0: പറയുന്നത് ഹോമിയോ ഡോക്ടറാണ്, ഗവൺമെൻറ് ഡിസ്പെൻസറിൽ വർക്ക് ചെയ്യുന്നു, സ്വന്തമായി ക്ലിനിക്കുണ്ട്, അതുപോലെ തന്നെ കുഞ്ഞുനാള് മുതലേ ഈ പ്രകൃതിയും ചുറ്റുപാടുമായിട്ടുള്ള നിരീക്ഷണവും അതിൽ പക്ഷി നിരീക്ഷണം എന്നുള്ളത് ഒരു പാഷനായിട്ട് എടുക്കുകയും അതിൽ റിസർച്ച് നടത്തുകയും അതിൻ്റെ ഭാഗമായിപ്പോൾ പീസ് റേഡിയോയിൽ നമ്മുടെ കൂടെ അത്തരം വൈജ്ഞാനികമായിട്ടുള്ള ഒരു കൗതുകമുള്ള വിശേഷങ്ങളാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പരമ്പരയിൽ അവസാനത്തെ എപ്പിസോഡിൽ നമുക്ക് സാറിന് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും.
1: അപ്പോൾ
0: സാറേ, നമ്മൾ പക്ഷികളുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ, പക്ഷേ നമ്മളുടെ എപ്പിസോഡുകളിലൂടെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടിയും പിന്നെ അതിന് പരിമിതികളുണ്ട്, പറയുന്നതിനും കേൾക്കുന്നതിനൊക്കെ പരിമിതിയുണ്ട്. എന്നാലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു പോന്നു. ഈയൊരു എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷി നിരീക്ഷണം എന്ന് പറയുന്നത് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റമോ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിലേക്ക് എന്താണ് മറ്റുള്ള ഒരു ഔട്ട്സോഴ്സിൽ നിന്ന് എന്ത് സഹായമാണ് അങ്ങനെ താല്പര്യമുള്ള ആൾക്ക് കിട്ടുക?
1: ഇപ്പോൾ പക്ഷി നിരീക്ഷണത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിൽ നമുക്ക് നമ്മുടെ ഈ ഫോറസ്റ്റിൻ്റെ സർവേകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പുതിയ ആളുകൾക്കുണ്ടല്ലോ, അപ്പോൾ അതിനെ പഠിക്കാനും ഇതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു വലിയൊരു സാഹചര്യമാണ്. അപ്പോൾ ആ അതിൽ ചില പുതിയ ആളുകളൊക്കെ എടുക്കും. അപ്പോൾ അങ്ങനെ പക്ഷെ കുറച്ച് താല്പര്യം വേണം. അപ്പോൾ
0: അതിനെന്തെങ്കിലും ടെസ്റ്റോ കാര്യങ്ങളോ ഉണ്ടോ?
1: ടെസ്റ്റോ നമ്മൾ അത് പത്രത്തിലോ ഇതിലൊക്കെ വിജ്ഞാപനം വരും. അപ്പോൾ നമ്മൾ അതിന് നമ്മളെ അപ്ലൈ ചെയ്യുക, ഫോം വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ ഫോമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ചെയ്യുമ്പോൾ പിന്നെ അവർ അറിയിപ്പ് തരും. പലപ്പോഴും ഓരോ ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് ഒരാളൊക്കെ വലിയ അറിയാത്ത ആൾക്കാരെ ഇടും, പിന്നെ ക്യാമറ ഉള്ള ആളുകളെ ഇടും, പിന്നെ നല്ല ഒരു ഗൈഡായിട്ടുള്ള ഒരാൾ, അത്യാവശ്യം സർവേനെ പറ്റിയിട്ടും പക്ഷികളെ പറ്റി അറിയുന്ന ഒരാൾ, അങ്ങനെ ഉള്ള ഗ്രൂപ്പുകളൊക്കെ ആയിട്ടാണ് പണ്ട് സ്ഥിരം ഇട്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. അതാണ് കാര്യമായിട്ട് ഇതല്ല. പിന്നെ എൻ ജി ഒസ് ഇഷ്ടം പോലെ ഉണ്ട്, അങ്ങനത്തെ ഇതിനായിട്ടുള്ള, അതായത് ചില ഗ്രൂപ്പുകളും ഇതൊക്കെ ഉണ്ട്. ഈ പക്ഷി നിരീക്ഷണ യാത്ര അല്ലെങ്കിൽ പ്രകൃതിയെ അറിയാൻ എന്നുള്ള രീതിയിലുള്ള യാത്രകൾ നടത്തുന്ന സ്ഥിരമായിട്ടുള്ള അങ്ങനത്തെ പല ഇതുണ്ട്. ഇപ്പം നമുക്ക് എം എൻ എച്ച് എസ് എന്ന് പറഞ്ഞിട്ടുള്ള, അതല്ലെങ്കിൽ യു എൻ എച്ച് എസ് എന്ന് പറഞ്ഞിട്ട് മലപ്പുറം ബേസ് ചെയ്തിട്ട്, മലപ്പുറം ജില്ല ബേസ് ചെയ്ത്, അതായത് കോഴിക്കോട് ജില്ല ബേസ് ചെയ്തിട്ട് എം എൻ എച്ച് എസ് ഉണ്ട്. അതേപോലെ കൊച്ചി വെച്ചിട്ട് കൊച്ചി നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി,
0: എം എൻ എച്ച് എസ് എന്ന് പറയുമ്പോൾ
1: മലബാർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി, മറ്റേ യുണൈറ്റഡ് നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി എന്നുള്ളതിൽ മലപ്പുറം ബേസ് ചെയ്തിട്ട്, കൊച്ചി വെച്ച് ബേസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടുണ്ട്, കൊല്ലം ബേസ് ചെയ്തിട്ടൊക്കെ ഉണ്ട്, ടി എൻ എച്ച് എസ്, കെ എൻ എച്ച് എസ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ അതിൽ പല കാര്യങ്ങളും ഇതുണ്ട്. എന്ത് പക്ഷി മാത്രമല്ല, ചെടി ഉണ്ടാവും,
0: എല്ലാം ഉണ്ടാവും.
1: ആ അതിൽ പല എക്സ്പേർട്സ് ഉണ്ടാവും. പിന്നെ ഫേസ്ബുക്കിലോ ആണെങ്കിലും ഇതൊക്കെ ഗ്രൂപ്പുകളുണ്ട്. നമുക്ക് പക്ഷിയാണെങ്കിൽ പക്ഷീൻ്റെ ഐ ഡി ചോദിക്കാൻ പറ്റിയ ഓൾ ഇന്ത്യ ഗ്രൂപ്പുകളുണ്ടാവും. അതേപോലെ വാട്സപ്പുകളിൽ നമ്മളെ പരിന്തുകൾ മാത്രം പഠിക്കാൻ പറ്റിയുള്ള ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെ പല ഗ്രൂപ്പുകൾ ഉണ്ട്.
0: അങ്ങനെ ഇതിനെ, ഈ ഒരു റിസർച്ചിന് ഗവൺമെൻറ് തലത്തിൽ പ്രോത്സാഹനമുണ്ട്.
1: ആ അത് ഈ ഗവൺമെൻറ് തരത്തിൽ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ വയനാട് കോളേജുകളിലും അതേപോലെ നമ്മുടെ മണ്ണുത്തി പോലത്തെ കോളേജുകളിലൊക്കെ അതിന് റിസർച്ചിനായിട്ടുള്ള കുട്ടികളും അതിൻ്റെതായിട്ടുള്ള പി എച്ച് ഡി പ്രോഗ്രാമുകളുണ്ട്. പിന്നെ പക്ഷി നിരീക്ഷണത്തിൽ തന്നെ ആണെങ്കിൽ കോയമ്പത്തൂർ സാക്കോ എന്ന് പറഞ്ഞിട്ട് സാലിമലിൻ്റെ ഇതായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. ഇതിൽ റിസർച്ചായിട്ട്
0: റിസർച്ച് ചെയ്യാനും പി എച്ച് ഡി ചെയ്യാൻ പറ്റിയുള്ള
1: സാധനങ്ങളുണ്ട്.
0: ഓക്കെ, ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന സർവേയെ കുറിച്ച് പറഞ്ഞു സാറേ, എത്ര ആദ്യമായിട്ട് പങ്കെടുത്ത സർവേ ഏതാണ്, അതിൻ്റെ ഒരു അനുഭവങ്ങളൊക്കെ പറയാൻ പറ്റും?
1: ഞാൻ ആദ്യമായിട്ട് പങ്കെടുത്ത് ഞാൻ പറഞ്ഞ
0: തുടക്കത്തിൽ നമ്മൾ
1: ആറാം സർവേ.
0: ഓക്കെ, പിന്നെ
1: പിന്നീട്
0: ഒരുപാട്
1: സർവേ, രണ്ടെണ്ണം മൂന്ന് സർവേ ആറെല്ലാം തന്നെ പലതായിട്ട്. പിന്നെ ഞാൻ നമ്മളെ വയനാട് പോയിട്ടുണ്ട്, കോഴിക്കോട് മലബാർ നാച്ചുറൽ ഹിസ്റ്ററിൻ്റെ പോയിട്ടുണ്ട് സെഞ്ചുറിയിൽ, പിന്നെ മൂന്നാർ പോയിട്ടുണ്ട്, അതായത് നമ്മളെ കുറിഞ്ഞിമല സെഞ്ചുറി,
0: അതിലൊക്കെ നമ്മളെ എക്സ്പെൻസ്
1: സൈലന്റ് വാലി പോയിട്ട്. ആ അതിലൊക്കെ പോകാനുള്ള എക്സ്പെൻസ് വേണം. അവിടെ ഉള്ള താമസം ഫുഡൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് തരും.
0: അത് ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയാണോ പേഴ്സണലി ഒരാൾക്ക് പോകാൻ പറ്റണോ?
1: പേഴ്സണലി നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പേഴ്സണലി നമ്മൾ പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഇതിൻ്റെ വിജ്ഞാപനം വരും, അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുക.
0: ഓ,
1: പത്രത്തിലായിട്ടും ഇപ്പോൾ ഗ്രൂപ്പുകളിലൊക്കെ ആയിട്ടാണ്. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ പത്രത്തിൽ വരുമായിരുന്നു.
0: വരുമായിരുന്നു അല്ലേ?
1: ഇപ്പോൾ ഗ്രൂപ്പുകളിൽ തന്നെ അറിയും. ഗൂഗിൾ ഫോമും
0: ചെയ്തു കൊടുക്കുക. ഈ സർവേൻ്റെ ഒരു പ്രത്യേകതയും പ്രാധാന്യവും എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നമ്മൾ പറയാം?
1: സർവേകളെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്കോസിസ്റ്റത്തിൻ്റെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പല വഴികളിലും ഒരു വഴിയാണ് പക്ഷി നിരീക്ഷണം, അതായത് പക്ഷികളുടെ സർവേ.
0: അതൊരു കേവലം പക്ഷിയെ മാത്രമല്ല, അപ്പോൾ ഈ സിസ്റ്റത്തെ തന്നെ പഠിക്കണം.
1: ആ കാരണം പക്ഷി അതേപോലെ തന്നെ മീൻ അല്ലെങ്കിൽ പല സാധനത്തിനും പഠിക്കുമ്പോൾ അതിൻ്റെ സന്തുലിതാവസ്ഥയിൽ മാറ്റം വരുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളും എത്രത്തോളം അത് കൺസേർവ് ചെയ്യപ്പെടുന്നുണ്ട് അതൊക്കെ മനസ്സിലാക്കാൻ കഴിയും.
0: പിന്നെ നമ്മുടെ പരിസ്ഥിതി മലിനീകരണം ഇതിനെങ്ങനെ ബാധിക്കുന്നുണ്ട്
1: അങ്ങനത്തെ പല കാര്യങ്ങളും. കാരണം നമ്മൾ എണ്ണം വെച്ചിട്ടും അതുപോലെ തന്നെ എത്ര തരം പക്ഷികളുണ്ട് എന്നുള്ള രീതിയിലുള്ള പല സർവേകളുണ്ട്, അതായത് ഡെൻസിറ്റി മാത്രം. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പക്ഷി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കിട്ടുന്ന തരത്തിലുള്ള ഇത്, അത് നമ്മുടെ പ്രാവായിട്ടാണ് ഇപ്പോൾ
0: പറയുന്നത്, ഏറ്റവും കൂടുതൽ
1: നമ്മുടെ റോക്ക് പീജിയാണ്
0: ആണോ?
1: ആ
0: ശരി,
1: ഏറ്റവും കൂടുതലുള്ള പക്ഷിയായിട്ട്. പിന്നെ നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ആദ്യം കാക്കയാണ്, പിന്നെ ഇപ്പോൾ മൈനയാണെന്നാണ് തോന്നുന്നത്
0: ഇന്ത്യയിലല്ലേ. ഓ, കാക്ക വംശനാശം വരുന്ന അങ്ങനത്തെ ഒന്നുമില്ല,
1: നല്ല എമൗണ്ട് എണ്ണം ഉണ്ട് കാക്കയും.
0: പക്ഷേ കൂടുതലുണ്ട്. പിന്നെ അത് കഴിഞ്ഞ എപ്പിസോഡിൽ ചോദിക്കണമെന്ന് തോന്നിയൊരു ചോദ്യമായിരുന്നു, ശരിക്കും ഈ ജീവികളിലൊക്കെ പരിണാമം സംഭവിക്കുന്നുണ്ടോ?
1: പരിണാമം സംഭവിക്കുന്നുണ്ട്. നമുക്ക് പല ഡാർവിൻ ഫിഞ്ചസ് എന്ന് പറഞ്ഞിട്ട്, അതാണ് ഡാർവിൻ്റെ സമയത്ത് പരിണാമ സിദ്ധാന്തം പറയാൻ വേണ്ടിയിട്ട്
0: അവർ പറയുന്നത്. ഡാർവിൻ ഫിഞ്ചസ്
1: ഫിഞ്ചസ് എന്ന് പറഞ്ഞ കുറച്ച് ഫിഞ്ചസ് ഉണ്ട്. കാലപ്പോൾ സൈലൻ്റ് പോയപ്പോൾ അത് അവിടുത്തെ ഓരോ ജീവിതശൈലിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ കൊക്കിന് മാറ്റം വന്നു എന്നൊക്കെ ആണല്ലോ പഠനം
0: പറയുന്നത്.
1: അതൊക്കെ
0: ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാൽ, ഇപ്പം കാക്ക അത് ഓൾറെഡി കാക്കകളിൽ കാക്കകളിൽ തന്നെ ഓരോ ഐറ്റം ഉണ്ടല്ലേ.
1: കാക്ക നമുക്ക് കാര്യമായിട്ട് രണ്ട് കാക്കയാണ്
0: അറിയുള്ളത്
1: ഇവിടെ നമ്മുടെ നാട്ടിലുള്ളത്.
0: ഒന്ന്
1: വലിക്കാക്ക, പേനക്കാക്ക.
0: പേനക്കാക്ക ഈ രണ്ട് ഈ ചില കാക്കകളിൽ അത് അതല്ലാതെ വേറെ ഏതെങ്കിലും രൂപത്തിലൊക്കെ ചെറിയ ചെറിയ ചേഞ്ചസ് വരുന്ന
1: ചേഞ്ചസ് അല്ല, ബുദ്ധിയിലും അതിൻ്റെ ഉപയോഗത്തിലൊക്കെ. ഇപ്പോൾ കാക്കകൾ ചില ഉറപ്പുള്ള നെറ്റ്സൊക്കെ റോട്ടിൽ കൊണ്ടിട്ടിട്ട് വണ്ടി കയറ്റിയിട്ട് പൊട്ടിക്കുന്ന ഇത് അങ്ങനത്തെ പല കാര്യങ്ങൾ. ഇപ്പോൾ കൂട് നിർമ്മിക്കാനും ഇപ്പോൾ കെട്ടുകമ്പി അല്ലേ, ചില കാക്കകൾ കെട്ടുകമ്പി മാത്രം കൊണ്ട് കൂടുണ്ടാക്കുന്ന കാക്കകളുണ്ട്. കമ്പി ഇഷ്ടംപോലെ കമ്പി, ഇപ്പൊ കാക്കകളൊക്കെ അധികം കമ്പി കൂടുതലായിട്ട് യൂസ് ചെയ്യും.
0: ശരിക്കും കൂട് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു പഠനമാണല്ലേ കിളികളുടെ.
1: അത് പല പക്ഷേ മണ്ണുകൊണ്ട് കൂടുതലാക്കാൻ വെച്ചാല് ഉമിനീര് മറ്റ് അതേപോലെ നെയ്തിട്ട് തുന്നിയിട്ട്
0: തുന്നാരം പക്ഷികൾ മറ്റേ അത്
1: തുന്നി പല തരത്തില് മണ്ണില് ഒട്ടുണ്ടാക്കിയിട്ട്
0: അതിൻ്റെ
1: നമ്മളെ വേലിത്തത്തയല്ലേ, വേലിത്തത്തയ്ക്ക് മണ്ണിലോട്ടുണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ ഇതും. അതേപോലെ കിങ് ഫിഷർ, നമ്മളെ
0: കിങ് ഫിഷർ
1: അതൊക്കെ
0: കിണറിൻ്റെ ഉള്ളിൽ പുത്തുണ്ടാക്കിയിട്ട്. ശരി,
1: അതന്നെ പുത്തുണ്ടാക്കും
0: അതിൻ്റെ അകത്ത് തന്നെ മുട്ടിട്ട് അതിനകത്ത്
1: മറ്റേ ഉള്ള പൊത്തല്ല, ഇപ്പൊ മൂങ്ങയൊക്കെ ഉള്ള പൊത്തലാണ്,
0: ഉള്ള പൊത്തലാണ് പോവാ. ഇതാ സ്വന്തം
1: പുത്തുണ്ടാക്കുന്നു.
0: അപ്പം നമ്മൾ പറഞ്ഞ് തിരിച്ചു വരുന്നത് വെച്ചാൽ, ഇങ്ങനെ ഒരു ഇതിന് നമുക്ക് പഠിക്കാനും ഇത് മനസ്സിലാക്കാനും പറ്റിയ സംവിധാനങ്ങൾ നിലവിൽ ഒരു ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് സാറും ആ ഒരു വിഷയത്തിലൂടെ തന്നെ കടന്നു വന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു. സാറിൻ്റെ ഒരു ഈ ഒരു വിഷയത്തിൽ സാറിന് ഇനി നെക്സ്റ്റ് ലെവൽ എന്തായിരിക്കും?
1: നെക്സ്റ്റ് ലെവൽ എന്നുള്ളത് ഞാൻ പറഞ്ഞത് നമുക്ക് യാത്രകളാണ് ഇനി വരിക. നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഇനി ഇപ്പോൾ അധികം ഞാൻ സൗത്ത് ഇന്ത്യയിലുള്ള ഇത് മാത്രമേ നോക്കിയിട്ടുള്ളൂ, അത് കേരള, തമിഴ്നാട്, കർണാടക. ഇനിയിപ്പോൾ നമുക്ക് നോർത്ത് ഈസ്റ്റിൽ ഇതേ നമ്മൾ കേരളത്തിലെ പക്ഷികളുടെ പല പക്ഷികളുടെയും പോലത്തെ പക്ഷികൾ പിന്നെ തൊട്ടടുത്തുണ്ടാവുക പലതും നോർത്ത് ഈസ്റ്റിലാണ്. അത് അത്രയും ഡിഫറൻസ് ഉണ്ടെങ്കിലും അതൊരു ബന്ധമുള്ള പോലെയാണ്. അപ്പോൾ ആ നോർത്ത് ഈസ്റ്റിൽ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇനി യാത്രകളാണ് അതിൽ വരിക. അപ്പോൾ നമ്മൾ അതിന് മുമ്പേ നമുക്ക് ഇവിടെ നമുക്ക് മാറി നിൽക്കാനുള്ള സാഹചര്യമൊക്കെ അതിന് എത്തണം.
0: ഇങ്ങനെ പക്ഷികളൊക്കെ
1: ഒരാഴ്ച അല്ലെങ്കിൽ 15 ദിവസമൊക്കെ നമുക്ക് ഡിസ്പെൻസറിന്ന്
0: മാറി
1: നിൽക്കുന്നൊക്കെ മാറി നിൽക്കാനുള്ളൊരു സാഹചര്യത്തിലേക്ക്.
0: അപ്പോൾ ഈ പക്ഷികളൊക്കെ നോക്കി ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ജോബിനെ ബാധിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ വീട്ടിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ ഒന്ന് മാറി ഒറ്റക്ക് പോകേണ്ടി വരുമല്ലോ. അപ്പോൾ കുടുംബത്തിൽ നിന്ന് എങ്ങനെ പറയണത്, ഒരു സഹായം എന്താണ്, അവർ ഇത് മനസ്സിലാക്കിയിട്ട് അവർക്ക് കൂടി ഇതിൽ ക്യൂരിയോസിറ്റി ഉണ്ടോ?
1: കുടുംബത്തിൽ ഇപ്പോൾ സപ്പോർട്ട് തന്നെയാണുള്ളത്. പിന്നെ നമ്മൾ അടുപ്പിച്ചിട്ട് കുറെ പോകുന്നൊന്നുമില്ലല്ലോ, ഇങ്ങനെ അടുപ്പിച്ച് പോകുന്ന അവസ്ഥ വരുമ്പോഴൊക്കെയാണ് പ്രശ്നം വരുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ല. ഇപ്പൊ പക്ഷി നിരീക്ഷിക്കാൻ നമുക്ക് എവിടെയും പോകേണ്ട ആവശ്യമില്ല, ചുറ്റുമുണ്ട്. അതിനായിട്ട് യാത്ര
0: പോകുമ്പോഴാണ് പ്രശ്നം.
1: യാത്ര പോകുന്നുണ്ട് എപ്പോഴും, പക്ഷെ വളരെ കുറച്ചേ
0: പോകലുള്ളൂ. എന്നിരുന്നാലും നമ്മള് നിരീക്ഷിക്കാന്ന് പറയുമ്പോൾ
1: സർവേ തന്നെ വർഷത്തിൽ കുറെ സർവേ ഉണ്ടാവും. ഞാന് ഒരു സർവേ ഒരു വർഷം പോവുള്ളൂ. കാരണം നമുക്ക് ഒരു ഫ്രൈഡേയും സാറ്റർഡേ സൺഡേ മൺഡേ, അപ്പൊ അത് ഫ്രൈഡേയും മൺഡേ നമുക്ക് ലീവ് എടുക്കണം, സാറ്റർഡേയും ലീവ് എടുക്കണം. പക്ഷെ അത് 5-4 ദിവസം അടുപ്പിച്ച് വരുമ്പോ അത്
0: ഡിസ്പെൻസറിയിലാണെങ്കിൽ
1: പ്രശ്നം വരാം.
0: വീട്ടില് വന്നൊരാൾക്ക് നിങ്ങളൊരു പക്ഷി നിരീക്ഷകനാണെന്ന് എങ്ങനെ മനസ്സിലാവും? അങ്ങനെ എന്തെങ്കിലും ആസാറുകൾ അവിടെ ഉണ്ടോ?
1: ഇപ്പൊ നമ്മളെ വീട്ടിൽ വന്നാൽ അതിനുള്ള ആസാറുകളൊന്നുമില്ല. ബുക്സ് ഉണ്ട്, അതൊന്നും പ്രദർശനത്തിൽ ഇല്ല.
0: പക്ഷെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
1: ബുക്സ് ഉണ്ട്, ക്യാമറ ഉണ്ട്, ബൈനോക്കുലർ ഉണ്ട്. അങ്ങനത്തെ അതൊന്നും കാണുന്നിടത്തല്ല എന്ന് മാത്രമേ ഉള്ളൂ.
0: മക്കൾക്ക് എത്ര വയസ്സായി?
1: മൂത്താള് 9 വയസ്സാവണോ?
0: 9 വയസ്സാവുന്നു.
1: മറ്റേ 6 വയസ്സ്.
0: ബൈനോക്കുലർക്ക് എടുത്തിട്ട് ഏതെങ്കിലുമൊക്കെ ക്ലീൻ നോക്കലുണ്ടോ?
1: കുട്ടികള് നോക്കാറുണ്ട്.
0: നോക്കാറുണ്ട്.
1: അവർക്ക് തന്നെ രണ്ട് ബൈനോക്കുലർ, ഒന്ന് കുട്ടികളെ നോക്കാൻ സ്ഥിരം പുറത്ത് തന്നെയാണുള്ളത്.
0: ആണ്. ഈ ബൈനോക്കുലറിലൂടെ കണ്ടില്ല നിങ്ങൾക്ക് ഫസ്റ്റ് നോക്കിയപ്പോൾ അന്ന് അന്ന് നമ്മളെ പെട്ടി പൊളിച്ചു വന്നപ്പോൾ നിങ്ങൾ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു?
1: ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്ര ക്ലിയർ ആയിട്ട് ബൈനോക്കുലറിൽ ഇതുവരെ കണ്ടില്ല. കാരണം നമ്മൾ സാധാരണ ബൈനോക്കുലറിൽ നമ്മൾ പണ്ട് റഷ്യൻ ബൈനോക്കുലർ മറ്റെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമല്ലേ നമ്മൾ
0: നോക്കുന്നത്.
1: അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ മങ്ങിയ ഒരു ഇമേജാണ് ശരിക്കും
0: കാണുക.
1: അപ്പോൾ നമ്മൾ ബൈനോക്കുലറിൽ നോക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ നല്ലൊരു ബൈനോക്കുലറിൽ നോക്കുമ്പോഴാണ് എൻ്റെ യഥാർത്ഥ കളറും
0: ഒക്കെ കിട്ടുക.
1: അപ്പോൾ ആ പക്ഷിനെ കാണുമ്പോൾ നമുക്ക് അത്രയും നമ്മളെ മനസ്സിൽ തന്നെ ഒരു സന്തോഷം വരും. അപ്പോൾ വെറുതെ ഒരു മൈനിനെ നോക്കിയാൽ തന്നെ, നമ്മൾ ശരിക്കും കാണുന്ന മൈനല്ല ഒരു ബൈനോക്കുലറിൽ നമ്മളൊരു മൈനിനെ നോക്കുമ്പോൾ പ്രത്യേക ഒരു സന്തോഷം വരും. കാരണം അതിൻ്റെ ഒരു ഷേപ്പും കൊക്കിൻ്റെ ഷേപ്പും ഈ കണ്ണിൻ്റെ മഞ്ഞയുടെ അവസാനിക്കുന്നതും അതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം വരും. ആ ബൈനോക്കുലർ കിട്ടിയ സമയത്ത് ഞാൻ ഹോസ്റ്റലിലാണ്. ആ ഹോസ്റ്റലിൻ്റെ തൊട്ട് അതായത് ഒരു 3 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഹൈറ്റിലേക്ക് മഞ്ഞവാകകൾ നിരത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റലിൽ 3-ാമത്തെ നിലയിലാണ്. അപ്പോൾ നമ്മുടെ അതേ ഹൈ ലെവലില് ആണ് നമ്മുടെ പോണ്ട് ഹെറോൺ, നമ്മുടെ കൊളക്കൊക്കുകൾ കൂടുണ്ടാക്കി സ്ഥിരമായിട്ട്. അപ്പോൾ അതിൻ്റെ ബ്രീഡിങ് പ്ലോമേജ്, അതായത് ചില പക്ഷികൾ പ്രജനകാലത്ത് പ്രത്യേക തൂവലുകൾ
0: ഉണ്ടാക്കും,
1: ഭംഗി വരുത്തും. അപ്പോൾ അതിൻ്റെ കൊക്കൊക്കെ നല്ല നീല കളറും അതിൻ്റെ പ്രത്യേക തൂവൽ, അതൊക്കെ ബൈനോക്കുലറിൽ നോക്കുമ്പോൾ അതാണ് അത്രയും ഭംഗിയായിട്ട് അതിനെ കാണാം.
0: ക്യാമറ ഉണ്ടോ? അപ്പോൾ അത് ഇങ്ങനത്തെ പിടിച്ചു വെച്ചതൊക്കെ ഉണ്ടോ?
1: ക്യാമറ ഉണ്ട്. കാരണം നമുക്ക് ചില പക്ഷികളെ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഫോട്ടോ ഇട്ടാലേ കിട്ടുള്ളൂ. കാരണം വെച്ചാൽ നമുക്ക് കണ്ടിട്ട് നോട്ട് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടില്ല ചിലത്.
0: ഓ,
1: അപ്പോൾ ഫോട്ടോ എടുക്കേണ്ടതിന് നമുക്ക് ഫോട്ടോ, അതേപോലെ തന്നെ ഈ ഫോട്ടോ നമ്മൾ ഞാൻ പറഞ്ഞില്ല ഈബേഡ് ആപ്പിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവർക്ക് അത് ബാക്കി ആളുകൾക്ക് AI ട്രെയിൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാനും കഴിയും.
0: ഈ പക്ഷി നിരീക്ഷണത്തിലെ നിന്നിട്ട് നിങ്ങൾക്ക് തോന്നിയ ഇതിൻ്റെ, ഞാൻ ഈ ഒരു ഫീൽഡിൽ ഇതിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു ഗുണം അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ റിവാർഡ് എന്താവട്ടെ, അതിൻ്റെ ഒരു പോസിറ്റീവ് തിങ്സ് ആയിട്ട് എന്തായിരിക്കും?
1: അതിൻ്റെ ഏറ്റവും പോസിറ്റീവ് തിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ പോയാലും ഒരു മുഷിപ്പ് ഉണ്ടാവില്ല.
0: അതാണ്.
1: കാരണം നമുക്ക് എവിടെ പോയാലും ഒന്ന് ചുറ്റും നോക്കിയാൽ എന്തായാലും സൗണ്ടായിട്ടോ കാഴ്ചയായിട്ടോ പക്ഷികളായിട്ടോ ഇതായിട്ടോ കിട്ടും. നമുക്കൊരു മുഷിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥ വരില്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് നമ്മളെന്ത് സ്ട്രെസ്സാണെങ്കിലും ഇങ്ങനത്തെ ഇതിലേക്ക് പോയാൽ ആ സ്ട്രെസ്സ് മറ്റേ ഒഴിവായിപ്പോവും.
0: എത്ര സമയം ബൈനോക്കുലറിൽ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ടോ? കുറേ സമയം നോക്കി നിന്നു.
1: ആ ചില പക്ഷികളൊക്കെ നമ്മൾ നോക്കി നിന്നാലും
0: മതിയാവില്ല.
1: ചില പക്ഷികളുടെയൊക്കെ
0: ഒരു ചില എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പക്ഷി,
1: ഇപ്പോൾ നമുക്ക് നീലഗിരി വുഡ് പീജി എന്നൊക്കെ പറഞ്ഞു, പക്ഷെ റെയർ ആയിട്ടാണ് കാണുക. പക്ഷെ എനിക്ക് കൊടികുത്തിമല എന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് അതിനൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞാലും അത് അതിൻ്റെ ഒരു ഭംഗി നമുക്ക്
0: കുറച്ചുകൂടി ക്ഷമ കിട്ടൂലേ. കാരണം കാത്തിരിപ്പ്,
1: ക്ഷമ നിർബന്ധമാണ്.
0: ഇന്നത്തെ കാലഘട്ടത്തിൽ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞൊരു സമയമാണല്ലോ.
1: സൗണ്ട് ഉണ്ടാക്കാതെ നമ്മൾ അതിനെ കാത്തിക്കുക എന്നുള്ളത്. കാരണം ഒരു പക്ഷി ചിലപ്പോൾ ഒന്ന് നമുക്ക് മിസ്സായാൽ പിന്നെ അത് നമ്മൾ മൂവ് ചെയ്യാതെ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ അത് അടുത്തേക്ക് കിട്ടുള്ളൂ.

0: ദേഹം കഴുകി കൊടുത്താണ്.
1: അപ്പോൾ കൂട്ടിലിരുന്നിട്ടല്ല ഉറങ്ങുക,
0: ആ
1: കൊമ്പിലിരുന്നിട്ട് ഉറങ്ങുക.
0: കൊമ്പിലിരുന്നിട്ടാണ് അധിക പക്ഷികളും ഉറങ്ങുന്നത്. ഇപ്പം നമ്മളെ തുന്നൽക്കാരനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചിലപ്പോൾ വീടിൻ്റെ അടുത്തുള്ള വയറമ്മൊക്കെ വന്നിട്ട് ഉറങ്ങും. അപ്പോൾ തലയൊക്കെ ചുറ്റി ഒരു പന്ത് പോലെ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ
1: അപ്പൊ രാത്രി ഫുൾ
0: തുന്നൽക്കാർ.
1: ടൈം വർക്കാണോ, നേരെ വെളുക്കുമ്പോഴേ എണീക്കുള്ളൂ?
0: ആ അധിക പക്ഷികളും അങ്ങനെ തന്നെയാണ്.
1: അങ്ങനെയാണ്.
0: ആ രാത്രി ഫുൾ ടൈം വർക്ക്. എന്നാൽ രാത്രി ലൈറ്റൊക്കെ ഉള്ള ഇതിലിപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ മാറിയ സാഹചര്യത്തിൽ നമ്മളെ ഡ്രോങ്കോസ് ആണെങ്കിലും ചില പക്ഷികളൊക്കെ രാത്രി എര പിടിക്കുന്നതുകൊണ്ട്
1: ഓ
0: ശരിക്കും രാത്രി ഉറങ്ങാണ് വേണ്ടത്. അത് നമ്മളിപ്പോൾ സിറ്റി ലൈഫ് അവരും
1: അതായതുകൊണ്ട്
0: അവരും സിറ്റി ലൈഫിലേക്ക് വന്നിട്ടുള്ള അവസ്ഥകളൊക്കെ കാണാം.
1: പക്ഷികൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്തായിരിക്കും?
0: അതിൽ ഒന്ന് ലൈറ്റ് പൊല്യൂഷൻ.
1: ലൈറ്റ് പൊല്യൂഷൻ
0: ആ അവരെ അവസ്ഥനെ അത്യാവശ്യം നന്നായിട്ട് ബാധിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ സൗണ്ട് പൊല്യൂഷനും അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പിന്നെ ആവാസ വ്യവസ്ഥ നശീകരണം വരുന്നുണ്ട്.
1: പിന്നെ അതുപോലെ ഈ ടവറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊന്നും അങ്ങനെ
0: സ്ഥിരീകരിക്കപ്പെട്ടില്ല. അത് ആൾക്ക് കാരണം ഒന്നാമത് ടവർ നോൺ അയണൈസിങ് റേഡിയേഷൻ ആണല്ലോ, നമ്മൾ സൗണ്ട് വേവ്സ് ആണ് അത്. അപ്പോൾ അത് ഒരിക്കലും ഒരു പക്ഷിനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നാലും തന്നെ ഞാൻ പറഞ്ഞു, ചില പക്ഷികൾ മാഗ്നറ്റിക് വേവ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. എന്നാൽ തന്നെ അത് ചില പക്ഷികളുടെ മൈഗ്രേഷനെ ബാധിക്കുന്നുണ്ടെന്നുള്ള സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാലും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്, പക്ഷെ അത് പഠനത്തിലൂടെ തെളിയിക്കപ്പെട്ടിട്ടൊന്നുമല്ല. അതുപോലെ തന്നെ ലൈറ്റുകളും, സിറ്റിയിലുള്ള ഭയങ്കരമായിട്ടുള്ള ലൈറ്റുകൾ ഈ ചില മൈഗ്രേറ്റ് ചെയ്യുന്ന ബേർഡ്സിനെ തെറ്റിച്ചിട്ട് വഴി തെറ്റിച്ച് വിടുന്നുണ്ട് എന്നുള്ളതൊക്കെ.
1: സാധാരണക്കാരായ ആളുകൾക്ക് പക്ഷി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും?
0: അതിൽ നമുക്ക് ചെയ്യാനുള്ള ഒന്ന്, നമ്മളെ ചുറ്റുപാടും പക്ഷികൾക്ക് തീറ്റ കിട്ടുന്ന രീതിയിലുള്ള മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക എന്നുള്ളതാണ്. മരങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഫ്രൂട്ട്സ് മാത്രമാവില്ല, അതിൽ പൂമ്പാറ്റ മുട്ടിട്ടുള്ള പുഴുക്കളും അതൊക്കെ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. പിന്നെ സാധാരണ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രശ്നം, നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന പക്ഷികൾക്ക് വെള്ളം വെച്ചു കൊടുക്കുക, അതേപോലെ നമ്മുടെ നാട്ടിൽ തീറ്റ വെച്ചു കൊടുക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷേ ഒരിക്കലും പക്ഷികൾക്ക് നമ്മുടെ നാട്ടിൽ തീറ്റ വെച്ചു കൊടുക്കാൻ പാടില്ല. കാരണം വെള്ളം വേനൽക്കാലത്ത് വേണമെങ്കിൽ വെച്ചു കൊടുക്കാം കുറച്ച്, കാരണം തീറ്റ വെച്ചു കൊടുത്താൽ ഈ തീറ്റ തിന്നാൻ വരുന്ന പക്ഷികളുണ്ടാവും, അതിനെ പിടിക്കുന്ന പ്രെഡേറ്റേഴ്സ് അതിനെ കാത്തുക്കുണ്ടാവും. അപ്പോൾ ഇത് ഓപ്പൺ ആവും, ഓപ്പൺ ഏരിയയിലാണ് വരിക, കാണുന്ന സ്ഥലത്തല്ല ഇത് വെക്കുക. അപ്പോൾ അതിൻ്റെ പ്രെഡേറ്റേഴ്സിന്
1: പെട്ടെന്ന്
0: കിട്ടാനും അതിനെ അത് വേഗം ചത്തുപോകാനുള്ള ചാൻസ് കൂടുകയും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു തീറ്റ കൊടുക്കേണ്ട ആവശ്യമല്ല, കാരണം നമ്മൾ നോർത്ത് അമേരിക്കയിലോ അങ്ങനത്തെ ഇതിലൊക്കെ വെച്ചാൽ തണുപ്പ് വന്നിട്ട് ഫുൾ ഐസാവും, മഞ്ഞും ഇതായി, അപ്പോൾ അവിടെ ഒരു തീറ്റ കിട്ടാത്തൊരവസ്ഥ ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ തീറ്റ വെക്കുന്നത്. നമ്മളവിടെ വെള്ളം, നമ്മളവിടെ വെള്ളമാണ് കമ്മി വരുന്നുള്ളൂ. അപ്പോൾ വെള്ളം വെച്ചിരുന്നു ആളുകൾ, ഇപ്പോൾ തീറ്റയും വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീറ്റ ശരിക്കൊരിക്കലും പക്ഷികൾക്ക് കൊടുക്കാൻ പാടില്ല. നമ്മളെ വൈൽഡ് ആനിമൽസ് അവർക്ക് പ്രകൃതിയിലൊരു ധർമ്മമുണ്ട്.
2: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് സവിശേഷം പക്ഷികളെ പഠിക്കാൻ ഫോറസ്റ്റ് സർവേകളും തിരിച്ചറിയാൻ ആപ്പും. ഈ പ്രോഗ്രാമിൽ അതിഥിയായി നമ്മോടൊപ്പം ചേർന്നത് ഡോക്ടർ മുഹമ്മദ് റിനാസ് എം, ആങ്കറിംഗിൽ അബ്ദുസലാം വിട്ടി. പീസ് റേഡിയോ. Tune to reality.

0: അപ്പോ ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له
3: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
4: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു.
5: അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുഷൂർ.
4: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
6: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور
7: سيد الاستغفار
6: اللهم انت ربي لا اله الا انت
4: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت
8: اللهوه നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം.
0: ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പിഴവുകൾ മനുഷ്യൻ എന്നതിൻ്റെ അടയാളമാണ്. എന്നാൽ അവ തിരിച്ചറിഞ്ഞ് തൗബയോടെ അള്ളാഹുവിലേക്ക് മടങ്ങുന്നതാണ് യഥാർത്ഥ വിജയം. ഓരോ പുതിയ ദിവസവും നമ്മെ പരലോകത്തേക്ക് അടുപ്പിക്കുന്ന യാത്രയിലെ മറ്റൊരു പടിയാണ്. ആ യാത്രയെ നന്മകളാൽ അലങ്കരിക്കാം. ഈ ദിനവും പുതു നന്മകൾക്കായി നമുക്കാവട്ടെ.

ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് സഹൽ അരിപ്രയുടെ കൂടെ ഞാൻ അബുൽ ഫാദി. ഇന്ന് 2026 സെപ്റ്റംബർ 19 ഹിജറ വർഷം 1448 റബീഉൽ ആഹർ 7 കൊല്ലവർഷം 1202 കന്നി 3.

0: ഈ ഒരു സമയത്ത് പ്രിയപ്പെട്ട ശ്രോതാക്കൾ സലാം പറഞ്ഞുകൊണ്ട് നമ്മോടൊപ്പം ചേരുകയാണ്. ഒരുപാട് പേര് സലാം പറഞ്ഞിട്ടുണ്ട്. സിനത്ത് പുളിഞ്ഞാൽ വയനാട്, ആയിഷ പി പത്തിപ്പിരിയം, അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, മൈമുന കരുവാരക്കുണ്ട് ചുള്ളിയോട്, ഫസീല വൈലത്തൂർ, സലീന തോട്ടശ്ശേരിയറ, ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം, അബ്ദു എടത്തനാട്ടുകര, ഫാത്തിമ പി വി രാമനാട്ടുകര, അമ്ര ബിൻതി യാസർ, ഉസ്മാൻ കൂട്ടിലങ്ങാടി, റംല എടത്തനാട്ടുകര, ജുമൈലത്ത് തുറക്കൽ, സജീന എം കെ കാഞ്ഞിരമറ്റം, അബൂബക്കർ സുലൈമാൻ പെരുമ്പട്ട, അസ്മാബി പെരിന്തൽമണ്ണ, ഉമ്മർ കളപ്പാറ പാലക്കാഴി, ആയിഷാങ്ങാടിപ്പുറം അബ്ദുൽ കരീം, മുനീർ ചമ്നാട്, സറീന താമരശ്ശേരി, ഷെബിന ചെറുകോട്, ഷാജിദ വീട്ടി വല്ലപ്പുഴ, ഷെരീഫ മുട്ടം, അങ്ങനെ ഒരുപാട് പേര് സലാം പറഞ്ഞിട്ടുണ്ട്. സലാം പറഞ്ഞ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എല്ലാവർക്കും ഒറ്റ സലാം മടക്കലാണ് ഇൻഷാല്ലാ. ഇന്നത്തെ ഒരു സാധാരണ നമ്മൾ ചോദിക്കാറുള്ള ഒരു കാര്യമുണ്ട്, ചില വിശേഷങ്ങളൊക്കെ നമ്മൾ അതിലൂടെ അറിയാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഇന്നത്തെ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ സ്ക്രീൻ ടൈമിൽ അഥവാ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചെലവഴിച്ചത് ഏതിലാണ് എന്ന് നമുക്ക് സ്വയം ചെക്ക് ചെയ്യാനും അറിയാനും കൺട്രോൾ ചെയ്യാനുമൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതിലൊന്ന് നോക്കിയിട്ട് ഓരോരുത്തരും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഒരു സംസാരിക്കുന്ന ഈ ഒരു സമയം വരെ ഏറ്റവും കൂടുതൽ ചിലവഴിച്ചത് ഏതിലാണ് എന്നൊരു സ്വയം വിചാരണയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെക്കിങ് നടത്തുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക. ബാക്കി ഇൻഷാല്ലാ പ്രതികരണങ്ങൾക്ക് ശേഷം നമുക്ക് പറയാം. ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഷെഡ്യൂളിലേക്കൊന്ന് നമുക്ക് പോകേണ്ടതുണ്ട്. ഓരോ ദിവസവും നമ്മൾ ഈ ഒരു സമയത്ത് മധുരം ഖുർആൻ ആണ് കേൾക്കാറുള്ളത്. ഇൻഷാല്ലാ കേട്ടുവരാം.
1: ലാഹി മിനശ് ശൈത്താനിർ റജീം.
2: യാ അയ്യുഹല്ലദീന ആമനു ഇർകഉ വസ്ജുദു വഅബ്ദു റബ്ബകും വഫ്അലുൽ ഖൈറ.

മഷാല്ല, മധുരം ഖുർആനാണ് നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞത്. ഖലീഫ അത്തുനൈജിയുടെ വളരെ മനോഹരമായ പാരായണം നമ്മൾ കേട്ടു. അതോടൊപ്പം സൂറത്തുൽ ഹജ്ജിൻ്റെ 77-78 വചനങ്ങൾ കൂടിയാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. അള്ളാഹുവിനെ മുറുകെ പിടിക്കുകയും ചെയ്യുവിൻ, അവൻ നിങ്ങളുടെ യജമാനനാകുന്നു എന്ന് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു രണ്ടായത്തുകളാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഹേ വിശ്വസിച്ചവരെ, നിങ്ങൾ റുക്കുവും സുജൂദും കുമ്പിട്ടും സാഷ്ടാംഗം പതിച്ചുള്ള നമസ്കാരം ചെയ്യുവിൻ. നിങ്ങളുടെ റബ്ബിന് ഇബാദത്ത് അഥവാ ആരാധനയും ചെയ്യുവിൻ. നന്മ പ്രവർത്തിക്കുകയും ചെയ്യുവിൻ, നിങ്ങൾക്ക് വിജയം സിദ്ധിച്ചേക്കാം. അഥവാ വിശ്വാസികളോട് വിളിച്ചുകൊണ്ട് പറയാണ്, നിങ്ങളുടെ നമസ്കാരം റുക്കുവും സുജൂദും ഒക്കെ അടങ്ങുന്ന ഇബാദത്തായിട്ടുള്ള നമസ്കാരം നിങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയികളായി തീരാനുള്ള ഒരു വഴിയാണ് എന്ന ശക്തമായ ഓർമ്മപ്പെടുത്തലും നമുക്ക് ഈ ആയത്തിലൂടെ ലഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ സമരം ചെയ്യേണ്ട മുറപ്രകാരം സമരം ചെയ്യുവിൻ. അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. മതകാര്യത്തിൽ നിങ്ങളുടെ മേൽ യാതൊരു വിഷമതയും ഏർപ്പെടുത്തിയിട്ടുമില്ല. നിങ്ങളുടെ പിതാവ് ഇബ്രാഹിമിൻ്റെ മാർഗം അതാണ് നിങ്ങളോട് ഉപദേശിക്കുന്നത്. മുമ്പും ഇതിലും അഥവാ മുൻവേദഗ്രന്ഥങ്ങളിലും ഈ വേദത്തിലും നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് അവൻ പേര് വച്ചിരിക്കുന്നു. റസൂൽ നിങ്ങൾക്ക് സാക്ഷിയും നിങ്ങൾ മനുഷ്യർക്ക് സാക്ഷികളും ആയിത്തീരാൻ വേണ്ടിയാകുന്നു അത്. ആകിയാൽ നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് അഥവാ വിശുദ്ധ ധർമ്മം കൊടുക്കുകയും അള്ളാഹുവിനെ മുറുകെ പിടിക്കുകയും ചെയ്യുവിൻ. അവൻ നിങ്ങളുടെ യജമാനനാകുന്നു. നിങ്ങളുടെ യജമാനൻ എത്രയോ നല്ല സഹായകനും. ഈ ആയത്തിൻ്റെ ആശയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ടും അതുപോലെ തന്നെ നിലവിലുള്ള ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ജീവിത മാർഗദർശനമായി അവർ സ്വീകരിക്കേണ്ട വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചും, മാത്രവുമല്ല ഇബ്രാഹിം നബി അടക്കമുള്ള സമുദായത്തിലെ ആളുകളെ മുസ്ലിങ്ങളെന്ന് വിശേഷിപ്പിച്ചതുമൊക്കെ അള്ളാഹുവിന് കീഴതുങ്ങുക എന്നതാണല്ലോ മുസ്ലിം എന്ന വാക്കിനർത്ഥം. അങ്ങനെ ആരാധനകളിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് മാതൃക കാണിക്കുന്ന പ്രവാചകന്മാരും ആ പ്രവാചകന്മാർ സാക്ഷികളായിക്കൊണ്ട് മനുഷ്യർക്ക് സാക്ഷികളായിക്കൊണ്ടും ഒക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ആയത്തുകളിലൂടെ വിശദീകരിക്കുന്നത്. ഇൻഷാല്ലാ കൂടുതൽ നമ്മൾ ഖുർആനിൻ്റെ ആയത്തുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അതിൻ്റെ ആശയങ്ങളെ ഉൾക്കൊള്ളുവാനും ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.

0: നമ്മുടെ മധുരം ഖുർആൻ നമ്മൾ കേട്ടുകഴിഞ്ഞു. എല്ലാ ദിവസവും നമുക്ക് വലിയൊരു നേട്ടമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സമയം സമ്മാനിക്കുന്നത്. കാരണം നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ സമയം എന്നുള്ളത് വളരെ വില പിടിച്ച ഒന്നാണ്. ജീവിതത്തിൻ്റെ ഓരോ വേളകളിലും നമ്മുടെ സമയത്തിൻ്റെ പ്രാധാന്യത്തെ തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ. പല പ്രതിസന്ധി ഘട്ടങ്ങളിലും സന്തോഷ നിമിഷങ്ങളിലുമെല്ലാം സമയം നമുക്ക് നൽകിയ വലിയ സമ്മാനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളെന്ന് നമ്മൾ വിചാരിക്കുന്ന പലതും ജീവിതത്തിൽ ചില സമയത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് പ്രാധാന്യം മനസ്സിലാക്കി തരുന്നതുമുണ്ട്. ഏതായിരുന്നാലും വിശുദ്ധ ഖുർആനുമായിട്ട് ഒരു ബന്ധം പുലർത്താനുള്ള ഒരു നല്ല സമയമാണ് മധുരം ഖുർആൻ നമുക്ക് സമ്മാനിച്ചത്. ഇൻഷാല്ലാ ഇനി ഈ ഒരു സമയത്ത് നമ്മുടെ പീസ് ടൈമിൽ നമ്മൾ സാധാരണ ശ്രോതാക്കളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ചില മെസ്സേജുകൾ നമ്മൾ വായിച്ച് കേൾപ്പിക്കാറുണ്ട്. ഇന്നത്തെ പീസ് ടൈമിലുള്ളൊരു മെസ്സേജ് ഇങ്ങനെയാണ്: ഇന്നത്തെ ലോകം ശബ്ദങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, എന്നാൽ ഹൃദയത്തോട് സംസാരിക്കുന്ന ശബ്ദങ്ങൾ കുറവാണ്. ആ ശൂന്യതയിലേക്ക് വെളിച്ചം പകരുന്ന ശബ്ദമാണ് പീസ് റേഡിയോ എന്ന നല്ലൊരു ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന, വലിയൊരു ചിന്തക്ക് വക നൽകുന്ന ഒരു പ്രതികരണമാണ് ഇന്നത്തെ പീസ് ടൈമിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ശരിയാണ്, നമുക്കറിയാം ഒരാളുടെ മനസ്സിൻ്റെ വേദനയും ആ മനസ്സിൻ്റെ ശബ്ദവും വികാരങ്ങളും തിരിച്ചറിയാൻ ഏറ്റവും നന്നായി അറിയുന്നവൻ പടച്ച റബ്ബാണ്. എന്നാൽ ഒരു മനുഷ്യൻ്റെ വിഷമതകളിലും പ്രയാസങ്ങളിലും കുറവുകളിലും അവനോടൊപ്പം നിന്ന് അവൻ്റെ മനസ്സിന് സമാധാനം പകരുന്ന, അതല്ലെങ്കിൽ അവൻ്റെ ജീവിത വഴികാട്ടിയായി അവൻ്റെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങളെ ഇട്ട് നൽകുന്ന പീസ് റേഡിയോയുടെ സംവിധാനത്തെയാണ് യഥാർത്ഥത്തിൽ ഈ ശ്രോതാവ് ഈ രൂപത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കാം. ഏതായാലും മാഷാല്ലാ, നമ്മുടെ ഈ ഒരു മോർണിംഗ് ലൈവ് ഷോയിൽ തീർച്ചയായിട്ടും ഒരുപാട് ആളുകളുടെ വലിയ വാല്യുബിളായിട്ടുള്ള മെസ്സേജുകൾ നമ്മൾ കാണാറുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും ഓരോ പ്രോഗ്രാമിന് ശേഷവും കേൾക്കുമ്പോഴുമൊക്കെ നിങ്ങൾക്ക് അയക്കാം. അത് തന്നെയാണ് നമ്മുടെ ഈ ലൈവ് മോർണിംഗ് ഷോയുടെ ഒരു ഊർജം എന്ന് പറയുന്നത്. ഏതായിരുന്നാലും ഇന്നത്തെ ഒരു ദിവസം നമുക്കറിയാം ഒരു ശനിയാഴ്ച കൂടിയാണ്. ഒരു പക്ഷേ നമ്മുടെ വീടുകളിൽ കുട്ടികളും ഒക്കെ ഇന്ന് സ്കൂളിൽ ഒക്കെ അവധിയായിട്ടുള്ളൊരു ദിവസം കൂടി ആകുമെന്ന് വിചാരിക്കുന്നു. സ്വാഭാവികമായിട്ട് 2 മണിക്കൂറിൻ്റെ ഇടയിലുള്ള വളരെ വാല്യുബിളായിട്ടുള്ള പല പ്രോഗ്രാമുകളും കേൾക്കുന്ന ആളുകളെന്ന നിലക്ക് നമ്മുടെ കുട്ടികൾക്ക് കൂടി അത് കേൾപ്പിക്കാനുള്ളൊരു അവസരമായിക്കൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തെ കാണേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാല്ലാ, ഇവിടെ നമ്മൾ സ്ക്രീൻ ടൈമിൻ്റെ അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഏതാണ് എന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രോതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകളൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. ചില ആളുകൾ പറയുന്നത് നബീസത്ത് കൊല്ലം, അവർ പറയുന്നത് പീസ്റേഡിയാണ് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചത് എന്നാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഉപയോഗിച്ച ആപ്പുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ യൂട്യൂബാണെങ്കിലും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, അങ്ങനെ പലതും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ആ ടൈമിൻ്റെ ആ ഒരു ഗ്രാഫ് കാണിക്കുന്നത് നബീസത്ത് കൊല്ലത്തിന് കാണിക്കുന്നത് പീസ് റേഡിയോയാണ്. മാഷാല്ലാ, അതുപോലെ ഓരോരുത്തർക്കും ഉണ്ടാവും. നമ്മളെന്തിനാന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഇവിടെ പറയാൻ പ്രയാസമുള്ള ആളുകൾ ഉണ്ടെങ്കിലും അവർ അവരുടെ ഒരു സമയത്തെ എങ്ങനെ അവർ ചിലവഴിക്കുന്നു എന്നതിൻ്റെ ഒരു ചിന്ത. ഒരു പക്ഷേ നമ്മൾ ഒരു ഖുർആൻ ഓതുന്ന സമയത്തായിരിക്കും ഒരു മെസ്സേജ് നമ്മളെ ടോപ്പിൽ വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഒരു റീൽസ് വന്നിട്ടുണ്ടാകും. അപ്പോൾ ആ റീൽസിലേക്ക് നമ്മൾ പോയിട്ട് പിന്നീട് നമ്മളുള്ള അടുത്ത വരുന്ന സ്ക്രോൾ ചെയ്ത് മറ്റുള്ള റീൽസുകൾ കണ്ട് നമ്മുടെ ഒരു നല്ല സമയത്തെ നമ്മൾ ഒരു പക്ഷേ അവിടെ അങ്ങോട്ട് നശിപ്പിക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്കൊക്കെ വന്നു പോകുന്നുണ്ടോ എന്നത് പരിശോധിക്കാൻ കൂടിയിട്ടുള്ള ഒരു അവസരം തന്നെയാണ് ഈ സ്ക്രീൻ ടൈം ചെക്ക് ചെയ്യുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏതായാലും സക്കീന ഉദരമ്പോയിൽ പറയുന്ന, മാഷാല്ല എത്ര മനോഹരമായ പാരായണം, ഹൃദയത്തെ ആകർഷിക്കുന്ന ഒന്നായിരുന്നു, അതിൻ്റെ അർത്ഥം കൂടി ആയപ്പോൾ വല്ലാത്തൊരു ആവേശം എന്നാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും ഒരുപക്ഷെ നമുക്ക് സ്വയം അങ്ങനെ ഉള്ള ചില കാര്യങ്ങൾ ഖുർആൻ കേൾക്കാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനൊക്കെയുള്ള ആ ഒരു സമയം നമ്മൾ കണ്ടെത്താൻ സാധിക്കാത്ത ആളുകൾക്ക് കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അത്തരം ആളുകൾക്ക് മധുരം ഖുർആൻ എത്രയോ മധുരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ഇൻഷാല്ലാ ഈ ഒരു സമയത്ത് നമ്മൾ മറ്റു യാതൊരു അമുഖങ്ങളുമില്ലാതെ പുലരിവട്ടത്തിലേക്ക്.
1: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: പുലരിവട്ടത്തിൽ പതിവ് പോലെ ബഹുമാന്യനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമ്മോടൊപ്പം ചേരുകയാണ്. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം, ഖുർആൻ പരിഷ്കരിക്കണമെന്നോ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. യാതൊരു വിവരമില്ലാത്ത ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് വളരെ ആധികാരികമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു വിരോധാഭാസമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്തൊരു ദിവസം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഉമർ ബിനുൽ ഖിത്താബ് ഒരാൾ പറയാണ്, ഉമർ ബിനുൽ ഖിത്താബ് എന്നുള്ളത് അയാൾ പറയണം, അയാൾ ഭയങ്കര പണ്ഡിതനായിട്ടും ഭയങ്കര ആധികാരികമായിട്ടുള്ള ഒരു ഇസ്ലാമിക വിമർശകനാണ് അത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കും നിങ്ങൾ, ഇത്ര പരസ്യമായിട്ട് ഈ ഇത്ര വലിയ അബദ്ധങ്ങളൊക്കെ വിളിച്ച് പറയാം. അതേമാതിരി തന്നെ വിവാദമായിട്ടുള്ള ഒരു ആങ്കറുടെ ഇൻട്രോ നമ്മൾ കേട്ടു, ഈ ഇസ്ലാമികമായിട്ടുള്ള അറബി ടേംസ് വാക്കുകൾ എത്ര ഇതായിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്താണ് സത്യത്തിൽ ഇങ്ങനെ ഇസ്ലാമിനെ എന്തും ആർക്കും ഒരു വിവരവുമില്ലാതെ പറയാം എന്നുള്ള ഒരു സാഹചര്യം വളരെ വിഷമകരമായ കാര്യമാണ്. സത്യത്തിൽ ഇതൊക്കെ ശരിയായ രൂപത്തിലുള്ള ആശയപരമായ പ്രതിരോധങ്ങളും പ്രതികരണങ്ങളും ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പം അതിലൊരാൾ പറഞ്ഞ ഒരു വലിയൊരു വിഡ്ഢിത്തം നമ്മൾ കേട്ടു, വിശുദ്ധ ഖുർആൻ എന്തു ചെയ്യണം, തിരുത്തിയില്ലെങ്കിൽ പരിഷ്കരിച്ചില്ലെങ്കിൽ മുസ്ലിങ്ങൾ പോലും അതിനെ വലിച്ചെറിയുമെന്നാണ്. എത്രമാത്രം അബദ്ധമാണ്, ബുദ്ധിശൂന്യമായ കാര്യമാണ് ഈ പറയുന്നത്. ഇപ്പം മതം അല്ലെങ്കിൽ വിശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ അതാരത് മനുഷ്യനുണ്ടാക്കിയതാ, മനുഷ്യനാണോ മനുഷ്യന് മതത്തെ ഉണ്ടാക്കിയത്? അങ്ങനെയാണെങ്കിൽ നമ്മളത് അനുസരിക്കാൻ എന്ത് ബാധ്യസ്ഥരാണ് നമ്മൾ? നമ്മളല്ലാത്ത വേറൊരാളുണ്ടാക്കുന്ന നിയമം, നമ്മളെപ്പോലൊരു മനുഷ്യനുണ്ടാക്കിയ നിയമം നമ്മളനുസരിക്കാൻ നമ്മളെങ്ങനെ ബാധ്യസ്ഥരാകും? അവരെപ്പോലെ ബുദ്ധിയും കഴിവൊക്കെ നമുക്കുമില്ലേ, നമ്മളെന്തിനാ അതനുസരിക്കേണ്ട ആവശ്യം? അപ്പം നമ്മൾ ഈ മതം അനുസരിക്കുന്ന ഇത് അള്ളാഹു ദൈവം പറഞ്ഞു എന്നുള്ള നിലക്കാണ്, തൻസീലും റബ്ബുൽ ആലമീന ലോകരക്ഷിതാവുന്ന് അവതരിച്ചതാണ്. അപ്പോൾ നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവായ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് കീഴൊതുങ്ങാൻ നമ്മൾ നിർബന്ധിതരാണ്. മാത്രമല്ല അതായിരിക്കും നമ്മളെ സൃഷ്ടികളെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവർ നമുക്ക് തരുന്ന ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നമുക്കേറ്റവും വിജയകരവും ഉപകാരപ്രദവുമായിരിക്കും എന്ന് വിചാരിച്ച് നമ്മളെ പിൻപറ്റുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ചൊക്കെ, നിങ്ങൾ മനുഷ്യന്മാരുണ്ടാക്കുന്ന നിയമങ്ങൾ ഇങ്ങനെ കാലോചിതമായി പരിഷ്കരിക്കുന്ന പോലെ, ഭരണഘടന പരിഷ്കരിക്കുന്ന പോലെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിയമങ്ങളും ബൈലോകളും പരിഷ്കരിക്കുന്ന പോലെ മനുഷ്യന് പരിഷ്കരിക്കാൻ പറ്റിയതാണോ ഇത്? അങ്ങനെ മനുഷ്യന് പരിഷ്കരിക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തിൻ്റെ നിയമങ്ങളെക്കാളും വലിയ ബുദ്ധിയും നിയമ പരിജ്ഞാനവും ഒക്കെ മനുഷ്യനാണെന്നല്ല വരിക? അപ്പം നമ്മൾ നമുക്ക് നല്ല നിയമം ഉണ്ടാക്കിയാൽ പോരെ? തികച്ചും അർത്ഥശൂന്യമായി. മതം പരിഷ്കരിക്കണം, വേദഗ്രന്ഥങ്ങൾ പരിഷ്കരിക്കണം എന്ന് പറയുന്നത് വെറും ബുദ്ധിശൂന്യമായ കാര്യമാണ്. ഏത് കാലത്തെക്കുറിച്ചും ഏറ്റവും നന്നായി അറിയുന്ന അള്ളാഹുവിനടുക്കുന്ന നിയമങ്ങൾ ഒരിക്കലും പരിഷ്കരിക്കേണ്ടി വരില്ല. ഇനി ഖുർആനിലേക്ക് നമ്മളൊന്ന് നോക്കാം. ഖുർആനിലെ ഏറ്റവും വലിയ നിയമം എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസമാണ്. ഈ ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഏത് കാലഘട്ടത്തും പ്രസക്തമായ കാര്യമല്ല, ഏത് കാലത്തും പ്രസക്തമായ കാര്യമാണ്. ഇപ്പം ഈ ഒരു കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞു, മതവിശ്വാസികളായ ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കൾക്ക് അവർ നൈവേദ്യങ്ങൾ നൽകുന്നു, കാണിക്കകൾ നൽകുന്നു. അപ്പോൾ ഇത് ശരിക്കൊരു ബുദ്ധിശൂന്യമായ പരിപാടിയല്ലേ? നമ്മളുടെ എന്തെങ്കിലും ചെറിയ ചെറിയ ഔദാര്യങ്ങളും കാര്യങ്ങളും കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്, അതുകൊണ്ടാണ് അവർ പ്രസാദിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവരെ നമുക്ക് എന്തിനാവശ്യം? ദൈവം എന്ന് പറഞ്ഞാൽ ധന്യനായിരിക്കണ്ടേ? നമ്മളെക്കാളും സ്വയം പര്യാപ്തനായിട്ടുള്ള ഒരാളെയല്ലേ നമുക്ക് ആശ്രയിക്കാൻ പറ്റുള്ളൂ? നമ്മളെ ആശ്രയിക്കുന്ന ഒരാളെ നമ്മളെ ആശ്രയിക്കുന്നതിൽ എന്താ അർത്ഥം? അള്ളാഹു സമദാണ്, അള്ളാഹു നിരാശ്രയനാണ്, എല്ലാവരും അവനെ ആശ്രയിക്കുന്നു. പക്ഷെ അവൻ ആരെയും ആശ്രയിക്കുന്നില്ല, അവൻ ആരിൽ നിന്നും ഒന്നും ആവശ്യമില്ല. അപ്പം ഇതാണ് ശരിക്കുള്ള വിശ്വാസം. ഈ പ്രപഞ്ചത്തിന് രണ്ട് ദൈവങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എത്ര യുക്തിരഹിതമാണത്. ഈ പ്രപഞ്ചത്തെ ഒരു ഏകകമായി നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റൂ ഇല്ല. നോക്കൂ, നിങ്ങൾ നിരീശ്വരവാദികൾ യുക്തിവാദികൾ എന്ന് പറയുന്നവർ പോലും ഈ പ്രപഞ്ചത്തിന് വേണ്ടി ഒരു ശക്തി ഉണ്ടെന്ന് അറിയാതെ സമ്മതിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? അത് അത്രയും യുക്തിഭദ്രമാണ്. അപ്പോൾ അതിനെയാണോ പരിഷ്കരിക്കേണ്ടത്? അതിനെ പരിഷ്കരിച്ചിട്ട് ബഹുദൈവ വിശ്വാസമാക്കുകയാണോ വേണ്ടത്? പിന്നെ വിശുദ്ധ ഖുർആൻ പറയുന്ന ആ ധാർമ്മികതകൾ, അതായത് വിരോധിക്കുന്ന ധാർമ്മികതകൾ, മദ്യപാനം, എന്തെങ്കിലും അത് മനുഷ്യരാശി ശരിയാണെന്ന് വിശ്വസിക്കോ? ലഹരി, പരസ്ത്രീ ബന്ധം, വ്യഭിചാരം, അതൊക്കെ പരസ്പര സമ്മതത്തോടെ ആവാമെന്ന് പറഞ്ഞാലും നമ്മുടെ ഭാര്യ പരസ്പര സമ്മതത്തോടെ വേറൊരാളെ സ്വീകരിച്ചു എന്നറിഞ്ഞാൽ ഒരു ഭർത്താവ് അത് അംഗീകരിക്കും. ഭർത്താവ് വേറൊരു സ്ത്രീയുടെ പരസ്പര സമ്മതത്തോടുകൂടെ അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു പറഞ്ഞാൽ ഒരു ഭാര്യ സമ്മതിക്കും. അപ്പം അന്ന് അധാർമികമായി പറയുന്ന കാര്യങ്ങൾ എന്നും അധാർമികമാണ്. പരിശ അധാർമികമല്ലേ? മോഷണം അധാർമികമല്ലേ? പിന്നെ എന്താണ് ഇസ്ലാമിലെ വിവാഹ നിയമങ്ങളാണ്? കൂടുതൽ കൂടുതൽ സമൂഹം നിരുത്തരവാദപരമായി പോകുന്നൊരു കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ വിവാഹ നിയമം എത്ര ഭദ്രമാണ്? ഇസ്ലാം ഒരു നിശ്ചിത സംഖ്യ ഭാര്യയ്ക്ക് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ആ വിവാഹം വിലയുള്ളതാവാനാണത്. അതായത് അവൾ ആവശ്യപ്പെടുന്നൊരു തുക അവൾക്ക് കൊടുക്കണം, അവളുടെ പെർമിഷൻ വേണം. അവളെ സംരക്ഷിക്കുക എന്നുള്ള ബാധ്യത ഭർത്താവിൽ നിക്ഷിപ്തമാണ്. അല്ലെങ്കിൽ അവൾക്ക് അവിടുന്ന് വിവാഹമോചനം ആവശ്യപ്പെടാം. ഭാര്യ ഭർത്തൃബന്ധങ്ങൾ ഏറ്റവും നിരുത്തരവാദപരമായി പോകുന്ന ഒരു കാലഘട്ടങ്ങളിൽ, യാന്ത്രികമായി പോകുന്നൊരു കാലഘട്ടങ്ങളിൽ വിവാഹം എന്നതിൻ്റെ ഒരു കരാറാക്കി തീരുമാനിച്ച ഇസ്ലാം, അത് പിതാവ് ചെയ്തു കൊടുക്കുന്ന ഒരു കരാറായി തീരുമാനിച്ച ഇസ്ലാമിൻ്റെ നിയമം എത്ര സുഭദ്രമാണ്. പിന്നെ മരിച്ചൊരാളെ മറവ് വീണതാകട്ടെ, ഇതിനേക്കാളും മണ്ണിൽ കൊണ്ടുപോയി വെക്കുന്നതിനേക്കാളും ഭദ്രമായ ഒരു മറവ് ചെയ്യൽ പ്രക്രിയ ലോകത്തെവിടെയും കണ്ടെത്തപ്പെട്ടുണ്ട്. നമ്മളെ ഇലക്ട്രിക് ശ്മശാനങ്ങളാണെങ്കിൽ അതിനേക്കാളും സുരക്ഷിതമാണ്. അതൊക്കെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് എല്ലാം. എന്നാൽ മനുഷ്യന് ഒരു ബുദ്ധിമുട്ടുമില്ല മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ, അത് അതിലാണ്ട് ദ്രവിച്ചു പോകും. അത് മണ്ണിനും മണ്ണിൽ ജീവിക്കുന്നവർക്കും ഒരു പോഷകമാവുക എന്നല്ലാതെ അതുകൊണ്ട് ഒരു ഉപദ്രവവും ഒരു സ്മെല്ലോ ഒരു പ്രശ്നങ്ങളും ഇല്ല. അപ്പം ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനടുക്കുന്നതുകൊണ്ട് ഏത് കാലത്തേക്കും പറ്റിയതാണ്. അതിൽ പരിഷ്കരണമെന്ന് വേണമെന്ന് പറയുന്നത് തന്നെ ഒരു വിഡ്ഢിത്തമാണ്. അറിവില്ലാത്തവരാണ് ഈ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ ഉദാഹരണങ്ങൾ എത്രയോ അധികമാണ്.
0: മാഷാല്ലാ, പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് പുലരിവട്ടം ഖുർആൻ പരിഷ്കരിക്കണമെന്നോ എന്ന വിഷയത്തിലുള്ള വളരെ പ്രശസ്തമായ സമകാലികമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ബഹുമാനായ ഹാരിസ് മുസ്ലിം സംസാരിച്ചത്. ഏതായാലും നുസാൻ,

0: കൂടുതൽ ആള് ആരാന്നിങ്ങനെ അറിയാത്തോണ്ടേ ശ്രോതാക്കൾക്കൊരു ഒരു ബേജാറുണ്ടായി ഇങ്ങനെ ഒറ്റക്ക് പറയണോന്നുള്ള. അപ്പോൾ ഏതായാലും നുസാൻ രണ്ടത്താണ് ഇവിടെ എത്തിയിട്ടുണ്ട് ഇൻഷാല്ലാ. എന്താണ്
1: അൽഹംദുലില്ലാഹ് പോലെ ഓൺ ടൈമിന് എത്തണമെന്ന് ഉദ്ദേശിച്ചിറങ്ങിയതാണ്. പക്ഷേ ചെറിയ ഒരു തടസ്സങ്ങളൊക്കെ ഉണ്ടായി. യാത്രയിലെ തടസ്സങ്ങൾ എന്ന് പറയണത് പലപ്പോഴും എപ്പോഴും നമ്മുടെ പ്രാർത്ഥനക്കൊക്കെ ഒരു മുതൽക്കൂട്ടാകുന്ന സാധനങ്ങളാണല്ലോ അല്ലേ. അതുകൊണ്ടുള്ള യാത്രക്കാരൻ്റെ പ്രാർത്ഥനയ്ക്ക് പഠിച്ച ഏറ്റവും പെട്ടെന്ന് സ്വീകരിക്കുമെന്ന് പറയാനുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. എന്തായാലും കുറച്ചൊരു ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും ലൈവിലേക്ക് എത്തുന്നത്. അപ്പം ഇൻഷാല്ലാ എന്തായാലും ശ്രോതാക്കളൊക്കെ വീണ്ടും കാണാനും സോറി വീണ്ടും സംവദിക്കാനും വേണ്ടി സാധിച്ചതിൽ അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് ഒരുപാട് സ്തുതികൾ അർപ്പിക്കുകയാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
0: അൽഹംദുലില്ലാഹ് സുഖമാണ്. നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് കേട്ടത് നമ്മൾ പുലിരോട്ടാണല്ലോ. അപ്പോൾ പുലിരോട്ടത്തിൽ ചർച്ച ചെയ്തൊരു വിഷയം നമ്മൾ കൂടുതലൊന്നും പറയാൻ ഇല്ല, കാരണം ഹർസ് മൗലവി വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ആർക്കും കുതിര കയറി അല്ലെങ്കിൽ ആർക്കും എന്തും പറയാവുന്ന ഒന്നായി ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു മോശമായി ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയേണ്ടിയിരിക്കുന്നു.
1: അതായത് ഇതിൽ പലപ്പോഴും ഉണ്ടാകുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മൾ പലപ്പോഴും മുസ്ലിമീങ്ങൾക്കെതിരെ ഒരു ക്യാമ്പയിൻ നടക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അല്ലേ. മുസ്ലിം ഇസ്ലാമിൻ്റെ ആദർശം എവിടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്ലാം ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിങ്ങനെ അതിനെയും ഖുർആനെയും അവഹേളിക്കാനും അതിനെ കുറ്റപ്പെടുത്താനും ഒക്കെ ക്യാമ്പയിൻ നടക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ പലപ്പോഴും ഇത് കേൾക്കുമ്പോഴേക്കും ബേജാറായി അല്ലേ, എന്താ കാട്ടുന്നതിനൊക്കെയാണെന്നുള്ളത്. ഒന്നാമതെന്ന് വെച്ചാൽ നമുക്ക് വിശ്വാസമാണ് ആദ്യം ആത്യന്തികമായിട്ട് ഉണ്ടാകേണ്ടത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇതിലും വലിയ അല്ലേ, ഇതിലും വലിയ ചരിത്രങ്ങളും സംഭവങ്ങളും താണ്ടി വന്നതാണ് ഇസ്ലാം എന്നുള്ളതാണ്. ഖുർആനെ തെളിയിക്കല്ലേ, ഖുർആനെയും അതുപോലെ തന്നെ ഹദീസിനെയും ദുർവ്യാഖ്യാനിക്കാനും ഒക്കെ ചരിത്രം പഠിച്ചാൽ മാത്രം മതി. അതിനെ ദുർവ്യാഖ്യാനിക്കാനും ഒക്കെ ഇറങ്ങി തിരിച്ച പല ആൾക്കാരും അതൊക്കെ നിമിഷ നേരം കൊണ്ട് പൊള്ളയാണെന്ന് അല്ലേ തെളിയിച്ചു പോയ സംഭവങ്ങളുണ്ടായി. അത് ഒരു പക്ഷേ മുസ്ലിമിൻ്റെ എന്തെങ്കിലും അല്ലെങ്കിൽ പറയുന്ന പണ്ഡിതൻ്റെ ഒരു പ്രത്യേകത ഒന്നുമല്ല. അത് ഇത് അള്ളാഹ് ഇതിനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ എന്ത് ചെയ്യുക, ആ ഒരു വിശ്വാസം മനസ്സിൽ രൂഢമൂലമായി നിന്നാലെല്ലാം എന്ത് ചെയ്യും, സമാധാനത്തോട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുള്ളതാണ്. പിന്നെ ആളുകൾ എന്ത്, ആളുകൾക്കനുസരിച്ച് ക്രോപ്രായം കൂട്ടുന്നൊരവസ്ഥ നമ്മളാകരുത് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.
0: ഇത് ഈ ഖുർആൻ അറബി ഭാഷയിലായി, ലോകത്ത് ഒരുപാട് ഭാഷ ഉണ്ടല്ലോ,
1: അതെ,
0: അപ്പം ഇത് അറബിയിലായി എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. കാരണം എന്താ വെച്ചാൽ മറ്റേത് ഭാഷയിലും ഒരു പക്ഷേ പല അപ്ഡേഷനുകളും കാര്യങ്ങളും ഒക്കെ പല രൂപത്തിലും വരുന്നുണ്ട്. അറബി ഭാഷയിൽ എല്ലാ കാലത്തും അതിൻ്റെ അർത്ഥ തലങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്കുകളെ കൃത്യമായി ഖുർആനിൽ തന്നെ അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.
1: അത് മാത്രമല്ല, ഈ ഖുർആൻ ഇറങ്ങുന്നൊരു കാലഘട്ടത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഓരോ പ്രവാചകന്മാർക്കും അള്ളാഹു അതാത് കാലഘട്ടത്തിൽ ഏറ്റവും ബെസ്റ്റാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മൗജിസത്തായി നൽകിയിട്ടുള്ളത് കാണാൻ പറ്റും. പ്രവാചകന് നൽകിയ തന്നെ ഖുർആനാണ് അല്ലേ. അപ്പോൾ ഖുർആന് ആ കാലഘട്ടത്തിൽ എന്താണ്, ഒരു സാഹിത്യത്തിൽ ഏറ്റവും വലിയ ആളുകൾ മുന്നോട്ട് വന്നിരുന്നൊരു ആ കാലഘട്ടത്തെ പോലെ സാഹിത്യം പാടിയിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ചാൻസ് ഇല്ല എന്നുള്ളത് തന്നെ പറയാൻ പറ്റും. അവിടെയാണ് ഖുർആൻ എന്ത് ചെയ്യണത്, പക്ഷെ ഖുർആൻ സാഹിത്യഗ്രന്ഥാണോ ചോദിക്കലും അല്ല അല്ലേ. പക്ഷെ ഖുർആൻ ശാസ്ത്രഗ്രന്ഥ, ഖുർആനിൽ സാഹിത്യമുണ്ട്, സാഹിത്യമുണ്ട്, പക്ഷെ ഖുർആൻ സാഹിത്യഗ്രന്ഥമല്ല, ലിറ്റററി ബുക്കല്ല. അല്ലെങ്കിൽ ഖുർആനില് ഹിസ്റ്ററി ഉണ്ട് എന്ന് വെച്ച് ഖുർആന് ഒരു ഹിസ്റ്റോറിക്കൽ
0: പുസ്തകമല്ല.
1: ഖുർആനില് സയൻസ് ഉണ്ട് എന്ന് കരുതി ഖുർആൻ സയൻസ് ബുക്കല്ല അല്ലേ. ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അപ്പോൾ അത് ആ ഒരു ഭാഷയുടെ പ്രത്യേകതയാണ്. ആ ഒരു ഭാഷ നമ്മൾ എന്ത് ചെയ്യണം, മാത്രമല്ല സെമിറ്റിക് ഭാഷകളിൽപ്പെട്ട ഇന്ന് ജീവിച്ചിരിക്കുന്ന വിരലെണ്ണാവുന്ന അല്ലേ,
0: വിരലെണ്ണാവുന്ന
1: ഒരു ഭാഷയിലൊന്ന് മാത്രമാണ് എന്ത്, അറബി. ആ അറബിയാണ് ഇന്ന് ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലീഷിനെയും ഒക്കെ കവച്ച് കെച്ച് ലോകഭാഷകളിലായിട്ട് അറിയപ്പെട്ടെന്നും എന്ത് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ഇപ്പോൾ നമ്മൾ ട്രാൻസ്ലേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും, ഒരു നാല് വരെയുള്ള സാധനത്തെ എന്ത് ചെയ്യാൻ പറ്റും, മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ഓരോരു പാരഗ്രാഫ് ഉണ്ടാവും, ചിലപ്പോൾ അഞ്ചോ എട്ടോ പത്തോ വരെയുള്ള ഒരു പാരഗ്രാഫ് ഉണ്ടാവും. അത്രത്തോളം ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതാൻ വേണ്ടി പറ്റുന്നൊരു ഭാഷയും കൂടിയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇൻഷാല്ലാ.
0: യെസ്, ഇവിടെ ശ്രോതാക്കൾ വചനങ്ങളെ തിരുത്താൻ ഇറങ്ങുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ആയിഷ മെഹറൂൺ കരാടൻ എഴുതുന്നുണ്ട്, കാലത്തിൻ്റെ കണ്ണാടിയിൽ സത്യത്തെ അളക്കാൻ ശ്രമിക്കുന്നവർ ഖുർആനിൻ്റെ ആഴമറിയാതെ അതിൽ മാറ്റത്തിൻ്റെ വരകൾ വരയ്ക്കുന്നു. മനുഷ്യൻ്റെ ബുദ്ധി കാലത്തോടൊപ്പം വളർന്നേക്കാം, പക്ഷേ അള്ളാഹുവിൻ്റെ വചനം മനുഷ്യർക്ക് ചർച്ചയ്ക്ക് അനുസരിച്ച് മാറേണ്ടതല്ല. നല്ല ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പിന്നെ വരികളാണ്
1: അതല്ലേ. ഈ ചില ആളുകൾക്ക് പറഞ്ഞ അപ്ഡേഷൻ വരുത്തണം എന്നല്ല പറഞ്ഞത്, ഇപ്പോൾ പല ആൾക്കാരും അപ്ഡേറ്റ് ചെയ്യണം ഖുർആൻ, അപ്ഡേറ്റ് ചെയ്യണം ഖുർആൻ എന്നുള്ളതാണ്. ഈ ഖുർആൻ ഇറങ്ങിയ ഒരു കോണ്ടെക്സ്റ്റ്, ഒരു സാഹചര്യം, ഓരോ ആയത്ത് നമ്മളൊക്കെ പറയുന്നത് അപ്പോൾ സബബുൻ നുസൂൽ എന്ന് പറയും, ഓരോ ആയത്തുകൾ ഇറങ്ങിയ സാഹചര്യവും ആ സമൂഹത്തിൻ്റെ പശ്ചാത്തലവും ആ സമൂഹത്തെ അതെങ്ങനെ പുനരുദ്ധരിപ്പിച്ചു എന്നുള്ളത്, അതായത് എങ്ങനെ മാറ്റം വരുത്തി എന്നുള്ളത് മാത്രം പഠിച്ചാൽ മതി ഖുർആൻ അപ്ഡേറ്റഡ് ആണോ അല്ലേ എന്നറിയാൻ. പിന്നെ ലോകത്തൊരിക്കലും എന്തില്ല, നമ്മൾ ഇന്നത്തെ കാലത്ത് നിന്നിട്ട് പണ്ട് നമ്മൾ പറയും ഇന്നത്തെ കാലത്തിൻ്റെ കണ്ണാടി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, മറ്റേ പലതും അളക്കുമ്പോൾ ചെറിയ അളവ് വെച്ച് അളവുകോല് വെച്ച് അളക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളത് പഠിച്ചാലും മനസ്സിലാക്കിയാലും മാറാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്.
0: അതായത് ജാഹിലിയത്ത് എന്താണെന്നറിഞ്ഞാലുള്ളൂ, ഇസ്ലാം അറിയാമെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ.
1: അതെ.
0: അപ്പം അത് നമ്മളാദ്യം എന്ത് ചെയ്യണം എന്നറിയോ, നമ്മൾ വിശ്വാസികൾ തന്നെ ജാഹിലിയത്തിൻ്റെ ഒരു കാലഘട്ടവും ഖുർആൻ അവരെ പിന്നെ മാറ്റിയെടുത്തതിൻ്റെ ഒക്കെ ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്.
1: ഈ മറ്റു വിഷയം എന്താ വെച്ചാൽ, നമ്മുടെ ഇന്ന സമൂഹത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാല് ഖുർആനോ അല്ലെങ്കിൽ ഖുർആനിൻ്റെ ഇസ്ലാമോ പരിപൂർണമായി കൊണ്ട് അംഗീകരിക്കാൻ പല ആളുകൾക്കും മടിയാവുന്നൊരവസ്ഥ ഉണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് എന്ന് ആലോചിച്ച് ബേജാറാകുന്നൊരവസ്ഥ ഉണ്ടാകുന്നത്. പഠിച്ചോ മനസ്സിലാക്കിയോ തീരുമാനിച്ചാൽ എന്തിനാ മതി, അത് ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ. ഇൻഷാല്ലാ. ഓക്കെ, നമുക്ക് നമ്മളെ
0: യെസ് നമുക്ക് മോർണിംഗ് ലൈവ് ക്വിസിലേക്ക് പോകേണ്ട സമയമാണ്.
1: യെസ്,
0: ചില നിർദ്ദേശങ്ങൾ നമുക്ക് ശ്രോതാക്കൾക്ക് നൽകാം. നമ്മൾ നമുക്കറിയാം സാധാരണ നമ്മൾ ഫീഡ്ബാക്ക് അല്ലേ, ഫീഡ്ബാക്ക് നമ്മൾ അയക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈവ് ക്വിസ് അതിൽ കയറിയിട്ടാണ് നമ്മൾ ഉത്തരം അയക്കേണ്ടത് ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി. അതേപോലെ പേരിൻ്റെ കൂടെ ഇപ്പോൾ നുസ്ഹാൻ രണ്ടത്താണി അല്ലേ, നുസ്ഹാൻ രണ്ടത്താണി എന്ന് ഒറ്റ വരിയിൽ നമ്മൾ എഴുതുന്നത് പോലെ നിങ്ങളുടെ പേരിൻ്റെ കൂടെ സ്ഥലം എഴുതണം. ഇൻഷാല്ലാ.
1: ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ശ്രോതാക്കൾ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന നമ്മുടെ മോർണിംഗ് ലൈവിലെ ക്വിസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ മോർണിംഗ് ലൈവ് ക്വിസിൻ്റെ ചോദ്യം വായിക്കല്ലേ.
0: യെസ്
1: യെസ്, ഇൻഷാല്ലാ. ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. ഖുർആനിലെ സൂറത്തുൽ ആദിയാത്ത് എന്നതിലെ ആദിയാത്ത് എന്നാൽ എന്ത് എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം ഒരിക്കൽ കൂടി, ഖുർആനിലെ സൂറത്തുൽ ആദിയാത്ത് എന്നതിലെ ആദിയാത്ത് എന്നാൽ എന്ത് എന്നുള്ളതാണ് ചോദ്യം.
0: യെസ്, നമുക്ക് ഓപ്ഷനുകൾ പറയാം. ഓപ്ഷൻ എ യുദ്ധ കുതിരകൾ, ഓപ്ഷൻ ബി ആനകൾ, ഓപ്ഷൻ സി ഒട്ടകങ്ങൾ, ആൻഡ് ഓപ്ഷൻ ഡി സിംഹങ്ങൾ. ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാം. ഖുർആനിലെ സൂറത്തുൽ ആദിയാത്ത്, ആദിയാത്തിലെ ആദിയാത്ത് എന്നാൽ എന്ത്, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്?
1: ഓപ്ഷൻ എ യുദ്ധ കുതിരകൾ, ഓപ്ഷൻ ബി ആനകൾ, ഓപ്ഷൻ സി ഒട്ടകങ്ങൾ, ഓപ്ഷൻ ഡി സിംഹങ്ങൾ എന്നുള്ളതാണ് ചോദ്യം ഒരിക്കൽ കൂടി. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ആദിയാത്ത് എന്നതിലെ ആദിയാത്ത് എന്നാൽ എന്ത് എന്നുള്ളതാണ് ചോദ്യം.
0: ഓപ്ഷൻ എ യുദ്ധ കുതിരകൾ, ഓപ്ഷൻ ബി ആനകൾ, ഓപ്ഷൻ സി ഒട്ടകങ്ങൾ, ഓപ്ഷൻ ഡി സിംഹങ്ങൾ. നിങ്ങൾ ഓപ്ഷനുകൾ മാത്രം അയക്കുക.
1: ഓക്കെ, മാഷാല്ലാ. ഞാനിങ്ങനെ നമ്മുടെ ചോദ്യം ഇങ്ങനെ വായിച്ച് നമ്മളെ സിസ്റ്റത്തിൽ നോക്കുകയാണ്, ഫസ്റ്റ് ഉത്തരം വരേണ്ടത് ആരായിരിക്കും എന്ന്. ശരിയാണ് തെറ്റാണുള്ളത് വേറെ, ശരിയാണ് തെറ്റാണോ എന്നുള്ളതല്ല, ഫസ്റ്റ് ഉത്തരം വരേണ്ടത് നമ്മളെ സ്ക്രീനിൽ തെളിയുന്ന ആളാരായിരിക്കും ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. മാഷാല്ലാ, ഒരുപാട് ആളുകൾ
0: വന്നില്ലേ ഇതുവരെ അയച്ചതില്. ഞാൻ ജസ്റ്റ് ഒരു സ്ക്രോൾ ചെയ്തപ്പോൾ ഒരാൾ മാത്രമാണ് തെറ്റയച്ചിട്ട് കാണുന്നുള്ളൂ. ആരാന്നൊന്നും നമുക്ക് പറയണ്ട, അല്ല ഇപ്പോൾ രണ്ടുപേരായി മാത്രം. ഓക്കെ, ഇൻഷാ അള്ളാ.

0: മാഷാല്ലാ. എന്തായാലും നമ്മുടെ ഉത്തരങ്ങൾ എല്ലാവരും അയച്ചിരിക്കുകയാണ്, അൽഹംദുലില്ലാ അല്ലേ. നമ്മുടെ ടോട്ടൽ എണ്ണിങ്ങനെ കൂടി വരുന്നതും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് വല്ലാത്തതാണ്. കാരണം ഓരോ ദിവസവും രാവിലെ എല്ലാവരും നമ്മോടൊപ്പം ഇങ്ങനെ ചേരുന്നു അല്ലേ, ഈ ക്വിസ് അറ്റൻഡ് ചെയ്യുന്നു, അതും മോർണിംഗ് ലൈവുമായി നമ്മൾ സംവദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓരോരുത്തരുടെയും സന്തോഷങ്ങൾ നമുക്കിങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അൽഹംദുലില്ലാ, നമുക്ക് വിജയികളെ പ്രഖ്യാപിക്കാം അല്ലേ, ഉത്തരങ്ങൾ ശരിയേതാണെന്ന് അറിയാം. അതിനൊക്കെ കുറച്ച് സമയമുണ്ട് ഇൻഷാല്ലാ. എന്തായാലും ഞാൻ ഈ ഒരു സമയത്ത് ശ്രോതാക്കളോടൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ചോദ്യം ഇതാണ്, നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പീസ് റേഡിയോ അതിൻ്റെ ഒരു കുറച്ച് ഒരു സെഷൻ പൂർത്തിയാക്കി കഴിഞ്ഞു, ജില്ലാ ആംപ്ലിഫൈ വർക്ക്ഷോപ്പുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. അപ്പോൾ ആംപ്ലിഫൈ വർക്ക്ഷോപ്പുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജില്ലയിലെ ഏരിയ ആംപ്ലിഫൈ വർക്ക്ഷോപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ജില്ലയിലെ റേഡിയോയുടെ അല്ലേ ഇതിൻ്റെയൊക്കെ കമ്മ്യൂണിക്കേ ഒരു തരത്തിൽ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന ആളുകൾ തമ്മിൽ കൂട്ടിരക്കി ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാനുള്ള വിഷയം എന്താ വെച്ചാൽ, നമ്മൾ ഒരു പക്ഷേ റേഡിയോ അറിഞ്ഞത് വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപത്തിലായിരിക്കും. ചിലപ്പോൾ പീസ് എന്ന് പറയുന്ന ഒരു വാക്ക് സെർച്ച് ചെയ്ത് പോയി എത്തിയ ആളുകളുണ്ടാകും, ചിലപ്പോൾ കുടുംബക്കാർ പരിചയപ്പെടുത്തിയ ആൾക്കാരുണ്ടാകും, ചിലപ്പോൾ മറ്റു പല വഴികളിലൂടെയും അറിഞ്ഞ ആളുകളുണ്ടാകും അല്ലേ. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപത്തിൽ പീസ് റേഡിയോ പരിചയപ്പെട്ട ആളുകളുണ്ടാകും. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, നമ്മൾ എത്ര പേർക്ക് ഇത് പരിചയപ്പെടുത്തി കൊടുത്തു?
1: നമ്മളായിട്ട് പരിചയപ്പെടുത്തി കൊടുത്തു,
0: നമ്മളായിട്ട് എത്ര പേർക്ക് ഇത് പരിചയപ്പെടുത്തി കൊടുത്തു? നമ്മുടെ കുടുംബത്തിൽ, സുഹൃത്തുക്കൾ, കുടുംബത്തിലുള്ള ആളുകളിൽ നമ്മൾ എത്ര പേർക്ക് ഇത് പരിചയപ്പെടുത്തി കൊടുത്തു എന്നുള്ളതൊന്ന്, ഐ മീൻ നിങ്ങളെ എണ്ണം പറയണമെന്നൊന്നുമില്ല, ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഒരാൾക്കെങ്കിലും, ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്, ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി.
1: ഇനി ചിലപ്പോൾ ചില ആളുകൾക്ക് വലിയൊരു നമ്പറൊക്കെ പറയാൻ കഴിയും.
0: അതെ,
1: അതായിട്ട് മനസ്സിൽ നിയത്താക്കി കുറേ ആളുകളുണ്ടാവും, വലിയൊരു സംഖ്യയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അന്ന് പറയും ചെയ്യാം അല്ലേ.
0: അതെ, ഇൻഷാല്ലാ. എന്തായാലും ആ രൂപത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തായാലും റിപ്ലൈ വരട്ടെ നോക്കാം. മാഷാല്ലാ. എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു ഉത്തരം എല്ലാവരും പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അൽഹംദുലില്ലാ, നമ്മുടെ മോർണിംഗ് ലൈവ് ക്യൂസ് കഴിഞ്ഞിരിക്കും, നമ്മളിനി പോകുന്നത് 1 മിനിറ്റ് ടോക്കിലേക്കാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ. അൽഹംദുലില്ലാ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലയുടെ സുഹദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മുഹമ്മദ് ഇബ്നു കഅബ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു വിശ്വാസിയിൽ 3 കാര്യങ്ങളുണ്ടെങ്കിൽ അവൻ അള്ളാഹു ഈമാനും എല്ലാ ഖൈറുകളും നൽകുമെന്നാണ്. ഒന്ന്, അള്ളാഹുവിലുള്ള അള്ളാഹുവിൻ്റെ ദീനിലുള്ള അറിവാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ അറിവുള്ളവനിൽ എല്ലാ ഖൈറുകളും ലഭിക്കും. രണ്ടാമത്തത് ദുനിയാവിനോടുള്ള വിരക്തിയാണ്. മൂന്നാമത്തത് തൻ്റെ കുറവുകളെ കാണാനുള്ള കഴിവാണ്. സഹോദരങ്ങളെ, നല്ല അറിവും ദുനിയാവിനോടുള്ള വിരക്തിയും സ്വന്തം ന്യൂനതകൾ തിരിച്ചറിയാനുള്ള പക്വതയും ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാ ഖൈറും ഈമാനും ലഭിക്കുമെന്ന് മുൻഗാമികൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈ 3 നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ശ്രോതാക്കളെ, നമ്മൾ കേട്ടത് 1 മിനിറ്റ് ടോക്കാണ്. 1 മിനിറ്റ് ടോക്കിൽ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഷാഫി അൽഹിക്കമിയാണ്. 1969 ഒരു എപ്പിസോഡാണ്, അല്ലെങ്കിൽ ഒരു 1 മിനിറ്റ് ടോക്കാണ് നമ്മളിപ്പോൾ കേട്ടത്. എല്ലാ നന്മകൾക്കുമായി 3 കാര്യങ്ങൾ എന്ന ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് സംസാരിച്ചത്.

0: മാഷാല്ലാ, നമ്മളിപ്പോൾ കേട്ടത് നേരത്തെ സൂചിപ്പിച്ച പോലെ 1 മിനിറ്റ് ടോക്കാണ്. ഈ 1 മിനിറ്റ് ടോക്ക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് നമ്മൾ നമ്മുടെ ഇൻസ്റ്റാ പേജിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും, നമ്മൾ ഫേസ്ബുക്ക് പേജിലും വിസ്ഡം സ്റ്റുഡൻസിൻ്റെ ഫേസ്ബുക്ക് പേജിലും നമ്മൾ ഔട്ട് ചെയ്യുന്ന പബ്ലിഷ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മളിന്ന് വരെ ഒരു ദിവസം പോലും മുടങ്ങാതെ അൽഹംദുലില്ലാ നമ്മൾക്ക് ഇത് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്.
1: യെസ്.
0: അപ്പോൾ ഇതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ കൂടി എന്ത് ചെയ്യണം, ഉണ്ടാകണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാല്ലാ.
1: നമ്മുടെ അൻവർ എൻ ടി മുട്ടിൽ വയനാട്. ഇസ്ലാമിക ചരിത്രത്തിലേത് കാലത്തും ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന പ്രബോധനം നടത്തുന്ന ഒരു ന്യൂനപക്ഷം സലഫുകൾ എന്നും ഉണ്ടായിട്ടുണ്ട്. ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച് മുന്നോട്ട് നീങ്ങുന്ന ആധുനിക കാലത്തെ സലഫിയത്തിലെ കണ്ണികളാണ് നാം ഓരോരുത്തരും. ഈ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കാനും പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമ്മുടെ ചോദ്യങ്ങൾക്ക് പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ.
0: യെസ്, യെസ്.
1: ഒരുപാട് പേര് പ്രതികരിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് എണ്ണം ഓർത്തെടുക്കാൻ പോലും കഴിയുന്നില്ല, അത്രയും പിസ് റേഡിയോ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്ന സന്തോഷം പങ്കുവെക്കുന്നുണ്ട്.
0: മാഷല്ലാ. ഓക്കെ, ഒരുപാട് ആൾക്കാർല്ലേ. നമുക്കൊരു വന്നൊക്കെ ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ സബന ചെറുകോട്, അതുപോലെ തന്നെ ഷഫീറ ഷെരീഫ സി മുട്ടം, ജമീല വി കെ പൂനൂർ, ഷഫീറ കല്ലാച്ചി, ജാസ്മിൻ പുള്ളിപ്പാടം, അങ്ങനെ ഒരുപാട് പേർ അലഹമ്ദുലില്ലാഹ് നമ്മൾ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്.
1: സന്തോഷം പങ്കുവെക്കുന്നുണ്ടോ?
0: എസ്, എസ്, എസ്.
1: അത് അല്ലേ, ഒരു വെറൈറ്റി. അതായത് സഫ്ന മുഹമ്മദ് പാണക്കാട് പറയണം, ഒരുപാട് പേർക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അവസരം കിട്ടുമ്പോഴെല്ലാം പറയാറുണ്ട്, എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന എൻ്റെ അഡ്രസ്സ് പീസ് റേഡിയോയിലെ സഫ്ന മുഹമ്മദ് പാണക്കാട് എന്ന്. ചിലപ്പോൾ ചില ആളുകൾ അഭിസംബോധന ചെയ്യുന്നുണ്ടാവും അങ്ങനെ.
0: അതെ, അത് ഈ നമ്മൾ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് വെച്ചാൽ, നമ്മളെ ഈ നമ്മുടെ പീസ് റേഡിയോ ലിസണേഴ്സ് കോൺഫറൻസ് കോഴ്സ് ലിസണേഴ്സ് കോൺഫറൻസ് നമ്മൾ സംഘടിപ്പിച്ചിരുന്നു
1: പാലക്കാട്.
0: പാലക്കാടല്ല, അതിന് മുമ്പ് ലിസണേഴ്സ് കോഴ്സുമായി ബന്ധപ്പെട്ട ലിസണേഴ്സ് കോൺഫറൻസ് നമുക്ക് സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മ എന്താ വെച്ചാൽ, അതിൽ പങ്കെടുക്കുന്ന ഗവൺമെൻറ് നമ്മളൊക്കെ ആങ്കേഴ്സ് ആ സമയത്ത് പോയിരുന്നു എന്നുള്ളതാണ്. ആങ്കേഴ്സ് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഓർമ്മ പാണ്ടിക്കാടോ ആയിരുന്നു എൻ്റെ ഓർമ്മ. അപ്പോൾ അന്ന് മറ്റ് കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്നൊക്കെ ജില്ലകളിൽ നിന്ന് ഇത് കോഴ്സിൽ പങ്കെടുക്കുന്ന പീസ് റേഡിയോ ശ്രോതാക്കൾ വന്നിരുന്നു. മാഷാല്ലാ അല്ലേ, ആ ക്ലാസ് അന്ന് ഇതുവരെ ശബ്ദം മാത്രം കേട്ട ആളുകളെ നേരിട്ട് കാണാനും അല്ലേ, പേരുകളിലൂടെ മാത്രം സുപരിചിതമായ പല ശ്രോതാക്കളെ പരസ്പരം നേരിട്ട് കാണാനും അല്ലേ, അന്ന് ഈ ഇതിലൂടെ ഫ്രണ്ട്സായ പല ആൾക്കാരുണ്ട്, ഇതിലൂടെ ഫ്രണ്ട്സായ പല ആൾക്കാർ. അപ്പം അവരൊക്കെ പരസ്പരം നേരിട്ട് കാണാനും തലേ ദിവസം വന്ന് അവിടെ റൂമെടുത്ത് നിന്ന് അങ്ങനെ അന്ന് പ്രോഗ്രാം കഴിഞ്ഞ് പിറ്റേ ദിവസം തിരിച്ചു പോകുന്നൊക്കെ ഒരു ആളുകളെ നമ്മൾ. അപ്പം ഇതൊക്കെ ഒരു ഫാൻ നേരത്തെ ഒരു അഡ്രസ്സ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് നൽകുന്ന ഒരു സന്തോഷം, ഒരു ഫാമിലി ആയിട്ട് നമുക്ക് നൽകുന്ന ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫാമിലിയിലേക്ക്, പീസ് റേഡിയോ ഫാമിലിയിലേക്ക് നമ്മൾ ഒരുപാട് ആൾക്കാരെ ചേർക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കണം എന്ന് കൂടിയാണ് ഈ സമയത്ത് ഉറപ്പെടുത്താനുള്ളത്.
1: അതെ, നമ്മുടെ സമയത്തെ കൃത്യമായി ഒരു ദിശയിലൂടെ കൊണ്ടുപോകാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് പി സി ഡി എന്നുള്ളത്, യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് സാധാരണയായിട്ട് നമുക്കറിയാം, ശ്രോതാക്കൾക്ക് നല്ല സാധാരണയായ ആളുകൾക്ക് പല ബന്ധങ്ങളും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ നമ്മളൊരു യാത്രയിൽ ബന്ധങ്ങളുണ്ടാവും, കല്യാണങ്ങളിൽ നിന്ന് ഫംഗ്ഷനുകളിൽ നിന്ന് കണ്ട് പരിചയമുള്ള പല ബന്ധങ്ങളുണ്ടാകും. പക്ഷേ പീസ് റേഡിയോയിലൂടെ ഉണ്ടാകുന്ന ഒരു ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ ഈ ഒരു സംവിധാനമുള്ള അത്രയും കാലം നമ്മുടെ അല്ലേ നമ്മുടെ ലൈഫിൽ വലിയൊരു ബന്ധങ്ങൾ പോലെ സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു ബന്ധമായിട്ട് മാറും. ഇൻഷാല്ലാ, അല്ലാഹു അതിനെ സ്വീകരിക്കട്ടെ.
0: നമ്മൾ പ്രോഗ്രാം പാണ്ടിക്കാടായിരുന്ന സംശയം പറയുന്നല്ലോ. അപ്പോൾ സഫ്ന മുഹമ്മദ് പറയുകയാണ് പാണ്ടിക്കാട് തന്നെയാണ് പ്രോഗ്രാം, അവിടെ വെച്ചിട്ടാണ് പ്രോഗ്രാം നടന്നത് എന്ന് കൃത്യമായിട്ട് റിപ്ലൈ തരുന്നുണ്ട്. മാഷാല്ലാ. ഓക്കെ, നമ്മളിനി
1: ഇൻഷാല്ലാ നമുക്ക് ഇനി അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകാം. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ.

0: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആണ്. അധ്യായം 78 സൂറത്തു അന്നബഇന്റെ 31 മുതൽ 37 വരെയുള്ള വചനമാണ് നാം ഇതുവരെ കേട്ടത്. ഏതായാലും ശ്രോതാക്കളോട് നമുക്ക് ചെറിയൊരു ചോദ്യം ചോദിച്ചാലോ.
1: യെസ്,
0: ഇന്നത്തെ ഈ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് അറിയാം, ഓരോ ദിവസവും വ്യത്യസ്തമായ കാര്യങ്ങളെ നമുക്ക് ഇങ്ങനെ കേട്ട് ആസ്വദിക്കാൻ പറ്റുകയാണ് അല്ലേ?
1: പക്ഷെ
0: വളരെ ഇത് തീർന്നു പോവുകയാണല്ലോ എന്നിങ്ങനെയുള്ള ഒരു പ്രയാസം നമുക്ക് തോന്നും. അപ്പൊ ഇന്നത്തെ ഈ കാര്യം അറിയുന്ന ആളുകൾ ഒന്ന് ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്യട്ടെ.
1: അതെ, ഇന്നെല്ലാം ടെക്സ്റ്റിൽ നമുക്ക് വരാൻ തോന്നുന്നുണ്ട് എല്ലാവരും. ഓക്കെ, നമുക്കേ ഒരുപാട് നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരുപാട് ആളുകൾ നമ്മോടൊപ്പം കൂടി ചേർന്ന് ഒരുപാട് ഇത് പല ആളുകളിലേക്കും എത്തിച്ചേർന്ന ഒരു പരിമളമായിക്കൊണ്ട് പീസ് റോഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നന്മകൾ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല ഹയറായിട്ടുള്ള കാര്യമാണ്. എന്തല്ല ഹൈരിൻ ഫലോമിസില്ലാജിരി ഫായലി അല്ലേ, അത് ചെയ്തവനെപ്പോലുള്ള പ്രതിഫലനം എന്ത് ചെയ്യുക നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു പക്ഷേ എത്തിച്ചു കൊടുക്കുന്ന ചെറിയ ഒരു കാര്യം, അത് വിചാരിക്കാത്ത റിസൾട്ടുകൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. അപ്പം അത് ബോധ്യപ്പെട്ട് തന്നെ വേണം നമുക്ക് എന്ത് ചെയ്യാൻ, എത്തിച്ചു കൊടുക്കാൻ എന്നുള്ളതാണ് എനിക്ക് ഉറപ്പെടുത്താനുള്ളത്. ഈ ഞാൻ വീണ്ടും ഇങ്ങനെ നമ്മളെ പല ആളുകളും ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ കമൻറ്റുകളിലൂടെ ഇങ്ങനെ നോക്കിയപ്പോൾ മനസ്സിലേക്ക് വന്ന ഒരു കാര്യമാണ്.
0: നമുക്ക് ചില ഓക്കെ ഓക്കെ, നമ്മൾ ആരും മെസ്സേജ് എഴുതിയ ആള് ഓക്കെ നന്നായിട്ടുണ്ട്. ഉമ്മുകുൽസു ചിറമംഗലം, അവർ പറയുന്ന എന്താണ്, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ സഹോദരികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്, ഇതിൽ നിന്ന് കേൾക്കുന്ന ക്ലാസ്സുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറുമുണ്ട്. ഓക്കെ, യെസ്. നമുക്കേ ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നത്, നമ്മൾ സാധാരണ പുതിയ അല്ലെങ്കിൽ പുതിയ എന്ന് പറയണ്ട അല്ലേ, നമ്മുടെ റേഡിയോയുടെ ഭാഗത്തു നിന്നുള്ള ഒട്ടനവധി നൂറിലധികം പ്രോഗ്രാമുകൾ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ശ്രോതാക്കൾക്ക് ഈ ഒരു മോർണിംഗ് ലൈവ് ഷോയിലൂടെ കേൾക്കാൻ കഴിയാത്ത മറ്റു സമയത്തുള്ള ചില പ്രോഗ്രാമുകൾ പരിചയപ്പെടുത്തുന്ന ഒരു സമയമാണ്. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അത്തഹസീൻ ആണ്.

0: എന്ന് എടുക്കുന്നത് അല്പം വലിയ ആയത്താണ്. അതുകൊണ്ട് തജ്വീദ് നിയമങ്ങൾ പറയുന്നു, പാരായണത്തിൽ അബദ്ധങ്ങൾ പറയുന്നു, ശേഷം ഒരു പ്രാവശ്യം ഓതുന്നു. വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണം, പഠിക്കണം.
1: وَاتَّبَعُوا مَا تَتْلُو الشَّيَاطِينُ عَلَى مُلْكِ سُلَيْمَانَ وَاتَّبَعُوا وَاتَّبَعُوا
0: എന്നല്ല പറയാ, وَاتَّبَعُوا
1: وَاتَّبَعُوا عَيْنْ
0: തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. വളരെയധികം ശ്രദ്ധിക്കണം.
1: مَا تَتْلُو الشَّيَاطِينُ مَا
0: تَتْ سُكُّ تَتْلُو എന്നല്ല تَتْلُو
1: تَتْلُو الشَّيَاطِينُ الشَّيَاطِينُ
0: ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ്
1: അഷയാത്തീൻ അലാ മുൽക്കി സുലൈമാൻ.
0: അവിടെ നിർത്തുകയാണെങ്കിൽ സുലൈമാൻ ഇങ്ങനെ.
1: വമാ കഫറ സുലൈമാനു വമാ കഫറ
0: കഫറ അല്ല കഫറ
1: സുലൈമാനു വലാകിന്ന അഷയാത്തീൻ
0: നൂന്ന് ശദ്ദുണ്ട്, മണിക്കണം.
1: അഷയാത്തീൻ
0: നേരത്തെ പറഞ്ഞതുപോലെ അത് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ശ്രദ്ധിക്കണം. ഷയാത്തീൻ തീൻ, അതുപോലെ അശൈത്വാനു എന്നല്ല,
1: അഷയാത്തീന. കഫറു യുഅല്ലിമൂന യുഅല്ലിമൂനന്നാസ്
0: ഐന് തൊണ്ടയുടെ മധ്യഭാഗം
1: യുഅല്ലിമൂനന്നാസ
0: നൂന് ശദ്ദ്, മണിക്കണം.
1: അസ്യഹ്റു يعلمون الناس السحر السحر
0: ഹ തൊണ്ടയുടെ മധ്യഭാഗം സുക്കൂനുമാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം.
1: السحر وما انزل
0: മദ് മുൻഫസിൽ, മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. അതുപോലെ തന്നെ
1: ഉൻസില
0: നൂനിനെ അവ്യക്തമാക്കി മണിക്കണം.
1: على الملكين وما انزل على الملكين ببابل هاروت وماروت
0: എന്നല്ല നിർത്തുമ്പോൾ وماروت
1: وما يعلمان
0: തൊണ്ടയുടെ മധ്യഭാഗം عين يعلمان അല്ല
1: يعلمان മിൻ അഹദിൻ,
0: സാക്കിന നൂന് ശേഷം ഹംസ വെളിവാക്കണം ഇവിടെ. മാത്രമല്ല മിൻ അഹദിൻ എന്നല്ല പറയേണ്ടത്,
1: മിൻ അഹദിൻ
0: ഹ ശ്രദ്ധിക്കണം. മിൻ
1: അഹദിൻ ഹത്ത അഹദിൻ ഹ
0: ഇവിടെയും ഇദ്ഹാർ, വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത് എന്നർത്ഥം.
1: ഹത്ത യഖൂല ഇന്നമ
0: മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്.
1: യഖൂല ഇന്നമ ഇന്നമ
0: നൂന്ന് ശദ്ദുണ്ട്, മണിക്കണം.
1: നഹ്നു
0: അല്ല
1: നഹ്നു ഫിത്നതുൻ ഫല
0: ഇവിടെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാഉ ബിഗുന്ന
1: ഫിത്നതുൻ ഫല
0: വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം.
1: ഫയതഅല്ലമൂന മിൻഹുമാ
0: അല്ല ശ്രദ്ധിക്കണം. പാരായണത്തിൽ യുഫർഖൂന പറയരുത്,
1: യുഫർഖൂന ബിഹി ബൈനൽ മർഇ بين المرء
0: مرئي الا
1: بين المرء وزوجه وزوجه وما هم ب
0: ساكنا ميمن ششم باء اخفاء شفوي ഇവിടെ മീമിന അവ്യക്തമാക്കി മണിക്കണം.
1: وما هم ب
0: ഇനി ബിദാരീന, വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗം ഇത്. മദ് ലാസിം കലിമി മുസഖൽ എന്നാണ് പറയാ, അവിടെ ആറ് ഹർക്കത്ത് വരെ അനിവാര്യമായിട്ടും നീട്ടേണ്ട ഒരു മദ്ദാണത്. അതുകൊണ്ട് ബിദോരീന, നമ്മൾ വലദോലീൻ പഠിച്ചിട്ടില്ലേ അതേ രൂപത്തിൽ, അതോടൊപ്പം റാഇന് ഷദ്ദുണ്ട്, ബിദോറി റി അല്ല. ദോദിൻ്റെ മഹ്റജും അതുപോലെ റാഇന് കെസ്ർ ഷദ്ദുണ്ട്, അതിൻ്റെ ഉച്ചാരണമൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം.
1: ബിദോരീന ബിഹി മിൻ അഹദിൻ
0: സാക്കിന നൂന് ശേഷം ഹംസ വെളിവാക്കി ഉച്ചരിക്കണം.
1: അഹദിൻ അഹദിൻ.

0: ഇല്ല, ഇവിടെല്ലാം ഇസ്ഹാർ. ഇല്ല ബിഇദ്നി ഇല്ലാഹ്, ബിഇദ്നി ധാരാളം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബിഇദ്നി അല്ല, അവിടെ ബിഇ ഹംസക്ക് കസ്റാണ്. ബിഇദ്നി ഇല്ലാഹ് വയതഅല്ലമൂന വയതഅല്ലമൂന മാ യദുറുഹും യദുറു യദുറല്ല യദുറുഹും വ യദുറുഹും വ സാകിന മീമിന് ശേഷം വ വലാ യൻഫഉഹും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അതോടൊപ്പം ഐന് ദമ്മാണ്, യൻഫഉ സുക്കൂനല്ല, യൻഫഉഹും. വലഖദ് അലിമു വലഖദ് ദാലിനെ സുക്കൂൻ ഖൽഖല ചെയ്യണം. വലഖദ് അലിമു ലമനിഷ്തറാഹു ലിമനി അല്ല ലമനി ലമനിഷ്തറാഹു ലമനിഷ്തറാഹു മാലഹു ഫിൽ ആഖിറ ഫിൽ ആഖിറ അല്ല ഫിൽ ആഖിറതി മിൻ ഖലാഖ മിൻ ഖ ഇസ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ഖലാഖ വഖഫ് ചെയ്യുമ്പോൾ ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അവിടെ ഖൽഖല ചെയ്യണം, ഖാഫിനെ ശരിക്കും കേൾക്കണം. ولبئس ما شروا به ولبئس ما شروا شروا شروا به به انفسهم ها ان ഇവിടെ മദ് മുൻഫസ്സിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഹ ദമീറിന് ശേഷം ഹംസ വരുമ്പോൾ അഥവാ സിലത്തു തവീൽ സിലത്തുൽ കുബ്ര എന്നാണ് മദ്ദിന്റെ പേര്. ബിഹി അൻഫുസഹും, അതുപോലെ അൻഫു നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ലൗ കാനു യഅലമൂൻ അടുത്ത ആയത്ത്. വലൗ അന്നഹും നൂന് ശദ്ദ് മണിക്കണം. ആമനു വത്തഖൗ വത്തഖു അല്ല, ശ്രദ്ധിക്കണേ, വത്തഖു അല്ല വത്തഖൗ ഖൗ വത്തഖൗ ലമസൂബ ലമസൂബത്തല്ല, ശ്രദ്ധിക്കണം, ലമസൂബത്തുൻ ലമസൂബത്തുമ്മി തൻവീന് ശേഷം മീം ഇദ്ഗാം ബിഗുന്ന മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ഇൻദില്ലാഹ് മിൻ ഐ ഇസ്ഹാർ ഇൻദി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഖ്ഫാം ബിഗുന്ന ഇൻദില്ലാഹി ഖൈർ നിർത്തുമ്പോൾ ഖൈർ ഖൈർ അല്ല ഖൈർ. ലൗ കാനു യഅലമൂൻ ലൗ കാനു യഅലമൂൻ ഇൻഷാല്ലാ ഒന്നുകൂടെ ഈ ഭാഗം.
1: واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر

0: മാഷാല്ലാ, നമ്മളിപ്പോൾ കേട്ടത് അത്തഹ്സീൻ പ്രോഗ്രാമാണ്. പ്രോഗ്രാം 100-ലധികം പ്രോഗ്രാമുകൾ അൽഹംദുലില്ലാ നമ്മുടെ പീസ് റേഡിയോക്കെ ഉണ്ട്. അതിലധികം അവതാരകളും അതുപോലെ തന്നെ ഒരുപാട് ചെറിയ കുട്ടികൾ മുതൽ വയോധികർ വരെ നീണ്ടു നിൽക്കുന്ന പീസ് റേഡിയോ ഫാമിലി നമ്മൾക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ അറിയാത്ത ഒരുപാട് പ്രോഗ്രാമുകളിൽ ഒരു പ്രോഗ്രാമാണ് അത്തഹ്സീൻ എന്ന് പറയുന്നത്. ഖുർആൻ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ തിരുത്താൻ വേണ്ടി നമ്മൾ ആവിഷ്കരിച്ചൊരു പ്രോഗ്രാം കൂടിയാണ് അത്തഹ്സീൻ. പീസ് റേഡിയോ ഖുർആൻ റേഡിയോയിൽ ആണ് എല്ലാ ദിവസവും രാത്രി 8 മണിക്കാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാറുള്ളത്. ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന സൂറത്ത് വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ തുടക്കവചനങ്ങളിൽ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെയാണ് പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. നേതൃത്വം നൽകുന്നത് ബഹുമാനായ ഹാഫിൽ അബ്ദുഷക്കൂർ ആണ്. ഇൻഷാല്ലാ, നമ്മളിനി എല്ലാ ശ്രോതാക്കളും കാത്തിരിക്കുന്ന തിരുമൊഴികളിലേക്ക് പോകാം.
1: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: തിരുമൊഴികളിൽ എന്നത്തെയും പോലെ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് കെ വി മുഹമ്മദ് അലിയാണ്. നമസ്കാരം പ്രകാശമാണ്, തെളിവും രക്ഷയുമാണ് എന്നുള്ള വിഷയത്തിലാണ് കെ വി മുഹമ്മദ് അലി സംസാരിക്കുന്നത്. കെ വി മുഹമ്മദ് അലിയുടെ വാക്കുകളിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ذكر الصلاة يوما فقال من حافظ عليها كانت له نورا وبرهانا ونجاة إلى يوم القيامة ومن لم يحافظ عليها لم يكن نور ولا برهان ولا نجاة وكان يوم القيامة مع فرعون وهامان وأبي بن خلف. إمام أحمد إمام ابن حبان إنوركي തങ്ങളുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു തിരുമൊഴിയാണ് വായിച്ചത്. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അംർ ബിൻ ആസ് റളിയല്ലാഹുവിൻ്റെ പ്രിയ പുത്രനാണ്, മൂത്ത മകനാണ് അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹുവിൻഹു. ഹിജറക്കുംബ് 27-ലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഹിജറക്കുംബ് 27, ഹിജറ 65-ലാണ് അദ്ദേഹത്തിൻ്റെ മരണം. 700 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തിട്ടുണ്ട്. ഖുർആൻ പണ്ഡിതനാണ് എന്നതിനപ്പുറം അതോടൊപ്പം അദ്ദേഹത്തിന് തൗറാത്തിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്നു. സിറിയാനി ഭാഷ നന്നായി കൈകാര്യം ചെയ്താൻ അറിഞ്ഞിരുന്നു അദ്ദേഹത്തിന് എന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേകതകളിൽ പെട്ടതാണ്. ഹിജറ 7-ാം കൊല്ലമാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹുഅൻഹു നമ്മെ അറിയിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമസ്കാരത്തെക്കുറിച്ച് സംസാരിക്കവേ ഇങ്ങനെ പറഞ്ഞു എന്നാണ്. മൻ ഹാഫള അലൈഹ കാനത്ത് ലഹു നൂറൻ വ ബുർഹാനൻ വ നജാത്തൻ ഇലാ യൗമിൽ ഖിയാമ. ആരെങ്കിലും 5 നേരത്തെ നമസ്കാരവും കൃത്യമായി കാത്തുസൂക്ഷിച്ചു പോന്നാൽ അതവന് പരലോകത്ത് പ്രകാശവും തെളിവും രക്ഷയുമായി വരും. കാനത്ത് ലഹു നൂറൻ വ ബുർഹാനൻ വ നജാത്തൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ എന്നാണ്. ഖിയാമത്ത് നാൾ വരെ അവന് അവൻ്റെ 5 നേരത്തെ നമസ്കാരങ്ങൾ അതവൻ കൃത്യമായി കാത്തുസൂക്ഷിച്ചു പോരുന്നുണ്ടെങ്കിൽ വീഴ്ചയില്ലാതെ നഷ്ടപ്പെടുത്താതെ സമയബന്ധിതമായി അനുഷ്ഠിച്ചു വരുന്നുണ്ടെങ്കിൽ അള്ളാഹു അവൻ എന്തുമാത്രം പരിഗണിക്കുന്നു എന്നുള്ള തെളിവാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അറിയിച്ചത്. അതവന് പ്രകാശമായിരിക്കും, നൂറായിരിക്കും, അവന് സന്മാർഗത്തിലേക്ക് നയിക്കുന്ന വെളിച്ചമായി പ്രകാശമായി തെളിച്ചമായി നമസ്കാരം കൂടെയുണ്ടാകും. വ ബുർഹാനൻ, അതവന് തെളിവാണ് എന്ന് പറയുമ്പോൾ അവൻ്റെ ഈമാനുള്ളതിൻ്റെ വ്യക്തമായ ഹുജ്ജത്തായിട്ട് തെളിവായിട്ട് 5 നേരത്തെ നമസ്കാരം കൃത്യമായി അത് കാത്തു സൂക്ഷിച്ചു പോരുന്നവന് ഉണ്ടാകും, അതവൻ്റെ ഈമാനിൻ്റെ തെളിവായി അവശേഷിക്കും. വനജാത്തൻ എന്നുകൂടി പറഞ്ഞല്ലോ, രക്ഷയാണ്. അഥവാ സബബല്ലി നജാത്തി അദാബി മിൻ അദാബില്ലാഹി യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു രക്ഷാ കവചവുമായിരിക്കും അവന് നമസ്കാരം. ഹദീസുകളിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ ഖബർ ജീവിതത്തിലും നമസ്കാരം അവന് സുരക്ഷയൊരുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ 5 നേരത്തെ ഫർദ് നമസ്കാരവും കൃത്യമായി അതിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് സമയബന്ധിതമായി വീഴ്ച വരുത്താൻ നിർവഹിച്ചാൽ അന്ത്യദിനം വരെയും അന്ത്യദിനത്തിലും അതവന് ഗുണകരമായിരിക്കും. അവന് പ്രകാശവും തെളിവും രക്ഷയുമായിട്ട് വരും എന്നതാണ്. ഇനി നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുന്നു, വമല്ല യുഹാഫിദ് അലൈഹ, എന്നാൽ ഒരാൾക്ക് അത് കാത്തു സൂക്ഷിക്കാനായിട്ടില്ല എങ്കിൽ, അവനത് ശ്രദ്ധിച്ചു പോയിരുന്നില്ലെങ്കിൽ, ലം യക്കുൻ നൂറുൻ വല ബുർഹാനുൻ വല നജാത്തുൻ, അതവന് നാളെ പരലോകത്തും ദുനിയാവിലും വെളിച്ചമല്ല, അവന് ഈമാനിൻ്റെ തെളിവില്ല, ബുർഹാനല്ല, അതേപോലെ അവന് അത് രക്ഷയുമാകില്ല. കൃത്യമായി നമസ്കാരം കാത്തു സൂക്ഷിച്ചു പോയിരുന്നില്ലെങ്കിൽ അതവന് സന്മാർഗത്തിലേക്ക് വെളിച്ചമായി തീരില്ല, അവൻ്റെ ഈമാനിന് തെളിവായി മാറില്ല, പരലോകത്തെ ശിക്ഷയിൽ നിന്ന് അവന് രക്ഷയും ലഭിക്കില്ല. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യം കൂടി പറയുന്നു, വക്കാന യൗമൽ ഖിയാമത്തി, ഇങ്ങനെ നമസ്കാരം കാത്തു സൂക്ഷിച്ചു പോരാത്തവൻ അന്ത്യദിനത്തിലായിരിക്കും ഫിർഔൻ, അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ഫറോവയോടൊപ്പമായിരിക്കും. വഹാമാൻ, ഫറോവയുടെ ഫിർഔനിൻ്റെ മന്ത്രിയായിരുന്ന, വസീറായിരുന്ന, ഖുർആനിൽ തന്നെ പേര് പറഞ്ഞിട്ടുള്ള ഹാമാനോടുകൂടെയായിരിക്കും. വ ഉബൈ ബിൻ ഖലഫ്, അള്ളാഹുവിൻ്റെ, ഇസ്ലാമിൻ്റെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഠിന ശത്രുവായ ഉബൈ ബിൻ ഖലഫിൻ്റെ കൂടെയായിരിക്കും. നമുക്കറിയാം, ഉബൈ ബിൻ ഖലഫ് എന്ന് പറയുമ്പോൾ റസൂലിൻ്റെയും ഇസ്ലാമിൻ്റെയും കഠിന ശത്രുവായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈകൊണ്ട് വധിച്ച ഒരേ ഒരു ശത്രുവാണ് ഉബൈ ബിൻ ഖലഫ്. ഉഹദ് യുദ്ധത്തിൽ നബിയുടെ കയ്യിലുള്ള ആയുധം കൊണ്ട് അദ്ദേഹത്തിന് മുറിവേറ്റു. ആ മുറിവിൻ കാരണത്താലാണ് പിന്നീട് അദ്ദേഹം മരണപ്പെട്ടത് എന്ന് നമുക്ക് കാണാനാകും. അപ്പോൾ ദുനിയാവിലെ ഏറ്റവും നിന്ദരായ, ഏറ്റവും ഇസ്ലാമിനോട് വെറുപ്പുള്ള, റബ്ബിൻ്റെ കോപം ലഭിച്ച ആളുകളാണ് ഈ പറഞ്ഞവരൊക്കെ. ഫിർഔനും ഹാമാനും ഉബൈ ബിൻ ഖലഫുമൊക്കെ അവരോടൊപ്പമാകുമെന്ന് പറയുമ്പോൾ, ഒരുപക്ഷെ അവരോടൊപ്പം ബന്ധിതരായിരിക്കാം, അല്ലെങ്കിൽ അവരാകുന്ന ഈ കുഫ്ഫാറുകളുടെ കൂടെ മഹ്ഷറിൽ ഒരുമിച്ചു കൂടുന്നവരായിരിക്കാം. അവർ കുഫ്ഫാറുകളുടെ നേതാക്കളാണ്, ഫസാദുണ്ടാക്കിയവരാണ്. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം എന്ന് പറയുമ്പോൾ ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റുക്കിനെ, ഇസ്ലാം കാര്യങ്ങളിൽ സുപ്രധാനമായ ഒരു കാര്യത്തെ അവഗണിക്കുന്നവനും, നാളെ പരലോകത്ത് അതാണ് ഇടം, അവരോടൊപ്പമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ, അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ താക്കീത് ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാളെ നിന്ദരാവാതിരിക്കാൻ, റബ്ബിൻ്റെ ഇഷ്ടം നേടാൻ, ആദ്യ വിചാരണ രക്ഷപ്പെടാൻ, സ്വർഗം നേടാൻ, നരകമോചനത്തിൽ രക്ഷപ്പെടാൻ, അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ വീഴ്ചയില്ലാതെ ആത്മാർത്ഥമായി ആസ്വാദനത്തോടെ താൽപ്പര്യത്തോടെ നിർവഹിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാല്ലാഹ്, നമസ്കാരം പ്രകാശമാണ് എന്നുള്ള വിഷയത്തിൽ കെ പി മുഹമ്മദ് അലി നടത്തിയ സംസാരമാണ് തിരുമുറകൾ നമ്മളിപ്പോൾ കേട്ടത്.

0: മാഷാല്ലാ. ഇപ്പം നമ്മൾ തിരുമൊഴികളും കേട്ടു, പുലരിവട്ടം, മധുരം ഖുർആൻ. ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു ചക്രം ഇങ്ങനെ തിരിയാണ്. ഓരോ ദിവസവും ഈ ചക്രം ഇങ്ങനെ തിരിഞ്ഞു പോകുമ്പോൾ നമുക്കൊരുപാട് അറിവുകളിങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹു ഈ അറിവുകളനുസരിച്ച് പ്രവർത്തിക്കാനും കൂടിയുള്ള തോഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഏതായാലും ഈ ഒരു സമയത്ത് ഇൻഷാല്ലാ ഒന്ന് രണ്ട് ഫീഡ്ബാക്കുകൾ ഒന്ന് വായിക്കണം തോന്നി. ഈ ഭൂമിയിലേക്ക് വന്ന മുഴുവൻ പ്രവാചകന്മാരും അതാത് കാലത്തേക്കും സമയത്തേക്കും സമൂഹത്തിലേക്കും മാത്രമായി നിയോഗിക്കപ്പെട്ടവരാണ്. എന്നാൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ സമുദായത്തിലേക്കും നിയോഗിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലെ ഏറ്റവും ഉത്തമനായ വ്യക്തി ആ പ്രവാചകൻ്റെ സുന്നത്തുകൾ തിരുമൊഴിയിലൂടെ ഓരോ ദിവസവും ഓരോന്നായി ഞങ്ങളിലേക്ക് എത്തിച്ചേരുന്ന പീസ് റേഡിയോയ്ക്ക് എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു നൽകട്ടെ. ആമീൻ. നമ്മൾ ഈ ഫീഡ്ബാക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. തഹസീൻ പരിപാടിയുടെ അവതരണം നന്നായിട്ടുണ്ട്. ബിസിലയുടെ പ്രവർത്തകർക്ക് അള്ളാഹു അർഹമായ പരിഹാരം നൽകട്ടെ എന്ന് ഫൗസിയ തിരൂര് പ്രതികരിക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു സമയം നിസാൻ നമ്മുടെ ചില പങ്കുവെക്കലിൻ്റെ സമയം കൂടിയാണല്ലോ. ശ്രോതാക്കൾക്ക് എന്നും ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകാനുള്ളൊരവസരം നമ്മൾ ഒരുക്കി കൊടുക്കാറുണ്ടല്ലേ.
1: അപ്പോൾ ഇന്നത്തെ അനുഭവം എന്ന് പറയുന്നത് അനുഭവം ഒരു പക്ഷേ കഴിഞ്ഞ ആഴ്ച ആണ് വിസ്ഡം സ്റ്റുഡൻസ് സംഘടിപ്പിച്ച പ്രൊഫ് കോൺ അൽഹംദുലില്ലാ സമാപിച്ചത്. പക്ഷേ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും, പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന പ്രോഗ്രാമാണ് പ്രൊഫ് കോൺ. മൂന്ന് ദിവസത്തെ പ്രോഗ്രാം, വെള്ളി, ശനി, ഞായർ 11, 12, 13 തീയതികളിലായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ ഒരുപാട് കണ്ണു തുറപ്പിക്കുന്ന സമൂഹത്തിന് എത്രത്തോളം പ്രാധാന്യമാണ് നൽകേണ്ടത് എന്ന് നൽകുന്ന ഒരു തരത്തിലുള്ള സംസാരങ്ങളാണ് പലപ്പോഴും, അല്ലെങ്കിൽ ഇത് ഈ പ്രോഗ്രാം എത്രത്തോളം സമൂഹത്തിന് ആവശ്യമുണ്ട് നൽകുന്ന ഫീഡ്ബാക്കാണ് അൽഹംദുലില്ലാ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഇങ്ങനെ തോന്നിയ ഒരു സംഭവം, ഒരുപക്ഷെ വിസ്ഡം സ്റ്റുഡൻസ് സംസ്ഥാന പ്രസിഡൻ്റ് ഷമിൽക്ക, അദ്ദേഹം ഫേസ്ബുക്കിൽ കുറച്ചൊരു വാചകം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അത് ഉണ്ട്, ഞാൻ ആ ദിവസം അവിടെ പ്രോഗ്രാമിലുള്ള ആളായിരുന്നു. ഞങ്ങൾ ഒന്നാമത്തെ ദിവസം ഏകദേശം പ്രോഗ്രാം ഒരു 9:30 അവസാനിച്ച് വെള്ളിയാഴ്ച വൈകുന്നേരമാണല്ലോ, അപ്പോൾ എല്ലാവരും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തങ്ങളുടെ ക്യാമ്പസിൽ നിന്ന് ഇവിടേക്ക് വരികയാണ്, ഈ പാലക്കാട് വാളയാറുള്ള അഹല്യ ക്യാമ്പസിലേക്ക് വരികയാണ്. അപ്പോൾ അഹല്യ ക്യാമ്പസിലെ ഈ ഒന്നാമത് നമ്മൾ ഫസ്റ്റ് ഡേ പ്രോഗ്രാം നടത്തിയ പുനർജനി എന്ന് പറയുന്ന അതിലേക്കാണ് ആദ്യം അവർ വരുന്നത്. നമ്മൾ അൽഹംദുലില്ലാ നമ്മുടെ ടെക്നിക്കൽ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത കുട്ടികൾ ചെക്ക് ഇൻ ചെയ്യുന്നു, ബസ്സിൽ ചെക്ക് ഇൻ ചെയ്യുന്നതിന് ശേഷം അവർ ഹാളിലേക്ക് വരുന്നു. അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ 19:30 പ്രോഗ്രാം അവസാനിച്ച് ആ സമയത്തും അൽഹംദുലില്ലാ കുട്ടികൾ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോഗ്രാം ഫസ്റ്റ് ഡേ പ്രോഗ്രാം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ ഡയറക്റ്റ് അക്കോമഡേഷൻ സൈറ്റിലേക്കൊക്കെ മാറ്റുകയാണ് നമ്മൾ ചെയ്യാറ്. നേരെ പിറ്റേ ദിവസത്തെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒരു ദിവസം അപ്പോൾ അവിടെ ഇങ്ങനെ ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ കാണുന്നുണ്ട് ഒരു ക്രച്ചസിൽ, അതായത് ഊന്നുവാടിയിൽ താങ്ങിയിട്ട് ഒരു മനുഷ്യൻ, ചെറുപ്പക്കാരനാണ്, വലിയ പ്രായമൊന്നുമില്ല, ഒരു കാലില്ല അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ക്രച്ചസിൽ താങ്ങിയിട്ട് എന്ത് ചെയ്യണ്ട്, ഒരു കള്ള തുണിയെടുത്ത് ഈ വേദിയുടെ പുനർജനി എന്ന് പറയുന്ന വേദിയുടെ സ്റ്റെപ്പ് കയറി അദ്ദേഹം വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ആദ്യം സംസ്ഥാന പ്രസിഡന്റ് ഷമീലിക്കൊക്കെ തോന്നി ഇത് ആരോ ഒരു സഹായിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിലൊക്കെ വേണ്ടി വരുന്ന ആളെ വളണ്ടിയർ കണ്ടിട്ട് ഒരു കള്ളിത്തുണിയൊക്കെ എടുത്തിട്ടാണ് വരുന്നത്, കവണ്ട് വളണ്ടിയറിൻ്റെ രൂപമൊന്നും അല്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ തോന്നി ആരെങ്കിലും സഹായിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ വലിയൊരു ആവശ്യത്തിന്, പക്ഷെ അങ്ങനത്തെ ഒരു സഹായത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റിയൊരവസ്ഥ അവിടെ കാണുന്നില്ല. അപ്പോൾ ഇദ്ദേഹം നേരെ പോകുന്നത് ഈ ഹാളിൻ്റെ ഉള്ളിലേക്കാണ്. അപ്പോൾ എന്തായാലും എന്താ അറിയാൻ വേണ്ടിയിട്ട് ഷമിൽക്ക് ചെന്നു. ഷമിൽക്ക് ചെന്ന് ചോദിച്ചപ്പോൾ ബി എഡിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, ബി എഡിന് പഠിക്കുന്ന ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് ഈ കുട്ടി. അപ്പോൾ അക്കോമഡേഷൻ സൈറ്റ് ഈ താമസ സൗകര്യം ഈ ഹാളിൻ്റെ ഉള്ളിലാണെന്ന് വിചാരിച്ച് എന്ത് ചെയ്യാണ് നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ അവിടുന്ന് ഏകദേശം ഒരു ഒരു ഒരു ഒരു 300 മീറ്റർ അപ്പുറത്തുള്ള ഒരു ക്യാമ്പസിലാണ് നമ്മൾ താമസസൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോവുകയാണ്. എന്നാലേ എൻ്റെ കൂടെ വന്നവരൊന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടില്ല, അവരെ കൂടെ പോവാണ്. ഞാൻ വേഗം പോയി കിടക്കട്ടെ, എന്നാലേ പിറ്റേ ദിവസത്തെ പ്രോഗ്രാമിനൊക്കെ ഫ്രഷ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോഗ്രാം കേൾക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിങ്ങനെ ഊന്നുവാടിയിൽ ഇങ്ങനെ ചാടി പിടിച്ച് പോകുന്നത് കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞു വണ്ടി തയ്യാറാക്കി തരാം, അങ്ങോട്ട് അത്രയും ദൂരം നടക്കണ്ടേ, വണ്ടി തയ്യാറാക്കി തരാം എന്ന് പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് പോകാനൊരുങ്ങുമ്പോഴാണ് നമ്മുടെ പാലക്കാടുള്ള നൗഫൽക്ക, വെനുവിൻ്റെ ചാർജ് നൗഫൽക്ക വാഹനത്തിലിരിക്കണം. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം വാഹനത്തിൽ കൊണ്ടുവന്നാക്കി കൊടുത്തു. പിറ്റേ ദിവസം അദ്ദേഹം തിരിച്ച് 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള ബോയ്സ് വെനുവിലാണ് പിന്നീട് പ്രോഗ്രാം. ഈ ഇന്നലെ തലേ ദിവസം നടന്ന പ്രോഗ്രാം ഗേൾസിന് മാറ്റിവെച്ചു ശനിയാഴ്ച. അപ്പോൾ അലഹമ്മദില്ല, അപ്പോൾ ആ പ്രോഗ്രാമിലേക്ക് 1.5 കിലോമീറ്റർ അക്കോമഡേഷൻ സൈറ്റിൽ നിന്ന് താമസ സ്ഥലത്തു നിന്ന് അങ്ങോട്ട് എത്താൻ. അപ്പോൾ അദ്ദേഹം അദ്ദേഹം ഞാൻ 1.5 കിലോമീറ്റർ ഈ വടി പിടിച്ച് വരണ്ട വിചാരിച്ച് വിഷ്ണു യൂത്തിൻ്റെ സംസ്ഥാന ട്രഷറർ അമീർക്കയുടെ വണ്ടിയിലാണ് പിന്നെ അങ്ങോട്ട്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇപ്പം അദ്ദേഹം തൻ്റെ പരിമിതികളിൽ നിന്ന് പോലും എന്ത് ചെയ്യുന്നു, ഈ പ്രോഗ്രാമിലേക്ക് എത്തിപ്പെടാൻ എന്ത് ചെയ്തു, പരിശ്രമിച്ചു എന്നുള്ളത് അറിയുമ്പോൾ ഞാൻ പറയാനുള്ള വിഷയം എന്താ വെച്ചാൽ, ഇതുപോലെ നന്മകളിലേക്ക് പല ആളുകളും എന്ത് ചെയ്യുന്നു, എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഈ ചില ആളുകൾക്ക് ചില സ്പാർക്ക് മതിയായിരിക്കും നന്മയുടെ പ്രവാഹം കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് സംസ്ഥാന പ്രസിഡൻറ്റ് ഭുമന ഷമിൽക്ക തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിക്കുമ്പോൾ ഇപ്രാവശ്യത്തെ പ്രോഫ്കോണിന് പല കാരണങ്ങൾ മുഖേന എത്തിപ്പെടാൻ ശ്രമിക്കാത്ത പല ആൾക്കാരുണ്ടാവും. അതിൽ ചില ആളുകൾ ഈ പ്രോഗ്രാമിൻ്റെ എന്തെങ്കിലും ചെറിയ ട്രിപ്പ് പറഞ്ഞ്, കുടുംബത്തിലെ ചെറിയ പ്രോഗ്രാം പറഞ്ഞ്, ശരീരത്തിൻ്റെ പരിമിതികൾ പോലും മാറ്റി വെച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിന് എത്തിപ്പെടണമെന്നല്ല, സമൂഹം അത്രത്തോളം ഇത് ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഓർമ്മ വന്നത്, ഞങ്ങളിങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് ലോഞ്ചിലിരുന്നു കൊണ്ട് ഫീഡ്ബാക്കുകൾ ഇങ്ങനെ വായിച്ചു നോക്കുകയാണ്. വായിച്ചു നോക്കുന്ന സമയത്ത് ഓരോ ഫീഡ്ബാക്കുകളും നമ്മളോട് പറയുന്നത് എന്താ വെച്ചാൽ, ഈ പ്രോഗ്രാം കാലം ആവശ്യപ്പെടുന്ന പ്രോഗ്രാമാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പക്ഷേ ഇപ്പോൾ പുറത്തിറങ്ങിയ വീഡിയോകളിൽ ഒരു വീഡിയോ പക്ഷേ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഹാരിസ് മൗലവിയെ കരയിച്ചൊരു ചോദ്യം എന്നുള്ള രൂപത്തിൽ ഒരു ഒരു ഒരു സാധനം ഉണ്ടായിരുന്നു. അത്രത്തോളം ഓപ്പണായിരുന്നു, അത്രത്തോളം കുട്ടികൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അവരനുഭവിക്കുന്ന സ്ട്രെസ്സും അവരനുഭവിക്കുന്ന സംശയങ്ങളും അവർ ക്യാമ്പസിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ലിബറൽ ചോദ്യങ്ങളും ഒക്കെ തുറന്നു ചോദിക്കാനുള്ള ഒരു വേദിയായിരുന്നു അത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ കൂട്ടുകാരൊക്കെ ഇതേപോലെ നന്മകളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ചെറിയ തടസ്സങ്ങൾ പറയുമ്പോൾ അതൊന്ന് സോൾവ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, സാധിക്കണം. ചിലപ്പോൾ ചെറിയ സ്പാർക്കായിരിക്കും പല ആളുകളിലേക്കും എന്ത് ചെയ്യാച്ചാൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇസ്ലാം സ്വീകരിച്ച പല ആളുകളെയും ഈ സംസാരത്തിൽ ഗേൾസ് വെനിയുടെ സംസാരിച്ച ബഹുമാനായ നൂർദ്ദീൻ സ്വലാഹി അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞത് വെച്ചാൽ, ഈ ഫ്രാൻസുകാരനായ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത്, അദ്ദേഹം മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രാൻസുകാരൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ചെറുപ്പത്തിൽ പട്ടിണി കാരണം നിൽക്കുകയാണ്. അപ്പോൾ റോണിൻ്റെ അപ്പുറത്ത് നിന്നും ഒരാൾ വിളിച്ച് അദ്ദേഹത്തിന് ഭക്ഷണം വാങ്ങിക്കൊടുത്തു. അപ്പോൾ ഒരുപാട് നേരം പട്ടിണി കിടന്നൊരു മനുഷ്യന് ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടും എന്ത് ഈ ഇദ്ദേഹത്തിന് വിളിച്ച് ഭക്ഷണം കൊടുത്തു എന്ന് പഠിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്യാച്ചാൽ എൻ്റെ പട്ടിണിയെക്കുറിച്ച് പറഞ്ഞ അതിൻ്റെ വേദന തിരിച്ചറിഞ്ഞ ആ പ്രവാചകൻ ആരാണെന്ന് പഠിച്ച് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് പിന്നീട് മദീന യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാനെത്തുന്ന രംഗമൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ ഒരു സ്പാർക്ക് മതി എന്ത് ചെയ്യാൻ, ഒരാൾക്കൊരു നന്മ എത്താൻ ഒരു ഒരു സ്പാർക്ക് മതി ഒരാൾക്ക് ഒരു ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ. ഒരു അവിടെ പരിമിതികളോ പരീക്ഷണങ്ങളോ പ്രയാസങ്ങളോ ജീവിതത്തിൻ്റെ ഈ ക്രച്ചസിലി മനുഷ്യൻ വന്ന അത്ര പ്രതിസന്ധികളൊന്നും ഒരു പക്ഷെ നമുക്കൊന്നും ഉണ്ടാവില്ല. പക്ഷേ അതൊക്കെ മാറ്റിവെച്ച് പ്രതിസന്ധികൾക്കും ഇപ്പം ഞങ്ങളൊന്ന് ആലോചിച്ചു ഇയാൾക്ക് എന്തൊക്കെ പറയാം, ഇയാൾക്ക് നടക്കാൻ കഴിയില്ല, ഞാനവിടെ ചെന്ന അക്കോമഡേഷൻ സൈറ്റിൽ എനിക്ക് ഉറങ്ങാനുള്ള സൗകര്യങ്ങളില്ല, എനിക്ക് ബാത്റൂം വരെ ഒക്കെ പോകാൻ കഴിയില്ല, എന്തൊക്കെ പ്രതിസന്ധികൾ ഇദ്ദേഹത്തിന് പറയാം. പക്ഷേ അതൊന്നുമല്ല അതിനൊക്കപ്പുറത്തേക്ക് കിട്ടാൻ പോകുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് എന്തേന്ന് എനിക്ക് അങ്ങനെ പെട്ടെന്നൊരു അനുഭവം പറയാൻ പറഞ്ഞപ്പോൾ മനസ്സിൽ മൊത്തം ആ ഒരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്.
0: ഒന്ന് രണ്ട് കാര്യം അന്ന് അടിയാ തോന്നുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കുട്ടിക്ക് തലവേദന വന്നു വീട്ടിൽ, നമ്മൾ സ്വാഭാവികമായിട്ട് കുട്ടിനോട് എന്ത് പറയും, ഈ അവിടെ കിടന്നോ, ചിലപ്പോൾ പറയും ഇജിപ്പോൾ പള്ളിക്ക് പോരണ്ട, നമുക്ക് തലവേദന അല്ലേ, പിന്നെ നിന്നേതായാലും പിന്നെ സ്കൂൾക്കും പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ആ കുട്ടിനോടേ ആ ഒരു ലെവലിൽ ഒരു ഉതിർ അല്ലെങ്കിൽ ഒരു സബബ് കിട്ടിയത് കാരണം ചില കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ വേണ്ടി നമ്മൾ പറയാറുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ബി എഡ് വിദ്യാർത്ഥി ഈ ഒരു പ്രോഗ്രാമിന് വന്നിട്ടില്ലെങ്കിലും ആരൊന്നും പറയില്ല, കാരണം അവനക്ക് ചില പരിമിതികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, അവൻ പങ്കെടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു മാനസികാവസ്ഥയിലൂടെ എനിക്ക് കാണാം. പക്ഷേ ഇവിടെ ഈ കുട്ടി അല്ലെങ്കിൽ ഈ ഒരാൾ പങ്കെടുക്കുന്നതിലൂടെ നമ്മളൊക്കെ നമ്മളെ ലൈഫിലേക്ക് ചില ഒരു തിരിഞ്ഞു നോക്കൽ നിർബന്ധമാണ്. നമ്മളൊന്ന് ഒന്ന് കൂടിയിരിക്കാം, നമുക്കൊരു പ്രോഗ്രാം സംഘടിപ്പിക്കണം, ഒരു ചർച്ച ചെയ്യണം, അല്ലെങ്കിൽ ഒരു ക്ലാസ് നടക്കുന്നുണ്ട് എന്നൊക്കെ നമ്മളോട് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ആ സമയത്ത് ഇന്നൊരാൾ വിളിക്കുന്നുണ്ട്, ആ വിളി ചിലപ്പോൾ നമുക്ക് ഇന്ന ദിവസം ഇന്ന സമയത്ത് പറ്റില്ല എന്ന് ആദ്യം പറയാൻ സാധിക്കുന്ന ഒരു സംഗതി ആയിരിക്കാം. പക്ഷെ നമ്മുടെ മനസ്സ് അതിനോട് പിന്നെ പാകപ്പെടാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ വിളിക്ക് ഉത്തരം നൽകിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകും. അപ്പം അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ എല്ലാത്തിൽ നിന്നും ഇങ്ങനെ വിട്ടു നിൽക്കുന്ന ഒരു സംഗതി. പിന്നെ രണ്ടാമത്തൊരു കാര്യം എനിക്ക് പറയാൻ തോന്നിയത്, യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും സന്തോഷവും ഒക്കെ നൽകുന്ന ഒന്നാണല്ലോ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ എന്ന് പറഞ്ഞാൽ. നമ്മളെല്ലാ സമയത്തും സന്തോഷം ആഗ്രഹിക്കുന്ന ആളുകളാണ്. ആരെങ്കിലും ചില സമയത്ത് ദുഃഖിച്ചിരിക്കാം അല്ലെങ്കിൽ ചില സമയത്ത് സന്തോഷിച്ചിരിക്കാം എന്ന് ആഗ്രഹിക്കുന്നവരല്ല. എല്ലാ സമയത്തും സന്തോഷം നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്ന ഒരു ജീവിത വൈകാട്ടിയാണ് ഇസ്ലാം എന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു അവസരങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. മറ്റേതിപ്പോൾ ക്യാമ്പസുകളിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ചില കോപ്രായത്തരങ്ങളും കാര്യങ്ങളും അത് ജീവിതത്തിൻ്റെ സന്തോഷമായിട്ട് സ്വീകരിക്കും. പിന്നീട് അത് ഓരോ സുഹൃത്തുക്കളും പല വഴിക്കും തിരിഞ്ഞ് ക്യാമ്പസ് ജീവിതം അവസാനിച്ച് കഴിയുമ്പോൾ ജീവിതത്തിൽ തിരിഞ്ഞ് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ പ്രൊഫ്കോൺ പോലെയുള്ള പ്രോഗ്രാമുകൾ നമുക്ക് നൽകുന്നത് വലിയൊരു സമ്മാനം കൂടിയാണ്.
1: അതെ, തീർച്ചയായിട്ടും. ഒരു 30-ാമത് പ്രൊഫ്കോൺ ആണല്ലോ. 30-ാമത് പ്രൊഫ്കോൺ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 30 വർഷങ്ങൾ അതിവിപുലമായി നടത്താൻ ഓരോ വർഷവും അതിൻ്റെ പാർട്ടിസിപ്പേഷനും അതിൻ്റെ കാര്യങ്ങളും വർദ്ധിച്ചു വരുന്നു എന്നില്ല. സമൂഹം ഇത് എത്രത്തോളം ആവശ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതിനുള്ള തെളിവ് തന്നെയാണ്. ഞാനിത് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് അനുഭവം പറയാമെന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്ന ഒരു ഈ ക്രച്ചസിൽ വന്ന വ്യക്തിയുടെ അനുഭവം പറഞ്ഞു.

0: വളരെ സുപ്രധാനമായ ഒരുപാട് പ്രോഗ്രാമിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. ഇൻഷാല്ലാ ഈ ഒരു സമയത്ത് നമുക്ക് ഇന്നത്തെ വൈവിളക്ക് എന്താണെന്ന് പരിശോധിക്കാം. നമുക്കറിയാം എല്ലാ ദിവസവും നമ്മുടെ ഫോണിലേക്ക് ഒരു സമയത്ത്, കൃത്യമായൊരു സമയത്ത് നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഒരു സംഗതിയാണ് വൈവിളക്ക് എന്ന് പറഞ്ഞാൽ. ഇന്നത്തെ വൈവിളക്ക് കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് വലിയ ഒരു വെളിച്ചം, സന്ദേശം കൈമാറുന്ന ഒരു സന്ദേശം തന്നെയാണ്. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. ഏതായിരുന്നാലും നമുക്കൊന്ന് വായിച്ച് കേൾപ്പിക്കാം. വിശ്വാസികളുടെ സഹായി എന്ന ഒരു തലക്കെട്ടിൽ വിശുദ്ധ ഖുർആനിൻ്റെ 3-ാം അധ്യായം 150-ാമത്തെ വചനമാണ്, അല്ല, അള്ളാഹു ആകുന്നു നിങ്ങളുടെ രക്ഷാധികാരി, അവനാകുന്നു സഹായികളിൽ ഉത്തമൻ. അഥവാ നമ്മൾ ലൈഫുമായി ബന്ധപ്പെട്ട് ഇതിനെ നമ്മൾ ഈ ഒരു ആയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. അള്ളാഹുവാണ് നമ്മുടെ ഏറ്റവും വലിയ സഹായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ജീവിതത്തിൽ ആര് ഏത് സന്ദർഭത്തിൽ നമ്മെ സഹായിക്കാനും നമ്മോടൊപ്പം നിൽക്കാനുണ്ടെങ്കിലും ആത്യന്തികമായി ആ സഹായങ്ങളെല്ലാം അള്ളാഹുവിൽ നിന്നാണ് എന്ന് തിരിച്ചറിഞ്ഞ് അള്ളാഹുവിൽ തവക്കലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടത്.
1: ഈ സഹായത്തെ പറ്റി പറയുമ്പോഴേ ചിലപ്പോൾ നമ്മളിങ്ങനെ എല്ലാ വഴികളും അടഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവും അല്ലേ. എല്ലാം നഷ്ടപ്പെട്ട് എന്ന് തോന്നി, എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്നൊരു സമയം നമുക്കുണ്ടാകും. ആ സമയത്ത് എവിടെന്നോ ഇല്ലാത്ത രൂപത്തിൽ ഒരു പക്ഷെ നമുക്ക് സഹായം ലഭിക്കും.
0: അതാണ്
1: അല്ലേ. പക്ഷെ അതിൽ അത് ആരാണ് കൊണ്ടെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ചിലപ്പോൾ ചില തോട്ടായിരിക്കും മനസ്സിലാക്കുക. ഞാൻ ഇപ്പോൾ ഇന്നുണ്ടായൊരു അനുഭവം ഞാൻ പറയാം. രാവിലെ 4 മണിക്ക് 4:30 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണത്. അപ്പോൾ 2-4 ദിവസമായിട്ട് ബൈക്ക് എടുക്കാത്തത് കൊണ്ട് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ടപ്പോൾ വണ്ടി റിസർവിലാണെന്നുള്ള ഓർമ്മ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ വണ്ടി എടുത്ത് എൻ്റെ വീട്ടിലെ മുകളിലൊരു കയറ്റാണ്. കയറ്റിങ്ങനെ കയറി പകുതി എത്തുമ്പോൾ വണ്ടി ബിസ്സിങ് പടച്ചാനേ. 4:30 എൻ്റെ അലഹമ്മദില്ല എന്തൊക്കെ ഇങ്ങനെയൊക്കെയോ കയറ്റം കയറ്റിച്ച് അവിടെ എത്തിച്ചപ്പോൾ വണ്ടി ഓഫായി. അപ്പോൾ പെട്രോൾ തീർന്നാണ്. 4 ദിവസമായിട്ട് വണ്ടി എടുത്തിട്ടില്ല. എൻ്റെ ഓർമ്മയിൽ റിസർവ് ആയ ഓർമ്മയില്ല ഏട്ടാ. നമ്മൾ അപ്പോൾ നമുക്ക് തോന്നണമെന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്യാനുള്ള സമയം നമുക്ക് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നല്ല രാത്രിയാണ്, ഒരാളും ഇല്ല, സുബൈവാങ് കൊടുത്തിട്ടില്ല, പള്ളിയിൽ പോകണ നേരമായിട്ടില്ല. അവസാനം തള്ളി തള്ളി അവസാനം എന്ത് ചെയ്തു? നമ്മൾ പെട്രോൾ ഒരു താഴേക്കുള്ള ഇറക്കൊക്കെ ഇറങ്ങി നേരെ പെട്രോൾ പമ്പ് കയറുന്ന അവസ്ഥയാണ്. ഞാൻ പറഞ്ഞാൽ അവിടെ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ടാകും. പക്ഷെ നമുക്ക് അത് അത്രയും തോട്ടെടുക്ക പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരില്ല ആരാ ചോദിച്ചാൽ. അങ്ങനെയൊക്കെ പ്രതിസന്ധി ഇങ്ങനെ മുട്ടി നിൽക്കുന്ന സമയത്ത് നമുക്ക് അത് കൊണ്ടുവരൽ, അങ്ങനത്തെ ഒരു ചിന്തയും സഹായങ്ങളും കൊണ്ടുവരൽ അള്ളാഹുവാണ്. ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവണം അല്ലേ. അപ്പൊ നിങ്ങൾ മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ പറയാൻ പറ്റണം. ഞാൻ പറഞ്ഞു അല്ലേ, അൽഹംദുലില്ലാ നമുക്ക് പറയും. 2 ഓപ്ഷൻ എനിക്കുണ്ടായിരുന്നു. കുറച്ച് കഷ്ടപ്പെട്ട് കയറ്റി കൊണ്ടുപോകാൻ, കുറച്ച് ദൂരത്താണെങ്കിൽ കുറച്ച് എളുപ്പത്തിൽ എത്താൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ചില സമയത്ത് ഇങ്ങനെ ഏതാണ് എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്ത രൂപത്തിൽ നിൽക്കുന്ന ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ചില സമയത്ത് വേറൊന്നുണ്ടാകും. ചില ആൾക്കാരെയും നമ്മൾ പറയുന്നത് വെച്ചാല് ഓന് വന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളത് ആ വിശ്വാസത്തിന് തെറ്റാണ്
0: അല്ലേ.
1: ഈ ശിർക്കുൽ അസാർ എന്ന് പറയുന്ന വിഭാഗത്തിൽ പണ്ഡിതന്മാർ എണ്ണുമ്പോൾ ഈ ചില കാര്യങ്ങൾ വരാനുള്ളത് വെച്ചാൽ ഈ ഇതേപോലെ നമ്മൾ പറയുന്ന വാക്കുകൾ സൂക്ഷിക്കണം എന്നുള്ളതാണ്. വെച്ചാൽ ഓൻ വന്നോണ്ടല്ലേ നമ്മൾ രക്ഷപ്പെട്ടത്, ഓനവിടെ ആരെ എത്തിച്ചത്? പടച്ചോൻ അവനവിടെ എത്തിച്ചത് കൊണ്ട് അവനിലൂടെ ഞാൻ എന്ത് ചെയ്തു രക്ഷപ്പെട്ടു എന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാം അല്ലേ. അല്ലാതെ ഓ വന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് അത് പറയാൻ പാടില്ല എന്ന് പോലും പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിന്റെ സഹായമാണ് എല്ലായ്പ്പോഴും നമുക്ക് നൽകുക. അള്ളാഹുവാണ് എല്ലായ്പ്പോഴും നമുക്ക് സഹായം നൽകുക എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്.
0: ഇതിപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ഇന്നത്തെ ചിന്തയുമായി ബന്ധപ്പെട്ട് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു കാര്യം, ഇപ്പം നമുക്കറിയാം നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ ജീവിതത്തിൽ, എല്ലാവരും പ്രാർത്ഥിക്കും. വിശ്വാസിയാണോ അവന് പ്രാർത്ഥന ഉണ്ടാകും. അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന ആളുകൾ എനിക്ക് ഇൻസ്റ്റൻ്റായിട്ട്, അതായത് നമ്മൾ പ്രാർത്ഥിച്ചൊരു കാര്യം നമുക്ക് അപ്പം തന്നെ കിട്ടണം എന്ന് മനുഷ്യൻ്റെ ഒരു മനസ്സിലൊരാഗ്രഹം ഉണ്ടാകും.
1: യെസ്.
0: അപ്പോൾ ശരിക്കും നമ്മൾ അങ്ങനെ ഒരു പിന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് എനിക്ക് ഇപ്പൊ കിട്ടണം എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ നമുക്കപ്പോൾ കിട്ടൂല. പക്ഷേ റൈറ്റ് ടൈം എന്ന് നമ്മൾ പറയതിനെ, അതായത് ശരിയായൊരു സമയം, നമുക്കൊരു സാധനം അല്ലെങ്കിൽ ഒരു കാര്യം ആവശ്യപ്പെടുന്ന, അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ശരിയായ ഒരു സമയത്ത് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ അള്ളാഹു എനിക്ക് എല്ലാം കറക്റ്റ് നൽകിയത് കൊണ്ടാണ് എനിക്ക് ഈ സംസാരിക്കാനുള്ളൊരു കഴിവ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഞാൻ പറയുകയാണെന്ത്, ആ ഞാൻ പ്രാർത്ഥിച്ചൊരു കാര്യത്തിന് കുറച്ച് വൈകിട്ടാണെങ്കിലും കിട്ടി എന്ന് പറയുന്നൊരു വാക്ക് തെറ്റാണ്. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാൻ എനിക്ക് ആവശ്യം എന്തോന്നുള്ളത് എന്നെക്കാട്ടിലും അറിയുന്നത് ആർക്കാണ്?
1: അള്ളാഹുക്കാണ്.
0: ഒരു സംശയമില്ലല്ലോ. അപ്പോൾ എനിക്ക് ഇപ്പോൾ എനിക്ക് അത് ആവശ്യമല്ല. അപ്പം നമ്മളൊരാൾ ഇന്ന ആൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പറയും, നമ്മൾ ആരെങ്കിലും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അവളുടെ കൂടെ ഉണ്ടാകണ്ട എന്ന് ഉണ്ടാകാത്തതാണ് എനിക്ക് ഹയർ എന്നത് ആര് തീരുമാനിച്ചതാണ്? അതെ തീരുമാനിച്ചതാണ്. പക്ഷെ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയാറുണ്ടോ? അല്ലേ, ഇപ്പം ഈ സംസാരിക്കുന്ന നമുക്ക് തന്നെ ഒരു പ്രശ്നം വരുമ്പോൾ എന്തിനാലേ ആ കുടുംബത്തിൻ്റെ റബ്ബ് ഇങ്ങനെ പരീക്ഷിക്കണത്? ആ ഒരു സംസാരം നമ്മളെ സംസാരത്തിൽ നിന്ന് വരുന്നല്ലേ. ശരിക്കും ആ സംസാരം തെറ്റാണ്. കാരണം അങ്ങനെ സംസാരത്തിന് വകുപ്പില്ല. കാരണം മനുഷ്യനെ ഭാവി ഭൂത വർത്തമാനങ്ങളെല്ലാം അറിയുന്ന റബ്ബിനറിയാം ഓൺ ടൈം, റൈറ്റ് ടൈം. അയാളുടെ ഇന്ന ആളുടെ റൈറ്റ് ടൈം എന്താണ്, അയാൾക്ക് ഈ സമയത്ത് എന്താണ് നൽകേണ്ടത്, എന്ത് നൽകിക്കൂടാ, അയാൾക്ക് എന്തൊക്കെ മിസ്സാവണം, ഇതെല്ലാം പഠിച്ചവന് എൻ്റെ അടുത്ത് കറക്റ്റാണ്. നമുക്കാണ് കറക്റ്റ് അല്ലാത്തത്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരം ഒരു ചില തെറ്റുകൾ, തെറ്റായ സംസാര രീതികളും വർത്തമാനങ്ങളും വരുന്നുണ്ട് എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് റൈറ്റ് ടൈം എന്നുള്ളത് നമ്മളല്ല തീരുമാനിക്കുന്നത്, റബ്ബാണ്. ഇപ്പോൾ ചില ആളുകൾ കണ്ടില്ലേ, അവരെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ മരണപ്പെട്ട് ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ചിലപ്പോൾ വീണ്ടും അവരെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അള്ളാഹു തിരിച്ചു വിളിക്കും. അപ്പോൾ നമ്മളിങ്ങനെ പറയും, എന്തായാലേ ഭയങ്കര ദുരന്താണ് കുടുംബത്തിന്. ഈ വക സംസാരങ്ങൾ തന്നെ തെറ്റാണെന്ന് പറയണത്. കാരണം അത് അള്ളാഹുവിലുള്ള അടിയറച്ചൊരു വിശ്വാസമുള്ള ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം വിധിയിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. പിന്നെ എങ്ങനെ നമ്മൾ പിന്നെ ഭയങ്കര ഇതാണ്, എന്ത് ദുരന്തം ഉണ്ടെങ്കിലും നമ്മൾ അതിനെ, എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അതിനെ നമ്മൾ ജസ്റ്റ് ഒന്നാലും ഇപ്പം അങ്ങനെ ഒരു ആ ഒരു സംസാരം ശരിയല്ല എന്നാണ് ശരിക്ക്.
1: അല്ലേ, നമ്മൾ ഇതിലേക്ക് തോന്നുന്ന വിഷയം എന്താ വെച്ചാൽ, നമ്മൾ പലപ്പോഴും ഈ അള്ളാഹുവിൻ്റെ സഹായം എന്ന് നമ്മൾ ഉദ്ദേശിക്കൽ എന്താ വെച്ചാൽ, ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് കിട്ടി, അത് മാത്രമാണ് പല ആളുകളും കൺസിഡർ ചെയ്യാറുള്ളത്.
0: അതാണ് അതാണ്
1: യഥാർത്ഥത്തിൽ ഈ അള്ളാഹുവിൻ്റെ സഹായത്തെക്കുറിച്ച് പറയുമ്പോൾ, പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ പോലും പറയേണ്ടത് മൂന്ന് രൂപത്തിൽ അള്ളാഹു പ്രാർത്ഥനയെ സ്വീകരിക്കും എന്നുള്ളതാണ്. ഒന്ന്, ചോദിച്ചത് കൊടുക്കും. രണ്ട്, അത് മുഖേന അവന് വരാനുണ്ടാകുന്ന എന്തെങ്കിലും ആപത്തിന് അള്ളാഹു തടയും. അതുമല്ലെങ്കിൽ മൂന്നാമത്തൊരു കാര്യം എന്താ വെച്ചാൽ, നാളെ പരലോകത്ത് അവന് കണക്കറ്റ പ്രതിഫലം ഉണ്ടാകും. ഇപ്പൊ ഈ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മക്കളില്ലാതിരിക്കുന്ന, അല്ലെങ്കിൽ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക്, അവർക്ക് പക്ഷെ കുട്ടിനെ അള്ളാഹു ഭൂമിയിൽ വിധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അത് ഈ പ്രാർത്ഥിക്കുന്നതിനൊക്കെ കണക്കറ്റ പ്രതിഫലം അള്ളാഹു എന്ത് ചെയ്യും, പരലോകത്തേക്ക് ഒരു പക്ഷെ വെച്ചിട്ടുണ്ടാകും. ഒരു പക്ഷെ ആ ഒരു കുഞ്ഞു അവർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ, കുഞ്ഞു മുഖേന ഉണ്ടാവേണ്ട ഫിത്തിന പ്രയാസങ്ങൾ അള്ളാഹു അവർക്ക് എന്ത് ചെയ്യാണ്, നീക്കി കൊടുക്കണേക്കാളും ചെയ്യണ്ടാവുക. അല്ലേ, അപ്പോൾ എന്താണ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പലപ്പോഴും നമുക്ക് ചിന്തിച്ചാൽ, ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ടോ, അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണ് അള്ളാഹ്ക്ക് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനൊരു സംഭവം ഇല്ല, അങ്ങനൊരു സംഭവം ഭൂമിയിൽ നടക്കൂല. കാരണം അത് സ്വർഗത്തിൽ നടക്കുള്ളൂ. ഞാൻ ആഗ്രഹിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഒന്നാണ് ഭൂമി എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഭൂമി എന്ന് ആരെങ്കിലും പറയോ, ദുനിയാവിലെ ജീവിതം എന്ന് പറയോ, അതിന് സ്വർഗം എന്നല്ല പറയുക. ആ ഒരു കൺസെപ്റ്റ് തെറ്റുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്, ഇത്തരം പ്രയാസങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത്. പിന്നെ ഭൂമിയിൽ എന്ത് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ സഹായങ്ങൾ ലഭിക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാകും. ആ സഹായം കിട്ടാനുള്ള അവസരം ഉണ്ടാകും. ഒമൻ യത്തഖില്ല യജ്അൽ ലഹു മഖ്റജ, അത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞ വാചകമാണ്. അല്ലാഹുവിൽ തഖ്വ അർപ്പിച്ച് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അവന് ഏത് പ്രതിസന്ധിയിലും എന്ത് ചെയ്യും, അത് അല്ലാഹു സഹായിക്കും. ആ തുറവി എങ്ങനെ ലഭിക്കാന്ന് പോലെ നമുക്ക് എന്തില്ല, നമുക്ക് മനസ്സിലല്ല. അപ്പൊ നമ്മളിങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്ന് ഇരുന്ന് സമാധാനത്തിൽ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മളെ ജീവിതത്തിന് കിട്ടും. അതൊക്കെ നമുക്ക് ഓർത്തെടുക്കുമ്പോണ്ടല്ലോ, നമ്മൾ അറിയാതെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു പോകും. പക്ഷെ അത് ഓർക്കാതിരിക്കുക എന്നുള്ളതാണ് എന്ത് പിശാചി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പരിപാടി.
0: ഒരു ഒറ്റ ഉദാഹരണത്തിലൂടെ നമുക്ക് അതൊന്നുകൂടി ശ്രോതാക്കൾക്ക് വേണ്ടി തിരുത്താം, ഒന്നുകൂടി ക്ലിയർ ആക്കാം. അതായത് പിന്നെ ഇപ്പം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്കത് കിട്ടുന്നില്ല എന്നുള്ള ആ ഒരു പിന്നെ പ്രയാസത്തിൽ പോകുന്ന ആളുകളുണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു വിത്ത് നമ്മൾ ഭൂമിയിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് പുറത്തിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ വളർച്ചയും അല്ലെങ്കിൽ ഇത് കാണാൻ കഴിയില്ലല്ലോ. പക്ഷേ ആ വിത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അതിങ്ങനെ ആയി വരുന്നുണ്ട് അല്ലേ? അതിങ്ങനെ അതിന് പല മാറ്റങ്ങളൊക്കെ സംഭവിച്ച് അത് പിന്നെ ഭൂമിൻ്റെ പിന്നെ പുറത്തേക്ക് അത് മുളച്ചു വരും എന്നതുപോലെ യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിക്കും നമുക്കൊന്നും കിട്ടിയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, അള്ളാഹു നമുക്ക് വേണ്ടി എന്തൊക്കെയോ ഒരുക്കി വെക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ. അള്ളാഹു നമുക്ക് വേണ്ടി എന്താ, നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് അപ്പം ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിലും ഒരു വിത്ത് ഭൂമിയിൽ മുളച്ച് പുറത്തേക്ക് വരാനെടുക്കുന്നൊരു സമയം, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് നോക്കിയാൽ ഒന്നും കാണാത്ത ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ, എന്നതുപോലെ നമുക്ക് വേണ്ടി അള്ളാഹു ചിലതൊക്കെ ഒരുക്കി വെക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട്. പക്ഷെ നമ്മൾ വിചാരിക്കണത് ഇപ്പം കിട്ടണം എന്നാണ്, പക്ഷേ അള്ളാഹു വിചാരിക്കണത് എപ്പോൾ കൊടുക്കണം എന്നുള്ളതാണ്.
1: അതെ,
0: മനസ്സിലല്ലോ. അപ്പം അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ നമ്മൾ നമുക്ക് ഈ ഒരു സമയത്ത് ഇന്നത് വേണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹ് നമുക്ക് ആ സമയത്ത് കണക്കാക്കിയിട്ടില്ല. അതിനർത്ഥം അള്ളാഹ് ആ സമയത്ത് നമുക്ക് അതല്ല വേണ്ടത്, വേറെന്തോ ആണ് എന്നുള്ളതാണ്. അത് നമുക്ക് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്.
1: മാഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചിന്ത അൽഹംദുലില്ലാഹ് നമ്മൾ മനസ്സിലായി.

0: നമ്മുടെ ഫീഡ്ബാക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ അള്ളാഹു സുലൈഹ തിരുവാലി അല്ലേ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ സഹായം ഏത് വഴിക്കാണ് എത്തുക എന്ന് നമ്മൾക്ക് അറിയൂല. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെയാകും ചിലപ്പോൾ സഹായം വരുന്നത്. എനിക്ക് നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാ ആളുകൾക്കും ഉണ്ട്. നമ്മളൊന്ന് മനസ്സിരുത്തി ആലോചിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും.
1: ഒരുപാട് സാഹചര്യം,
0: ഒരുപാട് നല്ലത്. അതുപോലെ പ്രാർത്ഥന ഒരു ആയുധം തന്നെയാണ്. നമ്മൾ പ്രാർത്ഥിച്ചു എങ്ങോട്ടിറങ്ങിയാലും നമുക്ക് അള്ളാഹു സഹായം ഉണ്ടാകും. ഇതേ ഒരു അനുഭവം എൻ്റെ മകൾക്കും എനിക്കും ഉണ്ടായിട്ടുണ്ട്. പെട്രോൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി ഓട്ടോ വിളിച്ച് പോകേണ്ട സ്ഥലത്തേക്ക് പോയി, തിരിച്ചു വരുമ്പോൾ നല്ല ഒരു ഓട്ടോക്കാരനെ കിട്ടി. അവൻ പെട്രോൾ വാങ്ങിത്തന്നു. അൽഹംദുലില്ലാ, ഞാൻ മകളോട് പറഞ്ഞു ഇത് നമ്മൾക്ക് ഒരു ഹൈർ ആയിരിക്കും എന്ന്. തീർച്ചയായിട്ടും. ഓക്കെ,
1: മുഹമ്മദ് റജുല് കൊറിയെന്നാണ്. അവരുടെ മെസ്സേജ് ഇങ്ങനെയാണ്. ഞാൻ കഴിഞ്ഞ പിന്നെ മുന്നത്തെ കൊല്ലം ഖത്തറിൽ വിസിറ്റിങ്ങിന് പോയിരുന്നു. അപ്പോൾ നോമ്പ് സമയമായിരുന്നു. ആ സമയത്ത് പള്ളിയിൽ നിന്ന് ഇഫ്താർ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ കിറ്റ് വാങ്ങിക്കാൻ വേണ്ടി പോയി. ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു ബംഗാളിക്ക് കിട്ടാതെ നിന്നപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളത് അവർക്ക് കൊടുത്തു. തിരിച്ച് റൂമിലേക്ക് നടക്കുമ്പോൾ ഒരു കാറ് വന്ന് നിന്ന് അതിനേക്കാൾ നല്ലൊരു കിറ്റ് എനിക്ക് തന്നു. അതെനിക്ക് ഭയങ്കര ഒരു അനുഭവമായിട്ട് മാറി.
0: തീർച്ചയായിട്ടും. ഓക്കെ,
1: ഇങ്ങനെ പലർക്കും അല്ലേ അനുഭവങ്ങൾ തീർച്ചയായിട്ടും ജീവിതത്തിലേക്ക് തിരിഞ്ഞൊക്കെ കിട്ടും.
0: ഓക്കെ,
1: അൻവർ മുട്ടിലിൻ്റെ ഒരു ഇവിടെ ഉണ്ട്. സന്തോഷത്തിലും സന്താപത്തിലും മനസ്സിന് ക്ഷമയും സന്തോഷവും നൽകുന്ന അറിവുകൾ ഇത്തരം അനുഭവ വിവരണത്തിലൂടെ ലഭിക്കുന്നു. അൽഹംദുലില്ലാ, ആധുനിക ടെക്നോളജി ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന പീസറോട് ഏറ്റവും നല്ല മാതൃക കാണിച്ചു തരുന്നു.
0: റുഷ്ദ കാളികാവ് മുസ്തഫ അൻസാരിയുടെ ഒരു ചോദ്യം ഉണ്ടല്ലോ. തുടക്കത്തിൽ ആങ്കറിംഗ് ഡെസ്കിൽ അബ്ദുൽ ഫാദി എന്നൊരു പേര് പറഞ്ഞു എന്ന് തോന്നി. അതുപോലെ നിങ്ങളൊപ്പം ആരാ സൗണ്ട് നല്ല പരിചയമുണ്ട്. ഈ പേര് കേട്ടപ്പോൾ ആ പേര് ശ്രദ്ധിച്ചതുമില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ചോദ്യം ചോദിച്ചിരുന്ന. ഓക്കെ,
1: നമ്മളെങ്ങനെ ഈ അബുൽ ഫാദി അണ്ണ ഫാദിൻ്റെ വാപ്പാന്നാണല്ലോ. അപ്പം അങ്ങനെയും പറയാലോ. അബുൽ ഖാസിം എന്ന് റസൂലാണ് പറഞ്ഞു. നിസ്സാരണ്ട താണിയാണ് എന്നുള്ളത് പലർക്കും അറിയില്ല. കാരണം തുടക്കത്തിൽ കുറച്ച് വരാനൊക്കെ വൈകിയതുകൊണ്ടേ.
0: ഓക്കെ ഓക്കെ,
1: ഏതായാലും നമുക്കേ നമുക്കൊരു പാട്ട് കിട്ടുമെന്നാലോ.
0: യെസ്, തീർച്ചയായിട്ടും ഒരു പാട്ടിലേക്ക്.

0: മാഷല്ലാ, നല്ലൊരു അള്ളാഹുവിനെ അറിയാനുള്ളൊരു ഒരു ഗാനമായിട്ടാണ് നമ്മളിപ്പോൾ സ്വരം സെഷനിലൂടെ നമ്മൾ കേട്ടത്. ഇന്നത്തെ സ്വരൻ സെഷൻ അല്ലേ, നമ്മൾക്ക് അറിയാം അള്ളാഹുവിനെ എന്നുള്ള ഒരു സോങ്ങാണ് നമ്മളിപ്പോൾ കേട്ടത്. നമ്മളെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞിട്ടില്ല.
1: ഓക്കെ,
0: ഉത്തരത്തിലേക്ക് പോകാം അല്ലേ.
1: ചോദ്യം വായിച്ചിട്ട് നമുക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാം അല്ലേ.
0: ഓക്കെ,
1: ഖുർആനിലെ സൂറത്തുൽ ആദിയാത്ത് എന്നതിലെ ആദിയാത്ത് എന്നാൽ എന്ത്?
0: വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ആദിയാത്ത് എന്നതിലെ ആദിയാത്ത് എന്നാൽ എന്ത് എന്നുള്ളതാണ് ഉത്തരം. ഉത്തരം ഓപ്ഷൻ എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ,
1: യുദ്ധക്കുതിരകൾ.
0: യുദ്ധക്കുതിരകൾ എന്നുള്ളതാണ് ഉത്തരമുള്ളത്. അപ്പോൾ ശരി ഉത്തരം അയച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അല്ലേ. ബാറക്കല്ലാഹു ഫീക്കും. ഇനി നമുക്ക് അതിൻ്റെ വിജയികളെ പ്രഖ്യാപിക്കണം അല്ലേ,
1: കുറച്ച് കഴിഞ്ഞിട്ട്.
0: ആയിക്കോട്ടെ, അടുത്തൊരു ഒരു ചോദ്യം ഒരു ഉത്തരം തന്നെ നമുക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്. കഴിഞ്ഞു വന്നതിന് ശേഷം വിജയികളെ നമുക്ക് പ്രഖ്യാപിക്കാം ഇൻഷാല്ലാ.
2: പെൻഷൻ പണം കൊണ്ട് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ എന്നാണ്.
3: പെൻഷൻ പണം ഹലാലാണ് എങ്കിൽ പിന്നെ അതുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഹലാലാണെങ്കിലല്ലേ നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും ഉപയോഗിക്കാൻ പാടുള്ളൂ. നമുക്ക് വീട് വെക്കാൻ, അതേപോലെ തന്നെ നമ്മുടെ പറമ്പ് വാങ്ങാൻ, അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ പെൻഷൻ പണം ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ, അതേപോലുള്ള ഒരു ആവശ്യം തന്നെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഹജ്ജ് ചെയ്യുക എന്നതും. തൻ്റെ ബാധ്യതകൾ നിറവേറ്റുക എന്നതാണല്ലോ ഇതൊക്കെ ഉദ്ദേശിക്കുന്നത്. ഒരാൾക്കൊരു വീടുണ്ടാകണം, അതേപോലെ തന്നെ അവനവന് താമസിക്കാനുള്ള സ്ഥലമുണ്ടാകണം, അല്ലെങ്കിൽ വാടകകൾ കൊടുക്കണം, നമ്മുടെ ഭക്ഷ്യ ആവശ്യങ്ങൾ നിറവേറ്റണം. ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ആവശ്യങ്ങളാണ്. അതേപോലുള്ള മതപരമായ ഒരു ആവശ്യമാണ്, സാമ്പത്തികമായി കഴിവുള്ള ഒരാളാണ് എങ്കിൽ അവൻ ഹജ്ജ് ചെയ്യണമെന്നുള്ളത്. ആ ഹജ്ജ് ചെയ്യാൻ മാത്രം മറ്റൊരു പണവും അല്ലാത്തതിന് ഹലാലല്ലാത്ത ഏത് പണവും സ്വീകരിക്കാം എന്നുള്ള ഒരു ചിന്താഗതി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. ഇനി പെൻഷൻ പണം, അതിൽ എന്തൊക്കെയോ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള രൂപത്തിലാണോ ചോദിച്ചിട്ടുള്ളത് എന്നും അറിയില്ല. സത്യത്തിൽ പെൻഷൻ എന്ന് പറയുന്നത് ഒരു ജീവിതകാലം, ഒരു പുരുഷായുസ് എന്ന് പറയാൻ പറ്റിയ ഒരു മനുഷ്യൻ്റെ ഏറ്റവും എഫക്റ്റീവായ ഒരു കാലഘട്ടം, സർക്കാർ സേവനം അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടി അധ്വാനിച്ച് ഒരാൾ കഴിച്ചുകൂട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്ടകാലം, പ്രയാസപ്പെടുന്ന വാർദ്ധക്യകാലം, ആ ഗവൺമെൻറ് ഏറ്റെടുക്കുന്ന ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ പെൻഷൻ എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിനെ സേവിച്ച പൗരന്മാർക്ക് ഗവൺമെൻറ് നൽകുന്ന ഒരു ആനുകൂല്യമാണ്. അത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അത് ഹലാലായ പണം തന്നെയാണ്, അനുവദനീയമായ പണം തന്നെയാണ്. ഈ പെൻഷൻ നൽകുന്നത് ഗവൺമെൻറ്റാണ്. നേരത്തെ ശമ്പളം നൽകിയിരുന്നതും ഗവൺമെൻറ്റാണ്. രണ്ടും ഒരേ സോഴ്സിൽ നിന്നാണ് ഗവൺമെൻറ് നൽകുന്നത്. ശമ്പളം നൽകുന്നത് ഹലാലാണ്, പെൻഷൻ ഹറാമും എന്ന് നമുക്ക് എങ്ങനെയാണ് എടുക്കാൻ പറ്റുക? അതുകൊണ്ട് പെൻഷനായിക്കൊണ്ട് ഗവൺമെൻറ് നൽകുന്ന സംഖ്യ, അത് തീർച്ചയായും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഹലാലായ സ്വത്ത് തന്നെയാണ്. നമ്മൾ സേവനം ചെയ്ത് ഗവൺമെൻറ് നമുക്ക് വേണ്ടി നൽകുന്ന ഒരാനുകൂല്യമാണ്. അത് സ്വീകരിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. നമ്മുടെ ജീവിത ആവശ്യങ്ങൾക്കും മതപരമായ ആവശ്യങ്ങൾക്കുമെല്ലാം ഇത് ഉപയോഗിക്കുന്നതും അനുവദനീയമാണ്. വല്ലാഹു അഅലം.
0: മാഷാല്ലാ, പെൻഷൻ പണം കൊണ്ട് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ബഹുമാനായ ഹംസ മദീനി നമ്മൾക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വിജയികളെ പ്രഖ്യാപിച്ചാലോ.
1: അപ്പൊ നമ്മൾ അലിജാബ് എല്ലാ ദിവസവും ഉച്ചക്ക് 2:10 വൈകുന്നേരം 7:15 അല്ലേ?
0: അതെ അതെ.
1: കാരണം ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും നമ്മളെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക്
0: ചിലപ്പോഴൊക്കെ നമുക്ക് പല സംശയങ്ങളും നമുക്ക് ഉണ്ടാവാറുണ്ടല്ലോ അല്ലേ. വ്യക്തി ജീവിതത്തിൽ പല സാധനങ്ങളും പല സംശയങ്ങളും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരുപക്ഷെ ഒരു പണ്ഡിതനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിറക്കുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പം എങ്ങനെ സംസാരിക്കുക, എങ്ങനെ ചെയ്യുക, എങ്ങനെ പരിചയമുള്ള അവരെ വേഗം പീസ് തെറ്റ് എടുക്കുക, ഫീഡ്ബാക്ക് ഓപ്ഷൻ എടുക്കുക. അലിജാബ അലിജാബയിൽ നിങ്ങളുടെ ചോദ്യം എഴുതുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ എടുക്കുക, നിങ്ങളുടെ പേരും കൊടുക്കുക, അയക്കുക. അറിയാം, അത് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും അല്ലേ.
1: വലിയ സംവിധാനമാണ് അല്ലേ. കാലാകാലത്തേക്ക് നമുക്കൊരു അജ്ഞതയെ നീക്കം ചെയ്യാനുള്ള ഒരു സംവിധാനം തന്നെയാണിത്.
0: അലഹമ്മദ നമ്മളെ കയ്യിൽ ഇപ്പോൾ അല്ലിജാവിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സെഷനുകൾ, ഇപ്പോൾ ഒരു വലിയ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസിൻ്റെ ഒരു ഇത്രയും കാലം നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലൊക്കെ നമ്മൾ നമ്മൾ നമ്മളെ കയ്യിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത് മാത്രത്തിൽ വലിയ ഗ്രന്ഥം ഇതാണല്ലേ,
1: ഇതാണല്ലേ.
0: അപ്പോൾ രൂപത്തിലേക്ക് ഇൻഷാല്ലാ അൽഹംദുലില്ലാ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ഓരോ വ്യക്തിക്ക് അനുസരിച്ചിട്ടായിരിക്കും ഓരോ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകും, സംശയങ്ങൾ ക്ലിയർ ചെയ്ത് പോവാം. അറിവില്ലാത്തവനും അറിവുള്ളവനും ഒരുപോലെയാണ് ഖുർആൻ അല്ലാഹു ഖുൽ ഹല്ലസ്തവില്ലദീന അറിവുള്ള ആൾക്കാരും അറിവില്ലാത്ത ആൾക്കാരും സമമല്ല എന്നുള്ളതാണ്.
1: ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച ഒരു നല്ല സംഭവമായിട്ട് തോന്നിട്ടോ, അതായത് ഇപ്പോൾ ഈ ഒരുപാട് ഉണ്ടാവുന്ന പറഞ്ഞില്ലേ, അത് ഒരു ശരിക്കൊരു ചിന്ത നമ്മൾ ഇങ്ങനെ ടെക്നിക്കൽ നമ്മളെ ടീമിന് തന്നെ അല്ലേ നമുക്കൊക്കെ വേണ്ടിയിട്ട് തന്നെ, അതായത് ഈ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ശരിക്കും ഇങ്ങനെ അൽ അസ്ഇലത്തു വൽ അജീബ, ചോദ്യങ്ങളും ഉത്തരങ്ങളും ശരിക്കും സെറ്റപ്പ് ആവില്ലേ അല്ലേ. അപ്പോൾ അതിങ്ങനെ കുറേ ആളുകൾക്ക് എടുത്ത് വായിച്ചു നോക്കാവുന്ന ഒരു രൂപത്തിലേക്ക്, അതേ ഒരു പുസ്തക രൂപത്തിലേക്കോ ഒരു PDF രൂപത്തിലേക്കോ എത്തിക്കഴിഞ്ഞാൽ ആളുകൾക്ക് ഇങ്ങനെ അതും ഇങ്ങനെ വായിച്ചു പോയാൽ തന്നെ കുറേ സംശയങ്ങൾ തീരും തോന്നാം.
0: ഇൻഷാല്ലാ
1: അലൈക്കാവുന്ന കാര്യങ്ങളാണ് അല്ലേ.
0: സമയാവട്ടെ ഇൻഷാല്ലാ, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയത്ത് ഇൻഷാല്ലാ അല്ലാഹു എല്ലാം നമുക്ക്
1: എളുപ്പമാക്കി തരും അല്ലേ. നമ്മൾ നമ്മൾ അപ്ഡേറ്റ്സ് പറഞ്ഞിട്ടില്ല കേട്ടോ.
0: ഓക്കെ,
1: അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാലോ,
0: അതെ അപ്ഡേറ്റ്സിലേക്ക്
1: നമ്മൾ എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്തുന്നതാണ്. എന്നാലും ഒന്ന് പറയുകയാണ്, ഇന്ന് ഇപ്പോൾ ആരെങ്കിലും പുതിയ ആളുകൾ ഇപ്പോൾ ഈ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടും കൂടെ പറയുകയാണ്, ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ് അത് വളരെ സുപ്രധാനമാണ്. അത് ഞാൻ പറഞ്ഞതിനെ ഇതാക്കുന്നില്ല, നിങ്ങളതിലേക്ക് എൻറോൾ ചെയ്തുകൊണ്ട് സെപ്റ്റംബർ 1 തുടങ്ങിയതാണ്. നിങ്ങൾക്ക് ഏത് സമയത്തും എൻറോൾ ചെയ്യാം. ഏത് ഓരോ ക്ലാസ്സുകളും അതിൻ്റെ ഒരു വഴിക്ക് വഴിയായിട്ട് നമ്മൾ കേട്ടാലേ നമുക്കതിൽ പിന്നെ തുടരാൻ കഴിയുള്ളൂ എന്നുള്ളൊരൊറ്റ കാര്യമുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങളതിനു വേണ്ടി ശ്രമിക്കുക. ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ് ഒരു
0: ഈ പുതിയ കാലഘട്ടത്തെ മക്കൾ ഇപ്പോൾ നമ്മൾ പറയും നമ്മളൊക്കെ കാലഘട്ടത്തിലുള്ള പോലെ ഒന്നല്ല ഇപ്പോഴത്തെ കുട്ടികൾ, കുട്ടികളൊക്കെ മാറി എന്നൊക്കെ പല രക്ഷിതാക്കളും പരാതി പറയുന്നുണ്ട്. സംഭവം കുട്ടികൾ മാറിയൊന്നുമല്ല, കുട്ടികൾ ഇടപഴകുന്ന കാലഘട്ടവും അവരിടപഴകുന്ന മാറികളാണ്. നമ്മൾക്ക് ആ കാലഘട്ടത്തിൽ അത്തരം സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യുമായിരുന്നു, ഇത് അതുപോലെ ആകുമായിരുന്നു. കാരണം ഇന്ന് യൂറോപ്പിലും ലണ്ടനിലും ഫ്രാൻസിലും നടക്കുന്ന സാധനങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നമ്മളുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ അപ്പോൾ ആ കാലഘട്ടത്തിൽ, പുതിയ കാലഘട്ടത്തിൽ AI കാലഘട്ടത്തിലെ ഒരു പാരന്റ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം പലതും മനസ്സിലാക്കി പഠിക്കാനുള്ളതാണ് അല്ലേ. ഇന്ന് എൻ്റെ ഉപ്പിമ്മി വളർത്തിയ പോലെ നമുക്ക് വളർത്താൻ ഒരിക്കലും എന്തില്ല, കഴിയൂല. അപ്പൊ അത് നമ്മൾ ബോധ്യപ്പെട്ട് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം.
1: ഈ കാലഘട്ടത്തെ പറയുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ചെറിയൊരു കാര്യമാണ്. നമ്മൾ ഈ കാലഘട്ടത്തെ കുറ്റം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് കുറ്റം പറയല്ല, കാലത്തിനനുസരിച്ച് ഇങ്ങനെ കുട്ടികളെ നമ്മളെ കുട്ടികൾക്ക് എന്താണ് കിട്ടേണ്ടത് ലഭിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിൽ നമുക്ക് റോളില്ലേ. നമ്മളത് കൃത്യമായി നിർവഹിച്ചാൽ അത് അവർക്ക് കിട്ടൂലേ. അത് അല്ലാത്ത ഇടങ്ങളിലേക്ക് നമ്മൾ അവരെ അവർക്കുള്ളൊരു എൻട്രൻസ് കൊടുക്കാതിരുന്നാൽ പോരെ. അതായത് കാലഘട്ടത്തിൽ പല തോന്നിയാസങ്ങളും നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമാകാതിരിക്കാൻ അവരെ മനഃപൂർവ്വം അതിലേക്ക് വിടാതിരുന്നാൽ പോരെ.
0: തീർച്ചയായിട്ടും
1: അല്ലേ, എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കണില്ല. അപ്പോൾ നമ്മൾ വലിയ കുട്ടികളാണ്.
0: അതിൽ വേറെ സംഭവമുണ്ട്, നമ്മൾ ഈ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളൊരു ഒരു ഒരു ഒരു ഒരു പോയിന്റ് കൂടി നമ്മൾ എന്ത് ചെയ്യണം. അവിടെയാണ് ഇസ്ലാമിക് ഈ പാരന്റിങ് കോഴ്സിന്റെ പ്രാധാന്യം ഉള്ളത്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരു കാലത്തെ കൈകാര്യം ചെയ്യുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള തലങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോവാൻ എന്ത് ചെയ്യും പറ്റും. ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള തലത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ, ഒരു നോ എന്ന് പറയുന്നത് നോ എന്ന് നമുക്ക് പറയാൻ
1: കഴിയണം,
0: നോ എന്നും പറയാം. എന്റെ പോയിന്റ്
1: രണ്ടും കഴിയണം,
0: എന്റെ പോയിന്റ് മനസ്സിലായി. നോ എന്നും പറയാം, നോ എന്നും പറയാം. എന്നുവെച്ചാൽ ശബ്ദത്തിലുള്ള വ്യത്യാസം പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഒന്ന്. രണ്ടാമത്തേത്, ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാം.

0: ഇപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിൽ മക്കളെ സംബന്ധിച്ച് അവർക്ക് ബോധ്യപ്പെട്ടാലേ അവരെന്ത് ചെയ്യുള്ളൂ, ചെയ്യുള്ളൂ. അതൊരു യാഥാർത്ഥ്യമാണ്, ബോധ്യപ്പെട്ടാൽ അവർ ചെയ്യുള്ളൂ. അത് ആരാണെങ്കിലും,
1: അതെ, നമ്മളെ വാശിപ്പുറത്തൊന്നും അവർ അംഗീകരിക്കൂല.
0: ഞാനിപ്പോ പണ്ട് കാലത്ത് ഇപ്പൊ അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞാൽ എന്തിനു ചെയ്യുന്നതിനൊന്നും നമ്മൾ ചോദിക്കൂലായിരുന്നു. നമ്മള് പല പല പണ്ടത്തെ കുട്ടികൾ ഇപ്പൊ മേലപ്പേപ്പത്തെ പാരന്റ്സ് പറയും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഞാനിപ്പോ എന്തിനാ പോകേണ്ടത്, ഞാനിപ്പോ പോയിട്ട് എന്തുള്ള കാര്യമുള്ളത്. അപ്പൊ അവരുടെ ഉള്ളിൽ ഒരുപാട് ചോദ്യം, ആ ചോദ്യങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പുതിയ കാലഘട്ടത്തിൽ. അതുകൊണ്ട് രണ്ട് മെച്ചങ്ങളാണ് കേട്ടോ. അങ്ങനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി കൊടുത്തൊരാളാണെങ്കിൽ അത് 100% സിൻസിയറായി നമ്മൾ ചെയ്യും. അല്ലാണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, ഞങ്ങളൊക്കെ പണ്ട് അങ്ങനെയായിരുന്നു പറഞ്ഞല്ലോ, ഓരന്ന് ചെയ്ത് ഉപ്പാക്കും വേണ്ടി ചെയ്ത് അല്ലെങ്കിൽ മാതാപിതാക്കൾക്കും വേണ്ടി ചെയ്ത് എന്തിന് ചെയ്തു എന്നോ അതിന്റെ കാര്യം എന്താണെന്നോ ഇല്ല ഇല്ല. അപ്പോൾ ഒരു തലത്തിൽ അത് പോസിറ്റീവ് തന്നെയാണ്. അപ്പൊ ഇവിടെയാണ് നമുക്ക് എന്ത് പാരന്റിങ്ങിന്റെ പ്രാധാന്യം ഉള്ളത് എന്നുള്ളതാണ്. അപ്പൊ ആ പാരന്റിങ് നമ്മൾ പഠിക്കണം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഞാൻ എൻട്രോൾ ചെയ്തിട്ടുണ്ട്, അപ്പൊ എല്ലാവരും എൻട്രോൾ ചെയ്യുക. ഓക്കെ, അപ്പോ നമ്മുടെ വിജയികളെ പ്രഖ്യാപിച്ചാൽ
1: തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് പറയാം.
0: യെസ്, അപ്പോ നമ്മുടെ വിജയികളെ നമ്മൾ കാത്തിരിക്കുകയാണ്.
1: വിജയികളല്ല, വിജയികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർ.
0: യെസ്, തെരഞ്ഞെടുക്കപ്പെട്ട 13 അല്ലേ.
1: അപ്പോ 1, മുർഷിദ എടത്തനാട്ടുകര.
0: 2, ഷാനിഫ.
1: ഷാനിഫ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ വളരെ ഒരു ഗുരുതരമായ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, കാരണം സ്ഥലം എഴുതിയിട്ടില്ല. വളരെ പെട്ടെന്ന് ഡൊണേറ്റ് ബട്ടൺ അമർത്തിയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, ഫൈൻ അടക്കുക. കാജ ഹുസൈൻ.
0: ഓക്കെ,
1: തിരുവല അല്ലേ.
0: യെസ് യെസ് യെസ്. മൈമൂന കരുവാരക്കുണ്ട്
1: അല്ല, അതിൻ്റെ ഇടയിൽ ഹബീബ പടന്നല്ലേ.
0: ആ ഹബീബ പടന്ന.
1: അസ്മാബി പെരിന്തൽമണ്ണ.
0: ഫാത്തിമ ഇസ്മായിൽ മൂവാറ്റുപുഴ.
1: യെസ്, ചെറിയ ടെക്നിക്കൽ എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
0: യെസ്, നിങ്ങളൊന്ന് വായിച്ചോളൂ, ഒന്നും കൂടെ വായിച്ചോളൂ.
1: നോക്കല്ലേ, മുർഷിദ എടത്തനാട്ടുകര, ഷാനിഫ, കജ ഹുസൈൻ, തിരുവാമല, ആ ഹബീബ പടന്ന, അസ്മാബി പെരിന്തൽമണ്ണ, അമൽ ഹമീദ് നോർത്ത് പറവൂര്, സബാഹ ഷഫീഖ് തലശ്ശേരി, ഖൈറുന്നീസ ചെറുപ്പളശ്ശേരി, ഉമൈബ കല്ലടിക്കോട്, ആയിഷ കരുമ്പിൽ, ഷെരീഫ ക്ലാരി മൂച്ചിക്കൽ, സെൽമത്ത് ഏളൂർ, സജീന എം കെ, കാഞ്ഞിരമറ്റം.
0: ഓക്കെ, വിജയികൾക്ക് ഒരിക്കൽ കൂടി വായിക്കുകയാണ്.
1: യെസ്,
0: മുർഷിദ എടത്തനാട്ടുകര, ഷാനിഫ, കാജ ഹുസൈൻ, ഹബീബ പടന്ന, അസ്മാബി പെരിന്തൽമണ്ണ, അമൽ ഹമീദ് നോർത്ത് പറവൂർ, ഷബ്ന സബാഹ് ഷഫീഖ് തലശ്ശേരി, ഖൈറുന്നീസ ചെറുപ്പളശ്ശേരി, ഉമൈബ കല്ലടിക്കോട്, ആയിഷ കരുമ്പിൽ, ഷെരീഫ ക്ലാരി മുച്ചിക്കൽ, സെൽമത്ത് എലൂർ, സജിന എം കാഞ്ഞിരമറ്റം എറണാകുളം. ഇത്തരം ആളുകൾക്കാണ് വിജയികൾ. മാഷാല്ലാ, 13 വിജയികൾ അല്ല, 13 വിജയികൾ തിരഞ്ഞെടുക്കപ്പെട്ട 13 പേർ. എന്തായാലും വിജയികൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും
1: അഭിനന്ദനങ്ങൾ. ഇനിയിപ്പോൾ ഇൻഷാല്ല നമ്മൾ ഒരുപാട് ഫീഡ്ബാക്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, വളരെ സുപ്രധാനമായ ചില ഫീഡ്ബാക്കുകളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ജമീല വി കെ പൂനൂരിൻ്റെ ഒന്ന് വായിക്കാം.
0: മനാഫ് പാലക്കാട് പറഞ്ഞ തിരുവല്ല മല എന്നാണെന്ന്.
1: ആ ഓക്കെ,
0: തെറ്റിയിട്ടുണ്ടോ അറിയില്ല. ഓക്കെ, ഇൻഷാല്ല. ഓക്കെ,
1: എത്ര സംശയങ്ങൾക്കാണ് നമ്മുടെ പിസിയുടെ നമുക്ക് ഉത്തരം നൽകുന്നത്, ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് പ്രാർത്ഥിക്കാം അൽഹംദുലില്ലാ എന്നാണ് ജമീല വി കെ പൂനൂര്.
0: ഓക്കെ, മാഷാല്ലാ, വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇന്ന് ക്യൂസിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, QHLS ക്ലാസ്സിലായിരുന്നു. സഫിയ അടപ്പാൾ, മാഷാല്ലാ.
1: ഓക്കെ, സാഹിറ ബിന്ത് അബ്ദുൽ കരീം പറയാണ്, പാരന്റിങ് കോഴ്സ് സൂപ്പറാണ് മാഷാല്ലാ, ഇതുപോലെയുള്ള കോഴ്സുകൾ സമ്മാനിച്ച പടച്ചോന് സ്തുതി, അതിന് പ്രവർത്തിക്കുന്ന പിആർ ടീമിന് അഭിനന്ദനങ്ങൾ.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, ഞാനിപ്പോൾ ലൈവ് കേൾക്കുന്നതിനുള്ള അലിജാബ ഒരു ക്വസ്റ്റ്യൻ അയച്ചു എന്ന് റസിയ ചങ്ങാനി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ,
1: മോഹൻ്റെ കാര്യത്തിൽ ഭയങ്കര സങ്കടമായിരുന്നു, അവൻ്റെ 2 ഷോൾഡർ ഇളകിയിരുന്നു. എൻ്റെ ഭർത്താവ് മാർക്കറ്റിൽ പോയപ്പോൾ ഒരു ബന്ധുവിനെ കണ്ടു, അപ്പോൾ അവർ ഡോക്ടർ റിയാസ് കാഞ്ഞങ്ങാട് കാണാൻ പറഞ്ഞു, ഡോക്ടർ കണ്ടു, അൽഹംദുലില്ലാ ഒരു തീരുമാനമായി എന്ന് മറിയം ബട്ട്

0: ഓക്കെ, എന്തായാലും മകൻ്റെ അസുഖം പറ്റിട്ടും ശിഫ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. യെസ്, അൻവർ എൻ ടി മുട്ടിൽ വയനാട്. ഉത്തരം ശരിയായി. ഇനി സിസ്റ്റം സെലക്ട് ചെയ്യുമോ എന്നറിയാം. ആദ്യം മൂന്നിലില്ലെങ്കിലും പത്തിലെങ്കിലും സിസ്റ്റം ഉൾപ്പെടുത്തുമോ എന്നറിയാം. എന്തായാലും ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം വീണ്ടും പത്തിലെങ്കിലും ഉൾപ്പെടുത്തട്ടെ, അല്ലെങ്കിൽ മൂന്നിലെങ്കിലും വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇൻഷാല്ലാ.
1: അലഹമ്മദില്ല, എൻ്റെ ഉത്തരം ശരിയാണ്. ഞാൻ അർത്ഥം പഠിച്ച സൂറത്താണ്, അർത്ഥം പഠിച്ച സൂറത്താണ് ആദിയാത്തെ.
0: യെസ്
1: അല്ലേ?
0: യെസ് യെസ്.
1: സൗജ കൊളക്കാടാണത് പറയുന്നത്.
0: അലഹമ്മദില്ലാ, അതിന് തൃശ്ശേ സിസ്റ്റം കാണില്ല എന്ന് എന്നും എന്ന് മാത്രമെങ്കിലും കൂടുതൽ എന്ന് മാത്രം എങ്കിലും കൂടുതൽ ഉത്തരങ്ങൾ ശരിയാവാറുണ്ട് എന്ന് ജമീല വയ്ക്കേ പോകുന്നു. ഇൻഷാല്ലാ വണ്ടേ അല്ലേ?
1: യെസ്. സൽമ ഫറൂഖ് പറയുകയാണ്, ഞങ്ങൾ വളരെ ചെറുതാവുമ്പോഴാണ് ഞങ്ങളുടെ ഉപ്പ മരണപ്പെട്ടത്. ഉപ്പയുടെ മരണശേഷം ഞങ്ങൾ യത്തീംഖാനയിൽ ചേർത്തി. മറ്റ് സംസ്ഥാനത്ത് ജീവിച്ച ഞങ്ങൾ നാട്ടിലേക്ക് ജീവിതം മാറ്റി നടാനും ദീൻ പഠിക്കാൻ കഴിഞ്ഞു. അതിനനുസരിച്ച് ജീവിക്കാൻ ഉപ്പയുടെ മരണം നിമിത്തമായി. ഉപ്പയുടെ മരണം ജീവിതത്തിൽ നികത്താൻ കഴിയാത്തൊരു വലിയ കാര്യമാണ്. അതിൻ്റെ പിന്നിലെ അള്ളാഹുവിൻ്റെ വലിയ ഒരു അനുഗ്രഹം തിരിച്ചറിയാനായത്.
0: ഇൻഷാല്ലാ. ജമീല കുമാര, നല്ലൊരു സങ്കടം ഉണ്ട്. ഉത്തരം ശരിയാണ്, പക്ഷെ സിസ്റ്റം പരിഗണിക്കാറില്ല. ഇൻഷാല്ലാ സിസ്റ്റം ഇൻഷാല്ലാ ഒരു ദിവസം പരിഗണിക്കും അല്ലേ?
1: ഇൻഷാല്ലാ
0: എന്തായാലും ഒരു ദിവസം പരിഗണിക്കും ഇൻഷാല്ലാ.
1: ആബിദ കാര്യം പറയുന്നുണ്ട്, ഉത്തരം ശരിയാണ്.
0: ഓക്കെ, അമീർ ടി അടുത്ത നാട്ടുകാരുടെ ഒരു മെസ്സേജ് വായിച്ചോ.
1: ഇല്ല,
0: നിരന്തരം അലേർട്ട് വാണിംഗുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തിറങ്ങരുത് എന്ന് തരം തരത്തിലുള്ള വാണിംഗാണ് പ്രാർത്ഥനകളിൽ ഉണ്ടാകണം. 3 മണി സമയത്ത് ഒരു തരത്തിലുള്ള ശബ്ദവും ബിൽഡിംഗ് തരിപ്പും ഉണ്ടാ അനുഭവപ്പെട്ടിരുന്നു. അള്ളാഹു എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ എന്ന് അമീർ ടി അടുത്ത നാട്ടുകാരാണ്.
1: എന്താണെന്ന് മനസ്സിലായില്ലേ?
0: ഭൂചലനമാണെന്നാണ്
1: അവിടെ ഈ ഹൂത്തികളുടെ ഒരു അക്രമം.
0: യെസ് യെസ് യെസ് യെസ്
1: തുടങ്ങിയിട്ടുണ്ട്.
0: ഓക്കെ ഓക്കെ ഓക്കെ. ഹൂത്തികളുടെ അക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യെസ് യെസ്, കഴിഞ്ഞ ദിവസം മസ്ജിദുൽ ഹറമിൻ്റെ മുകളിൽ നിന്നുള്ള ഡ്രോൺ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലേ? നമ്മൾ കേട്ടതാണല്ലോ. യെസ് അതുമായി ബന്ധപ്പെട്ട സാധനമാണെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ ഈ തരിപ്പും അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ തരിപ്പും ഒക്കെ അനുഭവപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞപ്പോഴേ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് അതാണ് പോയത്. ഓക്കെ ഓക്കെ. എന്തായാലും യുദ്ധം എന്ന് പറയുന്നത് ഒരിക്കലും, അല്ലെങ്കിൽ ആക്രമണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരിടത്തും സമാധാനം സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഉറപ്പെടുത്താനുള്ളത് ഇൻഷാല്ലാ.
1: ഓക്കെ, പിന്നെ ലിജാബ ഇതുവരെ നടന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടുത്തുന്നതിനുള്ള ക്രോഡീകരണങ്ങൾ നടന്നു വരുന്നുണ്ട്. പുസ്തകത്തിൽ എന്നല്ല, ഏതായാലും അതിൻ്റെ ചർച്ചകളും തയ്യാറെടുപ്പും റേഡിയോയുടെ ടീം വർക്കിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ പ്രാർത്ഥനകൾ ഉണ്ടാവണം എന്നാണ് അമീർ ടി എടുത്തനാടുകര നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്.
0: യെസ്.
1: പിന്നെ
0: സൽമ ഫറൂഖ്, ഞങ്ങൾ വളരെ ചെറുതാവുമ്പോഴാണ് ഞങ്ങളുടെ നമ്മൾ വായിച്ചല്ലേ. ഓക്കെ, ഉത്തരം ശരിയാണെന്ന് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, മൈമൂന ചീക്കിലോട് മാഷാല്ലാ ഏറെ ഇഷ്ടപ്പെട്ട ഗാനമെന്ന് നല്ല ആലാപനമെന്നും നമ്മുടെ സ്വരം പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പഠിച്ച് റബ്ബിനെ നാം ശരിക്കും പഠിച്ച് മനസ്സിലാക്കണം. അള്ളാഹ് അതിനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. അർത്ഥവത്തായ അതിമനോഹരമായ വരികൾ പാടിയെന്ന് സഫിയ അടപ്പാൾ ബറക്കല്ലാ ഫീക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. മാഷാല്ലാ അമീൻ വയ്യാക്കും. സ്വരമില്ലേ എന്നൊക്കെ നമ്മുടെ നേരത്തെ ചോദിച്ചിരുന്നു പല ആൾക്കാരും അല്ലേ? ഓക്കെ, അൽഹംദുലില്ലാ ഇന്ന് വിജയികളിൽ ഉൾപ്പെട്ടോ? ഒരുപാട് കാലമായി വിജയികളിൽ ഉൾപ്പെട്ടിട്ട് എന്ന് ആയിഷ കരുമ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വിജയികളിൽ ഉൾപ്പെടാത്ത, ഐ മീൻ വിജയികളിൽ ഉൾപ്പെട്ടവർ എല്ലാവരും എന്ന് പറഞ്ഞാൽ ശരി, ഉത്തരം അയച്ച എല്ലാവരും വിജയികളാണ്. തിരഞ്ഞെടുക്കപ്പെട്ട 13 പേർ എന്ന് പറയുന്നത് ഉൾപ്പെട്ടു ഉൾപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും ഇൻഷാല്ലാ എല്ലാ ആളുകൾക്കും ഇനിയും തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട 13 പേർ ഉൾപ്പെടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കാരണം നമ്മൾ നമ്മുടെ കൈകളിലൂടെ പോകുന്നതല്ലോ അല്ലേ? കൃത്യമായ സിസ്റ്റം ടെക്നിക്കൽ സാധനങ്ങൾ മുഖേന പോകുന്നതാണ് ഇൻഷാല്ലാ. അതുകൊണ്ട് 13 പേരിൽ പെടാത്ത ആരും ഒരിക്കലും സങ്കടപ്പെടേണ്ടതില്ല എന്നാണ്. ഓക്കെ,
1: ഈ സമയത്തേ നമ്മളിപ്പോൾ ഈ അമിരട്ടിയെടുത്ത നാട്ടുകാരെ സൂചിപ്പിച്ചൊരു വിഷയം ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഷിയാക്കളുടെ ഒരു നിഗൂഢ പ്രവർത്തനത്തിൻ്റെ ഭാഗം കൂടിയാണ്. അതായത് നമുക്ക് ഇമാമിങ്ങളുടെ വസീയത്ത് നടപ്പാക്കാൻ സമയമായി. നമുക്ക് അഹ്ലു സുന്നയുടെ രക്തം ചിന്തണം. അവരുടെ ആൺമക്കളെ വധിക്കുകയും സ്ത്രീകളെ വെറുതെ വിടുകയും വേണം. നമ്മുടെ പ്രതികാര നടപടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാളെയും അനുവദിച്ചുകൂടാ. വഹാബികളുടെ കേന്ദ്രമായ മക്കയും മദീനയും നാം ഭൂമുഖത്തു നിന്നും തുളച്ചു നീക്കണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹീത ഭൂമിയും ഭൂമിയായും നമസ്കാരത്തിനുള്ള കിബിലയായും മാറേണ്ടത് കർബലയാണ്. ദീർഘകാലം പോരാടി നമ്മുടെ രാഷ്ട്രം ഇറാൻ നാം സ്ഥാപിച്ചെടുത്തു. ഇനി ഇവ നടപ്പിലാക്കാതെ മറ്റൊന്നും അവശേഷിക്കുന്നില്ല. ഖുമൈനി. ഇതാണ് ശരിത്ത്. യഥാർത്ഥത്തിൽ ഇത് ഒരു എഴുതി വെച്ചതാണ്, മുമ്പേ എഴുതി വെച്ചൊരു സംഭവമാണ്. അത് എഴുതി വെച്ചത് എവിടെ എന്താ എന്നുള്ളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അള്ളാഹുവിനായി ചരിത്രത്തിനായി, ഹുസൈൻ അൽ മുസവി, പേജ് 112. ഏതായിരുന്നാലും ചില കാര്യങ്ങൾ
0: ഇസ്ലാമിനെതിരെയുള്ള വ്യക്തമായ ഒരു യഥാർത്ഥ പച്ചയായ രൂപത്തിൽ ഇസ്ലാമിനെതിരെയുള്ള ഒരു ആക്രമണമാണ് ഹൂത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലോകം ഒരിക്കലും ചെയ്യരുത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും എന്തെങ്കിലും മനുഷ്യത്വ വിധേയമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും പറഞ്ഞൊക്കെ പലപ്പോഴും ഹൂത്തികളെ സപ്പോർട്ട് ചെയ്യപ്പെടുന്ന പല ആളുകളെയും നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആരാണ് ഹൂത്തികളെന്ന് പഠിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അത് മനസ്സിലാക്കുക എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാ എന്തായാലും ഇന്നത്തെ ലൈവ് നമ്മളിവിടെ സമർപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. നമ്മളിവിടെ സൈൻ ഓഫ് ചെയ്യുകയാണ്. ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോയിൽ ഞാൻ മുഹമ്മദ് റുസ്ഹാൻ, എന്നോടൊപ്പം മുസ്തഫ മാസ്റ്റർ എപ്പിക്കാട്. ഇൻഷാല്ലാ നമ്മൾ ലൈവ് ഇവിടെ സമർപ്പിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും, ജസാകുമുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: السلام عليكم ورحمة الله. بسم الله، الحمد لله، الصلاة والسلام على رسول الله. പ്രിയ ശ്രോതാക്കളെ, മോർണിംഗ് ലൈവ് കഴിഞ്ഞ് നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ കൂടെ റേഡിയോ വൈബ്സിൻ്റെ സമയത്ത് അനിഫ വണ്ടൂർ, കൂടെ ഞാൻ മുസ്തഫ അൻസാരി എപ്പിക്കാട്.
1: ഇന്ന് എന്നത്തെയും പോലെ തന്നെ നമുക്ക് ഇൻസൈറ്റ് പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം. സ്വയം മറക്കുന്ന മനുഷ്യൻ എന്ന വിഷയത്തിലാണ് ഇന്ന് ഷെഫീഖ് അബ്ദുറഹീം നമ്മോട് സംസാരിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബി സമാവാതി വറബ്ബിൽ അർദി വറബ്ബിൽ അർശിൽ അദീം, ഥുമ സ്വലാത്തു വസ്സലാമു അലൻ നബിയിൽ ഉമ്മിയിൽ അമീൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വളരെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും പീസ് റേഡിയോ ഇൻസൈറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ലോകം, ഇതിന് ഒരു സൃഷ്ടാവില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളെ, മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ കുറച്ചെങ്കിലും ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിയാതെ പോലും പറയാൻ സാധിക്കാത്ത രൂപത്തിലുള്ള വമ്പിച്ചതായ ഒരു ആരോപണമാണ് സത്യത്തിൽ ആ ഒരു വാക്ക്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ, ഏകദേശം 200 ബില്യണിലധികം ഗാലക്സികളാണ് ഒബ്സേർവ് ചെയ്യാൻ സാധിക്കുന്ന ലോകത്തിൻ്റെ ഉള്ളിലുള്ളത്, അതിന് പുറത്തുള്ളത് വേറെ എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഇതിലെ ഓരോ ഗാലക്സിയും ഏകദേശം 3000 മുതൽ 30000 പ്രകാശ വർഷത്തോളമാണ് അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ ഡയമീറ്റർ എന്ന് അവർ പറയുന്നതായിട്ട് കാണും. ഇങ്ങനെയുള്ള ഗാലക്സികളിൽ ഒന്ന് മാത്രമാണ് മിൽക്കി വേ എന്ന് പറയുന്ന നമ്മുടെ ഗാലക്സി. ഓരോ ഗാലക്സികളിലും 100 മുതൽ 400 വരെ ബില്യൺ നക്ഷത്രങ്ങളുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഈ ഓരോ നക്ഷത്രങ്ങൾ, ഇതിലെ ഒന്ന് മാത്രമാണ് സത്യത്തിൽ സൂര്യൻ എന്ന് പറയുന്ന നമ്മുടെ ഭൂമി അടക്കമുള്ള 8-9 ഗ്രഹങ്ങൾ കറങ്ങുന്നതായിട്ടുള്ള സൂര്യൻ എന്ന നക്ഷത്രം. അതിനെ ചുറ്റും കറങ്ങുന്ന ഭൂമിയുടെ സൈസൊക്കെ നമ്മൾ കാണാറുണ്ട്. എത്രയോ ലക്ഷക്കണക്കിന് ഭൂമികളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന അത്രയും വലുതാണ് സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രം തന്നെ. അതിന് കറങ്ങുന്ന ഭൂമി എന്ന് പറയുന്ന ഒരു ചെറിയ ഗോളം, ആ ഭൂമി എന്ന് പറയുന്ന ചെറിയ ഗോളം പോലും അതിൻ്റെ 1/4 ഭാഗവും വെള്ളമാണ്. ബാക്കി കുറച്ച് വരുന്ന കരഭാഗത്ത് 100 ആണ്ടുകളായി നിലനിൽക്കുന്ന പർവ്വതങ്ങളും അതുപോലെ തന്നെ കാലങ്ങളായി നിലകൊള്ളുന്ന അനേകം മറ്റു സൃഷ്ടികളുടെയും ഇടയിൽ കുറച്ച് കാലത്തേക്ക് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് പെട്ടെന്നൊരു ദിവസം തിരിച്ചു പോകുന്ന മനുഷ്യൻ, അവൻ വന്നിട്ട് പറയാണ് ഈ ലോകത്തിനൊരു സൃഷ്ടാവൂല്യ. വഫി അംഫുസിക്കും അഫല തുബ്സിറൂൻ എന്നുള്ള സുബ്ഹാനഹു വതആല ചോദിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ അറിയുന്നില്ലേ, നിങ്ങൾ കാണുന്നില്ലേ എന്ന്. നമ്മളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയുടെ ഉള്ളിലുള്ള രക്തനാടികൾ ഏകദേശം 60000 മൈൽ ദൂരം ഇങ്ങനെ നീട്ടിവെക്കാൻ മാത്രമുണ്ട്. അത് പ്രായപൂർത്തിയാകുമ്പം ഏകദേശം 100000 മൈൽ, അഥവാ ഭൂമി മുഴുവൻ ഒരു പ്രാവശ്യം ചുറ്റാൻ മാത്രം നീളമുള്ള രക്തനാടിയാണ് ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയുടെ ഉള്ളിലുള്ളതെന്നാണ് പറയുന്നത്. അത്രത്തോളം നീളമുള്ളൊരു കയറ് പോലും, അത്ര വാഹനങ്ങൾ പോലും കൺട്രോൾ ചെയ്യാൻ ലോകത്ത് നമുക്ക് അത്ര വലിയ പ്രയാസങ്ങളാണ്. ട്രാഫിക് സിഗ്നലുകളും അതുപോലെ തന്നെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഓരോന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിൽ ഇത്ര നീളമുള്ള രക്തനാടികൾ ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ പിരിഞ്ഞു പോയാൽ തീരാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ അതുകൊണ്ട് പോലും പ്രയാസപ്പെടുന്നതാണ് മനുഷ്യൻ എന്ന് പറയുന്ന ദുർബലനായിട്ടുള്ള ജീവി. അതുപോലെ തന്നെ നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ കണ്ണും മൂക്കും പല്ലും നഖവും ത്വക്കും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിനെ നിർണയിച്ചിരിക്കുന്നത് അല്ലാഹു പറയുന്നു, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. നമ്മുടെ ഓരോന്നിനെയും അല്ലാഹു ഘടിപ്പിച്ചിരിക്കുന്നത്, കണക്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ആലോചിക്കാൻ കഴിയും. നമ്മുടെ കണ്ണ് ഈ ഒരു സ്ഥാനത്തല്ലാതെ വേറെ എവിടെയെങ്കിലും ആയിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ഇങ്ങനെയാവുമോ? നമ്മുടെ കാത്, നമ്മുടെ തലയോട്ടി, നമ്മുടെ തല, ഇങ്ങനെ ഓരോ അവയവങ്ങളും അതിൻ്റെ ഒരു സ്ഥാനം മാറി ചിന്തിക്കാൻ പോലും സത്യത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. ഇത്രത്തോളം സങ്കീർണമായ നമ്മുടെ ശരീരത്തെക്കുറിച്ച് പോലും സത്യത്തിൽ ഒരു ഡോക്ടർ അടുത്ത് പോയിട്ട് ഒരു ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പോലും നമുക്കറിയാൻ സാധിക്കുന്നത്. അത്രത്തോളം ദുർബലനാണ് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലും അറിയാൻ സാധിക്കാത്ത, നാളെ എന്ത് അല്ലെങ്കിൽ ഒരു സെക്കൻഡിന് ശേഷം എന്ത് സംഭവിക്കും എന്ന് പോലും അറിയാത്ത മനുഷ്യൻ, അത്രക്ക് ദുർബലനായ, ഖുലിഖൽ ഇൻസാനു ദ്വൈഫൻ, ദുർബലനായിട്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ മനുഷ്യൻ, അവൻ പറയാണ് ഈ ലോകത്തിനൊരു സൃഷ്ടാവൂല്ല. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബി റബ്ബിക്കൽ കരീം, മനുഷ്യ എന്താണ് നിന്റെ രക്ഷിതാവിൻ്റെ വിഷയത്തിൽ നിന്നെ വഞ്ചിച്ചിരിക്കുന്നത് എന്നല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നുണ്ട്. അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക, ആരാണ് സൃഷ്ടാവ്, ആരാണ് റബ്ബ്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഫിറഔന് ചോദിക്കുന്ന ചോദ്യമാണത്, ആരാണ് റബ്ബ്? റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു, എൻ്റെ രക്ഷിതാവ് എന്ന് പറയുന്നത് എല്ലാവർക്കും സൃഷ്ടിപ്പ് നൽകിയ, അവർക്ക് ജീവൻ നൽകിയ, അവർക്ക് വഴി കാണിച്ചവനാണ്. അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക, നിന്നെ സൃഷ്ടിച്ച് നിനക്ക് തസ്വീയത്ത് നൽകി, നിനക്ക് ഹിദായത്ത് നൽകിയവനാണ് നിൻ്റെ റബ്ബ്. ആ റബ്ബിൻ്റെ വിഷയത്തിൽ എന്താണ് നിന്നെ വഞ്ചിച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഇൻഫിത്തോറിൽ ചോദിക്കുന്നുണ്ട്. ഫി അയ്യി സൂറത്തിൻ മാഷാ അറക്കബക്, അങ്ങനെ ഈ ഒരു ഭംഗിയുള്ള ശരീരഘടനയൊക്കെ നിനക്ക് നൽകിയ ആ റബ്ബ് സുബ്ഹാനഹു വതആല, അവനെ മറക്കാൻ, ഇങ്ങനെ ഈ ലോകത്തിനൊരു സൃഷ്ടാവില്ല എന്ന് പറയാൻ എന്ത് തെളിവാണ് നിൻ്റെ പക്കലുള്ളത്? ഒരു മൊട്ടുസൂചി പോലും വെറുതെ ഉണ്ടായിത്തീരുകയില്ല എന്ന് പറയുന്ന അതേ മനുഷ്യൻ പറയാണ് ഇത്ര സങ്കീർണമായ ലോകവും അതുപോലെ തന്നെ കടലും, ഇത് നമ്മൾ പറഞ്ഞ ആകാശവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ്. സൂറത്തു അൽ ഖാശിയയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നുണ്ട്, അഫല യൻസുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്ത്, അറബികളോട് ആ ചോദ്യം ചോദിക്കുമ്പോൾ അവരതിനെ കേൾക്കുന്ന ആ ഒരു സാഹചര്യത്തെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നേരെ അവർ നോക്കിയാൽ കാണുന്ന, അവരുടെ മുമ്പിൽ അവർ സ്ഥിരമായി കാണുന്ന ഒരു ജീവിയെ, ഒരു മൃഗത്തെ ചൂണ്ടിക്കാണിച്ച് അള്ളാഹു ചോദിക്കാണ്, അഫല യൻസുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്ത്, ഈ ഒട്ടകം അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് അവർ ചിന്തിക്കുന്നില്ലേ? വ ഇലൽ ജിബാലി കൈഫ നുസിബത്, നേരെ നോക്കിയാൽ കാണുന്ന ആ മലനിരകളൊക്കെ അതൊക്കെ എങ്ങനെ നാട്ടപ്പെട്ടു എന്നവർ ചിന്തിക്കുന്നില്ലേ? വ ഇല സമാഇ കൈഫ റുഫിഅത്ത്, മേലെ നോക്കിയാൽ കാണുന്ന ഈ ആകാശം അതെങ്ങനെ ഉയർത്തപ്പെട്ടു എന്നവർ ചിന്തിക്കുന്നില്ലേ? വ ഇലൽ അർദി കൈഫ സുത്വിഹത്ത്, ഈ ഭൂമി അതിനെ എങ്ങനെ അള്ളാഹു സംവിധാനിച്ചു എന്ന് അവർ ചിന്തിക്കുന്നില്ലേ? ഇങ്ങനെ ഓരോ വിഷയത്തെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും വീണ്ടും വീണ്ടും പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യ സൃഷ്ടിപ്പിനെക്കുറിച്ചും അള്ളാഹു ചോദിക്കുന്നുണ്ട്, അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, മനുഷ്യൻ അവൻ വെറുതെ ഒന്നുമില്ലായ്മയിൽ നിന്ന് വെറുതെ ഉണ്ടായി വന്നതാണോ? അം ഹുമുൽ ഖാലിഖൂൻ, അതല്ല അവർ തന്നെയാണോ അവരെ സൃഷ്ടിച്ചത്? മൂന്ന് ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ മനുഷ്യൻ വെറുതെ തനിയെ ഉണ്ടായി വരണം, അത് ഒരിക്കലും സംഭവിക്കുന്നതല്ല, അസ്വാഭാവികമാണ് എന്നുള്ളത് ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിച്ചാൽ മനസ്സിലാവുന്ന, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു മുട്ടുസൂചി പോലും വെറുതെ ഉണ്ടാവില്ല, പക്ഷേ മനുഷ്യനും ഈ ലോകത്ത് വെറുതെ ഉണ്ടാവും. എത്ര അബദ്ധ ജടിലമാണ് ആ ഒരു വാദം. രണ്ടാമത്തെ ഹുമുൽ ഖാലിഖൂൻ, അതല്ലെങ്കിൽ അവർ തന്നെ, മനുഷ്യൻ തന്നെ മനുഷ്യനുണ്ടാക്കി, അതും എത്ര വലിയ അബദ്ധമാണ്. അപ്പോൾ മൂന്നാമത്തെ ഒരു ഓപ്ഷനേ ഉള്ളൂ, അഥവാ മനുഷ്യനല്ലാത്ത ഒരുവൻ അവനെ സൃഷ്ടിക്കണം, ആ ഒരു ഓപ്ഷൻ മാത്രമേ ബാക്കിയുള്ളൂ, അതാണ് സത്യവും. അതുകൊണ്ടാണ് ഈ ഒരു ആയത്ത് കേട്ടപ്പോൾ ജുബൈർ ഇബ്നു മുത്തഈം റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായത് ഈ ഒരു ആയത്തായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു ആയത്ത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാദ ഖൽബി അൻ യതീർ, എൻ്റെ ഹൃദയം പറന്നു പോകുമാർ എനിക്ക് അനുഭവപ്പെട്ടു ഈ ഒരു ആയത്ത് കേട്ടപ്പോൾ എന്ന്. ഇങ്ങനെ ചിന്തിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന, പറഞ്ഞുകൊണ്ടിരിക്കുന്ന, തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ ചിന്തിക്കുന്ന മനുഷ്യരെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ന ഫി ഖൽഖി സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ്, ഇന്ന ഫി ഖൽഖി സമാവാതി വൽ അർദ്, ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിലും ഭൂമിയുടെ സൃഷ്ടിപ്പിലുമെല്ലാം, അതുപോലെ തന്നെ രാപ്പകലുകൾ മാറി മറിയുന്നതിലെല്ലാം, ലആയാതിൻ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ആളുകൾക്ക് ഇതിലൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ആരാണവർ? അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, കിടന്നും ഇരുന്നും നിന്നുമെല്ലാം അള്ളാഹുവിനെ ഓർക്കുന്നവരാണത് അവർ. വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ്, അങ്ങനെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ചിന്തിക്കുന്ന അവർ പറയുന്നു, റബ്ബന മാ ഖലഖത ഹാദ ബാത്തില, ഇതൊന്നും റബ്ബെ നീ വെറുതെ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക് ഫഖിന അദാബന്നാർ, നീ എത്ര പരിശുദ്ധനാണ്, ഞങ്ങളെ നീ നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കണേ എന്ന് ചിന്തിക്കുന്ന മനുഷ്യർക്കിതേ പറയാൻ സാധിക്കൂ. ഈ ലോകത്തിനൊരു സൃഷ്ടാവില്ല എന്ന് പറയുന്നത്, ഈ ലോകം തനിയെ ഉണ്ടായതാണ് എന്ന് പറയുന്നത്, സത്യത്തിൽ അവർ അവരെ തന്നെ മറക്കുകയാണ് എന്നുള്ളതാണ് സത്യം. ഈ രൂപത്തിൽ ഈ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഓരോ മനുഷ്യനും അവൻ എത്തിപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഈ ലോകത്തിൻ്റെ യഥാർത്ഥമായ ഏകനായ സൃഷ്ടാവിലേക്കാണ്, അള്ളാഹുവിലേക്കാണ്. അങ്ങനെ അവന് സമർപ്പിച്ചുകൊണ്ട് പരിപൂർണമായി അവൻ്റെ വിധിവിലക്കുകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആ ഒരു തിയറിക്ക് പറയുന്ന പേരാണ് ഇസ്ലാം. അങ്ങനെ ജീവിക്കുന്നവന് പറയുന്ന പേരാണ് മുസ്ലിം. ഇതൊരിക്കലും ഒരു ഗോത്രത്തിൻ്റെയോ അതല്ലെങ്കിൽ ഒരു നാട്ടുകാർക്കോ അതല്ലെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾക്കോ മാത്രമായിട്ടുള്ളതല്ല. അൽ ഇസ്ലാമു സാലിഹുൽ ലികുല്ലി സമാനിൻ വമകാൻ. ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലേക്കും എല്ലാ സാഹചര്യങ്ങളിലേക്കും സ്യൂട്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് മാത്രമാണ് രക്ഷാമാർഗം. ഇതനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തും അതുപോലെ തന്നെ മരണശേഷമുള്ള പരലോകത്തും രക്ഷപ്പെടാനുള്ള ഏക മാർഗം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ആ ഹിദായത്തിലായിക്കൊണ്ട് ജീവിക്കാനും അതുപോലെ തന്നെ അങ്ങനെ മരണപ്പെട്ടു പോകുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ റസൂലിന മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ, ഇൻസൈറ്റിൽ വളരെ ഉൾക്കാഴ്ച നൽകുന്ന ഒരു സംസാരമാണ് നാം കേട്ടുകഴിഞ്ഞത്. സ്വയം മറക്കുന്ന മനുഷ്യൻ എന്ന വിഷയത്തിൽ ഷഫീഖ് അബ്ദുറഹീമാണ് നമ്മോടൊപ്പം ചേർന്നത്.
1: ഇനി നമുക്കൊരു സുന്ദരമായ ഗാനത്തിലേക്ക് പ്രവേശിക്കാം. സ്വരം.

0: മഷാല്ല, നല്ലൊരു സ്വരം കേൾക്കാനുള്ള അവസരം റേഡിയോ വൈബ്സിൻ്റെ സമയത്ത് നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇൻഷാല്ല റേഡിയോ വൈബ്സിൻ്റെ ഈ സമയത്ത് മറ്റൊരു സുപ്രധാന പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ആരോഗ്യ വിചാരത്തിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ കണ്ണിയാൻ ബിനൂബ്, കൂടെ ഷഹബാസ്.
1: MR വാക്സിനേഷൻ അപകടമോ അനിവാര്യമോ, ഭാഗം രണ്ട്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തു വെച്ച വിഷയത്തിന്റെ തുടർച്ചയാണ് ഇൻഷാല്ല ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. MR വാക്സിനേഷൻ അഥവാ മീസിൽസ് റുബല്ല പ്രതിരോധ കുത്തിവയ്പ് പദ്ധതി. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടികൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇൻഷാല്ല ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ലക്ഷ്യമാക്കുന്നത്. ഒന്നാമതായിട്ട് ചോദിക്കാനുള്ളത് ഒരു സാധാരണക്കാരനുള്ള സംശയമാണ്. അതായത് വളരെ വിരളമായിട്ട് മാത്രം നാം കാണുന്ന രണ്ട് അസുഖങ്ങളാണല്ലോ ഈ മീസിൽസും റുബല്ലയും, ഈ അഞ്ചാം പനി ഈ റുബല്ല. ഈ രണ്ട് അസുഖങ്ങൾക്ക് വേണ്ടി നാം ഈ 9 മാസം മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, ഇന്ത്യയിൽ തന്നെ ഈ ലക്ഷക്കണക്കിന് വരുന്ന ഈ വിദ്യാർത്ഥികൾക്ക് മുഴുവൻ ഈ ഒരു കുത്തിവയ്പ്പ് നൽകുക എന്നത് ശരിക്കും ആലോചിക്കുമ്പോൾ ഒരു വിരോധാഭാസമായിട്ട് തോന്നുന്നില്ലേ?
3: ഈ അടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം ഡോക്ടർ പഠനം നടത്തുകയുണ്ടായി. നമ്മുടെ കോഴിക്കോട് മാവൂർ എന്ന് പറഞ്ഞ ഒരു പ്രദേശമുണ്ട്, ആ പ്രദേശത്തായിരുന്നു ഈ പഠനം നടത്തിയത്. 12 to 16 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഈ പഠനം നടത്തിയത്. അത് പബ്മെഡ് ഇൻഡെക്സ്ഡ് ജേണലിൽ പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളും കൂടിയാണിത്. അപ്പം പഠനം എന്ന് വെച്ചാൽ ഈ റുബല്ല തെളിയിക്കുന്ന ലാബ് ടെസ്റ്റ് ഉണ്ട്, IgG ആന്റിബോഡി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മുടെ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്ക് എത്രമാത്രം ഈ റുബല്ല എന്ന പറഞ്ഞ അസുഖത്തിന്,
2: അതായത് MR രണ്ടാമത്തെ അസുഖമായി റുബല്ല,
3: എത്രമാത്രം പ്രതിരോധ ശക്തിയുണ്ടെന്ന്. രണ്ട് രീതിയിലാണ് പ്രതിരോധം കിട്ടുക. ഒന്നെങ്കിൽ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ ശ്വാസകോശത്തിൽ ഈ ചെറിയ വീര്യത്തിൽ ഈ അസുഖം വരുമ്പോൾ ചിലപ്പോൾ സാധാ ഒരു ജലദോഷമൊക്കെ ആയിട്ട് ഈ റുബല്ല വരാം. അങ്ങനെ ആവുമ്പം ശരീരം അതിനെതിരെയുള്ള പ്രതിരോധം ഉൽപ്പാദിപ്പിക്കും,
2: സ്വമേധയാ ഉണ്ടാക്കും.
3: അല്ലെങ്കിൽ നമ്മൾ കുത്തിവെപ്പ് വഴിയാണ് ഇത് ഉണ്ടാക്കുക. ഈ ഒരു അവസ്ഥയാണ് ഡോക്ടർ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ നോക്കിയ സമയത്ത് 68.5% കുട്ടികൾക്കാണ് ഈ റുബല്ലക്കുള്ള പ്രതിരോധ ആന്റിബോഡി കണ്ടത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഏകദേശം 30% കുട്ടികൾക്ക് ഈ അസുഖം വരാനുള്ള, റുബല്ല എന്ന് പറഞ്ഞിട്ടുള്ള
2: അസുഖം
3: വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ആയിരിക്കുമ്പം അവർക്ക് ഈ ജനിതക വൈകല്യമുള്ള കുട്ടികൾ ഉണ്ടാവാനുള്ള അവസ്ഥ 30% ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതിൻ്റെ ഒരു ഗൗരവങ്ങൾ ആലോചിച്ച് ഈ ഒരു അവസരത്തിൽ ഞാനൊരു മെക്സിക്കോയിൽ നടന്നൊരു പ്രഥമ പ്രാധാന്യമുള്ള ഒരു വിഷയം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. സിക്ക എന്ന് പറഞ്ഞിട്ടുള്ള വൈറസ് കാരണം മെക്സിക്കോ ഗവൺമെൻറ് ജനിതക വൈകല്യമുള്ള കുട്ടികൾ ഇല്ലാതെ നല്ലൊരു പ്രസവം മാത്രം അവിടെ സംഭവിക്കാൻ പാടുള്ളൂ എന്നുള്ള ഉദ്ദേശത്തിൽ അവരൊരു പോളിസി ഇറക്കി. ആ പോളിസി എന്ന് പറഞ്ഞാൽ 2 വർഷം ഗർഭിണികളാവരുത്, സ്ത്രീകൾ ആരും ഗർഭിണികളാകരുത് എന്നുള്ളൊരു പോളിസി. ഒന്നാലോചിച്ച് നോക്കുക എത്രമാത്രം നമ്മൾ മനുഷ്യാവകാശത്തിൽ ഇടപെട്ടിട്ടാണ് സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അതിനൊറ്റ ഉദ്ദേശമുള്ളൂ, ഒരു വൈറസ് കാരണം അവിടെ ജനിതക വൈകല്യമുള്ള കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല. ഈ അസുഖത്തിന് നമുക്ക് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും ഇപ്പോൾ ആയി വരുന്നുള്ളൂ. അപ്പോൾ ഇതും ഈ അസുഖം പോലെ അല്ലെങ്കിൽ സിക്ക വൈറസത്തിലേറെ ഗുരുതരമായിട്ടുള്ള ഒരു അസുഖമാണ് റുബല്ല. ആ റുബല്ലക്ക് നമ്മുടെ അടുത്ത് നല്ല ഫലപ്രാപ്തിയുള്ള നല്ല ഒരു വാക്സിനുണ്ട് അല്ലെങ്കിൽ കുത്തിവെപ്പുണ്ട്. പക്ഷെ നമുക്ക് അത് എത്രമാത്രം നമ്മൾ ഉപയോഗിക്കാനുള്ള ഒരു സന്മനസ് കാണിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഈ അവസ്ഥയിൽ.
2: തീർച്ചയായും ഒരുപാട് ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ഇവിടെ നമ്മളിൽ പ്രായമുള്ളവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് പണ്ട് സ്മോൾ പോക്സ് അഥവാ വസൂരി എന്ന രോഗത്തിനുള്ള ഒരു വാക്സിൻ കുത്തിവെപ്പ് നമ്മൾ പണ്ട് നൽകുകയുണ്ടായി. ആ കുത്തിവെപ്പും ഇന്നിപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇന്ന് ഈ ഇപ്പോൾ നമുക്ക് കുറച്ച് മുമ്പ് നമ്മൾ പോളിയോ ഇതുപോലെ ഉന്മൂലനം ചെയ്യുകയുണ്ടായി. ഈ പോളിയോയ്ക്ക് ശേഷം ഇപ്പോൾ MR, ഇതെല്ലാം ഒരുപാട് കാലക്രമേണ നമ്മൾ വികസിപ്പിച്ചെടുത്ത കുറച്ച് വാക്സിനുകൾ അഥവാ കുത്തിവയ്പ്പുകളാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും പണ്ട് കാലത്ത് നിന്ന് വ്യത്യസ്തമായി പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ആ നീഡിൽ പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്. അതായത് പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന നീഡിലിന്റെ വലിപ്പവും ഇന്ന് ഉപയോഗിക്കുന്ന ആ ഒരു നീഡിലിന്റെ വലിപ്പവും. അതുകൊണ്ട് കാലക്രമേണ എന്തുകൊണ്ടും വാക്സിൻ എന്ന ഈ ഒരു പ്രതിരോധ കുത്തിവയ്പ്പ് പദ്ധതിയിൽ പുരോഗമനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതിന്റെ ഒരു തെളിവായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവാൻ എളുപ്പത്തിൽ നമ്മൾ പറയാറുണ്ട്.
3: താങ്കൾ പറഞ്ഞത് വളരെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇപ്പം ഈ നമ്മളെ പിന്നെ അസെപ്സിസ് അഥവാ ഈ അണുബാധ ഇൻഫെക്ഷൻ കൺട്രോൾ ഈ വിഷയങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ജാഗ്രത പുലർത്തുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ കണ്ടാമിനേഷൻ അഥവാ ഈ രോഗാണുക്കൾ ഈ സിറിഞ്ചിലൂടെ പിന്നെ പകരുന്നൊരവസ്ഥയൊക്കെ നമുക്ക് ഒഴിവാക്കാനുള്ള ഒരു വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഈ സിറിഞ്ചുകളുടെ കാര്യത്തിലുള്ളത്. ഇന്ന് നമുക്ക് ഓട്ടോ ഡിസേബിൾഡ് സിറിഞ്ചസ് നമുക്ക് അവൈലബിൾ ആണ്. ഒരിക്കൽ ഒരു കുത്തിവയ്പ്പിന് നമ്മൾ ഒറ്റ പ്രാവശ്യം അത് ഉപയോഗിക്കുന്ന ഒരവസ്ഥയാണ്. അതിനുശേഷം നമുക്ക് ഇപ്പം BMW 2016 ഹാൻഡ്ലിംഗ് റൂൾസ് ഉണ്ട്, ബയോമെഡിക്കൽ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന റൂൾസ്. അപ്പം നമ്മുടെ ഡോക്ടർമാരുടെ സംഘടനയായ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ IMA ഒരു സഹായത്തോടു കൂടി നമ്മൾ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് നമ്മൾ പാലക്കാട് IMA പ്ലാന്റിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് തരം തിരിച്ചിട്ട് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നെ വേസ്റ്റ് ഡിസ്പോസൽ അങ്ങനെയാണ് നമ്മൾ ചെയ്തു വരുന്നത്. അപ്പം അത്രയും നല്ല രീതിയിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്.
2: വേസ്റ്റ് പോലും വളരെ സൂക്ഷ്മമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്.
3: തീർച്ചയായും, കാരണം നമുക്കറിയാം കേരളം അനുഭവിക്കുന്ന ഒരു വലിയ പൊതുജനാരോഗ്യ പ്രോബ്ലമാണ് വേസ്റ്റ് ഡിസ്പോസൽ എന്ന്
2: പറയുന്നത്. മറ്റൊരു ചോദ്യം, അതായത് ഈ മീസിൽസ് റുബെല്ല ഈ രണ്ട് രോഗത്തിനും ഒരുമിച്ച് കുത്തിവയ്പ്പെടുക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വാക്സിന്റെ ഫലപ്രാപ്തി പൂർണ്ണമായും ലഭിക്കാതെ പോവോ?
3: ഇല്ല, അങ്ങനെയൊന്നുമില്ല. പഠനങ്ങൾ അങ്ങനെയൊന്നും തെളിയിക്കുന്നില്ല. ഇപ്പോൾ വേറെ വേറെ കൊടുത്താലും ഒന്നിച്ചു കൊടുത്താലും അതിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഒന്നിച്ചു കൊടുക്കുമ്പം നമുക്ക് കുഞ്ഞിന് ഒരു പ്രാവശ്യം കുത്തിയാൽ മതി. പക്ഷേ ഇത് ഈ ഇൻട്രാ മസ്കുലർ അഥവാ മസിലിനെ ഒരു 90 ഡിഗ്രിയിൽ നിന്നുള്ള ഒരു കുത്തലല്ല നമ്മൾ ചെയ്യുന്നത്. 45 ഡിഗ്രി ചെരുവിൽ നമ്മുടെ സബ്ക്യൂട്ടേനിയസ് എന്ന് പറയാൻ തൊലിൻ്റെ ഒരു ഭാഗത്താണ് നമ്മൾ ഈ കുത്തിവെക്കുന്നത്. ഈ ഒരു പ്രക്രിയ ബാക്കി കുട്ടികളിലെ ഒരു പേടി വരുത്താക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കൂളിൽ തന്നെ ഇപ്പോൾ 3 റൂമുകളായിട്ട് തിരിച്ചിട്ട് ഒരു റൂമിൽ കുട്ടികളെ വെയിറ്റ് ചെയ്യിപ്പിക്കുക, മറ്റേ റൂമിൽ കുട്ടികളെ കുത്തിവെക്കുക, പിന്നെ അതിനുശേഷം ഒരു റൂം ഒബ്സർവേഷനും വേണ്ടിയിട്ടാണ്. അതിനുശേഷം കുട്ടികൾക്ക് പിന്നെ നല്ല പാട്ടും അവരെ നല്ല ചിരിയും കളിയൊക്കെ വരുത്താൻ വേണ്ടിയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാമെന്നും കൂടിയാണ് ഇപ്രാവശ്യം ലോകാരോഗ്യ സംഘടനയും പിന്നെ അതേപോലെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ കീഴിലുള്ള മെഡിക്കൽ സംഘമൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പം നല്ലൊരു സന്തോഷത്തോടു കൂടി അവർ തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവണമെന്നുള്ളൊരു
2: വാക്സിൻ എടുക്കുന്ന കുട്ടികൾക്ക് വരെ തോന്നണം ഇതിന്റെ സൽഫലങ്ങളെല്ലാം.
3: അതാണ്. അപ്പൊ അവരെ ഒരു ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥ വരാത്ത രീതിയിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് എല്ലാ പ്ലാനുകളും. ആ മൈക്രോ പ്ലാൻ വരെ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഉള്ളത്.
2: മറ്റൊന്ന് ചോദിക്കാനുള്ളത്, ഇന്ന് നമുക്കറിയാം സോഷ്യൽ മീഡിയ ഒരുപാട് ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരുപാട് ചോദ്യങ്ങളും പല PDF ഫയലുകളും നമ്മൾ കാണാറുണ്ട്. പല തെളിവുകളും ആന്റി വാക്സിൻ അഥവാ വാക്സിൻ വിരുദ്ധർ എന്ന് നമ്മൾ പറയുന്ന ഒരുപാട് ആളുകൾ പുറത്തിറക്കാനുള്ള കാര്യങ്ങൾ. ഇവയിൽ ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കാനുള്ള ഒന്ന്, അതായത് പലരുടെയും സംശയം ഇത് തന്നെയായിരിക്കും, അതായത് ഈ MR വാക്സിൻ, ഈ മീസിൽസ് റുബെല്ല പ്രതിരോധ കുത്തിവയ്പ്പ്, ഇത് അമേരിക്കയുടെയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളുടെയെല്ലാം ഇന്ത്യയെ തകർക്കാനുള്ള അജണ്ടയായിട്ട്, അതായത് ഇന്ത്യയിൽ പോപ്പുലേഷൻ അഥവാ ജനസംഖ്യ കൂടി വരികയാണല്ലോ, ആ ജനസംഖ്യ തകർക്കാനുള്ള ഒരു ഡീപ്പ് പോപ്പുലേഷൻ അജണ്ടയായിട്ട് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഈ MR വാക്സിനേഷനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്, ഇതിന്റെ സത്യാവസ്ഥ എത്രത്തോളമാണ്?
3: ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള വാക്സിൻ വിരുദ്ധ ലോബിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിഷൻ മുക്തി എന്നൊരു സംഘടനക്ക് രൂപം നൽകുകയും അതിൽ എല്ലാ പോസിറ്റീവായിട്ട് കൺസ്ട്രക്റ്റീവായിട്ട് പൊതുജനാരോഗ്യത്തിൽ നിൽക്കുന്ന എല്ലാ സംഘടനകളെയും ഒരുമിച്ച് കൂട്ടി നിർത്തിയിട്ടാണ് ഞങ്ങൾ ഈ ഇതിനെതിരെയുള്ള ഉത്തരങ്ങളും ഒക്കെ നൽകിയിരുന്നത്. അതിൽ ഞങ്ങൾ 2 വർഷമായിട്ട് ഈ ഒരു ഗ്രൂപ്പിനെ പഠിക്കുമ്പം ഞങ്ങൾക്ക് മനസ്സിലായ കുറച്ച് കാര്യമുണ്ട്. ഇവരുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് അഥവാ ഉദ്ദേശം എന്താണെന്നില്ല, ഒരു കൂട്ടം ആൾക്കാർ അവർ ഇതിൽ നിന്ന് ഈ മോഡേൺ മെഡിസിൻ അഥവാ അലോപ്പതി എന്ന് പറഞ്ഞ സിസ്റ്റത്തിന് തരം താത്തി കെട്ടിയിട്ട് അവരുടെ പ്രാക്ടീസ് എങ്ങനെ നന്നാക്കാൻ ആലോചിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. ഈ ചെറിയ കൂട്ടം ആൾക്കാർ രജിസ്റ്റേർഡ് അല്ലാത്ത TCMC രജിസ്റ്റേർഡ് അല്ലാത്ത വ്യാജ സിദ്ധന്മാരാണ്. ആൾക്കാർക്ക് സംശയമില്ല എന്ന് പറയുന്നില്ല, ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ആ കൺഫ്യൂഷൻസിൻ്റെ മേലെ ഇങ്ങനെ ഇപ്പോഴത്തെ നവമാധ്യമങ്ങളെ മാക്സിമം കൂട്ടുപിടിച്ചിട്ട് അത്
4: പ്രത്യേകിച്ചും വാട്സപ്പ് പോലുള്ള മാധ്യമങ്ങളാണ് ഉപയോഗിക്കുന്നത്.
3: അതെ അതെ. അപ്പം ആ രീതിയിൽ അത് മാക്സിമം ദുരുപയോഗം ചെയ്യുന്ന രീതിയിൽ സംഘടിതമായിട്ട് ഒരു കൂട്ടം ആൾക്കാർ ചെയ്തൊരു പരിപാടിയാണ്. അപ്പോൾ അവർക്ക് അവരായ വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പം ഇപ്പം തന്നെ നമുക്കറിയാം ചില അസോസിയേഷൻ ഉണ്ട്, പേരെടുത്ത് പറയുന്നില്ല, അവർ പിന്നെ ഇന്റർനാഷണൽ എന്നൊക്കെയാണ് പേര് കൊടുത്തിട്ടുള്ളത്. ഈ പാലയിലും പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്തും മാത്രമേ അവരെ പിന്നെ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളൂ, പക്ഷേ ഇന്റർനാഷണൽ എന്നൊക്കെയാണ് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പം ജന ആകർഷത പിന്നെ
4: പ്രശസ്തി
3: മാത്രമല്ല, അതിൽ ശരിക്കും നമുക്ക് വ്യക്തമാവുന്ന വെച്ചാൽ അവർ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ തന്നെയാണ്. കാരണം പുറത്ത് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഈ വാക്സിൻ കോട്ട് എന്ന് പറഞ്ഞിട്ട് ഇൻഷുറൻസ് കമ്പനിയായിട്ട് ലിങ്ക് ചെയ്തിട്ട് അവർക്ക് ഒരുപാട് പിന്നെ ഒരു എക്സ്പെൻസ് അതിനു വേണ്ടി തന്നെ ഗവൺമെന്റ് മാറ്റിവെക്കാറുണ്ട്. അപ്പം അത് അത് കണ്ടിട്ട് അത് ലക്ഷ്യം വെച്ചിട്ട് അങ്ങനെ ഒരു സംവിധാനം ഇവിടെ വരണം, അതുപോലെ അതിൽ നിന്ന് കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കുക, കേസ് കൊടുക്കുക, അത് വാങ്ങുക എന്നൊക്കെ ലക്ഷ്യത്തിൽ കുറച്ച് ആൾക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം വ്യക്തമായിട്ടുള്ള വ്യക്തി താല്പര്യങ്ങൾ മാത്രമാണ് ഇതിന് പിന്നിൽ നിന്നാണ് ആദ്യം സൂചിപ്പിക്കേണ്ടത്. പിന്നെ ഈ ഡീപോപ്പുലേഷൻ അജണ്ട നമ്മളൊന്ന് മനസ്സിലാക്കുക. ഇന്ന് മലപ്പുറത്തിൻ്റെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 48 ലക്ഷമാണ്. 10 കൊല്ലം മുന്നേ നോക്കുകയാണെങ്കിൽ നമ്മൾ 30 ലാക്സ് to 14 ഉള്ളിലായിരുന്നു. അപ്പം വ്യവസ്ഥാപിതമായിട്ടത് കൂടുക മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഞാൻ എൻ്റെ തന്നെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഞാൻ 5ാം ക്ലാസ് വരെ സൗദിയിലാണ് പഠിച്ചത്. 5ാം ക്ലാസ് വരെ എല്ലാ കുത്തിവെപ്പും എനിക്ക് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ മോൾക്ക് എടുക്കുന്നുണ്ട്, 2.5 വയസ്സായിട്ടുള്ള മോളുണ്ട്. അതുപോലെ ഞങ്ങൾ ഡോക്ടേഴ്സ് എല്ലാവരും ഈ MR വാക്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുട്ടികൾക്ക് ആദ്യം കൊടുത്തിട്ടാണ് ഞങ്ങൾ.
4: പലപ്പോഴും അങ്ങനെ പറയാറുണ്ട്, ഡോക്ടർമാരുടെ കുട്ടികൾക്ക് അവർ എടുക്കാറില്ല, ബാക്കിയുള്ള കുട്ടികൾക്ക് എടുക്കാൻ ആൾക്കാർ ആകാംക്ഷ.
3: തീർച്ചയായും തീർച്ചയായും. അപ്പം ആ ഒരു വിമർശനം നേരിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അത്രയും ക്യാമ്പയിൻസ്, ഇപ്പം നമ്മുടെ DPM ഡോക്ടർ ഷിബുലാൽ സാറ് അദ്ദേഹത്തിൻ്റെ മകളൊക്കെ ഉപയോഗിച്ചാണ് ഇപ്രാവശ്യം ക്യാമ്പയിനിലെ വീഡിയോസ് വരെ വെച്ചിട്ടുള്ളത്. കാരണം കുട്ടികളുടെ പരിപാടിയാണ്. ഇപ്പം ഞാനും ഇന്ന് എൻ്റെ ഭാര്യ പറയണ്ടായി, അപ്പം നമ്മളെ മൂക്ക് കൊടുത്തിട്ട് തന്നെ നമുക്ക് തുടങ്ങണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഈ കുത്തിവെപ്പ് എന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകിച്ച് അമ്മമാർക്ക് ഒരു വിഷമം ഉണ്ടാവും. പക്ഷേ അപ്പം നമ്മളത് അവരെ നല്ലതിന് വേണ്ടിയിട്ടല്ല, കാരണം അസുഖം പിടിപെട്ടിട്ട് അവരെ ഈ ദുരിതങ്ങൾ അനുഭവിക്കാനുള്ള ഒരു അവസ്ഥ അവർക്ക് വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമ്മൾ ക്രിയാത്മകമായിട്ട് തന്നെ ചിന്തിച്ചിട്ട് അതിന് വേണ്ടി ഫോർവേഡായിട്ട് കൺസ്ട്രക്റ്റീവായിട്ട് നമ്മൾ മുന്നോട്ട് വരിക തന്നെ വേണം അതിന് വേണ്ടിയിട്ട്.
4: അതായത് ഈ ഡീപോപ്പുലേഷൻ അജണ്ട എന്ന് പറഞ്ഞ ഒരു അജണ്ട,
3: അങ്ങനെ ഒരു അജണ്ട ഇല്ല. അത് ഈ വെസ്റ്റേർഡ് ആൾക്കാർ അവർക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് അത് ഇങ്ങനെ ഒരു വേർഡ് വന്നു പോയത് ഈ നമ്മുടെ നമുക്കറിയാം ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് വാക്സിനേഷന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ബിൽ ഗേറ്റ്സിന്റെ വായിൽ നിന്നൊരു ഒരു വാക്ക് ഇങ്ങനെ വന്നു. അദ്ദേഹം ഉദ്ദേശിച്ചത് വെച്ചാൽ ഈ പബ്ലിക് ഹെൽത്തില് പൊതുജനാരോഗ്യത്തില് പിന്നെ നല്ല വിദ്യാഭ്യാസവും കുത്തിവെപ്പുകളൊക്കെ കറക്റ്റായി എടുക്കുന്ന സമയത്ത് നല്ല കൾച്ചേർഡ് ഒരു സ്ഥലത്ത് ഒബ്വിയസ്ലി ആ ഹ്യൂമൻ റിസോഴ്സ് കുറയും. അതിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ നോക്കിയാൽ മതി, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസം കൂടി വന്ന സമയത്ത് ഒബ്വിയസ്ലി എന്താണ്, ഇപ്പം ആണുങ്ങളും പെണ്ണുങ്ങളും ജോലിക്ക് പോയി തുടങ്ങി. ഇപ്പം നമുക്കറിയാം സ്ത്രീകളുടെ പ്രാതിനിധ്യം പഞ്ചായത്ത് ലെവലിലും LSGD തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ അവരുടെ പ്രാതിനിധ്യം കൂടിയിട്ടുണ്ട്. അപ്പം പിന്നെ കുട്ടികളെ നോക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുമ്പം പിന്നെ ഒരു കപ്പിളിന് 2-3 ഒക്കെ ഉള്ളൂ. പണ്ടങ്ങനെ അല്ലല്ലോ, 13-12 ഒക്കെ അല്ലേ ആ ഒരു സംഭവം കുറഞ്ഞു വന്നു. അപ്പം അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ആ ഒരു പൊതുവെ എല്ലാ ഒരു പോപ്പുലേഷൻ തിയറീസിൽ പറയുന്ന ഒരു കാര്യം, പിന്നെ കുറച്ച് പോപ്പുലേഷൻ ആകുമ്പം കൂടുതൽ റിസോഴ്സ് അവർക്ക് വേണ്ടി ഉപയോഗിക്കുക. ഇപ്പം നമുക്കറിയാം നമ്മുടെ ചില ജില്ലൻ്റെ പോപ്പുലേഷനെ ചില രാജ്യങ്ങളും ഉള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് നല്ല, പക്ഷേ കേരളത്തിൻ്റെ എത്രയോ അല്ലെങ്കിൽ ഇന്ത്യൻ്റെ എത്രയോ വരുമാനം അവർക്ക് വരുന്നുണ്ട്.
4: അപ്പം കുറച്ച് നമുക്കറിയാം
3: തീർച്ചയായും. അപ്പം അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് പിന്നെ ഒരാൾ പെർ ക്യാപിറ്റ സ്പെൻഡ് ചെയ്യേണ്ട ഒരു ഗവൺമെൻറ്റിൻ്റെ ബാധ്യത എന്ന് പറയുമ്പോൾ വളരെ തുച്ഛമാണ്. അപ്പൊ അവര് വികസിത രാജ്യമായിട്ട് മാറിയിട്ടില്ലെങ്കിലല്ല, അപ്പം റോഡ് നിർമ്മാണത്തിനും ബാക്കി എല്ലാ സൗകര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവരത് ഉപയോഗിക്കാം. അതാണ് ആ ഒരു കൺസെപ്റ്റ് ഈ ബിൽഗേറ്റ്സ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ ഈ അവസരത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത് ഇന്നിപ്പോ നമുക്കറിയാം ഫേസ്ബുക്കിന്റെ സ്ഥാപകനായ മാർക്ക് സുക്കർബർഗ്, അദ്ദേഹത്തിന്റെ 99% ഓഹരിയും അദ്ദേഹം ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കാന്ന് പറഞ്ഞു. ഇപ്പം ഇത് ഈ പിന്നെ നമ്മൾ ഗൂഗിളൊക്കെ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ 10 most ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ന്യൂസൊക്കെ നമുക്ക് കാണാം.
4: കാരണം മനുഷ്യസ്നേഹികളായ 10 ആളുകൾ.
3: അതെ അതെ. അപ്പം ഈ പണക്കാരൊക്കെ ഈ നമുക്കറിയാം നമ്മളെ ബേസിക് നീഡ് തിയറി നമുക്കറിയാം. നമുക്ക് ഈ ഫുഡ്, ഹോം, ഷെൽട്ടർ, പിന്നെ ഫുഡ് ഷെൽട്ടർ, ഷെൽട്ടറിന്റെ തന്നെ ഹോം വരും, അഭയം വന്നു കഴിഞ്ഞാൽ തന്നെ ബാക്കിയൊക്കെ നമുക്ക് ശരിക്ക് പിന്നെ അത്യാവശ്യമല്ല ആവശ്യങ്ങളും. പിന്നെ ചിലത് അതിമോഹങ്ങളും മോഹങ്ങളൊക്കെയാണ്. അപ്പം ചിലവർക്കൊരു ഫിലോസഫിക്കൽ തോട്ടാണ്. പിന്നെ അതേമാതിരി ഇപ്പം മതപരമായിട്ട് മുന്നേറുന്ന ആൾക്കാർക്ക് ഈ അടുത്തൊരു ജന്മത്തിൽ പിന്നെ പുണ്യം കിട്ടണം എന്നില്ല ഒരു പിന്നെ ചിന്താഗതിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് തന്നെ പിന്നെ ഒബ്വിയസ്ലി അവർ പിന്നെ തങ്ങളുടെ ധനം ബാക്കിയുള്ള ആൾക്കാരായിട്ട് ഷെയർ ചെയ്യാൻ തന്നെ ആഗ്രഹിക്കുന്നു. അപ്പം പൊതുജനാരോഗ്യത്തിൽ എന്താ പ്രശ്നം എന്നില്ല, പബ്ലിക് ഹെൽത്ത് ഡോക്ടേഴ്സാണത് അവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കുക. അപ്പം അതിൽ വാക്സിനേഷൻ ഒരു വലിയൊരു കോമ്പണൻ്റ് തന്നെയാണ്. കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് പല രാജ്യത്തും ഇതിനിടയിൽ വാക്സിനേഷൻ ഇങ്ങനെ കുറേ ചർച്ചകൾ വന്നപ്പോൾ നിർത്തിവെച്ച അവസ്ഥ ജപ്പാനിലും പിന്നെ US UK ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിനുശേഷം ആ സ്പേർട്ട് ഓഫ് ഗ്രോത്ത്, പെട്ടെന്നില്ല ഈ കേസുകളുടെ ഗ്രോത്ത് കാരണം പിന്നെ അവർക്ക് റീഇൻട്രൊഡ്യൂസ് ചെയ്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്.
4: അത് വീണ്ടും ആ കുത്തിവയ്പ്പ് അവിടെ ആ രാജ്യങ്ങളിൽ
3: പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ആ ജപ്പാന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ വാക്സിനേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു കാരണം കൊണ്ട് അവര് പിന്നെ അത് ബാക്കി ഡെവലപ്ഡ് രാജ്യങ്ങളെ വെച്ച് കമ്പയർ ആക്കുമ്പോൾ അവരിൽ ആ ഒരു ടൈം ലാഗ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പം തന്നെ നമുക്കറിയാലോ എന്തുകൊണ്ട് അമേരിക്ക പോളിയോ കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, ഓറൽ പോളിയോ, കാരണം അവിടെ മുന്നേ അത് ആ ഒരു അവസ്ഥ പിന്നെ OPV എന്ന് IPV എന്നാണ് കുത്തിവയ്പ്പിലോട്ട് ഷിഫ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ പിന്നെ അവിടുന്ന് പോളിയോ ആകെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ഇപ്പം റുബെല്ല മീസിൽസ് ഒക്കെ അവിടെ അമേരിക്കാസിൽ അവിടെ എലിമിനേറ്റ് ചെയ്ത അസുഖമാണ്.
4: അമേരിക്ക പോലെ രാജ്യങ്ങൾ ഇപ്പോൾ മിസൈൽസ് റുബെല്ല ഇല്ല.
3: ഇവിടെ പിന്നെ ചർച്ചകൾ അവര് കൊണ്ടുവരുന്ന എന്താണ്, അവിടെ കൊടുക്കുന്നില്ല, അവിടെ കൊടുക്കാത്തത് അവിടെ
4: ഇന്നുള്ള ഈ ആന്റി വാക്സിൻ ലോബികൾ നമ്മൾ പറഞ്ഞ പോലെ അവർ ഉപയോഗിക്കുന്നത് ഈ ഒരു അജണ്ടയാണ്.
3: അതാണ്, അതിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആഫ്രിക്കയിലൊക്കെ അല്ല പാവപ്പെട്ട രാജ്യം സൊമാലിയക്കാരൊക്കെ ഇന്ത്യക്കാരെ നോക്കിയിട്ട് ഇപ്പൊ ഈ വാക്സിനൊക്കെ ഈ വാക്സിൻ ക്യാമ്പയിനുകളൊക്കെ സക്സസ് ആണെങ്കിൽ അവർ പറയും ഇന്ത്യ പോലും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയുണ്ടോ? സിമ്പിൾ ലോജിക്.
4: അതെ. അപ്പോൾ അമേരിക്ക പോലുള്ള മറ്റു രാജ്യങ്ങളെല്ലാം ഈ വാക്സിനേഷൻ, ഈ കുത്തിവയ്പ്പ് ഒരുപാട് കാലങ്ങളായിട്ട് തന്നെ ഉപയോഗിക്കുന്നതാണ്. നാം ഇപ്പോഴാണ് അത് ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്നുള്ളത് ശരിക്കും നമ്മുടെ ഒരു വീഴ്ചയായി തന്നെ കാണേണ്ടി വരും.
3: തീർച്ചയായും. അവിടെ എന്ന് പറഞ്ഞാൽ ഇത് ഓരോ രാജ്യത്തെ ആ ഒരു നേരത്തെ പറഞ്ഞ പോലെ പൊതുജനാരോഗ്യ ആവശ്യം പോലെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെച്ചാൽ നമ്മുടെ നാട് ഇപ്പം ട്രിപ്പിൾ ബേർഡൻ ഓഫ് ഡിസീസിൽ അകപ്പെട്ടു എന്ന് നമ്മൾ പറയാം. എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ, എസ്പെഷ്യലി സാംക്രമിക രോഗങ്ങൾ, ഇപ്പം ഈ അണുക്കൾ ഉണ്ടാക്കുന്ന രോഗം കാരണമാണ്. രണ്ട്, പിന്നെ ജീവിതശൈലി രോഗങ്ങൾ, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പ്രഷർ, ഷുഗർ, പിന്നെ ഹാർട്ടിൻ്റെ അസുഖങ്ങൾ, ക്യാൻസർ എന്നൊക്കെ പറയാം നമുക്ക്. പിന്നെ വരുന്നത് ഇപ്പം മാൽന്യൂട്രീഷൻ ആണ്, പോഷകാഹാര കുറവും, അതേമാതിരി നമുക്ക് ഒബീസിറ്റി ഉണ്ട്. പറഞ്ഞാൽ ഒരു നാണത്തിന് തടി കൂടുന്ന ആ പൊണ്ണത്തടി, അമിതവണ്ണം എന്നുള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പം ഈ സാംക്രമിക രോഗങ്ങളെ ചർച്ചയൊക്കെ ഇവിടെ ഈ വികസിത രാജ്യത്തിൽ വന്നത് 1800s ആ സമയത്ത്. 1850s ഒരു കമ്മീഷൻ വെക്കുകയും പിന്നെ നമുക്ക് ജോൺ സ്നോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മഹാത്മാത്ത വ്യക്തിൻ്റെ സ്പോട്ട് മാപ്പ് അഥവാ ഈ കോളറ ഉണ്ടാകാൻ കാരണം എന്താണെന്ന് ആദ്യമായിട്ട് അതിൻ്റെ ആ ഒരു കാരണം കണ്ടുപിടിച്ചൊരു വ്യക്തിയാണ് നമുക്കറിയാം, ലംബേത്ത് പിന്നെ ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു പൈപ്പ് കമ്പനീൻ്റെ വാട്ടർ പൈപ്പിലൂടെയാണ് അന്ന് വെള്ളം സപ്ലൈ ചെയ്തിരുന്നത്. അപ്പോൾ ഒരു കമ്പനീൻ്റെ വെള്ളത്തിലാണ് ഈ പ്രശ്നങ്ങൾ കണ്ടിട്ടുള്ളത്. ആ കമ്പനി സപ്ലൈ ചെയ്യുന്ന വെള്ളത്തിലാണ് പ്രശ്നങ്ങൾ കണ്ടിരുന്നത്. അപ്പം അങ്ങനെ അവർക്ക് മനസ്സിലായത് വെള്ളത്തിലൂടെ വന്നിട്ടാണ് ഈ വയറിളക്കത്തിൻ്റെ ഈ ഇഷ്യൂ വന്നത്, അത് കോളറയായിരുന്നു. അപ്പം അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം ഈ മുന്നേറ്റമൊക്കെയാണ് പിന്നെ സാംക്രമിക രോഗങ്ങളൊക്കെ നമുക്ക് ഒരുവിധമൊക്കെ പിന്നെ അവിടെ നിർമ്മാർജ്ജനം ചെയ്യാൻ പിന്നെ വികസിത രാജ്യങ്ങളിൽ അവർക്ക് കഴിഞ്ഞിരുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോഴും നമുക്ക് നമ്മുടെ എന്താ പറയുക, ഈ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോൾ മാത്രമേ, അതിൽ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്,
4: കുറച്ച് പുറകിലാണ്.
3: ആ അതിൽ തന്നെ നമുക്കറിയാം, നമ്മൾ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് കേരള മോഡലിൽ നിന്നൊക്കെ വരാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ലിറ്ററസി റേറ്റും നമുക്ക് ലാൻഡ് റിഫോംസും ഒക്കെയാണ്. അപ്പം പിന്നെ അതിൻ്റെ ഒരു ഡിഫറൻസ് കാരണമാണ് നമുക്ക് ഇതൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ എന്നാൽ തന്നെ നമുക്ക് സങ്കടകരമാണ്, നല്ല ഇത്രയും അഫ്ലുവൻ്റ് ആയിട്ട് ഒരു സൊസൈറ്റി പോലും നമുക്ക് വാക്സിൻ എതിർക്കുന്ന കുറച്ച് ആൾക്കാർ വരിക എന്ന് പറയുമ്പോൾ തന്നെ സങ്കടമായിട്ടുള്ളൊരു
4: വിദ്യാഭ്യാസം കൂടുന്നതിൻ്റെ പ്രശ്നമായിട്ട് കാണാൻ ചിലപ്പോൾ
3: അങ്ങനെയും പറയാം. വിദ്യാഭ്യാസം കൂടുന്നതിനല്ല, എല്ലാം അറിയാമെന്നില്ല, ചിലപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് കുറച്ച് കഴിവുള്ള ആൾക്കാർ ഒരു പിന്നെ പെട്ടെന്ന് ഡോക്ടറായി കളയാന്നൊക്കെ അങ്ങനെയാണ് സ്വയം പ്രഖ്യാപിത കുറെ ഡോക്ടർമാരെയും കാണാം.
4: സർ, അതുപോലെ മറ്റൊരു സംശയമായിട്ട് ചോദിക്കാറുള്ളത്, പലപ്പോഴും ഈ മീസിൽസ് അഥവാ നമ്മൾ ആദ്യം പറഞ്ഞ ഈ അഞ്ചാം പനി, ഈ അഞ്ചാം പനി ഓട്ടിസം പോലുള്ള രോഗങ്ങൾക്ക് കാരണമാവുമെന്ന് പറയപ്പെടുന്നു, ഇതിന്റെ സത്യാവസ്ഥ എന്താണ്?
3: ഒരു കാലഘട്ടത്തിൽ പിന്നെ യു കെയിലുള്ള ഒരു വിശ്വങ്കരൻ, ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടർ ആൻഡ്രൂ വേക്ക്ഫീൽഡ് എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഇങ്ങനെ ഒരു ക്ലെയിം വെക്കുന്നുണ്ടായി, ഇങ്ങനെ MMR വാക്സിനും ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുന്നുണ്ടായി. അപ്പം അതിൻ്റെ പിന്നാലെ അത് നമ്മുടെ പിന്നെ ശാസ്ത്ര ലോകത്തിലെ ബൈബിൾ എന്നൊക്കെ പറയുന്ന ഒരു ജേണലുണ്ട്, ലാൻസെറ്റ്. അത്രയും പ്രസിദ്ധമായ ഒരു ലാൻസെറ്റിൽ ഈ ആർട്ടിക്കിൾ വരികയുണ്ടായി. ഈ ലേഖനം വന്നു 10 വർഷത്തിന് ശേഷമാണ് അവർക്ക് തന്നെ തെറ്റുപറ്റിയെന്ന് അവർ മനസ്സിലാക്കി, അവര് തിരുത്തുന്നൊരവസ്ഥ വരെ മാപ്പ് പറയുന്നൊരവസ്ഥ ഉണ്ടായി. കാരണം ഒരു അഡ്വക്കേറ്റുമായിട്ട് കൂട്ടുകൂടി സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഇങ്ങനെ ഫാൾസ് ആയിട്ടൊരു തിയറി പ്രചരിപ്പിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ലൈസൻസ്, രോഗികളെ പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് വരെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വന്നുപോയി. അതാണ് ഈ വസ്തുതയിലെ യാഥാർത്ഥ്യം. അന്ന് അതിനുശേഷം ഒരുപാട് പഠനങ്ങൾ നടത്തി, MMR വാക്സിനും ഓട്ടിസും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാന്ന് സ്ഥാപിക്കുകയും അത് തെളിഞ്ഞ ഒരു സംഭവമാണ്.
4: ഓക്കെ സർ, നേരത്തെ പറഞ്ഞു MMR വാക്സിനേഷൻ നമ്മൾ നൽകേണ്ടത് 9 മാസം മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ലിംഗഭേദമന്യേ കൊടുക്കുമ്പോഴും ഇത് നൽകാൻ പാടില്ലാത്തവർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കുറച്ച് പേരില്ലേ, അത് ആരൊക്കെയാണ്, ഏതൊക്കെ കുട്ടികൾക്കാണ് ഇത് കൊടുക്കാൻ പാടില്ലാത്തത്?
3: ഉയർന്ന പനി, അപസ്മാരം, ബോധക്കേട് എന്നിവ ഉള്ളവർ, ആശുപത്രിയിൽ ചികിത്സയുള്ളവർ, മുമ്പേ MMR വാക്സിനോട് അലർജി ഉള്ളവർ, അതുപോലെ രോഗപ്രതിരോധ ശേഷി കുറക്കുന്ന പ്രത്യേക മരുന്നുകൾ കഴിക്കുന്നവർ, സ്റ്റിറോയിഡ് പോലുള്ള മരുന്നുകൾ കഴിക്കുന്ന ആളുകൾ. അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടി വെച്ചാൽ നേരിയ പനി, ജലദോഷം, വയറിളക്കം എന്നിവ ഉള്ളവർക്ക് വാക്സിനേഷൻ എടുക്കാവുന്നതാണ്. അത് കാരണം വാക്സിൻ എടുക്കാതെ നിൽക്കേണ്ട
4: കാണേണ്ടതില്ല.
3: ചെറിയ പനി ഒരു വിഷയമല്ല, കാര്യമില്ല. 102 ഡിഗ്രി ഫാരൻഹീറ്റിന്റെ മേലെ വരുന്ന പനികൾക്കേ പറയുന്നുള്ളൂ, എടുക്കണ്ട എന്ന് പറയുന്നതേ ഉള്ളൂ.
4: പലപ്പോഴും കേൾക്കാറുണ്ട് ഈ MMR വാക്സിൻ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതല്ല, അമേരിക്ക പോലെ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണെന്ന്. അങ്ങനെയാണോ, ഈ വാക്സിൻ എവിടെ നിന്ന് നിർമ്മിക്കുന്നത്?
3: ശരിക്ക് ഇങ്ങനൊരു വിഷയം ഉയർന്നു വരുന്നത് തന്നെ തെറ്റാണ്. കാരണം നമ്മൾ ആപ്പിളിൻ്റെ ഫോണ് കയ്യിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്, ടെക്നോളജി എവിടെ നിന്ന് ഉത്ഭവിച്ചാലും അത് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ആ പുറം രാജ്യത്തിൻ്റെ ഒരു വസ്തു ഉപയോഗിച്ചു എന്ന് വെച്ചാൽ അത് തെറ്റൊന്നുമല്ല. പക്ഷെ ഈ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടി വെച്ചാൽ നമ്മൾ പിന്നെ പൂനെന്നും അതുപോലെ കസോളി എന്നൊക്കെ നമ്മൾ നിർമ്മിക്കുന്ന വാക്സിൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല, ലോകത്ത് ഏറ്റവും വലിയ വാക്സിൻ സപ്ലയർ പിന്നെ ഇന്ത്യൻ ഈ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്ന ഈ കമ്പനികളാണ്. അപ്പോൾ ഈ ഒരു നിങ്ങൾ ഇത് ഇതിന് ഏറ്റവും വലിയ തെളിവ് ഈ വാക്സിൻ വയലെടുത്തിട്ട് നോക്കുക എവിടെയാണ് ഇത് നിർമ്മിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങളത് സിസ്റ്റർമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്നെ കാണിക്കും അത്.
4: അതുകൊണ്ട് തീർച്ചയായും അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ ഡീപോപ്പുലേഷൻ അതിൻ്റെ പറഞ്ഞതെല്ലാം വ്യർത്ഥമാണ്, തീർച്ചയായും.
3: ഇല്ല, അതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഈ സ്ഥാപിത താല്പര്യക്കാരത് കൂടി അത്
4: ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വാക്സിനാണ് തെളിയാം.
3: ഇതിൽ മെയിനായിട്ട് നമ്മൾ ഈ വിവാദങ്ങൾ വരാൻ തന്നെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. കാരണം നമ്മൾ ഈ എസ്പെഷ്യലി ഈ പോളിയോ കേസുകളിൽ, പോളിയോ അല്ലാതെ പക്ഷെ പോളിയോ മിമിക് ചെയ്യണ കുറേ കണ്ടീഷൻസ് ഉണ്ട്. നമ്മളതിന് അക്യൂട്ട് ഫ്ലാസിഡ് പാരാലിസിസ് കേസസ് എന്ന് പറയും മൊത്തം. അതിൽ പോളിയോ ഒരു രോഗമാണ് അത് എന്ന് പറഞ്ഞാൽ. ഈ കാലൊക്കെ തളരുന്ന ഒരവസ്ഥ, ആ ഒരവസ്ഥയിൽ പോളിയോ അല്ലാതെ ഗില്ലം ബാരി സിൻഡ്രോം, അതുപോലെ ട്രാൻസ്വേഴ്സ് മൈലൈറ്റിസ് ഇങ്ങനെ വേറെ
4: കേസുകളിലും പോളിയോയുടെ
3: ലക്ഷണങ്ങൾ കാണിക്കും. അപ്പം ഇത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് പിന്നെ പോളിയോ ആണ് എന്ന് വിചാരിച്ചിട്ട് തെറ്റിദ്ധരിച്ച ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ആണ് ഇങ്ങനെ ഒരു കൺഫ്യൂഷനുള്ളത്. ആ ഒരു കൺഫ്യൂഷൻ ഉള്ളതും പിന്നെ അതേപോലെ ഇവിടെ നമ്മൾ മലപ്പുറം ജില്ലയിൽ പിന്നെ ഈ അമേരിക്ക എന്ന് പറയുന്ന ഒരു അതിനൊരു ചരിത്ര പശ്ചാത്തലം കൂടി ഉണ്ട്. ഈ പിന്നെ ഡെവലപ്ഡ് കൺട്രീസ് അഥവാ വെളിനാട്ടിലെ ആൾക്കാരോട് ഒരു എതിർപ്പ് എന്നുള്ളത്, കാരണം അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം പറയുന്ന വെച്ചാൽ സതേൺ ഭാഗം കേരളത്തിൻ്റെത് ഭരിച്ചിരുന്നത് നാട്ടുരാജാവാണ്, നേരെ മറിച്ച് ഈ മലബാർ ഏരിയ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ അറക്കുന്ന ഏത് പോളിസിയും എതിർക്കുക എന്നുള്ള ഒരു കാര്യം നമ്മുടെ മലപ്പുറംകാരെ രക്തത്തിൽ അലിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ പാശ്ചാത്യ വിരുദ്ധത, സാമ്രാജ്യത്വ വിരുദ്ധത എന്നൊക്കെ നമ്മളെ മനസ്സിലുള്ളതാണ്. അപ്പം അങ്ങനെ വരുന്ന ഒരു ഇതിലോട്ടാണ് മലയാളി ഇത് കണ്ടു തുടങ്ങിയിരുന്നത്, അത് ആദ്യ കാലഘട്ടത്തിൽ. ഇപ്പോൾ അത് അത്ര വലിയൊരു പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ സമയത്താണ് നമ്മുടെ ഈ ഒരു കാര്യങ്ങൾ മുതലെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞു സാമ്പത്തിക ലാഭമൊക്കെ മുൻകണ്ട് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർ ഈ ഒരു നല്ല അവസരത്തെ ഉപയോഗിക്കുകയാണ് അവർ ചെയ്യുന്നത്.
4: വലിയൊരു തെറ്റാണ് അവർ ചെയ്യുന്നത്. അതായത് ഒരുപാട്
3: തെറ്റിദ്ധാരണകൾ പരത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നത്. അത് നന്മയുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പം നമ്മുടെ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്.
4: തീർച്ചയായും അതെ. അതുകൊണ്ട് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതുപോലെ തന്നെ 9 മാസം മുതൽ 15 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും തീർച്ചയായും നാം എല്ലാവരും ഈ MR വാക്സിനേഷൻ എന്ന ഈ ഒരു വലിയൊരു സംരംഭത്തിലേക്ക് നമ്മളും ഒരു പങ്കാളിയാവേണ്ടതുണ്ട്. ഇതിന് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച തീർത്തും സുരക്ഷിതമായ ഈ ഒരു വാക്സിനെ തീർച്ചയായും നാം എല്ലാവരും ഇതിലൊരു പങ്കാളിയാവേണ്ടതുണ്ട്. ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ നമ്മോടൊപ്പം ഒരുപാട് സമയം ചെലവിട്ട നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ കണ്ണിയൻ ബിനൂപ് സാർക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ഇന്നത്തെ ആരോഗ്യവിചാരം പങ്ക്തി ഇവിടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാല്ലാ, ആരോഗ്യവിചാരത്തിൽ നാം ഇതുവരെ കേട്ടത് MR വാക്സിനേഷൻ അപകടമോ അനിവാര്യമോ എന്ന വിഷയത്തിലുള്ള സംസാരത്തിന്റെ ഭാഗം രണ്ടാണ്.
1: നമ്മോടൊപ്പം ചേർന്നത് ഡോക്ടർ കണ്ണിയൻ ബിനൂബ്, അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ ഷഹബാസ്. ഇനി നമുക്ക് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനത്തിലേക്ക് പ്രവേശിക്കുന്നു.
0: അബ്ദുള്ള മുസ്ലിം വണ്ടൂർ നമ്മോടൊപ്പം ചേരുകയാണ്.
1: ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ പരലോക വിചാരണ എളുപ്പമാകാൻ എന്ന വിഷയത്തിലുള്ള പ്രാർത്ഥനയാണ് നമുക്ക് പഠിക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പരലോക വിചാരണ നമുക്കെല്ലാവർക്കും അറിയാം, അവിടെ പല രീതിയിലുള്ള ഞെരുക്കങ്ങൾ നമുക്കുണ്ടാകുമെന്നുള്ളത്. എന്നാൽ അവിടെ വിചാരണക്ക് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു പ്രയാസമുണ്ടാവാതിരിക്കാൻ, ഞെരുക്കമുണ്ടാവാതിരിക്കാൻ, അതിൽ നിന്ന് രക്ഷ തേടാൻ അള്ളാഹുവിനോട് പ്രവാചകൻ തേടിയൊരു പ്രാർത്ഥന ഹദീസിൽ വന്നിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: അള്ളാഹുമ്മ ഗഫ്ർലി വഹ്ദിനി വർസുഖ്നി വആഫിനി അഊദു ബില്ലാഹി മിൻ ളൈഖിൽ മഖാമി യൗമൽ ഖിയാമ. പ്രാർത്ഥനയുടെ അർത്ഥം: അള്ളാഹുവേ, നീ എന്നെ നേർമാർഗത്തിലാക്കുകയും എനിക്ക് ഉപജീവന മാർഗം നൽകുകയും എനിക്ക് ആരോഗ്യവും സുഖവും നൽകുകയും ചെയ്യണമേ. പരലോക വിചാരണയിൽ ഞെരുക്കമുണ്ടാക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം: അല്ലാഹുമ്മ ഗഫ്ർലി വഹ്ദിനി വർസുഖ്നി വആഫിനി അഊദു ബില്ലാഹി മിൻ ളൈഖിൽ മഖാമി യൗമൽ ഖിയാമ. اللهم اغفر لي واهدني اللهم اغفر لي واهدني اللهم اغفر لي واهدني وارزقني اللهم اغفر لي واهدني وارزقني അല്ലാഹുമ്മ ഗഫർലി വഹ്ദിനി വർസുഖ്നി വആഫിനി വആഫിനി വആഫിനി അല്ലാഹുമ്മ ഗഫർലി വഹ്ദിനി വർസുഖ്നി വആഫിനി أعوذ بالله من ضيق المقام يوم القيامة أعوذ بالله من ضيق المقام يوم القيامة أعوذ بالله من ضيق المقام ضيق المقام പുള്ളി ഉള്ള സ്വാദ് ضيق المقام أعوذ بالله من ضيق المقام يوم القيامة

0: أعوذ بالله من ضيق المقام يوم القيامة. اللهم اغفر لي واهدني وارزقني وعافني. أعوذ بالله من ضيق المقام يوم القيامة. اللهم اغفر لي واهدني وارزقني وعافني. اللهم اغفر لي واهدني وارزقني وعافني. اللهم اغفر لي واهدني وارزقني وعافني. أعوذ بالله من ضيق المقام يوم القيامة. أعوذ بالله من ضيق المقام يوم القيامة. ഈ ഒരു പ്രാർത്ഥന നമ്മളെല്ലാവരും മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അള്ളാഹു നമ്മെ ഏവരെയും നാളെ പരലോകത്ത് നിൽക്കുന്ന സമയത്ത് ഹിസാബ് എളുപ്പമാക്കി തരാൻ അള്ളാഹുവിനോട് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുക. അള്ളാഹു അതിനുള്ള തോഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, പ്രാർത്ഥനാ പഠനത്തിൽ പരലോക വിചാരണ എളുപ്പമാകാൻ എന്ന ഒരു പ്രാർത്ഥനയാണ് അബ്ദുല്ല മുഹ്സിൻ വണ്ടൂർ നമുക്ക് പഠിപ്പിച്ച് നൽകിയത്.
2: ഇനി കുട്ടികളുടെ പ്രോഗ്രാമായ പൂമരത്തണലിലേക്ക് നാം പ്രവേശിക്കുന്നു. മുഹമ്മദ് ഷമീൽ ടി മഞ്ചേരി, അദ്ദേഹമാണ് ഇന്നത്തെ പൂമരത്തണലിൽ നമ്മോടൊപ്പം ചേരുന്നു.
1: വെള്ളത്തിന് ഇത്ര പ്രാധാന്യമോ
2: എന്ന വിഷയത്തിലാണ് ഇന്നത്തെ പൂമരത്തണൽ, കേട്ടുവരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഇപ്പോൾ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്നോടൊപ്പം ചേരുന്ന പ്രിയപ്പെട്ട അമാൻ, പ്രിയപ്പെട്ട നിസ്ല, എല്ലാവരെയും പൂമരത്തണലിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും പൂമരത്തണലൊക്കെ കേൾക്കാൻ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരിക്കും അല്ലേ? കാത്തിരിക്കല്ലേ. ആ പൂമരത്തണലിൽ ഇങ്ങനെ വരുമ്പോൾ കുട്ടികളൊക്കെ കാണാൻ പീസ് റേഡിയോൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ഓടി വരുന്നു. അപ്പം ഇന്ന് നമ്മൾ പൂമരത്തണലിൽ ഒരു പുതിയ എപ്പിസോഡുമായി, അതോടൊപ്പം പുതിയ രണ്ട് കൂട്ടുകാരുമായിട്ടൊക്കെ വരികയാണ്. കൂട്ടുകാരാരൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നോടൊപ്പം സ്റ്റുഡിയോയിലുള്ളതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ ആൾ ജി എൽ പി എസ് എടത്തനാട്ടുകര എന്ന സ്കൂളിൽ പഠിക്കുന്ന, നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന അമാൻ എന്ന കൊച്ചു മിടുക്കനാണ്. അതേപോലെ മറ്റൊരു മിടുക്കിയുണ്ട് ഇവിടെ, എ എൽ പി സ്കൂൾ ഏറാന്തോട് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന നിസ്ലക്കുട്ടി അല്ലേ. ആ രണ്ട് ഒരു മിടുക്കനും ഒരു മിടുക്കിയും, അൽഹംദുലില്ല. അപ്പം ഇന്നത്തെ പൂമരത്തണലിൽ നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്താണെന്നൊരു പാട്ടിലൂടെ ആദ്യം പറയാൻ പോകുന്നത്, പാടാൻ പോകുന്നത് നിസ്ലയാണ്. ഓക്കെ നിസ്ല, ആ പാട്ടങ്ങോട് പാടി കൊടുത്തേക്ക്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലാവും ഇന്ന് നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആ പാട്ട് വരട്ടെ.
4: മഴ മഴ

0: വന്നു.
1: അയ്യവ, അപ്പൊ ഇന്നത്തെ ടോപ്പിക്ക് മനസ്സിലായില്ല മാനെ. ഇന്ന് എന്തിനെ കുറിച്ച് നമ്മൾ പറയുന്നത്?
0: മഴ.
1: മഴ, അതുപോലെ മഴയിലൂടെ ലഭിക്കുന്ന വെള്ളം അല്ലേ, ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ശ്രദ്ധിച്ചിരിക്കുക, ഇന്ന് നമുക്ക് മഴയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഒന്നാമത് ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയാ ഈ മഴ? അത് അവിടെ നിൽക്കട്ടെ. എന്തിനാണ് നമ്മൾ ഈ മഴയിലൂടെ ലഭിക്കുന്ന വെള്ളം ഉപയോഗിക്കുന്നത്? എന്തിനാ നമുക്ക് വെള്ളം? എന്തിനാ?
0: കുടിക്കാനും
1: കുളിക്കാനും, അത് മാത്രമേ
0: ഉള്ളൂ.
1: വുളു ഉണ്ടാക്കാൻ, പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ കുറെ ആവശ്യമില്ലേ? നിങ്ങൾ കുടിച്ചു, പിന്നെ കുളിച്ചു, പിന്നെ ആ വുളു കൊടുത്തു. ഇനി വെള്ളം ഒന്നിനും വേണ്ട. ഒന്ന് ആലോചിച്ച് നോക്കൂ, വെള്ളം എന്തിനൊക്കെ വേണം? വേറെ എന്തിനൊക്കെയോ വെള്ളം വേണ്ടേ? ആ പണിയെടുക്കാനൊക്കെ, ചില പണികൾക്കൊക്കെ വെള്ളം വേണ്ടി വരും. പിന്നെ നമ്മളെ ചെടികളൊക്കെ ഉണ്ടാവണ്ടേ?
0: ചെടികൾ നട്ട്,
1: അതെ, ചെടികൾക്ക് വെള്ളം ഒഴിച്ചാലേ വളരുക. അതെ, അതേപോലെ ഈ ഊർജം എന്ന് വെച്ചാൽ കറണ്ട് ഒക്കെ ഉണ്ടാക്കാൻ. കറണ്ട്, കറണ്ട് ഉണ്ടാക്കൽ എങ്ങനെ? വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുന്നില്ലേ? ആ ഡാമിലൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിട്ട്. അപ്പൊ അങ്ങനെ പല ആവശ്യങ്ങൾക്കും നമുക്ക് എന്ത് വേണം? വെള്ളം വേണം. അപ്പൊ വെള്ളം വളരെ പ്രധാനമാണ് അല്ലേ. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് പോവാണ്, ഈ വെള്ളം എങ്ങനെ ഉണ്ടാവുന്നത്? നമ്മളൊരു സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ, ശാസ്ത്രീയമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ വെള്ളം എങ്ങനെ ഉണ്ടാകുന്നത്? ആ മഴ എങ്ങനെ ഉണ്ടാവുന്നത്? മഴ എങ്ങനെ ഉണ്ടാവുന്നത്?

ആ കടലിൽ നിന്നും പുഴയിൽ നിന്നും അങ്ങനെയുള്ള ജലാശയത്തിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ നീരാവിയായിട്ട് പൊങ്ങും അല്ലേ. ചൂടേറ്റിട്ട് വെള്ളം നീരാവിയായിട്ട് ഇങ്ങനെ പൊങ്ങും. അങ്ങനെ എവിടെ എത്തും? ആ ആകാശത്തെത്തും. ആകാശത്തെത്തിയിട്ട് അതിങ്ങനെ തണുത്തുറഞ്ഞ് മേഘമായിട്ട് മാറും അല്ലേ, മഴമേഘങ്ങളായി മാറും. പിന്നെ അതിങ്ങനെ കാറ്റ് കടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. പിന്നൊരു സമയത്ത് ഒരു അനുകൂല സാഹചര്യം വരുമ്പോൾ എന്തായിട്ട് പെയ്യും? മഴയായിട്ടിങ്ങനെ പെയ്യും. അതാണ് മഴ ഉണ്ടാവുന്ന കാര്യം അല്ലേ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഈ മഴ നമുക്ക് തരുന്നത് ആരാ ശരിക്കും? നമ്മൾ വിചാരിച്ച ആ ഒരു മഴമേഘം ഉണ്ടാവട്ടെ ഇപ്പം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച ഉണ്ടാകുമോ? എന്നിട്ട് അതിങ്ങനെ മഴയായിട്ട് പെയ്യോ? ഇല്ല. അപ്പൊ ഈ മഴ നമുക്ക് ശരിക്കും തരുന്നത് ആരാ? അല്ലാഹു ആണല്ലേ. ഈ വെള്ളം നമുക്ക് തരുന്നത് അല്ലാഹു ആണ്. അല്ലാഹു ആണ് ഈ വെള്ളം തരുന്നത് എന്ന് പറയുന്ന ഒരായത്തുണ്ട്. ഇപ്പൊ നമ്മുടെ കൂടെയുള്ള അമാന് ഹൈഫുള് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണല്ലേ, മാഷാല്ല. അഞ്ച് ജുസു ഒക്കെ ഹൈഫുള്ള നല്ലൊരു മോനാണ്. മോനെ ഹൈഫുള്ളൊക്കെ പൂർത്തിയാക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ കേട്ടോ. ഇപ്പോൾ പീസ് റേഡിയോ പൂമരത്തള്ളം കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ കൂട്ടുകാർ ഇതുപോലെ ഹൈഫുള്ളിനൊക്കെ പഠിക്കുന്നുണ്ടാവും. അവർക്കൊക്കെ അവരുടെ ഹൈഫുള് ഖുർആൻ പൂർണ്ണമായി പഠിക്കാനുള്ള തൗഫീഖ് കിട്ടട്ടെ. ശരി, എന്നാൽ അമാൻ മോന് പഠിച്ചൊരു സൂറത്തില്ല, സൂറത്തുൽ വാഖിയ. സൂറത്തുൽ വാഖിയയിൽ ഒരു ആയത്ത് പറയുന്നുണ്ട്. ഞാനതിൻ്റെ തുടക്കം നോദാ, അപ്പം തന്നെ ആർക്കും ഓർമ്മ കിട്ടും? അമാൻ ഓർമ്മ കിട്ടും അല്ലേ? കിട്ടും ഇൻഷാല്ലാ. അപ്പോൾ ആയത്ത് ഇതാണ്, അഫറഅയ്തുമുൽ മാ. കിട്ടിയോ? ആ ഒന്ന് ഓതിക്കേ.

0: المزني أم نحن المازلون.
1: വെരി ഗുഡ്, മാഷാ അല്ലാ. അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച ആയത്ത്. ആരെ വെള്ളം തരുന്നതറിയോ? അള്ളാഹു പറയാണ്, അവർ ഐത്തുമുൽ മാ അല്ലദീ തഷ്റബൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതിനെ കണ്ടിട്ടുണ്ടോ? എന്നിട്ട് പറയാണ്, ആ അൻതും അൻസൽത്തുമുഹു, അല്ല നിങ്ങളാണോ ഈ മേഘത്തിൽ നിന്ന്, മിനൽ മുസ്നി, മേഘത്തിൽ നിന്ന് വെള്ളമൊക്കെ ചൊരിയിക്കുന്നത് നിങ്ങളാണോ എന്ന് മനുഷ്യന്മാരോട് ചോദിക്കുക. നിങ്ങളാ? നമ്മളല്ലല്ലോ. അതാരാണ്? അംനഹ്നു, നമ്മളാണോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ് അല്ലേ. അപ്പൊ നമുക്ക് ഉറപ്പാണ്, അള്ളാഹു ആണ് നമുക്ക് മഴ പെയ്യിപ്പിച്ച് തരുന്നത്. ഇനി മറ്റൊരു ചോദ്യം. ഇന്ന് ഫുള്ള് ചോദ്യങ്ങളാണ്, ചോദ്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾ ഉത്തരം പറയണം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുട്ടികളും ഉത്തരം പറയണേ. നിങ്ങൾക്കൊക്കെ ഉത്തരം പറയാനുള്ള അവസരമുണ്ട്. ഈ വെള്ളം നമുക്ക് കിട്ടി അല്ലേ, വെള്ളം കിട്ടി. ഈ വെള്ളത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നത് എന്താ വെച്ചാൽ, ഇത് വളരെ ശുദ്ധമായ വെള്ളമാണ്. മഴവെള്ളം എന്താണ്? വളരെ ശുദ്ധമായ വെള്ളമാണ്. അത് അള്ളാഹു പറയുന്നത് സൂറത്തുൽ ഫുർഖാനിലാണ്. എവിടെയാണ്? സൂറത്തുൽ ഫുർഖാൻ. സൂറത്തുൽ ഫുർഖാൻ എത്രാമത്തെ സൂറത്താണെന്ന് അറിയോ? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ആ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ചില സൂറത്തുകൾ, 25-ാമത്തെ സൂറത്താണ്. 25-ാമത്തെ സൂറത്താണ് സൂറത്തുൽ ഫുർഖാൻ. പിന്നെ 50-ാമത്തെ സൂറത്തുണ്ട് സൂറത്തു കാഫ്. പിന്നെ 75-ാമത്തെ സൂറത്ത്. ഇതൊക്കെ ഒരു ഫാൻസി നമ്പറുകളാണ് അല്ലേ, 20, 50, 75. 75-ാമത്തെ സൂറത്ത് ഏതാ? സൂറത്തുൽ ഖിയാമ. 100-ാമത്തെ സൂറത്ത് ഏതാ? സെഞ്ചുറി അടിച്ചു. 100-ാമത്തെ സൂറത്ത് ഏതാ? സൂറത്തുൽ ആദിയാത്ത്. ഓക്കെ, അപ്പം അങ്ങനെ 25, 50, 75, 100 ഇങ്ങനത്തെ സൂറത്തുകളൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പം അങ്ങനെ 25-ാമത്തെ സൂറത്തിൽ, സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു പറയുന്നുണ്ട്, ആകാശത്ത് നിന്ന് ശുദ്ധമായ ജലം. എങ്ങനത്തെ ജലം? ശുദ്ധമായ ജലം, തൊഹൂറായ വെള്ളമാണ് നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അള്ളാഹു ഇറക്കി തരുന്നതെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അള്ളാഹു ഈ മഴയിലൂടെ ഇറക്കി തരുന്ന വെള്ളം വളരെ അനുഗ്രഹീതമായ വെള്ളമാണ്, ബർക്കത്തുള്ളതാണ്, മുബാറക് എന്ന് പറഞ്ഞത്. അത് എവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ സൂറത്തു കാഫില്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 25 ഫുർഖാന്, 50-ാമത്തെ സൂറത്ത് കാഫ്, സൂറത്തു കാഫ്. 75-ാമത്തെ സൂറത്ത് സൂറത്തുൽ ഖിയാമ. 100-ാമത്തെ സൂറത്ത് സൂറത്തുൽ ആദിയാത്ത്. വെരി ഗുഡ്. അപ്പൊ ഈ 50-ാമത്തെ സൂറത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വനസ്സൽന മിനസ്സമാഇ മാഅ മുബാറക. നിങ്ങൾക്ക് ആ അനുഗ്രഹീതമായ വെള്ളമാണ് അള്ളാഹു വർഷിപ്പിച്ച് തരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വെള്ളമാണ് കിട്ടുന്നത്. അല്ല, ഈ ഭൂമിയിൽ വെള്ളമില്ലാതെ ഇരുന്നെങ്കിൽ മനുഷ്യന്മാരുണ്ടാകുമോ?
0: ഇല്ല, ഇല്ല.
1: ഉണ്ടാകുമോ?
0: ഇല്ല.
1: ആ വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട്, വെള്ളമുള്ളതുകൊണ്ടാണ് ഈ ജീവനുകളൊക്കെ നിലനിൽക്കുന്നത്. ജീവൻ്റെയൊക്കെ ഒരു ഉത്ഭവം, ജീവൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് എവിടെ നിന്നറിയോ? വെള്ളത്തിൽ നിന്നാണ് എന്ന് ആര് പറയുന്നുണ്ട്? അള്ളാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയോ, ഈ ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കൊക്കെ ഓരോ റോക്കറ്റ് ഇങ്ങനെ ഇടക്ക് വിടൂലേ, ഓരോ മിസൈലൊക്കെ വിടൂലേ, മിസൈലല്ല റോക്കറ്റ്, അതൊക്കെ എന്തിനാ വിടുന്നത്? എന്തിനാ വിടുന്നത്? ഓരോ ഉപഗ്രഹങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ സ്പേസ് ഓർഗനൈസേഷൻ്റെ കീഴിലൊക്കെ അല്ലേ, നമ്മുടെ ISRO കീഴിലൊക്കെ ഉണ്ട്. അതൊക്കെ എന്തിനാ ഇടക്കിടക്ക് ചൊവ്വയിലേക്കൊക്കെ ഓരോ ദൗത്യത്തിന് വേണ്ടി നാസ അയക്കും, ISRO ഒക്കെ പോകുന്നൊക്കെ എന്തിനാ? ചന്ദ്രനിലേക്ക്. ആ അവിടെ കുറേ കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണല്ലേ, അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം എന്താ അറിയോ? അവിടെയൊക്കെ ജീവനുണ്ടോ? ഭൂമിയിൽ മാത്രമേ ജീവുള്ളൂ, അതോ ചൊവ്വയിലുണ്ടോ ചന്ദ്രനിലുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വിടുന്നത്. അതറിയാനുള്ള ഒരു പ്രധാന കാര്യമാണ്. അപ്പം അതിൽ അവർ കാര്യമായിട്ട് നോക്കണം എന്താ അറിയോ? അവിടെ വെള്ളമുണ്ടോ എന്ന്. എന്ത് നോക്കുന്നത്? വെള്ളമുണ്ടോ എന്ന് നോക്കുന്നത്. കാരണം വെള്ളം ഉണ്ടെങ്കിൽ അവിടെ ജീവൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഇതുവരെ അങ്ങനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. നീ നോക്കുക അല്ലേ, അവിടെയൊക്കെ ഉണ്ടോ? ചൊവ്വയിലൊക്കെ ഉണ്ടാവോ? അറിയില്ല അല്ലേ. ഓക്കെ, അപ്പോൾ ഇതും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. സൂറത്തു നൂറിൽ, ഇപ്പം നേരത്തെ സൂറത്തുൽ ഫുർഖാൻ പറഞ്ഞില്ലേ, എത്രാമത്തെ സൂറത്താ? 25. അതിൻ്റെ തൊട്ട് മുമ്പുള്ള സൂറത്താണ് സൂറത്തു നൂറ്. എന്താണ്? 24-ാമത്തെ സൂറത്താണ് സൂറത്തു നൂറ്. ആ സൂറത്തു നൂറിൽ അള്ളാഹു പറയാണ്, വല്ലാഹു ഖലഖ കുല്ല ദാബ്ബതിൻ മിമ്മ. അള്ളാഹു എല്ലാ ജന്തുക്കളെയും വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഏതിൽ നിന്നാണ്?
0: വെള്ളത്തിൽ നിന്ന്.
1: ഓക്കെ, അപ്പൊ വെള്ളത്തിന് ഇത്ര പ്രാധാന്യമുണ്ട്. നമ്മുടെ ഭൂമിയിൽ ജീവൻ ഉണ്ടായത്. ഇനി ജീവൻ മാത്രമാണോ? അപ്പൊ സസ്യങ്ങൾ എങ്ങനെ ഉണ്ടാവുക? ആ വെള്ളം ഇല്ലെങ്കിൽ ഈ സസ്യങ്ങളൊക്കെ മുളക്കോ? ഇപ്പൊ സൂറത്തുൽ ലുഖ്മാനിലൊക്കെ അള്ളാഹു പറയുന്നുണ്ട്, എന്താ പറയുന്നതോ, സൂറത്തുൽ ലുഖ്മാൻ 31-ാമത്തെ സൂറത്താണ്, അതിലൊക്കെ അള്ളാഹു പറയുന്നുണ്ട് സസ്യങ്ങളെയൊക്കെ അള്ളാഹു മുളപ്പിക്കുന്നതും അങ്ങനെ മഴ പെയ്യിച്ചിട്ടാണ് സസ്യങ്ങളൊക്കെ മുളച്ചു വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തും മനസ്സിലായി മൊത്തത്തില്? വെള്ളം കൊണ്ട് കുറെ ഉപകാരമുണ്ട് അല്ലേ? വെള്ളം ഇല്ലെങ്കിൽ നമുക്കിവിടെ നിലനിൽക്കാൻ കഴിയില്ല. അപ്പോ അള്ളാഹു തന്ന വലിയൊരു അനുഗ്രഹമാണ് എന്ത്? വെള്ളം. അങ്ങനെയാണെങ്കിൽ വെള്ളത്തിന്റെ ശ്രേഷ്ഠത, കുറേ മേന്മകളൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഇതൊക്കെ മനസ്സിലാക്കിയ പൂമരത്തണില് കേൾക്കുന്ന കൂട്ടുകാര് എന്താ ചെയ്യേണ്ടത്? വെള്ളം ഉപയോഗിക്കുമ്പോ അപ്പൊ എന്ത് ശ്രദ്ധിക്കണം?
0: വെള്ളം ഒഴുകി പോകുന്നത്.
1: വെള്ളം ഒഴുകി വെറുതെ വേസ്റ്റ് ആയി പോകുന്നത്, അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. വെള്ളം വെറുതെ കളയാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇത്രയധികം വാല്യുബിൾ ആണ്, ഇത്രയധികം മൂല്യമുള്ളൊരു സാധനമാണ് വെള്ളം എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴാണ് ഈ വെള്ളം ഇങ്ങനെ ആവശ്യമില്ലാതെ ഒഴുക്കി കളയാറുള്ളത്, വെറുതെ പോകുന്നത് എപ്പോഴാ? കാര്യമായിട്ട് കുളിക്കുമ്പോഴാണ് അല്ലേ? നിസ്ലമോൾ പറഞ്ഞ മാതിരി കാര്യമായിട്ട് കുളിക്കുമ്പോഴാണ്. പിന്നെ
0: എപ്പോഴാ?
1: ഒലു എടുക്കുമ്പോൾ. അപ്പൊ ഈ കുളിക്കുമ്പോ ഒരുപാട് വെള്ളം പോകാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റിയ?
0: വെള്ളം ഒഴുകി പോകുന്ന
1: ശ്രദ്ധിക്കുക അല്ലേ? വെരി ഗുഡ്, കറക്റ്റ് പോയിന്റ് ആണ്. നമ്മൾ വെള്ളം ഇങ്ങനെ ഇപ്പൊ ഷവറിലൊക്കെ ആയിരിക്കും കുളിക്കുക അല്ലേ? ഷവറണ്ട് ഓണാക്കും, പിന്നെ നമ്മൾ പാട്ടും പാടി ഇങ്ങനെ അരമണിക്കൂറൊക്കെ കുളിച്ചാൽ എത്രയാ വെള്ളം പോവാ? നേരെ മറിച്ച് ശ്രദ്ധിച്ച് ആദ്യം കുറച്ച് വെള്ളമൊക്കെ ദേഹത്തൊഴിക്കുക അല്ലേ, ശരീരത്തിലൊഴിക്കുക, എന്നിട്ട് സോപ്പൊക്കെ തേക്കുക, എന്നിട്ട് പിന്നെയും കുറച്ച് വെള്ളമൊക്കെ വയ്ക്കുക, അപ്പൊ കുളി കഴിയൂലേ? നേരെ മറിച്ച് ചിലരൊക്കെ കാണാ സോപ്പ് തേക്കുമ്പോഴും കാണാം ഷവറിന്ന് വെള്ളം അങ്ങനെ പോകുന്നു, ഒഴുകി പോകുന്നു. അപ്പൊ അത്രയോ വെള്ളം വേസ്റ്റ് ആണല്ലേ? അങ്ങനെ വേസ്റ്റ് ആക്കാൻ പറ്റുമോ മാനെ? ഇല്ല. അതേപോലെ നേരത്തെ എന്താ പറഞ്ഞു, വുളു എടുക്കുമ്പോ അല്ലേ? വുളു എടുക്കുമ്പോഴും ഇങ്ങനെ തന്നെ, ചില കുട്ടികൾ വുളു എടുക്കാൻ വേണ്ടി ഇങ്ങനെ വന്ന് നിന്നിട്ടേ ഉണ്ടാവുള്ളൂ, എന്നിട്ട് ബിസ്മിയൊക്കെ ചൊല്ലണേ ഉണ്ടാവുള്ളൂ, അപ്പോഴേക്ക് ആണ് വെള്ളം പൈപ്പൊക്കെ തിരിച്ചിട്ടുണ്ടാവും, ടാപ്പൊക്കെ ഇങ്ങനെ തിരിച്ചിട്ടുണ്ടാവും, എന്നിട്ട് ഇങ്ങനെ അപ്പുറത്തേക്കണ ചെങ്ങായനോട് ഇങ്ങനെ വർത്താനൊക്കെ പറയണ്ടാവും, പിന്നെ ഇന്നലെ സ്കൂളിലില്ലേ അല്ലെങ്കിൽ മദ്രസയിലില്ലേ എന്നൊക്കെ പറയണ്ടാവും, അപ്പൊ പൈപ്പ് നിന്ന് വെള്ളം അങ്ങനെ പോകണ്ടാവും അല്ലേ? അപ്പൊ ടാപ്പൊക്കെ നമ്മള് ശ്രദ്ധിച്ച് തിരിക്കണം അല്ലേ? എന്നിട്ട് ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് വേണം വുളു ഒക്കെ ചെയ്യാൻ. ഓക്കെ, പിന്നെ എപ്പോഴാ വെള്ളം വേസ്റ്റ് ആയി പോകുന്നത്? വുളു എടുക്കുമ്പോഴും കുളിക്കുമ്പോഴും മാത്രമേ ഉള്ളൂ. കുടിക്കുമ്പോ വേസ്റ്റ് ആവുണ്ടോ? അതെങ്ങനെ വേസ്റ്റ് ആവുന്നേ? കുടിച്ച വെള്ളം മൂത്രമായിട്ട് കളയുമ്പോഴാ? അല്ല. പിന്നെ എപ്പോഴാ കുടിക്കുമ്പോ കുറച്ച് വെള്ളമൊക്കെ ചില കുട്ടികൾ വേസ്റ്റ് ആക്കാറുണ്ട്, അതെങ്ങനെയാ? ഒഴിച്ചു കളയും, അതൊരു വിഷയമാണ്. എന്ന് വെച്ചാല് നമുക്കൊരു അരക്കപ്പൊക്കെ വെള്ളം മതിയാവും, അല്ലെ നമുക്ക് കുറച്ച് വെള്ളം മതിയാവും. പക്ഷെ നമ്മള് ചെന്നണ്ട് എടുക്കുമ്പോ വെള്ളം ഗ്ലാസ്സിൽ ഫുള്ള് വെള്ളം എടുക്കും, എന്നിട്ട് കുറച്ച് കുടിക്കും, കുറച്ച് ഷൂ പറഞ്ഞു ഒഴിച്ചു കളയും. അപ്പൊ എന്തായി, അത്രയും വെള്ളം വേസ്റ്റ് ആയില്ലേ? അപ്പൊ നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര എടുത്താ പോരെ, അത്ര എടുത്താ പോരെ മതി. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഇങ്ങനെ സേവ് ചെയ്തിട്ട് സംരക്ഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ട്. എന്താ പറയണ്ട, ഉണ്ട്. നമ്മൾ എന്താ അറിയോ, ഇപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമല്ലേ സേവ് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിച്ചാൽ, എല്ലാവരും അങ്ങനെ വിചാരിച്ചാലോ, ആരും സേവ് ചെയ്യില്ല. മനസ്സിലായോ? നിങ്ങൾ കുറച്ച് വെള്ളം സേവ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സും കുറച്ച് വെള്ളം സേവ് ചെയ്യുക. ഇപ്പോൾ ഇത് പൂമരത്തണില് കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ കൂട്ടുകാർ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലേ, അവരൊക്കെ കുറച്ച് വെള്ളം സേവ് ചെയ്താൽ, എല്ലാവരും ഒരു ദിവസം 1 ലിറ്റർ വെള്ളം സേവ് ചെയ്താൽ, ഇപ്പോൾ പൂമരത്തണില് കേട്ടുകൊണ്ടിരിക്കുന്ന 1000-ക്കണക്കിന് കൂട്ടുകാരുണ്ടാവും, അവരൊക്കെ സേവ് ചെയ്താൽ 1000-ക്കണക്കിന് ലിറ്റർ വെള്ളം സേവ് ചെയ്തു. അപ്പോൾ നമ്മൾ വിചാരിക്കണം, ഞാനിപ്പോൾ 1 ലിറ്ററൊക്കെ വെള്ളം സേവ് ചെയ്തിട്ട് എന്ത് കാര്യമാണ് എന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? പല തുള്ളി, എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പല തുള്ളി പെരുവെള്ളം എന്ന് പറയാറുണ്ട്. ഓക്കെ, കുറേ ചെറിയ ചെറിയ തുള്ളികൾ കൂടിയാലല്ലേ വലിയ തുള്ളികൾ ഉണ്ടാവുക, കുറേ വെള്ളം ഉണ്ടാവുക. മഴ പെയ്യുമ്പോൾ മഴ എങ്ങനെ വിചാരിക്കാന്ന് വിചാരിച്ചു, ഓ ഞാനൊക്കെ വെറുതെ പെയ്യാണ്, ഓരോ തുള്ളി ഇങ്ങനെ വന്നിട്ട് എന്താവാന എന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? ഈ ഓരോ തുള്ളികൾ കൂടിയിട്ടാണ് വലിയ വെള്ളങ്ങൾ ഉണ്ടാവുന്നത്. ഓക്കെ ശരി, അപ്പം നമ്മൾ മഴയെക്കുറിച്ച് വെള്ളത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി നോക്കി, മഴ പെയ്യുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന പഠിച്ചാലോ? പൂമരത്തള്ളി ഇങ്ങനെ അവസാനിപ്പിക്കാനായി എന്നാണ് സമയം നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പം അതിനു മുമ്പ് നമുക്കൊരു പ്രാർത്ഥന പഠിച്ചാലോ? ഒരു ഉപകാരം പെടണമല്ലോ അല്ലെ, ഉപകാരപ്പെടണമല്ലോ. എന്ത് പ്രാർത്ഥനയാണ് പഠിക്കുക? മഴ പെയ്യുമ്പോള പ്രാർത്ഥന പഠിക്കല്ലേ. മഴ ഇങ്ങനെ ഇപ്പോ നിലവിൽ പെയ്തോണ്ടിരിക്കാന്ന് വിചാരിച്ചു, മഴ പെയ്യുന്ന ഒച്ച ഉണ്ടാക്കാൻ വൈക്കോ. മഴ പെയ്യുന്ന ഒച്ച ഉണ്ടാക്ക എങ്ങനെ? ആ നിസ്ല മോളൊന്നും ഉണ്ടാക്കിയ. ആ കറക്റ്റ് ആണ്. അമ്മാനെ ഉണ്ടാക്കാൻ സാധിക്കോ? മഴ പെയ്യുമ്പോ ഒന്നുകൂടെ ഒന്നുകൂടെ നിസ്ല മോള്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ മക്കളെ മഴ പെയ്യുമ്പോ പിന്നെ ആ ഒരു ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ. മുമ്പ് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇടയ്ക്ക് ടീച്ചേഴ്സൊക്കെ വന്നിട്ട് മഴ പെയ്യിക്കുന്ന ഒരു ശബ്ദമൊക്കെ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യിക്കുമായിരുന്നു. എങ്ങനെയാ അറിയോ, നമ്മളെ കൈയിൻ്റെ ഒരു വിരൽ ഇങ്ങനെ പിടിക്കും, ഒരു വിരൽ പിടിക്കും, എന്നിട്ട് മറ്റേ കൈ ഇങ്ങനെ പരത്തി പിടിക്കണം കേട്ടോ. ഒരു ഒരു കൈയിൻ്റെ ഒരു വിരൽ മാത്രം, ആദ്യം ഒരു വിരൽ, പിന്നെ നമ്മൾ പറയുമ്പോൾ രണ്ട് വിരൽ, പിന്നെ മൂന്ന് വിരൽ, പിന്നെ നാല് വിരൽ, പിന്നെ അഞ്ച് വിരൽ, പിന്നെ വീണ്ടും ഇങ്ങനെ ചെറുതായി വെക്കുക വരും. അങ്ങനെ ഒരു ആക്ടിവിറ്റി കാണിക്കുമായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് കാണിച്ച് നോക്കിയാലോ. ആ ഓക്കെ, ഒരു കൈ പിടിക്കുക, മറ്റേ കൈയിൻ്റെ ഒരു വിരൽ കേട്ടോ, ഒന്നിങ്ങനെ വിരലുകൊണ്ട് അടിച്ച്, ഇനി രണ്ട്, ഇനി മൂന്ന്, നാല്, അഞ്ച്. ആ ഇത് കുറേ കുട്ടികളുണ്ടാകുമ്പോൾ നല്ല രസമായിരിക്കും. നമ്മൾ ക്ലാസ് റൂമിലൊക്കെ ചെയ്യുമ്പോൾ ശരിക്കൊരു മഴ പെയ്യണ ഫീലിംഗ് ഒക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ അത് പോട്ടെ. അപ്പം പ്രാർത്ഥന പഠിക്കാൻ വരാം. രണ്ട് പ്രാർത്ഥന പഠിക്കാൻ പോവാണ്, ഒന്ന് മഴ പെയ്യുമ്പോഴും ഒന്ന് മഴ പെയ്ത് കഴിഞ്ഞാലും. ഓക്കെ, മഴ പെയ്യുമ്പോൾ എന്താ പ്രാർത്ഥിക്കുക? നിങ്ങൾ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ടോ മഴ പെയ്യുമ്പോൾ? അല്ലാഹുമ്മ
0: അല്ലാഹുമ്മ.
1: ആ ബാക്കി പറ. അല്ലാഹുമ്മ സ്വയ്യിബൻ
0: നാഫിഅൻ.
1: അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅൻ. എന്താ പ്രാർത്ഥിക്കുക?
0: അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅൻ.
1: അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅൻ. ഓക്കെ, അപ്പൊ ഈ പ്രാർത്ഥന വളരെ ചെറുതാണല്ലേ, എല്ലാവർക്കും പഠിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങളൊക്കെ പഠിച്ചില്ലേ, ഇത് കേട്ടോണ്ടിരിക്കുന്ന പീസ് റേഡിയോയിലെ കൂട്ടുകാരൊക്കെ പഠിച്ചല്ലോ. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅൻ. ഓക്കെ, അല്ലാഹുവേ ഞങ്ങൾക്ക് ഇതൊരു ഉപകാരപ്രദമായ മഴയാക്കി തരണേ എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രാർത്ഥന എന്താ അറിയോ? മഴ പെയ്യുമ്പോ ഇങ്ങനെ പ്രാർത്ഥിച്ച പോലെ മഴ പെയ്ത് കഴിഞ്ഞാലോ, അപ്പോഴും ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, നമ്മളെങ്ങനെ പ്രാർത്ഥിക്ക? തുടക്കം പറഞ്ഞു നിങ്ങൾക്ക് കിട്ടോ? മുത്തിർന്ന. ആ ബാക്കി പോരട്ടെ. മുത്തിർന്ന ബിഫളിലില്ലാഹി. മുത്തിർന്ന ബിഫളിലില്ലാഹി വറഹ്മതിഹി. ഇതെപ്പോ പ്രാർത്ഥിക്കേണ്ടതാ?
0: മഴ പെയ്ത് കഴിഞ്ഞാൽ.
1: ആ മഴ പെയ്ത് കഴിഞ്ഞാൽ മുത്തിർന്ന അപ്പൊ നമ്മൾ രണ്ട് പ്രാർത്ഥന പഠിച്ചു. ഒന്നാമത്തെ പ്രാർത്ഥന നിസ്ലമോള് പറഞ്ഞു, രണ്ടാമത്തെ അമ്മാന് പറഞ്ഞു. ഒന്നാമത്തെ ഏതാ? മഴ പെയ്യുമ്പോ. ആ
0: പറഞ്ഞു.
1: ആ സോ സോ
0: സ്വയ്യിബൻ നാഫിഅൻ.
1: വെരി ഗുഡ്. രണ്ടാമത്തെ മഴ പെയ്ത് കഴിഞ്ഞാല്
0: മുത്തിർന്ന.
1: ആ രണ്ടുപേരും വളരെ പെട്ടെന്ന് പഠിച്ചു. അപ്പൊ ഇത് കേൾക്കുന്ന പീസ് റേഡിയോയിലെ കൂട്ടുകാരൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, അങ്ങനെ വിശ്വസിക്കല്ലേ? നമുക്ക് പഠിച്ചിട്ടില്ലേ? എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇല്ലെങ്കിൽ വേണമെങ്കിൽ റിവൈൻഡ് ഓപ്ഷനിൽ പോയിട്ട് പൂമരത്തള്ള ഒന്നുകൂടെ കേട്ടാ മതി. അപ്പൊ വേണമെങ്കിൽ ഒന്നുകൂടെ പഠിക്കാം. ഓക്കെ ശരി മക്കളെ, അപ്പോൾ ഇന്നത്തെ പൂമരത്തള്ളി ഇവിടെ ഇങ്ങനെ അവസാനിപ്പിക്കാനായി എന്നാണ് ടൈമറിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. ശരിയാണ്, എന്നാൽ അവസാനിപ്പിക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു പൂമരത്തള്ളി എപ്പിസോഡ് എന്ത് ചെയ്യാം, ഇതുപോലെ പാട്ടുകളും അതുപോലെ ഒരുപാട് അറിവുകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവരും കാത്തിരിക്കില്ലേ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
2: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. ഷമിൽടി അവതരിപ്പിച്ച പൂമരത്തണ്ണൽ പ്രോഗ്രാമിൽ നാം ഇതുവരെ കേട്ടത് വെള്ളത്തിന് ഇത്ര പ്രാധാന്യമോ,
3: വെള്ളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചായിരുന്നു. നമ്മുടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും നല്ല ഒരു സെഷനായിരുന്നു പൂമരത്തണ്ണൽ.

0: ഒരു പ്രോഗ്രാമിലേക്കാണ് പ്രിയ ശ്രോതാക്കളെ നാം പോകുന്നത്. ഇനി നുറുങ്ങുകൾ.
1: നന്മ മരങ്ങളുടെ തണലിടങ്ങൾ എന്ന ഇബ്നു അലി എടത്തനാട്ടുകര രചിച്ച രചനയുടെ ശബ്ദാവിഷ്കാരം കേട്ടുവരാം.
2: നന്മ മരങ്ങളുടെ തണലിടങ്ങൾ, രചന ഇബ്നു അലി എടത്തനാട്ടുകര. കൂട്ടുകാരൻ്റെ മനം മയക്കുന്ന പ്രകൃതി ദൃശ്യങ്ങളുടെ ചിത്രപ്രദർശനം കണ്ടിറങ്ങുമ്പോഴാണ് മാഷെ കണ്ടത്. മകന്റെ അധ്യാപകനായിരുന്ന സാമൂഹ്യ പ്രവർത്തന രംഗത്ത് വിശിഷ്യ ഭിന്നശേഷിക്കാർക്കിടയിൽ സജീവമായിരുന്ന മാഷ് സമൂഹ മാധ്യമത്തിലും സജീവമായിരുന്നു. പഠനം നിലയ്ക്കാതിരിക്കാൻ ഒരു കുട്ടിയുടെ കോളേജ് ഫീസ് ബാക്കിയുള്ളത് കൊടുത്തു തീർക്കാൻ കുറെ രൂപ വേണമെന്നും അതിനായി ചുരുങ്ങിയത് 500 രൂപ വീതം നൽകണമെന്നുമുള്ള ഫേസ്ബുക്ക് പോസ്റ്റിനോട് ഞാനും പ്രതികരിച്ചിരുന്നത് ഓർമ്മ വന്നു. വർണ്ണവ്യത്യാസങ്ങളുടെ ഫ്രെയിമിൽ നിന്ന് മാറി നിന്ന് ഞങ്ങൾ ആ കുട്ടിയുടെ കാര്യം ചർച്ച ചെയ്തു. കുറച്ചു പണം കൂടി ആവശ്യമുണ്ടെന്നറിയിച്ചപ്പോൾ ഫീസ് കുടിശ്ശിക തീർക്കാതെ പഠനം മുടങ്ങരുതെന്നും എന്തെങ്കിലും മാർഗം കണ്ടെത്താനാവും എന്നും ഉറപ്പുകൊടുത്തു. സംസാരത്തിനിടെ മാഷ് മറ്റൊരു കുട്ടിയുടെ പഠനകാര്യം പറഞ്ഞു. സഹായാഭ്യർത്ഥനയുമായി മാഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിംഗിന് ഒരു ഫോൺ വിളിയെത്തി. കടലിനക്കരെ നിന്ന് ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ അദ്ദേഹം പഠന ചെലവിനാവശ്യമായ പണം വാഗ്ദാനം ചെയ്തു. അദ്ദേഹത്തിന്റെ പേരോ ഊരോ അന്വേഷിക്കരുതെന്ന ഉപാധിയോടെ പോസ്റ്റ് ഗ്രാജുവേഷന് ഉന്നത നിലവാരത്തോടെ പഠിക്കുന്ന ആ മിടുക്കിയെ ആളറിയാതെ ഒരു നാൾ കാണണമെന്ന് മാഷോട് പറഞ്ഞിട്ടുണ്ട്. മാസാമാസം പഠനത്തിനുള്ള പണം അക്കൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. എന്റെ ഒരനുഭവം മാഷുമായി ഞാൻ പങ്കുവച്ചു. പെങ്ങളുടെ കല്യാണാവശ്യത്തിന് കിടപ്പാടം പണയം വെച്ചത് തിരിച്ചടക്കാനാവാതെ ജപ്തിയുടെ വക്കീലത്തിൽ നിൽക്കുന്ന ഒരു തൊഴിലാളി കുടുംബം, നിത്യരോഗിയായ പിതാവും മകളുമടങ്ങുന്ന കൂട്ടുകുടുംബത്തിന് ഒരുത്തന്റെ കൂലിപ്പണി കൊണ്ട് പട്ടിണിയില്ലാതെ ജീവിക്കാനായിരുന്നത് തന്നെ ഭാഗ്യം. ലോൺ തുക പലിശയടക്കം വളർന്ന് ഇരട്ടിയായി, വൻ തുകയായി. മറ്റൊരു അധ്യാപക സുഹൃത്ത് പറഞ്ഞാണ് വിവരമറിഞ്ഞത്. കൂട്ടുകാരുടെയും പരിചയക്കാരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലെ പലിശയുടെ കണക്കെടുത്ത് ആ തുക ശേഖരിച്ച് ലോൺ പലിശയടക്കാൻ ധാരണയായി. കുറച്ചു പണം അങ്ങനെ കണ്ടെത്തി. വ്യാപാരിയായ ഒരു ജ്യേഷ്ഠ സുഹൃത്തിനെ ഇക്കാര്യം ധരിപ്പിച്ചു. 6 അക്ക സംഖ്യയായിരുന്നു അദ്ദേഹത്തിന്റെ വാഗ്ദാനം. അത് കേട്ടപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി. ആരാണെന്ന് ചോദിക്കാതെ തന്റെ പേരൊരിക്കലും അയാൾ അറിയരുതെന്നും ആവശ്യക്കാരനെ നേരിൽ കാണില്ലെന്നുമുള്ള ഉപാധിയോടെ എന്റെ വാക്കിൽ വിശ്വാസം കണ്ടെത്തിയായിരുന്നു ആ കാരുണ്യം. മറ്റൊരു കൂട്ടുകാരനെ അയച്ച് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന് പണം കൈപ്പറ്റി. ലോൺ തുക പലിശയൊഴികെയുള്ളത് മാത്രം വാങ്ങി. അദ്ദേഹത്തിന്റെ വാഗ്ദാനത്തെക്കാൾ ചുരുക്കി കൈയോടെ തുക ബാങ്കിലടപ്പിച്ചു. സ്ഥലം തിരികെ കൈപ്പറ്റി. ആ കുടുംബം ഇന്ന് സസുഖം ജീവിക്കുന്നു. ആ കൂട്ടുകാരന് ഐശ്വര്യമുണ്ടാകട്ടെ എന്നാണ് ആത്മാർത്ഥമായി എന്റെ പ്രാർത്ഥന. സഹായം ലഭിച്ച കുടുംബവും അകലെയുള്ള ആ സുഹൃത്തിന് നന്ദിയോടെ സ്മരിക്കുന്നുണ്ടാവും. ഭക്ഷണത്തിനായി, വസ്ത്രത്തിനായി, കിടപ്പാടത്തിനായി സാന്ത്വന ലക്ഷ്യത്തോടെ നാം പ്രവർത്തിക്കാനൊരുങ്ങിയാൽ ലക്ഷ്യം വിദൂരമാകില്ല. നന്മ വറ്റാത്ത വൻ മരങ്ങളുടെ തണലുകൾ ഒത്തിരിയൊത്തിരി ഇനിയും അവശേഷിക്കുന്നുണ്ട്.
1: നുറുങ്ങുകളിൽ നാം ഇതുവരെ കേട്ടത് നന്മ മരങ്ങളുടെ തണലിടങ്ങൾ എന്ന ഇബ്നു അലി എടത്തനാട്ടുകരയുടെ രചനയുടെ ശബ്ദാവിഷ്കാരം.
3: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുറാനോതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുറാൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുറാൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇനി ആഴമേറിയ ഒരു പഠനത്തിലേക്ക് നാം പ്രവേശിക്കുന്നു.
1: ഇന്നിപ്പോ ശനിയാഴ്ച അല്ലേ?
0: അതെ.
1: അപ്പൊ ഇന്ന് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കേൾക്കാൻ പറ്റിയ ഒരു വിഷയം കൂടിയാണ്, അള്ളാഹുവിന്റെ ഉത്തമ നാമങ്ങളെ കുറിച്ചുള്ള അസ്മാഉൽ ഹുസ്ന.
0: അതെ, അബ്ദുറൌഫ് അലിക്കുമി നമ്മോടൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽമുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ, വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ അത് അത്യുന്നതമാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിൻ്റെ പഠനവും അതിൻ്റെ തേട്ടവും അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കുക എന്നത് സ്വർഗത്തിലേക്കുള്ള ഒരു എളുപ്പവഴിയാണ് എന്നതും സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്നതാണ് എന്നതും നമ്മൾ തിരിച്ചറിഞ്ഞു. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ 10-30 നാമങ്ങൾ നമ്മളിതിനിടയിൽ പഠിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അസ്സയ്യിദ് എന്ന നാമത്തെയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അസ്സയ്യിദ് എന്ന നാമം അത് അർത്ഥമാക്കുന്നത് എന്ത്, അതിൻ്റെ തേട്ടമെന്ത്, അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠമെന്ത് എന്നതാണ് ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അസ്സയ്യിദ് എന്ന നാമം തിരുവചനങ്ങളിലാണ്, പ്രവാചകൻ്റെ ഹദീസുകളിലൂടെയാണ് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. അസ്സയ്യിദ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നേതാവ് എന്നതാണ്. നേതാവ് എന്ന അർത്ഥമാണ് അതിനുള്ളത്. ഇവിടെ നേതാവ് എന്ന ഉദ്ദേശം അല്ലാഹു അല്ലാത്ത മറ്റെല്ലാത്തിൻ്റെയും നേതാവാണ് അല്ലാഹു. അല്ലാഹു അല്ലാത്ത മറ്റെല്ലാത്തിനെയും പറയുന്നതാണ് അൽ ആലം മാ സിവല്ലാ. അല്ലാഹു അല്ലാത്ത മുഴുവതിനെയും പറയുന്നതാണ് മാ സിവല്ല അൽ ആലം, അൽ ആലം എന്ന് പറയുക. അപ്പോൾ ആ അൽ ആലമിൻ്റെ സയ്യിദാണ് അല്ലാഹു. അതുകൊണ്ടാണ് അസ്സയ്യിദ് എന്ന് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. അസ്സയ്യിദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്ത ഈ ലോകത്തുള്ള മുഴുവതിൻ്റെയും നേതാവ് എന്നർത്ഥമാണ്. എന്നാൽ മറ്റു ചില നേതാക്കന്മാരെയും നമുക്ക് ഈ ദുനിയാവിൽ കാണാൻ പറ്റും. സൃഷ്ടികളിൽ നേതാക്കന്മാരുണ്ട്, അതുപോലെ തന്നെ മനുഷ്യകുലത്തിൻ്റെ നേതാവിനെ കാണാൻ പറ്റും. ഒരു ചില ഗോത്രത്തിൻ്റെയും ചില നാടിൻ്റെയും ചില രാജ്യത്തിൻ്റെയും ചില ഭൂഖണ്ഡത്തിൻ്റെയും ഒക്കെയെല്ലാം നേതാക്കന്മാരെ കാണാൻ നമുക്ക് സാധിക്കും. എന്നാൽ ഇതുപോലെയാണോ അല്ലാഹു? അങ്ങനെ ഒരിക്കലുമല്ല. തിരുവചനത്തിൽ സ്ഥിരപ്പെട്ടു വന്ന ഹദീസിൽ തന്നെ നമുക്കത് പ്രത്യേകമായി അറിയാൻ സാധിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യകുലത്തിൻ്റെ നേതാവാണ്. ഇൻഷാല്ലാ അതിൻ്റെ വിശദീകരണം വരും. അതിൽ ഇവിടെ ബനു ആമിർ സംഘത്തോടൊപ്പം മഹാനായ അബ്ദുല്ലാഹിബിന് ഷിഹീർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആ ഗോത്രത്തിൻ്റെ സംഘത്തോടൊപ്പം പോവുകയാണ്. അങ്ങനെ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടിയപ്പോൾ അവിടുന്ന് പറയുകയാണ്, അൻ തസയ്യിദുന, റസൂലെ താങ്കൾ ഞങ്ങളുടെ നേതാവാണ്, റസൂലെ താങ്കൾ ഞങ്ങളുടെ നേതാവാണ് എന്ന് പറഞ്ഞപ്പോൾ, റസൂല് മനുഷ്യകുലത്തിൻ്റെ നേതാവായിരിക്കെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തി കൊടുക്കുകയാണ്. റസൂല് പറയാണ്, ഖാല അസ്സയ്യിദുല്ലാഹു തബാറക വതആല, പരിശുദ്ധനായ അള്ളാഹുവാണ് അസ്സയ്യിദ്, എല്ലാത്തിൻ്റെയും നേതാവ് അത് അള്ളാഹുവാണ്, ഒരിക്കലും ഞാനല്ല, എല്ലാത്തിൻ്റെയും നേതാവ് അള്ളാഹുവാണ്. അപ്പോൾ കൂട്ടത്തിൽ വന്ന ആളുകൾ പറയുകയാണ്, വ അഫ്ളലുന വ അഅളമുന തൗല, നേതൃസ്ഥാനത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതും ഏറ്റവും വിശിഷ്ടമായതും താങ്കളാണ്. ഇത് പറഞ്ഞപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തി കൊടുക്കുകയാണ്, ഖൂലു ബിഖൗലിക്കും, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ളത് പറഞ്ഞോളൂ, നിങ്ങളുടെ നാവാണല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ പറഞ്ഞുകൊള്ളൂ. ഔ ബഅദി ഖൗലിക്കും, നിങ്ങൾ എന്താണോ പറയുന്നത് അത് നിങ്ങൾ എന്തായാലും പറഞ്ഞുകൊള്ളൂ. വലാ യസ്തജിരിയന്നകും ശൈത്താൻ, നിങ്ങളെ പിശാജ് പിടിപെടാതിരിക്കട്ടെ എന്ന് ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതൊക്കെ തുടങ്ങി വെച്ചെന്തിനാ? അസ്സയ്യിദ് എന്ന നാമം റസൂലിന് ചേർത്ത് കൊടുത്തതുകൊണ്ടാണ്. അൻത സയ്യിദുന, ഞങ്ങളുടെ നേതാവാണ് റസൂലെ താങ്കൾ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ തിരുത്തലുകൾ വന്നത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അന മുഹമ്മദ് ബിൻ അബ്ദില്ലാ, ഞാൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ്. എന്നിട്ട് വീണ്ടും പറയുന്നു, അബ്ദുല്ലാ വ റസൂലുഹു, അള്ളാഹുവിൻ്റെ അടിമയും അള്ളാഹുവിൻ്റെ ദൂതനുമാണ്. അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ സ്വയം പറയുകയാണ്, അള്ളാഹുവിൻ്റെ ദൂതനുമാണ്. മാ ഉഹിബ്ബു അൻ തർഫഉനി ഫൗക മൻസിലതി അല്ലതി അൻസലനി അല്ലാഹു അസ്സ വജല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് നൽകിയ സ്ഥാനം എന്താണോ ആ സ്ഥാനം എനിക്ക് നൽകുക, അതിനപ്പുറം നിങ്ങൾ എന്നെ ഉയർത്തരുത്, പുകഴ്ത്തരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹദീസിലൂടെ രണ്ട് കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തത്, അൻത സയ്യിദുന എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥ സയ്യിദ് ആരാണ് എന്ന് അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു. അസ്സയ്യിദ് അത് അള്ളാഹുവാണ്. ഈ ഹദീസിലാണ് അള്ളാഹുവിന് അസ്സയ്യിദ് എന്ന നാമം സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അസ്സയ്യിദ് എന്നത് അള്ളാഹുവാണ്. ഈ ലോകത്തിൻ്റെ മൊത്തം സയ്യിദായിട്ടുള്ളവൻ, ഈ ലോകത്തുള്ള ആലമിൻ്റെ, ലോകത്തുള്ള എല്ലാ സൃഷ്ടികളുടെയും, ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെയും സയ്യിദായിട്ടുള്ളവൻ, നേതാവായിട്ടുള്ളവൻ അത് അള്ളാഹുവാണ്. അസ്സയ്യിദായ അള്ളാഹുവാണ്. രണ്ടാമത്തെ വിഷയം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു നൽകിയ സ്ഥാനമുണ്ട്, അബ്ദുല്ലാ വ റസൂലുഹു, അള്ളാഹുവിൻ്റെ അടിമയുമാണ് അള്ളാഹുവിൻ്റെ ദൂതനുമാണ്. ഇതിനപ്പുറം നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്, വാഴ്ത്തരുത് എന്നാണ്. നിങ്ങളങ്ങനെ പുകഴ്ത്തി വാഴ്ത്തി എന്നെ അള്ളാഹു വച്ച ആ ഒരു സ്ഥാനത്ത് നിന്ന് നിങ്ങൾ എന്നെ ഉയർത്തരുത് എന്ന് പറയുന്നു. അപ്പോൾ ഓവറായിട്ടുള്ള ഒരു പുകഴ്ത്തലും വാഴ്ത്തലും മധു പറയലും അത് പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഉണർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇന്ന് നമ്മുടെ നാടുകളിൽ പ്രവാചകനെ വാഴ്ത്തി പുകഴ്ത്തി അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് എത്തിക്കുന്നൊരവസ്ഥ നിലവിലുണ്ട് എന്നത് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതൊരിക്കലും പാടുള്ളതല്ല. അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ പറയുന്നു, അബ്ദുല്ലാ, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ നാടുകളിൽ മാലകളിൽ മൗലൂദുകളിൽ ഓതുന്നത് അബ്ദുക്കൽ മിസ്കീനു യർജു ഫളക്കൽ ജമ്മൽ ഗഫീറു, പ്രവാചകൻ്റെ അടിമയാണ് ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പാടി പുകഴ്ത്തി പ്രവാചകനെ അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് എത്തിക്കുന്ന ഒരു ദുരവസ്ഥ ഇന്നുണ്ട് എന്നത് വളരെ ഖേദകരമായി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അസ്സയ്യിദാണ്. മാ സിവല്ലാഹ്, അൽ ആലമിൻ്റെ സയ്യിദ് അള്ളാഹുവാണ്. ലോകങ്ങളുടെ സയ്യിദ് അത് അള്ളാഹുവാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല ചില സ്ഥാനങ്ങൾ ചില മാനങ്ങൾ ഈ ദുനിയാവിലുള്ള സൃഷ്ടികൾക്കും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എടുത്തു നോക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ അന സയ്യിദു വലദി ആദം വലാ ഫഖർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ ആദം സന്തതികളിൽ നേതാവാണ്, മനുഷ്യകുലത്തിൻ്റെ നേതാവ് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് നാളെ പരലോകത്ത് തിരിച്ചറിയും. നാളെ പരലോകത്ത് വിചാരണക്കെടുക്കാൻ വേണ്ടി വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന സമയത്ത് ഓരോ സമുദായത്തിൻ്റെ ആളുകളും തങ്ങളുടെ നേതാക്കന്മാരായ പ്രവാചകന്മാരിലേക്ക് പോകുമ്പോൾ അവരെല്ലാം കൈയൊഴിയും. അങ്ങനെ ഓരോ പ്രവാചകന്മാരിലേക്ക് ഇങ്ങനെ ചെന്ന് അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് ശുപാർശ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂദിൽ കിടന്നുകൊണ്ട് മണിക്കൂറുകളോളം ദിവസങ്ങളോളം പ്രാർത്ഥിക്കുമെന്നാണ്. ദീർഘകാലം പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ അനന്തരഫലമായി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എണീക്കാൻ പറയുകയും അവിടെ നിന്ന് ശുപാർശ തേടാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യും. എന്താണോ നിനക്കാവശ്യം അത് നീ ചോദിച്ചുകൊള്ളുക, ശുപാർശ ചെയ്തുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ അനുവാദം കൊടുക്കും. അങ്ങനെ അനുവാദം കൊടുക്കുമ്പോൾ മാത്രമേ പ്രവാചകന് പോലും ശുപാർശ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളൊരു വസ്തുത നമ്മൾ തിരിച്ചറിയണം. പ്രവാചകന് ഇഷ്ടമുള്ള ആളുകളെ ശുപാർശ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തു ബഖറയിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ ആർക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ സാധിക്കുക? അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുമതി ഉണ്ടാകണം, അള്ളാഹുവിൻ്റെ ഇതിനുണ്ടാകണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എല്ലാ ആളുകൾക്കും വേണ്ടി നേതാവായി കൊണ്ടുപോയി അള്ളാഹുവിൻ്റെ മുന്നിൽ കിടന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടെയാണ് അന സയ്യിദു വലദി ആദം വലാ ഫഖർ, ആദം സന്തതികളുടെ നേതാവാണ് ഞാനെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വയം പറയുകയും ശേഷം വലാ ഫഖർ, എനിക്കതിൽ അഹങ്കാരം നടിക്കേണ്ടതില്ല, എനിക്കതിൽ ഫഖർ നടിക്കേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് പ്രവാചകൻ മനുഷ്യകുലത്തിൻ്റെ നേതാവാണ്, പക്ഷേ ആ പ്രവാചകൻ അബ്ദുല്ലാ അള്ളാഹുവിൻ്റെ അടിമ കൂടിയാണ്. അപ്പോൾ ആ നേതാവ് ഉണ്ടായിരിക്കെ, മനുഷ്യകുലത്തിൻ്റെ നേതാവ് പ്രവാചകനായിരിക്കെ, ആ നേതാവിനേക്കാളും ആ പ്രവാചകൻ പോലും അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ നേതാവ് എന്നത് അസ്സയ്യിദ്, അത് അള്ളാഹു മാത്രമാണ്. എന്നാൽ ചില ആളുകൾക്ക് അള്ളാഹു ഈ ലോകത്ത് സ്ഥാനമാനങ്ങൾ നൽകിയിട്ടുണ്ട്, ഒരു നാട്ടിൻ്റെ നേതാവായിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ നേതാവായിക്കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ നേതാവായിക്കൊണ്ട് ചില ആളുകളെ നേതാവായി സയ്യിദായിക്കൊണ്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അതായി മാറിക്കൊണ്ടേയിരിക്കും. ഇന്ന് നേതാവായവൻ ഒരു പക്ഷേ 3 വർഷം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് വേറൊരാൾ നേതാവായി വരും, സയ്യിദായി വരും. പക്ഷേ അള്ളാഹുവിൻ്റെ അസ്സയ്യിദ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ അതിജയിക്കാൻ, അള്ളാഹുവിൻ്റെ ആ ഒരു നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ വേറൊരാൾക്കും സാധ്യമല്ല, അതിന് കഴിയുകയുമില്ല എന്നത് തിരിച്ചറിയേണ്ടതുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ സ്വർഗത്തിലെ സ്ത്രീകളിൽ നേതാവാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ സ്വർഗത്തിലെ ചെറുപ്പക്കാരിൽ നേതാവാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ അവർ സയ്യിദാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ ദുനിയാവിൽ ചില സയ്യിദന്മാരുണ്ട്, പക്ഷേ അള്ളാഹുവാണ് അസ്സയ്യിദ്, അവനാണ് യഥാർത്ഥ സയ്യിദായിട്ടുള്ളവൻ. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം, ദുനിയാവിലെ സയ്യിദമാർ നേതാക്കന്മാർ അവർ അശക്തരാണ്, പൂർണ്ണരല്ല. അവർക്ക് മറ്റുള്ള ആളുകളുടെ ആവശ്യങ്ങൾ സഹായങ്ങൾ വേണ്ടിവരും. അവരുടെ ഭരണാധികാരം അല്ലെങ്കിൽ നേതൃസ്ഥാനം കുറച്ച് കഴിയുമ്പോൾ മാറിപ്പോകും. അവർ മരിക്കുന്നവരുമാണ്. എന്നാൽ അള്ളാഹു അസ്സയ്യിദ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് മറ്റൊരാളുടെയും ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ നേതൃസ്ഥാനം എന്നും നിലനിൽക്കുന്നതാണ്, മറ്റൊരാളിൻ്റെയും ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പൂർണ്ണനുമാണ്. അവൻ്റെ നേതൃസ്ഥാനത്തിലും അവൻ്റെ കൈകാര്യ കർത്തവ്യങ്ങളിലും അള്ളാഹു പൂർണ്ണനാണ് എന്നത് നമ്മൾ തിരിച്ചറിയണം. യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: എല്ലാ ശനിയാഴ്ചകളിലും സ്കൂള് ലീവല്ല?
0: അല്ല.
1: അല്ലല്ലോ.
0: അല്ല.
1: പക്ഷേ ഒഴിവുള്ള ദിവസങ്ങളിൽ കുടുംബത്തോടൊപ്പം ഒരു യാത്രയൊക്കെ പോകാനാണ് പലരും പ്ലാൻ ചെയ്യാറുള്ളത്. എന്നാൽ അത്തരമൊരു പ്ലാനിൽ നമ്മളൊന്ന് മാറ്റി
0: പ്ലാൻ ചെയ്ത് പോയിക്കോട്ടെ, കാറിൽ കേട്ട് പോയാൽ മതി.
1: ആ പ്ലാനിൽ നമ്മളൊരു മാറ്റം വരുത്താണ്, അഥവാ ഏതെങ്കിലും ഒന്ന് രണ്ട് പ്രോഗ്രാമെങ്കിലും ചുരുങ്ങിയത് നമ്മൾ റേഡിയോയുമായി ബന്ധപ്പെട്ട് കേൾക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിക്കുക.

0: ഇൻഷാല്ലാ. ഇനി നമ്മൾ അസ്മാൽ ഹുസ്നയിൽ ഇപ്പോൾ ഇതുവരെ നമ്മൾ കേട്ടത് അദ്റൌഫ് അലിക്കമിയുടെ അള്ളാഹുവിൻ്റെ ഉത്തമ നാമമായ സയ്യിദ് എന്ന നാമത്തെക്കുറിച്ചുള്ള ഒരു പഠനാർഹമായ സെഷനായിരുന്നു.
1: അതെ.
0: ഇനി നമുക്ക് യാത്രയിലൊക്കെ
1: കുട്ടികളും മുതിർന്നവരൊക്കെ ഒരുപോലെ
0: അതെ
1: ഇഷ്ടപ്പെടുന്ന പ്രോഗ്രാം
0: കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രാം അല്ലേ?
1: അതെ.
0: കഥ പറയാം.
1: അതെ, കഥ പറയാം. വീട്ടിയെങ്കിൽ അബ്ദുസലാം വീട്ടിൽ നമ്മോടൊപ്പം ചേരുന്നു. നല്ല ഓർമ്മകൾ ബാക്കിയാവുന്നു. ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന പുസ്തകത്തിലെ ഭാഗം 19 ഇന്നത്തെ കഥ പറയാം സെഷനിൽ കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂർ രചിച്ച നോവൽ ഗൾഫിൽ നിന്ന് ഒരു വിമാനം. അധ്യായം 19. നല്ല ഓർമ്മകൾ ബാക്കിയാവുന്നു. രാത്രി പുതിയ മുറിയിൽ തീന്മേശക്കു ചുറ്റും സുമയയും കുടുംബവും ഇരുന്ന് പകലത്തെ സൽക്കാരത്തെ വിലയിരുത്താൻ തുടങ്ങി. ഭർത്താവിൻ്റെ ഉപ്പ, ഉമ്മ, ചെറിയാപ്പ, തൻ്റെ മക്കൾ എന്നിവരോടൊപ്പം ഒത്തിരുന്ന് സംസാരിക്കാൻ സൗകര്യമുള്ള ഒരു മുറി. എങ്ങനെയുണ്ടായിരുന്നു മക്കളെ സൽക്കാരം? ഹസനലിയുടെ ചോദ്യം. അടിപൊളിയായി ചെറിയപ്പ, റുഷ്ത പറഞ്ഞു. എല്ലാവരുടെയും മുഖത്ത് സംതൃപ്തി. 50 അയൽവാസികൾക്ക് തൻ്റെ വീട്ടിൽ നിന്ന് നല്ലൊരു ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷം സുമയ്യ ചെറിയാപ്പയുടെ മുമ്പിൽ പ്രകടിപ്പിച്ചു. ഇങ്ങനെയൊരു സുദിനത്തെക്കുറിച്ച് ഒരിക്കലും ആലോചിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്തിരുന്നില്ലെന്നും ചെറിയാപ്പ ഇത് ശ്രദ്ധിച്ചതുകൊണ്ട് തൻ്റെയും മക്കളുടെയും ജീവിതത്തിൽ ഒരു വലിയ സംഭവം നടന്നു എന്നും സുമയ്യ പറഞ്ഞപ്പോൾ ഹസൻ അലി അള്ളാഹുവിനെ സ്തുതിച്ചു. ഇനി വരുമ്പോൾ കുടുംബത്തെ കൊണ്ടുവരൂലേ? കൊണ്ടെന്നാ എല്ലാരെയും ഒന്ന് കാണാലോ. ഉമ്മ പുതിയ വിഷയമെടുത്തിട്ടു. നോക്കട്ടെ. സമീറല്ലേ മൂത്തമോൻ? അതെ. ഓം ബിസിനസ്സുമായി അങ്ങനെ കഴിയുന്നു. 2 കുട്ടികളുണ്ട്. ഏകദേശം റുഷ്ദൻ്റെയും ജാഫുൻ്റെയും പ്രായം. സമീർക്കൻ്റെ ഭാര്യനെയും കുട്ടികളെയും ഒന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ ചെറിയപ്പ. കാണാൻ പോതിയുണ്ട്, സുമയ്യ പറഞ്ഞു. ഇത് പറഞ്ഞപ്പോഴേക്കും നോക്കട്ടെ എന്ന മറുപടിയിലാണ് ഹസനലി ഒതുക്കിയത്. ഇന്ന് എല്ലാവരും സൽക്കാരത്തിന് വേണ്ടി പണിയെടുത്ത് കുഴങ്ങിയതല്ലേ. ഭക്ഷണവും നിസ്കാരവും കഴിഞ്ഞുകൊണ്ട് നേരത്തെ ഉറങ്ങാം. എനിക്ക് സുബഹിന് മുമ്പ് എയർപോർട്ടിലെത്തുകയും വേണം. പടച്ചോൻ വേണ്ടുക വച്ചാൽ 3 കഴിഞ്ഞ് കാണാം. ഹസനലിക്ക് എഴുന്നേറ്റു, കൂടെ സുമയ്യയും. പുറത്തെ മുറയിലെ കട്ടിലിലെ വിരിപ്പ് തട്ടിക്കൊടുക്കാനൊരുങ്ങിയപ്പോൾ അവൾ ഓർത്തു, ഇതും ഒരു പുതിയ അനുഭവം. 6 ഈ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചെറിയാപ്പ കഴിഞ്ഞുകൂടിയിരുന്നതെങ്കിലും ഇവിടെ അന്തിയുറങ്ങുന്നത് ആദ്യമായാണ്. അതിന് സൗകര്യം ചെയ്തതും ചെറിയാപ്പ തന്നെ. ദരിദ്രയായ താൻ ഇന്ന് സാമ്പത്തിക ശേഷിയുള്ള ഒരു പിതാവിൻ്റെ മകളാണോ എന്ന് തോന്നിപ്പോകുന്ന അവസരങ്ങൾ ഇടക്കുണ്ടാകുന്നു. യുവതിയായ ഒരു ദരിദ്ര വിധവയെ സംബന്ധിച്ചിടത്തോളം ഇത് എന്തൊരു ഭാഗ്യമാണ്. ഈ ഭാഗ്യവും അള്ളാഹു വിചാരണയുടെ വിഷയമാക്കില്ലേ? ആക്കും. ലതുസ് അലുന്ന യോമ ഇതിൻ അനിൻ നഅയിം എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. പിന്നീട് ആ ദിവസം സുഖാനുഭവങ്ങളെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന്. എന്താ മോളെ ബെഡ്ഷീറ്റ് വിരിക്കാതെ കയ്യിൽ പിടിച്ചങ്ങനെ നിൽക്കണ്? ചെറിയാപ്പ ചോദിച്ചു. ചെറിയാപ്പ തൻ്റെ അടുത്തുള്ളത് അവൾക്ക് അപ്പോഴാണ് ഓർമ്മ വന്നത്. ആലോചനയിൽ എല്ലാം മറന്നുപോയി. ആളുകൾ ചുറ്റുമുള്ളപ്പോഴും അതിനിടയിൽ ഒരു ചെറിയ കൂട് സൃഷ്ടിച്ച് ഇടയ്ക്കിടെ അതിലേക്ക് ആണ്ടുപോകാറുണ്ട് താനെന്ന് അവൾ ഓർത്തു. ചെറിയാപ്പ ഇതറിഞ്ഞതിൽ അവൾക്ക് ലജ്ജ തോന്നി. ഞാൻ ഓരോന്ന് ആലോചിച്ചു പോയതാ ചെറിയാപ്പ. ഒന്നും ആലോചിച്ച് ബേജാറാവണ്ട മോളെ. ബുദ്ധിമുട്ട് തീർക്കാൻ എനിക്ക് കഴിയുന്നിടത്തോളം ഞാൻ നോക്കൂ. ഞാൻ ആലോചിക്കുന്നത് ബുദ്ധിമുട്ടിനെപ്പറ്റിയല്ല, എനിക്ക് ചെറിയാപ്പൻ്റെ കയ്യിലൂടെ പടച്ചോൻ എത്തിച്ചു തന്ന സഹായത്തെപ്പറ്റിയാണ്. അതുകൊണ്ടും ഞാൻ ചോദ്യം ചെയ്യപ്പെടുമല്ലോ. തീർച്ചയായും. ആ വിചാരം നമ്മളെ മനസ്സിലുണ്ടായാൽ നമ്മൾ രക്ഷപ്പെടും. ജാഫറും റുഷ്ദയും അങ്ങോട്ട് വന്നു. ഞാനിന്ന് ചെറിയാപ്പൻ്റെ കൂടെ കിടക്കട്ടമ്മാ, എനിക്ക് ചെറിയാപ്പ ഗൾഫിലത്തെ കഥ പറഞ്ഞുതരും. ഹസൻ അലി ജാഫറിനെ കട്ടിലിൽ പിടിച്ചിരുത്തി. തലയും പുറവും തലോടിക്കൊണ്ട് ചോദിച്ചു, ഗൾഫിലെ കഥ പറയുന്നതിനു പകരം പിന്നീടൊരിക്കൽ ഗൾഫിലെ കഥ അവിടെ കൊണ്ടുപോയി കാണിച്ചു തന്നാൽ പോരെ? വേണ്ട, ഇപ്പോൾ അവിടുത്തെ കഥ പറഞ്ഞു തന്നാൽ മതി. ഗൾഫിൽ ഞാൻ വലുതാകുമ്പോൾ സ്വന്തം പോയിക്കോളാം. ഹാ, മെടുക്കൻ. അങ്ങനെ തന്നെ ആ കുട്ടികൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ഗൾഫിൽ പോയിട്ട് ഉമ്മാക്കും എൻ്റെ ഇത്താത്താക്കും ധാരാളം പൈസയൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. മകൻ്റെ വാക്കുകൾ സുമയ്യക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അധികമൊന്നും ചിന്തിച്ചു പറഞ്ഞതായിരിക്കില്ല അവൻ. എന്നാലും ഞാൻ ഗൾഫ് കാണിച്ചു തരാമെന്ന് ചെറിയാപ്പ പറഞ്ഞപ്പോൾ വലുതായിട്ട് സ്വന്തം പൊയ്ക്കൊള്ളാമെന്ന് അവൻ്റെ നാവിൽ നിന്ന് വന്നല്ലോ. പടച്ചോൻ ആ മോഹം കബൂലാക്കിയാൽ മോൻ ചെറിയാപ്പാനെ ബുദ്ധിമുട്ടിക്കേണ്ട. നാളെ 4 മണിക്ക് എണീക്കേണ്ടതാ. പോരാത്തതിന് ഇന്നലെ നല്ലോണം ഉറക്കൊഴിക്കുകയും ചെയ്തിട്ടുണ്ട്, സുമയ്യ പറഞ്ഞു. ഉമ്മയുടെ വിലക്ക് കേട്ടപ്പോൾ അവൻ തൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് ഹസനലി ശ്രദ്ധിച്ചു. അവൻ്റെ കണ്ണിൽ കഥ കേൾക്കാനുള്ള ദാഹം തുളുമ്പുന്നുണ്ടെന്ന് മനസ്സിലായി. സുമി, എനിക്ക് ക്ഷീണുണ്ടെന്നതും നാളെ നേരത്തെ എണീക്കണം എന്നുള്ളതൊക്കെ നേരാ. എന്നാലും ജാഫുൻ്റെ മോഹം തീർക്കാതെ ഉറങ്ങാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് നീ പോയി കിടന്നു. ജാഫോ മോൻ കഥയും കേട്ട് ഇന്ന് എൻ്റെ കൂടെ ഉറങ്ങിക്കോട്ടെ. അവൾ മകൻ്റെ പുതപ്പും കൊച്ചു തലയിണയും എടുക്കാൻ അകത്തേക്ക് പോയി. പോകുമ്പോൾ ഓർത്തു, ചെറിയാപ്പ ശരിയായ ഉപ്പ തന്നെ. ഒരുപ്പയ്ക്ക് മകളോട് എത്ര സ്നേഹമുണ്ടോ അതേ സ്നേഹം ചെറിയാപ്പയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഏതാനും മാസത്തെ പരിചയം മാത്രമുള്ള ചെറിയാപ്പ മക്കളുടെ യഥാർത്ഥ വലിയപ്പയായി മാറിയത്. ചെറിയാപ്പ പോയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് മക്കൾ സമയം തള്ളി നീക്കുക? പുതപ്പും തലയിണയുമായി തിരിച്ചു വന്നപ്പോൾ ചെറിയാപ്പയുടെ ശബ്ദമാണ് കേട്ടത്. പണ്ട് ഒരു നാട്ടിൽ സാധുവായൊരു മനുഷ്യനുണ്ടായിരുന്നു. ജീവിക്കാൻ വകയില്ലാതായപ്പോൾ അയാൾ ഗൾഫിൽ പോകാൻ ആഗ്രഹിച്ചു. അങ്ങനെ വിമാന ടിക്കറ്റിൻ്റെ പൈസ പോലും പലരോടും കടം വാങ്ങി അയാൾ ഗൾഫിലേക്ക് വിമാനം കയറി.
0: മാഷാല്ല, നല്ലൊരു കഥ നമ്മൾ കേട്ടു അല്ലേ? വീട്ടിൽ നല്ല ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചു. നല്ല ഓർമ്മകൾ ബാക്കിയാവുന്നു എന്ന തലക്കെട്ടിലാണ് നമ്മൾ ഇന്നത്തെ ഒരു കഥ കേട്ടത്. അപ്പൊ നമ്മൾ യാത്ര ഗംഭീരായിട്ടുണ്ടാവും അല്ലേ ഈ കഥയൊക്കെ കേട്ട്. ഇങ്ങനെ
1: അപ്പൊ അങ്ങനെ കഥ ഇങ്ങനെ കേട്ട് ബാംബു ഗ്രാഫ്റ്റിംഗും ജംഗിൾ സഫാരിയും എന്ന ഒരു ദൃശ്യം പ്രോഗ്രാമിലേക്ക്.
0: യെസ്, അപ്പൊ യാത്ര നമ്മൾ തുടരാണ്. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇബിനലി അടുത്ത നാട്ടുകാരെയും അബ്ദുസ്സലാം വീട്ടിയും വീണ്ടും നമ്മുടെ കൂടെ ചേരുന്നു ദൃശ്യത്തിൽ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കാഴ്ചകളുടെ പുതിയ അനുഭവങ്ങളും വിശേഷങ്ങളും ഒക്കെയായിട്ട് ഇന്നത്തെ ദൃശ്യം എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ളത് ഇബിനലിക്കയാണ്. പറമ്പിക്കുളത്തെ യാത്രാ വിശേഷങ്ങൾ, വിവരണങ്ങളാണ് ഈ എപ്പിസോഡിൽ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ യാത്രയുടെ മുന്നൊരുക്കങ്ങളും പറമ്പിക്കുളത്തേക്ക് എത്തിയതുമായ കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. ഈ എപ്പിസോഡിൽ യാത്ര അവിടെ ചെന്നതിന് ശേഷമുള്ള കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. പീസ് റേഡിയോ ദൃശ്യം ഈ ഒരു എപ്പിസോഡിൽ ആദ്യമായി നമുക്ക് ഇബിനലിക്കയെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും
4: വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
3: ഇബിനലിക, നമ്മളപ്പോൾ പറമ്പിക്കുളത്തെത്തി. ഇനി എന്ത് ഒരു കൗതുകം യാത്ര പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇനി എന്തൊക്കെ ഇവിടെ കാണാനുള്ളത്, അവിടെ എത്തോളം എപ്പോഴാണ് എത്തുക എന്നുള്ളതായിരിക്കും, എത്തിക്കഴിഞ്ഞാൽ ഇനി എന്താ ഉള്ളത് എന്നുള്ളതാണ്. സ്വാഭാവികമായും ദൃശ്യം കേൾക്കുന്ന ആദ്യ എപ്പിസോഡിൽ എത്തിക്കഴിഞ്ഞല്ലോ, ഇനി എന്തായിരിക്കും അവിടെ കാഴ്ചകളിലാന്ന് കേൾക്കണമെന്ന് കൗതുകം ഉണ്ടാവും. അവിടെ എത്തി റൂമിൽ നിന്ന് ഒന്ന് ഫ്രഷായി, പിന്നെ എങ്ങനെയാണ് ആ ഒരു യാത്രയുടെ അവിടെ എത്തി കാഴ്ചകളുടെ തുടക്കം എങ്ങനെയായിരുന്നു?
4: ഒന്ന് വിശ്രമിച്ച് മേലൊക്കെ കഴുകി അവിടെ ഫുഡ് റെഡിയാവുമെന്ന് പറഞ്ഞു. ഫുഡ് പാക്കേജിൻ്റെ ഭാഗമാണ്, നാടൻ ചോറും മീൻകറിയും മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. ടേസ്റ്റി ഫുഡാണ് അവിടെ, അവരെന്നെ നമുക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്യുന്ന ഐറ്റാണ്. ഭക്ഷണം കഴിഞ്ഞാൽ അവരൊരു സമയം പറഞ്ഞു, ഒരു 1.5 മണിക്കൂറിനുള്ളിൽ വാഹനം റെഡി വരും, അപ്പോഴേക്കും റെഡി ചെയ്ത് നിൽക്കാൻ പറഞ്ഞു. വിളിക്കുമെന്ന് ചോദിച്ചു, വിളിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് തന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവില്ല, നമ്മൾ റെഡി ആയിരിക്കും, വിളിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അവർ പിന്നെ വാഹനം എത്തി, എല്ലാവരെയും വിളിച്ചു. നമ്മൾ ഓരോരുത്തരായിട്ട് വണ്ടിയിൽ കയറി. വണ്ടി എന്ന് പറയുമ്പോൾ ഒരു പച്ച പെയിൻ്റ് അടിച്ച് കാടിൻ്റെ ഒരു ഭാഗമാണെന്ന് നമുക്ക് തോന്നുന്ന പോലുള്ള ഒരു ബസ്സിൻ്റെ ചെറിയൊരു ബസ്, മിനി ബസ് പോലെ ഒരു ബസ്സാണുള്ളത്.
3: അവിടെ നമ്മുടെ ഡ്രസ് കോഡിനോ ബാക്കി കാര്യങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് വരേണ്ടിയുണ്ടോ? കളർ മാറ്റം, അല്ല ഉതിപ്പുള്ള കളർ ഒഴിവാക്കണം, അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ?
4: ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. പിന്നെ യാത്രക്കുള്ള സുഖം, കുറച്ച് ലൂസായിട്ടുള്ള ഡ്രസ്സ് വേണം. പിന്നെ അതേപോലെ കോട്ടനാണ് മിക്കവാറും ധരിക്കാൻ സൗകര്യം. ചൂട് ഉള്ളൊരു സമയമായിരുന്നു, അത്യാവശ്യം ചൂടൊക്കെ ഉള്ളൊരു നേരമായിരുന്നു അപ്പോൾ.
3: ആ യാത്രയിലെ അവിടുന്ന് കൂടെ ആദ്യമായി പറമ്പിക്കുളത്ത് കണ്ട എനിക്ക് തോന്നുന്നു കന്നിമാരത്തേക്ക് അതിൽ പ്രധാനപ്പെട്ടൊരു ഘടകം തോന്നുന്നുണ്ട്. എന്താണ് ഈ കന്നിമാരത്തേക്ക്?
4: 1973 തൊട്ട് വന്യജീവി സംരക്ഷണ കേന്ദ്രമായിട്ട് ടൈഗർ റിസർവ്, പറമ്പിക്കുളം ടൈഗർ റിസർവ് എന്നാണ് ശരിക്കും എൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പേര്, അങ്ങനെ പ്രഖ്യാപിച്ചതാണത്. പെരുവരിപ്പള്ളം തൂണക്കടവ്, പറമ്പിക്കുളം, ഈ മൂന്ന് റിസർവയറുകൾ ചേർന്നതാണ്. അതിൻ്റെ പിന്നെ വിസ്തൃതിയൊക്കെ പറയുന്ന 644 സംതിങ് ചതുരശ്ര കിലോമീറ്റർ ഒക്കെ ഉണ്ടാണ്. ഒരുപാട് റയറായിട്ടുള്ള പക്ഷികളുണ്ട്. മൃഗങ്ങളുടെ കാര്യം പ്രത്യേകിച്ച് പറയാനില്ല.
3: കടുവ റിസർവ്, ടൈഗർ റിസർവ് നമ്മൾ പറഞ്ഞല്ലോ, പിന്നെ പ്രധാനപ്പെട്ട, പിന്നെ നേരത്തെ പറഞ്ഞ ആനകളുടെ കാര്യം.
4: അതെ അതെ അതെ. ഞങ്ങൾ ബസ്സിൽ ഞങ്ങൾ വിളിച്ച് കയറ്റുന്നു. ഈ ഇപ്പോഴത്തെ നമുക്ക് കൗതുകമുണ്ടാക്കുന്നൊരു സംഗതികൾ, ഫോറസ്റ്റിലെ വാച്ചർമാരൊക്കെ മിക്കവാറും അവിടുത്തെ കാടുമായി ബന്ധപ്പെട്ടുള്ള, അതായത് ഗോത്രവർഗ ആളുകളൊക്കെ ആയിരിക്കും. അവർക്ക് നൈസർഗികമായി തന്നെ കാടിനോടൊരു ഒരു ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും, ഒരിണക്കുണ്ടാവും. കാരണം കാടിനെ അവർ സ്നേഹിക്കും. നമ്മൾ ടൂറിസ്റ്റുകളാണ് അല്ലെങ്കിൽ ചെന്ന് പോരുന്നവരാണ്, അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണത്. വേറൊന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്, വളരെ പണ്ട് കാലത്തൊക്കെ അവർ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഈ വനവിഭവങ്ങളൊക്കെ കൊണ്ടാണല്ലോ ജീവിച്ചിരുന്നത്. ചിലരൊക്കെ എങ്കിലും പിന്നെ സാധനങ്ങൾ കടത്തി അങ്ങനെ ജീവിച്ചിരുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നിലമ്പൂർ കാടുകളിലൊക്കെ തേക്കൊക്കെ വെട്ടിയിട്ട് കള്ളക്കടത്തൊക്കെ നടത്തിയിരുന്ന ആൾക്കാരാണ്. അവരാവില്ല അത് ചെയ്യുന്നത്, വേറെ ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം. പക്ഷെ അവരെയൊക്കെ വനം വകുപ്പ് എന്ത് ചെയ്തു വെച്ചാൽ അവരൊക്കെ ഈ കാടിൻ്റെ ഭാഗമാക്കി, ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ഭാഗമാക്കി, വാച്ചർമാരായിട്ട് മറ്റൊക്കെ പണി ജോലി കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ഭാഗമാണത്. ഞങ്ങളുടെ ഒരു ഗൈഡ് ബാബു എന്ന് പറഞ്ഞ ഒരാളായിരുന്നു, കുറച്ച് കറുത്ത് ചുരുണ്ട മുടിയായിട്ട് അവിടെ ഒരു ഒരു രസിക്കൻ. എന്ന് വെച്ചാൽ അവരുടെ ഭാഷയിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നമുക്ക് തമിഴ് മിക്സ് ചെയ്തിട്ട് പറയും, മലയാളത്തിൽ പറയും, അത്യാവശ്യമുള്ള ഇംഗ്ലീഷും ആളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, പിന്നെ മുമ്പൊരു ചെറിയൊരു ഉപദേശം പോലെ പറഞ്ഞു, കാട്ടിലേക്കാണ് പോണത്, കാട് എന്ന് പറയുന്നത് നിങ്ങളുടെ അല്ല, മനുഷ്യന്മാരുടെ അല്ല, മൃഗങ്ങളുടെയാണ്, നമ്മളാണ് അവിടുത്തെ അതിഥികൾ. അപ്പോൾ അവരൊരു തരത്തിലും പ്രയാസപ്പെടുന്ന രൂപത്തിലൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല, കൂക്ക് വിളിക്കാനോ ബാക്കിയുള്ള ഒന്നും ചെയ്യരുത്. അവർക്കൊരു തടസ്സമില്ലാതെ അങ്ങനെ നമ്മൾ അവരുടെ കൂടെ അങ്ങനെ കടന്നു പോകണമെന്ന് പറഞ്ഞു.
3: അപ്പോൾ അവിടെ ആ കടന്നുപോക്കിൻ്റെ ഇടയിലാണെന്ന് തോന്നുന്നു ആദ്യത്തെ കാഴ്ചയായിരിക്കുമോ കന്യാമരത്തേക്ക്?
4: കന്യാമരത്തേക്കിന് മുമ്പ് നമ്മൾ പിന്നെ ഒരു ഡാം സൈറ്റിലേക്കാണ് പോകുന്നത്. ആദ്യത്തെ ഇറക്കം അവിടെയാണ്.
3: ഓ,
4: അപ്പോൾ ചൂടുള്ള ഒരു സ്ഥലത്തു നിന്ന് അങ്ങനെയാണ് പോയിട്ട് ചൂട് കുറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തുകയാണ്. എന്നാലും അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് അവിടെ. റിസർവയറിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഡാമിലേക്ക് പ്രവേശനമല്ല, അവർ ബ്ലോക്ക് ചെയ്തിരുന്നു, അല്ല പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭാഗത്തേക്ക് പോയി ഒന്ന് എത്തി നോക്കിയിട്ട് കുറച്ച് നേരൊക്കെ ഒന്ന് കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. ആ ഈ യാത്രയുടെ തുടക്കത്തിൽ കുറച്ചൊരു ആവേശം കൂടുമല്ലോ, കാട് ഒന്ന്, പിന്നെ ഇങ്ങനെ വിശാലമായി കിടക്കുന്ന ഡാമും വെള്ളവും, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അതിൽ എനിക്കൊരു കൗതുകം തോന്നിയൊരു സംഗതി, ചൂട് ഉണ്ടായിരുന്നു അത്യാവശ്യം, അപ്പോൾ ദാഹം തുടങ്ങി നമുക്ക്. പിന്നെ ഊണ് കഴിച്ച് വലിയ വിശ്രമമില്ലാതെ പോരും ചെയ്താണല്ലോ. അപ്പോൾ അവർ പിന്നെ കുപ്പിയൊക്കെ എടുത്തിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് വെള്ളം കൊണ്ടുവന്ന് തന്നു. നമ്മൾ ധൃതിയിൽ വെള്ളം എടുക്കാൻ മറന്നു പോയിരുന്നു. വെള്ളം നോക്കുമ്പോൾ നല്ല തണുപ്പ്, ഒരു ഐസ് വാട്ടർ. ഞാനിങ്ങനെ ചോദിച്ചു, ഇവിടെ തണുപ്പിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് ചോദിച്ചേ. അപ്പോൾ അയാൾ ചിരിച്ചു പറഞ്ഞു, ഇത് കാട്ടിലെ വെള്ളമാണ്.

0: തിരിവും റോഡും വീതി കുറവായിരിക്കും. ഓപ്പോസിറ്റ് ഒരു വാഹനം വന്നാൽ ഒതുക്കി കൊടുത്തിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. കാട്ടിലൂടെ വളരെ പതുക്കെ പോകണം, മൃഗങ്ങൾക്ക് ഒരു തടസ്സം ഉണ്ടാകുന്നുണ്ട്. അത് തന്നെയാണ്. പിന്നെ ഇടയ്ക്കുള്ള മഴയും കാറ്റും അത് കാരണം റോഡ് പൂഞ്ചി, അപ്പോൾ അങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് ചില വളവൊക്കെ നമ്മൾ ഇത് കൊള്ളുമോന്നൊക്കെ നോക്കും, തോന്നും പറയാം ഈ റോഡിൽ കൂടി നമുക്ക് വണ്ടിക്ക് പോകാൻ പറ്റുമെന്നൊക്കെയുള്ള. പക്ഷെ ഡ്രൈവർ നല്ല മിടുക്കണ്ടായിരുന്നു. അവരൊക്കെ ഈ പിന്നെ ഒരു പച്ച ഫോറസ്റ്റിയുടെ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, ആ യൂണിഫോമൊക്കെ ഇട്ടിട്ടുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെയാണ് കുറച്ചുകൂടി യാത്ര ചെയ്തിട്ട് കന്യാമാരത്തേക്ക് കാണാൻ പോകുന്നത്.
1: ഏകദേശം 460 വർഷം പഴക്കമുള്ള തേക്കാന്നാണ് പറയുന്നത്.
0: 500 വർഷത്തോളം പഴക്കമുണ്ടെന്നൊക്കെയാണ് പറയണത്.
1: ആ ഒരു തേക്കിനെ കുറിച്ച് പറയുമ്പോഴേ അവിടെ അവിടുന്ന് ഒരു ആ സമയത്തുണ്ടായ ഒരു സംഭാഷണമുണ്ട്. അവിടുന്ന് മറ്റ് ടൂറിസ്റ്റുകളും കൂടെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. തേക്കുമായി ബന്ധപ്പെട്ട് നടന്നൊരു രസകരമായ ഒരു സംഭവം ഉണ്ടല്ലോ.
0: കന്യാമാരത്തേക്ക് 460 വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ 40 മീറ്ററോളം ഉയരമുണ്ട്. ഒരു മഹാവൃക്ഷം എന്നൊക്കെ തന്നെ പറയുന്നു. കേന്ദ്ര സർക്കാർ അതിനൊരു ഒരു അവാർഡൊക്കെ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. അതിന് ഔദ്യോഗികമായിട്ട് ഒരു മഹാവൃക്ഷ പുരസ്കാരമൊക്കെ നൽകിയിട്ട് അതിനെ അനുമോദിച്ചിട്ടുണ്ട്. പടർന്ന് പന്തലിച്ച് ഉയരത്തിൽ നിൽക്കുന്ന ഒരു മഹാവൃക്ഷം തന്നെയാണത്.
1: അതേക്ക് അതിന് സംരക്ഷണ ഭിത്തി ആയിട്ട് അങ്ങനെ എന്തോ.
0: ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നിയത് പണ്ടത്തെ ഒരു കമ്പാരിസനാണ്. ഞാനൊരു 30 കൊല്ലം മുമ്പ് പോയപ്പോഴുള്ള, അന്ന് ശരിക്ക് ആരാലും അറിയപ്പെടാതെ കൂട്ടത്തിലൊരു മരമായി ഒറ്റയ്ക്ക് നിന്നിരുന്ന എന്ന് പറയാം, അത്ര വലിയ ശ്രദ്ധയൊന്നുമില്ലാതെ നിന്നിരുന്നതാണ്. ഞങ്ങൾക്കന്ന് ആ കന്യാമാരത്തേക്ക് കാണിച്ചു കൊടുത്ത് തന്നത് അവിടുത്തെ ഒരു ഗോത്രവർഗ ആയിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ ചെന്നപ്പോൾ പിന്നെ ആൾ VIP ആയിരിക്കുന്നു. സംരക്ഷണ ഭിത്തി കെട്ടിയിട്ടുണ്ട്, അതിലേക്ക് സ്റ്റെപ്പുണ്ട്. നമ്മളൊരു നമ്മൾ ഒരാളുടെ ഒരു അര ഉയരത്തിൽ ഭിത്തി കെട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അതിൽ കയറി ചുറ്റും ചെങ്ങലൊക്കെ കെട്ടിയിട്ടുണ്ട്, വല്ലാതെ ആൾക്കാരെ അതിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്. ഒരു രണ്ടാൾ ഒന്ന് പിടിച്ചാൽ അതിൻ്റെ ചുറ്റും എത്തില്ല, അത്രയും വലുതാണ്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം, ഞങ്ങളുടെ കൂടെ ഒരു സായിപ്പ് മാതാമി ഉണ്ടായിരുന്നു.
1: അതെ,
0: സായിപ്പ് വളരെ നല്ല രസികനായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ഈ മരങ്ങളുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സംഗതിയിൽ അയാൾ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആള് ഒരു 19 വയസ്സിൻ്റെ പ്രായമുണ്ട്. പിന്നെ അവരുടെ കൂടെ മദാമുണ്ട്, മദാമ ടീച്ചറാണെന്നാണ് പറഞ്ഞത്. അവർ എനിക്ക് തോന്നുന്നത് മലയാളികളെക്കാൾ കൂടുതൽ ടൂറിസ്റ്റുകളെ അവരെയാണ് ഏറ്റവും ലൈവ്. പിന്നെ തിരക്കൊന്നും ഉണ്ടാക്കാതെ അവർ പിന്നെ ഓരോ സംഗതികൾ പതുക്കെ പോയിട്ട് അത് കാണും. പിന്നെ അത് ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കും. പിന്നെ നമ്മൾ നേരെ കുപ്പായിട്ട് പോവുകയാണല്ലോ, അവരങ്ങനെയല്ല. അവർ ആ സംഗതി ആദ്യം പഠിച്ച്, അത് നന്നായിട്ട് പഠിച്ച് അതിൻ്റെ കാര്യങ്ങൾ ഒക്കെ നോക്കി ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് റെഡി ആയിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സംഗതി, പിന്നെ ഒരു കുറച്ചൊരു ദേഷ്യത്തോടു കൂടിയാണ് പറഞ്ഞത്, ഈ പിന്നെ കന്യാമാരത്തേക്കിനെ നിങ്ങൾ തടവറയിലാക്കിയിരിക്കുകയാണ്, അതിനെ വളരെ സ്വതന്ത്രമായി വിടണം, അത് കാറ്റും അതിന് പിന്നെ വെള്ളമൊക്കെ അത് കിട്ടിയിട്ട് അത് അതിൻ്റെ പിന്നെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ. നിങ്ങളിപ്പോൾ തന്നെ തറകെട്ടി ഉയർത്തി, അപ്പോൾ അതിന് വെള്ളം കിട്ടില്ല, ആവശ്യത്തിന് വെള്ളം കിട്ടില്ല, അതിൻ്റെ വേരുകൾക്കൊക്കെ പ്രയാസം ഉണ്ടാക്കും, അപ്പോൾ അതിനെയൊക്കെ സ്വതന്ത്രമായിട്ട് വിടണം. അങ്ങനെ നിങ്ങൾ പിന്നെ PDP മരത്തിന് എന്നുള്ള രൂപത്തിലൊക്കെ കുറച്ച് തമാശയെ കലർത്തിയിട്ട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമുക്കും തോന്നി ശരിയാണ്. പക്ഷേ ഈ കന്യാമാരത്തേക്ക് എന്നുള്ള ഒരു പ്രത്യേകതയുള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു മരത്തെ നമ്മൾ അങ്ങനെ തീരെ അവഗണിക്കുന്നതും ശരിയല്ലല്ലോ.
1: അപ്പോൾ ആ തേക്കിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞ് പിന്നെ വീണ്ടും യാത്ര മുന്നോട്ട് തന്നെ പോകുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇടയിൽ ഒരു കരടിയെ നിങ്ങൾ അല്ലേ
0: കരടി മടങ്ങി വരുമ്പോഴാണ്
1: കാണുന്നത് അല്ലേ.
0: നമ്മൾ ആ യാത്രക്കിടയിൽ പിന്നെ കാട്ടിൽ പോകുമ്പോൾ നമുക്ക് എപ്പോഴും കൗതുകം പിന്നെ മൃഗങ്ങളെ കാണുന്നതാണ്. ആന ഒക്കെ പറയുമ്പോൾ നമുക്കൊരു പേടിയുണ്ടെങ്കിലും ഈ ഫോറസ്റ്റിൽ ഒരു വാഹനത്തിൽ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്കൊരു ധൈര്യമൊക്കെ,
1: കുട്ടിക്കുമ്മാന്റെ കൈ പിടിച്ച് നടക്കുമ്പോൾ
0: അതെ ആ ഒരു ധൈര്യം പോലെയാണ്. അപ്പോൾ നമ്മൾ പിന്നെ അപൂർവം വണ്ടികൾ ക്രോസ് ചെയ്ത് വരുന്നുണ്ട്. അതായത് കുറച്ച് നമുക്ക് മുമ്പ് പുറപ്പെട്ട ആൾക്കാരായിരിക്കാം. അപ്പോൾ അവർ ഇവർക്ക് സിഗ്നല് കൊടുക്കും, ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഇന്നതുണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ കണ്ടത് പിന്നെ മാൻ കുട്ടികളൊക്കെയാണ്. നമ്മളങ്ങനെ കാണുമ്പോൾ അവർ ഈ കാട്ടിലെ മൃഗങ്ങൾ പ്രത്യേകിച്ച് വാഹനങ്ങളൊക്കെ ഇടക്കിടെ കാണുന്ന ആൾ മൃഗങ്ങൾക്ക് നമ്മളെ വലിയ മൈൻഡൊന്നും
1: ഉണ്ടാവില്ല. നമുക്ക്
0: കൗതുകമില്ല. അവർ നമ്മളെ വാഹനത്തിൻ്റെയൊക്കെ മുന്നിലാണെങ്കിൽ ചിലപ്പോഴൊന്ന് മാറി തരും.

0: അല്ലെങ്കിൽ ഒന്ന് അപ്പുറത്തേക്ക് ഒന്ന് മാറി നിൽക്കും, അത്രയൊക്കെ ഉള്ളൂ. ദൂരത്തേക്കാണെങ്കിൽ അവർ തീരെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. പിന്നെ ബാംഗ്ലൂരിൽ ആണെന്ന് തോന്നുന്നുണ്ട് ബെന്നാർഘട്ട്, അവിടെ ഇതേപോലെ മൃഗങ്ങളെ തുറന്നു വിട്ട് നമ്മൾ വാനത്തിൽ പോകുന്ന ഒരു സ്ഥലമുണ്ട്, സിംഹം അങ്ങനെയൊക്കെ ഉണ്ട് തോന്നുന്നു. അതെ, അവിടെ പോയിട്ട് ഒരു സിംഹം റോഡിന് ക്രോസ് കടന്നു,
1: എണീറ്റ് പോകുന്നില്ല,
0: എണീറ്റ് പോകുന്നില്ല, വേറെ സ്ഥലമല്ല. കുറെ ഹോണൊക്കെ അടിച്ചു നോക്കി, ഒരു കൂസലുമില്ല. പിന്നെ ഒരു 5-10 മിനിറ്റ് അവിടെ നിന്ന് അപ്പോൾ ഡ്രൈവർ ഫോട്ടോ ഒക്കെ എടുത്തോളെന്ന് പറഞ്ഞു. അങ്ങനെ ഡോറൊക്കെ പുറത്തിറങ്ങാൻ അയക്കില്ല, ജനാലെ കൂടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ആള് വിശ്രമമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വണ്ടി പോകുന്നത്. അപ്പോൾ അവർക്കറിയാം കാട് അവരുടെ എന്നുള്ളത്. നമ്മൾ ഈ വഴിയിൽ മാൻ കൂട്ടങ്ങളൊക്കെ കുറേ കണ്ടു. പിന്നെ കുറച്ച് ദൂരെ ചെറിയ ചോലകളും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ചെറിയ മരങ്ങളും പുല്ലും ഒക്കെ ആ ഭാഗത്തോടെ മേയുന്ന പിന്നെ മാൻകൂട്ടങ്ങൾ കുറേ കണ്ടു ആ സമയത്ത്. പിന്നെ കുറച്ച് ആനകളെയും കണ്ടു. ആന ഒറ്റക്ക് നിൽക്കുന്നതുണ്ട്, അതേപോലെ കൂട്ടമായിട്ട് മേയുന്നതുണ്ട്. ഒരു ആ ഗമയിൽ അവരിങ്ങനെ നടക്കണ കാണുമ്പോൾ നല്ല രസമാണ്.
1: പ്രത്യേകിച്ചും അവരുടെ ആവാസ വ്യവസ്ഥിതിക്കകത്ത് നിന്ന് തന്നെ കാണുമ്പോഴുള്ള ഒരു വേറെ.
0: അതെ അതെ അതെ അതെ. ആനയൊക്കെ രാജകീയമായി ഇങ്ങനെ പതുക്കെ നടന്ന് നമ്മുടെ ഇങ്ങനെ ഒന്നിങ്ങനെ പാളി നോക്കിയിട്ട് ഈ കണ്ട് നോക്കിയിട്ട് പോകണമെങ്കിൽ പോടോന്ന് പറഞ്ഞ് അല്ല. പിന്നെ മരങ്ങളുടെ ചില്ലകളൊക്കെ ഇങ്ങനെ പതുക്കെ തുമ്പിക്കൊണ്ട് താഴ്ത്തി ഒരു ഒന്ന് പൊട്ടിച്ചെടുത്ത് അതൊന്ന് അടിച്ച് അതിൻ്റെ പുല്ലൊക്കെ അതിൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കളഞ്ഞെടുത്ത് പിന്നെ അടുത്ത മരത്തിൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെ വളരെ ഒരു അലസ ഗമനം, നമ്മൾ ഈവനിങ് വാക്കൊക്കെ പറയില്ല ഇങ്ങനെ പതുക്കെ. കുട്ടികളൊക്കെയാണ്, നമ്മളെ കുട്ടികൾക്ക് ഇപ്പോൾ അതിന് ചാൻസ് ഇല്ല, അവർ മൊബൈലൊക്കെ നോക്കി കുത്തിയിരിക്കുകയായിരിക്കും. അതേപോലെ അങ്ങനെ ഒരു റിലാക്സ് ആയിട്ട് ഇങ്ങനെ നടക്കുന്ന നല്ല രസകരമായ കാഴ്ചയാണ്.
1: അത് ഏകദേശം എത്ര സമയം ഉണ്ടായിരുന്നു അത്, ആ ഒരു അന്നത്തെ യാത്ര?
0: അന്നത്തെ യാത്ര നമ്മളൊരു 3 മണിയോടാണ്, വൈകുന്നേരം 3 മണിക്കാണ് പുറപ്പെടുന്നത്.
1: എന്നിട്ട്
0: ഈ ആദ്യത്തെ ഡാമൊന്ന് കണ്ട് കന്യാമാരത്തേക്ക് കഴിഞ്ഞ് അടുത്ത് ഈ കാടിനുള്ളിലേക്ക് പോയി അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ പറമ്പിക്കുളത്തേക്ക് എത്താറാവുന്ന സമയത്തേക്ക്, അതായത് മുകളിലേക്ക് സൈറ്റിൻ്റെ അവിടെ ഇങ്ങനെ തണുപ്പ് കൂടുന്നു, കയറ്റം കൂടുന്നു, പിന്നെ വണ്ടിയുടെ ഗിയറൊക്കെ വലിയ വലിയ ഗിയറിനൊക്കെ ചോർന്ന് ഫസ്റ്റും സെക്കൻഡിലും കേട്ടിട്ട് വലിപ്പിച്ച് കയറ്റുന്നു. അങ്ങനെ മുകളിൽ കയറി വരുമ്പോൾ അപ്പം ശരിക്കും തണുപ്പ് തുടങ്ങി,
1: തണുപ്പ് തുടങ്ങി.
0: അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചൂടാണ്, സ്വാഭാവികമായിട്ടും തണുപ്പുണ്ടാവില്ല എന്നാണല്ലോ നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്ക് തണുപ്പ് തുടങ്ങി.
1: ഒരു അപ്പോൾ ഏകദേശം ഇരുട്ടി തുടങ്ങിയോ
0: അവിടെ? പിന്നെ മുകളിലേക്ക് എത്തിയപ്പോഴേക്കൊരു 5 മണിയൊക്കെ,
1: 5 മണി
0: ഒരു 4 മണി, ആ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും.
1: തണുപ്പ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും യാത്രയിലാവുമ്പോൾ നമുക്കൊരു ചായ കുടിക്കണം തോന്നും. ഇബിനേലിക്കാക്കും അതുപോലെ ചായ കുടിക്കാൻ തോന്നി.
0: ചായ കുടിക്കുന്ന നിർബന്ധമാണ്. മാത്രമല്ല നമ്മളെ ഗൈഡ് ബാബുവിനോട് പതുക്കെ ചോദിച്ചു ഒരു ചായക്ക് വല്ല വഴിയുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ചിരിച്ചിട്ട് പറഞ്ഞു ചായ നമ്മുടെ പാക്കേജിൻ്റെ ഭാഗമാണ്, ഇനി അടുത്ത പരിപാടി ചായയാണ് പറഞ്ഞു. അങ്ങനെ ചുരം പോലെ കയറി ചെന്ന് അവിടെ ഒരു ഒരു നാടൻ ഹോട്ടലുണ്ട്, ഹോട്ടലിൽ ചെന്നപ്പോൾ പ്രഖ്യാപിച്ചു ഒരു ചായ 1 കടി ഒരാൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വകയാണ്,
1: ഓ
0: അതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ കഴിച്ചോളൂ, വേറെ സാധനങ്ങളുണ്ട് അത് നിങ്ങൾ വേറെ കാശ് കൊടുക്കണം പറഞ്ഞു. അപ്പോൾ ചെറിയൊരു കാറ്റ്, തണുപ്പിങ്ങനെ തുടങ്ങുന്നു, നമുക്ക് ഈ വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോൾ എന്തൊരു ചായ നിർബന്ധമാണല്ലോ. അതും ഒരു ചായ കുടിച്ച് പിന്നെ 2-ാമത് ചായ കുടിച്ച് കടി, നല്ല നാടൻ ഐറ്റംസൊക്കെ ആയിരുന്നു, കടിയൊക്കെ എടുത്ത്. പിന്നെ അവരുടെ 1-2 ഐറ്റം ജ്യൂസുകളുണ്ട്, ജ്യൂസുകളൊക്കെ വാങ്ങി കുടിച്ചിട്ടാണ് പിന്നെ പുറത്തിറങ്ങിയത്. അവരുടെ വനവിഭവങ്ങളും അതേപോലെ അവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പും അവിടെ ഉണ്ട്. അപ്പോൾ ഈ ആ ഒരു പരിസരത്ത് വളരെ കുറച്ച് പേരുള്ളൂ ഈ ടൂറിസ്റ്റ് ചെല്ലുന്ന കുറച്ച് പേര്. അതേപോലെ ഈ അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ആൾക്കാരൊന്നും കാര്യമായിട്ടൊന്നുമില്ല,
1: അല്ല ടൂറിസ്റ്റുകളുടെ തിരക്കുകളോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല.
0: ഇല്ല, പിന്നെ ഞാൻ മിക്കവാറും പോക്ക് ഞങ്ങൾ പോവാറ് പിന്നെ വീക്കെൻഡിൽ പോകാറില്ല, പരമാവധി
1: പോവാറില്ല.
0: ഇല്ല, അത് വെള്ളി ശനി ഞായർ ദിവസങ്ങളിലും മൊത്തത്തിൽ തിരക്കായിരിക്കും, ബുക്കിംഗ് കിട്ടാൻ പ്രയാസമായിരിക്കും, മൊത്തത്തിൽ റോഡ് ബ്ലോക്ക് ആയിരിക്കും, താമസത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ നല്ലത് ഒരു തിങ്കൾ ചെവ് ബുധൻ വ്യാഴമൊക്കെ പോവുക,
1: അങ്ങനെ പോവുക.
0: തിരക്ക് കുറവുണ്ടാവും മിക്കവാറും, പിന്നെ പല സ്ഥലങ്ങളിലും വീക്കെൻഡിൽ റേറ്റ് കൂടും. അപ്പോൾ ലോഡ്ജാണെങ്കിലൊക്കെ അല്ലാത്ത ദിവസങ്ങളിൽ റേറ്റും കുറവുണ്ടാവും, പിന്നെ ഒന്ന് റിലാക്സ് ചെയ്ത് പോകാനും പറ്റും. അതുകൊണ്ട് അവിടുത്തെ കുറച്ച് പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ.
1: പിന്നെ അതിൽ എനിക്ക് തോന്നുന്ന കുറച്ചുകൂടി നെക്സ്റ്റ് ലെവലെന്ന് വെച്ചാൽ ബാംബു റാഫ്റ്റിംഗ് അല്ലേ, അത് അതിൻ്റെ അതല്ലാതെ വേറെ ഏതെങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് വേറെ പിന്നെ കാഴ്ചകൾ വേറെ ഉണ്ടായിരുന്നോ ഈ ചായ കുടിച്ച ശേഷം? പിന്നെ ലാസ്റ്റ് കാണുന്നത് ബാംബു റാഫ്റ്റിംഗ് അല്ലേ?
0: ചായ കുടിച്ചിട്ടുള്ള അടുത്തത് ബാംബു റാഫ്റ്റിംഗ് ആണ്. ബാംബു റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ചങ്ങാടത്തിലുള്ള ഒരു സ്വപ്ന സദൃശ്യമായ ഒരു യാത്രയാണ്. ചായ കുടിച്ചിട്ട് പിന്നെ റെഡിയാകാൻ പറഞ്ഞു, വിളിച്ച് കയറ്റി ഞാൻ പിന്നെ നമ്മൾ കുന്തത്തിന് കുറച്ചിങ്ങനെ താഴത്തേക്ക് ഇറങ്ങിപ്പോകണം. ഒക്കെ ഈ പറഞ്ഞ പോലെ വീതി കുറഞ്ഞ റോഡ്, ചിലയിടത്തൊക്കെ റോഡൊക്കെ പൊളിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു യാത്രയിൽ ഇടതുഭാഗത്ത് സെറ്റിലേഴ്സ് പോലെ, അതായത് അവിടെ പണിക്കൊക്കെ വന്നിട്ട് താമസിക്കുന്ന ഒരു പക്ഷേ അവിടെയുള്ള ആൾക്കാരനായിരിക്കാം, ചെറിയ ചെറിയ വീടുകളും കാര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഏതാണ്ട് ഇറങ്ങിയിട്ട് പോവുകയാണ്. അവിടെ ഇറങ്ങിയിട്ട് ചെല്ലുമ്പോൾ നമ്മൾ ഈ റോട്ടിൽ നിന്ന് ഈ ഇറങ്ങുന്നത് എന്താണെന്ന് പറയുക, നമ്മൾ ഒരു വിദേശ രാജ്യങ്ങളിലൊക്കെ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ള പോലൊരു സ്ഥലം പോലെയാണ്. നമ്മൾ ഒരു ഒരു കൊച്ചു ദ്വീപ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളങ്ങനെ ഇറങ്ങി ചെല്ലുന്നത് വിശാലമായൊരു പുൽമൈതാനത്തേക്കാണ്. ഈ പുൽമൈതാനത്തിൻ്റെ മുന്നിൽ ഇടതും വലതും മുന്നിലും വെള്ളമാണ്. അപ്പം ഇങ്ങനെ ഈ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു പച്ച വിരിച്ച ഒരു സ്ഥലത്ത് കൂടി ഞാൻ വണ്ടി ഇങ്ങനെ പോയിട്ടാണ് പോയി നിർത്തുന്നത്. നിർത്തിയിട്ട് നമ്മളിങ്ങനെ കാണുന്നത് ദൂരെ പല അടുക്കുകളായി കാണുന്ന മലകൾ, പിന്നെ പരന്നു കിടക്കുന്ന അതിൽ സഞ്ചാരികളെ കാത്തു നിൽക്കുന്ന എണ്ണം കുറവാണ് ബോട്ട്. ബോട്ട് എന്ന് പറയാൻ പറ്റില്ല, ചങ്ങാട. ഈ ബാംബു
1: റാഫ്റ്റിംഗ്,
0: ബാംബു റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് മുളകൾ തലങ്ങും വലങ്ങും കെട്ടിയിട്ട് കയറുകൊണ്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു സാധനമാണ്, അതാണ് ബാംബു റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ.
1: ഒരു എത്ര പേര് കയറുവരുതേ?
0: ഞങ്ങളിൽ രണ്ട് ബോട്ടിലാണ് കയറിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരെണ്ണത്തിൽ തന്നെ ഒരു അഞ്ചെട്ടളവ് കയറുന്നുണ്ട്. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ലൊരു വ്യൂ ആണ്. പിന്നെ എൻ്റെ മനസ്സിലിപ്പോഴാ വ്യൂ ഉണ്ട്, ഇങ്ങനെ ഒരു പച്ച മൈതാനം, അതിൽ നമ്മളൊരു പച്ച കളറിലൊരു ബസ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെള്ളം, അതിൻ്റെ പിന്നിൽ പിന്നെ കാടുണ്ട് ഒരു ഭാഗത്ത്, അതേപോലെ മലകളും. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഇപ്പോൾ എല്ലായിടത്തും ക്യാമറ ഉണ്ടല്ലോ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കാമെന്നപ്പോൾ ഇവർ പറഞ്ഞു പിന്നെ ഫോട്ടോ വന്നിട്ട് എടുക്കാം നമുക്ക് ആദ്യത്തെ പരിപാടി പിന്നെ യാത്രയാണെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി ഇവർ വിളിച്ചുകൊണ്ടുപോയി. വണ്ടിയിൽ തന്നെ മൂന്ന് പേരുണ്ട്, ഡ്രൈവറുണ്ട്, നമ്മുടെ പിന്നെ ഗൈഡ് ബാബുണ്ട്, കൂട്ടത്തിൽ ഒരു സഹായി കൂടി ഉണ്ട്. നമ്മൾ കിളിന്നൊക്കെ പറയാൻ വേണം തോന്നുന്നു. പിന്നെ മൂന്ന് പേരും കൂടി നമ്മുടെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ ബോട്ട് യാത്രയ്ക്ക് ഒരുങ്ങി ഞങ്ങളോട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി.
1: എത്ര സമയം എടുക്കും അതിലൂടെ യാത്ര?
0: അപ്പോൾ അതിൽ ചെന്നപ്പോഴാണ് ആൾക്കാർക്ക് കയറാൻ മടി. കാരണം ഇതുവരെയുള്ള യാത്രയ്ക്ക് എങ്ങനെയാണ്, പിന്നെ യാത്ര മീൻസ് ബോട്ട് യാത്രയ്ക്ക് സഞ്ചരിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ കപ്പലിൽ പോയ ആൾക്കാരുണ്ടാവും, പിന്നെ മോട്ടറൊക്കെ കടുപ്പിച്ചിട്ടുള്ള നല്ല കാണാനൊക്കെ ഭംഗിയുള്ള, ഇതെന്താ വെച്ചാൽ നാല് മരക്കഷ്ണങ്ങൾ കൂട്ടി കിട്ടിയിരിക്കുകയാണ്. ആ കെട്ടൊക്കെ നമുക്ക് അങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അതിലേക്ക് അവർ ഈ സാധനം തള്ളിയിട്ട് ഇങ്ങോട്ട് കരയത്തേക്ക് ഇങ്ങനെ മുട്ടിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ കയ്യൊക്കെ പിടിച്ചിട്ടാണ്, അവരെ കയ്യെ പിടിച്ചിട്ടാണ് നമ്മളിൽ കയറുന്നത്.
1: ഇവനിൽക്കാ നമ്മൾ ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ വളരെ ഒരു സസ്പെൻസ് ത്രില്ലൊക്കെ ഉള്ള ഒരു സന്ദർഭത്തിൽ എത്തി നിൽക്കുന്നത്. നമ്മുടെ സമയം ഇവിടെ മുന്നിൽ വന്ന് കുറച്ച് സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇതിവിടെ അവസാനിക്കുമ്പോൾ അടുത്ത എപ്പിസോഡിലേക്കുള്ള ഒരു ഒരു ഒരു ഒരു വഴി തുറക്കുകയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ബാംബു റാഫ്റ്റിങ്ങിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് മിഴി തുറക്കാമെന്ന് തോന്നുന്നു. പ്രിയമുള്ള ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിൽ ഇതുവരെ ഇബിനൊരിക്കയുടെ കൂടെ പറമ്പിക്കുളത്തെ ആ യാത്രാവിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. നമുക്കതിൻ്റെ അടുത്ത എപ്പിസോഡിൽ ഇൻഷാല്ലാ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും ചേരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ ബാറക്കല്ലാ. ഇന്ന് ദൃശ്യത്തിൽ നാം കേട്ടത് ബാംബു ഡ്രാഫ്റ്റിങ്ങും അതുപോലെ തന്നെ ജംഗിൾ സഫാരിയും എന്ന വിഷയത്തിലുള്ള ദൃശ്യം പ്രോഗ്രാമാണ് നാം കേട്ടത്. നമ്മോടൊപ്പം ചേർന്നത് ഇബിനു അലി എടത്തനാട്ടുകര, അബ്ദുൽ സലാം വീട്ടി എന്നിവരായിരുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരു പ്രോഗ്രാമിലേക്കാണ് പ്രിയ ശ്രോതാക്കളെ നാം പോകുന്നത്.
4: സ്നേഹക്കൂടിലേക്കാണ് നമ്മുടെ സഫാരി യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പിന്നെ ഇനിയിപ്പോൾ എന്താണ്, ഇനിയിപ്പോൾ എവിടേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് ചോദിച്ചാൽ, ജീവിതത്തിലെ സ്വകാര്യതയിൽ നമുക്ക് വന്ന തെറ്റുകളും തെറ്റുകുറ്റങ്ങളും വിപത്തുകളും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു സമാധാനത്തിൻ്റെ സംസാരം കേൾക്കാം.
2: ഇന്നത്തെ സ്നേഹക്കൂടിൽ ബഹുമാനനായ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സുലാഹി നമ്മോടൊപ്പം ചേരുന്നു.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹക്കൂടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്.
6: ചർച്ചയ്ക്ക് പകരം ഇന്ന് മറ്റൊരു മേഖലയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. സ്നേഹക്കൂടിൽ പരാതിയായും ദുഃഖമായും വേദനയായും നമ്മുടെ ശ്രോതാക്കൾ ആണും പെണ്ണും ഭാര്യയും ഭർത്താവും മക്കളും പിതാവും മാതാവും അങ്ങനെ ആരുമില്ലാത്തവരും ഉള്ളവരുമായി ആയിരക്കണക്കിന് ആളുകൾ പങ്കുവച്ച പ്രതികരണങ്ങളിൽ പൊതുവായി കണ്ടിട്ടുള്ള ഒരു വിഷയത്തോടുള്ള ചില പരിഹാര പ്രതികരണമാണ് ഈ ഒരു എപ്പിസോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു നല്ല രീതിയിൽ അത് നിർവഹിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മുമ്പത്തതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സാങ്കേതിക വിദ്യയും സംവിധാനങ്ങളും വളരുമ്പോൾ മനുഷ്യർക്കിടയിൽ അധർമ്മങ്ങളും അശുദ്ധികളും സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ വേഗതയേക്കാൾ ഉയരത്തിൽ വളരുന്നു വികസിക്കുന്നു എന്നത് ബോധ്യപ്പെടുന്ന അനുഭവങ്ങളാണ് പലപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം വീടകത്ത് നീറുന്ന മാനസികാവസ്ഥയിൽ കഴിയുന്ന ധാരാളം ആളുകളുണ്ട്. ഭാര്യയുടെ അവിഹിതങ്ങൾ, ഭർത്താവിൻ്റെ അശുദ്ധ ബന്ധങ്ങൾ, മക്കളുടെ വ്യത്യസ്തമായ അഡിക്ഷനുകൾ തുടങ്ങി ധാരാളം അധർമ്മങ്ങളും തിന്മകളും നിലനിൽക്കുകയാണ് നമ്മുടെയൊക്കെ കുടുംബാന്തരീക്ഷത്തിൽ. യസ്തഖ്ഫുന മിനന്നാസി വല യസ്തഖ്ഫുന മിനല്ലാഹ്. അവർക്കിതൊക്കെ ജനങ്ങളിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കാൻ കഴിയും. ഭാര്യയുടെ ഫോണിൻ്റെ പാസ്വേഡ് ഭർത്താവിനറിയില്ല, ഭർത്താവിൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് ഭാര്യയ്ക്കറിയില്ല, മക്കൾക്ക് സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് പലതും മാതാപിതാക്കളിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കാൻ കഴിയും. എന്നാൽ വല യസ്തഖ്ഫുന മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് ഇതൊന്നും മറച്ചു വെക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ലെന്നാണ്. യഥാർത്ഥത്തിൽ തിന്മകൾ നിലനിൽക്കുന്ന ജീവിതം അത് നമുക്കുണ്ടാക്കുന്ന നഷ്ടങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ തിന്മകൾ കുമിഞ്ഞുകൂടുന്ന, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ജീവിതം പൂർണ്ണമായും നമുക്ക് നഷ്ടങ്ങൾ മാത്രമാണ് വരുത്തുന്നത്. ഹൃദയത്തിൽ നിന്നും ആ തിന്മകളെ പറിച്ചറിയാനും മനസ്സുകളെ വിമലീകരിക്കാനും പുതിയ മനുഷ്യരായി മുന്നോട്ടു പോകാനും പ്രേരണ നൽകുന്ന വളരെ മഹത്തായ പരിഹാര നിർദ്ദേശങ്ങൾ ഇസ്ലാം നമുക്ക് മുന്നിൽ വച്ചിട്ടുണ്ട്. നിത്യജീവിതത്തിൽ ആരാധനാരംഗത്ത്, അനുഷ്ഠാനരംഗത്ത്, പരസ്യജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ, അങ്ങനെ പരന്നുകിടക്കുന്ന ഇത്തരം തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനും ശാന്തമായ കുടുംബാന്തരീക്ഷത്തിൽ ജീവിക്കാനും ഒരുപക്ഷേ ആ പരിഹാര നിർദ്ദേശങ്ങൾ ഉപകാരപ്പെടുമെന്നതുകൊണ്ട് അതാണ് ഇന്ന് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. 12 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ നിരന്തരമുണ്ടാകുമ്പോൾ അള്ളാഹുവിന് കൊടുക്കേണ്ട ഒരു ഇടവും മനസ്സിലെ സ്ഥാനവും ബഹുമാനവും അവനോട് നാം പാലിക്കേണ്ട ഒരു ഭയവും അതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു എന്നത് തന്നെയാണ്. ദാലിക വമയ്യു അള്ളിം ഷാഇറല്ലാ ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്, സൂറത്ത് ഹജ്ജിൻ്റെ 32 വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അത് ആരെങ്കിലും ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുകയാണെങ്കിൽ അവർക്ക് ഹൃദയത്തിൽ തഖ്വയുണ്ടാകും, സൂക്ഷ്മതയുണ്ടാകും എന്നാണ്. അപ്പോൾ ഇസ്ലാമിക നിയമങ്ങളെയും അതിൻ്റെ ചിഹ്നങ്ങളെയും ആദരപൂർവം പരിപാലിച്ചു പോകുന്ന വ്യക്തികളുടെ ഹൃദയത്തിൽ അള്ളാഹുവെന്ന മഹത്തായ ബോധവും ഏത് മേഖലയിലും അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന ചിന്തയുമുണ്ടാകും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെയാണെങ്കിലും നീ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന്. സലഫുകളിൽപ്പെട്ട ഒരു മഹാപണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്, ലാ യജിദു തഅമുൽ ഇബാദത്തി മൻ അസല്ലാഹ വലാ മൻ ഹമ്മ ബിമഅസിയതിഹി, അള്ളാഹുവിനെ ധിഖരിക്കുന്നവർക്കും അള്ളാഹുവിനെ ധിഖരിക്കാൻ വേണ്ടി വിചാരിച്ച് നടക്കുന്നവർക്കും ലാ യജിദു തഅമുൽ ഇബാദ, ആരാധനകളുടെ ഒരു രുചിയുണ്ട്, മധുരമുണ്ട്, അത് ലഭിക്കുകയില്ല. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അദ്ദേഹത്തിൻ്റെ സ്വഹാബത്തുമൊക്കെ അവർ നമസ്കാരത്തിലേക്ക് എത്തുമ്പോൾ അതവർക്ക് ഇസ്തിറാഹത്തായിരുന്നു, ആശ്വാസമായിരുന്നു. എല്ലാ അസ്വസ്ഥതകളും വേദനകളും ടെൻഷനുകളും പള്ളിയുടെ പുറത്തെടുത്തു വെച്ച് അള്ളാഹുവിലേക്ക് അങ്ങോട്ട് ലയിച്ച് ചേരുകയായിരുന്നു. നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ലഭിക്കുന്നുണ്ടോ? നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും നമസ്കാരത്തിൽ പോലും മ്ലേച്ഛതകളെക്കുറിച്ചും തിന്മകളെക്കുറിച്ചും വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഒരുപാട് ചിന്തകൾ എന്നെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പലപ്പോഴും നൂറുകണക്കിന് ശ്രോതാക്കൾ അവരുടെ കമൻ്റായി പീസ് റേഡിയോയിലേക്ക് തന്നെ അയക്കാറുള്ളത്. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു കുടുംബാന്തരീക്ഷത്തിൽ പരസ്പരം ഒളിപ്പിച്ചു വെച്ചും മറച്ചു വെച്ചും അറിഞ്ഞും പറഞ്ഞും അല്ലാതെയുമൊക്കെ നിരന്തരം തിന്മകളിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ നഷ്ടത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹുവുമായുള്ളൊരു അടുപ്പവും അവനോടുള്ള ബഹുമാനവും സ്നേഹവും ഭയവുമൊക്കെ ഹൃദയത്തിൽ നിന്ന് ഊരിയെടുക്കപ്പെടുന്ന വല്ലാത്തൊരു സാഹചര്യമായിരിക്കും ഉണ്ടായിരിക്കുക. രണ്ടാമത്തെ കാര്യം, തലീഖുർ റിസ്ഖി വൽ മഈഷ അലൽ ഫർദ്, ഒരു വ്യക്തിക്ക് അയാളുടെ ഉപജീവനവും ഭക്ഷണവുമൊക്കെ അതിൽ കുടുസതയുണ്ടാകും എന്നാണ്. നമുക്ക് ലഭിക്കേണ്ട ലാഭങ്ങളും നമുക്ക് ലഭിക്കേണ്ട നേട്ടങ്ങളും നമ്മുടെ സമ്പത്തിലുണ്ടാവേണ്ട അഭിവൃദ്ധിയും നമ്മളുടെ ഭക്ഷണത്തിലുണ്ടാകേണ്ട പുരോഗതിയും ഒക്കെ അള്ളാഹുവുമായുള്ള അടുപ്പത്തിലെ കുറവുകളും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പാപങ്ങളും അതുപോലെ തന്നെ തിന്മകളും നഷ്ടപ്പെടുത്തിക്കളയുന്നൊരു സാഹചര്യമുണ്ടാകും. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ ശൈത്താൻ ചിന്തിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് നല്ലൊരു ജോലിയും ഐശ്വര്യമൊക്കെ ഉണ്ടല്ലോ എന്നാണ്. അതിനുള്ള മറുപടി നമുക്കെല്ലാവർക്കും മനഃപ്പാടമുള്ള വിശുദ്ധ ഖുർആനിൽ നിരവധി തവണ ആവർത്തിച്ചു വന്ന ആ വചനമാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം. അള്ളാഹു പാപം ചെയ്യുന്നവനും കാഫിറിനും യുക്തിവാദിക്കും നിരീശ്വരവാദിക്കും വ്യഭിചാരിക്കും കള്ളുകൂടിയനും കൊലപാതകിക്കും യുദ്ധക്കുറ്റവാളിക്കുമൊക്കെ അവരോട് കാരുണ്യം കാണിക്കുന്നവനാണ്, റഹ്മാനാണവൻ എന്ന് പറയുന്ന ആ വിശേഷണം കൊണ്ടാണ് പലപ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. നോക്കൂ, നിങ്ങൾ നമ്മുടെ ഭക്ഷണത്തിലും വിഭവത്തിലും ഒക്കെ അത് കുറവ് വരുത്തും എന്നത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. അത്തർഗീബ് വത്തർഹീബ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കപ്പെട്ട പ്രവാചക വചനം ഇങ്ങനെയാണ്, ഇന്നർ റജുല ലയുഹ്റമു റിസ്ഖു ബിദ്ദംബി യുസീബുഹു, ഒരു വ്യക്തിക്ക് അയാൾ ചെയ്യുന്ന പാപങ്ങൾ കാരണം അയാളുടെ വിഭവങ്ങളിൽ നഷ്ടം വരും, അത് തടയപ്പെടുന്ന സാഹചര്യമുണ്ടാകും. ലഭിക്കേണ്ട ലാഭങ്ങളും കിട്ടേണ്ട സമ്പാദ്യങ്ങളും കഴിക്കേണ്ട ഭക്ഷണവുമൊക്കെ വിലക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുന്ന തിന്മകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ തീർച്ചയായും കഴിയണം. മൂന്നാമത്തൊരു വിഷയം എന്താണെന്നറിയോ, ശരഈയായ വിജ്ഞാനങ്ങൾ പഠിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുക എന്നത് തന്നെയാണ്. ഞാൻ എത്ര പഠിച്ചിട്ടും എനിക്ക് ഹിഫ്ലാകുന്നില്ല, എത്രയായിട്ടും എനിക്ക് തലേ കയറണില്ല എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പറയും. ഒക്കെ പഠിക്കും, അപ്പോൾ തന്നെ മറക്കും, ഒന്നും ഓർമ്മയിൽ കിട്ടുന്നില്ല, എൻ്റെ ഓർമ്മക്കെന്തോ കുഴപ്പമുണ്ട് എന്നൊക്കെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ ചരിത്രയുമൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ ഇത്തരം ചില സൂചനകൾ ലഭിക്കും. അതാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ, അദ്ദേഹത്തിന് പൂർണ്ണമായും അദ്ദേഹം പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിമന്യനായ ഗുരു വക്കീഅ് ഇബ്നു അൽ ജറാഹ് റഹിമഹുല്ലയുടെ അരികിൽ പോയി അദ്ദേഹം പരാതി പറയുന്നുണ്ട്. എന്താണ് അദ്ദേഹം നടത്തിയ പരാതി? അദ്ദേഹത്തിൻ്റെ വരികളിൽ തന്നെ അത് നമുക്കിങ്ങനെ വായിക്കാം. ശക്കൗതു ഇലാ വക്കീഅ് മിൻ സു ഹിഫ്ദി ഫർഷദനി ഇലാ തർക്കിൽ മഅസി വഖാല അലം ബി അന്നൽ ഇൽമ നൂറുൻ വനൂറുല്ലാഹി ലാ യുതാലി അസി. മനോഹരമായൊരു കവിതയാണ്. ശക്കൗതു ഇലാ വക്കീഅ് മിൻ സു ഹിഫ്ദി, എൻ്റെ ഓർമ്മക്കുറവിനെക്കുറിച്ച്, ദീനീ വിജ്ഞാനങ്ങൾ പഠിക്കുമ്പോൾ അത് മനസ്സിൽ ഉറച്ചു നിൽക്കാത്തതിനെക്കുറിച്ച്. നമ്മൾ ഓർക്കണം, ഏഴാമത്തെ വയസ്സിൽ ഖുർആൻ പൂർണ്ണമായും ഹിഫ്ദാക്കിയ അനാഥ ബാലനായിരുന്നു മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ല എന്നത് മറന്നുകൊണ്ടാകരുത്. അദ്ദേഹത്തിന് ചെറിയ, നമ്മളൊക്കെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അദ്ദേഹം എത്രയോ വലിയ വിജ്ഞാന പർവ്വതമാണ്, പക്ഷേ തനിക്കെന്തൊക്കെയോ തലയിൽ നിൽക്കുന്നില്ലെന്ന് തോന്നിയപ്പോഴേക്ക് അദ്ദേഹം അസ്വസ്ഥനാകുകയാണ്. അങ്ങനെയാണ് ഈ കാര്യം അള്ളാഹുവിൻ്റെ മുമ്പിൽ അദ്ദേഹം ആവലാതിപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ ശൈഖിൻ്റെ അടുത്ത് എന്തിൻ്റെ പരിഹാരം ചെന്ന് അദ്ദേഹം ചോദിക്കുന്നതും. അപ്പോൾ എന്താണ് വഖീഅ് റഹിമഹുല്ല അതിന് കൊടുത്ത ഉത്തരം? ഫർഷദനി ഇലാ തർക്കിൽ മഅസി, നീ ജീവിതത്തിൽ പാപങ്ങൾ ചെയ്യുന്നുണ്ടാകും, അത് വെടിയൂ മുഹമ്മദേ, മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ എന്ന് വഖീഅ് ബിൻ അൽ ജറാഹ് റഹിമഹുല്ല അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ്. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞ അടുത്ത വാചകം ഇങ്ങനെയാണ്, വഖാല അലം ബി അന്നൽ ഇൽമ നൂറുൻ വനൂറുല്ലാഹി ലാ യുതാലി അസി. വഖാല, ഷെയ്ഖ് പറഞ്ഞു, ഇഅലം, നീ അറിയണം, ബി അന്നൽ ഇൽമ നൂറുൻ, വിജ്ഞാനമെന്ന് പറയുന്നത് അതൊരു പ്രകാശമാണ്. വനൂറുല്ലാഹി ലാ യുതാലി അസി, വനൂറുല്ലാഹി, അള്ളാഹുവിൻ്റെ വെളിച്ചം എന്ന് പറയുന്നത് അള്ളാഹു പാപികൾക്ക് കൊടുക്കുന്നതല്ല. അപ്പോൾ വ്യക്തി ജീവിതത്തിലും നമ്മുടെ സാമൂഹിക ജീവിതത്തിലും കുടുംബജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും ലൈംഗിക മേഖലയിലും സ്വഭാവ പെരുമാറ്റങ്ങളുടെ മേഖലയിലും ആരാധനാനുഷ്ഠാനങ്ങളുടെ മേഖലയിലുമൊക്കെ സംഭവിക്കുന്ന തിന്മകൾ വഴി നമുക്ക് നഷ്ടപ്പെടുന്ന രണ്ടാമത്തെ കാര്യം, ശരഈയായ വിജ്ഞാനങ്ങൾ, ദീനീയായ വിജ്ഞാനങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങളില്ലാതിരിക്കുകയും പഠിക്കുകയാണെങ്കിൽ തന്നെ അത് മനസ്സിനോട് സംവദിക്കാത്ത ഒരു അവസ്ഥ വരികയും നമ്മളെന്ന വ്യക്തി ഒരു പാറ കഷ്ണത്തെക്കാളും കടുത്ത അവസ്ഥയിൽ ഒരു പരിവർത്തനങ്ങൾക്കും വിധേയമാകാത്ത സാഹചര്യത്തിൽ ആയിത്തീരുകയും ചെയ്യുന്നു എന്നത് തന്നെയാണ്. ഇതുപോലെ തന്നെ മനസ്സിന് വല്ലാത്തൊരു കടുപ്പവും എന്ത് കടുങ്കയും ചെയ്യാനുള്ള ഒരു സാഹചര്യവും മനസ്സിനുണ്ടാകുന്നതാണ്. തൂറസു അൽ വഹ്ഷ ഫിൽ ഖൽബി വതളീഖു സദർ, ഹൃദയത്തിനൊരു കുടിസ് അനുഭവപ്പെടും. അതുപോലെ തന്നെ ഈ പാപങ്ങൾ, നിരന്തരം ചെയ്യുന്ന പാപങ്ങൾ അതെന്ത് ചെയ്യും, ഹൃദയത്തിനൊരു ഒരു വഹ്ഷത്ത് തരും, ഒരു ഭീതിതമായ അവസ്ഥ, എന്ത് കടുങ്കയും ചെയ്യാനുള്ള വല്ലാത്തൊരു സാഹചര്യം അതുണ്ടാക്കും എന്നാണ്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ തന്നെ ഈ കാര്യം പറയുന്നുണ്ട്. സൂറത്തു ത്വാഹയുടെ 124-ാമത്തെ വചനത്തിൽ, വമന അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമതി അഅമ വമന അഅറദ അൻ ദിക്രി, എന്നെ കുറിച്ചുള്ള ഉത്ബോധനങ്ങളിൽ നിന്ന് മനുഷ്യന്റെ മനസ്സെപ്പോൾ മാറിപ്പോകുന്നുവോ അപ്പോ ഫഇന്ന ലഹു മഈശതൻ ദൻക, അവന് ഇടുങ്ങിയ ഒരു ജീവിതാവസ്ഥ നാം കൊടുക്കും. അത് ഖബറുമായി ബന്ധപ്പെട്ടതാകാം, ദുന്യാവുമായി ബന്ധപ്പെട്ടതാകാം. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ, നാളെ പരലോകത്ത് അവൻ അന്ധനായി കാഴ്ചയില്ലാത്തവനായി അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഭൂമിയിലെ കാഴ്ചയില്ലാത്ത കോടിക്കോടി മനുഷ്യർക്ക് പൂർണ്ണമായ പ്രകാശത്തിൽ അള്ളാഹുവിനെ അടക്കം കാണാനുള്ള മഹാഭാഗ്യം ലഭിക്കുമ്പോൾ ഭൂമിയിലെ അത്ഭുത കാഴ്ചകളെയും ഭൂമിയിലെ ഒരുപാട് ആസ്വാദനങ്ങളെയും കണ്ടവന്റെ കണ്ണുകൾ അതിൻ്റെ വെളിച്ചം കെട്ടുപോകും. എന്നിട്ടോ അവനാവലാതിപ്പെടും, ഖല റബ്ബിലി മഹശർത്തനിയ അമ്മാ, എന്തിനെന്റെ റബ്ബെ, എന്റെ കാഴ്ചയെ നീ പറിച്ചെടുത്തു എന്ന് മനുഷ്യൻ ചോദിക്കും. അപ്പോൾ അള്ളാഹു കൊടുക്കുന്ന ഉത്തരം, നീ എന്റെ ഉത്ബോധനങ്ങളെ വിട്ടുകളയുകയും എന്നെ മറന്നുകളയുകയും ചെയ്തു, അപ്രകാരമാണ് നിന്നെ ഇന്ന് ഞാനും മറക്കുന്നത് എന്ന് റബ്ബ് പറയുന്നതാണ്. അപ്പം അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ആലോചിക്കും, അയാൾക്ക് എങ്ങനെയാണ് അയാളുടെ ഭാര്യയെ കുത്തിക്കൊല്ലാൻ പറ്റിയത്, അവൾക്കെങ്ങനെയാണ് അവളുടെ മകളെ കഴുത്തറുക്കാൻ പറ്റിയത്, ആ സ്ത്രീ എങ്ങനെയാണ് സ്വന്തം കുഞ്ഞിനെടുത്ത് കിണറ്റിലെറിഞ്ഞത്, ആ സ്ത്രീ എങ്ങനെയാണ് മക്കളെ കൊഴിവാക്കി വേറൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയത്. നമ്മുടെ മനസ്സും മസ്തിഷ്കവുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത്, അവിടെ രൂപപ്പെടുന്നതാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെ ഇത്തരമൊരവസ്ഥ വന്നാൽ നിരന്തരം പാപങ്ങൾ ചെയ്യുകയും പ്രാർത്ഥനകളിൽ നിന്നും ദിക്റുകളിൽ നിന്നുമൊക്കെ ഹൃദയം മാറിപ്പോവുകയും ചെയ്താൽ വലിയ നഷ്ടമായിരിക്കും യഥാർത്ഥത്തിൽ നമുക്ക് സംഭവിക്കുന്നത്. അപ്പോൾ 4 കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത കാര്യങ്ങളിലേക്ക് വരും മുമ്പ് ഞാൻ ചെറിയൊരു ഇടവേള എടുക്കാം. ഇടവേളക്ക് ശേഷം വളരെ വേഗത്തിൽ വരാം.
7: നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്നൊരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താനൊരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ കേവലം പ്രോപ്പകണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് ടി വി. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് ടി വി. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം വിസ്ഡം ഡയലോഗ് ടി വി.
6: ഓക്കെ, പീസ് റേഡിയോയുടെ സ്നേഹക്കൂടിൻ്റെ ഈ ഒരു പ്രത്യേക എപ്പിസോഡ് നമ്മൾ വീണ്ടും തിരിച്ചെത്തുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ധാരാളം തിന്മകളും പാപങ്ങളും ഒക്കെ, പ്രത്യേകിച്ചും സ്വകാര്യ ജീവിതത്തിലുണ്ടാകുന്ന വീഴ്ചകൾ ഇന്ന് ധാരാളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും അത്തരം കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡിൽ ഇങ്ങനത്തെ ചില വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കുണ്ടാക്കുന്ന നാല് നഷ്ടത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ നഷ്ടം, അള്ളാഹുമായുള്ള നമ്മുടെ അടുപ്പവും സ്നേഹവും ബഹുമാനവും ഒക്കെ നഷ്ടപ്പെട്ട് നമ്മളങ്ങനെ റബ്ബിൽ നിന്ന് അകന്നുപോകുന്ന, തെറിച്ചു പോകുന്ന ഒരു പ്രത്യേക ജീവിതമായി നമ്മളുടേത് മാറും എന്നതാണ്. രണ്ട്, നമ്മുടെ സമ്പാദ്യത്തിനും നമ്മുടെ സ്വത്തിനും നമ്മുടെ വിഭവങ്ങൾക്കുമൊക്കെ നഷ്ടം വരുത്തുന്ന ഒരു കാര്യമായി അത് പരിണമിക്കും. മൂന്നാമത്തെ കാര്യം, ദീനിയായ വിജ്ഞാനങ്ങൾ എത്ര പഠിക്കാൻ ശ്രമിച്ചാലും അത് പഠിയാത്ത, അത് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മളെത്തും. നാലാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത്, എന്ത് കടുങ്കയും ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്ക് മനസ്സ് പരിവർത്തിതമാവുകയും ഹൃദയം ഇടുങ്ങിപ്പോവുകയും ആരോടും ഒരു വിശാലതയും വിട്ടുവീഴ്ചയും ഒന്നും ചെയ്യാൻ കഴിയാത്ത വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും എന്നതാണ്. അഞ്ചാമത്തത് ഹൃദയത്തിൻ്റെ കാഠിന്യമാണ്. അത് ഒന്നുകൂടി നമ്മൾ ഊന്നി പറയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, കല്ലാ ബറാൻ അല കുലൂബിഹിം മാഖാനു യക്സിബുൻ. കല്ല, അങ്ങനെയല്ല, ബൽ പക്ഷേ, റാന അല കുലൂബിഹിം മാഖാനു യക്സിബുൻ. എന്താണ് റാന അല കുലൂബിഹിം എന്ന് പറഞ്ഞാൽ, അവരുടെ ഹൃദയങ്ങൾ അതിന് കറ പിടിച്ചിരിക്കുന്നു, അതിന് കറ ബാധിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? മാക്കാനു യക്സിബൂൻ, അവർ പ്രവർത്തിച്ചത് കാരണം എന്നാണ്. അപ്പോൾ ഈ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴൊക്കെ നമ്മുടെ ഹൃദയത്തിന് ആ തിന്മയുടെ പരിക്കു പറ്റുന്നുണ്ട്. നമ്മൾ നിലത്ത് വീണ് കയ്യ് പൊട്ടുമ്പോൾ, എല്ല് മുറിയുമ്പോൾ, മുറിവ് പറ്റുമ്പോൾ, ചോര പോകുമ്പോഴൊക്കെ ഉണ്ടാകുന്നതിൻ്റെ വേറെ ഒരു അവസ്ഥ. ഓരോ തവണയും നടക്കുന്ന അവിശുദ്ധ ചാറ്റുകളും തെറ്റായ ഫോൺ സംഭാഷണങ്ങളും ലഹരി ഉപയോഗങ്ങളും മോശമായ പെരുമാറ്റങ്ങളും ബന്ധവിച്ഛേദങ്ങളും കലഹങ്ങളും കലാപങ്ങളും അല്ലേ, ആരാധനയിൽ വരുത്തുന്ന വീഴ്ചകളും നമ്മുടെ ധൂർത്തും നമ്മുടെ ഫാഷൻ പരേഡുകളും ഒക്കെ നമ്മുടെ ഹൃദയത്തെ അതിങ്ങനെ പരിക്കേൽപ്പിച്ചുകൊണ്ടിരിക്കുകയെന്നാണ്. സൂറത്ത് മുത്തഫിഫീൻ 14-ാമത്തെ വചനത്തിൻ്റെ തഫ്സീർ നിങ്ങൾ അമാനിമോലയുടെ പരിഭാഷയൊക്കെ ഒന്ന് എടുത്ത് വായിച്ചാൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം സഹോദരങ്ങളെ, സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തിന്മകൾ വലിയ നാശവും വലിയ നഷ്ടവുമാണ് നമുക്ക് വരുത്തുക. പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി നമ്മെ സ്വയം വിചാരണ നടത്തുകയും വിമർശിക്കുകയും ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ തിരുത്താനുള്ളത് ലഭിക്കും. ഓരോ പ്രഭാതവും പ്രദോഷത്തിൽ അവസാനിക്കുമ്പോഴും ഓരോ പ്രദോഷങ്ങളും ഒരു പുതിയ പ്രഭാതം തേടി യാത്ര ആരംഭിക്കുമ്പോഴും കണ്ണുകൊണ്ടും കൈകൊണ്ടും കാലുകൊണ്ടും അങ്ങനെ അങ്ങനെ നാക്കുകൊണ്ടും വാക്കുകൊണ്ടുമൊക്കെ എത്രമാത്രം വലിയ തിന്മകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെയ്യുന്ന ഓരോന്നിൻ്റെയും കാരണമായി നമ്മുടെ ഹൃദയത്തിൽ ഒരു കറ ഇങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അത് സ്കാനിങ് റിപ്പോർട്ട് കൊണ്ടോ എൻഡോസ്കോപ്പ് റിപ്പോർട്ട് കൊണ്ടോ അതല്ലെങ്കിൽ ഒരു കാർഡിയാക് സർജൻ്റെ കാഴ്ചപ്പാട് കൊണ്ടോ കാണാവുന്ന തിന്മകളല്ല, മറിച്ച് അത് ആത്മീയമായ പരുക്കുകളാണ്. ആത്മീയമായ പരുക്കുകൾ നമ്മെ പൂർണ്ണമായും ഒരു അസംസ്കൃത ജീവിയാക്കി മാറ്റുകയും എന്തും നമ്മുടെ കയ്യിൽ നിന്ന് സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഏഴാമത്തെ കാര്യം, സബബും ഫി അദാബിൽ ഖബർ, അത് അദാബുൽ ഖബറിന് കാരണമാകും എന്നതാണ്. തിന്മകൾ പലതും ഖബർ ശിക്ഷയ്ക്ക് കാരണമാകും. ഭൂമിയിൽ അതിന് പ്രശ്നമുണ്ട്, നമ്മുടെ നിത്യജീവിതത്തിൽ അതിന് പ്രശ്നമുണ്ട്, നാളെ സ്വർഗനരകങ്ങളുടെ കാര്യത്തിൽ അത് ഒരു വില്ലനായി വരും, അതോടൊപ്പം ഖബറിൽ അത് പ്രശ്നമുണ്ട് എന്നാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പൊതുവെ ആരും ശ്രദ്ധിക്കാത്ത, പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ടത് ശുദ്ധീകരിക്കുന്ന കാര്യം. ആ ശുദ്ധീകരിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നത് ഒരു വ്യക്തിക്ക് നഷ്ടപ്പെടുത്തുന്നത് എന്താണ്? റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്രാമധ്യേ ഒരു ഖബറിൻ്റെ മുകളിൽ ഒരു കൊള്ളി കൊണ്ടുപോയി വെച്ചൊരു സംഭവം നമുക്കറിയാം. അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനു കൊടുത്ത ഉത്തരം എന്താ, രണ്ടാളിൽ ഒരാൾ ലായിസ്തബ്രിഉ മിനൽ ബൗലി, അയാൾ മൂത്രമൊഴിച്ചാൽ വൃത്തിയായി അതിൽ നിന്ന് കഴുകി പരിശുദ്ധിയിലേക്ക് തിരിച്ചെത്തിയിരുന്നില്ല എന്നാണ്. ഇവിടെ വ്യഭിചാരവും അവിശുദ്ധ ബന്ധങ്ങളും ലഹരിയും ചെറുക്കും അതൊക്കെയാണ് ചിലപ്പോൾ മഅസിയത്ത് പാപങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരിക. എന്നാൽ ഇവിടെ ഈ ഉദാഹരണം തന്നെ കൊണ്ടുവരാനുള്ള കാരണം, അള്ളാഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മൂത്രമൊഴിച്ചാൽ നിങ്ങൾ കാഷ്ടിച്ചാൽ അത് ശ്രദ്ധാപൂർവം ക്ലീൻ ആക്കണമെന്ന്. ആ കൽപ്പന ധിക്കരിക്കുന്നൊരു വ്യക്തി അത് നിരന്തരം ജീവിതത്തിൽ തുടരുമ്പോൾ അയാൾക്ക് സംഭവിക്കുന്ന നഷ്ടമാണിത്. അയാൾ ഖബറിൽ ശിക്ഷിക്കപ്പെടാൻ അത് കാരണമാകും. അതുപോലെ തന്നെ ഉഅമ്മൽ ആഖർ യംശീബിൻ നമീമ, രണ്ടാമത്തെ ആൾ നമീമത്ത് പറഞ്ഞ് മറ്റുള്ളവരുടെ കുറ്റവും കുറവും പിഴവും പറഞ്ഞ് നടക്കുകയാണ്. അല്ല, നമ്മളൊക്കെ ശ്രദ്ധിക്കണം. ഒന്നങ്ങനെ വീട്ടിൽ നിന്ന് അടിച്ചു വാരി അങ്ങനെ അങ്ങനെ പോയി പോയി അടുത്ത ആളുടെ പിന്നെ വീട്ടുവാതിൽക്കൽ വരെ എത്തി, അപ്പോൾ അയാളോട് എത്തിയിട്ടുണ്ടാകും. രണ്ടു മൂന്ന് സ്ത്രീകൾ ഒന്നിച്ചൊരു സ്ഥലത്തെത്തുമ്പോൾ അവരൊരുമിച്ച് കൂടുമ്പോൾ അവിടെ വേണ്ടാത്ത വർത്തമാനങ്ങൾ, വൈകുന്നേരം ചായക്കടയിൽ എല്ലാവരും ഒരു ചായയും കുടിച്ചിരിക്കുമ്പോൾ അവിടെ രാഷ്ട്രീയത്തിൻ്റെ പേരിലുള്ള പച്ചയിറച്ച തീറ്റകൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തീർച്ചയായും ഒഴിവാക്കപ്പെടേണ്ടതാണ്. നമ്മുടെ കുട്ടികൾ ക്ലാസ് മുറിയിലും കളിമുറ്റത്തുമൊക്കെ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നവരാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ രണ്ട് തിന്മകൾ ഞാൻ പറഞ്ഞത്, തിന്മകൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന നഷ്ടം അതിനുമേൽ അത്രമാത്രം പ്രയാസകരമാണ് എന്നതുകൊണ്ട് തന്നെയാണ്. ഇനി ഇതിലെ എട്ടാമത്തെ ഒരു കാര്യം, സബബും ഫീ സിവാലിൻ നിഅമത്തി വൽ അംനി വൽ അമാൻ, നമുക്ക് അള്ളാഹു നൽകാൻ വിചാരിച്ച അല്ലെങ്കിൽ നൽകിയ അനുഗ്രഹങ്ങൾ അവൻ എടുത്തു മാറ്റാനും നമ്മൾ അനുഭവിക്കുന്ന സമാധാനവും ശാന്തിയും അത് നഷ്ടപ്പെടാനുമൊക്കെ തിന്മ കാരണമാകും എന്നതാണ്. അതിന് കാരണമാകുന്ന തിന്മയാണ് ശിർക്ക് എന്ന് പറയുന്നത്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, സൂറത്തു അൻആമിലെ 82. തിന്മകളിൽ ഏറ്റവും വലിയ തിന്മ അത് ശിർക്കാണ് എന്ന കാര്യം നമുക്കറിയാം. അല്ലദീന ആമനു, വിശ്വസിച്ചവർ, വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, അവരുടെ വിശ്വാസത്തെ ലുൽമുകൊണ്ട് അഥവാ ശിർക്കുകൊണ്ട് കൂട്ടിക്കുഴക്കാത്തവർ, ഉലായിക്ക ലഹുമുൽ അംനു, അവർക്ക് നിർഭയത്വമുണ്ട്, അവർ അസ്വസ്ഥരാവുകയില്ല, വഹും മുഹ്തദൂൻ, അവർ ശരിയായ വഴിയിൽ എത്തിപ്പെടുന്നവരാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചില തിന്മകൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ നമ്മുടെ സമാധാനവും സന്തോഷവുമൊക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് അതുകൊണ്ടുണ്ടാവുക. ഇനി ഒൻപതാമത്തെ കാര്യം, സബബും ഫിൽ ഖസ്ഫി വൽ മസ്ഖി വൽ ഖദ്ഫി, എന്താ, ഭൂമിയിൽ ആഴ്ത്തപ്പെടാനും രൂപമാറ്റം വരാനും അതുപോലെ തന്നെ കല്ലെറിയപ്പെടാനുമൊക്കെ അത് കാരണമാകുന്നുവെന്ന്, ആകാശത്തു നിന്ന് ചരൽ വർഷത്തിന് വരെ അത് കാരണമാകുന്നുവെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്.
8: ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്കിങ്ങനെ കാണാം, യകൂനു ഫി ആഖിറിൽ ഉമ്മത്തി ഖസ്ഫുൻ വമസ്ഖുൻ വഖദ്ഫുൻ, ഈ സമൂഹത്തിൻ്റെ, എൻ്റെ ഉമ്മത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുന്ന, അതുപോലെ തന്നെ രൂപമാറ്റം വരുത്തപ്പെടുന്ന, ചരൽ വർഷം നടത്തപ്പെടുന്ന സാഹചര്യങ്ങൾ വരും. അപ്പോൾ ഐശ്വർ തന്നെ ചോദിക്കുകയാണ്, ആ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതുമുഖാന്തരം സ്വാലിഹീങ്ങളും അധർമ്മങ്ങളും പാപങ്ങളും കാരണം അള്ളാഹു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാലിഹീങ്ങളും അതിലകപ്പെടുമോ നബിയെ? അതേ, സ്വാലിഹീങ്ങളും അതിലകപ്പെടും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ നഅം ഇദാ കസുറൽ ഖബസു, തിന്മ വർദ്ധിക്കുമ്പോഴാണ്, മ്ലേച്ഛതകൾ വർദ്ധിക്കുമ്പോഴാണ് ഇത് സംഭവിക്കാന്നാണ്. അപ്പോൾ വ്യക്തിപരമായി നമ്മൾ മനസ്സിലാക്കുക, മസ്ഖ് എന്ന് പറയുന്നത് ഒരു സൃഷ്ടിയെ വേറൊരു സൃഷ്ടിയാക്കി മാറ്റുക, മനുഷ്യനെ കുരങ്ങാക്കി മാറ്റിയത് നമുക്കറിയാം, അത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചരൽ വർഷങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും വഹിയായി വന്നതുമാണ്. അതുകൊണ്ട് ഇതോ സമാനമായതോ ആയ പല ദുരന്തങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. അതുകൊണ്ട് ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ഒരു സ്വയം വിമർശനത്തിൻ്റെ കുറ്റവിചാരണ കോടതിയിലേക്ക് നമ്മളെ സ്വയം കയറ്റി നിർത്തുകയും നമ്മളോരോരുത്തരും നമ്മളോട് ആത്മാർത്ഥമായി ചോദിക്കുകയും ചെയ്യുക. നമ്മളുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പറിച്ചെറിയപ്പെടേണ്ട തിന്മകളുണ്ടല്ലോ, ആ തിന്മകളെ പറിച്ചറിയാനും അതിൽ നിന്ന് മോചനം നേടാനും ഇത് ഈ ഒരു ചിന്ത എന്നെ വേണമെങ്കിൽ ഒരു മറ്റൊരു ജീവിയാക്കി വരെ കളയപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത്രമാത്രം ഞാൻ തിന്മകളിലാണ്. അത് ചെയ്യാത്തത് അള്ളാഹുവിൻ്റെ അള്ളാഹു റഹ്മാനായതുകൊണ്ട് മാത്രമാണ് എന്നത് നമ്മൾ ഓർക്കുക. മറ്റൊന്ന്, പത്താമത്തെ കാര്യം, നമ്മുടെ ശത്രുക്കൾക്ക് മുന്നിൽ നമ്മൾ നിസ്സാരന്മാരായി മാറുന്ന സാഹചര്യമുണ്ടാകും. അള്ളാഹുവിൻ്റെ ഓർമ്മകളിൽ നിന്നും അവൻ്റെ ദീനിൽ നിന്നും അവൻ്റെ ഇബാദത്തിൽ നിന്നും വിട്ടുമാറുകയും ദുന്യാവിൻ്റെ മാത്രം വ്യാപാരികളായി ദുന്യവിയായ ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം ജീവിച്ച് ഭൗതിക പ്രമത്തരായി മുന്നോട്ടു പോകുന്നൊരു സമൂഹത്തിന് അവരുടെ ശത്രുക്കൾക്ക് അവരുടെ മേൽ ആധിപത്യം ലഭിക്കുമെന്നാണ്. ഇദാ തബായഅ്തും ബിൽ ഈന വഅഖദ്തും അദ്നാബൽ ബഖർ വറദീതും ബിൽ ഹയാതി ദുന്യ വതറക്തുമുൽ ജിഹാദ് ഫീ സബീലില്ലാ സല്ലല്ലാഹു അലൈക്കും ദുല്ലൻ ലാ യൻസഉഹു അൻകും ഹത്താ തർജിഉ ഇലാ ദീനികും. അല്ലേ, മുസ്ലിം സമൂഹത്തിന് പ്രത്യേകിച്ചും സംഭവിച്ചിട്ടുള്ള അപജയങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇക്കാര്യം നമുക്ക് മനസ്സിലാകും. നിങ്ങൾ ഈനത്ത് കച്ചവടത്തിൽ, അതേപോലെ തന്നെ പശുവിനെ പരിപാലിച്ച് കൃഷിയുമൊക്കെയായി അങ്ങനെ ജീവിക്കുന്നതിൽ, അതുപോലെ തന്നെ ദുന്യാവിൻ്റെ വർണ്ണമോടികളിൽ നിങ്ങൾ അഭിരമിക്കുന്നു, അതിൽ ലയിച്ചു ജീവിക്കുന്നു, നിങ്ങൾ ജിഹാദിനെ കൈവടിയുന്നു, സ്വയം വിമർശനത്തിൻ്റെയും തെറ്റുതിരുത്തലിൻ്റെയും തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുന്നതിൻ്റെയും ഒക്കെ വഴിയിൽ നിന്ന്, അതേപോലെ സായുധമായി സംഘടിതരാകേണ്ട ഇടങ്ങളിൽ അങ്ങനെ സംഘടിതരാകുന്നതിൽ നിന്ന്, ഇങ്ങനെ തുടങ്ങി ജിഹാദിൻ്റെ വിശാലാർത്ഥം എന്തിനെല്ലാം ഏതെല്ലാം സ്ഥലത്ത് ബാധകമാണോ അതിൽ നിന്നെല്ലാം നിങ്ങൾ വിട്ടുനിൽക്കുന്നു. നമ്മളങ്ങനെ സായുധ പോരാട്ടങ്ങളുടെയോ യുദ്ധങ്ങളുടെയോ സാഹചര്യമുള്ളൊരു നാട്ടിലോ പിന്നെ സന്ദർഭത്തിലോ അതിൻ്റെ നിബന്ധനകൾ പൂർത്തീകരിച്ച ഇടങ്ങളിലോ അല്ല എന്നത് നമ്മൾ പ്രത്യേകം ഇതോട് ചേർത്തെണ്ണുകയാണ്. അങ്ങനെ നിങ്ങൾ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് പോയാൽ സല്ലത്തുല്ലാഹു അലൈക്കും ദുല്ലൻ, നിങ്ങൾക്ക് അല്ലാഹു നിന്ദ്യത നിങ്ങളുടെ മേൽ അധികാരമേൽക്കും. പിന്നീട് അതിൽ നിന്ന് ഊരി പുറത്ത് ചാടാൻ നിങ്ങൾക്ക് പറ്റില്ല. ശത്രു നിങ്ങളെ അതിജയിക്കും. നിങ്ങൾ അതിൽ നിന്ന് ഊരി രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ദീനിലേക്ക് മടങ്ങുന്നവരാകണം എന്നാണ് യഥാർത്ഥത്തിൽ ഇവിടെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഈനത്ത് കച്ചവടം എന്ന് പറയുന്നത് ഒരുതരം പലിശയിൽ അധിഷ്ഠിതമായ കച്ചവടമാണ്. അദ്നാബുൽ ബക്കർ, പശുവിൻ്റെ വാല് പിടിച്ച് നടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഷിഗാലുൻ ബിൽ ഹർസി വസ്റഇ, കൃഷിയിൽ വ്യാപൃതമാവുക എന്നതാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വ്യാപൃതമായി ജീവിക്കുകയും നമ്മുടെ ജീവിതത്തോട് നിർവഹിക്കേണ്ട കടപ്പാടുകളെ മറക്കുകയും ചെയ്യുന്നിടത്ത് വലിയ നഷ്ടങ്ങൾ യഥാർത്ഥത്തിൽ നമുക്ക് വരാനുണ്ട്. പതിനൊന്നാമത്തത്, സബബും ഫി ഖിതാലിൽ മുസ്ലിമീന ഫീമ ബൈനഹും, തിന്മകൾ ജീവിതത്തിൽ, അധർമ്മങ്ങൾ ധാരാളം വർദ്ധിച്ചാൽ, അധർമ്മങ്ങൾ വർദ്ധിക്കുക വഴി മുസ്ലിങ്ങൾ പരസ്പരം കലഹിക്കുന്നിടത്തേക്ക് കാര്യങ്ങളെത്തും എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സഅൽതു റബ്ബി സലാസൻ, ഞാൻ എൻ്റെ റബ്ബിനോട് ഒരിക്കൽ മൂന്ന് കാര്യങ്ങൾ ചോദിച്ചു, ഫഅതാനി ഇസ്നൈനി, രണ്ട് കാര്യം എനിക്ക് നൽകി, വകവെച്ചു നൽകി, സഅൽതു റബ്ബി അല്ലാ യുഹ്ലിക ഉമ്മത്തി ബിസ്സന, എൻ്റെ ഉമ്മത്തിനെ വരൾച്ച കൊണ്ട് നശിപ്പിക്കരുത് എന്ന് ഞാൻ റബ്ബിനോട് പറഞ്ഞു. വെള്ളം കിട്ടാതെ എല്ലാം വറ്റു വരണ്ട് അങ്ങനെ വെള്ളം കിട്ടാതെ മരിച്ചൊടുങ്ങുന്ന ആളുകളാക്കി എൻ്റെ സമൂഹത്തെ നീ മാറ്റല്ലേ എന്ന് പറഞ്ഞു. അള്ളാഹു അതെനിക്ക് തന്നു, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല, ഒരു എൻ്റെ ജനസമൂഹം മുഴുവൻ അങ്ങനെ നശിച്ചു പോവുകയില്ല. അതേപോലെ തന്നെ അല്ലാ യുഹ്ലിക ഉമ്മത്തി ബിൽ ഗർഖി, മുങ്ങി മരി, എല്ലാവരും കൂടി പ്രളയത്തിൽ മുങ്ങി മരിക്കുന്ന, ഒരാൾ പോലും ബാക്കിയാകാതെ പ്രളയ തിരകളിൽ മുങ്ങി മരിക്കുന്ന നൂഹ് അലൈഹി ഇസ്ലാമിയുടെ ജനതക്കൊക്കെ സംഭവിച്ചതുപോലത്തെ ഒരു സാഹചര്യം വരല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അള്ളാഹു അതും എനിക്ക് വകവെച്ച് നൽകി. എന്നാൽ ഞാൻ എൻ്റെ റബ്ബിനോട് എൻ്റെ ഉമ്മത്തിനിടയിൽ കലഹങ്ങളുണ്ടാകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷേ അതെനിക്ക് വകവെച്ച് ലഭിച്ചില്ല. ഇമാം മുസ്ലിം റഹിമഹുള്ള 2890 ഹദീസായി ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിജീവിതത്തിലെ തിന്മകൾ വ്യക്തിപരമായി നമുക്കും കുടുംബപരമായും നമ്മുടെ അതേപോലെ നമ്മുടെ സമൂഹത്തിനും ഒക്കെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാനെന്താ, എൻ്റെ സൗകര്യമല്ലേ, അതെൻ്റെ പ്രൈവസി അല്ലേ, ഞാൻ കള്ളുടിച്ചോട്ടെ, ഞാൻ വേറൊരു സ്ത്രീയുമായുള്ള ബന്ധം എനിക്ക് ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്കെന്താ നഷ്ടം എന്ന് ചിന്തിക്കുമ്പോൾ നഷ്ടമുണ്ട്. വ്യക്തിപരമായി നമുക്ക് ഈ ലോകത്തുണ്ട്, അത് നമ്മുടെ ഖബറിലുണ്ട്, പരലോകത്തുണ്ട്, അതോടൊപ്പം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിനും ആ തിന്മകളുടെ ഒരു ദുരിതം അനുഭവിക്കേണ്ടി വരും. മഹനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് 12-ാമത്തെ ഒരു പോയിന്റായി ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. സബബും ഫി നുസൂലിൽ ഉഖൂബാത്തി അലൽ ഫർദി വൽ മുജ്തമ, സമൂഹത്തിനും വ്യക്തിക്കും നഷ്ടങ്ങൾ വരുത്തുന്ന, ദുരിതങ്ങൾ വരുത്തുന്ന ശിക്ഷകൾ ഇറങ്ങാൻ കാരണമാകും. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു പറയാണ്, മാ നസലത്ത് ഉഖൂബത്തുൻ ഇല്ലാ ബിദംബിൻ വമാ റുഫിഅത്ത് ഇല്ലാ ബിതൗബത്തിൻ. മാ നസലത്ത് ഉഖൂബ, ഒരു ശിക്ഷയും ഒരു സമൂഹത്തിനും ഇറങ്ങിയിട്ടില്ല, ഇല്ലാ ബിദംബിൻ, അവിടെ നടന്ന പാപങ്ങളാണതിൻ്റെ കാരണം. പാപങ്ങളുടെ ശിക്ഷയായിട്ടാണ് അത് വന്നിട്ടുള്ളത്, വെറുതെ ഇറങ്ങിയതല്ല. വമാ റുഫിഅത്ത് ഇല്ലാ ബിതൗബത്തിൻ, ആ ദുരന്തങ്ങൾ മാറിപ്പോയിട്ടില്ല, അത് തോപ് കൊണ്ട് മാത്രമേ സംഭവിക്കുള്ളൂ, പശ്ചാത്താപങ്ങൾ കൊണ്ട് മാത്രമേ സംഭവിക്കുള്ളൂ. മഹാമാരിയുടെ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കണം, കൊക്കിക്കൊരച്ചു മരിച്ചുപോയ, കഫം തുപ്പി, രക്തം പുരണ്ട കഫം തുപ്പി മരിച്ചുപോയ ധാരാളം കോവിഡ് പേഷ്യൻസ് ഉണ്ട് അല്ലേ. ഇത് നമുക്ക് ശിക്ഷയാണോ പരീക്ഷണമാണോ ഒക്കെ അള്ളാഹു ആലം. പക്ഷേ നമ്മളെപ്പോഴും തോപ് കൊണ്ട് വാക്സിനേഷൻ വിജയകരമാണോ അല്ലയോ, ഞാൻ വാക്സിൻ എടുക്കണമോ വേണ്ടയോ എന്നൊക്കെ ചിന്തിക്കുമ്പോഴും നമ്മളെത്രത്തോളം നമ്മൾ തൗബകൾ, ഇസ്തിഗ്ഫാറുകൾ ഇതൊക്കെ പരിഹരിച്ചു കിട്ടാനുള്ള പ്രാർത്ഥനകൾ നടത്തുന്നു എന്നത് ഉറ്റാലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മളിവിടെ പറയാൻ ശ്രമിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. ധാരാളം ആളുകൾ അവരുടെ തുറന്നെഴുത്തുകൾ നടത്തുന്ന ഒരിടമാണ് പീസ് റേഡിയോ, പ്രത്യേകിച്ചും സ്നേഹക്കൂടിൻ്റെ വിൻഡോ. അവിടെ നടക്കുന്നത് നമ്മൾ കേൾക്കുമ്പോൾ അത്ഭുതത്തോടുകൂടെ മാത്രം കേൾക്കാൻ പറ്റുന്ന ധാരാളം തിന്മകൾ വ്യക്തിജീവിതത്തിലുള്ളവരും ഏറ്റവും പ്രിയപ്പെട്ടവരെ കുറിച്ച് അങ്ങനത്തെ വാർത്തകൾ അറിഞ്ഞ് വിളിക്കുന്നവരുമൊക്കെയുണ്ട്. ഞാനടക്കം നമുക്കെല്ലാവർക്കും ഉറ്റാലോചിക്കാനും തിരുത്താനുമുള്ള 12 പോയിന്റുകളാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. ഞാൻ ആ പോയിന്റുകൾ ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഒറ്റശ്വാസത്തിൽ പറയുന്നു. ജീവിതത്തിൽ നിന്ന് തിന്മകളെ പറിച്ചെറിഞ്ഞില്ലെങ്കിൽ, ഒന്ന്, അള്ളാഹുവുമായുള്ള ആത്മബന്ധത്തിൽ കുറവുകൾ വരികയും അവസാനം അള്ളാഹുവിനെ മറന്നുപോകുന്ന സാഹചര്യത്തിലേക്ക് നമ്മളെത്തുകയും ചെയ്യും. അതുവഴി അള്ളാഹു അടിമക്ക് അവൻ്റെ ആരാധനകളിലും അനുഷ്ഠാനങ്ങളിലും ഒരു രുചിയും സന്തോഷവും അതുവഴിയുള്ളൊരു തൃപ്തിയും നൽകാത്ത സാഹചര്യങ്ങളുണ്ടാകും. സ്വാഭാവികമായും സംഭവിക്കുന്ന ദുന്യാവുമായി ബന്ധപ്പെട്ട നഷ്ടം, ആ വ്യക്തിയുടെ ഉപജീവനം, വരുമാനം, റിസ്ക്, അതിൽ കുറവുകൾ സംഭവിക്കും. അതുപോലെ തന്നെ മറ്റൊന്ന്, ഇവിടെ നമ്മൾ പറഞ്ഞത് ശരഈയായ വിജ്ഞാനങ്ങൾ, അത് ഹൃദിസ്ഥമാക്കാനോ പഠിക്കാനോ പകർത്താനോ കഴിയാത്ത, അത്തരം സദസ്സുകളിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത വല്ലാത്തൊരു ചുറ്റുപാട് നമുക്ക് സൃഷ്ടിച്ചു തരും. ഹൃദയത്തിൽ എന്ത് വലിയ തെറ്റും ചെയ്യാനുള്ള മാനസികാവസ്ഥകൾ വളർന്നു വരികയും ഹൃദയം ഇടുങ്ങിപ്പോവുകയും ചെയ്യും. അതോടൊപ്പം ഹൃദയത്തിന് വല്ലാത്തൊരു കാഠിന്യമുണ്ടാവുകയും ആ കാഠിന്യത്തിൽ എന്ത് കൈവിട്ട കാര്യങ്ങളും നമ്മുടെ കൈക്ക് സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതോടൊപ്പം മറ്റൊരു കാര്യം ഇതിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഖബറിൽ അവന് ശിക്ഷയുണ്ട് എന്നത് തന്നെയാണ്. അതോടൊപ്പം നമുക്ക് ഭൂമിയിൽ നിന്ന് തന്നെ നിന്ദ്യതകൾ ഉണ്ടാകുമെന്നതാണ്. ജുഅലദ്ദില്ലു വസ്സിഗാറു അലാ മൻ ഖാലഫ അംരി, എൻ്റെ കൽപ്പനകൾ തിക്കരിക്കുന്നവർക്ക്, അവർ നിസ്സാരന്മാരായി മാറുന്ന, അവർ അപമാനിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എത്രയോ ആളുകൾ അപമാനിതരാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതൊന്നും വിചാരിച്ച് തുടങ്ങിയതല്ല അവർ അത്തരം തിന്മകൾ, പക്ഷേ അതിൽ പോയി ചാടുകയായിരുന്നു, സംഭവിക്കുകയായിരുന്നു. അങ്ങനെ ഒരാളെക്കുറിച്ച് കേട്ടാൽ നമ്മൾ അയാളെ പരിഹസിച്ച് അത് പ്രചരിപ്പിച്ച് അത് സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളിലൂടെ അതിൻ്റെ വീഡിയോയും ടെക്സ്റ്റും ശബ്ദ സന്ദേശവും ഒക്കെ എത്തിക്കുന്നതിന് പകരം അള്ളാഹുവോട് ഇസ്തിആദത്ത് നടത്തുകയും നമുക്കങ്ങനെ വരരുതേന്ന് പ്രാർത്ഥിക്കുകയും അയാൾക്ക് അപമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗപ്രവേശം ലഭിക്കും വിധം ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള തോഫീക്ക് ലഭിക്കാൻ പ്രാർത്ഥിക്കുകയും വേണം. ഇതോടൊപ്പം നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങളും തോഫീക്കുകളും നഷ്ടപ്പെടുമെന്നതാണ് മറ്റൊരു മേഖല. അതോടൊപ്പം തന്നെ ഒന്നുകിൽ ഭൂമിയിൽ ആഴ്ത്തപ്പെടുകയോ രൂപം മാറ്റപ്പെടുകയോ ചരൽ വർഷങ്ങൾ സംഭവിക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ശത്രുക്കൾക്ക് നമ്മുടെ മേൽ അതീശത്വം ലഭിക്കാൻ നിരന്തരം പാപം ചെയ്യുന്ന അനുയായി വൃന്ദം മുസ്ലിം സമൂഹമായി മാറുമ്പോൾ സംഭവിക്കുമെന്നാണ്. മാത്രമല്ല മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ പാപ പങ്കിലമായ ജീവിതങ്ങൾ, അവർക്കിടയിൽ കലാപങ്ങൾ, ഭിന്നിപ്പുകൾ ഉണ്ടാക്കും എന്ന് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നമ്മെ തേടി സ്വാലിഹ്യങ്ങൾക്ക് പോലും ബാധിക്കും വിധമുള്ള ശിക്ഷകൾ ഇറങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാനുള്ള അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ഇതിൽ നിന്ന് ഉൾക്കൊണ്ട വെളിച്ചം അത് ജീവിതത്തിൽ പകർത്തുക. ഈ സന്ദേശം മറ്റുള്ളവർക്ക് പകർന്നു നൽകുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂട്ടിച്ചേർക്കലുകളും ഉണ്ടാകണം. ഫീഡ്ബാക്ക് ഓപ്ഷൻ എല്ലാവരും ഉപയോഗിച്ച് ശീലിക്കണം. അത് പ്രേരണയാണ്, അത് മുന്നോട്ടുള്ള ഇന്ധനമാണ്, അത് കൂടുതൽ വെളിച്ചമാണ് എന്നത് ഓരോരുത്തരും മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: സ്വകാര്യതയിലെ തിന്മ, വിനകളും വിപത്തുകളും എന്ന വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചുള്ള സംസാരമാണ് ബഹുമാനനായ താജിദ് സലാഹി ഇന്നത്തെ സ്നേഹക്കൂടിൽ പങ്കുവച്ചത്.
1: അതെ. ഇനി ആഴമേറിയ മറ്റൊരു പഠനത്തിലേക്കാണ് പീസ് റേഡിയോ നിങ്ങളെ ക്ഷണിക്കുന്നത്.
0: അൽ ഉസൂൽ.
1: ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫിയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്.
0: അൽ ഉസൂലിൽ ഇന്ന് നാം കേൾക്കുന്നത് ഹദീസുൽ ഖുദ്സി, ഖുദ്സിയായ ഹദീസുകളെ കുറിച്ചുള്ള സംസാരത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഇന്നൽഹംദുലില്ലാ അല്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ ഖൈരി ഖൽഖിഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ പ്രധാനമായും കടന്നു വരുന്ന ഒരു ഇനമായ ഖുദ്സിയായ ഹദീസുകളെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് മനസ്സിലാക്കുവാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചില കാര്യങ്ങൾ വിശദീകരിക്കുവാനാണ് ഇന്ന് നാം ആഗ്രഹിക്കുന്നത്. ഖുദ്സിയായ ഹദീസുകൾ എന്നുള്ളത് സമൂഹം വളരെ കേട്ടുപരിചയിച്ച ഒരു പദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലേക്ക് ചേർത്തപ്പെടുന്ന വാക്കുകളാവട്ടെ, പ്രവർത്തനങ്ങളാവട്ടെ, അംഗീകാരങ്ങളാവട്ടെ, ഇങ്ങനെയുള്ള ഹദീസുകളിൽ നിന്ന് ചെറിയ ഒരു വ്യത്യാസം ഖുദ്സിയായ ഹദീസിനുണ്ട്. ഖുദ്സിയ്യ എന്നുള്ളത്, അൽ ഹദീസുൽ ഖുദ്സിയ്യു എന്ന് നമ്മൾ പറയുമ്പോൾ, ഖുദ്സ് എന്ന നാമത്തിലേക്ക് അഥവാ ഇസ്മിലേക്കുള്ള നിസ്ബയാണത്. നിസ്ബത്തുൻ ഇലിൽ ഖുദ്സ്, നിസ്ബ എന്ന് പറഞ്ഞാൽ ഒന്നിലേക്ക് ചേർത്തി പറയുക. ഉദാഹരണമായി മക്ക എന്നുള്ളതിലേക്ക് ചേർത്തിട്ട് അൽ മക്കിയു, മക്കയുമായി ബന്ധപ്പെടുന്നത് എന്നർത്ഥം. അൽ മദീന എന്നുള്ളതിലേക്ക് ചേർത്ത് നമ്മൾ അൽ മദനിയു എന്ന് പറയാറുണ്ട്. ഖുദ്സ് എന്ന പദത്തിൻ്റെ അർത്ഥം അത്തുഹുർ, ശുദ്ധിയുള്ളത്, ശുദ്ധി എന്നാണ്. അപ്പോൾ വിശുദ്ധമായ ഹദീസുകൾ എന്നാണ് ഇതിൻ്റെ ഭാഷാപരമായ അർത്ഥം. അൽ ഹദീസുൽ ഖുദ്സിയു എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ഹദീസുകൾ. സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടായേക്കാം, മറ്റു ഹദീസുകളും വിശുദ്ധമല്ലേ? എന്തുകൊണ്ടാണ് ഈ ഹദീസിന് മാത്രം വിശുദ്ധമായ, പരിശുദ്ധമാക്കപ്പെട്ട ഹദീസുകൾ എന്ന ഒരു അർത്ഥകൽപ്പന എന്തുകൊണ്ട് നൽകി എന്നുള്ളത് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. യഥാർത്ഥത്തിൽ ഖുദ്സ് എന്നുള്ളത്, പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് അയ്യ അൽ ഹദീസ് അൽ മൻസൂബ് ഇല ദാത്തിൽ ഖുദ്സിയ, വിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമായ ഒരു ദാത്തിലേക്കുള്ള, ഒരു അസ്തിത്വത്തിലേക്കുള്ള ഒരു ചേർക്കലാണിത്. അതാരാണ്? വഹുവല്ലാഹു സുബ്ഹാനഹു വതആല. വിശുദ്ധനായ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് അത്. അല്ലാഹുവിൻ്റെ ദാത്തിലേക്ക് ചേർത്തപ്പെടുന്ന ഒരു ഹദീസായതുകൊണ്ടാണ് അൽ ഹദീസുൽ ഖുദ്സി എന്ന് ഇതിന് പേര് വരാൻ കാരണം. അപ്പോൾ അല്ലാഹുവിലേക്ക് ചേർത്തപ്പെടുന്ന ഹദീസുകളാണ് അൽ ഹദീസുൽ ഖുദ്സി. മറ്റുള്ള ഹദീസുകളാവട്ടെ, അത് അല്ലാഹുവിൻ്റെ പക്കൽ നിന്നുള്ള വഹയിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും ഉത്ബോധിപ്പിച്ചതും പ്രവർത്തിച്ചതുമാണെങ്കിലും ശരി, അതിനെ നിസ്ബത്ത് ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ്, അതിനെ ചേർത്തുന്നത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ്. എന്നാൽ ഖുദ്സിയായ ഹദീസുകളാവട്ടെ, അത് നേർക്ക് നേരെ തന്നെ അല്ലാഹുവിലേക്ക് ചേർത്തിക്കൊണ്ട് പറയുന്ന ചില ഹദീസുകളാണ്. സ്വാഭാവികമായിക്കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെടുന്ന ഹദീസുകളും അല്ലാഹുവിലേക്ക് നേർക്ക് നേരെ ചേർത്തപ്പെടുന്ന ഹദീസുകളും തമ്മിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമാണ്, തീർച്ചയായിക്കൊണ്ടും ഉണ്ട്. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ചേർത്തപ്പെട്ട് നമ്മുടെ മുമ്പിലുള്ള അല്ലാഹുവിന്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിന് അനവധി നിരവധി പ്രത്യേകതകളുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ അമാനുഷികത അഥവാ മുഅ്ജിസത്ത് വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ പോലെ ഒരു ഖുർആനിനെ കൊണ്ടുവരാൻ വേണ്ടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെല്ലുവിളിച്ചത് ഇന്നും അപ്പടി സമൂഹത്തിൽ അവശേഷിക്കുന്നുണ്ട്. ആർക്കും ആ വെല്ലുവിളി ധൈര്യസമേതം ഏറ്റെടുക്കാൻ സാധിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തെ സമുദ്ധരിച്ചത്. ഈ രീതിയിലുള്ള ചരിത്രങ്ങളും യാഥാർത്ഥ്യങ്ങളുമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ആ വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട വഹിയാണ് എന്നതിലും ആരും സംശയിക്കില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാവട്ടെ അതും ഒരു നിലക്കുള്ള വഹിയുകൾ തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും വഹിയാണ്, വിശുദ്ധ ഖുർആനും വഹിയാണ് എങ്കിൽ ഖുദ്സിയായ ഹദീസുകളും വിശുദ്ധ ഖുർആനും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? ഖുദ്സിയായ ഹദീസുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാധാരണ രീതിയിലുള്ള ഹദീസുകളും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സംശയമാണിത്. പണ്ഡിതന്മാർ ഖുദ്സിയായ ഹദീസിൻ്റെയും വിശുദ്ധ ഖുർആനിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന്, ഇന്നൽ ഖുർആൻ ലഫ്ളുഹു വമഅനാഹു, ഇന്നൽ ഖുർആൻ ലഫ്ളുഹു വമഅനാഹു അനില്ലാഹി തആല. വിശുദ്ധ ഖുർആൻ അതിൻ്റെ പദങ്ങളും ആശയങ്ങളും അങ്ങനെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അവതീർണമായതാണ്. ഉദാഹരണമായി വിശുദ്ധ ഖുർആനിൽ ഏതൊരു പദം അവൻ കാണുന്നുണ്ടോ ആ പദ ഒരു മാറ്റവും വരുത്തപ്പെടാത്ത രീതിയിലാണ് 14 നൂറ്റാണ്ടായി നമ്മുടെ മുമ്പിലുള്ളത്. അലിഫ് ലാം മീം എന്നുള്ള സൂറത്തുൽ ബഖറയിലെ 1-ാമത്തെ ആയത്ത് നമ്മൾ ഓതുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ അലിഫ് ലാം മീം എന്നോതിയത് അതേ അർത്ഥവ്യത്യാസം കൂടാതെ അതേ പാരായണമാണ് നമ്മൾ

അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അള്ളാഹുവിൻ്റെ ആശയമാണ് അതിലുള്ളത്. വലഫുഹു മിൻ ഇൻദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൻ്റെ വാചകങ്ങൾ, ലഫ്ളുകൾ അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചതായിരിക്കാം, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളതാകണമെന്നില്ല. അതേസമയം വിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല. വിശുദ്ധ ഖുർആൻ്റെ ലഫ്ളും അതിൻ്റെ ആശയവും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലഫ്ളും അതിൻ്റെ ആശയവുമെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഇറക്കപ്പെടുകയും അള്ളാഹു അത് പൊന്നുപോലെ അതിനേക്കാൾ നല്ല രീതിയിൽ സൂക്ഷിച്ചു വരികയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ വ്യത്യാസം, അൽ ഖുർആൻ യതഅബ്ബദു ബിതിലാവതി വൽ ഹദീസുൽ ഖുദ്സി ലാ യതഅബ്ബദു ബിതിലാവ. ഖുദ്സിയായ ഹദീസുകൾ ഒരിക്കലും അതിൻ്റെ പാരായണം കൊണ്ട് പുണ്യം ലഭിക്കില്ല. നമസ്കാരത്തിൽ അത് പാരായണ യോഗ്യമല്ല. വിശുദ്ധ ഖുർആൻ ഓതി നിർവഹിക്കേണ്ട ഏതെങ്കിലും ഒരു കാര്യത്തിന് പകരമായി ഒരു പകരക്കാരനായി നിൽക്കുവാനും ഖുദ്സിയായ ഹദീസ് യോഗ്യനല്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ അതിൽ ഓരോ അക്ഷരങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളതാണ്. ആ ഓരോ അക്ഷരങ്ങൾക്കും പാരായണ പുണ്യവുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വല അഖൂലു ലക്കും അലിഫ് ലാം മീം ഹർഫ്. അലിഫ് ലാം മീം എന്നുള്ളത് ഒരു ഹർഫാണ്, ഒരു അക്ഷരമാണ് എന്ന് ഞാൻ പറയുന്നില്ല. വലക്കിൻ ലാമുൻ ഹർഫുൻ വ മീമുൻ ഹർഫുൻ വ അലിഫുൻ ഹർഫുൻ. അലിഫ് ഒരു ഹർഫാണ്, ലാം മറ്റൊന്നാണ്, മീം മറ്റൊരു ഹർഫാണ്. അപ്പോൾ അലിഫ് ലാം മീം എന്ന് ഓതുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 30 പ്രതിഫലം അവൻ ലഭിച്ചു കഴിഞ്ഞു. ഈ ഒരു തഅബ്ബുദും ബിത്തിലാവ, തിലാവത്ത് കൊണ്ട് ഇബാദത്തെടുക്കാവുന്ന ഒരു കാര്യം ആണ് വിശുദ്ധ ഖുർആനെങ്കിൽ, ഹദീസുൽ ഖുദ്സി, ഖുദ്സിയായ ഹദീസുകൾ ഒരിക്കലും തിലാവത്ത് കൊണ്ട്, പാരായണം കൊണ്ട് നമുക്കൊരിക്കലും തഅബ്ബുദിയാക്കാൻ, ഇബാദത്തെടുക്കാൻ പറ്റില്ല. നമസ്കാരത്തിൽ നമ്മൾ ഓതേണ്ടത് ഖുർആൻ കൊണ്ട് മാത്രമാണ്. ഖുർആനിൽ അല്ലാത്ത ഖുദ്സിയായ ഹദീസുകളോ ഒന്നും തന്നെ നമസ്കാരത്തിൽ നമുക്ക് ഓതാൻ പാടില്ല. ഇങ്ങനെയും ഒരുപാട് വ്യത്യാസങ്ങൾ. ഖുദ്സിയായ ഹദീസ് സ്ഥിരപ്പെടണമെങ്കിൽ മുത്തവാത്തർ കൊണ്ട് മാത്രമേ അത് ഖുദ്സിയായ ഹദീസാണെന്നും അതിന് ഇന്ന ഇന്ന കാര്യങ്ങളാണ് വിശദീകരിച്ചിട്ടുള്ളത് എന്നുമൊക്കെ സ്ഥിരപ്പെടുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ ആണെങ്കിൽ ആ വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തുകളും, വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തുകളും അത് മുത്തവാത്തറായിക്കൊണ്ട് മാത്രമേ സ്ഥിരപ്പെടുകയുള്ളൂ. മുത്തവാത്തറല്ലാത്ത ഒരു റിവായത്ത് കൊണ്ട് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളോ അതിലെ ഒരു അക്ഷരം പോലും സ്ഥിരപ്പെടുകയില്ല. അതേസമയം ഖുദ്സിയായ ഹദീസാണെങ്കിൽ അത് സ്ഥിരപ്പെടുവാൻ മുത്തവാത്തറിൻ്റെ ആവശ്യകത ഇല്ല. ഇങ്ങനെ പല വ്യത്യാസങ്ങളും ഖുദ്സിയായ ഹദീസുകളും വിശുദ്ധ ഖുർആനിൻ്റെ വഹയുകളും തമ്മിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അങ്ങേയറ്റം സാഹിത്യ മൂല്യം നിറഞ്ഞതും സമൂഹത്തിന് അന്ധവിശ്വാസത്തിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നുമെല്ലാം മോചിപ്പിച്ച് ആ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോയി ആ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുടെ ഊർജ സ്രോതസ്സാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ. ഖുദ്സിയായ ഹദീസുകളും അങ്ങനെ തന്നെയാണ്. അത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അതിൻ്റെ ആശയ തലം കൈമാറി അതിൻ്റെ വാചികമായ രൂപം കൈമാറിക്കൊണ്ടാണ് നമുക്കത് ലഭിക്കുന്നത്. ഖുദ്സിയായ ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം

0: ധാരാളമായി നമുക്കത് ലഭ്യമല്ല. അതുകൊണ്ടുതന്നെ മറ്റു ഹദീസുകളെ അപേക്ഷിച്ച് ഖുദ്സിയായ ഹദീസുകളുടെ എണ്ണം കുറവാണ്. പല കാരണങ്ങൾ അതിനുണ്ടാകാം. ഖുദ്സിയായ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ സ്വഹാബത്തിൽപ്പെട്ട പലരും അവിടെ ഉണ്ടായിരിക്കില്ല. ഇങ്ങനെ പല തൗജീഹാത്തുകളും പല രീതിയിലുള്ള ന്യായീകരണങ്ങളും നമുക്ക് കണ്ടെത്തിയേക്കാം. ഇനി ഖുദ്സിയായ ഹദീസിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ പരിശോധിക്കുക. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹ് മുസ്ലിമിൽ 131-ാമത്തെ പേജിൽ കൊടുത്ത ഹദീസാണ്. അൻ അബി ദർറിൻ റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമ റവ അൻ ഇല്ലാഹി തബാറക വതആല അന്നഹു ഖാൽ يا عبادي إني حرمت الظلم على نفسي وجعلته بينكم محرما فلا تظلموا إن تورني حديثا أبو ذر رضي الله عنه نيفيدن أبو ذر رضي الله عنه نبي كريم صلى الله عليه وسلم يلن نيفيدن ചെയ്യുന്നതായി കൊണ്ട് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാകട്ടെ ഫീമാ റവഅനില്ല, അള്ളാഹുവിൽ നിന്ന് റിവായത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിൽ നേരിട്ട് റിവായത്ത് ചെയ്യുന്ന ഹദീസാണിത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ ഇബാദി, ഓ എൻ്റെ അടിമകളെ, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, ഞാൻ നിങ്ങൾക്ക് അക്രമത്തെയും അനീതിയെയും ഹറമാക്കിയിരിക്കുന്നു, എൻ്റെ സ്വന്തത്തിന് ഞാൻ എനിക്ക് ഹറമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും അതിക്രമങ്ങൾ പ്രവർത്തിക്കരുത്, ചിന്തിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ ഹദീസിന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഷറഹുകൾ നൽകിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് സ്വീകരിക്കുന്ന ഹദീസുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഖുദ്സിയായ ഹദീസുകൾക്ക് രണ്ട് രൂപത്തിലുള്ള പദങ്ങളാണ് പൊതുവെ ഹദീസിൽ കാണപ്പെടാറുള്ളത്. ഒന്ന്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമാ യർവീഹി അൻ റബ്ബിഹി അസ്സ വജൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ റബ്ബിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ഒന്നാമത്തെ ശൈലി. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നത് പോലെ, സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്ന് റിവായത്ത് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അള്ളാഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നു, ആ രീതിയിലുള്ളതാണ് ഒന്നാമത്തെ ശൈലി. രണ്ടാമത്തേത്, ഖാല അല്ലാഹു തആല ഫീമാ റവാഹു അൻഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ആ പറഞ്ഞത് അള്ളാഹുവിൽ നിന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ ശൈലി. ഈ രണ്ട് ശൈലികളും ഹദീസുകളിൽ നമുക്ക് കാണുക സാധ്യമാണ്. രണ്ട് രീതിയായാലും ശരി, അനുവദനീയമാണ്. ഒന്ന് മറ്റൊന്നിനേക്കാൾ മികച്ചു നിൽക്കുന്ന പതിവ് ഇല്ല. ഈ വിഷയത്തിൽ മാത്രം പണ്ഡിതന്മാർ ചില ഗ്രന്ഥങ്ങ രചനകൾ നടത്തിയിട്ടുണ്ട്. ഇമാം അബ്ദുറൌഫ് അൽ മുനാവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ ഇത്തിഹാഫ് സുന്നിയ ബിൽ അഹാദീസിൽ ഖുദ്സിയ എന്നതാണ് ആ ഗ്രന്ഥത്തിൻ്റെ നാമം. അതിൽ ഏകദേശം 272-ഓളം ഹദീസുകൾ ഇമാം മുനാവി റഹ്മത്തുള്ളാഹി അലൈഹി ഖുദ്സിയായ ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ഖുദ്സിയായ ഹദീസുകളും തമ്മിലുള്ള വ്യത്യാസങ്ങളും, എന്താണ് ഖുദ്സിയായ ഹദീസിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്നുമൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, വിശ്വാസികളിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള മഹാഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാരക്കല്ലാഹു ഫീക്കും. ബഹുമാന്യനായ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി നമ്മോടൊപ്പം ചേരുകയുണ്ടായി. അൽ ഉസൂലിൽ, അതെ, ഹദീസുൽ ഖുദ്സി എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ അൽ ഉസൂൽ നാം കേട്ടത്. മാഷാല്ലാ. ഇനി
2: റേഡിയോ വൈബ്സ്
1: ഇവിടെ അവസാനിക്കുമ്പോൾ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വാങ്ങുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആനിൽ ഇന്ന് സൂറത്തു ഇബ്രാഹീമിലെ 21-ാമത്തെ വചനത്തിന്റെ 3-ാമത്തെ ഭാഗമാണ് നാം കേൾക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ആദിൽ അബ്ദുൽ ഫത്താഹ് നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമാ ബഅദ്. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ അതിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹം കൊണ്ടാണ് നാം ഈ ഒരു പ്രോഗ്രാം നല്ല നിലയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഇതിനു മുൻപ് നാം കുറേ സൂറത്തുകൾ പഠിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ പുതിയൊരു സൂറത്ത്, സൂറത്ത് ഇബ്രാഹീം, നാം കുറച്ച് എപ്പിസോഡുകളായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 20 ആയത്തോളം നമ്മൾ പഠിച്ചു. 21-ാമത്തെ ആയത്തിലേക്കാണ് നാം ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. അതിൽ തന്നെ ആദ്യത്തെ 2 ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. അവസാനത്തൊരു ഭാഗമാണ് നാം ഈ ഒരു എപ്പിസോഡിൽ പഠിക്കുന്നത്. ആദ്യം ഞാനത് ഓതാം. എല്ലാ ശ്രോതാക്കളും ശ്രദ്ധയോടെ കേൾക്കണം.

أجزعنا أجزعنا أجزعنا سواء علينا أجزعنا.

0: جزاكم الله خير، وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.
1: ما شاء الله بارك الله فيكم. نام ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. സൂറത്തു ഇബ്രാഹിമിലെ 21-ാമത്തെ വചനത്തിന്റെ 3-ാമത്തെ ഭാഗമാണ് ഇന്ന് ക്ലാസ് എടുത്തത്. ഹാഫിൽ ആദിൽ അബ്ദുൽ ഫത്താഹ്.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ജിയോ സയന്റിസ്റ്റ് അപേക്ഷ ക്ഷണിച്ചു. യു പി എസ് സി നടത്തുന്ന കമ്പൈൻഡ് ജിയോ സയന്റിസ്റ്റ് പരീക്ഷ 2027 ഇപ്പോൾ അപേക്ഷിക്കാം. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലും സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡിലുമായി 127 ഒഴിവുകളിലാണ് അവസരം. സെപ്റ്റംബർ 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ ജിയോളജിസ്റ്റ്, ജിയോ ഫിസിസ്റ്റ്, കെമിസ്റ്റ് അസിസ്റ്റന്റ് തുടങ്ങിയ നിരവധി തസ്തികയിലാണ് അവസരങ്ങൾ ഉള്ളത്. ഫീസ് 200 രൂപ. SBI ശാഖയിലൂടെ നേരിട്ടും ഓൺലൈനായും അടയ്ക്കാം. സ്ത്രീകൾ, പട്ടിക വിഭാഗം, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. ഇതു സംബന്ധിച്ച വിശദ വിവരങ്ങൾക്ക് www.upscionline.nic.in.
2: ഒരു നന്മയെക്കുറിച്ച് അറിയിക്കേണ്ടതുണ്ട്. ദാറുൽ അർഖം എന്ന സ്ഥാപനത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്.
3: നമ്മുടെ ജാമിയൽ ഹിന്ദിന്റെ ഒരു പോഷക സ്ഥാപനം എന്ന് നമുക്ക് വേണമെങ്കിൽ പരിചയപ്പെടുത്താവുന്ന.
2: തെക്കൻ കേരളത്തിലൊക്കെ സ്ഥാപനങ്ങളുടെ ഒരു അസാന്നിധ്യം വളരെ ശ്രദ്ധേയമാണ്. ഒരുപാട് പഠിക്കാൻ, ഇപ്പൊ ദീൻ പഠിക്കാനുള്ള താല്പര്യമുള്ള ആളുകൾ ഏറി വരികയാണ്. കുട്ടികളായാലും യുവാക്കളായാലും മുതിർന്നവരായാലും ഒക്കെ ദീൻ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ട്. അപ്പൊ തെക്കൻ കേരളത്തിലൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ, നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ തുടക്കമെങ്കിലും ഇപ്പോഴുള്ള അവസ്ഥകൾ, സ്ഥാപനങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിയാണ്.
3: നവോത്ഥാന സംരംഭങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് വടക്കൻ കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. അതിന്റെ അനുരണനങ്ങളൊക്കെ പിന്നെ എന്താണ് പരമാവധി ആസ്വദിച്ചത് നമ്മളുടെ നാടാണ്. അപ്പൊ അവിടെയുള്ള ഇപ്പോ നമ്മളുടെ ഒരു വിജ്ഞാനത്തിന്റെ ഒരു മഹത് കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദാറുൽ അർഖം എന്ന് പറയുന്നത്. ധാർമ്മിക പഠനം, അതോടൊപ്പം തന്നെ ഇന്ന് പിന്നെ നമ്മുടെ ഒരു പ്രൊഫഷണൽ കോഴ്സ് പോലെ തന്നെ പ്രാധാന്യം ഏറി വരികയാണ് ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസ്, ലാംഗ്വേജ്, ഭാഷ പഠിക്കുന്നതിന്. അപ്പം അതിൽ അറബി ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഭാഷയാണ്. ഇംഗ്ലീഷ് പോലെ തന്നെയുള്ള ഒരു പ്രാധാന്യം അറബി ഭാഷയ്ക്കും കൈവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭൗതികമായിട്ടും അതുപോലെ തന്നെ ധാർമ്മികമായിട്ടും ഏറെ പ്രസക്തി ദാറുൽ അർഖമിനുണ്ട്. പിന്നെ അവിടുത്തെ സിസ്റ്റം വ്യവസ്ഥാപിതമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അധ്യാപകരവിടെയുണ്ട്. വിദ്യാർത്ഥികൾ വളരെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയാണ് പഠിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
2: നമ്മുടെ ജാമിയ അൽ ഹിന്ദിന്റെ നേരിട്ടുള്ള സിലബസും നിയന്ത്രണത്തിലും ആണ് ആ സ്ഥാപനം നടക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തുള്ള ആളുകൾക്ക് വളരെ സൗകര്യപ്രദമായിരിക്കും. ആ ഭാഗത്തുള്ള ആളുകൾ പ്രത്യേകിച്ചും അത് ശ്രദ്ധിക്കാം.
3: നമ്മളൊക്കെ പിന്നെ പലപ്പോഴും ഈ തെക്ക് ഭാഗത്തുനിന്ന് ഈ പിന്നെ ഒരു പ്രബോധന സംരംഭങ്ങളിലൊക്കെ ഇടപെടുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് മൗലവിമാരില്ല, പണ്ഡിതന്മാരില്ല, ഞങ്ങളെങ്ങനെ ക്ലാസ് നടത്തും, വാഴ നടത്തും, പ്രബോധനം നടത്തും എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഏറ്റവും മികച്ച ഉത്തരമാണ് ദാറുൽ അർഖം. നമ്മളൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടിയെങ്കിലും മതം പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ദാറുൽ അർഖമിനെ അവിടെയുള്ള ആളുകൾ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം പോലുള്ള ജില്ലകളിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കണം എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കാനുള്ളത്.
2: ഇപ്പോൾ ഞാൻ അടുത്ത കൊല്ലത്തേക്ക് കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ എന്താണ് അടുത്ത വർഷം അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കേണ്ടത് എന്ന് അവരെ വിളിച്ച് ഒന്ന് അറിയുന്നത് നന്നായിരിക്കും.
3: ഓക്കെ.
1: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനിന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതികവിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
4: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. പ്രതീക്ഷിക്കാതെ ലഭിച്ച അവസരം. അബൂഹംദ ആലിക്കൽ എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: പ്രതീക്ഷിക്കാതെ ലഭിച്ച അവസരം. എഴുത്ത് അബൂഹംദ ആലിക്കൽ. ഒരു ചെറിയ ഗ്രാമത്തിൽ മൂന്നു വഴികൾ കൂടിച്ചേരുന്ന ഒരു കവലയിൽ ആകാശം മുട്ടിനിൽക്കുന്ന ഒരു വൻമരമുണ്ടായിരുന്നു. ആ കവലയ്ക്ക് സദാ തണൽ നൽകിയിരുന്നത് ആ വമ്പൻ മരമാണ്. മരത്തിന്റെ ചുറ്റിലും വട്ടത്തിൽ ആളുകൾക്കിരിക്കാൻ പാകത്തിൽ ഒരു തിണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്രാമത്തിലെ വയസ്സിൽ മൂത്തവർ ആ മരത്തണലിൽ ഇരുന്ന് കുശലം പറയലും വിശ്രമിക്കലും പതിവാണ്. മരം നൽകിയിരുന്ന സേവനങ്ങൾ ചെറുതൊന്നുമല്ല. യാത്രക്കാർക്ക് തണൽ നൽകിയും പക്ഷികൾക്ക് കൂടൊരുക്കാൻ ഇടം നൽകിയും തേനീച്ചകൾക്ക് തേൻ നൽകിയും ക്ഷീണിച്ചവശരായി വരുന്നവർക്ക് കുളിരേകും കാച്ചു നൽകിയും മരം ആനന്ദം കണ്ടെത്തി. മഴക്കാലത്ത് ജനങ്ങൾ നനയാതിരിക്കാൻ മരത്തിന്റെ ചുവട്ടിലേക്ക് കയറി നിൽക്കും. കുഞ്ഞിനുറുമ്പുകളെ ഇലകൾക്കടിയിൽ മഴ നനയാതെ മരം ചേർത്തുപിടിക്കും. മരമെല്ലാവർക്കും ഒരു അനുഗ്രഹമായി. അങ്ങനെയിരിക്കെയാണ് അത് സംഭവിച്ചത്. മരത്തിന്റെ ഇലകൾ ഓരോ ദിവസവും ചെല്ലുംതോറും പൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. അത് ഇക്കാലം വരെ സംഭവിക്കാത്തതാണ്. ഇലകൾ ഏതാണ്ടെല്ലാം പൊഴിഞ്ഞു തീർന്നു. ചില്ലകൾ ഓരോന്നായി ഉണങ്ങിത്തുടങ്ങി. അതോടെ പക്ഷികൾ വരാതെയായി. ആളുകൾ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാനും കാറ്റുകൊള്ളാനുമുള്ള വരവ് നിർത്തി. ഉണങ്ങിയ ചില്ലകൾ വിറകാക്കാൻ അവർ മത്സരിച്ചു. മനുഷ്യർ അങ്ങനെയാണ്. ഉപകാരം ലഭിക്കാതായാൽ എന്തും ഉപേക്ഷിക്കും. ഇഹലോകത്ത് ഉപകാരമുള്ളതിന്റെ പിന്നാലെ പോകും. എന്നാൽ പരലോകത്ത് ഉപകാരം ലഭിക്കുന്ന കാര്യങ്ങൾക്കത്ര പ്രാധാന്യം കൊടുക്കില്ല. കാലമേറെ ചെന്നപ്പോൾ മരം ഉണങ്ങാൻ തുടങ്ങിയ പോലെ തങ്ങൾക്കും ഉണക്കം ബാധിക്കുമെന്ന് പലരും ചിന്തിക്കുന്നില്ല. ആ വൻമരം ദീർഘകാലം മനുഷ്യരടക്കം അനേകം ജന്തുജാലങ്ങൾക്ക് ഉപകാരം നൽകിയിട്ടുണ്ട്. തന്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്കും തനിക്ക് തന്നെയും എന്തുപകാരമാണ് ലഭിച്ചിട്ടുള്ളതെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നില്ല. തന്റെ ആയുസ്സും ആരോഗ്യവും സൽവഴിയിൽ വിനിയോഗിക്കാൻ ശ്രദ്ധിക്കുന്നില്ല. ലോകമെങ്ങും കൊറോണ വൈറസ് വരുത്തിയ ഭീതിയും ആൾനാശവും ചെറുതൊന്നുമല്ല. രാജ്യങ്ങളൊക്കെ അതീവ ജാഗ്രതയിലാണ്. മനുഷ്യർ വളരെയധികം ശ്രദ്ധയോടെ വീടുകളിൽ കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്നു. സുരക്ഷിതത്വത്തിന്റെ ഭാഗമായി സർക്കാരും മതസംഘടനകളും നൽകിയ നിർദ്ദേശങ്ങൾ ജനങ്ങൾ പാലിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്ത് വിശ്വാസികൾക്കൊട്ടേറെ നന്മകൾ ചെയ്യാൻ സാധിക്കും. രാവിലെ എഴുന്നേറ്റതു മുതലുള്ള ദിക്റുകളും ദുആകളും അഞ്ചുനേരത്തെ നമസ്കാരം സമയം തെറ്റാതെ നിർവഹിക്കലും റവാത്തിബ് സുന്നത്തുകളും തിങ്കൾ വ്യാഴം ദിവസങ്ങളിലെ സുന്നത്തു നോമ്പുകളും രാത്രി നമസ്കാരവും ഖുർആൻ പാരായണവും പുസ്തകവായനയും പഠനവും വീട്ടുജോലികളിൽ സഹായിക്കലും മക്കളുമൊത്ത് സ്നേഹം പങ്കുവയ്ക്കലും കുടുംബങ്ങളെയും കൂട്ടുകാരെയും സഹപ്രവർത്തകരെയും രോഗികളെയും ഫോണിലൂടെ വിളിച്ച് സുഖദുഃഖങ്ങൾ അന്വേഷിക്കലും സമാധാനിപ്പിക്കലും സന്തോഷം പങ്കുവെക്കലും തുടങ്ങി ഒട്ടേറെ നന്മകൾക്കുള്ള അവസരമായി കാണാം ഇതിനെ. അങ്ങനെ നന്മകൾ കൊണ്ട് സമ്പന്നമാക്കാം ഈ ദിവസങ്ങളെ. എന്നാൽ ചിലരെങ്കിലും ഇതിൽ നിന്നും വ്യത്യസ്തമായി ആരും കാണില്ല അറിയില്ല എന്ന ഭാവത്തിൽ സിനിമയും സീരിയലും സംഗീതവും ഏഷണിയും പരദൂഷണവും കളവുമായി ഈ നാളുകളെ അശ്രദ്ധമാക്കി തള്ളിനീക്കി. മൊബൈൽ ഫോൺ തല്ലെന്നുമല്ല മനുഷ്യനെ ബന്ധനസ്ഥനാക്കിയത്. വാട്സാപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലുമായി സമയം നശിപ്പിച്ചവരും കുറച്ചൊന്നുമല്ല. എന്തിനും ഏതിനും മെസ്സേജുകൾ വിട്ടും വാർത്തകൾ പങ്കുവച്ചും ഓൺലൈനിൽ സാന്നിധ്യമറിയിക്കുന്നവരും സമൂഹത്തിൽ നടക്കുന്നതിനെതിരെയെല്ലാം പ്രതികരിച്ചില്ലെങ്കിൽ ശരിയാകില്ല എന്ന മട്ടിൽ തന്റേതായ പ്രതികരണം അറിയിച്ച് സായുജ്യമടയുന്നവരും അതിലേറെ ഈ അസുലഭ സമയങ്ങളിൽ പബ്ജിയിലും ഇതര ഗെയിമുകളിലും ഏർപ്പെട്ട് സമയം നഷ്ടപ്പെടുത്തിയവരും ഓർക്കുക, ഇതൊരവസരമാണ്. നഷ്ടപ്പെട്ടാൽ പിന്നീട് തിരിച്ചുപിടിക്കാൻ കഴിയാത്തതാണ് സമയം.
4: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. പ്രതീക്ഷിക്കാതെ ലഭിച്ച അവസരം. അബൂഹംദ ആലിക്കൽ എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നു സലഫി ദുറൂസ്. മുൻഗാമികളുടെ മാതൃകകൾ അറിയാൻ സലഫി ദുറൂസിൽ നുബുവത്തിന്റെ തെളിവുകൾ വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റ് അബൂബക്കർ സലഫി.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മാഇൻ. അമ്മാ ബാദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് ഇസ്ലാമിൻ്റെ വിശ്വാസകാര്യങ്ങൾ, അത് പരസ്പര വൈരുദ്ധ്യമുണ്ടാവുകയില്ല, അത് മനുഷ്യരുടെ ബുദ്ധിക്ക് എതിരാവുകയില്ല എന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലർ ഇസ്ലാമിനെ പറ്റി കൃത്യമായി പഠിക്കാത്തവരോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇസ്ലാമിനോടുള്ള വെറുപ്പൊക്കെ ഉള്ളത് കൊണ്ട് നിർക്കുന്നതിന് എതിർക്കാൻ കഴിയാതെ ഇസ്ലാമിൽ അങ്ങനെ വൈരുദ്ധ്യമുണ്ട്, ഇസ്ലാമിൽ അപ്രശ്നമുണ്ട്, ഇങ്ങനെ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിനെതിരെ ശബ്ദിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ചില ഹദീസുകളെ പറ്റിയൊക്കെ, ചില ആയത്തുകളെ പറ്റിയൊക്കെ അത് ഒന്നുകിൽ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, പ്രത്യക്ഷാർത്ഥം എടുത്താൽ പറ്റില്ല, അത് നമ്മൾ വ്യാഖ്യാനിച്ച് ഒപ്പിക്കണം എന്നൊക്കെ പറയും. ഹദീസുകളാണെങ്കിൽ അവർ തള്ളും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹദീസ് നമ്മൾ കഴിഞ്ഞ ആഴ്ചേൻ്റെ തുടങ്ങി വെച്ചു. അതെന്താണ്? നാളെ പരലോകത്ത് ചിലരോട് അള്ളാഹു ചോദിക്കും, ആദമിൻ്റെ മകനെ, ഇന്ന ഇന്ന വ്യക്തി എന്തുകൊണ്ട് എനിക്ക് രോഗമായപ്പോൾ നീ എന്നെ സന്ദർശിച്ചില്ല എന്ന് റബ്ബ് പറയുന്ന കാര്യം. അതുപോലെ ഞാൻ ഭക്ഷണം ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് തന്നില്ല, അതുപോലെ ഞാൻ വെള്ളം ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് തന്നില്ല എന്നൊക്കെ ഹദീസിലുണ്ട്. അപ്പം ഇത് വെച്ചിട്ട് ഇവർ പറഞ്ഞു, അള്ളാഹുവിന് രോഗമാവുകയോ, ഇതെന്തൊരു വിവരക്കേടാണ്, ഈ ഹദീസൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുമോ, ഇതുപോലെ റബ്ബിന് വിശക്കുകയോ, ഇതെന്തൊരു സംസാരമാണ്, ഇതുപോലെ അള്ളാഹുവിന് ദാഹിക്കുകയോ. അപ്പോൾ ഇതൊക്കെ ഹദീസിലുണ്ടല്ലോ എന്നാ പറയുക. വാസ്തവത്തിൽ ഈ ഹദീസ് തന്നെ അതിൻ്റെ മറുപടി ഉണ്ട്. റബ്ബിന് ദാഹിക്കുകയില്ല, റബ്ബിന് രോഗമുണ്ടാവുകയില്ല, അതൊക്കെ ആർക്കറിയാത്തത്. അതല്ല ഇപ്പോൾ ഹദീസ് തന്നെ അങ്ങനെ തന്നെ പറയണേ. തൊട്ട് താഴെ ഹദീസിൻ്റെ വാചകം എന്താണ്? ഈ അടിമ ചോദിക്കുകയാണ്, അള്ളാഹു നീ റബ്ബുല്ലാലമീനല്ലേ, പിന്നെ നിനക്കെങ്ങനെ രോഗമുണ്ടാവുക? അതിന് റബ്ബിൻ്റെ മറുപടി തന്നെ എന്താണ്? ഇവർ പറയുന്നതിൻ്റെ മറുപടിയാണ്, അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിള, ഇന്നാലിന്ന എൻ്റെ അടിമ രോഗിയായി കടന്നപ്പോൾ നീ എന്തേ അവനെ സന്ദർശിക്കാതിരുന്നത്? അപ്പം അതാണ് വിഷയം. അപ്പം ഇത് റബ്ബിനെ ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ മഹത്വം കൂടി പറയണം. ഇങ്ങനെയുള്ള നല്ല മനുഷ്യന്മാരെ സന്ദർശിച്ചാൽ, അതുപോലെ അവർക്ക് ഭക്ഷണം വേണി കൊടുത്താൽ, വെള്ളം വേണി കൊടുത്താൽ, അതിനൊക്കെ വലിയ കൂലിയുണ്ടെന്നുള്ള കാര്യം അറിയിക്കണം. അപ്പോൾ റബ്ബിന് അവരോടുള്ള അടുപ്പവും കാര്യമൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം തൊട്ട് താഴെ തന്നെ പറയും, ഇന്ന വ്യക്തിക്ക് എൻ്റെ അടിമക്ക് രോഗമായപ്പോൾ നീ എന്തേ സന്ദർശിക്കാതിരുന്നത്. അപ്പോൾ രോഗമായത് ആ അടിമക്കാണ് എന്ന് വളരെ വ്യക്തമാണല്ലോ. ഇതുപോലെ എനിക്ക് വിശന്നു, എന്തുകൊണ്ട് ഭക്ഷണം നൽകിയില്ല? ഈ നേരം ആ മനുഷ്യൻ പറയും, നിനക്ക് ഭക്ഷണം നൽകുകയോ, നീ റബ്ബുല്ലാലമീനല്ലേ. അപ്പോൾ റബ്ബിൻ്റെ മറുപടി, ഇന്നാലിന്ന വ്യക്തിക്ക് വിശന്നു, എന്തേന്ന് അവന് ഭക്ഷണം കൊടുക്കാതിരുന്നത്? അത് കൊടുത്തിരുന്നെങ്കിൽ അത് എൻ്റെ അടുത്ത് കൂടെ കാണാമായിരുന്നല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റബ്ബിൻ്റെ അടിമകളുടെ മഹത്വം കൂടി പറയുകയാണ് ഔലിയാക്കറുടെ. അവർക്ക് അവരോട് റബ്ബ് അങ്ങേയറ്റം അടുത്തവരാണെന്നുള്ളൊരു അറിയിപ്പാണ് ഇതിലുള്ളത്. അതല്ലാതെ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അവന് വിശക്കുന്നുണ്ട്, അവന് വെള്ളം വേണം എന്ന രൂപത്തിലല്ല. അപ്പോൾ അതേ ഹദീസ് തന്നെ അതന്നെ. പിന്നെ അടുത്ത കാര്യം, വെള്ളം ഇനി ഞാൻ ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് തന്നില്ല എന്ന് പറഞ്ഞ ആ ഭാഗം. അപ്പോൾ ഈ മനുഷ്യൻ പറയുന്നു, നീ റബ്ബുല്ലാലമീനല്ലേ, നിനക്കെങ്ങനെ ദാഹിക്കുമോ, നിനക്ക് വെള്ളമോ? അപ്പോൾ റബ്ബ് പറയും, ഇന്നാലിന്ന വ്യക്തിക്ക് വെള്ളം ആവശ്യമുണ്ടായിരുന്നു, എന്തേ അവന് വെള്ളം കൊടുക്കാതിരുന്നത്? അവന് കൊടുത്തിരുന്നില്ല, അതെൻ്റെ അടുത്ത് കാണുമല്ലോ. അപ്പോൾ ഇവിടെ റബ്ബ് ഇവിടെ ഇറങ്ങി വന്നിട്ട് അവൻ ഈ രൂപത്തിൽ ചെയ്യാമെന്നോ, അല്ലെങ്കിൽ റബ്ബിന് രോഗമുണ്ടായിരുന്നോ, റബ്ബിന് ദാഹമുണ്ടായിരുന്നോ, ഇതൊക്കെ വളരെ മോശപ്പെട്ട ഹൃദയങ്ങളുള്ള ആൾക്കാർക്ക് പറയാൻ പറ്റുള്ളൂ. അതൊന്നും ആ ഹദീസിലില്ല. വളരെ വ്യക്തമാണ് ഹദീസിൻ്റെ ആശയം, യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ രൂപത്തിലൊക്കെ ഓരോന്ന് ഓരോരുത്തർ കൊണ്ടുവന്നിട്ട് ഇസ്ലാമിനെതിരെ സംസാരിക്കണം. ആ കൂട്ടത്തിൽ പ്രസിദ്ധമായ ഒരു ഹദീസ് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അതെന്താണ്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അതിലുള്ളത് സ്വഹീഹ ഹദീസാണ്, സ്വഹീഹിൽ വന്ന ഹദീസാണ്. ജാ മലക്കുൽ മൗത്ത് ഇലാ മൂസ അലൈഹിസ്സലാം. ഈ മലക്കുൽ മൗത്ത് എന്ന് പറഞ്ഞാൽ മരണം ഏൽപ്പിക്കപ്പെട്ട മലക്ക്, അദ്ദേഹം മൂസ നബിൻ്റെ അടുത്ത് വന്നു. ഫഖാലലഹു അജിബ് റബ്ബക്ക്, എന്നിട്ട് പറഞ്ഞു, എൻ്റെ റബ്ബിന് ഉത്തരം നൽകുക എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞാൽ നിന്നെ കൊല്ലാൻ പോവുകയാണെന്നാണ് പറയുന്നത്. ഫഖാലം ഖാല ഫലത്തമ മൂസ അലൈഹിസ്സലാം അയന മലക്കിൽ മൗത്ത്, ഈ നേരം മൂസ അലൈഹിസ്സലാം ആ മലക്കുൽ മൗത്തിൻ്റെ കണ്ണിനടിച്ചു, അത് പൊട്ടിപ്പോയി. ആ രൂപത്തിൽ നല്ല ശക്തമായിട്ടാണ് അടിച്ചത്. ഫക്കാലം ഫറജാൽ മലക്കുലല്ല, അങ്ങനെ മലക്ക് എന്ത് ചെയ്തു? അള്ളാഹുലേക്ക് മടങ്ങിപ്പോയി. എന്നിട്ട് റബ്ബിനോട് പറഞ്ഞു, ഇന്നക്ക അർസൽതനി ഇലാ അബ്ദില്ലക് ലാ യുരീദുൽ മൗത്ത്, മരണം ഇഷ്ടപ്പെടാത്ത ആഗ്രഹിക്കാത്തൊരു അടിമൻ്റെ അടുത്തേക്കാണ് അള്ളാഹു നീ എന്നെ പറഞ്ഞയച്ചത്. ഫഖദ് ഫഖഅയ്നി, അവൻ എൻ്റെ കണ്ണെടുത്ത് കളഞ്ഞു. അല്ല, ഫറദ്ദല്ലാഹു അലൈഹിനോ, അപ്പോൾ മലക്കിൻ്റെ കണ്ണ് അള്ളാഹു മടക്കി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇർജി ഇലാ അബ്ദി, എൻ്റെ അടിമൻ്റെ അടുത്തേക്ക് ഒന്നുകൂടി പോവുക. ഫഖുൽ, എന്നിട്ട് പറയൂ, അല്ലയാത്ത തുരീ, താങ്കൾക്ക് ഇനി ജീവിക്കണം എന്നുണ്ടോ? ഇനിയും ജീവിക്കണം അതുദ്ദേശിക്കുന്നുണ്ടോ? ഫൈങ്കുന്ത തുരീദുൽ ഹയാത്ത ഫലാഖ്, ഇനിയും ഇവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തോളൂ? താങ്കൾ താങ്കളുടെ കൈ വെക്കുക അലാ മത്തനി സറോര്, കാളയുടെ പുറത്ത്. ഫമാ തവാറത് ബിയദികമിൻ ഷഹറ, അപ്പോൾ താങ്കൾ കൈ വെക്കുമ്പോൾ താങ്കളുടെ കൈ സ്പർശിച്ച രോമങ്ങൾ എത്രയുണ്ടോ, ഫൈനൊക്കെ തയ്യശുഭ്യാസന, ഓരോ രോമത്തിനും ഒരു വർഷം എന്ന നിലക്ക് താങ്കൾക്ക് ആയുസ് തരാം. കലസുമ്മ, അത് കഴിഞ്ഞിട്ടോന്ന് ചോദിച്ചു മൂസ നബി. അത് കഴിഞ്ഞിട്ടോ? അപ്പോൾ ഒരു കാളയുടെ മുകളിൽ നമ്മൾ കൈ വെച്ചാൽ എത്രയോ രോമങ്ങളിൽ സ്പർശിക്കും, ഒരു സംശയമില്ല. ഓരോ രോമത്തിനും ഓരോ വർഷം എന്ന നിലക്ക് ആയുസ് തരാം. ആ ആയുസ് കഴിഞ്ഞാലോ എന്ന് മൂസ നബി ഈ വന്ന ആളോട് ചോദിച്ചു. സുമ്മ തോമൂന്ന്, അത് കഴിഞ്ഞിട്ട് മരിക്കും എന്ന് പറഞ്ഞു. കാല, അപ്പം മൂസ നബി പറഞ്ഞു, ഫൽ ആൻ, എന്നാൽ എനിക്കിപ്പോൾ തന്നെ മരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഈ ഹദീസ് കണ്ടപ്പോൾ ഈ ജാതി രോഗമുള്ളവരെയും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ വൈരുദ്ധ്യമുണ്ട്, അത് കണ്ടെത്താൻ നടക്കുന്നവർ, എന്നിട്ട് അത് കൃത്യമായി പഠിക്കാതെ വൈരുദ്ധ്യം ആരോപിക്കുന്നവർ, അവർ ഈ വിഷയത്തിൽ പറഞ്ഞ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്നവർ പറഞ്ഞു, ഇതിൽ കൈഫ യജൂസ് അൻ യഫ്അല നബി ദാലിക ബി മലക് മിൻ മലായിക്കത്തില്ല, അള്ളാ അയച്ച ഒരു മലക്കിനെ ഒരു നബി ഇങ്ങനെ ചെയ്യുമോ, ഒരു മലക്കിനോട് ഈ രൂപത്തിൽ അപമര്യാദമായി പെരുമാറുമോ, ആ മലക്കിൻ്റെ കണ്ണ് പൊട്ടിക്കുമോ? ഫഹദാ എത്തനാ ഫമാലാക്കൽ, ഇത് ബുദ്ധിയോടെ എതിരുള്ളതാണ്, നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. ഇതാണ് അവരുടെ ഒരു വിഷയം. രണ്ട്, കൈഫ നബിയു മിനൽ അംബിയ യക്റഹു മുലാഖാത്തില്ല, മുലാഖാത്തുള്ളാഹി തആല, ഒരു നബി എങ്ങനെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വെറുക്കുമോ? അപ്പോൾ മരിക്കാൻ തയ്യാറായിക്കോളെന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ റബ്ബിൻ്റെ അടുത്തേക്ക് പോകുന്നതിൽ സന്തോഷമല്ലേ ഉണ്ടാവേണ്ടത്? പക്ഷേ ഇദ്ദേഹം വെറുത്തെന്ന് മാത്രമല്ല, അത് പറഞ്ഞ ആളെ അടിച്ചിട്ട് പെരിക്ക് പറ്റിക്കുകയും ചെയ്തല്ലോ, ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ? ഇത് ബുദ്ധിക്കെതിരല്ലേ എന്നാണ് ഇവരുടെ അടുത്ത സംശയം. മൂന്ന്, കൈഫ യർജിഉ മലക്കുൽ മൗത്ത് ഇലല്ലാഹ് വലം യുനഫിദ് മാ അമറ ബിഹി, അള്ളാഹു അയച്ച ഈ മലക്കുൽ മൗത്ത് അള്ളാഹു ഏൽപ്പിച്ച ആ പണി പൂർത്തിയാക്കാതെ അത് നടപ്പിലാക്കാതെ എങ്ങനെ മടങ്ങിപ്പോകും? അങ്ങനെ മലക്കുകളെ പറ്റി എന്താ പറയുന്നത്? ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅമറൂനല്ലേ, അള്ളാഹു എന്ത് പറഞ്ഞാലും അവരെതിര് കാണിക്കുകയില്ല, അള്ളാഹു എന്ത് കൽപ്പിച്ചാലും എന്ത് ചെയ്യും, അവരൊക്കെ ചെയ്യും. അപ്പോൾ ഇവിടെ ഈ മൂസ നബിയുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്ക് അത് പിടിക്കാതെ മടങ്ങിപ്പോവുകയോ, അത് സംഭവിക്കുന്ന കാര്യമാണോ? ഇതാണ് ഇവരുടെ അടുത്ത ഇഷ്കാൽ, സംശയം. നാലാമത്തെ വിഷയം, കൈഫ യുസാദ് ഫി ഉംറി മൂസ ഹദീസിനീൻ അത്തവീല, ഇത്രയും അധികം വർഷങ്ങൾ മൂസ നബിയുടെ ആയുസ്സിൽ എങ്ങനെ വർദ്ധിപ്പിക്കാനാണ്? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കൈ സ്പർശിച്ച ഇടങ്ങളിൽ എത്ര രോമങ്ങളുണ്ടോ അതനേകമുണ്ടാകും. ആ രോഗങ്ങൾക്ക് ഓരോ രോമത്തിന് ഒരു വർഷം എന്ന വർദ്ധനവ് കൊടുത്താൽ എത്ര കൊല്ലം ഈ ലോകത്ത് ജീവിക്കേണ്ടി വരും? ഒരുപക്ഷെ നൂഹ് നബിയേക്കാൾ ആയുസ്സൊക്കെ പിന്നെ കൊടുക്കേണ്ടി വരും. ഈ രൂപത്തിൽ ഇത്ര ആയുസ് അദ്ദേഹത്തിന് എങ്ങനെ വർദ്ധിപ്പിക്കപ്പെടും? അതും സംഭവ്യമാണോ? ഇതും ബുദ്ധിക്കെതിരല്ലേ എന്നാണ് ഇവരുടെ അടുത്ത ഇഷ്കാൽ. അപ്പോൾ ഇതിനൊക്കെ അഹ്ലു സുന്ന വൽ ജമാഅത്തിന് വളരെ സുന്ദരമായ മറുപടിയുണ്ട്. അതിൽപ്പെട്ട ചില മറുപടികളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്നിത് സ്വഹീഹായ ഹദീസാണ്, ഒരു സംശയമില്ല. ഇങ്ങനെയുള്ള സ്വഹീഹായ ഹദീസ് വരുമ്പോൾ ഒരു സത്യവിശ്വാസിയുടെ ബാധ്യത എന്താണ്? അതങ്ങനെ തന്നെ ഉൾക്കൊള്ളുക, അതാണ് ഒന്നാമത്തെ മറുപടി. ഇതൊരു സഹീഹ് ഹദീസ്, ഇമാം മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും ശരി, ഇങ്ങനെയുള്ള ഒരു സഹീഹ് ഹദീസ്, സഹീഹ് ബുഖാരിയിലൊക്കെ ഹദീസുണ്ട്, ഇങ്ങനെയുള്ള ഒരു ഹദീസ് വരുമ്പോൾ സത്യവിശ്വാസിയുടെ നിലപാട് എന്താണാവേണ്ടത്? അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ ഉൾക്കൊള്ളണമെന്ന്. അതെങ്ങനെയാണ് വന്നത്? അങ്ങനെ തന്നെ ഉൾക്കൊള്ളണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യൻതിഖു അനിൽ ഹവ, തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്ന വ്യക്തിയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻ ഹുവ ഇല്ലാ വഹയുൻ യുഹ, തനിക്ക് നൽകപ്പെടുന്ന വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുക. അപ്പം അവിടെ ഇങ്ങനത്തെ ഒരു വിഷയം വരുമ്പോൾ ആമന്നാബില്ല, ഞങ്ങൾ വിശ്വസിച്ചു, വബിമാ ജാനില്ല, അള്ളാഹുവിൽ നിന്ന് വന്നതിൽ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, വാമന്നാബി റസൂല്ല, റസൂലിൽ ഞങ്ങൾ വിശ്വസിച്ചു എന്നൊക്കെയാണ് നമ്മൾ പറയേണ്ടത്. ഇവരാണ് റാസിഹൂന ഫിൽ ഇൽമു എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തില്ലേ, മതത്തിൽ അടിയുറച്ചവർ, അടിയുറച്ച ഈമാനുള്ളവർ എന്നൊക്കെയാണ് ഇവരെ പറ്റി പറയുന്നത്. അത്തരം ആൾക്കാർ വിശുദ്ധ ഖുർആനിലോ സഹിയായ ഒരു ഹദീസിലോ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ ബുദ്ധി വെച്ചിട്ട് അതിനെതിരെ ഇങ്ങനെ സംസാരിക്കുകയില്ല, അതിനൊക്കെ വലിയ ഹിക്മത്തുകളുണ്ടാകുന്ന എതിർക്കാൻ പാടില്ല. പിന്നെ ആരെ കലാമിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്? അള്ളാഹുവിൻ്റെ വഹീനെതിരെയൊക്കെ സംസാരിച്ചാൽ അത് അപകടമുള്ളതാണ് എന്ന വിഷയത്തിൽ അവർ ഭയപ്പെടും. അപ്പോൾ ഇങ്ങനെ സഹിയായി വന്ന ഒരു സംഭവം അതങ്ങനെ തന്നെ ഉൾക്കൊള്ളണം എന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ മറുപടി. ഇനി രണ്ടാമത്തെ മറുപടി, അങ്ങനെ ഒരു മലക്ക് വന്നിട്ട് അതിന് ഉത്തരം കൊടുക്കാതെ അദ്ദേഹത്തെ അടിച്ചു എന്നൊക്കെ പറയണ ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന വിഷയം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട, ഈ മലക്ക് യഥാർത്ഥത്തിൽ മലക്കുൽ മൗത്തിൻ്റെ രൂപത്തിലല്ല വന്നത്, മറിച്ചൊരു മനുഷ്യൻ്റെ രൂപത്തിലാണ് വന്നത്. ഒരു മനുഷ്യൻ തൻ്റെ വീട്ടിലേക്ക് സമ്മതം ചോദിക്കാതെ കയറി വരിക, എന്നിട്ട് ഞാൻ നിന്നെ കൊല്ലാൻ പോവുകയാണ്, നിന്റെ റൂഹെടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അത് മലക്കാണെന്നൊന്ന് മൂസാ നമ്പി പറഞ്ഞുവിടാ. അപ്പോൾ ഏതൊരു മനുഷ്യനും ചെയ്യുന്നൊരു കാര്യം, അത് അദ്ദേഹം ചെയ്തു. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്നിട്ട് നിന്നെ നിന്റെ റൂഹെടുക്കാൻ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണം? അത് മൂസാ അലൈഹിസ്സലാം ചെയ്തതിൻ്റെ അപ്പുറത്തായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ മൂസാ അലൈഹിസ്സലാം ലം യാരിഫ് മലക്കൽ മൗത്ത്, ഈ വന്നത് മലക്കുൽ മൗത്താണ് എന്നതിന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. അതാണ് ഒരു വിഷയം. മറിച്ച് ആ പെട്ടെന്നുള്ള ആ വാർത്ത, വീട്ടിലേക്ക് സമ്മതമൊന്നും ചോദിക്കാതെ ഒരാൾ വന്നിട്ട് നിന്റെ റൂഹ് ഞാൻ എടുക്കാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്, ഈ നേരം അദ്ദേഹം ആ രൂപത്തിൽ പ്രതികരിച്ചു. പിന്നെ മൂസാ അലൈഹിസ്സലാമിൻ്റെ പ്രതികരണവും ഈ രൂപത്തിലുള്ളതായിട്ട് വിശുദ്ധ ഖുർആനൊക്കെ എടുത്തു നോക്കിയാൽ കാണാൻ നമുക്ക് കഴിയും. അതിൽപ്പെട്ടതായിരുന്നു, ഒരു മനുഷ്യനെ, ഫിറൗന്റെ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ, അങ്ങനെയുള്ള ഒരാൾ, ഇസ്രായേലിൽപ്പെട്ട ഒരാളെ, മൂസാ നബിയുടെ ഗോത്രത്തിൽപ്പെട്ട ഒരാളെ അക്രമിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി, കാരണം ആ സഹോദരൻ മൂസാ നബിനെ സഹായിക്കാൻ വിളിക്കും ചെയ്തു. അപ്പോൾ വിളിച്ചപ്പോൾ മറ്റേയാളെ അടിച്ചു, അടിച്ചപ്പോൾ അടിയോടുകൂടി അയാൾ മരിക്കുകയും ചെയ്തു. അത് മർമ്മത്ത് കൊണ്ടതായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകൃതി അങ്ങനെയായിരുന്നു. മൂസാ നബിൻ്റെ തിന്മ കാണുമ്പോൾ ഒരു പ്രതികരിക്കുന്ന പ്രത്യേക രൂപം. ഇതുപോലെ തൗറാത്ത് വാങ്ങി വന്നു, വന്നപ്പോൾ അദ്ദേഹം തൻ്റെ കൗമ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലർ ഒരു പശുക്കുട്ടിനുണ്ടാക്കി ആരാധിക്കുന്നതാ കണ്ട്. അദ്ദേഹത്തിന് ആ ദേഷ്യം പിടിച്ചു, തൻ്റെ കയ്യിലെ ഏടുകളൊക്കെ വലിച്ചെറിഞ്ഞു, അൽക്കൽ അൽവാഹ, എന്നിട്ട് വാഹദബ് റഹസ്യാഹി, ആ ഏടുകളൊക്കെ എറിഞ്ഞിട്ട് തൻ്റെ സഹോദരൻ ആറു നബിൻ്റെ താടിക്ക് പിടിച്ചിട്ട് വലിച്ചു അദ്ദേഹം, എന്തെയ്തും ശ്രദ്ധിക്കാതിരുന്നെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു ഇവർ കേട്ടില്ല. എന്നാലും മൂസാ അലൈഹിസ്സലാമിൻ്റെ ഒരു പ്രകൃതം നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഈ പ്രകൃതമുള്ള മൂസാ അലൈഹിസ്സലാം ഇങ്ങനെ വന്നപ്പോൾ ആ നേരം നന്നായിട്ടൊന്ന് പെരുമാറി, സമ്മതം ചോദിക്കാതെ വിട്ടുവന്ന് ഞാൻ നിന്നെ കൊല്ലാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ നല്ലൊരടി കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നഷ്ടപ്പെട്ടതാണ്. കാരണം ആ വന്ന വ്യക്തി മനുഷ്യനാണെന്ന് അദ്ദേഹം വിചാരിച്ച്, മലക്കുൽ മൗത്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഒരു മനുഷ്യൻ്റെ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ പിന്നെ യോജിക്കാത്തൊരു വിഷയം അവിടെ നമുക്ക് കാണാൻ കഴിയില്ല. ബുദ്ധിക്കെതിരായൊരു വിഷയം അവിടെ അല്ല. ഇനി രണ്ടാമത്തെ അല്ലെ മൂന്നാമത്തെ മറുപടി, ഈ മലക്കുൽ മൗത്ത് മൂസാ നബിൻ്റെ അടുത്ത് രണ്ടാമട്ടം വന്നല്ലോ. അപ്പോൾ ഈ സമയത്ത് പിന്നെ മൂസാ നബി ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ മൂസാ നബിക്ക് മരണത്തെ പേടിയുണ്ടെന്നോ അല്ലെ റബ്ബിനെ കണ്ടുപിട്ടാൻ ഇഷ്ടമില്ലാന്നോ ഇതൊന്നും പറയേണ്ടതില്ല. അതുപോലെ മലക്കുൽ മൗത്താണ് എന്നറിഞ്ഞപ്പോൾ മൂസാ നബിയുടെ പെരുമാറ്റമാണ് രണ്ടാമത്തെ വരവിൽ കാണാൻ. അപ്പോൾ അവിടെ ആദ്യം പെരുമാറിയ പോലെയല്ല, അങ്ങനെ തന്നെ കീഴടങ്ങുകയാണ്. എന്താണോ മലക്ക് പറഞ്ഞ് അങ്ങനെ തന്നെ അംഗീകരിച്ചു കൊണ്ടാണ് രണ്ടാമത്തെ പ്രാവശ്യം മൂസ അലൈഹി സ്സലാമിൻ്റെ പ്രതികരണം ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് മരണത്തെ പേടിയില്ല, ഉണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ പറയില്ലല്ലോ. അദ്ദേഹത്തോട് എന്താ ചോദിച്ചത്? താങ്കളൊരു കാളയുടെ മുതുകിൽ ശരീരത്തിൽ കൈവെക്കുക, എന്നിട്ട് അതിൽ എത്ര രോമങ്ങൾ കൈ സ്പർശിച്ചിട്ടുണ്ട് അത്രയും വർഷം തരാം, ഇവിടെ ജീവിക്കാം എന്നാണ് അള്ളാ പറയണമെന്നല്ല പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞിട്ട് മരണം, നിനക്കിപ്പോൾ തന്നെ മരിച്ചാൽ മതി എന്നാണ് പറയണത്. അപ്പോൾ റബ്ബിൻ്റെ അടുത്തേക്ക് എത്താനുള്ള താല്പര്യം കൊണ്ടാണല്ലോ അത്. അപ്പോൾ അള്ളാഹുമായുള്ള മുലാഖാത്തിന് വളരെയേറെ അദ്ദേഹത്തിന് ഇഷ്ടമാണ്. അതിൻ്റെ മറ്റൊരു തെളിവ് തന്നെ ഉണ്ട്, അതായത് റബ്ബിനോട് അദ്ദേഹം പറയാം, റബ്ബ് സംസാരിച്ച്, അപ്പോൾ റബ്ബി അരിനി അള്ളുറയിലേക്ക്, അള്ളാഹുവേ എനിക്ക് നിന്നെ ഒന്ന് കാണിച്ചു കൊണ്ട് ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ ദുനിയാവിൽ ചെന്നെ റബ്ബിനെ കാണാനുള്ള വല്ലാത്തൊരു പൂതി അദ്ദേഹം പ്രകടിപ്പിച്ചത് പരിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എത്രയോ വർഷങ്ങൾ ഈ ലോകത്ത് ജീവിക്കാൻ അവസരം കിട്ടും എന്ന് കണ്ടിട്ടും അതൊന്നും വേണ്ട, എനിക്ക് എൻ്റെ റബ്ബിൻ്റെ അടുത്തേക്ക് പോയാൽ മതി എന്നാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ റബ്ബിൻ്റെ മുലാഖാത്ത് അവനെ കണ്ടുമുട്ടുന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് ഇഷ്ടമാണ് എന്നാണല്ലോ ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ യാതൊരു വെറുപ്പില്ല. അപ്പോൾ എങ്ങനെ മൂസാ നബിക്ക് റബ്ബിനെ കണ്ടുമുട്ടുന്നത് വെറുപ്പുണ്ട് എന്നല്ലേ ഈ ഹദീസ് പറയുന്നതെന്ന് തനി വിവരക്കേടാണ്, വങ്കത്തമാണ്. അതാ ഹദീസിൻ്റെ ബാക്കി ഭാഗം കൂടി വായിച്ച് നമുക്ക് മനസ്സിലാവും. അദ്ദേഹത്തിന് ഒരുപാട് ആയുസ് ഇവിടെ ഓഫറായി കൊടുത്തിട്ട് അതൊന്നും വേണ്ട എന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത്. അപ്പോൾ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള താല്പര്യം ആണവിടെ അദ്ദേഹം പ്രകടിപ്പിച്ചത്. പിന്നെ ഒരു മലക്കുൽ മൗത്ത് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ കൽപ്പന നടപ്പിലാക്കാതെ തിരിച്ചു വരിക എന്നാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ മൂസ അലൈഹിസ്സലാമിൻ്റെ ആ ഒരു അവസ്ഥ നമ്മൾ പറഞ്ഞു. മൂസ നബീൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കുന്ന മലക്കിന് റബ്ബ് പറഞ്ഞു കൊടുത്തെന്താ, ഈ വിവരം ഏതൊരു നബിക്കും കൊടുക്കുന്നത് തന്നെയാണ്. അമ്പിയാക്കളെ ഒരു പ്രത്യേകത ഉണ്ട്, അവരുടെ അടുത്തേക്ക് മലക്കുൽ മൗത്തിനെ പറഞ്ഞേക്കുമ്പോൾ അവർക്ക് ഹയ്യാറ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ താങ്കളുടെ ദൗത്യമൊക്കെ പൂർത്തിയായിട്ടുണ്ട്, ഇനി അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകണമോ അതല്ല ഇനിയും കുറേ കാലം ജീവിക്കണമോ എന്നാണ്. ഈ സമയത്ത് അവർ അവരുടെ തീരുമാനം അറിയിക്കും. നബി തിരുമേനി എന്ത് പറഞ്ഞു, ഞാൻ തന്നെ അങ്ങോട്ട് പോരുകയാണെന്നാണ് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ തൻ്റെ റൂഹിന് എന്തായാലും എടുക്കണമെന്ന നിലക്കല്ല, മൂസ നബിയുടെ റൂഹിന് എന്തായാലും എടുക്കുമെന്ന നിലക്കല്ല, മറിച്ച് മലക്കുൽ മൗത്തിനെ അള്ളാഹ് ഏൽപ്പിച്ചത്. ഈ ഒരു കാര്യം അറിയിക്കൽ കൂടി അതിലുണ്ട്, പക്ഷെ അദ്ദേഹത്തിൻ്റെ അവതരണ രൂപത്തിലായിപ്പോയി, അതുകൊണ്ട് അടി കിട്ടിയാണ്, അങ്ങനെ മടങ്ങിപ്പോയി. നേരെ മറിച്ച് റൂഹ് എടുത്തേ മതിയാവും എന്ന നിലക്കാണെങ്കിൽ മലക്കുൽ മൗത്ത് അതെടുക്കും എന്നതിൽ ഒരു സംശയവുമില്ല. പക്ഷേ അങ്ങനെ ഒരു കൽപ്പന അദ്ദേഹത്തിന് അവിടെ കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ മൂസ നബിയുടെ ആയുസ് ഇത്രയേറെ എങ്ങനെയാ കൂടുക? അത് കൂടൂല. റബ്ബ് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ച ആ കണക്കനുസരിച്ച് അദ്ദേഹം മരിപ്പിച്ചിട്ടുണ്ട്. ഈ രൂപത്തിൽ മലക്ക് അങ്ങനെ ഒരു ഓഫർ കൊടുത്താലും അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മൂസ നബിയെ സ്വീകരിക്കൂല എന്ന് റബ്ബിനറിയാലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയുസ് എത്രയാണോ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ച അതിനനുസരിച്ചിട്ട് തന്നെയാണ്, അതല്ല വേറെ വർധനവും കാര്യങ്ങളൊന്നും അതിലില്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഏതായാലും ശരി, ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനങ്ങൾ സഹിയായി വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ആരെന്തൊക്കെ പറഞ്ഞാലും അതിന് പണ്ഡിതന്മാർ കൃത്യമായി മറുപടിയുണ്ട്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മൾ ഏതൊന്ന് കേൾക്കുമ്പോഴും അത് ചിലപ്പം ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതെന്നല്ല, ബുദ്ധി അത്ഭുതപ്പെടുത്തുന്ന ചിലതുണ്ടാവും. അപ്പോൾ പൂർവികരൊക്കെ ചെയ്തതുപോലെ, നല്ല മതത്തിൽ അടിയുറച്ച് വിശ്വാസമുള്ളവർ ചെയ്തതുപോലെ അതങ്ങോട്ട് അംഗീകരിക്കാം, അത് നല്ല വ്യാഖ്യാനമുണ്ടാകും, അതെനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് എന്ന് വിചാരിച്ചിട്ട് വിനയത്തോടുകൂടി അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ രൂപത്തിൽ പഠിച്ചാൽ ഒന്നും കിതാബിലുള്ള സുന്നത്തിലുള്ള നമ്മുടെ ബുദ്ധിക്കെതിരായി തോന്നുകയില്ല, എല്ലാം നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്നതായിട്ട് അനുഭവപ്പെടും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
0: മാഷാഅല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് സലഫി ദുറൂസ്. നുബുവത്തിൻ്റെ തെളിവുകൾ, ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകളുമാണ് ഇന്നത്തെ സലഫി ദുറൂസിലൂടെ നമ്മോടൊപ്പം ചേർന്ന അബൂബക്കർ സലഫി നമുക്ക് വിശദീകരിച്ചത്.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ജീവിത പാഠങ്ങൾ. സ്വഹാബത്തിൻ്റെ സന്ദേശം. അവതരണം അബ്ദുള്ള സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലാണ് നാം ഉള്ളത്. ജീവിതത്തിൽ ഉദാത്തമായ മാതൃകകളും ഗുണപാഠങ്ങളും സ്വായത്തമാക്കുക, അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുക, പ്രാവർത്തികമാക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിത പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാം പീസ് റേഡിയോയിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്, അവരുടെ ജീവിതം നാം മനസ്സിലാക്കുമ്പോൾ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ഗുണപാഠങ്ങളും മാതൃകകളും നമുക്ക് ലഭ്യമാകും. അക്കൂട്ടത്തിൽ ഇസ്ലാമിലെ മൂന്നാമത്തെയും ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് പെൺമക്കളുടെ ഭർത്താവുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതം ഓരോ വിശ്വാസിക്കും കൃത്യമായ ചില പാഠങ്ങളും അതുപോലെ തന്നെ ചില ദിശാബോധങ്ങളും നൽകുന്നതാണ്. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തോട്ടത്തിനുള്ളിലിരിക്കുകയാണ്. ബിഹ്റു അരീസ് എന്ന പേരിലാണ് ആ സംഭവം ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അബു മുസല ഷഅരി റളിയല്ലാഹു അൻഹുവാണ് ആ സംഭവം ഉദ്ധരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ തോട്ടത്തിലിരിക്കുമ്പോൾ അവിടുത്തെ കൂടെയും ഒരു സ്വഹാബിയുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ തോട്ടത്തിലേക്കുള്ള പ്രവേശന കവാടം മുട്ടുന്നത് കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഫ്താഹ് ലഹുൽ ബാബ് വബശ്ശിർഹു ബിൽ ജന്ന. കൂടെയുള്ള ആളോട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ ആ വാതിൽ തുറന്നു കൊടുക്കുക, എന്നിട്ട് കയറി വരുന്ന ആൾക്ക് സ്വർഗം സന്തോഷ വാർത്ത അറിയിക്കുക. അവിടെ ആദ്യമായി കയറി വന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. രണ്ടാമതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ സ്വഹാബിയും വാതിൽ മുട്ടുന്നത് കേട്ടു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഫ്താഹ് ലഹുൽ ബാബ് വബശ്ശിർഹു ബിൽ ജന്ന. ആ വാതിൽ തുറന്നു കൊടുക്കൂ, വരുന്ന ആൾക്ക് സ്വർഗം സന്തോഷ വർത്തമാനം അറിയിക്കൂ. അത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. മൂന്നാമതും പ്രവേശന കവാടത്തിൽ മുട്ടുകേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൂടെയുള്ള സ്വഹാബിയോട് പറഞ്ഞു, ഇഫ്താഹ് ലഹുൽ ബാബ് വഅബ്ശിർഹു ബിൽ ജന്ന അലാ ബൽ വൻ തുസീബ. ആ വാതിൽ തുറന്നു കൊടുക്കണം, എന്നിട്ട് കയറി വരുന്ന ആൾക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന ഒരു പരീക്ഷണത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് സ്വർഗമുണ്ട് എന്ന സന്തോഷ വർത്തമാനം അറിയിക്കണം. അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രപിതാവ് അബ്ദുൽ മനാഫിൻ്റെ മകൻ അബ്ദുഷംസിൻ്റെ സന്തതികളിൽപ്പെട്ട ആളായിരുന്നു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ഉമ്മ ഉർവത് ബിൻ ഖുർസ് എന്നിവരായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം കൊണ്ട് സന്തോഷ വർത്തമാനം അറിയിച്ച പത്താളുകളിൽ, അഷറത്തുൽ മുബശ്ശിരീന ബിൽ ജന്ന, ആ പത്തിൽ ഒരാളായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മുസ്ലിമായ ആളുകളിൽ അഞ്ചിൽ ഒരാളായിരുന്നു, ആദ്യത്തെ അഞ്ചിൽ ഒരാളായിരുന്നു അദ്ദേഹം. ദുന്നുറൈൻ എന്ന സ്ഥാനപ്പേര് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടു പെൺകുട്ടികൾ റുഖിയയും ഉമ്മു കുൽസുമും ഒരാളുടെ മരണശേഷം മറ്റൊരാളെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തതുകൊണ്ടാണ് ദുന്നുറൈൻ, രണ്ടു പ്രകാശമുള്ളവൻ എന്ന അപരനാമം, സ്ഥാനപ്പേരിന് അദ്ദേഹം അർഹനായത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ രണ്ട് ഹിജറകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് അബ്സീനിയയിലേക്കും അതുപോലെ തന്നെ മുഴുവൻ മുസ്ലിമീങ്ങളും മദീനയിലേക്ക് പോയപ്പോൾ രണ്ടാമതും അദ്ദേഹവും മദീനയിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത മറ്റു പല സ്വഹാബികളിൽ നിന്നും വ്യത്യസ്തമായി കുടുംബത്തോടുകൂടി മഅലുസ്ര കുടുംബസമേതം ഹിജറ പോയ മദീനയിലേക്ക് ഹിജറ പോയ വ്യക്തിയായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. മുൻകഴിഞ്ഞ പ്രവാചകന്മാരിൽ ചിലരൊക്കെ ലൂത്ത് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോലെയുള്ള പ്രവാചകന്മാർ അവർ കുടുംബത്തോടെ ഹിജറ പോയവരായിരുന്നു. അവർക്ക് ശേഷം പിന്നെ കുടുംബത്തോടെ ഹിജറ പോയ ആൾ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അങ്ങനെ നോക്കിയാൽ ആമുഖമായി അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രാധാന്യങ്ങൾ, സവിശേഷതകൾ, ശ്രേഷ്ഠതകൾ എമ്പാടും നമുക്ക് ഇസ്ലാമിക ചരിത്രങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ചില പാഠങ്ങളാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ, അല്ലാഹുവിൻ്റെ റസൂലേ, അയ്യുൽ മുഅ്മിനി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠവാനായ മുഅ്മിൻ ആരാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്സനുഹും അഖ്ലാഖ, അഹ്സനുഹും അഖ്ലാഖ, വിശ്വാസികളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവർ. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ തങ്കപ്പെട്ട മനസ്സ് എന്നൊക്കെ പറയും, സൽ സ്വഭാവം. ഒരാളോടും അനാവശ്യമായി വഴക്കുകൂടാത്ത, ദേഷ്യം പിടിക്കാത്ത, ഒരാളെയും ചതിക്കാത്ത, വഞ്ചിക്കാത്ത, ഇബാദത്തുകളിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കുന്നവൻ, അതുപോലെ തന്നെ വ്യക്തികളോട് കൃത്യമായ രീതിയിൽ പെരുമാറുന്നവൻ, അവനാണ് മുഅ്മിനുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സവിശേഷതകളിൽ ഒന്നാമതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും അത് തന്നെയായിരുന്നു. അദ്ദേഹം അത്രയും നല്ല സ്വഭാവത്തിനുടമസ്ഥനായിരുന്നു, അങ്ങേയറ്റത്ത വിനയാന്യുതനായിരുന്നു, അനാവശ്യമായി കോപിക്കാത്തൊരു വ്യക്തിത്വമായിരുന്നു, ശത്രുക്കളോട് പോലും മാന്യമായി പെരുമാറിയ വ്യക്തിത്വമായിരുന്നു, ആരെയും വശീകരിക്കുന്ന സ്വഭാവമഹിമയുടെ ഉടമയായിരുന്നു അദ്ദേഹം. അക്കാലഘട്ടത്തിലുള്ള ഉമ്മമാർ മക്കളോട് പറയാറുള്ള ഒരു വാക്കുണ്ടായിരുന്നു, അഹബ്ബക റഹ്മാൻ ഹബ്ബ ഖുറൈശിൻ ഉസ്മാൻ, റഹ്മാനായ റബ്ബ് നിങ്ങളെ ഇഷ്ടപ്പെടട്ടെ. മകനോട് പറയാണ് ഒരു ഉമ്മ, ഉമ്മ ചെറിയ കുട്ടികളോട് പറയും അക്കാലത്ത്, മക്കളെ റഹ്മാനായ റബ്ബ് നിങ്ങളെ ഇഷ്ടപ്പെടട്ടെ, ഹബ്ബ ഖുറൈശിൻ ഉസ്മാൻ, ഉസ്മാനിനെ ഖുറൈശികൾ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ്, പക്ഷേ എന്നിട്ട് പോലും അവർ ഉസ്മാനിനെ സ്നേഹിക്കുന്നത് പോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അള്ളാഹു നിങ്ങളെയും സ്നേഹിക്കട്ടെ എന്ന് ഉമ്മമാർ മക്കളോട് പറയുന്ന ചില വാക്കുകളുണ്ടായിരുന്നു. അത്രയും ശത്രുക്കളിൽ നിന്ന് പോലും അത്ര വലിയ സ്നേഹത്തിൻ്റെ പാത്രമായി തീരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞെങ്കിൽ അത്ര വലിയ സ്വഭാവമഹിമയുള്ള ഒരാളായിരുന്നു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഹുദൈബിയ സന്ധി നടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അംബാസഡറായി, അഥവാ ആ മുസ്ലിമീങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിനിധിയായി, മന്ദൂബായി ശത്രുപക്ഷത്തേക്ക് അയച്ചത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം എല്ലാവരാലും സുസമ്മതനായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തോട് ശത്രുക്കൾ പറഞ്ഞത് പ്രകാരമായിരുന്നു, നിങ്ങൾ വേണമെങ്കിൽ കഅബ തവാഫ് ചെയ്തു മടങ്ങിക്കോളൂ, പക്ഷേ മുഹമ്മദിനെയും കൂട്ടരെയും ഹജ്ജ് നിർവഹിക്കാൻ അല്ലെങ്കിൽ ഉംറ നിർവഹിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല, ഇവിടെ വരാൻ അനുവദിക്കുകയില്ല എന്ന ശാഠ്യമായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾക്കുണ്ടായിരുന്നത്.

സൗന്ദര്യമുണ്ടായിരിക്കാം, ഒരുപാട് അറിവുള്ള വ്യക്തിയായിരിക്കാം, ഖുറാൻ മനഃപ്പാഠമുള്ള ആളായിരിക്കാം, പക്ഷേ സ്വഭാവം ശരിയല്ലെങ്കിൽ, സ്വഭാവം ശരിയല്ലെങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ പിന്നെ ജനങ്ങളുടെ മനസ്സിൽ അയാൾക്ക് സ്ഥാനമുണ്ടാകില്ല എന്നാണ്. അയാൾക്കൊന്നുമില്ലേ, അയാൾക്ക് അറിവില്ല, അല്ലെങ്കിൽ പറഞ്ഞ സ്ഥാനമാനങ്ങളോ സമ്പത്തോ ആരോഗ്യമോ സൗന്ദര്യമോ ഒന്നുമില്ല. പക്ഷെ എന്നാലും ആരെയും വശീകരിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരെയും ഇഷ്ടപ്പെടുത്തുന്ന സ്വഭാവത്തിൻ്റെ ഉടമസ്ഥനാണ് അയാളെങ്കിൽ, മറ്റൊന്നും അയാൾക്കില്ലെങ്കിലും അയാളെല്ലാവരാലും ആദരിക്കപ്പെടുന്ന വ്യക്തിത്വമാകുമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ ഗുണപാഠം ഏറ്റവും നല്ല സ്വഭാവത്തിനുടമസ്ഥരാകണമെന്നാണ്. അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ എന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ് പറയുന്നത്, അത് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും, നമുക്കത് റിപ്പോർട്ട് ചെയ്ത് പഠിപ്പിച്ചു തരുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ ഈ ഹദീസിനെ ജീവിതത്തിൽ അത്ര കണ്ട് ഉൾക്കൊണ്ട ഒരു വ്യക്തിത്വമായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഖുർആനിനു വേണ്ടി അത്രയേറെ ത്യാഗം സഹിച്ചു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലായിരുന്നു മുസഹഫിൻ്റെ ക്രോഡീകരണം, ഖുർആനിൻ്റെ മുസഹഫിൻ്റെ ക്രോഡീകരണം നടത്തപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. രാത്രി മുഴുവൻ ഖുർആൻ ഓതി നമസ്കരിച്ചിരുന്നു അദ്ദേഹം. വിശുദ്ധ ഖുർആനിൻ്റെ 39-ാം അധ്യായം സൂറത്തു സുമറിൻ്റെ 9-ാമത്തെ ഒരു വചനം പ്രകാരമാണ്, അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അല്ലൈലി സാജിദൻ വഖായിമൻ യഹ്ദറുൽ ആഖിറത വയർജു റഹ്മത റബ്ബിഹി ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ഭയഭക്തിയോടുകൂടി ഖുശൂഉയോടുകൂടി രാത്രി മുഴുവനും സുജൂദിലായി നിന്നുകൊണ്ട് പടച്ചവൻ്റെ റഹ്മത്തിനെ ആഗ്രഹിച്ച് ആഖിറത്തിനെ ഭയന്നുകൊണ്ട് രാത്രി നമസ്കരിക്കുന്നവൻ എന്ന ഒരു പ്രയോഗം ഖുർആനിൽ അല്ലാഹു നടത്തുന്നുണ്ട്. രാത്രി മുഴുവനും നിന്നും സുജൂദിലായും അല്ലാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് നമസ്കരിക്കുന്നവൻ എന്ന ഒരു പ്രയോഗം ഖുർആനിലെ സൂറത്തു സുമറിൽ. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു ആയത്ത് കേൾക്കുമ്പോൾ, അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്, അദ്ദേഹത്തെ പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത് എന്ന് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹും പറയാറുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഖുർആനുമായുള്ള അങ്ങേയറ്റത്തെ ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണമെന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം മൊബൈൽ ഫോൺ നോക്കുന്ന ഒരു സമയമുണ്ടല്ലോ. എത്ര തവണ നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ സോഷ്യൽ മീഡിയകളിലൂടെ നമ്മുടെ വിരലുകൾ, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ നാവിൻ തുമ്പുകൾ ചലിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാനിനു ശേഷം റമദാനിൽ നേടിയെടുത്ത ഏറ്റവും സവിശേഷമായ ഗുണങ്ങളിൽ ഒന്നാകണം പരിശുദ്ധ ഖുർആനുമായുള്ള ഒരു ബന്ധം നിലനിർത്താൻ ഒരു വിശ്വാസി എന്ന നിലക്ക് എനിക്ക് കഴിഞ്ഞു എന്നുള്ളത്. ദിവസവും ഇത്ര ഭാഗം ഖുർആനിൽ നിന്ന് ഓതാൻ എനിക്ക് കഴിയും, കഴിഞ്ഞിട്ടുണ്ട്, ഇൻഷാ അല്ലാ ഞാനതിന് ശ്രമിക്കും എന്ന തരത്തിലുള്ള കൃത്യമായ ഒരു പ്രതിജ്ഞയും ടൈം ടേബിളും പ്രിയപ്പെട്ടവരെ നമ്മൾ നേടിയെടുക്കേണ്ടത്. രണ്ടാമതായി, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണപാഠം അതുതന്നെയാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരിക്കൽ മസ്ജിദുൻ നബവി പള്ളി ഒരുപാട് മുസ്ലിമീങ്ങളാൽ ഇടുങ്ങിപ്പോയി, അഥവാ മുസ്ലിമീങ്ങൾ എണ്ണം കൂടി ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകി വന്നു. സ്വാഭാവികമായും പള്ളിയുടെ വലിപ്പം ആളുകളെ ഉൾക്കൊള്ളുന്നതിൽ
പരിമിതമായി.

0: ആ പള്ളിയിൽ ആളുകളെ ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറം ആളുകൾ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മയ്യശ്തരി ലീ ബുഖഅത ആലി ഫുലാനിൻ ലിയസീദ ഫിൽ മസ്ജിദ് അബ്ശരി ലഹുൽ ജന്ന. ഈ പള്ളിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന സ്ഥലം, അത് പള്ളിക്ക് വേണ്ടി വാങ്ങിത്തരാൻ ആര് ശ്രമിക്കുന്നുവോ അവന് ഞാൻ സ്വർഗം പകരമായി നൽകും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ അക്കാര്യത്തിനു വേണ്ടി ആദ്യമായി മുന്നിട്ടിറങ്ങി വന്നത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം അങ്ങേയറ്റത്തെ ധർമ്മിഷ്ഠനായിരുന്നു എന്നാണ്. അദ്ദേഹം സമ്പന്നനായിരുന്നു, കച്ചവടക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അത്ര കണ്ട് ധർമ്മം ചെയ്യാൻ, സ്വതക്ക ചെയ്യാൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കാൻ തൽപരനായിരുന്നു അദ്ദേഹം, തയ്യാറായിരുന്നു എന്നല്ല. ശരിക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു 100 രൂപ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നതിനേക്കാൾ ഒരു വിശ്വാസി പറയാൻ ശീലിക്കേണ്ടത് ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു 100 രൂപ കൊടുക്കാൻ താല്പര്യമുള്ളവനാണ്, തയ്യാറായവനെന്നല്ല. താല്പര്യമുള്ള ആളാവണം നമ്മൾ. തയ്യാറാണ് എന്നുള്ളതിനപ്പുറത്തേക്ക് താല്പര്യമുള്ളവരാകണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കാൻ ഇഷ്ടമുള്ളവനാകണം, അതിന് താല്പര്യമുള്ളവരാകണം നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞില്ലേ, മയ്യശ്തരിലി ബിറ റൂമം അശ്തരിലഹുൽ ജന്ന. മുസ്ലിമീങ്ങൾക്കൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു ജൂതനായ മനുഷ്യൻ്റെ അധീനതയിലുണ്ടായിരുന്നു ഒരു കിണർ. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വിലക്കായിരുന്നു, കാശ് വാങ്ങിയിട്ടായിരുന്നു ആളുകൾക്ക് അതിൽ നിന്ന് വെള്ളം കോരിക്കൊടുത്തിരുന്നത്. മുസ്ലിമീങ്ങൾക്ക് അതേറെ കഷ്ടപ്പാടുണ്ടാക്കി, പ്രയാസമുണ്ടാക്കി, ആ ക്ഷാമത്തിൻ്റെ അവസരമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, ആരാണ് എനിക്ക് ആ റോമാ കിണർ വാങ്ങിത്തരിക, അവന് ഞാൻ സ്വർഗം പകരമായി നൽകും. അതിനു മുന്നിട്ടിറങ്ങി വന്നത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. സഹോദരങ്ങളെ, ജീവിതത്തിൽ സഹാബികളുടെ ചരിത്രങ്ങൾ നമ്മളങ്ങനെ പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അതിലൂടെയും അവരെ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ ഗുണപാഠങ്ങൾ സ്വായത്തമാക്കാനും പ്രാവർത്തികമാക്കാനും നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈർ. പീസ് റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടത് ജീവിത പാഠങ്ങൾ, സ്വഹാബത്തിൻ്റെ സന്ദേശം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുള്ള സലഫി.

0: നമുക്ക് മധുരം ഖുറാനാണുള്ളത്. മധുരം ഖുറാൻ കേട്ടതിന് ശേഷം ഇൻഷാല്ല മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 84 മുതൽ 90 വരെയുള്ള വചനമാണ് നമ്മൾ മധുരം ഖുർആനിൽ കേൾക്കുന്നത്. അതിൻ്റെ ഒരു ആശയത്തെ പറയുന്നതിന് മുമ്പ് തന്നെ എന്താണ് പറഞ്ഞത് എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്കൊന്ന് കേൾക്കാം.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഏറ്റവും വലിയൊരു പരമാർത്ഥം, മനുഷ്യന്റെ ബുദ്ധി തേടുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ ഒരു സത്യം, മനുഷ്യൻ എങ്ങനെയാണ് ആ സത്യത്തിൽ നിന്നും വഴിതെറ്റിക്കപ്പെടുന്നത്, എത്ര വലിയ ബുദ്ധിശൂന്യതയാണ് അത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന. ചുരുക്കി പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിന്റെ നാഥനിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യന്മാർ സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടികളിലേക്ക് പോകുന്നത് എന്ന ചോദ്യമാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മനുഷ്യൻ, ഈ ഖുറൈശികളുടെ അല്ലെങ്കിൽ മുശ്രിക്കുകളായിട്ടുള്ള ആളുകളുടെ അവസ്ഥയെ വെച്ച് തന്നെ അല്ല ചോദിക്കുന്നത്. ഇതെല്ലാം ഉണ്ടാക്കിയത് ആരാന്ന് ചോദിക്കുമ്പോൾ, അപ്പം അള്ളാഹുവാണ് പറഞ്ഞത്. ഏഴാകാശം ഭൂമിയും അർശനും അർശിൻ്റെ ഉടമസ്ഥനും ആരാണെന്ന് ചോദിക്കുമ്പോൾ അള്ളയാണ്. എല്ലാം അള്ളാഹുവാണ്. പിന്നെ ഈ ഏതൊരു വസ്തുവിൻ്റെ ഭരണാധികാരം കൈവശം ആരുടെ കയ്യിലാണ്, രക്ഷ നൽകുന്നത് ആരാണ്, അവനെതിരെ രക്ഷ നൽകപ്പെടുകയില്ല, ഇങ്ങനെയുള്ളവൻ ആരാണ്, അപ്പോഴും പറയും സയ്യഖൂലുനില്ല. അവസാന ഒരു ചോദ്യം അല്ല ഫന്നത്തു സാറും, പിന്നെ എന്ത് മായത്തിലാണ് നിങ്ങൾ അകപ്പെട്ടത്,
1: എന്താണ് തിരിച്ചു വരാത്തത്?
0: അതെ അതെ,
1: എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശരിക്കും മനുഷ്യനെ എന്നെ ഒരു ദൈവനിഷേധത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് കുറേയൊക്കെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അക്കാലഘട്ടത്തിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചൊരു മനുഷ്യനും കൂടെയാണല്ലോ, അവർക്കുമാണല്ലോ ഖുർആൻ്റെ അവിടെ ആ സമയത്ത് ഇറങ്ങിയത്. പക്ഷെ അതിനും ശേഷം ഒരുപാട് അത്ഭുതങ്ങളും ആശ്ചര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും പ്രകൃതിയിൽ നിന്നല്ലാതെയും കണ്ട മനുഷ്യന്മാരാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഭൗതികതയിൽ ഇനി നമ്മൾ എത്താൻ ബാക്കിയില്ല, അത്രത്തോളം ഉന്നതിയിലെത്തിയെന്ന് അവകാശപ്പെടുന്ന നമ്മളും നമ്മുടെ കാലഘട്ടത്തിലെ ആളുകളോടും അന്ന് ചോദിച്ച അതേ ചോദ്യം, പിന്നെ എന്താണ്? കാരണം ഓരോ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിപ്പുകളും അത്ഭുതങ്ങളും കണ്ടാലൊക്കെ അവസാനം എത്തിച്ചേരുന്നത് ഇതിനെന്തോ ഒരു ശക്തി അപ്പുറത്തുണ്ട് എന്നതിലേക്ക് തന്നെയാണ്. ഏത് വലിയ ശാസ്ത്രജ്ഞന്മാരും ദൈവനിഷേധം പ്രത്യക്ഷത്തിൽ പറയാത്തവരോ അല്ലെങ്കിൽ ദൈവമുണ്ടെന്ന് പ്രഖ്യാപിക്കാത്തവരോ ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ എത്തിച്ചേരുന്നൊരു യാഥാർത്ഥ്യത്തിൻ്റെ അപ്പുറത്ത് എന്തോ ഒരു ശക്തി ഉണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി.
0: രണ്ട് കാര്യമാണല്ലോ, ഒന്ന് മക്കത്തെ മുശ്രിക്കുകൾ ഇതൊക്കെ അംഗീകരിച്ചിട്ടും ഇതെല്ലാം എല്ലാ പരമാധികാരം അംഗീകരിച്ചിട്ടും അവർ സത്യത്തിൽ അകപ്പെട്ടില്ല, അവർ ശിർക്ക് ചെയ്തു,
1: അതെ,
0: സൃഷ്ടികളിലേക്ക് പോയി. മറ്റൊന്ന് ഇതെല്ലാം നസ്രു പറഞ്ഞ പോലെ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലൊരു ശക്തി ഇല്ല എന്ന് പറയാൻ മാത്രം അല്ല, എന്ന് വെച്ചാൽ ഒരിക്കലും പറയാൻ പറ്റാത്ത അത്രയും തെളിവുകളാണുള്ളത്. എന്നിരിക്കെയും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്നിട്ടും പിന്നെ ഇല്ല എന്ന് പറയുന്നത്,
1: അതെ, പിന്നെ എന്തും മായത്തിലാണ് അല്ലെ? അവിടെ ചോദ്യം അങ്ങനെ തന്നെയാണ്, കാരണം അതിനപ്പുറത്തേക്ക് ഒരു ചോദ്യമില്ല. ഫഅന്നാ തുസ്ഹറൂന, അവിടെ എന്തോ ഒരു മായം ഒരു സംഭവിച്ചിരിക്കുക തന്നെയാണ് എന്ന ചോദ്യമാണ്. മാഷാല്ലാ, നമ്മൾ ഖിറാഅത്ത് കേട്ടത് നമുക്ക് ശ്രോതാക്കൾ ഇങ്ങോട്ട് പറയും, ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബിൻ്റെ ഖിറാഅത്താണ് ഇപ്പോൾ നമ്മൾ കേട്ടത് എന്നുള്ളത്. അത്രയും ഹൃദയസ്പർശിയായ ശൈലിയിൽ ലോകത്തെ ഖുർആൻ പാരായണ പ്രേമികളായിട്ടുള്ള ആളുകൾക്ക് സുപരിചിതനായ ഖാരിഇൻ്റെ ശബ്ദമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.
2: അടുത്തതായി പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നു ഡയലോഗ്. 2025 ജൂലൈ 26 ലിബറൽ ഫാസിസം അനുവദിക്കില്ല എന്ന പ്രമേയത്തിൽ പാലക്കാട് മോത്തി മഹലിൽ വിസ്ഡം യൂത്ത് സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധത്തിൻ്റെ ഒരു ഭാഗമാണ് നാം ഇപ്പോൾ കേൾക്കുന്നത്. തലമുറയിൽ പടർത്തുന്ന ലിബറൽ വിഷം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഷംജാസ് കെ അബ്ബാസ് നടത്തിയ പ്രഭാഷണത്തിൻ്റെ ആദ്യ ഭാഗം കേൾക്കാം.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന. മാ ബഅദ്, അഊദു ബില്ലാഹി

0: أعطيناك الكوثر فصل لربك وانهر إن شانئك هو الأبتر.
1: ഇത് തികച്ചും ഒരു ക്ലാസ്സായി, ഒരു പഠനമായി, സാധാരണ ഒരു പ്രസംഗം കേൾക്കുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, കുറച്ച് കാലങ്ങൾക്കിപ്പുറം നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളും നമ്മൾ കാണുന്ന കാര്യങ്ങളും ഒട്ടും യോജിക്കുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഒരു ഭാഗത്ത് മദ്യപിച്ച് ലക്കുകെട്ട് കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ മറുഭാഗത്ത് ബാറുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഒരു സാധാരണ കോമൺ സെൻസുള്ള ഒരു മനുഷ്യനെ ചിന്തിച്ചാൽ പോലും ഇത് എന്തപ്പോ ഇതിങ്ങനെ എന്ന് ആലോചിച്ചു പോകും. ഇനി മറ്റൊരു വശത്ത് കുട്ടികൾക്ക് ആസ്വാദനം വേണം, സൂംബ ഡാൻസ് വേണമെന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താണ് എന്നത് ഒരു രക്ഷിതാവ് എന്ന നിലക്ക് നമുക്കൊക്കെ അറിയാവുന്നതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമായ കാര്യങ്ങൾ യാഥാർത്ഥ്യവുമായി യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണം പലപ്പോഴും ഈ പറഞ്ഞ ലിബറലിസം വർക്ക് ചെയ്യുക, ഈ ഒരു യാഥാർത്ഥ്യ ലോകവുമായി നേർക്കുനേരെ ബന്ധപ്പെട്ടുകൊണ്ടല്ല. അവരൊരു സ്വപ്ന ലോകത്താണുള്ളത്. ഇവിടെ അർഷദ് ഇക്മൈ പറഞ്ഞതുപോലെ ഒരു കിനാശേരിയിലാണ് അവരെല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും യാഥാർത്ഥ്യ ലോകത്ത് നമുക്ക് പ്രാക്ടിക്കലി ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷെ ഇവിടെ സംഭവിച്ചൊരു യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പോലും അറിയാതെ ഇത്തരം കാര്യങ്ങളിൽ കേരള പരിസരം ഒരുപാട് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ഒരുപക്ഷെ രക്ഷിതാക്കൾ എന്ന നിലക്ക് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും മക്കളൊക്കെ ഉള്ള പേരക്കുട്ടികളൊക്കെ ഉള്ള ആളുകളാണല്ലോ. ആ ഒരർത്ഥത്തിൽ നമുക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുള്ളത്, ഇവിടെ ഒരു ഓൺലൈൻ ലോകമുണ്ട്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്. ആ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ പൊതുമധ്യത്തിൽ ആരും അറിയുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം. ഒരു കാലത്തൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രണയ വിവാഹം എന്ന് പറഞ്ഞാൽ എത്ര ഗൗരവത്തിലാണ് കണ്ടിരുന്നത് നമുക്കൊക്കെ അറിയാം. അത് ഒരു അന്യമതസ്ഥനെ കുറിച്ചാണെങ്കിൽ പറയും വേണ്ട, നമ്മൾ അത്രയും ഗൗരവത്തിൽ കാണുമായിരുന്നു. ആദ്യമൊക്കെ പറയാറുണ്ട് പ്രണയിച്ച് വന്ന ഒരാളെ വീട്ടിൽ തന്നെ കയറ്റില്ല എന്നാണ് പറയാം. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പ്രണയിച്ചോ പക്ഷെ അത് കൗമെന്നാവണമെന്ന് പറയാൻ തുടങ്ങി. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇപ്പൊ എന്താണെന്നറിയോ, ഏതെങ്കിലും ഒരു കുട്ടി വന്നിട്ട് ഒരു പ്രണയം ഉണ്ടെന്ന് പറയുമ്പോൾ ആണാണോ പെണ്ണാണോ ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് രക്ഷിതാക്കളൊക്കെ മാറി. ഒരു ആൺകുട്ടി വന്ന് പ്രണയിക്കേണ്ടെന്ന് പറയുമ്പോൾ പെണ്ണിനെയാണല്ലേ പ്രണയിക്കണേ എന്ന് ചോദിക്കേണ്ട ഗതികേടിലേക്ക് നമ്മുടെ കേരളീയ പരിസരം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു പരിസരത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ചില ഓൺലൈൻ കാഴ്ചകൾ, നമ്മൾ നേർക്കുനേരെ കേൾക്കാത്ത ചില കേൾവികൾ നമ്മൾ നിർബന്ധമായും കേൾക്കണം. ഇവിടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സഞ്ചാരി, നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ് അദ്ദേഹം, നമ്മുടെ കുട്ടികൾക്ക് നമ്മളെക്കാൾ സുപരിചിതനാണ് അദ്ദേഹം. മതത്തെക്കുറിച്ച് പറയുന്ന ഒരു കാഴ്ചപ്പാട് എന്താണ് എന്നൊന്ന് കേട്ട് നമുക്ക് ഈ വിഷയം തുടങ്ങാം.
2: നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ച പ്രാകൃത ചിന്തകളെല്ലാം ഇന്നത്തെ സമൂഹത്തിൽ വേണ്ടതാണെന്ന് ഇന്നും വിശ്വസിക്കുന്ന അന്ധവിശ്വാസികളെയും പൊട്ടന്മാരെയും സൃഷ്ടിക്കാതെ സാമാന്യ ബോധവും ശാസ്ത്രബോധവും ഉള്ളവനെ സൃഷ്ടിക്കുക. ഇത്രയും വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടും ഈ തലമുറയിലുള്ളവരും സോഷ്യൽ മീഡിയയിലൂടെ വിതറുന്ന വിഷം എത്രയാ, മതം എന്ന് പറഞ്ഞ പൊട്ടത്തരത്തിന്റെ പേരിൽ. മതം എന്ന് പറഞ്ഞ സാധനം മുഴുവൻ
1: ഓക്കെ, നിങ്ങൾ കേട്ടല്ലോ എന്താണ് പറഞ്ഞതെന്നുള്ളത്. മൂപ്പര് ഭാഷയിൽ യഥാർത്ഥത്തിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ പൊട്ടന്മാരാണ്. ഓക്കെ, നിങ്ങളത് മുഖത്ത് നോക്കി പറയേണ്ട സങ്കടമൊന്നും വേണ്ട. മൂപ്പര് ടിവിയിലൊക്കെ വന്ന് ഇന്റർവ്യൂ കൊടുക്കുമ്പോഴൊക്കെ പറയുന്ന വർത്തമാനം അതാണ്, മതം എന്ന് പറയുന്ന പൊട്ടത്തരം ഈ കാലത്തും പറയുന്ന ആളുകൾ എത്ര വിഡ്ഢികളാണെന്നാണ് പറയുന്നത്. ഇത് കേട്ട് ഒരു പക്ഷേ സാധാരണ ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും അതൊരാൾ പറഞ്ഞതല്ലേ എന്ന്. സുഹൃത്തുക്കളെ, ഈ വീഡിയോക്കൊക്കെ യൂട്യൂബിലുള്ള വ്യൂസും ലൈക്കുകളൊന്ന് പോയി നോക്കണം, ലക്ഷങ്ങളും മില്യൺ കണക്കിനുമാണ് വ്യൂസും ലൈക്കൊക്കെ ഉള്ളത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പൊതുബോധം ഇങ്ങനെ സൃഷ്ടിക്കാൻ ഇവർ കാലങ്ങളായി പണിയെടുത്ത് അത് പ്രത്യക്ഷത്തിൽ ഇപ്പൊ നമ്മളിങ്ങനെ കണ്ടു തുടങ്ങുകയാണ്. പ്രത്യേകിച്ച് കോവിഡാനന്തരം സംഭവിച്ചൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2019 വരെ നമ്മളൊക്കെ ഓഫ്ലൈൻ ജീവിതമാണ് ജീവിച്ചതെങ്കിൽ 2020, 2021, 2022 കഴിഞ്ഞപ്പോൾ ഓൺലൈനും ഓഫ്ലൈനും കൂടി മിക്സ് ചെയ്തൊരു ജീവിതമാണ് ഇപ്പോൾ പൊതുവിൽ കാണാറുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്ന തീൻമേശയിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉണ്ട്, നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉണ്ട്, മൊബൈൽ ഫോണിലെ കാഴ്ചകൾ നമ്മുടെ നിലപാടുകൾ തീരുമാനിക്കുന്നു, പാലക്കാട് അങ്ങാടിയിൽ ഏറ്റവും നല്ലൊരു മന്തി എവിടെ കിട്ടുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെന്ന് യൂട്യൂബിൽ ഏറ്റവും എളുപ്പത്തിൽ സെർച്ച് ചെയ്തത് കണ്ടുപിടിക്കും. നമ്മുടെ തീരുമാനങ്ങളെല്ലാം ഓൺലൈൻ ലോകവുമായി നേർക്കുനേരെ കണക്റ്റഡ് ആവുന്നത് ഈ കോവിഡാനന്തരമാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം കാഴ്ചകൾ ഇന്ന് പൊതുമധ്യത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഈ സൂംബയൊക്കെ ഇൻട്രോഡ്യൂസ് ചെയ്ത ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ സ്കൂളിൽ കുട്ടികൾക്കൊക്കെ കൊണ്ടുവന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ എല്ലാം ചില ദുരുദ്ദേശങ്ങളെ, ചില ഒളി അജണ്ടകളെ നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ടു തുടങ്ങി. കേരളത്തിലെ ഈ പറയുന്ന ഇടതുപക്ഷ പാർട്ടികളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള ഒരു അംഗം അദ്ദേഹം മലപ്പുറത്തെ പെൺകുട്ടികളെ കുറിച്ച് പറഞ്ഞൊരു വർത്തമാനമുണ്ട്, അത് നിങ്ങളൊന്ന് കേൾക്കുക.
3: വന്നാൽ അത് വേണ്ടെന്ന് പറയുന്ന പെൺകുട്ടികളും മലപ്പുറത്തുണ്ട്. അട്ടം തലയിലിടാൻ വന്നാൽ അത് വേണ്ടെന്ന് പറയുന്ന പെൺകുട്ടികളും മലപ്പുറത്തുണ്ടായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വന്നതിന്റെ ഭാഗമായി തന്നെ, വിദ്യാഭ്യാസം ഉണ്ടായതിന്റെ ഭാഗമായി തന്നെ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
4: സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം
1: ഓക്കെ, നിങ്ങൾ കേട്ടല്ലോ എന്താ പറഞ്ഞത്. മലപ്പുറത്തെ പെൺകുട്ടികളുടെ തട്ടം അഴിക്കപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ പുരോഗമനത്തിന്റെ അളവുകോലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് യഥാർത്ഥത്തിൽ മലപ്പുറത്തെ പെൺകുട്ടികളെ കുറിച്ച് പറഞ്ഞത് മാത്രമല്ല, കേരളത്തിൽ പൊതുവിൽ മുസ്ലിം പെൺകുട്ടികളെ കുറിച്ചും മുസ്ലിം നാമധാരികളെ കുറിച്ചും എല്ലാമുള്ള ഇവരുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. മതം വിട്ട് എത്ര ആളുകൾ പുറത്തേക്ക് വരുന്നോ അവരാണ് പുരോഗമിച്ച ആളുകൾ. അതുകൊണ്ടാണ് ഇവർ പറയുന്ന പാട്ടുകൾ പോലും എന്താണ്, മനുഷ്യനാവണം. എന്തിനാ മനുഷ്യനാവണത്? മതം വിട്ട് മനുഷ്യനാവണം എന്നാ പറയുന്നത്. മതം വിട്ട് മനുഷ്യനാവണം, അല്ലാതെ മതത്തിലുള്ള ആളുകളൊക്കെ മനുഷ്യരാണെന്നല്ല. അതുകൊണ്ടാണ് മതം അനുഷ്ഠിക്കുന്ന ആളുകളൊക്കെ പൊട്ടന്മാർ വിഡ്ഢികളൊക്കെ ആയി മാറിയത്. ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു ആശയം ഓൺലൈൻ ലോകത്ത് നിലനിന്നിരുന്നിടത്തുനിന്ന് നമ്മൾ ഇന്ന് നേർക്ക് നേരെ നമ്മുടെ ജീവിതത്തിൽ കണ്ടു തുടങ്ങുന്നു. ആ കണ്ടു തുടങ്ങുന്ന കാഴ്ചകൾ ഞാൻ ഇനി കാണിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ആരും വിചാരിക്കേണ്ട അത് ഒറ്റപ്പെട്ട കാഴ്ചകളാണെന്ന്. ഞാൻ ആദ്യമേ ഡിസ്ക്ലെയിമർ പറയുകയാണ്, ഇത് ഒറ്റപ്പെട്ട കാഴ്ചകളാണെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ടതില്ല. പൊതുമധ്യത്തിൽ ഇന്നത് യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്നറിയോ, പലപ്പോഴും ഇത്തരം ആളുകൾ പറയുന്ന വർത്തമാനങ്ങളൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഈ തിന്മകളൊന്നും ഇന്നൊന്നിലും ഉണ്ടായതല്ലോ. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന സൂംബയും ജെൻഡർ ന്യൂട്രാലിറ്റി ഒക്കെ പറയുമ്പോഴും ഇതൊന്നും ഇന്നും ഒന്നും ഉണ്ടായതല്ല നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പൊ സംഭവിച്ചൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് തിന്മകളെയും ന്യായീകരിക്കാൻ ആളുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ നിങ്ങൾ കണ്ടല്ലോ ഇൻസെസ്റ്റ് എന്ന് പറയുമ്പോൾ കുടുംബാംഗങ്ങൾ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാന്ന് പറയുമ്പോൾ അത് എന്ന് പറഞ്ഞിരുത്തുന്നത് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് അവർ മാറി എന്നുള്ളതാണ്. ഈ ഒരു മാറ്റത്തെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. അവിടെ നേരത്തെ പറഞ്ഞ മതം പൊട്ടത്തരാണെന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അതേ ആൾ തന്നെ അയാളുടെ കുടുംബ സങ്കല്പത്തെ കുറിച്ച് പറയുന്ന ഒരു ചെറിയ സംസാരം നിങ്ങളത് കേട്ടോക്കി.
4: ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് വിവാഹം കഴിക്കുക എന്ന ഒരു കാര്യം താല്പര്യമില്ലെന്നിരിക്കട്ടെ. എനിക്കൊരു ഭാര്യയെ കൂടെ കൊണ്ടുനടക്കാനോ പോറ്റാനോ ഉള്ള ഒരു ചുറ്റുപാടില്ല. ഞാനൊരു വിവാഹത്തിന് തയ്യാറല്ല. പക്ഷെ എനിക്ക് സെക്സ് ആവശ്യമായിട്ടും വരുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം പറയും?
5: ശരിയാണ്, അതിന് ഒരു സാഹചര്യമില്ല.
4: സൊല്യൂഷൻ ഫോർ ദാറ്റ് വേണ്ടേ? എനിക്ക് വിവാഹം,
1: ആലോചിച്ച് നോക്കി, ആ പറഞ്ഞത് എത്ര വലിയൊരു മണ്ടത്തരാണ്. എനിക്ക് വിവാഹം ആവശ്യമില്ല നിങ്ങൾ വിചാരിക്കുക, പക്ഷെ എനിക്ക് സെക്സ് ആവശ്യമുണ്ട്. അപ്പോ There should be a solution for that. അവൻ മറ്റേയാളെങ്ങനെ അന്തപ്പെട്ട് പറയാ, ആ ശരിയാണ്. എന്താണ് ഇദ്ദേഹം പറഞ്ഞ കാര്യം? ശരിക്ക് പച്ചക്ക് പറഞ്ഞാൽ അവിഹിതം, മതില് ചാടൽ. ഈ മതില് ചാടൽ പരിപാടി പച്ചക്ക് ന്യായീകരിക്കാൻ TV ഇന്റർവ്യൂ നടത്തുക, ആ ഇന്റർവ്യൂ ന്യായീകരിക്കാൻ അപ്പുറത്തൊരു മനുഷ്യൻ ഇരിക്കുക, എന്നിട്ട് അദ്ദേഹം പറയുന്ന മറ്റു വർത്താനം എന്താണെന്നറിയോ, അതിന് അദ്ദേഹം പറയുന്ന പരിഹാരം കേരളത്തിൽ റെഡ് സ്ട്രീറ്റുകൾ വരണമെന്നാണ്. റെഡ് സ്ട്രീറ്റുകൾ, എന്താ റെഡ് സ്ട്രീറ്റുകൾ? മുംബൈയിലും യൂറോപ്യൻ നഗരങ്ങളിലൊക്കെ കാണുന്ന വേശ്യകളെ പച്ചക്ക് വിൽക്കുന്ന തെരുവോലങ്ങൾ കേരളത്തിൽ ഉണ്ടാവണം എന്ന് അദ്ദേഹം പറഞ്ഞത്. കേരളത്തിൽ ഉണ്ടാവണം. ഇനി നിങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അത്ഭുതപ്പെടേണ്ട, അത് അയാളുടെ അഭിപ്രായമായി അയാൾ മാത്രം പറഞ്ഞതല്ല. ഈ മനുഷ്യനാണ് ഇന്ന് കേരളത്തിലെ കേരള പ്ലാനിംഗ് ബോർഡിന്റെ കമ്മിറ്റിയിലുള്ള മനുഷ്യൻ. കേരളത്തിന്റെ അടുത്ത വർഷങ്ങളിൽ എന്ത് നടക്കണമെന്ന പ്ലാനിംഗ് നടത്തുന്ന പ്ലാനിംഗ് ബോർഡിലെ കമ്മിറ്റി അംഗമാണ് ഇതേ മനുഷ്യൻ. അപ്പോൾ എന്താണ് ഇനി സംഭവിക്കാന്നുള്ളത് ബാക്കി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി ഇതേ ആളുകൾ ഇത് ഓൺലൈൻ ലോകത്ത് പറഞ്ഞ കാര്യം വ്യത്യസ്ത തരത്തിലൂടെ നമ്മുടെ നാട്ടിലേക്ക് കേട്ടുവരുന്നു. ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ പൊതുവിൽ നമ്മൾ ഈ അടുത്ത കാലത്ത് പ്രത്യേകമായി പറഞ്ഞൊരു കാര്യമാണ്, കുട്ടികൾക്കൊക്കെ വിവാഹത്തോട് വലിയ വിമുഖതയുണ്ട്. ഏതെങ്കിലും അർത്ഥത്തിൽ വിവാഹം എന്ന് പറയുമ്പോഴേക്കും അത് വേണ്ട എന്ന് പറയുന്നുണ്ട്. അതിന് പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം, നമ്മൾ എല്ലാ കാരണങ്ങളെയും അഡ്രസ് ചെയ്യുന്നൊന്നുമില്ല. ഒരു ഉറപ്പായിട്ടും ഇവിടെ ന്യായമായ ചില കാരണങ്ങളുണ്ട്. കണ്ടുവരുന്ന കാഴ്ചകൾ, സ്ത്രീധന കൊലപാതകങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന പേടികൾ സ്വാഭാവികമായി അതിനൊക്കെയുണ്ട്. പക്ഷേ അത് മാത്രമല്ല അതിന്റെ കാരണം. ഇവിടെ വളരെ പ്ലാൻഡായി നടത്തുന്ന ഒരു എക്സിക്യൂഷൻ ഉണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ റീൽസും ഷോർട്സ് ഒക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ, ഇങ്ങനെ വളരെ ലാഘവത്തോടെ നമ്മൾ ഇരിക്കുമ്പോൾ അവർ കാണുന്ന കാഴ്ച എന്താണ് നമ്മളൊന്ന് കാണണം. കേരളത്തിൽ വ്യത്യസ്ത തരത്തിൽ വിവാഹത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് കേൾക്കാം.
6: പകുതിയോളം സ്ത്രീകളും വിവാഹം വേണ്ടെന്ന് വെക്കും. ഞെട്ടാ,
7: താമസിച്ച് കല്യാണം കഴിക്കുന്നതുകൊണ്ടോ കല്യാണം കഴിക്കാത്തതുകൊണ്ടോ ഇന്ന് വരെ ആരും മരിച്ചിട്ടില്ല. പക്ഷേ
8: കല്യാണം കഴിച്ച് വേറെ വീട്ടിലോട്ട് വരുവാണല്ലോ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണിത്.
9: ഇത് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോട് ഞാനൊരു ഫ്രീ ആയിട്ട് ഉപദേശം പറഞ്ഞുതരാട്ടോ.
10: കല്യാണം കഴിച്ച് ജീവിക്കുന്ന നല്ലത്, കഴിക്കാതെ ജീവിക്കുന്ന
11: എന്തൊരു
12: ഞാൻ എന്റെ അമ്മായി അമ്മയെയും അമ്മയെയും സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയപ്പോഴാണ് കുറച്ച് സമാധാനം ഉണ്ടായത്.
10: കല്യാണം കഴിച്ച് ജീവിക്കുന്ന കഴിക്കാതെ ജീവിക്കുന്ന
1: ഇത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയി കേൾക്കുന്ന നിർബന്ധമൊന്നുമില്ല. ഈ പറഞ്ഞ ക്ലിപ്പുകളൊക്കെ നമ്മളെ കുട്ടികൾ കാണുന്ന ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ കാണുന്ന കാഴ്ചകളാണ്. ഈ ഷോർട്സിലെല്ലാം ഒരു പ്രത്യേകത ഉണ്ട്, എല്ലാവരും പറയുന്ന കാര്യം ഒരേ പോയിന്റ് ആണ്, വിവാഹം എന്തോ പേടിക്കേണ്ട വസ്തുവാണ്. ഈ കാര്യത്തെ ഇവർ അവതരിപ്പിക്കുന്നത് വ്യത്യസ്തമായ രൂപത്തിലാണ്. ഒരു മനുഷ്യനോട് പറയാണ് എനിക്ക് വിവാഹത്തെ താല്പര്യമില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം. മറ്റൊരു ഭാഗത്ത് പറയാണ് അമ്മായിയമ്മ എന്തൊക്കെ ക്രൂരതകൾ കാണിക്കാറുണ്ട്. മറ്റൊരു ഭാഗത്ത് പറയാണ് ഇപ്പോ സ്വന്തം കാലം നിന്നിട്ട് കല്യാണം കഴിച്ചാൽ പോരെ. മറ്റൊരു ഭാഗത്ത് പറയാണ് നമ്മൾ ഗ്യാങ് കളിച്ച് നടക്കുന്ന ഈ വൈബൊക്കെ ഉണ്ട്, വിവാഹത്തോടെ അവസാനിക്കൂലേ. ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ ഒരേ കാര്യത്തെ ആവർത്തിച്ച് കേൾക്കുന്നു. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചെന്നറിയോ, കേരളത്തിൽ കുട്ടികൾക്ക് വ്യാപകമായും വിവാഹത്തിനോടുള്ള വിമുഖത സംഭവിച്ചിരിക്കുന്നു. ഇനി ഒരു ഡോക്ടർ തന്നെ അത് പറയുന്ന നിങ്ങൾ കേട്ടോക്കിയും.
11: ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കേട്ട ഒരു വാർത്തയാണ് കേരളത്തിലെ പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ പേടി, കേരളത്തില് അവിവാഹിതരായ പുരുഷന്മാരുടെ എണ്ണം കൂടി വരുന്നു എന്നൊക്കെ. ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നടത്തിയ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ടാണ്
1: ഡോക്ടർമാർ പറയുന്നത്. എന്താണ്, കേരളത്തിലെ കുട്ടികൾക്കൊക്കെ വിവാഹത്തിനുള്ള പേടി ധാരാളമായി വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ആരും വിചാരിക്കണ്ട, ഇവരൊക്കെ വിവാഹമൊക്കെ ഇട്ടെറിഞ്ഞിട്ട് ഇനി ഇങ്ങനത്തെ ബന്ധങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഓടിപ്പോവാണെന്നുള്ളത്. അവർക്ക് പ്രശ്നം വിവാഹം എന്ന ഒരു റെസ്പോൺസിബിൾ ആയ റിലേഷൻ ആണ്, ഉത്തരവാദിത്വത്തോടു കൂടി രണ്ടു പേർ തമ്മിലുള്ള ബന്ധമാണ് അവർക്ക് പ്രശ്നമുള്ളൂ. അതല്ലാത്ത ബന്ധങ്ങളൊന്നും അവർക്ക് പ്രശ്നമല്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയോ, നേരത്തെ ഇവിടെ അർഷരിക്കുമ്പോൾ പറഞ്ഞ ആ ലിബറലിസത്തിന്റെയും മതത്തിന്റെയും ഇടയിലുള്ള വേലിക്കെട്ട് അവരെ പൊട്ടിച്ചു കളഞ്ഞു. മതം പറയുന്നു വിവാഹം എന്നാൽ അത് മീസാക്കൻ ഹൊലീള, അത് ദൃഢമായൊരു കരാറാണ് എന്ന്. ആ കരാറ് പൊട്ടിച്ചെറിയാൻ ഒരാൾക്കും അർഹതയില്ല, ഒരാൾ തൊലാക്ക് ചെയ്യുമ്പോൾ അത് അർഷരെ ബാധിക്കുന്ന കാര്യമാണെന്ന് മതം പഠിപ്പിക്കുന്നു. ആ ബന്ധത്തിലെ ഒരു ഭാര്യയുടെ റോൾ എന്താണ്, ഭർത്താവിന്റെ റോൾ എന്താണ്, കുട്ടിയുടെ റോൾ എന്താണ്, എല്ലാം കൃത്യമായി നമ്മളെ പഠിപ്പിക്കപ്പെട്ടു. എന്നാൽ ലിബറലിസം പറയുന്നു അങ്ങനെ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് യാതൊന്നും വേണ്ട. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയോ, ഇന്ന് നമ്മുടെ കുട്ടികൾക്കിടയിൽ കുറേ ടേമുകളുണ്ട്. കല്യാണമുള്ള ടേം വെട്ടിയിട്ട് അവർ കൊണ്ടുവന്ന ടേമുകൾ എന്തൊക്കെയെന്നറിയോ, ഒന്ന് ബെസ്റ്റി. നിങ്ങൾ കേൾക്കാത്ത ആളുകളുണ്ടെങ്കിൽ ബെസ്റ്റി എന്താണ് ഞാൻ പറഞ്ഞുതരാം. ബെസ്റ്റി എന്ന് പറഞ്ഞാല് കാമുകെന്ന് വിടും ചെയ്തു, എന്നാൽ ഭർത്താവായിട്ടുമില്ല. കാമുകനല്ല, ഭർത്താവും അല്ല, പിന്നെ ആരാണ്? ഒരു കഴിഞ്ഞ ദിവസം ഉദാഹരണം കേട്ടു, എന്താണെന്നറിയോ, വിവാഹം കഴിക്കാൻ പോണ പുരുഷനാണ് ഭക്ഷണം കഴിക്കുന്ന ആള്, ആ ചോറിലുള്ളതാണ് പെൺകുട്ടി, എന്നാൽ ഇടയിൽ കൂടെ കൈയിട്ട് വാരുന്നവനാണ് ആര്, ബെസ്റ്റി. ഇതാണ് ഇന്ന് കുട്ടികൾ കൊടുക്കുന്ന ഉദാഹരണം. ഞാൻ പറയുന്നത് ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല, ഈ മില്യൺ കണക്കിന് ലൈക്കും വ്യൂസ് ഒക്കെ ഉള്ള വീഡിയോകളിൽ ഇത്തരം ആളുകൾ പ്രചരിപ്പിക്കുന്ന ആശയമാണ്. അവിടെ നിന്നോ ഇല്ല, സിറ്റുവേഷൻഷിപ്പ്. എന്താ സിറ്റുവേഷൻഷിപ്പ്? പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ഒരു പ്രണയം, പ്ലസ് ടു കഴിഞ്ഞാൽ സ്കൂൾ മാറുമല്ലോ, കോളേജിക്ക് പോകുമല്ലോ, പിന്നെ വേറൊരു പ്രണയം, കോളേജ് കഴിഞ്ഞാൽ പിന്നെ പി ജിക്ക് പോലോ, വേറൊരു പ്രണയം, എന്നാ വരെ കല്യാണം കഴിക്കോ, ഇല്ല പി ജി കഴിഞ്ഞിട്ട് വേറെ ആളെ കല്യാണം കഴിക്കാലോ. ഇതാണ് സിറ്റുവേഷൻഷിപ്പ്. സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ ആളുകളെ പ്രണയിക്കുക. ഇനിയോ ഹുക്കപ്പ് ഉണ്ട്. ഹുക്കപ്പ്, ഹുക്കപ്പ് എന്ന് പറഞ്ഞാൽ അറിയോ, കാഷ്വൽ ആയ ഡേറ്റിംഗ്. കേരളത്തിൽ നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഡേറ്റിംഗ് ആപ്പുകൾ വന്നിരിക്കുന്നു. എന്താ ഡേറ്റിംഗ് എന്ന് അറിയാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസം പകൽ സമയം ഒരു കാമകരുമൊത്ത് ചെലവഴിക്കുക, രാത്രി നടക്കേണ്ട പരിപാടിയൊക്കെ നടത്തുക, എന്നിട്ട് പിറ്റേ ദിവസം സലാം പറഞ്ഞ് പിരിയുക. ഇതാണ് ഡേറ്റിംഗ്. ഈ ഡേറ്റിംഗിന് വേണ്ടിയുള്ള ആപ്പുകൾ കേരളത്തിൽ മലയാളത്തിൽ കൃത്യമായും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും, അത്ഭുതപ്പെട്ടു പോകും. ആരാണ് ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യണത്? ബഹിരാകാശത്ത് നിന്ന് ഏലിയൻസ് ഒന്നും ഡൗൺലോഡ് ചെയ്യില്ലല്ലോ. അത് നമ്മൾ മലയാളികൾ തന്നെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മളൊക്കെ അടങ്ങുന്ന ഈ സമൂഹത്തിൽ നമ്മുടെ മക്കളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇനി അവിടെ നിന്ന് അവസാനിക്കാത്ത ഫ്ലേർട്ടേഷൻഷിപ്പും സിറ്റുവേഷൻഷിപ്പും സീസൺഷിപ്പും പോലെയുള്ള ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഈ ബന്ധങ്ങളുടെ എല്ലാം അവസാനം എന്ത് എന്നത് ചില കാഴ്ചകൾ നമ്മൾ കാണണം. എറണാകുളത്തെ കുറിച്ച് പൊതുവിൽ കേരളത്തിൽ ധാരണയുണ്ട്. അതെന്താണെന്നറിയോ, എന്ത് അപ്ഡേറ്റ് വരികയാണെങ്കിൽ ആദ്യം വരിക കൊച്ചിയിലാണെന്നുള്ളതാണ്. കൊച്ചിയിൽ അങ്ങനെ ചില അപ്ഡേറ്റുകൾ വന്നു. ആ അപ്ഡേറ്റുകളിലെ ഒരു കാഴ്ച മാത്രം നിങ്ങൾക്കൊന്ന് കാണാം.
13: ഇന്ന് കട്ടപ്പനയിലോ അല്ലെങ്കിൽ ഇന്ന് കാസർഗോഡോ തിരുവനന്തപുരത്തോ ഒക്കെയുള്ള കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, നിങ്ങളുടെ മക്കൾ തെറ്റൊന്നും ചെയ്യില്ല, ഇവിടെ എറണാകുളത്ത് അവർ പഠിക്കുകയാണ്, അവർ അല്ലെങ്കിൽ ചെറിയ ജോലി ചെയ്യുകയാണ്, അല്ലെങ്കിൽ ട്രെയിനി ആയിട്ട് ഇവിടെ ഉണ്ട്, അവർ നല്ല മാർഗ്ഗത്തിലാണ് ശരിക്കുന്നത്, എന്റെ മകൾ അല്ലെങ്കിൽ എന്റെ മകൻ നല്ല മാർഗ്ഗത്തിലാണ് ശരിക്കുന്നത്, നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. പക്ഷേ നടക്കുന്നത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും നടുങ്ങി പോകും. ഇവിടെ വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ഇവർ രാത്രി സമയങ്ങളിൽ ഈ 7 മണി 8 മണിക്ക് ശേഷം ഇവർ മദ്യപിക്കുകയും മറ്റുള്ള എന്തൊക്കെ എന്റർടൈൻമെന്റുകളാകാമോ അതെല്ലാം ഇവരോട് അടിച്ച് പൊളിക്കുകയാണ്. ഇവരെന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ളത് മാതാപിതാക്കൾ അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ ദുഃഖകരം. ഇനിയെങ്കിൽ നിങ്ങളുടെ മക്കൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അന്വേഷിക്കണം, അല്ലെങ്കിൽ പുതിയ തലമുറ തീർച്ചയായിട്ടും ഇങ്ങനെ മുന്നോട്ട് പോയാൽ വഴിതെറ്റി പോകുന്നുള്ള കാര്യത്തിൽ
1: യാതൊരു സംശയവും. എറണാകുളത്തെ രാത്രിയിലെ നിത്യ കാഴ്ചകളായി മാറിയ കാഴ്ചകളാണ്. അതൊന്നും കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ബ്ലർ ചെയ്ത് വെച്ചത്. റോഡിന്റെ അരികിലടക്കം പരസ്യമായി ഇത്തരം ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന മക്കൾ വർദ്ധിച്ചിരിക്കുന്നു. അത് വീഡിയോയിൽ കണ്ടിട്ടല്ല ഞാൻ ഈ പറയുന്നത്, നേർക്ക് നേരെ കണ്ടിട്ടാണ് ഈ പറയുന്നത്. എറണാകുളത്ത് നമ്മൾ പോയിരുന്ന സമയത്തും നമ്മൾ വർക്ക് ചെയ്തിരുന്ന സമയത്തൊക്കെ ഇത്തരം കാഴ്ചകൾ അവിടെ നിത്യ കാഴ്ചകളായി മാറിയിരിക്കുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കാണ്, ഇപ്പൊ സാധാരണ പറയല്ലോ അത് അമേരിക്കയിലല്ലേന്ന് പറയല്ലോ, അതേപോലെ നമുക്കൊക്കെ ഒരു ആശ്വാസമുണ്ട്, വീട്ടിന് മുറ്റത്ത് എത്തുന്ന വരെയും അത് അവിടെയല്ലേന്ന് പറയും. കൊറോണനെ പറ്റി നമ്മൾ അങ്ങനെ പറഞ്ഞിരുന്നത്, കൊറോണ സമയത്ത് കോവിഡ് വരുന്നുണ്ട്, ലോക്ക്ഡൌൺ ആവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴും അത് മത്തി വാങ്ങാനാണേ, അത് അയല വാങ്ങാനെ, നമ്മൾ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ അഴിക്കുമല്ലോ. ഇതുപോലെ ഇത് അവിടെയാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ തൃശ്ശൂരത്തെ ഒരു കാഴ്ച കണ്ടോളീ.
14: പ്രിയപ്പെട്ടവരെ, ഇന്ന് തൃശ്ശൂർ പൂരമാണ്. ആ തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായിട്ട് ഒരു ലോഡ്ജിൽ നിന്നുള്ള ഒരു ഒരു രംഗാണ്, നമ്മുടെ കുറുപ്പം റോഡ് ഒമേഗ എന്ന് പറയുന്ന.
1: ഓക്കെ, ഇത് തൃശ്ശൂരത്തെ കാഴ്ചയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അത് തൃശ്ശൂരല്ലേ എന്നുള്ളത്. എന്നാൽ തൃശ്ശൂർ അവസാനിച്ചിട്ടില്ല, പാലക്കാടുത്ത കാഴ്ച കാണാ.
15: എന്തൊരു കാട്ടിനെ
1: ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ കാഴ്ച. ഇതൊക്കെ കുറച്ച് കാണിക്കുന്നതെന്നറിയോ, ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി എന്നുള്ളതുകൊണ്ടാണ്. സുഹൃത്തുക്കളെ, ഇത് നമ്മളെ പാലക്കാട് ജില്ലയിലും ഇന്ന് സുപരിചിതമായിരിക്കുന്നു. സ്കൂളിൽ പോകുന്ന മക്കൾ സ്കൂളിൽ പോകാതെ മറ്റ് പലയിടങ്ങളിലേക്കും എത്തുന്നു. കഴിഞ്ഞ ന്യൂ ഇയറിന് മാത്രം കേരളത്തിൽ ലോകോത്തര കമ്പനിയായ ഓയോ എന്ന് പറയുന്ന ലോഡ്ജുകൾ നൽകുന്ന സംവിധാനം അവർ സ്പെഷ്യൽ ഓഫർ പ്രഖ്യാപിക്കുകയാണ്. അത്രയും കാലം കപ്പിൾസ് ആയ ആളുകൾ, കല്യാണം കഴിച്ച ആളുകൾക്ക് മാത്രമാണ് റൂം കൊടുത്തിരുന്നുള്ളൂ. പിന്നീട് അത് 18 വയസ്സിന് ശേഷമുള്ള ആളുകൾക്കൊക്കെ കൊടുക്കാനായി. അവസാനം ഓയോ പറഞ്ഞു, അൺമാരീഡ് ആണെങ്കിലും കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും രണ്ടാളുകൾ വന്നാൽ മണിക്കൂർ വെച്ചിട്ടുള്ള പുതിയ ഓഫറുണ്ട് പ്രഖ്യാപിച്ചു. അവിടെയും അവസാനിച്ചോ? ഇല്ല, കേരളത്തിൽ കഫേകൾ ആരംഭിക്കുന്നു, സ്പെഷ്യൽ കഫേകൾ, കപ്പിൾ കഫേ. പ്രൈവറ്റ് ക്യാബിനുകൾ കൊടുക്കുന്നു. ഓരോ സമയത്തും വന്ന് ഒരു 600 രൂപ കൊടുത്താൽ 2-3 മണിക്കൂറൊക്കെ ചെലവഴിച്ച് പോകാൻ പറ്റുന്ന കഫേകൾ കൊടുക്കുന്നു. ഇതൊന്നും ഒറ്റപ്പെട്ട കാഴ്ചകളല്ലാത്ത, വിദൂരമായ കാഴ്ചകളല്ലാത്ത രൂപത്തിൽ നമ്മുടെ കേരളീയ പരിസരങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഇനിയോ, ഈ പാലക്കാട് കണ്ട കാഴ്ച നമ്മുടെ പട്ടാമ്പിയിലുള്ള സ്കൂളിനെ കുറിച്ചാണ്. അപ്പോഴും നിങ്ങൾ വിചാരിക്കേണ്ടത് പട്ടാമ്പിയിലല്ലേ എന്നുള്ളത്. ഈ പാലക്കാട് അങ്ങാടികളിലടക്കം ഇത് വ്യാപകമായി മാറിയിരിക്കുന്നു. സ്കൂൾ ബസ് സ്റ്റോപ്പിൽ കുട്ടികൾ കാത്തിരിക്കുമ്പോൾ രക്ഷിതാക്കളായ ആളുകൾ, അധ്യാപകരായ ആളുകൾ കുട്ടികളെ പിടിച്ചുകൊണ്ടുവരുന്ന കാഴ്ചകൾ പറയുമ്പോൾ ഇതൊന്നും ഭയപ്പെടുത്താൻ വേണ്ടി പറയല്ല, നമ്മൾ പറയുന്നതിന്റെ എല്ലാം ആഴമെന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, പാൻ്റ് ഇട്ടാൽ എന്താ പ്രശ്നം, നിങ്ങൾക്ക് തട്ടിട എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചില്ലേ. ഇത് അവിടെയൊന്നും നിൽക്കുന്നതല്ല എന്നുള്ളതാണ് ഇസ്ലാം മുളയിലേ നുള്ളുന്നത്. അത്രമാത്രമാണ് ആ ഭാഗത്ത് പറയാനുള്ളത്. ഇനിയോ, ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊക്കെ ഒരു സെക്ഷുവൽ വിഷയങ്ങളെ കുറിച്ചാണല്ലോ അല്ലേ, നമ്മുടെ ലൈംഗികമായ വിഷയങ്ങളെ കുറിച്ചാണല്ലോ. ഇത് പറയുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു കാലം വരെയും നമ്മുടെ കുട്ടികളുടെ സെക്ഷുവൽ ആക്റ്റീവ്നെസ് പ്രായം, സെക്ഷുവൽ ആക്റ്റീവ്നെസ് പ്രായം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഈ കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായം എന്ന് പറയുന്നത് 15-ഉം 16-ഉം ആയിരുന്നു. സയന്റിഫിക്കലി, സൈക്കോളജിക്കലി അത് 16-ഉം 15-ഉം ആയിരുന്നു. എന്നാൽ ഏറ്റവും അടുത്തു വന്ന പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് സെക്ഷൽ ആക്റ്റീവ്നെസ്സിന്റെ പ്രായം എന്നുള്ളത് ഇന്ന് 12-ഉം 11-ഉം ആയിരിക്കുന്നു എന്നാണ്. എങ്ങനെ 12-ഉം 11-ഉം ആയത്? അത് വെറുതെ ആയതാ? അത് വെറുതെ ആയതല്ല. സുഹൃത്തുക്കളെ, 4-ാം വയസ്സിലെ കുട്ടി വാശി പിടിക്കുമ്പോൾ ഫോൺ കൈക്കെടുത്ത് കൊടുക്കൂലേ, അപ്പൊ തുടങ്ങിയിട്ടുണ്ട് ആ പ്രശ്നം, അപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയയിലെ ഒരാപ്പുകൾക്കും സെൻസർഷിപ്പ് എന്ന സംവിധാനം അല്ല. സെൻസർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ സിനിമകളൊക്കെ തിയേറ്ററിലേക്ക് വരുമ്പോൾ UA എന്നൊക്കെ പറഞ്ഞ ചില സെൻസർ ബോർഡുകളുടെ നിയമങ്ങൾ കൊടുക്കും. എന്താണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ 18 വയസ്സിന് ശേഷം കാണേണ്ടത്, 13 വയസ്സിന് ശേഷം കാണേണ്ടത്, എന്ത് കണ്ടാലും വൃത്തികേടാന്നുള്ളൊരു ചുരുക്കം. പക്ഷേ ഈ കാഴ്ചകൾക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊന്നും ആ ലിമിറ്റ് ഇല്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് അറിയോ? ഇൻസ്റ്റഗ്രാം ഇത്രയും കാലം ന്യൂഡിറ്റി എന്ന് പറയുന്നത്, നഗ്നത എന്ന് പറയുന്നത് സ്ത്രീകളുടെ കാര്യത്തിൽ എത്രയാണോ പറഞ്ഞിരുന്നത് അതൊക്കെ വെട്ടിച്ചുരുക്കി ഇപ്പൊ പലതും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ന്യൂഡിറ്റി മാറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളെ കുട്ടികൾ ഷോർട്സ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യും, ഉമ്മ ഇങ്ങനെ വാരിക്കൊടുക്കും. ആ വാരിക്കൊടുക്കുന്നത് വായേക്കാണ്, കാണുന്നത് മൊത്തം തലച്ചോറിലേക്കാണ്. ഈ അപകടത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വലിയൊരു അപകടത്തെയാണ് നമ്മൾ കാത്തിരിക്കുന്നതാണ് അവിടെ സൂചിപ്പിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, നമ്മൾ ആ ഒരു വിഷയത്തിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കുട്ടികളുടെ മാറ്റം അവിടെ മാത്രം അവസാനിക്കുന്നതല്ല. ഇവിടെ ഇറങ്ങുന്ന സിനിമകൾ അത് വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് ശരിക്കും വളർന്നു വരുന്നത്. ഫാൻഡം എന്ന് പറയും അല്ലേ, ഏതെങ്കിലും ഒരു DJ ജോക്കി വന്ന് ഇങ്ങനെ ഒരു പരിപാടിക്ക് ഡാൻസ് കളിക്കുമ്പോഴേക്കും ചുറ്റുമുള്ള കുട്ടികളെല്ലാം ഡാൻസ് കളിക്കുകയാണ്. കോളേജിലെയും അല്ലെങ്കിൽ സ്കൂളിലേക്കെ പാർട്ടികൾ എന്നുള്ളത് കണ്ടു നോക്കണം. ഏതോ ഒരു റാപ്പർ വരുന്നു, ആ റാപ്പർ വന്നിട്ട് എന്തൊക്കെയോ പാടുന്നു, ആ പാടുന്ന പാട്ടുകൾക്കനുസരിച്ച് തുള്ളിച്ചാടുന്ന ഒരു തലമുറ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ കുട്ടികൾ കേൾക്കുന്ന പാട്ടിലെ ഒരു പാട്ടിന്റെ അർത്ഥം മാത്രം ഒരു അധ്യാപകൻ പറയുന്നത് നിങ്ങൾക്കൊന്ന് കേൾക്കാം.
16: ഇല്ലുമിനാട്ടി എന്ന് പറഞ്ഞ് തുള്ളുന്ന കുട്ടികളില്ലേ, ആ കുട്ടികൾ എന്താ പാടുന്ന? മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങളോ മതിയാക്ക്, ഇതൻ പാത എൻ അധികാരം, വഴിതെറ്റാനും ഉണ്ട് അവകാശം. കനി നിറമെടുത്തണിയണ നെഞ്ച്, കാട്ടു തോന്നിയാസം, കാട്ടു തോന്നിയാസം. ഇതാ പുതിയ കുട്ടികളെ പാട്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ?
1: നിങ്ങൾ കേട്ടല്ലോ, ഒരു പാട്ടിന്റെ അർത്ഥം പറഞ്ഞതാണ്, ഞങ്ങൾക്ക് തന്നിഷ്ടക്കൂത്ത് എന്ന് പറഞ്ഞ് കുട്ടികൾ കേൾക്കുന്ന പാട്ടിന്റെ അർത്ഥം ഇതാണ്. ഈ പാട്ടിട്ടിട്ട് മുസ്ലിം കുടുംബത്തിലെ കല്യാണ വീടുകളിൽ ഡാൻസ് കളിക്കുന്നുണ്ട് രക്ഷിതാക്കളും കുട്ടികളും. എന്നിട്ട് നമ്മളിത് പറയുമ്പോ പറയാണ് നിങ്ങൾ മതമൗലികവാദികളാണ് എന്ന്. ഒരു മിനിമം ബുദ്ധിയും കോമൺ സെൻസ് ഉള്ള മനുഷ്യന്മാർക്ക് ഇത് പറ്റുമോ?
17: മഷാല്ലാ തബാറക്കല്ലാ. ആധുനിക കാലഘട്ടത്തിൽ ലിബറൽ ഫാസിസം സമൂഹത്തിനിടയിൽ വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്കെതിരെയുള്ള സമരത്തിന്റെ ഭാഗമായി വിസ്ഡം യൂത്ത് സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധത്തിലെ ഒരു പ്രഭാഷണത്തിന്റെ ഭാഗമാണ് നാം ഡയലോഗിലൂടെ കേട്ടുകഴിഞ്ഞത്.

0: ഞാനൊരിക്കൽ വൈക്കുമ്മല് പോവാണ്. അപ്പൊ എന്റെ ബാക്കില് നമ്മുടെ ഒരു പ്രഭാഷകനും എഴുത്തുകാരനും ഒക്കെ ആയ ഒരു ആളുണ്ട്. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു ഹെൽമെറ്റ് വെക്കുകയാണ്. ആ ഹെൽമെറ്റ് ഇങ്ങനെ ഹാൻഡിൽമേലെ കൊളത്തി ഇങ്ങനെ പോവുകയാണ്.
1: സാധാരണ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ്.
0: ചിലപ്പോ കയ്യുമ്മലൊക്കെ ഇങ്ങനെ കൊളത്തി നമ്മള് യാത്ര ചെയ്യാറുണ്ട്. അപ്പൊ ഹെൽമെറ്റ് വെക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങാടിക്കല്ലേ. അപ്പൊ അദ്ദേഹം പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യം ഞാനിപ്പോഴും ജീവിതത്തിൽ പാലിക്കുന്നുണ്ട്. നമ്മൾ കുറഞ്ഞ ദൂരം യാത്ര ചെയ്യുമ്പോഴാണ് ശരിക്കും ഹെൽമെറ്റിൻ്റെ ഉപയോഗം അറിയാം. കാരണം അങ്ങാടികളിലൂടെയൊക്കെ പോകുമ്പോൾ വളരെ വേഗത കുറച്ച് നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും. അപ്പോഴാണ് വീഴാൻ, ഇരുചക്രവാഹനങ്ങളിൽ വീഴാൻ കൂടുതൽ സാധ്യത ഉള്ളത്. അതുകൊണ്ട് അങ്ങാടി പോകുമ്പോഴാണെങ്കിലും കുറഞ്ഞ ദൂരമാണെങ്കിലും നമ്മൾ ഹെൽമെറ്റ് വെക്കാതെ യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, ഹെൽമെറ്റ് വെക്കാതെ യാത്ര ചെയ്ത് വീണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു ആനുകൂല്യങ്ങളും കിട്ടില്ല എന്ന് മാത്രമല്ല, കേസ് നമുക്കെതിരായി വരാനുള്ള സാധ്യത കൂടി അദ്ദേഹം നമ്മളെ ഓർമ്മപ്പെടുത്തി. അപ്പോൾ അത് ഇപ്പോഴും ഞാനത് പാലിക്കും. അങ്ങാടിയിൽ കാണല്ലോ എന്ന് പല ആളുകളും കരുതും. അല്ലെങ്കിൽ ഞാനിപ്പം പോലീസുകാരൊന്നും ഇല്ലാത്ത വഴിക്കൂടിയാണ് പോണത്, ഞാൻ എൻ്റെ മൂത്തമ്മാൻ്റെ വരയ്ക്ക് ഒന്ന് പോയി, ചെറിയൊരു ദൂരമുള്ളൂ എന്നൊക്കെ വിചാരിച്ച് ഹെൽമെറ്റ് ധരിക്കാതെ പോകാറുണ്ട്. അപ്പോൾ അത് ഒരു ചിന്തയായിട്ട് ഇപ്പോൾ പറയാൻ തോന്നുകയാണ്.
1: ശരിയാണ്, നമ്മൾ ഹെൽമെറ്റ് എന്നുള്ളത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ പോലീസിന് ഫൈൻ അടക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഉപാധിയായിട്ടല്ല യഥാർത്ഥത്തിൽ നമ്മളുടെ ഹെൽമെറ്റ്. ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല എന്നാണ് മനസ്സിലാവുന്നത്. ഇന്നത്തെ ചിന്തയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ കേൾക്കുന്ന ആളുകളിൽ ഇപ്പോൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നിർബന്ധമായിട്ട് പാലിക്കേണ്ട ഒരു നിയമമാണ് ഹെൽമെറ്റ് വെക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ ഒരു പിന്നെ യുക്തി കൂടി ഇതിലുണ്ട്. അതായത് അങ്ങാടിയിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ വേഗത്തിലാണ് നമ്മൾ സഞ്ചരിക്കുക. ഏറ്റവും കുറഞ്ഞ വേഗത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് നമ്മളുടെ ഇരുചക്രവാഹനങ്ങൾക്ക് ബാലൻസ് നഷ്ടപ്പെട്ട് വീഴാനുള്ള സാധ്യത. അത് വലിയൊരു മെസ്സേജായിട്ട് തോന്നുന്നുണ്ട്.
0: അതേപോലെ തന്നെ നമ്മുടെ കൂടെ പല ആളുകളും യാത്ര ചെയ്യലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ചെറിയൊരു കാര്യമാണെങ്കിലും നമ്മളത് പറഞ്ഞാൽ അതിന് എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളത് കൂടി എന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വാക്ക് ഇത്ര കാലം ഒരു മാറ്റം ഉണ്ടായാലും
1: മാറ്റം. അതായത് അതിനുശേഷം സ്ഥിരമായിട്ട് ഹെൽമെറ്റ് വെക്കാനുള്ള ഒരു നിർബന്ധ ബുദ്ധി അതുള്ള കാണിക്കുന്നുണ്ട്. ഓക്കേ.

മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്? നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നു പോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നു പോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതരാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ട് പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം. സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി എന്നും എന്നും സ്നേഹക്കൂട്.

കാലങ്ങളായി നാം പഠിക്കുന്നു, ക്ലാസുകളും ഖുത്ബകളും കേൾക്കുന്നു, മദ്രസകളിൽ നിന്ന് അറിവുകൾ നേടുന്നു. എന്നിട്ടും അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളിൽ ഇപ്പോഴും മനസ്സിന് സംശയം ബാക്കിയുണ്ടോ? ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവുകളും കൂടുതൽ വ്യക്തതയോടെ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുവോ? ഇതാ പീസ് റേഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഒരു മികച്ച അവസരമൊരുക്കുന്നു. അടിത്തറകൾ പുതിയ മൊഡ്യൂളിൽ കൂടുതൽ വ്യക്തതയോടെ വീണ്ടും ആരംഭിക്കുന്നു. വിശ്വാസ കാര്യങ്ങളെ ആഴത്തിൽ ചർച്ച ചെയ്യുന്ന ഈ പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്നത് അബ്ദുറഹ്മാൻ അൻസാരി പറപ്പൂർ. എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 3:50 നിങ്ങളുടെ പ്രിയപ്പെട്ട പീസ് റേഡിയോയിൽ കേൾക്കാൻ മറക്കരുത്. അടിത്തറകൾ, വിശ്വാസ വെളിച്ചത്തിന്റെ ശബ്ദം.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: മാനസികാരോഗ്യ കേന്ദ്രം മാറുന്നു, ഇനി ഹാപ്പിനെസ് ആൻഡ് വെൽനെസ് സെന്റർ. 24 മണിക്കൂർ സ്പെഷ്യാലിറ്റി സേവനത്തിന് പ്രതീക്ഷ സെന്റർ. ജീവിതശൈലി രോഗം കണ്ടെത്താൻ ഹൃദയരാഗം പദ്ധതി. സംസ്ഥാനത്തെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് ഹാപ്പിനെസ് ആൻഡ് വെൽനെസ് സെന്ററുകൾ എന്നായിരിക്കും. ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നാണ് പേരുമാറ്റം സംഭവിക്കാൻ പോകുന്നത്. സന്തോഷവും സൗഖ്യവും നൽകുന്ന കേന്ദ്രമായി ഇവയെ മാറ്റുമെന്നും ആവശ്യമായ ജീവനക്കാരെ നിയോഗിക്കുമെന്നും വകുപ്പ് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു.
2: എന്തായാലും ഒരു സ്ഥലത്ത് ഒരു പ്രായം ചെന്ന ഒരു കർഷകനുണ്ടായിരുന്നു. അദ്ദേഹം പ്രായത്തിൻ്റെ ഒരു ആധിക്യം ഒക്കെ വന്ന് അങ്ങനെ മരണപ്പെട്ടു. മരണ സമയത്ത് പിന്നെ വിൽപ്പത്രം എന്ന് പറയും, നമ്മൾ ഇങ്ങനെ എഴുതി വെക്കൂലേ. അപ്പം ഇദ്ദേഹം ഒരു ഭയങ്കര കർഷകനായിരുന്നു. ഒരു 17 പശുക്കളെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ജീവിതത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അവിടെ ബാലൻസ് ഉണ്ട്. പക്ഷേ ഈ വിൽപ്പത്രത്തിൽ അദ്ദേഹം എഴുതി വെച്ചിരുന്നു, ഇതിൽ പകുതി മകന് കൊടുക്കണം, 3/1 മകൾക്ക് കൊടുക്കണം, 9/1 ഭാര്യയ്ക്ക് കൊടുക്കണം. പക്ഷേ 17 അപ്പം നമ്മളിങ്ങനെ നല്ലൊരു സംഭവമാണല്ലോ, അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും കൃത്യമായി വിളിച്ചാൽ മതിയില്ലെന്ന് വിചാരിക്കും. അങ്ങനെ എന്ത് ചെയ്യാണ്, പിന്നെ ഇത് ഓരി വെക്കാൻ നേരത്ത് പശുക്കളാണല്ലോ, അപ്പോൾ 17 പകുതി എന്ന് പറഞ്ഞാൽ 8.5 3/1 പറഞ്ഞാൽ 5.66 9/1 പറഞ്ഞാൽ 1.88 അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സംഗതി ഭയങ്കര പ്രശ്നമാണല്ലോ. അതിൽ ഇവരെന്ത് ചെയ്ത് വെച്ചാൽ, നാട്ടിലുള്ള ഒരു ജ്ഞാനിയായിട്ടുള്ള ഒരു അറിയപ്പെട്ട ഒരു ആളുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇതിന് പരിഹാരം വേണമല്ലോ. അങ്ങനെ ആ പരിഹാരത്തിന് വേണ്ടി ഇദ്ദേഹം എങ്ങനെ ആലോചിച്ചിട്ട് എന്ത് ചെയ്ത് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ തൊഴുത്തിലുള്ള ഒരു പശുവിനതിയേക്ക് ചേർത്തിട്ട് 18 എന്നിട്ട് അദ്ദേഹം ഇത് ഓരി വെക്കാൻ വേണ്ടിയിട്ട് വിൽപ്പത്രത്തിലുള്ളതുപോലെ തന്നെ, പിന്നെ പകുതി എന്ന് പറയുമ്പോൾ 9, പിന്നെ 3/1 എന്ന് പറയുമ്പോൾ 6, 18/3, പിന്നെ 9/1 എന്ന് പറയുമ്പോൾ 2, അപ്പോൾ 9+6+2 ഇദ്ദേഹത്തിൻ്റെ ആ 1 അദ്ദേഹം തിരിച്ചു കൊണ്ടുപോയി. ഇതാണ് കഥ. ഇപ്പോൾ ഇവിടെ മൊത്തം 17 ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ കഥയിലുള്ളൊരു, എനിക്ക് മനസ്സിലായൊരു പോയിന്റ് എന്താ വെച്ചാൽ, നമ്മൾ ഏത് പ്രശ്നങ്ങളെയും നമുക്ക് ശരിക്ക് പരിഹരിക്കാൻ നമ്മുടെ മുമ്പിൽ ഒരുപാട് വഴികളുണ്ട്. പക്ഷെ നമ്മൾ ചില ചുരുങ്ങിയ വഴികളിലൂടെ മാത്രം ചിന്തിക്കുമ്പോൾ പോകുമ്പോഴാണ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കാതിരിക്കുന്നതും അത് പരിഹരിക്കപ്പെടാതിരിക്കുന്നതും. അപ്പോൾ വ്യത്യസ്തമായി ചിന്തിക്കുമ്പോഴും പരിഹാരങ്ങൾ തേടുമ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യാനുള്ളത്, നമ്മൾ പ്രശ്നത്തിനൊപ്പം നിൽക്കാതെ, ഇദ്ദേഹം ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ പ്രശ്നത്തിൻ്റെ ഒപ്പമല്ല നിന്നത്, പരിഹാരത്തിൻ്റെ ഒപ്പമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പശുവിനെ അതിലേക്ക് കൂട്ടിയിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ സാധിച്ചത്.
3: അതെ, ആ നിലക്കുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം, ഇതൊരു കഥയാണെങ്കിലും കഥയിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുകയാണെങ്കിലേ, ഇന്നത്തെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ പ്രശ്നങ്ങളാണ് കൂടുതൽ. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം അതിന് തക്കതായ വളരെ ഹിക്മത്തോടു കൂടി പക്വമായി നല്ല ലോജിക്ക് അനുസരിച്ച് കൃത്യമായി ആലോചിച്ചു കഴിഞ്ഞാൽ അതിനെ രമ്യമായി ഇതുപോലെ പരിഹരിക്കാൻ ഒരു മാർഗമുണ്ട് എന്നുള്ളൊരു വലിയൊരു ഗുണപാഠം നൽകുന്ന ഒരു കഥയാണ് ശരിക്കും ഇപ്പോൾ കേട്ടത്.

0: ചെയ്യൂ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്ക് എന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിൽ നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ അധ്യായം 47, സൂറ മുഹമ്മദ്, വചനം 10. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ജഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബഅദ്, സൂറത്തു മുഹമ്മദിലെ 10-ാമത്തെ വചനമാണ് ഇൻഷാ അള്ളാ ഇന്ന് മനഃപ്പാഠമാക്കുന്നത്.

0: പത്താം വചനം വരെയാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ 11-ാമത്തെ ആയത്ത് മുതൽ പഠിക്കാൻ അടുത്ത ക്ലാസ്സുകളിൽ വീണ്ടും കാണാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ അധ്യായം 47, സൂറ മുഹമ്മദിലെ വചനം 10. ക്ലാസ് എടുത്തത് ജാഫർ സലഫി.

ദിനേന വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹം ഒന്നടങ്കം അശ്ലീലതയായി കണ്ടിരുന്ന പലതും ഇന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ നിസാരവൽക്കരിക്കുന്നത് നാം കാണുന്നുണ്ട്. ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ ബോധവൽക്കരണവും നിയമ നടപടികളും ഉണ്ടാവുന്നതിന് പകരം അതിനെ അനുകൂലിക്കാനും ഇത്തരം പ്രവണതകളെ എതിർക്കുന്നവർക്കെതിരെ അവരെ വളരെ പഴഞ്ചനായിക്കൊണ്ട് ചിത്രീകരിക്കുവാനുമാണ് പൊതുസമൂഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൻ്റെ സമാധാനവും നിർഭയത്വവും സുരക്ഷിതബോധവും സമൂഹത്തിൻ്റെ കെട്ടുറപ്പും നശിപ്പിക്കാൻ മാത്രമേ അതിരുകളില്ലാത്ത സ്വതന്ത്രവാദത്തിന്, സ്വതന്ത്ര ചിന്തകൾക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സ്വതന്ത്ര ലൈംഗികതയും അധാർമിക പ്രവണതകളും സാധാരണയായി കണ്ട് ജീവിക്കുക വഴി പുതുതലമുറയുടെ ജീവിത സാഹചര്യങ്ങൾ തന്നെ മലീമസമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം നാം മറന്നുപോകരുത്. വലിയ ദുരന്തങ്ങളാണ് ഇത്തരത്തിലുള്ള ആളുകളെല്ലാം വിളിച്ചു വരുത്തുന്നത് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല. ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമാണ് ഇഹപര ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇസ്ലാം വളരെ കൃത്യമായിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലൈംഗികത ആസ്വദിക്കാനുള്ള ഏക മാർഗം അത് വൈവാഹിക ജീവിതമാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് സ്വഹാബത്ത് രേഖപ്പെടുത്തുന്നുണ്ട്, കാൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറു ബിൽ ബാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കാൻ വേണ്ടി നമ്മളെ കൽപ്പിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. വയൻഹ അനി തബത്തുലി നഹിയൻ ശദീദ, വിവാഹം കഴിക്കാതെ ബ്രഹ്മചര്യം ചെയ്ത് ജീവിക്കുന്നതിനെ പ്രവാചകൻ വിലക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ലൈംഗികദാഹം തീർക്കാനുള്ള മാന്യമായ ധാർമ്മികമായ മാർഗമാണ് വിവാഹമെന്ന് ഇസ്ലാം കണക്കാക്കുകയും വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും കഴിയുന്നവരെല്ലാം വിവാഹം കഴിക്കണമെന്ന് കൽപ്പിക്കുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ മഅശറ ശബാബ് മനിസ്തതാഅ മിൻകുമുൽ ബാഅത ഫലിയതസവ്വജ്. അല്ലയോ യുവാക്കളെ, നിങ്ങൾ വിവാഹത്തിനുള്ള പ്രായമായി കഴിഞ്ഞാൽ, അതിനുള്ള സൗകര്യങ്ങളിൽ നിങ്ങളിലേക്ക് ഒത്തുചേർന്നാൽ, നിങ്ങൾക്ക് വിവാഹം കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, അതിനുള്ള പ്രായമുണ്ട്, ആരോഗ്യമുണ്ട്, അതിനുള്ള സമ്പത്ത് നിനക്കുണ്ട് എങ്കിൽ ഫല്യ തസവ്വജ്, നിങ്ങൾ വിവാഹം കഴിക്കുക തന്നെ ചെയ്യണം. വിവാഹത്തിനുള്ള സമയവും സന്ദർഭവും ഒത്തുകിട്ടിയാൽ വേഗം തന്നെ അത് നിർവഹിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു ഗുണം കൂടി അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഫഇന്നഹു അഅല്ലുൽ ബസറ വഅഹ്സനുൽ ഫർജ്. നിങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ, ഹറാമുകൾ കാണാതിരിക്കാൻ, അശ്ലീലതകൾ കാണാതിരിക്കാൻ, അതിനെക്കുറിച്ചുള്ള സംസാരങ്ങൾ ഒഴിവാക്കാൻ വിവാഹം നിങ്ങളെ സഹായിക്കുന്നതാണ്. വഅഹ്സനുൽ ഫർജ്, നിങ്ങളുടെ ജനനേന്ദ്രിയത്തിന് സുരക്ഷിതത്വം നൽകാനും വിവാഹത്തിലൂടെ സാധ്യമാകും എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, വിവാഹം കഴിക്കുന്നതോടുകൂടി ജീവിതത്തിനൊരു വിശുദ്ധി ഉണ്ടാകും. നിങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ വിവാഹം കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാധ്യമാകും എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ഇനി അവന് വിവാഹം കഴിക്കാൻ സാധിക്കുന്നില്ല, എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായി പ്രയാസമുണ്ട് എങ്കിൽ അവൻ നോമ്പെടുത്തുകൊള്ളട്ടെ, അങ്ങനെ അവൻ്റെ ലൈംഗിക ദാഹം അവൻ ശമിപ്പിക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തുടർന്ന് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ 23-ാമത്തെ അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിൽ അള്ളാഹു തുടക്കത്തിൽ തന്നെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളൊക്കെ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ വിശ്വാസികളുടെ ഗുണങ്ങളൊക്കെ എടുത്തു പറയുമ്പോൾ അള്ളാഹു പറയുകയാണ്, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. വല്ലദീനഹും, അവർ ഒരു വിഭാഗമാണ്, ഒരു കൂട്ടം ആളുകളാണ്. ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവരുടെ ലൈംഗിക അവയവങ്ങളെ അവർ സൂക്ഷിക്കുന്നവരാണ്. അവിഹിതങ്ങളിലേക്ക് ചെന്ന് ചാടാത്തവരാണവർ. സ്വന്തം ജീവിതത്തെ അവിഹിത ബന്ധങ്ങളിൽ നിന്ന്, എല്ലാ ഹറാമുകളിൽ നിന്നും സംരക്ഷിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന്, വിജയിക്കുന്ന സ്വർഗവാസികൾ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് ഐമാനുഹും, അവരുടെ ഭാര്യമാരിലോ ഭാര്യമാരെപ്പോലെ സ്വീകരിക്കാൻ അള്ളാഹു ഉടമപ്പെടുത്തി കൊടുത്തവരല്ലോ അല്ലാതെ. സ്വന്തം ഭാര്യമാർ അല്ലെങ്കിൽ ഭാര്യമാരെപ്പോലെ അള്ളാഹു ഉടമപ്പെടുത്തി തന്നവർ,
ഇവരിൽ മാത്രം

0: മാത്രമാണ് ഒരു വിശ്വാസി അവൻ്റെ ലൈംഗിക ദാഹം തീർക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നടക്കുന്നത്. അല്ലാതെ അവൻ അവിഹിത ബന്ധങ്ങളിലേക്ക് പോകുന്നവനല്ല. അവിഹിത ലൈംഗിക ബന്ധങ്ങൾ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല. പ്രിയമുള്ളവരെ, അവിഹിത ലൈംഗിക ബന്ധങ്ങൾ വളരെ വലിയ കുറ്റമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനൂനിൽ വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞിട്ട് പ്രത്യേകമായൊരു കാര്യം അവിടുന്ന് അറിയിക്കുന്നുണ്ട്. സ്വന്തം ഭാര്യമാരിലല്ലാതെ ആ നിലക്ക് അവിവാഹിത ബന്ധം ഒരു അടിമക്ക് പോലും പാടില്ല എന്നുള്ളതാണ്. അല്ലാഹു പറയാണ്, ഫമനിബ്തഗ വറാ അദാലിക ഫഉലൈക ഹുമുൽ അദൂൻ. ഫമനിബ്തഗ, ആരെങ്കിലും ആഗ്രഹിച്ചാൽ, വറാ അദാലിക, തൻ്റെ ഭാര്യമാരോടല്ലാതെ മറ്റൊരാളോട് ആരെങ്കിലും ആഗ്രഹിച്ചാൽ, ഫഉലൈക ഹുമുൽ അദൂൻ, അവർ അതിര് കവിഞ്ഞവരാണ്, അവർ അതിര് ലംഘിച്ചവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സ്വന്തം ഇണയിലല്ലാതെ നമുക്കൊരു ലൈംഗിക വികാരം തോന്നിക്കഴിഞ്ഞാൽ അവർ അതിര് ലംഘിച്ചവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമ്പോൾ ഇന്ന് നമ്മുടെ സമൂഹം എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? തെറ്റായ ലൈംഗിക രീതികൾ ആസ്വദിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതിനെയൊക്കെ ഇസ്ലാം എതിർക്കുന്നുണ്ട്. വ്യഭിചാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? വലാ തഖറബുസ്സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. വലാ തഖറബുസ്സിന, വ്യഭിചാരത്തോട് നിങ്ങൾ അടുപ്പം കാണിക്കരുത്, വ്യഭിചരിക്കരുത് എന്ന് പറയുന്നതിന് പകരം അതിലേക്ക് നിങ്ങൾ അടുക്കാനേ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പന. ഈ ആയത്ത് വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞത് വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്ന് പറയുമ്പോൾ അതിലേക്കുള്ള നോട്ടമാകട്ടെ, അതിനെക്കുറിച്ചുള്ള സംസാരമാവട്ടെ, കേൾവിയാവട്ടെ, വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന സ്പർശനങ്ങളോ വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന ആൺ പെൺ ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളോ ഇതൊന്നും പാടില്ല എന്നാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വലാ തഖറബുസ്സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്, കാരണം അത് മ്ലേച്ഛകരമായ പ്രവർത്തനമാണ്, അത് ദുഷിച്ച മാർഗമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അതിലേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഒരു വിശ്വാസിയുടെ നിലപാട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം ധന്യമാക്കാൻ. വിവാഹം കഴിക്കാനുള്ള പ്രായം എത്തിക്കഴിഞ്ഞാൽ, പെട്ടെന്ന് തന്നെ അതിലേക്കുള്ള സൗകര്യങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ നിർവഹിക്കുക, നമ്മുടെ ജീവിതത്തിലൊരു വിശുദ്ധി ലഭിക്കാനുള്ള കാരണമാണ് വിവാഹമെന്ന് പറയുമ്പോൾ അതിനു വേണ്ടി ഒരുങ്ങാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല വിശുദ്ധിയാർന്ന ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം.

0: പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് കഥ പറയാം. കുരുന്നുകൂട്ടുകാർക്ക് കഥയുടെ തണലൊരുക്കിക്കൊണ്ട് ഇന്നത്തെ കഥ പറയാം എന്ന പ്രോഗ്രാമിൽ ശബ്ദം നൽകിക്കൊണ്ട് അബ്ദുസലാം വീട്ടിയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നും നമുക്കൊരു കുട്ടിക്കഥ പറഞ്ഞാലോ? ബുദ്ധിമാനായ മുയലും ആമവൈദ്യനും. കടലിലെ തിരമാലകൾക്കിടയിൽ മത്സ്യലോകത്തു വല്ലാത്ത കുഴപ്പമായിരുന്നു. സമുദ്രത്തിലെ എല്ലാ ജീവജാലങ്ങളും തീർച്ചയായും കഷ്ടത്തിലായിരുന്നു. കാരണം എന്താണെന്നോ, മത്സ്യങ്ങളുടെ രാജാവിന് വായിൽ എന്തെന്നറിയാത്ത ഭയങ്കര വേദന. എങ്ങനെയാണത് സംഭവിച്ചതെന്നറിയണോ? ഒരു ദിവസം മത്സ്യരാജാവ് തൻ്റെ കൊട്ടാരത്തിന് പുറത്ത് നീന്തുമ്പോൾ വെള്ളത്തിലെന്തോ ഒരു വസ്തു ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കണ്ടു. കണ്ടപ്പോൾ അത് കഴിക്കാൻ നല്ലതാണെന്ന് അദ്ദേഹത്തിന് തോന്നി. ഉടനെ തന്നെ രാജാവ് അത് വിഴുങ്ങി. യോ, ഭയങ്കരം! എന്തോ ഭാഗ്യത്തിനാണത് വിഴുങ്ങാതെ അപ്പോൾ രക്ഷപ്പെട്ടത്. അത് സത്യത്തിൽ ഒരു ചൂണ്ടയായിരുന്നു. അത് അതിൻ്റെ ചെകിളയിൽ വേഗത്തിൽ കുടുങ്ങി. കടലിന് മുകളിൽ ഒരു ബോട്ടിൽ ചില മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാനിട്ട ചൂണ്ടയായിരുന്നു അത്. മത്സ്യരാജാവ് വായിൽപ്പെട്ടത് അപകടകരമായ എന്തോ ആണെന്ന് മനസ്സിലാക്കിയതും സർവശക്തിയും ഉപയോഗിച്ച് അതിനെ കുടഞ്ഞ് പുറത്തേക്ക് കളഞ്ഞു. കയർ പൊട്ടിയെങ്കിലും ചൂണ്ടക്കൊളുത്ത് രാജാവിൻ്റെ വായിൽ തന്നെ കുടുങ്ങിപ്പോയി. അതോടെ അതിന് നല്ല പനിയും വേദനയൊക്കെ തുടങ്ങി. ചൂണ്ടക്കൊളുത്ത് എങ്ങനെ പുറത്തെടുത്ത് രാജാവിനെ സുഖപ്പെടുത്താം എന്നതായിരുന്നു അപ്പോൾ എല്ലാവരുടെയും മുന്നിലെ ചോദ്യം. കടലാമ മുതൽ ചൂരയും തിമിംഗലം വരെയുള്ള സമുദ്രത്തിലെ എല്ലാ ജ്ഞാനികളെയും എന്ത് ചെയ്യാനാകുമെന്നറിയാൻ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. സമുദ്രത്തിലെ വൈദ്യന്മാർ കൗൺസിലിൽ ഇക്കാര്യം തലപുകഞ്ഞ് ചർച്ച ചെയ്തു. ആമയാണ് എല്ലാവരിലും ഏറ്റവും പണ്ഡിതനും വിദഗ്ധനുമായി കണക്കാക്കപ്പെട്ടിരുന്നത്. ആമവൈദ്യൻ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തുന്നതിനും രോഗിക്ക് ഉചിതമായൊരു മരുന്ന് എഴുതുന്നതിനും മുമ്പ് തന്നെ മറ്റു പലരും രാജാവിൻ്റെ നാടിമുടിപ്പ് നോക്കുകയും തൊണ്ടയിലേക്ക് ചികഞ്ഞ് പരിശോധിക്കുകയും ചെയ്തതാണ്. എന്നാലും ആമവൈദ്യൻ തൻ്റെ വിദഗ്ധ പരിശോധനക്കൊരുങ്ങി. ഒടുവിൽ മറ്റ് ഡോക്ടർമാരുമായി കൂടിയാലോചിച്ച ശേഷം മുയലിൻ്റെ കണ്ണുകൾ കൊണ്ട് നിർമ്മിച്ച ലേപനം ഉപയോഗിച്ചാൽ മാത്രമേ രാജാവിൻ്റെ വായിൽ നിന്നും ചൂണ്ടക്കുളത്ത് നീക്കം ചെയ്യാനാകൂ എന്ന് ആമവൈദ്യൻ കണ്ടെത്തി. എല്ലാവരും കൂടി ആമവൈദ്യനെ തന്നെ ഒരു മുയലിനെ കടലിനടിയിലേക്ക് വരാൻ എത്തിക്കാനുള്ള ചുമതലയേൽപ്പിച്ചു. ആ മുയലിൻ്റെ കണ്ണുകളെടുത്ത് ലേപനമുണ്ടാക്കി അത് പുരട്ടി രാജാവിൻ്റെ തൊണ്ടയിൽ നിന്നും ചൂണ്ട എടുത്തു മാറ്റാമല്ലോ. അപ്രകാരം കടൽ തീരത്തെത്തിയ ആമവൈദ്യൻ ഒരു ഉയർന്ന കുന്നിൻ ചുവട്ടിലേക്കാണ് പോയത്. ആമവൈദ്യൻ അവിടെ നിന്നും ദൂരെ മുകളിലേക്ക് നോക്കിയപ്പോൾ ഒരു മുയലച്ചനുണ്ട് തൻ്റെ മാളത്തിൽ നിന്ന് പുറത്തു വന്ന് കാടിൻ്റെ അരികിലൂടെ നടക്കുകയായിരുന്നു. ഉടൻ തന്നെ ആമവൈദ്യൻ കുന്നിൻ മുകളിലേക്ക് കയറാൻ തുടങ്ങി. അതൊരു വല്ലാത്ത കയറ്റം തന്നെയായിരുന്നു കേട്ടോ. ഇത്തരം യാത്രയൊന്നും ശീലമില്ലാത്ത ആമവൈദ്യൻ ശരിക്കും തളർന്നു. ഒരു വിധത്തിൽ കിതച്ചും വലിച്ചും ആമവൈദ്യൻ മുകളിലെത്തി. മുയലച്ചനൊരു സുപ്രഭാതം ആശംസിക്കാൻ മാത്രം മതിയായ ശ്വാസം ബാക്കിയുണ്ടായിരുന്നുള്ളൂ ആമവൈദ്യന്. അത് കേട്ട മുയൽ വളരെ മാന്യമായി ആശംസകൾ തിരികെ നേർന്നു. ഇതൊരു നല്ല ചൂടുള്ളൊരു ദിവസമാണ്. തൻ്റെ തൂവാല പുറത്തെടുത്ത് നെറ്റി തുടച്ച് നഖങ്ങളിലെ മണൽ വൃത്തിയാക്കിക്കൊണ്ട് ആമവൈദ്യൻ പറഞ്ഞു. ഓ, ശരിയാണ്. പക്ഷേ ഇവിടുത്തെ പ്രകൃതി ദൃശ്യങ്ങൾ വളരെ മനോഹരമാണ്. നിങ്ങൾ വെള്ളത്തിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ട് ഇത്രയും മനോഹരമായ പർവ്വതങ്ങൾ കാണാൻ സാധ്യമായതിൽ സന്തോഷിക്കണം. കൊറിയ ഒരു നല്ല രാജ്യമാണെന്ന് നിങ്ങൾ കരുതുന്നില്ലേ? ലോകത്ത് നമ്മുടേതുപോലെ മനോഹരമായ മറ്റൊരു രാജ്യവുമില്ല. പർവ്വതങ്ങൾ, നദികൾ, കടൽത്തീരം, കാടുകൾ, പൂക്കൾ. സ്വന്തം രാജ്യത്തെങ്ങനെ പ്രശംസിച്ചുകൊണ്ട് സംസാരം തുടരാൻ മുയലിനെ അനുവദിച്ചിരുന്നെങ്കിൽ ആമവൈദ്യൻ തൻ്റെ ദൗത്യം മറന്നുപോകുമായിരുന്നു. പക്ഷേ വായിൽ ക്രൂരമായ കൊളുത്തുമായി കഷ്ടപ്പെടുന്ന മത്സ്യരാജാവിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് ആമവൈദ്യൻ മുയലിൻ്റെ സംസാരത്തിലിടപെട്ടു. അതെ അതെ പ്രിയ സുഹൃത്തേ, രാജ്യവും അതിൻ്റെ ഭൂപ്രകൃതിയും വളരെ മനോഹരമാണ്. പക്ഷേ അത് കടലിനടിയിലെ രത്നങ്ങളോടും മരങ്ങളോടും പൂക്കളോടും മധുരമുള്ള ഗന്ധങ്ങളോടും ലോകത്തിലെ മനോഹരമായ മറ്റെല്ലാറ്റിനോടും താരതമ്യപ്പെടുത്താനാവില്ല. മുയൽ ചെവികളിങ്ങനെ കൂർപ്പിച്ചു. അതെല്ലാം അവന് പുതിയതായിരുന്നു. വെള്ളത്തിനടിയിൽ സാധാരണ മത്സ്യവും കടൽപ്പായലും അല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടെന്ന് അവനൊരിക്കലും കേട്ടിട്ടില്ല. അതും അവ ചത്തു ചീഞ്ഞ് കടൽ തീരത്ത് ഒഴുകിയെത്തുമ്പോൾ കണ്ടിട്ടുള്ള അറിവേയുള്ളൂ. ഏതായാലും അവയെക്കുറിച്ച് അവന് സ്വന്തം ആശയങ്ങളുണ്ടായിരുന്നു. അവയുടെ ഗന്ധം ഒട്ടും നല്ലതായിരുന്നില്ല. ഇപ്പോൾ അവൻ വ്യത്യസ്തമായൊരു കഥയായിട്ടാണല്ലോ കേട്ടത്. സുഹൃത്തെ, ദയവായി പറയൂ. തുടർന്ന് ആമവൈദ്യൻ ആഴക്കടലിലെ അടിത്തട്ടിലെ മനോഹരമായ പർവ്വതങ്ങളെയും താഴ്വരകളെയും കുറിച്ചിങ്ങനെ വിശദീകരിക്കാൻ തുടങ്ങി. ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ, പച്ച, നീല, വെള്ള തുടങ്ങി വിവിധ വർണ്ണങ്ങളിലുള്ള അപൂർവ ജലസസ്യങ്ങൾ, സ്വർണത്തിന്റെയും വെള്ളിയുടെയും നിറമുള്ള മരങ്ങൾ, നാനാവർണ്ണങ്ങളിലുമുള്ള പൂക്കൾ, മനോഹരമായ സുഗന്ധദ്രവ്യങ്ങൾ, ഇതൊക്കെ സമുദ്രത്തിനടിയിലുണ്ടെന്ന് ആമവൈദ്യൻ വർണ്ണിച്ചു കൊടുത്തു. നീ പറയുന്ന കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നു. കൂടുതൽ താൽപ്പര്യം തോന്നിയ മുയൽ പറഞ്ഞു, അതെ, കഴിക്കാനും കുടിക്കാനും എല്ലാത്തരം ഭക്ഷണങ്ങളും അവിടെ കിട്ടും, എല്ലാമുണ്ട്. നീ വന്ന് ഞങ്ങളുടെ അതിഥിയാകൂ. നിങ്ങളെ ക്ഷണിക്കാൻ ഞങ്ങളുടെ രാജാവ് എന്നെ അയച്ചിരിക്കുകയാണ്. ഞാൻ വന്നോട്ടെ? സന്തോഷത്തോടെ മുയലച്ഛൻ ചോദിച്ചു. തീർച്ചയായും, നീ എന്റെ പുറത്ത് കയറിക്കോ, ഞാൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാം. അങ്ങനെ മുയലിനെ തന്റെ പുറത്ത് കയറ്റി ആമ കടലിനരികിലേക്ക് നടന്നു. ഇപ്പോ നീ എന്റെ മുൻവശത്തെ തോട് മുറുകെ പിടിക്കൂ, ആമ വൈദ്യം പറഞ്ഞു. നമ്മൾ ഇനി വെള്ളത്തിനടിയിലേക്ക് പോവുകയാണ്. തിരമാലകൾക്ക് താഴെയായി നീല ജലാശയത്തിലൂടെ അവർ ഊളിയിട്ടു. രാജാവിന്റെ കൊട്ടാരത്തിൽ എത്തുന്നതുവരെ അവർ പതിയെ മുന്നോട്ടു നീങ്ങി. ആമ പറഞ്ഞതുപോലെല്ലാം സത്യമാണെന്ന് അവിടെ എത്തിയപ്പോൾ മുയലച്ഛനും ബോധ്യമായി. വർണ്ണശബളമായ സസ്യങ്ങളും ജീവികളും രത്നങ്ങളും എല്ലാം ആമ പറഞ്ഞപോലെ തന്നെ. ആമവൈദ്യൻ മുയലച്ഛനെ രാജ്യത്തിലെ ചില രാജകുമാരന്മാർക്കും അവരുടെ കൂട്ടുകാർക്കുമൊക്കെ പരിചയപ്പെടുത്തി. അവർ അവരുടെ അതിഥിക്ക് കൊട്ടാരത്തിന്റെ കാഴ്ചകളും നിധികളും കാണിച്ചു കൊടുത്തു. അതേസമയം ആമവൈദ്യൻ തന്റെ ദൗത്യത്തിന്റെ വിജയം പ്രഖ്യാപിക്കാൻ മറ്റു വൈദ്യന്മാരുടെ കൗൺസിലിൽ പങ്കെടുക്കുകയായിരുന്നു. എന്നാൽ മുയലച്ഛൻ ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായ സ്ഥലമാണിതെന്ന് കരുതി സന്തോഷപൂർവ്വം മുന്നോട്ടിങ്ങനെ നീങ്ങവേ അവർ സംസാരിക്കുന്നത് പതിയെ കേൾക്കാനിടയായി. എന്തിനാണ് അവനിവിടെ കൊണ്ടുവന്ന് ഇത്രമാത്രം സ്വീകരണങ്ങൾ തന്നതെന്ന് അതിന്റെ പിന്നിലുള്ള കളി അവന് മനസ്സിലായി. കണ്ണുകൾ നഷ്ടപ്പെടുമെന്ന തിരിച്ചറിവിൽ പരിഭ്രാന്തനായ അവൻ തന്റെ കണ്ണുകൾ രക്ഷിക്കാനും ആമയെ സമർത്ഥമായി തന്ത്രപൂർവ്വം നേരിടാനും തീരുമാനിച്ചു. അങ്ങനെ രാജാവിനെ സുഖപ്പെടുത്താൻ താങ്കളുടെ കണ്ണുകൾ നൽകണമെന്ന് രാജകീയ ആരാച്ചാർ മുയലച്ഛനെ മാന്യമായി അറിയിച്ചപ്പോ മുയലച്ഛൻ വളരെ വിനീതമായി പറഞ്ഞു, തിരുമനസ്സേ, രാജാവിന് ഇപ്രകാരം അസുഖമായതിൽ എനിക്ക് വളരെ ഖേദമുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ഉടനടി സഹായിക്കാൻ എനിക്ക് കഴിയാത്തതിൽ എന്നോട് ക്ഷമിക്കണം. കാരണം ഇപ്പോ എന്റെ തലയിലുള്ള ഈ കണ്ണുകൾ എന്റെ യഥാർത്ഥ കണ്ണുകളല്ല, മറിച്ചതൊരു സ്ഫടികം മാത്രമാണ്. കടൽ വെള്ളം എന്റെ കാഴ്ചയെ മോശമാക്കി. അതുകൊണ്ട് എന്റെ സാധാരണ കണ്ണുകൾ പുറത്തെടുത്ത് മണലിൽ കുഴിച്ചിട്ട് ഈ സ്ഫടിക കണ്ണുകൾ ധരിച്ച് സാധാരണയായി വളരെ പൊടി നിറഞ്ഞതോ നനഞ്ഞതോ ആയ കാലാവസ്ഥയിൽ ഈ സ്ഫടിക കണ്ണുകൾ ഞാൻ ഇപ്പോഴാണ് ധരിക്കാറുള്ളത്. അത് മാറ്റി ഞാൻ പുതിയത് കൊണ്ടുവന്നു തരാം. അത് കേട്ടതും രാജസദസ്സിലെ ഉദ്യോഗസ്ഥന്മാരുടെ മുഖമൊക്കെ മങ്ങി. അവർക്ക് എങ്ങനെ ഈ വാർത്ത രാജാവിനോട് അറിയിക്കാൻ പറ്റും? ഇത് നിരാശയല്ലേ ഉണ്ടാവുക? മുയലച്ഛൻ അവരോട് ശരിക്കും സഹതാപം തോന്നി. അവൻ ഇങ്ങനെ പറഞ്ഞു, ഓ, അതിൽ വിഷമിക്കേണ്ട. നിങ്ങൾ എന്നെ കടൽ തീരത്തേക്ക് മടങ്ങാൻ അനുവദിച്ചാൽ ഞാനത് കുഴിച്ചെടുത്ത് ലേപന നിർമ്മാണത്തിനായി കൃത്യസമയത്ത് തിരികെ കൊണ്ടുവന്നു തരാം. അങ്ങനെ ആമവൈദ്യന്റെ പുറകിൽ കയറി മുയലച്ഛൻ ഉടൻ തന്നെ കടലിൽ നിന്നും പുറപ്പെട്ട് കരയിലെത്തി. നിമിഷ നേരം കൊണ്ട് അവൻ ആമവൈദ്യന്റെ പുറത്തുനിന്നും ചാടിയിറങ്ങി. കാട്ടിനുള്ളിലേക്കോടി മറയുന്ന മുയലച്ഛന്റെ വെളുത്ത വാലിന്റെ ഒരു തെല്ലുമാത്രം ഒരു മിന്നായം പോലെ ആമവൈദ്യന്റെ കണ്ണിൽ പെട്ടുള്ളൂ. ആമവൈദ്യൻ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് മുയൽ തന്നെ എങ്ങനെ കബളിപ്പിച്ചു വന്ന കഥ പറയാനായി കടലിലേക്ക് പതിയെ മടങ്ങി. കേട്ട കൂട്ടുകാരെ, ഇതൊരു കേവലം സാങ്കല്പിക കഥ മാത്രമാണ്. ഇതിലൂടെ നമുക്ക് എന്താണ് കിട്ടുക? നമ്മൾ ബുദ്ധിപൂർവം അപകടത്തിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബുദ്ധിപൂർവം പ്രതികരിച്ച് രക്ഷപ്പെടാനുള്ള വഴി നമ്മൾ അന്വേഷിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ബുദ്ധി ശരിക്കു പ്രയോഗിച്ചാൽ, നമ്മൾ എന്തെങ്കിലും അമളി പറ്റിക്കഴിഞ്ഞാൽ, അപകടം പറ്റിക്കഴിഞ്ഞാൽ തുടർന്ന് രക്ഷപ്പെടാനുള്ള സ്കില്ല് നമ്മൾ തന്നെ നേടിയെടുക്കണം. മറ്റൊരു കഥയുമായി അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നാം ഇതുവരെ കേട്ടത് കഥ പറയാം. ശബ്ദം നൽകിയത് അബ്ദുസ്സലാം വിടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: റേഡിയോ സ്വരം. ലോകത്തിനുടയവൻ അല്ലാഹു മാത്രം. ഏകനായ നാഥന്റെ സത്യവാക്യങ്ങൾ സുന്ദരശ്രേഷ്ഠമായ ഈ വരികളിൽ പ്രകടമാണ്. ആലാപനം സിദ്റത്തുൽ മുൻതഹാ.

0: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും പാഠങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്ന ഖുർആൻ പാഠങ്ങളിൽ ഇന്ന് സ്വന്തം ഇച്ഛകളെ ദൈവമാക്കുമ്പോൾ എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നു സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മാഇൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീനി അമ്മാ ബഅദ്. മാന്യ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിലെ 25 അധ്യായം സൂറത്തുൽ ഫുർഖാനിൽ 43 വചനത്തിൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാ അഫഅൻത തകൂനു അലൈഹി വകീല. അറഅയ്ത, നബിയെ, നീ കണ്ടില്ലേ, മനിത്തഖദ ഇലാഹഹു, ഒരാൾ തൻ്റെ ഇലാഹായി സ്വീകരിച്ചിരിക്കുന്നു, ഹവാഹു, അവൻ്റെ ഇച്ഛയെ, അവൻ്റെ ദേഹേച്ഛയെ, അഫ അൻത തകൂനു അലൈഹി വകീല, അങ്ങനെ ഒരാളുടെ മേൽ താങ്കൾ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ അറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാ, തൻ്റെ ദേഹേച്ഛയെ ഇലാഹാക്കിയവനെ, ആരാധ്യനാക്കിയവനെ നീ കണ്ടുവോ? എന്താണ് ഈ ചോദ്യത്തിൻ്റെ പൊരുൾ? പ്രധാനമായും രണ്ട് രൂപത്തിലാണ് മുഫസ്സിരീങ്ങൾ ഈ ആയത്തിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിലൊന്ന്, തൻ്റെ ദേഹം ഇച്ഛിക്കുന്ന, തൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നതിനെയെല്ലാം ദൈവമായി സ്വീകരിക്കുക. കണ്ണിൽ കണ്ടതും കാതിൽ കേട്ടതും അറിഞ്ഞതുമായ, കൗതുകം തോന്നുന്ന, താൽപ്പര്യം തോന്നുന്ന, അത്ഭുതം തോന്നിയ എന്തിനേയും ദൈവമാക്കി ആരാധ്യനായി സ്വീകരിക്കുക. ഇന്നൊരു ദൈവത്തെ ഇഷ്ടപ്പെടുന്നു, പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാതാകുമ്പോൾ ആ ദൈവത്തെ ഒഴിവാക്കുന്നു, മറ്റൊരു ദൈവത്തെ സ്വീകരിക്കുന്നു. പലഹാരങ്ങൾ കൊണ്ടും ദൈവത്തിൻ്റെ രൂപമുണ്ടാക്കുന്നു, ആഗ്രഹം തോന്നുമ്പോൾ അതിനെ ഭക്ഷിക്കുന്നു. ഇങ്ങനെ അവനവൻ്റെ മനസ്സിന് തോന്നിയതുപോലെ ദൈവങ്ങളെ സ്വീകരിച്ചവനെ നീ കണ്ടുവോ? ഇതാണ് അതിൻ്റെ ഒരു വിവക്ഷ. രണ്ടാമത്തേത്, തൻ്റെ ദേഹം, തൻ്റെ മനസ്സ് എന്താണോ ആഗ്രഹിക്കുന്നത്, ഇച്ഛിക്കുന്നത്, അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ദേഹേച്ഛയെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നവൻ, അവൻ തൻ്റെ ദേഹേച്ഛയെ തൻ്റെ ആരാധ്യനായി സ്വീകരിച്ചിരിക്കുന്നു, തൻ്റെ ആഗ്രഹങ്ങളെ തൻ്റെ ദൈവത്തെപ്പോലെ കരുതുന്നു, ആ ആഗ്രഹങ്ങളെ ദൈവിക നിയമങ്ങൾ പോലെ അയാൾ തെറ്റാതെ അനുസരിക്കുകയും ചെയ്യുന്നു. ഇതാണ് അതിന് നൽകപ്പെട്ടിട്ടുള്ള മറ്റൊരു വ്യാഖ്യാനം. രണ്ടും അർത്ഥത്തിൽ ഒന്നു തന്നെയാണ്. അഥവാ, തന്നിഷ്ടം പോലെ ദൈവങ്ങളെ സ്വീകരിക്കുന്നവൻ തൻ്റെ ഇഷ്ടങ്ങൾക്കാണ് പരിഗണന കൊടുക്കുന്നത്. അതേപോലെ തന്നെ തൻ്റെ ദേഹേച്ഛ പറയുന്നതുപോലെ എല്ലാം പ്രവർത്തിക്കുന്നവൻ ദേഹേച്ഛയുടെ അടിമയായി മാറുകയാണ്. അപ്പോൾ തൻ്റെ യജമാനൻ, തൻ്റെ റബ്ബ് ആരാകുന്നു? തൻ്റെ ദേഹേച്ഛയായിത്തീരുന്നു. അങ്ങനെ ഇച്ഛകൾക്കനുസരിച്ച് അയാൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഗുരുതരമായ പാപമായി, ഏറ്റവും വലിയ വഴികേടായി പരിചയപ്പെടുത്തുന്നതും ദേഹേച്ഛയെ പിൻപറ്റുക എന്ന തിന്മയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 28 സൂറത്തുൽ ഖസസിലെ 50 വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ അദല്ലു മിമ്മനിത്തബഅ ഹവാഹു ബിഗൈരി ഹുദം മിനല്ലാഹ് ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമദ്ദാലിമീൻ. വമൻ അദല്ലു, ഏറ്റവും വലിയ വഴിപിഴച്ചവൻ ആരാണുള്ളത്? മിമ്മനിത്തബഅ ഹവാ, തൻ്റെ ദേഹേച്ഛയെ അയാൾ പിൻപറ്റുന്നു, ബിഗൈരി ഹുദം മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള ഒരു മാർഗദർശനത്തിൻ്റെയും പിൻബലമില്ലാതെ. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമദ്ദാലിമീൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ളാലിമീങ്ങളെ നെർവഴിയിലാക്കുകയില്ല. അപ്പോൾ യാതൊരു പ്രമാണത്തെയും പിൻപറ്റാതെ ഒരു മാർഗദർശനത്തെയും അനുസരിക്കാതെ തൻ്റെ ഹവയെ തൻ്റെ ദേഹേച്ഛയെ പിൻപറ്റുന്നവനേക്കാൾ വഴിപിഴച്ചവൻ വേറെയില്ല എന്നു മനസ്സിലാക്കണമെന്നും അവർ വാലിമീങ്ങളും അക്രമികളുമാണ് എന്നുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മാത്രമല്ല ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇപ്രകാരമാണ്: ഫഇല്ലം യസ്തജീബു ലക ഫഅലം അന്നമാ യത്തബിഊന അഹ്വാഅഹും. നബിയെ, അവർ താങ്കൾക്ക് ഉത്തരം നൽകുന്നില്ലെങ്കിൽ അറിയുക, അവർ അവരുടെ ദേഹേച്ഛയെയാണ് പിൻപറ്റുന്നത്. ഈ പറഞ്ഞതിൽ വളരെ വലിയ ഒരു ആശയമുണ്ട്. എന്താണത്? നാം പിൻപറ്റേണ്ടത്, അല്ലെങ്കിൽ മനുഷ്യർ പിൻപറ്റേണ്ടത്, അവരിലേക്ക് നിയോഗിതനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെയാണ്, ആ പ്രവാചകൻ്റെ ചര്യകളെയാണ്. അതാണ് ശരിയായ മാർഗദർശനം. കാരണം പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുള്ളത് ബിൽഹുദ വ ദീനിൽ ഹഖ്, സന്മാർഗമായിക്കൊണ്ടും സത്യമതവുമായിക്കൊണ്ടാണ് അവരയച്ചിട്ടുള്ളത്. ആ സന്മാർഗത്തെ പിൻപറ്റാതെ പ്രവാചകന്മാർക്ക് ഉത്തരം നൽകാതിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് സ്വന്തം ദേഹേച്ഛയെ പിൻപറ്റലാണ്. ഫഇല്ലം യസ്തജീബു ലക്, നബിയെ, അവർ താങ്കൾക്ക് ഉത്തരം നൽകുന്നില്ലെങ്കിൽ, താങ്കളെ അവർ അനുസരിക്കുന്നില്ലെങ്കിൽ, ഫഅലം, താങ്കൾ അറിയണം, അന്നമാ യത്തബിഊന അഹ്വാഅഹും, അവർ അവരുടെ ഇഷ്ടങ്ങളെ തന്നിഷ്ടങ്ങളെയാണ് പിൻപറ്റുന്നത്. വമൻ അദല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനത്തെ ഒഴിവാക്കി സ്വന്തം ഇഷ്ടത്തെ പിൻപറ്റുന്നവനേക്കാൾ വലിയ വഴിപിഴച്ചവൻ വേറെയാരാണുള്ളത്? അതുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനവുമായി വന്നിട്ടുള്ള പ്രവാചകന്മാരെയും അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മാർഗദർശകമായ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിനെയും പിൻപറ്റുമ്പോഴാണ് ഒരാൾക്ക് യഥാർത്ഥ വഴിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നത്. എന്നാൽ അതിനെയെല്ലാം മാറ്റി നിർത്തിയിട്ട് മറ്റുള്ളവരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റിയാൽ അത് ഏറ്റവും വലിയ വഴിപിഴവായിരിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത്. സൂറത്തുൽ ജാസിയയിലെ 18-ാമത്തെ ആയത്തിലൂടെ പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നതും അത് തന്നെയാണ്. സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംരി ഫത്തബിഅഹാ, നബിയെ, താങ്കളെ നാം തെളിഞ്ഞ ഒരു പാതയിൽ ശരിയായ ശരീഅത്തിൻ്റെ മാർഗത്തിലാക്കിയിരിക്കുന്നു, താങ്കൾ അത് മാത്രമാണ് പിൻപറ്റേണ്ടത്. വലാ തത്തബിഅ അഹ്‌വാ അല്ലദീന ലാ യഅലമുൻ, അറിവില്ലാത്ത ആളുകളുടെ തന്നിഷ്ടങ്ങളെ താങ്കൾ പിൻപറ്റാൻ പാടില്ല. അപ്പോൾ മനുഷ്യന് അവൻ്റെ ഹൃദയത്തിൽ തോന്നുന്ന തോന്നലുകളോ ഇഷ്ടങ്ങളോ അല്ല യഥാർത്ഥ മാർഗദർശനം, മറിച്ച് അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനമാണ് യഥാർത്ഥ മാർഗദർശനം. അതിനെ പിൻപറ്റുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ദേഹേച്ഛയെ ഒഴിവാക്കൂ, സ്രഷ്ടാവിൻ്റെ മാർഗദർശനത്തെ പിൻപറ്റൂ എന്നാണ് പരിശുദ്ധ ഖുർആൻ നൽകുന്ന വളരെ വലിയൊരു പാഠം. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. وصلى الله على نبينا محمد وآله وصحبه اجمعين والحمد لله رب العالمين
0: ما شاء الله جزاكم الله خيرا നാം കേട്ടത് ഖുർആൻ പാഠങ്ങൾ സ്വന്തം ഇച്ഛകളെ ദൈവമാക്കുമ്പോൾ എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മകൻ തൻ്റെ വാഹനത്തിലൊരു ബൈക്കിൽ കയറ്റിയിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് തൻ്റെ ഉമ്മയെയും അച്ഛനെയും അമ്മയെയും ഇറക്കുകയാണ്. നമ്മളിങ്ങനെ ഇറക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന എന്താണ്, അവിടെ ഇറക്കിയിട്ട് അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് അവിടെ ഇറക്കിയതാവും എന്ന് വിചാരിക്കും. പക്ഷേ അവരുടെ സെഞ്ചിയും ബാഗും ഒക്കെ റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവിടെ ഉപേക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് യഥാർത്ഥത്തിൽ ആ ഒരു സീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുപാട് ഈ ഫ്ലോറിൽ നിന്ന് പലരുടെയും സംസാരങ്ങളും അനുഭവങ്ങളും ചിന്തകളും ഒക്കെ നമ്മൾ കേട്ടവരാണ്. എന്നിരുന്നാലും ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ നമുക്ക് കേൾക്കുകയാണെങ്കിൽ നമ്മൾ അധികം ചെയ്യാറില്ല, ഇത്ര സംഭവങ്ങൾ അവിടെ നടന്നു ഇവിടെ നടന്നു. ചില കാഴ്ചകൾ നമ്മുടെ കൺമുമ്പിൽ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം, അതൊരു റീൽസിന് വേണ്ടി ആര് ചെയ്തതൊന്നുമല്ല, റിയലി അത് നമുക്കങ്ങനെ അതിന് കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഏതായിരുന്നാലും ഈ ഒരു വിഷയം നമ്മളൊക്കെ പിന്നെ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വിഷയം തന്നെയാണ്.
1: അല്ല, ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈയൊരു സർക്കാർ വന്നതിന് ശേഷം തുടങ്ങിയൊരു വലിയൊരു പ്രൊജക്റ്റാണ് വയോജനങ്ങൾക്കുള്ള പുതിയൊരു ഡിപ്പാർട്ട്മെൻ്റ് വകുപ്പ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയും. പലരും വളരെയധികം പ്രതീക്ഷയിലാണ് അത് കണ്ടത്. പക്ഷേ ഞാൻ വ്യക്തിപരമായിട്ട് ഒരു ആശങ്കയിൽ കൂടിയാണ് കാണുന്നത്. എന്താച്ചാൽ വയോജനങ്ങൾക്ക് എത്ര വകുപ്പ് ഉണ്ടായെന്നൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ അതിൽ വേറൊരു സംഭവം കൂടിയുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു ഒരു ഉപ്പയെയും ഒരു ഉമ്മയെയും ഒരു അച്ഛനെയും ഒരു അമ്മയെയും മകൻ വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നതാണ്. എന്നാൽ പുതിയ കാലഘട്ടത്തിലെ കേരളത്തിലെ വീടുകൾ വൃദ്ധസദനങ്ങളായി മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കാരണം പുതിയ കാലഘട്ടത്തിൽ യൂറോപ്പിലേക്കും അതുപോലെ തന്നെ ഒരു വെസ്റ്റേൺ കൺട്രീസിലേക്കുള്ള കുത്തൊഴുക്ക് കൂടുതലായിട്ട് വരുന്നൊരു സമയം നമുക്കറിയാം. കാരണം ട്രെൻഡ് മാറി. കാരണം അവിടെ പോവുക, അവിടെ സെറ്റിൽഡ് ആവുക, അവിടെ പഠിക്കാൻ പോവുക, പിന്നെ അവിടെ സെറ്റിൽഡ് ആവുക, അവിടെ ജോലിയാവുക, പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഗൾഫിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും പോയ പോലെയല്ല. കാരണം പണ്ട് കാലത്ത് ഗൾഫിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും ആളുകൾ പോയിരുന്നില്ല. പിന്നെ ഇപ്പം എന്താ യൂറോപ്പിലേക്കും ജർമ്മനിയിലേക്കും പോകുന്നത് കൊണ്ട് എന്ന് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. യൂറോപ്പിനെ ജർമ്മനി എടുത്തു പറയുന്നില്ല, പൊതുവെ അത്തരം വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അപ്പം അതുപോലെയല്ല എന്ത് ഇത്. ആ രാജ്യത്തിൻ്റെ ഒരു നിയമം വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉണ്ടാക്കുന്ന റെമിറ്റൻസിൻ്റെ, അവിടെ ഉണ്ടാക്കുന്ന പണത്തിൻ്റെ ഇത്ര പേഴ്സൻറ്റേജ് മാത്രമാണ് എന്ത് ചെയ്യുക, നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് അയക്കാൻ പറ്റുള്ളൂ. ബാക്കി പണം അവിടെ ചെലവഴിക്കണം എന്നുള്ളതാണ് എന്ത്, ആ നാട്ടിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി അവരുണ്ടാക്കിയിട്ടുള്ള നിയമം. പക്ഷേ മിഡിൽ ഈസ്റ്റിൽ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എൻ്റെ ഉപ്പ ഗൾഫുകാരനായിരുന്നു, നമുക്കറിയാം. അപ്പോൾ ഉപ്പ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന പണം ഇനിയിപ്പോൾ ഒരു രൂപ പോലും നമുക്ക് എടുത്തു വെക്കാതെ നാട്ടിലേക്ക് അയക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പ്രവാസികളെന്ന് പറയുന്ന ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പോയ ആളുകൾ എന്ത് ചെയ്യും, തിരിച്ചും കൊണ്ടുവരുമായിരുന്നു. അവിടെ സെറ്റിൽഡ് ആകുന്ന അവസ്ഥ ന്യൂനാലുലപക്ഷം ആയിരുന്നു അന്ന്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. കാരണം ഇത്രയും ഉണ്ടാക്കിയ പണത്തിൻ്റെ ഇത്ര പെർസെൻറ്റേജ് മാത്രം നാട്ടിലേക്ക് അയക്കാൻ പറ്റുന്നതോടുകൂടി ബാക്കി പണം അവിടെ ചിലവഴിക്കണം എന്ന് പറയുമ്പോൾ അവരവിടെ വീട് വാങ്ങുകയാണ്, അവിടെ കാറ് വാങ്ങുകയാണ്, അവിടെ സെറ്റിൽഡ് ആവുകയാണ്, അവിടെ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവരവിടുത്തെ റെസിഡൻസായി മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള അച്ഛനും അമ്മയും ഉപ്പയും ഉമ്മയൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു വൃദ്ധന്മാരായി നമ്മുടെ വീടുകളിൽ കഴിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഈ അച്ഛൻ ഉപ്പാനി ഉമ്മാനി ഇങ്ങനെ ഉപേക്ഷിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു വീട് നമ്മളിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ, ഇന്നത്തെ സമകാലീന സാഹചര്യത്തിലെ വൃദ്ധസദനങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തരമൊരു ഡിപ്പാർട്ട്മെൻറ്റ് വന്നപ്പോൾ പ്രതീക്ഷയോടൊപ്പം തന്നെ എന്ത് വന്നു, ആശങ്കയും വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം.
0: ഈ വകുപ്പിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ട് പല അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവാം. പക്ഷേ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ നമുക്ക് ഒരിക്കലും കാണാതിരിക്കാൻ കഴിയില്ല.
1: തീർച്ചയായും.
0: കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ പ്രായം ചെന്ന ആളുകൾ, ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ വിഷയം തന്നെ, ഈ വിദേശത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടിൽ വീട്ടിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർക്കെതിരെയുള്ള അക്രമങ്ങളും അതിക്രമങ്ങളും എത്രത്തോളം വെച്ചാൽ, പ്രായം ചെല്ലുന്ന അമ്മമാരെ അടുക്കൽ പോലും പോയിട്ട് ലൈംഗികമായിട്ടുള്ള അക്രമങ്ങൾ വരെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഏതായാലും ഇവർ ഒറ്റപ്പെട്ട് ഇരിക്കുമ്പോൾ അവരെ പരിചരിക്കാൻ കൂടുതലൊരു കെയർ നൽകുക എന്നതാണ് ഈ ഒരു വകുപ്പ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അവർക്കെതിരെയുള്ള പീഡനങ്ങളും അക്രമങ്ങളും അവർക്ക് ജീവിക്കേണ്ട ജീവിത സാഹചര്യങ്ങളും കൃത്യമായൊരു വകുപ്പ് കെയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. പിന്നെ അവരുടെ മാതാപിതാക്കളെ നോക്കാത്ത മക്കളുടെ സ്വത്ത് വരെ ഇവർക്ക് കണ്ട് കെട്ടിക്കൊടുക്കും എന്ന് പറയുന്ന ചില നിലപാടുകളൊക്കെ ഈ ഒരു വകുപ്പ്
1: രൂപീകരിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്.
0: അതെ, അപ്പോൾ നിർബന്ധമായിട്ടും ഇത് ഓരോ പൗരൻ്റെയും ബോധ്യവും ബാധ്യതയുമാണ് എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ വേണ്ടി കൂടി ഒരു വകുപ്പ് നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം.
1: അല്ല, ഞാൻ പറഞ്ഞു വെച്ചാലേ പ്രതീക്ഷയുണ്ട്, പക്ഷേ ഇത്തരമൊരവസരത്തിലേക്ക് നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും എത്തിയല്ലോ എന്ന് ആലോചിക്കുമ്പോഴുള്ളൊരു ആശങ്കയാണ് ഞാൻ വ്യക്തിപരമായിട്ട് പങ്കുവച്ചത്.
0: അതിൽ വിശ്വാസികളായ അല്ലെങ്കിൽ ഒരു മുസ്ലിമായി ജീവിക്കുന്ന നമ്മൾ ആ വിഷയത്തിൽ മറ്റുള്ളവരെക്കാളും ഏറെ ഗൗരവത്തിൽ കാണേണ്ട വിഷയമുണ്ട്. കാരണം നമുക്ക് ഇസ്ലാമിക അധ്യാപനങ്ങൾ അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് എന്ന് മാത്രമല്ല, അതുമായി നമുക്ക് വലിയ ഒരു ബന്ധം, നമ്മുടെ സ്വർഗം പോലും അല്ലെങ്കിൽ പാരിത്രികമായൊരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന നമുക്ക് അവിടെ നമുക്ക് തീർച്ചയായും രക്ഷ ശിക്ഷ വരാനുണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത് കാരണം തീർച്ചയായും അത് നമ്മെ മരണാനന്തര ജീവിതത്തെ കൂടി ബാധിക്കുന്നൊരു വിഷയമാണെന്ന ഗൗരവത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ സമീപനങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്.
1: നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉപ്പയും ഉമ്മയും എങ്ങനെ നോക്കിക്കാണണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഒരു കാരണവശാലും അത്തരം ഒരവസ്ഥ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, വരുത്തരുത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ സൂക്ഷിക്കേണ്ടുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ എന്താ ഉപ്പയുമായി ബന്ധപ്പെട്ട ചില അധ്യാപനങ്ങൾ ഇസ്ലാം പറയുമ്പോൾ പോലും എന്താ വെച്ചാൽ സ്വന്തം മകൻ്റെ പോക്കറ്റിൽ നിന്ന് ചോദിക്കാതെ പണമെടുക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ഉപ്പാക്കുണ്ട് അല്ലേ? അവന് എത്ര കോടികൾ സമ്പാദിച്ചാലും അവ ചോദിക്കാടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ആ പുതിയ കാലഘട്ടത്തിൽ മക്കൾ വലുതാവുമ്പോൾ എന്ത് ചോദിച്ചാൽ അതൊക്കെ മറന്നു പോകുന്നു എന്നുള്ളതാണ്. എന്ത്
0: വെറും വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് ചുരുങ്ങും
1: ചുരുങ്ങും. പക്ഷെ അവരോട് തിരിച്ചറിയണം വെച്ചാൽ, ഇന്ന് ഞാനൊരു കഥ കേട്ടൊരു ഓർമ്മയുണ്ട്. വീട്ടിലെ വല്യപ്പ മരണപ്പെട്ടു. മരണപ്പെട്ടപ്പോൾ ഉപ്പാക്ക് ഭക്ഷണം കൊടുത്തിരുന്ന പ്ലേറ്റ് മകനെടുത്ത് വലിച്ചെറിയാണ്. അപ്പോൾ ആ മകൻ്റെ കൊച്ചുമകൻ ആ തൊടുവിൽ പോയിട്ട് ആ പ്ലേറ്റ് എടുത്ത് കൊണ്ടുവന്നിട്ട് എടുത്തു വെക്കുന്നുണ്ട്. അപ്പോൾ അത്ഭുതത്തോടു കൂടി ഈ കുട്ടിയുടെ ഉപ്പ ചോദിക്കുകയാണ്, എന്തേ എടുത്തു കൊണ്ടുവന്നിരിക്കണമെന്ന്. അപ്പോൾ മകൻ പറഞ്ഞ മറുപടി എന്താ വെച്ചാൽ, ഉപ്പാക്ക് കൊടുത്ത ഭക്ഷണം കൊടുക്കാൻ ഉപയോഗിച്ച പ്ലേറ്റാണിത്, ഇത് ഞാൻ എടുത്തു വെക്കുന്നത് നിങ്ങൾ വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം തരാൻ പ്ലേറ്റ് വേണ്ടേ? നിഷ്കളങ്കമായ ചോദ്യമാണ്. അപ്പോൾ നമ്മുടെ മക്കൾ എങ്ങനെയാണ് നമ്മുടെ ഉപ്പയോടും ഉമ്മയോടും നമ്മൾ പെരുമാറുന്നത് കാണുന്നത്, അതായിരിക്കും അവർക്ക് എന്ത് ചെയ്യുക,
0: തിരിച്ചും
1: തരിക എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകും.
2: Tune to reality.
3: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനിന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതിക വിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
4: പീസ് റേഡിയോയിൽ ഇനി റിയാദുസ് സ്വാലിഹീൻ. ശ്രോതാക്കളോടൊപ്പം സംവദിക്കുന്നു മുജീബ് റഹ്മാൻ സ്വലാഹി.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലദ്ദാലിമീൻ വസ്സലാത്തു വസ്സലാമുൽ അത്തമ്മാനിൽ അക്മലാൻ അലൽ മബ്ഊസി റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹദീസ് ജിബ്രീലുമായി ബന്ധപ്പെട്ട വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങളാണ് അല്പാൽപമായി ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഷഹാദത്തുർ പൂർണ്ണമാകണമെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് നാം സാക്ഷ്യപ്പെടുത്തുന്ന നമ്മുടെ ഷഹാദ, അത് പരിപൂർണമാകണമെങ്കിലുള്ള നിബന്ധനകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു വച്ചത്. ഇത്തിബാഅ് വേണമെന്നാണ്. ഇത്തിബാഅ് ഇല്ലാതെ ചെയ്യുന്ന ഇബാദത്തുകൾ അസ്വീകാര്യമാണെന്നും തിരസ്കരിക്കപ്പെടുന്നതാണെന്നും നമ്മൾ മനസ്സിലാക്കി. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. സദുദ്ദേശമുണ്ടായാലും ചെയ്യുന്ന കാര്യങ്ങൾ ദീന് സ്ഥിരപ്പെട്ടതാണെങ്കിലും ചെയ്യുന്ന രീതി സ്ഥിരപ്പെട്ടതല്ലെങ്കിൽ ആ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് വ്യക്തമാക്കുന്ന പ്രസിദ്ധമായ ഒരു സംഭവമാണ് സുനനുദ്ദാരിമിയിൽ ഉദ്ധരിച്ചിട്ടുള്ള ആ സംഭവം. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പള്ളിയിൽ കുറച്ചാളുകൾ വട്ടമിട്ടിരുന്നുകൊണ്ട് ദിക്ർ ചെല്ലുകയാണ്. അവരിൽ ഒരാൾ കബ്ബിറൂമി ആ ഫയുഖബ്ബിറൂനമി ആ, നൂറു തവണ അള്ളാഹു അക്ബർ എന്ന് പറയൂ. അപ്പോൾ അവർ നൂറു തവണ അള്ളാഹു അക്ബർ പറയും. ഹല്ലിലൂമി ആ ഫയുഹല്ലിലൂനമി ആ, നൂറു തവണ ലാ ഇലാഹ ഇല്ലല്ലാ പറയൂ. അപ്പോൾ നൂറു തവണ അവർ ലാ ഇലാഹ ഇല്ലല്ലാ പറയും. സബ്ബിഹൂമി ആ ഫയുസബ്ബിഹൂനമി ആ, നൂറു തവണ സുബ്ഹാനല്ല പറയാൻ ആവശ്യപ്പെടുമ്പോൾ നൂറു തവണ അങ്ങനെ ചെയ്യും. ഇങ്ങനെ പള്ളിയിൽ ഹൽക്കയായി വട്ടത്തിലിരുന്നു കൊണ്ട് അവർ ദിക്ർ ചെല്ലുകയാണ്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ തക്ബീർ ചെല്ലുകയാണ്, തഹ്ലീൽ ചെല്ലുകയാണ്, തസ്ബീഹ് നിർവഹിക്കുകയാണ്. ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദീനിൽ സ്ഥിരപ്പെട്ടു വന്നതാണ്. തക്ബീറിൻ്റെ പ്രാധാന്യം, തഹ്ലീലിൻ്റെ പ്രാധാന്യം, തസ്ബീഹിൻ്റെ പ്രാധാന്യം, ഇതൊക്കെ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നതാണ്. നൂറു തവണ ഒരാൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ അവൻ്റെ മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്നും അത് സമുദ്രത്തിലെ നുരകൾക്ക് സമാനമാണെങ്കിൽ പോലും അല്ലാഹു പുറത്തു കൊടുക്കുമെന്നും സ്വഹീഹായ ഹദീസിൽ വന്നതാണ്. എന്നിട്ടും അങ്ങനെയൊക്കെ സ്ഥിരപ്പെട്ട് വന്നതായിട്ട് പോലും മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അംഗീകരിച്ചില്ല. അവരെ പള്ളിയിൽ നിന്ന് അദ്ദേഹം മാറ്റി ഓടിച്ചു. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ തിന്മകൾ എണ്ണിക്കൂടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പുണ്യകർമ്മങ്ങളൊന്നും പാഴായിപ്പോകുകയില്ല എന്ന് ഞാൻ ഉറപ്പു നൽകാം. മുഹമ്മദ് നബിയുടെ സമൂഹമേ, എത്ര പെട്ടെന്നാണ് നിങ്ങൾ നാശത്തിൽ ചെന്ന് ചാടുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുജരന്മാർ മുതവാഫിറൂൻ ഇവിടെ ധാരാളമുണ്ട്. അവിടുന്ന് ഉപയോഗിച്ച, റസൂലുള്ള ഉപയോഗിച്ച വസ്ത്രങ്ങൾ നുരുമ്പിപ്പോയിട്ടില്ല. വഹാദിഗി സിയാബു ലം തബില വആനിയത്തുഹു ലം തുക്സർ, അദ്ദേഹം ഉപയോഗിച്ച പാത്രങ്ങൾ ഉടഞ്ഞു പോകുന്നതിന് മുമ്പ്, അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ദ്രവിച്ചു പോകുന്നതിന് മുമ്പ്, വളരെ പെട്ടെന്ന് എന്നർത്ഥം. നിങ്ങൾ ദീനിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുകയാണോ? ഫിത്നയുടെ കവാടങ്ങൾ തുറക്കുകയാണോ? വല്ലദി നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ഇന്നക്കും നഅലാ മില്ലത്തിൻ ഹിയ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയേക്കാൾ ഏറ്റവും ഉത്തമമായ ഒരു ചര്യയിലാണോ നിങ്ങൾ? അതല്ല നിങ്ങൾ കുഴപ്പത്തിൻ്റെ വഴികേടിൻ്റെ വാതായനം തുറക്കുകയാണോ എന്ന് മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അവരോട് ചോദിച്ചു എന്നാണ്. അവർ പ്രതികരിച്ചു, യാ അബ അബ്ദുറഹ്മാൻ, മാറദിനാ ഇല്ലൽ ഖൈറ, ഞങ്ങൾ നല്ലതേ വിചാരിച്ചിട്ടു, നല്ലതല്ലേ, ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ, തസ്ബീഹ് ചൊല്ലല്ലേ നല്ല കാര്യമല്ലേ, തെഹ്ലീൽ ചൊല്ലല്ലേ നല്ല കാര്യമല്ലേ എന്നവർ പ്രതികരിച്ചപ്പോൾ അബ്ദുല്ലാഹു ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വഖം മിൻ മുരീദിൻ ലിൽ ഖൈരി ലൻ യുസീബ, നന്മ ഉദ്ദേശിക്കുന്ന എത്ര എത്ര ആളുകളാണ് അവർക്കത് നേടാൻ കഴിയാതെ പോകും, നേടാനേ കഴിയില്ല. കാരണം ആ നന്മകൾ ലഭിക്കണമെങ്കിൽ, അത് ഖൈറായി മാറണമെങ്കിൽ, അതിൽ ഏറ്റവും പ്രധാനമാണ് ഇത്തിബാഉ റസൂൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഷഹാദത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന വിധം ഇബാദത്തുകൾ നിർവഹിക്കുക എന്ന് പറയുന്നത്. ആ ഒരു മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് പുണ്യമാണെന്ന് ധരിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ അത് പുണ്യമായി പരിഗണിക്കുകയില്ല, അത് വഴികേടാൻ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അവരോട് ചോദിച്ചത്, നിങ്ങൾ വഴികേടിൻ്റെ വാതായനം തുറക്കുകയാണോ എന്നാണല്ലോ. തസ്ബീഹ് ചൊല്ലുന്നതിനെ കുറിച്ചാണ് ഇവിടെ വഴികേടെന്ന് പറഞ്ഞത്. ഈ രീതിയിൽ, ഈ പ്രത്യേകമായ രീതിയിൽ തസ്ബീഹ് ചൊല്ലുന്നതിനെ, തെഹ്ലീൽ നിർവഹിക്കുന്നതിനെ, തക്ബീർ ചൊല്ലുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം ഫിത്നയുടെ കമാടം എന്ന് വിശേഷിപ്പിച്ചത്. എന്തുകൊണ്ട്? ഈ രീതിയിൽ ഇബാദത്ത് നിർവഹിക്കാൻ റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ്. ഈ ഒരു അസർ സ്വഹീഹാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അസ്സിൽസിലത്തുൽ അഹാദീസ് അസ്വഹീഹ എന്ന് പറയുന്ന ഷേഖ് അൽബാനി റഹിമഹുല്ലയുടെ ഹദീസ് ക്രോഡീകരണത്തിൽ 2005 നമ്പറായി ഈ ഹദീസ് ചേർത്തതായി നമുക്ക് കാണാം. അപ്പോൾ ഷഹാദത്തിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞു. പിന്നെ ഷഹാദത്തിനെ കുറിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമസ്കാരത്തെക്കുറിച്ചാണല്ലോ റസൂലുള്ള പറഞ്ഞത്. നമസ്കാരത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വൻ തുഖീമസ്വല, നമസ്കാരം നിർവഹിക്കണം, തുഖീമസ്വലാത്ത, നമസ്കാരം നിർവഹിക്കണം, അങ്ങനെയാണ്. ഷഹാദത്ത് കഴിഞ്ഞാൽ പിന്നീട് ഇസ്ലാമിൽ ഏറ്റവും പ്രധാനമാണല്ലോ നമസ്കാരം, ആ നമസ്കാരം നിലനിർത്തണം എന്നാണ് രണ്ടാമതായി ഇസ്ലാമിനെക്കുറിച്ചുള്ള പരാമർശത്തിൽ റസൂലുള്ള പറഞ്ഞിട്ടുള്ളത്. നമസ്കാരത്തെക്കുറിച്ചുള്ള അതിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും ഒക്കെ നമുക്കറിയാം. ദീനിൻ്റെ തൂണാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുമക്ക് ഇസ്ലാമിനെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ റസൂലുള്ള നമസ്കാരത്തെക്കുറിച്ച് പറയുന്ന ആ സന്ദർഭത്തിൽ പറഞ്ഞു, നമസ്കാരം ദീനിൻ്റെ തൂണാണ്, ദീനനെ നിലനിർത്തുന്ന സ്തംഭമാണ് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ദീനിൽ നിന്ന് അവസാനമായി നഷ്ടപ്പെട്ടു പോകുന്നത് നമസ്കാരമാണ്. വഅവ്വലുമാ യുഹാസബു അലൈഹിൽ അബ്ദു യൗമൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ ഒരടിമ ആദ്യമായി വിചാരണ നേരിടേണ്ടി വരുന്നതും നമസ്കാരത്തെക്കുറിച്ചാണ്. നമസ്കാരത്തിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയുമായി ബന്ധപ്പെട്ട് ഇസ്റാ മിഅ്റാജിൻ്റെ ഹദീസിൽ നിന്നും നമുക്ക് അറിയാം. നരകാവകാശികളോട്, നിങ്ങൾ നരകത്തിൽ പ്രവേശിക്കാനുള്ള കാരണമെന്താണ് എന്നന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത്, ലം നഖുമിനൽ മുസല്ലീൻ എന്നാണ്. ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല എന്നാണ് അഹ്ലു സഖർ, സഖർ എന്ന നരകത്തിൽ കിടക്കുന്ന ആളുകൾ നൽകുന്ന ഉത്തരം. വഅന്ന സ്വലാത തൻഹ, ഇന്ന സ്വലാത തൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, എന്ന് നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വഅഖിമി സ്വലാത്ത്, നമസ്കാരം താങ്കൾ നിലനിർത്തണം. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ഷായി വൽ മുങ്കർ, തീർച്ചയായും നമസ്കാരം മ്ലേച്ഛവൃത്തികളിൽ നിന്നും ദുരാചാരങ്ങളിൽ നിന്നും തടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യോപദേശങ്ങളിൽപ്പെട്ടതാണ് നമസ്കാരം നിലനിർത്തണം എന്ന കാര്യം. മരിക്കുന്ന സമയത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം

0: ശാസ്ത്രീയത്തിൻ്റെ മുഖ്യഭാഗവും മുഴുവൻ ഭാഗവും യഥാർത്ഥത്തിൽ അസ്വലാത്തവമാ മലക്കത്ത് അയ്മാനുകും എന്നായിരുന്നു എന്നാണ്. ആമത്ത് വസ്യ അങ്ങനെയായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു തആലാനു പറയുന്നു. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആലാനുവും സമാനമായ ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ള അങ്ങനെ റസൂലുള്ളയുടെ ഉപദേശത്തെ സംബന്ധിച്ച്. കാന ആഖിറു കലാമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വലാ വമാ മലക്കത്ത് അയ്മാനുകും. റസൂലുള്ളയുടെ അന്ത്യോപദേശം നമസ്കാരത്തെ സംബന്ധിച്ചും അടിമകളെക്കുറിച്ചുമായിരുന്നു എന്ന് അലി റളിയല്ലാഹു തആലാനുവും പറഞ്ഞതായി ഇബ്നു മാജ റഹിമഹുള്ള ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം നമസ്കാരത്തിൻ്റെ പ്രാധാന്യമാണ്. സൂറ അൽ മുഅ്മിനൂനിൽ വിശ്വാസികളെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ആദ്യം അല്ലാഹു തആല പറയുന്നത് നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവർ എന്നാണ്. ഒരു അഞ്ചെട്ട് സ്വഭാവങ്ങൾ പറഞ്ഞ ശേഷം ആ വിഷയം അവസാനിപ്പിക്കുന്നതും നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. വല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. ഇങ്ങനെ ധാരാളം ഹദീസുകൾ നമസ്കാരത്തിൻ്റെ മീസത്സ് അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ ഫലായിലുമൊക്കെയായി ബന്ധപ്പെട്ട് ധാരാളമായി വന്നതായി നമുക്ക് കാണാം. അത്രയും പ്രധാനപ്പെട്ടതാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. ഷഹാദത്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനം ഇഖാമത്തു സ്വലാത്ത് നമസ്കാരം നിലനിർത്തലാണ് എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വതആല യഥാവിധി ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്ന വിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ റിയാദു സ്വാലിഹീൻ പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്. ശ്രോതാക്കളോടൊപ്പം സംവദിച്ചത് മുജീബ് റഹ്മാൻ സ്വലാഹി.
2: أعوذ بالله من الشيطان الرجيم.

0: അഷേഖ് അബ്ദുറഹ്മാൻ സുദൈസിന്റെ മനോഹരമായ ശബ്ദത്തിലുള്ള വിശുദ്ധ ഖുർആൻ പാരായണം കേട്ട് നമുക്ക് തിരിച്ചു വരാം.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
2: وهو الذي سخر البحر لتأكلوا منه لحما طريا وتستخرجوا منه حلية تلبسونها وترى الفلك مواخر فيه ولتبتغوا من فضله ولعلكم تشكرون
0: ما شاء الله മനോഹരമായ ശബ്ദം അല്ലേ. അസ്സലാമുക്ക്, എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസിൻ്റെ ശബ്ദം ഇങ്ങനെ ഇതുപോലെ കേട്ട് ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ ഖുർആൻ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലാണ് കൂടുതലും കേൾക്കാറുള്ളത്. അപ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു
3: അദ്ദേഹത്തെ നേരിൽ കാണാൻ.
0: മീൻസ് അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല, പക്ഷേ ആ ശബ്ദം നേരിട്ടൊന്ന് ഹറമിലിച്ചിട്ട് കേൾക്കാന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു.
3: എന്നിട്ട് പോയപ്പോൾ കേട്ടോ,
0: ഫസ്റ്റ് ആ ഒരു തൗഫീക്ക് കിട്ടി അവിടെ ചെന്ന് ആദ്യത്തെ ഒരു വെള്ളിയാഴ്ച ഒരു വ്യാഴാഴ്ച രാത്രിയാണ് അവിടെ എത്തിയത്. മീൻസ് വെള്ളിയാഴ്ച പുലർച്ചെയാണ് എത്തിയത്.

0: അന്നത്തെ ജുമാ ഖുതുബ അദ്ദേഹമായിരുന്നു.
1: അപ്പോൾ
0: ഒരു വല്ലാത്തൊരു ഫീല് മനസ്സിലിങ്ങനെ വന്നു.
1: മാഷാല്ലാ. നോക്കൂ, ഇന്നത്തെ വിശുദ്ധ ഖുർആൻ സൂറത്തിൻ്റെ അഹലിലെ 14-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പല വചനങ്ങളെയും പോലെ മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് സമുദ്രത്തെ നമുക്ക് വേണ്ടി അല്ലാഹു വിധേയമാക്കി തന്നു എന്നാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് പുതിയ മാംസം തിന്നാനും നിങ്ങൾ ധരിക്കാറുള്ള ആഭരണ പദാർത്ഥങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും കപ്പലുകൾ അതിലൂടെ വെള്ളം പിളർത്തുന്നതായി കൊണ്ട് സഞ്ചരിക്കുന്നത് നിനക്ക് കാണുകയും ചെയ്യാം. അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടിയെടുക്കുവാൻ വേണ്ടിയും നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയും കൂടിയാണത്. ഈ ലോകത്ത് ഈ ഭൂമിയുടെ 70% കടലാണല്ലോ. അത് കഴിഞ്ഞ് ആ കടൽ എത്രമാത്രം മനുഷ്യനിൽ കൗതുകമുണ്ടാക്കുന്നു. കടലിനടിയിലെ ജീവികൾ, അതിലൂടെ കപ്പലുകൾ കടന്നു പോകുന്ന ഒരു വലിയ പർവ്വത സമാനമായ കപ്പലുകളെ ഈ കടൽ എന്ത് ചെയ്യുന്നു? അതിനെ താങ്ങി നിർത്തുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ചരക്ക് വിനിമയം നടക്കുന്നത് കടലിലൂടെയാണല്ലോ. ഹോർമോസ് കടലെടുക്കുന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ കൂടുതൽ ചിന്തിക്കുക. അപ്പം അത് ഖുർആൻ എടുത്തു പറഞ്ഞൊരു ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ്. വെള്ളത്തെ മനുഷ്യന് വിധേയമാക്കി. ആ വെള്ളം മനുഷ്യൻ്റെ നോക്കൂ, അത് കുറേ കാര്യങ്ങൾ അതിൽ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു വചനം കടൽ മാത്രമല്ല, കടലിൻ്റെ അകത്തുള്ള ജീവികളും അതിൽ മനുഷ്യ ഹെല്യത്ത് പറഞ്ഞു തൽബിസൂനഹ, ധരിക്കുന്ന ആഭരണങ്ങൾ, കടലിലെ പഴുഴം, മുത്തുകൾ, ഇതൊക്കെ മനുഷ്യൻ്റെ എല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ചും ചിന്തിക്കാനും നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു ഹസ.
0: അതാണ് ഈ ഇങ്ങനത്തെ ചിന്തകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നതിന് ശേഷം ഏറ്റവും പ്രസക്തമായൊരു ചിന്തയാണ് അവസാനം തരുന്നത്. എന്തിനാ? നിങ്ങൾ നന്ദി കാണിക്കാൻ കൂടി വേണ്ടിയാണ് ഇത് എന്നുള്ളത് അല്ലേ. അപ്പോൾ അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് കുറേ നമ്മൾ ഓർമ്മപ്പെടുത്തിയ ശേഷം അവസാനത്തെ വചനം വലഅല്ലക്കും തഷ്കുറൂ എന്നുള്ള വാക്കിലൂടെ മൊത്തം മാറ്റിമറിച്ചു.
1: അതെ,
0: എന്തിനാണിതൊക്കെ ഈ ഒരു ചിന്ത? മാഷാല്ലാ.
1: എടുത്തേ, ഈ ഖുർആനുമായി ബന്ധപ്പെട്ട എനിക്ക് ഭയങ്കര ഒരു നിരീക്ഷണം പോലെ തോന്നിയിട്ടുള്ളൊരു കാര്യം വായിച്ചത്, അതായത് വിശുദ്ധ ഖുർആന് അള്ളാഹിൻ്റെ കലാമാണല്ലോ.
0: അതെ,
1: അള്ളാഹിൻ്റെ സൃഷ്ടിയല്ലാത്തത് അള്ളാഹുവിൻ്റെ പിന്നെ കലാമാണെന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ കലാമ് നമുക്കിപ്പം നമ്മളെ സൃഷ്ടികളിൽ തന്നെ പലരുടെയും സംസാരം നമുക്കറിയില്ല. മനുഷ്യൻ്റെ തന്നെ ഭാഷ അറിയില്ലെങ്കിൽ മറ്റുള്ളവരുടെ സംസാരം നമുക്ക് മനസ്സിലാവില്ല. പിന്നെ അതുമാത്രമല്ല, മറ്റുള്ള ഒരുപാട് ജീവികൾ ഇവിടെ ഉണ്ട്. ആ ജീവികളൊക്കെ നമ്മളോട് വന്നിട്ട് വലിയൊരു പ്രഭാഷണം നടത്തുകയാണെങ്കിൽ ഭയങ്കര കൗതുകമായിരിക്കും നമുക്ക്. ഇതൊക്കെ പോയിട്ട് സൃഷ്ടാവിൻ്റെ കലാം 7 വാനങ്ങൾക്കപ്പുറത്ത് നിന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുമ്പോൾ അതിനോട് എത്രമാത്രം, ഒരു ഗാലക്സിയിൽ നിന്ന് അല്ലെങ്കിൽ ഏതോ ഗ്രഹത്തിൽ നിന്നൊരു ഫോട്ടോ വന്നു എന്ന് പറഞ്ഞാൽ എത്ര കൗതുകത്തിൽ നമ്മൾ നോക്കുക. അപ്പോൾ ആ ഒരു സൃഷ്ടാവിൻ്റെ വചനത്തെ നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണത്. അത് ഇമ്പോർട്ടൻസ് ഉള്ളതായതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ്റെ അത്രയും പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളുടെ പ്രാധാന്യമായി മാറിയത്. അത് പ്രവാചകന് കിട്ടിയതുകൊണ്ടാണ് മനുഷ്യരിൽ ഏറ്റവും അഷ്റഫുൽ ഖൽഖായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയത്. ആ ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ടാണ് റമദാന്റെ പ്രത്യേകത പറഞ്ഞത്. അത് അവതരിച്ച ദിവസം അല്ലേ, അതിനെക്കുറിച്ച് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിന്റെ പ്രാധാന്യം പറഞ്ഞു. അത് ആ പ്രഥമ അഭിസംബോധിത സമൂഹമായ സഹാബത്തിനാണ് ഖൈർ അല്ലേ, നിങ്ങളുടെ ഏറ്റവും ഉത്തമ സമൂഹമായി അവർ മാറിയത്. അത് ആരെങ്കിലും ഓതുകയാണെങ്കിൽ അവരാണ് നിങ്ങളുടെ ഏറ്റവും ഉത്തമരെന്ന് പറഞ്ഞു. അത് സ്വീകരിക്കുന്നവനാണ് ഈ കണ്ണിൻ്റെ അപ്പുറത്തുള്ള അകക്കാഴ്ച അവനെ തുറന്നു കിട്ടുന്നത് എന്ന് പറഞ്ഞു. ഇങ്ങനെ കണക്ഷൻ ഭയങ്കര രസകരമായതൊരു ഒരു നിരീക്ഷണമായിട്ട് തോന്നി.
2: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ആരോഗ്യ ചിന്തകൾ, മൂക്കിന്റെ ആരോഗ്യം. ഇന്ന് ആരോഗ്യ ചിന്തകളിൽ നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. നമ്മുടെ ഉറക്കത്തിന് മൂക്കിൻ്റെ ആരോഗ്യം വളരെ പ്രധാനമാണ്. ഇപ്പം ഉറക്കത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട മൂക്കിൻ്റെ അസുഖങ്ങൾ മൂക്കടപ്പ്, അതേപോലെ തന്നെ DNS, അത് ഡീവിയേറ്റഡ് നാസൽ സെപ്റ്റം, അതാ മൂക്കിൻ്റെ ആ ഒരു പാടക്കുള്ള വളവ്, പിന്നെ ടോൺസിലുകളുടെ അമിതമായ വളർച്ച അല്ലെങ്കിൽ അഡിനോയിഡ്സ്, വിട്ടുമാറാത്ത സൈനസൈറ്റിസ്, ഇവയൊക്കെ ഉണ്ടെങ്കിൽ പ്രധാനമായും നമ്മുടെ മൂക്കിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുകയും കൃത്യമായ രീതിയിൽ നമുക്ക് ശ്വാസം എടുക്കാൻ കഴിയാതെ വരികയും അത് ഉറക്കത്തെയൊക്കെ ബാധിക്കുകയും ചെയ്യും. അപ്പം ഉറക്കത്തിൽ നമ്മൾ മൂക്കിലൂടെ ശ്വസിക്കുന്നത് വായുവിലൂടെ ശ്വസിക്കുന്നതിനേക്കാൾ നിരവധി ഗുണങ്ങൾ നൽകുന്നുണ്ട്. അത് ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്ന വായുവിനുള്ള ഒരു സ്വാഭാവിക ഫിൽട്ടർ ആയിക്കൊണ്ട് അല്ലെങ്കിൽ ഹ്യൂമിഡിഫയർ, അതുപോലെ തന്നെ അവിടുത്തെ ടെമ്പറേച്ചറിനെ, അവിടുത്തെ ഒരു താപനിലയെ സന്തുലിതാവസ്ഥയോടുകൂടി നിലനിർത്തുന്നതിലേക്ക് മൂക്ക് വളരെ കൃത്യമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മൂക്കിലൂടെ ശ്വാസം എടുക്കുമ്പോൾ അത് ഡയഫ്രമാറ്റിക് ശ്വാസത്തെ അഥവാ നമ്മുടെ വയറിലുള്ള ഒരു മസിലുണ്ട്, ആ ഒരു മസിൽ പ്രവർത്തിച്ചു കൊണ്ടുള്ള കൃത്യമായൊരു ശ്വാസോച്ഛ്വാസം നടക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള നേരത്തെ പറഞ്ഞ അസുഖങ്ങൾ മൂക്കടപ്പുണ്ടാകുമ്പോഴും ഡി എൻ എസ് പോലെ ടോൺസിൽസ് പോലെ അഡിനോയിഡ്സ് പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഇതിനൊരു ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്. മൂക്കടപ്പ് പ്രധാനമായും അലർജിയുള്ള ആളുകളിലാണ് അത് കാണാറുള്ളത്. അലർജി ഉള്ളവരിൽ അതുപോലെ തന്നെ അണുബാധകൾ വന്നു കഴിഞ്ഞാൽ ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ സമയത്ത് വരൾച്ചയും ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടായി രാത്രി പലപ്പോഴും ഈ അലർജിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളമൊക്കെ രാത്രിയായിരിക്കും ഈ മൂക്കടപ്പ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രധാനമായിക്കൊണ്ടും ഉണ്ടാവുക. രാത്രി ഒരു 2 മണിക്ക് 3 മണിക്കൊക്കെ ചിലപ്പോൾ മൂക്കടഞ്ഞ് എണീറ്റ് തുമ്മുകയും ഉറക്കം കിട്ടാതെ പ്രയാസപ്പെടുകയും ചെയ്യാറുണ്ട്. ചില ആളുകൾ രാവിലെ എണീറ്റ ഉടനെയാണ് ഇതുകൊണ്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാറുള്ളത്. അലർജിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മൂക്കിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ടെർബിനേറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഇങ്ങനെ വളർന്നിരിക്കുന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കും. മറ്റൊരു കാര്യമാണ് ഈ ഡീവിയേറ്റഡ് നാസൽ സെപ്റ്റം അല്ലെങ്കിൽ മൂക്കിൻ്റെ പാര വ്യതിചലിച്ച് നിൽക്കുന്നത്. അത് മൂക്കിനെ വേർതിരിച്ച് നിർത്തുന്ന ഒരു മതിൽ പോലെ അതിനെ ഒരു സെപ്റ്റം എന്ന് പറയുക. അവിടെ ഉണ്ടാകുന്ന വളവാണ് അത് കൂർക്കം വലി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും അതുവഴി വായിലൂടെ ശ്വാസം എടുക്കേണ്ട ഒരവസ്ഥ വരികയും ചെയ്യും. മറ്റൊന്ന് ടോൺസിലുകളുടെയും അഡിനോയിഡുകളുടെയും ഒരു വളർച്ചയാണത്. കുട്ടികളിലും മുതിർന്നവരിലൊക്കെ ഒരുപോലെ ഈ ഒരു ടോൺസിൽസിൻ്റെ പ്രശ്നമുണ്ടാകാറുണ്ട്. അത് കൃത്യമായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുത്ത് എന്തുകൊണ്ടാണ് ഇത് വന്നത് എന്നുള്ളത് മനസ്സിലാക്കി ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുകയാണ് ചെയ്യേണ്ടത്. മറ്റൊന്ന് സൈനസൈറ്റിസാണ്, വിട്ടുമാറാത്ത ജലദോഷം കാര്യങ്ങളൊക്കെ സൈനസിൽ നീർക്കെട്ടുണ്ടാക്കാനും പഴുപ്പുണ്ടാക്കാനൊക്കെ കാരണമാകും. പലപ്പോഴും ദീർഘകാലമായി കൊണ്ടുണ്ടാകുന്ന തലവേദനകൾ ഈ ഒരു സൈനസൈറ്റിസ് കൊണ്ടുള്ളതായിരിക്കാം. അപ്പോൾ ആ സൈനസിൽ കഫം കെട്ടിക്കിടന്ന് അവിടെ പഴുത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതുവഴിയും മൂക്കിൻ്റെ കൃത്യമായൊരു ശ്വാസോച്ഛ്വാസം പ്രയാസപ്പെട്ട് വരാറുണ്ട്. അപ്പോൾ ഇതിൽ ഏതുകൊണ്ടാണ് നമ്മുടെ മൂക്കടപ്പ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി ഒരു ഡോക്ടറുടെ അടുത്ത് പോയി പരിശോധിച്ച് അതിനു വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്.
2: പീസ് റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ. മൂക്കിൻ്റെ ആരോഗ്യം എന്ന വിഷയത്തിൽ ഇന്ന് നമ്മോട് സംസാരിച്ചത് ഡോക്ടർ സ്വാതിക് തിരൂർ.

0: حدث.
1: നമ്മുടെ പീസ് ടൈമിൽ ഇന്ന് പീസ് റേഡിയോയിലേക്ക് നേരത്തെ അയച്ച ഒരു ഫീഡ്ബാക്കിൽ നിന്ന് നമ്മൾ ഇന്നത്തെ പീസ് ടൈമിൽ ശ്രോതാക്കളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഫീഡ്ബാക്ക് ഇതാണ്. അത് ജാസ്മിൻ പറളി അയച്ച ഫീഡ്ബാക്കാണ്.
2: അപ്പോൾ നമുക്ക് ഫീഡ്ബാക്ക് നോക്കാം. അവരുടെ ഫീഡ്ബാക്ക് വന്നത് ഇങ്ങനെയാണ്: സ്വരം, നല്ല ഗാനം, ഓരോ വരികളും ആസ്വദിക്കുന്നതോടൊപ്പം സമാധാനത്തോടെ ചിന്തിക്കാനും പറ്റിയ ഗ്യാപ്പുണ്ടായിരുന്നു. ഓരോ വരികൾക്കിടയിലും മദ്രസ കാലഘട്ടത്തിൽ കേട്ട ഹാരിസ് മാലൂ എഴുതിയ ചില ഗാനങ്ങൾ ഇന്നും വരികൾ മറക്കാതെ ഓർമ്മയിലുണ്ട്. അപ്പോൾ ഒരു സ്വരം കേട്ടതിന് ശേഷം അവരയച്ചൊരു മെസ്സേജാണ്. അപ്പോൾ അതിലെ ഓരോ സ്വരത്തിൻ്റെ ഓരോ വരികളിലും അവർക്ക് അത് ആസ്വദിക്കാനും അതിൻ്റെ അർത്ഥങ്ങൾ ചിന്തിച്ച് പോകാനും പറ്റി എന്നുള്ളതും, പിന്നെ അവരുടെ ഒരു മദ്രസാകാലത്തെ ഒരു ഓർമ്മ കൂടി ആ പാട്ടിലൂടെ അവർക്ക് ഓർത്തെടുക്കാൻ പറ്റി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിൽ സ്വരത്തെക്കുറിച്ച് നമ്മൾ പറയണം ശരിക്കും. ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ മ്യൂസിക് ഇല്ലാതെ അല്ലെങ്കിൽ മറ്റു ഇത്തരം നമുക്ക് അനുവദിക്കപ്പെടാത്ത ഇൻസ്ട്രുമെൻസ് ഒന്നും ഉപയോഗിക്കും കേൾക്കുന്ന പാട്ടുകളാണ് അധികം കിട്ടുക. അപ്പം അത് അല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന, അതുപോലെ ഹൃദ്യമായി അത് കേട്ട് പോകാൻ പറ്റുന്ന ഗാനങ്ങളാണ് നമുക്ക് സ്വരങ്ങൾ എന്ന രീതിയിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ ഈണം എന്ന ചാനലിലും നമുക്കത് കേൾക്കാൻ പറ്റും.
1: ഈ നമ്മുടെ യാത്രകളിൽ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സംവിധാനം, മിക്ക ശ്രോതാക്കൾക്കും അത് അറിയുമായിരിക്കും. എന്നാലും പിന്നെ നമ്മുടെ ജമീൽ ആപ്ലിക്കേഷനിൽ രണ്ട് സ്ഥലങ്ങളിലായി നമുക്ക് ഇത്തരം പാട്ടുകൾ കേൾക്കും. ഒന്ന്, അതിൻ്റെ ഓഡിയോസ് എന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഗാനങ്ങൾ എന്നത് തന്നെ അതിൻ്റെ ഒരു കാറ്റഗറിയുടെ ഭാഗത്ത് നമ്മൾ കാണും. ഇപ്പോൾ ഓഡിയോ ഭാഗം നിങ്ങൾ തുറന്നു നോക്കിയാൽ അതിൽ ഏറ്റവും മുകളിൽ അൽ അസ്മാഉൽ ഹുസ്ന, അതിൻ്റെ അപ്പുറത്ത് ഓഡിയോ ബുക്ക്. അതിങ്ങനെ നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഗാനങ്ങൾ എന്നത് കാണും. ആ ഗാനങ്ങളിൽ ധാരാളം പാട്ടുകൾ, അതിങ്ങനെ യാത്രക്കിടയിൽ നമുക്ക് ഓണാക്കി വെച്ച് വണ്ടിയിൽ കണക്ട് ചെയ്ത് അങ്ങനെ പാട്ട് കേട്ട് പോകാനുള്ള ഒരവസരമുണ്ട്. അനാവശ്യമായ പിന്നെ കേൾവികളിലേക്കോ അനാവശ്യമായ ഒരു എന്തെങ്കിലും സ്ക്രോളിങ്ങിലേക്കോ ഒന്നും പോകാതെ പാട്ട് കേട്ട് പിന്നെ അങ്ങനെ ആസ്വദിച്ച് ഡ്രൈവ് ചെയ്ത് അങ്ങനെ പോകാം. ഇപ്പോൾ യാത്രക്കിടയിൽ പലരും ബസ്സിൽ യാത്ര ചെയ്യുന്ന കുട്ടികളൊക്കെ നമ്മൾ കാണും ഹെഡ്സെറ്റ് വെച്ച് വലിയ ശബ്ദത്തിൽ മ്യൂസിക് കൂട്ട് അങ്ങനെ പോകുന്നത്. ട്രെയിൻ യാത്രക്കിടയിൽ അങ്ങനെ കുറേ ശല്യപ്പെടുത്തലുകളെക്കുറിച്ച് നമ്മുടെ റേഡിയോയിൽ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്നും അതിലൊന്നും പെടാതെ ഒരു സ്വസ്ഥവും ശാന്തവുമായി പാട്ടുകൾ കേട്ട് പോകാനുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ട്. അതോടൊപ്പം ഓഡിയോസിൽ, ഓഡിയോയിൻ്റെ ഭാഗത്ത് തന്നെ റേഡിയോ പ്രോഗ്രാമുകളിൽ നമ്മൾ പിന്നെ സ്വരം എന്നത് വേറെ പ്രത്യേകം കാണും. അപ്പോൾ അതിലും ധാരാളം ഗാനങ്ങളുണ്ടാവും. അപ്പോൾ അതൊന്നും നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക, അതിലെ പാട്ടുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക. റേഡിയോ സംപ്രേഷണം ചെയ്ത സ്വരത്തിൽ ഒരുപാട് ഗാനങ്ങൾ അതിലുണ്ടാവും.
2: ചില ആളുകൾക്കൊക്കെ ഉണ്ടാവും ഒരിക്കൽ കേട്ട് കഴിഞ്ഞാൽ ഇത് വീണ്ടും ഒന്ന് കേൾക്കാൻ പറ്റിയായിരുന്നെങ്കിൽ നോക്കുക. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ജമീലിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഇത് പാട്ടുകൾ കിട്ടുമെന്നുള്ളതാണ് സൂചിപ്പിച്ചത്. അപ്പോൾ പിന്നെ നമ്മുടെയൊക്കെ യാത്രകളെ പരമാവധി നന്മയിലൂടെ തന്നെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റും അല്ലേ. പലപ്പോഴും യാത്രയിലൊക്കെ ആകുമ്പോഴാണ് പല ആൾക്കാരും തിന്മ ചിന്തിക്കാനും തിന്മയിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ ഉള്ളത്, തനിച്ചൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും. അപ്പോൾ എപ്പോഴും നമ്മുടെ കൂടെ ഒരു കൂട്ടുകാരനായിട്ട് ബിസ് റേഡിയോ ജമ്മിയിലൊക്കെ നമ്മുടെ കൂടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് നല്ലൊരു രീതിയിൽ നമുക്ക് ചിന്തയും കാര്യങ്ങളൊക്കെ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
1: അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പീസ് റേഡിയോ ചോദ്യോത്തര പങ്ക്തി അൽ ഇജാബയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചോദ്യങ്ങൾ എഴുതി കിട്ടിയതിൽ ആദ്യത്തേത്, ഇന്ത്യയിൽ ഇസ്ലാം വരുമ്പോൾ ഖുർആൻ ഹദീസ് ക്രോഡീകരണം നടന്നിരുന്നോ എന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചോദ്യം.
2: വിശുദ്ധ ഖുർആനിൻ്റെ ക്രോഡീകരണം തിരുജീവിത നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഹയാത്തിൽ ഇരിക്കാൻ നടന്നൊരു വിഷയമാണ്. അള്ളാഹു ഏറ്റെടുത്ത് നിർവഹിച്ചതാണ്. ഇന്നാലൈന ജംഅഹു വ ഖുർആന. അതുകൊണ്ട് ഖുർആൻ ക്രോഡീകരണം തിരു ജീവിതകാലത്ത് ഇവിടെ നടന്നിട്ടുണ്ട്. പിന്നെ മുസ്ഹഫായി അത് രണ്ട് ചട്ടക്കൂട്ടിൽ പ്രത്യേകം ക്രോഡീകരിച്ചത് അബൂബക്കർ അള്ളാഹുവിൻ്റെ കാലത്താണ്. ഖിറാഅത്തുകളെ ഏറെക്കുറെ ഏകോപിച്ചുള്ള ക്രോഡീകരണം നടന്നത് ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിലാണ്. ഹദീസുകളും ഖുർആനുമൊക്കെ ജനമനസ്സുകളിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് തന്നെ. അന്നത്തെ ഏറ്റവും വലിയ ക്രോഡീകരണ ഇടവും സുരക്ഷിതമായ ഇടവും ജനമനസ്സുകളാണ്. ആ ക്രോഡീകരണമാണ് പിന്നീട് പിൽക്കാലത്തേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത്. പിന്നീട് ഗ്രന്ഥരചനകൾ ഒക്കെ ഹദീസുകളുടെ വിഷയത്തിലുണ്ടായിട്ടുണ്ട്. ആ നിലക്കുള്ള ക്രോഡീകരണം പ്രസിദ്ധമായത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടം മുതലാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനം കാലങ്ങളിൽ ഹദീസുകൾ ക്രോഡീകരിച്ച് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കൽപ്പിക്കുകയും ആളുകളെ നിശ്ചയിക്കുകയും ചെയ്ത് അങ്ങനെ ക്രോഡീകരണം നടന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഹദീസുകൾ അതിനു മുമ്പേ എഴുതപ്പെട്ടില്ല എന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് തന്നെ ഹദീസുകൾ എഴുതിയിട്ടുണ്ട്. എഴുതി സൂക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. റസൂലിനെ സംബന്ധിച്ചിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുമുണ്ട്. ഇന്ത്യയിൽ ഇസ്ലാം എത്തുക എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് കാണുന്ന വലുപ്പത്തിലായിരുന്നില്ല. പണ്ടത്തെ ഇന്ത്യ ഹിന്ദു വിശാലമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ഇസ്ലാം ഇന്ത്യയിലെത്തി എന്ന് ചില ചരിത്രങ്ങളുടെ വെളിച്ചത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കുന്നതാണ്. എന്നാൽ വിശാലാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ വ്യാപനം ഹിന്ദിയിലേക്ക് ഖുലഫാ റാഷിദീങ്ങളുടെ കാലത്തുണ്ടായിട്ടുണ്ട്, അമവികളുടെ ഖിലാഫത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുമുമ്പേ ഖുർആൻ ക്രോഡീകരണം ഉണ്ടായിട്ടുണ്ട്, ഹദീസ് ക്രോഡീകരണം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഹദീസ് ക്രോഡീകരണം, മുസ്നദുകളുടെ ക്രോഡീകരണം, സഹീഹുകളുടെ ക്രോഡീകരണം, സുനനുകളുടെ ക്രോഡീകരണം, മുസ്തഖ്റജാത്ത്, മുസ്തദ്റകാത്ത്, മആജിം, ജവാമിഅ, ഇങ്ങനെ ഒക്കെ അറിയപ്പെടുന്ന രചനകൾ അതൊക്കെയാണ് ഉദ്ദേശമെങ്കിൽ അതിൻ്റെയൊക്കെ രചനകൾ പിൽക്കാലങ്ങളിലാണ്. പിൽക്കാലങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇസ്ലാം ഇന്ത്യയിൽ വന്നതിന് ഒക്കെ ശേഷം യുദ്ധവിജയങ്ങളുടെയും മറ്റുമൊക്കെ ഇസ്ലാം പ്രചരിച്ച് അതിന് ശേഷം എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ ചോദ്യം ഒരു പൊതു ചോദ്യമാണ്. അതിൽ എന്ത് ഉദ്ദേശം എന്നുള്ളത് സൂക്ഷ്മമല്ല. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ഒന്ന് അപഗ്രഥിച്ച് പറഞ്ഞത്. അള്ളാഹു ആലം.
1: ഒരു ഹദീസ് ഉണ്ടല്ലോ, ഒരു കാലം വരും അന്ന് സ്വന്തം അയൽവാസിയെ ശിർക്ക് ആരോപിച്ച് വാളെടുക്കും എന്ന്. യഥാർത്ഥത്തിൽ ഇന്ന് മതസംഘടനകൾക്കിടയിൽ നടന്നു വരുന്ന ശിർക്കാരോപണം ഈ ഗണത്തിൽപ്പെട്ടതല്ലേ എന്നാണ് ചോദ്യം.
2: ആളുകൾക്ക് നേരെ ശിർക്കാരോപിച്ച് വാളെടുക്കുന്ന അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പുണ്ടല്ലോ. അപ്പോൾ അതല്ലേ യഥാർത്ഥത്തിൽ ഈ നടക്കുന്നത് എന്ന രീതിയിലാണ് ഇവിടെ ചോദ്യകർത്താവ് ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത്. സലഫികൾ ഈ ഉമ്മത്തിൽ അള്ളിപ്പിടിച്ച അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ അതിനെ സംസ്കരിക്കുന്നവരും ശുദ്ധീകരിക്കുന്നവരുമാണ്. മുസ്ലിം ഉമ്മത്തിൽ പലരെയും ബാധിച്ച ശിർക്കൻ വിശ്വാസങ്ങളുണ്ട്, ബിദഅഈ ചിന്തകളുണ്ട്. ആ ശിർക്കിനെയും ബിദഅത്തിനെയും ദഅവത്തിലൂടെ തിരുത്താനും അതിൻ്റെ ആളുകളെ സംസ്കരിക്കാനും പ്രവർത്തിക്കുന്നവരാണ്. അല്ലാതെ ശിർക്ക് ആരോപിച്ച് ആരുടെയും നേരെ വാളെടുക്കാനോ ആയുധപ്രയോഗം നടത്താനോ ഒരിക്കലും സലഫികൾ പ്രവർത്തിക്കുന്നില്ല. അതതിൻ്റെ പ്രവർത്തന രീതിയല്ല. ശിർക്ക്, കുഫ്ർ, വിശ്വാസങ്ങളെ ശരിയാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി തന്നെ ഉണർത്തുകയും ഉത്ബോധിപ്പിക്കുകയും അത് തിരുത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. അതൊരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. ശിർക്ക് അത് ഗൗരവപ്പെട്ട കുറ്റമാണ്. ശിർക്കൻ വിശ്വാസങ്ങളുണ്ട്, അത് തിരുത്തപ്പെടണം. കുഫ്രൻ ചിന്തകളുണ്ട്, അത് തിരുത്തപ്പെടണം എന്നതിനാൽ ആ മാർഗേനുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുക എന്നുള്ളതല്ലാതെ കായികമായി ആയുധം ഉപയോഗിച്ച് ആരെയും തിരുത്തുന്ന ആളുകളിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവണത അത് സലഫികൾക്കില്ല. കാഫിറെന്നോ മുശ്രിക്കെന്നോ വിളിച്ചും വിരിച്ചും അവർക്ക് നേരെ വാളെടുക്കുന്ന ആയുധം പ്രയോഗിക്കുന്ന പരിപാടി അത് സലഫിയത്തിൻ്റേതല്ല. ശിർക്ക് വിദ്യാർത്ഥികളെ തിരുത്തുമ്പോഴും ഗുണകാംക്ഷ മനസ്ഥിതിയിൽ അവരോട് വർത്തിച്ച് ഉത്ബോധിപ്പിക്കുക, ഉണർത്തുക, തിരുത്തുക എന്നുള്ളതാണ് സലഫിയത്തിൻ്റെ രീതി. അള്ളാഹു ആലം.
1: സയ്യിദ് ഖുത്തുബ് ഒരു തക്ഫീരി ആണെന്ന് ഒരു പ്രസംഗത്തിൽ കേൾക്കാനിടയായി. എന്നിട്ടും അമാനി തഫ്സീറിൽ എന്തുകൊണ്ടാണ് സയ്യിദ് ഖുത്തുബിനെ ധാരാളമായി തെളിവ് പിടിച്ച് ഉദ്ധരിച്ചത് എന്നാണ് ചോദ്യം.
2: ശരിയാണ്, സയ്യിദ് ഖുത്തുബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൽ നിന്ന് ചില വിഷയങ്ങൾ സ്കലിതമായി തെറ്റായി നിരൂപിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഈ ജാഹിലിയത്ത് ഉമ്മത്തിൽ ആരോപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ചോദ്യത്തിൽ വന്നതുപോലെ തക്ഫീറുമായൊക്കെ ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ, സഹാബികളുടെ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ ഒക്കെ വിമർശന വിധേയമായിട്ടുണ്ട്. അതിനർത്ഥം അദ്ദേഹം എല്ലാ വിഷയത്തിലും അസ്വീകാര്യൻ എന്നുള്ളതല്ല. വിശുദ്ധ ഖുർആൻ വിവരണവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ, നിരീക്ഷണങ്ങൾ അതുകൊണ്ടാണ് പണ്ഡിതന്മാരിൽ പലരും എടുത്തുദ്ധരിച്ചിട്ടുള്ളത്. തെറ്റായത് ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് വിമർശന വിധേയമാക്കാം. അതില്ല എങ്കിൽ മൻ മിന്ന മാ സഅഖത് വമൻ ലഹുൽ ഹുസ്ന ഫഖത്, ഒരു തെറ്റുമില്ലാത്തവർ ആരാണ് ഈ ഉമ്മത്തുകളിൽ, അതിൻ്റെ നബി ചോദിച്ചാൽ ആർക്കാണ് നല്ലത് മാത്രം അവകാശപ്പെടാനുള്ളത്. അതുകൊണ്ട് സ്കലിതങ്ങളെ അനുകരിക്കാതെ നല്ലത് ഉദ്ധരിക്കാൻ സാധ്യമായത് ഉദ്ധരിക്കുന്നതിൽ പ്രശ്നമല്ല എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു ആലം.
1: സ്വഹാബത്തിൻ്റെ കാലത്ത് വഴിപിഴച്ചു പോയവരല്ലേ ഖവാരിജുകൾ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഇവർ ഇല്ലായിരുന്നോ? സഹാബിമാരായിരുന്ന ചിലരാണ് അവർ എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ എന്നൊക്കെയാണ് ശ്രോതാവിൻ്റെ സംശയം.
2: ഖവാരിജുകൾ സഹാബികളിൽ നിന്നുള്ള ചിലരായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ എന്നുള്ളതാണ്. സഹാബി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ധിക്കുകയും സ്വീകരിക്കുകയും എന്നിട്ട് ഇസ്ലാമിക ആദർശത്തിൽ മരണപ്പെടുകയും ചെയ്തവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു സ്വീകരിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരാൾ സഹാബിയാകില്ല. മുസൈലിമത്തുൽ കദ്ദാബൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയും ഉപരിപ്പളായിട്ട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മുസൈലിമ, അതേപോലെ അബ്ദുള്ള ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ, ഇതൊന്നും സഹാബിയല്ല. ഇതതിൽ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഖവാരിജുകൾ, അതിൻ്റെ ചില തുടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത നാളുകളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരൊരു സംഘമായി ഉരുത്തിരിയുകയും ഒരു പാർട്ടിയായി കക്ഷി തിരിയുകയും ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗശേഷം പിൽക്കാലത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദുൽ ഖുവൈസിറ തമീമി ഉദിലിയ മുഹമ്മദ് എന്ന് പറഞ്ഞ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നീതിപാലിക്ക് എന്ന് പറഞ്ഞ് സംസാരിച്ച ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയഖ്റുജു മിൻ ദീഹി ഹാദാ, ഇവൻ്റെ മുതുകിൽ നിന്ന് പുറപ്പെടാനിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഖവാരിജികളുടെ ലക്ഷണങ്ങൾ പറഞ്ഞത്. ഉമർ റളിയല്ലാഹു തആലാന്റെ രക്തസാക്ഷിത്വത്തിനപ്പുറം ഈ ഖവാരിജുകൾ മുളപൊട്ടി പിന്നീടവർ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഉസ്മാൻ റളിയല്ലാഹു തആലാനെ വധിച്ചു, അലി റളിയല്ലാഹു തആലാനെതിരിൽ കലാപക്കടി ഉയർത്തി. അങ്ങനെയാണ് ചരിത്രം. സഹാബികൾ ആരും ഈ ഒരു അപകടക്കാരായി പരിണമിച്ചിട്ടില്ല. ഈ അപകടക്കാരുടെ ബലിയാടുകളായി ഈ സഹാബികൾ മാറുകയാണുണ്ടായത്. അല്ലാഹു ആലം.
1: ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ലോകാവസാനത്തിൻ്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദ്യം.
2: നിർണിത നാടുകൾ, ഈ അറേബ്യൻ ഉപദ്വീപുമായി ബന്ധപ്പെട്ട നാടുകൾ തമ്മിൽ അന്യോന്യം യുദ്ധം അല അന്ത്യനാളിൻ്റെ അടയാളമായിട്ട് അങ്ങനെ പറയപ്പെട്ടിട്ടില്ല. ഹദീസുകളിൽ അങ്ങനെ വന്നിട്ടില്ല. എന്നാൽ ഫിത്തനകൾ കൂടും, അതേപോലെ തന്നെ നീചവൃത്തികളും തെറ്റുകളുമൊക്കെ സാർവത്രികമാകുമ്പോൾ മുസ്ലിമീങ്ങൾക്കിടയിൽ അന്യോന്യം കലാപങ്ങളും കലഹങ്ങളും പ്രശ്നങ്ങളും സംജാതമാകും. പൊതുവെ ഫിത്നകൾ, കുഴപ്പങ്ങൾ അന്ത്യനാളോടനുബന്ധിച്ചാൽ അധികരിക്കും. ഇങ്ങനെ പൊതുവൽക്കരിച്ചുള്ളതായ പ്രയോഗങ്ങൾ കാണാം അന്ത്യനാളിൻ്റെ അടയാളങ്ങളായി. എന്നാൽ അറേബ്യൻ ഉപദ്വീപുമായി ബന്ധപ്പെട്ട ചില നിർണിത നാടുകൾ അന്യോന്യം യുദ്ധം ചെയ്യുക എന്ന രീതിയിൽ അന്ത്യനാളിൻ്റെ അടയാളമായിട്ടത് വന്നിട്ടില്ല. അല്ലാഹു അലം.
1: മുശ്രിക്കും കാഫിറുകളുമായി അറിയപ്പെട്ട പലരും ദീനിലേക്ക് കടന്നു വന്ന പല ചരിത്രങ്ങളും കേട്ടിട്ടുണ്ട്. എന്നാൽ മുനാഫിക്കായി അറിയപ്പെട്ട ആരെങ്കിലും പിൽക്കാലത്ത് മുഅ്മിൻ ആയ ചരിത്രമുണ്ടോ എന്നാണ് ചോദ്യം.
2: കപട വിശ്വാസികളായ ആളുകൾ പലരും ഇസ്ലാമിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയ ചരിത്രമുണ്ട്. ചില സന്ദർഭങ്ങളിൽ നിഫാഖ് വേട്ടയാടുകയും എന്നാൽ പിന്നീട് അവർ തിരുത്തുകയും മടങ്ങുകയും ചെയ്ത ചരിത്രങ്ങളുണ്ട്. മാലിക് ഇബ്നു ദുഖുശ്ശുൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച്, അതേപോലെ ജിദ് ബിനു ഖൈസ് എന്ന ബനു സലമ ഗോത്രക്കാരനെ കുറിച്ചൊക്കെയുള്ള ചരിത്രം വായിക്കുമ്പോൾ അങ്ങനെയുള്ള പശ്ചാത്താപത്തിൻ്റെയും തൗബയുടെയും ഒക്കെ വിഷയം വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അല്ലാഹു അലം.
1: ഉസ്താദെ, ഞാൻ പുരുഷന്മാർക്ക് ഖവ്വാം എന്ന സ്ഥാനം കൊടുത്തതിൽ വിശ്വസിക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ്. പക്ഷേ പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ എല്ലാ അബദ്ധങ്ങളും അല്ലാഹു നിങ്ങളെ എങ്ങനെയാണ് ആക്കിയത് എന്ന് പറയുന്നതിനോട് ഞാൻ വിസമ്മതിക്കുന്നു. ഇതിനെക്കുറിച്ച് ഒരു വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് സഹോദരിയുടെ ചോദ്യം.
2: ഈ പെൺബുദ്ധി പിൻബുദ്ധി എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു തത്വമൊന്നുമല്ല. ഇസ്ലാം അതിനോട് യോജിക്കുന്ന ഒരു വിഷയവുമല്ല. മാത്രമല്ല ഒരു പ്രയോഗം, അർറിജാലു ഖവ്വാമൂന അലൻ നിസ, സ്ത്രീകളുടെ ചുമതലയും മേൽനോട്ടവും ഉള്ളവരാണ് പുരുഷന്മാർ എന്ന അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആ വിഷയവുമായി ബന്ധപ്പെടുന്നതുമല്ല. ഇവിടെ ചോദ്യത്തിൽ മഹദി അതിലെ കൂടി സൂചന നൽകുന്നുണ്ട്. പുരുഷൻ്റെ മേൽനോട്ടവും ചുമതലയും അതിൻ്റെ ഒരു ഭാഗമാണ് ഈ പെൺബുദ്ധി പിൻബുദ്ധി എന്നുള്ള പ്രയോഗം എന്ന് നൽകാൻ അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ശരിയല്ല. അത് സ്ത്രീകൾക്ക് അവരുടെ അഭിപ്രായം പറയാനും ആ അഭിപ്രായത്തെ മാനിക്കാനും മുഖവിലക്കെടുക്കാനും ബാധ്യസ്ഥരാണ് സ്ത്രീകളും പുരുഷന്മാരൊക്കെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ അഭിപ്രായത്തെ മുഖവിലക്കെടുത്തിട്ടുണ്ട്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത് എന്ന് തുടങ്ങുന്ന ആയത്ത് സൂറത്ത് അഹ്സാബിൽ ഇറങ്ങാൻ കാരണം എന്താ? സ്ത്രീകൾ എന്തുകൊണ്ട് പുരുഷന്മാർ മാത്രം പരാമർശിക്കപ്പെടുന്നു, ഞങ്ങൾ പരാമർശിക്കപ്പെടുന്നില്ല എന്നുള്ള ചോദ്യം ഉന്നയിച്ചപ്പോഴാണ്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ, അതേപോലെ അസ്മ ബിന്തു ഉമൈസ് റളിയല്ലാഹു തആല അൻഹ, അതേപോലെ മറ്റൊരു മഹദി, അവർക്കൊക്കെ ഈ അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വിവിധ സന്ദർഭങ്ങളിൽ. അപ്പോൾ ആ വിഷയത്തെ പുരസ്കരിച്ചാണ് ഈ വചനം ഇറങ്ങണത്. ഹുദൈബിയ സന്ധിയുടെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുരുഷന്മാരോട് മുടിയെടുത്ത് വിരമിക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും വിസമ്മതിച്ചു. കാരണം എല്ലാവരും ഹറാമിൽ വന്നത് മക്കയിൽ പ്രവേശിക്കാനും ഉംറ ചെയ്യാനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വാക്കും കൊടുത്തിരുന്നു, നമ്മൾ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കും, ഇൻഷാല്ലാ നിർഭയരായി നമ്മൾ ഉംറ കർവ നിർവഹിക്കും എന്ന് പറഞ്ഞിരുന്നു, എന്നിട്ട് മുടിയെടുക്കും എന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷേ ഹുദൈബിയയിൽ തടയപ്പെട്ടു, എന്നിട്ട് എല്ലാവരും ഉംറ നിർവഹിക്കാനാവാതെ അവിടെ നിന്ന് മടങ്ങുകയാണ്. ഇഹ്റാമിൽ നിന്ന് വിരമിച്ച് മടങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ആളുകൾ കൂട്ടാക്കിയില്ലല്ലോ, എല്ലാവരും വിസമ്മതിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ വലിയ പ്രയാസമുണ്ടായി. അപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു തആല തന്നെയാണ് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഇറങ്ങിയിട്ട് മുടിയെടുക്കാനും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ബലിമൃഗത്തെ ഇറക്കാനും പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇറങ്ങി ചെയ്തപ്പോൾ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റിയിട്ട് അവരുടെ മുടിയെടുത്തു വലിയർത്തു. ഒരു മഹദിയുടെ അഭിപ്രായത്തെ മാനിച്ചതാണ്, അവരുടെ ആ ബുദ്ധിയെ പരിഗണിച്ചതാണ് അവിടെ നമ്മൾ വഹിക്കുന്നത്. ഇതേപോലെ എത്രയെത്ര സംഭവങ്ങൾ, എത്രയെത്ര ചരിത്രങ്ങൾ സ്ത്രീകളുടെ ചിന്തക്കും ബുദ്ധിക്കും പരിഗണനയും പ്രാമുഖ്യവും കൽപ്പിച്ച് അവരംഗീകരിച്ച വിഷയത്തിൽ ആയത്തൊരിക്കലും ഈ വിഷയമല്ല പറയുന്നത്. അർറിജാലു ഖവ്വാമൂന അലൻ നിസ എന്ന് പറയുന്നത് സ്ത്രീകളുടെ മേൽ മേൽനോട്ടവും സംരക്ഷണ ചുമതലയും പുരുഷന്മാർക്ക് എന്നുള്ളതാണ്. അതാണ് ഖവാമത്ത്, സ്ത്രീകൾക്ക് ഗുണകരമായ കാര്യങ്ങൾ, അതേപോലെ തന്നെ അവരുടെ സംരക്ഷണം, അച്ചടക്കം, ഇതിലൊക്കെ മേൽനോട്ടം വഹിക്കുക. അന്ന സൗജ അമീനുൻ അലൈഹ യതവല്ല അംറഹ വയുസ്ലിഹുഹ ഫീ ഹാലിഹ എന്നാണ്. ഭർത്താവ് ഭാര്യൻ്റെ അമീനാണ്, വിശ്വസ്തനായ സംരക്ഷകനാണ്. എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കണം, അവരുടെ അവസ്ഥകളൊക്കെ അവർക്ക് ശരിപ്പെടുത്തി കൊടുക്കണം. അതാണ് അർറിജാലു ഖവ്വാമൂന അലൻ നിസ എന്നതിൻ്റെ പൊരുൾ. ബിമാ ഫദ്ദല അല്ലാഹു ബഅദഹും അലാ ബഅദി വബിമാ അൻഫഖു മിൻ അംവാലിഹി, പുരുഷനാണ് ചെലവഴിക്കുന്നത്. പുരുഷൻ സ്ത്രീ പോലെയല്ല സൃഷ്ടിപ്പിലും ശാരീരിക പ്രകൃതിയിലും. അതുകൊണ്ട് തന്നെ പുരുഷനാണ് മഹർ കൊടുക്കുന്നത്, ജീവിത ചെലവുകൾ അന്വേഷിക്കുന്നത്, വസ്ത്രവും ഭക്ഷണവുമൊക്കെ വാങ്ങി നൽകുന്നത്, താമസ സ്ഥലം ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ ശാരീരികമായ പ്രത്യേകതകളാലും സാമ്പത്തികമായ വിനിയോഗത്താലുമൊക്കെ പുരുഷൻ മേൽനോട്ടം വഹിക്കേണ്ടവനും സംരക്ഷിക്കുന്നവനുമാകണമെന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്. അതൊരിക്കലും അടിച്ചമർത്തുന്നതിനെയും അടിച്ചൊതുക്കുന്നതിനെയും അഭിപ്രായ പ്രകടനം പോലും നിഷേധിക്കപ്പെട്ട് വിഗണിക്കപ്പെടുന്നതിനെയും അറിയിക്കുന്നേ ഇല്ല എന്നാണ് ഇതിൽ പറയാനുള്ളത്. അള്ളാഹു ആലം.
1: സൂറത്ത് അഹ്റാഫിൽ 175-176 ആയത്തുകൾ വിശദീകരണത്തിൽ ബൽആം ഇബ്നു ബാഊറ മൂസാ നബിയുടെ കാലത്ത് ജീവിച്ചിരുന്ന ബനു ഇസ്രായേൽ പണ്ഡിതൻ ശത്രുക്കളിൽ നിന്നും കൈക്കൂലി വാങ്ങി മൂസാ നബിക്കെതിരിൽ പ്രാർത്ഥിച്ചപ്പോൾ നാവിൽ വന്നത് മറിച്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇഹവും പരവും നഷ്ടപ്പെട്ടു, ദുഷിച്ച പണ്ഡിതനായി മാറി. അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് വേഗം ഉത്തരം കിട്ടാറുണ്ടായിരുന്നു എന്നും അമാനി തഫ്സീറിലും ഇബ്നു കസീറിലും കാണാം. എന്താണ് ഇതിൻ്റെ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചോദ്യം.
2: പ്രസ്തുത വചനത്തിൽ വത്ലു അലൈഹിം നബ അല്ലദീ ആതൈനാഹു ആയാതിനാ ഫൻസലഖ മിൻഹ എന്ന് തുടങ്ങുന്ന ആയത്താണ്. ഒരു പണ്ഡിതൻ, വേദപുരോഹിതൻ, ജ്ഞാനിയായ മനുഷ്യൻ ജ്ഞാന ജീവിതവും ധ്യാന ജീവിതവും തുടർത്തി പണ്ഡിതനായി അറിയപ്പെട്ടു. പിന്നീട് അയാൾ പതിതമാകുന്ന അവസ്ഥ, അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാ, അള്ളാഹുവിൻ്റെ വചനങ്ങൾ അരുളപ്പെട്ട് ആ വചനങ്ങൾ പഠിച്ച ഒരു മനുഷ്യൻ, പക്ഷേ പിന്നീട് അയാൾ അതിൽ നിന്ന് ഊരി മാറി ആ വചനങ്ങളൊട്ടും തന്നിൽ സ്വാധീനിക്കുകയോ തന്നെ ബാധിക്കുകയോ ചെയ്യാത്ത വിധം അതിൽ നിന്ന് അയാൾ ഊരിപ്പോയി ദുനിയാവിലേക്ക് കൂപ്പുകുത്തി. അങ്ങനെയുള്ളൊരു വ്യക്തിയെക്കുറിച്ചാണല്ലോ ഈ പറയുന്നത്. പല മുഫസ്സിറുകളും അത് ബൽആം ഇബ്നു ബാഊറ എന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബൽആം ഇബ്നു ബാഊറ അയാളുമായി ബന്ധപ്പെട്ട് കുറേ ചരിത്രമുണ്ട്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്കെതിരിൽ ആളുകളിൽ നിന്ന് കൈക്കൂലിയും കാണിക്കയും പറ്റി പ്രാർത്ഥിച്ചത് കാരണത്താലാണ് ഇയാൾക്ക് ഈ ഗതി വന്നത്, ഇയാൾ പതിതനായത് എന്നൊക്കെയാണ് തഫ്സീറുകളിൽ വന്ന പല റിപ്പോർട്ടുകളുടെയും ഉള്ളടക്കം. ഇവിടെ ചോദ്യത്തിലും അങ്ങനെ തന്നെയാണ്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് വേണ്ടി അയാൾ അങ്ങനെ പ്രാർത്ഥിച്ചു. എന്താണ് ആ പ്രാർത്ഥന എന്നാണ് ഇവിടെ ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. ഇതിൽ പറയാനുള്ളത്, അള്ളാഹു സുബ്ഹാനഹു തആല ഒരിക്കലും ഇന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സഹീഹായ ഹദീസിലും ഇന്ന വ്യക്തിയാണ് ഈ വത്ലു അലൈഹിം നബ അല്ലദീ ആതൈനാഹു ആയാതിന, നമ്മുടെ ആയത്തുകൾ നാം നൽകിയ വ്യക്തിയുടെ കഥ ഓതിക്കൊടുക്കൂ എന്നുള്ള പറയുന്നത്. ആ വ്യക്തി ആര് എന്നുള്ളത് ഖുർആനിൽ വന്നിട്ടില്ല, സുന്നത്തിലും സഹയായി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ തഫ്സീറുകളിൽ അത് ബൽആം ഇബ്നു ബാഊറയാണ്, ചിലർ സൈഫി ഇബ്നു റാഹിബാണ്, ചിലർ ഉമയ്യത്ത് ഇബ്നു സ്വിലത്താണ്. സലാസലമാതങ്ങളുടെ കാലഘട്ടക്കാരനാണ് ഈ ഉമയ്യ. അതേപോലെ സയ്യിഫി ഇബ്നു റാഹിബ് യഹൂദൻ. ഇങ്ങനെയൊക്കെ അതുകൊണ്ട് പല ഈ വ്യക്തിയാരി എന്നതിൽ പല അഭിപ്രായമുണ്ട്. പക്ഷേ കൂടുതൽ തഫ്സീറുകളും അത് ബൽആം ഇബ്നു ബാഊറ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമക്കെതിരിൽ ദുആ ചെയ്തു. എന്താണ് ആ ദുആ? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം കനാനികളെ, ജബ്ബാരിങ്ങളായി എന്ന് വിശേഷിപ്പിക്കട്ടെ, കനാനികളോട് എതിരിടുന്ന, അവർക്കെതിരിൽ വർത്തിക്കുന്ന ആ കാലഘട്ടത്തിൽ ഈ ബൽആം ഇബ്നു ബാഊറ അയാൾ മുസ്തജാബ് ദഅവ, അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഉത്തരം നൽകപ്പെടുന്ന വ്യക്തി എന്ന പേരിൽ വിശ്രുതനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കനാനികൾ, ജബ്ബാരിങ്ങൾ ബൽആം ഇബ്നു ബാഊറയെ സമീപിച്ച് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്കെതിരിൽ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള വിശ്വാസികൾക്കെതിരിൽ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നാണ്. അങ്ങനെ ദുആ ചെയ്താൽ എൻ്റെ ദുനിയാവും ആഖിറവും നഷ്ടമാകും എന്നയാൾ പറഞ്ഞെങ്കിലും ആളുകളുടെ കാണിക്കയും കൈക്കൂലിയും കൈപ്പറ്റി പരാജയമാണ് തനിക്ക് ഉണ്ടാവുക എന്നുള്ളത് അറിഞ്ഞിട്ടും ബൽആം ഇബ്നു ബാഊറ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്കെതിരിലും മറ്റും ദുആ ചെയ്തു എന്നുള്ളതാണ് ആ നിവേദനങ്ങളിലുള്ളത്, അതിൻ്റെ ആകത്തുക. പക്ഷേ പ്രസ്തുത നിവേദനങ്ങളൊന്നും ബലപ്പെട്ട ഹദീസുകളല്ല, ചരിത്രത്തിൽ വിശ്രുതമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെയൊരു വ്യക്തിയെക്കുറിച്ച് അയാളുടെ പേര് പറയാതെ, ആ വ്യക്തിയെ ആരെന്ന് നിർണയിച്ച് പറയാതെ, ഇങ്ങനെയൊരു വ്യക്തി അയാൾക്കുണ്ടായ അപകടം ഇന്നതാണ് എന്നുള്ളതായത്തിൽ നന്നായി ബോധ്യപ്പെടുത്തി പറഞ്ഞു തന്നു. അതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി അയാൾ എങ്ങനെയുള്ള ആളായിരുന്നു, അയാൾ എങ്ങനെയാണ് പരാജയപ്പെട്ടത്, പതിതനായത്, പടച്ചറബ് സുബ്ഹാനഹു വതആല ആയത്തിൽ ആ പറഞ്ഞ ഭാഗങ്ങൾ അത് മനസ്സിലാക്കുക, പഠിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതിൽ സ്വാധീനിക്കപ്പെടുക എന്നുള്ളതാണ് വേണ്ടത്. അതിനർത്ഥം ഈ ചരിത്രങ്ങൾ വായിക്കേണ്ട എന്നോ ചരിത്രങ്ങൾ മനസ്സിലാക്കേണ്ട എന്നോ എല്ലാ ചരിത്രങ്ങൾ വായിക്കാം, മനസ്സിലാക്കാം. പക്ഷേ ഈ ചരിത്രങ്ങളൊന്നും ബലപ്പെട്ട ഹദീസുകളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആയത്ത് നന്നേ വ്യക്തമാണ്, ആളാരായാലും അയാൾ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന വിഷയത്തിൽ. ആ വ്യക്തി ആതൈനാഹു ആയാതിന, അള്ളാഹു ആയത്തുകൾ നൽകി അനുഗ്രഹിച്ച വ്യക്തിയാണ്. ഫൻസലഖ മിൻഹ, പക്ഷേ ആയത്തുകളൊക്കെ അറിഞ്ഞിട്ടും ബോധ്യപ്പെട്ടിട്ടും അതിൽ നിന്നൊക്കെ അയാൾ ഊരിമാറി. ഫത്ബഅഹു ശൈത്താൻ, അതോടുകൂടി അയാളെ ശൈത്താൻ പിന്തുടർന്നു. ഫകാന മിനൽ ഗാവീൻ, ശൈത്താൻ പിന്നാലെ കൂടിയതോടുകൂടി പിന്നെ അയാൾ വഴികേടിൻ്റെ വ്യതിചലനത്തിൻ്റെ മാർഗഭ്രംശത്തിൻ്റെ ആളുകളിൽ പെട്ടു എന്നുള്ളതാണ്. ഫമസലുഹു കമസലിൽ കൽബ് ഇൻ തഹ്മിൽ അലൈഹി യൽഹസ് ഔ തത്രുകുഹു യൽഹസ്. അതോടുകൂടി അയാളുടെ ഉദാഹരണം ഒരു നായയുടെ ഉദാഹരണമായി മാറി. നായയെ സംബന്ധിച്ചിടത്തോളം നായയോട് അതിനെ ആട്ടി അകറ്റിയാലും ഇല്ലെങ്കിലും അത് കിതച്ചുകൊണ്ട് നാവ് നിലത്തേക്ക് തൂക്കിയിട്ട് ഇരിക്കും. അതേപോലെ ഈ മനുഷ്യൻ ദുനിയാവിൽ പൂണ്ട് ദുനിയാവിലേക്ക് വീണ് പതിതമായി എന്നുള്ളതാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഔദുബില്ല, ഇതാണ് നമുക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്, അറിവുള്ളത്. അള്ളാഹു ആലം.
1: മഹ്റമല്ലാത്ത ഒരു പുരുഷന്മാരെയും നമുക്ക് തൊടാൻ പാടില്ല എന്നാണല്ലോ. എന്നാൽ വീട്ടിൽ വിരുന്നു വരുന്നവരിൽ ചിലർ കണ്ട ഉടനെ സലാം പറഞ്ഞ് കൈ തന്നു. അപ്പോൾ പരമാവധി കൈ കൊടുക്കാതെ നിന്നാലും ചിലർ നിർബന്ധിക്കുന്നു. 80 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരാണെങ്കിൽ അവർക്ക് കൈ കൊടുത്താൽ പ്രശ്നമില്ല എന്നും പറയുന്നു. ഇതിൻ്റെ വിധി എന്താണ്? എത്ര വയസ്സായാലും മഹ്റമല്ലാത്തവർ അന്യന്മാർ തന്നെയല്ലേ എന്നാണ് ചോദ്യകർത്താവിൻ്റെ സംശയം.
2: ഇസ്ലാമിൽ വിലക്കുള്ളൊരു വിഷയമാണ് ഈ പരപുരുഷന്മാർക്ക് ഹസ്തദാനം ചെയ്യുക എന്നുള്ളത്. സലാം പറയാം, സലാം അടക്കാം, പക്ഷേ ഈ കരം പകരുക എന്നുള്ളത് വിലക്കുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ ഇന്നിലാ ഉസാഫിഹു നിസ, ഞാൻ സ്ത്രീകൾക്ക് കൈ പകർന്ന് നൽകില്ല, ഹസ്തദാനം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ ബൈഅത്ത് സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ വരെ സ്ത്രീകൾക്ക് കൈ നൽകാതെയാണ്, അല്ലെങ്കിൽ അവരുടെ കൈ പിടിക്കാതെയാണ് വാക്കാലാണ് അവരോട് ബൈഅത്ത് സ്വീകരിച്ചത്. ചില സ്ത്രീകൾ കൈ നീട്ടിയപ്പോൾ റസൂലുള്ള വിസമ്മതിക്കുകയും ഞാൻ ഹസ്തദാനം ചെയ്യില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ചില നിവേദനങ്ങളിൽ തനിക്ക് അനനുവദനീയമായ പെണ്ണിനെ തൊടുക എന്നുള്ളത് അതിനേക്കാൾ നല്ലത് തലയിൽ ഒരു ഇരുമ്പിൻ്റെ ആണി കൊണ്ട് സൂചി കൊണ്ട് കുത്തലാണ് എന്ന് പറഞ്ഞ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഇങ്ങനെ തൊടുന്നതിനെ വിലക്കിയ നിവേദനം കാണാൻ സാധിക്കും. ചില പണ്ഡിതന്മാർ ഇതിൻ്റെ ഈ നിവേദനത്തിൻ്റെ വിഷയത്തിൽ നിരൂപണം പറഞ്ഞിട്ടുണ്ടെങ്കിലും, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പറഞ്ഞ മുസാഫഹത്ത് പാടില്ല, ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞ ഹദീസുകളൊക്കെ ഈ വിഷയത്തിൽ വ്യക്തമായ തെളിവാണ്. പിന്നെ ഈ ഒരു ഹദീസ് അതെത്ര മാത്രം പ്രയാസകരം എന്നുള്ളതിനെ അറിയിക്കുന്നു. അതെത്ര മുതിർന്നവരാണെങ്കിലും ഈ ഹസ്തദാനം അത് പാടുള്ളതല്ല എന്നുള്ളതാണ്. അല്ലാഹു ആലം.
0: മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.
3: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ നാഥൻ നൽകിയ വശ്യമായ സ്വരശുദ്ധിയോടെ ഇന്നത്തെ സ്വരത്തിൽ കഅബാലയം കാണിക്കണേ എന്നു തുടങ്ങുന്ന ഗാനം കേൾക്കാം.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാര്യങ്ങളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വാബിഹി അജ്മഈൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുല്യ വ്യക്തിത്വം എന്ന പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മുടെ ചെറിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ കൊച്ചുകൂട്ടുകാർക്ക് വേണ്ടി അവരുടെ കഴിവുകളെ അവതരിപ്പിക്കാനുള്ള പീസ് റേഡിയോയിലെ ഒരു പ്രോഗ്രാമാണ് സ്റ്റാർ കോസ്റ്റ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ആദ്യമായിട്ട് കേൾക്കുന്നത് ആദിൽ മുഹമ്മദ് വി വി, കണ്ണൂർ ജില്ലയിലെ മുണ്ടേരി
1: ജി എച്ച് എസ് മുണ്ടേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആദിൽ മുഹമ്മദ്. ആദിൽ മുഹമ്മദിന്റെ
0: പ്രസംഗത്തോടു കൂടി നമുക്ക്
2: ആരംഭിക്കാം. ആദരണീയരായ പീസ് റേഡിയോയുടെ ശ്രോതാക്കളെ, മറ്റ് അണിയറ പ്രവർത്തകരെ, അസ്സലാമു അലൈക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുല്യ വ്യക്തിത്വം എന്ന വിഷയത്തിൽ ഞാൻ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വവിമോചനത്തിന്റെ മഹാനായകൻ വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എക്കാലത്തെയും പ്രതീക്ഷയാണ്, പ്രതീകമാണ്. അവിടുത്തെ ദേഹവും സ്പർശനങ്ങളും ദർശനങ്ങളും വചനങ്ങളും എല്ലാം അനുഗ്രഹീതമാണ്. സ്നേഹം ചോർന്നു പോകുന്ന ഇക്കാലത്ത് എല്ലാവരും മുഹമ്മദ് നബിയുടെ മാതൃകയിലേക്ക് തിരികെ നടക്കേണ്ടതുണ്ട്. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാലേ ആകാശ ഭൂമിയുടെ അധിപൻ നിങ്ങളോട് കരുണയും സ്നേഹം പുലർത്തൂ എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മിപ്പിച്ചത്. കുഞ്ഞുങ്ങളെ ഉമ്മ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ ബാലപാഠം നമ്മെ പഠിപ്പിച്ചു തന്നു. സ്ത്രീകളോട് നീതി പുലർത്താൻ കൽപ്പിച്ചു. മുതിർന്നവരെ ആദരിച്ച് സ്വർഗം നേടാൻ ഉപദേശിച്ചു. അനാഥരെയും ദുർബലരെയും വയ്യാത്രക്കാരും ചേർത്തു നിർത്തി. ചെടികളും പറവകളും മൃഗങ്ങളും മരങ്ങളും ഉൾപ്പെടെ എല്ലാം ആ തിരു സവിധത്തിൽ പരിഗണിക്കപ്പെട്ടു. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും സ്നേഹം പുലർത്തി. മനുഷ്യരോടെന്ന അല്ല, പ്രകൃതിയോടും അനാവശ്യമായി പ്രകൃതിയെ നശിപ്പിക്കരുത്. മരങ്ങൾ വെട്ടി നശിപ്പിക്കരുത്. ചെറിയ ജന്തുക്കളെ പോലും അനാവശ്യമായി കൊന്നുകളയരുത്. കടിയുറുമ്പാണെങ്കിൽ പോലും തീ വെച്ച് നശിപ്പിക്കരുത്. മാതാപിതാക്കളുടെ മുഖത്തു നോക്കി ചേ എന്ന വാക്കുപോലും ഉച്ചരിക്കരുത്. ഇങ്ങനെ സ്നേഹത്തിന്റെ 1000 ഉപദേശങ്ങൾ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരാശിക്ക് സമ്മാനിച്ചു. ശത്രുക്കളെ പോലും അവിടുന്ന് സ്നേഹിച്ചു മക്കയിൽ വരൾച്ച ബാധിച്ച് ശക്തമായ ക്ഷാമം ബാധിച്ചപ്പോൾ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കാനും നാട് കടത്താനും ശ്രമിച്ചവർ പട്ടിണിയിലായ വിവരം അറിഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരമാവധി ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ച് മദീനയിൽ നിന്ന് അമ്രുബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു മക്കയിൽ എത്തിച്ച് കൊടിയ ശത്രുവായ അബൂ സുഫിയാന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയായിരുന്നു. കൊടിയ ശത്രുക്കളോട് പോലും കരുണ കാണിച്ച പ്രവാചകൻ ലോകത്തിന് തന്നെ മാതൃകയാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സങ്കടപ്പെടുത്തുന്ന നമ്മുടെ മഹാനായ അന്ത്യപ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിട്ടുപിരിഞ്ഞ റബീഉൽ അവൽ മാസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ സന്ദർഭത്തിൽ ഗതാഗതം സ്തംഭിപ്പിച്ചും പിരിവെടുത്ത് മൂക്കുമുട്ടും തിന്നും അർമാദിച്ചുമല്ല, നബി കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിച്ചും നിരോധിച്ച കാര്യങ്ങൾ വെടിഞ്ഞും പ്രവാചകന് വേണ്ടി പ്രാർത്ഥിച്ചുമാണ് നാം നബിയെ സ്നേഹിക്കേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഹിർദാവാന അനിൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ
1: ആദിൽ മുഹമ്മദിൻ്റെ ഈ സംസാരത്തിൽ എനിക്ക് തോന്നുന്നത് ആദിൽ പത്താം ക്ലാസ്സിൽ പഠിക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഇത്രയും മനോഹരമായിട്ട് ആദിലിനെ പ്രസംഗിക്കാൻ കഴിയുമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നത് ഒരു പ്രസംഗ മത്സരത്തിലൊക്കെ ആദിലിന് പങ്കെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം അത്രയും ഉഷാറായിട്ട് അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പ്രസംഗം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ സ്റ്റാർ കോസ്റ്റിൽ അതിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു. ഈ പ്രസംഗം പറയുന്ന ആളുകൾക്ക് വേണ്ട ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ് വായന എന്നുള്ളത്.
0: കൂടുതൽ
1: വായിക്കുമ്പോഴാണ് പ്രാസംഗികർക്ക് കൂടുതൽ കൂടുതൽ പുതിയ വാക്കുകൾ, ശൈലികൾ, സാഹിത്യ രൂപങ്ങളൊക്കെ എന്ത് ചെയ്യുക, കിട്ടുക. അപ്പോൾ അത് പത്രം വായിക്കുക, അതിൻ്റെ എഡിറ്റോറിയൽ പേജ് വായിക്കുക, അതേപോലെ നോവലുകൾ, കവിതകളൊക്കെ വായിക്കുക, അതൊക്കെ ഈ പ്രസംഗങ്ങളുടെ ഇടയിൽ കോട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഒരു ഇസ്ലാമിക പ്രഭാഷണമാണെങ്കിൽ അത് ആയത്തുകളും ഹദീസുകളും ഒക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ആളുകൾക്ക് മനസ്സിലാവുന്ന സരളമായ ഭാഷയിൽ സംസാരിക്കുക, അതൊക്കെ ഒരു പ്രാസംഗികർക്ക് വേണ്ട ക്വാളിറ്റീസാണ്. അപ്പോൾ അതൊക്കെ അതിലിൻ്റെ ഒരു സംശയത്തിൽ ഏകദേശം വന്നു തന്നെ നമുക്ക് പറയാം. റസൂസാസ് നമ്മുടെ കാരുണ്യം, റബിയുൽ അവൽ 12 നാട്ടിൽ നടക്കുന്ന ചില അനാചാരങ്ങൾ, അതെല്ലാം അതിൻ്റെ ഒരു കുറഞ്ഞ സംസാരത്തിൽ എല്ലാം കൂടെ സമ്മിശ്രമായിട്ട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതായിരുന്നാലും ആദിൽ മുഹമ്മദ് വളരെ മനോഹരമായിട്ട് ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പ്രസംഗം കൂടെ കേട്ട് നോക്കാം. ആരാന്ന് നോക്കാം. ആയിഷ വിവിലെ ആയിഷ വിവി 6 ക്ലാസ്സിലെ കൊച്ചുകൂട്ടുകാരിയാണ്.
0: മുതുകുറ്റി യു പി സ്കൂൾ, കണ്ണൂരിൽ നിന്നുള്ള തന്നെയാണ്. മുതുകുറ്റി യു പി സ്കൂൾ 6 ക്ലാസ് വിദ്യാർത്ഥിനി ആയിഷ വിവിയുടെ ഒരു പ്രസംഗം നമുക്ക് കേൾക്കാം.
3: ബഹുമാന്യരായ പീസ് റേഡിയോയുടെ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുല്യ വ്യക്തിത്വം. നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ലോക ചരിത്രം

0: കാണപ്പെടുന്ന പോലെ പക്ഷികളും മൃഗങ്ങളും പറവകളും മരങ്ങളും ചെടികളും പ്രകൃതിയും ആ തിരുസന്നിധിയിൽ പരിഗണിക്കപ്പെട്ടു. ഒരു സത്യവിശ്വാസിയെ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ റബീഉൽ അവ്വൽ മാസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ സന്ദർഭത്തിൽ റോഡ് ബ്ലോക്ക് ആക്കിയും മൂക്കുമുട്ടേ തിന്നും അർമാദിച്ചും എങ്ങനെ കഴിയുന്നു മുസ്ലിമേ? സഹാബികൾ ബോധം കെട്ടുവീണ ലോകം കരഞ്ഞ ആ ദിവസം നിനക്ക് ആഘോഷിക്കാൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ കൊച്ചു പ്രസംഗം ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ആയിഷ ബിയുടെ നല്ലൊരു മനോഹരമായ പ്രസംഗമാണ് നമ്മളിപ്പോൾ കേട്ടത്.
2: എനിക്ക് ഈ ആദിലിൻ്റെയും ആയിഷയുടെയും സംസാരം കേട്ടപ്പോഴേ അവർ രണ്ടുപേരും ഒരേ വീട്ടിൽ നിന്നാണ് തോന്നുന്നുണ്ട്. അവരുടെ നാടും അഡ്രസ്സൊക്കെ നമ്മളങ്ങനെ പരിശോധിക്കുമ്പോൾ അവരുടെ ഇനീഷ്യൽ ആദിൽ മുഹമ്മദ് വി വിയാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ആയിഷ വി വിയാണ്. ചിലപ്പോൾ ബ്രദേഴ്സ് സിസ്റ്റർ ആയിരിക്കാം. ഏതായിരുന്നാലും രണ്ട് പ്രാസംഗികർ ഉള്ള ഒരു വീടിന്റെ അവസ്ഥ നമ്മളങ്ങനെ ആലോചിച്ച് നോക്കുക. ഭയങ്കരമായ സൗണ്ട് ആയിരിക്കും വീട്ടില്. ഉമ്മാക്കും ഉപ്പാക്കും എന്നൊരു സ്വരി ഉണ്ടാവില്ല. ഒരു റൂമിൽ നിന്ന് ആദിൽ സംസാരിക്കുന്നു, മറ്റേ റൂമിൽ നിന്ന് ആയിഷ സംസാരിക്കുന്നു. ഏതായിരുന്നാലും നല്ല രണ്ടും ഒരു മിടുക്കനും ഒരു മിടുക്കിയും ഉള്ള മാഷാ നല്ല ഒരു വീട്. കൂടുതൽ കൂടുതൽ പ്രസംഗിക്കാനും ജനങ്ങളെ ഉത്ബോധിപ്പിക്കാനും ഒക്കെ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം ഇൻഷാല്ല. അടുത്തതായിട്ട് നമ്മുടെ സ്റ്റാർ ക്വസ്റ്റിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുല്യ വ്യക്തിത്വം എന്ന ടൈറ്റിലിൽ പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സ്റ്റാർ ക്വസ്റ്റിൽ ആരാണ് നമ്മുടെ കൂടെ ഉള്ളത്?
1: അടുത്തതായിട്ട് നമുക്ക് സ്റ്റാർ ക്വസ്റ്റിൽ എത്തുന്നത് ഐന അസ്ലഹ യു എ.
2: അതെ, ഐന
1: വിദ്യാർത്ഥിനിയാണ്.
2: ജി എൽ പി എസ് ഉളിയന്നൂർ, ഉളിയന്നൂരിൽ നിന്നും ഐന അസ്ലഹ യു കെ ജി വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ അവളുടെ ഒരു കൊച്ചു ഗാനമാണ് നമുക്ക് കേൾക്കാണ്ട് നമുക്കൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം ഇൻഷാ അള്ളാ.

0: വളരെ കുറഞ്ഞ വരികളിലൂടെ ഇഷ്ടം പ്രകടിപ്പിച്ചിട്ടുണ്ട് നബിയോടുള്ള ഐന അസ്ലഹയുയെ.
1: അല്ല, അവള് കുറഞ്ഞ വരികൾ മതി, കാരണം അവൾക്ക് കുറച്ച് വയസ്സേ ഉള്ളൂ, യു കെ ജിയിലാണ്. അപ്പൊ ആ പ്രായത്തിനനുസരിച്ചുള്ള പക്വത കാണിച്ചു എന്ന് നമുക്ക് പറയാം. കുറഞ്ഞ വരികളിലൂടെ കൊച്ചു കൂട്ടുകാരി ഐന അസ്ലഹ വളരെ മനോഹരമായിട്ട് ഗാനം ആലപിച്ചു. കൂടുതൽ കൂടുതൽ പഠിക്കാനും ഇതുപോലെയുള്ള പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്ത് സന്തോഷിക്കാനുമൊക്കെയുള്ള അവസരങ്ങൾ അള്ളാഹു ഇനിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ സ്റ്റാർ ക്വസ്റ്റ്യൻ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുല്യ വ്യക്തിത്വം എന്ന ടൈറ്റിലിൽ പീസ് റേഡിയോ നടത്തുന്ന സ്റ്റാർ ക്വസ്റ്റ് തുടരുകയാണ്. ഒരു മനോഹരമായ ഒരു ഗാനം കൂടെ നമുക്ക് കേൾക്കാം. ഇഷൽ ഫഹദ്,
0: നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ്
1: വിദ്യാർത്ഥിയാണ് ഇഷൽ ഫഹദ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: മാഷാല്ലാ, നമ്മളെ ഇഷൽ ഫഹദ് അല്ലേ, ഈ ഇഷൽ ഫഹദ് എന്നുള്ള പേര് കേൾക്കുമ്പോഴേ ശരിക്കും ഇഷൽ എന്നുള്ള പേര് പെൺകുട്ടികൾക്കും ഫഹദ് ആൺകുട്ടികൾക്കാണ് വരിക. ഇതിലിപ്പോൾ എന്താണ് ഈ ഇഷൽ ശരിക്കും പെൺകുട്ടിയാണോ അതോ ആൺകുട്ടിയാണോ, എങ്ങനെയാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? എന്താണ്
1: പഠിക്കുന്നത്? ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്.
0: അവിടെ ഏതായാലും ബോയ്സിന് ചാൻസ് ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മള് തട്ടിച്ചു നോക്കുമ്പോ ഇഷൽ ഫഹദ് പെൺകുട്ടിയാണ്. മാഷാല്ലാഹ്, 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു കൂട്ടുകാരിയാണ് ഇഷൽ ഫഹദ്. വളരെ മനോഹരമായിട്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ വിയോഗവുമായി ബന്ധപ്പെട്ട മനോഹരമായ അല്ലേ, ഏതൊരു കഠിന ഹൃദയനെയും എന്താ പറയുക, കുറച്ച് സമയത്തേക്കെങ്കിലും ഒന്ന് ചിന്തിപ്പിക്കുന്ന മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട്. ഇത് ഇത് ഇങ്ങനത്തെ പാട്ടുകൾ പാടുക എന്നുള്ളതിനപ്പുറത്ത് ഇങ്ങനത്തെയുള്ള വരികൾ കോർത്തിണക്കി എഴുതുക എന്നുള്ളതും വലിയൊരു
1: രചന നിർവഹിച്ച,
0: അതെ, അതിന് ഈണം നൽകുക, അതൊക്കെ വലിയ കാര്യം. നമ്മളെ കുറേ കൂട്ടുകാർക്ക് അങ്ങനത്തെയുള്ള കഴിവുകളൊക്കെ ഉണ്ടാവും. അവരൊക്കെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള പാട്ടുകൾ എഴുതി റേഡിയോ ഒക്കെ അയക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. പുതിയ പുതിയ വരികൾ എഴുതിയിട്ട് അതിന് ഈണം നൽകി നിങ്ങളുടെ സൗണ്ടിൽ ഇനി അത് പാടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വോയിസുള്ള ആളുകൾ ഇവിടെ റെഡിയാണ്. അവർ നിങ്ങളുടെ വരികൾ മറ്റുള്ളവരുടെ വോയിസിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ സ്വന്തം വോയിസിലൂടെ ലോകം കേൾക്കട്ടെ, അതിൻ്റെ ഒരു പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് പറയാം അല്ലേ. അങ്ങനെയുള്ള കഴിവുകളുള്ള ആളുകൾക്ക് എഴുതാനും അത് റേഡിയോയിലേക്ക് അയക്കാനും അത് റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്യാനൊക്കെ നമുക്ക് അവസരങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കഴിവുകളുള്ള വിദ്യാർത്ഥികൾ, അത് വിദ്യാർത്ഥികൾ തന്നെ ആവണമെന്നില്ല, ആർക്കും ആ ഒരു അവസരം നമുക്ക് കൊടുക്കുക അല്ലേ.
1: അതെ,
0: യെസ്. ശ്രോതാക്കളിൽ ആർക്കെങ്കിലും അങ്ങനെയുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ല നല്ല പാട്ടുകൾ, നല്ല നല്ല അർത്ഥവത്തായ വരികളുള്ള നല്ല നല്ല പാട്ടുകൾ നിങ്ങൾക്കും എഴുതാം. അത് നമുക്ക് റേഡിയോ വഴി എന്ത് ചെയ്യാം, ജനങ്ങളിലേക്ക് എത്തിക്കാം. ഏതായിരുന്നാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുല്യ വ്യക്തിത്വം, സ്റ്റാർ ക്വസ്റ്റ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അടുത്തതാരാണ് നമ്മുടെ കൂടെ ഉള്ളത്?
1: അടുത്തത് നമ്മുടെ അഫ്രീദ് അഹമ്മദ് യു ആണ്. അഫ്രീദ് അഹമ്മദ് പെരിന്തൽമണ്ണ മാലാപ്പറമ്പ് ദാറുൽ ഫുർഖാൻ ഹിഫ്ലു കോളേജിലെ വിദ്യാർത്ഥിയാണ്. അപ്പോൾ
0: എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്.
1: എട്ടാം ക്ലാസ് വിദ്യാർത്ഥി.
0: അവൻ്റെ ഒരു പ്രസംഗമാണ് നമുക്ക് കേൾക്കാനുള്ളത്. നമുക്ക് അതൊന്ന് കേൾക്കാം ഇൻഷാല്ലാ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലി അസ്ഹാബി അജ്മാഇൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുല്യതയില്ലാത്ത വ്യക്തിത്വത്തിനുടമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിലേക്ക് വന്നത് മനുഷ്യരെ നല്ല വഴിയിലേക്ക് നയിക്കാനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന കാലത്ത് അറേബ്യയിൽ അനീതികളും അന്ധവിശ്വാസങ്ങളും നിറഞ്ഞിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ നല്ല സ്വഭാവം കൊണ്ട് എല്ലാവരെയും ആകർഷിച്ചു. അല്ലാഹു ഖുർആനിൽ പറയുന്നു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹിം തലവും വലൗ കുന്ത ഫള്ളു അലീദൽ ഖൽബി ലം ഫള്ളു മിൻ ഹൗലിക്. അല്ലാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നബിയെ താങ്കൾ സഹലശീലനും സൗമ്യനുമായി തീർന്നത്. താങ്കൾ പരുഷ സ്വഭാവവും കഠിന ഹൃദയനുമായിരുന്നെങ്കിൽ താങ്കൾക്ക് ചുറ്റും ആളുകൾ ഒരുമിച്ച് കൂടുമായിരുന്നില്ല. അതിനാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരോട് പെരുമാറിയത് സൗമ്യതയിലും കാരുണ്യത്തിലുമായിരുന്നു. ഖുർആനിൽ മറ്റൊരു വാക്യത്തിൽ അല്ലാഹു പറയുന്നു, വഇന്നക ലഅലാ ഖുൽഖിൻ അദീം. നബിയെ, താങ്കൾ മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ബുഹൈസ്തു ലുതമ്മിമ മകാരിമൽ അഖ്ലാഖ്. ഞാൻ അയക്കപ്പെട്ടത് നല്ല സ്വഭാവങ്ങൾ പൂർത്തിയാക്കാനാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഉത്തമമായ സ്വഭാവങ്ങളാണ്. എല്ലായ്പ്പോഴും സത്യം പറയണം, സഹനശീലമുള്ളവരും ക്ഷമയുള്ളവരുമായി ജീവിക്കണം, ദരിദ്രരെയും അനാഥരെയും സഹായിക്കണം, മറ്റുള്ളവരെ ബഹുമാനിക്കണം. പ്രിയ കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലയുടെ ജീവിതം ഒരു പ്രകാശമാണ്. നമ്മൾ പഠനത്തിലും കളിയിലും വീട്ടിലും എല്ലായിടത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലയെ പോലെ മാതൃകയാകാൻ ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉത്തമമായ മാതൃകയാണ്. അല്ലാഹു പറയുന്നു, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന. സഹോദരങ്ങളെ, അവസാനമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലന്റെ ജീവിതത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടത് സ്നേഹം, സഹനം, ക്ഷമ, കരുണ എന്നീ ഗുണങ്ങളാണ്. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഹിർ ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഫ്രീദ് അഹമ്മദ് യു എട്ടാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരനാണ്. ദാറുൽ ഫുർഖാൻ ഹിഫ്സ് കോളേജിൽ നിന്നും നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളത്. അവൻ്റെ പ്രസംഗം ശരിക്കും പ്രവാചകൻ്റെ നിയോഗത്തിന് മുമ്പ് അല്ലെങ്കിൽ പ്രവാചകൻ ജനിക്കുന്നതിന് മുമ്പ് അറേബ്യയുടെ ഒരു ചരിത്രം പ്രവാചകൻ ജനിച്ചതിന് ശേഷമുള്ള ഒരവസ്ഥ, ഇപ്പോൾ നമ്മൾ ആ പ്രവാചകനെ എങ്ങനെ പിൻപറ്റണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു എന്നതാണ്. അപ്പോൾ ഈ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ശ്രദ്ധിക്കേണ്ട പ്രസംഗം പറയുന്നവരും പാട്ട് പാടുന്നവരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ ഈ ഉച്ചാരണ ശുദ്ധി എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് നമ്മൾ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അത്ര തന്നെ പ്രസക്തമല്ലെങ്കിലും ഒരു സദസ്സിനെ അഭിമുഖീകരിച്ചു കൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഉച്ചാരണ ശുദ്ധി എന്നുള്ളത് പ്രധാനമാണ്. പ്രത്യേകിച്ച് പൊതുവേദികളിലൊക്കെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഈ എന്താ പറയുക, കൊളോക്കിയൽ ലാംഗ്വേജസ് മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നന്നാവുക. ഇവൻ്റെ സംസാരത്തിൽ അതുണ്ട് എന്നല്ല, സാന്ദർഭികമായിട്ട് നമ്മൾ സൂചിപ്പിച്ചതാണ്. അഫ്രീദിയുടെ സംസാരത്തിൽ, അഫ്രീദിൻ്റെ സംസാരത്തിൽ അതുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. ഒരു പ്രാസംഗികർക്ക് വേണ്ട, പ്രസംഗം പറയുന്ന ആളുകൾക്ക് വേണ്ട ക്വാളിറ്റീസ് സൂചിപ്പിച്ചപ്പോൾ സൂചിപ്പിച്ചു.
1: തീർച്ചയായിട്ടും അതെ, അടുത്തൊരു പ്രോഗ്രാമിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ട് കൂടുതൽ ഭംഗിയുള്ളതാക്കാൻ അല്ലേ കൂടുതൽ.
0: അതിന് സാധാരണ നമ്മൾ പറയാറുണ്ട്, ഈ പ്രസംഗം പറയുന്ന ആളുകൾ കണ്ണാടിയുടെ മുന്നിൽ പോയി പ്രസംഗിച്ച് ശീലിക്കണമെന്ന്, അവരുടെ ബോഡി ലാംഗ്വേജസ് എങ്ങനെ പോകുന്നു, അവരുടെ മുഖത്തെ ഭാവം എങ്ങനെ വരുന്നൊക്കെ നോക്കണമെന്ന് പറയാറുണ്ട്. ഏതായിരുന്നാലും നമ്മുടെ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ മറ്റൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് കുട്ടികളുടെ പ്രത്യേക പരിപാടി. അവതരണം മൂസ പി, ജൗഹർ ഒഴുകൂർ. പങ്കെടുത്തവർ ആദിൽ മുഹമ്മദ് വി, ആയിഷ വി, ഐന അസ്ലഹ യു, ഇഷൽ ഫഹദ്, അഫ്രീദ് അഹമ്മദ് യു.
4: ഓഫീസിലെ ജോലിയും മാസാവസാനത്തെ ടെൻഷനും ഒക്കെ കൂടി ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴതാ കുഞ്ഞുമകൻ വന്ന് കയ്യിൽ പിടിച്ചു വലിച്ചിട്ട് പറയുന്നു, അച്ഛവാ നമുക്ക് പന്ത് കളിക്കാമെന്ന്. ആകെക്കൂടി വട്ടായിരിക്കുന്ന സമയത്ത് ഇനി ഇതിന്റെ കൂടി ഒരു കുറവേ ഉള്ളൂ, നീ പുറത്തുപോയി കളിക്കുമെന്ന് പറഞ്ഞ് ഞാനവനെ ശാസിച്ചു വിട്ടു. ഈ അച്ഛൻ എന്റെ കൂടെ ഒരു ദിവസം പോലും കളിക്കാൻ കൂടില്ലെന്ന് പറഞ്ഞ് അവൻ വിഷമത്തോടെ പന്തുമെടുത്ത് പുറത്തേക്ക് പോയി. അങ്ങനെ എല്ലാ ദിവസവും അവൻ വരും. തിരക്കുള്ള ജോലിയും കഴിഞ്ഞു വരുമ്പോൾ അവന്റെ കൂടെ കളിക്കാൻ എവിടെ സമയം. അങ്ങനെ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു. ഇന്നവൻ നല്ലൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. നമ്മുടെ ജോലിയും കഴിഞ്ഞ് പെൻഷൻ പറ്റി വീട്ടിലിരിക്കുമ്പോൾ ഒരു ദിവസം ജോലി കഴിഞ്ഞു വന്ന മകന്റെ അടുത്തേക്ക് ചെന്നിട്ട് അല്പനേരം ചെസ് കളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ അച്ഛന്റെ കൂടെ പന്ത് കളിക്കാൻ കൊതിച്ച് ഞാൻ ഒരുപാട് നാൾ പിറകെ നടന്നിട്ടുണ്ട്. അന്നൊന്നും അച്ഛന് സമയമുണ്ടായിരുന്നില്ല. ഇന്നിപ്പോ എനിക്കാകെ ടെൻഷൻ നിറഞ്ഞ ജോലിയാണ്. അതുകൊണ്ട് അച്ഛന്റെ കൂടെ കളിക്കാൻ സമയമില്ല. സോറി. വിഷമത്തോടെ തിരിഞ്ഞു നടക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു, അവന്റെ ആ കുഞ്ഞു പ്രായത്തിൽ അവനോടൊപ്പം കളിക്കാതെ അവനെ ഒഴിവാക്കിയപ്പോൾ ആ കുഞ്ഞു മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. അതെ, തിരക്കിനിടയിൽ അല്പനേരമെങ്കിലും നമ്മൾ കുട്ടികളോടൊപ്പം കൂടണം, അല്ലെങ്കിൽ നമ്മുടെ തിരക്കൊഴിയുമ്പോൾ അവർക്ക് സമയമുണ്ടാവില്ല.
5: തീർച്ചയായും ഒരു നല്ലൊരു ചിന്തയാണ് ഇന്നത്തെ
6: ഇന്നത്തെ ഒരു ഒരു മെസ്സേജ് നല്ലൊരു അല്ലേ നല്ലൊരു ഒരു മെസ്സേജ്.
5: മാതാവാണെങ്കിലും പിതാവാണെങ്കിലും അതെ, മക്കളോടൊപ്പം സമയം ചെലവഴിക്കാൻ അവർക്ക് കഴിയണം എന്നുള്ളതിൻ്റെ ഒരു പ്രാധാന്യമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. അപ്പം ഈ ഈ കഥയിൽ പറഞ്ഞ, ഈ ചിന്തയിൽ പറഞ്ഞ ആ അച്ഛൻ അയാളെ സംബന്ധിച്ചിടത്തോളം തന്റെ കുഞ്ഞിന്റെ കൂടെ സമയം ചെലവഴിക്കാൻ തയ്യാറായില്ല. പിന്നീട് എന്ത് സംഭവിച്ചു? സ്വാഭാവികമായി കുഞ്ഞു വളർന്നു വലുതായി. ആ കുഞ്ഞിൻ്റെതായ ക്രയവിക്രയങ്ങളിലും ജോലി തിരക്കുകളിലും പെട്ടപ്പോൾ പിതാവിന്റെ കൂടെ സമയം ചെലവഴിക്കാൻ ആ കുട്ടിയും തയ്യാറായില്ല എന്നാണ്.
6: അത് ചെറിയ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മുടെ തിരക്കുകളോ നമ്മുടെ ജോലിയിലെ സ്ട്രെസ്സുകളോ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ഭാരങ്ങൾ ഏറ്റുന്നതൊന്നും അവർക്കറിയില്ല. അവരുടെ മുമ്പിലുള്ളത് ഉപ്പ എൻ്റെ കൂടെ കളിക്കാൻ വരണം, ഉമ്മ എൻ്റെ കൂടെ കളിക്കാൻ വരണം എന്നുള്ളത് മാത്രമാണ്
5: കളിയെന്നാണ് അവരുടെ ചിന്ത.
6: അവരുടെ ചിന്ത അത് മാത്രമാണ്. അപ്പം നമ്മൾ പിന്നെ അവരോട് ദേഷ്യപ്പെടുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ അവരോട് ശകാരിക്കുമ്പോഴൊക്കെ അവർ നേരെ വിപരീതാർത്ഥത്തിലാണ് അതിനെ റീഡിയായി എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്.
5: തീർച്ചയായും. ഇപ്പം നമ്മൾ മുതിർന്നവരെ അപേക്ഷിച്ച് ചെറിയ കുട്ടികൾ അധികമൊന്നും അവര് പെട്ടെന്നൊന്നും ക്ഷീണിക്കൂല. നമ്മൾ കാണാൻ നമുക്ക് ഈ കുട്ടികൾ കല്യാണ വീടുകളിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമുകളിലൊക്കെ വന്ന് അവരങ്ങനെ നോൺ സ്റ്റോപ്പബിൾ ആയിട്ട് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നമുക്കൊന്നും അങ്ങനെ കഴിയില്ല.
6: ഒരു രസകരമായൊരു കാര്യം ഇപ്പോൾ ഒരു കൂട്ടുകാരൻ ഷെയർ ചെയ്താണ്. പിന്നെ അയാൾ അയാളുടെ പിന്നെ മകളുടെ ഒരു റിലേഷൻ്റെ ഒരു കല്യാണത്തിന് പോയതാണ്. അപ്പം മകള് പിന്നെ ഉപ്പനെയും ഉമ്മനെയും കണ്ട സമയത്ത് പറഞ്ഞു, പിന്നെ ഇതുവരെ ഇപ്പം ഞാൻ കുട്ടിനെ നോക്കി ഞാൻ ക്ഷീണിച്ചു, ഇനി നിങ്ങൾ ഇവിടുന്ന് പോകുന്നത് വരെ എന്ത് ചെയ്യണം, കുട്ടീനെ നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉപ്പ മകളോട് വന്നിട്ട് പറയുന്നത്, എനിക്ക് കഴിയില്ല കേട്ടോ, ഞാൻ ആകെ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാൻ ആകെ വിഷമിച്ചിട്ടുണ്ട്, ഞാൻ ആകെ വേർത്ത് പോയിട്ടുണ്ട്, ഈ കുട്ടി ഓടണം, പിന്നാലെ ഞാൻ ഓടിയിട്ട് എനിക്ക് കഴിയുന്നില്ല, ആകെ 10 മിനിറ്റ് അപ്പോഴത്തേന് ആയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ കുട്ടികളുടെ ലോകം അതാണ്,
5: അങ്ങനെയാണ്. നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ട് ഒരു 4 കസേരക്ക് ചുറ്റും നമ്മളോലെ പുറകെന്ന് ഓടിക്കൊടുത്താലേ ഭയങ്കര രസമാണ് അവർക്ക്.
6: അതെ അതെ അതെ,
5: നമുക്ക് അധികം ഓടാനൊന്നും കഴിയില്ല, എന്നാലും ഒന്ന് ഓടിക്കൊടുത്തൊക്കെ ഉണ്ട്. ഒലങ്ങട്ടും മദ്യ മറന്ന് ചിരിക്കും അവര്, ആ സന്തോഷ ചെറിയ കുട്ടികളെ, എന്റെ ഉപ്പ അല്ലെങ്കിൽ എന്റെ ഉമ്മ എന്റെ പുറകെ ഓടി.
6: പിന്നെ മാത്രമല്ല, അത് എപ്പോഴും അവർ പറയുകയും ചെയ്യും, എന്ത് പിന്നെ ഇത് നമ്മൾ ഇന്നലെ കളിച്ചതുപോലെ ഇപ്പം നമുക്ക് കളിക്കുക, അതായത് നമ്മൾ ഇന്നലെ മറ്റേ കളിൻ്റെ പേര് പറഞ്ഞിട്ട് നമ്മൾ ഇന്നലെ ഓടി കളിച്ച പോലെ അല്ലെങ്കിൽ പിന്നെ ഒളിച്ചു കളിച്ചതുപോലെ നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, അവരെന്നെ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് വരും.
5: അവരെ തിരക്കുകളൊക്കെ സ്വാഭാവികമാണ്,
6: അതെ,
5: തിരക്കൊക്കെ മനുഷ്യ സഹജമാണ്.
6: തീർച്ചയായും
5: ചിലപ്പോൾ അതിസങ്കീർണമായ തിരക്കുകൾ ഉണ്ടാകാം, പക്ഷെ എന്നാലും നമ്മുടെ മക്കൾ അവർ അമൂല്യനിധികളാണ്. അവരുടെ മനസ്സിന് കുളിർമയും സന്തോഷവും നൽകുന്ന തരത്തിൽ ടൈം ഷെഡ്യൂൾ കൃത്യമാക്കാൻ നമുക്ക് കഴിയണം. ഒരു ദിവസത്തിൽ ഇപ്പൊ ഞാൻ നാട്ടിലുണ്ടെങ്കിൽ നാട്ടിലുള്ള സമയങ്ങളിൽ വീട്ടിലുള്ള സമയങ്ങളിൽ എങ്കിലും മക്കളോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ ഒരു അടിസ്ഥാനപരമായ കാര്യമാണ്. ഇപ്പൊ ഇന്നീ മൊബൈൽ ഫോണും ആൻഡ്രോയിഡും ഈ സോഷ്യൽ മീഡിയകളുടെ അതിപ്രസരങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പൊതുവെ അതിൽ നിന്നൊക്കെ രക്ഷിതാക്കൾ അകലുകയാണോ എന്നൊരു സംശയമുണ്ട്.
6: മാത്രമല്ല ഇങ്ങനെ പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു, തങ്ങളെ മക്കളെ ഒന്ന് അകറ്റി നിർത്താൻ തങ്ങൾക്കൊരു സ്വസ്ഥത കിട്ടാൻ വേണ്ടി പോലും മൊബൈൽ കൊടുത്ത് മക്കളെ ഒഴിവാക്കി വിടുന്ന രക്ഷിതാക്കളുണ്ടോ എന്ന് പോലും എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു,
5: അതും
6: സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് അപ്പോൾ മക്കള് അവരുടെ ഒരു ലോകം തിരഞ്ഞെടുക്കണം, ഗെയിമിൻ്റെയും അതേപോലെ തന്നെ
5: റീൽസുകളുടെയും
6: ഒക്കെ ലോകം
5: അവർ,
6: അതെ, അത് പിന്നീടുണ്ടാകുന്നത് പിന്നെ അവർക്ക് അത് ഒഴിവാക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് അവരുടെ ബുദ്ധിയും അവരുടെ മനസ്സും ഒക്കെ അതിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ
5: ചില പാട്ടുകൾ,
6: അതെ,
5: അല്ലെങ്കിൽ ചില പ്രയോഗങ്ങൾ കുട്ടികളും കണ്ടിന്യൂസ് ആയിട്ട് പ്രയോഗിക്കുകയാണെങ്കിൽ നമ്മൾ കരുതും എവിടുന്നാണ് ഈ കുട്ടിക്ക് ഈ പ്രയോഗം കിട്ടിയത്. ചില വാക്കുകൾ നമ്മുടെ നിന്ന് കിട്ടുന്നുണ്ടാവില്ല, നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടില്ല എന്ന് ഉറപ്പാണ്. എന്നാൽ കുട്ടിയാകട്ടെ സ്കൂളിലും മറ്റും പോകാൻ തുടങ്ങിയിട്ടുമില്ല, തീർച്ചയായും ഒട്ടും ശങ്കിക്കേണ്ടതില്ല. ആ കുട്ടി നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന റീൽസുകളിലും കാർട്ടൂണുകൾ ക്യാരക്ടറിലെ ചില ആളുകൾ പറയുന്ന വാക്കായിരിക്കാം.
6: പിന്നെ മാത്രമല്ല ഇന്നത്തെ ഒരു രീതി അനുസരിച്ച്, അതായത് ഒരു നെറ്റ് തീരുക എന്ന് പറയുന്നൊരു സിസ്റ്റം അല്ല, അപ്പം മിക്കവാറും എല്ലാ വീടുകളിലും ഒക്കെ വൈഫൈ സംവിധാനങ്ങൾ, കാരണം ഒന്നോ രണ്ടോ കുട്ടികൾ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അൺലിമിറ്റഡ് പ്രോഗ്രാമുകൾ എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ വീടുകളിൽ നിന്ന് വൈഫൈകളുണ്ട് മിക്കവാറുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അപകടം അറിയുന്നില്ല, കുട്ടി അതിലങ്ങനെ ഇരിക്കുന്നു, നമ്മൾ നമ്മുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, പിന്നീട് ഒരമണിക്കൂറോ 3/4 മണിക്കൂറോ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓർക്കുന്നത് കുട്ടി ഇപ്പോഴും എന്താണ്, കുട്ടി എവിടെയെന്ന് ശ്രദ്ധിക്കുമ്പോഴാണ് കുട്ടി മൊബൈലിലാണ്. അപ്പോൾ ഓരോ ദിവസവും 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1/2 മണിക്കൂറൊക്കെ മിനിമം ഒരു മൊബൈലിൽ കഴിയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഭവിഷ്യത്ത് എന്ന് പറയുന്നത് പ്രവചനാതീതമാണ്. ഏതൊക്കെ നിലക്കാണ് കുട്ടി അത് സ്വാധീനിക്കുക എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല, കാരണം കുട്ടി സെലക്ട് ചെയ്യുന്ന പ്രോഗ്രാമുകൾ, അതിൽ നിന്ന് കുട്ടിക്കുണ്ടാകുന്ന ഫീഡ്ബാക്കുകൾ, അതൊക്കെ എന്താണ്, ഏതു നിലക്കാണ് കുട്ടിയെ സ്വാധീനം ചെലുത്തുക എന്നുള്ളതൊക്കെ നമുക്ക് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്.
5: ഈ കുട്ടികളൊക്കെ ചില കുട്ടികൾ ആത്മഹത്യ ചെയ്തു, ചില ഗെയിമുകൾക്ക് അഡിക്റ്റായി, അങ്ങനൊക്കെ ഇപ്പൊ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഇപ്പൊ കുറച്ച് അതിന്റെ ന്യൂസ് കുറവാണ് എങ്കിലും അങ്ങനത്തെ വാർത്തകൾ വന്നിരുന്നു. ഏറെ ഭയപ്പെടുത്തുന്ന ചില ഗെയിമുകൾക്ക് അഡിക്റ്റായി സ്വയം ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ചെറിയ പിഞ്ചു കുട്ടികളൊക്കെ എത്തി എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇത് ആ കുട്ടികളെ അങ്ങനെ എത്തിച്ചത് രക്ഷിതാക്കൾ തന്നെയായിരിക്കാം,
6: അതെ,
5: തീർച്ചയായും അങ്ങനെയാകാം. കാരണം ആ കുട്ടിക്ക് എന്തു കൊടുക്കണം എന്നുള്ളതും അതിനുള്ള ഒരു ചോയ്സ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് പകരം ഇപ്പോൾ ധാരാളം അങ്ങനത്തെ നല്ല നല്ല ചില കാര്യങ്ങളും സോഷ്യൽ മീഡിയകളിൽ വരാറുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഈ അടുത്ത് ഒരു വീഡിയോ, ഒരു റീൽസ് പോലുള്ള ഒരു വീഡിയോ കണ്ടു, നല്ലൊരു മെസ്സേജ് പങ്കുവെക്കുന്ന ഒരു വീഡിയോ ആണത്. അപ്പോൾ ഒരു കുട്ടി ഫോൺ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫോണിലങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ചെറിയ കുട്ടിയാണ്. അപ്പോൾ തൊട്ടടുത്ത് വന്നിട്ട് ആ കുട്ടിയുടെ ഉമ്മ വന്നിരുന്നു. ആ കുട്ടിയുടെ ഉമ്മയുടെ കയ്യിലൊരു ബുക്കുണ്ട്. ആ ഉമ്മ നല്ല ഉഷാറായിട്ട് അങ്ങനെ ബുക്ക് വായിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വാപ്പിയും വന്നു. വാപ്പിയും വേറൊരു ബുക്കായിട്ട് വന്ന് കുട്ടിയുടെ അടുത്ത് നിന്നിട്ട് ബുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും കുട്ടി മൊബൈൽ ഫോണിലാണ് ഇടയ്ക്കിടക്ക് നോക്കേണ്ടത്, എന്താ ഭൂമിപ്പം ബുക്ക് ഇത്ര അധികം ബുക്കിലുണ്ടോ, കുട്ടി അവിടെ വെക്കുകയാണ് ഫോണ്, എന്നിട്ട് അവിടെ ഒരു ബുക്ക് എടുത്തിട്ട് ആ കുട്ടി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കുട്ടികൾ അത്രയും നിഷ്കളങ്കരാണ്, നമ്മൾ തിരിക്കുന്നിടത്തേക്കേ ഒരു തിരിയുള്ളൂ.
0: അതെ, അതായത് കുട്ടി കാണുമ്പോൾ ഉമ്മ മൊബൈലിലാണ്, ഉമ്മ ചിലപ്പോൾ മൊബൈൽ ക്ലാസ്സുകൾക്കായാലും പ്രസംഗങ്ങൾക്കായാലും, പക്ഷെ കുട്ടി ചിന്തിക്കുന്നത് എന്താണ്, ഉമ്മ മൊബൈൽ, ഉപ്പി മൊബൈൽ, താത്തി മൊബൈൽ. അപ്പോൾ കുട്ടിയുടെ മനസ്സും എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ടും മൊബൈലിൻ്റെ പിന്നാലെ തന്നെ പോവുകയാണ്.
5: നമ്മൾ ഈ ഹോസ്പിറ്റൽ വരാന്തകളിലേക്ക് ഈ ഡോക്ടർമാരുടെ ക്യാബിനിന് മുമ്പിൽ ഒ പി ടിക്കറ്റ് എടുത്ത് നമ്മളിങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ ചില ഡോക്ടർമാർക്ക് നല്ല തിരക്കായിരിക്കും, അപ്പോൾ മണിക്കൂറുകളോളം നമ്മൾ ഇരിക്കേണ്ടി വരും. അപ്പോൾ കാരണം നമ്മുടെ തൊട്ടടുത്ത് കുട്ടികളുണ്ടാവും, ആ കുട്ടികളുടെ രക്ഷിതാക്കളുണ്ടാവും. ഈ കുട്ടികൾ ഈ ലാൻഡ്സ്കേപ്പ് മോഡൽ മീൻസ് നമ്മളെ ഫോൺ ഇങ്ങനെ തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പം നമുക്കത് ആ കുട്ടി ഒരു കുട്ടി ഒരാൾ ഫോൺ ഇങ്ങനെ തിരിച്ചു പിടിക്കണത് കണ്ടാൽ, ഫോൺ റൊട്ടേറ്റ് ചെയ്ത് സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്ത് പിടിക്കണത് കണ്ടാൽ നമുക്കറിയാം വീഡിയോയോ അല്ലെങ്കിൽ ഗെയിമോ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കാം. അപ്പം മണിക്കൂറുകളോളം അത്രയും സമയം ആ കുട്ടി അതങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്നാകട്ടെ ഹോസ്പിറ്റലുകളിലാണ് പല സൗകര്യങ്ങളും ഉണ്ട് താനും, കുട്ടികൾക്ക് പ്ലേ ഗ്രൗണ്ടുകൾ കളിക്കാനുള്ള അവരുടെ മാനസികോ ശാരീരികോ ഉല്ലാസത്തിനുള്ള കേന്ദ്രങ്ങൾ സ്ഥലങ്ങൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും പ്രൊവൈഡ് ചെയ്തിട്ടുമുണ്ട്
0: തീർച്ചയായിട്ടും.
5: പക്ഷെ അവിടേക്കൊന്നും വിടൂല്ല രക്ഷിതാക്കൾ, ഇതെങ്ങോട് കൊടുക്കും, ഫോണ് കൊടുക്കും നമ്മുടെ തൊട്ടടുത്തുണ്ട് കുട്ടി എന്നുള്ള, എവിടെ തൊട്ടടുത്ത് കുട്ടി വേറെ വിടുകയോ എത്തിയിട്ടുണ്ടാകാം, ശരീരമാണ് ഇവിടെ മാത്രം.
3: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു അൽമിംബർ. പ്രമുഖരുടെ ജുമാ ഖുത്തുബകളാണ് അൽമിംബർ എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് സുജൂദ്, പ്രാധാന്യവും മര്യാദകളും. ഖുത്തുബ നിർവഹിക്കുന്നത് ഷമീർ മദീനി.
7: ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിത വിജയത്തിന് ഇബാദത്തുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് നാം നിർവഹിക്കുന്ന സുജൂദ് എന്നത്. പടച്ചറബിന്റെ മുമ്പിൽ ഒരു അടിമ തന്റെ താഴ്മയും വിനയവും പ്രകടിപ്പിച്ചുകൊണ്ട് നിർവഹിക്കുന്ന ഭക്തിപ്രകടനത്തിന്റെ ഏറ്റവും പ്രകടമായ രൂപമാണ് ആ സുജൂദിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ ഒരാളുടെ മുമ്പിലും നമുക്ക് സാഷ്ടാംഗം നമിക്കാൻ പാടുള്ളതല്ല. അള്ളാഹുവിന് നാം സമർപ്പിക്കുന്ന ആ സുജൂദിന്റെ മഹത്വവും പ്രാധാന്യവും പറയുന്ന നിരവധി ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കൽ ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അഖ്ബിർനി ബിഅമലിൻ അഅമലുഹു യുദ്ഖിലുല്ലാഹു ബിഹിൽ ജന്ന. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഒരു അമൽ ചെയ്താൽ ആ അമൽ നിമിത്തം അല്ലാഹു എന്നെ സ്വർഗത്തിൽ കടത്തുന്ന ഒരു കർമ്മം, അത് അങ്ങ് എനിക്ക് അറിയിച്ചു തരണം. എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവാൻ പര്യാപ്തമായ ഒരു കർമ്മം എനിക്ക് പഠിപ്പിച്ചു തരണം എന്ന് സാരം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അലൈക ബികസ്റത്തി സുജൂദ്, എങ്കിൽ നീ സുജൂദ് അധികരിപ്പിക്കുക, അഥവാ ധാരാളമായി നമസ്കരിക്കുക. ഫറളായി നിസ്കാരങ്ങൾക്ക് പുറമെ സുന്നത്തായി നിസ്കാരങ്ങളും നീ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നിന്റെ അക്കൗണ്ടിൽ ധാരാളം സുജൂദകൾ ഉണ്ടെങ്കിൽ നിനക്ക് സ്വർഗത്തിൽ കടക്കാം. ഫഇന്നക ലാ തസ്ജുദു ലില്ലാഹി സജദതൻ ഇല്ലാ റഫഅകല്ലാഹു ബിഹാ ദറജ. നീ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഒരു സുജൂദ്, ഒരു സാഷ്ടാംഗം നിർവഹിക്കുന്നുവെങ്കിൽ ആ സുജൂദ് നിമിത്തം അള്ളാഹു നിന്റെ ഒരു പദവി ഉയർത്താതിരിക്കുകയില്ല. ഓരോ സുജൂദിനും ഓരോ ദറജ അള്ളാഹു ഉയർത്തിക്കൊണ്ടിരിക്കും. വഹത്വഅൻക ബിഹാ ഖതിഅ, അതേപോലെ ഓരോ സുജൂദും കാരണമായി നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാകപ്പിഴവുകൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുകയും ചെയ്യും. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിലൂടെ. എന്നാൽ ദുനിയാവിൽ അത്തരം ഇബാദത്തുകൾ അവഗണിച്ച് ജീവിക്കുന്ന ആളുകൾ പരലോകത്ത് നിരാശപ്പെടുന്നൊരു രംഗം ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആരോഗ്യമുള്ളപ്പോൾ സുജൂദ് ചെയ്യാൻ സമയമുണ്ടായിട്ട് സാധിക്കുന്ന ഘട്ടത്തിൽ അതിലൊന്നും ശ്രദ്ധയില്ലാതെ ദുനിയാവിന്റെ പിന്നാലെ പരക്കം പായുന്ന, പടച്ചവനിലും മതത്തിലും പരലോകത്തിലും ഒന്നും വിശ്വാസമില്ലാത്ത, അല്ലെങ്കിൽ വിശ്വാസമുണ്ട് എന്ന് കേവലം അവകാശവാദം പറയുമെങ്കിലും അത് ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാത്ത ആളുകൾ, പടച്ചറബിന്റെ കാൽക്കൽ സുജൂദിൽ വീഴുവാനുള്ള അവസരം കിട്ടുമ്പോൾ വിശ്വാസികൾ വളരെ ആഹ്ലാദത്തോടുകൂടി സുജൂദിന് വേണ്ടി തയ്യാറാകുന്ന രംഗമാണ് ഖുർആൻ പറഞ്ഞത്. യൗമ യുക്ഷഫു അൻ സാഖിൻ വയുദഊന ഇല സുജൂദി ഫലാ യസ്തതിഊൻ. ഭീകരമായ ഭയാനകത നിറഞ്ഞ ആ മഹ്ഷറയിൽ വെച്ച് ലോകത്തിന്റെ രക്ഷിതാവായ പടച്ചറബ് തന്റെ കാൽക്കൽ സുജൂദിൽ വീഴുവാൻ വിശ്വാസികളെ ക്ഷണിക്കുമ്പോൾ ഫലാ യസ്തതിഊൻ, ചില ആളുകൾക്ക് സാധിക്കുകയില്ല. സുജൂദ് ചെയ്യണമെന്നവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും സുജൂദ് ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല. ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല, പേടിച്ച് വിറങ്ങലിച്ച് അവരുടെ മുഖമാകെ വിവർണമായി അങ്ങേയറ്റത്തെ നിന്ദ അവരെ പിടികൂടിയിട്ടുണ്ട്. എന്താണ് അവർക്ക് സംഭവിച്ചത്? വഖദ് കാനൂ യുദഊന ഇല സുജൂദി വഹും സാലിമൂൻ. യാതൊരു രോഗവും വൈകല്യവും ഇല്ലാതിരിക്കെ ദുനിയാവിൽ വെച്ച് സുജൂദ് ചെയ്യുവാൻ വേണ്ടി അവരെ ക്ഷണിച്ചിരുന്നു. ഹയ്യ അല സ്വലാ, ഹയ്യ അലൽ ഫലാ എന്ന് നിരന്തരം അവർ കേട്ടിട്ടും അതിന് ജവാബ് നൽകാതെ ഉത്തരം ചെയ്യാതെ തിരിഞ്ഞു നടന്ന ആളുകളാണ്. പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി ഒന്ന് സുജൂദ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിച്ചാലും സാധിക്കുകയില്ല എന്നാണ്. പടച്ചറബിന്റെ മഹത്വവും ഗാംഭീര്യവും നേരിട്ട് അനുഭവിച്ച് കാണുന്ന രംഗമാണ് ആ സുജൂദിന്റെ വേള. വിശ്വാസികൾക്ക് വലിയ അനുഭൂതി ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ, പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് പോലെ, സ്വർഗം കിട്ടുന്നതിനേക്കാൾ വലിയ ആനന്ദമായിരിക്കും പടച്ചറബിനെ നേരിട്ട് കാണുവാൻ സാധിക്കുക എന്നത്, ആ റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുവാൻ കഴിയുക എന്നത്. അള്ളാഹുവിന്റെ മഹത്വവും ഗാംഭീര്യവും ഒക്കെ സൃഷ്ടികൾ നേരിട്ട് അനുഭവിച്ചറിയുന്ന കാണുന്ന രംഗം. അതിനെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിച്ച് പറയാൻ കഴിയുകയില്ല. പണ്ഡിതന്മാർ ആ ആയത്ത് വിശദീകരിക്കുമ്പോൾ പറയുകയാണ്, പരലോകത്ത് റബ്ബിനെ നേരിട്ട് കാണുമ്പോൾ വിശ്വാസികൾക്കുണ്ടാകുന്ന ആ ആഹ്ലാദത്തിന്റെയും ആനന്ദത്തിന്റെയും വിവരണം നമുക്ക് അസാധ്യമാണ്, അത്രക്ക് സന്തോഷമുള്ള ആ ഘട്ടത്തിൽ. ഫഹീന ഇദിൻ യുദഊന ഇല സുജൂദിലില്ല, ആ സന്ദർഭത്തിൽ റബ്ബിനെ സുജൂദ് ചെയ്യുവാൻ വേണ്ടി അല്ലാഹു ക്ഷണിക്കും. ഫയസ്ജുദുൽ മുഅ്മിനൂൻ അല്ലദീന കാനൂ യസ്ജുദൂന ലില്ലാഹി തൗഅൻ വഖ്തിയാറ, ദുനിയാവിൽ വെച്ച് സ്വന്തം ഇഷ്ടപ്രകാരം റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ തയ്യാറായ വിശ്വാസികൾക്കൊക്കെ ആ ഭാഗ്യം ലഭിക്കും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോകത്ത് റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുവാനുള്ള മഹാഭാഗ്യം. പക്ഷേ വയദ്ഹബുൽ ഫുജ്ജാറുൽ മുനാഫിഖൂൻ ലിയസ്ജുദു, കപടവിശ്വാസികളായ, ഞങ്ങളും വിശ്വാസികളാണ് എന്ന് വാക്കുകൊണ്ട് പറഞ്ഞ, എന്നാൽ വിശ്വാസികളുടെ ഒരു ക്വാളിറ്റിയും ഒരു ത്യാഗവും ഒരു കർമ്മവും അവരുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാതെ കപടവിശ്വാസികളായ മുനാഫിക്കുകളായ ആളുകൾ, അതേപോലെ തോന്നിവാസങ്ങളിലൂടെ തെമ്മാടിത്തങ്ങളിലൂടെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞ ആളുകൾ, അവരും സുജൂദ് ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കും, അതിനുവേണ്ടി പോകും. പക്ഷെ ഫലാ യഖദിറൂന അല സുജൂദ്, അവർക്ക് സുജൂദ് ചെയ്യാൻ കഴിയുകയില്ല എന്ന്. വതകൂനു ളുഹൂറുഹും കസ്വയാസിൽ ബക്കർ, കാളയുടെ കൊമ്പ് പോലെ അത് പിടിച്ചു വളച്ചാൽ വളയില്ലല്ലോ, ഇതുപോലെയായിരിക്കും അവരുടെ മുതുക്. ഒന്ന് തിരിയണം, ഒന്ന് കുനിയണം എന്ന് വിചാരിച്ചാൽ പോലും അവർക്കതിന് സാധ്യമല്ല. ലാ യസ്തതിഊന ഇൻഹിരാ, ഒന്ന് കുനിയാൻ അവർക്ക് സാധിക്കുകയില്ല. അവരുടെ മുതുക് അള്ളാഹു ഒറ്റ രൂപത്തിൽ അങ്ങനെ ആക്കി കൊടുക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് ധിക്കാരിയും അഹങ്കാരിയും നിഷേധിയുമായിട്ടുള്ള ആളുകൾക്ക് ഇതൊക്കെ ഉപേക്ഷിച്ച് പുച്ഛിച്ച് ജീവിച്ച ആളുകളെ സംബന്ധിച്ച് മാത്രമല്ല, പരലോകത്തെ സംബന്ധിച്ച് കളിയാക്കിയ, സുജൂദിനെ സംബന്ധിച്ച് പരിഹസിച്ച അവിശ്വാസികളും തെമ്മാടികളുമായ ആളുകളെ കുറിച്ച് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റഹിമഹുമുള്ള രേഖപ്പെടുത്തുന്നുണ്ട്. അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമിഅതു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, യക്ഷിഫു റബ്ബുനാ അൻ സാഖിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാല് വെളിവാക്കുന്ന രംഗം, ഫയസ്ജുദു ലഹു കുല്ലു മുഅ്മിനിൻ, കാല് എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ കണങ്കാൽ നമ്മുടെ കാല് പോലെ എന്ന് ആരും സങ്കല്പിക്കേണ്ടതില്ല, ലൈസ കമിസ്ലിഹി ഷൈ, അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല. എന്നാൽ അള്ളാഹുവിന്റെ സിഫാത്തുകൾ, അവന്റെ വിശേഷണങ്ങൾ അവനുണ്ട് എന്ന് പറയുമ്പോൾ ഏ അതല്ല എന്ന് പറയാൻ മാത്രം ദാക്ഷ്യവും ധിക്കാരവും നമുക്ക് ആർക്കും വേണ്ടതുമില്ല. മറിച്ച് അള്ളാഹുവിന്റെ ഔന്നത്യത്തിന് പോലെ അള്ളാഹുവിന് മുഖമുണ്ട്, അള്ളാഹുവിന് കൈയുണ്ട്, അള്ളാഹുവിന് കാലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, സ്വഹാബത്ത് ഉൾക്കൊണ്ടതുപോലെ ഉൾക്കൊള്ളലാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. അപ്പൊ പരലോകത്ത് അള്ളാഹു അവന്റെ കാല് കാണിക്കും, ഫയസ്ജുദു ലഹു കുല്ലു മുഅ്മിനിൻ വ മുഅ്മിന, ദുനിയാവിൽ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിച്ച എല്ലാ സത്യവിശ്വാസിയും സത്യവിശ്വാസിനിയും പടച്ചറബിന്റെ മുന്നിൽ സുജൂദിൽ വീഴും. വയബഖാ മൻ കാന യസ്ജുദു ഫിദ്ദുനിയാ റിയാഅൻ വ സുംഅ, എന്നാൽ ദുനിയാവിൽ വെച്ച് ആളുകളെ കാണിക്കുവാനും ആളുകളുടെ അടുക്കൽ നല്ല പേരും പ്രശസ്തിയും കിട്ടുവാൻ വേണ്ടി സുജൂദ് ചെയ്ത ആളുകളുണ്ട്, ഫയദ്ഹബു ലിയസ്ജുദ്, അവരും ആ സന്ദർഭത്തിൽ പരലോകത്ത് റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുവാൻ വേണ്ടി പോകും. ഫയഊദു ലഹുറുഹു തബ്ഖൻ വാഹിദ, പക്ഷെ അവരുടെ മുതുക് കുനിയാത്ത രീതിയിൽ, ഒറ്റ രീതിയിൽ അഥവാ ഒരു തടി പോലെ ആയിത്തീരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോ ആളുകളുടെ കൂട്ടത്തിൽ വെച്ച് നിസ്കരിക്കാൻ നിസ്കാരക്കാരനായി നിസ്കാരക്കാരിയായി ഉണ്ടാകുന്ന ആളുകൾ, എന്നാൽ തനിച്ചാകുമ്പോൾ തന്റെ റൂമിൽ തന്റെ ഹോസ്റ്റലിൽ തന്റെ യാത്രയിൽ ആരുമില്ല നിസ്കരിച്ചോ എന്ന് ചോദിക്കാൻ, നിസ്കരിച്ചത് കാണാൻ, അപ്പോ നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾ, എന്നാൽ കൂട്ടുകാരൊക്കെ നിസ്കരിക്കുകയാണെങ്കിലോ ഞാനും നിസ്കരിക്കുന്ന ആളാണ് എന്ന് കാണിക്കുവാൻ വേണ്ടി നിസ്കരിക്കുന്ന നിസ്കാരക്കാരനും നിസ്കാരക്കാരിയും ശ്രദ്ധിക്കണം. പരലോകത്ത് അവർ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കാൻ വരുമ്പോൾ അവരുടെ മുതുക് വളയുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ഇഖ്ലാസോടുകൂടി നിർവഹിക്കുന്ന സുജൂദുകൾക്കാണ് ആ ഒരു മഹത്വമുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു, ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്, സൂറത്തുൽ ഹജ്ജിലെ 77-ാമത്തെ ആയത്ത്, അള്ളാഹു വിളിക്കുകയാണ്, അല്ലയോ സത്യവിശ്വാസികളെ, ഇർക്കഉ വസ്ജുദു, നിങ്ങൾ അള്ളാഹുവിന് റുക്കൂഉം സുജൂദും നിർവഹിക്കണം, പടച്ച റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ തലകുനിക്കണം, സാഷ്ടാംഗം നമിക്കണം, വഅബുദു റബ്ബക്കും, നിങ്ങളെ സൃഷ്ടിച്ച് നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരുക്കി പടിപടിയായി നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന നിങ്ങളുടെ രക്ഷിതാവ് റബ്ബ്, അവന് നിങ്ങൾ കീഴ്വണങ്ങി ആരാധനകൾ അർപ്പിക്കണം, വഫ്അലുൽ ഖൈറ, സാധ്യമാകുന്ന അത്ര നന്മകൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം, ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾ വിജയിക്കും എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് സുജൂദിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇസ്ലാമിൽ പല വിധത്തിലുള്ള സുജൂദുകൾ ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ ഒന്ന് നിസ്കാരത്തിലെ സുജൂദാണ്, നിസ്കാരത്തിന്റെ റുക്കുനുകളിൽപ്പെട്ട ഒന്നാണ്. എന്താണ് റുക്കുന് എന്ന് പറഞ്ഞാൽ, ലാ തസിഹു സ്വലാത്തു ഇല്ലാ ബിഹി, ആ റുക്കുനില്ലാതെ സ്വലാത്ത് നിസ്കാരം ശരിയാവുകയില്ല, അഥവാ സുജൂദ് നിർവഹിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ആ നിസ്കാരം തന്നെ സാധുവാവുകയില്ല, സ്വഹീഹാവുകയില്ല എന്നാണ്. മറന്നുപോയതാണ് എങ്കിലും അത് വീണ്ടെടുക്കണം, മറ്റു പരിഹാരങ്ങളില്ല. അതുകൊണ്ട് നിസ്കാരത്തിലെ സുജൂദ് നിസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്, റുക്കനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ നിസ്കാരത്തിൽ നമ്മൾ സുജൂദിൽ കിടക്കുന്ന രംഗം റബ്ബുമായി ഏറ്റവും അടുക്കുന്ന രംഗമാണ്. നമ്മുടെ ദുആക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുവാനുള്ള അവസരമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖറബുമാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്, ഒരടിമ തന്റെ റബ്ബുമായി ഏറ്റവും അടുക്കുന്ന രംഗമാണ് ആ അടിമ റബ്ബിന്റെ മുന്നിൽ സർവസ്വവും സമർപ്പിച്ചുകൊണ്ട് സാഷ്ടാംഗം ചെയ്യുന്ന സുജൂദിൽ കിടക്കുന്ന രംഗം. അതുകൊണ്ട് നിങ്ങൾ സുജൂദിൽ ധാരാളമായി ദുആയിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോ റബ്ബിലേക്ക് ഏറ്റവും അടുക്കുന്ന, റബ്ബ് നമ്മൾ ചോദിച്ചാൽ തരുവാൻ ഏറ്റവും സന്നദ്ധനായി നിൽക്കുന്ന സമയമാണ് നമ്മുടെ സുജൂദ് എന്ന് മനസ്സിലാക്കി അതിന്റെ ഗാംഭീര്യത്തോടെ ഗൗരവത്തോടെ ആ സുജൂദിനെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു സുജൂദ്, സുജൂദു സഹവ്, നിസ്കാരത്തിൽ എന്തെങ്കിലും മറന്നുപോയാൽ ചെയ്യേണ്ടതാണ്, അഥവാ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുകയോ, ഉദാഹരണം പറഞ്ഞാൽ രണ്ടാമത്തെ റക്അത്തിൽ അത്തഹിയാത്തിനിരിക്കണമല്ലോ, പക്ഷെ ഇരിക്കാതെ ഒരാൾ മറന്ന് എഴുന്നേറ്റുപോയി എങ്കിൽ അയാൾ നമസ്കാരത്തിന്റെ അവസാനത്തിൽ രണ്ട് സുജൂദുകൾ ചെയ്യേണ്ടതുണ്ട്. അതല്ലെങ്കിൽ നിസ്കാരത്തിൽ വലുതും കൂടുതൽ ചെയ്തു, മൂന്ന് റക്അത്തുള്ള നമസ്കാരം മഗ്രിബ് നിസ്കരിക്കാൻ, പക്ഷെ നാലാമത്തെ റക്അത്തിലേക്ക് അയാൾ എഴുന്നേറ്റു. മൂന്ന് റക്അത്തുള്ള നിസ്കാരം, നിസ്കാരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം, നിസ്കാരത്തിലില്ലാത്ത കാര്യം, മൂന്ന് റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി, നാല് റക്അത്തുള്ള നിസ്കാരം, അപ്പൊ സലാം വീട്ടുക എന്നത് നിസ്കാരത്തിലില്ലാത്തൊരു വർദ്ധിച്ചു വന്ന സംഗതിയാണ്. ഇങ്ങനെ നിസ്കാരത്തിൽ ഉള്ളത് വിട്ടുപോവുകയോ ഇല്ലാത്തത് കൂടുതലായി ചെയ്യുകയോ ചെയ്താൽ, അബ്ദുല്ലാഹി ഇബ്നു ബുഹൈന റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലാ ബിഹിമു ദുഹ്റ, സ്വഹാബികളെയും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ദുഹ്ര ജമാഅത്തായി നമസ്കരിച്ചു. ഫഖാമ മിനർ റകഅതൈനി വലം യജ്ലിസ്, രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് അത്തഹിയാത്തിൽ ഇരിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് മൂന്നാമത്തെ റക്അത്തിലേക്ക്. ഫലമ്മാ അതമ്മ സ്വലാത്തഹു, നിസ്കാരം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സജദ സജദതൈനി ഥുമ്മ സല്ലം, രണ്ട് സുജൂദുകൾ അഡീഷണലായി പ്രത്യേകമായി ചെയ്തു എന്നിട്ട് സലാം വീട്ടി എന്ന് ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്ന പ്രബലമായ ഹദീസിൽ കാണാം. അപ്പൊ നിസ്കാരത്തിൽ ഉള്ളത് എന്തെങ്കിലും വിട്ടുപോവുകയോ ഇല്ലാത്തത് കൂടുതലായി ചെയ്യുകയോ, അതല്ലെങ്കിൽ നിസ്കാരത്തിൽ നമുക്ക് സംശയം തോന്നാണ്, എങ്ങനെ ദുഹർ നമസ്കരിക്കുമ്പോൾ മൂന്നാമത്തെ റക്അത്തിലാണോ ഞാൻ ഇപ്പോഴുള്ളത്, അതല്ല നാലാമത്തെ റക്അത്തിലാണോ, ചിലപ്പോൾ നമുക്കൊക്കെ അങ്ങനെ സംശയങ്ങൾ ഉണ്ടായേക്കും. അപ്പോൾ ആ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ഉറപ്പുള്ള, കുറവായ സംഗതിയാണ് ഉറപ്പ്, മൂന്ന് ഏതായാലും ഉറപ്പാണ്, നാലാണോ എന്നാണ് സംശയം. അപ്പോൾ നാല് എന്നത് ഒഴിവാക്കി മൂന്ന് എന്നത് നമ്മൾ ഉറപ്പിച്ച് ബാക്കി പൂർത്തിയാക്കുകയും അവസാനത്തിൽ സഹവിന്റെ സുജൂദ് ചെയ്യുകയും ചെയ്യണം. അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു തന്നെ പറയുകയാണ്, قال رسول الله صلى الله عليه وسلم النبي صلى الله عليه وسلم പറഞ്ഞു, اذا شك احدكم في صلاته, നിങ്ങളിൽ ആരെങ്കിലും തന്റെ നിസ്കാരത്തിൽ സംശയിക്കുകയാണെങ്കിൽ, ഫലം യദരി കം സല്ല, എത്ര റക്അത്ത് നിസ്കരിച്ചു എന്ന് അയാൾക്ക് അറിയാൻ പറ്റുന്നില്ല, സലാതൻ അം അർബ, മൂന്ന് റക്അത്ത് ആണോ അതല്ല നാല് റക്അത്ത് ആണോ നിസ്കരിച്ചത് എന്ന് അറിയാതെ സംശയത്തിലാകുന്ന സന്ദർഭത്തിൽ, ഫൽ യത്ര ഹി ശക്ക, സംശയിക്കുന്നതായാൽ ഒഴിവാക്കുക, വല്യബ്നി അലാ മസ്തൈഖൻ, ഉറപ്പുള്ളതായാൽ പിടിക്കുക, അഥവാ കുറവുള്ളതാണ് ഉറപ്പുള്ളത്, ആ ഉറപ്പുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി അയാൾ നിസ്കാരം പൂർത്തിയാക്കുകയും, ഥുമ്മ യസ്ജുദു സജദതൈനി ഖബ്ല അൻ യുസല്ലിം, സലാം വീട്ടുന്നതിന് മുമ്പ് രണ്ട് സുജൂദ് ചെയ്യുകയും ചെയ്യുക എന്നാണ്. ഇതാണ് സഹവിന്റെ സുജൂദ്. ഇത് പലപ്പോഴും നമുക്ക് നമസ്കാരത്തിൽ മറവി സംഭവിച്ചാൽ ചെയ്യുന്ന സംഗതിയാണ്. എന്നാൽ ആ സുജൂദ് സഹവിൽ, മറവിയുടെ സുജൂദിൽ പ്രത്യേകമായ ഏതെങ്കിലും പ്രാർത്ഥനയുണ്ടോ? ഇല്ല. നമ്മൾ സാധാരണ സുജൂദിൽ ചെയ്യുന്നത് പോലെ സുബ്ഹാന റബ്ബിയൽ അഅല, അല്ലെങ്കിൽ സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക്കല്ലാഹുമ്മ ഗ്ഫിർലി എന്നിങ്ങനെയുള്ള ദിക്റല്ലാതെ, സുബ്ഹാനമല്ലാ യനാമു വലാ യസ്ഹു എന്നൊക്കെ ചിലർ പഠിപ്പിക്കുന്ന, ചിലർ പറയുന്നത് കാണുവാൻ സാധിക്കും. അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. അപ്പൊ മൂന്നാമത്തെ ഒരു സുജൂദ്, സുജൂദു തിലാവ, തിലാവത്തിന്റെ സുജൂദാണ്. അഥവാ പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓതുമ്പോൾ സജദയുടെ ആയത്ത് ഓതി നമ്മൾ കടന്നു പോകുന്ന സന്ദർഭത്തിൽ, സുജൂദ് ചെയ്യേണ്ടുന്ന ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഖുർആൻ പാരായണം ചെയ്തപ്പോൾ സുജൂദ് ചെയ്ത് നമുക്ക് മാതൃക കാണിച്ച പരിശുദ്ധ ഖുർആനിലെ 15 സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള സുജൂദുകളുണ്ട്. ആ ആയത്ത് ഓതുകയോ ഓതുന്നത് കേൾക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ നിർവഹിക്കേണ്ട സുജൂദാണ് സുജൂദു തിലാവ. അത് വുളു ഇല്ലെങ്കിലും, ഖിബ്ലക്ക് നേരെയല്ല എങ്കിലും നമുക്ക് കുഴപ്പമില്ല, സുജൂദ് ചെയ്യാം. ആ സന്ദർഭത്തിൽ അതിന്റെ മഹത്വം എത്രയാണ് എന്നറിയുമോ? പിശാജ് കരയും, നിരാശ പൂണ്ടുകൊണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇദാ ഖറഅ ഇബ്നു ആദം അസ്സജദ, സുജൂദിന്റെ ആയത്ത് ഒരു വിശ്വാസി പാരായണം ചെയ്യുകയും, ഫസജദ, എന്നിട്ട് അള്ളാഹുവിന് സുജൂദ് സമർപ്പിക്കുകയും ചെയ്താൽ, ഇഅതസല ശൈത്വാനു യബ്കി, പിശാജ് മാറി നിന്ന് കരയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. പിശാജ് മാറി നിന്ന് ചിരിക്കുന്ന പല ഘട്ടങ്ങളുമുണ്ട്, നമ്മളെ കൊണ്ട് ഫിത്നകളിലാക്കാൻ, തെറ്റിക്കാൻ, ഹറാമുകൾ ചെയ്യിക്കാൻ നമ്മൾ പിശാജിന്റെ കളിപ്പാട്ടങ്ങളായി മാറുമ്പോൾ പിശാജ് മാറിയിരുന്ന് ചിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പല രംഗങ്ങളുമുണ്ട്. എന്നാൽ പിശാജ് നിരാശനായി കരയുന്ന രംഗങ്ങൾ, അതും ഹദീസുകളിൽ കാണാം. അതിൽപ്പെട്ട ഒന്നാണ് തിലാവത്തിന്റെ സുജൂദ്. നമ്മൾ ആ ആയത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ആ ആയത്ത് ഓതി നിർത്തി നമ്മൾ സുജൂദ് ചെയ്താൽ പിശാജ് നിരാശനായി മാറി നിന്ന് കരയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ട് പിശാജ് പറയും, അത്രേ ഉമ്മി റബ്ബിനു ആദം ബിസ്സുജൂദ്, ആദമിന്റെ മക്കളോട് സുജൂദ് ചെയ്യാൻ അല്ലാഹ് കൽപ്പിച്ചു, ഫസജദ, അപ്പോ അവർ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനെ സുജൂദ് ചെയ്തു. ഫലഹുൽ ജന്ന, അതുകൊണ്ട് അവർക്ക് സ്വർഗമുണ്ട്. വ ഉമിർതു ബിസ്സുജൂദ്, എന്നാൽ പിശാചിനോട് സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചു. ഫഅബൈതു ഫലിയന്നാർ, അള്ളാഹുവിനെ അനുസരിക്കാതെ ധിക്കരിച്ച് മാറി നിന്നതിനാൽ പിശാചിന് നരകവുമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിശാജ് പറയുന്ന കാര്യം നമ്മെ ഉണർത്തുകയാണ്. ആ തിലാവത്തിന്റെ സുജൂദിൽ നേരത്തെ പറഞ്ഞതുപോലെ സുജൂദിൽ നമ്മൾ സാധാരണ ചൊല്ലുന്ന ഏത് ദിക്റുകളും ചൊല്ലാം. സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്നിങ്ങനെയുള്ള ഏത് ദിക്റും ചൊല്ലാം. പ്രത്യേകമായി ഒരു ദിക്റ് കൂടി വന്നിട്ടുള്ളത് സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവതിഹി സുബ്ഹാനല്ലാഹു സുബ്ഹാനല്ലാഹി അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറയുന്ന ആ ദിക്റ് നമുക്ക് വേണമെങ്കിൽ ചൊല്ലാം. അതും ഹദീസിൽ വന്നതാണ്. അപ്പൊ ഇതാണ് തിലാവത്തിന്റെ സുജൂദ്. നാലാമത്തെ ഒരു സുജൂദുള്ളത് സുജൂദ് ശുക്ർ, നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ശുക്റാണ്. അഥവാ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായ എന്തെങ്കിലും ഒരു അനുഗ്രഹം, ഒരു നിഅമത്ത് പുതിയതായി കിട്ടിയാൽ, അള്ളാഹുവിന്റെ വല്ലാത്ത നിഅമത്ത്, സാധാരണ എല്ലാ സമയവും വിശ്വാസികൾക്ക് അനേകായിരം നിഅമത്തുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശ്വസിക്കുന്നതും കുടിക്കുന്നതും പറയുന്നതും കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അള്ളാഹുവിന്റെ നിഅമത്തുകൾ കൊണ്ട് തന്നെയാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേകമായി നമ്മെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ, അനുഗ്രഹങ്ങളായി പടച്ച റബ്ബിന്റേത് വന്നു കിട്ടിയാൽ, ഉദാഹരണത്തിന് നമുക്കൊരു കുട്ടി ജനിച്ചു, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യം സാധിച്ചു, നമ്മുടെ കച്ചവടത്തിൽ വല്ലാത്ത അഭിവൃദ്ധിയും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ വലിയ പുരോഗതിയും ഒക്കെ ഉണ്ടായി, അതല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ വിവാഹത്തിന് വേണ്ടി കുറേ അന്വേഷിക്കുകയും കാത്തിരിക്കുകയും ചെയ്ത് അൽഹംദുലില്ലാ ഒന്ന് സെറ്റായി ആ വിവാഹം നടക്കുകയാണ്. ഇങ്ങനെ സന്തോഷകരമായ വല്ലതും നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, അതല്ലെങ്കിൽ വല്ല പ്രയാസവും നമ്മൾ വല്ലാതെ ഭീതിപ്പെട്ട പേടിച്ച ആ പ്രയാസം നീങ്ങിയ ഘട്ടം, ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ടെസ്റ്റ് നടത്തി ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ആ റിസൾട്ട് നോക്കി സങ്കടത്തോടുകൂടി നിങ്ങൾക്ക് ഇന്ന രോഗത്തിന്റെ ഒരു ലക്ഷണമുണ്ട്, ഒരു സംശയമുണ്ട് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ആകെ ബേജാറായി വെപ്രാളപ്പെട്ട് ഭക്ഷണം വേണ്ട, ഉറക്കമില്ല, വേദനയാണ്, സങ്കടമാണ്. എന്നാൽ കുറേ ദുആകളും ദിക്റുകളും ഒക്കെയായി ചില ട്രീറ്റ്മെന്റ് നമ്മൾ എടുത്ത് പിന്നീട് ടെസ്റ്റ് ചെയ്ത് നമ്മൾ ഡോക്ടറെ കാണുമ്പോൾ അത്ഭുതകരമായി അയാൾ പറയുന്ന രംഗം, എന്താ സംഭവിച്ചത് എന്നറിയില്ല, മുമ്പ് കണ്ട രോഗത്തിന്റെ യാതൊരു ലക്ഷണവും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നില്ല എന്ന് കേൾക്കുന്ന എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്രയോ സഹോദരങ്ങൾ ആ സന്തോഷം പങ്കുവെക്കാറുണ്ട് അങ്ങനെയുള്ള സന്ദർഭത്തിൽ. അതല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ട് നമ്മെ ആ ഉദ്യോഗത്തിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുമെന്ന് അതിന്റെ ലെറ്ററുകളും സൂചനകളും നമുക്ക് കിട്ടിക്കഴിഞ്ഞിരും. പിന്നീട് അത് മാറ്റി നിങ്ങൾക്ക് തുടരാമെന്ന് പറയുന്ന ഒരു ഓഫർ ലെറ്റർ നമുക്ക് കിട്ടുകയാണ് എങ്കിൽ, ഇതുപോലെ എത്ര എത്ര അനുഭവങ്ങൾ നമുക്കുണ്ടാകും. പടച്ച റബ്ബിന് ശുക്ർ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സുജൂദ്, അതാണ് സുജൂദ് ശുക്ർ, നന്ദിയുടെ സുജൂദ് എന്ന് പറയുന്ന സുജൂദ്. പക്ഷെ നമ്മിൽ പലരും മറന്നുപോകുന്ന, അവഗണിച്ചു കളയുന്ന ഒരു സുന്നത്താണത്. നമുക്ക് റബ്ബ് ചെയ്തു തരുന്ന ഒരു നിഅമത്ത്, അതൊരു സന്തോഷം നമ്മുടെ മനസ്സിനുണ്ടാക്കി, ആഹ്ലാദം നമുക്കുണ്ടായി, അതിന്റെ പേരിൽ നമ്മളൊന്ന് കമ്പനി കൂടല്ലേ, ഒന്ന് അടിച്ചു പൊളിക്കാലേ, നമുക്കൊരു ഫുഡ് കഴിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് ആഹ്ലാദിക്കുന്ന ആളുകൾ ആ നിഅമത്ത് നൽകിയ റബ്ബിനെ മറന്നുകൊണ്ട് ആ റബ്ബിനെ ഓർക്കുന്നുവെങ്കിൽ ചെയ്യേണ്ടുന്ന ഫസ്റ്റ് നന്ദി പ്രകടനമാണ് അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുക എന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അതാഹു അംറുൻ യസുറുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്തോഷിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ, ഔ യുബശ്ശറു ബിഹി, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഇൻസിഡന്റ്, ഏതെങ്കിലും ഒരു സംഭവം പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ, ഖർറ സാജിദൻ ശുക്റൻ ലില്ലാഹി തആല, അള്ളാഹു തആലക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ വീഴും. അതൊരൊറ്റ സുജൂദേ ഉള്ളൂ, അതിലും വുളു വേണമെന്ന് നിർബന്ധമില്ല, ഖിബലക്ക് നേരെയാകണമെന്ന് നിർബന്ധമില്ല, അതൊക്കെ ആയാൽ നല്ലത്. നിസ്കാരത്തിലേതുപോലെ തന്നെ നമ്മൾ പറയാറുള്ള സുബ്ഹാന റബ്ബിയൽ അഅല, അല്ലെങ്കിൽ സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബന വബിഹംദികല്ലാഹുമ്മ ഗ്ഫിർലി എന്നിങ്ങനെയുള്ള ദിക്റുകൾ ആ സുജൂദിൽ നമുക്ക് പറയാം. കൂടാതെ ലഭിച്ച അനുഗ്രഹത്തിന്റെ പേരിൽ പ്രത്യേകം അള്ളാഹുവിനെ പുകഴ്ത്തുവാനും സ്തുതിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കണം. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കാൻ, നമുക്ക് അറബിയിൽ അത് പറയാൻ കിട്ടുന്നില്ലെങ്കിൽ ആ അനുഗ്രഹം ഇന്ന ഇന്ന വിഷയം, എന്റെ രോഗം മാറ്റി തന്ന അള്ളാഹുവേ, എന്റെ ഉദ്ദേശിച്ച കാര്യം പൂർത്തീകരിച്ച അള്ളാഹുവേ, നിനക്ക് സ്തുതി എന്നിങ്ങനെ മനസ്സ് നിറയെ സന്തോഷം കൊണ്ട് റബ്ബിനോട് ഏറ്റുപറയുന്ന ആ സുജൂദ്, അത് നമുക്ക് നിർവഹിക്കുവാൻ സാധിക്കണം. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ആളുകൾ, അവര് സ്വന്തം ദീനിൽ പലതും ചെയ്തു കൂട്ടുന്നതിന്റെ ഭാഗമായി എന്ത് ചെയ്യാറുണ്ട്? നിസ്കാരത്തിന് പുറത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ടതല്ലാതെ ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം സുജൂദ് ചെയ്യുന്ന ആളുകളുണ്ട്. എങ്ങനെ? ദുആ ചെയ്യാൻ തന്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പറയണം. കുറെ നീറുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. അപ്പൊ വെറുതെ അങ്ങ് സുജൂദിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്യുക, അങ്ങനെ ഒരു സുജൂദിന് ദീനിൽ തെളിവില്ല. ദീനിൽ അടിസ്ഥാനമില്ലാത്ത സംഗതിയാണ് ബിദ്അത്ത് എന്ന് പൂർവ്വകാല പണ്ഡിതന്മാരടക്കം അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെയ്യാം, ദുആ ചെയ്യാം. എന്ത് ചെയ്താൽ മതി? രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ, പകലിൽ പ്രത്യേകം വിലക്കപ്പെട്ട സമയങ്ങളിലല്ലാതെ രണ്ടടക്കത്ത് നമ്മൾ നിസ്കരിക്കുക. നിസ്കരിക്കുമ്പോൾ നമുക്ക് സുജൂദ് ഉണ്ടാകും. ആ സുജൂദിൽ ദീർഘമായി നമ്മുടെ സങ്കടങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പടച്ചറബിനോട് പറയാം. അതല്ലെങ്കിൽ സലാം വീട്ടുന്നതിന് മുമ്പ് അത്തഹിയാത്തിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം പറയാം. അറബിയിൽ പറയാൻ നമുക്ക് കിട്ടില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിങ്ങനെ പറഞ്ഞാൽ, മനസ്സിൽ ഓർത്താൽ റബ്ബ് കേൾക്കും, റബ്ബ് അറിയും. അങ്ങനെ സുജൂദ് ചെയ്യുക എന്നല്ലാതെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി മാത്രമായിട്ടുള്ളൊരു സുജൂദ് അത് ദീനിലില്ല എന്നാണ്. ഇങ്ങനെ അള്ളാഹുവിലേക്ക് നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ വസ്ജുദ് വഖ്തരിബ്, നീ സുജൂദിലൂടെ റബ്ബിലേക്ക് അടുക്കുക എന്നാണ് ഖുർആനിന്റെ നിർദ്ദേശം. അള്ളാഹുവിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കുവാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെടുന്ന രീതിയിൽ അവന് സാഷ്ടാംഗം നമിച്ചുകൊണ്ട് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അവന്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين صلى الله على نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ നിസ്കാരത്തിലും അല്ലാതെയും നേരത്തെ പറഞ്ഞ സുജൂദകൾ ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ നിസ്കാരത്തിൽ തന്നെ നമ്മൾ ചെയ്യുന്ന സുജൂദിനെ വിലയിരുത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പാലിച്ചുകൊണ്ടാകാൻ പലരും ശ്രദ്ധിക്കാറില്ല എന്ന് അവരുടെ സുജൂദ് കണ്ടാൽ പഠിച്ച ആളുകൾക്ക് അത് മനസ്സിലാകും. പലരിലും കാണുന്ന പല അബദ്ധങ്ങളുമുണ്ട്. ഒന്നാമതായി, സുജൂദിന്റെ അവയവങ്ങൾ നിലത്ത് പതിയുക എന്നതാണ് സുജൂദ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമിർതു അൻ അസ്ജുദ അലാ സബഅതി അഉദുമിൻ, ഏഴ് അവയവങ്ങളിലായി സുജൂദ് ചെയ്യാൻ എന്നോട് അള്ളാഹ കൽപ്പിച്ചിട്ടുണ്ട് എന്ന്. നമ്മുടെ നെറ്റി നിലത്ത് തട്ടണം, മൂക്ക് നിലത്ത് തട്ടണം, അതേപോലെ നമ്മുടെ രണ്ട് കൈപ്പത്തിയും നിലത്ത് വെക്കണം, രണ്ട് കാൽമുട്ടുകളും നിലത്ത് തട്ടണം, അതേപോലെ തന്നെ രണ്ട് കാൽപാദങ്ങളുടെ അറ്റവും നിലത്ത് തട്ടണം. ചില ആളുകൾ സുജൂദിൽ കിടക്കുമ്പോൾ ഒരു കാലിന്റെ മേലൊരു കാലായിരിക്കും. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കോലത്തിൽ, അതല്ലെങ്കിൽ മൂക്ക് നിലത്ത് തട്ടാത്ത രീതിയിൽ ഒക്കെ അപൂർണമായ സുജൂദകളാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ആക്ഷേപിച്ച് വിമർശിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നിസ്കരിച്ച് സുജൂദിൽ കിടക്കുന്ന ആളുകൾക്ക് ഒരു തുമഅനീനത്ത്, ഒരു അടക്ക ഒതുക്കം, അത് വളരെ നിർബന്ധമായ സംഗതിയാണ്. നേരെ മറിച്ച് സുജൂദിലേക്ക് അങ്ങ് പോകും, ഉടനെ തന്നെ ചാടി എഴുന്നേൽക്കും, ഒരു യാന്ത്രികമായിട്ടുള്ള സുജൂദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അസ്വ ഉന്നാസി സരിഖത്തൻ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട വൃത്തികെട്ട കളവ് നടത്തുന്ന ആളുകൾ നിസ്കാരത്തിൽ കളവ് നടത്തുന്നവരാണ് എന്ന് പറഞ്ഞു. സ്വഹാബത്ത് അത്ഭുതത്തോടു കൂടി ചോദിച്ചു, എങ്ങനെയാണ് നബിയെ നിസ്കാരത്തിലെ കളവ് നടത്തുക? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലദീ ലാ യുതിമ്മു റുകുഅഹ വലാ വസുജൂദഹ, നിസ്കാരത്തിന്റെ റുക്കുവും സുജൂദും പൂർത്തിയാക്കി നിർവഹിക്കാത്ത, പൂർത്തീകരിക്കാത്ത ആളുകളാണ് നിസ്കാരക്കള്ളന്മാർ, അവരാണ് ഏറ്റവും മോശപ്പെട്ട കളവ് നടത്തുന്നവർ എന്ന് പറഞ്ഞതാണ്. അപ്പൊ നിസ്കാരത്തിൽ എന്ത് വേണം? സുജൂദ് ചെയ്യുമ്പോൾ ഒരു തുമഅനീനത്ത്, ഒരു അടക്കവും ഒതുക്കവും. റബ്ബിന്റെ മുന്നിൽ ഞാൻ കിടക്കുകയാണ്. നേരത്തെ നമ്മൾ കേട്ടതുപോലെ റബ്ബുമായി ഏറ്റവും അടുത്ത ഘട്ടത്തിലാണത്, ഏറ്റവും ശ്രേഷ്ഠമായ മഹത്തരമായ സമയമാണ്, സന്ദർഭമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കാം. ചിലപ്പോൾ വൈകി വന്ന് ജമാഅത്തിൽ ചേരുന്ന ആളുകൾ ഉണ്ടാകും. അവർക്ക് ദീൻ അറിയാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അലസത കൊണ്ടായിരിക്കും ഇമാം സുജൂദിൽ കിടക്കുമ്പോൾ ആ സുജൂദിൽ ഇപ്പൊ ഞാൻ ചേർന്നിട്ട് അറക്കാത്തതായാലും എനിക്ക് കിട്ടൂല, അതുകൊണ്ട് വെറുതെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്ന് സമയം കളയും. സുജൂദിന്റെ മഹത്വം അറിയാത്തത് കൊണ്ടാണ്. ആ റക്കാത്ത് നിസ്കാരത്തിലേതായി പരിഗണിക്കുകയില്ല എങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി നീ ഒരു സുജൂദ് ചെയ്താൽ അള്ളാഹു നിന്റെ ഒരു പദവി ഉയർത്തും, നിന്റെ പാപക്കറകൾ അള്ളാഹു മായ്ച്ചു കളയും എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇമാം ഏത് പൊസിഷനിലാണോ ഉള്ളത് ആ പൊസിഷനിലേക്ക് നമ്മൾ വന്നു ചേരണം. വൈകി വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോ സുജൂദിൽ കിടന്നാൽ അവിടെ ഒരു അടക്കവും ഒതുക്കവും വേണം. അതേപോലെ അതിന്റെ രൂപം പറയുകയാണെങ്കിൽ നമ്മുടെ വിരലുകളെല്ലാം ചേർത്ത് പിടിച്ച് നിവർത്തി, അങ്ങനെ വിടർത്തിയല്ല, വിരലുകൾ ചേർത്ത് ആ വിരലുകൾ കിബിലക്ക് നേരെ വരുന്ന രീതിയിൽ കൈമുട്ടുകൾ പാർശ്വഭാഗങ്ങളിൽ നിന്ന് അകറ്റിപ്പിടിച്ച് അതേപോലെ കാൽപാദങ്ങൾ നിലത്ത് കുത്തി പരസ്പരം കാലുകൾ ചേർത്ത് വെച്ച് മുഴങ്കൈകൾ നിലത്ത് പതിഞ്ഞു വെക്കാതെ പതിച്ചു വെക്കാതെ നായ കിടക്കുന്നത് പോലെ പട്ടി കിടക്കുന്നത് പോലെ നിങ്ങൾ കിടക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞതാണ്. അപ്പോൾ കൈ എന്ത് ചെയ്യണം? നിലത്ത് പതിയാതെ ഉയർത്തി വെക്കണം. കൈപ്പത്തി മാത്രമായിരിക്കണം നിലത്ത് വെക്കേണ്ടത്. തുടയും വയറും തമ്മിൽ അകന്നു നിൽക്കണം. ഇങ്ങനെയുള്ള സുജൂദ്, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുജൂദ്. ആ രീതിയിൽ സുജൂദ് ചെയ്യുമ്പോഴാണ് നേരത്തെ പറഞ്ഞ എല്ലാ മഹത്വവും പ്രത്യേകതയും ഉള്ള പൂർണ്ണമായ പ്രതിഫലത്തോടു കൂടിയ സുന്നത്തായ സുജൂദായി മാറുന്നത്.
8: മഷാഅല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ. സുജൂദിന്റെ പ്രാധാന്യവും മര്യാദകളുമാണ് ഇന്നത്തെ ഖുതുബയിൽ ഷമീർ മദൈനി നമ്മെ ഉണർത്തിയത്.
9: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
10: കേന്ദ്ര സർവീസിൽ 1748 ജൂനിയർ എഞ്ചിനീയർ. കേന്ദ്ര സർവീസിലേക്കുള്ള നിയമനങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ 2026 അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് ബി നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റീരിയൽ തസ്തികയാണ് സെപ്റ്റംബർ 22 വരെ ഓൺലൈനായി സ്വീകരിക്കുന്നത്. 1748 ഒഴിവുണ്ട്. ഒഴിവുള്ള വിഭാഗങ്ങൾ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ, ഫറാക്ക ബാരേജ് പ്രൊജക്ട്, മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിലേക്ക് പുരുഷന്മാർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ അർഹത. ഇത്തരം നിരവധി വകുപ്പുകളിലേക്കാണ് 1748 ഒഴിവുണ്ടായിരിക്കുന്നത്. കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, തൃശൂർ, കണ്ണൂർ, ആലപ്പുഴ, മലപ്പുറം എന്നിവയാണ്. അപേക്ഷാ ഫോം ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്കും മറ്റും SSC.gov.in.
11: നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്നൊരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് TV. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് TV. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ആരോഗ്യ വിചാരം. ഭക്ഷണരീതി വിളിച്ചു വരുത്തുന്ന രോഗങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ ഫവാസ് യൂസുഫ്, ജനറൽ ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, അബീർ മെഡിക്കൽ സെന്റർ, ദമാം. കൂടെ അബ്ദുൽ ജബ്ബാർ, വിളത്തൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് നിങ്ങളേവരെയും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യവിചാരം പങ്ക്തിയിൽ നമ്മോടൊപ്പം വന്നിട്ടുള്ളത് ബഹുമാന്യനായ ഡോക്ടർ ഫവാസ് യൂസഫാണ്. അദ്ദേഹം അബീർ മെഡിക്കൽ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ്. അദ്ദേഹത്തെയും നിങ്ങളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
1: ഡോക്ടർ, നമുക്കിന്ന് ഏതാനും ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടിയാണ് ഈ ഒരു പങ്ക്തിയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ, പണ്ടൊക്കെ നമ്മൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ ഒരസുഖം വന്നാളാണ് ഡോക്ടറടുത്തേക്ക് പോകാറ്. പക്ഷേ ഇന്നൊക്കെ നമ്മൾ കാണുന്നത് അസുഖം വരാതിരിക്കാനും മറ്റുള്ള ടെസ്റ്റുകൾക്കൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ കാലങ്ങളിങ്ങനെ മാറുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു മാറ്റം പൊതുവെ ഇങ്ങനെ സംഭവിക്കാനുള്ളൊരു മുഖ്യമായ കാരണം എന്തായിരിക്കും?
2: ആദ്യമായിട്ട് ഞാൻ എനിക്കിങ്ങനൊരു അവസരം തന്ന പീസ് റേഡിയോ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അറിയാം, നമുക്ക് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ ഇന്ന് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ശ്രമിക്കുന്നത്, കൂടുതൽ ഡോക്ടറെ കാണുന്നത്. ഒരു ബേസിക്കായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പഴയ നിങ്ങളുടെ കാലം അതുപോലെ നമ്മുടെ ഈ ഒരു ആധുനിക കാലത്തുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഭക്ഷണം കൊണ്ടുള്ള രോഗങ്ങൾ വളരെ

0: രൂപത്തിലും അല്ലെങ്കിൽ കഴിക്കുന്ന ക്വാണ്ടിറ്റിയിലൊക്കെ ഒരു മാറ്റം വരുത്തണം എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.
1: അത് മാത്രമല്ല, ഈ ഭക്ഷണം കൊണ്ടാണ് ഏകദേശം 60-70% രോഗങ്ങളും, അതായത് ജീവിതശൈലി രോഗങ്ങളുടെ ഒരു പ്രധാന കാരണം ഭക്ഷണമാണ്.
0: നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് ഇവിടെ ആളുകൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് എല്ലാവരും ഇങ്ങനെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നതിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലാണ് ചെക്ക് ചെയ്യാറ്, ഇതങ്ങനെയല്ല, കൊളസ്ട്രോൾ ഉണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ വരാൻ കാരണം?
1: അതിൽ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, കൊളസ്ട്രോളാണ് പല പ്രശ്നങ്ങൾക്ക് ഇന്ന് നമ്മുടെ കേരളത്തിലൊക്കെ ഒരു കാരണം. എന്ത് പറഞ്ഞു വെച്ചാൽ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ഒരു പ്രധാന കാരണം കൊളസ്ട്രോൾ തന്നെയാണ്. കാരണം ആ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ പോയി അടിഞ്ഞ് അവിടെ രക്തത്തിൽ നീർക്കെട്ടുണ്ടാക്കി പിന്നീട് ബ്ലോക്ക് അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ, ഇതൊക്കെ കാരണമാണ്
0: അല്ലാതെ കൊളസ്ട്രോൾ കൊണ്ട് ഒരാൾ മരിക്കില്ല.
1: ഇല്ല, കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അസുഖങ്ങളിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത്.
0: കൊളസ്ട്രോളിൽ പിന്നെ രണ്ടുതരം കൊളസ്ട്രോളുകളെ പറ്റിയാണ് ആൾക്കാർ സംസാരിക്കുക, ഒന്ന് നല്ലത് ചീത്തത്. ഈ നല്ലതും ചീത്തതും എങ്ങനെ, ഈ കൊളസ്ട്രോളിനെ നമുക്ക് നല്ലത് എന്താണ് ചീത്തത് എന്താണെന്നുള്ളൊന്ന് പറഞ്ഞാവോ?
1: അതെ, അത് ബേസിക്കലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റി വെച്ചിട്ടാണ് ആൾക്കാർ പറയുന്നത്. മീൻസ് സയൻറ്റിഫിക്കലി അത് ലോ ഡെൻസിറ്റി ലിപ്പിഡ്, ഹൈ ഡെൻസിറ്റി ലിപ്പിഡ്, അതാണ് ബേസിക്കലി. ഹൈ ഡെൻസിറ്റി ലിപ്പിഡാണ് നല്ല കൊളസ്ട്രോൾ. അത് നല്ല കൊളസ്ട്രോൾ എന്ന് പറയാൻ കാരണം അതിൻ്റെ വലിപ്പം വലുതാണ്, ഒന്ന്. എന്നാൽ ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ ആണെങ്കിൽ ചെറുതാണ്. അതായത് നമ്മളൊരു ക്രിക്കറ്റ് ബോളും അതുപോലെ നമ്മളൊരു ഫുട്ബോളുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ ക്രിക്കറ്റ് ബോൾ ഒരു വാളിൽ എറിഞ്ഞിട്ടുണ്ടാക്കുന്ന ഡാമേജ് അല്ലെങ്കിൽ ഒരു ഒരാളുടെ മേത്ത് എറിഞ്ഞുണ്ടാക്കുന്ന ഡാമേജ് വളരെ കൂടുതലാണ് ഫുട്ബോൾ എറിഞ്ഞുണ്ടാക്കുന്ന ഡാമേജ്. അപ്പോൾ അതാണ് ആ രക്തക്കുഴലിൽ പോയി ചെറിയ ഈ ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ പോയിട്ടാണ് ഈ പറയുന്ന എന്തുണ്ടാക്കുന്നത്, ഈ രക്തത്തിൽ രക്തക്കുഴലിൽ ബ്ലോക്കുകൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രത്യേക കാരണം അതാണ്.
0: ചീത്ത കൊളസ്ട്രോൾ എന്നാണ് ഈ
1: ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ. അത് ഏറ്റവും കൂടുതലുള്ളത് ഫ്രൈഡ് ഐറ്റംസ്, അതുപോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ എണ്ണക്കടികൾ, അതുപോലെ അങ്ങനെയുള്ള കുറേ ഭക്ഷണങ്ങളാണ് കൂടുതൽ അത് കാണുന്നത്, ഒന്ന്. പിന്നെ അതുപോലെ ഗുഡ് കൊളസ്ട്രോൾ, അതായത് HDL എന്ന് പറയുന്ന ഹൈ ഡെൻസിറ്റി ലിപ്പിഡ്, ആ സാധനം അതുള്ളത് ഈ പറഞ്ഞ നട്ട്സുകളിൽ, അതുപോലെ മറ്റ് പിസ്ത, ബദാം, അതുപോലെ പല സാധനങ്ങളിലും അത് കാണാറുണ്ട്.
0: ഇത് നല്ല കൊളസ്ട്രോൾ വേണമെന്നാണോ അതോ നല്ല കൊളസ്ട്രോൾ കുറഞ്ഞാലാണ് അസുഖം വരിക, എങ്ങനെയത്?
1: നല്ല കൊളസ്ട്രോളാണ് നമുക്ക് ഒരു പരിധിവരെ നമ്മളെ കൊളസ്ട്രോളിനെ നമ്മളെ രക്തത്തിൽ നിന്ന് ലിവറിലേക്ക് എത്തിച്ച് രക്തത്തിൽ കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നത്.
0: നല്ല കൊളസ്ട്രോൾ,
1: അതായത് എന്നാൽ ചെറിയ കൊളസ്ട്രോൾ അങ്ങനെ, ചെറിയ കൊളസ്ട്രോൾ, ഈ ചെറിയ കൊളസ്ട്രോൾ നമ്മളെ ബോഡിയിലെ ഷുഗറുമായിട്ടും കമ്പൈൻ ചെയ്തിട്ടും അതുപോലെ രക്തത്തിലെ രക്ത ധമനികളുടെ മനിയ വാളുകളിൽ, അതായത് അതിൻ്റെ ഓരോ അറേൻ്റെ ഓരോ ഭാഗത്തുകൾ പോയി പറ്റിപ്പിടിച്ച് അവിടെ രക്തത്തിൽ നീർക്കെട്ടുണ്ടാക്കുക, രക്തക്കുഴലിൽ നീർക്കെട്ടുണ്ടാക്കുക, അതുപോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ചെറിയ കൊളസ്ട്രോളാണ്.
0: ഈ കൊളസ്ട്രോള് താനേ ഉണ്ടാവുമോ അതോ കൊളസ്ട്രോൾ ഒരു ഒരാളുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ താനേ ഇൻബോണായിട്ടുണ്ടാവുന്നതാണോ അതോ നമ്മൾ ഭക്ഷണത്തിൽ ഭക്ഷണം കൊണ്ട് മാത്രമാണോ ഈ കൊളസ്ട്രോൾ വരുന്നത്?
1: അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ആൾക്കാരുടെ ജന്മനാൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതിന് പറയുന്നത് ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ എന്നാണ് പറയുക, അതായത് പാരമ്പര്യമായിട്ട് കിട്ടുന്നത്. അത് സം ജനറ്റിക് മ്യൂട്ടേഷൻസ് കാരണമാണ് നമ്മുടെ ബോഡിയിൽ അങ്ങനെ കൊളസ്ട്രോൾ ഉണ്ടാകുന്നത്. അവരുടെ കൊളസ്ട്രോളിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ആൾക്കാരുടെ കാണുന്നതിനെ ബോഡിയിലേക്കാൾ വളരെ കൂടുതലായിരിക്കും. അത് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ, ഇപ്പം സ്കിന്നുകളിൽ, അതുപോലെ പല സ്ഥലങ്ങളിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് കൂടുതലായിട്ട് കാണുന്നത് അത് നമ്മുടെ ഭക്ഷണ രീതികൾ കൊണ്ടും അതുപോലെ നമ്മുടെ വ്യായാമക്കുറവുകൾ കൊണ്ട്, നമ്മുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറയും നമ്മൾ ഇന്ന് എങ്ങനെയാണല്ലോ, അപ്പോൾ അതൊക്കെ കൊണ്ട് ഉണ്ടാവുന്നതാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന കൂടുതൽ കൊളസ്ട്രോളിൻ്റെ ഒരു കാരണം.
0: ഈ ആളുകൾ പറയാറുണ്ട് തടി കൂടി കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടാവും, തടി ഇല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാവില്ല, അങ്ങനെ അത് അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? തടി ഒരാളുടെ വണ്ണം ഈ കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ?
1: നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ഫാറ്റി ആസിഡ്, അതാണ് അതിൻ്റെ കോമ്പൗണ്ട് ഫാറ്റി ആസിഡ്. അത് സാധാരണ നമ്മുടെ ഈ തടിയുള്ള ആൾക്കാർക്ക് പൊതുവെ ഫാറ്റിൻ്റെ ഡെപ്പോസിഷനാണ് ഈ തടി കൂടുതൽ നമുക്ക് കാണിക്കുന്നത്. എന്നാൽ മസിൽ ഗ്രോത്ത് ഉള്ളവർക്ക് മസിലിൻ്റെ ഗ്രോത്ത് കൊണ്ടാണ് തടി ഉണ്ടാകുന്നത്. ഈ ഫാറ്റ്, അതായത് നമ്മുടെ ഈ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ആൾക്കാർക്ക് വയറ്

0: വരുന്നത്, അത് ഫാറ്റി ആസിഡ് ആണ്, ഫാറ്റി ആസിഡിന്റെ ഡെപ്പോസിഷൻ. അതിൽ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഷുഗറും കൊളസ്ട്രോളും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഷുഗറാണ് ആക്ച്വലി കൊളസ്ട്രോളായി മാറുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബോഡിയിൽ നമ്മൾ ഷുഗറുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ, അതായത് ഈ പറഞ്ഞ സോഫ്റ്റ് ഡ്രിങ്ക് ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഈ കുട്ടികൾ കഴിക്കുന്ന ചീസ്, ബർഗർ, അതുപോലെ സ്വീറ്റായ കുറേ സാധനങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ നമ്മളെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഷുഗർ വളരെ നല്ല, അതായത് ഷുഗർ സ്പൈക്ക് എന്ന് അതിന് പറയാം, ഷുഗർ സ്പൈക്ക് കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ബോഡി ഒരു കാര്യം ചെയ്യുന്നത്, ആ ഷുഗറിനെ അതിനെ നമ്മൾ ലിപ്പിഡാക്കി ലിവറിൽ സ്റ്റോർ ചെയ്ത് ചെയ്യുക. അതായത് നമ്മുടെ ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഈ പറയുന്ന ഷുഗറുകളിലൊക്കെ പോയി നമ്മളെ ലിവറിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. ഒരു സ്ഥലം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ലിവറാണ്, എന്നാൽ മറ്റ് സ്ഥലം ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളാണ്. അതാണ് നമ്മൾ ഈ പറഞ്ഞ അഡിപ്പോസ് ടിഷ്യൂ അഥവാ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ. അതോടെ ആ ഡെപ്പോസിറ്റ് കൂടുന്നത് കൊണ്ടാണ് അമിതവണ്ണം വരുന്നത്.
1: ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഈ ജനറ്റിക്കായിട്ടുള്ള കൊളസ്ട്രോളുകൾ ഉണ്ടാവും എന്നുള്ളത്, അങ്ങനെ കൊളസ്ട്രോളുകൾ ഉണ്ടോ ഇല്ലയെന്ന് അറിയാം, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രിക്കോഷൻ എടുക്കേണ്ടതുണ്ടോ? ഒരാൾക്ക് ഇപ്പോൾ എൻ്റെ ഉപ്പാക്ക് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ ആ കൊളസ്ട്രോൾ വരാതിരിക്കാനോ, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് എനിക്ക് കൊളസ്ട്രോൾ കിട്ടാതിരിക്കാനുള്ള എന്തെങ്കിലും പ്രിക്കോഷൻസ് ചെയ്യേണ്ടതുണ്ടോ?
0: അതായത് നമ്മൾ ആദ്യം കൊളസ്ട്രോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം, എങ്ങനത്തെ കൊളസ്ട്രോളാണ്, മരുന്ന് കഴിച്ചിട്ട് ആ കൊളസ്ട്രോൾ കുറയുന്നുണ്ടോ, അതിനുള്ള ടെസ്റ്റുകളുണ്ട്, കുറച്ച് ഹൈ ലെവൽ ടെസ്റ്റുകളുണ്ട്, അതൊക്കെ ചെയ്തിട്ടാണ് നമ്മളത് അറിയുക. ബേസിക്കലി നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കുക എന്നുള്ളത് നമ്മൾക്ക് വളരെ സിമ്പിളായ കാര്യമാണ്. അതിനൊരുപാട് മെത്തേഡുകളുണ്ട്. ഇന്ന് ഏറ്റവും ആൾക്കാർ കൂടുതൽ ഫോളോ ചെയ്യുന്നത് മരുന്ന് കുടിച്ച് കുറയ്ക്കുകയാണ്. ഈ മരുന്ന് കുടിച്ചിട്ടും കുറയാത്ത കൊളസ്ട്രോളുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പല രീതികൾ മുന്നോട്ട് വെക്കുന്നത്.
1: നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുന്നേ, ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലാണ് കൊളസ്ട്രോൾ ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധ ഒരു വ്യക്തി നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒന്ന് പറയാമോ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ?
0: അങ്ങനെ നിങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരാൾക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, അതായത് കൊളസ്ട്രോൾ മരുന്ന് നമ്മൾ കോമൺ ആയിട്ട് കഴിക്കുന്ന മരുന്നുകൾ അലർജി ആണെങ്കിൽ അവർക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുടിക്കാൻ പറ്റില്ല, അപ്പോൾ അവരെന്താണ് ചെയ്യുക?
1: അപ്പോൾ ഡോക്ടറോട് ചോദിക്കും, ഇനി അടുത്ത സൊല്യൂഷൻ എന്താ ഡോക്ടറെ ചോദിക്കും?
0: ആ അവിടെയാണ്, അതായത് ഈ മരുന്നുകൾ അലർജി ആയവർക്ക് കണ്ടുപിടിച്ച ഒരു പ്രതിവിധിയാണ് ഭക്ഷണ രീതി. അതായത് വളരെ എഫക്റ്റീവായ ഒരു ഭക്ഷണ രീതിയാണ് പോർട്ട്ഫോളിയോ ഡയറ്റ് എന്നൊക്കെ പറയും അതിന്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ കൊളസ്ട്രോളിൻ്റെ അളവ് രക്തത്തിൽ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളെ മെയിൻ എയിം. അപ്പോൾ അതിനെ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിനായിട്ട് നമ്മൾ പറയുന്ന ഫസ്റ്റാണ് ലീഫി വെജിറ്റബിൾസ് ധാരാളമായി കഴിക്കുക.
1: ലീഫി
0: വെജിറ്റബിൾസ്, ആ ലീഫി വെജിറ്റബിൾസ് കഴിക്കുമ്പോഴുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിലെ കൊളസ്ട്രോള് ശരീരത്തിലെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ഒരു പരിധിവരെ ഈ സാധനം കുറയ്ക്കുന്നുണ്ട്. മരുന്ന് കുടിക്കാൻ പറ്റാത്ത അവസ്ഥ, അതായത് നമുക്കറിയാം അലർജി പോലെയുള്ളത് വന്നാൽ നമുക്ക് ആ മരുന്ന് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് എന്ത് എങ്ങനെ കൊളസ്ട്രോൾ കുറയ്ക്കാമെന്നുള്ളത് അവിടെയാണ് നമ്മൾ ഈ ഒരു സയൻറ്റിഫിക് മെത്തേഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് പോർട്ട്ഫോളിയോ ഡയറ്റ് എന്നാണ് അതിന് പറയുന്നത്.
1: പോർട്ട്ഫോളിയോ ഡയറ്റ്,
0: അതായത് അത് പ്യുവർലി വെജിറ്റേറിയൻ ഡയറ്റാണ്. പ്യുവർലി വെജിറ്റേറിയൻ ഡയറ്റ്, അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് പ്ലാന്റ് സ്റ്റിറോൾസ്. പ്ലാന്റ് സ്റ്റിറോൾസ് എന്ന് പറഞ്ഞാൽ അത് മെയിൻലി നമ്മൾ അത് കൂടുതലുള്ള നട്ട്സുകൾ, ആൽമണ്ട്സുകൾ, അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അതിൽ കൂടുതലുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ഡൈജഷനെ നമ്മൾ എന്താക്കുകയാണത്, ഇൻഹിബിറ്റ് ചെയ്യാണ്, അതായത് ഡൈജഷൻ കുറയ്ക്കുകയാണ്.
1: അപ്പോൾ ഡൈജസ്റ്റ് ചെയ്യാതിരിക്കും.
0: അപ്പോൾ കൊളസ്ട്രോൾ അത് നമുക്ക് നമ്മളെ രക്തത്തിലേക്ക് വരുന്നത് വളരെ കുറയാണ്.
1: ഡൈജസ്റ്റ് ആയാലാണുള്ളത് രക്തത്തിലേക്ക് പകരുക അല്ലേ.
0: പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ട്രാപ്പിംഗ് ഫുഡ്സ് എന്നാണ് അതിന് പറയുന്നത്. അതായത് ബേസിക്കലി അത് സൊല്യുബിൾ ഫൈബേഴ്സ് ആണ്. ബെസ്റ്റ് ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്സ്, ബാർലി, അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കൊളസ്ട്രോളിൻ്റെ അബ്സോർപ്ഷനെ വളരെയധികം കുറയ്ക്കുകയാണ്. അതായത് നമ്മളെ ഒരാളുടെ ബോഡിയിൽ കൊളസ്ട്രോൾ ഇല്ല, കൊളസ്ട്രോളിനെ നമ്മൾ എന്താക്കുകയാണ് നമ്മുടെ സ്റ്റൂളിലൂടെ, അത് മലത്തിലൂടെ അത് നമുക്ക് പുറന്തള്ളിയാണ്. അതായത് കൊളസ്ട്രോളിന് അത്രയും നമ്മുടെ രക്തത്തിൽ എത്തുന്നത് കുറയ്ക്കുകയാണ്. അതിൽ ബേസിക്കായി ഞാൻ പറഞ്ഞ മെയിൻ ആയിട്ടുള്ളതാണ് നമ്മൾ ഓട്സ്, ബാർലി, അതുപോലെയുള്ള സീരിയൽസ്, ഹോൾ സീരിയൽസ് ആയ സാധനങ്ങൾ.
1: അപ്പം അങ്ങനെയുള്ള ഈ അലർജിയൊക്കെ ഉള്ള ആളുകൾക്ക് മറ്റുള്ള മത്സ്യങ്ങളോ മാംസമോ അങ്ങനെയുള്ളതൊക്കെ കുറയ്ക്കാൻ പാടില്ല എന്നാണ് അല്ലേ?
0: അല്ല, നമുക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാം. ആ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കഴിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ അത് എങ്ങനെ രീതിയിൽ കഴിക്കണം എന്നതാണ് അവിടെ ഇമ്പോർട്ടൻസ്. വേറെ ഒന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ പോർട്ട്ഫോളിയോ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാൾ ഒരു നാലാഴ്ച മുതൽ എട്ടാഴ്ച കൊണ്ട് തന്നെ സ്ലോലി സ്ലോലി നമ്മളുടെ ഡയറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് കാണാൻ പറ്റും.
1: കൊളസ്ട്രോള്
0: മരുന്നില്ലാതെ തന്നെ നമുക്ക് കുറക്കാൻ പറ്റും. അതിൽ ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് വൺ പ്ലാന്റ് സ്റ്റിറോൾസ്, സെക്കൻഡ് വൺ സൊല്യുബിൾ ഫൈബേഴ്സ്, ഇത് രണ്ടുമാണ് നമ്മുടെ ഡയറ്റിൽ മെയിൻ ആയിട്ട്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് പ്രോട്ടീൻസ്. നമ്മൾക്കിപ്പോൾ നമുക്ക് പ്രോട്ടീൻ വേണമല്ലോ നമ്മളെ ശരീരത്തിൽ. സാധാരണ നമുക്ക് റെഡ് മീറ്റുകളിലൂടെയാണ് പ്രോട്ടീൻ കിട്ടുന്നത്. അതിന് പകരം നമ്മൾ യൂഷ്വലി നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒന്നാണ് എന്ത്, പ്ലാന്റ് പ്രോട്ടീൻസായ പയറുവർഗ്ഗങ്ങൾ, സോയാ പ്രോട്ടീൻസ്, ഇതൊക്കെയാണ് ഏറ്റവും നല്ല പ്രോട്ടീൻസുകൾ. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു പ്രോട്ടീൻ്റെ ആവശ്യകതയെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഈ പോർട്ട്ഫോളിയോ ഡയറ്റിന്റെ പ്രത്യേകത.
1: അത് കഴിച്ചാൽ തന്നെ പിന്നെ ഒരു നാലാഴ്ച കഴിയുമ്പോഴേക്കൊക്കെ തന്നെ കൊളസ്ട്രോൾ,
0: നാലാഴ്ച അല്ല ഒരു എട്ടാഴ്ച, പക്ഷേ ഇത് നമ്മൾ ഡയറ്റിൽ സ്ലോലി സ്ലോലി ആഡ് ചെയ്യാൻ പറ്റും.
1: ഇതിപ്പോൾ ഈ കൊളസ്ട്രോൾ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിലും ഈ ഭക്ഷണശൈലി ഈ രീതി ജീവിതത്തിൽ കൊണ്ടുകൊടുക്കണമെന്ന് അസുഖങ്ങൾ വരാതിരിക്കാൻ ഒരു ഇതാവും.
0: വളരെയധികം നല്ലതാണ്. പുതിയ പഠനങ്ങൾ പറയുന്നത് അസുഖങ്ങൾ, അതായത് കമ്മ്യൂണിറ്റി മെഡിസിൻ അഥവാ പ്രിവെൻറ്റീവ് സോഷ്യൽ മെഡിസിൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെ നമുക്ക് ഈ പറഞ്ഞ ജീവിതശൈലികളിലുണ്ടാകുന്ന രോഗങ്ങൾ എങ്ങനെ വരാതിരിക്കാം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഭക്ഷണ രീതികളും വ്യായാമങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ.
1: ഡോക്ടറെ, നമുക്ക് എല്ലാ ഇപ്പോൾ ആളുകൾക്ക് ഒരു ശീലമുണ്ട്, നമ്മൾ പ്രത്യേകിച്ച് കേരളക്കാർക്കൊക്കെ, എന്തായാലും രാവിലെ ദോശ, അരി കൊണ്ടുള്ള ദോശ, ഉച്ചയ്ക്ക് ഊണ് കഴിച്ചേ മതിയാവും അരി കൊണ്ടുള്ളത്, വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പം അരി കൊണ്ടുള്ള ഭക്ഷണം തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഗോതമ്പായിരിക്കാം. അപ്പോൾ ഇങ്ങനെ അരി ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോളിനും മറ്റേതെങ്കിലും അസുഖങ്ങൾക്കൊക്കെ അത് കാരണമാവുമോ അരി ഭക്ഷണം കൂടുതൽ കഴിച്ചു
0: കഴിഞ്ഞാൽ? അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഷുഗറ്, അതായത് അരി ഭക്ഷണങ്ങളും കൊളസ്ട്രോളൊക്കെ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ പറയുന്ന ഷുഗറാണ് നമ്മളെ രക്തത്തിലെത്തുന്ന, ഈ ഷുഗറിനാണ് ട്രൈഗ്ലിസറൈഡ്, കൊളസ്ട്രോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ബോഡിയിൽ നിന്ന് ആക്കുന്നത്. നമ്മുടെ നാട്ടിൽ റൈസ് രണ്ട് ടൈപ്പ് റൈസ് ആണല്ലോ, ഒന്ന് വൈറ്റ് റൈസും ബ്രൗൺ റൈസും, അതായത് പോളിഷ്ഡ് റൈസ്, അൺപോളിഷ്ഡ് റൈസ്. ഈ വൈറ്റ് റൈസ് എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു 80 മുതൽ 100 ഗ്രാം വരെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ പഞ്ചസാര കഴിക്കുന്ന അതേ എഫക്റ്റ് തന്നെ നമ്മുടെ ബോഡിയിലുണ്ടാക്കും. പെട്ടെന്ന് നമ്മുടെ ഷുഗർ സ്പൈക്കും ഇൻസുലിൻ സ്പൈക്കും ഉണ്ടാകുന്നു. ഈ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഷുഗർ കൂടുമ്പോൾ നമ്മുടെ ബോഡി അതിനെ ഓവർക്ലിയം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പാൻക്രിയാസ് ഒരുപാട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻസുലിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ഷുഗറിനെ നമ്മൾ കൊളസ്ട്രോൾ ആക്കിയിട്ട് ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ ഈ വൈറ്റ് റൈസ് കഴിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഷുഗർ സ്പൈക്ക് വളരെ കൂടുതലായിരിക്കും. എന്നാൽ നേരെ മറിച്ച് ബ്രൗൺ റൈസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മട്ട റൈസ്, അതുപോലെ തവിട് കളയാത്ത റൈസിനാണ് നമ്മൾ അങ്ങനെ പറയാം. അപ്പോൾ അതിന് ഗ്ലൈസീമിക് ഇൻഡെക്സ്, അതായത് ഒരു എമൗണ്ട് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഷുഗറിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ അതാണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്.
1: അപ്പോൾ ഈ ഭക്ഷണ രീതിയെ കുറിച്ച് നമ്മളിപ്പോൾ പിന്നെ പറഞ്ഞു. ഇനി എക്സസൈസ്, ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആൾക്കാർ കൊളസ്ട്രോളിനെ നമ്മൾ ഓടി തോൽപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ എക്സസൈസും കൊളസ്ട്രോളും തമ്മിലുള്ള ബന്ധം എങ്ങനെയത്? പിന്നെ നമ്മൾ വീട്ടിൽ ചില അപ്പോൾ പറഞ്ഞാൽ പറയും, ഞാൻ വീട്ടിലെ ജോലി എടുക്കുന്നില്ലേ, എനിക്ക് ഇനിയെന്തിനാ എക്സസൈസ് എന്നൊക്കെ പറയും. ഈ എക്സസൈസും കൊളസ്ട്രോളും തമ്മിൽ, എക്സസൈസ് എങ്ങനെ ചെയ്യണം, കൊളസ്ട്രോൾ തമ്മിലുള്ള ബന്ധം എന്താണ്?
0: നമ്മൾ വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾക്കധികം ഭാരമില്ലാത്ത ജോലിയാണ്, നമ്മൾ നിന്ന് ചെയ്യുന്ന ജോലികളാണ്. എന്നാൽ നമ്മൾ എക്സസൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ലോ ഇൻറ്റൻസിറ്റിയിൽ ചെയ്യുന്ന എക്സസൈസ്. ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നല്ല വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അവരോട് പറയുന്നത് നിങ്ങൾ ഡെയിലി ഒരു 30 മിനിറ്റ്സ് ഒരു വാക്കിംഗ്. അതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ സ്റ്റോർ ചെയ്ത കൊളസ്ട്രോൾ അത് യൂട്ടിലൈസ് ചെയ്യാണ്, എനർജി ആക്കാൻ വേണ്ടി നമ്മളത് യൂട്ടിലൈസ് ചെയ്യാണ്. അത്രയും നമ്മുടെ ബോഡിയിൽ അപ്പോൾ കൊളസ്ട്രോൾ കുറഞ്ഞു വരികയാണ്. അതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എല്ലാ ഭാഗത്തേക്കും രക്തയോട്ടം കൂടും. രക്തയോട്ടം കൂടുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് റേറ്റ് കൂടും. ഇതൊക്കെ നമ്മളുടെ ദഹനത്തെയും അതുപോലെ നമ്മുടെ എല്ലാവിധ രക്തക്കുഴലുകളുടെ ആരോഗ്യത്തെയും എല്ലാം നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ് നമ്മളുടെ വ്യായാമങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ പല ആൾക്കാരിലും വ്യായാമം എന്നൊരു ട്രെൻഡി ആയിട്ട് മാറാനുള്ള കാരണം തന്നെ ആൾക്കാർക്ക് ആ ഒരു ബോധം ഉള്ളതുകൊണ്ടാണ്.
1: പണ്ട് വ്യായാമത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, നല്ലോണം അധ്വാനിച്ചിരുന്ന ആളുകൾ, അപ്പോൾ പിന്നെ കൊളസ്ട്രോൾ ഒന്നും അത് കാരണം തന്നെ വരാതിരിക്കും.
0: അതായത് പണ്ട് നമ്മളവിടെ ഒരു പോയിന്റ്, പണ്ട് കാലത്തിൽ അവർ റൈസ് നമ്മളാക്കാണ് കൂടുതൽ
1: കഴിക്കുന്നത്,
0: അതുപോലെ അവർ അത് ഉപയോഗിച്ച് തീർക്കുകയാണ്. ഉപയോഗിച്ച് തീർക്കാന്ന് പറഞ്ഞാൽ അവർ അധ്വാനിച്ച് തീർക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചുള്ള അങ്ങനെയല്ല, നമ്മൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ് കൂടുതൽ ആൾക്കാർക്കും. ഇപ്പം ഒരു ഓഫീസ് ജോലിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം രാവിലെ 9 മണിക്ക് ഓഫീസിലെത്തുന്നു, വൈകുന്നേരം 6 മണി 7 മണിക്ക് വീട്ടിലെത്തുന്നു. അപ്പം ആ സമയത്ത് അദ്ദേഹം ഉച്ചയ്ക്ക് ലഞ്ച് റൈസാണ് കഴിക്കുന്നത്, രാത്രി റൈസാണ് കഴിക്കുന്നത്. അങ്ങനെയുള്ള ഭക്ഷണശീലങ്ങൾ ഉണ്ടായിരിക്കും നമുക്ക് എക്സസൈസ് പോലത്തെ കാര്യങ്ങളില്ലെങ്കിൽ. ഈ പറഞ്ഞ പോലെ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ രോഗിയാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
1: ഇവിടെ നമ്മൾ കൊളസ്ട്രോളിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇവിടെ ചോദ്യങ്ങൾ കുറേ വന്നിട്ടുണ്ട്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഇൻഷാല്ല മറ്റൊരു പ്രോഗ്രാമിൽ വെച്ച് നമുക്ക് ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. എന്തായാലും ഈ ഒരു സ്റ്റുഡിയോയിൽ വരാനും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനും ഡോക്ടർ കാണിച്ച മനസ്സിന് അള്ളാഹു താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പറയുന്നു. ഇപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പം ഞാൻ നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം ഒക്കെ പറഞ്ഞപ്പോഴും നമുക്കൊരു ഒരു ഇസ്ലാമിക ഇതിൽ നോക്കുമ്പോൾ നമ്മളോട് പറിച്ചോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ 3-ൽ 1 കഴിക്കാവുള്ളൂ, ഭക്ഷണം വളരെ കുറച്ച് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരുവിധം അസുഖങ്ങളൊന്നും വരില്ല
0: അല്ലേ.
1: എന്തായാലും ഡോക്ടർ ഈ കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടായിരിക്കട്ടെ. നമുക്ക് ഈ പങ്ക്തി ഇവിടെ നിർത്തുകയാണ്. ഇനി മറ്റൊരു സന്ദർഭത്തിൽ വേറൊരു വിഷയമായി നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: പീസ് റേഡിയോയിൽ ഇനി സമകാലികം. രചന നിർവഹിച്ചത് ഹബീബ് റഹ്മാൻ കൊടുവള്ളി. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: പരസ്പര സഹകരണം ശീലമാക്കൂ, മാനുഷിക ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കൂ. എഴുത്ത് ഹബീബ് റഹ്മാൻ, കരുവൻപൊയിൽ. മനുഷ്യർ സാമൂഹ്യ ജീവികളാണ്. പരസ്പരം കൊണ്ടും കൊടുത്തും സേവിച്ചും സ്നേഹിച്ചും സഹകരിച്ചും മാത്രമേ അവർക്ക് ജീവിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ അങ്ങനെയാണ് ജീവിക്കേണ്ടത്. മനുഷ്യാരംഭം മുതൽ തന്നെ അവർ കുടുംബമായും കൂട്ടമായും കൂട്ടായ്മയുമായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. പരസ്പര സഹായ സഹകരണങ്ങളില്ലാതെ വ്യക്തികൾക്കൊറ്റയ്ക്കായി ജീവിക്കുക എന്നത് അസാധ്യമാണ്. ആരും സമ്പൂർണരല്ലാത്തതുകൊണ്ടും സ്വയംപര്യാപ്തരല്ലാത്തതുകൊണ്ടും സന്തോഷകരവും ആനന്ദകരവുമായ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് പരസ്പര സഹകരണം കൂടിയേ തീരൂ. മാത്രമല്ല, ജീവിതത്തിൽ ബാധിച്ചേക്കാവുന്ന രോഗ അപകട ദുരന്താവസ്ഥകളിൽ പരസ്പരം താങ്ങും തണലുമാകാൻ കഴിഞ്ഞെങ്കിലേ ജീവിതം മുന്നോട്ടു പോകൂ. മാനുഷിക പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെ ആദരിക്കുന്നതിനും ലോകമെമ്പാടുമുള്ള പ്രതിസന്ധികളിൽ സഹായത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമായി 19 ആഗസ്റ്റ് നടക്കുന്ന വാർഷിക ആചരണമാണ് ലോകമാനുഷിക ദിനം. ഭയാനകമായ പ്രതിബന്ധങ്ങളും അപകടങ്ങളും ഉണ്ടായിരുന്നിട്ടും സഹായം ആവശ്യമുള്ളവർക്ക് സധൈര്യം സഹായം നൽകുന്ന വ്യക്തികളുടെ അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തിന്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം. ചുരുക്കത്തിൽ, പ്രതിസന്ധികൾക്കും വെല്ലുവിളികൾക്കുമിടയിലും അതിജീവനത്തിനും ക്ഷേമത്തിനും ബഹുമാനത്തിനും വേണ്ടി ലോകമെമ്പാടുമുള്ള സഖ്യകക്ഷികളെ പ്രചോദിപ്പിക്കുന്നതിനാണ് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഈ ദിനം ആചരിക്കുന്നത്. മാനുഷിക പ്രവർത്തകരുടെ പ്രവർത്തനത്തിന് നന്ദിയും അഭിനന്ദനവും പ്രകടിപ്പിക്കുക, ലോകമെമ്പാടുമുള്ള ദുർബല സമൂഹങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് അവബോധം വളർത്തുക, മാനുഷിക സംഘടനകൾക്കും സംരംഭങ്ങൾക്കും പിന്തുണ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി വാദിക്കുക, മാനുഷിക ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ നടപടിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ലോകമാനുഷിക ദിനം ഒരു സുപ്രധാന അവസരമാണ് നൽകുന്നത്. അത് സന്നദ്ധ പ്രവർത്തനത്തിലൂടെയോ സംഭാവനകളിലൂടെയോ അല്ലെങ്കിൽ അവബോധം വളർത്തുന്നതിലൂടെയോ ആകാം. 2003 ആഗസ്റ്റ് 19 ഇറാഖിലെ ബാഗ്ദാദ് കനാൽ ഹോട്ടലിൽ നടന്ന ദാരുണമായ ബോംബാക്രമണത്തിൽ ഇറാഖിനായുള്ള UN സെക്രട്ടറി ജനറലിന്റെ പ്രത്യേക പ്രതിനിധി സെർജിയോ വിയേര ഡി മെല്ലോ ഉൾപ്പെടെ 22 മാനുഷിക സഹായ പ്രവർത്തകരുടെ ജീവൻ അപഹരിക്കപ്പെട്ടു. ഈ സംഭവത്തിന്റെ സ്മരണയ്ക്കായി 5 വർഷത്തിനുശേഷം ഐക്യരാഷ്ട്ര പൊതുസഭയാണ് ആഗസ്റ്റ് 19 ലോകമാനുഷിക ദിനമായി പ്രഖ്യാപിച്ചത്. ഫലസ്തീനിലും ഇറാനിലും മറ്റിതര സംഘർഷ മേഖലകളിലും ഇത്തരം സഹായ സംഘങ്ങളും സന്നദ്ധ പ്രവർത്തകരും മാത്രമല്ല, ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക വക്താക്കൾ വരെ നിഷ്കരുണം കൊല്ലപ്പെടുന്ന അതീവ ദുഃഖകരമായ സന്ദർഭത്തിലാണ് ഈ ദിനം വരുന്നത് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. പ്രയാസങ്ങളാലും പ്രതിസന്ധികളാലും കഷ്ടപ്പെടുന്ന വ്യക്തികളുടെയും സമൂഹത്തിന്റെയും പ്രദേശത്തിന്റെയുമൊക്കെ ക്ഷേമത്തിനും അന്തസ്സിനും അതിജീവനത്തിനും വേണ്ടി വാദിക്കാനും പ്രവർത്തിക്കാനും നാം സന്നദ്ധരാകേണ്ടതുണ്ട്. മാത്രമല്ല, അതിന് സന്നദ്ധരാകുന്ന വ്യക്തികളെയും കൂട്ടങ്ങളെയും സഹായിക്കാനും പരിഗണിക്കാനും അത്തരം ഉയർന്ന മാനുഷിക മൂല്യങ്ങൾ സ്വാംശീകരിക്കാനും നാം തയ്യാറാകേണ്ടതുണ്ട്. കേരളീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മാനുഷിക സന്നദ്ധഭാവത്തിന്റെ ഏറ്റവും ഉയർന്ന സന്ദർഭമായിരുന്നു വയനാട് ദുരന്തഭൂമിയിൽ നാം കണ്ടത്. മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടലുണ്ടായ സമയം മുതൽ അവിടേക്ക് സന്നദ്ധ പ്രവർത്തകരുടെയും സഹായ ഹസ്തങ്ങളുടെയും പ്രവാഹമൊക്കെ ഈ മാനുഷിക മൂല്യങ്ങളുടെ അടയാളപ്പെടുത്തലാണ്. അമ്മമാർ നഷ്ടപ്പെട്ട കരയുന്ന കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ തയ്യാറാണെന്നറിയിക്കുന്ന സ്നേഹസമ്പന്നരായ യുവതികളും വനാന്തരങ്ങളിൽ അഴുകിയ ജഡങ്ങൾക്കരികെ കാവൽ നിൽക്കുകയും ആ മനുഷ്യജഡങ്ങളെപ്പോലും ഹിംസ്രജന്തുക്കളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തകരും അഴുകിയ ദുർഗന്ധം വമിക്കുന്ന ജഡങ്ങൾ പോലും അതീവ ശ്രദ്ധയോടും പവിത്രതയോടും കൂടി പരിപാലിക്കുന്ന ശവസംസ്കാര പ്രവർത്തനവുമൊക്കെ ഇത്തരം മാനുഷിക ഗുണങ്ങളുടെ മകുടോദാഹരണമാണല്ലോ. മാനുഷിക പ്രതിസന്ധികൾ ഒരു വ്യക്തിക്കോ സംഘടനയ്ക്കോ സമൂഹത്തിനോ എന്തിനൊരു രാജ്യത്തിനു പോലുമോ പരിഹരിക്കാൻ കഴിഞ്ഞെന്നു വരില്ല. വ്യക്തികളും സംഘങ്ങളും സന്നദ്ധ സംഘടനകളും ബിസിനസ്സുകാരും ഉദ്യോഗസ്ഥരും സർക്കാരുമൊക്കെ ഒന്നിച്ചുള്ള കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ പല പ്രതിസന്ധികളും തരണം ചെയ്യാൻ കഴിയൂ. അടുത്ത കാലത്തായി പ്രകൃതിപരമോ മനുഷ്യനിർമ്മിതമോ ആയ ദുരന്തങ്ങളും പ്രതിബന്ധങ്ങളുമൊക്കെ കൂടി വരുന്നതായും നാം കാണുന്നു. ഇവയൊന്നും പലപ്പോഴും ഒരു രാജ്യത്തിന് പോലും നേരിടാൻ കഴിയുന്നതല്ല. അതിനാൽ തന്നെ രാജ്യങ്ങളും അന്താരാഷ്ട്ര ഏജൻസികളും പരസ്പരം സഹായിച്ചും സഹകരിച്ചുമാണ് പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടി മാത്രമായി ലോകത്തുടനീളം ഒട്ടനവധി സന്നദ്ധ സംഘടനകളും ഏജൻസികളും പ്രവർത്തിക്കുന്നുണ്ട്. ഏതാനും വർഷം മുമ്പ് വന്ന കോവിഡ് പാൻഡമിക് സമയത്താണ് ഈ മാനുഷിക മാനവിക മുഖം നമുക്കേറ്റവും കൂടുതൽ ദൃശ്യമായത്. ഒരു വശത്ത് മുഴുവൻ മനുഷ്യരാശിയും കോവിഡിന്റെ പിടിയിലമരുന്നു. ഭൂരിപക്ഷം ആളുകളും ബേജാറും വെപ്രാളവുമായി സ്വന്തത്തിലേക്കും വീടകങ്ങളിലേക്കും ചുരുങ്ങുന്നു. അപ്പോൾ മറ്റു ചില ചുരുക്കം ചില സ്വന്തം ജീവിതത്തെക്കുറിച്ച് ശ്രദ്ധിക്കാതെ മറ്റുള്ളവർക്കായി പോരാടുകയും ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്യുന്നു. ധീരരായ ഡോക്ടർമാരും നേഴ്സുമാരുമടക്കം ധാരാളം ആരോഗ്യ പ്രവർത്തകരും മറ്റു സന്നദ്ധ പ്രവർത്തകരും എത്രായിരം ആളുകളുടെ ജീവനാണ് രക്ഷിച്ചത്. വിശിഷ്യ മനുഷ്യത്വത്തെ പരമോന്നതമായി കണക്കാക്കുകയും ഇരകളെ സാധ്യമായ എല്ലാ വിധത്തിലും സഹായിക്കുകയും ചെയ്ത അവരുമായി യാതൊരു ബന്ധവുമില്ലാത്ത അസാധാരണമായ ആളുകൾ. ഭൂകമ്പങ്ങളും പ്രളയങ്ങളും കൊടുങ്കാറ്റും ഉരുൾപൊട്ടലും യുദ്ധങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരം ആളുകൾ രംഗത്തെത്തുന്നു. അവർ നമ്മെ അതിശയിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രകൃതിയുടെ ക്രോധം എപ്പോൾ എവിടെ എങ്ങനെ പൊടുന്നനെ പൊട്ടിപ്പുറപ്പെടും എന്നത് മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ല. അപ്പോൾ നമുക്ക് വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ അത് മനുഷ്യത്വത്തിന്റെ കടമ നിറവേറ്റുക എന്നത് മാത്രമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം ദുരന്തങ്ങൾ എവിടെയെങ്കിലും പൊട്ടിപ്പുറപ്പെടുമ്പോൾ തന്നെ എല്ലാ നിയന്ത്രണങ്ങളും പരിധികളും മറികടന്ന് മനുഷ്യർക്ക് മാത്രമല്ല ബുദ്ധിമുട്ടിലായ മൃഗങ്ങൾക്കും പക്ഷികൾക്കും വരെ ശരിയായ സഹായം നൽകേണ്ടത് നമ്മുടെ കടമയായി മാറുന്നത്. അത്തരം പ്രവൃത്തികളിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷമാണ് ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സന്തോഷം.
0: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമകാലികം. ഹബീബ് റഹ്മാൻ കൊടുവള്ളി രചന നിർവഹിച്ചത്, ശബ്ദം നൽകി അവതരിപ്പിച്ചത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: കണ്ണാടി ചില്ലിലെ കാഴ്ചയിൽ നിന്ന് ജനൽ ചില്ലിലെ കാഴ്ചയിലേക്കുള്ള ദൂരമാണ് സ്വാർത്ഥതയും മാനവികതയും തമ്മിലുള്ള ദൂരം. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു കഥ പറയാം. പിന്നെ ഒരു വലിയ ധനികൻ തൻ്റെ ഗുരുവിൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, എനിക്ക് ഇത്രയും സമ്പത്തുണ്ടായിട്ടും എൻ്റെ മനസ്സിൽ ഒരു സമാധാനവുമില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഗുരു അദ്ദേഹത്തെ ഒരു ജനലിനടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, പുറത്തേക്ക് നോക്കൂ, താങ്കൾ എന്താണ് കാണുന്നത്? അയാൾ മറുപടി പറഞ്ഞു, കുട്ടികൾ നടന്നു പോകുന്നു, മനുഷ്യർ കടന്നു പോകുന്നു, കുട്ടികൾ കളിക്കുന്നു. അപ്പുറത്ത് ജനലിലൂടെ കാണുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. പിന്നെ ഗുരു അദ്ദേഹത്തെ ഒരു വലിയ കണ്ണാടിയുടെ മുന്നിൽ നിർത്തി. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഇപ്പോൾ എന്ത് കാണുന്നു? അയാൾ പ്രതിവചിച്ചു, ഞാൻ എന്നെ തന്നെ കാണുന്നു. അപ്പോൾ ഗുരു പറഞ്ഞു, നോക്കൂ, ആ ജനലും അതുപോലെ തന്നെ ഈ കണ്ണാടിയും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരേ ചില്ലുകൊണ്ടാണ്. പക്ഷേ കണ്ണാടിയുടെ പുറകിൽ അല്പം വെള്ളി പൂശിയപ്പോൾ അത് കണ്ണാടിയായി മാറി. കണ്ണാടി ചില്ലിൻ്റെ പുറകിൽ അല്പം വെള്ളി പൂശിയപ്പോൾ അത് കണ്ണാടിയായി മാറി. പിന്നെ അത് മറ്റുള്ളവരെ കാണിക്കില്ല, നമുക്ക് നമ്മളെ മാത്രം കാണിക്കും. അതുപോലെ മനുഷ്യൻ്റെ മനസ്സിലും പണവും സ്വാർത്ഥതയും കടന്നു വന്ന് പുറം കാഴ്ചകൾക്ക് തടയിടുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ മറന്ന് നമ്മളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്നത്. ഇതാണ് കഥയുടെ ഗുണപാഠം. നമ്മൾ നേരത്തെ പറഞ്ഞത് കണ്ണാടി ചില്ലും അതുപോലെ തന്നെ ജനൽ ചില്ലും തമ്മിലുള്ള ദൂരമാണ് സ്വാർത്ഥതയും മാനവികതയും തമ്മിലുള്ള അകലം.
1: ബാക്കിയുള്ളവരെ കാണണമെങ്കിൽ, മറ്റുള്ളവരെ പ്രയാസം അറിയണമെങ്കിൽ, നമ്മൾ പുറത്തെ കാഴ്ചകൾ അറിയണമെങ്കിൽ നമ്മുടെ മനസ്സിലെ ആ സ്വാർത്ഥത എന്നുള്ള ആ ഒരു മോശ സ്വഭാവം ഒഴിവാക്കിയാലേ പറ്റുള്ളൂ.
0: അതെ.
1: അപ്പം എന്തായാലും നമ്മൾ സ്വാർത്ഥരായി മാറാതിരിക്കുക. നമ്മൾ അനുകമ്പയുള്ള, സഹാനുഭൂതിയുള്ള, സഹവർത്തിത്വമുള്ള നല്ല മനസ്സിൻ്റെ ഉടമകളായി.
0: ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് ഒരാളെ സഹായിക്കുക, ഒരാൾക്ക് സഹായത്തിന് കാരണമാകുക. നമ്മൾ കൊടുക്കുന്നൊരു ഉപദേശം കൊണ്ട് അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കൊണ്ട് അയാളെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മുടെ മനസ്സിൽ അഹങ്കാരമില്ല, സ്വാർത്ഥതയില്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുത്താം. മറ്റുള്ളവർക്ക് ഒരു സൗകര്യം വരിക, ഒരു അനുഗ്രഹം ഉണ്ടാവുക, അതിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയുകയാണെങ്കിൽ ഈ ദുർഗുണങ്ങൾ നമ്മളിൽ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം.
1: അപ്പോൾ എന്തായാലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സൽഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ആളുകൾ അവനെ ഇഷ്ടപ്പെടാൻ വേണ്ടിയല്ല അവനത് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എൻ്റെ ഈ ഒരു ജീവിതം ഹയാത്തും ത്വയ്യബത്താകണം, നല്ലൊരു ജീവിതമാകണം എന്നാഗ്രഹിക്കുന്നതിന് അപ്പുറത്ത് പരലോകത്ത് എനിക്കത് കൊണ്ടൊരു ഗുണമുണ്ടാകണം, എനിക്ക് സ്വർഗത്തിൽ സ്ഥാനം ഉണ്ടാവണം. ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഏറ്റവും നല്ല ഗുണമായി നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് ഹുസ്നുൽ ഖുൽഖ്, സൽ സ്വഭാവമാണ്. അപ്പോൾ മോശം സ്വഭാവങ്ങളില്ലാതായി സൽ സ്വഭാവത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറാൻ തീരുമാനിച്ചാൽ അതുകൊണ്ട് നമ്മുടെ സ്വർഗപ്രവേശനം കൂടി എളുപ്പമാകും. ഇപ്പോൾ ഞാനൊരു സ്വാർത്ഥനായാൽ എന്താണ് കുഴപ്പം, ഞാൻ അഹങ്കാരിയായാൽ എന്താണ് കുഴപ്പം എന്ന് ചിന്തിക്കുക മാത്രമല്ല അങ്ങനെയാകണം എന്ന് പറയുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മൾ പിന്നെ എന്താ പറയുക, തോന്നിയാസിയാകണം, നമ്മൾ അഹങ്കാരിയാകണം എന്ന് പറയുന്ന ആളുകൾ അവരെ സ്വയം പരിചയപ്പെടുത്തുന്നത് ആധുനിക മനുഷ്യനാണെന്നാണ്, ഏറ്റവും പുരോഗമനമുള്ളയാളാണെന്നാണ്. അഥവാ ഈ സൽസ്വഭാവങ്ങളും സൽഗുണങ്ങളും ഒന്നും മനുഷ്യന് ആവശ്യമില്ല, അതൊക്കെ നമ്മളെ എന്താണ് നമ്മുടെ ജീവിതം ആസ്വദിക്കുന്നതിൽ നിന്ന്, നമ്മുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുന്നതിൽ നിന്ന് നമ്മുടെ തടയുന്ന ചിന്തകളാണ്. ഇതൊക്കെ വ്യർത്ഥമാണ്, ഇതൊക്കെ മോശമാണെന്ന് പറയുന്ന അത് പ്രചരിപ്പിക്കുന്ന പുരോഗമനവാദികൾ നമുക്കിടയിലുണ്ട്. അവർ ഒരു മനുഷ്യനെ സഹായിക്കണം എന്നില്ല.
0: നമ്മുടെ ജീവിതം സ്വസ്ഥമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണല്ലോ എല്ലാ മനുഷ്യരുടെയും ലക്ഷ്യം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യനെ സൃഷ്ടിച്ച രക്ഷിതാവിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുമ്പോൾ മാത്രമുള്ളൂ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക, അതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള വിരുദ്ധ ചിന്തകൾ ഒരിക്കലും തന്നെ നമുക്ക് സന്തോഷമല്ല, അസമാധാനമാണ് പ്രദാനം ചെയ്യുന്നത്.
1: അത് ഉറപ്പാണ്. കാരണം ഈ പറയുന്ന കാര്യങ്ങൾ അവർക്ക് തന്നെ ഉപദ്രവമായി വരുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മൈത്രയൻ എന്ന് പറയുന്ന പുരോഗമനവാദിയാണ്, ഏറ്റവും ആധുനിക മനുഷ്യനാണ് എന്നൊക്കെ പറയുന്ന ആ മനുഷ്യൻ, ഇവിടെ സിസ്റ്റങ്ങൾ മതി, ഇവിടെ എന്ത് ചെയ്യേണ്ട, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കൊന്നും വേണ്ട, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കൊന്നും വേണ്ട, അയൽവാസിക്ക് തിന്നാൻ കൊടുക്കലൊന്നും നമ്മളെ കടമയല്ല, അങ്ങനത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ സിസ്റ്റങ്ങളുണ്ടല്ലോ, സിസ്റ്റങ്ങൾ ശരിയാക്കിയാൽ മതി, മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായത്തിൻ്റെ ആവശ്യമില്ല.
0: ആധുനിക ലോകത്തിന് ഒരിക്കലും തന്നെ യോജിച്ച് പോകാൻ കഴിയാത്തൊരു ചിന്തയാണ് ഈ ആധുനിക മനുഷ്യർ എന്നുള്ള ആളുകൾ വെച്ച്.
1: അവർ ഇയാള് അമേരിക്കയിലേക്ക് പോയി, അവിടെ ഒരു 6 മാസത്തോളം അവിടെ താമസിച്ചു. ആ താമസിച്ചു വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. പിന്നെ ഈ അദ്ദേഹത്തെ അദ്ദേഹം എന്ന് പറയണമെന്ന് പിന്നെ മൂപ്പർക്കില്ല കേട്ടോ, ആഗ്രഹമില്ല. കാരണം അങ്ങനെ ബഹുമാനമൊന്നും ആവശ്യമില്ല എന്നാണ്, അവൻ എന്ന് പറഞ്ഞാൽ മതി. വയസ്സും പ്രായമൊക്കെ കൂടുതലുണ്ടാവും,
0: നമ്മളൊരു സംസ്കാരത്തിനനുസരിച്ചുള്ള നമുക്ക് സംസാരിക്കാൻ പറ്റും.
1: അപ്പം മൂപ്പര് പറയണെന്താന്ന് ചോദിച്ചാൽ, ഈ പിന്നെ അവിടെ എന്ത് നാടാണിത്, ഭയങ്കര കഷ്ടമാണ്, നമുക്കൊരു വെള്ളം ചോദിച്ചൊരു വീട്ടിൽ കയറാൻ പറ്റൂല, നമ്മൾ വണ്ടി കയറന്നാൽ
0: നമ്മൾ അവിടെ സഹായിക്കൂല,
1: ഇല്ല അവിടെ കാത്തു നിൽക്കണം, സിസ്റ്റം ഉണ്ടാവണം. അപ്പോൾ അയാൾ പറയാ, ഇനിയൊരു വീട്ടിലേക്ക് നമ്മൾ വെള്ളം ചോദിച്ച് ചെന്നാൽ അവിടെ വേണമെങ്കിൽ വിളിക്കുക, നമ്മളെ വെടിവെച്ചിടാൻ പറ്റും. അപ്പോൾ സ്വതന്ത്ര ചിന്തയും പിന്നെ എന്താ പറയുക, ഇൻഡിവിജ്വലിസവും ഒക്കെ പ്രസംഗിക്കാനേ പറ്റുള്ളൂ ജീവിതത്തിൽ അനുഭവിക്കും.
0: അയാൾ മനസ്സിൽ വിഭാവനം ചെയ്യുന്നൊരു ആശയം പ്രാവർത്തികമായൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അതിൻ്റെ പ്രയാസങ്ങൾ അദ്ദേഹം തന്നെ അനുഭവിച്ചു എന്നാണ് ആ ഇൻ്റർവ്യൂ നമുക്ക് മനസ്സിലാവുക.
1: എന്താ സംശയം, അത് ഇതൊക്കെ അനുഭവിച്ചിട്ടും കഷ്ടപ്പാടുകൾ മനസ്സിലാക്കിയിട്ടും എന്ത് ചെയ്യുക, അതിനുശേഷം നമ്മൾ ചിന്ത മാറ്റുക എന്നുള്ളതിനപ്പുറത്ത് നമുക്ക് നേരത്തെ തന്നെ ഇതൊക്കെ അറിയാം, എങ്ങനെയൊക്കെയാണിത് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കുറച്ചും കൂടിയും പ്രായോഗികമായി നമ്മൾ തീരുമാനമെടുക്കുക. നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ ചിന്തിച്ച് നമ്മളായിട്ട് ഒരു ജീവിത രീതിയും ശൈലിയൊന്നും നമ്മൾ സ്വീകരിക്കേണ്ട, പിന്നെ അതൊക്കെ പടച്ചോൻ നമുക്ക് പറഞ്ഞെന്ന് സ്വീകരിച്ചാൽ തന്നെ ധാരാളം അത് മതിയാവുന്നതാണ് ഇൻഷാ അല്ലാ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത് എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നു നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ലജ്ജാശീലം അബ്ദുൽ ജബ്ബാർ മദീനിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
3: ലജ്ജാശീലം. എഴുത്ത് അബ്ദുൽ ജബ്ബാർ മദീനി. മോശമായതും അർഹരുടെ അർഹതയിൽ കുറവ് വരുത്തുന്നതും വെടിയാൻ പ്രചോദനമാകുന്ന ഉത്തമ സ്വഭാവമാണ് ഹയാ അഥവാ ലജ്ജ. ചിലർ ലജ്ജാലുക്കളായി ജനിക്കുന്നു. ലജ്ജ അവർക്ക് പ്രകൃതിദത്തമായി റബ്ബിൻ്റെ ഔദാര്യമാകുന്നു. ലജ്ജാശീലം മുസ്ലിം മതനിഷ്ഠയിലൂടെ നേടിയെടുക്കുകയും ചെയ്യാറുണ്ട്. അതിനാലാണ് മതപരമായി തന്നോട് വിലക്കപ്പെട്ടതിൽ നിന്ന് ഒരു മുസ്ലിം വിട്ടകലുന്നതും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നു, ലജ്ജാശീലം ഏറ്റവും ഉത്കൃഷ്ടവും ഉന്നതവും ഉദാത്തവും കൂടുതൽ ഉപകാരപ്രദവുമായ സ്വഭാവമാണ്. എന്നുമാത്രമല്ല അത് മനുഷ്യത്വത്തിൻ്റെ അത്രം പ്രത്യേകതയാണ്. ലജ്ജ ഒട്ടുമില്ലാത്തവന് മനുഷ്യത്വത്തിൻ്റെ മാംസവും രക്തവും അവയുടെ പുറന്തോടുമല്ലാതെ ഒന്നുമില്ല. അപ്രകാരം അവനിൽ യാതൊരു നന്മയുമില്ല. ലജ്ജ നന്മ മാത്രമാണെന്നും അത് നന്മ മാത്രമാണ് സമ്മാനിക്കുകയെന്നും തിരുമൊഴികളുണ്ട്. ഇമ്രാനുബിനു ഹുസൈനിൽ നിന്ന് നിവേദനം. തിരുദൂതർ പറഞ്ഞു, ലജ്ജ മുഴുവനും നന്മ മാത്രമാണ്. ഇമ്രാനിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു നിവേദനത്തിൽ ഇപ്രകാരമുണ്ട്, ലജ്ജാശീലം നന്മയല്ലാതെ കൊണ്ടുവരികയില്ല. ഇസ്ലാമിൽ ലജ്ജ എന്ന മഹനീയ സ്വഭാവത്തെ ഈമാനിൻ്റെ ഭാഗമാക്കിയത് അതിൻ്റെ പ്രാധാന്യവും അനിവാര്യതയുമാണ് അറിയിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലജ്ജ ഈമാനിൻ്റെ ശാഖയാണ്. ബുഖാരി. മനുഷ്യൻ തൻ്റെ രഹസ്യവും പരസ്യവും അറിയുന്ന അള്ളാഹുവിൻ്റെ മുന്നിലാണ് യഥാർത്ഥ ലജ്ജയുള്ളവനാകേണ്ടത്. ഇബ്നു മസ്ഊദിൽ നിന്ന് നിവേദനം, നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് യഥാവിധം ലജ്ജിക്കുക. ഞങ്ങൾ പറഞ്ഞു, തിരുദൂതരെ, ഞങ്ങൾ ലജ്ജിക്കുന്നു. അൽഹംദുലില്ലാ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയല്ല. എന്നാൽ അള്ളാഹുവിൽ നിന്ന് യഥാവിധമുള്ള ലജ്ജ എന്നാൽ താങ്കൾ താങ്കളുടെ തലയും തലയുൾക്കൊണ്ട അവയവങ്ങളും വയറും അതിലടങ്ങിയ അവയവവും സംരക്ഷിക്കലാണ്. താങ്കൾ മരണത്തെയും നാശത്തെയും ഓർക്കലാണ്. വല്ലവനും പരലോകത്തെ ഉദ്ദേശിച്ചാൽ അവൻ ഭൗതിക ലോകത്തെ അലങ്കാരങ്ങൾ ഉപേക്ഷിച്ചു. വല്ലവനും ഇപ്രകാരം പ്രവർത്തിച്ചാൽ അയാൾ അള്ളാഹുവിൽ നിന്ന് യഥാവിധം ലജ്ജിച്ചു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ലജ്ജാശീലത്തിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുന്ന അബ്ദുൽ ജബ്ബാർ മദീനിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: أعوذ بالله من الشيطان الرجيم

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഇനി നാം കേൾക്കുന്നത് ഹൃദയവസന്തം, സൂറത്തു അൽ മുഅ്മിനൂൻ 23 മുതൽ 25 കൂടിയ വചനങ്ങൾ. ക്ലാസ് എടുത്തുകൊണ്ട് സഫീർ അൽ ഹിക്കമി നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആൻ 23 അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ വചനങ്ങളിലൂടെയാണ് നമ്മൾ ഹൃദയവസന്തത്തിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല വിജയിച്ച സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ പറഞ്ഞ ശേഷം മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങളാണ് പിന്നീട് സൂചിപ്പിച്ചത്. അതിനുശേഷം ആകാശങ്ങളുടെ, അതേപോലെ തന്നെ സൃഷ്ടികളുടെ, ജന്തുജാലങ്ങളുടെ ഒക്കെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല തുടർന്ന് പറഞ്ഞു. മനുഷ്യന് ഭക്ഷിക്കാൻ അനുവദിക്കപ്പെട്ട മൃഗങ്ങളിലുള്ള അത്ഭുതങ്ങളെക്കുറിച്ചും അല്ലാഹു സൂചിപ്പിച്ചു. ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കി നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കഴിവാണ്. അല്ലാഹുവിൻ്റെ തൗഹീദാണ്, അല്ലാഹുവിൻ്റെ വഹദാനിയത്താണ് നമുക്കതിലൂടെ ബോധ്യപ്പെടുന്നത്. ഇതെല്ലാം നൽകുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരുണ്ട്? ഈ ചെയ്യുന്ന കാര്യങ്ങൾ റബ്ബല്ലാതെ മറ്റാർക്കാണ് ചെയ്യാൻ കഴിയുക എന്ന ഒരു ചോദ്യവും ചിന്തയും ആണ് വായനക്കാരൻ്റെ മുന്നിൽ വിശുദ്ധ ഖുർആൻ വെച്ചു കൊടുക്കുന്നത്. അതിലൂടെ അള്ളാഹുവിൻ്റെ വഹദാനീയത്തിനെ, ഏകത്വത്തിന് നമുക്ക് ശരിയായ രൂപത്തിൽ ബോധ്യപ്പെടും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വഹദാനീയത്ത്, അവൻ്റെ തൗഹീദിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തിയ ശേഷം അള്ളാഹു പിന്നീട് പറയുന്നത് ചരിത്രത്തിലെ ഒരു സംഭവത്തെക്കുറിച്ചാണ്. അല്ലാമ റാസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വചനം കാണാൻ സാധ്യമാകും. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ വഹദാനീയത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അതിനെ തുടർന്ന് അള്ളാഹു ചരിത്രത്തിലെ ഒരു സംഭവം കൊണ്ടുവരുന്നത് പതിവാണ് എന്നാണ്. ഖുർആനിൽ മിക്ക സ്ഥലങ്ങളിലും ഈയൊരു അള്ളാഹുവിൻ്റെ സുന്നത്ത് കാണാൻ സാധ്യമാകുമെന്ന് അല്ലാമ റാസി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പഠിപ്പിക്കുന്നു. അപ്രകാരം അള്ളാഹുവിൻ്റെ വഹദാനീയത്തിനെ, കഴിവിനെ സൂചിപ്പിച്ച ശേഷം അള്ളാഹു ഇവിടെയും ചരിത്രമാണ് കൊണ്ടുവരുന്നത്. ഇവിടെ കൊണ്ടുവരുന്നത് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമാണ്. ഇമാം റാസി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഇതും പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം നമ്മൾ 22 വചനമായി പഠിപ്പിച്ചത് വഅലീഹ വഅലൽ ഫുൽകി തുഹ്മലൂൻ, ഒട്ടകത്തിൻ്റെ പുറത്തും അല്ലെങ്കിൽ കാലികളുടെ പുറത്തും അതേപോലെ തന്നെ കപ്പലിലും അവർ വഹിപ്പിക്കപ്പെടുന്നു എന്ന്. കപ്പലിനെക്കുറിച്ച് അള്ളാഹു സൂചിപ്പിച്ച ശേഷമാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം സൂചിപ്പിക്കുന്നത്. അപ്പോൾ കപ്പലും തൊട്ട് മുമ്പത്തെ ആയത്തും ഇനി വരുന്ന ആയത്തും തമ്മിലുള്ള ബന്ധം അവിടെയാണ് എന്നും അല്ലാമ റാസി പഠിപ്പിക്കുന്നു. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹമാണ് ലോകത്ത് ആദ്യമായി കപ്പലുണ്ടാക്കിയ വ്യക്തി. അപ്പോൾ കപ്പലും നൂഹ് നബിയുടെ ചരിത്രവും തമ്മിൽ, അള്ളാഹു കപ്പലിനെക്കുറിച്ച് ദൃഷ്ടാന്തം പറഞ്ഞതും പിന്നീട് നൂഹ് നബിയുടെ ചരിത്രം കൊണ്ടും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. എങ്കിൽ നമുക്ക് ഇൻഷാല്ലാ ഈ വചനങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولقد أرسلنا نوحا إلى قومه فقال يا قوم اعبدوا الله ما لكم من إله غيره أفلا تتقون فقال الملأ الذين كفروا من قومه ما هذا إلا بشر مثلكم يريد أن يتفضل يريد أن يتفضل عليكم ولو شاء الله لأنزل ملائكة ما سمعنا بهذا في آبائنا الأولين إن هو إلا رجل به جنة فتربصوا به حتى حين. അപ്പോൾ ഇൻഷാല്ലാ 3 ആയത്തുകളാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്, 23, 24, 25 വചനങ്ങൾ. ഈ വചനങ്ങളിൽ നേരത്തെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയ തജ്വീദിന്റെ നിയമങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ട്. വലഖദ് എന്ന സ്ഥലത്തൊക്കെ കൽക്കലയുടെ നിയമങ്ങളാണ് അവിടെ വരുന്നത്. അതോടൊപ്പം തന്നെ മിൻ ഇലാഹിൻ എന്നിടത്ത്, സമാനമായ സ്ഥലങ്ങളിലൊക്കെ ഇളഹാറിൻ്റെ നിയമങ്ങൾ അഥവാ സുക്കൂനൽ നൂറിന് ശേഷം ഹറൂഫുൽ ഹൽക്ക്, തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ പുറപ്പെടുമ്പോൾ അവിടെ ഇളഹാർ വെളിവാക്കിക്കൊണ്ട് ഉച്ചരിക്കണമെന്ന നിയമമാണ് അവിടെ വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ പഠിച്ച മദ്ദുൻ മുത്തസിൽ, ഒരേ വാചകത്തിൽ തന്നെ മദ്ദക്ഷരവും ഹംസയും വന്നാൽ ചൊല്ലുന്ന വലൗ ശാഅ മലായിക്ക, അവിടെയൊക്കെ ആബായിന എന്നിടത്തൊക്കെ ആ മദ്വൻ മുത്തസിലാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ 24-ാമത്തെ വചനത്തിൽ ഫഖാലുൽമലഉല്ലദീന കഫറൂ മിൻ ഖൗമിഹി മാ ഹാദാ ഇല്ലാ ബശർ. അവിടെ മാ ഹാദാ എന്നതൊരു പദമാണ്, ഇല്ല എന്നത് മറ്റൊരു വാക്കാണ്. നമ്മൾ പറഞ്ഞു മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നാൽ അവിടെ ദീർഘിപ്പിക്കണം. അത് നേരത്തെ നമ്മൾ പഠിച്ച മദ്ദുൽ മുത്തസിൽ ഒറ്റ വാക്കിൽ തന്നെ മദ്ദക്ഷരവും ഹംസയും വന്നാലുള്ള നിയമമാണ് പറഞ്ഞത്. ഇവിടെ മാ ഹാദാ എന്നത് ഒരു വാക്കാണ്, അഥവാ മദ്ദക്ഷരം ഒരു വാക്കിൻ്റെ അവസാനത്തെ അക്ഷരമാണ്. ഇല്ല ഹംസ അടുത്ത വാക്കിലെ ആദ്യത്തെ അക്ഷരവുമാണ്. അങ്ങനെ രണ്ട് അക്ഷരങ്ങൾ രണ്ട് വാക്കുകളിലായിക്കൊണ്ട് മദ്ദക്ഷരവും ഹംസയും വന്നാൽ ഇത് വേർപെട്ട് കഴിഞ്ഞു, എന്നാൽ അവിടെ നീട്ട അനിവാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ഈ മദ്ദിനെ മദ്ദുൻ മുൻഫസിൽ എന്നാണ്. നേരത്തെ നമ്മൾ മദ്ദുൻ മുത്തസിൽ ചേർന്ന് വരുന്ന മദ് എന്ന് പറഞ്ഞു, ഇവിടെ മദ്ദുൻ മുൻഫസിൽ വേർപെട്ട് നിൽക്കുന്ന മദ് എന്നാണ് ഈ നിയമം അറിയപ്പെടുന്നത്. മദ്ദുൻ മുത്തസിൽ നമ്മൾ പറഞ്ഞു അനിവാര്യമായും 5-ോ 7-ോ ഒക്കെ 5 മുതൽ 7 വരെയൊക്കെ നമ്മൾ നീട്ടി ഓതണമെന്ന്. എന്നാൽ ഇവിടെ നമുക്ക് 2 മാത്രം ഓതിയാലും ശരിയാകും, അതേപോലെ തന്നെ ദീർഘമായി 6 മാത്ര രൂപത്തിൽ നീട്ടി ഓതിയാലും ശരിയാകും. ഒന്നുകിൽ മാ ഹാദാ ഇല്ല എന്ന് നമുക്ക് ഓതാം, അല്ലെങ്കിൽ മാ ഹാദാ ഇല്ലാ ബശർ എന്നും നമുക്ക് ഓതൽ അനുവദനീയമാണ്. അപ്പോൾ ആ നിയമമാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. വേറെയും നിയമങ്ങൾ ഇൻഷാല്ലാ നമുക്ക് വരും ക്ലാസ്സുകളിൽ ഒരു ദിവസം ഒരു നിയമം എന്ന രൂപത്തിൽ പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ഇൻഷാല്ലാ. ഇനി എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വചനത്തിലൂടെ പറയുന്നത്? വലഖദ് നേരത്തെ ആവർത്തിച്ചു വന്ന പദമാണ്. അതിൻ്റെ അർത്ഥം വലഖദ് എന്ന് പറഞ്ഞാൽ നിശ്ചയമായും എന്നാണ് അർത്ഥം. ലഖദ് അർസൽനാ, അർസല എന്ന് പറഞ്ഞാൽ അയച്ചു എന്നർത്ഥം. അർസൽനാ എന്ന് പറഞ്ഞാൽ നാം അയച്ചു എന്നാണ് അർത്ഥം. അർസൽനാ നാം അയച്ചു. ആരെ? നൂഹൻ, നൂഹിനെ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നാം അയച്ചു. ഇലാ ഖൗമിഹി, ഖൗമെന്ന് പറഞ്ഞാൽ സമൂഹം, സമുദായം എന്നൊക്കെയാണ് അർത്ഥം. ഖൗമിഹി എന്ന് പറഞ്ഞാൽ അവൻ്റെ സമൂഹം എന്നാണ്. ഇവിടെ നൂഹ് നബി ആകുമ്പോൾ നമ്മൾ അർത്ഥം വെക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എന്ന് നമ്മൾ അർത്ഥം വെക്കണം ബഹുമാന പുരസരം. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഖൗമിഹി എന്ന് പറഞ്ഞാൽ അവനെ എന്ന് പറയുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ നാം അദ്ദേഹത്തിൻ്റെ ഖൗമിലേക്ക് പറഞ്ഞയച്ചു. ഫഖാല, ഫ എന്നിട്ട് ഖാല അദ്ദേഹം പറഞ്ഞു, അഥവാ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, യാ ഖൗം എൻ്റെ സമൂഹമേ. യാ എന്നത് അടുത്തോ അകലെയോ ഒക്കെ ഉള്ള ആളെ നീട്ടി വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ്. ഹർഫു നിദ എന്നാണ്, നിദ എന്ന് പറഞ്ഞാൽ വിളിക്കലാണ്. ആ നിദാവിന് വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് യാ. യാ അബ്ദുള്ള, യാ ഫാത്തിമ എന്നൊക്കെ നമ്മൾ വിളിക്കും. ഏ ഫാത്തിമ, ഏ അബ്ദുള്ള എന്ന്. അദ്ദേഹം ഇവിടെ ഏ സമൂഹമേ, യാ ഖൗം, ഏ സമൂഹമേ, ഖൗമീ എന്നാണ് അവിടെ യാ നഷ്ടപ്പെട്ടതാണ് പാരായണത്തിൻ്റെ ഭാഷാ നയം അനുസരിച്ചു കൊണ്ട്. അപ്പോൾ യാ ഖൗമി, അല്ലയോ എൻ്റെ സമൂഹമേ, ഉഅബ്ദുല്ലാഹ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ യാ ഖൗം എന്ന് നിർത്തിയിട്ട് പിന്നെ ഓതുകയാണെങ്കിൽ ഉഅബ്ദു എന്നാണ് ഓതേണ്ടത്, ബാഇന ലമ്മാണ്. എന്നാൽ ചേർത്തി ഓതുകയാണെങ്കിൽ യാ ഖൗമി ഉഅബ്ദുല്ലാഹ്, മീമിൻ്റെ ഹർക്കത്തിലേക്ക് ചേർത്തിയാണ് നമ്മൾ ഓതേണ്ടത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഉഅബ്ദു, നിങ്ങൾ ആരാധിക്കുക അല്ലാഹ്, അല്ലാഹുവിനെ. മാലക്കും, നിങ്ങൾക്കില്ല. മിൻ ഇലാഹിൻ, ഇലാഹ് ആരാധ്യൻ, ഗൈറുഹു അവനല്ലാതെ. അപ്പോൾ വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫഖാൽ യാ ഖൗമി ഉഅബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു എന്ന് പറഞ്ഞാൽ നാം നൂഹിനെ അദ്ദേഹത്തിൻ്റെ സമുദായത്തിലേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹം ഇപ്രകാരം പറയുകയും ചെയ്തു, എൻ്റെ സമൂഹമേ, നിങ്ങൾക്ക് അവനല്ലാതെ അല്ലാ, അഥവാ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക, അവനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ആരാധ്യനില്ല എന്ന്. അഫലാ തത്തഖൂൻ, അപ്പോൾ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നില്ലേ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ, തഖ്വ പാലിക്കുന്നില്ലേ. അഫലാ തത്തഖൂൻ, നിങ്ങൾ തഖ്വ പാലിക്കുന്നില്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമുദായത്തെ വിളിച്ചതും അദ്ദേഹം പറഞ്ഞതുമായ ആവശ്യവുമാണ് ആ ആയത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ഖൗം അദ്ദേഹത്തിന് കൊടുത്ത മറുപടിയാണ് അടുത്ത വചനത്തിൽ അല്ലാഹു പറയുന്നത്. ഫഖാൽ, അപ്പോൾ പറഞ്ഞു. അൽ മല, മല എന്ന് പറഞ്ഞാൽ പ്രമാണിമാർ എന്നർത്ഥം, അഥവാ ഉന്നത കുലത്തിലുള്ള അധികാരമുള്ള സോപാനങ്ങളിൽ കഴിയുന്ന ആളുകൾക്കാണ്, ഉന്നതിയിലുള്ള ആളുകൾക്കാണ് പ്രമാണിമാർ, പ്രധാനികൾ എന്നൊക്കെ മല എന്നതിൻ്റെ അർത്ഥം. എങ്ങനെയുള്ള മലകൾ, എങ്ങനെയുള്ള പ്രമാണിമാർ? അല്ലദീന കഫറു, നിഷേധികളായ, സത്യനിഷേധികളായ പ്രമാണിമാർ പറഞ്ഞു. മിൻ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ഖൗമിൽപ്പെട്ട, അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ട നിഷേധികളായ പ്രമാണികൾ പ്രതികരിച്ച രൂപമാണ് പറയുന്നത്. എന്താണ് അവർ പറഞ്ഞത്? മാ ഹാദ, ഇതല്ല. ഹാദ എന്ന് പറഞ്ഞാൽ ഇത്, മാ എന്ന് പറഞ്ഞാൽ നിഷേധമാണ്. മാ ഹാദ, ഇതല്ല. ഇല്ലാ ബഷറുൻ, ബഷറല്ലാതെ, ബഷർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, ഇല്ലാ ബഷർ മനുഷ്യനല്ലാതെ, മാ ഹാദ ഇല്ലാ ബഷർ എന്ന് പറഞ്ഞാൽ ഇതൊരു മനുഷ്യനല്ലാതെ മറ്റാരുമില്ല, അഥവാ ഇതൊരു മനുഷ്യൻ മാത്രമാകുന്നു. രണ്ട് നെഗറ്റീവുകൾ ചേർക്കുന്ന രൂപത്തിലൊരു വാചകം വന്നാൽ അത് മാത്രം എന്ന അർത്ഥമാണ് കിട്ടുക. ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇലാഹില്ല ആരാധനയില്ല, ഇല്ലല്ലാ അള്ളാഹു അല്ലാതെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആരാധനായി അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നാണ്. മാ ഹാദ ഇല്ലാ ബഷർ എന്ന് പറഞ്ഞാൽ ഇത് മനുഷ്യൻ മാത്രമാണ് എന്നാണ് അർത്ഥം. അപ്പോൾ മാ ഹാദ ഇല്ലാ ബഷർ, ഇത് മനുഷ്യനല്ലാതെ മറ്റാരുമില്ല. എങ്ങനെയുള്ള മനുഷ്യൻ, എങ്ങനെയുള്ള ബഷർ? മിസ്ലുക്കും, നിങ്ങളെപ്പോലെയുള്ള. മിസൽ എന്ന് പറഞ്ഞാൽ പോലെ, കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ. നിങ്ങളെപ്പോലെയുള്ള മനുഷ്യനല്ലാതെ മറ്റാരുമില്ല ഇത്. യുരീദു, ആ മനുഷ്യൻ, അവൻ അഥവാ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഉദ്ദേശിക്കുന്നു, അയ്യ തഫദ്ദല അലൈക്കും, നിങ്ങൾക്ക് മേൽ ഫളൽ ഉണ്ടാകുവാൻ. ഫളൽ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠത. നിങ്ങൾക്കുമേൽ ശ്രേഷ്ഠനാകാൻ വേണ്ടിയാണ് അവൻ ഉദ്ദേശിക്കുന്നത്. വലൗ ഷാ അല്ലാ, വലൗ എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ, അങ്ങനെ ആയാൽ എന്നൊക്കെ അർത്ഥമാണ്. ഷാ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക, ഉദ്ദേശിച്ചു അല്ലാ. വലൗ ഷാ അല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, ല അൻസല, അവൻ അയക്കുക തന്നെ ചെയ്യും, മലായിക്കത്തൻ, മലക്കിൻ്റെ ജമ്മാണ് മലായിക്കത്ത്, അവൻ മലക്കുകളെ അയക്കുക തന്നെ ചെയ്യും. എങ്ങനെയുള്ളത്? മാസ് അദ്ദേഹം അവൻ അയക്കുക തന്നെ ചെയ്യും, അഥവാ ഈ നൂഹ്, നിങ്ങളിലേക്ക് അയക്കപ്പെട്ട നൂഹ്, അവൻ നിങ്ങളെക്കാൾ ശ്രേഷ്ഠനാകാൻ വേണ്ടി, വലിയവനാകാൻ വേണ്ടി അവൻ സ്വമേധയാ പറഞ്ഞു പരത്തുന്ന കാര്യങ്ങളാണ് ഇത് എന്ന് പ്രമാണിമാർ സാധാരണക്കാർക്ക് പറഞ്ഞുകൊടുത്ത് അവരെ വഴിപഴപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. എന്നിട്ട് അവർ പറഞ്ഞ കാരണം എന്താണ്? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ശ്രേഷ്ഠനാകാൻ വേണ്ടി ഇവിടെ ചില ജൽപ്പനങ്ങൾ നടത്തുക എന്ന് പറയാനുള്ള കാരണം എന്താണ്? മാ സമി അന ബിഹാദ ഫിയാബൈൻ ലൗലിൻ, മാ സമി അന, നമ്മൾ കേട്ടിട്ടില്ല, ബിഹാദ ഇപ്രകാരമുള്ള ഒരു കാര്യം, ഫി ആബൈന, ഞങ്ങളുടെ അബിൻ്റെ ജമ്മാണ് ആബ, ഞങ്ങളുടെ പിതാക്കളിൽ നിന്ന്, ഞങ്ങളുടെ മുൻകാലഘട്ടത്തിലെ ഞങ്ങളുടെ പിതാക്കളിൽ നിന്നും അവരുടെ പിതാക്കളിൽ നിന്നും പ്രപിതാക്കളിൽ നിന്നും, അൽ ഔവലീൻ, ആദ്യ കാലഘട്ടത്തിലുള്ള അല്ലെങ്കിൽ മുമ്പേ കടന്നുപോയ പൂർവികരായ ഞങ്ങളുടെ പിതാക്കന്മാരിൽ നിന്നും, ഇവൻ ഈ പറയുന്ന അഥവാ നൂഹ് പറയുന്ന ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ മുൻഗാമികൾ പറഞ്ഞു കേട്ട പരിചയമില്ല എന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് വീണ്ടും അവർ പറഞ്ഞു, ഇന്നുഹുവ ഇല്ല റജുലുൻ ബിഹി ജിന്ന, ഇന്നുഹുവ, നിശ്ചയമായും അവനല്ല, ഇല്ല റജുലുൻ, ഒരു മനുഷ്യനല്ലാതെയല്ല, ബിഹി, അവനെ ബാധിച്ചിരിക്കുന്നു, ജിന്നതുൻ, അവൻ ഭ്രാന്ത് ബാധിച്ചിരിക്കുന്നു, ഫതറബ്ബസൂ, അതിനാൽ നിങ്ങൾ കരുതിയിരിക്കുക, ബിഹി, അവനെ, ഹത്താഹീൻ, കുറച്ച് കാലം നിങ്ങൾ കരുതിയിരിക്കുക. നിശ്ചയമായി ഇവനീ പറയുന്നത് അവൻ്റെ ഭ്രാന്ത് നിമിത്തം മാത്രമാണ്, അതുകൊണ്ട് ഇവൻ്റെ ഭ്രാന്തിൻ്റെ ഒരു വ്യക്തത വരാൻ വേണ്ടി നിങ്ങൾ കുറച്ച് കാത്തിരിക്കൂ എന്ന് അദ്ദേഹത്തെ ഭ്രാന്തനായിക്കൊണ്ട് ചിത്രീകരിച്ച് ജനങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ശ്രദ്ധ തിരിക്കുവാൻ, അദ്ദേഹം ജനങ്ങൾ വഴിപഴപ്പിക്കുവാനും വേണ്ടി പ്രമാണികൾ പരിശ്രമിച്ചു എന്നാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു പറഞ്ഞയച്ച ചരിത്രമാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മാ സമിഅന ബിഹാദ ഫി ആബായിനൽ ഔവലീൻ, ഞങ്ങൾ ഞങ്ങളുടെ മുൻഗാമികളിൽ നിന്ന് കേട്ടിച്ചില്ല എന്ന് പറഞ്ഞ അവർക്ക് പരിചയമില്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെയുള്ള വർത്തമാനം അവർക്ക് പരിചയമില്ല. ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹി സ്വലാത്തു വസ്സലാമിയെ അള്ളാഹു വിലക്കിയ കനി കഴിച്ചത് കൊണ്ട് തന്നെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. ഭൂമിയിലേക്ക് പറഞ്ഞയച്ച ആദം അലൈഹി സ്വലാത്തു വസ്സലാം, പിന്നീട് അദ്ദേഹത്തിൻ്റെ മക്കളുമൊക്കെയായി സന്താന പരമ്പരകളുണ്ടായി. ആദം അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കറിയാം അള്ളാഹുവിനെ മാത്രമാണ് അദ്ദേഹം വിളിച്ച് പ്രാർത്ഥിച്ചത്. അള്ളാഹു അല്ലാത്ത മറ്റൊരു ആരാധന അദ്ദേഹത്തിന് പരിചയമില്ല. കാരണം അള്ളാഹു ഉണ്ടാക്കിയ മനുഷ്യനാണ്, സൃഷ്ടിച്ച മനുഷ്യനാണ്, അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാമിലാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായിരുന്നത്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ മക്കളും അള്ളാഹു പഠിപ്പിച്ച ഏകദൈവ വിശ്വാസമായ ഇസ്ലാമിലായിരുന്നു അവരുണ്ടായിരുന്നത്. അതിനെ തുടർന്നുള്ള 10 തലമുറകൾ, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കഴിഞ്ഞുള്ള 10 തലമുറകൾ ശുദ്ധ തൗഹീദിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. 10-ാമത്തെ തലമുറയാണ് അവരിലേക്കാണ് ശിർക്ക് കടന്നു വന്നത്. പിശാജ് ആദ്യം അവരിലെ മാന്യന്മാരായ നല്ലവരായിരുന്ന ആളുകൾ മരണപ്പെട്ടു പോയപ്പോൾ, വദ്ദ്, സുവാ, യഊഖ്, യഊസ്, നസർ പോലെയുള്ള അവരുടെ മുൻഗാമികളായ സജ്ജനങ്ങളെ ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ തൊട്ടുശേഷമുള്ള ആളുകളുടെ വന്നുകൊണ്ട് നിങ്ങളുടെ മുൻഗാമികളെ ഇനി ബാക്കി വരുന്ന ആൾക്ക് പരിചയം ഉണ്ടാവുകയില്ല, അതുകൊണ്ട് നിങ്ങൾ അവരുടെ രൂപം വരച്ച് വെക്കണം, അവരുടെ പ്രതിമ ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞ് അവരെ വശംവദനാക്കുകയും അവരെ നല്ലതാണെന്ന് കരുതിക്കൊണ്ട് അവർ പ്രതിമ ഉണ്ടാക്കി രൂപമുണ്ടാക്കി വെക്കുകയും അതിനുശേഷം അടുത്ത തലമുറയിൽ വരുന്നവർ ഈ പ്രതിമ അവരുടെ ഇതാണെന്ന് അവർക്കറിയാതെ വന്നപ്പോൾ പിശാജ് വീണ്ടും അവരിലേക്ക് വന്നുകൊണ്ട് ഒരുപാട് പേർ മരണപ്പെട്ടു പോയിട്ടുണ്ട്, പക്ഷേ അവരുടെ ഒന്നും പ്രതിമകളും ചിത്രങ്ങളും കാണാനില്ല. അപ്പോൾ ഇവർ മഹാന്മാരാണ്, ആരാധനമാരാണെന്ന് പറഞ്ഞ് അവരെ പറ്റിക്കുകയും അങ്ങനെ അവർ അള്ളാഹു അല്ലാത്തവരിലേക്ക് ഈ മഹാന്മാരിലേക്ക് തിരിയുന്ന ശിർക്ക് ആദ്യമായി വരുന്നത് 10 തലമുറകൾക്ക് ശേഷമാണ്. ആ ശിർക്ക് കടന്നു വന്ന സമൂഹത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി റിസാലത്തുമായി കൊണ്ട് പറഞ്ഞയച്ച ആദ്യത്തെ റസൂലാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. അതിനു മുമ്പ് കടന്നുപോയി ആദം, ഇദ്രീസ് പോലെയുള്ള പ്രവാചകന്മാരൊന്നും റസൂലുമാരായിരുന്നില്ല, അവരൊക്ക് നബിമാരാണ്. നബിമാരും റസൂലും തമ്മിലെ വ്യത്യാസം എന്താണ്? നബിമാരെന്ന് പറഞ്ഞാൽ നിലവിലുള്ള ശരീഅത്തിൽ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അവരെ പ്രബോധനം ചെയ്യാനും വേണ്ടി നിയുക്തരാക്കപ്പെട്ടവരാണ്. റസൂൽ എന്ന് പറഞ്ഞാൽ നിലവിലെ ശരീഅത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് പുതിയ ശരീഅത്ത് സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി വന്ന റിസാലത്ത് പ്രബോധന ദൗത്യം ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ് റസൂലുമാർ. അങ്ങനെ ആദ്യത്തെ റസൂലാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ ആ പ്രവാചകൻ ശിർക്ക് ചെയ്ത ഈ സമൂഹത്തെ, നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം ശിർക്കാണ് എന്ന് അവർ ബോധ്യപ്പെടുത്തുന്ന സൂറത്ത് നൂഹിൻ്റെ ആദ്യ വചനങ്ങളിലൂടെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ഈ പ്രബോധന ദൗത്യം അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവേ, ഇന്നീ ദഅവ്തു ഖൗമി ലൈലൻ വനഹാറ ഫലം യസീദുകും ഇല്ലാ ഫിറാറ. അല്ലാഹുവേ, രാവും പകലും വ്യത്യാസമില്ലാതെ ഞാൻ അവരെ വിളിച്ചു, എന്നാൽ അവർ ഓടി ഒളിക്കുകയല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. അവരെ ഒറ്റക്ക്, അവരെ സംഘമായിക്കൊണ്ട്, രഹസ്യമായിക്കൊണ്ട്, പരസ്യമായിക്കൊണ്ട് ഒക്കെ ഞാൻ അവരെ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ശബ്ദം കേൾക്കാതെ ചെവിയടച്ചു പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് അവർ ഓടി ഒളിക്കുകയായിരുന്നു എന്ന രൂപത്തിലൊക്കെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധനം ചെയ്ത പ്രവർത്തനങ്ങൾ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ, ഇന്നഹു ഇല്ല റജുലും ബിഹി ജിന്ന, ഇത് വെറും ഭ്രാന്തന് മാത്രമാണ്, നിങ്ങൾ കേൾക്കേണ്ടതില്ല എന്ന രൂപത്തിലെ പരിഹാസവാചകൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതും ഇതല്ലാത്തതുമായ പരിഹാസങ്ങൾ ധാരാളം അദ്ദേഹം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാരിൽ, അഥവാ ഹൃദയം ധൈര്യം കൊടുക്കപ്പെട്ട പ്രവാചകന്മാരിൽ ഒന്നാമത്തെ പ്രവാചകനെ നൂഹ് നബി എണ്ണിയിട്ടുള്ളത്. 950 വർഷമാണ് അദ്ദേഹം പ്രബോധനം നടത്തിയത്. ആ 950 വർഷക്കാലം പ്രബോധനം നടത്തിയിട്ടും അദ്ദേഹത്തിന് വളരെ വിരലെണ്ണാവുന്ന കുറച്ചാളുകൾ മാത്രമാണ് അദ്ദേഹത്തിന് ദൗത്യത്തിന്റെ ഉത്തരമായി കൊണ്ട് കിട്ടിയത്. സ്വന്തം മകനെപ്പോലും അദ്ദേഹത്തിന് ഈ ദൗത്യത്തിന് കൂടെ കിട്ടാത്ത അവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രയാസം സഹിക്കേണ്ടി വന്ന അദ്ദേഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തിൽ പറയുന്നത്. ആദ്യം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അദ്ദേഹത്തിൻ്റെ കൗമിലേക്ക് പറഞ്ഞയച്ചു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല 23-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നത്. അവരോട് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? മാലക്കും ബിൻ ഇലാഹിൻ ഗൈറു അഫലാ തത്തഖൂൻ. നിങ്ങൾ ആരാധിക്കേണ്ടത് ഏകനായ അള്ളാഹുവിനെ മാത്രമാണ്, നിങ്ങൾക്ക് അവനല്ലാത്ത മറ്റൊരാരാധ്യനുമില്ല, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നതാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. പക്ഷേ അതിനുശേഷം പ്രമാണിമാരായ ആളുകൾ അദ്ദേഹത്തെ

0: എന്ന് അള്ളാഹു പഠിപ്പിക്കുന്ന എല്ലാ പ്രവാചകമര സമൂഹവും ഇതേ വർത്തമാനമാണ് അവർ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അള്ളാഹു നബിയുടെ ചരിത്രം ആരംഭിക്കുകയാണ്. തുടർന്നുള്ള വചനങ്ങളിലും അള്ളാഹു നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൻ്റെ ബാക്കി പത്രമാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇൻഷാ അള്ളാഹ് വരും എപ്പിസോഡുകളിൽ നമുക്ക് ആ വിഷയങ്ങൾ കൃത്യമായി പഠിക്കാം. അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം സൂറത്തുൽ മുഅ്മിനൂനിലെ 23 മുതൽ 25 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. നൂഹ് നബി അലൈഹിസ്സലാമയുടെ പ്രബോധനത്തെക്കുറിച്ചാണ് ഈ വചനങ്ങളിലൂടെ നാം മനസ്സിലാക്കിയത്. ക്ലാസ് എടുത്തത് സഫീർ അൽ ഹിക്കമി.

0: അംസൈന വ അംസൽ മുൽക്കുലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറമാ ഫി ഹാദിഹി ലൈല വഖൈറമാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫി ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
0: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക്കൽ മസീർ.
1: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക.
1: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
0: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക

ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, എല്ലാവർക്കും ഈയൊരു ഈവനിങ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ മുക്കം ഗ്രീൻവാടി സ്റ്റുഡിയോയിൽ നിന്നും ഇന്ന് നിങ്ങളോടൊപ്പം ചേരുന്നത് എൻ്റെ പേര് മുഹമ്മദ് ഷമീം ചുങ്കത്തറ, എന്നോടൊപ്പം
1: ഞാൻ മിസ്സബ് കാരപ്പറമ്പ്.
0: അതുപോലെ തന്നെ നമ്മോടൊപ്പം ഇന്ന് രണ്ട് അതിഥികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്.
2: എൻ്റെ പേര് അദ്നാൻ, ഞാൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്.
3: എൻ്റെ പേര് ഹാനി, ഞാൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്.
1: ഓക്കെ, അദ്നാനും ഹാനിയുമാണ് ഇന്ന് നമ്മുടെ കൂടെ ചേർന്നിട്ടുള്ളത്. നമുക്ക് ശ്രോതാക്കൾ ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഷംനാദ് ഖാൻ, അതുപോലെ തന്നെ സൽമാൻ ഓരാടംബാലം, റഫീഖ് ടൈലർ മാംഗ്ലൂർ, റെഹാന ബാനു തോട്ടശ്ശേരി അറ, സഹല ആയിഷ ഇടപ്പലം, അതുപോലെ തന്നെ മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ, ഷംസാദ് തലശ്ശേരി എന്നിവരൊക്കെ എന്തെങ്കിലും ഉണ്ട് സലാം പറഞ്ഞു വന്ന് വന്നിട്ടുണ്ട്.
0: വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: അതുപോലെ തന്നെ ഹൈറുനിസ തക്കൽ സലാം പറഞ്ഞു വന്ന് വന്നിട്ടുണ്ട്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: ഏതായാലും ഓരോ പ്രദോഷവും നമുക്ക് ഓരോ അവസരങ്ങളാണ് നമുക്ക് തരുന്നത് അല്ലേ. പടച്ച റബ്ബ് സുബ്ഹാനഹു തആല പകലിൽ ചെയ്യുന്ന ഓരോ തെറ്റുകളും അത് രാത്രിയിൽ ചെയ്യുന്ന ഓരോ തെറ്റുകളും അത് പകലിലും പശ്ചാത്തപിച്ച് മടങ്ങാൻ വേണ്ടി ഓരോ അവസരങ്ങൾ നമുക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രഭാതം പോലെ തന്നെ പ്രദോഷവും ആ ഒരു തൗബക്ക് വേണ്ടിയും ഇസ്തിഗ്ഫാറിന് വേണ്ടിയും നാം ചിലവഴിക്കണം എന്നുള്ളത് നാം ആമുഖമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാ നമുക്ക് ഗസ്റ്റിലേക്ക് പോകാം എന്ന് തോന്നുന്നുണ്ടല്ലേ.
1: അതെ
0: സാറേ. ഹാനി, ആദ്യമായിട്ടാണോ ഈ ഒരു എപ്പിസോഡ് പങ്കെടുക്കുന്നത്?
1: രണ്ടാമത്തെ
0: പ്രാവശ്യം അല്ലേ. അതുപോലെ തന്നെ അതിനാനോ
1: ഓക്കെ. നമുക്ക് ഹാനിയിലേക്ക് പോവാം. ഹാനി, എന്താണ്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
3: ഉമ്മ ഉണ്ട്, ഉപ്പുണ്ട്, ഒരു അനിയന്, ഒരു താത്തയുണ്ട്.
1: ഉമ്മ, ഉപ്പ, അനിയന്, താത്ത. ഓക്കെ. ഉപ്പക്ക് എന്താ ജോലി?
3: ബിസിനസ്
1: ആണ്. ഓക്കെ. എവിടെ സ്ഥലം? എവിടാണ്? അല്ല, ഉപ്പ ഒക്കെ വീട് എവിടാണ്? വെട്ടത്തൂർ, മലപ്പുറം.
0: മലപ്പുറം വെട്ടത്തൂരോ? പെരിന്തൽമണ്ണ വെട്ടത്തൂര്, അല്ല മലപ്പുറം ജില്ലയിലല്ലേ. വെട്ടത്തൂര് പറഞ്ഞാല് പാലക്കാടിന്റെ മലപ്പുറത്തെ ബോർഡറാണ് വെട്ടത്തൂര്. മാഷാല്ലാ. അപ്പൊ എന്തൊക്കെ പരിപാടിയാണ് ഇന്ന് അവതരിപ്പിക്കാനുള്ളത് എപ്പിസോഡില്?
3: എനിക്ക് രണ്ട് പാട്ടുണ്ട്.
0: പാട്ടില്ലേ?
1: പാട്ടുണ്ട്.
0: അപ്പോ നമുക്ക് പാട്ടിലേക്ക് പോയാലോ.
1: നമുക്ക് അദ്നാന്റെ വിശേഷങ്ങളും കൂടി കേട്ടിട്ട്. അദ്നാൻ,
0: അതിന്റെ നാടെവിടെ? അദ്നാൻ
3: പൊന്നാനി.
1: പൊന്നാനി. ഓക്കെ.
0: പൊന്നാനി അല്ലേ, മക്ക എന്നറിയപ്പെടുന്ന,
1: അതെ, കേരളത്തിന്റെ മക്ക എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്
0: പൊന്നാനി. ഓക്കെ, പൊന്നാനിയില് എവിടെയാണ്?
3: ആവിക്കുളം ബസ് സ്റ്റാൻഡ്.
0: ആവിക്കുളം. അപ്പോ ഇന്ന് എന്തൊക്കെ പരിപാടിയാണ് എപ്പിസോഡ് അവതരിപ്പിക്കുന്നത്?
1: രണ്ട് കഥ. അതെ, മാഷാല്ലാ, രണ്ട് പാട്ടും രണ്ട് കഥയുമാണ് പ്രിയപ്പെട്ട അതിഥികൾ നമുക്ക്, നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. മാഷാല്ലാ. അതുപോലെ തന്നെ നമ്മുടെ അമീർ സാഹിബ്, അമീർട്ടി അടുത്തനായിട്ട് ഒരു അദ്ദേഹത്തിൻ്റെ എന്നും അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്ത് ഉണ്ടാവുള്ളത്. ഇന്നും അദ്ദേഹം ഒരു എഴുത്തുമായി വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ജീവിതത്തിലെ ചില വാതിലുകൾ അടയ്ക്കുന്നത് നഷ്ടത്തിൻ്റെ അടയാളമല്ല, അള്ളാഹു നമുക്കായി മറ്റൊരു വാതിൽ തുറക്കുന്നതിൻ്റെ തുടക്കമായിരിക്കും. നമ്മൾ ആഗ്രഹിച്ചതെല്ലാം ലഭിക്കണമെന്നില്ല, പക്ഷേ അള്ളാഹു നൽകുന്നതിൽ നമ്മുടെ നന്മ ഒളിഞ്ഞിരിക്കും. അതുകൊണ്ട് വൈകിയതിൽ നിരാശപ്പെടരുത്, നിഷേധിക്കപ്പെട്ടതിൽ തളരരുത്. അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ വിശ്വസിച്ച് ദുആയോട് മുന്നോട്ട് നടക്കുക. ഒരിക്കൽ പിന്നോട്ട് നോക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയുന്നത് എനിക്ക് അത് കിട്ടിയില്ലല്ലോ എന്നതുകൊണ്ടല്ല, അന്ന് അള്ളാഹു എന്നെ അതിൽ നിന്ന് കാത്തുവല്ലോ എന്ന് തിരിച്ചറിവുകൊണ്ടായിരിക്കും അല്ലേ.
0: നമ്മൾ എല്ലാ ലൈവിലും വായിക്കണ എടുത്തിട്ടു വരേണ്ട ഒരു എഴുത്ത്. അപ്പോ വളരെ അർത്ഥവത്തായ എഴുത്താണ് നമ്മൾ അല്ലേ എന്നും വായിക്കുമ്പോൾ അതിൽ നമുക്ക് ഓരോ തിരിച്ചറിവുകൾ നമുക്ക് ഓരോ പ്രദോഷത്തിൽ നമുക്ക് കിട്ടാനുണ്ട്. അപ്പൊ ഏതായാലും നമുക്കേ
1: സാരോപദേശം കേട്ടിട്ടുണ്ട്
0: തിരിച്ചുവരല്ലേ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. നമുക്ക് ചുറ്റും അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് തലയുയർത്തി ആകാശത്തേക്ക് നോക്കൂ. വിശാലമായി കിടക്കുന്ന ആകാശപ്പന്തൽ. ഒന്നാനാകാശത്തിനകത്താണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും കോടാനുകോടി ഗോളങ്ങളുമുള്ളത്. അങ്ങനെയെങ്കിൽ അതിനുമീതെ 7 ആകാശം 6 ആകാശം കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ എത്ര അത്ഭുതമാണ്. ഖുർആൻ പറഞ്ഞു, നിങ്ങൾക്കും മീതെ ഞാൻ 7 തട്ടുകളാക്കി ആകാശത്ത് സൃഷ്ടിച്ചിരിക്കുന്നു അല്ലേ. നമ്മുടെ തലക്ക് മീതെ നിന്ന് വെള്ളം അള്ളാഹു ഇറക്കിത്തരുന്നു. എങ്ങനെയാണ് വെള്ളം ഇറങ്ങുന്നത്? ഭൂമിയിലെ വ്യത്യസ്ത വെള്ളങ്ങൾ, കടലിലെ ഉപ്പുജലം, കരയിലെ ശുദ്ധജലം, പുഴയിലെയും കായലിലെയും തോടുകളിലെയും ചെറിയ ചെറിയ ജലാശയങ്ങളിലെയും ശുദ്ധജലങ്ങളും മലിനജലങ്ങളും വ്യത്യസ്ത കളറിലും വ്യത്യസ്ത ചുവയിലുമുള്ള വെള്ളവും എല്ലാം ആകാശത്തേക്ക് ബാഷ്പീകരിച്ച് കർമേഘങ്ങൾ രൂപപ്പെട്ട് പിന്നീട് അതിൽ നിന്ന് പടച്ചിറമ്പ് മഴയിറക്കിത്തരികയാണ്. ആ മഴ എത്ര അത്ഭുതമാണ് അല്ലേ. ആ മഴയിൽ നിന്ന് വെള്ളം ഭൂമിയിൽ വന്ന് വീഴുന്നു. ഒരു ഭാഗം ഒലിച്ചു പോകുന്നു, അത് പുഴയിലും തോട്ടിലും കുളങ്ങളിലുമൊക്കെ സംഭരിക്കപ്പെടുന്നു. മറ്റൊന്ന് ഭൂമിയുടെ ആഴങ്ങളിലേക്ക് അല്ലേ ഉറവകളായിട്ട് ജലസംഭരണിയായിട്ട് ടാങ്കുകൾ പോലെ ഭൂമിയുടെ ആഴങ്ങളിൽ അത് സംരക്ഷിക്കപ്പെടുന്നു. നമുക്ക് കുടിക്കാനും നമുക്ക് പിന്നീട് ഉപയോഗിക്കാനും വേണ്ടി നമ്മുടെ കിണറുകളിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല വെള്ളം സംഭരിക്കുന്നു. എത്ര അത്ഭുതമാണ് ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുക്കളും എത്ര അത്ഭുതമാണ്. മഴ പെയ്യുമ്പോൾ വിത്തുകൾ മുളക്കുന്നു, അതിൽ നിന്ന് പഴവർഗ്ഗങ്ങൾ ഉണ്ടാകുന്നു, പച്ചക്കറികൾ ഉണ്ടാകുന്നു, ധാന്യങ്ങൾ ഉണ്ടാകുന്നു, തോട്ടങ്ങൾ ഉണ്ടാകുന്നു, പച്ചവിരിച്ച നല്ല കണ്ണിന് ആനന്ദമുണ്ടാക്കുന്ന പുൽമേടുകൾ ഉണ്ടാകുന്നു, വ്യത്യസ്ത തരത്തിലുള്ള വൃക്ഷങ്ങളും വലിയ വലിയ തണൽ മരങ്ങളും ഒക്കെ ഈ മഴവെള്ളത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ഉണ്ടാക്കുന്നു. എത്ര വലിയ അത്ഭുതമാണല്ലേ. നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ചെറിയ ചെറിയ ജന്തുക്കൾ മുതൽക്ക് വലിയ വലിയ മൃഗങ്ങൾ വരെ ഒന്ന് പരിശോധിച്ചു നോക്കൂ. നമുക്ക് അള്ളാഹു വച്ച വലിയൊരനുഗ്രഹമല്ലേ അതൊക്കെ. വഇന്നലകും ഫിൽ അൻആമി ലഇബ്ര, നിങ്ങളുടെ നാക്കാലികളിൽ നിങ്ങൾക്ക് പാഠമുണ്ട്. ആടുകൾ, പശുക്കൾ അല്ലെ, ഒട്ടകങ്ങൾ, നമ്മുടെ ചുറ്റും നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ജീവികൾ, അവയെ പലതിനെയും വാഹനമായിട്ട് ഉപയോഗിക്കുന്നു, പലതിനെയും കൃഷിക്ക് ഉപയോഗിക്കുന്നു, പലതിനെയും കാവലിന് ഉപയോഗിക്കുന്നു, ആനയെപ്പോലും നമുക്ക് കീഴ്പ്പെടുത്തി തന്നു മരം വലിക്കാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ അല്ലേ. അവയെക്കൊണ്ട് നമ്മൾ പണിയെടുപ്പിക്കുന്നു, അവയുടെ രോമങ്ങൾ കൊണ്ട് വസ്ത്രവും മറ്റു കാര്യങ്ങളും ഉണ്ടാക്കുന്നു, അവയുടെ മാംസവും നെയ്യും നമ്മൾ ഭക്ഷണമായി ഉപയോഗിക്കുന്നു അല്ലേ. പശുവിൻ്റെയും ആടിൻ്റെയും ഒക്കെ പാല്, ഒട്ടകത്തിൻ്റെയൊക്കെ പാല് ചാണകത്തിനിടയിൽ നിന്ന് ബ്ലഡിൻ്റെയും ചാണകത്തിൻ്റെയും ഇടയിലൂടെ ശുദ്ധമായ പാല് അല്ലാ നമുക്ക് തന്നിരിക്കുകയാണ് ഭക്ഷണമാക്കാൻ വേണ്ടി. ഇനി അവയുടെ എല്ലും അവയുടെ തൊലികളും എല്ലാം നമുക്ക് ഉപകാരപ്രദമാക്കിയിരിക്കുന്നു. തൊലികൾ കൊണ്ട് വസ്ത്രവും ചെരുപ്പും മറ്റ് സാധന സാമഗ്രികളും ഉണ്ടാക്കുന്നു. യാത്രയിലും അതുപോലെ തന്നെ നാടുകളിലുമൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ചെറിയ ചെറിയ ടെൻറ്റുകളും മറ്റ് സാധനങ്ങളുമൊക്കെ അവരുടെ തൊലികൾ കൊണ്ടുണ്ടാക്കുന്നു. രോമങ്ങൾ കൊണ്ടും പരുത്തി കൊണ്ടും എല്ലാം പലതരത്തിലുള്ള പല സീസണുകൾക്ക് പറ്റിയ വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഓരോന്നും നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് സംവിധാനിച്ചു വെച്ച് തന്ന അനുഗ്രഹങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അള്ളാഹു നമ്മളോട് പറയുന്നത് പടച്ചറബിനുള്ള കടപ്പാടുകൾ നമ്മൾ നിർവഹിക്കുക എന്നുള്ളതാണ്. അതെന്താണ്? നമ്മൾ അള്ളാഹുവിന് നന്ദിയുള്ളവനാവുക. ഇക്കണ്ട സൗകര്യങ്ങളെല്ലാം സംവിധാനിച്ച് തന്ന പടച്ചവന് അല്ലേ യാത്രയിൽ ഒരു നൈറ്റ് താമസിക്കാൻ നാം ഒരു മുറിയെടുത്താൽ അതിന് നമ്മൾ വാടക കൊടുക്കുന്നില്ലേ? ഇല്ലേ? നമ്മൾ ഡ്രസ്സ് ഒരു ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ പണം കൊടുക്കുന്നില്ലേ? ഒരു കുപ്പി വെള്ളം വാങ്ങിയാൽ അതിന് 14 രൂപ അല്ലെങ്കിൽ 15 രൂപ നമ്മൾ കൊടുക്കുന്നില്ലേ? എങ്കിൽ ഈ സൗജന്യമായിട്ട് പടച്ചറബ് നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങളാണ് തന്നത്? അതിന് പകരമായി നന്ദിയുള്ളവരായി മാറുക എന്നുള്ളതാണ്. എങ്ങനെ നമ്മൾ നന്ദി കാണിക്കുക? എപ്പോഴും പടച്ചവനെ ഓർക്കുക, അല്ലേ? 5 നേരം കൃത്യമായിട്ട് നിസ്കരിക്കുക, പടച്ചവനോട് പ്രാർത്ഥിക്കുക, പടച്ചവനെ ഇക്കണ്ട അനുഗ്രഹങ്ങളെല്ലാം ചെയ്തു തന്ന അള്ളാഹുവിനെയാണ് ഈ ലോകത്തെനിക്ക് ഏറ്റവും ഇഷ്ടം. അള്ളാഹുവിനെ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. ആ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന പടച്ചവൻ്റെ ദേഷ്യവും കോപവും കിട്ടുന്നത് എനിക്ക് പേടിയാണ്. അള്ളാഹു എന്നെ വെറുക്കുന്നത് എനിക്ക് ഭയമാണ്. അള്ളാഹു ഒരുക്കി വെച്ച നരകത്തിലേക്ക് പോകുന്നത് എനിക്ക് ഓർക്കാൻ പോലും പറ്റില്ല. ആ ഒരു നിലക്ക് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കാനും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എന്താണോ അത് ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും നന്ദിയുള്ള ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ
0: മാഷാല്ലാ. മുനവറസലായി നമുക്ക് ഈ ഒരു സാരോപദേശത്തിൽ പറഞ്ഞിട്ടുള്ളത് കന്നുകാലി.
1: അതെ,
0: അള്ളാഹു നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്
1: കന്നുകാലികൾ എന്ന് പറയുന്നത്.
0: നമുക്ക് സൂറത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, വഇന്നലക്കും ഫിൽ അൻആമി ലഇബ്ര, അതായത് അൻആമിൽ വളർത്തു മൃഗങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് ലഇബ്ര, ഇബ്രത്ത് എന്താണ് ഒരു
1: പാഠമുണ്ട്.
0: അപ്പോൾ ഈ കന്നുകാലികൾ പണ്ടത്തെ ആളുകൾ എന്താ സ്വഹാബികളുടെ കാലത്തും അതുപോലെ തന്നെ താബികളുടെ കാലത്തൊക്കെ നമുക്ക് പണ്ഡിതന്മാരുടെ കാലത്തൊക്കെ നോക്കിയാൽ ഈ എന്താ കന്നുകാലികൾ വിവാഹനത്തിനും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. വിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിലും ഒക്കെ എന്ത്
1: കന്നുകാലികളെ
0: കുറിച്ച്
1: പറഞ്ഞിട്ടുണ്ട്.
0: ലിയർക്കബൂഹ, അതായത് അതിൽ കയറി യാത്ര ചെയ്യാനും അതുപോലെ തന്നെ അത് അതിൻ്റെ അടയിൽ നിന്ന് കിട്ടുന്ന ആ പാല് അത് കുടിക്കാനും വരെ ഖുർആൻ സൂറത്ത് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ കന്നുകാലികൾ എന്നുള്ളത് അതിൽ നമുക്ക് വലിയ പാഠമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സാരോപദേശത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
1: അതുപോലെ തന്നെ വീണ്ടും കുറെ ശ്രോതാക്കളിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങിയാലോ.
0: യെസ്,
1: ജമീല സലാം, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് ഒരു കുസൃതി ചോദ്യവുമായിട്ട് വന്നിട്ടുണ്ട്. ജനിച്ചത് മുതൽ മരണം വരെ കുളിച്ചുകൊണ്ടേയിരിക്കുന്ന ജീവി,
0: ജനനം മുതൽ
1: അതായത് ജനിച്ചത് മുതൽ മരണം വരെ കുളിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ജീവി ഏതാണ് ആ ജീവി എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഒരു കുസൃതി ചോദ്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ ജുമയിലത്ത് തുറക്കൽ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ താഹിറ ടി കെ കാസർഗോഡ്, ആയിഷ തോട്ടശ്ശേരി അറ, സമീജ പാറാൽ, സുലേഖ തിരുവള്ളി, മാഹിറ സലാഹുദ്ദീൻ നെടുമങ്ങാട്.
0: ഷംനാദ് ഖാൻ പറഞ്ഞിട്ടുള്ളത് മഷാ അള്ളാ, അപ്പോൾ ഇന്ന് ആങ്കർ ഡെസ്കിൽ നിന്നും പാട്ടുകൾ പ്രതീക്ഷിക്കുന്നു എന്ന്
1: പറയുന്നുണ്ട്.
0: മിസബുസാറിന്റെ എന്താ പേര് കേട്ടാൽ മിസബുസാറുണ്ട് പറഞ്ഞാല് പിന്നെ പാട്ടായിരിക്കും. എന്തായാലും നമുക്കും പ്രതീക്ഷിക്കാം ഇൻഷാല്ലാ മിസബ് സാറിന്റെ പാട്ടുണ്ടായിരിക്കുന്നതാണ്.
1: ഏതായാലും ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് എന്തായാലും ഉത്തരം പറയാം. അതിനു മുമ്പേ നമുക്ക് നമ്മുടെ അതിഥികളിലേക്ക്
0: പോകാം,
1: ഒന്ന് പോകാം.
0: ഹാനി എന്താണ്
1: ഹാനിയെ ഫസ്റ്റ്
0: പാട്ടല്ലേ?
1: പാട്ടാണ്. മാഷാല്ലാ.

0: മഷാ മഷാ
1: ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ
0: അതിമനോഹരമായ ഒരു ഗാനം അല്ലേ,
1: യെസ്,
0: ഭയങ്കര ഒരു
1: അർത്ഥവത്തായ
0: അർത്ഥം.
1: ഗാനമാണ്. അതുപോലെ തന്നെ നമ്മളെ നേരത്തെ ചോദിച്ചതിന് ഉത്തരം കുറേ ആൾക്കാർ വെച്ചിട്ടുണ്ട്.
0: നമുക്ക് ഉത്തരത്തിലേക്ക് വരാം, കുറച്ചുകൂടി
1: സിമ്പിൾ
0: കഴിഞ്ഞിട്ട് അല്ലേ. വളരെ സിമ്പിളാണ്,
1: സിമ്പിളാണ്.
0: എല്ലാവരും ഒട്ടുമിക്ക എല്ലാവരും അയച്ച ചോദ്യത്തിന് ഉത്തരവും ശരിയാണ് അല്ലേ.
1: അതുപോലെ തന്നെ ജമീല കുമാർ നല്ലൂർ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സുലൈഹ തിരുവാലി,
0: തിരുവാലി
1: തിരുവാലി എന്ന് പറഞ്ഞിട്ടുണ്ട്. തിരുവാലിയാണ് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ തിരുവാലി വായിച്ചപ്പോൾ ഇതായിരുന്നു,
0: ആ ഓക്കെ,
1: തിരുവാലി എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: തിരുവാലി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
1: അതുപോലെ തന്നെ സുമയ്യ ചെങ്ങര
0: ചെങ്ങര
1: സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. വാലൈക്കും സലാം വറഹ്മത്തുള്ള.
0: അതുപോലെ തന്നെ സലീമ ഒതുക്കുങ്ങൽ, സലാം അലൈക്കും വറഹ്മത്തുള്ള, വാലൈക്കും സലാം വറഹ്മത്തുള്ള. അതുപോലെ തന്നെ ജമീല കുമാര നല്ലൂർ സൂപ്പർ പാട്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ജമീല വി പി കാളികാവ്, പാടാത്ത പുതിയ പാട്ടുകളായിരിക്കണം ഇന്ന്. പാട്ട് ഉഷാറായി മോനെ, ഐ അതൊരു ടാസ്ക്കാണ്. ഇന്ന് പാടാത്ത പാട്ടുകളായിരിക്കണം പാടേണ്ടത്.
1: സാറിനോട് പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലാണത് അല്ലേ.
0: പാടാത്ത
1: പാടാത്ത
0: പാട്ടുകൾ
1: പാട്ട്.
0: അല്ലേ.
1: അപ്പോൾ ഏതായില്ലേ, നമുക്ക് അടുത്ത ഗസ്റ്റിലേക്ക് ഒരു കഥ ഇട്ടിട്ട് നമുക്ക് പാട്ടിലേക്ക് വരാം.
0: ഇൻഷാല്ലാ.
1: ഓക്കെ, അപ്പോൾ അത് ഞാൻ. ഏതാണ് കഥ? കഥൻ്റെ വിഷയം എന്താ?
2: മഴയുടെ രാജാവ്.
1: മഴയുടെ
2: രാജാവ്
1: രാജാവ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു.
2: മഴക്കാലം വരാറായി, കാർമേഘങ്ങൾ കടത്തു നിന്നുവെങ്കിലും മഴ വന്നില്ല. കർഷകർ ആകെ വിഷമത്തിലായി. അവർ വിളവിറക്കണോ ഇറക്കണ്ടയോ എന്ന് ആശങ്കയിലായിരുന്നു. മനുഷ്യരും മൃഗങ്ങളുമൊക്കെ സ്നേഹത്തോടെ കഴിയുന്ന കാലമായിരുന്നു അത്. അതിനാൽ മനുഷ്യൻ്റെ വിഷമം കണ്ട് മൃഗങ്ങൾ സങ്കടമായി. സിംഹരാജാവ് എല്ലാ മൃഗങ്ങളെയും വിളിച്ചു വരുത്തി. മഴ വരാതിരിക്കാനുള്ളതിനാൽ കാട്ടിലും നാട്ടിലും ഉള്ള സകല ജീവജാലങ്ങളും ആകെ വിഷമത്തിലാണ്. കർഷകർ കൃഷി ഇറക്കാൻ മടിക്കുന്നു. മഴയെക്കുറിച്ചാണ് എല്ലായിടത്തും സംസാരിക്കുന്നത്. മഴയുടെ വരവിനെ വിളിച്ചറിയിക്കാൻ നമുക്കൊരു രാജാവെ കാണണം. അവൻ ചതുപ്പിലും ചെളിയിലും ഇറങ്ങാൻ തയ്യാറാകണം. നിങ്ങളിൽ ആരാണ് അതിന് തയ്യാറാകുക? രാജാവ് വിളിച്ചു ചോദിച്ചു. പൂച്ച സന്തോഷത്തോടെ മുന്നോട്ട് വന്നു. രാജാവെ, ഞാൻ മഴയെക്കുറിച്ച് മുന്നറിയിപ്പ് തരാം. ഞാൻ മഴ രാജാവാകാം. വെള്ളം കണ്ടാലേ ഓടുന്ന നീ എങ്ങനെയാണ് മഴയെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുക? മഴ കാണുമ്പോൾ നീ ഓടി ഒളിക്കുകയല്ലേ? വലിയ വൃത്തിക്കാരനായ നീ ചെളിയിലിറങ്ങാൻ തയ്യാറാകുമോ? അത് ശരിയാകില്ല. സിംഹം പൂച്ചയെ മാറ്റി നിർത്തി. രാജാവേ, ഞാൻ തയ്യാറാണ്. കുരങ്ങ് മുന്നോട്ട് വന്നു പറഞ്ഞു. നല്ലത്, പക്ഷേ കടമകൾ മറന്ന് കളിച്ചു നടക്കുന്നവനാണ് നീ. നീ ശരിയാകില്ല. രാജാവ് കുരങ്ങനെയും ഒഴിവാക്കി. രാജാവ് എന്നാൽ ഞാനാകാം എന്ന് മഴ ഇഷ്ടമാണ്. എനിക്ക് മഴ ഇഷ്ടമാണ്. ഞണ്ട് മുന്നോട്ട് വന്നു. ഹാ, കിരീടം വെക്കാൻ ഒരു തല പോലുമില്ലാത്ത നീ എങ്ങനെയാണ് മഴ രാജാവാകുക? രാജാവ് പൊട്ടിച്ചിരിച്ചു. അപ്പോഴാണ് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന തവളയെ സിംഹരാജാവ് ശ്രദ്ധിച്ചത്. വിനയത്തോടെ നിന്ന തവളയെ രാജാവ് അടുത്തേക്ക് വിളിച്ചു. തവളെ, നീ ചേറിനും ചതുപ്പിലും ഇഷ്ടപ്പെടുന്നവനല്ലേ? പുഴയിലും കരയിലും നിനക്ക് ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് മഴയുടെ രാജാവാകാൻ യോഗ്യത നീ തന്നെ. തവള സന്തോഷത്തോടെ പുതിയ പദവി സ്വീകരിച്ചു. അന്നു മുതലാണത്രേ തവള മഴ വരുമ്പോൾ കൂട്ടത്തോടെ ക്രോം ക്രോം എന്ന് വിളിച്ചു പറയാൻ തുടങ്ങിയത്.
1: മഷാല്ലാ മഷാല്ലാ, കഥയാണല്ലേ, വെറൈറ്റി കഥ.
0: അതായത് തവള കരയാൻ എന്തുകൊണ്ടാണ് കാരണം എന്നുള്ള ഇതിനെക്കുറിച്ചാണ്
1: അതിനാണിവിടെ സൂചിപ്പിച്ചത്,
0: അതിനാണ് പറഞ്ഞിട്ടുള്ളത്.
1: അമീർ ടി എടത്തനാട്ടുകാര ഒരു എഴുത്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ആ എഴുത്ത് വായിക്കാം. ഹൂതികളുടെ അക്രമങ്ങളെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. ഇന്ന് പുലർച്ചെ 3 മണിക്കും അതുപോലെ ലുഹർ സമയത്തും വലിയ ബിൽഡിങ്ങുകൾക്ക് തെറിക്കുന്ന തരത്തിലുള്ള ശബ്ദമുണ്ടായിരുന്നു. എല്ലാവരും ആത്മാർത്ഥമായ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണം. ഒബ്ബിജാൽ ഹാദൽ ബലദ ആമീൻ. അതായത് ഹൂതികൾ എന്ന് പറഞ്ഞാൽ ഷിയാക്കളിൽപ്പെട്ട ഒരു ടീമാണ് ഹൂതികൾ. അവർ എന്താ മിസൈലിലൂടെയാണ്.
0: മിസൈലിലൂടെയാണ്.
1: അപ്പോൾ നമുക്ക് എന്ത് ഈ മുശ്രിക്കായ ആളുകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കാഫിറായ ആളുകൾക്ക് വേണ്ടിയിട്ടും എന്താ പ്രാർത്ഥിക്കണം, എതിരെ പ്രാർത്ഥിക്കുക, അവരെ നശിക്കാനും അതുപോലെ തന്നെ ആ ഒരു നാടിനെ സംരക്ഷിക്കാനും നല്ലൊരു നാടായി മാറാനും വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. നമ്മൾ 5 വക്ത നമസ്കാരത്തിന് ശേഷം അത് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജമീല വി പി പറഞ്ഞിട്ടുള്ളത് കഥ നന്നായിട്ടോ മോനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. മാഷാല്ലാ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് മിസബു സാറിൻ്റെ പാട്ടിലേക്ക് പോവല്ലേ? ആണോ മിസബു സാറിൻ്റെ പാട്ട്? നിങ്ങൾ ഗസ്റ്റുകൾ പറയും, മിസബു സാറിൻ്റെ പാട്ടുമാണോ അതോ നിങ്ങളെ പരിപാടി കഴിഞ്ഞിട്ട് ലാസ്റ്റ് മതി മിസബു സാറിൻ്റെ പാട്ട്? പറയൂ, നിങ്ങൾ പറഞ്ഞോളു.
2: എന്താണ്
1: നിങ്ങളെ, അതായത് നിങ്ങളെ പരിപാടി ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് മതിയോ അതോ ഇപ്പോ മിസബു സാറിന്റെ പാട്ടാണോ? വേണോ? പറയൂ, നിങ്ങൾ പറഞ്ഞോളൂ. എന്നാ നിങ്ങളെ പരിപാടി ഒക്കെ കഴിഞ്ഞിട്ട് മിസബു സാറിന്റെ പാട്ടാക്കാം. ഓക്കെ,
0: നമുക്ക് പിന്നെ
1: എന്നാ നമുക്കേ
0: നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഉത്തരം പറഞ്ഞാലോ? ഉത്തരം പറഞ്ഞിട്ടില്ല. അതായത് ജനനം മുതൽ മരണം വരെ കുളിച്ചു, അതായത് ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ജീവി ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്.
1: കുറെ ആൾക്കാര് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
0: ഉത്തരം മീന് എന്നാണ് ഉത്തരം. അപ്പോൾ ശരി ഉത്തരം അയച്ചിട്ടുള്ളത്, ഫസ്റ്റ് ശരി ഉത്തരം അയച്ചിട്ടുള്ളത്. ഓക്കെ, അമീർ
1: അമീർ ടി
0: അടുത്ത നാട്ടുകാരാണ് ഫസ്റ്റ് ശരി ഉത്തരം അയച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ റഹാന ബാനു തോട്ടശ്ശേരി ആറ, റഫീഖ് ടൈലർ മാംഗ്ലൂർ, സുലേഖ തിരുവാലി, അതുപോലെ തന്നെ ഷംസാദ് തലശ്ശേരി, ഷംനാദ് ഖാൻ, സുമയ്യ ചെങ്ങര, പിന്നെ അങ്ങനെ കുറേ ആൾക്കാരെന്ത് ചെയ്തിട്ടുണ്ട്
1: ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്.
0: ഓക്കെ, അതുപോലെ തന്നെ റൈഹാന പാനി തോട്ടശ്ശേരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, കഥ നല്ല നന്നായിട്ടുണ്ട്, കഥ കേൾക്കുന്നതിനിടയിൽ ഒരു കോൾ വന്ന് കുറച്ച് ഭാഗം കേൾക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് എൻ്റെ കഥ കുറച്ചേ കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ള സങ്കടം ആണ് റൈഹാനത്തെ അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെയും കഥയും പാട്ടുമൊക്കെ എന്താക്കാം ഈവനിങ് ലൈവിൽ നമുക്ക് അല്ലെ അവർക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താക്കാൻ പറ്റും,
1: പ്ലേ ചെയ്യാം,
0: പ്ലേ ചെയ്യാൻ പറ്റും, വോയിസ് ആയിട്ട് അയക്കാൻ പറ്റും,
1: പാട്ടോ
0: എന്തും അയക്കാൻ പറ്റും. 85 90 745 845 എന്ന നമ്പറിലേക്ക് എന്താക്കുക, വാട്സപ്പ് അയക്കാം. ഒന്നുകൂടി നമ്പർ പറയാൻ, 85 90 745 845 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ കുട്ടികളുടെ പാട്ടോ കഥയോ പ്രസംഗമോ എന്തും നിങ്ങൾക്ക് എന്താക്കാം വാട്സപ്പ് ചെയ്ത് തരാം. അതെന്താക്കും ഇൻഷാല്ലാ നമ്മളിവിടെ പ്ലേ ചെയ്യുന്നതാണ്
1: ഇൻഷാല്ലാ.
0: ഇൻഷാല്ലാ.
1: അപ്പോൾ മിസ്സബ് സാറേ, നമുക്ക് ഗസലിലേക്ക് പോണോ? പാട്ടാണോ
0: അടുത്തൊരു, എന്താണ് എന്താണ് അടുത്തൊരു പ്രോഗ്രാം, എന്താണ്? പാട്ട്,
1: പാട്ട് തന്നെ.
0: മാഷാല്ലാ, നമുക്ക് അടുത്തൊരു പാട്ട് കേട്ടിട്ട് വരാം.

0: മഷാല്ലാ മഷാല്ലാ, ഒരു സ്വർഗത്തെ പറ്റിയിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത്.
1: സ്വർഗത്തെ പറ്റിയിട്ടുള്ളത് വളരെ അല്ലെ, ആകാശം പോലെ വിശാലമായ സ്വർഗം അള്ളാഹുവിനോട് എന്താക്കാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറയാണ് അല്ലേ. ആകാശം പോലെ വിശാലമായിട്ടുള്ള സ്വർഗത്തെ കാണിച്ചു തരാൻ
0: ആ
1: വേണ്ടിയിട്ട് പറയാണ്.
0: സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടിട്ട് നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ദിവസവും രാവിലെയും വൈകുന്നേരവും മൂന്നത്തെ പ്രാവശ്യം എന്താണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അല്ലാഹുവേ, ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുകയും അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഞാൻ നിന്നോട് തേടുകയും ചെയ്യുന്നു എന്ന് പ്രാർത്ഥന. എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. ഈ ഒരു പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ സ്വർഗം വിളിച്ചു പറയും, പടച്ചവനോട് സ്വർഗം വിളിച്ചു പറയും, ഡേ ഇന്ന അടിമയെ, ആ പ്രാർത്ഥിച്ച അടിമയെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. നരകം വിളിച്ചു പറയും പടച്ചവനോട്, എന്ത് ഇന്ന അടിമയെ, ആ പ്രാർത്ഥിച്ച അടിമയെ നരകത്തിൽ
1: നിന്ന്
0: അകറ്റണമേ എന്ന് പറയും. അപ്പോ ഇൻഷാ
1: അള്ളാഹ്
0: കൂട്ടുകാരെ ശ്രദ്ധിക്കേണ്ടത് സിമ്പിളാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. ഇൻഷാല്ലാ കമന്റുകൾ വന്നിട്ടുണ്ട് പാട്ടിനെ കുറിച്ച്. റയ്ഹാന ബാനു തോട്ടശ്ശേരിയറ, നല്ല സൂപ്പറായി പാട്ടു, മാഷാ അല്ലാഹ്. അതുപോലെ തന്നെ മെഹനാസ് ഗഫൂർ പറഞ്ഞിട്ടുള്ളത്, മാഷാ അല്ലാഹ് പാട്ടും കഥയും ഉഷാറായി, അൽഹംദുലില്ലാ. ഏതായാലും നമുക്കേ ഒരു കടങ്കഥ ചോദിച്ചാലോ?
1: കടങ്കഥ
0: സാറേ, നിങ്ങൾ ഒരു കടങ്കഥ ചോദിച്ചോളൂ.
1: കടങ്കഥ ഓക്കെ. കാടുണ്ട് കടുവയില്ല, വീടുണ്ട് വീട്ടാരില്ല, കുളമുണ്ട് മീനില്ല.
0: ഒന്നുകൂടി ആവർത്തിച്ച,
1: കാടുണ്ട് കടുവയില്ല, വീടുണ്ട് വീട്ടാരില്ല, കുളമുണ്ട് മീനില്ല.
0: സിമ്പിൾ ആയിരിക്കുമല്ലേ,
1: തേച്ച് ഒരു ക്ലൂ പറഞ്ഞാൽ ചിലപ്പോ എന്താവും,
0: പെട്ടെന്ന്
1: കിട്ടിപ്പോലേ.
0: നമ്മള് പുതിയ അതിഥികൾക്കറിയോ, ഗസ്റ്റുകൾക്കറിയോ,
1: ഉത്തരം അറിയോ?
0: അറിയോ,
1: വളരെ സിമ്പിൾ
0: സിമ്പിളാണ്.
1: നമ്മുടെ
0: ഒന്ന് ശ്രദ്ധിച്ചാ കിട്ടും, കാടുണ്ട് കടുവയില്ല,
1: വീടുണ്ട് വീട്ടാരില്ല, കുളമുണ്ട് മീനില്ല. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഉത്തരങ്ങൾ
0: വരുന്നുണ്ട്, ഇൻഷാല്ലാ നമുക്ക് ഉത്തരങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്കേ നമ്മളെ കഥ കേട്ടിട്ട് നമുക്ക് ഉത്തരങ്ങളൊക്കെ പോലെ
1: അടുത്തൊരു കഥയും കൂടി നമുക്ക് കേൾക്കാം.
2: ആമയുടെ അഹങ്കാരം.
1: ആമയുടെ അഹങ്കാരം.
2: കടുത്ത വേനൽക്കാലം കാടാകെ കഴിഞ്ഞു, കാട്ടു അരുവി വറ്റിക്കൊണ്ടിരുന്നു. മൃഗങ്ങളെല്ലാം കൂടി വള്ളത്തിനായി നട്ടോട്ടമായി. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ഇനിയും കാട്ടിൽ ജീവിക്കാനാവില്ല. തിരിച്ചറിഞ്ഞ മൃഗങ്ങൾ അകലെയുള്ള കാട്ടിലേക്ക് യാത്ര തുടങ്ങി. പക്ഷികളും അവിടേക്കു പറക്കാൻ തുടങ്ങി. പാവം ആമ, വലിഞ്ഞു നടക്കുന്ന അവൻ അങ്ങനെ മറ്റുള്ളവരുടെ ഒപ്പമെത്താൻ. വേനൽക്കാലം കഴിഞ്ഞാലും തനിക്ക് അടുത്ത കാട്ടിലെത്താനാകില്ലെന്ന് അവർക്കു തന്നെ അറിയാം. ആമ ദുഃഖിതനായി. കാട്ടിലെത്താനായിരുന്നു, കാട്ടിലെല്ലാവരും പോയി കഴിഞ്ഞു. അപ്പോഴാണ് പറന്നു പോകുന്ന പക്ഷികൾ മാത്രം കാണാം. പക്ഷികളെ എങ്ങനെയെങ്കിലും സുഹൃത്തുക്കളാക്കിയാലോ? ഇവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ആമയുടെ ശ്രദ്ധയായിരുന്നു അത്. ആമ അലറി വിളിച്ചു, കൈകൾ വീശി ഉയർത്തി. പറന്നു പോകുന്ന പക്ഷികൾ താഴെ കാലുപോലെ കിടക്കുന്ന ആമയെ എവിടെ കാണാൻ. പാവം ആമ തളർന്നു. ഒരു പാറപ്പുറത്തിരിക്കുമ്പോഴാണ് ഒരു വലിയ പരുന്ത് പോകുന്നത് കണ്ടത്. ആമ അലറിക്കരഞ്ഞുകൊണ്ട് ഒരു മരച്ചില്ലയിലെടുത്ത് വീശി ഭാഗം. പരുന്ത് താഴോട്ട് നോക്കിയപ്പോൾ ആമയെ കണ്ടു. അവൻ പെട്ടെന്ന് താഴേക്ക് പറന്നു ചെന്നു. സുഹൃത്തെ, കാടാകെ കരിഞ്ഞുണങ്ങി. ഈ കാട്ടിലെ എല്ലാവരും ദൂരെയുള്ള കാട്ടിലേക്ക് യാത്രയായി. എന്നെ ദയവായി അവിടേക്ക് എത്തിക്കാമോ? പാവത്താനായ ഒരു പരന്തായിരുന്നു അത്. അവൻ ആമയോട് ദയവ് തോന്നി. അതിനെന്താ നീ എൻ്റെ കാലിൽ മെല്ലെ കടിച്ചു തുടങ്ങിക്കിടന്നോ? തൂങ്ങിക്കിടന്നോ? നിന്നെ ഞാൻ നിറയെ പച്ചപ്പുല്ലുള്ള മറ്റൊരു കാട്ടിലെത്തിക്കാം. ആമ സന്തോഷത്തോടെ പരുന്തിൻ്റെ കാലിൽ കടിച്ചു തുടങ്ങി. പരുന്തിൻ്റെ വിശാലമായ ചിറകുകൾ വിരിച്ച് ആകാശത്തേക്ക് പറന്നുയർന്നു. കുറേ സമയം കഴിഞ്ഞ് നിറയെ പച്ചപ്പുല്ലുള്ള ഒരു കാട്ടിൽ അവരെത്തിച്ചേർന്നു. നിറയെ പഴുത്ത പഴങ്ങളും പുകൾ തുള്ളി യോഗുന്ന കാടു അരുവികളും ഒക്കെയുള്ള മനോഹരമായ ഒരു കാടായിരുന്നു അത്. ആമ ആഹ്ലാദം കൊണ്ട് നൃത്തം ചവിട്ടി. അവൻ കാട്ടരുവിയിലെ വെള്ളം ദാഹം തീരുന്നത് വരെ കുടിച്ചു. നല്ല കറുത്ത മുഴുത്ത ഞാവൽ പഴങ്ങൾ തിന്നു. വയറു വീർത്ത ആമ ഒരു അത്തിമരത്തിൻ്റെ ചുവട്ടിൽ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങാൻ തുടങ്ങി. പെട്ടെന്നാണ് കിളികളുടെ കലശബ്ദങ്ങൾ അവിടെ മുഴങ്ങിയത്. ഒറ്റക്കും കൂട്ടായും എത്തിയ കിളികൾ അവിടെ പറന്നു കളിക്കുകയും ഒച്ചയിടാനും പാട്ടുപാടാനും തുടങ്ങി. ഹും, ഇതിൻ്റെ കാടാണ്. ആരാണ് കാട്ടിൽ കയറാൻ അധികാരം തന്നത്? ആ മാലറി. കിളികൾ ഭയന്ന് നിശബ്ദരായി നിന്നു. അവരതിനു മുമ്പ് കണ്ടില്ലായിരുന്നു. എല്ലാവരും ഭയന്നിരിക്കുകയാണ്. അവരുടെ രാജാവായി ഇവിടെ വാഴാൻ പറ്റിയ അവസരമാണിത്. ഈ അവസരം ഒട്ടും പാഴാക്കി കൂടാ. ആമ ഒരു പാറപ്പുറത്തേക്ക് വലിഞ്ഞു കയറി ഗമയിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചു, ഈ കാടിൻ്റെ രാജാവ് ഞാനാണ്. എന്നെ അനുസരിച്ചു കഴിയുന്നവർ മാത്രം ഇവിടെ കഴിഞ്ഞാൽ മതി. അല്ലാത്തവർക്ക് ഈ കാടിനു പുറത്തേക്ക് പോകാം. വരും, എല്ലാവരും കേട്ടല്ലോ, അവൻ അധികാരത്തോടെ അലറിക്കൊണ്ട് പറഞ്ഞു. പാവം കിളികൾ അവൻ നിശബ്ദരായി. അവ ആമയുടെ ആജ്ഞ അനുസരിച്ചു. കാട്ടിൽ ഒച്ചയും അനക്കവുമില്ലാതെ അവർ ജീവിച്ചു. മരങ്ങളിലെ മുഴുത്ത പഴങ്ങൾ അവർ ആമയ്ക്ക് കൊണ്ടുപോയതിനു ശേഷമേ അവർ തിന്നുന്നുണ്ടായിരുന്നുള്ളൂ. ഒരുച്ചക്ക് നല്ല അത്തിപ്പഴങ്ങളിൽ നിന്ന് പാറപ്പുറത്ത് കിടക്കുകയായിരുന്നു. ആമയ്ക്ക് ഒരാഗ്രഹം തോന്നി. ഈ കാടിൻ്റെ വലുപ്പം ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. വരഞ്ഞു നടക്കുന്ന ഞാൻ എത്ര നടക്കാനും ഈ കാട് മുഴുവൻ കണ്ടു തീർക്കാനാകില്ല. അവർ പരുന്തിനെ വിളിച്ചു. പരുന്തേ, നീ എന്നെ ഈ കാട് മുഴുവൻ പറന്നു കാണിക്കണം. എനിക്ക് നീ കാടിൻ്റെ വലുപ്പം മുഴുവൻ അറിയിക്കണം. അതിനെന്താ എൻ്റെ കാലിൽ കടിച്ചു തൂങ്ങിക്കിടന്നോളൂ, ഞാൻ കാണിച്ചു തരാമല്ലോ. ആ പരുന്തിൻ്റെ കാലിൽ കടിച്ചു തൂങ്ങിക്കിടന്നു. പരുന്ത് ആകാശം മുട്ടെ ഉയരത്തിൽ പറന്നുപോയി. മുകളിൽ നിന്ന് നോക്കിയപ്പോൾ തൻ്റെ കാട് എത്രയും വലുതാണെന്ന് ആമയ്ക്ക് മനസ്സിലായത്. അവൻ സന്തോഷം സഹിക്കാനാവാതായി. ഹോ, ഞാൻ ഇത്രയും വലിയ കാടിൻ്റെ രാജാവാണോ? ഞാനൊരു മിടുക്കൻ തന്നെ. അവൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഉറക്കെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. പരുന്ത് പെട്ടെന്ന് കാട്ടിലെ വൈദ്യങ്ങൾ മുങ്ങയെ വിളിച്ചുകൊണ്ട് വന്നു. മൂങ്ങ പൊട്ടിപ്പോയ തോട് കഷ്ണങ്ങളെ ആമയുടെ മുതുകിൽ ചേർത്ത് വെച്ച് വലിച്ച് മരുന്ന് വച്ച് ഒട്ടിച്ചു കൊടുത്തു. അനുമുതരാണത്ര ആമയുടെ തോടിൽ ഇന്ന് കാണുന്ന തരത്തിൽ ചതുരങ്ങൾ കാണുന്നത്. ഏതായാലും ആമയുടെ അഹങ്കാരം അതോടെ അവസാനിച്ചു. അവൻ പിന്നെ കാട്ടിലെ ജീവികളെ ഭരിക്കാൻ പോയില്ല.
3: ഓക്കെ, എന്താണ് ഈ ഒരു കഥയുടെ ഒരു ആകെയുള്ള ഒരു ഉള്ളടക്കം എന്താണ്?
0: അതായത് ആമ റെഡി നല്ല അഹങ്കാരത്തോടെ മറ്റുള്ള ജീവികളോട് പറഞ്ഞു,
3: എന്റെ തോട്
0: തോട് നല്ല ഉറപ്പുള്ള തോടാണല്ലോ.
3: തോടാണ്.
0: അപ്പോ ബുദ്ധിശാലിയായ പരുന്ത് ഒരു പണി കൊടുത്തതാണ് അവസാനം. അപ്പോ ആമയുടെ അഹങ്കാരം ഇന്ന് പോയി. ഈ കഥയിൽ നിന്ന് കിട്ടുന്ന ഗുണപാഠം, എത്ര അഹങ്കരിച്ചിട്ടും കാര്യമില്ല,
3: നമ്മൾ
0: അഹങ്കരിക്കരുത്. അതിന് ബദലായി കൊണ്ട് പടച്ചിറപ്പ് എന്തെങ്കിലും ഒന്ന് തരും നമുക്ക്, ഷെറായി കൊണ്ട് എന്തേലും തരും. അപ്പോൾ ആ പരുന്ത് തിരിച്ച്, നല്ല ബുദ്ധിശാലിയായ പരുന്താണ് ആ പരുന്ത്, ആ എന്താ ആമേനെ അവിടെ എന്താ തൻ്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. അവസാനമായി നമുക്ക് കേട്ടത് ഏതായാലും മഷാല്ലാ നല്ലൊരു കഥയാണ്.
3: നല്ലൊരു കഥയാണ്. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ശരി ഉത്തരം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
0: അതിനു മുമ്പേ ശ്രോതാക്കള് ഒന്ന് പറയാനുള്ളത്, ശ്രോതാക്കൾക്ക് ഏത് പാട്ട് വേണം എന്ന് പറഞ്ഞാല് ഇൻഷാല്ലാ മിസബ് സാർ അത് പാടും. അപ്പൊ ഇൻഷാല്ലാ നിങ്ങള് കമന്റ് ചെയ്യുക ഏത് പാട്ട് വേണം എന്നുള്ളത്. ഏതായാലും നമുക്ക് ഉത്തരം ഒന്ന് പറയല്ലേ, നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം.
3: ചോദ്യത്തിനുള്ള ഉത്തരം ഇൻഷാല്ലാ പറയാം. ചോദ്യം ഇതായിരുന്നു, ഒരു കടങ്കഥയായിരുന്നു. കാടുണ്ട് കടുവയില്ല, വീടുണ്ട് വീട്ടാരില്ല, കുളമുണ്ട് മീനില്ല. വളരെ എളുപ്പമാണ്, തേങ്ങ എന്നതാണ്
0: ഉത്തരം.
3: ഉത്തരം ശരി ഉത്തരം പറഞ്ഞിട്ടുള്ളത് ഷംസാദ് തലശ്ശേരിയാണ്. ഫസ്റ്റ് ശരി ഉത്തരം പറഞ്ഞിട്ടുള്ളത്.
0: അതുപോലെ തന്നെ ഷംനാദ് ഖാനും പറഞ്ഞിട്ടുണ്ട്.
3: ഷംനാദ് ഖാനും
0: പിന്നെ റെയ്ഹാന ബാനു തോട്ടശ്ശേരി കണ്ണ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കണ്ണ്
3: കണ്ണ്
0: കാടുണ്ട്
3: കാട്,
0: അതായത്
3: കൺപീലിക്കരം. പക്ഷെ നമ്മുടെ ചോദ്യം ചോദ്യത്തിലുള്ള ഉത്തരമാണല്ലോ നമ്മള്.
0: പിന്നെ അതുപോലെ തന്നെ സുമയ്യ
3: തല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ജമീല ബിപി കാളികാവ്.
0: സുമയ്യ ചെങ്ങര മാപ്പ് ഭൂപടം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൂപടം
3: ഭൂപടം
0: അത്
3: ഇട്ടല്ലോ.
0: ആ അത് കാടുണ്ട്,
3: കാടുണ്ട്, പുഴയുണ്ട്, കടുവയുണ്ട്, എല്ലാം ഉണ്ടല്ലോ.
0: സൽമാൻ ഓറടമ്പാൻ പറഞ്ഞിട്ടുള്ളത് തവള എന്ന് പറഞ്ഞിട്ടുണ്ട്. തവള ഓക്കെ. ആ മിസ് സാറേ, ജമീല ബിപി ഓമന മുഹമ്മദിനെ പാട്ട് പാടാൻ
3: ആ പാട്ട് പാടാം
0: പാടാം. എന്തായാലും ഇൻഷാല്ലാ മിസ് സാറേ ഒരു പാട്ട് നിങ്ങള് തുടങ്ങിച്ചോളൂ, നമുക്ക് എന്തായാലും ശ്രോതാക്കൾ പറഞ്ഞ പാട്ട് പാടാം.
3: പാട്ട് പാടാം ഇൻഷാല്ലാ. അതിന് മുമ്പേ ആദ്യം വേറൊരു പാട്ട് പാടിയിട്ട് അത് പാടാം ഇൻഷാല്ലാ.

0: മാഷാ അല്ലാ മാഷാ അല്ലാ ബറക്കല്ലാഹു ഫീക്കും. ഏതായാലേ ഞാനായിട്ട് പറയുന്നില്ലേ, നമുക്ക് എന്തായാലും നമ്മളെ ശ്രോതാക്കളെ അഭിപ്രായം കേൾക്കാം പാട്ടിനെ കുറിച്ച്. ഏതായാലും നല്ല പാട്ടായിരുന്നു. അതിൽ മഹനാസ് ഗഫൂർ പറഞ്ഞത് സൂപ്പർ മാഷാ അല്ലാ. അതുപോലെ തന്നെ ജംഷീന പി മേപ്പാടി പറഞ്ഞിട്ടുള്ളത് അടിപൊളി. ഈ പാട്ട് എനിക്കൊത്തിരി ഇഷ്ടമാണ്, നല്ല വോയിസ് മാഷാ അല്ലാ. അപ്പോൾ ഏതായാലും മിസ്ബ സാറിപ്പോൾ എന്താ കുറച്ച് ലൈവിലായി കയറുമ്പോഴൊക്കെ പാട്ട് പാട്ട് എന്താ മിസ്ബ സാറായി പാട്ട് ഇടുക. മിസ്ബ സാറ് ഈ ആങ്കർ ഡെസ്കിലിരിക്കും പാട്ട് പാടും മാഷാ അല്ലാ. ഏതായാലും മിസ്ബ സാറേ ഇനിയും കമൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അമീർ ടി എടുത്തിട്ട് വരെ പാട്ട് കലക്കി മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. യെസ്, അതുപോലെ തന്നെ ജമീല മാഷാ അല്ലാ ഗുഡ് സോങ്. അതുപോലെ തന്നെ ജമീല കുമ്മ നല്ലൊരു അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും മിസ്ബ സാറേ നമുക്ക്
1: പാടക്കുറിപ്പ് കേട്ടിട്ട് തിരിച്ചേക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم. സ്നേഹ നിറഞ്ഞ കൂട്ടുകാരെ, വിദ്യാർത്ഥികളെ, പാഠക്കുറിപ്പ് എന്ന പ്രോഗ്രാമിൽ ധാരാളം കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാഠപുസ്തകങ്ങളിലെ അറിവുകളും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഗൗരവപ്പെട്ട നിർദ്ദേശങ്ങളുമൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പോകുകയാണ് കൂട്ടത്തിൽ. ഇന്ന് നമുക്ക് അറിയാനുള്ളത് ക്ഷമ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട ഒരു മനോഹരമായൊരു ഗുണമാണ് ക്ഷമ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാനിൻ്റെ ഭാഗമായി അതിനെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ജീവിതത്തിൽ ക്ഷമ കൈക്കൊള്ളുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. പരീക്ഷണങ്ങളും ആപത്തുകളും ഒക്കെ നേരിടുമ്പോൾ എല്ലാത്തിലും ഒരു അവധാനത, ഒരു സമാധാനത്തോടുകൂടെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്താനുള്ള കഴിവാണ് ക്ഷമ. നമുക്കറിയും നേരെ വിപരീതം പ്രവർത്തിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു പ്രയാസം നേരിടുമ്പോൾ വേഗം ശബ്ദമുണ്ടാക്കി അട്ടഹസിച്ച് ക്ഷമിച്ച് നിൽക്കാതെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളിലൂടെ നമ്മൾ പിന്നീട് ധാരാളം നഷ്ടങ്ങൾ നേരിടേണ്ടി വരും. അതാണ് ക്ഷമയില്ലെങ്കിലുള്ളൊരു വലിയൊരു പ്രയാസം. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ കാര്യത്തെ കൃത്യമായി മനസ്സിലാക്കി സമാധാനത്തോടുകൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു രീതി അവൻ സ്വീകരിക്കും എന്നതാണ്. ത്യാഗങ്ങൾ സഹിച്ച് നന്മകൾ നേടിയെടുക്കാനുള്ളൊരു മാർഗമായി, ഒരു ടൂളായി ഒരു വിശ്വാസി അതിനെ സ്വീകരിക്കും എന്നതാണ്. അപ്പം നമ്മളൊക്കെ കുട്ടികളാണ്, ചെറിയ പ്രായത്തിലുള്ള മക്കളാണ്. സ്കൂളിലും നമ്മുടെ വീട്ടിലും മറ്റുമൊക്കെ നമ്മൾ പല നിലക്ക് പല കാര്യങ്ങളിൽ നമ്മൾ ഇടപഴകും, പല കാര്യങ്ങളിൽ നമ്മൾ സംസാരിക്കും. അതിൻ്റെയൊക്കെ ഇടയിൽ നമുക്ക് പല പ്രയാസങ്ങളും നേരിടേണ്ടിയൊക്കെ വരും, ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ അവലംബിക്കേണ്ട ഒരു ഗുണമാണ് ക്ഷമ എന്നാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനമായി പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഒന്ന്, തെറ്റുകൾ ചെയ്യുക എന്ന ഒരു കാര്യം നമുക്കൊക്കെ ഒരു പക്ഷെ ചെയ്യുന്ന സമയത്ത് വലിയ അതുകൊണ്ടുണ്ടാകുന്ന ചില മനസ്സിലുണ്ടാകുന്ന ചെറിയൊരു സന്തോഷം ഉണ്ടാവും തെറ്റ് ചെയ്യുമ്പോൾ. അത് ചെയ്യാൻ മനസ്സിങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയും, അപ്പോൾ നമ്മളത് അവസാനം ചെയ്തു പോകും. അങ്ങനെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു നമുക്കൊക്കെ നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ. ധാരാളം വീഴ്ചകളും തെറ്റുകളും, നമ്മുടെ സുഹൃത്തുക്കളെ തെറിവാക്ക് വിളിക്കുക, അവരെ ആവശ്യമില്ലാതെ നമ്മൾ അവരെ ഉപദ്രവിക്കുക, ഇതൊക്കെ ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ ഇതൊക്കെ തെറ്റുകളാണല്ലോ. ഇതൊക്കെ ചെയ്യാൻ നമ്മുടെ മനസ്സ് പ്രേരിപ്പിക്കുന്ന സമയത്ത് നമ്മളത് ചെയ്യാതിരിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു ക്ഷമയുണ്ട്. അതാണ് യഥാർത്ഥത്തിലുള്ള ക്ഷമ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലൈസ ശദീദു ബിസ്സുറാ ഇന്നമ ശദീദു അല്ലദി യംലിക്കു നഫ്സഹു ഇൻദൽ ഗളബ്. നബി പഠിപ്പിച്ച ആ ഹദീസ് എന്ന് മനസ്സിലാണ് എന്താ വെച്ചാൽ, നമ്മളിങ്ങനെ ഒരാളോട് ഗുസ്തി പിടിച്ച് അയാളോട് പിന്നെ മൽപ്പിടുത്തം നടത്തി അയാൾ ഞാനാടാ എല്ലാത്തിനേക്കാളും ഉഷാർ, നിന്നേക്കാൾ ഉഷാർ ഞാനാണ് എന്ന അർത്ഥത്തിൽ അവനെ ഒരാളെ ഒരു വ്യക്തിയെ പരാജയപ്പെടുത്തി നമ്മളോട് ജയിച്ചാൽ, അങ്ങനെ ജയിക്കുന്ന ആളല്ല ശക്തന്, അങ്ങനെ ജയിക്കുന്ന ആളല്ല ശക്തൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് നിശ്ചയമായും കോപം വരുമ്പോൾ തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നവനാണ് ശക്തൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. എത്ര എത്ര മനോഹരമായിട്ടാണ് നബി ഈ വിഷയം പഠിപ്പിച്ചത്. നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കലോ എന്താ, നമ്മുടെ സുഹൃത്തിനെ നമ്മുടെ കൂട്ടുകാരനെ നമ്മൾ രണ്ട് അടിയാൻ അടിച്ചാൽ അവനോട് രണ്ട് വാക്ക് തെറി പറഞ്ഞാൽ ഞാൻ വലിയ കേമനായി എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകും. പക്ഷേ അത് കേമത്തരമല്ല, അത് നമ്മളെന്തല്ല വലുതായതല്ല, മറിച്ച് നമ്മൾ ചെറുതായതാണ്. നമ്മൾ ജയിച്ചിട്ടില്ല, നമ്മളെ ജയപ്പോഴാണ് നമ്മളങ്ങനെ നമ്മളൊരാളെ നമ്മൾ ഇങ്ങോട്ട് കാട്ടാൻ വന്നു, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കാട്ടേണ്ടൊരു ഘട്ടം നമുക്ക് ഉണ്ടായി, അപ്പോഴൊക്കെ നമ്മൾ ചെയ്യാതൊക്കെ അങ്ങോട്ട് നമ്മളെന്താക്കുക, അതൊക്കെ അവരെ ഉപദ്രവിക്കാതിരിക്കുക എന്നതാണ് അതിൻ്റെ ഒരു രീതി എന്നുള്ളതാണ്. മറ്റൊരു വശം നന്മകൾ ചെയ്യാനുള്ള ക്ഷമ. നമുക്കൊക്കെ ഭയങ്കര മടി പിടിച്ച് പലപ്പോഴും പല നന്മകളും നഷ്ടമായി പോയിട്ടുണ്ടാവും. നിർബന്ധമായ കാര്യങ്ങൾ ഇസ്ലാമിലുണ്ട്, നിസ്കാരം പോലുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായി ദൈനംദിന ജീവിതത്തിൽ എന്നും ചെയ്യേണ്ട കാര്യങ്ങളാണ്. സുബഹിയ, ദുഹുർ, അസർ, മഗ്രിബ്, ഇശാക്കെ എപ്പോഴും അതിൻ്റെ കറക്റ്റ് സമയത്ത് ഫോളോ ചെയ്ത് നിസ്കരിക്കേണ്ടത്. നമ്മളതൊക്കെ പഠിച്ചിട്ടുണ്ട്, മദ്രസകളിലും മദ്രസ പാഠപുസ്തകങ്ങളിലൊക്കെ നമ്മളത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ സിലബസിലൊക്കെ നിസ്കാരത്തിൻ്റെ ഷർത്തുകളും നിസ്കാരത്തിൻ്റെ നിബന്ധനകൾ, അതിൽ ചെയ്യേണ്ട സുന്നത്തുകൾ, നിസ്കാരത്തിൻ്റെ റുക്കിനുകൾ, ഇതൊക്കെ കൃത്യമായി പഠിച്ചാണ്. ഇതൊക്കെ പഠിച്ചിട്ട് നമ്മൾ എന്തിനാ ഒക്കെ മനസ്സിലാക്കി വെച്ചത്? കൃത്യമായി നിസ്കാരം ഫോളോ ചെയ്യാനാണ്. പക്ഷേ നമ്മളത് ചെയ്യുന്നുണ്ടോ എന്നൊരു പരിശോധന നടത്തണം. അപ്പോൾ അവിടെ നമുക്ക് വേണ്ടത് ഒരു കാര്യമാണ് എന്ത്? ക്ഷമ എന്നുള്ളത്. നന്മ ചെയ്യാൻ ക്ഷമ വേണം. അള്ളാഹു

0: ചെയ്യാനും ക്ഷമ വേണ്ടി വരും. പിന്നെ പൊതുവെ നമുക്ക് ബാധിക്കുന്ന ദുരന്തങ്ങൾ, വിപത്തുകൾ, അങ്ങനത്തെയൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നമ്മൾ എന്താക്കണം, വലിയ ക്ഷമ അവലംബിക്കണം. ഇപ്പോൾ ഒരു അപകടങ്ങൾ സംഭവിച്ചാൽ നമ്മളതിൽ പ്രയാസപ്പെട്ട് നമ്മൾ വെറും വർത്തമാനങ്ങൾ, അനിഷ്ടകരമായ അള്ളാഹു ഇഷ്ടപ്പെടാത്ത വാക്കുകളൊക്കെ നമ്മൾ പറഞ്ഞു പോയാൽ, എൻ്റെ ജീവിതത്തിൽ മാത്രമേ ഉള്ളൂ, വേറെല്ലാം ആൾക്കാർക്കും കിട്ടണില്ല, ഞാനിങ്ങനെ തന്നെ അനുഭവിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്ന നിലക്കൊക്കെയുള്ള വർത്തമാനമൊക്കെ പറയുമ്പോൾ, ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പരീക്ഷിച്ചതാണ് എന്നൊരു ചിന്ത നമുക്കില്ലാത്തതുകൊണ്ടാണ് അത് വരുന്നത് എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പിന്നെ പഠിപ്പിച്ചൊരു സംഭവത്തിൽ മഹാനായ അബൂ മൂസ അൽഅശ്ഹറി റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ പറയണം, എന്താ അറിയോ സംഭവം, ഒരു അടിമയുടെ കുട്ടി, നമുക്കൊക്കെ നമ്മൾക്ക് ചെറിയ ചെറിയ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ, ഈ ചെറിയ ചെറിയ മക്കൾ മരണപ്പെടുമ്പോൾ അഥവാ ഈ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോകുമ്പോൾ, മരണപ്പെടുന്ന സാഹചര്യത്തിൽ മലക്കുകൾ മലക്കുകളോട് ചോദിക്കും, അത്രേ എന്താണ് ആ കുട്ടി മരണപ്പെട്ടപ്പോൾ കുട്ടിയുടെ രക്ഷിതാക്കൾ പിന്നെ എന്താണ് പറഞ്ഞത്, അവരുടെ പിന്നെ മാനസിക നിലപാട് എന്തായിരുന്നു എന്ന് അള്ളാഹു ചോദിക്കും. അപ്പോൾ മലക്കുകൾ പറയും, അവൻ നിന്നെ സ്തുതിച്ചു, അള്ളാഹുവെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അൽഹംദുലില്ലാ എന്നവർ പറഞ്ഞു എന്നാണ് മലക്കുകൾ അള്ളാഹു കൊടുക്കുന്ന മറുപടി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് എന്താ പറയണത്, അവർക്ക് വാഗ്ദാനം ചെയ്യുന്നത് എന്താണ്, ബൈത്തുൽ ഹംദാണ്, ബൈത്തുൽ ഹംദ് എന്ന പേരുള്ളൊരു സ്വർഗത്തിലൊരു ഭവനം, ഒരു വീട് അവർക്ക് നിർമ്മിച്ചു കൊടുക്കുമെന്ന് അള്ളാഹു കൽപ്പിക്കണം. അപ്പോൾ അത് ആർക്കാണ് കിട്ടുന്നത്? കുട്ടി മരണപ്പെട്ടു പോകുന്ന എത്ര വലിയ പ്രയാസമുള്ള കാര്യം, ചെറിയൊരു കുഞ്ഞ്, നമ്മളൊക്കെ എത്രയോ ഓമനത്വത്തിൽ വളർത്തുന്ന ഇഷ്ടത്തോടെ കാണുന്ന ചെറിയ കുട്ടി മരണപ്പെടുമ്പോൾ വലിയ പ്രയാസം മനസ്സിലുണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവും. ആ സമയത്തും അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സർവസ്തുതിയും, അള്ളാഹുവാണ് എനിക്ക് ഈ കുഞ്ഞിനെ തന്നത്, അള്ളാഹു ആ കുഞ്ഞിനെ തിരിച്ചെടുത്തു എന്ന നിലക്കുള്ളൊരു നിലപാടാണ് നമ്മുടെ മനസ്സിൻ്റെ നിലപാടെങ്കിൽ അള്ളാഹു നൽകുന്ന പ്രതിഫലത്തിൻ്റെ ഒരു അവസ്ഥയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ക്ഷമ നമ്മൾ അവലംബിക്കുക. ജീവിതത്തിൽ ഒരു കാര്യത്തിലും ധൃതി ഉണ്ടാവരുത്, മറ്റൊരു വിഷയമാണ് ധൃതി ഉണ്ടാകുക എന്നുള്ളത്. ധൃതി ഉണ്ടായിക്കഴിഞ്ഞാൽ ക്ഷമ നഷ്ടപ്പെടും. വേഗം വേഗം കിട്ടണം എന്നുള്ളൊരു ഒരു മനസ്സിൻ്റെ തേട്ടമാണെങ്കിൽ അവിടെ ക്ഷമ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ധൃതി ശൈത്താനിൽ നിന്നാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിതത്തിൽ ക്ഷമ അവലംബിക്കുക. ഈ പറയപ്പെട്ട മേഖലകളിലൊക്കെ കൃത്യമായൊരു ക്ഷമയുള്ളവരാണോ എന്നൊരു പരിശോധന നമ്മൾ നടത്താൻ ശ്രദ്ധിക്കുക. അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കുക. അള്ളാഹു ഈ കണക്കിനൊക്കെ ക്ഷമിക്കുന്ന നമ്മളെപ്പോലുള്ള മക്കൾക്ക്, കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് ധാരാളം പ്രതിഫലം തരും. അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണത്, ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ഒരു കണക്കില്ലാതെ അള്ളാഹു പ്രതിഫലം തരുമെന്ന് പറയുന്ന ഒരേ ഒരു കാര്യം അത് ക്ഷമ എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ ആ നിലക്ക് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, റബ്ബന അഫ്രി ഖാലൈന സബ്ര, അള്ളാഹുവെ ഞങ്ങളുടെ മേൽ നീ ക്ഷമ ചൊരിഞ്ഞു തരണമേ, സബ്ബിത് അഖ്ദാമന, അള്ളാഹുവെ ഞങ്ങളുടെ കാൽപാദങ്ങൾ ഉറപ്പിച്ചു തരണമേ എന്നുള്ള പ്രാർത്ഥന. അവിടെ ക്ഷമ നമുക്ക് നൽകാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടാനുള്ളൊരു പ്രാർത്ഥനയായിട്ട് ഇതിനെ നമുക്ക് മനസ്സിലാക്കാം. സൂറത്തുൽ ബഖറയിലെ 250-ാമത്തെ ആയത്തിലാണ് ഈ ഒരു ഭാഗം വന്നിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല നിരന്തരം പ്രാർത്ഥിക്കുന്ന, ജീവിതത്തിൽ ക്ഷമ അവലംബിക്കുന്ന നല്ല മക്കളിൽ നമ്മൾ ഉൾപ്പെടുവാൻ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ,
2: ക്ഷമ കൈക്കൊള്ളുക എന്നുള്ളതാണ്
1: ഇന്നത്തെ പാഠഗ്രൂപ്പിലൂടെ
2: മനസ്സിലാക്കുക. അതായത് ഏതൊരു കാര്യത്തിലും ക്ഷമിക്കുക എന്നുള്ളതൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ ക്വാളിറ്റിയാണ്
1: അല്ലേ.
2: എന്ത് ദുരിതം വന്നാലും അപകടം വന്നാലും അള്ളാഹുവിന് പരീക്ഷണം വന്നാലൊക്കെ അതിന് ക്ഷമിക്കുക. അസ്വബറു ഇന്ദ സദമത്തിൽ ഊല, ആദ്യ ഘട്ടത്തിൽ വേണ്ടത് ക്ഷമയാണ്. അതേക്കുറിച്ചാണ് ഫൈസൽ അൽ ഹിക്കമി നമ്മുടെ പാഠക്കുറിപ്പിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നമുക്ക് ചോദ്യം ചോദിച്ചിട്ടില്ലല്ലോ.
1: ഇല്ല.
2: അപ്പൊ ഇൻഷാല്ലാ മിസ്ബു സാറേ, നമ്മളെ ശ്രോതാക്കളെ ഒരു പാട്ട്, ശ്രോതാവ് എന്തൊരു പാട്ട് പറഞ്ഞല്ലോ, ഓമന മുഹമ്മദിനെ,
1: അതൊരു നാല് വരി
2: ഇൻഷാല്ലാ, അതൊന്ന് പാടിയോ കേട്ടോ. ഒന്ന് മിസ്ബു സാറേ ഒന്ന് പാടൂ.

ങ്ങളുടെ അകമ്പടിയില്ലാതെ നാദൻ നൽകിയ സ്വരശുദ്ധിയോടെയുള്ള ആലാപനമാണ് പീസ് റേഡിയോ സ്വരം. അമ്പവൻ പുകളമ്പിയ എന്നാരംഭിക്കുന്ന ഗാനം ആലപിക്കുന്നത് നിദാ.

0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്വരം. അമ്പവൻ പുകളെമ്പിയ എന്നാരംഭിക്കുന്ന ഗാനമാണ് ലഭിച്ചത്.
1: പീസ് റേഡിയോയിൽ ഇനി ഓർമ്മ. ചരിത്രത്തിന്റെ വാതായനങ്ങളിലൂടെ ഗതകാല സ്മൃതികളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഓർമ്മയിൽ ഇന്ന് ഒരു അനുസ്മരണം. ഈ വിഷയമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: മർഹൂം കെ എം മൗലവി ഓർമ്മ പുസ്തകത്തിലെ അനുകരണമായ സ്വഭാവം, മുഹമ്മദ് അമാനി മൗലവി എഴുത്ത്, അതിന്റെ തുടർച്ചയാണ്. വ്യക്തിപരമായ ആക്ഷേപങ്ങളും അസഭ്യപ്രയോഗങ്ങളും അദ്ദേഹം മൗനം കൊണ്ടും സഹനം കൊണ്ടും ചെറുക്കും. എന്നാൽ മതവരമ്പിനെയും ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ലക്ഷ്യങ്ങളെയും ധിക്കരിച്ച് അങ്ങനെ കാണുന്നത് അദ്ദേഹത്തിന് പൊറുക്കാൻ കഴിയുകയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവം മാറും. കടുത്ത കോപവും വിറച്ചു വികാരനായിക്കൊണ്ടുള്ള സംസാരവും അപ്പോഴാണ് ദൃശ്യമാവുക. അതുവരെ സൗമ്യനായിരുന്ന ആ മനുഷ്യനെയാണോ ഇത് എന്ന് നമ്മൾ സംശയിച്ചു പോകും. അള്ളാഹു നിശ്ചയിച്ച നിയമ മാതൃകകളെ ലംഘിക്കുന്നതും അതിൻ്റെ ലക്ഷ്യങ്ങളെ അനാദരിക്കുന്നതും സത്യവിശ്വാസികൾക്ക് സഹിക്കാൻ കഴിയുകയില്ലല്ലോ. അദ്ദേഹവുമായി അടുത്തു ബന്ധപ്പെടാൻ ഭാഗ്യമുണ്ടായിട്ടുള്ളവരുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിനുള്ള ഉയർന്ന സ്ഥാനം ഒന്ന് വേറെ തന്നെയാണ്. മേലേക്കിടയിലുള്ള ചില പഴയ സ്നേഹിതന്മാർക്ക് അദ്ദേഹത്തെ കാണുമ്പോഴുണ്ടാകുന്ന ഭാവഭേദത്തിൽ നിന്ന് ഇത് മനസ്സിലാക്കാം. രണ്ടാളുകൾ തമ്മിൽ എത്ര അടുത്തു ബന്ധപ്പെട്ടാലും ആ ബന്ധം നിഷ്കളങ്കമല്ലെങ്കിൽ കുറേ കാലത്തിനു ശേഷം ആ ബന്ധത്തിന് ഉലച്ചിൽ തട്ടാതിരിക്കയില്ല. മൗലവി സാഹിബിന്റെ സത്യസന്ധത, ശുദ്ധമനസ്കത, സ്വാർത്ഥരാഹിത്യം, വിനയം, സൗമ്യസ്വഭാവം ആദിയായ കാരണങ്ങളാൽ അദ്ദേഹത്തിന്റെ സ്നേഹിതന്മാർ പേരിലും പ്രതാപത്തിലും മുന്നിട്ടു നിൽക്കുന്നവർ പോലും അദ്ദേഹത്തെ ബഹുമാനത്തോടെ മാത്രമേ വീക്ഷിക്കാറുള്ളൂ. ഒരു പഴയ കോട്ടും അലക്കിത്തേച്ചതൊന്നുമല്ലാത്ത ഒരു ചുളിഞ്ഞ നീളക്കുപ്പായവും ധരിച്ച് വടിയും കുത്തിപ്പിടിച്ചുവരുന്ന ആ വയസ്സനെ കാണുമ്പോൾ അദ്ദേഹവുമായി മുമ്പ് പരിചയപ്പെട്ടിട്ടുള്ള മാന്യന്മാർ, ഉദ്യോഗസ്ഥന്മാരോ നേതാക്കളോ ധനാഢ്യരോ ആരുമാകട്ടെ, എഴുന്നേറ്റുവന്ന് ആ ബഹുമാനം സ്വീകരിക്കുന്നത് കാണുമ്പോൾ ആ വേഷത്തെയല്ല അവർ കണക്കിലെടുക്കുന്നതെന്ന് തീർച്ചയാണ്. പരിഷ്കരിച്ച വേഷധാരണം കൊണ്ടല്ല മനുഷ്യന്റെ മാന്യത മാന്യന്മാർ കണക്കാക്കുക എന്നതിന് മൗലവി സാഹിബ് ഒരു മാതൃക തന്നെയാണ്. ഇതിനുദാഹരണമായി മൗലവി സാഹിബ് ഒന്നിച്ച് ചില യാത്രകളിൽ പല സംഭവങ്ങളും ഈയുള്ളവൻ കാണുകയുണ്ടായിട്ടുണ്ട്. ഒരു ചെറിയ സംഭവം പറയട്ടെ. ഒരു ദിവസം കല്ലായി സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ രണ്ടുപേരും പരപ്പനങ്ങാടിക്ക് വണ്ടി കയറി. ക്ഷീണം നിമിത്തം അദ്ദേഹത്തിന് സഹായത്തിനാണ് ഞാൻ കൂടെ കൂടിയത്. അന്ന് കല്ലായി പ്ലാറ്റ്ഫോം ഇന്നത്തെ പോലെ പൊക്കമുണ്ടായിരുന്നില്ല. വിഷമിച്ചു വേണം അദ്ദേഹത്തിന് വണ്ടിയിൽ കയറിക്കിട്ടാൻ. വണ്ടി മുറിയിലെത്തിയാൽ പിന്നത്തെ കഥ എന്തായിരിക്കുമെന്ന് എനിക്ക് ആശങ്കയുണ്ടായിരുന്നു. കാരണം ഒരു ഫക്കീറിന്റെ വേഷമണിഞ്ഞ ആ വയസ്സൻ ഇരിക്കുവാൻ അതിലുണ്ടാവുന്ന ഒന്നാം ക്ലാസ്സുകാരായ ആളുകൾക്കിടയിൽ സ്ഥലം കിട്ടുമോ? വണ്ടിയിലെ തിരക്കും സ്വാർത്ഥവും പ്രസിദ്ധവുമാണല്ലോ. ഏതായാലും അദ്ദേഹം വണ്ടിയിൽ കയറിപ്പറ്റി. ഞാൻ പിന്നാലെ കയറിയെത്തിയപ്പോഴേക്കും അതാ രണ്ടു മാന്യന്മാർ എഴുന്നേറ്റുവന്ന് മൗലവി സാഹിബ് എന്ന് അഭിവാദ്യം ചെയ്യുന്നു. മാത്രമല്ല അതിലൊരാൾ എന്റെ മൗലവി സാഹിബോ എന്നും മറ്റും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കെട്ടിപ്പുണരുകയും ചെയ്യുന്നു. മൗലവിയുടെ കയ്യിലുണ്ടായിരുന്ന വടിയും കുടയും കടകട താഴെ വീണു. അദ്ദേഹം അടുത്തുള്ള ബർത്തിലേക്ക് ചിരിഞ്ഞു. ഉടനെ തന്നെ ഈ മാന്യൻ തന്റെ കൂടെയുണ്ടായിരുന്നവരെ അവർ തന്റെ കുടുംബാംഗങ്ങളായിരുന്നുവെന്ന് പിന്നീട് മനസ്സിലായി. ഒരു ഭാഗത്തേക്ക് ഒതുക്കിയിരുത്തി മൗലവി സാഹിബിന് സ്ഥലം കൊടുത്തു. മൂന്നാളും കൂടി കുശലം പറഞ്ഞു തുടങ്ങി. അദ്ദേഹത്തെ സ്വീകരിച്ച രണ്ടാളിൽ ഒന്ന് ജസ്റ്റിസ് ഹാജി കുഞ്ഞഹമ്മദുട്ടി സാഹിബും മറ്റേത് കെട്ടിപ്പുണർന്ന മാന്യൻ മാതൃഭൂമി പത്രാധിപർ ശ്രീ കേശവമേനനുമായിരുന്നു. പരപ്പനങ്ങാടി വരെ നീണ്ടുനിന്ന ആ സംഭാഷണത്തിൽ നിന്നും മൗലവി സാഹിബിന്റെ ജീവിതത്തിൽ മുൻകഴിഞ്ഞുപോയിരുന്ന പല സേവനചരിത്രങ്ങളും അങ്ങനെയുള്ള നേതാക്കളുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന സഹകരണ ബന്ധങ്ങളും അവരുടെ ഹൃദയത്തിൽ മൗലവിക്കുള്ള മതിപ്പും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവരുമായി പിരിഞ്ഞ ശേഷം അവരിൽ ഓരോരുത്തരുമായും അദ്ദേഹം അടുത്തു ബന്ധപ്പെട്ടിരുന്ന ചില രംഗങ്ങൾ എനിക്ക് പറഞ്ഞു തരികയുണ്ടായി. മറ്റുള്ളവരെ തന്നാൽ കഴിയും വിധം സഹായിക്കുന്നതിൽ മൗലവിക്ക് വലിയ താൽപ്പര്യമായിരുന്നു. സഹോദരന്മാരുടെ ആപത്തുകളിൽ സഹതാപവും അവരുടെ ഗുണങ്ങളിൽ സന്തോഷവും ആത്മാർത്ഥമായി തന്നെ അദ്ദേഹം പ്രകടമാക്കും. കയ്യിലുള്ളതുകൊണ്ട് മാത്രമല്ല, പലപ്പോഴും തന്റെ ബുദ്ധിമുട്ടുകൾ നിലവിലുള്ളപ്പോൾ തന്നെ ആരുടെയെങ്കിലും കടം മേടിച്ചും അദ്ദേഹം മറ്റുള്ളവരെ സഹായിക്കും. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വഭാവവും മനസ്ഥിതിയും അറിയാവുന്നവരും ആദർശപരമായി അദ്ദേഹത്തിന്റെ ശത്രുക്കളായിട്ടുള്ളവരുമായ ചിലർ അദ്ദേഹത്തിന്റെ ഈ സ്വഭാവത്തെ ചൂഷണം ചെയ്യാറുണ്ട്. ഒരിക്കൽ ഒരു മനുഷ്യൻ വന്ന് താനും മൗലവിയുമായുള്ള പഴയ പരിചയത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് തന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടതിലേക്ക് കാര്യമായൊരു സഹായം നൽകണമെന്നാവശ്യപ്പെട്ടു. വാസ്തവത്തിൽ അന്നത്തെ വീട്ടാവശ്യങ്ങൾക്ക് പോലും കാശില്ലാതെയും പീഡികകളിലും മറ്റും കണക്കിലേറെ കടബാധിതയായും അദ്ദേഹം വിഷമിച്ചുകൊണ്ടിരുന്ന സന്ദർഭമായിരുന്നു അത്. തൽക്കാലം ആവശ്യം നിറവേറ്റാൻ കഴിയാത്തതിനെക്കുറിച്ച് അദ്ദേഹം അയാളോട് സൂചന നൽകി. എങ്കിലും അയാൾ മൗലവിയെ അധിക പ്രശംസ ചെയ്തുകൊണ്ട്, എന്നാലും ഇവിടേക്ക് അത് വേണമെങ്കിൽ നിവർത്തിച്ചു വരാൻ സാധിക്കുമെന്ന് എനിക്കറിയാം എന്നിങ്ങനെ കിണഞ്ഞ് മൗലവി ധർമ്മസങ്കടത്തിലായി. ഒടുക്കം അരയിലെ ബെൽറ്റ് തപ്പിത്തപ്പി അല്പം ചില അണയും മുക്കാലും കിട്ടി. ഇതുമാത്രമാണുള്ളത്, ഇത് വേണമെങ്കിൽ എടുക്കാം, വേറെ തൽക്കാലം നിവൃത്തിയില്ല എന്നറിയിച്ചു. അയാൾ വിടുന്നില്ല. ഒടുക്കം ഞാനും കൂടി ശുപാർശ പറഞ്ഞപ്പോൾ അയാൾ അതും വാങ്ങി സ്ഥലം വിട്ടു. ആ വന്നിരുന്ന മനുഷ്യൻ സാധുക്കളായ ഹാജിമാരെയും ആലിമിങ്ങളെയും പലവിധേനയും പറ്റിച്ചുകൊണ്ടിരിക്കുക പതിവുള്ള ആളാണെന്നും മൗലവി സാഹിബിനെ കുറ്റം പറഞ്ഞുകൊടുക്കാറുള്ള ഒരു ഹാജി ഏജന്റായിരുന്നുവെന്നും എനിക്കറിയാം. വാസ്തവത്തിൽ മൗലവി സാഹിബിന് അക്കഥ എന്നേക്കാളറിയും. എന്നിട്ടും ആ മനുഷ്യൻ തന്നെ അപ്രകാരം സമീപിച്ചതിലുള്ള പരിഭവമോ അതൃപ്തിയോ അല്ല മൗലവിക്കുണ്ടായത്. അദ്ദേഹത്തിന്റെ ഉദ്ദേശം പൂർത്തിയാക്കാൻ കഴിയാത്തതിലുള്ള വ്യസനമായിരുന്നു. ഇതുപോലെ മുമ്പ് വേറെയും ചില അനുഭവങ്ങളുണ്ടായതും കാര്യം സാധിച്ചുപോയ ശേഷം ഞാൻ അയാളെ പറ്റിച്ചുപോന്നുവെന്ന ചിലർ അഭിമാനപൂർവ്വം പറഞ്ഞു നടന്നതും ആ സന്ദർഭത്തിൽ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി.
1: നിങ്ങൾ കേട്ടത് ഓർമ്മ, മനസ്സിൽ ഗതകാല സ്മൃതികൾ ഉണർത്തുന്ന ഓർമ്മയിൽ ഇന്ന് ഒരനുസ്മരണം. ഈ വിഷയമാണ് ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് അബ്ദുസമദ് കല്ലടിക്കോട്. ഓർമ്മ സമാപിക്കുന്നു.
3: ഒരു ചെറിയൊരു വിവരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അവർ മക്കയിൽ നിന്ന് പുറപ്പെട്ട് അവരുടെ യാത്ര മദീനയിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന ആ ഒരു ചെറിയൊരു ഇടവേളയിൽ നടന്ന ഒരു ഭാഗമാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായിട്ട് പ്രവേശിക്കുന്നത് ഖറിയത്തു അംറു ബിൻ ഔഫ് എന്ന് പറയുന്ന ഒരു പ്രവിശ്യയിലേക്കാണ് അവർ പ്രവേശിക്കുന്നത്.
4: മദീനയുടെ
3: മാത്രമല്ല, അപ്പുണ്ടായിരുന്ന ഒരു മദീനയുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, നബി മക്കയിൽ നിന്ന് പുറപ്പെട്ടു എന്നറിഞ്ഞതു മുതൽ ദിവസേന മദീനക്കാരായ ആളുകൾ അവർ ഫജ്ർ മുതൽ വെയിൽ ചൂടാകുന്നത് വരെ മക്കയുടെ വഴിയിലേക്ക് നോക്കി നിൽക്കും. അതായത് വെയിലിങ്ങനെ ചൂടാകുമ്പോൾ തണലിലേക്ക് മാറി പിന്നെ നന്നായിട്ട് വെയിൽ ചൂടായിക്കഴിഞ്ഞാലാണ് അവർ പിരിഞ്ഞു പോവുക. അതുവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയും പ്രതീക്ഷിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും, ഓരോ ദിവസവും മക്കയുടെ വഴിയിലേക്ക് കണ്ണുനട്ട് അവർ നിൽക്കാറുണ്ട്. അതാണ് ഒരു പതിവ്. അപ്പം നമ്മുടെ മനസ്സിലേക്ക് സ്വാഭാവികമായിട്ടും വരുന്ന ഒരു ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഉത്തരം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കുറഞ്ഞ ആളുകൾ മാത്രം, ഇപ്പം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത ആ 100-ൽ താഴെ വരുന്ന ആളുകൾ മാത്രമേയാണ് എന്ത് ചെയ്യുന്നുള്ളൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവർ എന്നിരുന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനുള്ള ആ ഒരു അതിയായ ആഗ്രഹത്തിൽ ഓരോ ദിവസവും അവർ മക്കയുടെ ആ വഴിയിലേക്ക് കണ്ണുനട്ടിങ്ങനെ നോക്കിയിരിക്കും. ഒരു ദിവസം അവർ പതിവ് പോലെ കാത്തിരിപ്പിന് ശേഷം അവർ വെയിൽ ചൂടായപ്പോൾ മടങ്ങിപ്പോവാണ്. അപ്പം അവിടെ മണലാരണ്യത്തിൽ രണ്ട് രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ശുഭ്രവസ്ത്രധാരികളായിട്ടുള്ള രണ്ടാളുകൾ പ്രത്യക്ഷപ്പെടുക, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായിരുന്നു അത്. അപ്പോൾ ഇവർ പ്രത്യക്ഷപ്പെടുമ്പോഴേക്കും എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു?
4: പിരിഞ്ഞു
3: പോയിക്കൊണ്ടിരിക്കുന്ന കാത്തിരിക്കുന്ന ആളുകളൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കാണുന്നത് ഒരു ജൂതനായ വ്യക്തിയാണിത് കാണുന്നത്. അദ്ദേഹം ഈത്തപ്പന വൃത്തിയാക്കുകയായിരുന്നു എന്നുമുണ്ട്, അതല്ല ഒരു വീടിൻ്റെ മച്ചിൽ നിന്ന് അയാൾ കാണുമായിരുന്നു എന്നുള്ളതുണ്ട്. അങ്ങനെ അദ്ദേഹം, അറബി ഗോത്രങ്ങൾക്കിടയിലാണല്ലോ, മുസ്ലിങ്ങൾക്കിടയിലാണല്ലോ അവർ ജീവിക്കുന്നത്, ഔസ് ഖസറജിൻ്റെ ആ ഒരു കൂട്ടത്തിലാണ് അവർ ജീവിക്കുന്നത്. അപ്പം അവർക്കറിയാം മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അവർ പ്രവാചകനെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് കണ്ട മാത്രയില്ല അദ്ദേഹം ഉറപ്പിച്ചു നിന്നിട്ട് അത് ഇവർ തന്നെയാണ് എന്ന് വിളിച്ച് പിന്നെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറയാണ്, യാ ബനി ഖൈല ഹാദാ ജദ്ദുക്കും ഖദ ഹദർ. അതായത് ബനു ഖൈല എന്ന് പറഞ്ഞാൽ ഔസ് ഖസറജ് പ്രസിദ്ധമായിട്ടുള്ള രണ്ട് ഗോത്രങ്ങളാണ് മദീനയിലെ. അപ്പൊ അവർ വിളിച്ചുകൊണ്ട് പറയണത്, ഏ ഇതാ നിങ്ങളുടെ ഭാഗ്യം, ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം വളരെ ഉച്ചത്തിൽ എന്ത് ചെയ്യാണ്, വിളിച്ചു പറയാണ്. അപ്പൊ ഇത് വിളിച്ചു പറഞ്ഞ മാത്രയിൽ ഈ മടങ്ങിപ്പോയ ആളുകൾ തിരിച്ചു വന്ന് വളരെ സന്തോഷത്തോടുകൂടി തക്ബീർ ചൊല്ലിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ വേണ്ടി ഓടിയെടുക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വന്നു അവർ എതിരേറ്റു. പക്ഷേ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് അവർ പ്രവാചകനെ കാണാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടണം. പക്ഷേ അവർക്ക് അറിയില്ല ആരാണ് പ്രവാചകൻ എന്നുള്ളത്,
4: രണ്ടിൽ
3: ആരാണ് എന്നുള്ളത്. അപ്പൊ അവരുടെ വിചാരപ്രകാരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയാണ് അവർ പ്രവാചകനായിട്ട് തെറ്റിദ്ധരിച്ചത്. പിന്നെ എപ്പോഴാണ് തിരുത്തുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെയില് കുറച്ച് ശക്തിയായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് എന്ത് ചെയ്തു, ഒരു തട്ടം വെച്ച് ഈ വെയിലിനെ മറക്കുന്നുണ്ട്. ആ ഒരു അവസരത്തിലാണ് എന്ത് ചെയ്യുന്നത്,
4: അവർ തിരിച്ചറിയുന്നത്.
3: അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പോയിന്റ് കൂടിയുണ്ട്, എന്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തന്റെ അനുയായികളിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളത്.
4: പ്രത്യേകം തിരിച്ചറിയപ്പെടുന്ന ഒരു വേഷങ്ങളോ,
3: അതെ,
4: നേതാവിന് അണികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വേഷം വേഷഭൂഷാദികളൊന്നും
3: സ്വീകരിച്ചിരുന്നില്ല. മാത്രമല്ല പിന്നെ അന്യ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ പള്ളിയിലൊക്കെ വന്നിട്ട് ചോദിക്കുന്ന ഒട്ടനവധി സന്ദർഭങ്ങളുണ്ട്, അയ്യൂക്കും മുഹമ്മദ്, നിങ്ങളിൽ ആരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചോദിക്കുന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്.
4: പൊതുവെ സാധാരണ ആളുകൾക്കിടയിൽ നിൽക്കുന്ന ചില എന്താണ് പ്രഗത്ഭരായ ആളുകൾ,
3: അതെ,
4: അല്ലെങ്കിൽ ഇപ്പൊ ഒരു രാജഭരണം നടക്കുമ്പോ രാജാവ്,
3: അതെ,
4: ഇനി ഒന്നുമില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു മന്ത്രി,
3: അതെ,
4: അംഗരക്ഷകരും പോലീസും മറ്റൊക്കെ ചുറ്റും കൂടി അറിയാൻ പറ്റും.
3: ഒരു മെമ്പർ ആയിരുന്നാൽ പോലും, ഒരു പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ പോലും തന്റെ അനുയായികളിൽ നിന്ന് വേറിട്ട് നിൽക്കാനാണ് അയാൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇത് നമ്മൾ ഒരു വല്ലാത്തൊരു ചരിത്രത്തിലൊരു വല്ലാത്തൊരു മാതൃകയാണ്. മാത്രമല്ല ഇത് അപ്പടി പ്രവാചകന്റെ അനുചരന്മാർ പകർത്തിയെന്നാണ്. ഖുദുസിന്റെ താക്കോലുകൾ വാങ്ങാൻ വേണ്ടി ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹുവിന് ബ്രിത്തിനും ഖുദുസിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടി, കാരണം അമീർ വരികയാണ്, അമീർ ഉമർ വരികയാണ്, അപ്പോൾ ഭയങ്കരമായ സ്വീകരണത്തിന് വേണ്ടി ആ നാട്ടുകാർ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് അവർ ഉമർ റളിയല്ലാഹുവിന്റെ കൂടെയുള്ള ബ്രിത്യനാണ് ഉമർ എന്നുള്ളത് തെറ്റിദ്ധരിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പൊ അവരൊക്കെയും സാധാരണക്കാരായി, സാധാരണക്കാരിൽ ഒരുവനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിച്ചത് എന്ന് ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പ്രവേശിക്കുന്നതിന് 4 ദിവസം ഈ കുബയിൽ കഴിച്ചുകൂട്ടണം. ഒരുപാട് സംഭവങ്ങൾ ആ ഒരു 4 ദിവസത്തിനിടക്ക് സംഭവിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണെന്ത്, അലി റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരികയാണ്. അപ്പൊ നമ്മൾ പ്രത്യേകം ആലോചിക്കണം, അലി റളിയല്ലാഹു അൻഹുവിനെ കിടത്തിയിട്ടാണ് പ്രവാചകൻ എന്ത് ചെയ്യുന്നത്, ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. അപ്പൊ ചില ഡ്യൂട്ടികൾ അലി റളിയല്ലാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് ആര് പോരുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോരുന്നത്. അതായത് അമാനത്ത് സ്വത്തുക്കളുണ്ട്, പ്രവാചകനെ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞ ആളുകൾക്ക് അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുള്ള അമാനത്ത് സ്വത്തുക്കൾ തിരിച്ചു കൊടുക്കണം അലിയെ എന്ന് പറഞ്ഞിട്ടാണ് ആര് പോരുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പോരുന്നത്. അപ്പോൾ ഇവർ പോകുന്നതിന് ശേഷം 2-3-4 ദിവസം ഇവിടെ മക്കയിൽ നിന്ന് അതൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം അലി റളിയല്ലാഹു നടന്നുകൊണ്ടാണ് വരുന്നത്. അതായത് ആ യാത്രയെക്കുറിച്ച് തന്നെ ഹദീസിൽ കാണാൻ കഴിയും, പകൽ അദ്ദേഹം തണലിൽ വിശ്രമിക്കും, രാത്രി അദ്ദേഹം അവിടെ പിന്നെ യാത്ര നടത്തും. അപ്പോൾ ഏകദേശം ഒരു ദിവസം ഒരു 50-60 കിലോമീറ്റർ അദ്ദേഹം നടന്നിരുന്നു എന്നാണ്. അങ്ങനെ മദീനയിലേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലൊക്കെ പൊട്ടിയിരുന്നു എന്നാണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റള്ളാഹുവിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. അങ്ങനെ കണ്ടു, പിന്നെ മദീനയിലേക്ക് പ്രവേശിച്ചു, അവർ ഭയങ്കരമായിട്ട് ആശ്ലേഷണം ചെയ്തു. അപ്പൊ ഇതാണ് ഒരു സംഭവം കാണാൻ കഴിയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം വരുന്നത് പിന്നെ സുഹൈബ് റൂമി റളിയല്ലാഹുവിനായിരുന്നു. ആ ചരിത്രമൊന്നും നമ്മൾ പറയേണ്ടതില്ല. അദ്ദേഹം എല്ലാം അവിടെ ഉപേക്ഷിച്ചുകൊണ്ടാണ് എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്, അദ്ദേഹത്തെ ആശ്ലേഷണം ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ഒരു വ്യക്തി എന്ന് പറയുന്നത് സൽമാനുൽ ഫാരിസി റളിയല്ലാഹുവിനാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം രണ്ട് ടെസ്റ്റ് നടത്തുന്നുണ്ട്. എന്തിന്? അതായത് പ്രവാചകനാണോ എന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് ആ ഒരു വേദ പണ്ഡിതൻ പറഞ്ഞു കൊടുത്തൊരു പോയിന്റ് എന്താണ്? അദ്ദേഹം സ്വതക്കയിൽ നിന്ന് ഭക്ഷിക്കുകയില്ല, എന്നാൽ ഹദിയയിൽ നിന്ന് അദ്ദേഹം ഭക്ഷിക്കും. അപ്പോൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു മദീനയിൽ പ്രവേശിച്ചപ്പോൾ ഒരല്പം ഈത്തപ്പഴവുമായിട്ട് പ്രവാചകൻ ഇരിക്കുന്നിടത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അദ്ദേഹം പ്രവാചകനോട് പറയണം, അള്ളാഹുവിൻ്റെ റസൂലേ, ഇതെൻ്റെ സ്വതക്കയാണ്. ആ പ്രവാചകൻ തൻ്റെ അനുചരന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭക്ഷിച്ചോളൂ എന്ന് പറയും. വീണ്ടും ഈ ടെസ്റ്റിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു ഘട്ടം ഉണ്ടല്ലോ, അതെന്താണ്? ഇദ്ദേഹം ഹദിയയിൽ നിന്ന് സമ്മാനമായിട്ട് കൊടുത്തതിൽ നിന്ന് ഭക്ഷിക്കുമെന്നാണ്. അപ്പം രണ്ടാം തവണ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു എന്ത് ചെയ്യാണ്? പിന്നെ ഒരല്പം ഈത്തപ്പഴവുമായിട്ട് ചെന്നിട്ട് പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂലേ, ഇതെൻ്റെ ഹദിയയാണെന്ന് പറയും. ആ പ്രവാചകൻ സന്തോഷത്തോടു കൂടി അതിൽ നിന്ന് ഭക്ഷിക്കുകയും തൻ്റെ കൂടെയുള്ള അനുചരന്മാരോട് ഭക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പം അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം പരീക്ഷിച്ചറിയുന്ന ഒരു ഘട്ടം കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നേരത്തെ ഇതേപോലെ ഒരു ലൈവിൽ പറഞ്ഞിരുന്നു, പ്രവാചകൻ ആദ്യത്തെ പള്ളിയുടെ നിർമ്മാണം നടത്തുകയാണ്. നമ്മൾ പറഞ്ഞു അവിടെ നമസ്കരിക്കുന്നത് എന്തിനു തുല്യമാണ്? ഒരു ഉംറക്ക് തുല്യമാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കുബയിലെ പള്ളിയാണത്. അപ്പോൾ കുബയിലെ പള്ളി എന്ന് പറയുന്നത് അതിൻ്റെ പിന്നെ ഖിബില നിർണയിച്ചു കൊടുത്തത് ജിബ്രീൽ അലൈഹിസ്സലാമയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അന്ന് മക്കയിലേക്കല്ല അവർ തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നത്, പിന്നീടോ അവർ ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നത്. പിന്നീടാണല്ലോ ഖിബില മാറ്റുണ്ടാകുന്നത്. മാത്രമല്ല അതിനെ പുകഴ്ത്തിക്കൊണ്ട് സൂറത്ത് തൗബയിൽ അള്ളാഹു പറയുന്നുണ്ട്, ഫീഹി റിജാലുൻ, അതിൽ ചില ആളുകളുണ്ട് അവർ ശുദ്ധി ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുബയിലെ പ്രത്യേക പിന്നെ ആളുകളുടെ ഒരു പ്രത്യേകത, അവർ വൃത്തിക്ക് ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ശനിയാഴ്ചയും മദീനയിൽ നിന്ന് നടന്നുകൊണ്ടോ അതല്ലെങ്കിൽ കുതിരപ്പുറത്തോ എവിടെ വരുമായിരുന്നു? കുബയിൽ വരുമായിരുന്നു, ഈ പള്ളിയിൽ വരുമായിരുന്നു. അപ്പം ഇങ്ങനെ ഒട്ടേറെ ചരിത്ര പാഠങ്ങൾ മദീനയിലേക്ക്, ആ മദീന പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ നമുക്ക് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കണ്ണും കാതും, ഇന്നവർക്ക് ദുൽഹിജ്ജ 10 അവരെ കല്ലേറ് നടത്താനുള്ള ആ ഒരു സമയക്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തൽബിയത്ത് അവസാനിക്കുകയും പിന്നെ ഉംറ, പിന്നെ നമ്മുടെ ഇഹ്റാമിൻ്റെ വസ്ത്രങ്ങൾ ഒഴിവാക്കി സാധാരണ വസ്ത്രത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയും ചെയ്യുന്നൊരു സന്ദർഭത്തിൽ മദീനത്തു റസൂൽ എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് അനുഭൂതി മാത്രമല്ല, നമുക്കൊരു വിശ്വാസത്തിൽ ഒരു വർദ്ധനവ് കിട്ടുന്ന, അതിൻ്റെ ചരിത്രങ്ങളും അതിൻ്റെ മണ്ണും അതിൻ്റെ മലകളുമൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നു എന്നൊരു ഒരു ചാരിതാർത്ഥ്യം കൂടി അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ ഒരു അനുഭവം ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കുകയാണ്.

0: പീസ് റേഡിയോയിൽ തുടർന്ന് കേൾക്കുക ആരോഗ്യ ചിന്തകൾ. പൂച്ച മാന്തിയാൽ വാക്സിനേഷൻ എടുക്കണോ? ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ സാദിഖ് തിരൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പൂച്ച കടിച്ചാൽ വാക്സിനേഷൻ എടുക്കേണ്ടതുണ്ടോ? പലപ്പോഴും രോഗികൾ വന്ന് സംശയം ചോദിക്കുന്ന ഒരു കാര്യമാണത്. നമുക്കറിയുന്ന പലരും പൂച്ചയെ വളർത്തുന്നവരാണ്, പൂച്ചയുമായി ഇടപെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ പൂച്ചയുടെ മാന്തലേൽക്കാനും കടിയേൽക്കാനൊക്കെയുള്ള സാധ്യതകളും കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു ചോദ്യത്തിന് വളരെ പ്രാധാന്യവുമുണ്ട്. പൂച്ചയെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അവരുടെ പേവിഷബാധ ഉണ്ടെങ്കിൽ തന്നെ ചില പൂച്ചകൾ ആ ലക്ഷണങ്ങൾ കാണിക്കണമെന്നില്ല. ഒരു ഡമ്പായി കിടക്കുന്നൊരു അവസ്ഥ ചില പൂച്ചകളിൽ കാണാറുണ്ട്. അപ്പോൾ പൊതുവേ നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ കടിച്ചു കഴിഞ്ഞ പൂച്ചക്ക് ചിലപ്പോൾ വേറെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല, അതുകൊണ്ട് വാക്സിനേഷൻ എടുത്തില്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. ഏറ്റവും നല്ലത് പൂച്ച മാന്തിയാലും കടിച്ചാലും ഒക്കെ വാക്സിനേഷൻ എടുക്കലാണ് അതിലേറ്റവും നല്ല ഒരു രീതി. കാരണം റാബീസ് വൈറസ് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് കയറുകയും ലക്ഷണങ്ങൾ ഉണ്ടാക്കുകയും മരണം സംഭവിക്കുകയും ചെയ്യും. അസുഖം പിടിപെട്ട് കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. എന്നാൽ അത് ആ കടിച്ച ഉടനെ തന്നെ കൃത്യമായ മുൻകരുതലുകളെടുത്ത് ഫസ്റ്റ് എയ്ഡുകളെടുത്ത് വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരസുഖം കൂടിയാണ് ഈ പേ വിഷബാധ എന്ന് പറയുന്നത്. അതുകൊണ്ട് വീട്ടിൽ വളർത്തുന്ന പൂച്ചയായാലും ഇനി തൊട്ട് നമ്മുടെ വീടുകളിലൂടെ നടക്കുന്ന പൂച്ചയായാലും ഏത് പൂച്ചയായാലും മാന്തിയാലും കടിച്ചാലും വാക്സിനേഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കടിച്ചു കഴിഞ്ഞ ഉടനെ ആ ഭാഗം വൃത്തിയായി കഴുകണം. ഒഴുക്കുവെള്ളത്തിൽ പൈപ്പിൻ്റെ ചുവട്ടിലോ മറ്റോ ആ ഭാഗം വെച്ച് കൊടുത്ത് ഒഴുക്കുവെള്ളത്തിൽ ആദ്യം കഴുകിക്കളയാം. പിന്നെ സോപ്പ് പതപ്പിച്ചാണ് ആ ഭാഗം ഒന്നുകൂടി വൃത്തിയായി കഴുകിയതിന് ശേഷം വാക്സിനേഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. നായ കടിച്ചാലും ഇതേ രീതി തന്നെയാണ് ചെയ്യേണ്ടത്. കീരി പോലെയുള്ള മൃഗങ്ങൾ കടിച്ചാലും വാക്സിനേഷൻ എടുക്കേണ്ടതാണ്. അതുവഴിയും റാബീസ് പിടിപെടാനുള്ള ഒരു സാധ്യത ഉണ്ട്. കുറുനരി അങ്ങനെ ഇത്തരത്തിലുള്ള മൃഗങ്ങൾ, ഏത് മൃഗങ്ങൾ കടിച്ചാലും എത്രയും പെട്ടെന്ന് വാക്സിനേഷൻ എടുക്കണം. ചിലപ്പോൾ പൂച്ച മാന്തി ചോര വന്നിരുന്നു, ചോര വന്നാൽ മാത്രം വാക്സിനേഷൻ എടുത്താൽ പോരെ എന്ന് ചോദിക്കാറുണ്ട്. അവിടെ കാറ്റ് സ്ക്രാച്ച് ഡിസീസ് പോലെയുള്ള അണുബാധകൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ പൂച്ച പലപ്പോഴും അവരുടെ നഖം കൊണ്ട് അവരുടെ നഖം പല്ലുകൊണ്ട് വൃത്തിയാക്കുന്ന ഒരു ജീവിയാണ്. അപ്പോൾ ആ ഉമിനീരിൽ ഇതിൻ്റെ അംശം ഈ നഖത്തിലുണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ശരീരത്തിൽ മാന്തുന്നത് വഴി അതിലൂടെ പകരാനുള്ളൊരു സാധ്യതയുള്ളത് കൊണ്ടും മാന്തിയാൽ തന്നെ വാക്സിനേഷൻ എടുക്കലാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയോ ഒന്നും ചെയ്യരുത്. കാരണം വളരെ ഗുരുതരമായ ഒരു അസുഖമാണ് റാബീസ് അല്ലെങ്കിൽ പേവിഷബാധ എന്നുള്ളത് മനസ്സിലാക്കുക.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ. പൂച്ച മാന്തിയാൽ വാക്സിനേഷൻ എടുക്കണോ? ക്ലാസ് എടുത്തത് ഡോക്ടർ സാദിഖ് തിരൂർ.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നു പീസ് റേഡിയോ ഇൻസൈറ്റ്. ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന ഇൻസൈറ്റിൽ ഇന്ന് പെണ്ണിനെന്താ തുല്യത വേണ്ടേ, ഇക്വാലിറ്റി ഇൻ ഇസ്ലാം ആൻഡ് ഫെമിനിസം. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ ഹിലാൽ സലീം സി പി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇന്ന് വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മതങ്ങൾ എങ്ങനെയാണ് സ്ത്രീകളെ കാണുന്നത്, ആധുനിക ലോകം എങ്ങനെയാണ് സ്ത്രീകളെ കാണുന്നത്, മതങ്ങൾ ഭയങ്കര പിന്നെ പുരോഗമനപരമായിട്ട് മുന്നോട്ട് വരേണ്ടതുണ്ട്, കാരണം സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഒരു വ്യവസ്ഥിതിയാണ് മതത്തിൻ്റെ ഉള്ളിലുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നമുക്ക് കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ ഇത് പലപ്പോഴും നമ്മുടെ ന്യൂസ് ചാനലുകളിലാണെങ്കിലും അതല്ല സോഷ്യൽ മീഡിയയിലാണെങ്കിലും പലപ്പോഴും ഈ ആളുകൾ ഇങ്ങനെയുള്ള വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നത്, അവർ ആ വാദങ്ങൾ മുന്നോട്ട് വെക്കാൻ അവർ നിൽക്കുന്നൊരു പ്ലാറ്റ്ഫോം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെമിനിസം എന്നുള്ളതാണ്. അതായത് ഞങ്ങൾ ഇവിടെ യഥാർത്ഥത്തിൽ വേണ്ടത് ഫെമിനിസമാണ്. ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യതയാണ് ആവശ്യം. അതുകൊണ്ട് ഈ പറയുന്നത് പോലെ പിന്നെ മതങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് സ്ത്രീകൾക്ക് ചില റോളുകൾ കൊടുക്കുന്നു, സ്ത്രീകളെ പൊതുരംഗത്തു നിന്ന് മാറ്റി നിർത്തുന്നു, അതുകൊണ്ട് മതങ്ങൾ യഥാർത്ഥത്തിൽ ഒന്നുകൂടി മുന്നോട്ട് വരണം, പരിഷ്കരിക്കപ്പെടണം എന്നൊക്കെ പറയുന്ന ആളുകളെ കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ എന്താണ് ഫെമിനിസം? നമ്മളൊരു എപ്പിസോഡ് മുമ്പ് ഇൻസൈറ്റിൽ തന്നെ ഈ വിഷയം പറഞ്ഞിരുന്നു. എന്താണ് ഫെമിനിസം, എന്താണ് അതിൻ്റെ ചരിത്രം എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അതേറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ പലപ്പോഴും ഒരു 1400 വർഷം മുമ്പ് ഇസ്ലാം സ്ത്രീകൾക്ക് കൊടുത്തൊരു സ്ഥാനമുണ്ട്, ചില അവകാശങ്ങളുണ്ട്. ഇപ്പോൾ സമൂഹത്തിൽ പല ആളുകളും ചോദിക്കും, അങ്ങനെ ഇസ്ലാം കൊടുത്തിട്ട് വേണോ സ്ത്രീകൾക്ക് ചില അവകാശങ്ങൾ കിട്ടാൻ? അവിടെ നമ്മൾ സിമ്പിളായിട്ട് പറയുന്നത് ഇത്രേ ഉള്ളൂ, ദൈവികമായിട്ട് പുരുഷനും സ്ത്രീക്കും അവരവരുടേതായിട്ടുള്ള അവകാശങ്ങൾ പടച്ച തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്. നമ്മളെ പടച്ചവനെ അറിയാം നമുക്ക് എന്ത് അവകാശമാണ് വേണ്ടത്, എന്തിൽ നിന്നാണ് നമ്മൾ വിലക്കേണ്ടത് എന്ന് പടച്ചവനറിയാം. അതുകൊണ്ട് സ്ത്രീകൾക്ക് ചില അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്, പുരുഷന്മാർക്കും ചില അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്ത്രീകൾക്ക് ചില ലിമിറ്റേഷൻസ്, ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പുരുഷന്മാരോട് ഇതേ കാര്യം ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് സ്ത്രീകളോട് മാത്രം പറയുകയാണെന്ന് വെച്ചാൽ അല്ല, അല്ല. ഇന്ന് നമ്മുടെ സമൂഹം ഈ വിഷയം ചർച്ച ചെയ്യുന്നതുകൊണ്ട് മാത്രം നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യുന്നത് മാത്രം. ഓക്കെ, അപ്പോൾ എന്തായാലും സ്ത്രീകൾക്ക് ചില അവകാശങ്ങൾ 1400 വർഷം മുമ്പേ ഇസ്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഇസ്ലാം അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്യുന്നതിന് മുമ്പ് ഡാർക്ക് ഏജ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അറേബ്യയിൽ. സ്ത്രീകൾ പെൺകുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ജീവനോട് കുഴിച്ചു മൂടുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അവിടുന്ന് അവർ വിമോചിപ്പിച്ചെടുത്ത് അവർക്ക് നമ്മൾ ഇന്ന് നിങ്ങൾക്കറിയോ ഈ ഫെമിനിസം വരുന്നതിൻ്റെ ഒന്നാമത്തെ വേവ് പോലും, അതായത് ഫെമിനിസത്തിൻ്റെ ഒരുപാട് വേവുകളുണ്ട്, അതിൽ ആദ്യമായി ഫെമിനിസം വരുന്നത് പോലും അങ്ങനെയുള്ള ആശയങ്ങൾ മുന്നോട്ട് വരുന്നത് പോലും സ്ത്രീകൾക്ക് പ്രോപ്പർട്ടി റൈറ്റ്സ് വേണം, സ്വത്തവകാശം വേണം, സ്ത്രീകൾക്ക് വോട്ടവകാശം വേണം, സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങളെ നോക്കാനുള്ള അവകാശം വേണം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഫെമിനിസം മുന്നോട്ട് വരുന്നത് കാണാൻ പറ്റും നിങ്ങളുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ. ഈ അവകാശം വേണമെന്ന് അവർ പറയുന്നത് 200 വർഷം മുമ്പാണ്. ഇസ്ലാം 1400 വർഷം മുമ്പേ സ്ത്രീകൾക്ക് ഇത് കൊടുത്തിട്ടുണ്ട് കാണാൻ പറ്റും. അപ്പോൾ 200 വർഷം മുമ്പുള്ള ഫെമിനിസം വെച്ചിട്ടാണ് 1400 വർഷം മുമ്പ് ഇതേ അവകാശം കൊടുത്ത് മതത്തോട് ഇവർ മല്ലിടാൻ വരുന്നതാണ് അതിൻ്റെ ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇസ്ലാമിൽ പാശ്ചാത്യ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ ഇസ്ലാം ഇല്ലായിരുന്നു. അവർക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വേണമായിരുന്നു. അതിനവർ ഉണ്ടാക്കിയെടുത്ത ഒരാശയമാണ് ഫെമിനിസം എന്ന് പറയുന്നത്. ആ ഫെമിനിസം അവർക്ക് ഒരുപാട് മുന്നോട്ട് പോയി, പിന്നെ അത് പിന്നെ സ്ത്രീകൾക്ക് തന്നെ വിരുദ്ധമായിട്ടുള്ള പല ആശയങ്ങളുമായി മുന്നോട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇവിടെ അടിസ്ഥാനപരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈക്വാലിറ്റി വേണ്ടേ, സമത്വം വേണ്ടേ, സ്ത്രീയും പുരുഷനും എന്താ സമത്വം വേണ്ടേ? അത് എന്താണ് ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇൻഫീരിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറഞ്ഞ ആൾക്കാരും, നിങ്ങൾ കുറച്ച് ആണുങ്ങൾ കൂടിയ ആളുകളും? ഇത് സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, അങ്ങനെ സമത്വം വേണ്ടേ? എന്തുകൊണ്ടാണ് ഇസ്ലാം സ്ത്രീ പുരുഷ സമത്വം പറയാത്തത്? എന്തുകൊണ്ടാണ് അങ്ങനെ തരാത്തത് എന്ന് ചോദിക്കുന്ന ഈവൻ വളരെ ഇപ്പോൾ ഒരു നമ്മൾ ടീനേജ് കാലഘട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്വാഭാവികം ഉണ്ടാകുന്ന സംശയമാണ്, യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ സ്ത്രീ പുരുഷ സമത്വം ഉണ്ടോ? ഇവിടെയുള്ള ആധുനികരെ എന്നൊക്കെ സ്വയം പറയുന്ന ആളുകൾ പറയുന്നത് സ്ത്രീ പുരുഷ സമത്വമൊക്കെ വേണം, അങ്ങനെ സ്ത്രീകൾക്കും പുരുഷനും ഒരേ അവകാശങ്ങൾ വേണം, ഒരേ അധികാരങ്ങൾ വേണം, ഒരേ തരത്തിലുള്ള റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ വേണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇസ്ലാമിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊരു സ്ത്രീ പുരുഷ സമത്വം ഉണ്ടോ? അത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഹദീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇന്നമന്നിസാവ് ഷക്കായിക്കുരിജാൽ ഹദീസാണ്. ഈ ഹദീസിൽ എന്താ ഉള്ളത്? ഇൻഡീഡ് വുമൻ ആർ ദ കൗണ്ടർ പാർട്സ് ഓഫ് മെൻ. അതായത് സ്ത്രീകളെന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ പോലെ തന്നെയാണ്, സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരെ പോലെ തന്നെയാണ്, തീർച്ചയായും സ്ത്രീകൾ പുരുഷന്മാരെ പോലെ തന്നെയാണ്. അപ്പോൾ ഇസ്ലാമിൽ സ്ത്രീ പുരുഷ സമത്വമുണ്ട് പറഞ്ഞൂടെ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് തിരിച്ച് വേറൊരു ചോദ്യം, വിശുദ്ധ ഖുർആനിലുള്ള ആലു ഇമ്രാൻ, സൂറത്തു ആലു ഇമ്രാനിലെ 3-ാം അധ്യായം 36-ാമത്തെ വചനം നമ്മൾ നോക്കുകയാണെങ്കിൽ, വലൈസ ദക്കറു കൽ ഉൻസ, വലൈസ ദക്കറു കൽ ഉൻസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ ഒരിക്കലും പുരുഷന്മാരെ പോലെയല്ല. അപ്പോൾ എന്താണ്, ഖുർആനും ഹദീസും കോൺഫ്ലിക്റ്റ് ആയിരിക്കുന്നു, ഇസ്ലാം തകർന്നിരിക്കുന്നു, കാരണം സ്ത്രീകളും സ്ത്രീകൾ പുരുഷന്മാരെ പോലെ തന്നെയാണെന്ന് ഹദീസിൽ കാണുന്നു, സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെയല്ല എന്ന് ഖുർആനിൽ കാണുന്നു. കഴിഞ്ഞു, ഇസ്ലാം തീർന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, അതാണ് വിഷയം. അപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഈ വിഷയത്തിലുള്ള നിലപാട് എന്താണ്? അത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും, എന്തുകൊണ്ടാണ് സ്ത്രീകൾ പുരുഷന്മാരെ പോലെ തന്നെയാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ മുമ്പിൽ സ്ത്രീകളും പുരുഷനും, സ്ത്രീയായാലും പുരുഷനായാലും, അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ സ്പിരിച്വലി നോക്കുകയാണെങ്കിൽ ഒരേപോലെ തന്നെയാണ്. ഇപ്പോൾ ഒരു പുരുഷനായിട്ടുള്ള ആൾ ലുഹർ നിസ്കരിക്കുന്നു, അവനൊരു 100 കൂലി കിട്ടി നോക്ക്, പടച്ചവൻ്റെ അടുത്ത് നിന്ന് 100 കൂലി കിട്ടി. സ്ത്രീ ആയിട്ടുള്ളൊരു ഒരു പെണ്ണ് അപ്പുറത്ത് നിസ്കരിക്കുന്നു, അവൾക്കൊരു 50 കൂലി, കാരണം അവർ പെണ്ണല്ലേ, പെണ്ണിന് 50 മതി, പുരുഷനൊരു 100 വേണം, പെണ്ണിന് 50 മതി. അങ്ങനെ പടച്ചവൻ തീരുമാനിക്കുമോ? ഒരിക്കലുമില്ല. അവിടെ ആ കൂലി എത്ര കൊടുക്കണം എന്നുള്ളത് എന്തിൻ്റെ ബേസിലാണ്? അവിടെ മെറിറ്റിൻ്റെ ബേസിലാണ്. എത്രമാത്രം തക്കവ ഉണ്ട്, ആ ബേസിൽ മാത്രമാണ് അവർ കൂലി കൊടുക്കുക. ഒരേ തക്കവയിൽ രണ്ടുപേരും നിസ്കരിച്ചു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഒരേ കൂലിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പിരിച്വലി നോക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ രണ്ടുപേർക്കും തുല്യത ഉണ്ട്. അവർ സ്ത്രീയാണ് എന്നുള്ളതുകൊണ്ട് അവർക്കൊരു ബാക്കോട്ടോ, പുരുഷനാണെന്നുള്ളതുകൊണ്ട് മുന്നോട്ടോ, അങ്ങനെ ഒരു പ്രത്യേകിച്ച് പരിഗണനയും കാര്യങ്ങളൊന്നുമില്ല. അഥവാ സ്പിരിച്വൽ ഈക്വാലിറ്റി ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ അതേസമയം അതുകൊണ്ട് ഇസ്ലാം പറയുന്നത് സ്ത്രീ പുരുഷ തുല്യതയുണ്ട്, സ്ത്രീ പുരുഷ ജെൻഡർ ഈക്വാലിറ്റി ഓക്കെയാണ് എന്നാണോ? അല്ല, അങ്ങനെയല്ല. ഇവർ ഈ പറയുന്ന നമ്മുടെ ആധുനികരെന്നൊക്കെ പറഞ്ഞ് ഇവിടെ നടക്കുന്ന കുറേ പുരോഗമനവാദികളുണ്ടല്ലോ ബാഗും തൂക്കിയിട്ട്, അവർ പറയുന്ന ഈക്വാലിറ്റി അല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം പറയുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ഓരോ സമയത്ത് ഒരു ഹവ ഉണ്ടാവും, ആ ഹവയിൽ അവരിങ്ങനെ ചിന്തിക്കും, ആ അപ്പോൾ സ്ത്രീ പുരുഷ തുല്യത വേണം, എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ, അതൊക്കെ പറയാത്ത ആൾക്കാർ, അത് പറയാത്ത ആൾക്കാരൊക്കെ പിന്നെ പരിഷ്കൃതമല്ലാത്ത 600 വർഷത്തിലുള്ള ആൾക്കാർ എന്ന് അവർക്കങ്ങ് തട്ടിവിട്ടാൽ മതി. പക്ഷേ അള്ളാഹു സുബ്ഹാന തആല നമ്മളെ സൃഷ്ടിച്ചത് നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കി, നമ്മളുടെ അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജുകളും, നമുക്ക് ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഓരോ ജെൻഡറിനെയും, ഈ പറയുന്ന പെണ്ണിനെയും ആണിനെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പഠിച്ചവനറിയാം ഇതങ്ങനെ ഒരു ഈക്വാലിറ്റി അല്ല വേണ്ടത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പുരുഷൻ പിന്നെ സ്ത്രീയെ പോലെ അല്ല അല്ലേ. അപ്പോൾ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെയാണ് ഈക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞാൽ സ്പിരിച്വൽ ഈക്വാലിറ്റി ഉണ്ട്, പക്ഷേ എന്തില്ല, ആബ്സൊല്യൂട്ട് ഈക്വാലിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ, വളരെ ഏത് വിഷയത്തിലും തുല്യത അല്ലേ, എല്ലാ വിഷയത്തിലും തുല്യത, അങ്ങനെ ഒരു സംഗതി എന്തായാലും ഇസ്ലാം മുന്നോട്ട് വെക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും എന്തുകൊണ്ട് അങ്ങനെ ഇല്ലാത്തത്? നമ്മൾ ഏത് വിഷയം വളരെ സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ പുരുഷന് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, ജെൻഡർ റോളുകൾ അല്ലേ, ഒരു സമൂഹത്തിൽ പുരുഷന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇസ്ലാം അതിനെങ്ങനെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വീട്, ഒരു കുടുംബം എടുത്തു നോക്കുകയാണെങ്കിൽ, ആ കുടുംബത്തിലേക്ക് സാമ്പത്തികമായിട്ട് അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്, സാമ്പത്തികമായിട്ട് അവിടത്തേക്ക് ഏണിങ്സ് കൊണ്ടുവരേണ്ടത് പുരുഷനാണ്. അത് ഇസ്ലാം കർക്കശമായി പറഞ്ഞു, പുരുഷൻ തന്നെയാണ് കൊണ്ടുവരേണ്ടത്. ഇനി ഒരു വീട്ടിൽ ഒരു പുരുഷനുണ്ട്, ഒരു സ്ത്രീയുണ്ട്, ഈ പുരുഷന് 25,000 രൂപ ശമ്പളമുണ്ട്, സ്ത്രീക്ക് 100,000 രൂപ ശമ്പളമുണ്ട്, ആരാണ് ആ വീട്ടിലേക്ക് സാമ്പത്തികമായിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്? പുരുഷനാണ്, ഒരു സംശയമില്ല, പുരുഷനാണ്. ഇനി സ്ത്രീക്ക് തോന്നുകയാണ് എൻ്റെ ഭർത്താവ് കഷ്ടപ്പെടുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കും ഭർത്താവിനെ സഹായിക്കാം എന്ന് അവൾ സ്വയം വിചാരിച്ച് സഹായിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ അവൾക്ക് സഹായിക്കാം. പക്ഷേ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഒരണ കാശ് പോലും പിന്നെ കുടുംബത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ആ ഭർത്താവിന് പറയാനുള്ള അവകാശമില്ല. ഇതാണ് ഇസ്ലാമിൻ്റെ രീതി, ഇതാണ് ഇസ്ലാമിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുടുംബത്തിലേക്ക് കൊണ്ടുവരേണ്ടത് പുരുഷൻ തന്നെയാണ്, സാമ്പത്തികമായിട്ട് അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത് പുരുഷൻ തന്നെയാണ്. ഇതേപോലെ സ്ത്രീകൾക്കും ഈ പറഞ്ഞതുപോലെ പുരുഷനെ പോലെ തന്നെ പല റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. അപ്പോൾ പുരുഷന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, സ്ത്രീ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അവർക്ക് ഇരുവർക്കും ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാ വിഷയത്തിലും ഇപ്പോൾ കോൺക്രീറ്റ് ആയിട്ടുള്ളതും, അതായത് നിർബന്ധമായി അവർ ചെയ്യേണ്ട, ഇപ്പോൾ ഫിനാൻഷ്യലി കൊണ്ടുവരണം എന്ന് പറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങളും ജെൻഡർ റോളുകളിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള രണ്ടുപേർക്കും ചെയ്യാൻ പറ്റുന്ന, രണ്ടുപേരും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അടുക്കള ജോലി എന്ന് പറയുന്നത്, ഇപ്പോൾ അടുക്കളയിൽ ജോലി ചെയ്യുക എന്ന് പറഞ്ഞു ആരാ ചെയ്യേണ്ടത്? ഇസ്ലാമിൽ ആരാ ചെയ്യേണ്ടത്? സ്ത്രീയാണോ? അങ്ങനെ അടുക്കളയിൽ സ്ത്രീ ജോലി ചെയ്യുമ്പോൾ ആരവിടെ സഹായിക്കണം? പുരുഷനവിടെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ ഭർത്താവ് അവിടെ സഹായിക്കണം. അഥവാ ഈ പിന്നെ വിവാഹം കഴിച്ച പെൺകുട്ടി പറയാണ്, എൻ്റെ വീട്ടിൽ എനിക്ക് പിന്നെ ഒരു ഭൃത്യനെ വേണം, അല്ലെങ്കിൽ ഒരു ഒരു ഒരു സ്റ്റാഫിനെ വേണം, ഒരു വീട്ടിൽ നോക്കി നടത്താൻ ഒരാൾ വേണം എന്ന് ആ സ്ത്രീ പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന് അതിന് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആക്കിക്കൊടുക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്. ഈ പറ്റില്ലെങ്കിൽ അത് അവർ ചർച്ച ചെയ്യണം, ഷൂറാ ചെയ്യണം. അപ്പോൾ ഇതൊന്നും കേൾക്കാതെ നമ്മുടെ കുടുംബ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാട്രിയാർക്കിയലാണ്, ഈ പാട്രിയാർക്കിയായിട്ടുള്ള കുടുംബ സമ്പ്രദായം പോകണമെന്ന് പറഞ്ഞാൽ ശരിയാണ്. നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൾച്ചറൽ മിക്സിങ് വന്ന സമൂഹമാണ്, ഒരുപാട് കൾച്ചറുകൾ, ഒരുപാട് ഈ സംസ്കാരങ്ങൾ മിക്സ് ചെയ്ത ഒരു സമൂഹമാണ് നമ്മുടെ. സ്വാഭാവികമായിട്ടും ആ സമൂഹങ്ങളിൽ പലതരത്തിലുള്ള തെറ്റായ ചിന്തകളും തെറ്റായ കീഴ്വഴക്കങ്ങളും കാണാൻ പറ്റും. പക്ഷേ ആ കീഴ്വഴക്കങ്ങളൊക്കെ ഇസ്ലാമാണെന്ന് ഒരാൾ പറഞ്ഞാൽ അതൊരിക്കലും ശരിയല്ല. ആ കീഴ്വഴക്കങ്ങളൊന്നും ഇസ്ലാമല്ല. ഇസ്ലാം എന്താണെന്ന് ഇസ്ലാമിൻ്റെ ടെക്സ്റ്റുകൾ നോക്കിയിട്ടാണ് പഠിക്കേണ്ടത്. ഇസ്ലാമിൻ്റെ ടെക്സ്റ്റുകൾ നോക്കി കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഭാര്യ ഈ വിഷയം പറയുന്നത് കാണാൻ പറ്റും, വൃത്തിനെ കൊണ്ടുവരണം എന്ന് പറയുന്ന കാര്യം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വലിയ സ്വഹാബിമാരുടെ വീട്ടിൽ പലപ്പോഴും അവരുടെ ഭാര്യമാർ അവരെ ശാസിക്കുന്നത് കാണാൻ പറ്റും. അവരെ അവരീ പറയുന്ന പിന്നെ അടുക്കള കാര്യങ്ങളിലൊന്നും ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ശാസിക്കുന്നത് കാണാൻ പറ്റും. ഇതൊന്നും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇസ്ലാം. നമ്മുടെ നാട്ടിൽ കുറേ കൾച്ചറൽ മിക്സിങ്ങും സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാരണം പലതും സംഭവിച്ചിട്ടുണ്ടാകും. അത് കണ്ടിട്ട് ഇങ്ങനെയാണ് കുടുംബം, അതുകൊണ്ട് കുടുംബമൊന്നും ആവശ്യമില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അതല്ല ഇങ്ങനെയൊന്നും വേണ്ട, നമുക്ക് ഈ പാട്രിയാർക്കിക്കെതിരെ സമരം ചെയ്യണം, നമുക്ക് ഫെമിനിസം വേണം എന്നൊക്കെ ചില ആളുകൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഫെമിനിസത്തിൻ്റെ തന്നെ ഒരുപക്ഷെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ട ആൾക്കൊരു ഓർമ്മ ഉണ്ടാവും, സിമോൺ ഡി ബൂവേ എന്നൊക്കെ പറയുന്ന ആളുകളുടെ പേര് നമ്മൾ പറഞ്ഞിരുന്നു. ഫെമിനിസത്തിൻ്റെ വലിയ അപ്പോസ്തലന്മാരെന്നൊക്കെ പറഞ്ഞ് ഫെമിനിസത്തിൻ്റെ ബൈബിൾ എന്നൊക്കെ വിളിക്കുന്ന ദ സെക്കൻഡ് സെക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ്. അവർ അവരുടെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ, അതായത് അവരുടെ ഒരു 40s എത്തിയ സമയത്ത് അവർ എഴുതുന്നൊരു കാര്യമുണ്ട്, ആസ് ഐ ലുക്ക് ബാക്ക്, ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ, ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഫെമിനിസത്തിൻ്റെ ഏറ്റവും വലിയ ആളാണ് പറയുന്നത്, ആസ് ഐ ലുക്ക് ബാക്ക് ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ, വണ്ടറിങ് ഓൺ ദ ക്രെഡിലസ് അഡോളസെൻറ്റ് ദാറ്റ് ഐ വാസ്, ഐ ആം അസ്റ്റോണിഷ്ഡ് വെൻ ഐ റിയലൈസ് ഹൗ തറോലി ഐ ഹാവ് ബിൻ ചീറ്റഡ്. ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കിപ്പോൾ എന്ത്, ഒരു വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവസാനം ഈ വാചകം പറയുന്നത്, ഞാൻ എങ്ങനെയാണ് ചീറ്റ് ചെയ്യപ്പെട്ടത്. അതായത് അവർ തന്നെ മുന്നോട്ട് കൊണ്ടുവന്ന അല്ലെങ്കിൽ അവരിലൂടെ വന്ന ഒരാശയമാണ് ഫെമിനിസം എന്ന് പറയുന്നത്. ആ ഫെമിനിസം എന്ന് പറയുന്ന ആശയം കാരണം ഞാൻ എങ്ങനെയാണ് ചീറ്റ് ചെയ്യപ്പെട്ടത്, ഞാൻ എങ്ങനെയാണ് ചതിക്കപ്പെട്ടത് എന്നെനിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നു. ഞാനിപ്പം 40s. ഞാൻ തിരിഞ്ഞു നോക്കുമ്പം എനിക്ക് ഭർത്താവില്ല, എനിക്ക് കുട്ടികളില്ല, അവസാന കാലഘട്ടത്തിൽ എന്നെ നോക്കാൻ ആരുമില്ല. ഞാൻ ഒരുപാട് കാലം എൻ്റെ ചോരത്തിളപ്പിൽ വിപ്ലവങ്ങൾ പറഞ്ഞിരുന്നു, ഫെമിനിസത്തിൻ്റെ വിപ്ലവങ്ങൾ പറഞ്ഞു നടന്ന ആളാണ്. ഇപ്പോൾ ആലോചിക്കുമ്പം ഞാൻ എന്നെ തന്നെ ചീറ്റ് ചെയ്യുകയായിരുന്നു, ഞാൻ എന്നെ തന്നെ ചതിക്കുകയായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവരിത് പറയുന്നത് 40s. ഇതേപോലെ ഇത് ഫെമിനിസത്തിൻ്റെ അങ്ങേയറ്റത്തിലുള്ള ആൾ മാത്രമല്ല, പല ഫെമിനിസ്റ്റുകളും ഈ രീതിയിൽ 40s കഴിയുന്ന സമയത്ത് അവർക്കൊരു ഇണ വേണം എന്ന് വിചാരിക്കുന്ന സമയത്ത് 40s ഏതിണയാണ് കിട്ടുക, അപ്പോൾ ആ നിലക്ക് പറയുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അള്ളാഹു സുബ്ഹാന തആല നമുക്ക് നൽകിയിട്ടുള്ളൊരു ആശയം മാറ്റിവെച്ചിട്ട് മനുഷ്യനുണ്ടാക്കി വെച്ച ആശയങ്ങൾ, മനുഷ്യൻ്റെ ബുദ്ധി, പരിമിതമായിട്ടുള്ള ബുദ്ധി, നമ്മൾക്ക് കാഴ്ചയ്ക്ക് പരിമിതിയുണ്ട്, കേൾവിക്ക് പരിമിതിയുണ്ട്, 20 to 20,000 Hz വരെ നമുക്ക് കേൾക്കാൻ പറ്റും, അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, ബുദ്ധിക്കും പരിമിതിയുണ്ട്. ആ ബുദ്ധിയുടെ പരിമിതി വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആശയങ്ങളാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ, അത് സ്വയം എടുത്തണിയാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞതുപോലെ അവസാനം ഖേദിക്കേണ്ടി വരും. ഇത് സിമോൺ ഡി ബൂവേ മാത്രമല്ല, ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ മറ്റൊരാളുണ്ടായിരുന്നു, ബെറ്റി ഫ്രീഡൻ. അവർ അവസാന കാലഘട്ടത്തിൽ അവർ ഒരു പുസ്തകം എഴുതുന്നുണ്ട്, ആ പുസ്തകത്തിൻ്റെ പേര് ദ സെക്കൻഡ് സ്റ്റേജ് എന്നാണ്. ഈ പുസ്തകത്തിൽ അവർ ഞാൻ നടത്തിയ ഫെമിനിസം പോരാട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ അവർ നടത്തിയ ആ ഫെമിനിസ്റ്റ് പോരാട്ടങ്ങളൊക്കെ അവർ പിന്നെ അവർ അതിൽ നിന്നൊക്കെ ഖേദിച്ച് മടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനൊക്കെ വേണ്ടി വിപ്ലവകരമായിട്ട് വാദിച്ച ആൾക്കാർ പിന്നീട് ഖേദിച്ച് മടങ്ങിയിട്ടുണ്ട്. നമ്മൾക്ക് ഒരൊറ്റ ജീവിതമുള്ളൂ. ആ ജീവിതം ഏതെങ്കിലും മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള ആശയങ്ങൾ, അതായത് ഒരുപാട് പ്രശ്നങ്ങളുള്ള ആശയങ്ങളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നതിനപ്പുറം, പടച്ചോ നമുക്ക് നൽകിയിട്ടുള്ള യാതൊരു ബുദ്ധിക്കും യുക്തിക്കും ആ പരിമിതികൾക്കൊക്കെ അപ്പുറത്തുള്ള പടച്ചോ നമുക്കൊരു ആശയം തന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ചിലപ്പം പെട്ടെന്നത് കേൾക്കുമ്പം വാശാൻ തക്രഹു ഷൈഅ വഹുവ ഖൈറുൻ ലക്കും എന്ന് പറഞ്ഞല്ലോ, ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തോന്നുമ്പോൾ അതൊരു ഒരു ഒരു മോശമാണെന്ന് തോന്നും, അത് അത്ര നല്ലതല്ല എന്നൊക്കെ തോന്നും, പക്ഷേ യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് ഖൈറായിരിക്കും. വാശാൻ തൊഹിബു ഷൈഅ വഹുവ ഷറുൻ ലക്കും, ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമായിരിക്കും, അങ്ങനെ പോയാൽ പോരെ, എന്തിനാ ഇപ്പം ഇങ്ങനെ ചട്ടക്കൂടിലൊക്കെ നിൽക്കേണ്ട ആവശ്യം, ഇങ്ങനെ കുടുംബ സംവിധാനം അല്ലെങ്കിൽ വിവാഹം എന്നൊക്കെ പറഞ്ഞ് പോകണോ, നമുക്ക് ജീവിച്ച് പോയാൽ പോരെ, നല്ല രീതിയിൽ ജീവിച്ച് പോയാൽ പോരെ എന്നൊക്കെ നമ്മളൊരു പക്ഷെ വിചാരിക്കും, പക്ഷേ അത് യഥാർത്ഥത്തിൽ ബഹുവ ഷെറുലൊക്കെ നിങ്ങൾക്ക് ഷെറായിട്ടായിരിക്കും വരിക. വല്ലാഹു ആലമു അൻതും ലാ തഅലമുൻ, പടച്ചോനറിയാം നിങ്ങൾക്കറിയില്ല. അതായത് പടച്ചോൻ്റെ അടുത്താണ് ടോട്ടൽ പിക്ചർ ഉള്ളത്, നമ്മളടുത്ത് ആകെ ഒരൊറ്റ പിക്സൽ മാത്രമേ ഉള്ളൂ. ആ പിക്സലിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ചിന്തിച്ചെടുക്കുന്ന നമ്മളുടെ ചിന്തകളും നമ്മുടെ ആശയങ്ങളും അതെപ്പോൾ വേണമെങ്കിലും തകർന്ന് തരിപ്പണമാവാം. അതാണ് ഈ ഫെമിനിസത്തിൻ്റെ ആശയങ്ങൾ, ഇങ്ങനെ ഏതേത് ആശയങ്ങൾ മനുഷ്യനുണ്ടാക്കിയെടുത്ത് ഏതേത് ആശയങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഈ പറഞ്ഞതുപോലെ അവസാനം അതിൻ്റെ ആളുകളൊക്കെ ഖേദിച്ച് മടങ്ങുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും മനുഷ്യൻ്റെ ആശയങ്ങൾ, മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള പരിമിതമായിട്ടുള്ള ആശയങ്ങൾ നമ്മുടെ ജീവിതം ഹോമിക്കുന്നതിനപ്പുറം, പടച്ചോൻ പറഞ്ഞത് അതേപടി സ്വീകരിക്കുക, അതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ലോജിക്ക് എന്ന് നമുക്കവിടെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇൻഷാല്ലാ ഇങ്ങനെയുള്ള വിഷയങ്ങളുമായി ഇനിയും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മഷാല്ലാ ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്. പെണ്ണിനെന്താ തുല്യത വേണ്ടേ, ഇക്വാലിറ്റി ഇൻ ഇസ്ലാം ആൻഡ് ഫെമിനിസം. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പം ചേർന്നത് ഡോക്ടർ ഹിലാൽ സലീം സിപ്പി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി പീസ് റേഡിയോ വോയിസ് ഓഫ് പീസിന്റെ മറ്റൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
0: ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്. 2500 രൂപയുടെ വാഴപ്പഴം. ചർച്ചയുടെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ഡോക്ടർ ബഷീർ വി പി, ഡോക്ടർ മുഹമ്മദ് റാഫി ചെമ്പ്ര.
2: ഇതിൻ്റെ ഒരു മറ്റൊരു വശത്തേക്ക് വരുമ്പോൾ, ഇത് ഒന്നോ രണ്ടോ ആദ്യമായോ അല്ല, മറിച്ച് ആവർത്തിക്കപ്പെടുന്നൊരു വിഷയം കൂടിയാണ്. ആളുകൾ എന്നിട്ടും ഇത്തരം ചൂഷകന്മാരുടെ പിന്നാലെ പോകുന്നതിൻ്റെ ഒരു മനഃശാസ്ത്രം എന്താണ്?
3: എൻ്റെ ഈ കുട്ടിക്കാലത്ത് ഒക്കെ നമ്മൾ അങ്ങാടിയിൽ ചെല്ലുമ്പോൾ പലപ്പോഴും കണ്ടിരുന്നൊരു കാഴ്ചയാണ്. അവിടെ ഒരു വ്യക്തി, മിക്കവാറും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ തന്നെ കണ്ടിരുന്നത്, അവരിങ്ങനെ വലിയ കഥകളൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ആൾക്കൂട്ടത്തിൽ, അപ്പോഴേക്കും ആൾ കൂടും, ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാളെ വിളിക്കും, മിക്കവാറും ഒരു കുട്ടിയെ കയറത്. അപ്പോൾ ഏതോ ഒരു കുട്ടിയെ വിളിക്കുക. അപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ എന്താണ് കുട്ടികളായതുകൊണ്ട് മുന്നിലേക്ക് നിൽക്കില്ല, അങ്ങനെ നമ്മളെങ്ങനെ വിളിച്ചാലോ എന്ന് പേടിച്ചിട്ട് അങ്ങനെ കുട്ടിയെ വിളിക്കും. കുട്ടിയെ വിളിച്ചിട്ട് മെല്ലെ എന്ത് ചെയ്യും, തലയിലിങ്ങനെ ഒരു തുണിയിടും. അപ്പോൾ ആ കുട്ടി ആദ്യമൊക്കെ ഒന്ന് ഇങ്ങനെ വിറക്കും, പിന്നെ മുമ്പ് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇതേ ഒരു കത്തി എടുക്കും. കത്തി എടുത്തിട്ട് എന്തൊക്കെയോ പറഞ്ഞ അവസാനം എന്ത് ചെയ്യും, കുട്ടിയുടെ നാവ് മുറിക്കും. അങ്ങനെ നാവ് മുറിച്ച് കുട്ടി പെട്ടഞ്ഞ് ചോരയൊക്കെ ചെയ്ത് അങ്ങനെ അവനവിടെ കിടത്തും, തുണിയൊക്കെ വിരിച്ച് അവിടെ കിടത്തും, പിന്നെ അവിടെ കിടക്കും കുട്ടി കുറച്ച് നേരം. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ വെച്ചാൽ ഒരു മരുന്ന് വിൽപ്പനയാണ്. അപ്പോൾ ഒന്ന് ഈ
4: ആളുകളെ ആകർഷിക്കാനും
3: പിന്നെ പറയും നമ്മുടെ ശക്തി നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ തരാം. അങ്ങനെ ഒടുവിൽ കുട്ടനെ എന്ത് ചെയ്യും, പിന്നെ നീപ്പിക്കും, നാവ് ചേർത്ത് വെക്കും. അങ്ങനെ ചേർത്ത് വെച്ച് എന്ത് ചെയ്യും, ശരിയായിട്ട് കുട്ടി നീറ്റ് വരികയും ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അപ്പം അന്നൊക്കെ വലിയ അത്ഭുതമായിരുന്നു, എന്താണ് ഇപ്പോൾ ഈ സംഭവിക്കുന്നത്, നാവ് മുറിക്കുന്നു പിന്നെ നാവ് ചേർത്ത് വയ്ക്കുന്നു. അപ്പം അത് വർഷങ്ങൾക്ക് ശേഷം മനസ്സിലാകുമ്പോഴാണ് ഇത് എന്തോ ഒരു വലിയ തമാശയായിരുന്നു, ഒരു പൊറാട്ട നാടകമാണ് നമ്മൾ തീയുന്നത്. പക്ഷെ അത് അന്വേഷിച്ച് പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, എങ്ങനെയെന്നുള്ളത് മനസ്സിലാവുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ സംഭവം ഉണ്ടല്ലോ, ഇത് വളരെ മൈനറാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ ആത്മീയ തട്ടിപ്പുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മൈനറായിട്ടുള്ള കാര്യമാണ്. ശരിക്കും ഇദ്ദേഹത്തിൻ്റെ ഒരു അബദ്ധം പറ്റിയതാണ്. ഇപ്പോൾ ഒരു പഴം കൊണ്ടുവന്ന് ഇത് തങ്ങൾ ഊതിയതാണ്, ഈ കറാമത്തുള്ള തങ്ങൾ ഊതിയ പഴമാണ്, ഇതുകൊണ്ട് എന്തു സാധിക്കും എന്നു മാത്രം പറഞ്ഞിരുന്നെങ്കിൽ ശരിക്കും ഒരു പ്രശ്നവുമില്ല.
4: ഐഡിയ പറഞ്ഞു കൊടുക്കാന്ന് പറയട്ടോ,
3: അതെ വേണ്ടവരെന്ത് ചെയ്യും, അല്ല അതാണ് സാധാരണ സംഭവിക്കുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ പള്ളികളിലും ഒക്കെ ഒരു പിന്നെ മജ്ലിസ് കഴിഞ്ഞാൽ നല്ല ഏലം പുള്ളി ഉണ്ടാവുമല്ലോ, അതിൽ സംഭവിക്കാറില്ല എന്താണ്, ഒന്നുമില്ലാത്ത ആരെങ്കിലും കൊണ്ടുവന്ന കോഴിമുട്ടയും ആരെങ്കിലും കൊണ്ടുവന്ന പഴമൊക്കെ കിട്ടിയിരുന്നത്. അപ്പോൾ പ്രശ്നം ഉണ്ടാവുന്നത് ഇദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ഒരു അബദ്ധം കാണിച്ചത്, ഇതെന്ത് ചെയ്തു, ജിന്ന് മുറിച്ച പഴമാണ് വരുത്തി. അപ്പോഴാണല്ലോ ആളുകൾക്ക് ഇത് അന്വേഷിക്കാനുള്ള ഒരു ഉണ്ടായത്. അതിലെന്താ വെച്ചാൽ ആളുകൾ അന്വേഷിച്ചു, തട്ടിപ്പ് എന്ത് ചെയ്തു മനസ്സിലായി. അപ്പോൾ അദ്ദേഹത്തിനോട് എന്ത് ചെയ്യും, പഴം നാം മുറിച്ച് കാണിക്കൂ എന്ന് പറഞ്ഞു, അദ്ദേഹം കുടുങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ ചെറുതാണ്, ഇതിനേക്കാളൊക്കെ എത്രയോ വലിയ തട്ടിപ്പുകളാണ് നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നത്. ഇപ്പോൾ ഈ അടുത്ത് ഒരു മറ്റേ വാട്സപ്പിലൊരു സാധനം കണ്ടാണ്, ഒരു വ്യക്തി അദ്ദേഹം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കാലിളകൂല, അദ്ദേഹത്തിൻ്റെ കാലുള്ള തട മാത്രം എന്ത് ചെയ്യും, ഇളകും. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ കറാമത്ത്, മുസ്ലിമൊന്നുമല്ല മറ്റൊരു. അപ്പോൾ ഇതൊക്കെ ആളുകൾ അതിൻ്റെ പെട്ടെന്ന് തന്നെ എൻ്റെ എന്താണ്
4: അത്ഭുതങ്ങളാണ് ആളുകൾ.
3: അപ്പോൾ ഇത്തരത്തിൽ ചില അത്ഭുതങ്ങൾ കാണിച്ച് മനുഷ്യർ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാനസികമായി തയ്യാറാക്കിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇവിടെ മരിച്ച ചിലർ, ഇപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനിടയിൽ ദൈവത്തിൻ്റെ തൊട്ടടുത്തുനി ഒപ്പണം മുകളിലെ നമുക്കറിയാത്ത ഒരാളാണ് സി എം മടവൂർ എന്ന് പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കേൾക്കുന്ന കഥകൾ എങ്ങനെയാണ് ഒരു സാമാന്യ വിശ്വാസമുള്ള ഒരു മുസ്ലിം വിശ്വസിക്കുന്നത്, നമുക്ക് ഒരിക്കലും പിടികിട്ടൂല. അത് ഖുർആനും മറ്റേ ഹദീസുകളും പറയുന്ന പരിചയപ്പെടുത്തുന്ന ഒരു ഇസ്ലാം, ഒരു അള്ളാഹു, അള്ളാഹുവിനെ കുറിച്ചുള്ള സങ്കല്പം, ഇതുമായിട്ട് ഒരു നിലയ്ക്കും യോജിക്കാത്തതാണ്. ഇനിയിപ്പോൾ നമ്മൾ ആലോചിച്ച് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വിവാദ പുരുഷനായ ഒരു വ്യക്തിയാണ് ഷെയ്ഖുന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. ഇദ്ദേഹത്തെക്കുറിച്ച് അപ്പോഴപ്പോഴൊക്കെ ആയിട്ട് ചില കഥ പറയുന്ന ചില പകരകളൊക്കെ ഉണ്ട്. ആ കഥകൾ തന്നെ കേട്ടാൽ നമുക്കറിയാം എത്രത്തോളം അദ്ദേഹം വലിയ ഒരു മഹാനാണെന്നുള്ളത്. ഞാൻ വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ, അദ്ദേഹത്തെക്കുറിച്ചുള്ള ധാരാളം കറാമത്തുകൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ മറച്ചു വെക്കണം
2: മരണശേഷം പുറത്തെടുക്കുക.
3: അതിന് വേണ്ടി മാത്രമല്ല, കാരണം ഇന്ന് അത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ ഒരു സൗകര്യം ഉണ്ടാവില്ല. കാരണം അദ്ദേഹത്തിന് കഴിയാത്തതായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ കേരളത്തിലും ലോകത്തിലും മുഴുവൻ ആൾക്കൂട്ടം ചെയ്യും. ഇപ്പോൾ ഒരു അൻവർ ഇബ്രാഹിം മാത്രമൊന്നുമില്ല, എല്ലാവരും വന്നിട്ട് എന്ത് ചെയ്യും, അവിടെ മുമ്പിലിരിക്കും, അദ്ദേഹത്തിന് ഉറങ്ങാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ അത് പേടിച്ചിട്ട് ശിഷ്യന്മാർ അദ്ദേഹത്തെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാലശേഷം ഒരു ഫ്ലഡ് പോലെ പുറത്തു വരാൻ പോകുന്ന ഒരുപാട് കറാമത്തുകളുണ്ടാവും. അത് പറഞ്ഞാൽ ഇത് തമാശയായിട്ട് പറയല്ല, സത്യത്തിൽ രണ്ട് തരത്തിൽ, ഒന്ന് ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ ഇല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, അതായത് ഇപ്പോൾ പൊങ്ങിക്കിടക്കുന്ന വസ്തുക്കൾ, പൊട്ടിത്തെറിക്കുന്ന മറ്റേ കല്ല് അല്ലെങ്കിൽ കത്തുന്ന വെള്ളം, ഇങ്ങനെയൊക്കെ വളരെ സിമ്പിളായ ചില ഈ ശാസ്ത്രീയമായ സത്യങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്കറിയാം ഇതൊന്നിപ്പോൾ മുതുകാട് നടത്തുന്ന മാജിക്കോളൊന്നും എന്ത് ചെയ്യില്ല, വരൂല. അപ്പോൾ അതിനേക്കാളും സിമ്പിളാണ്. ഇപ്പോൾ തന്നെ വേറൊരു വിഭാഗം ആളുകൾ ശരിക്കും ഡിലൂഷനിലാണ്, ചില സ്വയം തന്നെ എന്താണ് ദൈവമാണെന്ന് കരുതുന്ന, അല്ലെങ്കിൽ തനിക്ക് ചില കഴിവുകളുണ്ടെന്ന് വിശ്വസിക്കുന്ന അങ്ങനെയുള്ള ആളുകളുണ്ട്. അത് ഭ്രാന്താണ്, അത് ചികിത്സിക്കപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ അപ്പുറം ഇതിനെ സാമ്പത്തിക തട്ടിപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതിങ്ങനെ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സ്വലാത്ത് മറ്റേ മജ്ലിസുകൾ, അതുപോലെ അല്ലേ സദസ്സുകൾ, അങ്ങനെയുള്ള പല ഈ ഗ്യാതറിങ്ങുകളും, ഈ ഗ്യാതറിങ്ങുകളെല്ലാം അൾട്ടിമേറ്റായിട്ട് അള്ളാഹുവിനെ മുൻനിർത്തി, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സാന്നിധ്യമുള്ള, അല്ലെങ്കിൽ അള്ളാഹു സഹായിക്കുന്ന സദസ്സുകൾ, അല്ലെങ്കിൽ വേറെ ഏതും പ്രവാചകനാരോയിക്കോട്ടെ, സഹായിക്കുന്ന സദസ്സുകളാണ് എന്ന് വരുത്തി തീർത്ത് അവിടെ നടക്കുന്ന ഈ പറയുന്ന സൊലാത്തോ അല്ലെങ്കിൽ ദിഹറോ എന്തോ ആവട്ടെ, ഇത് അഭൂതപൂർവമായി ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നടക്കാൻ മറ്റേ സഹായകരമാവുമെന്ന് വരുത്തി തീർത്തുകൊണ്ട് പണം പിടുങ്ങുകയാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു ചില പാറ്റേണുകളുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാ മതങ്ങളിലും ഉണ്ട്. പക്ഷെ നമുക്ക് കാണുന്ന ഒരു അപകടം എന്താ വെച്ചാൽ, ഒരു ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ സമൂഹത്തിൽ അത്രമാത്രം വ്യാപകമായിരുന്നൊരു സമയത്ത് ഇതിനെതിരെ ഇറങ്ങി പുറപ്പെട്ടവരെയാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നത്, പരിഷ്കർത്താക്കളെന്ന് പറയുന്ന ഒരു വിഭാഗം. വേറൊരു ഭാഗത്ത് യുക്തിവാദികളും നിരീശ്വരവാദികളൊക്കെ ആയിട്ട് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഓരോ മതത്തിലും ഈ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടാവുകയും ഇതൊക്കെ തുറന്നു കാണിക്കുന്ന, പൊളിച്ചു കാണിക്കുന്നതുണ്ടായി. ഇപ്പോൾ ഇസ്ലാമിലൊക്കെ ആണെങ്കിൽ പ്രമാണങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട്, പ്രമാണങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നടന്ന ചർച്ചകൾ, ക്ലാസുകൾ, പ്രസംഗങ്ങൾ, ഇത് ഒരു ഒരു കൂട്ടം ആളുകളെ സത്യം തിരിച്ചറിയാൻ സഹായിച്ചിട്ടുണ്ട്. വേറൊരു ഭാഗത്ത് ഇത്തരത്തിലുള്ള മിറാക്കിൾസ് പിന്നെ പൊളിച്ചെടുക്കുക നമ്മൾ പറയില്ലേ, ആ രീതിയിൽ തന്നെ ഇപ്പോൾ കോവൂരുണ്ട്, എട്ടി കോവൂരിൻ്റെ രണ്ട് വോളിയം പുസ്തകമുണ്ട്. ആ രണ്ട് വോളിയത്തിലും തന്നെയാണ് അദ്ദേഹം പറയുന്ന ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ, അദ്ദേഹം പൊളിച്ച കഥകളാണ്. അപ്പോൾ അങ്ങനെ കൃത്യമായി വ്യാപകമാക്കി നടത്തിയ ഇത് ശ്രമങ്ങളുണ്ട്. അദ്ദേഹം മറ്റേ അന്ന് സായിബാബയെ അവരെന്താണ് വെല്ലുവിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മറ്റേ പ്രക്രിയ കേരളത്തിലും പല രീതിയിലൊക്കെ നടന്നിരുന്നു. പക്ഷേ എൻ്റെ ഓർമ്മ ശരി

0: ഇതിൻ്റെ അപകടം എന്താ വെച്ചാൽ, മനുഷ്യനൊരു യാഥാർത്ഥ്യ ബോധത്തോടെ ജീവിക്കേണ്ട അവസ്ഥ ഇല്ലാതെ വന്നതാണ്. എപ്പോഴും ഇവരുണ്ടാക്കുന്ന ഈ പേടികൾ, അല്ലെങ്കിൽ ഇവരുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ഈ ഇല്യൂഷൻസ്, ഇതിനകത്തുള്ള ഒരു കുമിള, ഇതിനകത്താണ് പലപ്പോഴും ആളുകൾ ജീവിക്കുന്നത്. അതൊന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, ഒന്ന് വിട്ടാൽ വേറൊന്ന്, ഇങ്ങനെ അവരുടെ പണം പോയിക്കൊണ്ടേയിരിക്കുന്നതാണ്. രണ്ടെന്താ വെച്ചാൽ, ഈ മതത്തിൽ നിന്ന് ആളുകൾ രണ്ട് രീതിയിലകറ്റും. ഒന്നെന്താ വെച്ചാൽ, യഥാർത്ഥ ദൈവസങ്കല്പം, യഥാർത്ഥത്തിലുള്ള ഈ മറ്റേ ഒരു മതത്തിൻ്റെ ആശയങ്ങൾ, പ്രത്യേകിച്ച് ഇസ്ലാമാണെങ്കിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥത്തിലുള്ള കാഴ്ചപ്പാടുകൾ വികലമാക്കിയിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. രണ്ടെന്താ വെച്ചാൽ, ഇത് പൊളിയുന്നതോടെ കുറച്ച് ചിന്തിക്കുന്ന ആളുകൾ ഇതേർന്നപ്പോലെ മതം എന്ന് പറഞ്ഞ് മതം തന്നെ വിട്ടുപോവുകയും ചെയ്യും. അപ്പോൾ ആ അർത്ഥത്തിൽ ഇത് യുക്തിവാദികൾക്ക് സഹായകരമാണ്. കാരണം ഇവരിപ്പോൾ പറയാനുള്ളത് എന്താണ്, ഈ മതങ്ങൾ തട്ടിപ്പാണ് ഇറങ്ങുമ്പോൾ, മതങ്ങൾ തട്ടിപ്പാണ് തെളിയിക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ല, ഏറ്റവും എളുപ്പത്തിലുള്ള ആശയം എന്താണ്, ഇതാണെന്നുള്ള. പക്ഷേ യഥാർത്ഥത്തിൽ മതം അതല്ല എന്നുള്ളതാണ്. എന്തായാലും ഒരു ഈ ആത്മീയതയുടെ ഒരു മനഃശാസ്ത്രത്തെ ചൂഷണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത് വളരുന്നത്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഒരു തരത്തിലുമുള്ള ഒരു പ്രമാണത്തിൻ്റെയും പിൻബലമില്ല എന്നുള്ളത് വ്യക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് അന്നാമിൽ പ്രവാചകനോട് പ്രഖ്യാപിക്കാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഖുൽ ലാ അഖൂലു ലക്കും ഇന്ദി ഖസാഇനുല്ലാഹി വലാ അഅലമുൽ ഗൈബ വലാ അഖൂലു ലക്കും ഇന്നി മലക്കുൻ. എത്ര കൃത്യമായിട്ടാണ് പ്രവാചകനോട് പറയുന്നത്, പ്രവാചകരെ പറയുക, എൻ്റെ കയ്യിലെന്തില്ല, അള്ളാഹൻ്റെ ഖജാനകളൊന്നുമില്ല എന്നുവെച്ചാൽ എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ഒന്നും എനിക്ക് തരാൻ തീരെ പറ്റൂല. പ്രവാചകനേക്കാൾ വലിയ ഒരു ഷെയ്ഖോ തങ്ങളോ മറ്റേ കറാമത്തുള്ള ഒരാളോ ഒന്നും ഇല്ലല്ലോ,
1: ആരും
0: പറയില്ല. പക്ഷെ ആ പ്രവാചകനോടാ പറയുന്നത്, എന്നോട് നിങ്ങൾ എന്ത് ചോദിച്ചാൽ എനിക്ക് തരാൻ തീരെ കഴിയില്ല. പിന്നെ എന്തുമല്ല, എനിക്ക് അയബുമില്ല, എനിക്ക് മറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും തീരെ അറിയില്ല. ഇവരൊക്കെ അവകാശപ്പെടുന്നതാണ് തങ്ങൾക്കും അതറിയാന്നുള്ളതാണ്. പിന്നെ പറയുന്നതാണ് വല അക്കൂലക്കും ഇന്നീ മലക്കും, ഞാൻ ഒരു മലക്കല്ല, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ജിന്നുമില്ല, മലക്കുമില്ല, ഒന്നുമില്ല, എനിക്കതിനുള്ള യാതൊരു വിധത്തിലുള്ള കഴിവുകളുമില്ല. അപ്പോൾ അത്ര കൃത്യമായിട്ടാണ് ഇസ്ലാം അല്ലെങ്കിൽ പ്രവാചകനോട് തന്നെ അള്ളാഹു പ്രഖ്യാപിക്കാൻ പറയുന്നത്. പിന്നെ അതിൻ്റെ താഴെ വരുന്ന ഈ ലങ്കോട്ടിട്ട് നടക്കുന്ന ലോക്കൽ തങ്ങന്മാർ, ഇവരൊക്കെ എങ്ങനെയാണ് ഈ കറാമത്തിൻ്റെ വക്താക്കളാകുന്നത് എന്ന ചോദ്യമെങ്കിലും അല്പം ചിന്തിക്കുന്ന ഒരു മുസ്ലിം തന്നോട് തന്നെ ചോദിച്ചാൽ, ഖുർആനിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ തൊന്ന് വിശകലനം ചെയ്യാൻ ശ്രമിച്ചാൽ അവസാനിക്കുന്നതാണ് ഈ തട്ടിപ്പുകൾ. മുസ്ലിങ്ങളോട് നമുക്ക് അത്രയേ പറയാനുള്ളത്. ബാക്കിയുള്ളവർക്ക് അവരുടെ പ്രമാണമനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും എന്ത് ചെയ്യുക, കരുതുക. എന്തായാലും ഇതൊക്കെ തിരിച്ചറിയേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്, 2500 രൂപയുടെ വാഴപ്പഴം ഭാഗം 2. ചർച്ചയിൽ പങ്കെടുത്തത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ഡോക്ടർ ബഷീർ VP, ഡോക്ടർ മുഹമ്മദ് റാഫി ചെമ്പ്ര. പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു റിയാലുസ് സാലിഹീൻ. ഇമാം നവവി റഹ്മഹുല്ലയുടെ റിയാലുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ജുമാക്ക് നേരത്തെ പുറപ്പെടൽ. ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലമാണ് നമുക്കൊപ്പമുള്ളത്.
1: والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. റിയാദു സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ ജുമുഅ ദിവസത്തിന്റെ ശ്രേഷ്ഠതയും ജുമുഅയുടെ ആദാബുകളും വിവരിക്കുന്ന അധ്യായത്തിൽ നിന്ന് 1155-ാമത്തെ ഹദീസ്. വ അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല മൻ ഇഗ്തസല യൗമൽ ജുമുഅത്തി ഗുസ്ല അൽജനാബത്തി ثم راح في الساعه الاولى فكانما قرب بدنه ومن راح في الساعه الثانيه فكانما قرب بقره ومن راح في الساعه الثالثه فكانما قرب كبشا اقرن ومن راح في الساعه الرابعه فكانما قرب دجاجه ومن راح في الساعه الخامسه فكانما قرب بيضه فاذا خرج الامام حضرت الملائكة يستمعون الذكر متفق عليه قوله غسل الجنابة أي غسلا كغسل الجنابة في الصفة سهودر انگلے مہانا صحابی ابو ہریرا رضی اللہ عنہ روایت چیننا حدیث ان رسول اللہ صلی اللہ علیہ وسلم قال اللہ اند دودر صلی اللہ علیہ وسلم پرنیو من اغتسل يوم الجمعة ഏതൊരാൾ ജുമുഅ ദിവസത്തിൽ കുളിക്കുന്നു, ഗുസൽ ജനാബ ജനാബത്ത് കുളിക്കുന്നത് പോലെ, ഗുസൽ ജനാബ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഐ ഗുസ്ലൻ കഗുസലിൽ ജനാബത്ത്, നിർബന്ധമായും കുളി നിർബന്ധമായാൽ കുളിക്കുന്ന രൂപത്തിൽ, ഫിസ്ഫത്തി ആ രൂപത്തിൽ ജുമുഅ ദിവസത്തിൽ കുളിക്കുന്നു ജനാബത്ത് കുളിക്കുന്ന പോലെ. സുമ്മ റാഹ ഫിസ്സഅത്തിൽ ഊല, പിന്നെ ഫസ്റ്റ് ആദ്യത്തെ സമയത്തിൽ തന്നെ പുറപ്പെടുന്നു. ഫക്ക അന്നമ എവിടേക്ക് പുറപ്പെടുന്നു, ജുമാക്ക് വേണ്ടി പുറപ്പെടുകയാണ് ചെയ്യുന്നത്. ഫക്ക അന്നമ ഖറബ ബദനത്തിൻ, അത് അങ്ങനെ പോകുന്ന അയാൾ, അയാൾക്ക് ലഭിക്കുന്ന പ്രതിഫലം, അയാൾ ആരെപ്പോലെയാണ്, ഒരൊട്ടകത്തെ അറുത്ത് ദാനം ചെയ്ത അതുപോലെയാണ്, അള്ളാഹുവിലേക്ക് ഒരൊട്ടകത്തെ അറുത്ത് ദാനം ചെയ്ത ആളുടെ പ്രതിഫലമാണ് അയാൾക്ക് ലഭിക്കുക. വമൻ റാഹ ഫി സാഅതി സാനിയ, രണ്ടാമത്തെ സമയത്തിലാണ് ഒരാൾ പുറപ്പെടുന്നത് എങ്കിൽ, ഫകഅന്നമ ഖറബ ബഖറത്തൻ, ഒരു പശുവിനെ അറുത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്ത് റബ്ബിൻ്റെ പ്രീതി തേടിക്കൊണ്ട് അങ്ങനെ ചെയ്ത ഒരാളുടെ പ്രതിഫലമാണ് അയാളെപ്പോലെയാണ്. വമൻ റാഹ ഫിസ്സഅത്തി സാലിസത്തി, ജുമാ ദിവസത്തിലെ മൂന്നാമത്തെ സമയത്തിലാണ് ഒരാൾ പുറപ്പെടുന്നത് എങ്കിൽ, ഫകഅന്നമ ഖറബ കബിഷൻ അഖ്റന, കൊമ്പുള്ള ഒരാടിനെ അറുത്ത് ദാനം ചെയ്ത് ദാനം ചെയ്യുന്നത് പോലെയാണ് അയാളുടെ പ്രതിഫലം. വമൻ റാഹ ഫിസ്സഅത്തി റാബിഅ, നാലാമത്തെ സമയത്തിലാണ് ഒരാൾ ജുമാക്ക് വേണ്ടി പുറപ്പെടുന്നത് എങ്കിൽ, ഫകഅന്നമ ഖറബ ദജാജത്തൻ, ഒരു കോഴിയെ അറുത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്ത് റബ്ബിൻ്റെ സാമീപ്യം തേടുന്നവനെ പോലെയാണ്. വമൻ റാഹ ഫിസ്സഅത്തിൽ ഖാമിസ, അഞ്ചാമത്തെ സമയത്തിലാണ് ഒരാൾ പുറപ്പെടുന്നത് എങ്കിൽ, ഫകഅന്നമ ഖറബ ബൈദ, ഒരു മുട്ട, ഒരു എഗ്ഗ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്ത, ധർമ്മം ചെയ്ത് റബ്ബിൻ്റെ പ്രതിഫലം തേടുന്ന ഒരാളെ പോലെയാണ്. ഫഇദ ഖറജൽ ഇമാമു, ഇമാമ് ഖുതുബ നിർവഹിക്കുവാൻ വേണ്ടി പുറപ്പെട്ടുവന്നാൽ, ഹളറത്തിൽ മലായിക്കത്തു, മലക്കുകളെല്ലാം അവിടെ ഹാജറാവുകയാണ്. യസ്തമിഉന ദിക്ർ, ആ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിൻ്റെ ഷിആറായി പഠിപ്പിക്കപ്പെട്ട ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് ആ ഉത്ബോധനം, ആ ദിക്ർ, അത് ശ്രവിക്കുവാൻ വേണ്ടി മലക്കുകളവിടെ ഹാജറാവുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടി നാം മനസ്സിലാക്കേണ്ട കാര്യമാണിത്. ജനാബത്ത് കുളിക്കുന്ന പോലെ വെള്ളിയാഴ്ച ദിവസത്തിൽ കുളിച്ച്, അറിയപ്പെട്ടതാണ് ജനാബത്ത് കുളിക്കുന്ന പോലെ, അത് മഅറൂഫായ കാര്യമാണ്. കുളി നിർബന്ധമായാൽ, വലിയ അശുദ്ധി ഉണ്ടായാൽ കുളിക്കുന്നതിൻ്റെ രൂപം, ആദ്യം വുദൂ ചെയ്ത് പിന്നീട് ശരീരത്തിൽ പൂർണ്ണമായി എല്ലാ ഭാഗങ്ങളിലും വെള്ളം തട്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിച്ചു, അവസാനം കാല് കഴുകി. ഇങ്ങനെ ആദ്യം തലയിലും മുടിയൊക്കെ ചിക്കകറ്റി, താടിയൊക്കെ ചിക്കകറ്റിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിലൊക്കെ തടവി, അങ്ങനെ പൂർണ്ണമായ ഒരു ജനാബത്ത് കുളി. സുമ്മ റാഹ, റാഹ എന്നുള്ളത് ദഹബ, പുറപ്പെട്ടു എന്നുള്ളതാണ്. യഅനി ഫിസാഅത്തിൽ ഊല, ഒന്നാമത്തെ സമയത്തിൽ അയാൾക്ക് كأنما ذبح بدنة ووزعها للفقراء ഒരു ഒട്ടകത്തെ അറുത്ത് പാവങ്ങൾക്കിടയിൽ അതിനെ വിതരണം ചെയ്തു. അങ്ങനെയുള്ള ഒരാളുടെ പ്രതിഫലമാണ്. ഇങ്ങനെ ഓരോന്നും ഓരോന്നായിക്കൊണ്ട് ഓരോ സമയത്ത് പോകുന്ന ആൾക്ക് രണ്ടാമത്തെ സമയത്തിന് പശുവിനെ അറുത്തതും മൂന്നാമത്തെ സമയത്ത് പുറപ്പെടുന്ന ആൾ ആടിനെ അറുത്ത് പ്രത്യേകം ബിൽ അഖ്റനി ലിയന്നഹു അഖ്വാ വ അക്ബറു ഹജമൻ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നതും അതല്ലെങ്കിൽ കൂടുതൽ ശക്തിയുള്ളതുമായ കൊമ്പുള്ള ആടിനെ, അങ്ങനെയാണ് ഏറ്റവും നല്ലതിനെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ സമയത്തും ചെയ്യുന്നവർക്ക് അതിൻ്റേതായ പ്രതിഫലമുണ്ട്. ഫഇദാ ഹവറൽ ഇമാമു തുവിയത്തി സുഹഫ്, ഇമാമ് ഖുതുബ നിർവഹിക്കുവാൻ വേണ്ടി മിമ്പറിലേക്ക് പുറപ്പെടുന്ന സമയത്ത് മലക്കുകൾ ഓരോ മസ്ജിദിൻ്റെയും ഡോറുകളിൽ ജുമാ ദിവസത്തിൽ മലക്കുകൾ ഹാദറായി നിൽക്കുന്നുണ്ട്. ഫഇക്തുബൂനൽ ഔവലു ഫൽ ഔവൽ, അവർ ആദ്യമാദ്യം വരുന്ന ആളുകളെ അവരുടെ പേരുകൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്നതെല്ലാം ഹദീസുകളിൽ നിന്ന് വ്യക്തമായ കാര്യമാണ്. അങ്ങനെ മലക്കുകൾ അവരുടെ ഏടുകൾ അടച്ചുവെക്കുന്നു, അത് മടക്കിവെക്കുന്നു, അത് ചുരുട്ടിവെക്കുന്നു. വലം യുക്തബലിൽ ഹാദിരി ഷെയ് ഉമ്മിനൽ അജിരി ഇല്ല അജുറുസ്വലാത്തിൽ ആദിയ, സാധാരണ നിസ്കരിക്കുന്ന ഒരു നമസ്കാരത്തിൻ്റെ പ്രതിഫലമല്ലാതെ ജുമാക്ക് വേണ്ടി ഹാദറായതിൻ്റെ പ്രതിഫലം അയാൾക്ക് രേഖപ്പെടുത്തുകയില്ല. ഫഇദാ ദഖല ഇൻസാനു ബഅദ അൻ ദഖല ഇമാം فإنه لا يكتب له أجر التقدم. ഒരിക്കലും തന്നെ ഇമാമ് മിമ്പറിൽ കയറിയതിന് ശേഷമാണ് ഒരാൾ പുറപ്പെട്ടു വരുന്നത് എങ്കിൽ അയാൾക്ക് നേരത്തെ പുറപ്പെട്ടയാളുടെ പ്രതിഫലം ലഭിക്കുകയില്ല. ولكن يكتب له أجر الختام من بيته إلى المسجد, വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നടന്നതിൻ്റെ പ്രതിഫലം രേഖപ്പെടുത്തും എന്നതല്ലാതെ ജുമാക്ക് പ്രത്യേകമായി കൊണ്ട് ആദ്യമായി പുറപ്പെടുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഈ പ്രതിഫലങ്ങൾ സഹോദരങ്ങളെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അധികം ആളുകളും ഇമാമ് ഖുതുബ നിർവഹിച്ചു കഴിഞ്ഞ് നമസ്കാരം ആരംഭിച്ച് നമസ്കാരത്തിൽ തശഹുദിരിക്കുന്ന സമയത്തൊക്കെയാണ് പലരും ജുമാക്ക് വേണ്ടി ഹാജറാവുന്നത്. ഒരിക്കലും തന്നെ വിശ്വാസികൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ നമ്മെ ആഹ്വാനം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വിശ്വാസികളെ ജുമാക്ക് വേണ്ടി നിങ്ങളെ വിളിപ്പിക്കപ്പെട്ടാൽ, വെള്ളിയാഴ്ച ദിവസം വിളിക്കപ്പെട്ടാൽ, ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈ, നിങ്ങൾ കച്ചവടങ്ങൾ ഒഴിവാക്കണം അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക്. അത് ഇമാമു മുമ്പർ മൗഇദത്തുൽ ഖതീബി അലൽ മിമ്പർ, ഈ ഖതീബ് മിമ്പറിൽ വെച്ച് നൽകുന്നതായ ആ ഒരു ഉപദേശമാണ്, ആ ഒരു ഉത്ബോധനമാണ്, ഖുതബയാണ് ആ ദിക്ർ കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നു, ഫഫീ ഹാദാ ദലീലുൻ അലാ, ഈ ഹദീസിൽ തെളിവുണ്ട്, അന്നഹു യംബഗീ ലിൽ ഇൻസാനി യൗമൽ ജുമുഅത്തി അൻ യുബക്കിറ, അനിവാര്യമായും ഓരോ മുസ്ലിമും ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നേരത്തെ പുറപ്പെടണം. വഅക്സറുൻ നാസിൽ യൗം, അധികം ആളുകളും ഇന്ന്. വലില്ലാഹിൽ ഹംദ്, അള്ളാഹുവിനാണ് സർവസ്തുതി. ഖദ് മന്നല്ലാഹു അലൈഹിം ബിസ്സിഹ വൽ ഫറാ, അള്ളാഹു ആരോഗ്യം നൽകിയിട്ടുണ്ട്, ഒഴിവു സമയമുണ്ട്. ലാക്കിൻ യുകസ്സിലുഹുമു ശൈത്താൻ, പിശാച്ച് അവരെ മടിയന്മാരാക്കുന്നു. വയുഖദ്ദിലുഹും വയുസബ്ബിതുഹും അനിൽ ഖൈർ, നന്മയിൽ നിന്ന് അവരെ തടയുകയും അശ്രദ്ധമാക്കുകയും ചെയ്യുകയാണ്. ഹച്ച ഇന്നൽ ഇൻസാന ലയദ്ഹബു ഇല സൂഖി ലൈസ ലഹു ശുഗുൽ, മാർക്കറ്റിൽ പോയി അവിടെ പണിയൊന്നുമില്ല. വലാക്കിൻ ലിയഖ്ത്അൽ വഖ്ത്, സമയം കളയാൻ വേണ്ടിയാണത്. ഇല അൻ യഹ്ദുറൽ ഇമാമു ഫയുഹ്റമ മിൻ ഹാദൽ ഖൈർ, ഈ നന്മകളെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇമാമ് കയറുന്നത് വരെയും അവിടെയും ഇവിടെയും ഒക്കെ സംസാരിച്ചിരുന്നു കൊണ്ട് വെറുതെ സമയം കളഞ്ഞ് മാർക്കറ്റിലും മറ്റുമായി അലഞ്ഞു തിരിഞ്ഞുകൊണ്ട് നടന്നിട്ടൊക്കെ ആളുകൾ ഈ ഒരു നന്മകൾ നഷ്ടപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കലും വിശ്വാസി അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പം സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസത്തിൽ സുബഹി കഴിഞ്ഞത് മുതൽ, സൂര്യൻ ഉദിച്ചത് മുതലാണ്, ഹാദി ഹിസ്സാഅ تختلف في طولها وقصرها بحسب اختلاف الايام, ഓരോ ദിവസങ്ങളുടെ വ്യത്യാസത്തിനനുസരിച്ച് സമയത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും, കുറഞ്ഞ സമയം കൂടുതൽ സമയമുണ്ടാവും. ചില ദിവസങ്ങളിൽ പകല് കൂടുതലുണ്ടാവും, രാത്രി കുറവുണ്ടാവും, ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരാം. അതാണ് ഫഫി അയ്യാമി സ്വൈഫി യതൂലു നഹാർ, അതായത് ഉഷ്ണകാലത്ത് ചൂടുകാലത്ത് പകല് ദൈർഘിക്കുകയും അപ്പോൾ സമയം ദീർഘമായിട്ടുണ്ടാവും, എന്നാൽ തണുപ്പ് കാലങ്ങളിൽ പകലുകൾ കുറവായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് സമയം കുറവായിരിക്കും. ഇവിടെ പ്രാധാന്യം എന്താണ്? അൻ തുഖസ്സമ മാ ബൈന തുലൂഇ ശംസി ഇലാ ഹുദൂറിൽ ഇമാമി ഇലാ ഖംസത്തി അഖ്സാം, സൂര്യൻ ഉദിച്ചത് മുതൽ ഇമാമ് മിമ്പറിൽ കയറുന്നത് വരെയും അതിനെ അഞ്ച് സമയങ്ങളാക്കി മാറ്റുക. സൂര്യൻ ഉദിച്ചത് മുതൽ ഇമാമ് മിമ്പറിൽ കയറുന്നത് വരെയും അഞ്ച് ഭാഗങ്ങളാക്കി മാറ്റിയിട്ട് അതിൻ്റെ ആദ്യ സമയത്ത് ആരാണോ വരുന്നത് അയാൾക്കാണ് ഒട്ടകത്തെ അറുത്തതിൻ്റെ പ്രതിഫലം, അറുത്ത് ദാനം ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നത്. അതല്ലാതെ 12:30 ഖുതുബ തുടങ്ങും, ഒരാൾ 12 മണിക്ക് എത്തിയത് അപ്പൊ ആരും വന്നിട്ടില്ല, ഞാനാണ് ഫസ്റ്റ്, അതുകൊണ്ട് അയാൾക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുമോ? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. മറിച്ച് ആദ്യ സമയം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത് മുതൽ തുടങ്ങി ആദ്യ സമയം, അതിൻ്റെ ആ ഒരു മണിക്കൂർ, 1.5 മണിക്കൂർ, 1.5 മണിക്കൂർ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ആ സമയത്തെത്തിയിട്ടുള്ള ആൾക്ക് ഒട്ടകത്തേറുത്താ പ്രതിഫലം. അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ടൈമിൽ വരുന്ന ആൾക്ക് പശുവിനെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലം, മൂന്നാമത്തെ സമയത്ത് വരുന്ന ആൾക്ക് ആടിനെ അറുത്ത പ്രതിഫലം, പിന്നെ കോഴിയെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലം, അഞ്ചാമത്തെ സമയത്ത് അവസാന സമയത്തൊക്കെയാണ് വരുന്നതെങ്കിൽ അത് കോഴിമുട്ട ദാനം ചെയ്ത പ്രതിഫലം. അതുപോലും ലഭിക്കാതെ ഇമാം മിമ്പറിൽ കയറി ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് മാത്രമല്ല, ഖുതുബയും കഴിഞ്ഞ് നമസ്കാരം തുടങ്ങുന്ന സമയത്തൊക്കെ വരുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യാവുന്നതല്ല, ശരിയല്ല അത്. വിശ്വാസികൾക്ക് ഒരുപാട് നന്മകളാണ്, പുണ്യമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാന വ തആല സത്യവിശ്വാസികളോട് കൽപ്പിച്ച ഒരു കാര്യമാണ് അൽ മുസാറഅഫ് ഫിൽ ഖൈറാത്ത്, നന്മകളിൽ അവർ ധൃതിപ്പെടണം, മുന്നേറണം. അങ്ങനെ ചെയ്യുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാന വ തആല പ്രത്യേകം മദഹ ചെയ്തിട്ടുണ്ട്. ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മകളിൽ മുന്നേറുന്നവരാണ്. സഹോദരങ്ങളെ, നമസ്കാരത്തിന് വേണ്ടി നേരത്തെ പുറപ്പെടുക, ജുമാ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടുക എന്നതിന് വലിയ ശ്രേഷ്ഠതയാണ്, സവാബാണ്, അജറാണ്, പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു. കുളിച്ച് വൃത്തിയായി എല്ലാവിധ ആദാബുകളും പാലിച്ചുകൊണ്ട് നേരത്തെ പള്ളിയിലേക്ക് പുറപ്പെടുക എന്നത്, അത് ഓരോ സ്റ്റെപ്പിനും കാലടിക്കും പ്രതിഫലമുണ്ട്. മാത്രമല്ല ഖുതുബ ശ്രവിക്കാൻ വേണ്ടി മലക്കുകൾ അവിടെ ഹാദിറാകുന്നു എന്നാണ്. ഇദാ ഖറജൽ ഇമാമു വസഇദൽ മിമ്പർ ലിയഖ്തുബ്, ഇമാം പുറപ്പെട്ടു മിമ്പറിൽ കയറി ഖുതുബ നിർവഹിക്കാൻ വേണ്ടി, ദഖലത്തിൽ മലായിക്ക, മലക്കുകളും ആ മസ്ജിദിൽ അതാ ഹാദിറാകുന്നു, വതറകത്തു കിതാബതമയ്യതി ബഅദ ദാലിക, അതിനുശേഷം വരുന്ന ആളുകളെ എഴുതുന്നത് അവർ ഒഴിവാക്കിയിട്ട്, ലിയസ്തമിഉ ഇലൽ ഖുതുബത്തി ഇലാ ഖുതുബത്തിൽ ജുമുഅ, ജുമുഅ ഖുതുബ ശ്രവിക്കാൻ വേണ്ടി ആ മലക്കുകൾ ഉണ്ടാകും. വമാ ഫീഹാ മിൻ ദിക്രില്ലാഹി തആല, അല്ലാഹുവിൻ്റെ ദിക്റിൻ്റെ ഏതൊരു മജ്ലിസിലും മലക്കുകളുടെ സാന്നിധ്യമുണ്ടല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, അതിനുശേഷം വരുന്ന ആളുകൾക്ക് ഈ ശ്രേഷ്ഠത നഷ്ടപ്പെടുകയാണ്, ജുമുഅയുടെ പ്രതിഫലം അവർക്ക് ലഭിക്കുകയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ജുമുഅക്ക് നേരത്തെ പുറപ്പെടണം. ഇബ്നു റജബുൽ ഹംബലി റഹ്മഹുള്ള പറയുന്നുണ്ട്, മനിഖ്തസല യൗമൽ ജുമുഅ സുമ്മ റാഹ, ഈ പറഞ്ഞ ജുമാ ദിവസത്തിൽ കുളിച്ചു പിന്നെ പുറപ്പെടുന്നു, യദുല്ലു അലാ അന്നൽ ഗുസ്ലൽ മുസ്തഹബ്ബ് ലിൽ ജുമുഅ അവ്വലുഹു തുലുഉൽ ഫജ്ർ, ആ ഫജ്ർ ഉദിച്ചതിന് ശേഷം ആ സമയം തുടങ്ങി അവിടെ നിന്ന് കുളിച്ചിട്ട് വേഗം പുറപ്പെടുക, ജുമാക്ക് വേണ്ടി പുറപ്പെടുന്ന ആ ഒരു സമയമാണ്. സഹോദരങ്ങളെ, നേരത്തെ പുറപ്പെടുന്നതിൻ്റെ പ്രാധാന്യം, അത് തുലുഅ ശംസാണ്, സൂര്യൻ, സൺറൈസ്, സൂര്യൻ ഉദിക്കുന്നത് മുതലാണ് ആ സമയം തുടങ്ങുന്നത്. ഇമാമ് വരുന്നത് വരെയും 5 സമയങ്ങൾ, അതിനഞ്ചായി ഭാഗിച്ചുകൊണ്ട് അതിനിടക്ക് നേരത്തെ തന്നെ എത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്. ഈ ഹദീസ് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക, അതുകൊണ്ട് അമൽ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ പുണ്യങ്ങളിലും മുന്നേറാൻ നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
0: മാഷാഅല്ലാ, ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ, ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ജുമാക്ക് നേരത്തെ പുറപ്പെടലിൻ്റെ അനിവാര്യത വിശദീകരിച്ചുകൊണ്ട് ഹദീസ് വിശദീകരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: أعوذ بالله من الشيطان الرجيم.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പ്രാർത്ഥനാ പഠനം. പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ ഇഹലോകത്തെയും പരലോകത്തെയും നന്മകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഭാഗമാണ് നാം കേൾക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ദുനിയാവിലെയും ആഖിറത്തിലെയും നന്മകൾ ജീവിതത്തിലേക്ക് വാരി കൂട്ടാനുള്ള പ്രവാചകൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുടെ ആദ്യത്തെ കുറച്ച് ഭാഗമാണ് നമ്മൾ പഠിക്കുകയുണ്ടായത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം. അല്ലാഹു വഅഊദു ഇടകൻ വഅഊദു ബിക മിനശ്ശരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം. ഇത്രയും ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായത്. ഇനി അതിൻ്റെ ബാക്കി അടുത്ത ഒരു ഭാഗം നമുക്ക് പഠിക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരി മാ സഅലക അബ്ദുക വനബിയുക വഅഊദു ബിക മിൻ ശരി മാ ആദ ബിഹി അബ്ദുക വനബിയുക. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത്. പ്രാർത്ഥനയുടെ ഈ ഒരു ഭാഗത്തിൻ്റെ അർത്ഥം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, മിൻ ഖൈരി മാ സഅലക അബ്ദുക വനബിയുക, നിന്റെ ദാസനും ദൂതനുമായ പ്രവാചകനുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച നന്മകൾ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. വഅഊദു ബിക മിൻ ശരി മാ ആദ ബിഹി അബ്ദുക വനബിയുക, നിന്റെ ദാസനും നിന്റെ നബിയുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നിൽ അഭയം തേടിയ തിന്മകളിൽ നിന്ന് ഞാനും നിന്നോട് അഭയം തേടുന്നു റബ്ബേ എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരി മാ സഅലക അബ്ദുക വനബിയുക വഅഊദു ബിക മിൻ ശരി മാ ആദ ബിഹി അബ്ദുക വനബിയുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരി മിൻ ഖൈരി മാ സഅലക മിൻ ഖൈരി മാ സഅലക മിൻ ഖൈരി മാ സഅലക അബ്ദുക വനബിയുക മിൻ ഖൈരി മാ സഅലക അബ്ദുക വനബിയുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരി മാ സഅലക അബ്ദുക വനബിയുക വഅഊദു ബിക മിൻ ശരി മാ ആദ ബിഹി വഅഊദു ബിക വഅഊദു ബിക മിൻ ശരി മാ വഅഊദു ബിക മിൻ ശരി മാ ആദ ബിഹി ആദ ബിഹി അബ്ദുക വനബിയുക ആദ ബിഹി അബ്ദുക വനബിയുക വഅഊദു ബിക മിൻ ശരി മാ ആദ ബിഹി അബ്ദുക വനബിയുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരി മാ സഅലക അബ്ദുക വബിനബിയുക വഅഊദു ബിക മിൻ ശരി മാ ആദ ബിഹി അബ്ദുക വനബിയുക. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കാനുള്ളത്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതും ഇപ്പോൾ നമ്മൾ ചൊല്ലി പഠിച്ചതും എല്ലാം ഒന്ന് മൊത്തത്തിൽ ഒന്ന് ചൊല്ലി നോക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം വഅഊദു ബിക മിനശ്ശരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരി മാ സഅലക അബ്ദുക വനബിയുക വഅഊദു ബിക മിൻ ശരി മാ ആദ ബിഹി അബ്ദുക വനബിയുക. ഇത്രയുമാണ് നമ്മൾ രണ്ട് ക്ലാസ്സുകളിലായി പഠിച്ചത്. ഈ പ്രാർത്ഥന പ്രാവർത്തികമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നന്മകൾ വാരി കൂട്ടാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോൾ നമുക്കൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ചുകൊണ്ട് അഥവാ അല്ലാഹുവിനിഷ്ടമില്ലാത്ത ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്ന് അല്ലാഹു ഹലാലാക്കിയ മാർഗത്തിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒരു ജീവിതം, അതാണ് ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ ഹൃദയത്തിലെ തഖ്‌വ, ഇതാണ് നമ്മിൽ നിന്ന് അല്ലാഹു ആവശ്യപ്പെടുന്നത്. ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും ഏത് സാഹചര്യങ്ങളിലും ഏത് സ്ഥലത്തു വച്ചും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, ഇത് പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലെ അല്ലാഹു നമ്മോട് പറയുന്ന ഒന്നാണ്. സൂറത്തു ആലു ഇമ്രാനിൽ അല്ലാഹു നമ്മോട് പറയുന്നത്, യാ യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം സൂക്ഷിക്കുവീൻ എന്നാണ്. അല്ലാഹുവിനെ സൂക്ഷിക്കുവീൻ എന്നല്ല, സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണം, അഥവാ അവൻ്റെ കൽപ്പനകൾ അനുഷ്ഠിക്കുകയും അവൻ്റെ നിരോധങ്ങൾ വർജിക്കുകയും ചെയ്യുന്നത് മുഖേനയാണ് അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടത്. ഇവിടെ അല്ലാഹുവിന് മുറപ്രകാരം സൂക്ഷിക്കേണ്ട പ്രകാരം സൂക്ഷിക്കുക എന്ന് പറഞ്ഞതിനൊരു വിശദീകരണം ഇബ്നു മസ്ഊദ് റളിയല്ലാഹുഅൻഹു പറഞ്ഞതായി ചില പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്, അല്ലാഹുവിനോട് അനുസരണക്കേട് കാണിക്കാതെ അവന് വഴിപ്പെടുക, അവനെ മറന്നു പോകാതെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുക, അവനോട് നന്ദികേട് കാണിക്കാതെ നന്ദി കാണിക്കുക. എന്നാൽ അല്ലാഹുവിനോടുള്ള കടപ്പാടുകളും മര്യാദകളുമെല്ലാം മുറപ്രകാരം കണക്ക് തീർത്ത് പൂർത്തീകരിക്കുക ഒരിക്കലും മനുഷ്യന് സാധ്യമല്ല. അവ നിറവേറ്റുന്നതിൽ എല്ലാവർക്കും ഒരേ നിലവാരം പുലർത്താനും കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഫത്തഖുല്ലാഹ മസ്തത്വഴത്തും, നിങ്ങൾക്ക് കഴിയുന്നത്ര നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരു വ്യക്തിയുടെ കഴിവിനപ്പുറം അല്ലാഹു അയാളോട് കൽപ്പിക്കുകയില്ല എന്നൊക്കെ വേറെ ചില ആയത്തുകളിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല വേറെ സ്ഥലങ്ങളിലും പറയുന്നുണ്ട്, യാ യുഹല്ലദീന ആമനു തഖുല്ലാ, ഓ വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. സൂറത്തുൽ അഹ്സാബിൻ്റെ 70-ാമത്തെ ആയത്തിൽ കാണാം, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആരാണോ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത് അവന് അല്ലാഹു പോംവഴികൾ ഉണ്ടാക്കിക്കൊടുക്കും. ജീവിതത്തിൽ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വരുമ്പോൾ അല്ലാഹു അവന് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഒരുക്കിക്കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസുലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത രൂപത്തിൽ അല്ലാഹു അവന് റിസ്ഖ് നൽകുകയും ചെയ്യും. ഇങ്ങനെ ധാരാളം ആയത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് പഠിപ്പിച്ചു തന്നൊരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖ വൽഅഫാഫ വൽഗിന. ഇതിൽ കണ്ടോ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്ക, അല്ലാഹു ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞ നാല് കാര്യങ്ങളാണ്. അതിലൊന്നെന്താണ്? അത്തുഖ, തഖ്‌വ. അപ്പൊ ഇത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖ വൽഅഫാഫ വൽഗിന. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഓർമ്മപ്പെടുത്തിയിട്ട് നിസ്കാരത്തിൻ്റെ കാര്യം, നോമ്പിൻ്റെ കാര്യം, സക്കാത്തിൻ്റെ കാര്യമൊക്കെ അവരോട് ഉണർത്തുന്നുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിനെ സൂക്ഷിക്കുവാൻ, സ്ത്രീകളെ സൂക്ഷിക്കുവാൻ സ്വഹാബത്തിനോട് പറയുന്നുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്കത് കാണാം. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിച്ചു, മൻ അക്രമുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഔദാര്യവാൻ ആരാണ്? പ്രവാചകൻ പറഞ്ഞു, അത്ഖാഹും, അവരിൽ ഏറ്റവും തഖ്വയുള്ളവനാണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും, അല്ലാഹുവിൻ്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും മാന്യൻ, നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവനാണ്. അതുകൊണ്ട് തന്നെ ഈ തഖ്വ ഹറാമുകൾ സംസാരത്തിലോ ഇടപാടിലോ പ്രവർത്തനങ്ങളിലോ കടന്നു വരാതെ അതിനെ പരമാവധി സൂക്ഷിക്കുക. അല്ലാഹു അനുവദിച്ച ഹലാലായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ആ രൂപത്തിലെ ഇടപാടുകളിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നുള്ളത് ഇസ്ലാം നമ്മോട് ശക്തമായി കൽപ്പിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് ആ തഖ്വ നമ്മൾ ജീവിതത്തിൽ പാലിക്കുക. അല്ലാഹു അതിന് നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോളാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്.
3: أعوذ بالله من الشيطان الرجيم.

0: അത് വാക്കുകളുടെ തിരക്കല്ല, ഹൃദയത്തിലേക്ക് പതിയുന്ന വെളിച്ചമാണ്. അത് പഠിപ്പിക്കപ്പെടുന്ന ഒന്നല്ല, ജീവിക്കപ്പെടുന്ന ഒന്നാണ്. ഇന്നത്തെ ലോകത്ത് വിവരങ്ങൾ ധാരാളമുണ്ട്, പക്ഷേ ഹിദായത്തിന്റെ ദിശ കുറവാണ്. സത്യസരണിയുടെ മാർഗം.
1: ഏറെ പ്രിയങ്കരരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഇജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് പണ്ഡിതന്മാരുമായി സംസാരിച്ച് പ്രമാണബദ്ധമായി പരിഹാരം കാണാനുള്ള ഒരു സംവിധാനമാണ് പീസ് റേഡിയോ ഒരുക്കിയിട്ടുള്ള അൽ ഇജാബ. ഇന്നത്തെ ഓൺലൈൻ ലൈവ് പ്രോഗ്രാമിൽ നമ്മോടൊപ്പം പ്രമാണബദ്ധമായി ശ്രോതാക്കൾക്ക് മറുപടി നൽകാൻ വേണ്ടി സൗദി അറേബ്യയിലെ തബൂക്കിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നത് ബഹുമാന്യനായ ഫൈസൽ മദീനിയാണ്. അദ്ദേഹത്തെയും ശ്രോതാക്കളെയും ഒരിക്കൽ കൂടി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രോഗ്രാം ആരംഭിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ശ്രോതാക്കളുടെ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി ടെക്സ്റ്റായോ വോയിസായോ നിങ്ങളുടെ സംശയങ്ങൾ അറിയിക്കാവുന്നതാണ്. നമുക്ക് ഫീഡ്ബാക്ക് വഴി വന്ന ചോദ്യങ്ങളിൽ നിന്ന് ആരംഭിക്കാം. എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയുടെ സംശയം. ഉമ്മയുടെ കുടുംബത്തിലൊരാൾ മരിച്ചു. അവർ യാഥാസ്ഥിതിക വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. വീട്ടിലെ 3-ന്റെ അന്ന് പോവാത്തത് കൊണ്ട് അതിൻ്റെ തലേ ദിവസം മരിച്ച വീട്ടിലേക്ക് കൊടുക്കാൻ എന്തെങ്കിലും പഞ്ചസാര, ചായപ്പൊടി, ബേക്കറി പോലെയുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിൽ വല്ല തെറ്റുമുണ്ടോ എന്നാണ്.
2: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, റബ്ബി ശർഹലി സദ്രി വയസ്സർലി അംരി വഹലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. മരണപ്പെട്ടുപോയ വീട്ടിലേക്ക്, ഒരാൾ മരണപ്പെട്ടുപോയ ആ മരണ വീട്ടിലേക്ക് അവരുടെ 3-ന്റെ അന്ന് ചില ചടങ്ങുകൾ, ഇസ്ലാമിക വിരുദ്ധമായ ചില ചടങ്ങുകൾ നടക്കുന്നത് കൊണ്ട് തന്നെ ആ ചടങ്ങിൽ പങ്കെടുക്കാത്തത് കൊണ്ട് അതിൻ്റെ മുന്നോടിയായി എന്തെങ്കിലുമൊക്കെ ഭക്ഷണ സാധനങ്ങൾ, ഇപ്പോൾ പഞ്ചസാരയോ അരിയോ അങ്ങനെയുള്ള സാധനങ്ങൾ ആ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നാണ് ശ്രോതാവിൻ്റെ ചോദ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അതിൽ പങ്കെടുക്കാൻ കഴിയാത്തത് കൊണ്ട് എന്ന് പറയുമ്പോൾ ആ അന്ന് പോകാൻ പറ്റാത്തത് കൊണ്ട് ആ ഒരു സംരംഭത്തിന് സഹായകമാകുന്ന രൂപത്തിലുള്ള സഹായമാണ് എങ്കിൽ അതൊരിക്കലും പാടില്ല. ബിദഅത്തായ, ഇസ്ലാമിൽ ഒരിക്കലും അംഗീകരിക്കാത്ത, അനുവാദമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോൾ ആ കാര്യത്തിന് ഏതെങ്കിലും നിലക്ക് ഒരു സപ്പോർട്ടാകുന്ന രൂപത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ ഒരു മയ്യത്തിൻ്റെ വീട്ടുകാരെ സഹായിക്കുക, അവർക്ക് സാമ്പത്തികമായ പ്രയാസം ഉണ്ടെങ്കിൽ സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക, ഇതൊക്കെ അനുവദിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അത് ചെയ്യാം, ചെയ്യുന്നത് കൊണ്ട് വിലക്കൊന്നുമില്ല. പക്ഷേ അത് ഈയൊരു അവരുടെ 3-ന്റെ നടക്കുന്ന ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ട് സഹായകമാകുന്ന രൂപത്തിലാകുമെങ്കിൽ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും സൂക്ഷ്മതയുടെ ഭാഗമായി ഒന്നുകിൽ ആ മരണപ്പെട്ട ദിവസം തന്നെ അത് എത്തിച്ചു കൊടുക്കുകയോ, അതല്ലെങ്കിൽ ഈ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം അവർക്ക് എത്തിച്ചു കൊടുക്കുകയോ ചെയ്യുന്ന ഒരു രീതി സ്വീകരിക്കുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. കാരണം തെറ്റിന് സഹായകമാകുന്ന ഒരു ഒരു സമീപനം ഒരു വിശ്വാസിയില്ലെന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇസ്ലാമിക വിരുദ്ധമായ വിദഗ്ധ പോലെയുള്ള അനാചാരങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇത്തരം പരിപാടികളോട് ഏതെങ്കിലും ഒരു നിലക്ക് ഞാനതിൻ്റെ ഭാഗമാക്കുക എന്നത് ഒരു വിശ്വാസിക്ക് ഒരിക്കലും അനുവദിക്കപ്പെട്ട കാര്യമല്ല. അതുകൊണ്ട് അത്തരമൊരു തെറ്റിദ്ധാരണക്കുള്ള സാഹചര്യം ഒഴിവാക്കാൻ അതിൻ്റെ മുന്നോടിയായിട്ട് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ തലേ ദിവസമൊക്കെ കൊടുക്കുന്നതിനേക്കാളും നല്ലത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ അവിടെ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു തആല ആണ്.
1: ദീർഘദൂര യാത്രക്കിടയിൽ ഒരു സഹോദരൻ പള്ളിയിൽ പ്രവേശിച്ചു. അവിടെ ആദ്യത്തെ അവൽ വക്തിലെ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് യാത്രക്കാരൻ്റെ ഇളവായ ഖസർ അദ്ദേഹത്തിന് ഈ ജമാഅത്തോടു കൂടി ചേർന്ന് ഉപയോഗപ്പെടുത്താമോ, ഇതിനനുവദനീയമാണോ എന്നാണ് ചോദ്യം.
2: സാധാരണഗതിയിൽ യാത്രക്കാർക്ക് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളൊരു ഇളവാണ് നാല് റക്കായത്തുള്ള നമസ്കാരത്തെ രണ്ട് റക്കായത്ത് ഖസറാക്കി നമസ്കരിക്കാമെന്നത്. എന്നാൽ അദ്ദേഹം ഒരു പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ മുഖ്യമായിട്ടുള്ള ആ നാട്ടിൽ താമസിക്കുന്ന ആ പള്ളിയിലെ റാത്തിബായിട്ടുള്ള ഇമാമ്, ആ ഇമാമ് നടത്തുന്ന അല്ലെങ്കിൽ നാട്ടുകാരനായ ഒരാൾ ജമാഅത്ത് പൂർണ്ണമായി നമസ്കരിക്കുന്ന രൂപത്തിലുള്ളൊരു ജമാഅത്ത് നടക്കുകയാണെങ്കിൽ, അത്തരമൊരു ജമാഅത്തിലാണ് യാത്രക്കാരെ പങ്കെടുക്കുന്നത് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ആ നമസ്കാരത്തെ പൂർണ്ണമായി നമസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം ആ നാല് റക്കായത്ത് അയാൾ നമസ്കരിക്കേണ്ടതുണ്ട്. അയാളെ സംബന്ധിച്ചിടത്തോളം രണ്ട് റക്കായത്ത് നമസ്കരിച്ചിട്ട് രണ്ട് റക്കായത്ത് മാറി നിൽക്കുക എന്നത് പാടില്ലാത്ത കാര്യമാണ്. ഇനി വൈകി രണ്ട് റക്കായത്ത് കഴിഞ്ഞിട്ടാണ് എങ്കിലും ആ ഇമാമിനെ തുടരുന്നതെങ്കിലും അയാൾ അത് പൂർണ്ണമായി നമസ്കരിക്കേണ്ടതുണ്ട് എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. എന്നാൽ അതിനുശേഷമുള്ള ജംആക്കിക്കൊണ്ട് നമസ്കരിക്കുന്ന മറ്റേ നമസ്കാരം, അതായത് ഇപ്പോൾ ദുഹറിൻ്റെ സമയത്താണ് അങ്ങനെ സംഭവിച്ചത് എങ്കിൽ ആ ദുഹറിൻ്റെ സമയത്തുള്ള നാല് ഇമാമിൻ്റെ കൂടെ, അവിടുത്തെ റാത്തിബായിട്ടുള്ള ഇമാമിൻ്റെ കൂടെയാണ് നമസ്കരിക്കുന്നതെങ്കിൽ ആ നാല് റക്കായത്ത് നമസ്കരിക്കുകയും അതിന് ശേഷമുള്ള ജംഅ് ചെയ്തുകൊണ്ട് നമസ്കരിക്കുന്ന ഖസറാക്കിയിട്ടുള്ള ആ രണ്ട് റക്കായത്ത്, അസറിൻ്റെ രണ്ട് റക്കായത്ത് അല്ലെങ്കിൽ രണ്ട് മാത്രമായിട്ട് നമസ്കരിക്കാവുന്നതാണ്. എന്നാൽ മുഖ്യമായ ഇമാമിൻ്റെ കൂടെ ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ, ജമാഅത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ അദ്ദേഹം പൂർണ്ണമായും ആ നമസ്കാരം നിർവഹിക്കേണ്ടതുണ്ട് എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു തആല അഅലം.
1: ഒരു കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
3: വാലൈക്കും
1: അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഫർള് നോമ്പ് കടമുണ്ടായിരിക്കെ നോറ്റ് വീട്ടാൻ ഉണ്ടായിരിക്കെ സുന്നത്ത് നോമ്പ് നോറ്റ് വീട്ടാമോ എന്നാണ് സഹോദരിയുടെ ചോദ്യം.
2: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണഗതിയിലുള്ള ഫർള് നോമ്പുകൾക്ക് നമുക്ക് സാധാരണ ഒരു വർഷത്തെ സമയം അതിന് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണ്ടാകുമ്പോൾ ചില തിരക്ക് കാരണം ഷഅബാൻ മാസത്തിലാണ് റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് നോക്കാറുള്ളത്, നോറ്റ് വീട്ടാറുള്ളത് എന്ന് കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ ഒരുപാട് സുന്നത്ത് നോമ്പുകൾ വരും. സ്വാഭാവികമായും ആയിഷ റളിയല്ലാഹു അൻഹ അത്തരം സുന്നത്ത് നോമ്പുകൾ നോൽക്കാറുണ്ട്, നോൽക്കാറില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഒരാൾക്ക് നിർബന്ധമായ നോമ്പ് ഉണ്ട് എന്നതുകൊണ്ട് അയാൾക്ക് വേറെ സുന്നത്ത് നോമ്പുകളൊന്നും നോൽക്കാൻ പാടില്ല എന്നതിന് പ്രാമാണികമായിട്ട് തെളിവുകളൊന്നുമില്ല. പക്ഷേ നിർബന്ധമായ നോമ്പുകൾ ഒരു കടമാണ്, അത് എത്രയും പെട്ടെന്ന് നോറ്റ് വീട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അതൊരിക്കലും ഡിലേ വരുത്താതിരിക്കുക, പരമാവധി വേഗം അത് നോറ്റ് വീട്ടാൻ വേണ്ടി പരിശ്രമിക്കുക. എന്നാൽ അതിനിടയിൽ മറ്റുള്ള സുന്നത്ത് നോമ്പുകൾ, ആറ് നോമ്പ് നോൽക്കാൻ പാടില്ല. കാരണം ആറ് നോമ്പ് നോൽക്കുന്ന സമയത്ത് അതിലൊരു നിബന്ധനയായിട്ട് ഹദീസിൽ തന്നെ കാണുന്നത് മൻ സ്വാമ റമദാൻ സുമ്മ അത്ബഅഹ സിത്തമിൻ ശവ്വാല, അത് ആറ് നോമ്പ് റമദാനിലെ നോമ്പ് നോറ്റതിന് ശേഷമാണ് ആറ് നോമ്പ് നോൽക്കേണ്ടത് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ആറ് നോമ്പ് നോൽക്കുക എന്നുള്ളത് ഫർള് നോമ്പ് കഴിഞ്ഞതിന് ശേഷമേ പാടുള്ളൂ എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ മറ്റ് സുന്നത്തുകൾ ഈ പിന്നെ നോമ്പ് നോൽക്കാനുണ്ടെങ്കിലും അവർക്ക് നോറ്റ് വീട്ടാവുന്നതാണ് എന്നതാണ് പ്രമാണങ്ങളിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു തആല അഅലം.
1: ഉത്തരം വ്യക്തമായല്ലോ. ശ്രോതാക്കളുടെ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840 നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. ഫീഡ്ബാക്ക് വഴി വന്ന മറ്റൊരു ചോദ്യം, ദിക്റുകൾ എണ്ണം പിടിക്കേണ്ടത് കൈവിരകൾ കൊണ്ടാണല്ലോ, എന്നാൽ ധാരാളം ഉള്ള ദിക്റുകൾ കൈവിരൽ കൊണ്ട് എണ്ണം പിടിക്കുമ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ തസ്ബീഹമാലയോ അതുപോലെയുള്ള മറ്റെന്തെങ്കിലും എണ്ണം പിടിക്കാവുന്ന ഉപകരണങ്ങളോ ഉപയോഗിക്കുന്നതിലുള്ള അപാകതയുമുണ്ടോ എന്നാണ്.
2: വിരലുകളാണ് തസ്ബീഹ് ചൊല്ലാൻ വേണ്ടി ഒരു വിശ്വാസി ഉപയോഗിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളൊക്കെ ആ ഒരു രീതിയാണ് സാധാരണ ദിക്റുകൾ ചൊല്ലാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു വന്നിട്ടുള്ളത്. അവർ ആ രൂപത്തിൽ ദിക്റുകൾ ചൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ വിരലുകൾ ഉപയോഗിച്ചാണ് ചൊല്ലിയിട്ടുള്ളത്. മാത്രമല്ല, നമ്മൾ വിരലുകൾ ഉപയോഗിച്ച് ദിക്റ് ചൊല്ലുമ്പോൾ ഈ വിരലുകൾ നാളെ പടച്ചറബിന് വേണ്ടിയിട്ട് നമ്മുടെ ദിക്റുകൾക്ക് സാക്ഷി പറയുമെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമുക്ക് വിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അത് എങ്ങനെ വിരൽ വേണ്ടാണെങ്കിലും നമുക്ക് തെറ്റിപ്പോകും എന്നൊരു സാഹചര്യത്തിൽ ഇത്തരം തസ്ബീഹ് മാലകൾ പോലുള്ള വസ്തുക്കൾ എണ്ണം പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കൽ അനുവദനീയമാണ് എന്നതാണ് പണ്ഡിതന്മാർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. വല്ലാഹു താല ആണ്.
1: ഹലോ,
3: ഹലോ,
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
3: പിന്നെ നമസ്കാരം. നാല് റകഅത്ത് നമസ്കരിക്കുമ്പോഴേ അപ്പം രണ്ട് റകഅത്ത് നമസ്കരിക്കും. അപ്പൊ രണ്ടിനും പ്രഭാത പ്രാർത്ഥന ചെല്ലണോ എന്നല്ല,
1: ക്ലിയർ ആയില്ല. ലുഹ നമസ്കാരമാണോ ഉദ്ദേശിക്കുന്നത്?
3: ആ, ലുഹ നമസ്കാരം.
1: ആ,
3: അപ്പൊ നാല് റകഅത്ത്
2: നമസ്കരിക്കാണെങ്കിൽ
3: രണ്ട് റകഅത്ത് കഴിഞ്ഞിട്ട് പിന്നെ പ്രഭാത പ്രാർത്ഥന ചെല്ലണോ എന്ന്.
2: നമ്മളിപ്പോ സുന്നത്ത് നമസ്കാരങ്ങളാണെങ്കിലും ഫർള് നമസ്കാരങ്ങളാണെങ്കിലും ആ നമസ്കാരത്തിന്റെ മുന്നോടിയായി പ്രാരംഭ പ്രാർത്ഥന പ്രാർത്ഥിക്കുക എന്നുള്ളത് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. ഇപ്പൊ നമ്മൾ തറാവീ നമസ്കാരങ്ങളൊക്കെ നമസ്കരിക്കുമ്പോൾ നാല് റക്കായത്തോ എട്ട് റക്കായത്തോ പതിനൊന്ന് റക്കായത്തോ ഒക്കെ നമ്മൾ നമസ്കരിക്കും. അപ്പൊ അതിനിടയിൽ ഓരോ ഇരണ്ട് റക്കായത്തും തുടങ്ങുമ്പോൾ ആദ്യം പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുക എന്നത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. അത് ഒഴിവാക്കി എന്നുള്ളത് കൊണ്ട് നമസ്കാരത്തെ ബാധിക്കുകയില്ല, കാരണം അത് സുന്നത്താണ്. എന്നാൽ ഏറ്റവും അഫ്ളലായ രൂപം ഇപ്പൊ നാല് റക്കായത്താണെങ്കിലും ആറ് റക്കായത്താണെങ്കിലും ഈ രണ്ട് ഇരണ്ടായി നമസ്കരിക്കുമ്പോൾ ഓരോ നമസ്കാരത്തിന്റെ തുടക്കത്തിലും പ്രാരംഭ പ്രാർത്ഥന ദുആഉൽ ഇസ്തിഫ്താഹ് ചൊല്ലുക എന്നതാണ് സുന്നത്തായിട്ടുള്ള ഏറ്റവും പൂർണ്ണമായ രൂപം. അപ്പൊ കഴിയുമെങ്കിൽ അത് ചൊല്ലുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി ഒരാൾക്ക് അത് ചൊല്ലിയിട്ടില്ല എന്ന് വിചാരിച്ച് നമസ്കാരത്തെ അത് ബാധിക്കുകയില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. വല്ലാഹു തആല.
1: ഉത്തരം വ്യക്തമായല്ലോ? രാത്രി വിത്ര നിസ്കാരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചുള്ള ഹദീസുകൾ കേൾക്കാനിടയായി. രാത്രി ഒരു റക്കാത്ത് വിസ്തൃ നിസ്കരിക്കാറുണ്ട്, പക്ഷേ നിസ്കാരം ഒന്നിൽ അവസാനിപ്പിക്കുക എന്നതാണല്ലോ സുന്നത്ത്. രാവിലെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണമെങ്കിൽ രാത്രി നിസ്കരിച്ച വിത്ര നിസ്കാരത്തെ ഇരട്ടിയാക്കിയതിനു ശേഷം പിന്നീട് രണ്ട് റക്കാത്ത് നിസ്കരിച്ച് ഒറ്റയാക്കി നിസ്കരിക്കേണ്ടതുണ്ടോ? അങ്ങനെയാണ് ഞാൻ ഒരു അധ്യാപകനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അവസാനം ഒറ്റയിൽ അവസാനിപ്പിക്കണമെങ്കിൽ രാത്രിയിൽ വിത്ര നിസ്കരിച്ച് കിടന്ന ശേഷം തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ വീണ്ടും ഒറ്റയിൽ ആക്കേണ്ടതില്ലേ? ഇതിനെക്കുറിച്ച് ഒരു വിശദീകരണം നൽകാമോ എന്നാണ്.
2: ഇവിടെ ചോദ്യകർത്താവിന് ചില അവ്യക്തതകളുണ്ട്. ഒന്ന്, ഈ വിത്തർ തഹജ്ജുദ് ഇതൊക്കെ വേറെ വേറെ നമസ്കാരമാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാത്രി നമസ്കാരം എന്ന് പറയുന്ന ഒരു ഒറ്റ നമസ്കാരമാണ്. ഈ നമസ്കാരം ഇഷാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഫജ്ർ വെളിപ്പെടുന്നതിന് മുമ്പ് അതിൻ്റെ ഇടയിൽ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് നമസ്കരിക്കാവുന്ന നമസ്കാരമാണ് രാത്രി നമസ്കാരം എന്ന് പറയുന്നത്. ഈ നമസ്കാരം നമ്മൾ റമദാനിലാവുമ്പോൾ അതിന് തറാവീഹ് ഇടയ്ക്ക് രണ്ടരക്കായത്തെടുത്ത് നാലരക്കായത്ത് നമസ്കരിച്ച് റെസ്റ്റ് എടുത്ത് വിശ്രമം എടുത്ത് നമസ്കരിക്കുമ്പോൾ തറാവീഹ് എന്ന് പറയും. രാത്രി നമസ്കരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഖിയാമുൽ ലൈൽ അല്ലെങ്കിൽ ഖിയാമു റമദാൻ എന്ന് പറയും റമദാനിലാവുമ്പോൾ. അതുപോലെ തന്നെ ഒറ്റയിൽ അവസാനിക്കുന്നത് കൊണ്ട് വിത്ർ എന്ന് പറയും. അതിൽ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുന്നതായിട്ട് തഹജ്ജുദ് എന്ന് പറയും. ഈ നമസ്കാരം നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമസ്കരിക്കാം. ഒന്നിച്ച് പിന്നെ ഒരു പതിനൊന്ന് റക്കായത്ത് നമസ്കരിക്കാം, അതല്ലെങ്കിൽ കുറച്ച് നമസ്കാരം രാത്രി കിടക്കുന്നതിന് മുമ്പ് നമസ്കരിച്ചിട്ട് ബാക്കി തഹജ്ജുദായിട്ട് എഴുന്നേറ്റിട്ടൊക്കെ നമസ്കരിക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരാൾ രാത്രി കിടക്കുമ്പോൾ കുറച്ച് നമസ്കാരം നമസ്കരിച്ചിട്ട് കിടന്നുറങ്ങി പിന്നെ തഹജ്ജുദ് നിസ്കരിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് നമസ്കരിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി ആൾ കിടക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ആൾ കിടക്കുന്നതെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വിത്ർ ഒറ്റയിൽ അവസാനിപ്പിക്കാൻ പാടില്ല. ഒരു നാലര കാലത്ത് നമസ്കരിക്കുക എന്നിട്ട് ഉറങ്ങിയിട്ട് പിന്നെ എഴുന്നേറ്റിട്ട് ഒരു മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ ഇങ്ങനെ രൂപത്തിൽ ഒറ്റയിൽ അവസാനിക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക, അവസാനം തഹജ്ജുദ് നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഒറ്റയിൽ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അയാൾ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ ആ നമസ്കാരം അവിടെ അവസാനിച്ചു, പിന്നെ അയാൾ എഴുന്നേറ്റ് സുബഹിന്റെ മുമ്പ് നമസ്കരിക്കുമ്പോൾ അത് മുത്തലക്കായ സുന്നത്തായിട്ട് എത്ര രണ്ടരക്കാലത്ത് വീതം എത്ര വേണമെങ്കിലും അയാൾക്ക് നമസ്കരിക്കാം. കാരണം രണ്ട് പിന്നെ വിത്തറുകൾ ഒരു രാത്രിയിൽ പാടില്ല. ലാ വിത്റാനി ഫി ലൈല, നബിസ്വല്ലാ അലിസ്ലമിന്റെ ഹദീസിൽ കാണാൻ രണ്ട് വിത്തറുകൾ ഒരു രാത്രിയിൽ പാടില്ല എന്ന് നബിസ്വല്ലാ അലിസ്ലമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം തഹജ്ജുദ് നമസ്കരിക്കണം എന്ന ഉദ്ദേശത്തിലാണ് കിടക്കുന്നത് എങ്കിൽ, രാത്രി കുറച്ച് നമസ്കാരം നിസ്കരിച്ചിട്ടാണ് അയാൾ കിടക്കുന്നതെങ്കിൽ, അയാൾ അത് ഒറ്റയിൽ അവസാനിപ്പിക്കാതെ ഇരട്ടയിൽ അവസാനിപ്പിച്ചുകൊണ്ട് കിടക്കുക, പിന്നീട് ലാസ്റ്റിത്തെ നമസ്കാരം അതായത് സുബഹിന്റെ മുമ്പ് അയാൾ എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ അവിടെ ഒറ്റയിൽ അവസാനിപ്പിക്കുന്ന രൂപത്തിലാണ് നമസ്കരിക്കേണ്ടത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. വല്ലാഹു തആല ആലം.
1: ഹലോ,
3: ഹലോ, അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
3: എന്റെ ചോദ്യം, നമ്മള് തക്ബീറ് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഖുർആൻ ഓതുമ്പോ കണ്ണടച്ച് കണ്ട് ഓതാൻ പാടുണ്ടോ?
2: ഖുർആനെ നമ്മൾ നമസ്കാരത്തിൽ കൈ കെട്ടി കഴിഞ്ഞാൽ, നമസ്കാരത്തിൽ കണ്ണ് തുറന്നു പിടിച്ചുകൊണ്ടാണ് നമസ്കാരം നിർവഹിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ ചർച്ചകൾ ധാരാളം ചെയ്തിട്ടുണ്ട്. കണ്ണടച്ചുകൊണ്ട് ഇബാദത്ത് നിർവഹിക്കുക എന്നുള്ളത് ജൂതന്മാരുടെ സ്വഭാവമാണ് എന്ന് ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ശൈലി ഒരാൾ സ്വീകരിക്കാതിരിക്കുക. നമസ്കാരം എപ്പോഴും കണ്ണ് തുറന്നു പിടിച്ചുകൊണ്ട് സുജൂദിന്റെ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഖിബ്ലയുടെ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ടാണ് നമസ്കാരത്തിൽ ഖുർആൻ ഓതുന്ന സന്ദർഭത്തിലും മറ്റു ദിക്റുകൾ ചൊല്ലുന്ന സന്ദർഭത്തിലൊക്കെ ഒരു വിശ്വാസി നമസ്കരിക്കേണ്ടത്. അതുകൊണ്ട് കണ്ണടച്ച് പിടിച്ചുകൊണ്ട് ആരാധനകൾ നിർവഹിക്കുക എന്നുള്ളത് മുസ്ലിങ്ങളായ ആളുകൾക്ക് പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യമല്ല. എന്നാൽ ഒരാൾക്ക് ഖുശൂഇന്റെ പേരിൽ ഭക്തി കിട്ടുക, കൂടുതൽ തെക്കുവ കിട്ടണമെങ്കിൽ കണ്ണടക്കണം എന്നൊരാൾ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ നമസ്കാരം ബാത്തിലല്ല, സ്വഹീഹാണ്, പക്ഷേ അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് കണ്ണ് തുറന്നു പിടിച്ചുകൊണ്ട് തന്നെയാണ് ഒരാൾ ഓതേണ്ടത്. ഭക്തി കിട്ടാൻ വേറെയും ഒരുപാട് മാർഗങ്ങളുണ്ട്, ആ മാർഗങ്ങൾ സ്വീകരിക്കുക എന്നല്ലാതെ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെടാത്ത ഒരു പുതിയ രീതി ഭക്തിയുടെ പേരിലോ മറ്റോ നമസ്കാരത്തിൽ കൊണ്ടുവരിക എന്നത് ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. അതുകൊണ്ട് കണ്ണടച്ചുകൊണ്ടല്ല, കണ്ണ് തുറന്നു പിടിച്ചുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്, നമസ്കാരത്തിന്റെ സന്ദർഭത്തിൽ അവൻ മുന്നോട്ട് പോകേണ്ടതും എന്നതാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. വല്ലാഹു അഅലം.
1: ഉത്തരം വ്യക്തമായല്ലോ. ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അൽ ഇജാബ ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840 നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. തിന്മയും പാപങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചില പ്രാർത്ഥനകളിൽ ദുനൂബന എന്നും സയ്യിആത്തിന എന്നും മറ്റും കാണുന്നുണ്ടല്ലോ എന്നാണ് ശ്രോതാവ് ചോദിക്കുന്നത്.
2: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടും വർജിക്കപ്പെടേണ്ട, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റാത്ത, ഒഴിവാക്കേണ്ട, ഒരു വിശ്വാസി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ദുനൂബ് എന്ന് പറഞ്ഞാലും സയ്യിആത്തി എന്ന് പറഞ്ഞാലും. സൂറത്ത് ആലി ഇംറാനിലെ 193-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല യോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയുടെ വചനമുണ്ട്. റബ്ബന ഫഗ്ഫിർ ലനാ ദുനൂബന വഖഫിർ അന്നാ സയ്യിആത്തിന വതവഫ്ന മഅൽ അബ്റാർ. ഇവിടെ ഈ ആയത്തിൽ രണ്ട് രൂപത്തിൽ വന്നിട്ടുണ്ട്. വഖഫിർ ലനാ ദുനൂബന, എൻ്റെ പാപങ്ങൾ പൊറുക്കണേ, വഖഫിർ അന്നാ സയ്യിആത്തിന, സയ്യിആത്തുകളെ നീ പൊറുത്തു തരണേന്നാണ്. അവിടെ ദുനൂബ് എന്നും സയ്യിആത്ത് എന്നും രണ്ട് പദം പാപങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ആയത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ, മൊത്തത്തിൽ എല്ലാ പാപങ്ങളും ഒരു വിശ്വാസി ചെയ്യാൻ പാടില്ലാത്തതാണ് എങ്കിലും ഇതിന് രണ്ട് തലത്തിലുള്ള അർത്ഥങ്ങളുണ്ട് എന്ന് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി പോലുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ദുനൂബ് എന്ന് പറഞ്ഞാൽ ചെറിയ ദോഷ വൻ പാപങ്ങളെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കബായിറുകളെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും, എന്നാൽ സയ്യിആത്ത് എന്ന് പറഞ്ഞാൽ ചെറുദോഷങ്ങൾ, നമ്മുടെ നന്മകൾ കൊണ്ട് പൊറുക്കപ്പെടുന്ന ചെറുദോഷങ്ങളാണ് സയ്യിആത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും അദ്ദേഹം വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന് തെളിവായിട്ട് വിശുദ്ധ ഖുർആനിലെ ഒരു വചനം അദ്ദേഹം തെളിവായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. ഇൻ തജ്തനിബു കബായിറമ തുൻഹൗന അൻഹു വനുകഫ്ഫിറു അൻകും സയ്യിആത്തികും വനുദ്ഖിലുകും മുദ്ഖലൻ കരീമ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ വചനം, അഥവാ നിങ്ങൾ വൻ പാപങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചെറുദോഷങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരും. അപ്പോൾ ആ കബായിറുകളായിട്ടുള്ള ദോഷങ്ങളെയാണ് ദുനൂബുകൾ എന്ന് പറയുന്നത്. അപ്പൊ അത്തരം തെറ്റുകൾ ഒരാൾ ചെയ്തിട്ടില്ല എങ്കിൽ, അയാൾ ചെയ്യുന്ന ചെറിയ ചെറിയ പാപങ്ങൾ, കബായിറുകളല്ലാത്ത വൻ പാപങ്ങളല്ലാത്ത പാപങ്ങൾ അയാളുടെ നന്മകൾ കൊണ്ട് പൊറുക്കപ്പെടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, അസ്സലവാത്തുൽ ഖംസ് വൽ ജുമഅത്തു ഇലൽ ജുമഅത്തി, പിന്നെ എന്താണ്, വ റമദാൻ ഇല റമദാൻ മുക്കഫ്ഫിറത്തി ലിമാ ബൈനഹുന ഇദ് ജുതിനിബത്തിൽ കബായിർ. വൻ പാപങ്ങൾ ഒരാൾ ഒഴിവാക്കുകയാണെങ്കിൽ, ഒരു ജുമാ മുതൽ അടുത്ത ജുമാ വരെ, ഒരു നമസ്കാരം മുതൽ അടുത്ത നമസ്കാരം വരെ, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ, അതിൻ്റെ ഇടയിലുള്ള പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നതാണ്. ഇവിടെ ഒരാൾ ചെയ്യുന്ന പാപങ്ങൾ, ചെറുദോഷങ്ങൾ, ആ ചെറുദോഷങ്ങൾ നമ്മൾ നന്മകൾ പ്രവർത്തിക്കുമ്പോൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിലൂടെ പൊറുക്കപ്പെടും. ഇത്തരം പൊറുക്കപ്പെടുന്ന ചെറുദോഷങ്ങളെയാണ് സയ്യിആത്ത് എന്ന് പറയുന്നത് എന്നും, എന്നാൽ നമ്മൾ നിർബന്ധമായ തൗബ ചെയ്താൽ മാത്രം പൊറുക്കപ്പെടുന്ന വൻ ദോഷങ്ങളെ ദുനൂബ് എന്നും പറയും എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ഇത് രണ്ടും വർജിക്കപ്പെടേണ്ടതാണ് ഒരു വിശ്വാസം ചെയ്യാൻ പാടില്ലെങ്കിലും. ഒന്ന്, ദുനൂബ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൻ പാപങ്ങളാണ്. സയ്യിആത്ത് എന്ന് പറഞ്ഞാൽ ചെറുദോഷങ്ങളാണ് എന്നുള്ളൊരു വ്യാഖ്യാനമാണ് അദ്ദേഹം അതിന് കൊടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു തആല ആലം.
1: ഹലോ,
4: വാലൈക്കും
1: അസ്സലാം വറഹ്മത്തുള്ള. ചോദിച്ചോളൂ.
4: എനിക്ക് രണ്ട് മനസ്സിലുള്ളത്, ഒന്ന് ഈ ഫോട്ടോഗ്രാഫി ആയിട്ട് ബന്ധപ്പെടാറുണ്ടല്ലോ, ഫോട്ടോ എടുക്കാനായിട്ട് ബന്ധപ്പെട്ട അനുവദനീയമുള്ള കാര്യം.
1: ചോദ്യം, നിങ്ങൾ വാഹനത്തിലാണോ?
4: ഹലോ, കേൾക്കുന്നുണ്ടോ?
1: ആ, ചോദിച്ചോളൂ.
4: ഓക്കെ, ഫോട്ടോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയമാണ്. നമ്മളിപ്പോ ജീവനുള്ള രൂപത്തിന് അതുപോലെ മനുഷ്യന്മാരിലേക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒരു സംശയം. മറ്റൊരു സംശയം, ഈ എടുത്ത ഫോട്ടോ നമ്മള് പ്രിന്റ് എടുക്കുമല്ലോ പത്രത്തിൽ മറ്റും കൊടുക്കാൻ വേണ്ടിട്ടൊക്കെ, അങ്ങനെ പ്രിന്റ് ആയിട്ട് വരുന്നത് പ്രശ്നമാണോ എന്നുള്ളതാണ് രണ്ടാമത്തെ സംശയം.
1: ഓക്കെ ഉസ്താദ്,
2: ഇവിടെ ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് ചോദിച്ചിട്ടുള്ളത്. ഫോട്ടോ എന്ന് പറയുമ്പോൾ ഈ ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ക്യാമറ എടുത്തിട്ട് ആ ക്യാമറയിൽ ഒരാളെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നിലവിലുള്ള ഒരു രൂപം അത് അതേപോലെ അതിലേക്ക് ഒരു കണ്ണാടിയിൽ കാണുന്നത് പോലെ പകർത്തുകയാണ് ചെയ്യുന്നത്. നമ്മളൊരാൾ കൈകൊണ്ട് വരയ്ക്കുകയോ നിർമ്മിക്കുകയോ അല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്ന ഫോട്ടോസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അഹ്യുമാ ഖലഖ്തും, നിങ്ങൾ സൃഷ്ടിച്ചതിന് നിങ്ങൾ ജീവൻ കൊടുക്കുക എന്ന് പറയുകയും ഈ ഭൂമിയിലെ ഏറ്റവും പാപങ്ങൾ പരിശുദ്ധ പരലോകത്ത് ഏറ്റവും കൂടുതൽ അഷദ്ദുൽ അദാബ്, ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടുന്നത് മുസവ്വിറൂൻ, ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്കാണ്, രൂപങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്കാണ് എന്ന് പറഞ്ഞതിന്റെ പരിധിയിൽ പെടുകയില്ല എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അനുവദനീയമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ തന്നെ വളരെ അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ മാത്രമേ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു വിനോദത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഫോട്ടോസ് എടുത്തിട്ട് ആളുകൾക്കിടയിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് ഫോട്ടോ എടുത്ത് പ്രിന്റ് എടുത്തിട്ട് നമ്മുടെ വീടുകളിലൊക്കെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ഒരിക്കലും അത്തരം മാർഗങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. ദേവാരംഗത്ത്, ദേവ മേഖലകളിലോ, അതല്ലെങ്കിൽ പിന്നെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സുകളൊക്കെ നിർമ്മിക്കുവാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലാതെ ഇത്തരം മാർഗങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇത്തരം അനുവദീയമായ മേഖലകളിൽ ഇത്തരം ഫോട്ടോസുകൾ എടുക്കുന്നത് കൊണ്ട് വിലക്കില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അഅലം.
1: ഉത്തരം വ്യക്തമായല്ലോ.
4: പറഞ്ഞിരുന്നെ, അപ്പൊ നമ്മൾ ഇങ്ങനെ എടുത്ത ഫോട്ടോസ് പത്രത്തിൽ മറ്റൊക്കെ പ്രിന്റ് ആയിട്ട് വരുമല്ലോ പ്രോഗ്രാമൊക്കെ ചെക്കുമ്പോ,
1: അത് ദഴ്വാ പ്രവർത്തനങ്ങൾക്കും മറ്റ് അത്യാവശ്യ കാര്യങ്ങൾക്കും ആണെങ്കിൽ അനുവദനീയമാണ് എന്നാണ് ഉസ്താദിന്റെ മറുപടിയിൽ നിന്ന് മനസ്സിലായത്. പ്രിന്റ് ആയാലും മറ്റും അതിന്റെ ഉദ്ദേശത്തെയാണ് ഉസ്താദ് സൂചിപ്പിച്ചത്. നിക്കാഹി സമയത്ത് വരനും വധുവിന്റെ പിതാവിനും വുളു നിർബന്ധമാണോ അതോ സുന്നത്താണോ എന്നാണ് ചോദ്യം.
2: വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്ന സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് വുളു എടുക്കുക അല്ലെങ്കിൽ ശുദ്ധി ഉണ്ടാവുക എന്നുള്ള ഒരു കാര്യ നിബന്ധനയായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. കാരണം നിക്കാഹ് എന്ന് പറയുന്നതിന് മുആമലാത്തുകളിലാണ് പണ്ഡിതന്മാർ ഫുഖഹാക്കളൊക്കെ എണ്ണിയിട്ടുള്ളത്. പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് അതിനെ പരിഗണിക്കുന്നത്. അതൊരു ഇബാദത്തായിട്ടല്ല പരിഗണിക്കുന്നത്. നിസ്കാരം പോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ വുളു നിർബന്ധമാകേണ്ട ശുദ്ധി

0: കിട്ടുക എന്നുള്ളത് പുണ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഉദുവിലായിരിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. ആ നിലക്ക് രണ്ടുപേരും ഉദു കൊടുത്തു എന്നുള്ളത് കൊണ്ട് അതൊരു നല്ല കാര്യം എന്നുള്ള നിലക്ക് നമുക്കത് പരിഗണിക്കാം. എന്നല്ലാതെ വിവാഹവുമായി ബന്ധപ്പെട്ട് നിക്കാഹിൻ്റെ മുമ്പ് അങ്ങനെ ഒരു പ്രത്യേകമായൊരു പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടി പ്രാമാണികമായി തെളിവുകളൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. വല്ലാഹു തആല ആലം.
1: ഹലോ.
2: ഹലോ, അസ്സലാമു അലൈക്കും.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
2: ഞാൻ ഒരു നാല് ദിവസം രണ്ട് മൂന്ന് ദിവസം മുമ്പ് കഴിഞ്ഞ ലൈവില് ഒരു ഉത്തരം ജോലി കേട്ടോ, ഇരുന്ന് നിസ്കരിക്കുന്ന ആളെ പൊടുന്നവരും ഇരുന്ന് തന്നെ നിസ്കരിക്കണം. അതാണൊരു ആശയക്കുഴപ്പമുണ്ടായത്.
1: ആശയക്കുഴപ്പമുണ്ടായി
2: അങ്ങനെ ഉണ്ടാണോ? അങ്ങനെയാണോ?
1: ഇരുന്ന് നമസ്കരിക്കുന്ന ഇമാമിനെ പിന്തുടർന്ന്
2: ഒരാൾ ഇമാമാണ്, തുടർന്ന് നിസ്കരിക്കുന്നവരും ഇരുന്ന് തന്നെ നിസ്കരിക്കണം.
1: ഇമാമ ഇരുന്ന് ഇമാമ ഇരുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ
0: ഒരാൾ ഇരുന്ന് നമസ്കരിക്കുകയാണെങ്കിൽ ആ ഇരുന്ന് നമസ്കരിക്കുന്ന ഇമാമിനെ ഒരാളെ തുടർന്ന് നമസ്കരിക്കുകയാണെങ്കിൽ മഅമൂമികളും ഇരുന്ന് നമസ്കരിക്കണം. അത് അങ്ങനെ തന്നെയാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. ഇത് ഇമാമിനെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് പിന്തുടരാൻ വേണ്ടിയാണ്. എന്നിട്ട് ആ ഹദീസിന്റെ അവസാനത്തിൽ പറയുന്നത് നിങ്ങൾ ഇമാമ ഇരുന്നാണ് നമസ്കരിക്കണം, നിങ്ങളും ഇരുന്ന് നമസ്കരിക്കണം എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ നമ്മൾ ഇമാമ് നിൽക്കുകയാണെങ്കിൽ കഴിവിന്റെ പരമാവധി നിൽക്കാൻ കഴിയുന്ന നിൽക്കാൻ പറ്റുന്ന ഇമാമ ഇത് തന്നെ പിന്തുടരുക. ഇനി പിന്നെ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരാൾ പിന്നെ ഇരുന്നു കൊണ്ട് നമസ്കരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇമാമ് നിൽക്കാനുള്ള യോഗ്യതയുള്ളത്, വേറെ അതിന് പറ്റുന്ന ഒരാളില്ലാത്തൊരു സാഹചര്യമാണ് എങ്കിൽ അങ്ങനെ ഒരു ഇമാമ് ഇരുന്ന് നമസ്കരിക്കുകയാണെങ്കിൽ ആ ഇമാമിനെ തുടരുന്ന ആളുകളും ഇരുന്ന് നമസ്കരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു അഅലം.
1: ഉത്തരം വ്യക്തമായല്ലോ.
2: അല്ല, അത് ഈ സുഖമില്ലാത്ത ആളല്ലേ ഇരുന്ന് നിസ്കരിക്കേണ്ടത്? ഈ സുഖമില്ലാതെ ഇരുന്ന് നിസ്കരിക്കാൻ ശരിയാവോ?
1: ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സുഖമില്ലാത്ത
2: തിരിച്ച് മറ്റൊരു കേസും ഇരുന്നുണ്ട്. ഇപ്പൊ നിന്ന് നിസ്കരിക്കുന്ന ആളെ തുടർന്ന് നിസ്കരിക്കുന്നില്ലേ? ഇപ്പൊ സുഖമില്ലാത്ത ആൾ അപ്പൊ ഇരുന്നല്ലേ നിസ്കരിക്കുന്നു?
0: നമ്മളെ ദീനിന്റെ കാര്യങ്ങളെ, പ്രമാണങ്ങളെ നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ടല്ല അളക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നമ്മോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ യുക്തിയെ ചോദ്യം ചെയ്യാൻ ഒരു വിശ്വാസിക്ക് അവകാശമല്ല. നമ്മുടെ എന്താണോ പറഞ്ഞത് അതനുസരിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ടല്ലോ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൽ ഫലാ റബ്ബിക ലാ യുഅ്മിനു ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹർജൻ മിമ്മാ ഖളയ്ത വയുസല്ലിമു തസ്ലീമാ. അതായത് അള്ളാഹുവിന്റെ റസൂലിന്റെയും അള്ളാഹുവിന്റെയും വിധിയാണ് ഒരു വിശ്വാസി ദീനിൽ സ്വീകരിക്കേണ്ടത്. അപ്പൊ ആ വിഷയത്തിൽ നമുക്കിടയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രാമാണികമായിട്ടൊരു തീർപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ ചോദ്യം ചെയ്യുകയും അത് അങ്ങനല്ലല്ലോ അത് ഇങ്ങനല്ലല്ലോ എന്നുള്ള യുക്തി കൊണ്ട് ചിന്തിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. ഇവിടെ പ്രമാണങ്ങളിൽ എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത് അത് അങ്ങനെ തന്നെ ചെയ്യുക എന്ന് തന്നെയാണ്. ഇസ്ലാമിലെ പല കാര്യങ്ങളിലും അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടെ ആ ഒരു നിലപാട് സ്വീകരിക്കുക എന്നത് തന്നെയാണ് ഒരു വിശ്വാസം സ്വീകരിക്കേണ്ടത്. അവിടെ നമ്മുടെ കേവല ബുദ്ധി കൊണ്ട് അതിന്റെ യുക്തിയെ ചോദ്യം ചെയ്യുക എന്നത് ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു
2: യുക്തി കൊണ്ട് പറയുന്നതല്ല, ഇതേ അവസരത്തിൽ ഇപ്പൊ നിന്ന് നിസ്കരിക്കുന്ന ആളെ തുടർന്ന് നിസ്കരിക്കുമ്പോ സുഖമില്ലാത്ത ആൾ ഇരുന്ന് നിസ്കരിക്കാൻ പറ്റൂലേ?
1: നിന്ന്
2: നിസ്കരിക്കുന്ന സാധാരണ ഇമാമിനെ സുഖമില്ലാത്ത ആള് തുടർന്ന് നിസ്കരിക്കുമ്പോ അവരും ഇമാമിന് അനുഗാവനം ചെയ്യണം എന്ന് പറയുമ്പോ അങ്ങനെ വരുന്നില്ലേ?
0: അതെ, എല്ലാവരും അങ്ങനെ ചെയ്യണം. പക്ഷെ അതിൽ ആർക്കാണ് ഈ ഇളവ്? ഈ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ഇങ്ങനെ ഒരു ഇളവുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാലോ? ഇവിടെ പ്രമാണം എന്ത് പറയുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് നമ്മളോട് പറയുന്നത്. അതായത് നിന്ന് നമസ്കരിക്കുന്ന ഒരാളുടെ പിന്നിൽ നമസ്കരിക്കുന്ന ഒരാൾ രോഗിയാണെങ്കിൽ അയാൾക്ക് ഇരുന്ന് നമസ്കരിക്കാം. ഇത് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്നാൽ ഇരുന്ന് നമസ്കരിക്കുന്ന ഒരാളുടെ പിന്നിൽ നിൽക്കുന്ന വ്യക്തി ഇരുന്ന് നമസ്കരിക്കണം എന്ന് പറഞ്ഞതും അരണ്യാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ അതുകൊണ്ട് രണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ് നമ്മൾ അവിടെ സ്വീകരിക്കേണ്ട ഒരു നിലപാട്.
1: ഉത്തരം വ്യക്തമായല്ലോ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. മറ്റൊരു കോളർ ലൈനിലുണ്ടെന്ന് തോന്നുന്നു. ഹലോ. ഹലോ. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ചോദിച്ചോളൂ.
3: ഞാൻ കമ്പനിയുടെ ഭാഗമായിട്ട് പണിക്കൊക്കെ പോകുമ്പോൾ രണ്ടു മൂന്നും ദിവസമൊക്കെ യാത്രയിലായിരിക്കും. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ അപ്പൊ ചിലപ്പോ വെള്ളിയാഴ്ചകളിലൊക്കെ പെടാറുണ്ട്. അപ്പൊ നമുക്ക് യാത്രക്കാരന്റെ അളവെടുക്കാൻ പറ്റുമോ, അതോ ജുമാ നമുക്ക് നിർബന്ധം?

0: ഇതാണോ?
1: യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം വേളക്ക് ജുമാ നിർബന്ധമല്ല. യാത്രാവേളകളിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അയാൾ ഏതെങ്കിലും സ്ഥലത്ത്, ഇനി ജുമാന്റെ സമയത്ത് ഒരു സ്ഥലത്ത് ഉണ്ടെങ്കിലും അയാളെ സംബന്ധിച്ചിടത്തോളം ജുമാ അയാൾക്ക് നിർബന്ധമല്ല. ജുമയിൽ അയാൾക്ക് ഇളവുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ജുമാക്ക് പകരമായിട്ട് ദുഹുറ് നമസ്കരിക്കുകയോ അയാൾക്ക് കസറാക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ രണ്ട് റക്അത്ത് ദുഹറും അതുപോലെ തന്നെ ജമാഅക്കിൻ്റെ സാഹചര്യം ഉണ്ടെങ്കിൽ അസറും കൂടി ജമ്മും കസറും ആയിട്ട് ആ ദുഹറിൻ്റെ സമയത്ത് നമസ്കരിക്കാവുന്നതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇളവ് അനുവദനീയമാണ്, എടുക്കാവുന്നതാണ് യാത്രയുടെ ഇടയിലാണെങ്കിൽ. എന്നാൽ ഒരാളവിടെ ഇറങ്ങി താമസിക്കുകയോ മൂന്നോ നാലോ ദിവസമൊക്കെ ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഒരു മുക്കീമിൻ്റെ ഹുക്കുമാവും, അവിടെ ജുമാ നിർബന്ധമാവും. എന്നാൽ അയാൾ ജുമയിൽ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് വിലക്കൊന്നുമില്ല, അനുവദനീയമാണ്, നിർബന്ധമില്ല എന്നുള്ളതാണ്. യാത്രക്കാരൻ അതിൽ ഇളവുണ്ട് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹുവാണ്.
2: ഉത്തരം വ്യക്തമായല്ലോ.
0: ആയി ആയി.
2: ഓക്കെ. ഉംറക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു സഹോദരൻ്റെതാണ് ചോദ്യം. നാട്ടിൽ കുടുംബത്തിലും നാട്ടിലെ മറ്റുള്ളവരോടൊക്കെ യാത്ര പറഞ്ഞ് പോകുന്നത് റിയാ വരുന്നോ എന്ന് അയാൾ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ബന്ധുക്കളുമായി മാത്രം പറഞ്ഞ് യാത്ര പോകുന്നതിൽ വല്ല തെറ്റുമുണ്ടോ? നാട്ടിൽ അങ്ങനെയൊക്കെ കണ്ടുവരുന്നു എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നു.
1: ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാം ഒരു സെലിബ്രേഷൻ മൂഡിലാണ് നമ്മൾ ഇബാദത്തുകളൊക്കെ ചെയ്യുന്നത്. തവാഫ് ചെയ്യുമ്പോൾ പോലും നമ്മുടെ ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ടാണ് തവാഫുകളും സഹികളും ഒക്കെ നമ്മൾ നടത്തുന്നത്. അതൊക്കെ നമ്മുടെ ഇബാദത്തുകളുടെ പ്രകടനപരത വരികയും ആ ഇബാദത്ത് നമുക്ക് നഷ്ടപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരാൾ ഉംറക്ക് പോകുന്ന സമയത്ത് അത് നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിച്ച് ഞാനിങ്ങനെ ഒരു ഇബാദത്ത് ചെയ്യുകയാണ് എന്ന് അറിയിക്കുക എന്നത് ഒരു വിശ്വാസി ചെയ്യേണ്ട ഒരു നല്ല കാര്യമായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അത്യാവശ്യമായിട്ട് ചില സന്ദർഭത്തിൽ നമ്മൾ പോകുന്ന സന്ദർഭത്ത് നമ്മളിപ്പോൾ ഏതെങ്കിലും ആളുകളുമായിട്ട് ചില ഇടപാടുകൾ നടത്തുകയോ അല്ലെങ്കിൽ അവരായിട്ട് ആളെ പ്രയാസപ്പെടുത്തുന്ന, ബുദ്ധിമുട്ടിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകളുമായിട്ട് നേരിട്ട് കണ്ട് സംസാരിച്ച് അത് പൊരുത്തപ്പെടുപ്പിക്കുകയും എന്നിട്ട് മനസ്സ് ശുദ്ധമാക്കിക്കൊണ്ട് പോവുകയും ചെയ്യുക എന്നുള്ളത്. ഞാൻ ഉംറക്ക് പോകണം, അതുകൊണ്ട് എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ തീർത്തുതരണം എന്ന് പറയുന്നത് കൊണ്ട് വിലക്കൊന്നുമില്ല. അത്യാവശ്യം അറിയിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അറിയിക്കുന്നത് കൊണ്ട് വിലക്കില്ല. അവിടെയും നമ്മുടെ മനസ്സ് അത് ഞാനൊരു ഉംറക്കാരനാണ് ഉംറക്ക് പോവാണെന്നുള്ളത് ആളുകൾ അറിയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാവാനും പാടില്ല. ആ നിലക്ക് ആണത് കൈകാര്യം ചെയ്ത് പരമാവധി ആളുകളെ അറിയിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഈ ഭാഗത്ത് രഹസ്യമാക്കി വെക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. വല്ലാഹു അഅലം.
2: ഹലോ,
0: അസ്സലാമു അലൈക്കും.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: എന്റെ ഡൗട്ട് എന്താ വെച്ചാല്, ഞാൻ ഒരു ദിവസം യാത്ര പോയപ്പോ വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ച യാത്ര പോയപ്പോ ഒരു സ്ഥലത്ത് ജുമയ്ക്ക് കൂടി. ജുമ കഴിഞ്ഞിട്ട് ഞാന് പിന്നെ അസ്രംപാടെ കസ്റാക്കി നിസ്കരിച്ചു, ജമ്മാക്കി അത് കസ്റാക്കി നിസ്കരിച്ചു. അപ്പൊ അത് പിന്നെ പറ്റൂല എന്ന് കേട്ടിരുന്നു, അത് സത്യമാണോ? പിന്നെ അതേപോലെ സത്യാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നമസ്കരിക്കേണ്ട ഉണ്ടോ?
1: സാധാരണഗതിയിൽ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജുമാ അല്ല, ജുമാ നിർബന്ധമല്ല യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ ജുമാ നമസ്കരിക്കേണ്ടതില്ല. അയാൾക്ക് രണ്ടും രണ്ടുമായിട്ട് കസറും ജമ്മും ആക്കിയിട്ട് അയാൾക്ക് നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ജുമാ നമസ്കാരത്തിൽ പങ്കെടുത്താൽ ജുമാ നമസ്കാരത്തിന്റെ കൂടെ അസർ ജംബ് ആക്കാൻ പാടില്ല എന്നതാണ് ഏറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായം. അതുകൊണ്ട് തന്നെ അസറിന്റെ കൂടെ ഒരാൾ ജം ആക്കി നമസ്കരിക്കുക എന്നുള്ളത് പാടില്ല. ഇനി ഒരാൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഒരാൾ ജുമാ നമസ്കരിച്ചതിന് ശേഷം അയാൾക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ ഇനി നമസ്കരിക്കാൻ കഴിയൂല എന്നുള്ളൊരു രൂപത്തിൽ ഇനി അവിടെ ചെല്ലുമ്പോഴേക്കൊക്കെ അസർ നമസ്കാരം നഷ്ടപ്പെടും എന്നുള്ളൊരു നിർബന്ധ സാഹചര്യം ഉണ്ടെങ്കിൽ, അങ്ങനെ അയാൾ അറിവില്ലായ്മ കാരണമോ മറ്റോ ജുമായുടെ കൂടെ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് രണ്ടരക്കാലത്ത് കെസറാക്കി നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ നമസ്കാരം സ്വീകാര്യമാണ്, ഇൻഷാല്ലാ. അതിനെ മടക്കി നമസ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു രീതി പഠിപ്പിക്കപ്പെടാത്തത് കൊണ്ട് അത് ഒഴിവാക്കി ജുമാ നമസ്കരിക്കാതിരിക്കുകയോ അതല്ലെങ്കിൽ ജുമാ നമസ്കരിക്കുകയാണെങ്കിൽ പിന്നെ അസർ കെസറാക്കാതിരിക്കുകയോ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അഅലം.
2: ഉത്തരം വ്യക്തമായല്ലോ.
1: എങ്ങനെ? ഇനി മടക്കി നമസ്കരിക്കേണ്ട കാര്യമില്ല, നമസ്കരിച്ച് കഴിഞ്ഞിട്ട് ഇനി മടക്കേണ്ട കാര്യമില്ല.
2: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840 നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. ഫീഡ്ബാക്ക് വഴി വന്ന മറ്റൊരു ചോദ്യം, കൂട്ടുപ്രാർത്ഥനയെ പറ്റി ഒന്ന് പറഞ്ഞു തരാമോ എന്നാണ്. ഈ സുഹൃത്ത് കൂട്ടുപ്രാർത്ഥന എന്തോ തെറ്റിദ്ധരിച്ചതായാണ് ചോദ്യത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അദ്ദേഹം പറയുന്നത് ഈ അടുത്തൊരു 7-ാം മാസ പ്രോഗ്രാമിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. എന്താണ് ഈ 7-ാം മാസ പ്രോഗ്രാം എന്ന് വിശദമല്ല. അപ്പോൾ അവിടെ ഫംഗ്ഷൻ കഴിയാനായപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം എല്ലാവരും ദുആ ചെയ്യുന്നു, സ്വലാത്ത്, സൂറത്തുൽ ഇഖ്ലാസ്, ഫലക്ക് എന്നിവ ചൊല്ലുന്നു, പള്ളിയിലെ ആളുകൾ പ്രാർത്ഥിക്കുന്നതിന് ആമീൻ പറയുന്നു. ഞാൻ അങ്ങനെ ചെയ്യാത്തത് കണ്ടപ്പോൾ കൂട്ടുകാർ ചോദിച്ചു, എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന്, നമ്മൾ ദുആ ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കൂട്ടുപ്രാർത്ഥന ബിദഅത്താണെന്ന് ഞാൻ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. എണ്ണൂർ അവർ തിരിച്ചു ചോദിച്ചു, വെള്ളിയാഴ്ച ഖുതുബയ്ക്ക് ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കാറില്ലേ, അതിന് ആമീൻ പറയാറില്ലേ, അത് ബിദഅത്തല്ലേ എന്നൊക്കെയാണ് എനിക്കാകെ സംശയമായി. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്നാണ്.
1: ഇവിടെ ഇദ്ദേഹം 7-ാം മാസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ ഒരു പെണ്ണിൻ്റെ പിന്നെ പ്രസവിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ചടങ്ങ് 7-ാം മാസത്തിൽ സാധാരണ ഉണ്ടാവാറുണ്ട്. ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും അത്തരം അനാചാരങ്ങളൊക്കെ ഇന്ന് നാട്ടിൽ വലിയ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഇപ്പോൾ മരണ വീട്ടിൽ, അതുപോലെ തന്നെ ഇതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ, വിവാഹമല്ല പിന്നെ ഇതുപോലെ സ്ത്രീകളെ പേറ്റിനൂട്ടി കൊണ്ടുപോകുക എന്ന് പറഞ്ഞ രൂപത്തിലുള്ള സംഭവങ്ങൾ, അങ്ങനെയുള്ളൊക്കെ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഒരാൾ പ്രാർത്ഥിക്കുകയും മറ്റൊരാൾ ആമയും പറയുകയും ചെയ്യുന്ന ഒരു രീതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ബിദ്അത്ത്, ഇസ്ലാമിലേക്ക് കടത്തി കൂട്ടപ്പെട്ട അനാചാരം എന്നാണ് പറയുന്നത്. അപ്പം അതിനൊരു തെളിവായിട്ട് അത് അങ്ങനെയാണെങ്കിൽ ഇതും തെറ്റല്ലേ എന്നുള്ളതിന് സാധാരണ പറയാറ്, വെള്ളിയാഴ്ച ജുമായുടെ ശേഷം അതുപോലെ തന്നെ പ്രസംഗങ്ങളൊക്കെ നടത്തുമ്പോൾ പ്രസംഗങ്ങളുടെ അവസാനത്തിലൊക്കെ പ്രാർത്ഥന വരുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെ ആമീൻ പറയുന്നുണ്ടല്ലോ. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് അത് അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നടത്തി കഴിഞ്ഞാൽ ആ ഖുതുബയുടെ അവസാനത്തിൽ പ്രാർത്ഥിക്കുകയും സ്വഹാബികൾ ആമീൻ പറയുകയും ചെയ്യും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് അനുവദനീയമായ കാര്യമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സന്ദർഭത്തിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കാണിച്ചു തരാത്തൊരു കാര്യം പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ ചെയ്യുമ്പോൾ അത് അനാചാരമായി മാറുന്നു. ഇതാണ് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം. വെള്ളിയാഴ്ച ജുമയ്ക്ക് ശേഷം, ഖുതുബയ്ക്ക് ശേഷമുള്ള പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, അത് സ്വഹാബികൾ ചെയ്തതാണ്, അത് അംഗീകരിക്കപ്പെട്ടതാണ്, പ്രാമാണികമായി സ്ഥിരപ്പെട്ട കാര്യമാണ്, അതുകൊണ്ട് അത് അനുവദിക്കപ്പെട്ടൊരു കാര്യമാണ്. എന്നാൽ ഇത്തരം ചടങ്ങുകളോടനുബന്ധിച്ചു കൊണ്ട് ഒരാൾ പ്രാർത്ഥിക്കുകയും മറ്റൊരാൾ ആമീൻ പറയുകയും ചെയ്യുക, അതുപോലെ തന്നെ ഫർള് നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്ര് ചൊല്ലും, തിരിഞ്ഞിരിക്കും, തിരിഞ്ഞു ചൊല്ലിക്കും, തിരിഞ്ഞിരുന്നിട്ട് ദിക്റുകൾ ചൊല്ലും, ദിക്റുകൾ ചൊല്ലിയ തസ്ബീഹുകളും അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഇതൊക്കെ ചൊല്ലും, പിന്നെ ആയത്തുൽ കുർസി ഇങ്ങനെയുള്ള ചില പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദിക്റുകൾ കഴിഞ്ഞാൽ പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമെന്നുള്ളതാണ്. മദ്ഹബിൻ്റെ ഇമാമുകളിൽ പോലും പറയുന്നത് പിന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ നമസ്കാരം കഴിഞ്ഞാൽ, ദിക്റുകൾ കഴിഞ്ഞാൽ ഇമാം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതാണ് ഏറ്റവും ഉത്തമം എന്നതാണ്, അവിടെ ഇരിക്കാൻ പാടില്ല എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു രീതി, നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ദിക്റുകളല്ലാതെ ഇമാം തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചു കൊടുക്കുക, ആമീൻ പറയുക എന്നൊരു രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബികൾ അത് ചെയ്തിട്ടില്ല, ഉത്തമ തലമുറകളിൽ ജീവിച്ച ആർക്കും അത് പരിചയമല്ല. അതിനുശേഷം പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് കടത്തി കൂട്ടപ്പെട്ടൊരു കാര്യമാണ് നമസ്കാരം കഴിഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ ഒരാൾ ഇമാമ് പിന്നെ പ്രാർത്ഥിക്കുകയും മാമൂമികൾ ആമീൻ പറയുകയും ചെയ്യുന്നൊരു രീതി, അതുപോലെ തന്നെ ദിക്കറുകൾ ഇമാമ് ചൊല്ലിക്കൊടുത്ത് മറ്റുള്ളവർ ഏറ്റു പറയുന്ന രീതി, ഇതൊന്നും ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്ഥിരപ്പെടാത്തത് കൊണ്ട് അത് അനുവദനീയമല്ല. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. ഒന്ന്, ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട നബി ചെയ്തതും ചെയ്യാൻ പറഞ്ഞതുമായ കാര്യമാണ്, മറ്റൊന്ന് ഇസ്ലാമിലില്ലാത്തതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തതും ചെയ്യാൻ പഠിപ്പിക്കാത്തതുമായ ഇസ്ലാമിലേക്ക് പിൽക്കാലത്ത് കടത്തി കൂട്ടപ്പെട്ട അനാചാരമാണ്. അനാചാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഇസ്ലാം നരകത്തിലേക്ക് പോകാനുള്ള കാരണം, കുല്ലു ബിദഅത്തിൻ ദലാല വകുല്ലു ദലാലത്ത് ഫിന്നാർ, അത് വഴികേടാണ്, ആ വഴികേട് നരകത്തിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെയാണ് ഇവ തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഇസ്ലാമിൽ അനുവദിക്കപ്പെടാത്തൊരു കാര്യമാണ്. രണ്ടാമത്, ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഇപ്പം ഈ അനുവദിക്കപ്പെട്ട കാര്യത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അനുവദിക്കപ്പെടാത്തൊരു കാര്യത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു തആല അഅലം.
2: മാത്രമല്ല, ഇവിടെ നാട്ടിൽ നടന്നു വരാനുള്ള ഇത്തരം ചടങ്ങുകളിലുള്ള കൂട്ടപ്രാർത്ഥനയിൽ ഫാത്തിഹയും മറ്റും പാരായണം ചെയ്ത് അത് മറ്റൊരു ലെവലിലേക്ക് പിന്നെ അയച്ചു ഹദിയ ചെയ്യുന്ന സമ്പ്രദായം, അതുപോലെ മരിച്ചുപോയ മഹാന്മാക്കളുടെ ഹക്കജാഹ് ബർക്കത്ത് കൊണ്ട് പ്രാർത്ഥിക്കുകയും ഇതിനിടെ ഒന്നും അർത്ഥമറിയാത്ത സാധാരണ ജനങ്ങൾ ഇത് ഇദ്ദേഹത്തിൻ്റെ ദ്വാ അവസാനിക്കുന്ന ഭാഗത്ത് അല്ലെങ്കിൽ ശ്വാസം നിൽക്കുന്ന ഭാഗത്ത് ആമീൻ ആമീൻ എന്ന് പറയുകയും ചെയ്യല്ലാതെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണ്. ഈ ആമീൻ പറയുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നുമില്ല. പലപ്പോഴും ഷിർക്കിൻ്റെ വരികൾ പോലും ഇത്തരത്തിൽ ഇതിൽ കടന്നു വരുന്നു എന്നതുകൂടി ഗൗരവമുള്ള കാര്യമായി ശ്രോതാക്കൾ മനസ്സിലാക്കുന്ന നന്നായിരിക്കുമെന്നാണ് ഓർപ്പിക്കാനുള്ളത്. ഫീഡ്ബാക്ക് വഴി ഒന്നും
1: വിഷയം തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. ശരിക്ക് ഇലാഹ നറത്തി എന്ന് പറഞ്ഞിട്ട് മരണപ്പെട്ടു പോയ പല ആളുകളുടെ റൂഹിലേക്കും ആത്മാവിലേക്കും ഒക്കെ ഹദിയ ചെയ്യുന്ന ഒരു രീതിയിലൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. സാധാരണക്കാരായ ആളുകൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകാത്തതുകൊണ്ട് ആമീൻ പറയാണ്. പച്ചയായ ഷിർക്കിൻ്റെ വരികൾ അത്തരം പ്രാർത്ഥനകളിലേക്ക് പോലും ഇവിടെ പറയുകയും അതിനുപോലും സാധാരണക്കാരായ ആളുകൾ ആമീൻ പറയുകയും ചെയ്യുന്ന വളരെ ഗൗരവകരമായ ഒരു കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യങ്ങൾ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളുവാനുമുള്ള ഒരു തൗഫീഖ് എല്ലാവർക്കും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
2: ആമീൻ. ഹലോ.
0: ഹലോ, അസ്സലാമു അലൈക്കും.
2: വഅലൈക്കും അസ്സലാം
0: വറഹ്മത്തുള്ളാഹി. നമ്മൾ പാങ്ക് കേൾക്കുമ്പോഴേ പാങ്ക് കേൾക്കുന്നുണ്ട്. നമ്മള് ഞാൻ സ്വന്തമായിട്ട് ഒരു ജോലി വീട്ടിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പൊ അതിൽ ജവാബ് ചെയ്താൽ അവർ ആ ജോലി നിർത്തിവെക്കണം.
1: ബാങ്കിന് ഇജാബത്ത് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്ന് തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബാങ്ക് കേൾക്കുന്ന സമയത്ത് നമ്മൾ അതിന് ഇജാബത്ത് കൊടുക്കുക. അതിന് ഇജാബത്ത് കൊടുക്കുക, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിർത്തിവെച്ചുകൊണ്ട് ഇജാബത്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊരു ജോലി ചെയ്യുകയാണെങ്കിൽ ജോലി നമുക്ക് തുടരാം. അതിനിടയിൽ അത് കേൾക്കുന്ന സന്ദർഭത്തിൽ അത് നമ്മൾ അങ്ങനെ ഏറ്റു പറയാണ്. അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ പറയുമ്പോൾ നമ്മൾ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് ശ്രദ്ധ കൊടുക്കുകയും അത് ഏറ്റു പറയുകയും ചെയ്യുക. അതല്ലാതെ നമ്മുടെ ജോലിയൊക്കെ നിർത്തിവെച്ച് അത് കഴിയുന്നത് വരെ അത് ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും വല്ല പ്രസംഗ പരിപാടികളോ മറ്റൊക്കെ ആണ് എങ്കിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അത്തരം സംസാരം നമ്മൾ എന്ത് ചെയ്യുക, നിർത്തിവെക്കണം. നിർത്തിവെച്ചിട്ട് ഇത് പൂർത്തിയായതിന് ശേഷം ആ സംസാരം തുടരുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ കൈകൊണ്ടോ കാലുകൊണ്ടൊക്കെ ചെയ്യുന്ന ജോലികളാണെങ്കിൽ അത് നിർത്തിവെക്കേണ്ട കാര്യമില്ല. നമ്മൾ നാവുകൊണ്ട് ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജോലി നമുക്ക് തുടരാവുന്നതാണ് എന്നാണ് മനസ്സിലാകുന്നത്. വല്ലാഹു അഅലം.
2: ശാരീരികമായി ഡിഫറൻഷ്യലി ഏബിൾഡ് അഥവാ പിന്നെ വികലാംഗ രൂപത്തിലുള്ള എന്തെങ്കിലും പ്രയാസങ്ങളുള്ള വ്യക്തികളായിരിക്കാം ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത്തരം ആളുകൾ സലാം പറഞ്ഞ് കൈ നീട്ടിയാൽ ഒരു സ്ത്രീക്ക് കൈ കൊടുക്കാമോ എന്നാണ്.
1: ഒരു സ്ത്രീയുടെ കൈയിൽ മഹ്റമല്ലാത്ത ഒരാള് സ്പർശിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ പാടില്ലാത്തൊരു കാര്യമാണ്. മഹ്റമല്ലാത്ത ഒരു സ്ത്രീയെ, ഒരു അന്യ സ്ത്രീയെ, ഒരു അന്യ പുരുഷൻ കയ്യിൽ സ്പർശിക്കുക അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ തൊടുക എന്നുള്ളത് ഒരിക്കലും അനുവദിക്കപ്പെടാത്തൊരു കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എന്നുള്ളൊരു ഹദീസിൽ കാണാം, ലി അൻ യത്ഹന ഫി റസി അഹദികും ബി മഖീതി മിൻ ഹദീദ്, ഒരു ഇരുമ്പിൻ്റെ ആണി ഒരാളുടെ തലയിലേക്ക് അടിച്ച് കയറ്റുന്നതാണ് ഒരു പെണ്ണിൻ്റെ കൈ സ്പർശിക്കുന്നതിനേക്കാളും അയാൾക്ക് നല്ലത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത് വളരെ ഗൗരവമുള്ള ശിക്ഷാർഹമായ ഒരു കാര്യമാണ് ഒരു അന്യ സ്ത്രീയുടെ കൈ അല്ലെങ്കിൽ അവരുടെ ശരീരത്തെ സ്പർശിക്കുക എന്നുള്ളത്. അത് മുസാഫഹത്തിൻ്റെ പേരിലാണെങ്കിലും എന്താണെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയുടെ കൈയും സ്പർശിച്ചിട്ടില്ല എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇവിടെ വൈകല്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അങ്ങനെ ഒരു ശാരീരികമായ പ്രയാസം അനുഭവിക്കുന്ന ഒരു സഹോദരൻ, അത്തരം ഒരാൾ ഇത്തരം സ്ത്രീകൾക്ക് കൈ കൊടുക്കാൻ പറ്റുമോ എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശാരീരികമായി ചിലപ്പോൾ അവയവങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും മാനസികമായി പ്രയാസങ്ങളില്ലാത്ത ആളുകളുണ്ടാവും. അപ്പോൾ മനസ്സിൽ സ്ത്രീകളോടുള്ള വികാരം ഉൾക്കൊള്ളാൻ പറ്റുന്ന, സ്ത്രീകളുടെ സൗന്ദര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹിക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീകളെ കാണുമ്പോൾ വികാരമുണ്ടാകുന്ന രൂപത്തിലുള്ള വ്യക്തികളുണ്ടാവും. അത്തരം ആളുകൾ വിവാഹം കഴിക്കാറുണ്ട്, വിവാഹബന്ധത്തിൽ ഏർപ്പെടാറുണ്ട്, ഇത്തരം ആളുകൾക്ക് കുട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അത്തരം ഒരു അവസ്ഥയിലുള്ള ഒരാളാണ് ഈ വ്യക്തിയെങ്കിൽ അദ്ദേഹത്തിന് വൈകാരികതയുണ്ട്, സ്ത്രീകളെ കാണുമ്പോൾ ഷഹവത്ത് ഉണ്ടാകുന്ന, വികാരമുണ്ടാകുന്ന രൂപത്തിലുള്ള, അതിനെക്കുറിച്ചുള്ള ഒരു തംജീസ്, ഒരു അറിവ് കിട്ടുന്ന ആ അവസ്ഥയിലുള്ളൊരു വ്യക്തിയാണ് ഇത്തരത്തിലുള്ള ശാരീരിക പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന വ്യക്തിയെങ്കിൽ അത്തരം ആളുകൾക്ക് ഇത്തരം സ്ത്രീകളെ സ്പർശിക്കുക എന്നുള്ളത് മറ്റു പുരുഷന്മാർക്ക് ഹറാമാക്കപ്പെട്ടതുപോലെ, നിഷിദ്ധമാക്കപ്പെട്ടതുപോലെ ഇത്തരം ആളുകൾക്കും അത് അനുവദനീയമല്ല എന്നാണ്. എന്നാൽ ഇത്തരം മാനസികമായിട്ടുള്ള പ്രയാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയില്ല, ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തെ മനസ്സിലാക്കാൻ പറ്റാത്ത, ശാരീരികമായിട്ടുള്ള അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തയില്ലാത്ത, അത്തരം ഒരു സ്റ്റേജ് ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വൈകാരികത ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിലുള്ള ആളാണ് എങ്കിൽ അത്തരം ഒരാളെ സംബന്ധിച്ചിടത്തോളം കൈ കൊടുക്കുന്നത് കൊണ്ട് വിലക്കില്ല. എന്നാൽ ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അത്തരം പിന്നെ വൈകാരികത ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന രൂപത്തിലുള്ള പ്രായം തികഞ്ഞ ഒരു വ്യക്തിയാണ് എങ്കിൽ, അത്തരം ആളുകൾ ശാരീരികമായ പ്രയാസമുള്ള ആളാണെങ്കിൽ പോലും അവര് സ്ത്രീകളുടെ മുസാഫത്ത് നടത്തുകയോ കൈ സ്പർശിക്കുകയോ ചെയ്യുന്നത് അനുവദനീയമല്ല. അത് എല്ലാവർക്കും ബാധകമായ ആ നിയമം ഇത്തരം അവസ്ഥയിലുള്ള ആളുകൾക്കും ബാധകമാണ് എന്നതാണ് പണ്ഡിതന്മാർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്. അല്ലാഹു തആല അലം.
2: ഹലോ,
0: വാലൈക്കും
2: അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
0: ഞാനിപ്പോ ചോദിക്കുന്നതിന്റെ മുമ്പ് ചോദിച്ചു ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് പിന്നെ സ്ത്രീകൾ പിന്നെ തുടർന്നിസ്കരിക്കുന്നത് ഇരുന്നാളെ തുടർന്നിസ്കരിക്കുന്നതിനെ പറ്റി, അതായത് ഞാനിതിന്റെ മുമ്പ് ചോദിച്ചിരുന്നു ഇതിലേക്ക്, ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് അങ്ങനെ പറ്റൂല എന്നാണ്. ഇപ്പൊ പറഞ്ഞ വിളിക്ക് ചെറിയൊരു സംശയം കൂടി, ഞാനും എന്റെ വൈഫും മാത്രമേ വീട്ടിലുള്ളൂ, വൈഫിന് തുടർന്ന് എനിക്ക് നിസ്കരിക്കാൻ പറ്റൂലല്ലോ. ഞാനാണ് ഇരുന്ന് നിസ്കരിക്കാൻ പറ്റും, കഴിയില്ല, ഞാൻ തളർന്നെടുക്കുന്ന അയർക്കിട്ടോട് തളർന്നെടുക്കുന്ന ആളാണ്. അപ്പോ വൈഫിന് എന്നെ തുടർന്ന് സ്കിച്ചാൻ പറ്റുമോ, ഇത് സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്തെന്നാണ് ഒന്ന് പറഞ്ഞത്.
1: പുരുഷന്മാരെ തുടർന്ന് സ്ത്രീകൾക്ക് നമസ്കരിക്കൽ അനുവദനീയമാണ്. അത് വീട്ടിലടുത്ത് നിങ്ങൾ ഇരുന്ന് നമസ്കരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങളെ തുടർന്നൊരു ജമായത്തിന്റെ പുണ്യം കിട്ടണം, അല്ലാതെ അതിന് വേറെ മാർഗങ്ങളൊന്നും ആ സഹോദരിക്ക് ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവര് നിങ്ങളെ തുടർന്ന് നമസ്കരിക്കുന്നത് കൊണ്ട് വിലക്കൊന്നുമില്ല. പക്ഷേ അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒറ്റയ്ക്ക് നമസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അങ്ങനെ നമസ്കരിക്കുന്നത് കൊണ്ട് വിലക്കൊന്നുമില്ല. പക്ഷെ ഒരു ജമാഅത്തിന്റെ പുണ്യം കിട്ടണം, അപ്പൊ ആ ഒരു നിർബന്ധം അവർക്കുണ്ട് എങ്കിൽ അവർക്ക് നിങ്ങളെ തുടർന്ന് നമസ്കരിക്കൽ അനുവദനീയമാണ് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. വല്ലാഹു തആല.
2: ഇവിടെ അദ്ദേഹം ഇരുന്ന് നമസ്കരിക്കുമ്പോൾ ഭാര്യക്ക് പിന്നിൽ ഇരുന്ന് നമസ്കരിക്കാമോ എന്ന് കൂടിയാണ് അദ്ദേഹത്തിന്റെ ചോദ്യം.
1: ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹം ഇരുന്ന് നമസ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ പിന്നെ ഭാര്യയ്ക്ക് നിന്ന് നമസ്കരിക്കാൻ പറ്റിയെങ്കിൽ അവർ ഒറ്റയ്ക്ക് നമസ്കരിക്കുകയാണ് ഏറ്റവും ഉത്തമം. ഇനിയിപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ പിന്നിൽ നിർത്തിയിട്ട് അവർക്ക്, പെൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളെ ബാക്കിൽ നിർത്തിയിട്ട് അവർക്ക് ജമായത്തായിട്ട് വേറെ നമസ്കരിക്കാം. എന്നാൽ വേറെ നിർവാഹം ഇല്ല എങ്കിൽ ഇവര് ഇദ്ദേഹം ഇരുന്ന് നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഇദ്ദേഹത്തെ തുടർന്ന് നമസ്കരിക്കേണ്ട ഒരു സാഹചര്യമാണ് എങ്കിൽ ആ സന്ദർഭത്തിൽ ആ ബാക്കിലുള്ള ആളുകളും ഇരുന്ന് നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അല്ലാഹു അലം.
2: ഉത്തരം വ്യക്തമായല്ലോ. വയ്യാക്കും. ഭാര്യ മാതാവ് അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരോട് സഹായം ചോദിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നു. നാരിയത്ത് സ്വലാത്ത് നേർച്ചയാക്കുന്നു. പല തവണ ഇത് ശരിയല്ല, പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബത്തെ പഠിപ്പിച്ച രീതിയല്ല എന്ന് പറഞ്ഞ് നോക്കിയെങ്കിലും അവർ മാറുന്നില്ല. ആഹാരത്തിൻ്റെ കാര്യം ഓർത്ത് എനിക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ്.
1: ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യുന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, അവർക്ക് അതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുക, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി പടച്ച റബ്ബിനോട് ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ പ്രവർത്തനത്തോടൊപ്പം തന്നെ പ്രാർത്ഥന കൂടി വളരെ പ്രധാനമാണ്. ഒരാളുടെ മനസ്സ് അള്ളാഹുവിൻ്റെ കയ്യിലാണ്, അത് മാറ്റിയെടുക്കാനും അള്ളാഹുവിന് മാത്രമേ സാധിക്കുള്ളൂ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരിക എന്നത് ഒരു വ്യക്തിയുടെ കഴിവിൽപ്പെട്ട കാര്യമല്ല, പറഞ്ഞു കൊടുക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ബാധ്യത. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിനപ്പുറം അവരത് സ്വീകരിച്ചിട്ടില്ല എന്നതിൻ്റെ പേര് നമ്മൾ മാനസികമായിട്ട് വിഷമിക്കേണ്ട കാര്യമല്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ മൂത്താപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തൊരു വ്യക്തിയാണ് അബൂ ത്വാലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയാസപ്പെട്ടപ്പോൾ നബിൻ്റെ കൂടെ നിൽക്കുകയും നബിയെ പിന്നെ പീഡിപ്പിക്കുന്ന സന്ദർഭത്തിൽ നബിക്ക് അഭയം നൽകുകയും നബിക്ക് ശക്തിയായി കൂടെ നിൽക്കുകയും ചെയ്ത, നബിക്ക് വലിയ ഒരു പ്രൊട്ടക്ഷനും സംരക്ഷണവും നൽകിയ അദ്ദേഹം മരണപ്പെട്ടു പോകുന്ന സമയത്ത് അബൂ ത്വാലിബിൻ്റെ അടുക്കൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അത് സ്വീകരിക്കാതെ മുശരിക്കായിക്കൊണ്ട് അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞ് മരണപ്പെട്ടു പോവുകയാണ്. ഇത് കഴിഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാനസികമായി വലിയ വിഷമമുണ്ടായി, പ്രയാസമുണ്ടായി. ആ പ്രയാസം വല്ലാത്തൊരു വിഷമമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഭവപ്പെട്ടപ്പോൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആയത്തിറക്കിയിട്ട് ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹു യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൽ മുസ്തഖീം, നീ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നിന്റെ കഴിവിൽപ്പെട്ട കാര്യമല്ല, അള്ളാഹുവാണ് അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ പിന്നെ വിശുദ്ധ ഖുർആൻ തന്നെ കാണാൻ സാധിക്കും, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നു വരെങ്കിൽ ഈ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും സത്യത്തിലേക്ക്, ദീനിലേക്ക്, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന സത്യപാതയിലേക്ക് കൊണ്ടുവരാൻ, വിശ്വസിപ്പിക്കാൻ അള്ളാഹുവിന് സാധിക്കുമായിരുന്നു എന്നാണ്. അപ്പൊ അതൊരു പരീക്ഷണമാണ്, നമുക്ക് സ്വീകരിക്കുകയും സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം നൽകി, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നൽകി, എന്നിട്ട് അവർക്കത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അറിയുന്ന ആളുകളുടെ ബാധ്യതയാണ്. അത് സ്വീകരിക്കുകയും സ്വീകരിക്കാതിരിക്കുകയും ചെയ്ത് അവരുടെ കാര്യമാണ്. അത് അവര് നമ്മളെ പ്രിയപ്പെട്ടവരാണ്, നമ്മളെ ഇഷ്ടപ്പെട്ടവരാണ് എന്നുള്ളത് കൊണ്ട് അവർ നമ്മോട് നമ്മളെ കൊണ്ട് കഴിഞ്ഞ് പരമാവധി നമ്മൾ പറഞ്ഞു, എന്നിട്ടും അവർ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ആ പറയുന്ന വ്യക്തിക്ക് അതുകൊണ്ട് പ്രയാസമില്ല, അയാൾക്കത് ആ പറഞ്ഞു കൊടുത്തതിന്റെ പ്രതിഫലം അല്ലാഹുവിൽ നിന്ന് ലഭിക്കും. അതോടൊപ്പം നമ്മളെ പ്രിയപ്പെട്ടവരെന്നുള്ള നിലക്ക് അവർക്ക് വേണ്ടി പടച്ചറബിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുക, പടച്ചറബ് ഇത് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കണേ, ഇത് സ്വീകരിക്കാൻ അവർക്ക് സാധിക്കണേ, അവർക്ക് ഈ സത്യത്തിലേക്ക് കടന്നു വരാനുള്ള തൗഫീക്ക് നൽകണേ എന്ന് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അവരുമായിട്ടുള്ള ഈ കാര്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. ഇൻഷാ അല്ലാ, അള്ളാഹു അതിന് കഴിവുള്ളവനാണ്. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അവരുടെ മനസ്സിലേക്ക് മാറ്റം കൊണ്ടുവരികയും അവർ മാറി ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ്, പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാനുള്ളത്. ബാക്കി അള്ളാഹുവിന്റെ കയ്യിലാണ്. അപ്പൊ അവരത് സ്വീകരിച്ചിട്ടില്ല എന്നതിന്റെ പേരിൽ നമ്മൾ വിഷമിക്കേണ്ടതില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമിച്ചപ്പോൾ അള്ളാഹ പറഞ്ഞത് നിനക്ക് അതിൻ്റെ ഉത്തരവാദിത്തം ഇല്ലാതെ അള്ളാഹുവാണ് ചെയ്യുന്നത് എന്നതാണ്. അപ്പൊ അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ നമുക്ക് ചെയ്യാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്തരത്തിലുള്ള മുഴുവൻ ആളുകൾക്കും സത്യം മനസ്സിലാക്കുവാനും അത് സ്വീകരിക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
2: ഹലോ,
0: ഹലോ, അസ്സലാമു അലൈക്കും.
2: വാലൈക്കും അസ്സലാം.
0: ഞാനിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സംശയം കൂടി ഉണ്ടായിരുന്നു.
2: ഓക്കേ, ചോദിച്ചോളൂ.
0: അത് ഞാൻ ഇന്ന് ഒരു കാറ് സർവീസ് സെന്ററിൽ കൊണ്ടുപോയിട്ട് ഞാൻ ഇപ്പൊ ഒരു 11 മണിക്ക് എത്തിയിട്ട് ഞാൻ 5 മണിക്ക് ഇറങ്ങി. അതിന്റെ ഉള്ളിൽ എനിക്ക് ഒഹുറും അസറും നിസ്കരിക്കാനുള്ള സൗകര്യം അവിടെ കമ്പനിയിൽ ഒരു ടയർ റൂം ഉണ്ട്. പക്ഷെ ഞാൻ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാന്നുള്ളതില് ജമ്മായിട്ട് നിസ്കരിക്കാന്നുള്ള വില പോലെ 30 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അപ്പൊ അത് അങ്ങനെ പറ്റുമോ?
1: നമസ്കാരം സമയബന്ധിതമായി നിർവഹിക്കേണ്ട ഒരു വിഭാഗത്താണ്. അതുകൊണ്ട് തന്നെ കഴിയുമെങ്കിൽ അത് അതിന്റെ സമയത്ത് തന്നെ നിർവഹിക്കാം. അതിന് സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വെറുതെ കാരണമില്ലാതെ ജമ്മ ചെയ്യാൻ പാടില്ല. കാരണം പിന്നെ സ്വലാത്ത കാനത്ത് അലമുഅ്മിനീന കിതാബ മൗഖൂത എന്നാണ്. സമയബന്ധിതമായി നിർവഹിക്കാൻ ഓരോ നമസ്കാരത്തിനും സമയം നിശ്ചയിച്ചിട്ടുണ്ട്, ആ സമയത്താണ് അത് നിർവഹിക്കേണ്ടത്. എന്നാൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ കാരണം ആ സമയത്ത് നമുക്കത് നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന സന്ദർഭത്തിലാണ് അത് നമുക്ക് ജംഅ് തഅഖീറും തഖ്ദീമും ആക്കാനുള്ള സാഹചര്യം ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമസ്കരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ അതിനെ അസറിലേക്ക് പിന്തിപ്പിച്ചുകൊണ്ട് നമുക്ക് നമസ്കരിക്കാം. അസറിന്റെ സമയം ഏറ്റവും ശരിയായ അഭിപ്രായം പറയാൻ സൂര്യ അസ്തമനം വരെ നമുക്ക് സമയമുണ്ട്. അപ്പൊ അതിന്റെ മുമ്പ് അസറും പിന്നെ ലുഹറും ജമ്മാക്കിക്കൊണ്ട് നമസ്കരിച്ച് ആ പ്രശ്നം പരിഹരിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. വല്ലാഹു
2: ഉത്തരം വ്യക്തമായല്ലോ. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ മയ്യത്തിന്റെ മുഖവും നഖവും മുടിയുമെല്ലാം നീക്കം ചെയ്യാറുണ്ടല്ലോ. ഇങ്ങനെ നീക്കം ചെയ്യുന്ന മുഖത്തോ അല്ലെങ്കിൽ മറ്റുള്ള രോമങ്ങളും നഖവും ഒക്കെ മയ്യത്തിന്റെ കൂടെ തന്നെ മറവ് ചെയ്യണമെന്ന് കേൾക്കുന്നു, ഇത് ശരിയാണോ എന്നാണ്.
1: ഈ മയ്യത്തിന്റെ നഖം മുറിക്കുക അതുപോലെ തന്നെ കക്ഷങ്ങളും മറ്റു ഭാഗങ്ങളൊക്കെ നീക്കം ചെയ്യുക എന്നുള്ളത് അത് അത്യാവശ്യ സന്ദർഭത്തിൽ മാത്രം അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതോടനുബന്ധിച്ച് കിട്ടുന്ന നഖവും അതുപോലെ തന്നെ നീക്കം ചെയ്യുന്ന മുടികളും ഒക്കെ എന്താണ് ചെയ്യേണ്ടത് എന്നതാണ്. ഇവിടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലെയുള്ള അതുപോലെ തന്നെ ഷെയ്ഖ് ഹുസൈമിനെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ അത് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ അത് സാധാരണ വേസ്റ്റിലേക്ക് കളയുന്നത് പോലെ കളഞ്ഞാൽ മതിയാവുന്നതാണ്. അത് മയ്യത്തിൻ്റെ കൂടെ കഫം പുടവയോടുകൂടെ വെച്ച് മറവ് ചെയ്യേണ്ടതില്ല എന്നുള്ള അഭിപ്രായമാണ്. അങ്ങനെ ചെയ്യുന്നതിന് പ്രാമാണികമായി പ്രത്യേകിച്ച് തെളിവുകളൊന്നും വന്നിട്ടില്ല എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. എന്നാൽ ഹനഫി മദ്ഹബിലെ ഹംബലി മദ്ഹബിലെയും ഷാഫി മദ്ഹബിലെയും ഒക്കെ ചില പണ്ഡിതന്മാർ മയ്യത്തിന്റെ കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ നീക്കം ചെയ്യപ്പെടുന്ന ഇത്തരം രോമങ്ങളും അതുപോലെ തന്നെ നഖത്തിന്റെ കഷ്ണങ്ങളും ഒക്കെ ഒരു നല്ല കാര്യം എന്നുള്ള നിലക്ക് മനുഷ്യന്റെ ഒരു വേസ്റ്റ് എന്നുള്ള നിലക്ക് അത് ഒരു പൊതിയിൽ പൊതിഞ്ഞിട്ട് മയ്യത്തിന്റെ കഫം പുടവയോടുകൂടി മറവ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു മനുഷ്യന്റെ ഒരു അവശിഷ്ടം എന്നുള്ള നിലക്ക് അതിനോടൊരു ഒരു ആദരവ് എന്നുള്ള നിലക്ക് ഒരു നല്ല കാര്യം എന്നുള്ള നിലക്ക് അങ്ങനെ ചെയ്യാം എന്ന് ഹംബലി മദ്ഹബിലെയും ഷാഫി മദ്ഹബിലെയും ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പ്രാമാണികമായി സ്വഹീഹായ ഹദീസിലോ അല്ലെങ്കിൽ പ്രമാണങ്ങളിലോ മരിച്ച് മയ്യത്തിൻ്റെ ഇത്തരം പാർട്സ് ഭാഗങ്ങൾ ശരീരാവശിഷ്ടങ്ങൾ ഈ രൂപത്തിൽ തന്നെ മയ്യത്തിൻ്റെ കഫം പുടവയോടുകൂടി മണ്ണിൽ മറവ് ചെയ്യണം എന്നുള്ളതിന് ഒരു തെളിവും സ്വഹീഹായ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് സാധാരണ നമ്മൾ വേസ്റ്റ് കളയുന്നത് പോലെ മണ്ണിൽ കുഴിച്ചിടുകയോ അതല്ലെങ്കിൽ അത് പിന്നെ ഇത്തരം വേസ്റ്റുകളിലേക്ക് കളയുകയോ ചെയ്യുന്നത് അനുവദനീയമാണ്. അത് ചെയ്താൽ മതിയാവുന്നതാണ്. എന്നാൽ ഒരാൾ അത് ഈ രൂപത്തിൽ കഫം പുടവയോടുകൂടി വെച്ച് മറവ് ചെയ്യുന്നതും വിലക്കപ്പെട്ട കാര്യമൊന്നുമല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു തആല.
2: നാം എന്തെങ്കിലും തെറ്റ് ചെയ്യുകയും പിന്നീട് അള്ളാഹുവോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് തൗബ ചെയ്യുകയും ചെയ്താൽ അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിക്കുകയും നമ്മുടെ പാപങ്ങൾ മാപ്പാക്കുകയും ചെയ്യുന്നു. ഇത് എല്ലാ തരം തെറ്റുകൾക്കും ബാധകമാണോ എന്നാണ്. ഉദാഹരണമായി പരദൂഷണം പറയുക, കള്ളം പ്രചരിപ്പിക്കുക, മറ്റുള്ളവരെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറയുക തുടങ്ങിയ തെറ്റുകൾ ചെയ്ത ശേഷം ആത്മാർത്ഥമായി തൗബ ചെയ്താൽ അള്ളാഹു ആ പാപങ്ങളും പൂർണ്ണമായി മാപ്പാക്കുമോ എന്നാണ് ഒരു ശ്രോതാവ് ഫീഡ്ബാക്ക് വഴി ചോദിക്കുന്നത്.
1: തൗബ ചെയ്യുമ്പോൾ അതിന് നാല് നിബന്ധനകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നമ്മൾ ആ ചെയ്ത തെറ്റിൽ നമുക്ക് കുറ്റബോധം ഉണ്ടാവണം. രണ്ടാമത്തത്, ആ തെറ്റിലേക്ക് പിന്നെ ചെയ്തതിൽ ഇനി അതിൽ ആവർത്തിക്ക അല്ലെങ്കിൽ ഏറ്റുപറയാന്നുള്ളതാണ് അല്ലാതെ നമ്മൾ തെറ്റുകൾ ചെയ്തു പോയി പഠിച്ചോന്ന് എന്ന് പറയാം. മൂന്നാമത്, അതിലേക്ക് ഒരിക്കലും മടങ്ങുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുക. നാലാമത്തൊരു നിബന്ധന, വ്യക്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അവരുമായി പൊരുത്തപ്പെടിയിച്ചതിന് ശേഷമാണ് അള്ളാഹുവിനോട് തൗബ ചെയ്യേണ്ടത്. കാരണം അള്ളാഹുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട വീഴ്ചകളാണെങ്കിൽ ഇബാദത്തുകളിലോ അല്ലെങ്കിൽ അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ചെയ്യുകയോ നിഷിദ്ധമായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ട്, അത് ഏത് തരം പാപ ശിർക്കടക്കമുള്ള എന്ത് പാപങ്ങളും ആത്മാർത്ഥമായി അതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അതിലേക്ക് ഇനി മടങ്ങുകയില്ല എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് പശ്ചാത്തപിച്ചാൽ അള്ളാഹു പുറത്തു തരും. എന്നാൽ വ്യക്തികളുമായി ബന്ധപ്പെട്ട പാപങ്ങളാണെങ്കിൽ ആ വ്യക്തികളോട് മാപ്പ് ചോദിക്കാതെ അള്ളാഹു അത് പൊറുക്കുകയില്ല എന്നതാണ്. ഇപ്പൊ പരദൂഷണം പറയുക, അതുപോലെ തന്നെ ആളുകളുടെ ഹക്കുകൾ, സാമ്പത്തികമായിട്ടുള്ളത് മോഷ്ടിക്കുക അല്ലെങ്കിൽ അവരുടെ വസ്തുക്കൾ അധീനപ്പെടുത്തുക, അവരെ ആക്രമിക്കുക, ഇങ്ങനെയുള്ള ദുൽമുപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അവരെ മാനസികമായിട്ട് അവരെ പ്രയാസപ്പെടുത്തുക, അവരെ ആക്രമിക്കുക, അവരെ അപമാനിക്കുക, അവരെ കുറിച്ച് പരദൂഷണങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക, കളവ് പറഞ്ഞ് പ്രചരിപ്പിക്കുക, ഇങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ ഹക്ക് അയാളുടെ അവകാശത്തിൽ നിന്ന് എന്തെങ്കിലും ഒരാൾ കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ, അയാൾ ആ അഭിമാനത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി മാപ്പ് തരാതെ അള്ളാഹു മാപ്പ് തരില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ തൗബ ചെയ്തതിന് മുമ്പ് ഇത്തരം വ്യക്തികളുമായി നേരിൽ കണ്ട് അവരോട് മാപ്പപേക്ഷിക്കുകയും അവരോട് പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്ത് അവരൊക്കെ നിന്ന് അത് മാപ്പ് ചോദിച്ചതിന് ശേഷമാണ് നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് തരം പാപങ്ങൾ വേറെ തന്നെ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട്. വ്യക്തികളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത്തരം ആളുകൾ പുറത്ത് തരുന്നതിന് ശേഷമേ അള്ളാഹുവിനോട് നമുക്ക് തൗബ ചെയ്തിട്ട് കാര്യമുള്ളൂ, അപ്പോഴേ അള്ളാഹു നമുക്കത് പുറത്തു തരികയുള്ളൂ. എന്നാൽ അതല്ലാത്ത അള്ളാഹുമായി ബന്ധപ്പെട്ട എന്ത് പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് കഴിഞ്ഞാൽ അള്ളാഹു പുറത്തു തരും എന്ന് തന്നെയാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. വല്ലാഹു തആല ആല.
2: ഹലോ,
3: ഹലോ,
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ വബറകാതുഹു.
2: പെട്ടെന്ന് ചോദിച്ചോളൂ, സമയം അവസാനിക്കാറായി. ഓക്കേ.
3: ആ പിന്നെ എനിക്ക്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നമ്മൾ സലാത്ത് ചൊല്ലിയിട്ടേ, അത് ആ സലാത്തിന്റെ പർപ്പസ് കൊണ്ട് അള്ളാഹുവിന്റെ, എനിക്ക് അള്ളാഹുവിന്റെ ഹക്ക് കൊണ്ട് ഫവറു കൊണ്ട് റസൂലിന്റെ പേരിൽ ഞാൻ ചൊല്ലിയ സലാത്തിന്റെ പർപ്പസ് കൊണ്ട് എന്ന് പറയുന്നതിന് തെറ്റിട്ടോ?
2: ഓക്കേ.
1: നമ്മൾ സാധാരണഗതിയിൽ ഇബാദത്തുകൾ, നമുക്ക് അനുവദിക്കപ്പെട്ട ഇബാദത്തുകളുണ്ട്, ഈ ഇബാദത്തുകളെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് തവസ്സുൽ ചെയ്തു കഴിഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടും, അത് അനുവദിക്കപ്പെട്ട തവസ്സുലാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ആ സ്വലാത്തിനെ തവസ്സുലാക്കിക്കൊണ്ട് അതിൻ്റെ ഹക്ക് കൊണ്ട് ജാഹത്ത് കൊണ്ട് വർക്കത്ത് കൊണ്ട് പഠിച്ചോനെ കുറുക്കണേ എന്ന് പറയുന്ന ഒരു രീതി പ്രാമാണികമായി സ്ഥിരപ്പെട്ടിട്ടില്ല. സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞത് ആ സ്വലാത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു ഇബാദത്തായിട്ട് അതിനെ പരിഗണിച്ചതായിട്ട് പ്രമാണങ്ങളിൽ എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് പുണ്യകരമായിട്ടുള്ള കാര്യമാണ്. അതിലൂടെ പ്രവാചകന്റെ ഇഷ്ടം നമുക്ക് കിട്ടുകയും നബിയുടെ ശഫാഅത്ത് നമുക്ക് ലഭിക്കുകയും നബിയുടെ ഇഷ്ടം കിട്ടുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ അത് ആവർത്തിച്ച് ധാരാളമായി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ ഒരു ഇബാദത്തിനെ അല്ലെങ്കിൽ ആ ഒരു കർമ്മത്തെ തവസ്സുലാക്കി പ്രാർത്ഥിക്കാനുള്ള ഒരു ഇബാദത്തായിട്ട് പണ്ഡിതന്മാരെ എവിടെയും നമുക്ക് പറഞ്ഞു തന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. പ്രമാണങ്ങളിൽ എവിടെയും അത് കാണാൻ സാധിക്കില്ല. അതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മൾ ചെയ്ത ഖുർആൻ പാരായണങ്ങളും നമ്മൾ ചെയ്ത നമസ്കാരങ്ങളും നമ്മൾ ചെയ്ത പുണ്യകർമ്മങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവെ ഇത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്തതാണെങ്കിൽ ഇതിൻ്റെ പിന്നെ ബർക്കത്ത് കൊണ്ട് നീ എൻ്റെ ആ പ്രശ്നം പരിഹരിച്ചു തരണേ എന്ന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ അമലുകളെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അത്തരം തവസ്സുലിന് വേണ്ടി ഉൾക്കൊള്ളിക്കേണ്ട ആ ഇബാദത്തിന്റെ പരിധിയിൽ ഈ നബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നതിനെ പരിഗണിച്ചതായിട്ട് പ്രമാണങ്ങളിൽ എവിടെയും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഹക്ക് കൊണ്ടും ജാഹ് കൊണ്ടും നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ സാധിപ്പിച്ചു തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളൊരു പ്രാർത്ഥന ഇസ്ലാമികമായി സ്ഥിരപ്പെട്ടിട്ടില്ല. ഒരാൾക്ക് ഹക്കായ ഒരു കാര്യം അത് ആ വ്യക്തിയുടെ ഹക്കാണ്. ഒരാളുകളുടെ നിസ്കാരം അത് അയാൾക്ക് മാത്രമുള്ളതാണ്. അയാളുടെ ഇബാദത്തുകൾ അയാൾക്ക് മാത്രമുള്ളതാണ്, നമുക്ക് കിട്ടൂല. അപ്പൊ അയാളുടെ ഇബാദത്തിന്റെ ഹക്ക് കൊണ്ട് പടച്ചോനെ എനിക്ക് നീ തരണേ എന്ന് ചോദിക്കുന്നത് ശരിയായൊരു പ്രാർത്ഥനയുടെ രീതിയായി, ഒരു തവസ്സുലിന്റെ രീതിയായി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വേറൊരു വ്യക്തി ചെയ്ത കർമ്മത്തിന്റെ ഹക്ക് കൊണ്ട്, ജാവ് കൊണ്ട്, അദ്ദേഹത്തിന്റെ ഫതില് കൊണ്ട് പടച്ചോനെ എനിക്ക് നീ തരണേ എന്ന് ചോദിക്കുന്ന ഒരു രീതി ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. അത് അങ്ങനെ ഒരു പ്രാർത്ഥന രീതി ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ കർമ്മങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. അതാണ് തവസ്സുൽ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്ബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി നേർരേഖ, താക്കീതുകളെ ഭയപ്പെടുക എന്ന വിഷയവുമായി നമ്മോടൊപ്പം ചേരുന്നു പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള അലഹമുല്ലാ റബ്ബുൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി അജ്മൈൻ അമ്മാ ബാദ്. സൂഹൃത്തുക്കളെ, ഇസ്ലാമിൻ്റെ താക്കീതുകളെ, അതായത് അള്ളാഹുവിൻ്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും താക്കീതുകളെ നമ്മൾ ഗൗരവത്തിൽ കാണണം, അല്ലെങ്കിൽ വലിയ ഖേദത്തിന് നമ്മുടെ ജീവിതത്തിൽ അത് ഇടവരുത്തും. എത്രയോ വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു ദാമ്പത്യം, ആ ദാമ്പത്യത്തിൽ ഭർത്താവിൻ്റെ നിസ്സഹകരണവും നിരുത്തരവാദപരമായ സമീപനങ്ങളുമെല്ലാം സഹിച്ച് മക്കൾക്കു വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ച ഒരു സഹോദരി, അവർ അവസാനം പറഞ്ഞു, ഇനി എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാനാവില്ല. എപ്പോഴാണ് ആ വാക്ക് പറയുന്നത്? ഭർത്താവിൻ്റെ ഫോണിൽ മറ്റാർക്കോ അയച്ചൊരു മെസ്സേജോ ചാറ്റിങ്ങോ കണ്ടപ്പോഴാണ് അത് പറയുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇന്നൊരു 10, 15, 20 കൊല്ലം പ്രായമായ ഒരു ദാമ്പത്യം വഴിപിരിയേണ്ടി വരിക ഇത്തരമൊരു കാരണത്തിൻ്റെ പേരിൽ. സുഹൃത്തുക്കളെ, എന്തെല്ലാം നഷ്ടമാണ് നമുക്ക് സംഭവിക്കുന്നത്! എന്നുമെന്നും നമ്മുടെ മക്കൾ ചോദിച്ചു കൊണ്ടിരിക്കും, എന്തിനാണ് വാപ്പ പിരിഞ്ഞത്, എന്തിനാണ് ഉമ്മ പിരിഞ്ഞത്? സത്യസന്ധമായ ഒരു ഉത്തരം പറയുകയാണെങ്കിൽ എത്രമാത്രം അപമാനകരമായിരിക്കും നമ്മുടെ ഭാവി എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കും നിങ്ങൾ. ഇത്തരം അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ഇടപെടലുകളിൽ ഇത്ര വലിയ താക്കീത് ഇസ്ലാം നൽകിയത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. വ്യഭിചാരിയെ വിവാഹിതനാണെങ്കിൽ എറിഞ്ഞുകൊല്ലാനാണ് ഇസ്ലാം പറയുന്നത്. ഒരു അന്യപെണ്ണിനെ ദേഹത്ത് തൊട്ടാൽ തലയിലൊരു ആണി അടിച്ച് താഴ്ത്തുന്നതിനേക്കാളും ഭയാനകമാണ് അതെന്നാണ് പറയുന്നത്. ശരിയായ വസ്ത്രധാരണമില്ലാത്ത സ്ത്രീക്ക് സ്വർഗത്തിൻ്റെ വാസനയില്ലെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. അന്യരെ വികാരത്തോടെ നോക്കുന്നത് നിഷിദ്ധമായിട്ടാണ് വിശുദ്ധ ഖുർആൻ കൽപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ മനസ്സിനെ മലിനമാക്കാനും നമ്മുടെ ജീവിതത്തെ അപമാനത്തിലേക്ക് എത്തിക്കുവാനും നമ്മുടെ കുടുംബങ്ങളെ ഛിന്നഭിന്നമാക്കുവാനും നമ്മുടെ മക്കളെ അനാഥരാക്കുവാനും അനേക കണക്കിന് പുരുഷന്മാർ ഭാര്യയില്ലാത്തവരും അനേകം സ്ത്രീകൾ വിധവകളുമായിത്തീരുന്ന അതിഭയാനകമായ ഒരു തിന്മയാണ് യഥാർത്ഥത്തിൽ അവിഹിത ബന്ധങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലൊരു നിതാന്തമായ ശ്രദ്ധയും ജാഗ്രതയും ഈ വിഷയത്തിൽ നമ്മൾ ഏവരും പുലർത്തേണ്ടതുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ആലോചിക്കുക, എല്ലാവർക്കും ഒരു വിവാഹത്തിന് അവസരമുണ്ടല്ലോ. ഒരു വിവാഹത്തിൽ നമ്മുടെ ഭാര്യയിൽ നിന്ന് ലഭിക്കാത്ത മറ്റെന്താണ് മറ്റൊരു സ്ത്രീയിൽ നിന്ന് ലഭിക്കുന്നത്? സ്വന്തം ഭർത്താവിനില്ലാത്ത മറ്റെന്താണ് മറ്റൊരാളിൽ നിന്ന് ലഭിക്കുന്നത്? അങ്ങനെ ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം ആഗ്രഹിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെ സംജാതമാകുന്നില്ല എന്നതാണ് വസ്തുത. പിശാച് നമ്മുടെ മനസ്സിൽ നമ്മുടെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തോന്നിപ്പിക്കുന്ന ചില അലങ്കാരങ്ങളും അതേപോലെ തന്നെ ചില തോന്നലുകളും ചില അയാഥാർത്ഥ്യങ്ങളായിട്ടുള്ള ചില ചിന്തകളുമല്ലാതെ മറ്റൊന്നും ഇതിൻ്റെ പിന്നിലില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് വലിയ അപകടങ്ങളും വലിയ ദുരന്തങ്ങളും നമുക്ക് സമ്മാനിക്കുന്ന ഇത്തരം ബന്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സ്ത്രീ പുരുഷന്മാർ ജാഗ്രത കാണിക്കണമെന്ന് പറയാനാണ് സുഹൃത്തുക്കളെ ഈ കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തിയത്. എന്തു തന്നെ അയോഗ്യതകൾ ഒരു പുരുഷനോ ഒരു സ്ത്രീക്കോ ഉണ്ടെങ്കിലും അതെല്ലാം ഒരു പക്ഷേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അയോഗ്യത എന്നുള്ളത് അവിഹിത ബന്ധം തന്നെയാണ്. അതുകൊണ്ട് പലപ്പോഴും അവിഹിത ബന്ധങ്ങളിലൂടെയുള്ള വിവാഹങ്ങൾ വേണ്ടെന്ന് പറയാനുള്ള ശക്തമായ കാരണം അത്തരം അവിഹിത സ്വഭാവമുള്ളവർ ഒരുപക്ഷെ ആ സ്വഭാവം പിന്നീടും തുടരാനുള്ള സാധ്യത കൂടെ പരിഗണിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഇത്തരം അവസ്ഥകൾ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പറയാനുള്ള കാരണം, ഇത്തരം കുടുംബങ്ങൾ മുന്നിൽ വരുമ്പോൾ അവർക്ക് സംഭവിക്കുന്ന ഈ ദുരന്തങ്ങൾ കാണുമ്പോൾ നിസ്സാരമായ ഒരു തിന്മയുടെ പേരിൽ എത്ര വലിയ ദുരന്തങ്ങളാണ് കുടുംബങ്ങളിലും സമൂഹങ്ങളിലും വ്യക്തികളിലും ഉണ്ടാക്കുന്നത് എന്ന് നേർ അനുഭവമായി കണ്ടതുകൊണ്ടാണ് ഈ കാര്യം സൂചിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് തഖ്വ തരട്ടെ, സൂക്ഷ്മത തരട്ടെ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നേർരേഖ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. താക്കീതുകളെ ഭയപ്പെടുക എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ നേർരേഖ പ്രോഗ്രാം. അവതരണം പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.

0: അറിവ് തേടൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. എന്നാൽ ശരിയായ അറിവ് എവിടെ നിന്ന് ലഭിക്കും? പീസ് റേഡിയോ കഴിഞ്ഞ കുറേ കാലമായി നിങ്ങളുടെ വീടുകളിൽ ശുദ്ധമായ ഇസ്ലാമിക വിജ്ഞാനം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. വഴിതെറ്റിക്കുന്ന സന്ദേശങ്ങൾക്കിടയിൽ സത്യത്തിന്റെ തെളിനീരുമായി പീസ് റേഡിയോ നിലകൊള്ളുന്നു. ഈ വിജ്ഞാന സദസ്സ് നിലനിർത്താൻ നിങ്ങളുടെ സഹായം അനിവാര്യമാണ്. ഒരു വിളക്കായി പീസ് റേഡിയോയെ നമുക്ക് ജ്വലിപ്പിച്ചു നിർത്താം. നന്മയുടെ ഈ പ്രചാരണ സംവിധാനത്തെ നമുക്ക് പിന്തുണയ്ക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമുക്ക് മധുരം ഖുർആൻ ഒന്ന് കേട്ടിട്ട് വരാം.

0: മഷാല്ലാ, മധുരം ഖുർആനാണ് നാം കേട്ടത്. മിഷാരി റാഷിദ ലഫാസിയാണ് ഇന്നത്തെ കാര്യ. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ബഖറയുടെ 155 മുതൽ 156 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടുകഴിഞ്ഞത്.
1: രണ്ടാം അദ്ധ്യായം സൂറ അൽ ബഖറയിലെ 155 156 കൂടിയ വചനങ്ങളുടെ വളരെ ആകർഷകമായ പാരായണം നമ്മൾ കേട്ടു. അതിൻ്റെ അർത്ഥവും അതിൻ്റെ ഒരു സാരാംശവും നമുക്ക് മനസ്സിലാക്കാം. പൊതുവെ ഇന്ന് നമ്മൾ കേട്ട ഈ രണ്ട് വചനങ്ങളുടെയും അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ പരീക്ഷണം നൽകുമെന്നാണ്. അത് നൽകുന്ന 3-4 ഇനങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്ത മേഖലകൾ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. അതിലൊന്നാണ് ഭയം. ഭയം കൊണ്ട് പരീക്ഷിക്കാം. അതുപോലെ തന്നെ പട്ടിണി, അതുപോലെ തന്നെ സാമ്പത്തിക മാന്ദ്യം, സാമ്പത്തികമായ ബാലൻസ്. അത് ചില സമയത്ത് നന്നായി സമ്പത്തുള്ള ആളുകൾക്ക് തീരെ സമ്പത്തില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം എന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിലൂടെ മുൻകൂട്ടി തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ദേഹങ്ങൾ കൊണ്ട് അടുത്ത ബന്ധുക്കളുടെയും മറ്റും വേണ്ടപ്പെട്ടവരുടെയും ഒക്കെയുള്ള പെട്ടെന്നുള്ള മരണം കൊണ്ടുമൊക്കെ പരീക്ഷണമാകാം. അതുപോലെ തന്നെ കായ്ക്കലികളെ കൊണ്ട്, ഫലവൃക്ഷങ്ങളെ കൊണ്ട്, അതിൻ്റെ പെട്ടെന്നുള്ള നാശങ്ങളെ കൊണ്ടുമൊക്കെ ഒരുപാട് വരുമാനം കാത്തിരിക്കുന്ന, വളരെ പ്രതീക്ഷയോടുകൂടി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കൃഷി നാശം കൊണ്ടുമൊക്കെ പെട്ടെന്ന് പരീക്ഷണങ്ങൾ ഉണ്ടാകാം. അപ്പോഴൊക്കെ ആ പരീക്ഷണത്തിൽ നൊന്ത് ആത്മഹുതി ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് അത് റബ്ബിൻ്റെ വിധിയാണെന്നോർത്ത് എൻ്റെ ശക്തിയും കഴിവും ഒന്നുമല്ല, റബ്ബിനാണ് കഴിവുള്ളത് എന്നോർത്ത് ആ റബ്ബിൻ്റെ വിധിയിൽ ക്ഷമിച്ച് ആ റബ്ബിനോട് കൂടുതൽ അടുക്കാനുള്ള സന്ദർഭമായിട്ടാണ് ഇത്തരം ജീവിതത്തിലെ ഏത് പരീക്ഷണങ്ങളെയും നമ്മൾ സമീപിക്കേണ്ടത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു. എന്ന് മാത്രവുമല്ല, ഇന്നലേക്കുള്ള പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ള സാഹചര്യങ്ങളും ഉണ്ടാകുമ്പം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് മനസ്സിൽ സ്വമേധയാ തികട്ടി വരേണ്ട ഒരു ദിക്ർ ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലക്ക് സംഭവിക്കുമ്പം അവർ പറയും, അവർ ഇപ്രകാരം സ്വയം ഓർമ്മയിൽ തികട്ടിവെന്ന് അവർ അള്ളാഹുവിനെ സ്മരിച്ച് പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന്. തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ്, ഞങ്ങൾ അവനിലേക്ക് തന്നെ മടങ്ങി ചെല്ലുന്നവരുമാണ് എന്ന് സ്വമേധയാ ചുറ്റുവട്ടത്തും മറ്റും സ്വയം ജീവിതത്തിലുമൊക്കെ സംഭവിക്കുന്ന പ്രയാസങ്ങളും ദുരന്തങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മുസീബത്തുകളും സംഭവിക്കുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് സ്വമേധയാ ആ റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിൻ്റേക്ക് കൂടുതൽ അടുക്കാനുള്ളൊരു വാചകമായി, ഒരു ദിക്റായി അള്ളാഹു പഠിപ്പിച്ച ഒരു വാചകമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത്. അത് മരണസമയത്ത് മാത്രമല്ല, മരണത്തെപ്പറ്റി കേൾക്കുമ്പോൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകളുണ്ട്. എന്നാൽ മുസീബത്തുകൾ എന്തും ജീവിതത്തിൽ സംഭവിക്കുമ്പം നമ്മൾ കേൾക്കുമ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ദിക്ർ പറയാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പൊതുവേ ജീവിതാവസ്ഥയിൽ ഈ പട്ടിണിയും അതുപോലെ തന്നെ ദാരിദ്ര്യവും അതുപോലെ തന്നെ പെട്ടെന്നുള്ള മരണങ്ങളും കൃഷിനാശവും സാമ്പത്തികമായ ഏറ്റക്കുറച്ചും സംഭവിക്കുമ്പോഴേക്ക് പട്ടേ വിഷാദ രൂപത്തിൽ അല്ലെങ്കിൽ ടെൻഷനായി അമിതമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ മനസ്സ് സ്റ്റക്കാകുന്ന സാഹചര്യം പൊതുവെ പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ ഈ ദുനിയാവ് എന്ന് പറയുമ്പം ശരിക്കും ഒരു പരീക്ഷണാലയമാണ്. ഈ പരീക്ഷണാലയത്തിൽ അല്ലെങ്കിൽ ഈ പരീക്ഷയിൽ ശരിക്ക് റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിലേക്കടുത്ത് അതിനെ ഓവർകം ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന വ്യക്തിയാരോ ആ നിലക്കുള്ള വിശ്വാസിക്ക് തന്നെയാണ്, ആ നിലക്കുള്ള അള്ളാഹുവിൻ്റെ അടിമക്കാണ് വിജയമെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രണ്ട് വചനങ്ങൾ കൂടിയാണ് ഈ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 155-156 വചനങ്ങൾ.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു പീസ് റേഡിയോ നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. അബ്ദുൽ ജബ്ബാർ മദീനിയുടെ സൗമ്യത വിശദീകരിക്കുന്ന ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: സൗമ്യത, എഴുത്ത് അബ്ദുൽ ജബ്ബാർ മദീനി. കാര്യങ്ങളിലെല്ലാം സൗമ്യതയും മൃദുലതയും സാവകാശവും എളുപ്പമായത് സ്വീകരിക്കലും രൂക്ഷതയും തീവ്രതയും കൈവടികലും അനുഗ്രഹവും നന്മ മാത്രവുമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൃദുലത നടയപ്പെട്ടവന് നന്മകൾ തടയപ്പെട്ടിരിക്കുന്നു. തൻ്റെ വിഷയത്തിലായാലും മറ്റുള്ളവരുടെ വിഷയത്തിലായാലും ഒരാളുടെ പെരുമാറ്റം സൗമ്യതാപൂർണമായിരിക്കണം. ഇല്ലായെങ്കിൽ പ്രസ്തുത പെരുമാറ്റം അനുഗ്രഹം കെട്ടതും പ്രയോജനരഹിതവുമായി മാറും. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിവേദനം, തിരുനബി പറഞ്ഞു, ആയിഷ, നിശ്ചയം അല്ലാഹു സൗമ്യനാകുന്നു. അവൻ മൃദുലമായ പെരുമാറ്റം ഇഷ്ടപ്പെടുന്നു. അവൻ രൂക്ഷമായ പെരുമാറ്റത്തിനും മൃദുല പെരുമാറ്റമല്ലാത്ത ഇതര സൽപെരുമാറ്റങ്ങൾക്കും നൽകാത്തത് മൃദുലമായ പെരുമാറ്റത്തിന് നൽകുന്നു. മുസ്ലിം. ഇബ്നു ഉമറിൽ നിന്ന് നിവേദനം. തിരുദൂതർ പറഞ്ഞു, ഒരു വീട്ടുകാർക്ക് വിനയം നൽകപ്പെട്ടിട്ടുള്ളൂ എങ്കിൽ അതവർക്ക് ഉപകരിക്കുക തന്നെ ചെയ്യും. വിനയം തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വിനയാവുകയും ചെയ്യും. തീർച്ച. ജരീർ ഇബ്നു അബ്ദുല്ലയിൽ നിവേദനം. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം അല്ലാഹു രൂക്ഷമായ പെരുമാറ്റത്തിന് നൽകാത്തത് മൃദുലമായ പെരുമാറ്റത്തിന് നൽകുന്നു. ഒരു ദാസനെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു അവന് മൃദുല പെരുമാറ്റം നൽകുന്നു. മൃദുല പെരുമാറ്റം തടയപ്പെട്ട ഒരു കുടുംബവുമില്ല, നന്മകൾ തങ്ങൾക്ക് തടയപ്പെടാതെ. തന്റെ ശത്രുവിനോടാണെങ്കിൽ പോലും അയാളോടുള്ള വർത്തമാനവും വർത്താനവും സൗമ്യമായിരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. സമാധാനത്തിന്റെ ദൂതനായ തിരുനബിയോട് കൊടിയ വൈരാഗ്യവും നിറഞ്ഞ ശത്രുതയും അടങ്ങാത്ത അസൂയയും ജൂതന്മാർ വെച്ചു പുലർത്തിയിരുന്നു. തിരുദൂതരുടെ മരണവും നാശവും മനസ്സിൽ കൊണ്ടു നടക്കുന്നവരായിരുന്നു അവർ. ഒരിക്കൽ ജൂതന്മാർ തിരുമേനിയെ പ്രകോപിതമാക്കും വിധം അഭിസംബോധന ചെയ്തപ്പോൾ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചത് പ്രിയപത്നി ആയിഷ പറയുന്നു, ജൂതന്മാരിൽ ഒരു സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദം ചോദിച്ചു വന്നു. അപ്പോൾ അവർ പറഞ്ഞു, അസ്സാമു അലൈക്കും, നിങ്ങൾക്ക് മരണം ഭവിക്കട്ടെ. ഞാൻ പറഞ്ഞു, അല്ല, നിങ്ങളുടെ മേൽ മരണവും ശാപവും ഉണ്ടാവട്ടെ. അപ്പോൾ തിരുമേനി പറഞ്ഞു, ആയിഷ, നിശ്ചയം അള്ളാഹു റഫീഖാകുന്നു. അവൻ കാര്യങ്ങളിലെല്ലാം സാവകാശ പെരുമാറ്റം ഇഷ്ടപ്പെടുന്നു. ഞാൻ ചോദിച്ചു, അവർ പറഞ്ഞത് താങ്കൾ കേട്ടില്ലേ? തിരുമേനി പറഞ്ഞു, നിങ്ങളുടെ മേലും എന്ന് ഞാനും പറഞ്ഞില്ലേ? തികഞ്ഞ സൗമ്യശീലനും മൃദുല പെരുമാറ്റക്കാരനുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുമേനിയെക്കുറിച്ച് അള്ളാഹു പറയുന്നത്, നബിയെ, അള്ളാഹുവെങ്കിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് നീ അവരോട് സൗമ്യമായി പെരുമാറിയത്. നീ ഒരു പരുഷ സ്വഭാവിയും കഠിനഹൃദയനുമായിരുന്നെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും അവർ പിരിഞ്ഞു പോയിക്കൊള്ളുമായിരുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 3:159. മാലിക് ഇബ്നുൽ ഹുവൈസിരിൽ നിവേദനം. എന്റെ ഗോത്രത്തിലെ ആളുകൾക്കൊപ്പം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നു. 20 രാവുകൾ ഞങ്ങൾ തിരുമേനിയുടെ അടുക്കൽ താമസിച്ചു. തിരുമേനി കരുണാമയനും മൃദുല പെരുമാറ്റക്കാരനുമായിരുന്നു. കുടുംബത്തോടുള്ള ഞങ്ങളുടെ ഭ്രമം കണ്ടപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മടങ്ങുക, കുടുംബത്തോടൊപ്പം കഴിഞ്ഞുകൂടുകയും അവരെ നിങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുക. നിങ്ങൾ നമസ്കരിക്കുക. നമസ്കാര സമയമായാൽ നിങ്ങളിൽ ഒരാൾ നിങ്ങൾക്ക് ബാങ്ക് വിളിക്കുകയും നിങ്ങളിൽ മുതിർന്നവൻ ഇമാമത്ത് നിൽക്കുകയും ചെയ്യട്ടെ. ബുഖാരി. സ്വന്തത്തോടുപോലും സൗമ്യതയിൽ വർത്തിക്കാൻ അബ്ദുല്ലാഹിബിനു ഇബ്നു അംറിനോട് തിരുമേനി ഉപദേശിച്ച സംഭവം ഹദീസുകളിൽ കാണാം. യൗവനാരംഭത്തിൽ ധാരാളം ഇബാദത്തുകൾ ഏറ്റെടുക്കുന്ന വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹിബിനു അംറ്. കാലം മുഴുവൻ പകലിൽ നോമ്പെടുക്കുമായിരുന്നു. രാത്രി മുഴുവൻ നമസ്കരിക്കുമായിരുന്നു. രാത്രിയിലെ തഹജ്ജുദിൽ ഖുർആൻ ഓതി തീർക്കുമായിരുന്നു. ഇത് പിന്നീട് അദ്ദേഹത്തിന് ക്ലേശകരമായി. നിർബന്ധമായി ചെയ്തു തീർക്കേണ്ട ചില ബാധ്യതകൾ അദ്ദേഹത്തിന് നഷ്ടപ്പെടുമാർ അദ്ദേഹം ക്ഷീണിതനായി. അപ്പോൾ അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹേ അബ്ദുല്ലാ ഇബ്നു അംറ്, താങ്കൾ പകലുകൾ മുഴുവൻ നോമ്പെടുക്കുകയും രാത്രി മുഴുവൻ നമസ്കരിക്കുകയും ചെയ്യുന്നു എന്ന വാർത്ത എനിക്കെത്തിയിരിക്കുന്നു. താങ്കൾ അപ്രകാരം ചെയ്യരുത്. കാരണം താങ്കളുടെ ശരീരത്തിന് താങ്കളിൽ നിന്ന് അവകാശമുണ്ട്. താങ്കളുടെ കണ്ണിന് താങ്കളിൽ നിന്ന് അവകാശമുണ്ട്. താങ്കളുടെ ഭാര്യയ്ക്കും താങ്കളിൽ നിന്ന് അവകാശമുണ്ട്. ബുഖാരി.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. അബ്ദുൽ ജബ്ബാർ മദീനിയുടെ സൗമ്യതയുടെ പ്രാധാന്യം വിശദീകരിക്കുന്ന ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങളെ സൂചിപ്പിക്കുന്ന അസ്മാഉൽ ഹുസ്ന പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് അസ്സലാം, സമാധാനം നൽകുന്നവൻ എന്ന വിശേഷണം വിശദീകരിച്ചുകൊണ്ട് അബ്ദുറൌഫ് അൽ ഹിക്കമിയാണ് നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലദീ ഹദാന ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ് അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളാണ് നാം കഴിഞ്ഞ എപ്പിസോഡുകളിലായിക്കൊണ്ട് പഠിച്ചു വരുന്നത്.

0: അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമങ്ങൾ പഠിക്കുക എന്നത് ഏറ്റവും മഹനീയമായ, ഏറ്റവും പുണ്യമർഹിക്കുന്ന ഒരു പ്രവർത്തനമാണ് എന്നത് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ചിലത് അള്ളാഹുവിൻ്റെ തൗഫീക്കിനാൽ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് അസ്സലാം എന്ന അള്ളാഹുവിൻ്റെ നാമമാണ്. അസ്സലാം എന്ന അള്ളാഹുവിൻ്റെ നാമം, അതർത്ഥമാക്കുന്നത് അവൻ നിർഭയത്വം നൽകുന്നവനാണ്, അതോടൊപ്പം സമാധാനം നൽകുന്നവനാണ്, അവൻ സുരക്ഷിതത്വം നൽകുന്നവനാണ്. അസ്സലാം എന്ന നാമത്തിൻ്റെ അർത്ഥം നിർഭയത്വമുള്ളവൻ, അതുപോലെ തന്നെ സമാധാനമുള്ളവൻ, സുരക്ഷിതത്വമുള്ളവൻ എന്നിങ്ങനെയുള്ള അർത്ഥമുണ്ട്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് സുരക്ഷിതത്വം നൽകുന്നവനും അള്ളാഹുവാണ്, സമാധാനം നൽകുന്നവനും അള്ളാഹുവാണ്, അതുപോലെ തന്നെ നിർഭയത്വം നൽകുന്നവനും അള്ളാഹു മാത്രമാണ് എന്നതാണ് ഈ അസ്സലാം എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നിർഭയത്വമുള്ളവനാണ്, അള്ളാഹു സമാധാനമടഞ്ഞവനാണ്, അള്ളാഹു സംരക്ഷകനാണ് എന്നത് നമ്മൾ തിരിച്ചറിയുക. ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും നിർഭയത്വമുള്ളവനും അതുപോലെ തന്നെ സമാധാനം നൽകുന്നവനുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്നത് നമ്മൾ തിരിച്ചറിയുക. അസ്സലാം എന്ന നാമം വിശുദ്ധ ഖുർആനിൽ ഒരേ ഒരു പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അസ്സലാം എന്ന നാമം ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അത് സൂറത്തുൽ ഹഷറിൻ്റെ 23-ാമത്തെ ആയത്താണ്. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലികുൽ ഖുദ്ദൂസു സലാമുൽ മുക്മിൻ എന്ന് പറയുന്ന ആ ആയത്ത്, അള്ളാഹുവിൻ്റെ വ്യത്യസ്തമായ നാമങ്ങൾ പഠിപ്പിക്കുന്ന ആയത്തിലാണ് അസ്സലാം എന്ന നാമം പരിചയപ്പെടുത്തുന്നത്. അസ്സലാം എന്ന നാമം ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹു സംരക്ഷണം നൽകുന്നവനാണ്, നിർഭയത്വം നൽകുന്നവനാണ്, സമാധാനം നൽകുന്നവനാണ് എന്ന അർത്ഥങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരുന്നു, അള്ളാഹുവിൻ്റെ സലാമുമായിക്കൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് പ്രത്യേകമായ ഒരു സ്ഥാനവും ഒരു പ്രത്യേകമായ ഒരു ഫളലും നൽകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സലാം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് മാത്രം കിട്ടിയ ഒരു പ്രത്യേകതയായിരുന്നു. അവിടെ ഖദീജ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയാൻ, ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരുന്നു അള്ളാഹുവിൻ്റെ സലാമുമായിക്കൊണ്ട്. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ തിരിച്ചു പറയുന്ന മറുപടി, ഇന്നല്ലാഹ ഹുവസ്സലാം, അള്ളാഹുവാണ് സലാം, അവനാണ് സമാധാനത്തിൻ്റെ കേന്ദ്രം, അവനാണ് അസ്സലാം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ബാക്കി പറഞ്ഞു, വഅല ജിബ്രീൽ അസ്സലാം, ജിബ്രീലിന് സമാധാനമുണ്ടാകട്ടെ, സമാധാനത്തിൻ്റെ കേന്ദ്രം അള്ളാഹുവാണ്, അതുകൊണ്ട് ജിബ്രീലിന് സമാധാനമുണ്ടാകട്ടെ. തീർന്നില്ല, വഅലൈക്കസ്സലാം വറഹ്മത്തുല്ലാഹി വബറകാത്തു, നബിയെ താങ്കൾക്കും സമാധാനമുണ്ടാകട്ടെ എന്ന് ഖദീജ റളിയല്ലാഹു അൻഹ തിരിച്ചു പറയുകയുണ്ടായി. അപ്പോൾ അതിൽ ആദ്യം പറഞ്ഞത് ഇന്നല്ലാഹ ഹുവസ്സലാം എന്നാണ്. അള്ളാഹുവാണ് സലാം, അസ്സലാമായവൻ, സമാധാനം നൽകുന്നവൻ, ശാന്തി നൽകുന്നവൻ, നിർഭയത്വം നൽകുന്നവൻ, സുരക്ഷിതത്വം നൽകുന്നവൻ എന്നിങ്ങനെയുള്ള ധാരാളം വിശാലമായ അർത്ഥങ്ങൾ നിറഞ്ഞുകൊള്ളുന്ന ഒരു നാമമാണ് അസ്സലാം എന്നുള്ളത്. നമുക്കറിയാം, നിസ്കാരത്തിന് ശേഷം, നിസ്കാരത്തിന് സലാം വീട്ടിയതിന് ശേഷം പ്രവാചകൻ പഠിപ്പിച്ച ചില പ്രത്യേകമായ ദിക്റുകളും ദുആകളുമായി കൊണ്ട് നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, സലാം വീട്ടിയ ഉടൻ എന്താ നമ്മൾ ചെയ്യുക? മൂന്ന് പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാ എന്ന് പറയല്ലേ. അസ്തഗ്ഫിറുല്ലാ എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് എന്ത്? നമ്മൾ പ്രഖ്യാപിക്കുന്ന ഒരു ആദർശമാണ് അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം. നമ്മൾ എന്താ പറയുന്നത്? അല്ലാഹുമ്മ അൻതസ്സലാം, അല്ലാഹുവേ നീയാണ് സമാധാനത്തിൻ്റെ കേന്ദ്രം, നീയാണ് സംരക്ഷണം നൽകുന്നവൻ, സമാധാനം നൽകുന്നവൻ എന്നൊക്കെ പറയുന്നുണ്ട്. വമിൻകസ്സലാം, നിന്നിൽ നിന്നാണ് സമാധാനം ലഭിക്കേണ്ടത്, ശാന്തി ലഭിക്കേണ്ടത്, നിന്നിൽ നിന്നാണ് ആശ്വാസം ലഭിക്കേണ്ടത്, സംരക്ഷണം ലഭിക്കേണ്ടത്, നിന്നിൽ നിന്നാണ് അതൊക്കെ സംഭവിക്കുന്നത് എന്നും പ്രഖ്യാപിക്കണം. അപ്പോൾ ആ അല്ലാഹു അസ്സലാം, സംരക്ഷണം നൽകുന്നവൻ, സമാധാനം നൽകുന്നവൻ, നിർഭയത്വം നൽകുന്നവൻ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, സലാം പറയുന്നതിൻ്റെ മഹത്വം പഠിപ്പിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇന്ന സലാം ഇസ്മു മിൻ അസ്മാഇല്ലാ. അസ്സലാം എന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ്. അതുകൊണ്ട് എന്തു ചെയ്യണം? ഫഅഫ്ഷു ബൈനക്കും, നിങ്ങൾക്കിടയിൽ അസ്സലാം എന്ന ആ ഒരു നാമത്തെ വ്യാപിപ്പിക്കുക. അതുകൊണ്ട് നിങ്ങൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു എന്ന് വ്യാപിപ്പിക്കുക എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ സംരക്ഷണം ആവശ്യമുള്ളവരാണ്, അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം നമ്മൾ ആവശ്യക്കാരനാണ്, അള്ളാഹുവിൽ നിന്നുള്ള സംരക്ഷണം ആവശ്യമുള്ളവരാണ്, നിർഭയത്വം ആവശ്യമുള്ളവരാണ്. അതുകൊണ്ട് ആ റബ്ബിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കണം, അസ്സലാമായ അള്ളാഹുവിലേക്ക് ഇരു കരങ്ങളുമുയർത്തിക്കൊണ്ട് ആ സമാധാനവും നിർഭയത്വവും സംരക്ഷണവും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രാർത്ഥനയും തേട്ടവും നമുക്കുണ്ടാകണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത്, നിങ്ങൾ പരസ്പരം സലാം വ്യാപിപ്പിക്കുക എന്ന്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മാർക്കറ്റിൽ ചെല്ലുമായിരുന്നു. മാർക്കറ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെല്ലും. സാധാരണ ഒരാൾ മാർക്കറ്റിൽ ചെല്ലുന്നത് എന്തിനാ? ആ, ഭക്ഷണം വാങ്ങാൻ, അല്ലെങ്കിൽ മാർക്കറ്റിലെ സാധനങ്ങൾ വാങ്ങാൻ, അല്ലെങ്കിൽ കച്ചവടം ചെയ്യാൻ, അല്ലെങ്കിൽ അവിടെയുള്ള സാധനങ്ങൾ വില പറഞ്ഞ് മേടിക്കാൻ, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഒരാൾ മാർക്കറ്റിൽ പോകുന്നത് അല്ലേ. പക്ഷേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മാർക്കറ്റിൽ പോകുന്നത് സാധനം വാങ്ങാനോ, അല്ലെങ്കിൽ വിലവേശാനോ, അല്ലെങ്കിൽ സാധനങ്ങൾ കച്ചവടം ചെയ്യാനോ വേണ്ടിയിട്ടല്ല. അങ്ങനെ ഇരിക്കെ ഒരു സമയത്ത് മഹാനായ തുഫൈൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്തിനാണ് താങ്കൾ ഇങ്ങനെ ഇടക്കിടക്ക് മാർക്കറ്റിലേക്ക് പോകുന്നത്? കച്ചവടം ചെയ്യാനല്ലെങ്കിൽ, ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ടല്ല എങ്കിൽ, പിന്നെ എന്തിനാണ് താങ്കൾ ഇങ്ങനെ ഇടക്കിടക്ക് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അവിടെയാണ് ആളുകൾ ഒരുമിച്ച് കൂടുന്നത്. ആളുകൾ, ധാരാളം ആളുകൾ അവിടെയുണ്ട്. അവർക്കിടയിൽ സലാം വ്യാപിപ്പിക്കാനാണ് ഞാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ, ആ സലാമിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞവനാണ്. ആ സലാമിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തിരുന്നത്. അതുകൊണ്ട് നമുക്കിടയിലുള്ള സ്നേഹബന്ധങ്ങൾ ഉണ്ടായിത്തീരുവാനും പരസ്പരമുള്ള സലാം വ്യാപിപ്പിക്കുക എന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യമാണ്. അസ്സലാം എന്ന നാമം പഠിക്കുമ്പോൾ സലാം പരസ്പരം വ്യാപിപ്പിക്കുന്ന രൂപത്തിൽ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ തഹിയ്യത്ത് നടത്തുക, അസ്സലാമു അലൈക്കും എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥനാ രൂപത്തിൽ തന്നെ പറയാൻ ശ്രമിക്കണം. സാധാരണ ചില ആളുകൾ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന ഒരു ലാഘവത്തോടുകൂടി അസ്സലാമു അലൈക്കും പറഞ്ഞു പോകുന്നതുണ്ട്. എന്നാൽ ഇതൊരു പ്രാർത്ഥനയാണ്. അള്ളാഹുവിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ, അള്ളാഹുവിൻ്റെ ശാന്തിയും സമാധാനവും നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ എന്നിങ്ങനെയുള്ള പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉരുവിടുന്നത്. ആ പ്രാർത്ഥന മനസ്സോടുകൂടി മറ്റുള്ളവർക്ക് വേണ്ടി സലാം പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അവന് 10 നന്മയെന്നാണ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാ എന്നുകൂടി പറഞ്ഞാൽ അവന് 20 നന്മയെന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറക്കാത്തുഹു എന്ന് പറഞ്ഞാൽ അവന് 30 എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണുന്നത്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ പൂർണ്ണമായി കൂടുതൽ നന്മകരസ്ഥമാക്കുന്ന രൂപത്തിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറക്കാത്തുഹു എന്ന് തന്നെ തൻ്റെ ഒരു മുസ്ലിം സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ പറയാൻ പരിശ്രമിക്കണം എന്നതാണ് ഈ അസ്സലാം എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഇനി വിശുദ്ധ ഖുർആനിൽ നമ്മൾ യഹ്യ നബി അലൈഹിസ്സലാമിനെ കുറിച്ചും ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ചും പഠിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ്, വസലാമുൻ അലൈഹി യൗമ വുലിദ വയൗമ യമൂത വയൗമ യുബഅസു ഹയ്യ. യഹ്യ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയാണ്, ജനിച്ച ദിവസം, മരണപ്പെടുന്ന ദിവസം, അതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം, അന്ന് സലാം ലഭിക്കും, നിർഭയത്വം ലഭിക്കും, ശാന്തി ലഭിക്കും. അതുപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞപ്പോഴും വസലാമുൻ അലയ്യ യൗമ വുലിത്തു വയോമ അമൂത്തു വയോമ ഉബഅസു ഹയ്യ. ജനിച്ച ദിവസം, മരിക്കുന്ന ദിവസം, അതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം, അന്നൊക്കെ സലാമാണ്. ഇതിങ്ങനെ എടുത്തു പറയാനുള്ള കാരണം, ജനനം ഒന്നേ ഉള്ളൂ, മരണം ഒന്നേ ഉള്ളൂ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളും ഒന്നേ ഉള്ളൂ. ആ ദിവസങ്ങളിൽ നിർഭയത്വം ലഭിച്ചാൽ, സമാധാനം ലഭിച്ചാൽ, ശാന്തി ലഭിച്ചാൽ, അതാണ് ഏറ്റവും വലിയ വിജയം. അവർക്ക് ലഭിച്ചു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ സമാധാനം ലഭിക്കണം. അതിലേറ്റവും പ്രധാനം നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം, അന്ന് ഭീതിയുടെ ദിവസമാണ്. ആരെങ്ങോട്ട് എന്നറിയില്ല. കത്തിജ്വലിക്കുന്ന സൂര്യൻ തൻ്റെ മുകളിലുണ്ടാകും, വിയർപ്പിനാൽ മുങ്ങിക്കുളിക്കും, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ തീരാ നഷ്ടത്തിലായിരിക്കും. അങ്ങനെ ഭീതിതമായ ആ ഒരു അന്തരീക്ഷത്തിൽ സമാധാനം ലഭിക്കുക എന്നത് എത്ര വലിയ കാര്യമാണ്. ആ ഒരു സമാധാനത്തിന് വേണ്ടി അസ്സലാമായ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് ഈ ഒരു അസ്സലാം എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു വിഷയം. അള്ളാഹുവിനോട് ഈ സന്ദർഭങ്ങളിൽ നിർഭയത്വം ലഭിക്കാൻ, ദുനിയാവിൽ ജീവിക്കുന്ന സമയത്തും ശത്രുക്കളിൽ നിന്നുള്ള നിർഭയത്വം, അതോടൊപ്പം മരണപ്പെട്ടു കഴിഞ്ഞാൽ നാളെ പരലോകത്തെത്തി നിൽക്കുന്ന സമയത്ത് അവിടെയും നിർഭയത്വത്തോടുകൂടി നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പരിശ്രമമില്ലാതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടാവില്ല. പരിശ്രമിക്കുക എന്നത് ഇബാദത്തുകളിൽ മുഴുകി അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കുക എന്നത് പരിശ്രമമാണ്. പ്രാർത്ഥിക്കുക എന്നത് അള്ളാഹുവിലേക്ക് ഇരു കരങ്ങളുമുയർത്തി അസ്സലാമായ സമാധാനം നൽകുന്ന, ശാന്തി നൽകുന്ന, സംരക്ഷണം നൽകുന്ന, നിർഭയത്വം നൽകുന്ന ആ റബ്ബിലേക്ക് ഇരു കരങ്ങളുമുയർത്തി പ്രാർത്ഥിക്കുക എന്നതാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങൾ എന്നത് നമ്മൾ തിരിച്ചറിയുക. ആ രൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കി, അസ്സലാമായ റബ്ബിനെ മനസ്സിലാക്കി, അവൻ്റെ ശാന്തിയും സമാധാനവും ലഭിക്കുന്ന, പ്രത്യേകമായി കൊണ്ട് അള്ളാഹു വർഷിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അസ്സലാം എന്ന അള്ളാഹുവിൻ്റെ അതിവിശിഷ്ട നാമം വിശദീകരിച്ചുകൊണ്ട് അബ്ദുറൌഫ് അൽ ഹിക്കമിയാണ് നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്നത്.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ ഐ ടി ജാലകം. ഇപ്പോൾ പോകാൻ പറ്റിയ ട്രെയിനുകൾ ഏതൊക്കെ? നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ അഹദ് ചുങ്കത്ര.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഐ ടി ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകളെന്നുള്ള നിലക്ക് വെർ ഈസ് മൈ ട്രെയിൻ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രെയിനുകൾ എങ്ങനെ സെർച്ച് ചെയ്യാം, അതിലെ നമ്മുടെ കോച്ച് പൊസിഷൻ എങ്ങനെ അറിയാം, ട്രെയിൻ ഇപ്പോൾ എവിടെ എത്തി എന്നുള്ള വിവരങ്ങൾ ഒക്കെ അറിയാനുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാല്ലാ അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് ഒന്ന് നോക്കാം. നമ്മൾ വെർ ഈസ് മൈ ട്രെയിൻ ആപ്ലിക്കേഷൻ എടുക്കുന്നു. ഇനി നമ്മൾ ട്രെയിൻ സെർച്ച് ചെയ്യുമ്പോഴുള്ള വേറെ ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമുക്ക് കൃത്യമായി ഏത് ട്രെയിനിനാണ് പോകേണ്ടത് എന്നറിയാം. അപ്പോൾ ആ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസാണ് നമുക്ക് അറിയേണ്ടത് എന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് ട്രെയിൻ സെർച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫൈൻഡ് ട്രെയിൻസ് എന്നതിൻ്റെ തൊട്ട് താഴെ ട്രെയിനിൻ്റെ നമ്പർ അതേപോലെ ട്രെയിനിൻ്റെ പേര് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വന്ദേ ഭാരതിനാണ് പോവേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വന്ദേ ഭാരത് എന്ന് അടിച്ചു കൊടുത്താൽ ഒരുപാട് വന്ദേ ഭാരത് ട്രെയിനുകൾ കാണാം. അപ്പോൾ വന്ദേ ഭാരതിൽ പോകാൻ ഈ ആഗ്രഹമുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തിരുവനന്തപുരം സെൻട്രൽ വന്ദേ ഭാരത്, അതാണ് മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെ പോകുന്ന വന്ദേ ഭാരത്. അതിൻ്റെ നമ്പർ 20631 എന്നുള്ളതാണ്. തിരിച്ചുള്ള ട്രെയിന് അതിനടുത്ത് അതേ നമ്പറായിരിക്കും. അതിൻ്റെ തൊട്ട് താഴെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 20632 തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന വന്ദേ ഭാരത്. അപ്പോൾ ഇങ്ങനെ ട്രെയിനിലെ നമ്പർ വെച്ച് നമുക്ക് അല്ലെങ്കിൽ ട്രെയിനിൻ്റെ പേര് വെച്ചുകൊണ്ട് നമുക്കൊരു ട്രെയിന് ഇതേ രൂപത്തിൽ സെർച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോൾ ആ ട്രെയിൻ എടുക്കുന്നു, അതിൻ്റെ ഓരോ സമയത്തുമുള്ള ഓരോ സ്റ്റേഷനിലും എപ്പോൾ എത്തുന്നു എന്നുള്ള വിവരങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വിവരങ്ങൾ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് നമ്മൾ ട്രെയിൻ സെർച്ച് ചെയ്തു. അപ്പോൾ നമ്മൾ ട്രെയിൻ സെർച്ച് ചെയ്തു, എന്നിട്ട് ഇന്നത്തെ ദിവസം കൊടുത്തു, എന്നിട്ട് ഈ 9:10 ഒരു ട്രെയിനാണ് നമ്മളിപ്പോൾ കണക്കാക്കിയിട്ടുള്ളത്. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ കൊടുത്ത കോഴിക്കോട് മുതലുള്ള വിവരങ്ങളായിരിക്കും നമുക്ക് ലഭിക്കുക. ഇതിൻ്റെ ട്രെയിൻ നമ്പർ നോക്കുക, 22654. ഇത് നമ്മൾ ഇവിടെ വന്നുകൊണ്ട് സെർച്ച് ചെയ്യണം. ഒരു ട്രെയിനിൻ്റെ നമ്പർ നമ്മൾ കിട്ടി, 22654. ഇപ്പോൾ ട്രെയിനിൻ്റെ വിവരങ്ങൾ എവിടെ നിന്ന് എവിടേക്ക് പോകുന്നു എന്നുള്ള വിവരങ്ങൾ കിട്ടി, അത് നമ്മൾ നേരെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഈ ട്രെയിന് തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെയുള്ള കൃത്യമായ വിവരങ്ങൾ, എല്ലാ ദിവസത്തെയും വിവരങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് ലഭിക്കാൻ ഈ രൂപത്തിൽ ട്രെയിനിൻ്റെ പേര് വെച്ച് നമ്പർ വെച്ച് സെർച്ച് ചെയ്യാം. നമ്മൾ രണ്ട് സ്റ്റേഷനുകൾ കൊടുക്കുമ്പോൾ അതിനിടയിലുള്ള വിവരങ്ങളായിരിക്കും ഒരുപക്ഷെ ലഭിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ട്രെയിനിൻ്റെ നമ്പർ നോക്കി അല്ലെങ്കിൽ പേര് നോക്കിക്കൊണ്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. നമ്പർ നോക്കി സെർച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഒരേ പേരിൽ പലവിധ ട്രെയിനുകൾ ഉണ്ടായി കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നാമതായി നമ്മൾ ട്രെയിനിൻ്റെ ഏതൊക്കെ സ്റ്റേഷനുകൾ എന്ന് വെച്ച് സെർച്ച് ചെയ്യാം. രണ്ടാമതായി കൊണ്ട് നമുക്ക് ട്രെയിനിൻ്റെ നമ്പർ വെച്ചുകൊണ്ട് സെർച്ച് ചെയ്യാം. നമ്മുടെ സെർച്ച് ഹിസ്റ്ററി താഴെ ഓരോ ട്രെയിനിൻ്റെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി മൂന്നാമത്തെ ഒരു ഓപ്ഷൻ, നമുക്ക് ഇപ്പോൾ കോഴിക്കോടാണ് നിൽക്കുന്നത്, നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകണം, ഏതൊക്കെ ട്രെയിനുണ്ട് എന്ന് നമുക്കറിയണം. ഇവിടെ നമ്മൾ സ്റ്റേഷന് വെച്ച് സെർച്ച് ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നം, ചില ട്രെയിനുകൾ ലേറ്റായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചില ട്രെയിന് നേരത്തെ പോകേണ്ട ട്രെയിനുകൾ ലേറ്റായിട്ട് ഈ സമയത്തൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഏത് ട്രെയിനുണ്ട് എന്നാണ് നമ്മൾക്കറിയേണ്ടത് എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ല ഓപ്ഷൻ സ്റ്റേഷൻ വെച്ചുകൊണ്ട് സെർച്ച് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾക്ക് നോക്കിയാൽ ഇവിടെ സ്റ്റേഷൻ്റെ ഒരു ഭാഗം കാണാം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, കോഴിക്കോട് എന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നു. ഇപ്പോൾ കോഴിക്കോട് നിലവിൽ ഉള്ള ട്രെയിനുകൾ ആണ് ഇവിടെ ഇപ്പോൾ കാണിക്കുക. ഇനി നമ്മൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്കും മംഗലാപുരം ഭാഗത്തേക്കും പോകുന്ന ട്രെയിനുകൾ ഇതിലുണ്ട്. അവിടെ 2 സ്റ്റേഷൻ ആയിട്ട് നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ കൊടുക്കുന്നു. ഈ സമയത്ത് ഇവിടെ നിന്നുള്ള ട്രെയിനുകളുടെ വിവരങ്ങൾ കൃത്യമായി ഇവിടെ നമ്മൾ കാണിക്കുന്നു. 9:07 എത്തേണ്ട ട്രെയിൻ എത്തുന്നത് അതിന്റെ മുമ്പുള്ള രണ്ട് ട്രെയിനുകൾ 9:32 10:25 ട്രെയിൻ പോയി കഴിഞ്ഞതിന് ശേഷമാണ് 9:07 ട്രെയിന് 10:30 എത്തിച്ചേരുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ 9:07 എത്തേണ്ട അത് കുറച്ചുകൂടി 9:30 ട്രെയിൻ നമുക്ക് പോകാം, അല്ലെങ്കിൽ ഈ ട്രെയിനാണ് നമ്മൾ ബുക്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ എത്തിയാൽ മതി എന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കും. ഇത്തരത്തിൽ നമ്മൾ ട്രെയിനിൻ്റെ സ്റ്റേഷൻ വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിപ്പോഴുള്ള വിവരങ്ങൾ കിട്ടും. ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് മഴയുള്ള സമയത്തൊക്കെ 10 മണിക്കൂറൊക്കെ ലേറ്റായി വരുന്ന ചില സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ച ട്രെയിന് അവിടെ ആ സമയത്ത് ഉണ്ടാവില്ല. എന്നാൽ അതേ സ്ഥലത്തേക്കുള്ള ട്രെയിന് നല്ലോണം ലേറ്റായി നമ്മൾ ഉദ്ദേശിച്ച സമയത്തേക്ക് വരുന്ന സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സമയത്ത്, കുറഞ്ഞൊരു സമയം, 3 മണിക്കൂറിനുള്ളിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് നമ്മുടെ സ്റ്റേഷൻ വെച്ചുകൊണ്ട് സെർച്ച് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനാണ്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഡാറ്റ കിട്ടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ സ്റ്റേഷൻ വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. കൃത്യമായ വിവരങ്ങൾ നമുക്ക് അതടിസ്ഥാനത്തിൽ അതിൻ്റെ ലൈവായിട്ടുള്ള ലൊക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത്തരത്തിലാണ് ഒരു സ്റ്റേഷൻ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ട്രെയിൻ വെച്ചുകൊണ്ട് നമ്മൾ ട്രെയിനുകളെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ഇൻഷാല്ലാ ബാക്കി വിവരങ്ങൾ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ IT ജാലകം. ഇപ്പോൾ പോകാൻ പറ്റിയ ട്രെയിനുകൾ ഏതൊക്കെ, ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ അഹദ് ചുങ്കത്തറ.
2: أعوذ بالله من الشيطان الرجيم
3: فلا تحسبن الله مخلف وعده

ليجزي الله كل نفس ما كسبت إن الله سريع الحساب ليجزي الله

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഹിജ്റ വർഷം 1448 റബീഉൽ ആഖർ 7 തീയതി 2026 സെപ്റ്റംബർ 18 തീയതി മസ്ജിദുൽ ഹറാമിൽ ഫളീലത്തു ഷെയ്ഖ് ഡോക്ടർ ബന്ദർ ബലീല ഹഫിളഹുല്ലാഹു തആല വതവല്ല അവർകൾ നിർവഹിച്ച ജുമാ ഖുത്ബയുടെ ആശയ സംഗ്രഹമാണ് ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ, വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ, അമ്മാ ബഅദ്. ബഹുമാന്യരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. അള്ളാഹു നമുക്കെല്ലാം അവൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുമാറാവട്ടെ. നല്ലൊരു മനസ്സാണ് എല്ലാ മനുഷ്യനും വേണ്ടത്. എല്ലാവരെയും പറ്റി നന്മ വിചാരിക്കുകയാണ് മാനസികമായ അടുപ്പങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. വിശ്വാസികൾ നല്ല വിചാരത്തോടുകൂടി ജീവിച്ചാൽ തീർച്ചയായും എല്ലാ വിപത്തുക്കളിൽ നിന്നും എല്ലാ അനൈക്യങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കും എന്ന കാര്യം നാം മറന്നു പോകരുത്. സഹോദരങ്ങളെ, മറ്റുള്ളവരെപ്പറ്റി ചീത്ത വിചാരിക്കുക എന്നത് വലിയ സാമൂഹ്യ വിപത്തിന് കാരണമാകുന്ന കാര്യമാണ്. മനുഷ്യൻ തിന്മകളുടെ പാരാവാരങ്ങളിലേക്ക് ആഴ്ന്നു പോകാൻ നിമിത്തമാകുന്നതാണ് മറ്റുള്ളവരെപ്പറ്റിയുള്ള ദുഷ്വിചാരങ്ങൾ. നാം എല്ലാവരിലും നന്മകൾ കാണുക, എല്ലാവരെയും പറ്റി നന്മകൾ വിചാരിക്കുക. യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബു കസീറൻ മിനല്ലന്നി ഇന്ന ബഅദല്ലന്നി ഇസ്മൻ വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുക്കും ബഅദ അയുഹിബ്ബു അഹദുക്കും അൻ യാകുല ലഹ്മ അഖീഹി മൈത ഫകരിഹ്തുമൂ വത്തഖുല്ലാഹ ഇന്നല്ലാഹ തവ്വാബുർ റഹീം. അല്ലാഹു തആല പറയുന്നത്, വിശ്വാസികളെ, അധിക വിചാരങ്ങളെയും അതിൽ നിന്നെല്ലാം നിങ്ങൾ അകന്നു നിൽക്കുക. ചീത്തയായ വിചാരങ്ങളിൽ അധികവും തെറ്റാവാനാണ് സാധ്യത, കളവാകാനാണ് സാധ്യത, കുറ്റകൃത്യങ്ങളായി മാറാൻ സാധ്യതയുണ്ട്. അതിനാൽ നിങ്ങൾ അകന്നു നിൽക്കുക. മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ ചൊഴിഞ്ഞന്വേഷിക്കാതിരിക്കുക. ആരെയും പറ്റി പരദൂഷണം പറയാതിരിക്കുക. മറ്റുള്ളവൻ്റെ ശവം പച്ചയായി തിന്നുന്നതിന് സമമാണ് മറ്റുള്ളവരെ പറ്റി ദൂഷ്യങ്ങൾ പറയുക എന്നത്. അതുകൊണ്ട് വിശ്വാസികളെ, അതൊന്നും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നാം മറ്റുള്ളവരെപ്പറ്റി നല്ലത് വിചാരിക്കാൻ നാം തയ്യാറാവണം. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. അള്ളാഹു കഴിഞ്ഞുപോയ പാപങ്ങളിൽ നിന്ന് നമ്മളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും നമ്മോട് കരുണ കാണിക്കുകയും ചെയ്യും. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റുള്ളവരെപ്പറ്റി ചീത്ത വിചാരങ്ങളുണ്ടാകുക എന്നതിനെ കണിശമായി വിരോധിച്ചത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇയ്യാക്കും വല്ലന്ന ഫഇന്നല്ലന്ന അക്ദബുൽ ഹദീസ്, നിങ്ങൾ ദുർവിചാരങ്ങളെ സൂക്ഷിക്കുക, അത് എപ്പോഴും വ്യാജമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം മത്സരിച്ച് പോരാടാൻ ശ്രമിക്കരുത്. നിങ്ങൾ മറ്റുള്ളവൻ്റെ രഹസ്യങ്ങൾ ചൊഴിഞ്ഞന്വേഷിക്കരുത്. ആരുമായും കലഹിക്കരുത്, അസൂയപ്പെടരുത്. പരസ്പരം കോപ്പിച്ച് നിങ്ങൾ വഴിമാറി ജീവിക്കരുത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ യഥാർത്ഥമായ അടിമകളായി, സഹോദരങ്ങളായി ജീവിക്കാൻ ശ്രമിക്കുക. സഹോദരങ്ങളെ, ഒരു നല്ല മനുഷ്യബന്ധത്തെയാണ് പ്രവാചകൻ നമുക്ക് ഈ പഠിപ്പിച്ചു തരുന്നത്. മനുഷ്യനെ തമ്മിൽ അകറ്റാൻ പിശാചെടുക്കുന്ന ഏറ്റവും വലിയ തന്ത്രമാണ് മറ്റുള്ളവനിൽ ചീത്ത വിചാരങ്ങളുണ്ടാക്കുകയും അങ്ങനെ മനുഷ്യ സമൂഹത്തിൽ ഭിന്നിപ്പ് വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നത്. പിശാചിൻ്റെ ഈ തന്ത്രത്തിൽ നിന്ന് നാം രക്ഷപ്പെടണം എങ്കിൽ നമുക്ക് മനസ്സമാധാനത്തോടുകൂടി ഒരു സാമൂഹ്യ ജീവിതം നയിക്കാം. നമ്മുടെ മനസ്സെപ്പോഴും സമാധാനപൂർണമായിരിക്കും, എപ്പോഴും സന്തുഷ്ടമായിരിക്കും സമൂഹത്തിൽ നമ്മുടെ ജീവിതം. മറ്റുള്ളവരെപ്പറ്റി ചീത്ത കാര്യങ്ങൾ കേട്ടാൽ പോലും അത് നല്ലത് വിചാരിക്കുക എന്നതല്ലാതെ മറ്റുള്ളവരെപ്പറ്റിയുള്ള കേട്ട ചീത്തകൾ പ്രചരിപ്പിക്കാൻ നാം ഒരിക്കലും തയ്യാറാവരുത്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, ലൗലാ ഇദ് സമിഉതുമൂഹു ളന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബി അൻഫുസിഹിം ഖൈറ. ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റിയും അതുപോലെ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയും പരസ്പരം കൂട്ടിഘടിപ്പിച്ചുകൊണ്ട് കപടവിശ്വാസികൾ ചില ദുഷ്പ്രചരണങ്ങൾ നടത്തിയപ്പോൾ അള്ളാഹു വിശ്വാസികൾക്ക് നൽകിയ താക്കീതാണ്, ഇതുപോലെയുള്ള ദുഷ്പ്രചരണങ്ങൾ കേട്ടപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ആ മനുഷ്യരെപ്പറ്റി നല്ലത് വിചാരിച്ചില്ല? നല്ലത് വിചാരിക്കുക എന്നതാണ് മനുഷ്യൻ്റെ ഒരുമക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മനുഷ്യൻ്റെ മനസ്സിൽ സംശയങ്ങളില്ലാതിരിക്കാൻ, മറ്റുള്ളവരെപ്പറ്റിയുള്ള അകൽച്ചയില്ലാതിരിക്കാൻ അതാണ് ആവശ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം ഉമ്മുൽ മുഅ്മിനീൻ സഫിയ ബിൻതു ഹുയയ്യ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നുണ്ട്. സഫിയ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്ന സന്ദർഭമാണ്. ഞാൻ നബിയെ കാണാൻ വേണ്ടി, സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. രാത്രിയായിരുന്നു അത്. നബിയുമായി ചില കുടുംബകാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഞങ്ങൾ സംസാരം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. നബിയും എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് എത്തിക്കാൻ, അടുത്താണ് വീടെങ്കിലും രാത്രിയാണല്ലോ, എന്നെ വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി എൻ്റെ കൂടെ വന്നു. ഉസാമത്ത് ബിനു സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീടിൻ്റെ അടുത്താണ് അന്ന് ഞാൻ താമസിച്ചിരുന്നത്. ഞാനും നബിയും കൂടി എൻ്റെ വീട്ടിലേക്ക് രാത്രിയിൽ നടന്നു വരുമ്പോൾ രണ്ട് സഹാബിമാർ ആ വഴിക്ക് നടന്നുപോയി. ഞങ്ങളെ കണ്ടപ്പോൾ അവർ വേഗത്തിൽ നടന്നു, പെട്ടെന്ന് നടന്നങ്ങോട്ട് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കണ്ടപ്പോൾ അവരെ വിളിച്ചു, അല റിസ്ലിക്കുമ, നിക്കി, നിങ്ങളങ്ങനെ ഓടിപ്പോകരുത്. ഇന്നഹാ സഫിയ ബിൻതു ഹുയൈ, എൻ്റെ കൂടെയുള്ള ഈ സ്ത്രീ എൻ്റെ ഭാര്യ സഫിയയാണ്. അവർ രണ്ടുപേരും പരിഭ്രമിച്ചു, വല്ലാതെയായിപ്പോയി. അവർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, അള്ളാഹുവാണ് പരിശുദ്ധൻ, ഞങ്ങൾ നിങ്ങളെപ്പറ്റി ഒന്നും വിചാരിച്ചിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ശൈത്താന യജ്രി മിനൽ ഇൻസാൻ മജറദ്ദം, പിശാച്ച് മനുഷ്യൻ്റെ രക്തം സഞ്ചരിക്കുന്നയിടത്തെല്ലാം സഞ്ചരിക്കും. വ ഇന്നി ഖശീതു അൻ യഖ്ദിഫ ഫീ ഖുലൂബികുമ ശർറ ഔ ഖാല ശൈഅ, ഞാൻ ഭയപ്പെടുകയാണ് നിങ്ങളുടെ മനസ്സിൽ പിശാച്ച് വല്ല തിന്മയും അല്ലെങ്കിൽ വല്ല ദുർവിചാരങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാക്കിത്തരുമോ എന്ന് ഞാൻ ഭയപ്പെട്ടതുകൊണ്ടാണ് ഞാനിത് എൻ്റെ ഭാര്യ സഫിയയാണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നത്. സഹോദരങ്ങളെ, ആരാണിവിടെ ഈ പ്രതികൾ? ഈ സഹാബിമാർ ഓടിയതും ഇവരെപ്പറ്റി സംശയിക്കുമെന്ന് നബി ഭയപ്പെട്ടതും ആരാണ്? അല്ലാഹുവിൻ്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ സഫിയ റളിയല്ലാഹു അൻഹയാണ്. എന്നിട്ട് പോലും ആ റസൂലിനെ എത്രയും സ്നേഹിക്കുന്ന ആ സഹാബിമാരോട് നബി പറഞ്ഞത്, ഇത് ഞാനും ഇതെൻ്റെ ഭാര്യയുമാണ്, നിങ്ങൾ സംശയിക്കരുത്, പിശാച്ച് ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിൽ തിന്മകളിട്ട് കൊടുക്കും എന്നാണ്. സഹോദരങ്ങളെ, നല്ലത് വിചാരിക്കണം. മറ്റുള്ളവരെപ്പറ്റി ദുർവിചാരങ്ങൾ ഉണ്ടാവരുത്. മറ്റുള്ളവരെപ്പറ്റി ദുർവിചാരങ്ങൾ ഉണ്ടാവരുത് എന്നത് ഒരു നല്ല കാര്യം മാത്രമല്ല, നിർബന്ധമായ ഒരു ബാധ്യതയും കൂടിയാണ്. തൻ്റെ കുടുംബത്തെപ്പറ്റി, തൻ്റെ ഭാര്യ ഭർത്താക്കന്മാരെപ്പറ്റി, തൻ്റെ അടുത്ത ബന്ധുക്കളെപ്പറ്റി, അയൽവാസികളെപ്പറ്റി, സുഹൃത്തുക്കളെപ്പറ്റി, സഹപ്രവർത്തകരെപ്പറ്റി, തൊഴിൽ മേഖലകളിലും സമൂഹത്തിലുമുള്ള സഹപ്രവർത്തകരെപ്പറ്റി, ഭരണാധികാരികളെപ്പറ്റി, നമ്മുടെ നയിക്കുന്ന നേതാക്കന്മാരെപ്പറ്റി ഒരു ദുർവിചാരവും നമ്മുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കി വെക്കരുത്. അങ്ങനെയുള്ള നല്ല വിചാരമാണ് രാജ്യത്തിൻ്റെ ഐക്യത്തിന് നല്ലത്, കുടുംബത്തിൻ്റെ സമൂഹത്തിൻ്റെ ഒരുമക്ക് നല്ലത്. അതാണ് നമ്മുടെ ശക്തി, അങ്ങനെയായിരിക്കണം. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മൾ ഭിന്നിക്കാനാണ്. നമ്മൾ ഭരണീയരും ഭരണാധികാരികളും തമ്മിൽ ഭിന്നിക്കാൻ, കുടുംബാംഗങ്ങൾ തമ്മിൽ ഭിന്നിക്കാൻ, സമൂഹങ്ങൾ തമ്മിൽ ഭിന്നിക്കാൻ, അതാണ് പിശാചിൻ്റെ ആവശ്യം. അതിന് നാം വകവെച്ചു കൊടുക്കരുത്. നാം നല്ലതുമാത്രം വിചാരിക്കുകയും വലാ തനാസഉ ഫതഫ്ഷലു വതദ്ഹബ രീഹുക്കും, നിങ്ങൾ പരസ്പരം തർക്കിക്കരുത്, പിടിവലി കൂടരുത്, നിങ്ങൾ ദുർബലരായിപ്പോകും, നിങ്ങളുടെ ശക്തി നശിച്ചു പോകും എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കുക, എല്ലാവരെയും പറ്റി നല്ലത് വിചാരിക്കുക, അവർ നമുക്ക് വേണ്ടി നന്മ ചെയ്യുകയുള്ളൂ എന്ന് വിചാരിക്കുക, അഥവാ അവരിൽ നിന്ന് തിന്മയാണ് വരുന്നതെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിച്ചുകൊള്ളും എന്ന് നാം മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിക്കുന്നു, നബിയെ, ആരാണ് ഏറ്റവും നല്ല മനുഷ്യൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുല്ലു മഖ്മൂമിൽ ഖൽബി സദൂഖിൽ ലിസാൻ. സത്യം മാത്രം പറയുന്ന മഹ്മൂമായ ഹൃദയമുള്ള ഒരാളാണ് നല്ലവൻ. സഹാബിമാർ ചോദിച്ചു, നബിയെ, സത്യം മാത്രം പറയുന്ന സദൂഖുൽ ലിസാൻ ഞങ്ങൾക്ക് വേഗം മനസ്സിലായി, മഹ്മൂമായ ഹൃദയമുള്ളവൻ എന്ന് പറയുന്നത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നല്ല മനസ്സിൻ്റെ ഉടമ, ശുദ്ധമായ മനസ്സിൻ്റെ ഉടമ. ആ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കലർപ്പില്ല, ആരോടും വിരോധമില്ല, ആരോടും വിദ്വേഷമില്ല, ആരോടും അസൂയയില്ല. അങ്ങനെയുള്ള തെളിഞ്ഞ മനസ്സുകളാണ് മഹ്മൂമുൽ ഖൽബ്. ആ മഹ്മൂമുൽ ഖൽബാണ് ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് നല്ല മനസ്സിൻ്റെ ഉടമകളായി, നേരിൻ്റെ ആളുകളായി, പരസ്പരം സ്നേഹത്തോടുകൂടിയും സൗഹാർദ്ദത്തോടുകൂടിയും ജീവിക്കുന്ന ആളുകളായി നാം മാറുക. ഒരിക്കലും മറ്റുള്ളവരെ പറ്റിയുള്ള ചീത്ത വിചാരങ്ങളിൽ നിന്ന് നാം അകന്നു നിൽക്കുക. ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരികളും അവിടെയുള്ള പ്രജകളും പരസ്പരം ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്. അത് സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് അവർ അങ്ങനെയായിരിക്കാം, അവരുടെ ചെയ്തികൾ ഇങ്ങനെ സംശയകരമാണ്, അതൊന്നും നമ്മൾ ആളുകളെപ്പറ്റി ആരെപ്പറ്റിയും നമ്മൾക്ക് ഉണ്ടാവാൻ പാടില്ല, ചിന്തിക്കാൻ പാടില്ല. നേരെ മറിച്ച് എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഉറച്ച മനസ്സോടുകൂടി, തെളിഞ്ഞ ഹൃദയത്തോടുകൂടി ജീവിക്കാൻ തയ്യാറാവണം. മനുഷ്യൻ്റെ ഹൃദയം എപ്പോഴും തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം, മനുഷ്യരുടെ ഹൃദയങ്ങൾ റഹ്മാനായ അള്ളാഹുവിൻ്റെ രണ്ട് കൈവിരലുകൾക്കിടയിലാണ്. ആ വിരലുകൾ മറിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹൃദയങ്ങളും മറിഞ്ഞുകൊണ്ടിരിക്കും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അതുകൊണ്ട് നാം നമ്മുടെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തുക, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു നിർത്തുക, ആരോടും വിരോധം വെച്ച് പുലർത്താതിരിക്കുക. ആരോട് നമ്മൾ വിരോധം, അനാവശ്യമായ വിദ്വേഷവും വിരോധവും ദുർവിചാരങ്ങളും വെച്ച് പുലർത്തിയോ അതിൻ്റെ ദൂഷ്യങ്ങൾ നമ്മിലേക്ക് തന്നെ തിരിച്ചടിക്കും എന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കുക. അള്ളാഹു എല്ലാ ശത്രുതയിൽ നിന്നും, എല്ലാ ശത്രുക്കളിൽ നിന്നും, എല്ലാ ചീത്ത വിചാരങ്ങളിൽ നിന്നും, ചീത്ത പ്രവർത്തനങ്ങളിൽ നിന്നും മുസ്ലിം സമൂഹത്തെ കാത്തു രക്ഷിക്കുമാറാവട്ടെ, നമ്മുടെ രാജ്യത്തെ അള്ളാഹു തആല രക്ഷിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് റേഡിയോ സ്വരം. മസ്ജിദുൽ ഹറം ലോകത്ത് ആദ്യമായി ഉണ്ടാക്കിയ വിശുദ്ധ ഭവനം, അത് കാണാൻ കൊതിക്കുന്നവൻ്റെ ആഗ്രഹങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ ഗാനം ആലപിച്ചത് ബാദുഷാ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത് എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് യുഗചരിതം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉമ്മത്തിനും പ്രത്യേകത. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ. ആദ്യ ഭാഗം ഹുസൈൻ സലഫിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചക ചരിത്രത്തിന്റെ പുതിയ ഒരു അധ്യായമാണ് നമ്മൾ കേൾക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ ഉമ്മത്തിനും പ്രത്യേകത. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകർക്ക് കാരുണ്യമായിട്ടാണ് അയക്കപ്പെട്ടത് എന്നത് ഖുർആൻ വ്യക്തമാക്കിയതാണല്ലോ. വമ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമായി കൊണ്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല. ആലമീൻ എന്നതിന് ലോകർ എന്ന് നാം അർത്ഥകൽപ്പന നൽകിയിരിക്കുന്നത് ഇതിൽ അള്ളാഹുവിന്റെ എല്ലാ പടപ്പുകളും ഉൾപ്പെടുന്നതാണ്. മനുഷ്യരോടും മൃഗങ്ങളോടും പറവകളോടും വൃക്ഷങ്ങളോടും എല്ലാറ്റിനോടും കാരുണ്യമായിരുന്നു നബിക്ക്. അതിനുള്ള പല ഉദാഹരണങ്ങളും ഇതിനകം നാം മനസ്സിലാക്കി. നബിയെ ദ്രോഹിച്ച അനവധി ആളുകളുണ്ടായിരുന്നു. അവർക്കെതിരിൽ എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സ്വഭാവക്കാരനായിരുന്നില്ല മുഹമ്മദ് നബി. അവിടുന്ന് അള്ളാഹുവിനോട് തേടിയാൽ ഉത്തരം ഉറപ്പാണല്ലോ. എന്നാലും കാരുണ്യത്തിന്റെ തിരുദൂതൻ അള്ളാഹുവിനോട് അവർക്കെതിരിൽ തേടുന്നവനായിരുന്നില്ല. ചില പ്രത്യേക സാഹചര്യത്തിൽ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുവിനെതിരിൽ പ്രാർത്ഥിച്ചിട്ടുള്ളത്. ശത്രുവിനെതിരിൽ ശാപവർഷം നടത്തുവാനോ അവരുടെ നാശത്തിനു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവനോ ആയിട്ടല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത്. മറിച്ച് എല്ലാവരോടും കാരുണ്യം കാണിക്കുന്ന, ശത്രുവിനോട് പോലും ഗുണകാംക്ഷയോടെ പെരുമാറിയ, എല്ലാവരിലും നന്മയെ അഭിലഷിക്കുന്ന കാരുണ്യത്തിന്റെ പ്രതിബിംബമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, പറയപ്പെട്ടു, അള്ളാഹുവിന്റെ ദൂതരെ, മുശരിക്കുകൾക്കെതിരിൽ അവിടുന്ന് ദുആ ചെയ്താലും? നബി പറഞ്ഞു, തീർച്ചയായും ഞാൻ ശപിക്കുന്നവനായി അയക്കപ്പെട്ടവനല്ല, നിശ്ചയമായും കാരുണ്യമായിട്ട് മാത്രം അയക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകർക്ക് കാരുണ്യമാണെന്ന് പറഞ്ഞുവല്ലോ. നബിയിൽ വിശ്വസിച്ചവരും അവിശ്വസിച്ചവരും ഈ കാരുണ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് ആ കാരുണ്യം ഇരുലോകത്തും നൽകപ്പെടുന്നു. അവിശ്വസിക്കുന്നവർക്ക് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന കാരുണ്യം നൽകപ്പെടുന്നത്? മുൻകാല സമുദായങ്ങൾ അവരിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരെ നിഷേധിച്ച് തള്ളിയപ്പോൾ അവരെ പലവിധത്തിലുള്ള കെടുതികളിലൂടെയും അള്ളാഹു ഉന്മൂലനം ചെയ്തത് നാം ഓരോ നബിമാരുടെ ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കിയതാണല്ലോ. എന്നാൽ നബിയിൽ അവിശ്വസിക്കുന്ന ആളുകളുടെ ഉന്മൂലനം ചെയ്യമാറുള്ള ശിക്ഷ അവരെ പിടികൂടുകയില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവിശ്വാസികൾക്ക് കിട്ടുന്ന കാരുണ്യമാണ്. ഈ കാര്യം മുകളിൽ കൊടുത്തിരിക്കുന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം തബരി റഹിമഹുള്ള ഇപ്രകാരം പറയുന്നതായി കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അള്ളാഹുവിന്റെ കിതാബിലെ അവന്റെ വചനത്തിൽ അഥവാ മാലോകർക്ക് കാരുണ്യമായി കൊണ്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല എന്ന വചനത്തിൽ പറയുന്നു, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവന് ദുനിയാവിലും ആഖിറത്തിലും കാരുണ്യം രേഖപ്പെടുത്തപ്പെടുകയും അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കാത്തവന് മുൻ സമുദായങ്ങൾക്ക് ബാധിച്ചിട്ടുള്ള ആഴ്ത്തിക്കളയുന്നതിൽ നിന്നും നശിപ്പിക്കപ്പെടുന്നതിൽ നിന്നും ആശ്വാസം നൽകപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഈ ആയത്തിലെ റഹ്മത്ത് എന്ന പദത്തെ വിവരിച്ചുകൊണ്ട് ഖാദി ഇയാൽ റഹിമുള്ള പറയുന്നത് കാണുക, വിശ്വാസികൾക്ക് ഹിദായത്തിന് കാരണമായതിനാൽ അവിടുന്ന് കാരുണ്യമായവനായി. കപട വിശ്വാസിക്കവരെ കൊന്നുകളയുന്നതിൽ നിന്ന് നിർഭയത്വത്തിന് കാരണമായതിനാലും അവിടുന്ന് കാരുണ്യവാനായി. പാടെ ഉന്മൂലനം ചെയ്യുന്ന ശിക്ഷ പിന്തിപ്പിക്കുന്നതിന് കാരണമായതിനാൽ അവിശ്വാസികൾക്കും അവിടുന്ന് കാരുണ്യവാനായി അയക്കപ്പെട്ടിരിക്കുന്നു. ഇബ്നു നുഐം അൽ അസ്ബഹാനി റഹ്മഹുള്ള പറയുന്നത് കാണുക, തീർച്ചയായും അള്ളാഹു അവിടുത്തെ നിയോഗം ലോകർക്ക് കാരുണ്യമാക്കിയിരിക്കുന്നു. അള്ളാഹു പറയുന്നു, ലോകർക്ക് കാരുണ്യമായി കൊണ്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലമത്രയും കടുത്ത ശിക്ഷയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളെ അള്ളാഹു രക്ഷപ്പെടുത്തിയിരിക്കുന്നു. അതാണ് അള്ളാഹുവിന്റെ ഈ വചനം, എന്നാൽ നീ അവർക്കിടയിൽ ഉണ്ടായിരിക്കെ അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതല്ല എന്ന വചനം. നബി അവർക്ക് വിവരിച്ചു കൊടുത്ത സത്യമായ ആ ശിക്ഷക്ക് അവർ ധൃതിയിൽ ആവശ്യപ്പെടുമ്പോഴും അള്ളാഹു അവരെ ശിക്ഷിച്ചില്ല. ചുരുക്കത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും കപടന്മാർക്കും എല്ലാവർക്കും അനുഗ്രഹവും കാരുണ്യവുമായാണ് എന്നാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെല്ലുവിളിച്ച, പരിഹസിച്ച, നിഷേധിച്ച പലരെയും അള്ളാഹു പിടികൂടിയിട്ടുണ്ടായിരുന്നു. ചില ഉദാഹരണങ്ങൾ നാം മനസ്സിലാക്കിയല്ലോ. എന്നാൽ നബിയെ കളവാക്കിയ, നിഷേധിച്ച, പരിഹസിച്ച, വെല്ലുവിളിച്ച നാട്ടുകാരെ മുഴുവനായും പിടികൂടുക എന്ന സമ്പ്രദായം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടുണ്ട്. മുൻകാല സമുദായത്തിന്റെ അവസ്ഥ ഇപ്രകാരമല്ല. അവരെ അള്ളാഹു ഒന്നാകെ നശിപ്പിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം നബിയുടെ ജനതയെപ്പറ്റി ഖുർആൻ പറയുന്നത് കാണുക. എന്നാൽ അവർ അദ്ദേഹത്തെ നിഷേധിച്ചു തള്ളിക്കളഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെയും നാം കപ്പലിൽ രക്ഷപ്പെടുത്തുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചു തള്ളിക്കളഞ്ഞവരെ നാം മുക്കിക്കൊല്ലുകയും ചെയ്തു. തീർച്ചയായും അവർ അന്ധരായ ഒരു ജനതയായിരുന്നു. സൂറത്തുൽ ആറാഫ് വചനം 64. ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയെ നശിപ്പിച്ചതിനെപ്പറ്റി ഖുർആൻ പറയുന്നത് കാണുക. അങ്ങനെ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെയും നമ്മുടെ കാരുണ്യം കൊണ്ട് നാം രക്ഷപ്പെടുത്തുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ

0: ഒമ്പത് ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയെ നശിപ്പിച്ചതിനെപ്പറ്റി ഖുർആൻ പറയുന്നത് കാണുക. അപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യ ഒഴിച്ചുള്ള കുടുംബക്കാരെയും നാം രക്ഷപ്പെടുത്തി. അവൾ പിന്തിരിഞ്ഞു നിന്നവരുടെ കൂട്ടത്തിലായിരുന്നു. നാം അവരുടെ മേൽ ഒരു തരം മഴ വർഷിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആ കുറ്റവാളികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് നോക്കുക. ഓരോ പ്രവാചകനും സ്വന്തം ജനതയെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചപ്പോൾ അവരിൽ അധിക പേരും അവിശ്വസിക്കുകയും പ്രവാചകന്മാരെ കളവാക്കുകയും കളിയാക്കുകയുമാണ് ചെയ്തത്. അക്കാരണത്താൽ തന്നെ അതാത് ജനതയെ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടുകയാണുണ്ടായത്. ഇൻഷാല്ലാ പ്രവാചക ചരിത്രത്തിന്റെ പുതിയൊരു അധ്യായം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. ഹുസൈൻ സലഫി രചിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ ആദ്യ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് സിദ്ദീഖ് സ്വലാഹി നിലമ്പൂർ.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് അറബി ഭാഷാ പഠനം. മൊഡ്യൂൾ 2 ക്ലാസ് 15 പരിശീലനങ്ങൾ ഭാഗം 5 ക്ലാസ് എടുത്തുകൊണ്ട് സലീം സുല്ലമി നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ്. അല്ലാഹുമ്മ റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم علمنا ما ينفعنا وانفعنا ما علمتنا وزدنا علما. بسم الله ശ്രോതാക്കളെ, പഠിതാക്കളെ, ദുറുസ് ലുഗത്തുൽ അറബിയ ലിഗൈരി നാതിഖീന ബിഹ എന്ന ടെക്സ്റ്റിലെ 13-ാമത്തെ ചാപ്റ്ററിലെ ബി പാർട്ടിൽ നിന്നുള്ള 3-ാമത്തെ തംരീനാണ്, അഥവാ പേജ് നമ്പർ 76 തംരീനാണ് നമുക്ക് വായിക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. ഫിഅലുകളെ അഥവാ ക്രിയകളെ, വെർബുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കെങ്ങനെ സെൻറ്റൻസുകൾ ഉണ്ടാക്കാം, അതും സ്ത്രീ വിഭാഗത്തിവാ സ്ത്രീലിംഗ പ്രയോഗങ്ങൾ, അത് ബഹുവചനമായി വരുമ്പോൾ എങ്ങനെയാണ് സെൻറ്റൻസുകൾ രൂപപ്പെടുന്നത്.

0: അതിൻ്റെ പ്രയോഗ തലങ്ങൾ, അതിൻ്റെ രീതികൾ ഒക്കെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒന്ന് വായിച്ചു നോക്കൂ. ഇഖ്റഇൽ മിസാല ثم حول الجمل الآتية. എന്താണ് അതിൻ്റെ അർത്ഥം? ഇഖ്റഇൽ മിസാല, ഉദാഹരണം വായിക്കുക. മിസാൽ സിംഗുലറാണ്, ഉദാഹരണം വായിക്കുക. ثم حول الجمل الآتية, എന്നിട്ട് അല്ലെങ്കിൽ പിന്നീട്, ثم പിന്നീട്, ഹവ്വിലിൽ ജുമലില്ലാത്തി, താഴെയുള്ള ജുംലകളെ മാറ്റുക, മിസ്ലഹു അതുപോലെ, അഥവാ ഉദാഹരണത്തിലുള്ളതുപോലെ നിങ്ങൾ താഴെയുള്ള ഉദാഹരണങ്ങളെ മാറ്റുക എന്നർത്ഥം. താഴെയുള്ള ജുംലകളെ മാറ്റുക. എന്താണ് ഉദാഹരണം? സൈനബു ഖറജത് മിനൽ ഫസലി. സൈനബു ഒരാളാണല്ലേ. സൈനബു ഖറജത് മിനൽ ഫസലി, അവൾ ക്ലാസ്സിൽ നിന്നും പുറപ്പെട്ടു. എന്നാൽ മറുഭാഗത്ത് കൊടുത്തെന്താണ്? സൈനബു. രണ്ടാമത്തേത് വ ആമിനത്തു വ മറിയമു. സൈനബ, ആമിന, മറിയമ, മൂന്ന് പേര്, സൈനബയും ആമിനയും മറിയമും പുറപ്പെട്ടു. പക്ഷേ അവിടെ ഖറജ എന്നല്ല ഉപയോഗിച്ചത്, ഖറജിന മിനൽ ഫസലി, ക്ലാസ്സിൽ നിന്നും. അപ്പോൾ ഒരാളാണെങ്കിൽ, ഒരു സ്ത്രീ ആണെങ്കിൽ ഖറജത്ത് എന്നും, മൂന്നോ മൂന്നിലധികമോ വരുമ്പോൾ, അതാണ് ബഹുവചനം, ആ ബഹുവചന രീതിയാകുമ്പോൾ ഖറജിന എന്നുമാണ് ഉപയോഗിക്കാം. അപ്പോൾ രണ്ടാണെങ്കിൽ മറ്റൊരു ശൈലിയാണ്. അത് നമ്മൾ ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ താഴെയുള്ളതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ബഹുവചന രീതിയിൽ സ്ത്രീകൾ, ബഹുവചന രീതിയിൽ സെൻറ്റൻസുകൾ എങ്ങനെ ഉണ്ടാക്കാം, ഫിഇലുകളെ വെച്ച്, വർബുകളെ വെച്ച്, ക്രിയകളെ വെച്ച് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പോൾ മൂന്ന് ഉദാഹരണങ്ങളാണ് കൊടുത്ത്. അപ്പോൾ മുദരിസത്ത്, അൽ മുദരിസത്തു ഒരാളാണ്. അൽ മുദരിസത്തു, അധ്യാപിക, ദഹബത്ത് പോയി, ഇൽ ഫസ്ലി ക്ലാസ്സിലേക്ക് പോയി, അധ്യാപിക ക്ലാസ്സിലേക്ക് പോയി. ഇനി ആ മുദരിസത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? ബഹുവചനമാക്കി മാറ്റണം. അപ്പോൾ മുദരിസത്തുൻ എന്നതിനെ എങ്ങനെയാണ് നമ്മൾ ബഹുവചനമാക്കി മാറ്റുക? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ. മുദരിസത്തിനെ ബഹുവചനമാക്കി മാറ്റാൻ വളരെ എളുപ്പമാണ്. മുദരിസത്തുൻ എന്നതിൻ്റെ ബഹുവചനം മുദരിസാത്തുൻ അല്ലേ. മുദരിസാത്തുൻ, അതിൻ്റെ ഉദാഹരണം താഴെ എഴുതാം നമുക്ക്. മുദരിസാത്തുൻ, ഇതാണ് ഇതിൻ്റെ ബഹുവചനം. ഇതേപോലെ വേറെയുള്ള വാക്കുകൾ നോക്കൂ. മുദരിസാത്തുൻ, ദാരിസത്തുൻ, ദാരിസത്തുൻ, ദാരിസത്തുൻ എന്നതിൻ്റെ ബഹുവചനം എന്താണ്? ദാരിസാത്തുൻ, ദാരിസാത്തുൻ, ദാരിസത്തുൻ, ദാരിസാത്തുൻ. ഇനിയോ വേറൊരു വാക്കുകൾ പറയൂ. തൊബീബത്തുൻ, തൊബീബത്തുൻ, അതിൻ്റെ ബഹുവചനം എന്താണ്? തൊബീബാത്തുൻ, തൊബീബാത്തുൻ, തൊബീബത്തുൻ, തൊബീബാത്തുൻ. ഇനി ജാലിസത്തുൻ എന്നതിൻ്റെ ബഹുവചനം എന്താണ്? ജാലിസത്തുൻ എന്നതിൻ്റെ ബഹുവചനം എന്താണ്? ജാലിസാത്തുൻ. എന്താണ് ഇതിൽ എല്ലാത്തിലും കോമണായി കാണുന്ന ഒരു പ്രത്യേകത? എന്താണ് നോക്കൂ. എല്ലാത്തിലും അലിഫ് അല്ലേ, അലിഫും താവും ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ഒക്കെ വന്നത് അല്ലേ. മുദരിസാത്തുൻ, ദാരിസാത്തുൻ, അതുപോലെ തന്നെ ബാത്തുൻ, സാത്തുൻ, ഇവിടെയൊക്കെ എന്താ വന്നത്? അലിഫും താവും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യുക? ജംഅകളാക്കി നമുക്ക് മാറ്റാം. ഇങ്ങനെ അലിഫും താവും അധികമായി വരുത്തിക്കൊണ്ട് നമ്മൾ വരുത്തുന്ന ജംഅന് പറയുന്ന പേരാണ് ജംഅ് മുഅന്നസ് സാലിം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ജംഅ് മുഅന്നസ്, ജംഅ് മുഅന്നസ്, ജംഅ് മുഅന്നസ് സാലിം, ജംഅ് മുഅന്നസ് സാലിം. എന്നാൽ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ വാവും നൂനും അധികമായി വന്നുകൊണ്ട് ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട്. ഇവയെ തന്നെ നോക്കൂ നിങ്ങൾ. നമുക്ക് എന്ത് ചെയ്യുക? ഉദാഹരണത്തിലേക്ക് നമുക്ക് വരാം. ഉദാഹരണം നോക്കൂ. മുദരിസുൻ, മുദരിസുൻ, മുദരിസുൻ എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകൻ. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറേ അധ്യാപകർ എന്നാക്കി മാറ്റുക. ജം അല്ലേ. മുദരിസൂന, മുദരിസൂന, മുദരിസൂന, മുദരിസുൻ, മുദരിസൂന. ദാരിസുൻ എന്നതോ? ദാരിസുൻ, ദാരിസുൻ, ഒരു വിദ്യാർത്ഥിയാണ്. അതിൻ്റെ ബഹുവചനം ദാരിസൂന, ദാരി സൂന. അതുപോലെ തന്നെ ജാലിസുൻ എന്നതിൻ്റെ ജാലിസുൻ, ജാലിസുൻ എന്നതിൻ്റെ ജംഉ ജാലിസൂന. ഇവിടെയൊക്കെ വാവ്, അതുപോലെ തന്നെ വാവ് നൂന്, ഇവയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അധികമായി വന്നത്. ഇങ്ങനെ വരുന്നവർക്ക് എന്താ പറയുക, ജംഉ മുദക്കർ സാലിം എന്നാണ് പറയാം. ജംഉ മുദക്കർ സാലിം എന്നാണ് പറയാം. ഇനിയും നമുക്ക് ജംഇൻ്റെ ചില രീതികളുണ്ട്, ജംഇൻ്റെ ചില രീതികൾ. അവ നമ്മൾ നേരത്തെ പഠിച്ച ചില ഉദാഹരണങ്ങൾ തന്നെ. ജദീദുൻ അല്ലേ, ജദീദുൻ എന്നതിൻ്റെ ബഹുവചനം നമ്മൾ എന്താ പഠിച്ചത്, ജദീദുൻ എന്നതിന് ജുദുദുൻ, ജദീദുൻ, ജദീദുൻ അതിൻ്റെ ബഹുവചനം ജുദുദുൻ, ജുദുദുൻ. അതുപോലെ തന്നെ ഫതൻ, ഫതൻ അതിൻ്റെ ജം എന്താണ്, ഫിത്തിയത്തുൻ, ഫിത്തിയത്തുൻ, ഫതൻ ഫിത്തിയത്തുൻ. ഇങ്ങനെ വരുന്ന ജദീദുൻ, ജുദുദുൻ, ഫതൻ ഫിത്തിയത്തുൻ തുടങ്ങിയ ജംഉകൾക്ക് ജംഉ തക്സീർ എന്ന് പറയാം. ജംഉ തക്സീർ, തക്സീർ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ജംഉ അത്തക്സീർ എന്തായിരിക്കും, ആ വാക്കുകളെ തന്നെ അവിടെ പൊട്ടിച്ചിട്ട് ഉണ്ടാക്കിയ ജംഉ എന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. അല്ലാഹു അലം. തക്സീർ, ജംഉ അത്തക്സീർ. അപ്പോൾ മൂന്ന് ടൈപ്പ് ജംഉകളുണ്ട്. ഇങ്ങനെ ഓരോ ജംഉകളെയും ടെക്സ്റ്റ് ബുക്കിൽ വിശദീകരിക്കുന്നില്ല, പക്ഷേ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അഡീഷണലായി പറഞ്ഞു എന്ന് മാത്രം. ജംഉ മുദക്കർ സാലിമുണ്ട്, അത് വാവ്, അതുപോലെ തന്നെ വാവ് നൂന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുദരിസൂന, ജാലിസൂന, കാത്തിബൂന തുടങ്ങിയവയാണ് എന്നുണ്ടെങ്കിൽ അലിഫും താവും ചേർത്ത് കൊണ്ട് വരുന്നത് മുദരിസാത്തുൻ, സ്ത്രീ വിഭാഗത്തെ മുദരിസാത്തുൻ, ദാരിസാത്തുൻ, തൊബീബാത്തുൻ തുടങ്ങിയവ ജംഉ മുഅന്നസ് സാലിമു എന്നാണ്. പദങ്ങളെ തന്നെ കട്ട് ചെയ്ത് കഷ്ണിച്ച് ജംഉകളാക്കി മാറ്റുന്നതിന് ജംഉ തക്സീർ എന്നും എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഇങ്ങനെ മൂന്ന് ജംഉകളാണ് എങ്കിൽ ഇവിടെ നമ്മൾ ഉദാഹരണത്തിലേക്ക്, ഇത് നമ്മൾ അഡീഷണലായി നമ്മൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്ന് മാത്രം. ഇനി ഉദാഹരണത്തിലേക്ക് നോക്കൂ. അൽ മുദരിസത്തു, മുദരിസത്ത് എന്നതിനെ നമ്മൾ എന്താക്കി മാറ്റണം, അതിനെ നമ്മൾ ബഹുവചനമാക്കി മാറ്റണം. അപ്പോൾ എങ്ങനെയാക്കി മാറ്റും, അൽ മുദരിസത്തു എന്നതിനെ, വെരി ഗുഡ്, അൽ മുദരിസാത്തു, അൽ മുദരിസത്തു എന്നതിനെ അൽ മുദരിസാത്തു എന്നാക്കി മാറ്റാം. അൽ മുദരിസാത്തു, ശരി. ഇനി അടുത്തത് എന്താണ്, അൽ മുദരിസാത്തു എന്ന് കഴിഞ്ഞാലോ, കഴിഞ്ഞോ, ഇല്ല. ദഹബത്ത് എന്നത് എന്തായി മാറും, ദഹബത്ത് എന്നുള്ളത് ഒരു സ്ത്രീക്കാണ് പറയുക അല്ലേ, ഒരു സ്ത്രീ പോയി എന്നതിനാണ് പറയുക. പക്ഷേ മുദരിസാത്ത് എന്നതിൻ്റെ ശേഷം അത് വെക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, അൽ മുദരിസാത്തു എന്ന് പറഞ്ഞാൽ ശേഷം എന്ത് വേണം, ദഹബത്ത് എന്നതിനെന്താക്കി മാറ്റണം, ഖറജത്ത് എന്നതിനെന്താക്കി മാറ്റി, ഖറജന എന്നാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അൽ മുദരിസത്തു ദഹബന എന്ന് കൊടുക്കണം. ദഹബന അൽ മുദരിസാത്തു ദഹബന ഇലൽ ഫസ്ലി. അപ്പോൾ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ മനസ്സിൽ കണ്ട് വായിച്ച് എഴുതിയിട്ടുള്ള സാധനം തന്നെ ആയിരിക്കും അല്ലേ, അൽ മുദരിസാത്തു ദഹബന. ഇനി രണ്ടാമത്തേതിലേക്ക് നമുക്ക് വരാം. അത്തോലിബത്തുൽ ജദീദത്തു ജലസത്ത് ഫിൽ ഫസ്ലി. അവിടെ എന്താ, അത്തോലിബത്തു എന്നതിനെ ബഹുജനമാക്കി മാറ്റണം. എന്താണ് തോലിബത്തുൻ, നേരത്തെ പറഞ്ഞ പോലെ അത്തോലിബാത്തു അല്ലേ, അത്തോലിബാത്തു. ശരി, അടുത്തതോ, അത്തോലിബത്തു എന്നതിനെ നമുക്ക് ബഹുജനമാക്കി മാറ്റുമ്പോൾ അത്തോലിബാത്തു അല്ലേ, യെസ് അത്തോലിബാത്തു. പിന്നെയോ, അൽ ജദീദത്തു എന്നതിനെ ബഹുജനമാക്കി മാറ്റുമ്പോഴോ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ജദീദത്ത് എന്നതിനെ ബഹുജനമാക്കി മാറ്റണം അല്ലേ, അത്തോലിബാത്തുൽ ജുദൂദു, അത്തോലിബാത്തുൽ ജുദൂദു, ആ അത്തോലിബാത്തുൽ ജുദൂദു. ജലസത്ത് എന്നത് എന്തായി മാറും, ജലസിന, ജലസിന. തോലിബാത്തു അൽ ജുദുദു ജലസിന, ജലസിന ഫിൽ ഫസ്ലി. ഇതാണ് ഇതിൻ്റെ ഉത്തരം. അത്വാലിബാത്തുൽ ജുദുദു ജലസിന ഫിൽ ഫസുലി, അത്വാലിബാത്തുൽ ജുദുദു ജലസിന ഫിൽ ഫസുലി. മൂന്നാമത്തേത് നോക്കൂ, മൂന്ന്, ബിന്തു മുഹമ്മദിൻ ദഹബത്തി ഇലൽ മദ്രസത്തി. അവിടെ ബിന്ത് എന്നതിന് എന്താക്കി മാറ്റണം? മുഹമ്മദിൻ, ബിന്തു മുഹമ്മദിൻ, മുഹമ്മദുൻ, മുഹമ്മദൻ, എങ്ങനെ വായിക്കണം ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ആ ബിന്തു മുഹമ്മദിൻ, മുഹമ്മദിൻ്റെ കുട്ടി. അപ്പോൾ അതിനെ ബഹുജനമാക്കി മാറ്റൂ, പെൺകുട്ടി. ബനാത്തു മുഹമ്മദിൻ അല്ലേ, ബനാത്തു മുഹമ്മദിൻ, ബനാത്തു മുഹമ്മദിൻ ദഹബത്ത് എന്ന് പറയോ, ദഹബിന. അപ്പോൾ ബനാത്തു മുഹമ്മദിൻ ദഹബിന, ബനാത്തു മുഹമ്മദിൻ ദഹബിന ഇലൽ മദ്രസത്തി, ഇലൽ മദ്രസത്തി. ശരി, അപ്പോൾ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മൾ എന്ത് ചെയ്തു? ഫിഅലുകളെ അഥവാ സ്ത്രീ വിഭാഗത്തെ അത് ബഹുവചനമായി ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങൾ എങ്ങനെയാ, ഏത് രൂപത്തിലാണത് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി. നമുക്കത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു നമുക്ക് തൗഫീഖിന് പ്രദാനം ചെയ്യുമാറാവട്ടെ. നാലാമത്തെ നോക്കൂ, അഷിർ ഇലൽ അസ്മാ ഇല്ലാത്തിയ. അഷിർ എന്ന് പറഞ്ഞാൽ എന്താ, സൂചിപ്പിക്കുക എന്നാണ്, സൂചന നൽകുക. ഇലൽ അസ്മാ ഇത്താലിയ, താഴെയുള്ള, താഴെയുള്ള അസ്മാകളിലേക്ക്. ഇസ്മ ബഹുജനം അസ്മാ, താലിയ എന്ന് പറഞ്ഞാൽ താഴെയുള്ള, താഴെയുള്ള ഇസ്മുകളിലേക്ക് ഇഷാറത്ത് നൽകുക, സൂചന നൽകുക. ബിസ്മി ഇഷാറത്തിൽ ഖരീബ്, ബിസ്മി ഇഷാറത്തിൽ ഖരീബ്, അടുത്തുള്ള ഇഷാറത്തിൻ്റെ ഇസ്മു കൊണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അസ്മാ ഉൽ ഇഷാറ ലിൽ ഖരീബ്, അസ്മാ ഉൽ ഇഷാറ ലിൽ ബഈദ് എന്നിങ്ങനെ രണ്ടാക്കി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഥവാ അടുത്തതിനെ സൂചിപ്പിക്കാൻ അല്ലേ, ഒന്നതിലേക്ക് ചൂണ്ടി ഇത്, അകലേക്ക് നോക്കി ഹാദ ദാലിക. അപ്പോൾ അടുത്തതിലേക്ക് നമ്മൾ ചൂണ്ടി ഇത് എന്നാണ്, അകലേക്ക് ചൂണ്ടുന്നതിനെ എന്താണ് ദാലിക അത് എന്നല്ലേ പറയാം. എങ്കിലിവിടെ എന്താണ് ഉപയോഗിക്കുന്നത്, അഷിർ ഇഷാറത്ത് നൽകുക. ഇലൽ അസ്മാ ഇത്താലിയ, താഴെയുള്ള അസ്മാകളിലേക്ക്. ബിസ്മി ഇഷാറത്തിൽ ഖരീബ്, അടുത്തതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇസാറത്തിൻ്റെ ഇസ്മു കൊണ്ട്. അപ്പോൾ ഇഷാറത്തിൻ്റെ ഇസ്മ ഏതാണ് എന്നറിയുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ, ഈ ചോദ്യത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉത്തരം എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ ഇഷാറത്തിൻ്റെ ഇസ്മ അടുത്തുള്ളതിനുണ്ട്, അകലുള്ളതിനുണ്ട്. അടുത്തതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇസ്മു ഇഷാറയാണെന്ത്, ഹാദ ഹാദിഹി ഹാവുലായി. അകലുള്ളതിന് ഉപയോഗിക്കുന്നതാണെന്ത്, ദാലിക എന്നത്, ദാലിക തിൽക്ക തുടങ്ങിയുള്ളതൊക്കെ എന്താണ്, അകലെയുള്ളതിന് ഉപയോഗിക്കുന്നതാണ്. അപ്പം ഇവിടെ നമുക്ക് എന്തെയ്യാൻ, ഹാദ എന്നത് ഒന്നും കൂടെ നിങ്ങൾ ഓർത്ത് നോക്കുക, ഹാദ അതിൻ്റെ അർത്ഥം എന്താ, ഇത് അല്ലേ. ഹാദിഹി എന്നുള്ളതോ, ഹാദിഹി എന്നതിന് നമുക്കറിയാം അത്, ഹാദിഹി എന്നത് അടുത്തുള്ളത് തന്നെ പെൺവിഭാഗത്തിനാണ് ഉപയോഗിക്കുക. എന്നാൽ ഹാഉലായി എന്നതോ, ഹാഉലായി എന്നുള്ളത് അടുത്തുള്ളത് തന്നെയാണ്, പക്ഷേ ബഹുവചനത്തിനാണ് ഉപയോഗിക്കുക. അപ്പോൾ ഈ മൂന്നും ഏത് സന്ദർഭങ്ങളിലാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്നാണ് വളരെ കൃത്യമായി നമുക്ക് ഉത്തരം എഴുതാൻ കഴിയും. ഹാദ അടുത്തുള്ള പുരുഷനെയാണ് അതറിയിക്കുന്നത്, ഹാദിഹി എന്നുള്ളത് അടുത്തുള്ള സ്ത്രീയെയാണ് അതുപയോഗിക്കുന്നത്, സ്ത്രീ വിഭാഗത്തെയാണ് ഉപയോഗിക്കുന്നത്, ഹാവുലായി എന്നുള്ളത് അടുത്തുള്ള അടുത്തുള്ള ബഹുവചനം, ഒന്നിലധികം എന്നല്ല, അടുത്തുള്ള ബഹുവചനത്തെ അറിയിക്കുന്നതാണ് ഹാഉലായി എന്നുള്ളത്. അത് ആണിനും ഉപയോഗിക്കും, അതുപോലെ തന്നെ പെണ്ണിനും എന്താണ് ഹാഉലായി എന്നുള്ളത് ഉപയോഗിക്കും. ശരി, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡാഷ് അഹി, അവിടെ ഈ മൂന്നിൽ ഏതാണ് ഇതിൻ്റെ ഉത്തരം, ഡാഷ് അഹി. ഹാദ എന്നുപയോഗിക്കണോ, ഹാദിഹി എന്നുപയോഗിക്കണോ, ഹാഉലായി എന്നുപയോഗിക്കണോ, ഏതാ പറയാം, ഓരോന്നും പറഞ്ഞു നോക്കൂ. ഹാദ അഹി എന്ന് പറയോ, ഹാദിഹി അഹി എന്ന് പറയോ, ഹാഉലായി അഹി എന്ന് പറയോ, ഏതാ പറയാം? ആ യെസ് നിങ്ങളുടെ മനസ്സിലേക്ക് ഉത്തരം വന്നിട്ടുണ്ടാകും, ഹാദ അഹി എന്നാണ് പറയാം, ഹാദ അഹി എന്നാണ്. കാരണം എന്താണ്, ഇവിടെ ഹാദിഹി അഹി എന്ന് പറയില്ല, കാരണം ഹാദിഹി എന്നുള്ളത് സ്ത്രീ വിഭാഗത്തെ അറിയിക്കുന്നു. ഹാഉലായി അഹി എന്ന് പറയില്ല, കാരണം ഹാഉലായി എന്നുള്ളത് എന്താണ്, ഒന്നിലധികം വരുന്നതിനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇവിടെ അതിൻ്റെ ഉത്തരം എന്താണ്, ഹാദ അഹി എന്നാണ്, ഹാദ അഹി എന്നതാണ് ഇതിൻ്റെ ഉത്തരം. ശരി, രണ്ടാമത്തേതോ, ഡാഷ് ഉഹ്തി എന്നതാണ് രണ്ടാമത്തത്. ഡാഷ് ഉഹ്തി, അവിടെ എന്താ ഹാദാ ഉഹ്തി എന്ന് പറയോ? ഇല്ല, കാരണം ഹാദാ എന്നുള്ളത് പെണ്ണിന് ആണിനാണ് ഉപയോഗിക്കുക. പിന്നെ ഹാ ഉലായ് ഉഹ്തി എന്ന് പറയോ? ഇല്ല, അതെന്താണ്? സിംഗുലറാണ് എങ്കിൽ പിന്നെ ഇതാ ഉപയോഗിക്കുക, ഹാദിഹി ഉഹ്തി, ഇത് അല്ലേ, ഹാദിഹി ഉഹ്തി എന്നാണ് വരിക. ഹാദിഹി എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്നത് ഇതെൻ്റെ സഹോദരിയാണ്. റിജാലുൻ, അവിടെ എന്താ ഉപയോഗിക്കുക? റിജാലുൻ എന്നിടത്ത് ഹാദ പറ്റോ? ഇല്ല, കാരണം ബഹുവചനമാണ് റിജാൽ. റജുലുൻ എന്നതിൻ്റെ ബഹുവചനമാണ്. അപ്പോൾ ഹാ ഉലായി റിജാലുൻ എന്നാണ് ഉപയോഗിക്കുക. ശരി, നാലാമത്തേതോ മുദരിസൂന. മുദരിസൂന നമ്മൾ പറഞ്ഞു അവ അജമ്മാണത്. മുദരിസുൻ എന്നതിൻ്റെ ബഹുവചനമാണ്. ജമ്മ മുദക്കർ സാലിമാണ്. എങ്കിൽ അവിടെ എന്താ ഉപയോഗിക്കാം? ഹാ ഉലായി അല്ലേ, ബഹുവചനമാണ് എന്നുള്ളത് കൊണ്ട് അവിടെ ഹാദ പറ്റില്ല, ഹാദിഹി എന്നുള്ളത് പറ്റില്ല. പിന്നെന്താണ്? ഹാ ഉലായി മുദരിസൂൻ. അഞ്ചാമത്തേത് തോലിബാത്തുൻ. അവിടെ എന്ത് ഉപയോഗിക്കും? ഹാദിഹി തോലിബാത്തുൻ എന്ന് പറയോ? ഇല്ല, ഹാദിഹി എന്നുള്ളത് സ്ത്രീ വിഭാഗത്തെയാണ്, തോലിബാത്തുൻ എന്നുള്ളത് സ്ത്രീ വിഭാഗം തന്നെയാണ്. പക്ഷേ എന്താണ് തോലിബാത്തുൻ എന്നുള്ളത്? അത് സ്ത്രീ വിഭാഗമാണ്, ബഹുവചനമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹാ ഉലായി എന്നതാണ് ഉപയോഗിക്കുക. ഹാ ഉലായി തോലിബാത്തുൻ. ഹാ ഉലായി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ബഹുവചനത്തിന് ഒരുപോലെ ഉപയോഗിക്കുന്നതാണ് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആറാമത്തേത് ഉമ്മി. ഹാദാ ഉമ്മി എന്നാണോ, ഹാദിഹി ഉമ്മി എന്നാണോ, ഹാ ഉലായി ഉമ്മി എന്നാണോ? ഹാദിഹി ഉമ്മി. ശരി, ഏഴാമത്തേത് ഡാഷ് അബി. യേസ്, അബി എൻ്റെ ഉപ്പേൻ, ഹാദാ അബി എന്നാണ്. എട്ടാമത്തേത് തോലിബത്തുൻ. എന്താ ഉപയോഗിക്കുക? ഹാ ഉലായി എന്ന് പറയില്ല, ഹാദിഹി തോലിബത്തുൻ. ഒമ്പതാമത്തേത് തൊബീബാത്തുൻ എന്നതാണ്. തൊബീബാത്തുൻ, ഹാദിഹി എന്ന് പറയോ? ഇല്ല, കാരണം എന്താ, സിംഗുലറാണ് ഹാദിഹി എന്നുള്ളത്. തൊബീബാത്തുൻ എന്നുള്ളത് അതെന്താണ്? ബഹുവചനമാണ്. അപ്പോൾ ഹാ ഉലായി തൊബീബാത്തുൻ എന്നാണ് ഉപയോഗിക്കുക. ശരി, പത്താമത്തേത് തുജാറുൻ. തുജാറുൻ എന്നതിൻ്റെ അർത്ഥം കഴിഞ്ഞ ചാപ്റ്ററുകളിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ട് അല്ലേ. താജിറുൻ എന്നതിൻ്റെ ബഹുവചനമാണ്. അപ്പോൾ താജിർ, തുജാർ, കച്ചവടക്കാർ അല്ലേ. തുജാറുൻ, കച്ചവടക്കാർ. അപ്പോൾ അവിടെ എന്താ ഉപയോഗിക്കുക? ഹാ ഉലായി തുജാറുൻ. ശരി, ഇതെന്താണ് ഈ ഒരു തംരീനിലൂടെ എന്താണ് ലക്ഷ്യമാക്കിയത്? നമുക്ക് ഹാദ എവിടെ ഉപയോഗിക്കണം, ഹാദിഹി എവിടെ ഉപയോഗിക്കണം, ഹാ ഉലായി എവിടെ ഉപയോഗിക്കണം എന്ന് നമുക്ക് കൃത്യമായി അറിയുന്നുണ്ടോ എന്നത് പരിശോധിക്കുകയായിരുന്നു ഈ ഒരു തംരീനിലൂടെ. ശരി, അടുത്തതിലേക്ക് നമുക്ക് പോകാം. അഞ്ചാമത്തേത് ളഫിൽ അമാക്കിനിൽ ഖാലിയ. ളഫിൽ അമാക്കിനിൽ ഖാലിയത്തി മിനൽ ജുമലിൽ ആത്തിയ ളമീറൻ മുനാസിബൻ ഹിയ ഹും ഹുന്ന. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ളഫിൽ അമാക്കിനിൽ ഖാലിയ, ഖാലിയായ വിട്ടുപോയ സ്ഥലങ്ങളിൽ. അപ്പോൾ ഖാലിയായ അല്ലേ, ഖാലിയ എന്ന് പറഞ്ഞാൽ ഖാലിയായ അഥവാ ഒഴിവായ സ്ഥലങ്ങളിൽ വെക്കുക. എന്താ വെക്കണ്ടേ? മിനൽ ജുമലില്ലാത്ത, താഴെയുള്ള ജുംലകളിൽ ഒഴിവായ സ്ഥലങ്ങളിൽ വെക്കുക. ലമീറൻ, ലമീറിനെ വെക്കുക അഥവാ പ്രോനൗണിനെ വെക്കുക. ലമീറൻ, ലമീർ പറഞ്ഞാൽ പ്രോനൗൺ. എന്താണ് മുനാസിബൻ? യോജിച്ച, യോജിച്ച പ്രോനൗണിനെ നിങ്ങൾ വെക്കുക. ഏതൊക്കെയാണ്? ഹുവ, ഹിയ, ഹും, ഹുന്ന. ഹുവ എന്ന് പറഞ്ഞാൽ അത്, അത് എന്നോ അവൻ എന്നതിനാണ് ഹുവ എന്ന് ഉപയോഗിക്കുക. ഹിയ എന്ന് പറഞ്ഞാൽ അത് എന്നോ അല്ലെങ്കിൽ അവൾ എന്നതിനോ. ഹും, അവർ, ഹുന്ന. ഹും എന്ന് പറഞ്ഞാൽ അവർ എന്ന് പറഞ്ഞാൽ പുരുഷ വിഭാഗത്തിലുള്ള പിന്നെ അധികമുള്ള ആളുകളെയാണ് എന്ത് ചെയ്യുന്നത്, ബഹുജനത്തിനെയാണ് അവർ എന്നത് ഉപയോഗിക്കുന്നത്, ഹും എന്നുള്ളത്. ഹുന്ന എന്ന് പറഞ്ഞാൽ അവളുമാർ അല്ലേ, കുറേ സ്ത്രീകളുണ്ടെങ്കിൽ അവർ ആ വിഭാഗത്തെ, സ്ത്രീ വിഭാഗത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹുന്ന എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ താഴെയുള്ള ഖാലിയായ അമാക്കിനുൽ ഖാലിയ എന്ന് പറഞ്ഞാൽ എന്താ? അമാക്കിനുൽ ഖാലിയ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടെ കണ്ടില്ലേ, ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്ന പൂരിപ്പിക്കാനുള്ള സ്ഥലങ്ങൾ. അവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഇവയെ ഓരോന്നും വെക്കണം. മൻഹാദർ റജുലു, ഒന്നാമത്തേത് മൻഹാദർ റജുലു. ഇതാരാണ് മൻഹാദർ റജുലു അല്ലേ, ഈ പുരുഷൻ ആരാണ്? അവിടെ എന്താ ഉപയോഗിക്കാം? ഹുവ വേണോ, ഹിയ വേണോ, ഹും വേണോ, ഹുന്ന വേണോ? ആ, നിങ്ങൾ ഉത്തരം മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാകും അല്ലേ. എന്താണ് അതിൻ്റെ ഉത്തരം? അതിൻ്റെ ഉത്തരം എന്താണ്? യെസ്, ഹുവ മുദരിസുന, അദ്ദേഹം ഞങ്ങളുടെ അധ്യാപകനാണ്. ഹാദർ റജുൽ. രണ്ടാമത്തെ നോക്കൂ, ഐന തോലിബാത്തു, വിദ്യാർത്ഥിനികൾ എവിടെയാണ്? വിദ്യാർത്ഥിനികൾ എവിടെയാണ്? ഏതാ, ഹുവ പറ്റുമോ, ഹിയ പറ്റുമോ, ഹും എന്ന് പറ്റോ, ഹുന്നെന്ന് പറ്റോ? തോലിബാത്ത് എന്നാണ്, തോലിബാത്തുൻ. അപ്പോൾ അത് സ്ത്രീ വിഭാഗമാണ്, അതുകൊണ്ട് അവിടെ എന്താ ഉപയോഗിക്കുക? ഹിയ പറ്റില്ല, കാരണം ഹിയ എന്നുള്ളത് സിംഗുലറാണ്, ഏകവചനമാണ്. ഹും എന്നുള്ളതും പറ്റില്ല, കാരണം അത് ബഹുവചനമാണ്, പുരുഷ വിഭാഗത്തെ അറിയിക്കുന്നതാണ്. ഹുന്ന, അപ്പോൾ ഇവിടെ എന്താ വേണ്ടത്? ഹുന്ന അല്ലേ. അയിന ത്വലിബാത്തു, വിദ്യാർത്ഥിനികൾ എവിടെ? അപ്പോൾ ഹുന്ന, അവർ ഫിൽ ഫസ്ലി, അവർ ക്ലാസ്സിലാണ്. മൂന്നാമത്തേത് മൻഹാ ഉലാ ഇൽ ഫിത്തിയ, മൻഹാ ഉലാ ഇൽ ഫിത്തിയ എന്താണ്? ഈ യുവാക്കൾ ആരാണ് അല്ലേ? ഖുർആനിൽ വന്നു, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്നഹും ഫിത്തിയത്തു നാമനു എങ്കിൽ മൻഹാ ഉലാ ഇൽ ഫിത്തിയ, ഈ യുവാക്കൾ ആരാണ്? അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താ കൊടുക്കേണ്ടത്? അതിൻ്റെ ഉത്തരം എന്താണ്? ഈ യുവാക്കൾ ആരാണ് എന്ന് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? അബുന ഉൽ മുദരിസ്, അവർ അധ്യാപകൻ്റെ ആൺകുട്ടികളാണ്, അധ്യാപകൻ്റെ മക്കളാണ് അവർ. അപ്പോൾ ഈ യുവാക്കൾ ആരാ? അധ്യാപകൻ്റെ മക്കളാണ്. ശരി, അവിടെ ഏതാ ഉപയോഗിക്കുക? ഹുവ പറ്റോ, ഹിയ പറ്റോ, ഹൂം എന്നുള്ളതാണ്. യെസ്, അവിടെ എന്താ പറയുക? ഹുന്ന പറ്റില്ല, പിന്നെ ഏതാണ്? ഹും. ഹും അബിന ഉൽ മുദല്ലിസി, അതാണ് ഹും എന്ന് പറഞ്ഞാൽ അവർ. അവർ എന്താണ്? അബിന ഉൽ മുദല്ലിസി, അധ്യാപകൻ്റെ മക്കളാണ്. ശരി, നാലാമത്തെ നോക്കൂ. അയിന ത്വലിബത്തുൽ ജദീദത്തു, പുതിയ വിദ്യാർത്ഥിനി എവിടെ അല്ലേ? അയിന ത്വലിബത്തുൽ ജദീദത്തു, പുതിയ വിദ്യാർത്ഥിനി എവിടെ? ശരി, പുതിയ വിദ്യാർത്ഥിനി എവിടെ? എന്താ പറയുക? ഹുവ പറ്റോ, ഹിയ, ഹും, ഹുന്ന ഏതാ വേണ്ടത്? ശരിയാണ്, അവിടെ ഏതാ ഉപയോഗിക്കേണ്ടത്? ത്വലിബത്ത്, ഏകവചനമാണ്, സ്ത്രീ അറിയിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ അവിടെ എന്താ വേണ്ടത്? ഹിയ, ഹിയ ഫിൽ മക്തബത്തി എന്നാണ്, ഹിയ എന്നതാണ് അതിൻ്റെ ഉത്തരം. ശരി, അഞ്ചാമത്തേത് നോക്കൂ. അഞ്ചാമത്തേത് എന്താണ്? മൻഹാ ഉല ഇന്നാസ്, ഈ ജനങ്ങൾ ആരാണ്? മൻഹാ ഉല ഇന്നാസ്, ഈ ജനങ്ങൾ ആരാണ്? യെസ്, ഏതാണ്? ഹുവ എന്നാണോ? ഹിയ, ഹോം, ഹുന്ന, ഹോം അല്ലേ? അതിൻ്റെ ഉത്തരം ഹും എന്നതാണ്. ഹും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഹും എന്ന് പറഞ്ഞാൽ അവർ, ഹജ്ജാജ് മിനിൽ, ഇന്ത്യയിൽ നിന്നുള്ള ഹാജിമാരാണ് അവർ. ആറാമത്തേത് അയിന ത്വബീബാത്തു, ലേഡി ഡോക്ടേഴ്സ് എവിടെയാണ്? ലേഡി ഡോക്ടേഴ്സ് എവിടെയാണ്? ബഹുവചനമാണ് ത്വബീബാത്ത്. അപ്പോൾ ഹിയ പറ്റുമോ? ഇല്ല, ഹിയ ഒന്ന് ഒരാക്കിയ പറ്റുള്ളൂ. എങ്കിൽ അവിടെ ഹുന്ന അല്ലേ? ഹുന്ന അവർ അല്ലേ? ഉന്ന ഫിൽ മുസ്തഷ്ഫൽ വിലാദ, മെറ്റേണിറ്റി ഹോസ്പിറ്റലാണ് അവർ. യെസ്. ഏഴാമത്തത് നോക്ക്. ഏഴാമത്തത് മൻഹാദൽ വലതു ലദി ഖറജ മിൻ ബൈതിക അല്ലേ? നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞു മൻഹാദൽ ലദി, മൻഹാദൽ ലദി ഖറജ മിൻ ബൈതിക, മൻഹാദ ഇത് അൽ വലതു ലദി അല്ലേ? മൗസൂലയുടെ നാമമാണ് അല്ലദി. മൻഹാദൽ വലതു ലദി ഖറജ മിൻ ബൈതിക, നിന്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ടതായ ഈ കുട്ടി ആരാണ്? അതാണ് ഇതിൻ്റെ അർത്ഥം. മൻഹാദല്ലദി ഖറജ മിൻ ബൈതിക, നിൻ്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ടതായ ഈ കുട്ടി ആരാണ്? അപ്പോൾ അവിടെ എന്താ വേണ്ടത്? യെസ്, അവിടെ എന്താ വേണ്ടി വരിക? അവിടെ വേണ്ടത് ഹുവ ബിനു അഹീലെ, ഹുവ ബിനു, ഹുവ ഇബിനു എന്ന് പറയില്ല. കാരണം എന്താണ്? അവിടെ പറയേണ്ടത് എന്താ? ഹുവ ബിനു, അവിടെ അലിഫ് ഹംസത്ത് വസലാണ്, അതുകൊണ്ട് ഹുവ ബിനു, ഹുവ ബിനു അഹി എന്നാണ് പറയുക. അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ എൻ്റെ സഹോദരൻ്റെ മകനാണ്. എട്ടാമത്തേത് മിൻ ഐനഹ ഉല ഇല്ലുയൂഫു, ഈ അതിഥികൾ എവിടെ നിന്നുള്ളവരാണ്? മിൻ ഐന ഹ ഉല ഇല്ലുയൂഫു, ഈ അതിഥികൾ എവിടെയുള്ളവരാണ് അല്ലേ? ഈ അതിഥികൾ എവിടെ നിന്നുമുള്ളവരാണ്? ശരി, എന്താണ് പറയേണ്ടത്? അവളുമാർ പറയില്ല, ലുയൂഫാണ്. ലുയൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, അതിഥികൾ, അത് പുരുഷന്മാരാണ്. അതുകൊണ്ട് തന്നെ ഹും മിൻ മിനർ റിയാദ്, ഹും മിനർ റിയാദ്, അവർ റിയാദിൽ നിന്നും ഉള്ളവരാണ്. ഒമ്പതാമത്തെ മിൻ ഹാ ഉല, മിൻ ഐന ഹാ ഉല ഇൽ മുമരിലാത്തു, ഈ നേഴ്സുമാർ അല്ലേ, ഈ നേഴ്സുമാർ എവിടെ ഉള്ളവരാണ്? മിൻ ഐന ഹാ ഉല ഇൽ മുമരിലാത്തു, ഈ നേഴ്സുമാർ എവിടെ നിന്നുള്ളവരാണ്? എവിടെ അതോ ഉപയോഗിക്കുക? ഹുന്ന മിൻ ഫിലിപ്പീൻ, അവർ ഫിലിപ്പീൻസാണ്, ഫിലിപ്പീൻ. ഹുന്ന മിൻ ഫിലിപ്പീൻ, അപ്പോൾ ഫിലിപ്പീനിൽ നിന്നും ഉള്ളവരാണ് അവർ. പത്താമത്തേത് മൻഹാദിഹിൽ ഫതാത്തു, മൻഹാദിഹിൽ ഫതാത്തു, ആരാണ് ഈ യുവതി? ആരാണ് അല്ലേ ഈ യുവതി? ആരാണ്? അപ്പം എന്താ വേണ്ടത്? യെസ്, അവിടെ വേണ്ടത് ഹിയ ബിൻതുൽ മുദരിസ, അധ്യാപികയുടെ മകളാണ്. ഹിയ ബിൻതുൽ മുദരിസ, അധ്യാപികയുടെ മകളാണ്. അപ്പോൾ ഇവിടെ ഈ തംരീനിലൂടെ, പത്ത് തംരീനിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത്? നമുക്ക് ഹുവ, അതുപോലെ തന്നെ ഹിയ, ഹും, ഹുന്ന തുടങ്ങിയിട്ടുള്ള വാക്കുകൾ, ലമീറുകൾ എന്നാണ് ഇതിന് പറയാം. ഇവ എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. ആറാമത്തെ തമരീന് നോക്കൂ. ഹാത്തി ജം അൽ അസ്മാ ഇല്ലാത്തിയ, ഹാത്തി ജം അൽ അസ്മാ ഇൽ ഹാത്തി, ഹാത്തി എന്ന് പറഞ്ഞത് കൊണ്ടുവരിക എന്നാണ്. അഥവാ ഹാത്തി ജം അൽ, ജം അൽ അസ്മാ ഇല്ല, താഴെയുള്ള, താഴെയുള്ള നാമങ്ങളുടെ ജംഇനെ കൊണ്ടുവരിക. എന്താണ് കൊടുത്തത്? ഒന്നാമത്തേത് ഉഖ്തുൻ അല്ലേ. ഉഖ്ത്, ഉഖ്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഉഖ്ത് സഹോദരി, സഹോദരി. അതിൻ്റെ ബഹുജനം ഓർത്തു നോക്കൂ. നമ്മൾ പഠിച്ചു പലതവണ ആവർത്തിച്ചു വന്നു അഹവാത് അല്ലേ. ഉഖ്തുൻ അഹവാത്തുൻ, ബിൻതുൻ ബനാത്തുൻ, മുസ്ലിമത്തുൻ മുസ്ലിമാത്തുൻ അല്ലേ. തൊബീബത്തുൻ തൊബീബാത്തുൻ, തൊബീബുൻ തൊബീബുൻ എന്നതിന് അത്തിബ്ബാഉ, തൊബീബുൻ അത്തിബ്ബാഉ. സൗജുൻ, സൗജുൻ അസ്വാജുൻ, സൗജുൻ എന്നതിൻ്റെ ബഹുജനം അസ്വാജുൻ. സൗജത്തുൻ സൗജാത്തുൻ, ഫതാത്തുൻ ഫതയാത്തുൻ, ഫതാത്തുൻ ഫതയാത്തുൻ. കബീറത്തുൻ കിബാറുൻ, തൊവീലത്തുൻ ത്വിവാലുൻ. ജദീദത്തുൻ ജുദുദുൻ, അഹുൻ അഹുൻ ഇഹ്വത്തുൻ, കബീറുൻ കിബാറുൻ, ജദീദുൻ ജുദുദുൻ. ഇത്രയും കാര്യങ്ങളാണ് ഇവയുടെ ജംഉകൾ. ഇതൊക്കെ നമ്മളൊന്നും കൂടെ നമ്മൾ മനസ്സിരുത്തി നമ്മൾ പഠിക്കുക. അതേസമയത്ത് ഇതിലേക്ക് ചേർത്ത് ചിലപ്പോൾ ചില ആളുകൾക്കെങ്കിലും സംശയം വരാൻ സാധ്യതയുണ്ട്. കബീറത്തുൻ എന്നതിന് കബീറാത്തുൻ എന്നതിന് ബഹുവചനമാക്കി ഉപയോഗിക്കാറില്ലേ? യെസ്, അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. തൊവീലത്തുൻ തൊവീലാത്തുൻ, ജദീദത്തുൻ ജദീദാത്തുൻ തുടങ്ങിയ പ്രയോഗങ്ങൾ ജമ്മായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതേസമയത്ത് അവയുടെ ജമ്മ് തന്നെയാണ് കബീറത്തുൻ കിബാറുൻ, തൊവീലത്തുൻ ത്വിവാലുൻ, ജദീദത്തുൻ ജുദുദുൻ എന്നതൊക്കെ അവയുടെ ജമാകളാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഇൻഷാല്ലാ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനം പരിപൂർണമായി സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അറബി ഭാഷാ പഠനം. മൊഡ്യൂൾ 2-ൽ ക്ലാസ് 15-ൽ അറബി ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളുടെ 5-ാമത്തെ ഭാഗമാണ് ഇന്ന് സലീം സുലമി നമുക്ക് മുൻപിൽ വിശദീകരിച്ചത്.
2: ചോദ്യം 1. അരിബ് അറബിയാക്കുക, ഈ യുവാക്കൾ ആരാണ്? ഓപ്ഷൻ എ മൻ ഹഉലഇൽ ഫിത്യതു, ഓപ്ഷൻ ബി മൻ ഹാദിഹിൽ ഫിത്യതു, ഓപ്ഷൻ സി മൻ ഹഉലഇൽ ഇഖ്വതു. ചോദ്യം 2. ക്രമത്തിലാക്കുക, അത്താലിബത്തു ഐന അത്തവീലത്തു, ഓപ്ഷൻ എ ഐന അത്താലിബത്തു ത്തവീലത്തു, ഓപ്ഷൻ ബി ഐന അത്തവീലത്തു ത്താലിബാത്തു, ഓപ്ഷൻ സി അത്താലിബാത്തു ത്തവീലത്തു ഐന. ചോദ്യം 3. ജദീദുൻ എന്നതിൻ്റെ ജംഉ ഏതാണ്? ഓപ്ഷൻ എ ജദീദൂൻ, ഓപ്ഷൻ ബി ജുദുദുൻ, ഓപ്ഷൻ സി ജിദാദുൻ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി തിരുനബിയോടൊപ്പം പാപങ്ങളെ പരിഗണിക്കുക എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നു അബ്ദുല്ല മുഹസിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിലൊന്നായ കാര്യമാണ് മറ്റുള്ള ആളുകളെ പരിഗണിക്കുക എന്നുള്ളത്. ഫഖീറുകളായ, മിസ്കീനികളായ, പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ അവകാശം നൽകുക എന്നതിൽ ഇസ്ലാം പടുത്തുയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദന്നാസി, അള്ളാഹുവിൻ്റെ റസൂൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഔദാര്യവാനായിരുന്നു. ആ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തോൽപ്പിക്കാൻ മറ്റൊരാളുണ്ടായിരുന്നില്ല എന്നാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ദാനധർമ്മത്തിൻ്റെ വിഷയത്തിൽ അടിച്ചു വീശുന്ന കാറ്റ് പോലെയായിരുന്നു എന്ന് സഹാബികൾ രേഖപ്പെടുത്തുകയാണ്. യഥാർത്ഥ പുണ്യം എന്താണ് എന്നറിയാൻ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, മശ്രിഖിലേക്കോ മഗ്രിബിലേക്കോ നിങ്ങളുടെ മുഖം തിരിക്കുക എന്നതിലല്ല പുണ്യം. വലാഖിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികത്തി വൽ കിതാബി വൻ നബിയീൻ, അല്ലാഹുവിലും പരലോകത്തിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലുമെല്ലാം വിശ്വസിക്കുക എന്നുള്ളത്. വആത്തൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ വൽ മസാകീന വബ്നസ് സബീൽ, ധനത്തോട് സമ്പത്തിനോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എങ്കിലും കുടുംബബന്ധമുള്ള ആളുകൾക്കും അനാഥരായ ആളുകൾക്കും പാവങ്ങൾക്കും വഴിയാത്രക്കാർക്കും വേണ്ടി നിങ്ങൾ പണം ചിലവഴിക്കുന്നു എന്നതിലാണ് പുണ്യമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു യഥാർത്ഥ മുസ്ലിം ദാനധർമ്മം ചെയ്യുന്നയാളായിരിക്കണം. തൻ്റെ കുടുംബക്കാരുടെ അവസ്ഥയെന്താണ്, തൻ്റെ അയൽവാസിയുടെ അവസ്ഥയെന്താണ് എന്ന് പരിശോധിക്കുന്നവനായിരിക്കണം. ലോക സമൂഹത്തിലെവിടെയും പട്ടിണി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടോ എന്ന് ചിന്തിക്കുന്നവരായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും വലിയ ഔദാര്യവാനാക്കിയതു, പ്രവാചകനോട് ദാനധർമ്മം ചെയ്യാൻ കൽപ്പിക്കണമെന്ന് പറഞ്ഞതും മൂന്ന് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. അതിൽ ഒന്നാമതായി അല്ലാഹു പറഞ്ഞത്, വഅംഫിഖൂ മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീ, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ കൈകാര്യകർത്തം ഏൽപ്പിച്ചിട്ടുള്ള ധനത്തിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുക. അഥവാ സമ്പത്ത് മനുഷ്യർക്കാർക്കും സ്വന്തമായിട്ടുള്ളതല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വതആല താൽക്കാലത്തേക്ക് നിങ്ങളെ ഏൽപ്പിച്ചതാണ്. അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് അല്ലാഹു നൽകിയെന്ന് മാത്രം. ധനം അല്ലാഹുവിൻ്റേത് മാത്രമാണ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഒന്നുമില്ലാത്തവരായിക്കൊണ്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. പിന്നീട് അല്ലാഹു നൽകിയിട്ടുള്ളതാണ് ഇതൊക്കെ, അതിൽ നിന്നാണ് നമ്മൾ ചിലവഴിക്കേണ്ടത് എന്നുള്ളതാണ്. അല്ലാഹു കൊടുക്കാൻ പറഞ്ഞതൊക്കെയും നമ്മൾ നൽകേണ്ടതുണ്ട്. രണ്ടാമതായിക്കൊണ്ട് അല്ലാഹു പറയുന്നത്, ഈ സമ്പത്ത് മുഴുവൻ അല്ലാഹു നൽകിയതാണ് എങ്കിലും അതിൽ നിന്ന് നിങ്ങൾ ചിലവഴിച്ചാലും അല്ലാഹു നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകും എന്നുള്ളതാണ്. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറു റാസിഖീൻ, നിങ്ങൾ എന്തൊന്ന് ചിലവഴിച്ചാലും അല്ലാഹു പകരം തത്തുല്യമായത് നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങൾ ദാനധർമ്മം ചെയ്തതിൻ്റെ പേരിൽ നിങ്ങളുടെ സമ്പത്ത് കുറയുകയില്ല. എല്ലാ പ്രഭാതത്തിലും ഒരു മലക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ അഅ്തി മുൻഫിഖൻ ഖലഫ വഅഅ്തി മുൻസിഖൻ തലഫ, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ പണം ചിലവഴിക്കുന്ന ആളുകൾക്ക് നീ പകരമായി നൽകണമേ. വഅഅ്തി മുൻസിഖൻ തലഫ, എന്നാൽ പിശുക്ക് കാണിക്കുന്നവർക്ക് നീ പാപ്പരത്തം നൽകണമേ, അവരുടെ സമ്പത്ത് മുഴുവൻ ഇല്ലാതാക്കണമേ എന്നുള്ളത്. സ്വതക നൽകാത്തവരുടെ, സകാത്ത് നൽകാത്തവരുടെ ധനം അവർക്കൊരിക്കലും ഉപകാരപ്പെടുന്നതല്ല. അവർക്ക് ദാരിദ്ര്യമുണ്ടാകും, അവർ ദരിദ്രരായി മാറുന്നതാണ്. എന്നാൽ സകാത്തും സ്വതക്കയും നൽകുന്നവൻ അല്ലാഹു ബറക്കത്ത് നൽകുന്നതാണ്. അവൻ കൊടുക്കുന്നതിനനുസരിച്ച് അല്ലാഹു അവന് നൽകിക്കൊണ്ടേയിരിക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹു നൽകിയതാണ് ധനം. അത് നാം മറ്റുള്ളവർക്ക് ദാനമായി നൽകേണ്ടതുണ്ട്. അങ്ങനെ ചെയ്താൽ അല്ലാഹു അതിനെ നമുക്ക് ഇരട്ടിയാക്കി തിരിച്ചു നൽകുമെന്ന് നാം കൃത്യമായി മനസ്സിലാക്കണം. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കാനുള്ള മൂന്നാമത്തെ പ്രചോദനം മരണാനന്തര ജീവിതത്തിലെ വമ്പിച്ച പ്രതിഫലം തന്നെയാണ്. അല്ലാഹു പറയുന്നു, അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാർ സിർറം വഅലാനിയ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അല്ലാഹു പറയുകയാണ്, രാപ്പകലുകൾ ഒരുപോലെ രഹസ്യമായും പരസ്യമായും ചിലവഴിക്കുന്ന ആളുകളിലെ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം അവർക്കുള്ളതാണ്. വമ്പിച്ച പ്രതിഫലമുണ്ട് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. റബ്ബിൻ്റെ അടുക്കലുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് കണക്കുണ്ടാവുകയില്ല എന്നാണ് അർത്ഥം. മാത്രവുമല്ല, വലാ ഖൗഫുൻ അലൈഹിം, അവർക്കൊന്നും ഭയപ്പെടേണ്ടി വരില്ല. വലാഹും യഹ്സനൂൻ, അവർ ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചിലവഴിച്ചാൽ ഉണ്ടാവുന്ന പ്രതിഫലമാണിത്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളമായി പണം ചിലവഴിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഈ ഉമ്മത്തിലെ നല്ലവരായ ഭരണാധികാരികളും അല്ലാത്തവരും വലിയ ഔദാര്യവാന്മാരായിരുന്നു. കാരണം, പ്രിയമുള്ളവരെ, മരണാനന്തര ജീവിതത്തിൽ നമുക്ക് കൂടുതൽ ഉപകാരപ്പെടുന്നത് ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ചില കർമ്മങ്ങൾ നമ്മുടെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അതേതൊക്കെയാണ്? ഇൽമൻ അല്ലമഹു വനശ്റഹു, നിങ്ങൾ ജീവിതത്തിൽ പഠിപ്പിച്ചു കൊടുത്ത നന്മയായ ഒരു അറിവ്, അതനുസരിച്ച് ആരൊക്കെ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടോ അതിൻ്റെ പ്രതിഫലമെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വവലദൻ സ്വാലിഹൻ തറക്കഹു സ്വാലിഹായ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ മക്കൾ, നമ്മുടെ മരണാനന്തര ജീവിതവും നമുക്ക് ഉപകരിക്കുന്നതാണ്. വവറസ മുസ്ഹഫൻ, ഒരു ഖുർആൻ നാം മറ്റാർക്കെങ്കിലും നൽകി അതിൽ നിന്ന് ആരൊക്കെയോ പാരായണം ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ പ്രതിഫലം നമ്മളിലേക്ക് വരുന്നതാണ്. ഔ മസ്ജിദൻ ബനാഹു, ഒരു പള്ളി നമ്മൾ ഉണ്ടാക്കി ആരൊക്കെയോ ആ പള്ളിയിൽ നമസ്കരിക്കുന്നുണ്ട്, സുജൂദ് ചെയ്യുന്നുണ്ട്, അതിൻ്റെയൊക്കെ പ്രതിഫലം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഔ ബൈതൻ ലിഇബ്നി സബീലി ബനാഹു, വഴിയാത്രക്കാരന് താമസിക്കാനൊരു വീടോ സൗകര്യമോ നമ്മൾ ഒരുക്കി കൊടുത്താൽ അവൻ വസിക്കുമ്പോഴൊക്കെയുള്ള ആ ഒരു പ്രതിഫലം നമുക്ക് നൽകുന്നതാണ്. ഔ നഹ്റൻ അജ്റാഹു, ഒരു പുഴ അല്ലെങ്കിൽ ഒരു കിണർ, ജനങ്ങൾക്ക് വെള്ളം ആവശ്യമായിട്ട് അവർക്ക് വേണ്ടി നാം അത് സജ്ജീകരിച്ചു കൊടുത്താൽ അവരത് ഉപയോഗിക്കുന്നിടത്തോളം കാലം അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഔ സദഖത്തൻ അഖ്റജഹു ഫീ സിഹ്ഹതിഹി വഹയാതിഹി, നമ്മുടെ ജീവിതത്തിൽ നാം മറ്റുള്ളവർക്ക് നൽകിയിട്ടുള്ള ദാനധർമ്മം അതിൻ്റെ പ്രതിഫലം നാം മരിച്ചാലും നമ്മിലേക്ക് വന്നുകൊണ്ടേയിരിക്കുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉദാരമായി കൊണ്ട് സംഭാവന ചെയ്യുക. അങ്ങനെ ഈ ലോകത്തും പരലോകത്തും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, വളരെ ഹൃദ്യമായ ഒരു വിഷയത്തെക്കുറിച്ചുള്ള സംസാരമാണ് തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമിൽ നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞത്. പാവങ്ങളെ പരിഗണിക്കുക എന്നതായിരുന്നു ഇന്നത്തെ വിഷയം. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇബ്രാഹിം 21-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. അതിൻ്റെ 2-ാമത്തെ ഭാഗം ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് ഹാഫിൽ ആദിൽ അബ്ദുൽ ഫത്താഹ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നാം ഇപ്പോൾ സൂറത്തു ഇബ്രാഹിം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞൊരു എപ്പിസോഡിൽ നാം 21-ാമത്തെ ആയത്ത് നമ്മൾ തുടങ്ങി വെച്ചു. അതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അള്ളാ നാം ഈ ഒരു എപ്പിസോഡിൽ പഠിക്കുന്നതായിരിക്കും. ആദ്യം ഞാനത് പാരായണം ചെയ്യാം.

0: അൽഹംദുലില്ലാ, നാം 21-ാമത്തെ ആയത്തിൻ്റെ 2-ാമത്തൊരു ഭാഗമാണ് ഇന്ന് പഠിച്ചത്. ഇൻഷാല്ലാ 3-ാമത്, അതായത് അവസാനത്തൊരു ഭാഗം, അടുത്തൊരു എപ്പിസോഡിൽ നാം പഠിക്കും. ഇതുവരെ നാം പഠിച്ച എല്ലാ ആയത്തുകളും സൂറത്തു ഇബ്രാഹീമിൻ്റെ ആദ്യം മുതൽ നാം ഏതുവരെയാണ് പഠിച്ചത് അത് നമ്മൾ സ്ഥിരമായി നമ്മളത് ഓതി നോക്കണം, അല്ലെങ്കിൽ നാം മറന്നുപോകുന്നൊരവസ്ഥയാണ് ഉണ്ടാവുക. ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാകുമുല്ലാഹു ഖൈർ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇബ്രാഹിം 21-ാം വചനത്തിന്റെ 2-ാമത്തെ ഭാഗം ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പം ചേർന്നത് ഹാഫിൽ ആദിൽ അബ്ദുൽ ഫത്താഹ്.
2: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 1 മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസ പാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു 1 മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് 1 മിനിറ്റ് ടോക്ക്, വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ നുറുങ്ങുകൾ, കളിയിൽ കാര്യം മറക്കുന്നവർ. രചന നിർവഹിച്ചത് RM ഇബ്രാഹിം. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
4: കളിയിൽ കാര്യം മറക്കുന്നവർ, എഴുത്ത് RM ഇബ്രാഹിം. വേൾഡ് ഫുട്ബോൾ കപ്പ് കൊടിയിറങ്ങി. പിന്നീട് വന്ന പത്രവാർത്ത, കേരളത്തിൽ 10 കോടിയുടെ ജേഴ്സി വിറ്റുപോയെന്ന് വ്യത്യസ്ത വസ്ത്രവ്യാപാരികൾ. ഇന്ന് മലയാളികൾ ആരാധനയുടെ ആകർഷണ വലയിലാണ്. മറ്റുള്ളവരെ അന്ധമായി അനുകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന പ്രവണത എല്ലാ പ്രായക്കാരെയും ബാധിച്ചിരിക്കുന്നു. പണനഷ്ടവും സമയനഷ്ടവും കുടുംബസമാധാനവും നഷ്ടപ്പെടുത്തുന്ന വ്യക്തമായ ഒരു മാനസിക വിഭ്രാന്തി. പ്രാർത്ഥിക്കാനോ ദിനചര്യകൾ പൂർത്തിയാക്കാനോ ഇവർക്ക് കഴിയില്ല. തൊഴിലിലോ ബിസിനസ്സിലോ ശ്രദ്ധിക്കാൻ സമയമില്ല. കൊച്ചുകുട്ടികളിലേക്കും ഈ ഭ്രമം പടരുകയാണ്. കൂട്ടുകാരിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാമെങ്കിലും കുട്ടികൾക്ക് അവരുടെ വീടും മാതാപിതാക്കളും സഹോദരങ്ങളും മറ്റു കുടുംബാംഗങ്ങളും തന്നെയാണ് എല്ലാറ്റിനും പ്രചോദനം. രാജഭരണക്കാലത്ത് കവികളെയും കലാകാരന്മാരെയും ആദരിക്കുകയും കൊട്ടാരത്തിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കുകയും അവർക്ക് പണക്കിഴികൾ സമ്മാനിക്കുകയും ചെയ്യുന്നൊരു പതിവുണ്ടായി. അതും ജനങ്ങളുടെ നികുതിപ്പണമായിരുന്നു. രാജാവ്

0: ക്യാഷ് കളയാനും കൈയടിക്കാനും മാത്രം പാവം കാണികൾ. ഒരു കളിയിൽ തന്റെ ടീം തോറ്റാൽ പണം മുടക്കി പരിപാടി കണ്ടവന് സംഘാടകർ പണം തിരികെ നൽകുമോ? വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നൽകുന്ന താക്കീത് നാം വിസ്മരിക്കരുത്. അല്ലാഹു പറയുന്നു, സത്യവിശ്വാസികളെ, നിങ്ങളുടെ സ്വത്തുക്കളും സന്താനങ്ങളും അല്ലാഹുവിനെ പറ്റിയുള്ള സ്മരണയിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാതിരിക്കട്ടെ. ആർ അങ്ങനെ ചെയ്യുന്നുവോ അവർ തന്നെയാണ് നഷ്ടക്കാർ. അധ്യായം 63 വചനം 9. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന, അല്ലാഹുവെ, കേൾവിയുടെ തിന്മയിൽ നിന്നും കാഴ്ചയുടെ തിന്മയിൽ നിന്നും ജീവിതത്തിന്റെ താഴ്ചയിൽ നിന്നും ഹൃദയത്തിന്റെ തിന്മയിൽ നിന്നും പ്രായത്തിന്റെ തിന്മയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നാണ് അബുദാവൂദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിത്യജീവിതത്തിലെ ഒരു പ്രാർത്ഥനയുടെ സാരം, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല, അവനേകനാണ്, അവന് പങ്കുകാരില്ല, ആധിപത്യം അവനാണ്, അവനാണ് സർവസ്തുതിയും എല്ലാറ്റിനും കഴിവുള്ളവനാണ് അവൻ. ആരാധനയോടൊപ്പം അനുകരണം കൂടിയാലോ? ഇപ്പോൾ സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ സിനിമയെ വെല്ലുന്ന റീലുകളാണ് അരങ്ങേറുന്നത്. പത്രങ്ങൾക്കും ചാനലുകൾക്കും സിനിമാക്കാർക്കും എഴുത്തുമൊക്കെ പൊലിപ്പിച്ചു കൂട്ടാനും ഇത്തരം വിഷയങ്ങൾ തന്നെയേറെയാണ്.
1: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, കളിയിൽ കാര്യം മറക്കുന്നവർ. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ആറം ഇബ്രാഹിം. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
2: أعوذ بالله من الشيطان الرجيم.

0: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തുൽ ഹജ്ജിലെ 47-48 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുൽ വഹാബ് സലാഹി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദിൻ വഅല ആലിഹി വസഹബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയസ്തഅജിലൂനക ബിൽ അദാബി വലൻ യുഖ്ലിഫല്ലാഹു വഅദഹ وَإِنَّ يَوْمًا عِندَ رَبِّكَ كَأَلْفِ سَنَةٍ مِّمَّا تَعُدُّونَ وَكَأَيِّن مِّن قَرْيَةٍ أَمْلَيْتُ لَهَا وَهِيَ ظَالِمَةٌ ثُمَّ أَخَذْتُهَا وَإِلَيَّ الْمَصِيرُ. പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തു അൽ ഹജ്ജാണ് നമ്മൾ പഠിച്ച് വരുന്നത്. അതിൻ്റെ 47-48 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ അവിശ്വാസികളായ ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയുണ്ടാകുമെന്ന് പറയുമ്പോൾ, എങ്കിൽ അള്ളാഹു വാഗ്ദാനം ചെയ്ത ആ ശിക്ഷ പെട്ടെന്നുണ്ടാവട്ടെ, ആ ശിക്ഷയ്ക്കു വേണ്ടി ധൃതി കൂട്ടുന്ന ഒരവസ്ഥയാണ് ഇവിടെ വിശദീകരിക്കുന്നത്.

0: കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മുൻകഴിഞ്ഞുപോയതായ സമൂഹങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുകയും അതേപോലെ ആ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് അവർ ഹൃദയം തുറന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിലൊക്കെ ഗുണപാഠങ്ങളുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പഠിക്കുകയുണ്ടായി. അതിനെ തുടർന്നുകൊണ്ട് തന്നെയുള്ള ആയത്തുകളാണിവിടെ നാം പഠിക്കുന്നത്. ആയത്തിന്റെ അർത്ഥങ്ങൾ നമുക്ക് പരിശോധിക്കാം. വയസ്തഅജിലൂനക അവർ നിന്നോട് ധൃതി കാണിക്കുന്നു. ബിൽ അദാബ് ശിക്ഷയെ, ശിക്ഷയുടെ കാര്യത്തിൽ നിന്നോട് അവർ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. പ്രവാചകനെ വിളിച്ച് പറയുക, പ്രവാചകരെയും ശിക്ഷയുടെ കാര്യത്തിൽ അവർ നിന്നോട് ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. വലൈ യുഖ്ലിഫല്ലാഹു വഅദഹു, വലൈ യുഖ്ലിഫല്ലാ, അല്ലാഹു ലംഘിക്കുകയില്ല. വലൈ യുഖ്ലിഫല്ലാഹു, അല്ലാഹു ലംഘിക്കുകയില്ല. വഅദഹു, അവന്റെ വാഗ്ദാനത്തെ അല്ലാഹു ലംഘിക്കുകയില്ല. വഇന്ന യൗമൻ ഇൻദ റബ്ബിക, തീർച്ചയായും, വഇന്ന യൗമൻ, തീർച്ചയായും ഒരു ദിവസം, ഇൻദ റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ അടുക്കൽ, അഥവാ നിന്റെ രക്ഷിതാവിന്റെ അടുക്കൽ ഒരു ദിവസം എന്ന് വെച്ചാൽ ക അൽഫി സനത്തിൻ, ആയിരം വർഷം പോലെയാണ്. ക അൽഫി സനത്തിൻ, ആയിരം വർഷം പോലെയാണ്. ഏതുപോലത്തെ, മിമ്മാ തഉദ്ദൂൻ, നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന, നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ആയിരം കൊല്ലം പോലെയാണ് നിന്റെ റബ്ബിന്റെ അടുക്കൽ ഒരു ദിവസമെന്നാൽ. തുടർന്ന് പറയുന്ന വാക്ക് അയ്യമ്മിൻ കറിയത്തിൻ, എത്രയെത്ര നാടുകളെയാണ്, എത്രയെത്ര നാടുകളെയാണ്. അംലൈതു ലഹാ വഹിയ ളാലിമതുൻ, അംലൈതു ലഹാ, അതിന് നാം സാവകാശം നൽകുന്നു, സമയം നീട്ടി നൽകുന്നു. വഹിയ ളാലിമതുൻ, അവർ അക്രമികളായിരിക്കെ തന്നെ, അവർ അക്രമം കാണിച്ചുകൊണ്ടിരിക്കെ തന്നെ, എത്രയെത്ര നാടുകൾക്കാണ് നാം സമയം നീട്ടി നൽകിയത്. സുമ്മ അഹസ്തുഹ, പിന്നീട് നാം അവയെ പിടികൂടി. സുമ്മ അഹസ്തുഹ, പിന്നീട് നാം അവയെ പിടികൂടി. വ ഇലയ്യൽ മസീർ, എന്റെ അടുക്കലേക്കാകുന്നു മടക്കം. വ ഇലയ്യൽ മസീർ, എന്റെ അടുക്കലേക്കാണ് അൽ മസീർ, മടക്കം. എത്രയോ നാടുകൾ അവിടുത്തുകാർ അക്രമികളായിരിക്കെ തന്നെ നാം സമയം നീട്ടി നൽകി, പിന്നീട് നാം അവരെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. വ ഇലയ്യൽ മസീർ, എന്നിലേക്ക് തന്നെയാകുന്നു അവരുടെ മടക്കം. ഇതാണ് ആയത്തിന്റെ അർത്ഥം. ഇവിടെ വിശദീകരിക്കുന്നത് വയസ്തഅജിലൂനക ബിൽ അദാബി, ശിക്ഷക്ക് ധൃതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കുഫ്ഫാറുകളായ അവിശ്വാസികളായ ആളുകൾ ധൃതി കൂട്ടുകയാണ്. തഅജീലൽ അദാബിൽ ലദീ യഅദുഹും ബിഹി തുഗ്യാനൻ വഇനാദൻ, അവർ കാണിക്കുന്നതായ ആ അക്രമവും അതേപോലെയുള്ള കാര്യങ്ങൾ കാരണത്താൽ അങ്ങനെ ചെയ്താൽ അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ടാകുമെന്നുള്ള ആ ഒരു വാഗ്ദാനം, ആ വാഗ്ദാനം ചെയ്ത ആ ശിക്ഷയ്ക്ക് വേണ്ടി അവർ ധൃതി കൂട്ടുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. അത് സമാനമായ ധാരാളം ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ വേറെയും അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. സൂറത്തുൽ അങ്കബൂത്തിൽ കാണാം, യസ്തഅജിലൂനക ബിൽ അദാബി വഇന്ന ജഹന്നമ ലമുഹീതതും ബിൽ കാഫിരീൻ, ആ ശിക്ഷക്ക് അവർ ധൃതി കൂട്ടും, എന്നാൽ ആ ശിക്ഷ വഇന്ന ജഹന്നമ ലമുഹീതതും ബിൽ കാഫിരീൻ, നരകം നിഷേധികളെ വലയം ചെയ്യുന്നത് തന്നെയാകുന്നു എന്നാണ് അങ്കബൂത്തിൽ ഒരിടത്ത് പറഞ്ഞത്. മറ്റൊരിടത്ത് അങ്കബൂത്തിൽ തന്നെ കാണാം, വയസ്തഅജിലൂനക ബിൽ അദാബ്, അവർ ശിക്ഷക്ക് ധൃതി കൂട്ടുന്നു. വലൗല അജലും മുസമ്മ, ഒരു നിശ്ചിത അവധിയില്ലായിരുന്നുവെങ്കിൽ ജാഹുമുൽ അദാബ്, ശിക്ഷ അവർക്ക് വരുമായിരുന്നു എന്നാണ്. ഇത്തരത്തിൽ നിരവധിയായ ആയത്തുകൾ വിശുദ്ധ ഖുർആനില് പല സ്ഥലങ്ങളിലായിട്ട് വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ധാരാളം അധ്യായങ്ങളിൽ ഇതിന് സമാനമായ ആയത്തുകൾ നമുക്ക് കാണുവാൻ കഴിയും. അഥവാ നിഷേധികളായ ആളുകൾ അവരുടെ ആ നിഷേധത്തിൽ അങ്ങനെ കഴിഞ്ഞുകൂടുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുമ്പോൾ, എങ്കിൽ ആ ശിക്ഷ എവിടെ, നിന്റെ റബ്ബ് വാഗ്ദാനം ചെയ്ത ആ ശിക്ഷ എവിടെ എന്ന തരത്തിൽ ആ ശിക്ഷക്ക് അവരെന്ത് ചെയ്യുന്നു, ധൃതി കൂട്ടുന്ന ഒരവസ്ഥയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, വിശദീകരിക്കുന്നത് എന്നർത്ഥം. എന്നാൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, അള്ളാഹു അവന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. അല്ല ഒരിക്കലും അവന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. അതാണ് നേരത്തെ അങ്കബൂത്തിൽ ഓതി വെച്ച ആ ആയത്തിന്റെ ബാക്കിയായിട്ട് പറയുന്നത്, വലൗലാ അജലും മുസമ്മ, ഒരു നിശ്ചിത അവധിയില്ലായിരുന്നുവെങ്കിൽ, ലജാഅഹുമുൽ അദാബ്, ആ ശിക്ഷ വരുമായിരുന്നു. വലയത്തിയന്നഹും ബഗ്തതൻ വഹും ലാ യശ്ഊറൂൻ, അവരറിയാതെ പെട്ടെന്നായിരിക്കും അവർക്ക് ആ ശിക്ഷ എന്ത് ചെയ്യുക, വരിക. അപ്പൊ അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ വാഗ്ദാനം അള്ളാഹു എന്ത് ചെയ്യുകയില്ല, ലംഘിക്കുകയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. പക്ഷെ അള്ളാഹു അതിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ടാകും, അത് ആ സമയം വന്നെത്തുമ്പോഴാണ് എന്ത് ചെയ്യുക, അത് സംഭവിക്കുകയുള്ളൂ എന്ന് മാത്രം. വഇന്ന യൗമൻ ഇൻദ റബ്ബിക, തീർച്ചയായും നിന്റെ റബ്ബിന്റെ അടുക്കൽ ഒരു ദിവസം എന്നാൽ, നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത് പോലെയുള്ള 1000 വർഷം പോലെയാണ് നിന്റെ റബ്ബിന്റെ അടുക്കലുള്ള ഒരു ദിവസം എന്നാൽ, അഥവാ അത്രയും ദൈർഘ്യമേറിയ ദിവസങ്ങളായിരിക്കും അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഒരു ദിവസം എന്ന് പറയുന്നത്. പലതായ വിശദീകരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കാണുവാൻ കഴിയും. അഥവാ അവിടെ വിശ്വാസികളായ ആളുകൾക്ക് അത് എളുപ്പമായിരിക്കും, എന്നാൽ അവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചത് ഒരല്പം പ്രയാസകരമായ കാര്യമായിരിക്കും. സൂറത്തു മആരിജിൽ അവിടെ പറഞ്ഞത്, കാന മിഖ്ദാറുഹു 50,000 സന, 50,000 കൊല്ലം പോലെയായിരിക്കും അവിടുത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ, ഈ തരത്തിലൊക്കെ ഖുർആനിൽ അത് കാണുവാൻ കഴിയും. അഥവാ അത് വിശ്വാസികൾക്ക് എളുപ്പമായിരിക്കും, അവിശ്വാസികളെ സംബന്ധിച്ചത് പ്രയാസകരമായിരിക്കും. ഫദാലിക യൗമഇദിൻ യൗമുൻ അസീർ അലൽ കാഫിരീന ഗൈറു യസീർ. സൂറത്ത് മുദ്ദസ്സിറിൽ കാണാൻ സാധിക്കും, ആ ദിവസം പ്രയാസകരമായ ദിവസമായിരിക്കും അത് അലൽ കാഫിരീൻ, നിഷേധികളായ ആളുകൾക്ക്. ഗൈറു യസീർ, എളുപ്പമില്ലാത്ത ദിവസമായിരിക്കും അവരെ സംബന്ധിച്ചെന്നാൽ, വിശ്വാസികളെ സംബന്ധിച്ചത് ലഘുവായതായിരിക്കും തുടങ്ങിയതൊക്കെയുള്ള വിശദീകരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ദിവസമെന്നാൽ നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന 1000 വർഷങ്ങൾ പോലെയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ദിവസം എന്നത്. തുടർന്ന് അള്ളാഹു നമ്മൾ മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിച്ച ആ ഒരു കാര്യം ഒന്നുകൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എത്ര നാടുകളാണ് അതിന് നാം സാവകാശം നൽകി, വഹിയു അവരക്രമം കാണിച്ചുകൊണ്ടിരിക്കെ തന്നെ, അവരക്രമികളായിക്കൊണ്ടിരിക്കെ തന്നെ, അക്രമം കാണിച്ചുകൊണ്ടിരിക്കെ തന്നെ, ആ നാടിന് പെട്ടെന്ന് ഒറ്റയടിക്ക് നശിപ്പിക്കാതെ നാം അവർക്ക് സാവകാശം നൽകി. അങ്ങനെ എത്ര നാടുകളാണ്, പിന്നീട് നാം അതിനെ പിടികൂടി, എന്നിലേക്ക് തന്നെയാണ് മടക്കം. അഥവാ അവർക്ക് സാവകാശം നൽകിയിട്ടുണ്ടെങ്കിലും പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാടുകളെ പിടികൂടി എങ്ങനെ ആ നാടുകളിലേക്ക് ശിക്ഷ ഇറക്കിക്കൊണ്ട് ആ നാടിനെ ഒന്നടങ്കം പിടികൂടി, കഴിഞ്ഞ എപ്പിസോഡിൽ മുമ്പുള്ളൊരായത്തിൽ വിശദീകരിച്ചല്ലോ, അവരുടെ മേൽപ്പുരകളോടുകൂടി തന്നെ അവരുടെ ഭവനങ്ങളെല്ലാം തകർന്നടിഞ്ഞു. ധാരാളം ആളുകൾ നിത്യേന എന്നോണം ഉപയോഗിച്ചിരുന്ന കിണറുകൾ ഉപയോഗശൂന്യമായ രൂപത്തിലായി. വലിയ അഹങ്കാരത്തോടുകൂടി അവരുണ്ടാക്കിയ വലിയ കോട്ടകൊത്തളങ്ങൾ, അവരുടെ കൊട്ടാരങ്ങളെല്ലാം ഒന്നും ഒരാൾക്കും പറ്റാത്ത തരത്തിൽ തകർന്നടിഞ്ഞ് ഉപയോഗശൂന്യമായി കിടക്കുന്ന അവസ്ഥകളിലേക്ക് എന്ത് ചെയ്തു, ആ നാടിനെ എത്തിച്ചു. ഈ തരത്തിലൊക്കെ അല്ലാഹു അവിടേക്ക് ശിക്ഷയിറക്കിയിട്ട് അവരെ പിടികൂടുകയും ചെയ്തു. എന്നാൽ അവരക്രമം കാണിച്ചുകൊണ്ടിരിക്കെ തന്നെ അല്ലാഹു അവർക്ക് കുറേ സമയം നൽകിയിട്ടുണ്ട്. പക്ഷെ ആ സമയങ്ങളിലും അവരവരുടെ അക്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. പിന്നീട് നാം അവരെ പിടികൂടി എന്നാണ്. ഈ അക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അവർ പറയുന്നത്, യസ്തഅജിറൂന കബിൽ അദാബ്, ആ ശിക്ഷക്ക് അവർ ധൃതി കൂട്ടുന്നത്. എവിടെ നിന്റെ ശിക്ഷ? നിന്റെ റബ്ബ് പറയുന്ന ശിക്ഷ എവിടെയാണ്? അതാണ് സത്യമെങ്കില്ല, ശിക്ഷയൊന്ന് ഞങ്ങൾക്ക് വേഗത്തിൽ വരട്ടെ തുടങ്ങിയ രൂപത്തിൽ അവരെന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പറയുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമയം നീട്ടി നൽകുകയാണ്. എന്നാൽ വല യുഖ്ലിഫ അല്ലാഹു വഅദഹു, അല്ലാഹു അവന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. അതാണ് ഫഅഖദ്തുഹു എന്ന് പറഞ്ഞത്, നാം അവരെ പിടികൂടി. സുമ്മ അഖദ്തുഹ, പിന്നീട് നാം അവനെ പിടികൂടി എന്ന് പറഞ്ഞു. അല്ലാഹു ആ വാഗ്ദാനം നിറവേറ്റും. അങ്ങനെ എല്ലാവരും ഇലയ്യൽ മസീർ, എന്നിലേക്ക് തന്നെയാണ് മടക്കം. ഏത് അഹങ്കാരിയാണെങ്കിലും എത്ര വലിയ അഹങ്കാരത്തോടുകൂടി അഹംഭാവത്തോടുകൂടി ജീവിക്കുന്ന ആളാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പിടികൂടും. ആ അല്ലാഹുവിലേക്കാണ് അവസാനം അവരെത്തിച്ചേരുക എന്ന കാര്യം കൂടി ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന് തൊട്ട് മുമ്പത്തെ ആയത്തിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും അല്ലാഹു ഒന്നുകൂടെ എന്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം പഠിച്ച ആ ഒരു ഭാഗം നമുക്ക് ഓർമ്മയിൽ വരേണ്ടത്. അഥവാ അങ്ങനെ നശിപ്പിക്കപ്പെട്ട നാടുകളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഒരു കാഴ്ച ഭംഗിക്കപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ആ നാടിൻ്റെ ആ ഒരു അവസ്ഥയുടെ ആ ഒരു കാര്യം ഇങ്ങനെ കണ്ട് അത്ഭുതപ്പെടുന്നതിനപ്പുറത്തേക്ക് അവിടെ നമ്മുടെ ഹൃദയം കൊണ്ട് ചിന്തിക്കാനാണ് അല്ലാഹു ആവശ്യപ്പെടുന്നത്. അവരുടെ കണ്ണിനല്ല അന്ധത ബാധിച്ചത്, മറിച്ച് ഹൃദയത്തിനാണ് അന്ധത ബാധിച്ചത്. ആ ഹൃദയം കൊണ്ട് അവർ ചിന്തിക്കുന്നില്ല എന്നർത്ഥം. അത് കാണുമ്പോൾ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കണം എന്നതാണ് എന്ത് ചെയ്യുന്നത്, അവിടെയൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കുക, പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ആ കാര്യമാണ് നമ്മെ ഇവിടെ എന്ത് ചെയ്യുന്നത്, പഠിപ്പിച്ചു തരുന്നത്. വയസ്തഅജിലൂന കബിൽ അദാബ്, അവർ നിന്നോട് ആ ശിക്ഷക്ക് ധൃതി കൂട്ടുന്നു. വലൻ യുഖ്ലിഫ അല്ലാഹു വഅദഹു, എന്നാൽ അല്ലാഹു അവന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. വഇന്ന യൗമൻ ഇൻദ റബ്ബിക, നിന്റെ റബ്ബിന്റെ അടുക്കൽ ഒരു ദിവസം, കഅൽഫി സനത്തിൻ മിമ്മാ തഉദൂൻ, നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്നതായ 1000 വർഷം പോലെയാണ്. വകഅയ്യിൻ മിൻ ഖറിയത്തിൻ, എത്ര നാടുകളെയാണ്, അംലൈതു ലഹാ വഹിയ ളാലിമത്തുൻ, അവരക്രമം കാണിച്ചുകൊണ്ടിരിക്കെ അതിന് നാം സാവകാശം നൽകിയത്, സമയം നീട്ടി നൽകിയത്. സുമ്മ അഖദ്തുഹ, പിന്നീട് നാം അതിനെ പിടികൂടി. വ ഇലയ്യൽ മസീർ, എന്നിലേക്ക് തന്നെയാണ് മടക്കം. ഒന്നുകൂടെ പാരായണം ചെയ്യാം. വയസ്തഅജിലൂനക ബിൽ അദാബി വലൻ യുഖ്ലിഫ അല്ലാഹു വഅദ وإن يوما عند ربك كألف سنة مما تعدون وكأي من قرية أمليت لها وهي ظالمة ثم أخذتها وإلي المصير. കൃത്യമായിട്ട് പഠിക്കുകയും കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തുൽ ഹജ്ജിലെ 47-48 വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. അവിശ്വാസികൾ അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷയ്ക്ക് ധൃതി കൂട്ടുന്നു, എന്നാൽ അല്ലാഹുവിൻ്റെ വാഗ്ദാനം ലംഘിക്കപ്പെടുകയില്ല. ഈ വിഷയമായിരുന്നു ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ നാം മനസ്സിലാക്കിയത്. ക്ലാസ് എടുത്തത് അബ്ദുൽ വഹാബ് സലാഹി.

നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് TV. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് TV. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: നമുക്ക് മധുരം ഖുറാനാണുള്ളത്. മധുരം ഖുറാൻ കേട്ടതിന് ശേഷം ഇൻഷാല്ലാ മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 84 മുതൽ 90 വരെയുള്ള വചനമാണ് നമ്മൾ മധുരം ഖുർആനിൽ കേൾക്കുന്നത്. അതിൻ്റെ ഒരു ആശയത്തെ പറയുന്നതിന് മുമ്പ് തന്നെ എന്താണ് പറഞ്ഞത് എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്കൊന്ന് കേൾക്കാം.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഏറ്റവും വലിയൊരു പരമാർത്ഥം, മനുഷ്യന്റെ ബുദ്ധി തേടുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ ഒരു സത്യം, മനുഷ്യൻ എങ്ങനെയാണ് ആ സത്യത്തിൽ നിന്നും വഴിതെറ്റിക്കപ്പെടുന്നത്, എത്ര വലിയ ബുദ്ധിശൂന്യതയാണ് അത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന, ചുരുക്കി പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ നാഥനിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യന്മാർ സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടികളിലേക്ക് പോകുന്നത് എന്ന ചോദ്യമാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മനുഷ്യൻ, ഈ കുറേശികളുടെ അല്ലെങ്കിൽ മുശ്രിക്കങ്ങളായിട്ടുള്ള ആളുകളുടെ അവസ്ഥയെ വെച്ച് തന്നെ അത് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കിയത് ആരാന്ന് ചോദിക്കുമ്പോൾ അപ്പം അള്ളാഹുവാണ് പറഞ്ഞു. ഏഴാകാശം ഭൂമിയും അർശനും അർശിന്റെ ഉടമസ്ഥനും ആരാണെന്ന് ചോദിക്കുമ്പോൾ അള്ളഹയാണ്. എല്ലാം അള്ളാഹുവാണ്. പിന്നെ ഈ ഏതൊരു വസ്തുവിൻ്റെ ഭരണാധികാരം കൈവശം ആരുടെ കയ്യിലാണ്, രക്ഷ നൽകുന്നത് ആരാണ്, അവനെതിരെ രക്ഷ നൽകപ്പെടുകയില്ല, ഇങ്ങനെയുള്ളവൻ ആരാണ്, അപ്പോഴും പറയും സയഖൂലുനില്ല. അവസാന ഒരു ചോദ്യം അല്ല ഫന്നത്തു സാറും, പിന്നെ എന്ത് മായത്തിലാണ് നിങ്ങൾ അകപ്പെട്ടത്,
1: എന്താണ് തിരിച്ചു വരാത്തത്?
0: അതെ അതെ,
1: എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശരിക്കും മനുഷ്യനെ എന്നെ ഒരു ദൈവനിഷേധത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് കുറേയൊക്കെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അക്കാലഘട്ടത്തിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചൊരു മനുഷ്യനും കൂടെയാണല്ലോ, അവർക്കുമാണല്ലോ ഈ ഖുർആൻ അവിടെ ആ സമയത്ത് ഇറങ്ങിയത്. പക്ഷെ അതിനും ശേഷം ഒരുപാട് അത്ഭുതങ്ങളും ആശ്ചര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും പ്രകൃതിയിൽ നിന്നല്ലാതെയും കണ്ട മനുഷ്യന്മാരാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഭൗതികതയിൽ ഇനി നമ്മളെത്താൻ ബാക്കിയില്ല, അത്രത്തോളം ഉന്നതിയിലെത്തിയെന്ന് അവകാശപ്പെടുന്ന നമ്മളും നമ്മുടെ കാലഘട്ടത്തിലെ ആളുകളോടും അന്ന് ചോദിച്ച അതേ ചോദ്യം, പിന്നെ എന്താണ്? കാരണം ഓരോ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിപ്പുകളും അത്ഭുതങ്ങളും കണ്ടാലൊക്കെ അവസാനം എത്തിച്ചേരുന്നത് ഇതിനെന്തോ ഒരു ശക്തി അപ്പുറത്തുണ്ട് എന്നതിലേക്ക് തന്നെയാണ്. ഏത് വലിയ ശാസ്ത്രജ്ഞന്മാരും ദൈവനിഷേധം പ്രത്യക്ഷത്തിൽ പറയാത്തവരോ അല്ലെങ്കിൽ ദൈവമുണ്ടെന്ന് പ്രഖ്യാപിക്കാത്തവരോ ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ എത്തിച്ചേരുന്നൊരു യാഥാർത്ഥ്യം ഇതിൻ്റെ അപ്പുറത്ത് എന്തോ ഒരു ശക്തി ഉണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി.
0: രണ്ട് കാര്യമാണല്ലോ, ഒന്ന് മക്കത്തെ മുശ്രിക്കുകൾ ഇതൊക്കെ അംഗീകരിച്ചിട്ടും ഇതെല്ലാം എല്ലാ പരമാധികാരം അംഗീകരിച്ചിട്ടും അവർ സത്യത്തിൽ അകപ്പെട്ടില്ല, അവർ ശിർക്ക് ചെയ്തു,
1: അതെ,
0: സൃഷ്ടികളിലേക്ക് പോയി. മറ്റൊന്ന് ഇതെല്ലാം നസ്രു പറഞ്ഞ പോലെ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലൊരു ശക്തിയില്ല എന്ന് പറയാൻ മാത്രം അല്ല, എന്ന് വെച്ചാൽ ഒരിക്കലും പറയാൻ പറ്റാത്ത അത്രയും തെളിവുകളാണുള്ളത്. എന്നിരിക്കെയും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്നിട്ടും പിന്നെ ഇല്ല എന്ന് പറയുന്നത്,
1: അതെ, പിന്നെ എന്തും മായത്തിലാണ് അല്ലെ? അവിടെ ചോദ്യം അങ്ങനെ തന്നെയാണ്, കാരണം അതിനപ്പുറത്തേക്കൊരു ചോദ്യമില്ല. ഫന്നത്തുസ്ഹറൊന്ന് അവിടെ എന്തോ ഒരു മായം ഒരു സംഭവിച്ചിരിക്കുക തന്നെയാണ് എന്ന ചോദ്യമാണ്. മാഷാല്ല, നമ്മൾ കറാത്ത് കേട്ടത് നമുക്ക് ശ്രോതാക്കൾ ഇങ്ങോട്ട് പറയും, ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബിൻ്റെ കറാത്താണ് ഇപ്പോൾ നമ്മൾ കേട്ടത് എന്നുള്ളത്. അത്രയും ഹൃദയസ്പർശിയായ ശൈലിയിൽ ലോകത്തെ ഖുർആൻ പാരായണ പ്രേമികളായിട്ടുള്ള ആളുകൾക്ക് സുപരിചിതനായ കാര്യൻ്റെ ശബ്ദമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.
2: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
3: അസ്സലാമലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യബൻ മുബാറക്കൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മനസ്സ് സമ്മതിച്ചു തരാത്ത കാര്യങ്ങൾ, അതാണ് യഥാർത്ഥത്തിൽ പാപങ്ങളെന്ന് പറഞ്ഞാൽ. നമ്മൾ എത്ര തന്നെ ശ്രമിച്ചാലും നമ്മുടെ മനസ്സ് വഴങ്ങിത്തരാത്ത കാര്യങ്ങൾ മാത്രമല്ല, അഥവാ ഇനി നമ്മൾ എങ്ങനെയെങ്കിലും അത് പ്രവർത്തിച്ചു എന്നാൽ തന്നെ അതിനെക്കുറിച്ച് സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും മനസ്സിൽ നിലനിന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇത്തരം കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇസ്മ് പാപം എന്ന് പറയുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മുൻകർ എന്ന് പറയും. അതായത് ഇയാളത് ചെയ്തു, ഓ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ എന്ന് ഒരാൾ ചെയ്തു എന്നറിയുമ്പോൾ നമുക്ക് തോന്നുന്ന, സമൂഹം അംഗീകരിക്കാത്ത, മറ്റുള്ളവർക്ക് സമ്മതമല്ലാത്ത, നന്മയായി കാണാത്ത കാര്യങ്ങളാണ് തെറ്റുകളെന്ന് മറ്റൊരർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഈ തെറ്റുകളെല്ലാം ജീവിതത്തിൽ നമുക്ക് പ്രതികൂലമായതുകൊണ്ടാണല്ലോ അതിനെ തെറ്റി എന്ന് പറയുന്നത് തന്നെ. നമ്മുടെ ജീവിതത്തിൻ്റെ ശരിയായ മുന്നോട്ട് പോക്കിനും സമാധാന ജീവിതത്തിനും പരിക്കേൽപ്പിക്കുന്ന കാര്യങ്ങൾക്കാണ് നമ്മുടെ തെറ്റുകൾ പാപങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും വിധേന ഇത്തരം തെറ്റുകളെന്ന് വിട്ടുനിൽക്കൽ ആ തെറ്റ് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ആസ്വാദനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും എത്രയോ ഇരട്ടിയാണ് എന്ന കാര്യത്തിൽ സംശയമല്ല. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചു കാണില്ല, ഒരു തെറ്റ് ഉപേക്ഷിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ആനന്ദം, തെറ്റ് ചെയ്യാനുള്ള അവസരങ്ങളും സന്ദർഭങ്ങളും മുന്നിലൂടെ കടന്നുപോയിട്ടും ചില സാഹചര്യങ്ങൾ നമ്മളെ അതിനെ നിർബന്ധിച്ചിട്ടും പല നഷ്ടങ്ങളും നമുക്കുണ്ടായിട്ടും നമ്മളത് ചെയ്യാതെ പിടിച്ചു നിന്നാൽ മാത്രം മതി, അതിന് കിട്ടുന്ന ആനന്ദവും ആത്മസംതൃപ്തിയും ഒരു തെറ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന സന്തോഷത്തിൻ്റെയും ആസ്വാദനത്തിൻ്റെയും എത്രയോ ഇരട്ടിയാണ്. അപ്പം അത് ഉപേക്ഷിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് വിട്ടു നിൽക്കേണ്ടതാണ്. വിട്ടു നിൽക്കുന്നത് കൊണ്ട് തന്നെ അത്യധികമായ സന്തോഷവും ആഹ്ലാദവും നമുക്ക് പകരുന്നതാണ് യഥാർത്ഥത്തിൽ തെറ്റുകളിൽ നിന്നുമുള്ള, തെറ്റുകളെ നിരാകരിച്ചു കൊണ്ടുള്ള ജീവിതം. യഥാർത്ഥത്തിൽ തെറ്റുകളെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, കടന്നു വരുന്നത് എന്താണ്, അതും കൂടെ നമ്മൾ ചിന്തിക്കണമല്ലോ. ഇപ്പോൾ സ്വർഗത്തിൽ പോവുക എന്നുള്ളതാണ് തെറ്റിൽ നിന്ന് അകന്ന് ജീവിക്കുന്നത് കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. സ്വർഗം കിട്ടാൻ അനിവാര്യമായി പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് വിശ്വാസമാണ്. വിശ്വാസത്തിൽ തകരാറ് സംഭവിക്കുന്നത് ഗുരുതരമായ തെറ്റാണ്. അതുകൊണ്ട് ശിർക്കാണല്ലോ ഏറ്റവും വലിയ തെറ്റ്. അള്ളാഹുവോട് നമ്മൾ ചെയ്തിട്ടുള്ള കരാർ, കടമകൾ, നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ, നമസ്കാരം, നോമ്പ്, സക്കാത്ത് പോലെയുള്ള കർമ്മങ്ങൾ നമ്മൾ പ്രവർത്തിക്കണം. ഒരു പക്ഷേ എത്ര തന്നെ സൂക്ഷിച്ചാലും ശ്രദ്ധിച്ചാലും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാവുന്ന തെറ്റുകൾ എന്ന് പറയുന്നത് രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, ഏറ്റവും പ്രധാനമായുള്ളത് നമ്മുടെ നാവാണ്. നമസ്കാരവും നോമ്പും കർമ്മങ്ങളും എല്ലാം പ്രവർത്തിച്ച് സ്വർഗാവകാശിയായി തീരുന്ന ഒരു വ്യക്തിയും ഒരു പക്ഷേ നരകത്തിൽ മുഖം കുത്തി വീഴുന്നതിൻ്റെ കാരണം അവൻ്റെ നാവായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. നാവിൻ്റെ തെറ്റുകളെക്കുറിച്ചും പാപങ്ങളെക്കുറിച്ചും പറയുമ്പോൾ മറ്റുള്ളവരെക്കുറിച്ച് അപരാധം പറയുക, ചീത്ത പറയുക, ഇത്തരം ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് യഥാർത്ഥത്തിൽ കടന്നു വരുന്നത്. ഇത് മാത്രമല്ല, നമ്മുടെ ചിന്താഗതികളും മാനസികമായ നമ്മുടെ ചില അറിവുകളും ധാരണകളും എല്ലാം നമ്മുടെ സംസാരത്തെ സ്വാധീനിക്കുന്നുണ്ട്. അത്തരം സംസാരങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ട്. അത് പലപ്പോഴും എത്രമാത്രമാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലെന്ന് മാത്രം. നമ്മൾ നേടി എന്ന് വിചാരിക്കുന്ന ഏതൊരു കാര്യത്തിലും അത് നേടാത്ത, അതില്ലാത്ത ഒരാളെ ഒരു പുച്ഛ മനോഭാവത്തോടുകൂടെ കാണുക എന്നുള്ളത് മനസ്സിൻ്റെ ഒരു ദുശ്ശീലമാണ്. സമ്പത്തുള്ളവൻ സമ്പത്തില്ലാത്തവനെ എന്തായിത്തീരും? ഒരു കൊള്ളരുതാത്തവനായി കാണുന്നു. മതനിഷ്ഠ പാലിക്കുന്നവൻ മതനിഷ്ഠ പാലിക്കാത്തവനെ ഒരു മോശമായ കൊള്ളരുതാത്തവനായി കാണുന്നു. ആ കാര്യത്തിൽ അയാൾ പിറകിലാണെന്ന് നമുക്ക് സമ്മതിക്കാം. പക്ഷേ അയാൾ ഒരു മനുഷ്യനെന്ന നിലക്ക് അയാൾ ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ്. അവരെ പുച്ഛത്തോടുകൂടെ കാണുക എന്നുള്ളത് യഥാർത്ഥത്തിൽ പാടില്ലാത്ത കാര്യമാണ്. പലപ്പോഴും ഈ അധികാരഭാവവും മനസ്സിൻ്റെ ഈ ഔന്നിത്യബോധവുമെല്ലാം മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ നിരന്തരമായും നമ്മളിൽ പ്രതികൂലതകൾ സൃഷ്ടിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് നമ്മുടെ നാവിൻ്റെ ഓരോ പ്രയോഗങ്ങളും വാക്കുകളും തെറ്റുകളായി പരിണമിക്കുമ്പോൾ ഈ പറഞ്ഞ ഭവിഷ്യത്തുകളെല്ലാം നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും. ഏറ്റവും അധികം മനസ്സ് നീറുകയും ഭയപ്പെടുകയും സംശയിക്കുകയും ചെയ്യുന്നത് ഒരാളോടൊന്ന് വഴക്കടിച്ചാൽ, ഉച്ചത്തിൽ സംസാരിച്ചാൽ, എന്തെങ്കിലും അനീതിപരമായ കാര്യങ്ങൾ പറഞ്ഞാൽ, ശാസിച്ചാൽ, ശേഷം എത്രയോ സമയം നമ്മുടെ മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. ആ പ്രവർത്തനത്തെ അംഗീകരിച്ചു തരാൻ നമ്മുടെ മനസ്സ് വിശാലമാകാത്തതായി നമുക്ക് അനുഭവപ്പെടും. രണ്ടാമത്തെ ഒരു കാര്യം തെറ്റിൻ്റെ മേഖലയിൽ പറയുന്നത് നമ്മുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ സൂക്ഷ്മതകളാണ്. ഏതൊരു വ്യക്തിയും ഏതെല്ലാം രംഗങ്ങളിൽ സൂക്ഷ്മത പാലിച്ചാലും ഈ രംഗത്ത് അയാൾ പരാജയപ്പെട്ടു പോകുന്നതായിട്ട് കാണാൻ പറ്റും. അതും സാഹചര്യങ്ങളെ ഇല്ലാതാക്കി, അത്തരം തിന്മകളിലേക്ക് നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്ന സന്ദർഭങ്ങളില്ലാതാക്കി, നമ്മുടെ മനസ്സിനെ എപ്പോഴും തിന്മകളോട് വെറുപ്പ് സൃഷ്ടിക്കുന്ന ഈമാനികമായ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകളും ഖുർആൻ പാരായണങ്ങളുമായി എപ്പോഴും മനസ്സിനെ ധന്യമാക്കി നിർത്തുമ്പോൾ തെറ്റിലേക്കുള്ള താല്പര്യം, തെറ്റിനോടുള്ള ഒരു വാസന അതിൽ ഇല്ലാതാക്കാൻ കഴിയുമെന്നതാണ്. ഈ ഒരു സൂക്ഷ്മത തെറ്റ് സംഭവിക്കാതിരിക്കാൻ നമുക്ക് വേണം. ഇനി സംഭവിച്ചു പോയ തെറ്റുകളെക്കുറിച്ചുള്ള വേദനകളും മനുഷ്യൻ്റെ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഒരുപക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകം നമ്മളെ അത്യധികം സന്തോഷിപ്പിക്കും. വല്ലതി നഫ്സി ബിയദിഹി, അള്ളാഹുവാണേ സത്യം, ലൗലം തുഖ്തിഉ, നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, ലജാ അള്ളാഹു അസ്സ വജൽ ബി ഖൗമിൻ, അള്ളാഹു ഒരു ജനതയെ കൊണ്ടുവരും, യുഖ്തിഉന, അവർ തെറ്റ് പ്രവർത്തിക്കും, സുമ്മ യസ്തഗ്ഫിറൂന, പിന്നെ അവർ പാപമോചനം തേടും, ഫയഗ്ഫിറുലഹും, അപ്പോൾ അവൻ അള്ളാഹു അവർക്ക് പൊറുത്തു കൊടുക്കും. അപ്പോൾ തെറ്റുകൾ ചെയ്യാതിരിക്കുക എന്നുള്ളത്, ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കുക എന്നുള്ളത് അസാധ്യമായ ഒരവസ്ഥയാണ്. എത്ര സൂക്ഷിച്ചാലും സംഭവിച്ചു പോകുന്ന പാപങ്ങളെ അള്ളാഹു നമുക്ക് പുറത്തു തരുമെന്നർത്ഥം. കഴിഞ്ഞ കാല ജീവിതത്തിലെ തെറ്റുകളെക്കുറിച്ചുള്ള കുറ്റബോധം കൊണ്ട് മാനസിക രോഗിയാകുന്നതിൽ അർത്ഥമില്ല. ഇത്തക്കില്ല, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഹൈസു കുന്ത, നീ എവിടെയാണെങ്കിലും, വ അത്ബിഉ സയ്യിഅത്ത അൽ ഹസനത്ത, എപ്പോഴും തിന്മകളെ നന്മ കൊണ്ട് തുടർത്തുക. തംഹുഹ, ആ നന്മകൾ തിന്മകളെ മായ്ച്ചു കളയും. കഴിഞ്ഞ കാലത്തെ തിന്മകളുടെ കുറ്റബോധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ തെറ്റുകൾ സംഭവിക്കുമെന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുകയും കൂടുതൽ നന്മകൾ വർദ്ധിപ്പിച്ച് തെറ്റുകളെ നിരന്തരമായി മായ്ച്ചു കളയാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇത്തരം തെറ്റിനെക്കുറിച്ചുള്ള വ്യാകുലതകൾ മനസ്സിൽ ഇല്ലാതിരുന്നാൽ ഒരു വ്യക്തി ഏറ്റവും അധികം സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നവനായിരിക്കും. അതുകൊണ്ട് തെറ്റുകൾ നമുക്കുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ ആലോചിച്ച് തെറ്റുകൾ ചെയ്യാതിരിക്കാനും ചെയ്തു പോയ തെറ്റുകളെ പരിഹരിക്കുവാനും ഇനിയുള്ള ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
2: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.

മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്! നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നുപോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നു പോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതരാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം. സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി എന്നും എന്നും സ്നേഹക്കൂട്.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് എണ്ണങ്ങളുടെ കൃത്യത. ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പമുള്ളത് അബ്ദുൽ മാലിക് സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ബഹുമാനരായ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ദൈവികമാണ് എന്നുള്ളതിൻ്റെ തെളിവുകളെക്കുറിച്ചാണ് നാം സംസാരിച്ചുകൊണ്ടിരുന്നത്. വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിരിക്കുന്ന പദങ്ങളുടെ എണ്ണത്തിലുള്ള കൃത്യത അത്ഭുതകരമാണ്. നമുക്കറിയാം, 23 വർഷക്കാലഘട്ടത്തിലെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ, വ്യത്യസ്തമായ അവസ്ഥകളിൽ, യാത്രയിലും യാത്രയില്ലാത്ത സ്ഥലങ്ങളിലും, യുദ്ധ സന്ദർഭങ്ങളിലും, സമാധാന സന്ദർഭങ്ങളിലും, സന്ധി സംഭാഷണങ്ങളിലും, ഇങ്ങനെ വ്യത്യസ്തമായ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ അവസ്ഥകളിൽ ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതിൻ്റെ ആയത്തുകൾ ചിലപ്പോൾ ചെറിയ സൂറത്തുകൾ ഒന്നിച്ചിറങ്ങും, ചിലപ്പോൾ 2-3 ആയത്തുകൾ ഇറങ്ങും, ചിലപ്പോൾ സംഭവത്തിൽ മൊത്തത്തിൽ വിഷയത്തിൽ വിശദീകരിച്ചുകൊണ്ട് ആയത്തുകൾ ഇറങ്ങും. പക്ഷേ ഇങ്ങനെയുള്ള വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഇറങ്ങിയ ആയത്തുകളാണെങ്കിലും പോലും അതിൽ പ്രയോഗിച്ചിരിക്കുന്ന ചില പദങ്ങളുടെ എണ്ണത്തിലുള്ള കൃത്യതകൾ അത്ഭുതകരമാണ്. ഉദാഹരണമായിക്കൊണ്ട് ചിലത് പറയാം. വിശുദ്ധ ഖുർആനിൽ അദ്ദുനിയ എന്ന പദമുണ്ട്, ഇഹലോകത്തെക്കുറിച്ച്. 115 സ്ഥലങ്ങളിലാണ് വിശുദ്ധ ഖുർആനിൽ അദ്ദുനിയ എന്ന പദം പ്രയോഗിച്ചിട്ടുള്ളത്. ദുനിയാവ് കഴിഞ്ഞാലുള്ള ജീവിതമാണ് ആഖിറും, പരലോക ജീവിതം. ആ പരലോക ജീവിതത്തെക്കുറിച്ച് പദപ്രയോഗമാണ് അൽ ആഖിറ, യൗമുൽ ആഖിറ. ഈ പദപ്രയോഗവും വിശുദ്ധ ഖുർആൻ 115 തവണ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നോക്കൂ, നിങ്ങൾ ഇതൊരു ഒരു യാദൃശ്ചികതമായി ഉണ്ടാകുന്ന ഒരു കാര്യം, ഇതൊക്കെ ആ എണ്ണത്തിൽ പോലുമുള്ള കൃത്യതകൾ. 115 തവണ ഹയാത്ത് ദുനിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രയും തന്നെ കൃത്യമായ എണ്ണത്തിൽ ആഖിറത്തിനെ കുറിച്ച് പറയുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഈ ഡയറിയിൽ എഴുതിക്കുറിച്ച് എണ്ണം കൃത്യമാക്കി ഇതിലെ ഓരോന്നിൻ്റെ ഓരോ സ്ഥലത്ത് എണ്ണ ഇട്ട് കൊടുത്തതല്ല. അതങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ തന്നെ അത് പിന്നീട് കണ്ടെത്തപ്പെട്ടതാണ്, ആ എണ്ണത്തിൻ്റെ കൃത്യതകൾ. അതേപോലെ തന്നെ ജീവിതം എന്ന പദപ്രയോഗം വിശുദ്ധ ഖുർആൻ നടത്തിയ ഹയാത്ത് എന്നാണ്. അത് ഏകദേശം 145 സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഹയാത്ത്, ജീവിതം. ആ ജീവിതം അവസാനിക്കുന്നതാണ് മൗത്ത്, മരണം. അതേ പദപ്രയോഗം 145 തവണ തന്നെയാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? ഇതൊക്കെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഇരുന്ന് ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ടുണ്ടാക്കിയതല്ലോ. ഖുർആൻ ഇറക്കപ്പെടുന്നത് ശത്രുക്കളുടെ മുമ്പിലാണ്, കപടവിശ്വാസികളുടെ ഇടയിലാണ്. കപടവിശ്വാസികൾ പോലും ആ വിശുദ്ധ ഖുർആന്റെ അവതരണത്തിന് സാക്ഷികളായിട്ടുണ്ട്. സ്വഹാബത്തിന് പുറമെ സത്യനിഷേധികൾക്കിടയിൽ ജീവിക്കുമ്പോഴാണ് മക്കയിൽ ആയത്തുകൾ ഇറങ്ങുന്നത്. അവിടെ ശബ്ദരാക്കിയ, അവരെ അന്ധാളിപ്പിലേക്ക് നയിച്ച ആ ഖുർആന്റെ അവതരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കുത്തിക്കുറിച്ചുണ്ടാക്കിയതല്ല. എന്നിട്ട് പോലും ഇത്ര കൃത്യമായ രീതിയിൽ ഓരോ പദത്തിൽ പോലുമുള്ള കൃത്യതയും അതിൻ്റെ എണ്ണത്തിലെ സൂക്ഷ്മതയും. ഇപ്പം മൗത്ത് എത്രയാണോ അത്രയാണ് ഹയാത്തുള്ളത്. അതേപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾക്കാണ് നഫ എന്ന് പറയുക. ഉപകാരം, ഉപകാരം എന്ന പദപ്രയോഗത്തിന് ഖുർആൻ പ്രയോഗിച്ചത് നഫ എന്നാണ്. ഉപദ്രവം എന്നുള്ളതിന് ഫസാദി എന്നാണ്. അപ്പോൾ എത്രയാണോ നഫ, അത് 50 പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്, അത്ര തന്നെ പദപ്രയോഗം ഫസാദി എന്ന പദം 50 തവണയാണ് ഖുർആൻ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ഇതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പറഞ്ഞതുപോലെ എണ്ണി തിട്ടപ്പെടുത്തിയതിൽ പ്രവേശിപ്പിച്ചതല്ല. നമ്മളൊരു ഒരു ബഹ്ത് അല്ലെങ്കിൽ ഒരു റിസാല, ഒരു ലേഖനം എഴുതുമ്പോൾ പിന്നീടത് എഴുതി, പിന്നീട് എഡിറ്റ് ചെയ്ത്, പിന്നെ എഴുതി, പിന്നെ എഡിറ്റ് ചെയ്ത്, അത് വേറൊരാൾ എഡിറ്റ് ചെയ്ത്, അങ്ങനെ അതിൻ്റെ മുഞ്ചുകൂട്ടി ഇറക്കപ്പെട്ടതല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾക്കിടയിൽ നിൽക്കുമ്പോൾ പോലും ആ ആയത്തുകളുടെ മുഖത്ത് നോക്കി ഓതിക്കൊടുക്കാൻ, ആ സന്ദർഭത്തിൽ ഓതിക്കൊടുക്കാൻ, ചില സന്ദർഭം യാത്രകളിലിറങ്ങാൻ, ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സന്ദർഭത്തിനനുസരിച്ച് കൊണ്ട് ആയത്തിറങ്ങുകയാണ്. ഈ ആയത്തുകളെല്ലാം ഒത്തുവെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ എണ്ണം അത്ഭുതകരമായി കാണുന്നു എന്നത് ചില്ലറ സംഗതിയല്ല, അതൊരു മഹാത്ഭുതം തന്നെയാണ്. അള്ളാഹുവിൻ്റെ ഖുർആനിൽ എത്രമാത്രം അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ കൂടി ഒന്നാണ്. ഇനി നോക്കൂ, നിങ്ങൾ നമുക്കറിയാം, ഒരു വർഷത്തിൽ ഏകദേശം ഒരു സൂര്യ കലണ്ടർ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഏകദേശം 365 ദിവസം ഉണ്ടാകാം. ഖുർആനിൽ അൽ യോം എന്ന പദം, യോമുൻ എന്ന പദം പ്രയോഗിച്ചത് 365 തവണയാണ്. അത്ഭുതമല്ലേ? ദിവസത്തിൻ്റെ എണ്ണം കൃത്യമായിക്കൊണ്ട് ഖുർആനിൽ അൽ യോം എന്ന പദപ്രയോഗം പ്രയോഗിച്ചതിലൂടെ തന്നെ കൃത്യമായിക്കൊണ്ട് കാണുന്നു എന്നത് ചില്ലറ അത്ഭുതമല്ല. അതേപോലെ തന്നെ മാസം ഷെഹർ എന്ന പദം വിശുദ്ധ ഖുർആനിൽ 12 തവണയാണ് വന്നിട്ടുള്ളത്. ഇത് ഒരു വല്ലാത്ത അത്ഭുതകരമായൊരു കാര്യം. വിശുദ്ധ ഖുർആന്റെ ദൈവികതയ്ക്ക് ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ അത് പ്രവാചകൻ്റെതല്ല എന്ന് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇതിനെല്ലാം അവഗണിച്ച് ഇതിനെല്ലാം നിഷേധിച്ച് പരിഹസിച്ച് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇതൊരു പക്ഷേ തെളിവായിക്കൊള്ളുന്നില്ല. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കുത്തിക്കുറിച്ചുണ്ടാക്കിയതാണ്. ഈ എണ്ണ പിന്നെ നിങ്ങൾ കണ്ടെത്തിയതല്ലേ? അതെ, പിന്നെ കണ്ടെത്തി എന്നുള്ളതാണ് ഇതിൻ്റെ അത്ഭുതം. കാരണം അന്നവർ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു. ആ ഖുർആന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അതിൻ്റെ അക്കങ്ങളിൽ പോലും, ഹർഫുകളിൽ പോലും, അക്ഷരങ്ങളിൽ പോലും, ഓരോ അക്ഷരങ്ങളിൽ പോലും മഹാത്ഭുതങ്ങളും അത്ഭുതങ്ങളുടെ മേൽ അത്ഭുതങ്ങളും ഒളിഞ്ഞിരിക്കുന്നതായിക്കോളും നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അതൊക്കെ 600 മനുഷ്യൻ തൻ്റെ പരിമിതമായ സാഹചര്യങ്ങളിൽ, തൻ്റെ പരിമിതമായ വിജ്ഞാനം കൊണ്ട്, തൻ്റെ പരിമിതമായ വൈജ്ഞാനിക പരിസരത്തിൽ നിന്നുകൊണ്ട് എഴുതിയുണ്ടാക്കിയതാണ് എന്ന് തലയിൽ കുറച്ചെങ്കിലുമൊക്കെ ബുദ്ധി അവശേഷിക്കുന്നൊരു മനുഷ്യൻ പറയുമോ? ഒരിക്കലും അയാൾക്കത് പറയാൻ സാധിക്കുകയില്ല, പറയുകയുമില്ല. ഇനി നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ്റെ ഒരു ഭാഷയുടെ ഒരു ഗാംഭീര്യ ശൈലി, അതായത് അറബി ഭാഷയുടെ മൊത്തത്തിലുള്ള ഒരു ഒരു സൗന്ദര്യമാണ് പക്ഷേ വിശുദ്ധ ഖുർആനിൽ പ്രത്യേകമായിക്കൂടെ നമുക്ക് കാണാൻ കഴിയും. അതായത് ഒരു ഗാംഭീര്യമുള്ള ഒരു ഒരു മനുഷ്യനെ പേടിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ഭയം ഉദ്ദീപിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഭയം പിന്നെ അങ്കുരിപ്പിക്കുന്ന ചില സംഗതികളെ പറയുമ്പോൾ പ്രയോഗിച്ചിരിക്കുന്ന പദപ്രയോഗങ്ങൾ, അവിടെ ചില പ്രത്യേകതരം ഹർഫുകളാണ് അവിടെ നമുക്ക് കാണിക്കുക. അപ്പോൾ ഖാഫ്, ത്വാ, സ്വാദ്, ജീം, ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഇതാ ദുഃഖത്തിൽ നിറഞ്ഞു ദക്കൻ ദക്ക, ആ ദക്കൻ ദക്ക എന്ന് പേക്കുമ്പോൾ തന്നെ ആ ഒരു ഒരു കുലുക്കം വരുന്നുണ്ട്. അതാ ഭൂമിയുടെ ആ കുലുക്കം, കല്ല ഇതാ ദുഃഖത്തിൽ അർദ്ദു ദക്കൻ ദക്ക, ആ ഒരു ആ പദപ്രയോഗത്തിൽ തന്നെ ആ ഒരു കുലുക്കം നമുക്ക് കാണാൻ കഴിയും. അതേസമയത്ത് അന്ത്യനാളുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണെങ്കിലും, അതുപോലെ തന്നെ ഈ അള്ളാഹു ശിക്ഷ ഇറക്കിയ സംഭവങ്ങളാണെങ്കിലും, അവിടെയൊക്കെ ആ പദപ്രയോഗത്തിൽ തന്നെ ആ പറയപ്പെടുന്ന വസ്തുവിൻ്റെ, പറയപ്പെടുന്ന കാര്യത്തിൻ്റെ ഗാംഭീര്യത മുഴച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ അതേസമയത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തുകളെക്കുറിച്ച് പറയുമ്പോൾ സീൻ, ഷീൻ, മീം, നൂൻ എന്നിങ്ങനെയുള്ള വഖ്ഫദ് ജനാഹക മിനദ്ദുല്ലി മിനർറഹ്മ വഖുർ റബ്ബി ർഹംഹുമ കമാ റബ്ബയാനി സഗീറ, അവിടെ ഒന്നും ഒരു ഒരു ഒരു പിന്നെ ലഹ്മത്ത് അഥവാ ഒരു ഗാംഭീര്യമുള്ള പദപ്രയോഗങ്ങൾ, സ്വാദ്, ഖാഫ്, ത്വാ എന്ന പദങ്ങളൊന്നുമില്ല, ഹ, റ, അതുപോലെ തന്നെ യ എന്നിങ്ങനെ പദപ്രയോഗങ്ങളാണ് അവിടെയൊക്കെ നടത്തുക. ഇതൊക്കെ വിശുദ്ധ, ഇതൊക്കെ അറബി ഭാഷയിൽ സാധാരണ ഉപയോഗിക്കുന്നതാണെങ്കിൽ പോലും, പക്ഷേ വിശുദ്ധ ഖുർആനിൽ ആ മനുഷ്യൻ്റെ അത് അത് പാരായണം ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അത് ശ്രവിക്കുമ്പോൾ തന്നെ, ആ ആയത്ത് കേൾക്കുന്ന മാത്രമേ തന്നെ ആ വിഷയത്തിൻ്റെ ഗാംഭീര്യം ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ദൈവികത. അതിൻ്റെ അർത്ഥം അറിയാത്തൊരാൾക്ക് പോലും ഇതാ ദുഃഖത്തില്ലർന്നു ദക്കൻ ദക്ക എന്ന് ഓതുമ്പോൾ എന്തോ ഒരു ഒരു മഹാസംഭവത്തെക്കുറിച്ചാണത് പറയുന്നത് എന്ന ഒരു ഫീലിംഗ്, ഒരു ബോധ്യം അത് കേൾക്കുന്ന മാത്രമേ തന്നെ ഉണ്ടാകും. അതേസമയത്ത് റബ്ബി ർഹംഹുമ കമാ റബ്ബയാനി സഗീറ, ഒരു തലത്തുഫും ഒരു ഒരു കാരുണ്യത്തിൻ്റെ ഒരു വശം ആ പദപ്രയോഗങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ശ്രവണത്തിൽ തന്നെ, കേൾക്കുന്ന മാത്രയിൽ തന്നെ അതിൻ്റെ ആശയ ഗാംഭീര്യം കൂടി ഉൾക്കൊള്ളുന്ന പദപ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട് എന്നത് ചില്ലറ കാര്യമല്ല. അതതിൻ്റെ ദൈവികതയ്ക്കുള്ള ഏറ്റവും വലിയൊരു ഒരു അടയാളം തന്നെയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ് വിശുദ്ധ ഖുർആൻ്റെ അവതരണം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ്റെ സൂറത്തുകൾ 114 അധ്യായങ്ങളാണ് ഖുർആനിലുള്ളത്. ആ അധ്യായങ്ങളെല്ലാം ഒരേ നീളവും വലിപ്പവും അല്ല ഉള്ളത്. തൈവാലുകളുണ്ട്, വലിയ വലിയ സൂറത്തുകളുണ്ട്, ചെറിയ സൂറത്തുകളുണ്ട്, അതിപ്പോൾ മുഫസ്സലാത്തുകളുണ്ട്, അഥവാ ഏകദേശം മധ്യ ദൈർഘ്യമുള്ള സൂറത്തുകളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ എണ്ണത്തിലും അഥവാ ആയത്തുകളുടെ എണ്ണത്തിലും വണ്ണത്തിലുമൊക്കെ വ്യത്യസ്തമായ അവസ്ഥയാണ് വിശുദ്ധ ഖുർആനുള്ളത്. അതിന് വേറെ ചില ഹിക്മത്തുകളുണ്ട്. കാരണം നമസ്കാരത്തിൽ പാരായണം ചെയ്യാനും ആളുകൾക്ക് ഹിഫ്ളാക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെയുള്ള സൗകര്യത്തിനും കൂടിയാണ് അതിൻ്റെ ഒരു അതിൻ്റെ തർത്തീബ് ഉള്ള വിന്യാസം വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഖുർആനിലെ ഒരു സൂറത്ത് മറ്റൊരു സൂറത്തുമായിക്കൊണ്ട് അതിൻ്റെ ആശയപരമായിക്കൊണ്ട് അതിൻ്റെ കണക്ഷൻ, ഇത് അത്ഭുതകരമായൊരു കാര്യമാണ്. കാരണം വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളെ കോർത്തു വെക്കുമ്പോൾ അതൊരു മാലയിലെ മുത്തുമണികളെപ്പോലെ കോർന്നു നിൽക്കുന്നു എന്നത് ചില്ലറ കാര്യമല്ല. വ്യത്യസ്ത സാഹചര്യങ്ങൾ എഴുതപ്പെട്ട കാര്യങ്ങൾ ഒന്ന് മറ്റൊന്നിൻ്റെ തർത്തീപല്ല. അപ്പോൾ നമുക്കറിയാം ആദ്യമായിക്കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട അധ്യായം സൂറത്തുൽ അലഖിലെ അഞ്ചായത്തുകളാണ്. അത് 30-ാമത്തെ ജുസിലാണുള്ളത്. അതേസമയത്ത് അവസാനമായിക്കൊണ്ട് ഇറക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന വത്തഖു യൗമ തുർജഉന ഫീഹി ഇലല്ലാഹ് സൂറത്തു ബഖറയിലാണുള്ളത്, 2-ാമത്തെ സൂറത്തിൽ. അപ്പം ഇങ്ങനെ അവതരണത്തിൽ വ്യത്യസ്തമായ ഘട്ടവും സാഹചര്യവും ഉണ്ടായിട്ട് പോലും ഇത് ഒന്നിച്ച് കോർത്തു വെക്കുമ്പോൾ ഒരു മാലയിലെ മണികളെപ്പോലെ അതിൻ്റെ കോർവ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതെങ്ങനെ സംഭവിച്ചു? ഈ കോർവ റസൂൾ ആദ്യം കോർത്ത് വെച്ചിട്ട് പിന്നീട് ഇങ്ങനെ മുറിച്ച് ഇറക്കി കൊടുത്താണോ? അല്ലല്ലോ. കാരണം പ്രവാചകന് പോലും പല കാര്യങ്ങളും അള്ളാഹുവിൻ്റെ വഹി വന്നതിന് ശേഷമാണ് വിവരം കിട്ടുന്നത്. വഹി വരാൻ കാത്തിരുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്, പ്രത്യേകിച്ചും കിബലമാറ്റവുമായി കൊണ്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സൂറത്തുക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ വഹി വന്നിട്ടില്ല. അപ്പം ഈ ഒരു കോർവ് അത്ഭുതകരമാണ്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ സൂറത്ത് കഹ്ഫും സൂറത്ത് ഇസ്റാവും. സൂറത്ത് ഇസ്റാവ് അവസാനിക്കുന്ന വഖുൽ അൽഹംദുലില്ലാഹി അല്ലദി ലം യത്തഖിദ് വലദം വലം യകുലു ശരീകും ഫിൽ മുൽക്കി വലം യകുല്ലഹു വലിയൻ വലിയ മിനൽ ദുല്ലി വകബ്ബർഹു തക്ബീറ. അള്ളാഹുവിൻ്റെ വഖുൽ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് നീ പറയണം. അവൻ ഒരു സന്താനത്തെ സ്വീകരിക്കാത്തവനാണ്, അവന് പങ്കുകാരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സൂറത്തുൽ ഇസ്റാന്റെ അവസാനത്തെ ആയത്ത് അവസാനിക്കുന്നത്. അള്ളാഹുവിനെ സ്തുതിക്കണം, അവന് പങ്കുകാരില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി ആ സൂറത്തുൽ ഇസ്റാന്റെ തൊട്ട് ശേഷം വരുന്ന സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. ആ കഹ്ഫ് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അൽഹംദുലില്ലാഹി അല്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽഹു ഇവജ. അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ് സർവസ്തുതികളും. അവൻ തൻ്റെ അടിമക്ക് മേൽ ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നു. ഇത് ഓയന്ദർ അല്ലദീന ഖാലു ഇത്തഖദ അല്ലാഹു വലദ, അള്ളാഹു സുബ്ഹാനഹു വ തആല സന്താനം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾക്കുള്ള ഒരു

0: സാമ്യതയും അത്ഭുതകരമാണ്. സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ബഖറയും തമ്മിൽ പണ്ഡിതന്മാർ ഈ ഐക്യം പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിൽ സ്വറാത്തുല്ലദീന അൻഅംത അലൈഹിം വിശ്വാസികളാണ്, ഗൈൽ മഗ്ദൂബി അലൈഹിം എന്നുള്ള ജൂതന്മാരാണ്, വലല്ലാലി എന്ന് പറഞ്ഞാൽ അത് ഖസ്റാനികളാണ്. ഈ മൂന്ന് വിഭാഗങ്ങളെ സൂറത്തു കഹ്ഫ് ബഖറയുടെ തുടക്കത്തിൽ നമുക്ക് കാണാം, വിശ്വാസികളെ കാണാം, കവട വിശ്വാസികളെ കാണാം, സത്യനിഷേധികളായ ആളുകളെ കാണാം. ഈ ഒരു ആശയ സാമ്യതയും അതുപോലെ തന്നെ വിഷയ സാമ്യതയും യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കണ്ടെത്താവുന്ന ദൈവികതയുടെ ഒരു വലിയ തെളിവുകളിൽ ഒരു തെളിവ് തന്നെയാണ് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അള്ളാഹു അവൻ്റെ ദീൻ അവൻ്റെ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്കെല്ലാം അവസരങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മഷാല്ലാ ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, എണ്ണങ്ങളുടെ കൃത്യത. ക്ലാസ് എടുത്തത് അബ്ദുൽ മാലിക് സലഫി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ ശ്രോതാക്കളെ, മോർണിംഗ് ലൈവ് കഴിഞ്ഞ് നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ കൂടെ റേഡിയോ വൈബ്സിൻ്റെ സമയത്ത് അനീഫ വണ്ടൂർ, കൂടെ ഞാൻ മുസ്തഫ അൻസാരി എപ്പിക്കാട്.
1: ഇന്ന് എന്നത്തെയും പോലെ തന്നെ നമുക്ക് ഇൻസൈറ്റ് പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം. സ്വയം മറക്കുന്ന മനുഷ്യൻ എന്ന വിഷയത്തിലാണ് ഇന്ന് ഷെഫീഖ് അബ്ദുറഹീം നമ്മോട് സംസാരിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റബ്ബി സമാവാതി റബ്ബിൽ അർദി റബ്ബിൽ അർശിൽ അദീം ثم الصلاة والسلام على النبي الأمي الأمين وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي വളരെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും പീസ് റേഡിയോ ഇൻസൈറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ലോകം, ഇതിന് ഒരു സൃഷ്ടാവില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളെ, മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ കുറച്ചെങ്കിലും ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിയാതെ പോലും പറയാൻ സാധിക്കാത്ത രൂപത്തിലുള്ള വമ്പിച്ചതായ ഒരു ആരോപണമാണ് സത്യത്തിൽ ആ ഒരു വാക്ക്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ, ഏകദേശം 200 ബില്യണിലധികം ഗാലക്സികളാണ് ഒബ്സേർവ് ചെയ്യാൻ സാധിക്കുന്ന ലോകത്തിൻ്റെ ഉള്ളിലുള്ളത്, അതിന് പുറത്തുള്ളത് വേറെ എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഇതിലെ ഓരോ ഗാലക്സിയും ഏകദേശം 3000 മുതൽ 30000 പ്രകാശ വർഷത്തോളമാണ് അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ ഡയമീറ്റർ എന്ന് അവർ പറയുന്നതായിട്ട് കാണും. ഇങ്ങനെയുള്ള ഗാലക്സികളിൽ ഒന്ന് മാത്രമാണ് മിൽക്കി വേ എന്ന് പറയുന്ന നമ്മുടെ ഗാലക്സി. ഓരോ ഗാലക്സികളിലും 100 മുതൽ 400 വരെ ബില്യൺ നക്ഷത്രങ്ങളുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഈ ഓരോ നക്ഷത്രങ്ങൾ, ഇതിലെ ഒന്ന് മാത്രമാണ് സത്യത്തിൽ സൂര്യൻ എന്ന് പറയുന്ന നമ്മുടെ ഭൂമി അടക്കമുള്ള 8-9 ഗ്രഹങ്ങൾ കറങ്ങുന്നതായിട്ടുള്ള സൂര്യൻ എന്ന നക്ഷത്രം. അതിനെ ചുറ്റും കറങ്ങുന്ന ഭൂമിയുടെ സൈസൊക്കെ നമ്മൾ കാണാറുണ്ട്. എത്രയോ ലക്ഷക്കണക്കിന് ഭൂമികളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന അത്രയോ

0: വലുതാണ് സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രം തന്നെ. അതിന് കറങ്ങുന്ന ഭൂമി എന്ന് പറയുന്ന ഒരു ചെറിയ ഗോളം, ആ ഭൂമി എന്ന് പറയുന്ന ചെറിയ ഗോളം പോലും അതിൻ്റെ നാലിൽ മൂന്ന് ഭാഗവും വെള്ളമാണ്. ബാക്കി കുറച്ച് വരുന്ന കരഭാഗത്ത് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന പർവ്വതങ്ങളും അതുപോലെ തന്നെ കാലങ്ങളായി നിലകൊള്ളുന്ന അനേകം മറ്റു സൃഷ്ടികളുടെയും ഇടയിൽ കുറച്ച് കാലത്തേക്ക് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് പെട്ടെന്നൊരു ദിവസം തിരിച്ചു പോകുന്ന മനുഷ്യൻ, അവൻ വന്നിട്ട് പറയാണ് ഈ ലോകത്തിനൊരു സൃഷ്ടാവൂല്ല. വഫി അംഫുസിക്കും അഫലാ തുബ്സിറൂൻ എന്നുള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ അറിയുന്നില്ലേ, നിങ്ങൾ കാണുന്നില്ലേ എന്ന്. നമ്മളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയുടെ ഉള്ളിലുള്ള രക്തനാടികൾ ഏകദേശം 60,000 മൈൽ ദൂരം ഇങ്ങനെ നീട്ടി വെക്കാൻ മാത്രമുണ്ട്. അത് പ്രായപൂർത്തിയാകുമ്പം ഏകദേശം 100,000 മൈൽ, അഥവാ ഭൂമി മുഴുവൻ ഒരു പ്രാവശ്യം ചുറ്റാൻ മാത്രം നീളമുള്ള രക്തനാടിയാണ് ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയുടെ ഉള്ളിലുള്ളതെന്ന് പറയുന്നത്. അത്രത്തോളം നീളമുള്ളൊരു കയറ് പോലും, അത്ര വാഹനങ്ങൾ പോലും കൺട്രോള് ചെയ്യാൻ ലോകത്ത് നമുക്ക് അത്ര വലിയ പ്രയാസങ്ങളാണ്. ട്രാഫിക് സിഗ്നലുകളും അതുപോലെ തന്നെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഓരോന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിൽ ഇത്ര നീളമുള്ള രക്തനാടികൾ ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ പിരിഞ്ഞു പോയാൽ തീരാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ അതുകൊണ്ട് പോലും പ്രയാസപ്പെടുന്നതാണ് മനുഷ്യൻ എന്ന് പറയുന്ന ദുർബലനായിട്ടുള്ള ജീവി. അതുപോലെ തന്നെ നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ കണ്ണും മൂക്കും പല്ലും നഖവും ത്വക്കും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിനെ നിർണയിച്ചിരിക്കുന്നത്, അല്ലാഹു പറയുന്നു ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, നമ്മുടെ ഓരോന്നിനെയും അല്ലാഹു ഘടിപ്പിച്ചിരിക്കുന്നത്, കണക്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആലോചിക്കാൻ കഴിയും, നമ്മുടെ കണ്ണ് ഈ ഒരു സ്ഥാനത്തല്ലാതെ വേറെ എവിടെയെങ്കിലും ആയിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ഇങ്ങനെയാവുമോ? നമ്മുടെ കാത്, നമ്മുടെ തലയോട്ടി, നമ്മുടെ തല, ഇങ്ങനെ ഓരോ അവയവങ്ങളും അതിൻ്റെ ഒരു സ്ഥാനം മാറി ചിന്തിക്കാൻ പോലും സത്യത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. ഇത്രത്തോളം സങ്കീർണമായ നമ്മുടെ ശരീരത്തെക്കുറിച്ച് പോലും സത്യത്തിൽ ഒരു ഡോക്ടർ അടുത്ത് പോയിട്ട് ഒരു ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പോലും നമുക്കറിയാൻ സാധിക്കുന്നത്. അത്രത്തോളം ദുർബലനാണ്, നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലും അറിയാൻ സാധിക്കാത്ത, നാളെ എന്ത് അല്ലെങ്കിൽ ഒരു സെക്കൻഡിന് ശേഷം എന്ത് സംഭവിക്കും എന്ന് പോലും അറിയാത്ത മനുഷ്യൻ, അത്രക്ക് ദുർബലനായ, ഖുലിഖൽ ഇൻസാനു ദഈഫൻ, ദുർബലനായിട്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ മനുഷ്യൻ, അവൻ പറയാണ് ഈ ലോകത്തിനൊരു സൃഷ്ടാവൂല്ല. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബി റബ്ബികൽ കരീം, മനുഷ്യ എന്താണ് നിന്റെ രക്ഷിതാവിൻ്റെ വിഷയത്തിൽ നിന്നെ വഞ്ചിച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നുണ്ട്. അല്ലദി ഖലഖക ഫസവ്വാക ഫഅദലക, ആരാണ് ആ സൃഷ്ടാവ്, ആരാണ് ആ റബ്ബ്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഫിറഔന് ചോദിക്കുന്ന ചോദ്യമാണത്, ആരാണ് റബ്ബ്? റബ്ബുനല്ലദി അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു, എൻ്റെ രക്ഷിതാവ് എന്ന് പറയുന്നത് എല്ലാവർക്കും സൃഷ്ടിപ്പ് നൽകിയ, അവർക്ക് ജീവൻ നൽകിയ, അവർക്ക് വഴി കാണിച്ചവനാണ്. അല്ലദി ഖലഖക ഫസവ്വാക ഫഅദലക, നിന്നെ സൃഷ്ടിച്ച് നിനക്ക് തസ്വീയത്ത് നൽകി, നിനക്ക് ഹിദായത്ത് നൽകിയവനാണ് നിൻ്റെ റബ്ബ്. ആ റബ്ബിൻ്റെ വിഷയത്തിൽ എന്താണ് നിന്നെ വഞ്ചിച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഇൻഫിത്തോറിൽ ചോദിക്കുന്നുണ്ട്. ഫി അയ്യി സൂറത്തിൻ മാഷാ അറക്കബക്, അങ്ങനെ ഈ ഒരു ഭംഗിയുള്ള ശരീരഘടനയൊക്കെ നിനക്ക് നൽകിയ ആ റബ്ബ് സുബ്ഹാനഹു വതആല, അവനെ മറക്കാൻ, ഇങ്ങനെ ഈ ലോകത്തിനൊരു സൃഷ്ടാവില്ല എന്ന് പറയാൻ എന്ത് തെളിവാണ് നിൻ്റെ പക്കലുള്ളത്? ഒരു മൊട്ടുസൂചി പോലും വെറുതെ ഉണ്ടായിത്തീരുകയില്ല എന്ന് പറയുന്ന അതേ മനുഷ്യൻ പറയാണ് ഇത്ര സങ്കീർണമായ ലോകവും അതുപോലെ തന്നെ കടലും, ഇത് നമ്മൾ പറഞ്ഞ ആകാശവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ്. സൂറത്തു അൽ ഗാഷിയയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നുണ്ട്, അഫല യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്ത്. അറബികളോട് ആ ചോദ്യം ചോദിക്കുമ്പോൾ അവരതിനെ കേൾക്കുന്ന ആ ഒരു സാഹചര്യത്തെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നേരെ അവർ നോക്കിയാൽ കാണുന്ന, അവരുടെ മുമ്പിൽ അവർ സ്ഥിരമായി കാണുന്ന ഒരു ജീവിയെ, ഒരു മൃഗത്തെ ചൂണ്ടിക്കാണിച്ച് അല്ലാഹു ചോദിക്കുകയാണ്, അഫല യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്ത്, ഈ ഒട്ടകം അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് അവർ ചിന്തിക്കുന്നില്ലേ? വ ഇലൽ ജിബാലി കൈഫ നുസിബത്, നേരെ നോക്കിയാൽ കാണുന്ന ആ മലനിരകളൊക്കെ അതൊക്കെ എങ്ങനെ നാട്ടപ്പെട്ടു എന്നവർ ചിന്തിക്കുന്നില്ലേ? വഇല സമാഇ കൈഫ റുഫിഅത്, മേലെ നോക്കിയാൽ കാണുന്ന ഈ ആകാശം അതെങ്ങനെ ഉയർത്തപ്പെട്ടു എന്നവർ ചിന്തിക്കുന്നില്ലേ? വഇലൽ അർദി കൈഫ സുതിഹത്, ഈ ഭൂമി അതിനെ എങ്ങനെ അള്ളാഹു സംവിധാനിച്ചു എന്ന് അവർ ചിന്തിക്കുന്നില്ലേ? ഇങ്ങനെ ഓരോ വിഷയത്തെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും വീണ്ടും വീണ്ടും പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യ സൃഷ്ടിപ്പിനെക്കുറിച്ചും അള്ളാഹു ചോദിക്കുന്നുണ്ട്, അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, മനുഷ്യൻ അവൻ വെറുതെ ഒന്നുമില്ലായ്മയിൽ നിന്ന് വെറുതെ ഉണ്ടായി വന്നതാണോ? അം ഹുമുൽ ഖാലിഖൂൻ, അതല്ല അവർ തന്നെയാണോ അവരെ സൃഷ്ടിച്ചത്? മൂന്ന് ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ മനുഷ്യൻ വെറുതെ തനിയെ ഉണ്ടായി വരണം, അത് ഒരിക്കലും സംഭവിക്കുന്നതല്ല, അസ്വാഭാവികമാണ് എന്നുള്ളത് ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിച്ചാൽ മനസ്സിലാവുന്ന, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു മുട്ടുസൂചി പോലും വെറുതെ ഉണ്ടാവില്ല, പക്ഷെ മനുഷ്യനും ഈ ലോകമൊക്കെ വെറുതെ ഉണ്ടാവും. എത്ര അബദ്ധ ജടിലമാണ് ആ ഒരു വാദം. രണ്ടാമത്തെ അം ഹുമുൽ ഖാലിഖൂൻ, അതല്ലെങ്കിൽ അവർ തന്നെ മനുഷ്യൻ തന്നെ മനുഷ്യനുണ്ടാക്കി, അതും എത്ര വലിയ അബദ്ധമാണ്. അപ്പോൾ മൂന്നാമത്തെ ഒരു ഓപ്ഷനേ ഉള്ളൂ, അഥവാ മനുഷ്യനല്ലാത്ത ഒരുവൻ അവനെ സൃഷ്ടിക്കണം, ആ ഒരു ഓപ്ഷൻ മാത്രമേ ബാക്കിയുള്ളൂ, അതാണ് സത്യവും. അതുകൊണ്ടാണ് ഈ ഒരു ആയത്ത് കേട്ടപ്പോൾ ജുബൈർ ഇബ്നു മുത്തഈം റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായത് ഈ ഒരു ആയത്തായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു ആയത്ത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ് കാദ ഖൽബി അൻ യതീർ, എൻ്റെ ഹൃദയം പറന്നു പോകുമാർ എനിക്ക് അനുഭവപ്പെട്ടു ഈ ഒരു ആയത്ത് കേട്ടപ്പോൾ എന്ന്. ഇങ്ങനെ ചിന്തിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന, പറഞ്ഞുകൊണ്ടിരിക്കുന്ന, തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ ചിന്തിക്കുന്ന മനുഷ്യരെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ന ഫി ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ്. ഇന്ന ഫി ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിലും ഭൂമിയുടെ സൃഷ്ടിപ്പിലുമെല്ലാം, അതുപോലെ തന്നെ രാപ്പകലുകൾ മാറി മറിയുന്നതിലെല്ലാം, ലആയാതിൻ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ആളുകൾക്ക് ഇതിലൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ആരാണവർ? അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, കിടന്നും ഇരുന്നും നിന്നുമെല്ലാം അള്ളാഹുവിനെ ഓർക്കുന്നവരാണത് അവർ. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, അങ്ങനെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ചിന്തിക്കുന്ന അവർ പറയുന്നു, റബ്ബന മാ ഖലഖത ഹാദ ബാത്തില, ഇതൊന്നും റബ്ബെ നീ വെറുതെ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക് ഫഖിന അദാബന്നാർ, നീ എത്ര പരിശുദ്ധനാണ്, ഞങ്ങളെ നീ നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കണേ എന്ന് ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഇതേ പറയാൻ സാധിക്കൂ. ഈ ലോകത്തിനൊരു സൃഷ്ടാവില്ല എന്ന് പറയുന്നത്, ഈ ലോകം തനിയെ ഉണ്ടായതാണ് എന്ന് പറയുന്നത്, സത്യത്തിൽ അവർ അവരെ തന്നെ മറക്കുകയാണ് എന്നുള്ളതാണ് സത്യം. ഈ രൂപത്തിൽ ഈ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഓരോ മനുഷ്യനും അവൻ എത്തിപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഈ ലോകത്തിൻ്റെ യഥാർത്ഥമായ ഏകനായ സൃഷ്ടാവിലേക്കാണ്, അള്ളാഹുവിലേക്കാണ്. അങ്ങനെ അവന് സമർപ്പിച്ചുകൊണ്ട് പരിപൂർണമായി അവൻ്റെ വിധിവിലക്കുകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആ ഒരു തിയറിക്ക് പറയുന്ന പേരാണ് ഇസ്ലാം. അങ്ങനെ ജീവിക്കുന്നവന് പറയുന്ന പേരാണ് മുസ്ലിം. ഇതൊരിക്കലും ഒരു ഗോത്രത്തിൻ്റെയോ അതല്ലെങ്കിൽ ഒരു നാട്ടുകാർക്കോ അതല്ലെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾക്കോ മാത്രമായിട്ടുള്ളതല്ല. അൽ ഇസ്ലാമു സാലിഹുൽ ലികുല്ലി സമാനിൻ വമകാൻ, ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലേക്കും എല്ലാ സാഹചര്യങ്ങളിലേക്കും സ്യൂട്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് മാത്രമാണ് രക്ഷാമാർഗം. ഇതനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തും അതുപോലെ തന്നെ മരണശേഷമുള്ള പരലോകത്തും രക്ഷപ്പെടാനുള്ള ഏക മാർഗം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ആ ഹിദായത്തിലായിക്കൊണ്ട് ജീവിക്കാനും അതുപോലെ തന്നെ അങ്ങനെ മരണപ്പെട്ടു പോകുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ റസൂലിനാ മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.
1: മാഷാല്ലാ, ഇൻസൈറ്റിൽ വളരെ ഉൾക്കാഴ്ച നൽകുന്ന ഒരു സംസാരമാണ് നാം കേട്ടുകഴിഞ്ഞത്. സ്വയം മറക്കുന്ന മനുഷ്യൻ എന്ന വിഷയത്തിൽ ഷഫീഖ് അബ്ദുറഹീമാണ് നമ്മോടൊപ്പം ചേർന്നത്.
2: ഇനി നമുക്കൊരു സുന്ദരമായ ഗാനത്തിലേക്ക് പ്രവേശിക്കാം. സ്വരം.

0: മാഷാല്ല, നല്ലൊരു സ്വരം കേൾക്കാനുള്ള അവസരം റേഡിയോ വൈബ്സിൻ്റെ സമയത്ത് നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇൻഷാല്ല റേഡിയോ വൈബ്സിൻ്റെ ഈ സമയത്ത് മറ്റൊരു സുപ്രധാന പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ആരോഗ്യ
1: വിചാരം.
0: ആരോഗ്യ വിചാരത്തിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ കണ്ണിയാൻ ബിനൂബ്, കൂടെ ഷഹബാസ്.
1: MR വാക്സിനേഷൻ അപകടമോ അനിവാര്യമോ? ഭാഗം രണ്ട്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തു വെച്ച വിഷയത്തിന്റെ തുടർച്ചയാണ് ഇൻഷാല്ല ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. MR വാക്സിനേഷൻ അഥവാ മീസിൽസ് റുബല്ല പ്രതിരോധ കുത്തിവയ്പ് പദ്ധതി. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടികൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇൻഷാല്ല ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ലക്ഷ്യമാക്കുന്നത്. ഒന്നാമതായിട്ട് ചോദിക്കാനുള്ളത് ഒരു സാധാരണക്കാരനുള്ള സംശയമാണ്. അതായത് വളരെ വിരളമായിട്ട് മാത്രം നാം കാണുന്ന രണ്ട് അസുഖങ്ങളാണല്ലോ ഈ മീസിൽസും റുബല്ലയും, ഈ അഞ്ചാം പനി ഈ റുബല്ല. ഈ രണ്ട് അസുഖങ്ങൾക്ക് വേണ്ടി നാം ഈ 9 മാസം മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, ഇന്ത്യയിൽ തന്നെ ഈ ലക്ഷക്കണക്കിന് വരുന്ന ഈ വിദ്യാർത്ഥികൾക്ക് മുഴുവൻ ഈ ഒരു കുത്തിവയ്പ് നൽകുക എന്നത് ശരിക്കും ആലോചിക്കുമ്പോൾ ഒരു വിരോധാഭാസമായിട്ട് തോന്നുന്നില്ലേ?
3: ഈ അടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം ഡോക്ടർ പഠനം നടത്തുകയുണ്ടായി. നമ്മുടെ കോഴിക്കോട് മാവൂർ എന്ന് പറഞ്ഞ ഒരു പ്രദേശമുണ്ട്, ആ പ്രദേശത്തായിരുന്നു ഈ പഠനം നടത്തിയത്. 12 to 16 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഈ പഠനം നടത്തിയത്. അത് പബ്മെഡ് ഇൻഡെക്സ്ഡ് ജേണലിൽ പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളും കൂടിയാണിത്. അപ്പം പഠനം എന്ന് വെച്ചാൽ ഈ റുബല്ല തെളിയിക്കുന്ന ലാബ് ടെസ്റ്റ് ഉണ്ട്, IgG ആന്റിബോഡി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മുടെ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്ക് എത്രമാത്രം ഈ റുബല്ല എന്ന പറഞ്ഞ അസുഖത്തിന്,
2: അതായത് MR രണ്ടാമത്തെ അസുഖമായി റുബല്ല,
3: എത്രമാത്രം പ്രതിരോധ ശക്തിയുണ്ട് എന്ന്. രണ്ട് രീതിയിലാണ് പ്രതിരോധം കിട്ടുക. ഒന്നെങ്കിൽ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ ശ്വാസകോശത്തിൽ ഈ ചെറിയ വീര്യത്തിൽ ഈ അസുഖം വരുമ്പോൾ ചിലപ്പോൾ സാധാ ഒരു ജലദോഷമൊക്കെ ആയിട്ട് ഈ റുബല്ല വരാം. അങ്ങനെ ആവുമ്പം ശരീരം അതിനെതിരെയുള്ള പ്രതിരോധം ഉൽപ്പാദിപ്പിക്കും,
2: സ്വമേധയാ ഉണ്ടാക്കും.
3: അല്ലെങ്കിൽ നമ്മൾ കുത്തിവെപ്പ് വഴിയാണ് ഇത് ഉണ്ടാക്കുക. ഈ ഒരു അവസ്ഥയാണ് ഡോക്ടർ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ നോക്കിയ സമയത്ത് 68.5% കുട്ടികൾക്കാണ് ഈ റുബല്ലക്കുള്ള പ്രതിരോധ ആന്റിബോഡി കണ്ടത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഏകദേശം 30% കുട്ടികൾക്ക് ഈ അസുഖം വരാനുള്ള, റുബല്ല എന്ന് പറഞ്ഞിട്ടുള്ള
2: അസുഖം
3: വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ആയിരിക്കുമ്പം അവർക്ക് ഈ ജനിതക വൈകല്യമുള്ള കുട്ടികൾ ഉണ്ടാവാനുള്ള അവസ്ഥ 30% ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതിൻ്റെ ഒരു ഗൗരവങ്ങൾ ആലോചിച്ച് ഈ ഒരു അവസരത്തിൽ ഞാനൊരു മെക്സിക്കോയിൽ നടന്നൊരു പ്രഥമ പ്രാധാന്യമുള്ള ഒരു വിഷയം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. സിക്ക എന്ന് പറഞ്ഞിട്ടുള്ള വൈറസ് കാരണം മെക്സിക്കോ ഗവൺമെൻറ് ജനിതക വൈകല്യമുള്ള കുട്ടികൾ ഇല്ലാതെ നല്ലൊരു പ്രസവം മാത്രം അവിടെ സംഭവിക്കാൻ പാടുള്ളൂ എന്നുള്ള ഉദ്ദേശത്തിൽ അവരൊരു പോളിസി ഇറക്കി. ആ പോളിസി എന്ന് പറഞ്ഞാൽ 2 വർഷം ഗർഭിണികളാവരുത്, സ്ത്രീകൾ ആരും ഗർഭിണികളാകരുത് എന്നുള്ളൊരു പോളിസി. ഒന്നാലോചിച്ച് നോക്കുക എത്രമാത്രം നമ്മൾ മനുഷ്യാവകാശത്തിൽ ഇടപെട്ടിട്ടാണ് സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അതിനൊറ്റ ഉദ്ദേശമുള്ളൂ, ഒരു വൈറസ് കാരണം അവിടെ ജനിതക വൈകല്യമുള്ള കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല. ഈ അസുഖത്തിന് നമുക്ക് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും ഇപ്പോൾ ആയി വരുന്നുള്ളൂ. അപ്പോൾ ഇതും ഈ അസുഖം പോലെ, അല്ലെങ്കിൽ സിക്ക വൈറസത്തിലേറെ ഗുരുതരമായിട്ടുള്ള ഒരു അസുഖമാണ് റുബല്ല. ആ റുബല്ലക്ക് നമ്മുടെ അടുത്ത് നല്ല ഫലപ്രാപ്തിയുള്ള നല്ല ഒരു വാക്സിൻ ഉണ്ട്, അല്ലെങ്കിൽ കുത്തിവെപ്പുണ്ട്. പക്ഷെ നമുക്ക് അത് എത്രമാത്രം നമ്മൾ ഉപയോഗിക്കാനുള്ള ഒരു സന്മനസ് കാണിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഈ അവസ്ഥയിൽ.
2: തീർച്ചയായും ഒരുപാട് ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ഇവിടെ നമ്മളിൽ പ്രായമുള്ളവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് പണ്ട് സ്മോൾ പോക്സ് അഥവാ വസൂരി എന്ന രോഗത്തിനുള്ള ഒരു വാക്സിൻ കുത്തിവെപ്പ് നമ്മൾ പണ്ട് നൽകുകയുണ്ടായി. ആ കുത്തിവെപ്പും ഇന്നിപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇന്ന് ഈ ഇപ്പോൾ നമുക്ക് കുറച്ച് മുമ്പ് നമ്മൾ പോളിയോ ഇതുപോലെ ഉന്മൂലനം ചെയ്യുകയുണ്ടായി. ഈ പോളിയോയ്ക്ക് ശേഷം ഇപ്പോൾ MR, ഇതെല്ലാം ഒരുപാട് കാലക്രമേണ നമ്മൾ വികസിപ്പിച്ചെടുത്ത കുറച്ച് വാക്സിനുകൾ അഥവാ കുത്തിവയ്പ്പുകളാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും പണ്ട് കാലത്ത് നിന്ന് വ്യത്യസ്തമായി പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ആ നീഡിൽ, പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്, അതായത് പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന നീഡിലിന്റെ വലിപ്പവും ഇന്ന് ഉപയോഗിക്കുന്ന ആ ഒരു നീഡിലിന്റെ വലിപ്പവും. അതുകൊണ്ട് കാലക്രമേണ എന്തുകൊണ്ടും വാക്സിൻ എന്ന ഈ ഒരു പ്രതിരോധ കുത്തിവയ്പ്പ് പദ്ധതിയിൽ പുരോഗമനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവാൻ എളുപ്പത്തിൽ നമ്മൾ പറയാറുണ്ട്.
3: താങ്കൾ പറഞ്ഞത് വളരെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇപ്പം ഈ നമ്മളെ പിന്നെ അസെപ്സിസ് അഥവാ ഈ അണുബാധ ഇൻഫെക്ഷൻ കൺട്രോൾ ഈ വിഷയങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ജാഗ്രത പുലർത്തുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ കണ്ടാമിനേഷൻ അഥവാ ഈ രോഗാണുക്കൾ ഈ സിറിഞ്ചിലൂടെ പിന്നെ പകരുന്ന ഒരു അവസ്ഥയൊക്കെ നമുക്ക് ഒഴിവാക്കാനുള്ള ഒരു വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഈ സിറിഞ്ചുകളുടെ കാര്യത്തിലുള്ളത്. ഇന്ന് നമുക്ക് ഓട്ടോ ഡിസേബിൾഡ് സിറിഞ്ചസ് നമുക്ക് അവൈലബിൾ ആണ്. ഒരിക്കൽ ഒരു കുത്തിവയ്പ്പിന് നമ്മൾ ഒറ്റ പ്രാവശ്യം അത് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിനുശേഷം നമുക്ക് ഇപ്പം BMW 2016 ഹാൻഡ്ലിംഗ് റൂൾസ് ഉണ്ട്, ബയോമെഡിക്കൽ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന റൂൾസ്. അപ്പം നമ്മുടെ ഡോക്ടർമാരുടെ സംഘടനയായ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ IMA ഒരു സഹായത്തോടു കൂടി നമ്മൾ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് നമ്മൾ പാലക്കാട് IMA പ്ലാന്റിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് തരം തിരിച്ചിട്ട് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നെ വേസ്റ്റ് ഡിസ്പോസൽ അങ്ങനെയാണ് നമ്മൾ ചെയ്തു വരുന്നത്. അപ്പം അത്രയും നല്ല രീതിയിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്.
2: വേസ്റ്റ് പോലും വളരെ സൂക്ഷ്മമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്.
3: തീർച്ചയായും, കാരണം നമുക്കറിയാം കേരളം അനുഭവിക്കുന്ന ഒരു വലിയ പൊതുജനാരോഗ്യ പ്രോബ്ലമാണ് വേസ്റ്റ് ഡിസ്പോസൽ എന്ന്
2: പറയുന്നത്. മറ്റൊരു ചോദ്യം, അതായത് ഈ മീസിൽസ് റുബെല്ല ഈ രണ്ട് രോഗത്തിനും ഒരുമിച്ച് കുത്തിവയ്പ്പെടുക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വാക്സിന്റെ ഫലപ്രാപ്തി പൂർണ്ണമായും ലഭിക്കാതെ പോവോ?
3: ഇല്ല, അങ്ങനെയൊന്നുമില്ല. പഠനങ്ങൾ അങ്ങനെയൊന്നും തെളിയിക്കുന്നില്ല. ഇപ്പോൾ വേറെ വേറെ കൊടുത്താലും ഒന്നിച്ചു കൊടുത്താലും അതിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഒന്നിച്ചു കൊടുക്കുമ്പം നമുക്ക് കുഞ്ഞിന് ഒരു പ്രാവശ്യം കുത്തിയാൽ മതി. പക്ഷേ ഇത് ഈ ഇൻട്രാ മസ്കുലർ അഥവാ മസിലിനെ ഒരു 90 ഡിഗ്രിയിൽ നിന്നുള്ള ഒരു കുത്തലല്ല നമ്മൾ ചെയ്യുന്നത്. 45 ഡിഗ്രി ചെരിവിൽ നമ്മുടെ സബ്ക്യൂട്ടേനിയസ് എന്ന് പറയാൻ തൊലിൻ്റെ ഒരു ഭാഗത്താണ് നമ്മൾ ഈ കുത്തിവെക്കുന്നത്. ഈ ഒരു പ്രക്രിയ ബാക്കി കുട്ടികളിലെ ഒരു പേടി വരുത്താക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കൂളിൽ തന്നെ ഇപ്പോൾ 3 റൂമുകളായിട്ട് തിരിച്ചിട്ട് ഒരു റൂമിൽ കുട്ടികളെ വെയിറ്റ് ചെയ്യിപ്പിക്കുക, മറ്റേ റൂമിൽ കുട്ടികളെ കുത്തിവെക്കുക, അത് പിന്നെ അതിനുശേഷം ഒരു റൂം ഒബ്സർവേഷനും വേണ്ടിയിട്ടാണ്. അതിനുശേഷം കുട്ടികൾക്ക് പിന്നെ നല്ല പാട്ടും അവരെ നല്ല ചിരിയും കളിയൊക്കെ വരുത്താൻ വേണ്ടിയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാമെന്നും കൂടിയാണ് ഇപ്രാവശ്യം ലോകാരോഗ്യ സംഘടനയും പിന്നെ അതേപോലെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ കീഴിലുള്ള മെഡിക്കൽ സംഘമൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പം നല്ലൊരു സന്തോഷത്തോടു കൂടി അവർ തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവണമെന്നുള്ളൊരു
2: വാക്സിൻ എടുക്കുന്ന കുട്ടികൾക്ക് വരെ തോന്നണം ഇതിന്റെ സൽഫലങ്ങളെല്ലാം.
3: അതാണ്. അപ്പൊ അവരെ ഒരു ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥ വരാത്ത രീതിയിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് എല്ലാ പ്ലാനുകളും. ആ മൈക്രോ പ്ലാൻ വരെ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഉള്ളത്.
2: മറ്റൊന്ന് ചോദിക്കാനുള്ളത്, ഇന്ന് നമുക്കറിയാം സോഷ്യൽ മീഡിയ ഒരുപാട് ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരുപാട് ചോദ്യങ്ങളും പല PDF ഫയലുകളും നമ്മൾ കാണാറുണ്ട്. പല തെളിവുകളും ആന്റി വാക്സിൻ അഥവാ വാക്സിൻ വിരുദ്ധർ എന്ന് നമ്മൾ പറയുന്ന ഒരുപാട് ആളുകൾ പുറത്തിറക്കാനുള്ള കാര്യങ്ങൾ. ഇവയിൽ ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കാനുള്ള ഒന്ന്, അതായത് പലരുടെയും സംശയം ഇത് തന്നെയായിരിക്കും, അതായത് ഈ MR വാക്സിൻ, ഈ മീസിൽസ് റുബെല്ല പ്രതിരോധ കുത്തിവയ്പ്പ്, ഇത് അമേരിക്കയുടെയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളുടെയെല്ലാം ഇന്ത്യയെ തകർക്കാനുള്ള അജണ്ടയായിട്ട്, അതായത് ഇന്ത്യയിൽ പോപ്പുലേഷൻ അഥവാ ജനസംഖ്യ കൂടി വരികയാണല്ലോ, ആ ജനസംഖ്യ തകർക്കാനുള്ള ഒരു ഡീപ്പ് പോപ്പുലേഷൻ അജണ്ടയായിട്ട് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഈ MR വാക്സിനേഷനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്, ഇതിന്റെ സത്യാവസ്ഥ എത്രത്തോളമാണ്?
3: ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള വാക്സിൻ വിരുദ്ധ ലോബിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിഷൻ മുക്തി എന്നൊരു സംഘടനക്ക് രൂപം നൽകുകയും അതിൽ എല്ലാ പോസിറ്റീവായിട്ട് കൺസ്ട്രക്റ്റീവായിട്ട് പൊതുജനാരോഗ്യത്തിൽ നിൽക്കുന്ന എല്ലാ സംഘടനകളെയും ഒരുമിച്ച് കൂട്ടി നിർത്തിയിട്ടാണ് ഞങ്ങൾ ഈ ഇതിനെതിരെയുള്ള ഉത്തരങ്ങളും ഒക്കെ നൽകിയിരുന്നത്. അതിൽ ഞങ്ങൾ 2 വർഷമായിട്ട് ഈ ഒരു ഗ്രൂപ്പിനെ പഠിക്കുമ്പം ഞങ്ങൾക്ക് മനസ്സിലായ കുറച്ച് കാര്യമുണ്ട്. ഇവരുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് അഥവാ ഉദ്ദേശം എന്താണെന്നില്ല, ഒരു കൂട്ടം ആൾക്കാർ അവർ ഇതിൽ നിന്ന് ഈ മോഡേൺ മെഡിസിൻ അഥവാ അലോപ്പതി എന്ന് പറഞ്ഞ സിസ്റ്റത്തിന് തരം താത്തി കെട്ടിയിട്ട് അവരുടെ പ്രാക്ടീസ് എങ്ങനെ നന്നാക്കാന്ന് ആലോചിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. ഈ ചെറിയ കൂട്ടം ആൾക്കാര് രജിസ്റ്റേർഡ് അല്ലാത്ത TCMC രജിസ്റ്റേർഡ് അല്ലാത്ത വ്യാജ സിദ്ധന്മാരാണ്. ആൾക്കാർക്ക് സംശയമില്ലാന്ന് പറയുന്നില്ല, ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ആ കൺഫ്യൂഷൻസിന്റെ മേലെ ഇങ്ങനെ ഇപ്പോഴത്തെ നവമാധ്യമങ്ങളെ മാക്സിമം കൂട്ടുപിടിച്ചിട്ട് അത്
4: പ്രത്യേകിച്ചും വാട്സപ്പ് പോലുള്ള മാധ്യമങ്ങളാണ് ഉപയോഗിക്കുന്നത്.
3: അതെ അതെ. അപ്പം ആ രീതിയിൽ അത് മാക്സിമം ദുരുപയോഗം ചെയ്യുന്ന രീതിയിൽ സംഘടിതമായിട്ട് ഒരു കൂട്ടം ആൾക്കാർ ചെയ്തൊരു പരിപാടിയാണ്. അപ്പോൾ അവർക്ക് അവരായ വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പം തന്നെ നമുക്കറിയാം ചില അസോസിയേഷൻ ഉണ്ട്, പേരെടുത്ത് പറയുന്നില്ല, അവർ പിന്നെ ഇന്റർനാഷണൽ എന്നൊക്കെയാണ് പേര് കൊടുത്തിട്ടുള്ളത്. ഈ പാലയിലും പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്തും മാത്രമേ അവരെ പിന്നെ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളൂ, പക്ഷേ ഇന്റർനാഷണൽ എന്നൊക്കെയാണ് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പം ജന ആകർഷത പിന്നെ
4: പ്രശസ്തി
3: മാത്രമല്ല, അതിൽ ശരിക്കും നമുക്ക് വ്യക്തമാവുന്ന വെച്ചാൽ അവർ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ തന്നെയാണ്. കാരണം പുറത്ത് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഈ വാക്സിൻ കോട്ട് എന്ന് പറഞ്ഞിട്ട് ഇൻഷുറൻസ് കമ്പനിയായിട്ട് ലിങ്ക് ചെയ്തിട്ട് അവർക്ക് ഒരുപാട് പിന്നെ ഒരു എക്സ്പെൻസ് അതിനു വേണ്ടി തന്നെ ഗവൺമെന്റ് മാറ്റിവെക്കാറുണ്ട്. അപ്പം അത് കണ്ടിട്ട് അത് ലക്ഷ്യം വെച്ചിട്ട് അങ്ങനെ ഒരു സംവിധാനം ഇവിടെ വരണം, അതുപോലെ അതിൽ നിന്ന് കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കുക, കേസ് കൊടുക്കുക, അത് വാങ്ങുക എന്നൊക്കെ ലക്ഷ്യത്തിൽ കുറച്ച് ആൾക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം വ്യക്തമായിട്ടുള്ള വ്യക്തി താല്പര്യങ്ങൾ മാത്രമാണ് ഇതിന് പിന്നിൽ നിന്നാണ് ആദ്യം സൂചിപ്പിക്കേണ്ടത്. പിന്നെ ഈ ഡീപോപ്പുലേഷൻ അജണ്ട നമ്മളൊന്ന് മനസ്സിലാക്കുക. ഇന്ന് മലപ്പുറത്തിൻ്റെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 48 ലക്ഷമാണ്. 10 കൊല്ലം മുന്നേ നോക്കുകയാണെങ്കിൽ നമ്മൾ 30 ലാക്സ് to 14 ഉള്ളിലായിരുന്നു. അപ്പം വ്യവസ്ഥാപിതമായിട്ടത് കൂടുകയോ മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഞാൻ എൻ്റെ തന്നെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഞാൻ 5ാം ക്ലാസ് വരെ സൗദിയിലാണ് പഠിച്ചത്. 5ാം ക്ലാസ് വരെ എല്ലാ കുത്തിവെപ്പും എനിക്ക് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ മോൾക്ക് എടുക്കുന്നുണ്ട്, 2.5 വയസ്സായിട്ടുള്ള മോളുണ്ട്. അതുപോലെ ഞങ്ങൾ ഡോക്ടേഴ്സ് എല്ലാവരും ഈ MR വാക്സിന് വേണ്ടിയിട്ട് ഞങ്ങളെ കുട്ടികൾക്ക് ആദ്യം കൊടുത്തിട്ടാണ് ഞങ്ങൾ.
4: പലപ്പോഴും അങ്ങനെ പറയാറുണ്ട്, ഡോക്ടർമാരുടെ കുട്ടികൾക്ക് അവർ എടുക്കാറില്ല, ബാക്കിയുള്ള കുട്ടികൾക്ക് എടുക്കാനാണ് ആകാംക്ഷ എന്ന്.
3: തീർച്ചയായും തീർച്ചയായും. അപ്പം ആ ഒരു വിമർശനം നേരിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അത്രയും ക്യാമ്പയിൻസ്, ഇപ്പം നമ്മുടെ DPM ഡോക്ടർ ഷിബുലാൽ സാറ് അദ്ദേഹത്തിൻ്റെ മകളൊക്കെ ഉപയോഗിച്ചാണ് ഇപ്രാവശ്യം ക്യാമ്പയിനിലെ വീഡിയോസ് വരെ വെച്ചിട്ടുള്ളത്. കാരണം കുട്ടികളുടെ പരിപാടിയാണ്. ഇപ്പം ഞാനും ഇന്ന് എൻ്റെ ഭാര്യ പറയണ്ടായി, അപ്പം നമ്മളെ മൂക്ക് കൊടുത്തിട്ട് തന്നെ നമുക്ക് തുടങ്ങണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഈ കുത്തിവെപ്പ് എന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകിച്ച് അമ്മമാർക്ക് ഒരു വിഷമം ഉണ്ടാവും. പക്ഷേ അപ്പം നമ്മളത് അവരെ നല്ലതിന് വേണ്ടിയിട്ടല്ല, കാരണം അസുഖം പിടിപെട്ടിട്ട് അവരെ ഈ ദുരിതങ്ങൾ അനുഭവിക്കാനുള്ള ഒരു അവസ്ഥ അവർക്ക് വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമ്മൾ ക്രിയാത്മകമായിട്ട് തന്നെ ചിന്തിച്ചിട്ട് അതിന് വേണ്ടി ഫോർവേഡായിട്ട് കൺസ്ട്രക്റ്റീവായിട്ട് നമ്മൾ മുന്നോട്ട് വരിക തന്നെ വേണം അതിന് വേണ്ടിയിട്ട്.
4: അതായത് ഈ ഡീപോപ്പുലേഷൻ അജണ്ട എന്ന് പറഞ്ഞ ഒരു അജണ്ട,
3: അങ്ങനെ ഒരു അജണ്ട ഇല്ല. അത് ഈ വെസ്റ്റേർഡ് ആൾക്കാർ അവർക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് അത് ഇങ്ങനെ ഒരു വേർഡ് വന്നു പോയത് ഈ നമ്മുടെ നമുക്കറിയാം ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് വാക്സിനേഷന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ബിൽ ഗേറ്റ്സിന്റെ വായിൽ നിന്നൊരു ഒരു വാക്ക് ഇങ്ങനെ വന്നു. അദ്ദേഹം ഉദ്ദേശിച്ചത് വെച്ചാൽ ഈ പബ്ലിക് ഹെൽത്തില് പൊതുജനാരോഗ്യത്തില് പിന്നെ നല്ല വിദ്യാഭ്യാസവും കുത്തിവെപ്പുകളൊക്കെ കറക്റ്റായി എടുക്കുന്ന സമയത്ത് നല്ല കൾച്ചേർഡ് ഒരു സ്ഥലത്ത് ഒബ്വിയസ്ലി ആ ഹ്യൂമൻ റിസോഴ്സ് കുറയും. അതിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ നോക്കിയാൽ മതി, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസം കൂടി വന്ന സമയത്ത് ഒബ്വിയസ്ലി എന്താണ്, ഇപ്പം ആണുങ്ങളും പെണ്ണുങ്ങളും ജോലിക്ക് പോയി തുടങ്ങി. ഇപ്പം നമുക്കറിയാം സ്ത്രീകളുടെ പ്രാതിനിധ്യം പഞ്ചായത്ത് ലെവലിലും LSGD തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ അവരുടെ പ്രാതിനിധ്യം കൂടിയിട്ടുണ്ട്. അപ്പം പിന്നെ കുട്ടികളെ നോക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുമ്പം പിന്നെ ഒരു കപ്പിളിന് 2-3 ഒക്കെ ഉള്ളൂ. പണ്ടങ്ങനെ അല്ലല്ലോ, 13-12 ഒക്കെ അല്ലെ ആ ഒരു സംഭവം കുറഞ്ഞു വന്നു. അപ്പം അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ആ ഒരു പൊതുവെ ഉള്ളൊരു പോപ്പുലേഷൻ തിയറീസിൽ പറയുന്ന ഒരു കാര്യം, പിന്നെ കുറച്ച് പോപ്പുലേഷൻ ആകുമ്പം കൂടുതൽ റിസോഴ്സ് അവർക്ക് വേണ്ടി ഉപയോഗിക്കുക. ഇപ്പം നമുക്കറിയാം നമ്മുടെ ചില ജില്ലൻ്റെ പോപ്പുലേഷനെ ചില രാജ്യങ്ങളും ഉള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് നല്ല, പക്ഷേ കേരളത്തിൻ്റെ എത്രയോ അല്ലെങ്കിൽ ഇന്ത്യൻ്റെ എത്രയോ വരുമാനം അവർക്ക് വരുന്നുണ്ട്.
4: അപ്പം കുറച്ച് നമുക്കറിയാം
3: തീർച്ചയായും. അപ്പം അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് പിന്നെ ഒരാൾ പെർ ക്യാപിറ്റ സ്പെൻഡ് ചെയ്യേണ്ട ഒരു ഗവൺമെൻറ്റിൻ്റെ ബാധ്യത എന്ന് പറയുമ്പോൾ വളരെ തുച്ഛമാണ്. അപ്പൊ അവര് വികസിത രാജ്യമായിട്ട് മാറിയിട്ടില്ലെങ്കിലല്ല, അപ്പം റോഡ് നിർമ്മാണത്തിനും ബാക്കി എല്ലാ സൗകര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവരത് ഉപയോഗിക്കാം. അതാണ് ആ ഒരു കൺസെപ്റ്റ് ഈ ബിൽഗേറ്റ്സ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ ഈ അവസരത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത് ഇന്നിപ്പോ നമുക്കറിയാം ഫേസ്ബുക്കിന്റെ സ്ഥാപകനായ മാർക്ക് സുക്കർബർഗ്, അദ്ദേഹത്തിന്റെ 99% ഓഹരിയും അദ്ദേഹം ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കാന്ന് പറഞ്ഞു. ഇപ്പം ഇത് ഈ പിന്നെ നമ്മൾ ഗൂഗിളൊക്കെ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ 10 most ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ന്യൂസൊക്കെ നമുക്ക് കാണാം.
4: കാരണം മനുഷ്യസ്നേഹികളായ 10 ആളുകൾ.
3: അതെ അതെ. അപ്പം ഈ പണക്കാരൊക്കെ ഈ നമുക്കറിയാം നമ്മളെ ബേസിക് നീഡ് തിയറി നമുക്കറിയാം. നമുക്ക് ഈ ഫുഡ് ഹോം ഷെൽട്ടർ പിന്നെ ഫുഡ് ഷെൽട്ടർ ഷെൽട്ടറിന്റെ തന്നെ ഹോം വരും അഭയം വന്നു കഴിഞ്ഞാൽ തന്നെ ബാക്കിയൊക്കെ നമുക്ക് ശരിക്ക് പിന്നെ അത്യാവശ്യമല്ല ആവശ്യങ്ങളും പിന്നെ ചിലത് അതിമോഹങ്ങളും മോഹങ്ങളൊക്കെയാണ്. അപ്പം ചിലവർക്കൊരു ഫിലോസഫിക്കൽ തോട്ടാണ്. പിന്നെ അതേമാതിരി ഇപ്പം മതപരമായിട്ട് മുന്നേറുന്ന ആൾക്കാർക്ക് ഈ അടുത്തൊരു ജന്മത്തിൽ പിന്നെ പുണ്യം കിട്ടണം എന്നില്ല ഒരു പിന്നെ ചിന്താഗതിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് തന്നെ പിന്നെ ഒബ്വിയസ്ലി അവർ പിന്നെ തങ്ങളുടെ ധനം ബാക്കിയുള്ള ആൾക്കാരായിട്ട് ഷെയർ ചെയ്യാൻ തന്നെ ആഗ്രഹിക്കുന്നു. അപ്പം പൊതുജനാരോഗ്യത്തിൽ എന്താ പ്രശ്നം എന്നില്ല, പബ്ലിക് ഹെൽത്ത് ഡോക്ടേഴ്സാണ് അത് അവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കുക. അപ്പം അതിൽ വാക്സിനേഷൻ ഒരു വലിയൊരു കോമ്പണൻ്റ് തന്നെയാണ്. കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് പല രാജ്യത്തും ഇതിനിടയിൽ വാക്സിനേഷൻ ഇങ്ങനെ കുറേ ചർച്ചകൾ വന്നപ്പോൾ നിർത്തിവെച്ച അവസ്ഥ ജപ്പാനിലും പിന്നെ US UK ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിനുശേഷം ആ സ്പേർട്ട് ഓഫ് ഗ്രോത്ത് പെട്ടെന്നില്ല ഈ കേസുകളുടെ ഗ്രോത്ത് കാരണം പിന്നെ അവർക്ക് റീഇൻട്രൊഡ്യൂസ് ചെയ്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്.
4: അത് വീണ്ടും ആ കുത്തിവയ്പ്പ് അവിടെ ആ രാജ്യങ്ങളിൽ
3: പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ആ ജപ്പാന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ വാക്സിനേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു കാരണം കൊണ്ട് അവര് പിന്നെ അത് ബാക്കി ഡെവലപ്ഡ് രാജ്യങ്ങളെ വെച്ച് കമ്പയർ ആക്കുമ്പോൾ അവരിൽ ആ ഒരു ടൈം ലാഗ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പം തന്നെ നമുക്കറിയാലോ എന്തുകൊണ്ട് അമേരിക്ക പോളിയോ കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓറൽ പോളിയോ, കാരണം അവിടെ മുന്നേ അത് ആ ഒരു അവസ്ഥ പിന്നെ OPV എന്ന് IPV എന്നാണ് കുത്തിവയ്പ്പിലോട്ട് ഷിഫ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ പിന്നെ അവിടുന്ന് പോളിയോ ആകെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ഇപ്പം റുബെല്ല മീസിൽസ് ഒക്കെ അവിടെ അമേരിക്കാസിൽ അവിടെ എലിമിനേറ്റ് ചെയ്ത അസുഖമാണ്.
4: അമേരിക്ക പോലെ രാജ്യങ്ങൾ ഇപ്പോൾ മിസൈൽസ് റുബെല്ല ഇല്ല.
3: ഇവിടെ പിന്നെ ചർച്ചകൾ അവര് കൊണ്ടുവരുന്ന എന്താണ് അവിടെ കൊടുക്കുന്നില്ല. അവിടെ കൊടുക്കാത്തത് അവിടെ
4: ഇന്നുള്ള ഈ ആന്റി വാക്സിൻ ലോബികൾ നമ്മൾ പറഞ്ഞ പോലെ അവർ ഉപയോഗിക്കുന്നത് ഈ ഒരു അജണ്ടയാണ്.
3: അതാണ്, അതിൽ യാതൊരു സംശയമില്ല. അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആഫ്രിക്കയിലൊക്കെ അല്ല പാവപ്പെട്ട രാജ്യം സോമാലിയക്കാരൊക്കെ ഇന്ത്യക്കാരെ നോക്കിയിട്ട് ഇപ്പൊ ഈ വാക്സിനൊക്കെ ഈ വാക്സിൻ ക്യാമ്പയിനുകളൊക്കെ സക്സസ് ആണെങ്കിൽ അവർ പറയും ഇന്ത്യ പോലും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. സിമ്പിൾ ലോജിക്.
4: അതെ. അപ്പോൾ അമേരിക്ക പോലുള്ള മറ്റു രാജ്യങ്ങളെല്ലാം ഈ വാക്സിനേഷൻ ഈ കുത്തിവയ്പ്പ് ഒരുപാട് കാലങ്ങളായിട്ട് തന്നെ ഉപയോഗിക്കുന്നതാണ്. നാം ഇപ്പോഴാണ് അത് ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്നുള്ളത് ശരിക്കും നമ്മുടെ ഒരു വീഴ്ചയായി തന്നെ കാണേണ്ടി വരും.
3: തീർച്ചയായും. അവിടെ എന്ന് പറഞ്ഞാൽ ഇത് ഓരോ രാജ്യത്തെ ആ ഒരു നേരത്തെ പറഞ്ഞ പോലെ പൊതുജനാരോഗ്യ ആവശ്യം പോലെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെച്ചാൽ നമ്മുടെ നാടിപ്പം ട്രിപ്പിൾ ബേർഡൻ ഓഫ് ഡിസീസിൽ അകപ്പെട്ടു എന്ന് നമ്മൾ പറയാം. എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ, എസ്പെഷ്യലി സാംക്രമിക രോഗങ്ങൾ, ഇപ്പം ഈ അണുക്കൾ ഉണ്ടാക്കുന്ന രോഗം കാരണം, രണ്ട് പിന്നെ ജീവിതശൈലി രോഗങ്ങൾ, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പ്രഷർ, ഷുഗർ, പിന്നെ ഹാർട്ടിന്റെ അസുഖങ്ങൾ, ക്യാൻസർ എന്നൊക്കെ പറയാം നമുക്ക്. പിന്നെ വരുന്നത് ഇപ്പൊ മാൽന്യൂട്രീഷൻ ആണ്, പോഷകാഹാര കുറവും, അതേമാതിരി നമുക്ക് ഒബീസിറ്റി ഉണ്ട്. പറഞ്ഞാല് ഒരു നാണത്തിന് തടി കൂടുന്ന ആ പൊണ്ണത്തടി, അമിതവണ്ണം എന്നുള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പം ഈ സാംക്രമിക രോഗങ്ങളെ ചർച്ചയൊക്കെ ഇവിടെ ഈ വികസിത രാജ്യത്തിൽ വന്നത് 1800s ആ സമയത്ത് 1850s കമ്മീഷൻ വെക്കുകയും പിന്നെ നമുക്ക് ജോൺ സ്നോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മഹാമാത്ത വ്യക്തിൻ്റെ സ്പോട്ട് മാപ്പ് അഥവാ ഈ കോളറ ഉണ്ടാകാൻ കാരണം എന്താണെന്ന് ആദ്യമായിട്ട് അതിൻ്റെ ആ ഒരു കാരണം കണ്ടുപിടിച്ചൊരു വ്യക്തിയാണ് നമുക്കറിയാം ലംബേത്ത് പിന്നെ ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു പൈപ്പ് കമ്പനീൻ്റെ വാട്ടർ പൈപ്പിലൂടെയാണ് അന്ന് വെള്ളം സപ്ലൈ ചെയ്തിരുന്നത്. അപ്പോൾ ഒരു കമ്പനീൻ്റെ വെള്ളത്തിലാണ് ഈ പ്രശ്നങ്ങൾ കണ്ടിട്ടുള്ളത്. ആ കമ്പനി സപ്ലൈ ചെയ്യുന്ന വെള്ളത്തിലാണ് പ്രശ്നങ്ങൾ കണ്ടിരുന്നത്. അപ്പം അങ്ങനെ അവർക്ക് മനസ്സിലായത് വെള്ളത്തിലൂടെ വന്നിട്ടാണ് ഈ വയറിളക്കത്തിൻ്റെ ഈ ഇഷ്യൂ വന്നത്, അത് കോളറയായിരുന്നു. അപ്പം അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം ഈ മുന്നേറ്റമൊക്കെയാണ് പിന്നെ സാംക്രമിക രോഗങ്ങളൊക്കെ നമുക്ക് ഒരുവിധമൊക്കെ പിന്നെ അവിടെ നിർമ്മാർജ്ജനം ചെയ്യാൻ പിന്നെ വികസിത രാജ്യങ്ങളിൽ അവർക്ക് കഴിഞ്ഞിരുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോഴും നമുക്ക് നമ്മുടെ എന്താ പറയുക, ഈ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോൾ മാത്രമേ, അതിൽ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്,
4: അതിൽ
3: തന്നെ നമുക്കറിയാം. നമ്മൾ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് കേരള മോഡലിൽ നിന്നൊക്കെ വരാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ലിറ്ററസി റേറ്റും നമുക്ക് ലാൻഡ് റിഫോംസും ഒക്കെയാണ്. അപ്പം പിന്നെ അതിൻ്റെ ഒരു ഡിഫറൻസ് കാരണമാണ് നമുക്ക് ഇതൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ എന്നാൽ തന്നെ നമുക്ക് സങ്കടകരമാണ്, നല്ല ഇത്രയും അഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി പോലും നമുക്ക് വാക്സിൻ എതിർക്കുന്ന കുറച്ച് ആൾക്കാർ വരിക എന്ന് പറയുമ്പോൾ തന്നെ സങ്കടമായിട്ടുള്ളൊരു
4: വിദ്യാഭ്യാസം കൂടുന്നതിൻ്റെ പ്രശ്നമായിട്ട് കാണാൻ ചിലപ്പോൾ
3: അങ്ങനെയും പറയാം. വിദ്യാഭ്യാസം കൂടുന്നതിനല്ല, എല്ലാം അറിയാമെന്നില്ല, ചിലപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് കുറച്ച് കഴിവുള്ള ആൾക്കാർ ഒരു പിന്നെ പെട്ടെന്ന് ഡോക്ടറായി കളയാ എന്നൊക്കെ, അങ്ങനെയാണ് സ്വയം പ്രഖ്യാപിത കുറെ ഡോക്ടർമാരെയും കാണാ.
4: സാർ, അതുപോലെ മറ്റൊരു സംശയമായിട്ട് ചോദിക്കാറുള്ളത്, പലപ്പോഴും ഈ മീസിൽസ് അഥവാ നമ്മൾ ആദ്യം പറഞ്ഞ ഈ അഞ്ചാം പനി, ഈ അഞ്ചാം പനി ഓട്ടിസം പോലുള്ള രോഗങ്ങൾക്ക് കാരണമാവുമെന്ന് പറയപ്പെടുന്നു, ഇതിന്റെ സത്യാവസ്ഥ എന്താണ്?
3: ഒരു കാലഘട്ടത്തിൽ പിന്നെ യു കെയിലുള്ള ഒരു വിശ്വങ്കരൻ, ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടർ ആൻഡ്രൂ വേക്ക്ഫീൽഡ് എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഇങ്ങനെ ഒരു ക്ലെയിം വെക്കുന്നുണ്ടായി, ഇങ്ങനെ MMR വാക്സിനും ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുന്നുണ്ടായി. അപ്പം അതിൻ്റെ പിന്നാലെ അത് നമ്മുടെ പിന്നെ ശാസ്ത്ര ലോകത്തിലെ ബൈബിൾ എന്നൊക്കെ പറയുന്ന ഒരു ജേണലുണ്ട്, ലാൻസെറ്റ്. അത്രയും പ്രസിദ്ധമായ ഒരു ലാൻസെറ്റിൽ ഈ ആർട്ടിക്കിൾ വരികയുണ്ടായി. ഈ ലേഖനം വന്നു 10 വർഷത്തിന് ശേഷമാണ് അവർക്ക് തന്നെ തെറ്റുപറ്റിയെന്ന് അവർ മനസ്സിലാക്കി, അവര് തിരുത്തുന്നൊരവസ്ഥ വരെ, മാപ്പ് പറയുന്നൊരവസ്ഥ ഉണ്ടായി. കാരണം ഒരു അഡ്വക്കേറ്റുമായിട്ട് കൂട്ടുകൂടി സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഇങ്ങനെ ഫാൾസ് ആയിട്ടൊരു തിയറി പ്രചരിപ്പിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ലൈസൻസ്, രോഗികളെ പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് വരെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വന്നുപോയി. അതാണ് ഈ വസ്തുതയിലെ യാഥാർത്ഥ്യം. അന്ന് അതിനുശേഷം ഒരുപാട് പഠനങ്ങൾ നടത്തി, MMR വാക്സിനും ഓട്ടിസും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാന്ന് സ്ഥാപിക്കുകയും അത് തെളിഞ്ഞ ഒരു സംഭവമാണ്.
4: ഓക്കെ സാർ, നേരത്തെ പറഞ്ഞു MMR വാക്സിനേഷൻ നമ്മൾ നൽകേണ്ടത് 9 മാസം മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ലിംഗഭേദമന്യേ കൊടുക്കുമ്പോഴും ഇത് നൽകാൻ പാടില്ലാത്തവർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കുറച്ച് പേരില്ലേ, അത് ആരൊക്കെയാണ്, ഏതൊക്കെ കുട്ടികൾക്കാണ് ഇത് കൊടുക്കാൻ പാടില്ലാത്തത്?
3: ഉയർന്ന പനി, അപസ്മാരം, ബോധക്കേട് എന്നിവ ഉള്ളവർ, ആശുപത്രിയിൽ ചികിത്സയുള്ളവർ, മുമ്പേ MMR വാക്സിനോട് അലർജി ഉള്ളവർ, അതുപോലെ രോഗപ്രതിരോധ ശേഷി കുറക്കുന്ന പ്രത്യേക മരുന്നുകൾ കഴിക്കുന്നവർ, സ്റ്റിറോയിഡ് പോലുള്ള മരുന്നുകൾ കഴിക്കുന്ന ആളുകൾ. അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടി വെച്ചാൽ നേരിയ പനി, ജലദോഷം, വയറിളക്കം എന്നിവ ഉള്ളവർക്ക് വാക്സിനേഷൻ എടുക്കാവുന്നതാണ്. അത് കാരണം വാക്സിൻ എടുക്കാതെ നിൽക്കേണ്ട
4: കാണേണ്ടതില്ല.
3: ചെറിയ പനി ഒരു വിഷയമല്ല, കാര്യമല്ല. 102 ഡിഗ്രി ഫാരൻഹീറ്റിന്റെ മേലെ വരുന്ന പനികൾക്കേ പറയുന്നു എടുക്കണ്ട എന്ന് പറയുന്നതേ ഉള്ളൂ.
4: പലപ്പോഴും കേൾക്കാറുണ്ട് ഈ MMR വാക്സിൻ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതല്ല, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണെന്ന്. അങ്ങനെയാണോ, ഈ വാക്സിൻ എവിടെ നിന്ന് നിർമ്മിക്കുന്നത്?
3: ശരിക്ക് ഇങ്ങനൊരു വിഷയം ഉയർന്നു വരുന്നത് തന്നെ തെറ്റാണ്. കാരണം നമ്മൾ ആപ്പിളിൻ്റെ ഫോണ് കയ്യിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്, ടെക്നോളജി എവിടുന്ന് ഉത്ഭവിച്ചാലും അത് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ആ പുറം രാജ്യത്തിൻ്റെ ഒരു വസ്തു ഉപയോഗിച്ചു എന്ന് വെച്ചാൽ അത് തെറ്റൊന്നുമല്ല. പക്ഷെ ഈ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടി വെച്ചാൽ നമ്മൾ പിന്നെ പൂനെ എന്നും അതുപോലെ കസോളി എന്നൊക്കെ നമ്മൾ നിർമ്മിക്കുന്ന വാക്സിൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല, ലോകത്ത് ഏറ്റവും വലിയ വാക്സിൻ സപ്ലയർ പിന്നെ ഇന്ത്യൻ ഈ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്ന ഈ കമ്പനികളാണ്. അപ്പോൾ ഈ ഒരു നിങ്ങൾ ഇതിന് ഏറ്റവും വലിയ തെളിവ് ഈ വാക്സിൻ വയലെടുത്തിട്ട് നോക്കുക എവിടെയാണ് ഇത് നിർമ്മിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങളത് സിസ്റ്റർമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്നെ കാണിക്കും അത്.
4: അതുകൊണ്ട് തീർച്ചയായും അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ ഡീ പോപ്പുലേഷൻ അതിൻ്റെ പറഞ്ഞെല്ലാം വ്യർത്ഥമാണ് തീർച്ചയായും.
3: ഇല്ല, അതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഈ സ്ഥാപിത താല്പര്യക്കാരത് ഒന്നും കൂടി അത്
4: ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വാക്സിനാണ് തെളിയാം.
3: ഇതിൽ മെയിനായിട്ട് നമ്മൾ ഈ വിവാദങ്ങൾ വരാൻ തന്നെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. കാരണം നമ്മൾ ഈ എസ്പെഷ്യലി ഈ പോളിയോ കേസുകളിൽ, പോളിയോ അല്ലാതെ പക്ഷെ പോളിയോ മിമിക് ചെയ്യണ കുറേ കണ്ടീഷൻസ് ഉണ്ട്. നമ്മളതിന് അക്യൂട്ട് ഫ്ലാസിഡ് പാരാലിസിസ് കേസസ് എന്ന് പറയും മൊത്തം. അതിൽ പോളിയോ ഒരു രോഗമാണ് അത് എന്ന് പറഞ്ഞാൽ. ഈ കാലൊക്കെ തളരുന്ന ഒരവസ്ഥ, ആ ഒരവസ്ഥയിൽ പോളിയോ അല്ലാതെ ഗില്ലം ബാരി സിൻഡ്രോം, അതുപോലെ ട്രാൻസ്വേഴ്സ് മൈലൈറ്റിസ് ഇങ്ങനെ വേറെ
4: കേസുകളിലും പോളിയോയുടെ
3: ലക്ഷണങ്ങൾ കാണിക്കും. അപ്പം ഇത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് പിന്നെ പോളിയോ ആണ് എന്ന് വിചാരിച്ചിട്ട് തെറ്റിദ്ധരിച്ച ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ആണ് ഇങ്ങനെ ഒരു കൺഫ്യൂഷനുള്ളത്. ആ ഒരു കൺഫ്യൂഷൻ ഉള്ളതും പിന്നെ അതേപോലെ ഇവിടെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ പിന്നെ ഈ അമേരിക്ക എന്ന് പറയുന്ന ഒരു അതിനൊരു ചരിത്ര പശ്ചാത്തലം കൂടി ഉണ്ട്. ഈ പിന്നെ ഡെവലപ്ഡ് കൺട്രീസ് അഥവാ വെളിനാട്ടിലെ ആൾക്കാരോട് ഒരു എതിർപ്പ് എന്നുള്ളത്, കാരണം അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം പറയുന്ന വെച്ചാൽ സതേൺ ഭാഗം കേരളത്തിൻ്റെത് ഭരിച്ചിരുന്നത് നാട്ടുരാജാവാണ്, നേരെ മറിച്ച് ഈ മലബാർ ഏരിയ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ അറക്കുന്ന ഏത് പോളിസിയും എതിർക്കുക എന്നുള്ള ഒരു കാര്യം നമ്മുടെ മലപ്പുറംകാരെ രക്തത്തിൽ അലിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ പാശ്ചാത്യ വിരുദ്ധത, സാമ്രാജ്യത്വ വിരുദ്ധത എന്നൊക്കെ നമ്മളെ മനസ്സിലുള്ളതാണ്. അപ്പം അങ്ങനെ വരുന്ന ഒരു ഇതിലോട്ടാണ് മലയാളി ഇത് കണ്ടു തുടങ്ങിയത്. അത് ആദ്യ കാലഘട്ടത്തിൽ. ഇപ്പോൾ അത് അത്ര വലിയൊരു പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ സമയത്താണ് നമ്മളെ ഈ ഒരു കാര്യങ്ങൾ മുതലെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞു സാമ്പത്തിക ലാഭമൊക്കെ മുൻകണ്ട് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർ ഈ ഒരു നല്ല അവസരത്തെ ഉപയോഗിക്കുകയാണ് അവർ ചെയ്യുന്നത്.
4: വലിയൊരു തെറ്റാണ് അവർ ചെയ്യുന്നത്. അതായത് ഒരുപാട്
3: തെറ്റിദ്ധാരണകൾ പരത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നത്. അത് നന്മയുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്.
4: തീർച്ചയായും അതെ. അതുകൊണ്ട് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതുപോലെ തന്നെ 9 ആം മാസം മുതൽ 15 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും തീർച്ചയായും നാം എല്ലാവരും ഈ MR വാക്സിനേഷൻ എന്ന ഈ ഒരു വലിയൊരു സംരംഭത്തിലേക്ക് നമ്മളും ഒരു പങ്കാളിയാവേണ്ടതുണ്ട്. ഇതിന് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച തീർത്തും സുരക്ഷിതമായ ഈ ഒരു വാക്സിനെ തീർച്ചയായും നാം എല്ലാവരും ഇതിലൊരു പങ്കാളിയാവേണ്ടതുണ്ട്. ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ നമ്മോടൊപ്പം ഒരുപാട് സമയം ചെലവിട്ട നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ കണ്ണിയൻ ബിനൂപ് സാർക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ഇന്നത്തെ ആരോഗ്യവിചാരം പങ്ക്തി ഇവിടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാ അല്ലാ, ആരോഗ്യവിചാരത്തിൽ നാം ഇതുവരെ കേട്ടത് MR വാക്സിനേഷൻ അപകടമോ അനിവാര്യമോ എന്ന വിഷയത്തിലുള്ള സംസാരത്തിന്റെ ഭാഗം രണ്ടാണ്.
1: നമ്മോടൊപ്പം ചേർന്നത് ഡോക്ടർ കണ്ണിയൻ ബിനൂബ്, അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ ഷഹബാസ്. ഇനി നമുക്ക് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനത്തിലേക്ക് പ്രവേശിക്കുന്നു.
0: അബ്ദുള്ള മുസ്ലിം വണ്ടൂർ നമ്മോടൊപ്പം ചേരുകയാണ്.
1: ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ പരലോക വിചാരണ എളുപ്പമാകാൻ എന്ന വിഷയത്തിലുള്ള പ്രാർത്ഥനയാണ് നമുക്ക് പഠിക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പരലോക വിചാരണ നമുക്കെല്ലാവർക്കും അറിയാം, അവിടെ പല രീതിയിലുള്ള ഞെരുക്കങ്ങൾ നമുക്കുണ്ടാകുമെന്നുള്ളത്. എന്നാൽ അവിടെ വിചാരണക്ക് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു പ്രയാസമുണ്ടാവാതിരിക്കാൻ, ഞെരുക്കമുണ്ടാവാതിരിക്കാൻ, അതിൽ നിന്ന് രക്ഷ തേടാൻ അള്ളാഹുവിനോട് പ്രവാചകൻ തേടിയൊരു പ്രാർത്ഥന ഹദീസിൽ വന്നിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: അള്ളാഹുമ്മ ഗഫിർലി വഹ്ദിനി വർസുഖ്നി വആഫിനി അഊദു ബില്ലാഹി മിൻ ളൈഖിൽ മഖാമി യൗമൽ ഖിയാമ. പ്രാർത്ഥനയുടെ അർത്ഥം: അള്ളാഹുവെ, നീ എന്നെ നേർമാർഗത്തിലാക്കുകയും എനിക്ക് ഉപജീവന മാർഗം നൽകുകയും എനിക്ക് ആരോഗ്യവും സുഖവും നൽകുകയും ചെയ്യണമേ. പരലോക വിചാരണയിൽ ഞെരുക്കമുണ്ടാക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം: അല്ലാഹുമ്മ ഗഫിർലി വഹ്ദിനി വർസുഖ്നി വആഫിനി അഊദു ബില്ലാഹി മിൻ ളൈഖിൽ മഖാമി യൗമൽ ഖിയാമ. اللهم اغفر لي واهدني اللهم اغفر لي واهدني اللهم اغفر لي واهدني وارزقني اللهم اغفر لي واهدني وارزقني അല്ലാഹുമ്മ ഗഫർലി വഹ്ദിനി വർസുഖ്നി വആഫിനി വആഫിനി വആഫിനി അല്ലാഹുമ്മ ഗഫർലി വഹ്ദിനി വർസുഖ്നി വആഫിനി أعوذ بالله من ضيق المقام يوم القيامة أعوذ بالله من ضيق المقام يوم القيامة أعوذ بالله من ضيق المقام ضيق المقام بولي لصواد ضيق المقام أعوذ بالله من ضيق المقام يوم القيامة اللهم اغفر لي واهدني وارزقني وعافني اللهم اغفر لي واهدني وارزقني وعافني اعوذ بالله من ضيق المقام يوم القيامه اللهم اغفر لي واهدني وارزقني وعافني أعوذ بالله من ضيق المقام يوم القيامة أعوذ بالله من ضيق المقام يوم القيامة اللهم اغفر لي واهدني وارزقني وعافني أعوذ بالله من ضيق المقام يوم القيامة اللهم اغفر لي واهدني وارزقني وعافني اللهم اغفر لي واهدني وارزقني وعافني اللهم اغفر لي واهدني وارزقني وعافني اعوذ بالله من ضيق المقام يوم القيامه اعوذ بالله من ضيق المقام يوم القيامه ഈ ഒരു പ്രാർത്ഥന നമ്മളെല്ലാവരും മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അള്ളാഹു നമ്മെ ഏവരെയും നാളെ പരലോകത്ത് നിൽക്കുന്ന സമയത്ത് ഹിസാബ് എളുപ്പമാക്കി തരാൻ അള്ളാഹുവിനോട് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുക. അള്ളാഹു അതിനുള്ള തോഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഖിർ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാ, പ്രാർത്ഥനാ പഠനത്തിൽ പരലോക വിചാരണ എളുപ്പമാകാൻ എന്ന ഒരു പ്രാർത്ഥനയാണ് അബ്ദുള്ള മുസ്ലിം വണ്ടൂർ നമുക്ക് പഠിപ്പിച്ചു നൽകിയത്.
1: ഇനി കുട്ടികളുടെ പ്രോഗ്രാമായ പൂമരത്തണലിലേക്ക് നാം പ്രവേശിക്കുന്നു. മുഹമ്മദ് ഷമീൽ ടി മഞ്ചേരി, അദ്ദേഹമാണ് ഇന്നത്തെ പൂമരത്തണൽ നമ്മോടൊപ്പം ചേരുന്നു.
0: വെള്ളത്തിന് ഇത്ര പ്രാധാന്യമോ
1: എന്ന വിഷയത്തിലാണ് ഇന്നത്തെ പൂമരത്തണൽ. കേട്ടുവരാം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
7: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
6: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഇപ്പോൾ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്നോടൊപ്പം ചേരുന്ന പ്രിയപ്പെട്ട അമാൻ, പ്രിയപ്പെട്ട നിസ്ല, എല്ലാവരെയും പൂമരത്തണലിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും പൂമരത്തണലൊക്കെ കേൾക്കാൻ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരിക്കും അല്ലേ? കാത്തിരിക്കല്ലേ. ആ പൂമരത്തണലിൽ ഇങ്ങനെ വരുമ്പോൾ കുട്ടികളൊക്കെ കാണാൻ പീസ് റേഡിയോൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ഓടി വരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പൂമരത്തണലിൽ ഒരു പുതിയ എപ്പിസോഡുമായി, അതോടൊപ്പം പുതിയ രണ്ട് കൂട്ടുകാരുമായിട്ടൊക്കെ വരികയാണ്. കൂട്ടുകാരാരൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നോടൊപ്പം സ്റ്റുഡിയോയിലുള്ളതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ ആൾ ജി എൽ പി എസ് എടത്തനാട്ടുകര എന്ന സ്കൂളിൽ പഠിക്കുന്ന, നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന അമാൻ എന്ന കൊച്ചു മിടുക്കനാണ്. അതേപോലെ മറ്റൊരു മിടുക്കിയുണ്ട് ഇവിടെ, എ എൽ പി സ്കൂൾ ഏറാന്തോട് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന നിസ്ലക്കുട്ടി അല്ലേ. ആ രണ്ട് ഒരു മിടുക്കനും ഒരു മിടുക്കിയും, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ പൂമരത്തണലിൽ നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്താണെന്നൊരു പാട്ടിലൂടെ ആദ്യം പറയാൻ പോകുന്നത്, പാടാൻ പോകുന്നത് നിസ്ലയാണ്. ഓക്കെ നിസ്ല, ആ പാട്ടങ്ങോട്ട് പാടി കൊടുത്തേക്ക്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലാവും ഇന്ന് നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആ പാട്ട് വരട്ടെ.
7: മഴ മഴ.

0: വന്നു.
1: അയ്യവ, അപ്പൊ ഇന്നത്തെ ടോപ്പിക്ക് മനസ്സിലായില്ല മാനെ. ഇന്ന് എന്തിനെ കുറിച്ച് നമ്മൾ പറയുന്നേ?
0: മഴ.
1: മഴ, അതുപോലെ മഴയിലൂടെ ലഭിക്കുന്ന വെള്ളം അല്ലെ, ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോ എല്ലാ കൂട്ടുകാരും ശ്രദ്ധിച്ചിരിക്കുക, ഇന്ന് നമുക്ക് മഴയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഒന്നാമത് ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയാ ഈ മഴ? അത് അവിടെ നിൽക്കട്ടെ. എന്തിനാണ് നമ്മൾ ഈ മഴയിലൂടെ ലഭിക്കുന്ന വെള്ളം ഉപയോഗിക്കുന്നത്? എന്തിനാ നമുക്ക് വെള്ളം? എന്തിനാ?
0: കുടിക്കാനും കുളിക്കാനും. അങ്ങനത്തെ
1: കുടിക്കാനും കുളിക്കാനും, അത് മാത്രമേ ഉള്ളൂ.
0: വുളു ഉണ്ടാക്കാൻ.
1: വുളു ഉണ്ടാക്കാൻ, പിന്നെ അത്രേ ഉള്ളൂ? പിന്നെ കുറെ ആവശ്യമില്ലേ? നിങ്ങൾ കുടിച്ചു, പിന്നെ കുളിച്ചു, പിന്നെ ആ വുളു കൊടുത്തു. ഇനി വെള്ളം ഒന്നിനും വേണ്ട? ഒന്ന് ആലോചിച്ച് നോക്കൂ, വെള്ളം എന്തിനൊക്കെ വേണം? വേറെ എന്തിനൊക്കെയോ വെള്ളം വേണ്ടേ? ആ പണിയെടുക്കാനൊക്കെ, ചില പണികൾക്കൊക്കെ വെള്ളം വേണ്ടി വരും. പിന്നെ നമ്മളെ ചെടികളൊക്കെ ഉണ്ടാവണ്ടേ?
0: ചെടികൾ നട്ട്,
1: അതെ, ചെടികൾക്ക് വെള്ളം ഒഴിച്ചാലേ വളരുക. അതെ, അതേപോലെ ഈ ഊർജം എന്ന് വെച്ചാൽ കറണ്ട് ഒക്കെ ഉണ്ടാക്കാൻ. കറണ്ട്, കറണ്ട് ഉണ്ടാക്കല് എങ്ങനെ? വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുന്നില്ലേ? ആ ഡാമിലൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിട്ട്. അപ്പൊ അങ്ങനെ പല ആവശ്യങ്ങൾക്കും നമുക്ക് എന്ത് വേണം? വെള്ളം വേണം. അപ്പൊ വെള്ളം വളരെ പ്രധാനമാണ് അല്ലേ. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് പോവാണ്, ഈ വെള്ളം എങ്ങനെ ഉണ്ടാവുന്നത്? നമ്മളൊരു സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ, ശാസ്ത്രീയമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ വെള്ളം എങ്ങനെ ഉണ്ടാകുന്നത്? ആ മഴ എങ്ങനെ ഉണ്ടാവുന്നത്? മഴ എങ്ങനെ ഉണ്ടാവുന്നത്? ആ കടലിൽ നിന്നും പുഴയിൽ നിന്നും അങ്ങനെയുള്ള ജലാശയത്തിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ നീരാവിയായിട്ട് പൊങ്ങും അല്ലേ. ചൂടേറ്റിട്ട് വെള്ളം നീരാവിയായിട്ട് ഇങ്ങനെ പൊങ്ങും, അങ്ങനെ എവിടെ എത്തും? ആ ആകാശത്തെത്തും. ആകാശത്തെത്തിയിട്ട് അതിങ്ങനെ തണുത്തുറഞ്ഞ് മേഘമായിട്ട് മാറും അല്ലേ, മഴമേഘങ്ങളായി മാറും. പിന്നെ അതിങ്ങനെ കാറ്റൊക്കെ അടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. പിന്നൊരു സമയത്ത് ഒരു അനുകൂല സാഹചര്യം വരുമ്പോൾ എന്തായിട്ട് പെയ്യും? മഴയായിട്ട് ഇങ്ങനെ പെയ്യും. അതാണ് മഴ ഉണ്ടാവുന്ന കാര്യം അല്ലേ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഈ മഴ നമുക്ക് തരുന്നത് ആരാ ശരിക്കും? നമ്മൾ വിചാരിച്ച ആ ഒരു മഴമേഘം ഉണ്ടാവട്ടെ, ഇപ്പം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാൽ ഉണ്ടാകുമോ? എന്നിട്ട് അതിങ്ങനെ മഴയായിട്ട് പെയ്യോ? ഇല്ല. അപ്പൊ ഈ മഴ നമുക്ക് ശരിക്കും തരുന്നത് ആരാ? അള്ളാഹു ആണല്ലേ. ഈ വെള്ളം നമുക്ക് തരുന്നത് അള്ളാഹു ആണ്. അള്ളാഹു ആണ് ഈ വെള്ളം തരുന്നത് എന്ന് പറയുന്ന ഒരായത്തുണ്ട്. ഇപ്പൊ നമ്മുടെ കൂടെയുള്ള അമാന് ഹൈഫുള് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണല്ലേ, മാഷാല്ല. 5 ജുസു ഒക്കെ ഹൈഫുള്ള, നല്ലൊരു മോനാണ്. മോനെ ഹൈഫുള്ളൊക്കെ പൂർത്തിയാക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ കേട്ടോ. ഇപ്പോൾ പീസ് റേഡിയോ പൂമരത്തള്ളം കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ കൂട്ടുകാർ ഇതുപോലെ ഹൈഫുള്ളിനൊക്കെ പഠിക്കുന്നുണ്ടാവും. അവർക്കൊക്കെ അവരുടെ ഹൈഫുള് ഖുർആൻ പൂർണ്ണമായി പഠിക്കാനുള്ള തൗഫീഖ് കിട്ടട്ടെ. ശരി, എന്നാൽ അമാൻ മോന് പഠിച്ചൊരു സൂറത്തില്ല, സൂറത്തുൽ വാഖിയ. സൂറത്തുൽ വാഖിയയിൽ ഒരു ആയത്ത് പറയുന്നുണ്ട്. ഞാനതിൻ്റെ തുടക്കം നോദാ, അപ്പം തന്നെ ആർക്കും ഓർമ്മ കിട്ടും? അമാൻ ഓർമ്മ കിട്ടും അല്ലേ? കിട്ടും ഇൻഷാല്ലാ. അപ്പോ ആയത്ത് ഇതാണ്, അഫറഅയ്തുമുൽ മാ. കിട്ടിയോ? ആ ഒന്ന് ഓതിക്കേ.

0: للمزن أم نحن المازلون.
1: വെരി ഗുഡ്, മാഷാല്ലാ. അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച ആയത്. ആരെ വെള്ളം തരുന്നത് അറിയോ? അള്ളാഹു പറയാണ്, അവർ ഐത്തുമുൽ മാ അല്ലദി തഷ്റബൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതിനെ കണ്ടിട്ടുണ്ടോ? എന്നിട്ട് പറയാണേ, ആ അൻതും അൻസൽതുമുഹു, അല്ല നിങ്ങളാണോ ഈ മേഘത്തിൽ നിന്ന്, മിനൽ മുസ്നി, മേഘത്തിൽ നിന്ന് വെള്ളമൊക്കെ ചൊരിയിക്കുന്നത് നിങ്ങളാണോ എന്ന് മനുഷ്യന്മാരോട് ചോദിക്കുക. നിങ്ങളാ? നമ്മളല്ലല്ലോ. അതാരാണ്? അംനഹ്നു, നമ്മളാണോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ് അല്ലേ. അപ്പൊ നമുക്ക് ഉറപ്പാണ്, അള്ളാഹു ആണ് നമുക്ക് മഴ പെയ്യിപ്പിച്ചു തരുന്നത്. ഇനി മറ്റൊരു ചോദ്യം. ഇന്ന് ഫുള്ള് ചോദ്യങ്ങളാണ്, ചോദ്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾ ഉത്തരം പറയണം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുട്ടികളും ഉത്തരം പറയണേ. നിങ്ങൾക്കൊക്കെ ഉത്തരം പറയാനുള്ള അവസരമുണ്ട്. ഈ വെള്ളം നമുക്ക് കിട്ടി അല്ലേ, വെള്ളം കിട്ടി. ഈ വെള്ളത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നത് എന്താ വെച്ചാൽ, ഇത് വളരെ ശുദ്ധമായ വെള്ളമാണ്. മഴവെള്ളം എന്താണ്? വളരെ ശുദ്ധമായ വെള്ളമാണ്. അത് അള്ളാഹു പറയുന്നത് സൂറത്തുൽ ഫുർഖാനിലാണ്. എവിടെയാണ്? സൂറത്തുൽ ഫുർഖാൻ. സൂറത്തുൽ ഫുർഖാൻ എത്രാമത്തെ സൂറത്താണ് അറിയോ? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ചില സൂറത്തുകൾ, 25-ാമത്തെ സൂറത്താണ്. 25-ാമത്തെ സൂറത്താണ് സൂറത്തുൽ ഫുർഖാൻ. പിന്നെ 50-ാമത്തെ സൂറത്തുണ്ട് സൂറത്തു കാഫ്. പിന്നെ 75-ാമത്തെ സൂറത്ത്. ഇതൊക്കെ ഒരു ഫാൻസി നമ്പറുകളാണ് അല്ലേ, 20, 50, 75. 75-ാമത്തെ സൂറത്ത് ഏതാ? സൂറത്തുൽ ഖിയാമ. 100-ാമത്തെ സൂറത്ത് ഏതാ? സെഞ്ചറി അടിച്ചു. 100-ാമത്തെ സൂറത്ത് ഏതാ? സൂറത്തുൽ ആദിയാത്ത്. ഓക്കെ, അപ്പം അങ്ങനെ 25, 50, 75, 100 ഇങ്ങനത്തെ സൂറത്തുകളൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പം അങ്ങനെ 25-ാമത്തെ സൂറത്തിൽ, സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു പറയുന്നുണ്ട്, വഅൻസൽനാ മിനസ്സമാഇ മാഅൻ തഹൂറ, ആകാശത്ത് നിന്ന് ശുദ്ധമായ ജലം. എങ്ങനത്തെ ജലം?
0: ശുദ്ധമായ
1: ജലം, തൊഹൂറായ വെള്ളമാണ് നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അള്ളാഹു ഇറക്കി തരുന്നത് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അള്ളാഹു ഈ മഴയിലൂടെ ഇറക്കി തരുന്ന വെള്ളം വളരെ അനുഗ്രഹീതമായ വെള്ളമാണ്, ബർക്കത്തുള്ളതാണ്, മുബാറക് എന്ന് പറഞ്ഞത്. അത് എവിടെ പറഞ്ഞിട്ടുള്ളത്?

0: ഉണ്ടാകുമോ?
1: ഇല്ല ഇല്ല
0: ഉണ്ടാകുമോ?
1: ഇല്ല.
0: വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട്, വെള്ളം ഉള്ളതുകൊണ്ടാണ് ഈ ജീവനുകളൊക്കെ നിലനിൽക്കുന്നത്. ജീവന്റെ ഒക്കെ ഒരു ഉത്ഭവം, ജീവന്റെ ഒക്കെ ഒരു സ്റ്റാർട്ടിങ് എവിടുന്ന് അറിയോ? വെള്ളത്തിൽ നിന്നാണെന്ന് ആര് പറയുന്നുണ്ട്? അള്ളാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയോ, ഈ ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കൊക്കെ ഓരോ റോക്കറ്റ് ഇങ്ങനെ ഇടക്ക് വിടൂലേ, ഓരോ മിസൈലൊക്കെ വിടൂലേ, മിസൈലല്ല റോക്കറ്റ്, അതൊക്കെ എന്തിനാ വിടുന്നത്? എന്തിനാ വിടുന്നത്? ഓരോ ഉപഗ്രഹങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ സ്പേസ് ഓർഗനൈസേഷന്റെ കീഴിലൊക്കെ അല്ലേ, നമ്മുടെ ISRO കീഴിലൊക്കെ ഉണ്ട്. അതൊക്കെ എന്തിനാ ഇടക്കിടക്ക് ചൊവ്വയിലേക്കൊക്കെ ഓരോ ദൗത്യത്തിന് വേണ്ടി നാസ അയക്കും, ISRO ഒക്കെ പോകുന്നൊക്കെ എന്തിനാ? ചന്ദ്രനിലേക്ക്. അവിടെ കുറേ കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണല്ലേ, അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ അറിയോ, അവിടെയൊക്കെ ജീവനുണ്ടോ? ഭൂമിയിൽ മാത്രമേ ജീവുള്ളൂ, അതോ ചൊവ്വയിലുണ്ടോ ചന്ദ്രനിലുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വിടുന്നത്. അതറിയാനുള്ള ഒരു പ്രധാന കാര്യമാണ്. അപ്പം അതിൽ അവർ കാര്യമായിട്ട് നോക്കണം എന്താ അറിയോ, അവിടെ വെള്ളം ഉണ്ടോ എന്ന്. എന്താ നോക്കുന്നത്? വെള്ളം ഉണ്ടോ എന്ന് നോക്കുന്നത്. കാരണം വെള്ളം ഉണ്ടെങ്കിൽ അവിടെ ജീവൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഇതുവരെ അങ്ങനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി നോക്കുക അല്ലേ, അവിടെ ഒക്കെ ഉണ്ടോ, ചൊവ്വയിലൊക്കെ ഉണ്ടാവോ അറിയില്ല അല്ലേ. ഓക്കെ, അപ്പോൾ ഇതും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാന വ തആല പറയുന്നുണ്ട്, സൂറത്തു നൂറിൽ. ഇപ്പൊ നേരത്തെ സൂറത്തുൽ ഫുർഖാൻ പറഞ്ഞല്ലേ, എത്രാമത്തെ സൂറത്താ? 25. അതിന്റെ തൊട്ട് മുമ്പുള്ള സൂറത്താണ് സൂറത്തു നൂറ്. എന്താണ്? 24-ാമത്തെ സൂറത്താണ് സൂറത്തു നൂറ്. ആ സൂറത്തു നൂറിൽ അള്ളാഹു പറയാണ്, വല്ലാഹു ഖലഖ കുല്ല ദാബ്ബതി മിമ്മ, അള്ളാഹു എല്ലാ ജന്തുക്കളെയും വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഏതിൽ നിന്നാണ്?
1: വെള്ളത്തിൽ
0: നിന്ന്. ഓക്കെ, അപ്പൊ വെള്ളത്തിന് ഇത്ര പ്രാധാന്യമുണ്ട് നമ്മുടെ ഭൂമിയിൽ ജീവൻ ഉണ്ടായത്. ഇനി ജീവൻ മാത്രമാണോ, അപ്പൊ സസ്യങ്ങൾ എങ്ങനെ ഉണ്ടാവുക? വെള്ളം ഇല്ലെങ്കിൽ ഈ സസ്യങ്ങളൊക്കെ മുളക്കോ?
1: ഇല്ല.
0: ഇപ്പൊ സൂറത്തുൽ ലുഖ്മാനിലൊക്കെ അള്ളാഹു പറയുന്നുണ്ട്, എന്താ പറയുന്നത് അറിയോ, സൂറത്തുൽ ലുഖ്മാൻ 31-ാമത്തെ സൂറത്താണ്. അതിലൊക്കെ അള്ളാഹു പറയുന്നുണ്ട് സസ്യങ്ങളെയൊക്കെ അള്ളാഹു മുളപ്പിക്കുന്നതും അങ്ങനെ മഴ പെയ്യിച്ചിട്ടാണ് സസ്യങ്ങളൊക്കെ മുളച്ചു വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തും മനസ്സിലായി മൊത്തത്തില്? വെള്ളം കൊണ്ട് കുറെ ഉപകാരമുണ്ട് അല്ലെ, വെള്ളം ഇല്ലെങ്കിൽ നമുക്കിവിടെ നിലനിൽക്കാൻ കഴിയില്ല. അപ്പോ അള്ളാഹു തന്ന വലിയൊരു അനുഗ്രഹമാണ് എന്ത്? വെള്ളം. അങ്ങനെയാണെങ്കിൽ വെള്ളത്തിന്റെ ശ്രേഷ്ഠത, കുറെ മേന്മകളൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഇതൊക്കെ മനസ്സിലാക്കിയ പൂമരത്തണൽ കേൾക്കുന്ന കൂട്ടുകാർ എന്താ ചെയ്യേണ്ടത്? വെള്ളം ഉപയോഗിക്കുമ്പോ അപ്പൊ എന്ത് ശ്രദ്ധിക്കണം?
1: വെള്ളം ഒഴുകി പോകുന്നത്.
0: വെള്ളം ഒഴുകി വെറുതെ വേസ്റ്റായി പോകുന്നത്, അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. വെള്ളം വെറുതെ കളയാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇത്രയധികം വാല്യുബിൾ ആണ്, ഇത്രയധികം മൂല്യമുള്ള ഒരു സാധനമാണ് വെള്ളം എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴാണ് ഈ വെള്ളം ഇങ്ങനെ ആവശ്യമില്ലാതെ ഒഴുക്കി കളയാറുള്ളത്, വെറുതെ പോകുന്നത് എപ്പോഴാ? കാര്യമായിട്ട് കുളിക്കുമ്പോഴാണ് അല്ലേ. നിസ്ലമോള് പറഞ്ഞ മാതിരി കാര്യമായിട്ട് കുളിക്കുമ്പോഴാണ്. പിന്നെ
1: എപ്പോഴാ?
0: ഒലു എടുക്കുമ്പോൾ. അപ്പൊ ഈ കുളിക്കുമ്പോ ഒരുപാട് വെള്ളം പോകാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുക?
1: വെള്ളം ഒഴുകി പോകുന്ന
0: ശ്രദ്ധിക്കുക അല്ലേ. വെരി ഗുഡ്, കറക്റ്റ് പോയിന്റ് ആണ്. നമ്മൾ വെള്ളം ഇങ്ങനെ ഇപ്പൊ ഷവറിലൊക്കെ ആയിരിക്കും കുളിക്കുക അല്ലേ, ഷവറിന്റെ ഓണാക്കും, പിന്നെ നമ്മൾ പാട്ടും പാടി ഇങ്ങനെ അരമണിക്കൂറൊക്കെ കുളിച്ച എത്രയാ വെള്ളം പോവാ? നേരെ മറിച്ച് ശ്രദ്ധിച്ച് ആദ്യം കുറച്ച് വെള്ളമൊക്കെ ദേഹത്തൊഴിക്കുക അല്ലെ, ശരീരത്തിൽ ഒഴിക്കുക, എന്നിട്ട് സോപ്പൊക്കെ തേക്കുക, എന്നിട്ട് പിന്നെയും കുറച്ച് വെള്ളമൊക്കെ വയ്ക്കുക, അപ്പൊ കുളി കഴിയൂലേ. നേരെ മറിച്ച് ചിലരൊക്കെ കാണാ സോപ്പ് തേക്കുമ്പോഴും കാണാ ഷവർന്ന് വെള്ളം ഇങ്ങനെ പോകുന്നു, ഒഴുകി പോകുന്നു. അപ്പൊ അത്രയോ വെള്ളം വേസ്റ്റ് ആണല്ലേ. അങ്ങനെ വേസ്റ്റ് ആക്കാൻ പറ്റുമോ മാനെ? ഇല്ല. അതേപോലെ നേരത്തെ എന്താ പറഞ്ഞു, വുളു എടുക്കുമ്പോ അല്ലേ, വുളു എടുക്കുമ്പോഴും ഇങ്ങനെ തന്നെ. ചില കുട്ടികൾ വുളു എടുക്കാൻ വേണ്ടി ഇങ്ങനെ വന്ന് നിന്നിട്ടേ ഉണ്ടാവുള്ളൂ, എന്നിട്ട് ബിസ്മിയൊക്കെ ചൊല്ലണേ ഉണ്ടാവുള്ളൂ. അപ്പോഴേക്ക് ആണ് വെള്ളം പൈപ്പൊക്കെ തിരിച്ചിട്ടുണ്ടാവും, ടാപ്പൊക്കെ തിരിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ അപ്പുറത്തേക്കണ ചെങ്ങായിനോട് ഇങ്ങനെ വർത്താനൊക്കെ പറയണ്ടാവും, പിന്നെ ഇന്നലെ സ്കൂളിലില്ലേ അല്ലെങ്കിൽ മദ്രസയിലില്ലേ എന്നൊക്കെ പറയണ്ടാവും. അപ്പൊ പൈപ്പിൽ നിന്ന് വെള്ളം അങ്ങനെ പോകണ്ടാവും അല്ലെ. അപ്പൊ ടാപ്പൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് തിരിക്കണം അല്ലേ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് വേണം വുളു ഒക്കെ ചെയ്യാൻ. ഓക്കെ, പിന്നെ എപ്പോഴാ വെള്ളം വേസ്റ്റ് ആയി പോകുന്നത്? വുളു എടുക്കുമ്പോഴും കുളിക്കുമ്പോഴും മാത്രമേ ഉള്ളൂ. കുടിക്കുമ്പോ വേസ്റ്റ് ആവുണ്ടോ? അതെങ്ങനെ വേസ്റ്റ് ആവുന്നത്? കുടിച്ച വെള്ളം മൂത്രമായിട്ട് കളയുമ്പോഴാ? അല്ല. പിന്നെ എപ്പോഴാ കുടിക്കുമ്പോ കുറച്ച് വെള്ളമൊക്കെ ചില കുട്ടികൾ വേസ്റ്റ് ആക്കാറുണ്ട്, അതെങ്ങനെയാ?
1: കുടിച്ചിട്ട് അവർക്ക് മതിയാവുമ്പോ ഒഴിച്ചു
0: കളയും. അതൊരു വിഷയം.

0: ാണ് എന്ന് വെച്ചാല് നമുക്കൊരു അരക്കപ്പൊക്കെ വെള്ളം മതിയാവും, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം മതിയാവും. പക്ഷെ നമ്മൾ ചെന്നിട്ട് എടുക്കുമ്പോൾ വെള്ളം ഗ്ലാസ്സിൽ ഫുള്ള് വെള്ളം എടുക്കും, എന്നിട്ട് കുറച്ച് കുടിക്കും, കുറച്ച് ഷൂ പറഞ്ഞു ഒഴിച്ച് കളയും. അപ്പൊ എന്തായി, അത്രയും വെള്ളം വേസ്റ്റ് ആയില്ലേ? അപ്പൊ നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര എടുത്താ പോരെ, അത്ര എടുത്താ പോരെ, മതി. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഇങ്ങനെ സേവ് ചെയ്തിട്ട് സംരക്ഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ട്. എന്താ പറയണ്ടേ, ഉണ്ട്. നമ്മൾ എന്താ അറിയോ, ഇപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമല്ലേ സേവ് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിച്ചാൽ, എല്ലാവരും അങ്ങനെ വിചാരിച്ചാലോ, ആരും സേവ് ചെയ്യില്ല. മനസ്സിലായോ? നിങ്ങൾ കുറച്ച് വെള്ളം സേവ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സും കുറച്ച് വെള്ളം സേവ് ചെയ്യുക. ഇപ്പോൾ ഇത് പൂമരത്തണ്ണിൽ കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ കൂട്ടുകാർ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലേ, അവരൊക്കെ കുറച്ച് വെള്ളം സേവ് ചെയ്താൽ, എല്ലാവരും ഒരു ദിവസം ഒരു ലിറ്റർ വെള്ളം സേവ് ചെയ്താൽ, ഇപ്പോൾ പൂമരത്തണ്ണിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കൂട്ടുകാരുണ്ടാവും, അവരൊക്കെ സേവ് ചെയ്താൽ ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം സേവ് ചെയ്തു. അപ്പോൾ നമ്മൾ വിചാരിക്കണം, ഞാനിപ്പോൾ ഒരു ലിറ്ററൊക്കെ വെള്ളം സേവ് ചെയ്തിട്ട് എന്ത് കാര്യം എന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? പല തുള്ളി, എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പല തുള്ളി പെരുവെള്ളം എന്ന് പറയാറുണ്ട്. ഓക്കെ, കുറേ ചെറിയ ചെറിയ തുള്ളികൾ കൂടിയാലല്ലേ വലിയ തുള്ളികൾ ഉണ്ടാവുക, കുറേ വെള്ളം ഉണ്ടാവുക. മഴ പെയ്യുമ്പോൾ മഴ എങ്ങനെ വിചാരിക്കാന്ന് വിചാരിച്ചു, ഓ ഞാനൊക്കെ വെറുതെ പെയ്യാണ്, ഓരോ തുള്ളി ഇങ്ങനെ വന്നിട്ട് എന്താവാന എന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? ഈ ഓരോ തുള്ളികൾ കൂടിയിട്ടാണ് വലിയ വെള്ളങ്ങൾ ഉണ്ടാവുന്നത്. ഓക്കെ ശരി, അപ്പം നമ്മൾ മഴയെക്കുറിച്ച് വെള്ളത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി നോക്കി, മഴ പെയ്യുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന പഠിച്ചാലോ? പൂമരത്തള്ളി ഇങ്ങനെ അവസാനിപ്പിക്കാനായി എന്നാണ് സമയം നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പം അതിനു മുമ്പ് നമുക്കൊരു പ്രാർത്ഥന പഠിച്ചാലോ? ഒരു ഉപകാരം പെടണമല്ലോ, അല്ലെ? ഉപകാരപ്പെടണമല്ലോ. എന്തു പ്രാർത്ഥനയാ പഠിക്കുക? ആ മഴ പെയ്യുമ്പോഴുള്ള പ്രാർത്ഥന പഠിക്കുക അല്ലേ. മഴ ഇങ്ങനെ ഇപ്പോൾ നിലവിൽ പെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു, മഴ പെയ്യുന്ന ഒച്ചുണ്ടാക്കാൻ വയ്ക്കോ. മഴ പെയ്യുന്ന ഒച്ചുണ്ടാക്കുക എങ്ങനെ? ആ നിസ്ലമോളൊന്നും ഉണ്ടാക്കിയ. ആ കറക്റ്റാണ്, അമ്മാനെ ഉണ്ടാക്കാൻ സാധിക്കോ? മഴ പെയ്യുമ്പോൾ ഒന്നുകൂടെ ഒന്നുകൂടെ നിസ്ലമോള്. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ മക്കളെ, മഴ പെയ്യുമ്പോൾ പിന്നെ ആ ഒരു ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ. മുമ്പ് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇടയ്ക്ക് ടീച്ചേഴ്സൊക്കെ വന്നിട്ട് മഴ പെയ്യിക്കുന്ന ഒരു ശബ്ദമൊക്കെ ഇങ്ങനെ ആക്ടിവിറ്റി ആയിട്ട് ചെയ്യിക്കുമായിരുന്നു. എങ്ങനെ അറിയോ, നമ്മളെ കൈയിൻ്റെ ഒരു വിരൽ ഇങ്ങനെ പിടിക്കും, ഒരു വിരൽ പിടിക്കും, എന്നിട്ട് മറ്റേ കൈ ഇങ്ങനെ പരത്തി പിടിക്കണം കേട്ടോ. ഒരു ഒരു കൈയിൻ്റെ ഒരു വിരൽ മാത്രം, ആദ്യം ഒരു വിരൽ, പിന്നെ നമ്മൾ പറയുമ്പോൾ രണ്ട് വിരൽ, പിന്നെ മൂന്ന് വിരൽ, പിന്നെ നാല് വിരൽ, പിന്നെ അഞ്ച് വിരൽ, പിന്നെ വീണ്ടും ഇങ്ങനെ ചെറുതായി വെക്കുക വരും. അങ്ങനെ ഒരു ആക്ടിവിറ്റി കാണിക്കുമായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് കാണിച്ചു നോക്കിയാലോ. ആ ഓക്കെ, ഒരു കൈ പിടിക്കുക, മറ്റേ കൈൻ്റെ ഒരു വിരൽ കേട്ടോ, ഒന്നിങ്ങനെ വിരലുകൊണ്ട് അടിച്ച്, ഇനി രണ്ട്, ഇനി മൂന്ന്, നാല്, അഞ്ച്. ആ ഇത് കുറേ കുട്ടികളുണ്ടാകുമ്പോൾ നല്ല രസമായിരിക്കും. നമ്മൾ ക്ലാസ് റൂമിലൊക്കെ ചെയ്യുമ്പോൾ ശരിക്കൊരു മഴ പെയ്യണ ഫീലിംഗ് കിട്ടും. ഓക്കെ, അപ്പോൾ അത് പോട്ടെ. അപ്പോൾ പ്രാർത്ഥന പഠിക്കാൻ വരാം. രണ്ട് പ്രാർത്ഥന പഠിക്കാൻ പോവാണ്, ഒന്ന് മഴ പെയ്യുമ്പോഴും ഒന്ന് മഴ പെയ്ത് കഴിഞ്ഞാലും. ഓക്കെ, മഴ പെയ്യുമ്പോൾ എന്താ പ്രാർത്ഥിക്കുക? നിങ്ങൾ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ടോ? മഴ പെയ്യുമ്പോൾ അല്ലാഹുമ്മ,
1: അല്ലാഹുമ്മ,
0: ആ ബാക്കി പറ അല്ലാഹുമ്മ, ആ സ്വയ്യിബൻ
1: നാഫിഅൻ,
0: അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅൻ. എന്താ പ്രാർത്ഥിക്കുക?
1: അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅൻ,
0: അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅൻ. ഓക്കെ, അപ്പോൾ ഈ പ്രാർത്ഥന വളരെ ചെറുതാണല്ലേ, എല്ലാവർക്കും പഠിക്കാൻ പറ്റും. ഇപ്പം നിങ്ങളൊക്കെ പഠിച്ചില്ലേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പീസ് റേഡിയോയിലെ കൂട്ടുകാരൊക്കെ പഠിച്ചല്ലോ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅൻ. ഓക്കെ, അല്ലാഹുവെ ഞങ്ങൾക്ക് ഇതൊരു ഉപകാരപ്രദമായ മഴയാക്കി തരണേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രാർത്ഥന എന്താ പറയുക? മഴ പെയ്യുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ പോലെ, മഴ പെയ്ത് കഴിഞ്ഞാലോ അപ്പോഴൊരു പ്രാർത്ഥന ഉണ്ടല്ലോ, നമ്മളെങ്ങനെ പ്രാർത്ഥിക്കുക? തുടക്കം പറഞ്ഞു നിങ്ങൾക്ക് കിട്ടോ? മുത്തിർന്ന, ആ ബാക്കി പറട്ടെ, മുത്തിർന്ന ബിഫളിലില്ലാഹി, മുത്തിർന്ന ബിഫളിലില്ലാഹി
1: ബിഫളിലില്ലാഹി
0: വറഹ്മതിഹി
1: വറഹ്മതിഹി.
0: ഇതെപ്പോ പ്രാർത്ഥിക്കേണ്ടതാ?
1: മഴ പെയ്ത് കഴിഞ്ഞാൽ.
0: ആ മഴ പെയ്ത് കഴിഞ്ഞാൽ മുത്തിർന്ന അപ്പൊ നമ്മള് രണ്ടു പ്രാർത്ഥന പഠിച്ചു. ഒന്നാമത്തെ പ്രാർത്ഥന നിസ്ലമോള് പറഞ്ഞ്, രണ്ടാമത്തെ അമ്മാന് പറഞ്ഞ്. ഒന്നാമത്തെ ഏതാ? മഴ പെയ്യുമ്പോ. ആ പറഞ്ഞു,
1: അല്ലാഹുമ്മ,
0: ആ സോ സോ
1: സ്വയ്യിബൻ നാഫിഅൻ.
0: വെരി ഗുഡ്. രണ്ടാമത്തെ മഴ പെയ്ത് കഴിഞ്ഞാല്?
1: മുതിർന്ന
0: മാഷാല്ലാ, രണ്ടുപേരും വളരെ പെട്ടെന്ന് പഠിച്ചു. അപ്പൊ ഇത് കേൾക്കുന്ന പീസ് റേഡിയോയിലെ കൂട്ടുകാരൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ വിശ്വസിക്കല്ലേ? നമുക്ക് പഠിച്ചിട്ടില്ലേ? എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇല്ലെങ്കിൽ വേണമെങ്കിൽ റിവൈൻഡ് ഓപ്ഷനിൽ പോയിട്ട് പൂമരത്തള്ളി ഒന്നുകൂടെ കേട്ടാ മതി. അപ്പോൾ വേണമെങ്കിൽ ഒന്നുകൂടെ പഠിക്കാം. ഓക്കെ ശരി മക്കളെ, അപ്പോൾ ഇന്നത്തെ പൂമരത്തള്ളി ഇവിടെ ഇങ്ങനെ അവസാനിപ്പിക്കാനായി എന്നാണ് ടൈമറിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. ശരിയാണ്, ഞാൻ അവസാനിപ്പിക്കല്ലേ? അപ്പോൾ നമുക്ക് അടുത്തൊരു പൂമരത്തള്ളി എപ്പിസോഡ് എന്ത് ചെയ്യാം, ഇതുപോലെ പാട്ടുകളും അതുപോലെ ഒരുപാട് അറിവുകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയൊക്കെ എല്ലാവരും കാത്തിരിക്കില്ലേ? ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
2: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. ഷമീൽ ടി അവതരിപ്പിച്ച പൂമരത്തണ്ണൽ പ്രോഗ്രാമിൽ നാം ഇതുവരെ കേട്ടത് വെള്ളത്തിന് ഇത്ര പ്രാധാന്യമോ
3: വെള്ളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചായിരുന്നു. നമ്മുടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും നല്ല ഒരു സെഷനായിരുന്നു പൂമരത്തണ്ണൽ.

0: നാം മറ്റൊരു പ്രോഗ്രാമിലേക്കാണ് പ്രിയ ശ്രോതാക്കളെ നാം പോകുന്നത്. ഇനി നുറുങ്ങുകൾ.
1: നന്മമരങ്ങളുടെ തണലിടങ്ങൾ എന്ന ഇബ്നു അലി എടത്തനാട്ടുകര രചിച്ച രചനയുടെ ശബ്ദാവിഷ്കാരം കേട്ടുവരാം.
2: നന്മമരങ്ങളുടെ തണലിടങ്ങൾ, രചന ഇബ്നു അലി എടത്തനാട്ടുകര. കൂട്ടുകാരന്റെ മനം മയക്കുന്ന പ്രകൃതി ദൃശ്യങ്ങളുടെ ചിത്രപ്രദർശനം കണ്ടിറങ്ങുമ്പോഴാണ് മാഷെ കണ്ടത്. മകന്റെ അധ്യാപകനായിരുന്ന സാമൂഹ്യ പ്രവർത്തന രംഗത്ത് വിശിഷ്യ ഭിന്നശേഷിക്കാർക്കിടയിൽ സജീവമായിരുന്ന മാഷ് സമൂഹ മാധ്യമത്തിലും സജീവമായിരുന്നു. പഠനം നിലയ്ക്കാതിരിക്കാൻ ഒരു കുട്ടിയുടെ കോളേജ് ഫീസ് ബാക്കിയുള്ളത് കൊടുത്തു തീർക്കാൻ കുറെ രൂപ വേണമെന്നും അതിനായി ചുരുങ്ങിയത് 500 രൂപ വീതം നൽകണമെന്നുമുള്ള ഫേസ്ബുക്ക് പോസ്റ്റിനോട് ഞാനും പ്രതികരിച്ചിരുന്നത് ഓർമ്മ വന്നു. വർണ്ണവ്യത്യാസങ്ങളുടെ ഫ്രെയിമിൽ നിന്ന് മാറി നിന്ന് ഞങ്ങൾ ആ കുട്ടിയുടെ കാര്യം ചർച്ച ചെയ്തു. കുറച്ചു പണം കൂടി ആവശ്യമുണ്ടെന്നറിയിച്ചപ്പോൾ ഫീസ് കുടിശ്ശിക തീർക്കാതെ പഠനം മുടങ്ങരുതെന്നും എന്തെങ്കിലും മാർഗം കണ്ടെത്താനാവും എന്നും ഉറപ്പുകൊടുത്തു. സംസാരത്തിനിടെ മാഷ് മറ്റൊരു കുട്ടിയുടെ പഠനകാര്യം പറഞ്ഞു. സഹായാഭ്യർത്ഥനയുമായി മാഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിംഗിന് ഒരു ഫോൺ വിളിയെത്തി. കടലിനക്കരെ നിന്ന് ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ അദ്ദേഹം പഠന ചെലവിനാവശ്യമായ പണം വാഗ്ദാനം ചെയ്തു. അദ്ദേഹത്തിന്റെ പേരോ ഊരോ അന്വേഷിക്കരുതെന്ന ഉപാധിയോടെ പോസ്റ്റ് ഗ്രാജുവേഷന് ഉന്നത നിലവാരത്തോടെ പഠിക്കുന്ന ആ മിടുക്കിയെ ആളറിയാതെ ഒരു നാൾ കാണണമെന്ന് മാഷോട് പറഞ്ഞിട്ടുണ്ട്. മാസാമാസം പഠനത്തിനുള്ള പണം അക്കൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. എന്റെ ഒരനുഭവം മാഷുമായി ഞാൻ പങ്കുവച്ചു. പെങ്ങളുടെ കല്യാണാവശ്യത്തിന് കിടപ്പാടം പണയം വെച്ചത് തിരിച്ചടക്കാനാവാതെ ജപ്തിയുടെ വക്കീലത്തിൽ നിൽക്കുന്ന ഒരു തൊഴിലാളി കുടുംബം, നിത്യരോഗിയായ പിതാവും മകളുമടങ്ങുന്ന കൂട്ടുകുടുംബത്തിന് ഒരുത്തന്റെ കൂലിപ്പണി കൊണ്ട് പട്ടിണിയില്ലാതെ ജീവിക്കാനായിരുന്നത് തന്നെ ഭാഗ്യം. ലോൺ തുക പലിശയടക്കം വളർന്ന് ഇരട്ടിയായി, വൻ തുകയായി. മറ്റൊരു അധ്യാപക സുഹൃത്ത് പറഞ്ഞാണ് വിവരമറിഞ്ഞത്. കൂട്ടുകാരുടെയും പരിചയക്കാരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലെ പലിശയുടെ കണക്കെടുത്ത് ആ തുക ശേഖരിച്ച് ലോൺ പലിശയടക്കാൻ ധാരണയായി. കുറച്ചു പണം അങ്ങനെ കണ്ടെത്തി. വ്യാപാരിയായ ഒരു ജ്യേഷ്ഠ സുഹൃത്തിനെ ഇക്കാര്യം ധരിപ്പിച്ചു. 6 സംഖ്യയായിരുന്നു അദ്ദേഹത്തിന്റെ വാഗ്ദാനം. അത് കേട്ടപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി. ആരാണെന്ന് ചോദിക്കാതെ തന്റെ പേരൊരിക്കലും അയാൾ അറിയരുതെന്നും ആവശ്യക്കാരനെ നേരിൽ കാണില്ലെന്നുമുള്ള ഉപാധിയോടെ എന്റെ വാക്കിൽ വിശ്വാസം കണ്ടെത്തിയായിരുന്നു ആ കാരുണ്യം. മറ്റൊരു കൂട്ടുകാരനെ അയച്ച് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന് പണം കൈപ്പറ്റി. ലോൺ തുക പലിശയൊഴികെയുള്ളത് മാത്രം വാങ്ങി. അദ്ദേഹത്തിന്റെ വാഗ്ദാനത്തെക്കാൾ ചുരുക്കി കയ്യോടെ തുക ബാങ്കിലടപ്പിച്ചു. സ്ഥലം തിരികെ കൈപ്പറ്റി. ആ കുടുംബം ഇന്ന് സസുഖം ജീവിക്കുന്നു. ആ കൂട്ടുകാരന് ഐശ്വര്യമുണ്ടാകട്ടെ എന്നാണ് ആത്മാർത്ഥമായി എന്റെ പ്രാർത്ഥന. സഹായം ലഭിച്ച കുടുംബവും അകലെയുള്ള ആ സുഹൃത്തിന് നന്ദിയോടെ സ്മരിക്കുന്നുണ്ടാവും. ഭക്ഷണത്തിനായി, വസ്ത്രത്തിനായി, കിടപ്പാടത്തിനായി സാന്ത്വന ലക്ഷ്യത്തോടെ നാം പ്രവർത്തിക്കാനൊരുങ്ങിയാൽ ലക്ഷ്യം വിദൂരമാകില്ല. നന്മ വറ്റാത്ത വൻ മരങ്ങളുടെ തണലുകൾ ഒത്തിരിയൊത്തിരി ഇനിയും അവശേഷിക്കുന്നുണ്ട്.
1: നുറുങ്ങുകളിൽ നാം ഇതുവരെ കേട്ടത് നന്മമരങ്ങളുടെ തണലിടങ്ങൾ എന്ന ഇബ്നു അലി എടത്തനാട്ടുകരയുടെ രചനയുടെ ശബ്ദാവിഷ്കാരം.
3: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട്ഡൌണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം, ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുറാനോതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുറാൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുറാൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇനി ആഴമേറിയ ഒരു പഠനത്തിലേക്ക് നാം പ്രവേശിക്കുന്നു.
1: ഇന്നിപ്പോ ശനിയാഴ്ച അല്ലേ?
0: അതെ.
1: അപ്പൊ ഇന്ന് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കേൾക്കാൻ പറ്റിയ ഒരു വിഷയം കൂടിയാണ്, അള്ളാഹുവിന്റെ ഉത്തമ നാമങ്ങളെ കുറിച്ചുള്ള അസ്മാഉൽ ഹുസ്ന.
0: അതെ, അബ്ദുറൌഫ് അലിക്കുമി നമ്മോടൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽമുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ, വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ومن ومن تبعهم بإحسان إلى يوم الدين. أما بعد، اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹാദരനായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ അത് അത്യുന്നതമാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിൻ്റെ പഠനവും അതിൻ്റെ തേട്ടവും അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കുക എന്നത് സ്വർഗത്തിലേക്കുള്ള ഒരെളുപ്പ വഴിയാണ് എന്നതും സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്നതാണ് എന്നതും നമ്മൾ തിരിച്ചറിഞ്ഞു. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ 10-30 നാമങ്ങൾ നമ്മൾ ഇതിനിടയിൽ പഠിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അസ്സയ്യിദ് എന്ന നാമത്തെയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അസ്സയ്യിദ് എന്ന നാമം അത് അർത്ഥമാക്കുന്നതെന്ത്, അതിൻ്റെ തേട്ടമെന്ത്, അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠമെന്ത് എന്നതാണ് ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അസ്സയ്യിദ് എന്ന നാമം തിരുവചനങ്ങളിലാണ്, പ്രവാചകൻ്റെ ഹദീസുകളിലൂടെയാണ് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. അസ്സയ്യിദ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നേതാവ് എന്നതാണ്. നേതാവ് എന്ന അർത്ഥമാണ് അതിനുള്ളത്. ഇവിടെ നേതാവ് എന്ന ഉദ്ദേശം അല്ലാഹു അല്ലാത്ത മറ്റെല്ലാത്തിൻ്റെയും നേതാവാണ് അല്ലാഹു. അല്ലാഹു അല്ലാത്ത മറ്റെല്ലാത്തിനെയും പറയുന്നതാണ് അൽ ആലം, മാ സിവല്ലാ. അല്ലാഹു അല്ലാത്ത മുഴുവതിനെയും പറയുന്നതാണ് മാ സിവല്ലാ, അൽ ആലം, അൽ ആലം എന്ന് പറയുക. അപ്പോൾ ആ അൽ ആലമിൻ്റെ സയ്യിദാണ് അല്ലാഹു. അതുകൊണ്ടാണ് അസ്സയ്യിദ് എന്ന് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. അസ്സയ്യിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത ഈ ലോകത്തുള്ള മുഴുവതിൻ്റെയും നേതാവ് എന്നർത്ഥമാണ്. എന്നാൽ മറ്റു ചില നേതാക്കന്മാരെയും നമുക്ക് ഈ ദുനിയാവിൽ കാണാൻ പറ്റും. സൃഷ്ടികളിൽ നേതാക്കന്മാരുണ്ട്, അതുപോലെ തന്നെ മനുഷ്യകുലത്തിൻ്റെ നേതാവിനെ കാണാൻ പറ്റും. ഒരു ചില ഗോത്രത്തിൻ്റെയും ചില നാടിൻ്റെയും ചില രാജ്യത്തിൻ്റെയും ചില ഭൂഖണ്ഡത്തിൻ്റെയും ഒക്കെയെല്ലാം നേതാക്കന്മാരെ കാണാൻ നമുക്ക് സാധിക്കും. എന്നാൽ ഇതുപോലെയാണോ അള്ളാഹു? അങ്ങനെ ഒരിക്കലുമല്ല. തിരുവചനത്തിൽ സ്ഥിരപ്പെട്ടു വന്ന ഹദീസിൽ തന്നെ നമുക്കത് പ്രത്യേകമായി അറിയാൻ സാധിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യകുലത്തിൻ്റെ നേതാവാണ്. ഇൻഷാല്ലാ അതിൻ്റെ വിശദീകരണം വരും. അതിൽ ഇവിടെ ബനു ആമിർ സംഘത്തോടൊപ്പം മഹാനായ അബ്ദുല്ലാഹിബിന് ഷിഹീർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആ ഗോത്രത്തിൻ്റെ സംഘത്തോടൊപ്പം പോവുകയാണ്. അങ്ങനെ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടിയപ്പോൾ അവിടുന്ന് പറയുകയാണ്, അൻ തസയ്യിദുന, റസൂലെ താങ്കൾ ഞങ്ങളുടെ നേതാവാണ്, റസൂലെ താങ്കൾ ഞങ്ങളുടെ നേതാവാണ് എന്ന് പറഞ്ഞപ്പോൾ, റസൂല് മനുഷ്യകുലത്തിൻ്റെ നേതാവായിരിക്കെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തി കൊടുക്കുകയാണ്. റസൂല് പറയാണ്, ഖാല അസ്സയ്യിദുല്ലാഹു തബാറക വതആല, പരിശുദ്ധനായ അള്ളാഹുവാണ് അസ്സയ്യിദ്, എല്ലാത്തിൻ്റെയും നേതാവ് അത് അള്ളാഹുവാണ്, ഒരിക്കലും ഞാനല്ല, എല്ലാത്തിൻ്റെയും നേതാവ് അള്ളാഹുവാണ്. അപ്പോൾ കൂട്ടത്തിൽ വന്ന ആളുകൾ പറയുകയാണ്, വ അഫ്ളലുന വ അഅളമുന തൗല, നേതൃസ്ഥാനത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതും ഏറ്റവും വിശിഷ്ടമായതും താങ്കളാണ്. ഇത് പറഞ്ഞപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തി കൊടുക്കുകയാണ്, ഖൂലൂബി ഖൗലിക്കും, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ളത് പറഞ്ഞുകൊള്ളൂ, നിങ്ങളുടെ നാവാണല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ പറഞ്ഞുകൊള്ളൂ, ഔ ബഅദി ഖൗലിക്കും, നിങ്ങൾ എന്താണോ പറയുന്നത് അത് നിങ്ങൾ എന്തായാലും പറഞ്ഞുകൊള്ളൂ. വലാ യസ്തജിരിയന്നകും ശൈത്താൻ, നിങ്ങളെ പിശാജ് പിടിപെടാതിരിക്കട്ടെ എന്ന് ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതൊക്കെ തുടങ്ങി വെച്ചെന്തിനാ? അസ്സയ്യിദ് എന്ന നാമം റസൂലിന് ചേർത്ത് കൊടുത്തതുകൊണ്ടാണ്. അൻത സയ്യിദുന, ഞങ്ങളുടെ നേതാവാണ് റസൂലെ താങ്കൾ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ തിരുത്തലുകൾ വന്നത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അന മുഹമ്മദ് ബിൻ അബ്ദില്ലാ, ഞാൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ്. എന്നിട്ട് വീണ്ടും പറയുന്നു, അബ്ദുല്ലാ വ റസൂലുഹു, അള്ളാഹുവിൻ്റെ അടിമയും അള്ളാഹുവിൻ്റെ ദൂതനുമാണ്. അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ സ്വയം പറയുകയാണ്, അള്ളാഹുവിൻ്റെ ദൂതനുമാണ്. മാ ഉഹിബ്ബു അൻ തർഫഉനി ഫൗക മൻസിലതി അല്ലതി അൻസലനി അല്ലാഹു അസ്സ വജല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് നൽകിയ സ്ഥാനം എന്താണോ ആ സ്ഥാനം എനിക്ക് നൽകുക, അതിനപ്പുറം നിങ്ങൾ എന്നെ ഉയർത്തരുത്, പുകഴ്ത്തരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹദീസിലൂടെ രണ്ട് കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തത്, അൻത സയ്യിദുന എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥ സയ്യിദ് ആരാണ് എന്ന് അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു. അസ്സയ്യിദ് അത് അള്ളാഹുവാണ്. ഈ ഹദീസിലാണ് അള്ളാഹുവിന് അസ്സയ്യിദ് എന്ന നാമം സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അസ്സയ്യിദ് എന്നത് അള്ളാഹുവാണ്. ഈ ലോകത്തിൻ്റെ മൊത്തം സയ്യിദായിട്ടുള്ളവൻ, ഈ ലോകത്തുള്ള ആലമിൻ്റെ, ലോകത്തുള്ള എല്ലാ സൃഷ്ടികളുടെയും, ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെയും സയ്യിദായിട്ടുള്ളവൻ, നേതാവായിട്ടുള്ളവൻ അത് അള്ളാഹുവാണ്. അസ്സയ്യിദായ അള്ളാഹുവാണ്. രണ്ടാമത്തെ വിഷയം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു നൽകിയ സ്ഥാനമുണ്ട്, അബ്ദുല്ലാഹ് വ റസൂലുഹു, അള്ളാഹുവിൻ്റെ അടിമയുമാണ് അള്ളാഹുവിൻ്റെ ദൂതനുമാണ്. ഇതിനപ്പുറം നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്, വാഴ്ത്തരുത് എന്നാണ്. നിങ്ങളങ്ങനെ പുകഴ്ത്തി വാഴ്ത്തി എന്നെ അള്ളാഹു വച്ച ആ ഒരു സ്ഥാനത്ത് നിന്ന് നിങ്ങൾ എന്നെ ഉയർത്തരുത് എന്ന് പറയുന്നു. അപ്പോൾ ഓവറായിട്ടുള്ള ഒരു പുകഴ്ത്തലും വാഴ്ത്തലും മദ്ഹു പറയലും അത് പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഉണർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇന്ന് നമ്മുടെ നാടുകളിൽ പ്രവാചകനെ വാഴ്ത്തി പുകഴ്ത്തി അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് എത്തിക്കുന്നൊരവസ്ഥ നിലവിലുണ്ട് എന്നത് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതൊരിക്കലും പാടുള്ളതല്ല. അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ പറയുന്നു, അബ്ദുല്ലാ, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ നാടുകളിൽ മാലകളിൽ മൗലൂദുകളിൽ ഓതുന്നത് അബ്ദുക്കൽ മിസ്കീനു യർജു ഫദ്ലക്കൽ ജമ്മൽ ഗഫീറു, പ്രവാചകൻ്റെ അടിമയാണ് ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പാടി പുകഴ്ത്തി പ്രവാചകനെ അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് എത്തിക്കുന്ന ഒരു ദുരവസ്ഥ ഇന്നുണ്ട് എന്നത് വളരെ ഖേദകരമായി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അസ്സയ്യിദൻ, മാ സിവല്ലാഹ് അൽ ആലമിൻ്റെ സയ്യിദ് അള്ളാഹുവാൻ, ലോകങ്ങളുടെ സയ്യിദ് അത് അള്ളാഹുവാൻ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതാല ചില സ്ഥാനങ്ങൾ, ചില മാനങ്ങൾ ഈ ദുനിയാവിലുള്ള സൃഷ്ടികൾക്കും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എടുത്തു നോക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അന സയ്യിദു വലദി ആദം വല ഫഖർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ ആദം സന്തതികളിൽ നേതാവാണ്, മനുഷ്യകുലത്തിൻ്റെ നേതാവ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് നാളെ പരലോകത്ത് തിരിച്ചറിയും. നാളെ പരലോകത്ത് വിചാരണക്കെടുക്കാൻ വേണ്ടി വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന സമയത്ത് ഓരോ സമുദായത്തിൻ്റെ ആളുകളും തങ്ങളുടെ നേതാക്കന്മാരായ പ്രവാചകന്മാരിലേക്ക് പോകുമ്പോൾ അവരെല്ലാം കൈയൊഴിയും. അങ്ങനെ ഓരോ പ്രവാചകന്മാരിലേക്ക് ഇങ്ങനെ ചെന്ന് അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് ശുപാർശ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂദിൽ കിടന്നുകൊണ്ട് മണിക്കൂറുകളോളം, ദിവസങ്ങളോളം പ്രാർത്ഥിക്കുമെന്നാണ്. ദീർഘകാലം പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ അനന്തരഫലമായി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എണീക്കാൻ പറയുകയും അവിടെ നിന്ന് ശുപാർശ തേടാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യും. എന്താണോ നിനക്കാവശ്യം അത് നീ ചോദിച്ചുകൊള്ളുക, ശുപാർശ ചെയ്തുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ അനുവാദം കൊടുക്കും. അങ്ങനെ അനുവാദം കൊടുക്കുമ്പോൾ മാത്രമേ പ്രവാചകന് പോലും ശുപാർശ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളൊരു വസ്തുത നമ്മൾ തിരിച്ചറിയണം. പ്രവാചകന് ഇഷ്ടമുള്ള ആളുകളെ ശുപാർശ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തു ബഖറയിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്, മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ ആർക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ സാധിക്കുക? അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുമതി ഉണ്ടാകണം, അള്ളാഹുവിൻ്റെ ഇതിനുണ്ടാകണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എല്ലാ ആളുകൾക്കും വേണ്ടി നേതാവായി കൊണ്ടുപോയി അള്ളാഹുവിൻ്റെ മുന്നിൽ കിടന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടെയാണ് അന സയ്യിദു വലദി ആദം വലാ ഫഖർ, ആദം സന്തതികളുടെ നേതാവാണ് ഞാനെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വയം പറയുകയും ശേഷം വലാ ഫഖർ, എനിക്കതിൽ അഹങ്കാരം നടിക്കേണ്ടതില്ല, എനിക്കതിൽ ഫഖർ നടിക്കേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് പ്രവാചകൻ മനുഷ്യകുലത്തിൻ്റെ നേതാവാണ്, പക്ഷേ ആ പ്രവാചകൻ അബ്ദുല്ലാ, അള്ളാഹുവിൻ്റെ അടിമ കൂടിയാണ്. അപ്പോൾ ആ നേതാവ് ഉണ്ടായിരിക്കെ, മനുഷ്യകുലത്തിൻ്റെ നേതാവ് പ്രവാചകനായിരിക്കെ, ആ നേതാവിനേക്കാളും ആ പ്രവാചകൻ പോലും അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ നേതാവ് എന്നത് അസ്സയ്യിദ്, അത് അള്ളാഹു മാത്രമാണ്. എന്നാൽ ചില ആളുകൾക്ക് അള്ളാഹു ഈ ലോകത്ത് സ്ഥാനമാനങ്ങൾ നൽകിയിട്ടുണ്ട്, ഒരു നാട്ടിൻ്റെ നേതാവായിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ നേതാവായിക്കൊണ്ട്, ഒരു രാജ്യത്തിൻ്റെ നേതാവായിക്കൊണ്ട് ചില ആളുകളെ നേതാവായി സയ്യിദായിക്കൊണ്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അതായി മാറിക്കൊണ്ടേയിരിക്കും. ഇന്ന് നേതാവായവൻ ഒരു പക്ഷേ 3 വർഷം കഴിഞ്ഞ്, 5 വർഷം കഴിഞ്ഞ് വേറൊരാൾ നേതാവായി വരും, സയ്യിദായി വരും. പക്ഷേ അള്ളാഹുവിൻ്റെ അസ്സയ്യിദ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ അതിജയിക്കാൻ, അള്ളാഹുവിൻ്റെ ആ ഒരു നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ വേറൊരാൾക്കും സാധ്യമല്ല, അതിന് കഴിയുകയുമില്ല എന്നത് തിരിച്ചറിയേണ്ടതുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ സ്വർഗത്തിലെ സ്ത്രീകളിൽ നേതാവാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ സ്വർഗത്തിലെ ചെറുപ്പക്കാരിൽ നേതാവാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ അവർ സയ്യിദാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ ദുനിയാവിൽ ചില സയ്യിദന്മാരുണ്ട്, പക്ഷേ അള്ളാഹുവാണ് അസ്സയ്യിദ്, അവനാണ് യഥാർത്ഥ സയ്യിദായിട്ടുള്ളവൻ. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം, ദുനിയാവിലെ സയ്യിദമാർ, നേതാക്കന്മാർ, അവർ അശക്തരാണ്, പൂർണ്ണരല്ല. അവർക്ക് മറ്റുള്ള ആളുകളുടെ ആവശ്യങ്ങൾ, സഹായങ്ങൾ വേണ്ടിവരും. അവരുടെ ഭരണാധികാരം അല്ലെങ്കിൽ നേതൃസ്ഥാനം കുറച്ച് കഴിയുമ്പോൾ മാറിപ്പോകും. അവർ മരിക്കുന്നവരുമാണ്. എന്നാൽ അള്ളാഹു അസ്സയ്യിദ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് മറ്റൊരാളുടെയും ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ നേതൃസ്ഥാനം എന്നും നിലനിൽക്കുന്നതാണ്, മറ്റൊരാളിൻ്റെയും ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല പൂർണ്ണനുമാണ്. അവൻ്റെ നേതൃസ്ഥാനത്തിലും അവൻ്റെ കൈകാര്യ കർത്തവ്യങ്ങളിലും അള്ളാഹു പൂർണ്ണനാണ് എന്നത് നമ്മൾ തിരിച്ചറിയണം. യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: എല്ലാ ശനിയാഴ്ചകളിലും സ്കൂള് ലീവല്ല?
0: അല്ല.
1: അല്ലല്ലോ.
0: അല്ല.
1: പക്ഷേ ഒഴിവുള്ള ദിവസങ്ങളിൽ കുടുംബത്തോടൊപ്പം ഒരു യാത്രയൊക്കെ പോകാനാണ് പലരും പ്ലാൻ ചെയ്യാറുള്ളത്. എന്നാൽ അത്തരമൊരു പ്ലാനിൽ നമ്മളൊന്ന് മാറ്റി
0: പ്ലാൻ ചെയ്ത് പോയിക്കോട്ടെ, കാറിൽ കേട്ട് പോയാൽ മതി.
1: ആ പ്ലാനിൽ നമ്മളൊരു മാറ്റം വരുത്താണ്, അഥവാ ഏതെങ്കിലും ഒന്ന് രണ്ട് പ്രോഗ്രാമെങ്കിലും ചുരുങ്ങിയത് നമ്മൾ റേഡിയോയുമായി ബന്ധപ്പെട്ട് കേൾക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിക്കുക എന്ന

0: ഇൻഷാല്ലാ. ഇനി നമ്മൾ അസ്മാൽ ഹുസ്നയിൽ ഇപ്പോൾ ഇതുവരെ നമ്മൾ കേട്ടത് അദ്റൌഫ് അലിക്കമിയുടെ അള്ളാഹുവിൻ്റെ ഉത്തമ നാമമായ സയ്യിദ് എന്ന നാമത്തെക്കുറിച്ചുള്ള ഒരു പഠനാർഹമായ സെഷനായിരുന്നു.
1: അതെ.
0: ഇനി നമുക്ക് യാത്രയിലൊക്കെ
1: കുട്ടികളും മുതിർന്നവരൊക്കെ ഒരുപോലെ
0: അതെ
1: ഇഷ്ടപ്പെടുന്ന പ്രോഗ്രാം
0: കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രാം അല്ലേ?
1: അതെ.
0: കഥ പറയാം.
1: അതെ, കഥ പറയാം. വീട്ടിയെങ്കിൽ അബ്ദുസലാം വീട്ടിൽ നമ്മോടൊപ്പം ചേരുന്നു. നല്ല ഓർമ്മകൾ ബാക്കിയാവുന്നു. ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന പുസ്തകത്തിലെ ഭാഗം 19 ഇന്നത്തെ കഥ പറയാം സെഷനിൽ കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂർ രചിച്ച നോവൽ ഗൾഫിൽ നിന്ന് ഒരു വിമാനം. അധ്യായം 19. നല്ല ഓർമ്മകൾ ബാക്കിയാവുന്നു. രാത്രി പുതിയ മുറിയിൽ തീന്മേശയ്ക്കു ചുറ്റും സുമയയും കുടുംബവും ഇരുന്ന് പകലത്തെ സൽക്കാരത്തെ വിലയിരുത്താൻ തുടങ്ങി. ഭർത്താവിൻ്റെ ഉപ്പ, ഉമ്മ, ചെറിയാപ്പ, തൻ്റെ മക്കൾ എന്നിവരോടൊപ്പം ഒത്തിരുന്ന് സംസാരിക്കാൻ സൗകര്യമുള്ള ഒരു മുറി. എങ്ങനെയുണ്ടായിരുന്നു മക്കളെ സൽക്കാരം? ഹസനലിയുടെ ചോദ്യം. അടിപൊളിയായി ചെറിയപ്പ, റുഷ്ത പറഞ്ഞു. എല്ലാവരുടെയും മുഖത്ത് സംതൃപ്തി. 50 അയൽവാസികൾക്ക് തൻ്റെ വീട്ടിൽ നിന്ന് നല്ലൊരു ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷം സുമയ്യ ചെറിയാപ്പയുടെ മുമ്പിൽ പ്രകടിപ്പിച്ചു. ഇങ്ങനെയൊരു സുദിനത്തെക്കുറിച്ച് ഒരിക്കലും ആലോചിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്തിരുന്നില്ലെന്നും ചെറിയാപ്പ ഇത് ശ്രദ്ധിച്ചതുകൊണ്ട് തൻ്റെയും മക്കളുടെയും ജീവിതത്തിൽ ഒരു വലിയ സംഭവം നടന്നു എന്നും സുമയ്യ പറഞ്ഞപ്പോൾ ഹസൻ അലി അള്ളാഹുവിനെ സ്തുതിച്ചു. ഇനി വരുമ്പോൾ കുടുംബത്തെ കൊണ്ടുവരൂലേ? കൊണ്ടെന്നാ എല്ലാവരും ഒന്ന് കാണാലോ. ഉമ്മ പുതിയ വിഷയമെടുത്തിട്ടു. നോക്കട്ടെ. സമീർ അല്ലേ മൂത്ത മോൻ? അതെ. ഓം ബിസിനസ്സുമായി അങ്ങനെ കഴിയുന്നു. 2 ഏകദേശം റുഷ്ദൻ്റെയും ജാഫുൻ്റെയും പ്രായം. സമീർക്കൻ്റെ ഭാര്യനെയും കുട്ടികളെയും ഒന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ ചെറിയപ്പാ. കാണാൻ പോതിയുണ്ട്, സുമയ്യ പറഞ്ഞു. ഇത് പറഞ്ഞപ്പോഴേക്കും നോക്കട്ടെ എന്ന മറുപടിയിലാണ് ഹസനലി ഒതുക്കിയത്. ഇന്ന് എല്ലാവരും സൽക്കാരത്തിന് വേണ്ടി പണിയെടുത്ത് കുഴങ്ങിയതല്ലേ. ഭക്ഷണവും നിസ്കാരവും കഴിഞ്ഞുകൊണ്ട് നേരത്തെ ഉറങ്ങാം. എനിക്ക് സുബഹിന് മുമ്പ് എയർപോർട്ടിലെത്തുകയും വേണം. പടച്ചോൻ വേണ്ടുക വച്ചാൽ 3 കഴിഞ്ഞ് കാണാം. ഹസനലിക്ക് എഴുന്നേറ്റു. കൂടെ സുമയ്യയും. പുറത്തെ മുറിയിലെ കട്ടിലിലെ വിരിപ്പ് തട്ടിക്കൊടുക്കാനൊരുങ്ങിയപ്പോൾ അവൾ ഓർത്തു, ഇതും ഒരു പുതിയ അനുഭവം. 6 ഈ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചെറിയാപ്പ കഴിഞ്ഞുകൂടിയിരുന്നതെങ്കിലും ഇവിടെ അന്തിയുറങ്ങുന്നത് ആദ്യമായാണ്. അതിന് സൗകര്യം ചെയ്തതും ചെറിയാപ്പ തന്നെ. ദരിദ്രയായ താൻ ഇന്ന് സാമ്പത്തിക ശേഷിയുള്ള ഒരു പിതാവിൻ്റെ മകളാണോ എന്ന് തോന്നിപ്പോകുന്ന അവസരങ്ങൾ ഇടക്കുണ്ടാകുന്നു. യുവതിയായ ഒരു ദരിദ്ര വിധവയെ സംബന്ധിച്ചിടത്തോളം ഇതെന്തൊരു ഭാഗ്യമാണ്. ഈ ഭാഗ്യവും അള്ളാഹു വിചാരണയുടെ വിഷയമാക്കില്ലേ? ആക്കും. ലതുസ് അലുന്ന യോമ ഇതിൻ അനിൻ നഅയിം എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. പിന്നീട് ആ ദിവസം സുഖാനുഭവങ്ങളെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന്. എന്താ മോളെ ബെഡ്ഷീറ്റ് വിരിക്കാതെ കയ്യിൽ പിടിച്ചങ്ങനെ നിൽക്കണ്? ചെറിയാപ്പ ചോദിച്ചു. ചെറിയാപ്പ തൻ്റെ അടുത്തുള്ളത് അവൾക്ക് അപ്പോഴാണ് ഓർമ്മ വന്നത്. ആലോചനയിൽ എല്ലാം മറന്നുപോയി. ആളുകൾ ചുറ്റുമുള്ളപ്പോഴും അതിനിടയിൽ ഒരു ചെറിയ കൂട് സൃഷ്ടിച്ച് ഇടയ്ക്കിടെ അതിലേക്ക് കണ്ടുപോകാറുണ്ട് താനെന്ന് അവൾ ഓർത്തു. ചെറിയാപ്പ ഇതറിഞ്ഞതിൽ അവൾക്ക് ലജ്ജ തോന്നി. ഞാൻ ഓരോന്ന് ആലോചിച്ചു പോയതാ ചെറിയാപ്പ. ഒന്നും ആലോചിച്ച് ബേജാറാവണ്ട മോളെ. ബുദ്ധിമുട്ട് തീർക്കാൻ എനിക്ക് കഴിയുന്നിടത്തോളം ഞാൻ നോക്കും. ഞാൻ ആലോചിക്കുന്നത് ബുദ്ധിമുട്ടിനെപ്പറ്റിയല്ല, എനിക്ക് ചെറിയാപ്പൻ്റെ കയ്യിലൂടെ പടച്ചോൻ എത്തിച്ചു തന്ന സഹായത്തെപ്പറ്റിയാണ്. അതുകൊണ്ടും ഞാൻ ചോദ്യം ചെയ്യപ്പെടുമല്ലോ. തീർച്ചയായും. ആ വിചാരം നമ്മളെ മനസ്സിലുണ്ടായാൽ നമ്മൾ രക്ഷപ്പെടും. ജാഫറും റുഷ്ദയും അങ്ങോട്ട് വന്നു. ഞാനിന്ന് ചെറിയാപ്പൻ്റെ കൂടെ കിടക്കട്ടമ്മാ, എനിക്ക് ചെറിയാപ്പ ഗൾഫിലത്തെ കഥ പറഞ്ഞുതരും. ഹസൻ അലി ജാഫറിനെ കട്ടിലിൽ പിടിച്ചിരുത്തി. തലയും പുറവും തലോടിക്കൊണ്ട് ചോദിച്ചു, ഗൾഫിലെ കഥ പറയുന്നതിനു പകരം പിന്നീടൊരിക്കൽ ഗൾഫിലെ കഥ അവിടെ കൊണ്ടുപോയി കാണിച്ചു തന്നാൽ പോരെ? വേണ്ട, ഇപ്പം അവിടുത്തെ കഥ പറഞ്ഞു തന്നാൽ മതി. ഗൾഫിൽ ഞാൻ വലുതാകുമ്പോൾ സ്വന്തം പോയിക്കോളാം. ഹാ, മെടുക്കൻ. അങ്ങനെ തന്നെ ആ കുട്ടികൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ഗൾഫിൽ പോയിട്ട് ഉമ്മാക്കും എൻ്റെ ഇത്താത്താക്കും ധാരാളം പൈസയൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. മകൻ്റെ വാക്കുകൾ സുമയ്യക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അധികമൊന്നും ചിന്തിച്ചു പറഞ്ഞതായിരിക്കില്ല അവൻ. എന്നാലും ഞാൻ ഗൾഫ് കാണിച്ചു തരാമെന്ന് ചെറിയാപ്പ പറഞ്ഞപ്പോൾ വലുതായിട്ട് സ്വന്തം പൊയ്ക്കൊള്ളാമെന്ന് അവൻ്റെ നാവിൽ നിന്ന് വന്നല്ലോ. പടച്ചോൻ ആ മോഹം കബൂലാക്കിയാൽ മോൻ ചെറിയാപ്പാനെ ബുദ്ധിമുട്ടിക്കേണ്ട. നാളെ 4 മണിക്ക് എണീക്കേണ്ടതാ. പോരാത്തതിന് ഇന്നലെ നല്ലോണം ഉറക്കൊഴിക്കുകയും ചെയ്തിട്ടുണ്ട്, സുമയ്യ പറഞ്ഞു. ഉമ്മയുടെ വിലക്ക് കേട്ടപ്പോൾ അവൻ തൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് ഹസനലി ശ്രദ്ധിച്ചു. അവൻ്റെ കണ്ണിൽ കഥ കേൾക്കാനുള്ള ദാഹം തുളുമ്പുന്നുണ്ടെന്ന് മനസ്സിലായി. സുമി, എനിക്ക് ക്ഷീണുണ്ട് എന്നതും നാളെ നേരത്തെ എണീക്കണം എന്നുള്ളതൊക്കെ നേരാ. എന്നാലും ജാഫുൻ്റെ മോഹം തീർക്കാതെ ഉറങ്ങാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് നീ പോയി കിടന്നു. ജാഫ മോൻ കഥയും കേട്ട് ഇന്ന് എൻ്റെ കൂടെ അങ്ങ് ഉറങ്ങിക്കോട്ടെ. അവൾ മകൻ്റെ പുതപ്പും കൊച്ചു തലയിണയും എടുക്കാൻ അകത്തേക്ക് പോയി. പോകുമ്പോൾ ഓർത്തു, ചെറിയാപ്പ ശരിയായ ഉപ്പ തന്നെ. ഒരു ഉപ്പയ്ക്ക് മകളോട് എത്ര സ്നേഹമുണ്ടോ അതേ സ്നേഹം ചെറിയാപ്പയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഏതാനും മാസത്തെ പരിചയം മാത്രമുള്ള ചെറിയാപ്പ മക്കളുടെ യഥാർത്ഥ വലിയപ്പയായി മാറിയത്. ചെറിയാപ്പ പോയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് മക്കൾ സമയം തള്ളി നീക്കുക? പുതപ്പും തലയിണയുമായി തിരിച്ചു വന്നപ്പോൾ ചെറിയാപ്പയുടെ ശബ്ദമാണ് കേട്ടത്. പണ്ട് ഒരു നാട്ടിൽ സാധുവായൊരു മനുഷ്യനുണ്ടായിരുന്നു. ജീവിക്കാൻ വകയില്ലാതായപ്പോൾ അയാൾ ഗൾഫിൽ പോകാൻ ആഗ്രഹിച്ചു. അങ്ങനെ വിമാന ടിക്കറ്റിൻ്റെ പൈസ പോലും പലരോടും കടം വാങ്ങി അയാൾ ഗൾഫിലേക്ക് വിമാനം കയറി.
0: മാഷാല്ലാ, നല്ലൊരു കഥ നമ്മൾ കേട്ടു അല്ലേ?
1: അതെ,
0: വീട്ടിൽ നല്ല ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചു. നല്ല ഓർമ്മകൾ ബാക്കിയാവുന്നു എന്ന തലക്കെട്ടിലാണ് നമ്മൾ ഇന്നത്തെ ഒരു കഥ കേട്ടത്. അപ്പൊ നമ്മൾ യാത്ര ഗംഭീരായിട്ടുണ്ടാവും അല്ലേ, ഈ കഥയൊക്കെ കേട്ട്.
1: ഇങ്ങനെ കഥ ഇങ്ങനെ കേട്ട് ബാംബു ഗ്രാഫ്റ്റിംഗും ജംഗിൾ സഫാരിയും എന്ന ഒരു ദൃശ്യം പ്രോഗ്രാമിലേക്ക്.
0: യെസ്, അപ്പൊ യാത്ര നമ്മൾ തുടരാണ്.
1: അതെ,
0: ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇബിന് അലി അടുത്തനാട്ടുകരയും അബ്ദുസ്സലാം വീട്ടിയും വീണ്ടും നമ്മുടെ കൂടെ ചേരുന്നു ദൃശ്യത്തിൽ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കാഴ്ചകളുടെ പുതിയ അനുഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇന്നത്തെ ദൃശ്യം എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ളത് ഇബിന് അലിക്കയാണ്. പറമ്പിക്കുളത്തെ യാത്ര വിശേഷങ്ങൾ വിവരണങ്ങളാണ് ഈ എപ്പിസോഡിൽ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ യാത്രയുടെ മുന്നൊരുക്കങ്ങളും പറമ്പിക്കുളത്തേക്ക് എത്തിയതുമായ കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. ഈ എപ്പിസോഡിൽ യാത്ര അവിടെ ചെന്നതിന് ശേഷമുള്ള കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. പീസ് റേഡിയോ ദൃശ്യം ഈ ഒരു എപ്പിസോഡിൽ ആദ്യമായി നമുക്ക് ഇബിന് അലിക്കെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും
4: വറഹ്മത്തുള്ള.
3: ഇബിന് അലിക്ക, നമ്മളപ്പോൾ പറമ്പിക്കുളത്തെത്തി. ഇനി എന്ത് ഒരു കൗതുകം, യാത്ര പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇനി എന്തൊക്കെ ഇവിടെ കാണാനുള്ളത്, അവിടെ എത്തോളം എപ്പോഴാണ് എത്തുക എന്നുള്ളതായിരിക്കും, എത്തിക്കഴിഞ്ഞ് ഇനി എന്താ ഉള്ളത് എന്നുള്ളതാണ്. സ്വാഭാവികമായും ദൃശ്യം കേൾക്കുന്ന ആദ്യ എപ്പിസോഡിൽ എത്തിക്കഴിഞ്ഞല്ലോ, ഇനി എന്തായിരിക്കും അവിടെ കാഴ്ചകളുള്ളതെന്ന് കേൾക്കണമെന്ന് കൗതുകം ഉണ്ടാവും. അവിടെ എത്തി റൂമിൽ നിന്ന് ഒന്ന് ഫ്രഷായി, പിന്നെ എങ്ങനെയാണ് ആ ഒരു യാത്രയുടെ അവിടെ എത്തി കാഴ്ചകളുടെ തുടക്കം എങ്ങനെയായിരുന്നു?
4: ഒന്ന് വിശ്രമിച്ച് മേലൊക്കെ കഴുകി അവിടെ ഫുഡ് റെഡിയാവുമെന്ന് പറഞ്ഞു. ഫുഡ് പാക്കേജിൻ്റെ ഭാഗമാണ്, നാടൻ ചോറും മീൻകറിയും മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. ടേസ്റ്റി ഫുഡാണ് അവിടെ, അവരെന്നെ നമുക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്യുന്ന ഐറ്റാണ്. ഭക്ഷണം കഴിഞ്ഞാൽ അവരൊരു സമയം പറഞ്ഞു, ഒരു അരമുക്കമണിക്കൂറിനുള്ളിൽ വാഹനം വരും, അപ്പോഴേക്കും റെഡി ചെയ്ത് നിൽക്കാൻ പറഞ്ഞു. വിളിക്കുമെന്ന് ചോദിച്ചു, വിളിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് തന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവില്ല, നമ്മൾ റെഡി ആയിരിക്കും, വിളിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അവർ പിന്നെ വാഹനം എത്തി, എല്ലാവരെയും വിളിച്ചു. നമ്മൾ ഓരോരുത്തരായിട്ട് വണ്ടിയിൽ കയറി. വണ്ടി എന്ന് പറയുമ്പോൾ ഒരു പച്ച പെയിൻ്റ് അടിച്ച് കാടിൻ്റെ ഒരു ഭാഗമാണെന്ന് നമുക്ക് തോന്നുന്ന പോലുള്ള ഒരു ബസ്സിൻ്റെ, ചെറിയൊരു ബസ്, മിനി ബസ് പോലെ ഒരു ബസ്സാണുള്ളത്.
3: അവിടെ നമ്മുടെ ഡ്രസ് കോഡിനോ ബാക്കി കാര്യങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് വരേണ്ടിയുണ്ടോ? കളർ മാറ്റം അല്ലെ, ഉതിപ്പുള്ള കളർ ഒഴിവാക്കണം, അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ?
4: ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. പിന്നെ യാത്രക്കുള്ള അസുഖം, കുറച്ച് ലൂസായിട്ടുള്ള ഡ്രസ്സ് വേണം. പിന്നെ അതേപോലെ കോട്ടനാണ് മിക്കവാറും ധരിക്കാൻ സൗകര്യം. ചൂട് ഉള്ളൊരു സമയമായിരുന്നു, അത്യാവശ്യം ചൂടൊക്കെ ഉള്ളൊരു നേരമായിരുന്നു അപ്പോൾ.
3: ആ യാത്രയിലെ അവിടെ നിന്ന് കൂടെ ആദ്യമായി പറമ്പിക്കുളത്ത് കണ്ട, എനിക്ക് തോന്നുന്നു കന്നിമാരത്തേക്ക് അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് തോന്നുന്നുണ്ട്. എന്താണ് ഈ കന്നിമാരത്തേക്ക്?
4: 1973 തൊട്ട് വന്യജീവി സംരക്ഷണ കേന്ദ്രമായിട്ട് ടൈഗർ റിസർവ്, പറമ്പിക്കുളം ടൈഗർ റിസർവ് എന്നാണ് ശരിക്കും എൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പേര്, അങ്ങനെ പ്രഖ്യാപിച്ചതാണത്. പെരുവരിപ്പള്ളം തൂണക്കടവ്, പറമ്പിക്കുളം, ഈ മൂന്ന് റിസർവയറുകൾ ചേർന്നതാണ്. അതിൻ്റെ പിന്നെ വിസ്തൃതിയൊക്കെ പറയുന്ന 644 സംതിങ് ചതുരശ്ര കിലോമീറ്ററൊക്കെ ഉണ്ടാണ്. ഒരുപാട് റയറായിട്ടുള്ള പക്ഷികളുണ്ട്. മൃഗങ്ങളുടെ കാര്യം പ്രത്യേകിച്ച് പറയാനുമില്ല.
5: കടുവ റിസർവ്, ടൈഗർ റിസർവ് നമ്മൾ പറഞ്ഞല്ലോ, പിന്നെ പ്രധാനപ്പെട്ട, പിന്നെ നേരത്തെ പറഞ്ഞ ആനകളുടെ കാര്യം.
4: അതെ അതെ അതെ. ഞങ്ങൾ ബസ്സിൽ ഞങ്ങൾ വിളിച്ച് കയറ്റുന്നു. ഈ ഇപ്പോഴത്തെ നമുക്ക് കൗതുകം ഉണ്ടാക്കുന്നൊരു സംഗതികൾ, ഫോറസ്റ്റിലെ വാച്ചർമാരൊക്കെ മിക്കവാറും അവിടുത്തെ ആ കാടുമായി ബന്ധപ്പെട്ടുള്ള, അതായത് ഗോത്രവർഗ ആളുകളൊക്കെ ആയിരിക്കും. അവർക്ക് നൈസർഗികമായി തന്നെ കാടിനോടൊരു ഒരു ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. ഒരിണക്കുണ്ടാവും. കാരണം കാടിനെ അവർ സ്നേഹിക്കും. നമ്മൾ ടൂറിസ്റ്റുകളാണ് അല്ലെങ്കിൽ ചെന്ന് പോരുന്നവരാണ്. അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണത്. വേറൊന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്, വളരെ പണ്ട് കാലത്തൊക്കെ അവർ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഈ വനവിഭവങ്ങളൊക്കെ കൊണ്ടാണല്ലോ ജീവിച്ചിരുന്നത്. ചിലരൊക്കെ എങ്കിലും പിന്നെ സാധനങ്ങൾ കടത്തി അങ്ങനെ ജീവിച്ചിരുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നിലമ്പൂര് കാടുകളിലൊക്കെ തേക്കൊക്കെ വെട്ടിയിട്ട് കള്ളക്കടത്തൊക്കെ നടത്തിയിരുന്ന ആൾക്കാരുണ്ട്. അവരാവില്ല അത് ചെയ്യുന്നത്, വേറെ ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം. പക്ഷെ അവരെയൊക്കെ വനം വകുപ്പ് എന്ത് ചെയ്തു വെച്ചാൽ അവരൊക്കെ ഈ കാടിൻ്റെ ഭാഗമാക്കി, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമാക്കി, വാച്ചർമാരായിട്ട് മറ്റൊക്കെ പണി ജോലി കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ഭാഗമാണത്. ഞങ്ങളൊരു ഗൈഡ് ബാബു എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. കുറച്ച് കറുത്ത് ചുരുണ്ട മുടിയായിട്ട് അവിടെ ഒരു ഒരു രസിക്കൻ എന്ന് വെച്ചാൽ അവരുടെ ഭാഷയിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമുക്ക് തമിഴ് മിക്സ് ചെയ്തിട്ട് പറയും, മലയാളത്തിൽ പറയും, അത്യാവശ്യമുള്ള ഇംഗ്ലീഷും ആളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, പിന്നെ മുമ്പൊരു ചെറിയൊരു ഉപദേശം പോലെ പറഞ്ഞു, കാട്ടിലേക്കാണ് പോണത്, കാടെന്ന് പറയുന്നത് നിങ്ങളുടെ അല്ല, മനുഷ്യന്മാരുടെ അല്ല, മൃഗങ്ങളുടെയാണ്, നമ്മളാണ് അവിടുത്തെ അതിഥികൾ. അപ്പോൾ അവരൊരു തരത്തിലും പ്രയാസപ്പെടുന്ന രൂപത്തിലൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല, കൂക്ക് വിളിക്കാനോ ബാക്കിയുള്ളതൊന്നും ചെയ്യരുത്. അവർക്കൊരു തടസ്സമില്ലാതെ അങ്ങനെ നമ്മൾ അവരുടെ കൂടെ അങ്ങനെ കടന്നു പോകണമെന്ന് പറഞ്ഞു.
5: അപ്പോൾ അവിടെ ആ കടന്നുപോക്കിൻ്റെ ഇടയിലാണെന്ന് തോന്നുന്നു ആദ്യത്തെ കാഴ്ചയായിരിക്കുമോ കന്യാമരത്തേക്ക്?
4: കന്യാമരത്തേക്കിന് മുമ്പ് നമ്മൾ പിന്നെ ഒരു ഡാം സൈറ്റിലേക്കാണ് പോകുന്നത്. ആദ്യത്തെ ഇറക്കം അവിടെയാണ്.
5: ഓ,
4: അപ്പോൾ ചൂടുള്ള ഒരു സ്ഥലത്തു നിന്ന് അങ്ങനെയാണ് പോയിട്ട് ചൂട് കുറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തുകയാണ്. എന്നാലും അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് അവിടെ. റിസർവയറിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഡാമിലേക്ക് പ്രവേശനമല്ല, അവർ ബ്ലോക്ക് ചെയ്തിരുന്നു, അല്ല പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭാഗത്തേക്ക് പോയി ഒന്ന് എത്തി നോക്കിയിട്ട് കുറച്ച് നേരൊക്കെ ഒന്ന് കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. ആ ഈ യാത്രയുടെ തുടക്കത്തിൽ കുറച്ചൊരു ആവേശം കൂടുമല്ലോ. കാട് ഒന്ന്, പിന്നെ ഇങ്ങനെ വിശാലമായി കിടക്കുന്ന ഡാമും വെള്ളവും, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അതിൽ എനിക്കൊരു കൗതുകം തോന്നിയൊരു സംഗതി, ചൂട് ഉണ്ടായിരുന്നു അത്യാവശ്യം, അപ്പോൾ ദാഹം തുടങ്ങി നമുക്ക്. പിന്നെ ഊണ് കഴിച്ച് വലിയ വിശ്രമമില്ലാതെ പോരും ചെയ്താണല്ലോ. അപ്പോൾ അവർ പിന്നെ കുപ്പിയൊക്കെ എടുത്തിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് വെള്ളം കൊണ്ടുവന്ന് തന്നു. നമ്മൾ ധൃതിയിൽ വെള്ളം എടുക്കാൻ മറന്നുപോയിരുന്നു. വെള്ളം നോക്കുമ്പോൾ നല്ല തണുപ്പ്, ഒരു ഐസ് വാട്ടർ. ഞാനിങ്ങനെ ചോദിച്ചു, ഇവിടെ തണുപ്പിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് ചോദിച്ചേ. അപ്പോൾ അയാൾ ചിരിച്ചു പറഞ്ഞു, ഇത് കാട്ടിലെ വെള്ളമാണ്, ഇത് തണുപ്പിക്കേണ്ട ആവശ്യമില്ല, ഇത് നാച്ചുറലി ഇത് ഇങ്ങനെ തന്നെയാണെന്ന്. ചോലയിലേക്കെ വെള്ളമായിരിക്കും. അപ്പോൾ അങ്ങനെ സംശയിച്ചപ്പോൾ ധൈര്യമായിട്ട് കുടിച്ചോളൂ പറഞ്ഞു. ഇവിടെയുള്ള ആൾക്കാരൊക്കെ അതാണ് കുടിക്കേണ്ടത്, ഒരു പ്രശ്നമല്ല പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത സ്പോട്ട് കന്യാമരത്തേക്കിലേക്ക് പോകുന്നത്. ഇവിടുന്ന് ഇറങ്ങി പിന്നെ ബസ്സിൽ വീണ്ടും കയറിയിട്ട് കുറച്ച് വളഞ്ഞു വളഞ്ഞ് റോഡിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ, കാടുകളിൽ ഒരിക്കലും നല്ല റോഡുകൾ ഉണ്ടാവില്ല. ഒന്ന് അത്ര സുഖിക്കണ്ട എന്നുള്ളതാണ്. അങ്ങനെ പാഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കില്ല. മിക്കവാറും വളവും തിരിവും റോഡും വീതി കുറവായിരിക്കും. ഓപ്പോസിറ്റ് ഒരു വാഹനം വന്നാൽ ഒതുക്കി കൊടുത്തിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. കാട്ടിലൂടെ വളരെ പതുക്കെ പോകണം, മൃഗങ്ങൾക്ക് ഒരു തടസ്സം ഉണ്ടാകുന്നുണ്ട്. അത് തന്നെയാണ്. പിന്നെ ഇടയ്ക്കുള്ള മഴയും കാറ്റും അത് കാരണം റോഡ് പോവും ചെയ്യും. അപ്പോൾ അങ്ങനെ വളഞ്ഞു പുളഞ്ഞ് ചില വളവൊക്കെ നമ്മൾ ഇത് കൊള്ളുമോന്നൊക്കെ നോക്കും, തോന്നും പറയാം, ഈ റോഡ് കൂടി നമുക്ക് വണ്ടിക്ക് പോകാൻ പറ്റുമെന്നൊക്കെയുള്ള. പക്ഷേ ഡ്രൈവർ നല്ല മിടുക്കണ്ടായിരുന്നു. അവരൊക്കെ ഈ പിന്നെ ഒരു പച്ച ഫോറസ്റ്റിയുടെ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, ആ യൂണിഫോമൊക്കെ ഇട്ടിട്ടുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെയാണ് കുറച്ചുകൂടി യാത്ര ചെയ്തിട്ട് കന്യാമരത്തേക്ക് കാണാൻ പോകുന്നത്.
5: ഏകദേശം 460 വർഷം പഴക്കമുള്ള തേക്കാന്നാണ് പറയുന്നത് അല്ലേ?
4: 500 വർഷത്തോളം പഴക്കമുണ്ടെന്നൊക്കെയാണ് പറയണത്.
5: ആ ഒരു തേക്കിനെ കുറിച്ച് പറയുമ്പോഴേ, അവിടെ അവിടുന്ന് ഒരു ആ സമയത്തുണ്ടായ ഒരു സംഭാഷണമുണ്ട്. അവിടുന്ന് മറ്റ് ടൂറിസ്റ്റുകളും കൂടെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. തേക്കുമായി ബന്ധപ്പെട്ട് നടന്നൊരു രസകരമായ ഒരു സംഭവം ഉണ്ടല്ലോ.
4: കന്യാമരത്തേക്ക് 460 വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ 40 മീറ്ററോളം ഉയരമുണ്ട്, ഒരു മഹാവൃക്ഷം എന്നൊക്കെ തന്നെ പറയുന്നത്. കേന്ദ്ര സർക്കാർ അതിന് അതിനൊരു ഒരു അവാർഡൊക്കെ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. അതിന് ഔദ്യോഗികമായിട്ട് ഒരു മഹാവൃക്ഷ പുരസ്കാരമൊക്കെ നൽകിയിട്ട് അതിനെ അനുമോദിച്ചിട്ടുണ്ട്. പടർന്ന് പന്തലിച്ച് ഉയരത്തിൽ നിൽക്കുന്ന ഒരു മഹാവൃക്ഷം തന്നെയാണത്.
5: അതേക്ക് അതിന് സംരക്ഷണ ഭിത്തി ആയിട്ട് അങ്ങനെ എന്തോ.
4: ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നിയത് പണ്ടത്തെ ഒരു കമ്പാരിസൺ ആണ്. ഞാനൊരു 30 കൊല്ലം മുമ്പ് പോയപ്പോഴുള്ള അന്ന് ശരിക്ക് ആരാലും അറിയപ്പെടാതെ കൂട്ടത്തിലൊരു മരമായി ഒറ്റയ്ക്ക് നിന്നിരുന്ന എന്ന് പറയാം, അത്ര വലിയ ശ്രദ്ധയൊന്നുമില്ലാതെ നിന്നിരുന്നതാണ്. ഞങ്ങൾക്കന്ന് ആ കന്യാമാരത്തേക്ക് കാണിച്ചു കൊടുത്ത് തന്നത് അവിടുത്തെ ഒരു ഗോത്രവർഗ ആയിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ ചെന്നപ്പോൾ പിന്നെ ആൾ VIP ആയിരിക്കുന്നു. സംരക്ഷണ ഭിത്തി കെട്ടിയിട്ടുണ്ട്, അതിലേക്ക് സ്റ്റെപ്പുണ്ട്. നമ്മളൊരു നമ്മൾ ഒരാളുടെ ഒരു അര ഉയരത്തിൽ ഭിത്തി കെട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അതിൽ കയറി ചുറ്റും ചങ്ങലൊക്കെ കെട്ടിയിട്ടുണ്ട്, വല്ലാതെ ആൾക്കാർ അതിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്. ഒരു രണ്ടാൾ ഒന്ന് പിടിച്ചാൽ അതിൻ്റെ ചുറ്റും എത്തില്ല, അത്രയും വലുതാണ്. ഞങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യം, ഞങ്ങളുടെ കൂടെ ഒരു സായിപ്പ് മാതാമി ഉണ്ടായിരുന്നു.
5: അതെ,
4: സായിപ്പ് വളരെ നല്ല രസികനായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ഈ മരങ്ങളുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സംഗതിയിൽ അയാൾ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കണം. ആള് ഒരു 19 വയസ്സിൻ്റെ പ്രായമൊക്കെ ഉണ്ട്. പിന്നെ അവരെ കൂടെ മദാമുണ്ട്, മദാമ ടീച്ചറാണെന്നാണ് പറഞ്ഞത്. അവർ എനിക്ക് തോന്നുന്നത് മലയാളികളെക്കാൾ കൂടുതൽ ടൂറിസ്റ്റുകളെ അവരെയാണ് ഏറ്റവും ലൈവ്. പിന്നെ തിരക്കൊന്നും ഉണ്ടാക്കാതെ അവർ പിന്നെ ഓരോ സംഗതികൾ പതുക്കെ പോയിട്ട് അത് കാണും. പിന്നെ അത് ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കും. പിന്നെ നമ്മൾ നേരെ കുപ്പായിട്ട് പോവുകയാണല്ലോ, അവരങ്ങനെയല്ല. അവർ ആ സംഗതി ആദ്യം പഠിച്ച് അത് നന്നായിട്ട് പഠിച്ച് അതിൻ്റെ കാര്യങ്ങൾ ഒക്കെ നോക്കി ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് റെഡി ആയിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സംഗതി, പിന്നെ ഒരു കുറച്ചൊരു ദേഷ്യത്തോടു കൂടിയാണ് പറഞ്ഞത്, ഈ പിന്നെ കന്യമാരത്തേക്കിനെ നിങ്ങൾ തടവറയിലാക്കിയിരിക്കുകയാണ്, അതിനെ വളരെ സ്വതന്ത്രമായി വിടണം, അത് കാറ്റും അതിനെ പിന്നെ വെള്ളമൊക്കെ അത് കിട്ടിയിട്ട് അത് അതിൻ്റെ പിന്നെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ. നിങ്ങളിപ്പോൾ തന്നെ തറകെട്ടി ഉയർത്തി, അപ്പോൾ അതിന് വെള്ളം കിട്ടില്ല, ആവശ്യത്തിന് വെള്ളം കിട്ടില്ല, അതിൻ്റെ വേരുകൾക്കൊക്കെ പ്രയാസം ഉണ്ടാക്കും, അപ്പോൾ അതിനെയൊക്കെ സ്വതന്ത്രമായിട്ട് വിടണം. അങ്ങനെ നിങ്ങൾ പിന്നെ PDP മരത്തിന് എന്നുള്ള രൂപത്തിലൊക്കെ കുറച്ച് തമാശയെ കലർത്തിയിട്ട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമുക്കും തോന്നി ശരിയാണ്, പക്ഷേ ഈ കന്യമാരത്തേക്ക് എന്നുള്ള ഒരു പ്രത്യേകതയുള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു മരത്തെ നമ്മൾ അങ്ങനെ തീരെ അവഗണിക്കുന്നതും ശരിയല്ലല്ലോ.
5: അപ്പോൾ ആ തേക്കിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞ് പിന്നെ വീണ്ടും യാത്ര മുന്നോട്ട് തന്നെ പോകുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇടയിൽ ഒരു കരടിയെ നിങ്ങൾ അല്ലേ
4: കരടി മടങ്ങി വരുമ്പോഴാണ്
5: കാണുന്നത് അല്ലേ.
4: നമ്മൾ ആ യാത്രക്കിടയിൽ പിന്നെ കാട്ടിൽ പോകുമ്പോൾ നമുക്ക് എപ്പോഴും കൗതുകം പിന്നെ മൃഗങ്ങളെ കാണുന്നതാണ്. ആന ഒക്കെ പറയുമ്പോൾ നമുക്കൊരു പേടിയുണ്ടെങ്കിലും ഈ ഫോറസ്റ്റിൽ ഒരു വാഹനത്തിൽ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്കൊരു
5: ധൈര്യം കൈ പിടിച്ച് നടക്കുമ്പോൾ
4: അതെ ആ ഒരു ധൈര്യം പോലെയാണ്. അപ്പോൾ നമ്മൾ പിന്നെ അപൂർവം വണ്ടികൾ ക്രോസ് ചെയ്ത് വരുന്നുണ്ട്, അതായത് കുറച്ച് നമുക്ക് മുമ്പ് പുറപ്പെട്ട ആൾക്കാരായിരിക്കാം. അപ്പോൾ അവർ ഇവർക്ക് സിഗ്നൽ കൊടുക്കും, ഇങ്ങനെ ഇന്ന സ്ഥലത്ത് എന്നതുണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ കണ്ടത് പിന്നെ മാൻ കുട്ടികളൊക്കെയാണ്. നമ്മളങ്ങനെ കാണുമ്പോൾ അവർ ഈ കാട്ടിലെ മൃഗങ്ങൾ പ്രത്യേകിച്ച് വാഹനങ്ങളൊക്കെ ഇടക്കിടെ കാണുന്ന ആൾ മൃഗങ്ങൾക്ക് നമ്മളെ വലിയ മൈൻഡൊന്നും
5: ഉണ്ടാവില്ല,
4: നമുക്കേ കൗതുകമില്ല. അവർ നമ്മളെ വാഹനത്തിൻ്റെയൊക്കെ മുന്നിലാണെങ്കിൽ ചിലപ്പോഴും ഒന്ന് മാറി തരും, അല്ലെങ്കിൽ ഒന്ന് അപ്പുറത്തൊക്കെ ഒന്ന് മാറി നിൽക്കും, അത്രയൊക്കെ ഉള്ളൂ. ദൂരത്തേക്കാണെങ്കിൽ അവർ തീരെ നമ്മളെ ശ്രദ്ധിക്കാറില്ല. ബാംഗ്ലൂരിൽ ആണെന്ന് തോന്നുന്നുണ്ട് ബെന്നാർഘട്ട്, അവിടെ ഇതേപോലെ മൃഗങ്ങളെ തുറന്നു വിട്ട് നമ്മൾ വാഹനത്തിൽ പോകുന്ന ഒരു സ്ഥലമുണ്ട്, സിംഹം അങ്ങനെയൊക്കെ ഉണ്ട് തോന്നുന്നു. അതെ, അവിടെ പോയിട്ട് ഒരു സിംഹം റോഡിന് ക്രോസ് കടന്നു,
5: എണീറ്റ്
4: പോകുന്നില്ല, വേറെ സ്ഥലമല്ല, കുറെ ഹോണൊക്കെ അടിച്ചു നോക്കി, ഒരു കൂസലുമില്ല. പിന്നെ ഒരു 5-10 മിനിറ്റ് അവിടെ നിന്ന് അപ്പോൾ ഡ്രൈവർ ഫോട്ടോ ഒക്കെ എടുത്തു പറഞ്ഞു. അങ്ങനെ ഡോറൊക്കെ പുറത്തിറങ്ങാനായിക്കില്ല, ജനാലെ കൂടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ആള് വിശ്രമമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വണ്ടി പോകുന്നത്. അപ്പോൾ അവർക്കറിയാം കാട് അവരുടെ എന്നുള്ളത്. നമ്മൾ ഈ വഴിയിൽ മാൻ കൂട്ടങ്ങളൊക്കെ കുറേ കണ്ടു. പിന്നെ കുറച്ച് ദൂരെ ചെറിയ ചോലകളും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ചെറിയ മരങ്ങളും പുല്ലും ഒക്കെ ആ ഭാഗത്തോടെ മേയുന്ന പിന്നെ മാൻകൂട്ടങ്ങൾ കുറേ കണ്ടു ആ സമയത്ത്. പിന്നെ കുറച്ച് ആനകളെയും കണ്ടു. ആന ഒറ്റക്ക് നിൽക്കുന്നതുണ്ട്, അതേപോലെ കൂട്ടമായിട്ട് മേയുന്നതുണ്ട്. ഒരു ആ ഗമയിൽ അവരിങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ നല്ല രസമാണ്.
5: പ്രത്യേകിച്ചും അവരുടെ ആവാസ വ്യവസ്ഥിതിക്കകത്ത് നിന്ന് തന്നെ കാണുമ്പോഴുള്ള ഒരു വേറെ.
4: അതെ അതെ അതെ അതെ. ആനയൊക്കെ രാജകീയമായി ഇങ്ങനെ പതുക്കെ നടന്ന് നമ്മളിങ്ങനെ ഒന്നിങ്ങനെ പാളി നോക്കിയിട്ട് ഈ കണ്ട് നോക്കിയിട്ട് പോകണമെങ്കിൽ പോടോന്ന് പറഞ്ഞ് അല്ല. പിന്നെ മരങ്ങളുടെ ചില്ലകളൊക്കെ ഇങ്ങനെ പതുക്കെ തുമ്പിക്കൊണ്ട് താഴ്ത്തി ഒരു ഒന്ന് പൊട്ടിച്ചെടുത്ത് അതൊന്ന് അടിച്ച് അതിൻ്റെ പുല്ലൊക്കെ അതിൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കളഞ്ഞെടുത്ത് പിന്നെ അടുത്ത മരത്തിൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെ വളരെ ഒരു അലസ ഗമനം. നമ്മൾ ഈവനിങ് വാക്കൊക്കെ പറയില്ല ഇങ്ങനെ പതുക്കെ. കുട്ടികളൊക്കെയാണ്, നമ്മളെ കുട്ടികൾക്ക് ഇപ്പോൾ അതിന് ചാൻസ് ഇല്ല, അവർ മൊബൈലൊക്കെ നോക്കി കുത്തിയിരിക്കുകയായിരിക്കും. അതേപോലെ ഇങ്ങനെ ഒരു റിലാക്സ് ആയിട്ട് ഇങ്ങനെ നടക്കുന്ന നല്ല രസകരമായ കാഴ്ചയാണ്.
5: അത് ഏകദേശം എത്ര സമയം ഉണ്ടായിരുന്നു അത്, ആ ഒരു അന്ന് അന്നത്തെ ആ യാത്ര?
4: അന്നത്തെ യാത്ര നമ്മളൊരു 3 മണിയോടാണ് വൈകുന്നേരം 3 മണിക്കാണ് പുറപ്പെടുന്നത്. ഈ ആദ്യത്തെ ഡാമൊന്ന് കണ്ട് കന്യാമാരത്തേക്ക് കഴിഞ്ഞ് അടുത്ത് ഈ കാടിനുള്ളിലേക്ക് പോയി അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ പറമ്പിക്കുളത്തേക്ക് എത്താറാവുന്ന സമയത്തേക്ക്, അതായത് മുകളിലേക്ക് സൈറ്റിൻ്റെ അവിടെ ഇങ്ങനെ തണുപ്പ് കൂടുന്നു, കയറ്റം കൂടുന്നു, പിന്നെ വണ്ടിയുടെ ഗിയറൊക്കെ വലിയ വലിയ ഗിയറിനൊക്കെ ചോർന്ന് ഫസ്റ്റും സെക്കൻഡിലും കേട്ടിട്ട് വലിപ്പിച്ച് കയറ്റുന്നു. അങ്ങനെ മുകളിൽ കയറി വരുമ്പോൾ അപ്പം ശരിക്കും തണുപ്പ് തുടങ്ങി. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചൂടാണ്. സ്വാഭാവികമായിട്ടും തണുപ്പുണ്ടാവില്ല എന്നുള്ള നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്ക് തണുപ്പ് തുടങ്ങി.
5: ഒരു അപ്പോൾ ഏകദേശം ഇരുട്ടി തുടങ്ങിയോ
4: അവിടെ? പിന്നെ മുകളിലേക്ക് എത്തിയപ്പോഴേക്കൊരു 5 മണിയൊക്കെ,
5: 5 മണി
4: ഒരു 4 മണി ആ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും.
5: തണുപ്പ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും യാത്രയിലാവുമ്പോൾ നമുക്കൊരു ചായ കുടിക്കണം തോന്നും. ഇബ്നേലിക്കാക്കും അതുപോലെ ചായ കുടിക്കാൻ തോന്നി.
4: ചായ കുടിക്കുന്ന നിർബന്ധമാണ്. മാത്രമല്ല നമ്മളെ ഗൈഡ് ബാബുവിനോട് പതുക്കെ ചോദിച്ചു ഒരു ചായക്ക് വല്ല വഴിയുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ചിരിച്ചിട്ട് പറഞ്ഞു ചായ നമ്മുടെ പാക്കേജിൻ്റെ ഭാഗമാണ്, ഇനി അടുത്ത പരിപാടി ചായയാണ് പറഞ്ഞു. അങ്ങനെ ചുരം പോലെ കയറി ചെന്ന് അവിടെ ഒരു ഒരു നാടൻ ഹോട്ടലുണ്ട്. ഹോട്ടലിൽ ചെന്നപ്പോൾ പ്രഖ്യാപിച്ചു ഒരു ചായ 1 കടി ഒരാൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വകയാണ്.
5: ഓ,
4: അതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ കഴിച്ചോളൂ, വേറെ സാധനങ്ങളുണ്ട് അതിന് നിങ്ങൾ വേറെ കാശ് കൊടുക്കണം പറഞ്ഞു. അപ്പോൾ ചെറിയൊരു കാറ്റ്, തണുപ്പിങ്ങനെ തുടങ്ങുന്നു. നമുക്ക് ഈ വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ചായ നിർബന്ധമാണല്ലോ. അതും ഒരു ചായ കുടിച്ച് പിന്നെ 2-ാമത് ചായ കുടിച്ച് കടി, നല്ല നാടൻ ഐറ്റംസൊക്കെ ആയിരുന്നു. കടിയൊക്കെ എടുത്ത് പിന്നെ അവരുടെ 1-2 ഐറ്റം ജ്യൂസുകളുണ്ട്, ജ്യൂസുകളൊക്കെ വാങ്ങി കുടിച്ചിട്ടാണ് പിന്നെ പുറത്തിറങ്ങിയത്. അവരുടെ വനവിഭവങ്ങളും അതേപോലെ അവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പും അവിടെ ഉണ്ട്. അപ്പോൾ ഈ ആ ഒരു പരിസരത്ത് വളരെ കുറച്ച് പേരുള്ളൂ ഈ ടൂറിസ്റ്റ് ചെല്ലുന്ന കുറച്ച് പേര്. അതേപോലെ ഈ അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ആൾക്കാരൊന്നും കാര്യമായിട്ടൊന്നുമില്ല.
5: അല്ല, ടൂറിസ്റ്റുകളുടെ തിരക്കുകളോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല.
4: ഇല്ല, പിന്നെ ഞാൻ മിക്കവാറും പോക്ക് ഞങ്ങൾ പോവാറ് പിന്നെ വീക്കെൻഡിൽ പോകാറില്ല.

0: അത് അതിൻ്റെ അതല്ലാതെ വേറെ ഏതെങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് വേറെ പിന്നെ കാഴ്ചകൾ വേറെ ഉണ്ടായിരുന്നോ? ഈ ചായ കുടിച്ച ശേഷം പിന്നെ ലാസ്റ്റ് കാണുന്ന ബാംബു റാഫ്റ്റിംഗ് അല്ലേ?
1: ചായ കുടിച്ചിട്ടുള്ള അടുത്തത് ബാംബു റാഫ്റ്റിംഗ് ആണ്. ബാംബു റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ചങ്ങാടത്തിലുള്ള ഒരു സ്വപ്ന സദൃശ്യമായ ഒരു യാത്രയാണ്. ചായ കുടിച്ചിട്ട് പിന്നെ റെഡിയാകാൻ പറഞ്ഞു, വിളിച്ച് കയറ്റി ഞാൻ പിന്നെ നമ്മൾ കുന്തത്തിന് കുറച്ചിങ്ങനെ താഴത്തേക്ക് ഇറങ്ങിപ്പോകണം. ഒക്കെ ഈ പറഞ്ഞ പോലെ വീതി കുറഞ്ഞ റോഡ്, ചിലയിടത്തൊക്കെ റോഡൊക്കെ പൊളിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു യാത്രയിൽ ഇടതുഭാഗത്ത് സെറ്റിലേഴ്സ് പോലെ, അതായത് അവിടെ പണിക്കൊക്കെ വന്നിട്ട് താമസിക്കുന്ന ഒരു പക്ഷെ അവിടെ ഉള്ള ആൾക്കാർ തന്നെ ആയിരിക്കാം, ചെറിയ ചെറിയ വീടുകളും കാര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഏതാണ്ട് ഇറങ്ങിയിട്ട് പോവുകയാണ്. അവിടെ ഇറങ്ങിയിട്ട് ചെല്ലുമ്പോൾ നമ്മൾ ഈ റോട്ടിൽ നിന്ന് ഈ ഇറങ്ങുന്നത് എന്താണെന്ന് പറയുക, നമ്മൾ ഒരു വിദേശ രാജ്യങ്ങളിലൊക്കെ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ള പോലൊരു സ്ഥലം പോലെയാണ്. നമ്മൾ ഒരു ഒരു കൊച്ചു ദ്വീപ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിങ്ങനെ ഇറങ്ങി ചെല്ലുന്നത് വിശാലമായൊരു പുൽമൈതാനത്തേക്കാണ്. ഈ പുൽമൈതാനത്തിൻ്റെ മുന്നിൽ ഇടതും വലതും മുന്നിലും വെള്ളമാണ്. അപ്പോൾ ഇങ്ങനെ ഈ അതിനുള്ളിലേക്ക് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു പച്ച വിരിച്ച ഒരു സ്ഥലത്ത് കൂടി ഞാൻ വണ്ടി ഇങ്ങനെ പോയിട്ടാണ് പോയി നിർത്തുന്നത്. നിർത്തിയിട്ട് നമ്മളിങ്ങനെ കാണുന്നത് ദൂരെ പല അടുക്കുകളായി കാണുന്ന മലകൾ, പിന്നെ പരന്നു കിടക്കുന്ന അതിൽ സഞ്ചാരികളെ കാത്തു നിൽക്കുന്ന എണ്ണം കുറവാണ് ബോട്ട്. ബോട്ട് എന്ന് പറയാൻ പറ്റില്ല, ചങ്ങാട. ഈ ബാംബു റാഫ്റ്റിംഗ്, ബാംബു റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് മുളകൾ തലങ്ങും വലങ്ങും കെട്ടിയിട്ട് കയറുകൊണ്ട് കെട്ടിണ്ടാക്കിയൊരു സാധനമാണ്, അതാണ് ബാംബു റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ.
0: എത്ര പേര് കയറുവരുതേലി?
1: ഞങ്ങളിൽ രണ്ട് ബോട്ടിലാണ് കയറിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരെണ്ണത്തിൽ തന്നെ ഒരു അഞ്ചെട്ടളൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ലൊരു വ്യൂ ആണ്. പിന്നെ എൻ്റെ മനസ്സിൽ പുഴ വ്യൂ ഉണ്ട്. ഇങ്ങനെ ഒരു പച്ച മൈതാനം, അതിൽ നമ്മളൊരു പച്ച കളറിലൊരു ബസ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെള്ളം, അതിൻ്റെ പിന്നിൽ പിന്നെ കാടുണ്ട് ഒരു ഭാഗത്ത്, അതേപോലെ മലകളും. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഇപ്പോൾ എല്ലായിടത്തും ക്യാമറ ഉണ്ടല്ലോ, മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കാമെന്നപ്പോൾ ഇവർ പറഞ്ഞു പിന്നെ ഫോട്ടോ വന്നിട്ട് എടുക്കാം, നമുക്ക് ആദ്യത്തെ പരിപാടി പിന്നെ യാത്രയാണെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി ഇവർ വിളിച്ചുകൊണ്ടുപോയി. വണ്ടിയിൽ തന്നെ മൂന്ന് പേരുണ്ട്, ഡ്രൈവറുണ്ട്, നമ്മുടെ പിന്നെ ഗൈഡ് ബാബുണ്ട്, കൂട്ടത്തിൽ ഒരു സഹായി കൂടി ഉണ്ട്, നമ്മൾ കിളിന്നൊക്കെ പറയാൻ വേണമെന്ന് തോന്നുന്നു. പിന്നെ മൂന്ന് പേരും കൂടി നമ്മുടെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ ബോട്ട് യാത്രയ്ക്ക് ഒരുങ്ങി, ഞങ്ങളോട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി.
0: എത്ര സമയം എടുക്കും അതിലൂടെ യാത്ര?
1: അപ്പോൾ അതിൽ ചെന്നപ്പോഴാണ് ആൾക്കാർക്ക് കയറാൻ മടി. കാരണം ഇതുവരെയുള്ള യാത്രയ്ക്ക് എങ്ങനെയാണ്, പിന്നെ യാത്ര മീൻസ് ബോട്ട് യാത്രയൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ കപ്പലിൽ പോയ ആൾക്കാരുണ്ടാവും, പിന്നെ മോട്ടറൊക്കെ കടുപ്പിച്ചിട്ടുള്ള നല്ല കാണാനൊക്കെ ഭംഗിയുള്ള, ഇതെന്താ വെച്ചാൽ നാല് മരക്കഷ്ണങ്ങൾ കൂട്ടി കിട്ടിയിരിക്കുകയാണ്. ആ കെട്ടൊക്കെ നമുക്ക് അങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അതിലേക്ക് അവർ ഈ സാധനം തള്ളിയിട്ട് ഇങ്ങോട്ട് കരയത്തേക്ക് ഇങ്ങനെ മുട്ടിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ കയ്യൊക്കെ പിടിച്ചിട്ടാണ്, അവരെ കയ്യെ പിടിച്ചിട്ടാണ് നമ്മളിൽ കയറുന്നത്.
0: ഇവനിൽക്കാ നമ്മൾ ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ വളരെ ഒരു സസ്പെൻസ് ത്രില്ലൊക്കെ ഉള്ള ഒരു സന്ദർഭത്തിൽ എത്തി നിൽക്കുന്നത്. നമ്മുടെ സമയം ഇവിടെ മുന്നിൽ വന്ന് കുറച്ച് സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇതിവിടെ അവസാനിക്കുമ്പോൾ അടുത്ത എപ്പിസോഡിലേക്കുള്ള ഒരു ഒരു ഒരു ഒരു വഴി തുറക്കുകയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ബാംബു റാഫ്റ്റിങ്ങിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് മിഴി തുറക്കാമെന്ന് തോന്നുന്നു. പ്രിയമുള്ള ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിൽ ഇതുവരെ ഇബിനൊരിക്കയുടെ കൂടെ പറമ്പിക്കുളത്തെ ആ യാത്രാവിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. നമുക്കതിൻ്റെ അടുത്ത എപ്പിസോഡിൽ ഇൻഷാല്ലാ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും ചേരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ ബാറക്കല്ലാ. ഇന്ന് ദൃശ്യത്തിൽ നാം കേട്ടത് ബാംബു ഡ്രാഫ്റ്റിങ്ങും അതുപോലെ തന്നെ ജംഗിൾ സഫാരിയും എന്ന വിഷയത്തിലുള്ള ദൃശ്യം പ്രോഗ്രാമാണ് നാം കേട്ടത്. നമ്മോടൊപ്പം ചേർന്നത് ഇബിനു അലി അടത്തനാട്ടുകര, അബ്ദുൽ സലാം വീട്ടി എന്നിവരായിരുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി നാം മറ്റൊരു പ്രോഗ്രാമിലേക്കാണ് പ്രിയ ശ്രോതാക്കളെ നാം പോകുന്നത്.
4: സ്നേഹക്കൂടിലേക്കാണ്. നമ്മുടെ സഫാരി യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പിന്നെ ഇനിയിപ്പോൾ എന്താണ്, ഇനിയിപ്പോൾ എവിടേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് ചോദിച്ചാൽ, ജീവിതത്തിലെ സ്വകാര്യതയിൽ നമുക്ക് വന്ന തെറ്റുകളും തെറ്റുകുറ്റങ്ങളും വിപത്തുകളും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു സമാധാനത്തിൻ്റെ സംസാരം കേൾക്കാം.
2: ഇന്നത്തെ സ്നേഹക്കൂടിൽ ബഹുമാനനായ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സുലാഹി നമ്മോടൊപ്പം ചേരുന്നു.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹക്കൂടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്.

0: ചർച്ചയ്ക്കു പകരം ഇന്ന് മറ്റൊരു മേഖലയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. സ്നേഹക്കൂടിൽ പരാതിയായും ദുഃഖമായും വേദനയായും നമ്മുടെ ശ്രോതാക്കൾ, ആണും പെണ്ണും, ഭാര്യയും ഭർത്താവും മക്കളും പിതാവും മാതാവും അങ്ങനെ ആരുമില്ലാത്തവരും ഉള്ളവരുമായി ആയിരക്കണക്കിന് ആളുകൾ പങ്കുവച്ച പ്രതികരണങ്ങളിൽ പൊതുവായി കണ്ടിട്ടുള്ള ഒരു വിഷയത്തോടുള്ള ചില പരിഹാര പ്രതികരണമാണ് ഈ ഒരു എപ്പിസോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു നല്ല രീതിയിൽ അത് നിർവഹിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മുമ്പത്തതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സാങ്കേതികവിദ്യയും സംവിധാനങ്ങളും വളരുമ്പോൾ മനുഷ്യർക്കിടയിൽ അധർമ്മങ്ങളും അശുദ്ധികളും സാങ്കേതികവിദ്യയുടെ വളർച്ചയുടെ വേഗതയേക്കാൾ ഉയരത്തിൽ വളരുന്നു, വികസിക്കുന്നു എന്നത് ബോധ്യപ്പെടുന്ന അനുഭവങ്ങളാണ് പലപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം വീടകത്ത് നീറുന്ന മാനസികാവസ്ഥയിൽ കഴിയുന്ന ധാരാളം ആളുകളുണ്ട്. ഭാര്യയുടെ അവിഹിതങ്ങൾ, ഭർത്താവിൻ്റെ അശുദ്ധ ബന്ധങ്ങൾ, മക്കളുടെ വ്യത്യസ്തമായ അഡിക്ഷനുകൾ തുടങ്ങി ധാരാളം അധർമ്മങ്ങളും തിന്മകളും നിലനിൽക്കുകയാണ് നമ്മുടെയൊക്കെ കുടുംബാന്തരീക്ഷത്തിൽ. യസ്തഖ്ഫുന മിനന്നാസി വല യസ്തഖ്ഫുന മിനല്ലാഹ്. അവർക്കിതൊക്കെ ജനങ്ങളിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കാൻ കഴിയും. ഭാര്യയുടെ ഫോണിൻ്റെ പാസ്വേഡ് ഭർത്താവിനറിയില്ല, ഭർത്താവിൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് ഭാര്യയ്ക്കറിയില്ല, മക്കൾക്ക് സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് പലതും മാതാപിതാക്കളിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കാൻ കഴിയും. എന്നാൽ വല യസ്തഖ്ഫുന മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് ഇതൊന്നും മറച്ചു വെക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ലെന്നാണ്. യഥാർത്ഥത്തിൽ തിന്മകൾ നിലനിൽക്കുന്ന ജീവിതം അത് നമുക്കുണ്ടാക്കുന്ന നഷ്ടങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ തിന്മകൾ കുമിഞ്ഞുകൂടുന്ന, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ജീവിതം പൂർണ്ണമായും നമുക്ക് നഷ്ടങ്ങൾ മാത്രമാണ് വരുത്തുന്നത്. ഹൃദയത്തിൽ നിന്നും ആ തിന്മകളെ പറിച്ചറിയാനും മനസ്സുകളെ വിമലീകരിക്കാനും പുതിയ മനുഷ്യരായി മുന്നോട്ടു പോകാനും പ്രേരണ നൽകുന്ന വളരെ മഹത്തായ പരിഹാര നിർദ്ദേശങ്ങൾ ഇസ്ലാം നമുക്ക് മുന്നിൽ വച്ചിട്ടുണ്ട്. നിത്യജീവിതത്തിൽ, ആരാധനാരംഗത്ത്, അനുഷ്ഠാനരംഗത്ത്, പരസ്യജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ, അങ്ങനെ പരന്നുകിടക്കുന്ന ഇത്തരം തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനും ശാന്തമായ കുടുംബാന്തരീക്ഷത്തിൽ ജീവിക്കാനും ഒരുപക്ഷെ ആ പരിഹാര നിർദ്ദേശങ്ങൾ ഉപകാരപ്പെടുമെന്നതുകൊണ്ട് അതാണ് ഇന്ന് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. 12 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ നിരന്തരമുണ്ടാകുമ്പോൾ അള്ളാഹുവിന് കൊടുക്കേണ്ട ഒരു ഇടവും മനസ്സിലെ സ്ഥാനവും ബഹുമാനവും അവനോട് നാം പാലിക്കേണ്ട ഒരു ഭയവും അതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു എന്നത് തന്നെയാണ്. ദാലിക വമൻ യുഅള്ളിം ശഅഇറല്ലാഹ് ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്, സൂറത്തു ഹജ്ജിൻ്റെ 32 വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അത് ആരെങ്കിലും ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുകയാണെങ്കിൽ അവർക്ക് ഹൃദയത്തിൽ തഖ്വയുണ്ടാകും, സൂക്ഷ്മതയുണ്ടാകും എന്നാണ്. അപ്പോൾ ഇസ്ലാമിക നിയമങ്ങളെയും അതിൻ്റെ ചിഹ്നങ്ങളെയും ആദരപൂർവം പരിപാലിച്ചു പോകുന്ന വ്യക്തികളുടെ ഹൃദയത്തിൽ അള്ളാഹുവെന്ന മഹത്തായ ബോധവും ഏത് മേഖലയിലും അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന ചിന്തയുമുണ്ടാകും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെയാണെങ്കിലും നീ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന്. സലഫുകളിൽപ്പെട്ട ഒരു മഹാപണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്, ലാ യജിദു തഅമുൽ ഇബാദത്തി മൻ അസല്ലാഹ വലാ മൻ ഹമ്മ ബിമഅസിയതിഹി, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കും അള്ളാഹുവിനെ ധിക്കരിക്കാൻ വേണ്ടി വിചാരിച്ച് നടക്കുന്നവർക്കും ലാ യജിദു തഅമുൽ ഇബാദ, ആരാധനകളുടെ ഒരു രുചിയുണ്ട്, മധുരമുണ്ട്, അത് ലഭിക്കുകയില്ല. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അദ്ദേഹത്തിൻ്റെ സ്വഹാബത്തുമൊക്കെ അവർ നമസ്കാരത്തിലേക്കെത്തുമ്പോൾ അതവർക്ക് ഇസ്തിറാഹത്തായിരുന്നു, ആശ്വാസമായിരുന്നു. എല്ലാ അസ്വസ്ഥതകളും വേദനകളും ടെൻഷനുകളും പള്ളിയുടെ പുറത്തെടുത്തു വെച്ച് അള്ളാഹുവിലേക്ക് അങ്ങോട്ട് ലയിച്ച് ചേരുകയായിരുന്നു. നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ലഭിക്കുന്നുണ്ടോ? നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും നമസ്കാരത്തിൽ പോലും മ്ലേച്ഛതകളെക്കുറിച്ചും തിന്മകളെക്കുറിച്ചും വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഒരുപാട് ചിന്തകൾ എന്നെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പലപ്പോഴും നൂറുകണക്കിന് ശ്രോതാക്കൾ അവരുടെ കമൻ്റായി പീസ് റേഡിയോയിലേക്ക് തന്നെ അയക്കാറുള്ളത്. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു കുടുംബാന്തരീക്ഷത്തിൽ പരസ്പരം ഒളിപ്പിച്ചു വെച്ചും മറച്ചു വെച്ചും അറിഞ്ഞും പറഞ്ഞും അല്ലാതെയുമൊക്കെ നിരന്തരം തിന്മകളിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ നഷ്ടത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹുവുമായുള്ളൊരടുപ്പവും അവനോടുള്ള ബഹുമാനവും സ്നേഹവും ഭയവുമൊക്കെ ഹൃദയത്തിൽ നിന്ന് ഊരിയെടുക്കപ്പെടുന്ന വല്ലാത്തൊരു സാഹചര്യമായിരിക്കും ഉണ്ടായിരിക്കുക. രണ്ടാമത്തെ കാര്യം, തളീഖു റിസ്ഖ് വൽ മഈഷ അലൽ ഫർദ്. ഒരു വ്യക്തിക്ക് അയാളുടെ ഉപജീവനവും ഭക്ഷണവുമൊക്കെ അതിൽ കുടുസതയുണ്ടാകും എന്നാണ്. നമുക്ക് ലഭിക്കേണ്ട ലാഭങ്ങളും നമുക്ക് ലഭിക്കേണ്ട നേട്ടങ്ങളും നമ്മുടെ സമ്പത്തിലുണ്ടാവേണ്ട അഭിവൃദ്ധിയും നമ്മളുടെ ഭക്ഷണത്തിലുണ്ടാകേണ്ട പുരോഗതിയും ഒക്കെ അള്ളാഹുവുമായുള്ള അടുപ്പത്തിലെ കുറവുകളും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പാപങ്ങളും അതുപോലെ തന്നെ തിന്മകളും നഷ്ടപ്പെടുത്തിക്കളയുന്നൊരു സാഹചര്യമുണ്ടാകും. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ ശൈത്താൻ ചിന്തിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് നല്ലൊരു ജോലിയും ഐശ്വര്യമൊക്കെ ഉണ്ടല്ലോ എന്നാണ്. അതിനുള്ള മറുപടി നമുക്കെല്ലാവർക്കും മനഃപ്പാടമുള്ള വിശുദ്ധ ഖുർആനിൽ നിരവധി തവണ ആവർത്തിച്ചു വന്ന ആ വചനമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം. അള്ളാഹു പാപം ചെയ്യുന്നവനും കാഫിറിനും യുക്തിവാദിക്കും നിരീശ്വരവാദിക്കും വ്യഭിചാരിക്കും കള്ളുകുടിയനും കൊലപാതകിക്കും യുദ്ധക്കുറ്റവാളിക്കുമൊക്കെ അവരോട് കാരുണ്യം കാണിക്കുന്നവനാണ്, റഹ്മാനാണവൻ എന്നു പറയുന്ന ആ വിശേഷണം കൊണ്ടാണ് പലപ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. നോക്കൂ, നിങ്ങൾ നമ്മുടെ ഭക്ഷണത്തിലും വിഭവത്തിലും ഒക്കെ അത് കുറവ് വരുത്തും എന്നത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. അത്തർഗീബ് വത്തർഹീബ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കപ്പെട്ട പ്രവാചക വചനം ഇങ്ങനെയാണ്, ഇന്നർ റജുല ലയുഹ്റമു റിസ്ഖു ബിദ്ദംബി യുസീബുഹു. ഒരു വ്യക്തിക്ക് അയാൾ ചെയ്യുന്ന പാപങ്ങൾ കാരണം അയാളുടെ വിഭവങ്ങളിൽ നഷ്ടം വരും, അത് തടയപ്പെടുന്ന സാഹചര്യമുണ്ടാകും. ലഭിക്കേണ്ട ലാഭങ്ങളും കിട്ടേണ്ട സമ്പാദ്യങ്ങളും കഴിക്കേണ്ട ഭക്ഷണവുമൊക്കെ വിലക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുന്ന തിന്മകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ തീർച്ചയായും കഴിയണം. മൂന്നാമത്തൊരു വിഷയം എന്താണെന്നറിയോ, ശരഈയായ വിജ്ഞാനങ്ങൾ പഠിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുക എന്നത് തന്നെയാണ്. ഞാൻ എത്ര പഠിച്ചിട്ടും എനിക്ക് ഹിഫ്ലാകുന്നില്ല, എത്രയായിട്ടും എനിക്ക് തലേ കയറണില്ല എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പറയും. ഒക്കെ പഠിക്കും, അപ്പോൾ തന്നെ മറക്കും, ഒന്നും ഓർമ്മയിൽ കിട്ടുന്നില്ല, എൻ്റെ ഓർമ്മക്കെന്തോ കുഴപ്പമുണ്ട് എന്നൊക്കെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ ചരിത്രയുമൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ ഇത്തരം ചില സൂചനകൾ ലഭിക്കും. അതാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ല, അദ്ദേഹത്തിന് പൂർണ്ണമായും അദ്ദേഹം പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിമന്യനായ ഗുരു വക്കീ ഇബ്നു അൽ ജറാഹ് റഹിമഹുല്ലയുടെ അരികിൽ പോയി അദ്ദേഹം പരാതി പറയുന്നുണ്ട്. എന്താണ് അദ്ദേഹം നടത്തിയ പരാതി? അദ്ദേഹത്തിൻ്റെ വരികളിൽ തന്നെ അത് നമുക്കിങ്ങനെ വായിക്കാം. ശക്കൗതു ഇലാ വക്കീഇ മിൻ സുഹിഫ്ദി ഫർഷദനി ഇലാ തർക്കിൽ മഅസി വഖാല അലം ബി അന്നൽ ഇൽമ നൂറുൻ വനൂറുല്ലാഹി ലാ യുതാലി അസി. മനോഹരമായൊരു കവിതയാണ്. ശക്കൗതു ഇലാ വക്കീഇ മിൻ സുഹിഫ്ദി, എൻ്റെ ഓർമ്മക്കുറവിനെക്കുറിച്ച്, ദീനീ വിജ്ഞാനങ്ങൾ പഠിക്കുമ്പോൾ അത് മനസ്സിൽ ഉറച്ചു നിൽക്കാത്തതിനെക്കുറിച്ച്. നമ്മൾ ഓർക്കണം, ഏഴാമത്തെ വയസ്സിൽ ഖുർആൻ പൂർണ്ണമായും ഹിഫ്ദാക്കിയ അനാഥ ബാലനായിരുന്നു മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ല എന്നത് മറന്നുകൊണ്ടാകരുത്. അദ്ദേഹത്തിന് ചെറിയ, നമ്മളൊക്കെ ടച്ചിത് നോക്കുമ്പോൾ അദ്ദേഹം എത്രയോ വലിയ വിജ്ഞാന പർവ്വതമാണ്, പക്ഷേ തനിക്കെന്തൊക്കെയോ തലയിൽ നിൽക്കുന്നില്ലെന്ന് തോന്നിയപ്പോഴേക്ക് അദ്ദേഹം അസ്വസ്ഥനാകുകയാണ്. അങ്ങനെയാണ് ഈ കാര്യം അള്ളാഹുവിൻ്റെ മുമ്പിൽ അദ്ദേഹം ആവലാതിപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ ഷെയ്ഖിൻ്റെ അടുത്ത് ഇതിൻ്റെ പരിഹാരം ചെന്ന് അദ്ദേഹം ചോദിക്കുന്നതും. അപ്പം എന്താണ് വഖീഇ റഹിമഹുല്ല അതിന് കൊടുത്ത ഉത്തരം? ഫർഷദനി ഇലാ തർക്കിൽ മഅസി, നീ ജീവിതത്തിൽ പാപങ്ങൾ ചെയ്യുന്നുണ്ടാകും, അത് വെടിയു മുഹമ്മദെ, മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ എന്ന് വഖീഇ ബിൻ അൽ ജറാഹ് റഹിമഹുല്ല അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ്. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞ അടുത്ത വാചകം ഇങ്ങനെയാണ്, വഖാല അലം ബി അന്നൽ ഇൽമ നൂറുൻ വനൂറുല്ലാഹി ലാ ഉതാലി അസി. വഖാല, ഷെയ്ഖ് പറഞ്ഞു, ഇഅലം, നീ അറിയണം, ബി അന്നൽ ഇൽമ നൂറുൻ, വിജ്ഞാനമെന്ന് പറയുന്നത് അതൊരു പ്രകാശമാണ്. വനൂറുല്ലാഹി ലാ ഉതാലി അസി, വനൂറുല്ലാഹി, അള്ളാഹുവിൻ്റെ വെളിച്ചം എന്ന് പറയുന്നത് അള്ളാഹു പാപികൾക്ക് കൊടുക്കുന്നതല്ല. അപ്പോൾ വ്യക്തിജീവിതത്തിലും നമ്മുടെ സാമൂഹിക ജീവിതത്തിലും കുടുംബജീവിതത്തിലും പരസ്യജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും ലൈംഗിക മേഖലയിലും സ്വഭാവ പെരുമാറ്റങ്ങളുടെ മേഖലയിലും ആരാധനാനുഷ്ഠാനങ്ങളുടെ മേഖലയിലുമൊക്കെ സംഭവിക്കുന്ന തിന്മകൾ വഴി നമുക്ക് നഷ്ടപ്പെടുന്ന രണ്ടാമത്തെ കാര്യം, ശരഈയായ വിജ്ഞാനങ്ങൾ, ദീനീയായ വിജ്ഞാനങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങളില്ലാതിരിക്കുകയും പഠിക്കുകയാണെങ്കിൽ തന്നെ അത് മനസ്സിനോട് സംവദിക്കാത്ത ഒരു അവസ്ഥ വരികയും നമ്മളെന്ന വ്യക്തി ഒരു പാറ കഷ്ണത്തെക്കാളും കടുത്ത അവസ്ഥയിൽ ഒരു പരിവർത്തനങ്ങൾക്കും വിധേയമാകാത്ത സാഹചര്യത്തിൽ ആയിത്തീരുകയും ചെയ്യുന്നു എന്നത് തന്നെയാണ്. ഇതുപോലെ തന്നെ മനസ്സിന് വല്ലാത്തൊരു കടുപ്പവും എന്ത് കടുങ്കയും ചെയ്യാനുള്ള ഒരു സാഹചര്യവും മനസ്സിനുണ്ടാകുന്നതാണ്. തൂറസു അൽ വഹ്ഷ ഫിൽ ഖൽബി വ തളീഖു സദർ, ഹൃദയത്തിനൊരു കുടിസ് അനുഭവപ്പെടും. അതുപോലെ തന്നെ ഈ പാപങ്ങൾ, നിരന്തരം ചെയ്യുന്ന പാപങ്ങൾ അതെന്ത് ചെയ്യും, ഹൃദയത്തിനൊരു ഒരു വഹ്ഷത്ത് തരും, ഒരു ഭീതിതമായ അവസ്ഥ, എന്ത് കടുങ്കയും ചെയ്യാനുള്ള വല്ലാത്തൊരു സാഹചര്യം അതുണ്ടാക്കും എന്നാണ്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ തന്നെ ഈ കാര്യം പറയുന്നുണ്ട്. സൂറത്തു ത്വാഹയുടെ 124-ാമത്തെ വചനത്തിൽ, വമന അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക വനഹ്ഷുറുഹു യൗമൽ ഖിയാമത്തി അഅമ വമന അഅറദ അൻ ദിക്രി, എന്നെ കുറിച്ചുള്ള ഉത്ബോധനങ്ങളിൽ നിന്ന് മനുഷ്യന്റെ മനസ്സെപ്പോൾ മാറിപ്പോകുന്നുവോ അപ്പോൾ ഫഇന്ന ലഹു മഈശതൻ ദൻക, അവന് ഇടുങ്ങിയ ഒരു ജീവിതാവസ്ഥ നാം കൊടുക്കും. അത് ഖബറുമായി ബന്ധപ്പെട്ടതാകാം, ദുന്യാവുമായി ബന്ധപ്പെട്ടതാകാം. വനഹ്ഷുറുഹു യൗമൽ ഖിയാമത്തി അഅമ, നാളെ പരലോകത്ത് അവൻ അന്ധനായി കാഴ്ചയില്ലാത്തവനായി അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഭൂമിയിലെ കാഴ്ചയില്ലാത്ത കോടിക്കോടി മനുഷ്യർക്ക് പൂർണ്ണമായ പ്രകാശത്തിൽ അള്ളാഹുവിനെ അടക്കം കാണാനുള്ള മഹാഭാഗ്യം ലഭിക്കുമ്പോൾ ഭൂമിയിലെ അത്ഭുത കാഴ്ചകളെയും ഭൂമിയിലെ ഒരുപാട് ആസ്വാദനങ്ങളെയും കണ്ടവന്റെ കണ്ണുകൾ അതിൻ്റെ വെളിച്ചം കെട്ടുപോകും. എന്നിട്ടോ അവൻ ആവലാതിപ്പെടും, ഖാല റബ്ബിലി മഹശർത്തനി അഅമാ, എന്തിനെന്റെ റബ്ബേ എന്റെ കാഴ്ചയെ നീ പറിച്ചെടുത്തു എന്ന് മനുഷ്യൻ ചോദിക്കും. അപ്പോൾ അള്ളാഹു കൊടുക്കുന്ന ഉത്തരം, നീ എന്റെ ഉത്ബോധനങ്ങളെ വിട്ടുകളയുകയും എന്നെ മറന്നുകളയുകയും ചെയ്തു, അപ്രകാരമാണ് നിന്നെ ഇന്ന് ഞാനും മറക്കുന്നത് എന്ന് റബ്ബ് പറയുന്നതാണ്. അപ്പം അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ആലോചിക്കും, അയാൾക്ക് എങ്ങനെയാണ് ആ ഭാര്യയെ കുത്തിക്കൊല്ലാൻ പറ്റിയത്, അവൾക്കെങ്ങനെയാണ് അവളുടെ മകളെ കഴുത്തറുക്കാൻ പറ്റിയത്, ആ സ്ത്രീ എങ്ങനെയാണ് സ്വന്തം കുഞ്ഞിനെ എടുത്ത് കിണറ്റിലെറിഞ്ഞത്, ആ സ്ത്രീ എങ്ങനെയാണ് മക്കളെ കൊഴിവാക്കി വേറൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയത്. നമ്മുടെ മനസ്സും മസ്തിഷ്കവുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത്, അവിടെ രൂപപ്പെടുന്നതാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെ ഇത്തരമൊരവസ്ഥ വന്നാൽ നിരന്തരം പാപങ്ങൾ ചെയ്യുകയും പ്രാർത്ഥനകളിൽ നിന്നും ദിക്റുകളിൽ നിന്നുമൊക്കെ ഹൃദയം മാറിപ്പോവുകയും ചെയ്താൽ വലിയ നഷ്ടമായിരിക്കും യഥാർത്ഥത്തിൽ നമുക്ക് സംഭവിക്കുന്നത്. അപ്പോൾ 4 കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത കാര്യങ്ങളിലേക്ക് വരും മുമ്പ് ഞാൻ ചെറിയൊരു ഇടവേള എടുക്കാം. ഇടവേളക്ക് ശേഷം വളരെ വേഗത്തിൽ വരാം.
1: നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിൻ്റെയും വിവേകത്തിൻ്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്നൊരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ കേവലം പ്രോപ്പകണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് TV. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് TV. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം വിസ്ഡം ഡയലോഗ് TV.
0: ഓക്കെ, പീസ് റേഡിയോയുടെ സ്നേഹക്കൂടിൻ്റെ ഈ ഒരു പ്രത്യേക എപ്പിസോഡ് നമ്മൾ വീണ്ടും തിരിച്ചെത്തുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ധാരാളം തിന്മകളും പാപങ്ങളും ഒക്കെ, പ്രത്യേകിച്ചും സ്വകാര്യ ജീവിതത്തിലുണ്ടാകുന്ന വീഴ്ചകൾ ഇന്ന് ധാരാളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും അത്തരം കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡിൽ ഇങ്ങനത്തെ ചില വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കുണ്ടാക്കുന്ന 4 നഷ്ടത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ 1-ാമത്തെ നഷ്ടം, അള്ളാഹുമായുള്ള നമ്മുടെ അടുപ്പവും സ്നേഹവും ബഹുമാനവും ഒക്കെ നഷ്ടപ്പെട്ട് നമ്മളങ്ങനെ റബ്ബിൽ നിന്ന് അകന്നുപോകുന്ന, തെറിച്ചുപോകുന്ന ഒരു പ്രത്യേക ജീവിതമായി നമ്മളുടേത് മാറും എന്നതാണ്. 2, നമ്മുടെ സമ്പാദ്യത്തിനും നമ്മുടെ സ്വത്തിനും നമ്മുടെ വിഭവങ്ങൾക്കുമൊക്കെ നഷ്ടം വരുത്തുന്ന ഒരു കാര്യമായി അത് പരിണമിക്കും. 3-ാമത്തെ കാര്യം, ദീനിയായ വിജ്ഞാനങ്ങൾ എത്ര പഠിക്കാൻ ശ്രമിച്ചാലും അത് പഠിയാത്ത, അത് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മളെത്തും. 4-ാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത്, എന്ത് കടുങ്കയും ചെയ്യാവുന്നൊരവസ്ഥയിലേക്ക് മനസ്സ് പരിവർത്തിതമാവുകയും ഹൃദയം ഇടുങ്ങിപ്പോവുകയും ആരോടും ഒരു വിശാലതയും വിട്ടുവീഴ്ചയും ഒന്നും ചെയ്യാൻ കഴിയാത്ത വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും എന്നതാണ്. 5-ാമത്തത് ഹൃദയത്തിൻ്റെ കാഠിന്യമാണ്. അത് ഒന്നുകൂടി നമ്മൾ ഊന്നിപ്പറയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, കല്ലാ ബറാന അല ഖുലൂബിഹിം മാഖാനു യക്സിബുൻ. കല്ല, അങ്ങനെയല്ല, ബൽ പക്ഷേ, റാന അല ഖുലൂബിഹിം മാഖാനു യക്സിബുൻ. എന്താണ് റാന അല ഖുലൂബിഹിം എന്ന് പറഞ്ഞാൽ, അവരുടെ ഹൃദയങ്ങൾ അതിന് കറ പിടിച്ചിരിക്കുന്നു, അതിന് കറ ബാധിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? മാഖാനു യക്സിബുൻ, അവർ പ്രവർത്തിച്ചത് കാരണം എന്നാണ്. അപ്പോൾ ഈ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴൊക്കെ നമ്മുടെ ഹൃദയത്തിന് ആ തിന്മയുടെ പരിക്കു പറ്റുന്നുണ്ട്. നമ്മൾ നിലത്ത് വീണ് കയ്യ് പൊട്ടുമ്പോൾ, എല്ല് മുറിയുമ്പോൾ, മുറിവ് പറ്റുമ്പോൾ, ചോര പോകുമ്പോഴൊക്കെ ഉണ്ടാകുന്നതിൻ്റെ വേറെ ഒരു അവസ്ഥ. ഓരോ തവണയും നടക്കുന്ന അവിശുദ്ധ ചാറ്റുകളും തെറ്റായ ഫോൺ സംഭാഷണങ്ങളും ലഹരി ഉപയോഗങ്ങളും മോശമായ പെരുമാറ്റങ്ങളും ബന്ധവിച്ഛേദങ്ങളും കലഹങ്ങളും കലാപങ്ങളും അല്ലേ, ആരാധനയിൽ വരുത്തുന്ന വീഴ്ചകളും നമ്മുടെ ധൂർത്തും നമ്മുടെ ഫാഷൻ പരേഡുകളും ഒക്കെ നമ്മുടെ ഹൃദയത്തെ അതിങ്ങനെ പരിക്കേൽപ്പിച്ചുകൊണ്ടിരിക്കുക എന്നാണ്. സൂറത്തു മുത്തഫിഫീൻ 14-ാമത്തെ വചനത്തിൻ്റെ തഫ്സീർ നിങ്ങൾ അമാനിമോലയുടെ പരിഭാഷയൊക്കെ ഒന്ന് എടുത്ത് വായിച്ചാൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം സഹോദരങ്ങളെ, സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തിന്മകൾ വലിയ നാശവും വലിയ നഷ്ടവുമാണ് നമുക്ക് വരുത്തുക. പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി നമ്മെ സ്വയം വിചാരണ നടത്തുകയും വിമർശിക്കുകയും ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ തിരുത്താനുള്ളത് ലഭിക്കും. ഓരോ പ്രഭാതവും പ്രദോഷത്തിൽ അവസാനിക്കുമ്പോഴും ഓരോ പ്രദോഷങ്ങളും ഒരു പുതിയ പ്രഭാതം തേടി യാത്ര ആരംഭിക്കുമ്പോഴും കണ്ണുകൊണ്ടും കൈകൊണ്ടും കാലുകൊണ്ടും അങ്ങനെ അങ്ങനെ നാക്കുകൊണ്ടും വാക്കുകൊണ്ടുമൊക്കെ എത്രമാത്രം വലിയ തിന്മകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെയ്യുന്ന ഓരോന്നിൻ്റെയും കാരണമായി നമ്മുടെ ഹൃദയത്തിൽ ഒരു കറങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അത് സ്കാനിങ് റിപ്പോർട്ട് കൊണ്ടോ എൻഡോസ്കോപ്പ് റിപ്പോർട്ട് കൊണ്ടോ അതല്ലെങ്കിൽ ഒരു കാർഡിയാക് സർജൻ്റെ കാഴ്ചപ്പാട് കൊണ്ടോ കാണാവുന്ന തിന്മകളല്ല, മറിച്ച് അത് ആത്മീയമായ പരുക്കുകളാണ്. ആത്മീയമായ പരുക്കുകൾ നമ്മെ പൂർണ്ണമായും ഒരു അസംസ്കൃത ജീവിയാക്കി മാറ്റുകയും എന്തും നമ്മുടെ കയ്യിൽ നിന്ന് സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. 7-ാമത്തെ കാര്യം, സബബും ഫി അദാബുൽ ഖബർ, അത് അദാബുൽ ഖബറിന് കാരണമാകും എന്നതാണ്. തിന്മകൾ പലതും ഖബർ ശിക്ഷയ്ക്ക് കാരണമാകും. ഭൂമിയിൽ അതിന് പ്രശ്നമുണ്ട്, നമ്മുടെ നിത്യജീവിതത്തിൽ അതിന് പ്രശ്നമുണ്ട്, നാളെ സ്വർഗനരകങ്ങളുടെ കാര്യത്തിൽ അത് ഒരു വില്ലനായി വരും, അതോടൊപ്പം ഖബറിൽ അത് പ്രശ്നമുണ്ട് എന്നാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പൊതുവെ ആരും ശ്രദ്ധിക്കാത്ത, പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട് അത് ശുദ്ധീകരിക്കുന്ന കാര്യം. ആ ശുദ്ധീകരിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നത്, ഒരു വ്യക്തിക്ക് നഷ്ടപ്പെടുത്തുന്നത് എന്താണ്? റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്രാമധ്യേ ഒരു ഖബറിൻ്റെ മുകളിൽ ഒരു കൊള്ളി കൊണ്ടുപോയി വെച്ചൊരു സംഭവം നമുക്കറിയാം. അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനു കൊടുത്ത ഉത്തരം എന്താ, രണ്ടാളിൽ ഒരാൾ ലാ ഇസ്തബ്രിഉ മിനൽ ബൗലി, അയാൾ മൂത്രമൊഴിച്ചാൽ വൃത്തിയായി അതിൽ നിന്ന് കഴുകി പരിശുദ്ധിയിലേക്ക് തിരിച്ചെത്തിയിരുന്നില്ല എന്നാണ്. ഇവിടെ വ്യഭിചാരവും അവിശുദ്ധ ബന്ധങ്ങളും ലഹരിയും ശിർക്കും അതൊക്കെയാണ് ചിലപ്പോൾ മഅസിയത്ത് പാപങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരിക. എന്നാൽ ഇവിടെ ഈ ഉദാഹരണം തന്നെ കൊണ്ടുവരാനുള്ള കാരണം, അള്ളാഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മൂത്രമൊഴിച്ചാൽ നിങ്ങൾ കാഷ്ടിച്ചാൽ അത് ശ്രദ്ധാപൂർവം ക്ലീൻ ആക്കണമെന്ന്. ആ കൽപ്പന ധിക്കരിക്കുന്നൊരു വ്യക്തി അത് നിരന്തരം ജീവിതത്തിൽ തുടരുമ്പോൾ അയാൾക്ക് സംഭവിക്കുന്ന നഷ്ടമാണിത്. അയാൾ ഖബറിൽ ശിക്ഷിക്കപ്പെടാൻ അത് കാരണമാകും. അതുപോലെ തന്നെ ഉഅമ്മൽ ആഖർ യംശീ ബിൻ നമീമ, രണ്ടാമത്താള് നമീമത്ത് പറഞ്ഞ് മറ്റുള്ളവരുടെ കുറ്റവും കുറവും പിഴവും പറഞ്ഞ് നടക്കുകയാണ്. അല്ല, നമ്മളൊക്കെ ശ്രദ്ധിക്കണം. ഒന്നങ്ങനെ വീട്ടിൽ നിന്ന് അടിച്ചുവാരി അങ്ങനെ പോയി പോയി അടുത്താളുടെ പിന്നെ വീട്ടുവാതിൽക്കൽ വരെ എത്തി, അപ്പോൾ അയാളോട് എത്തിയിട്ടുണ്ടാകും. രണ്ട് മൂന്ന് സ്ത്രീകൾ ഒന്നിച്ചൊരു സ്ഥലത്തെത്തുമ്പോൾ അവരൊരുമിച്ച് കൂടുമ്പോൾ അവിടെ വേണ്ടാത്ത വർത്തമാനങ്ങൾ, വൈകുന്നേരം ചായക്കടയിൽ എല്ലാവരും ഒരു ചായയും കുടിച്ചിരിക്കുമ്പോൾ അവിടെ രാഷ്ട്രീയത്തിൻ്റെ പേരിലുള്ള പച്ചയിറച്ച് തീറ്റകൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തീർച്ചയായും ഒഴിവാക്കപ്പെടേണ്ടതാണ്. നമ്മുടെ കുട്ടികൾ ക്ലാസ് മുറിയിലും കളിമുറ്റത്തുമൊക്കെ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നവരാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ രണ്ട് തിന്മകൾ ഞാൻ പറഞ്ഞത്, തിന്മകൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന നഷ്ടം അതിനുമേൽ അത്രമാത്രം പ്രയാസകരമാണ് എന്നതുകൊണ്ട് തന്നെയാണ്. ഇനി ഇതിലെ എട്ടാമത്തൊരു കാര്യം, സബബും ഫീ സിവാലി നിഅമത്തി വൽ അംനി വൽ അമാൻ, നമുക്ക് അള്ളാഹു നൽകാൻ വിചാരിച്ച അല്ലെങ്കിൽ നൽകിയ അനുഗ്രഹങ്ങൾ അവൻ എടുത്തു മാറ്റാനും നമ്മൾ അനുഭവിക്കുന്ന സമാധാനവും ശാന്തിയും അത് നഷ്ടപ്പെടാനുമൊക്കെ തിന്മ കാരണമാകും എന്നതാണ്. അതിന് കാരണമാകുന്ന തിന്മയാണ് ശിർക്ക് എന്ന് പറയുന്നത്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, സൂറത്തു അൻആമിലെ 82. തിന്മകളിൽ ഏറ്റവും വലിയ തിന്മ അത് ശിർക്കാണ് എന്ന കാര്യം നമുക്കറിയാം. അല്ലദീന ആമനു, വിശ്വസിച്ചവർ, വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അവരുടെ വിശ്വാസത്തെ ദുൽമുകൊണ്ട് അഥവാ ശിർക്കുകൊണ്ട് കൂട്ടിക്കുഴക്കാത്തവർ, ഉലൈക ലഹുമുൽ അംനു, അവർക്ക് നിർഭയത്വമുണ്ട്, അവർ അസ്വസ്ഥരാവുകയില്ല, വഹും മുഹ്തദൂൻ, അവർ ശരിയായ വഴിയിൽ എത്തിപ്പെടുന്നവരാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചില തിന്മകൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ നമ്മുടെ സമാധാനവും സന്തോഷവുമൊക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് അതുകൊണ്ടുണ്ടാവുക. ഇനി ഒൻപതാമത്തെ കാര്യം, സബബും ഫിൽ ഖസ്ഫി വൽ മസ്ഖി വൽ ഖദ്ഫി, എന്താ, ഭൂമിയിൽ ആഴ്ത്തപ്പെടാനും രൂപമാറ്റം വരാനും അതുപോലെ തന്നെ കല്ലെറിയപ്പെടാനുമൊക്കെ അത് കാരണമാകുന്നുവെന്ന്, ആകാശത്തു നിന്ന് ചരൽ വർഷത്തിന് വരെ അത് കാരണമാകുന്നുവെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്കിങ്ങനെ കാണാം, യകൂനു ഫി ആഖിറിൽ ഉമ്മത്തി ഖസ്ഫുൻ വ മസ്ഖുൻ വ ഖദ്ഫുൻ, ഈ സമൂഹത്തിൻ്റെ, എൻ്റെ ഉമ്മത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുന്ന, അതുപോലെ തന്നെ രൂപമാറ്റം വരുത്തപ്പെടുന്ന, ചരൽ വർഷം നടത്തപ്പെടുന്ന സാഹചര്യങ്ങൾ വരും. അപ്പോൾ ആയിഷ തന്നെ ചോദിക്കുകയാണ്, ആ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതുമുഖാന്തരം സ്വാലിഹീങ്ങളും അധർമ്മങ്ങളും പാപങ്ങളും കാരണം അള്ളാഹു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാലിഹീങ്ങളും അതിലകപ്പെടുമോ നബിയെ? അതേ, സ്വാലിഹീങ്ങളും അതിലകപ്പെടും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ നഅം ഇദാ കസുറൽ ഖബസു, തിന്മ വർദ്ധിക്കുമ്പോഴാണ്, മ്ലേച്ഛതകൾ വർദ്ധിക്കുമ്പോഴാണ് ഇത് സംഭവിക്കാന്നാണ്. അപ്പോൾ വ്യക്തിപരമായി നമ്മൾ മനസ്സിലാക്കുക, മസ്ഖ് എന്ന് പറയുന്നത് ഒരു സൃഷ്ടിയെ വേറൊരു സൃഷ്ടിയാക്കി മാറ്റുക, മനുഷ്യനെ കുരങ്ങാക്കി മാറ്റിയത് നമുക്കറിയാം, അത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചരൽ വർഷങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും വഹിയായി വന്നതുമാണ്. അതുകൊണ്ട് ഇതോ സമാനമായതോ ആയ പല ദുരന്തങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. അതുകൊണ്ട് ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇത് പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ഒരു സ്വയം വിമർശനത്തിൻ്റെ കുറ്റവിചാരണ കോടതിയിലേക്ക് നമ്മളെ സ്വയം കയറ്റി നിർത്തുകയും നമ്മളോരോരുത്തരും നമ്മളോട് ആത്മാർത്ഥമായി ചോദിക്കുകയും ചെയ്യുക, നമ്മളുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പറിച്ചെറിയപ്പെടേണ്ട തിന്മകളുണ്ടല്ലോ, ആ തിന്മകളെ പറിച്ചറിയാനും അതിൽ നിന്ന് മോചനം നേടാനും ഇത് ഈ ഒരു ചിന്ത എന്നെ വേണമെങ്കിൽ ഒരു മറ്റൊരു ജീവിയാക്കി വരെ കളയപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത്രമാത്രം ഞാൻ തിന്മകളിലാണ്, അത് ചെയ്യാത്തത് അള്ളാഹുവിൻ്റെ അള്ളാഹു റഹ്മാൻ ആയതുകൊണ്ട് മാത്രമാണ് എന്നത് നമ്മൾ ഓർക്കുക. മറ്റൊന്ന്, പത്താമത്തെ കാര്യം, നമ്മുടെ ശത്രുക്കൾക്ക് മുന്നിൽ നമ്മൾ നിസ്സാരന്മാരായി മാറുന്ന സാഹചര്യമുണ്ടാകും. അള്ളാഹുവിൻ്റെ ഓർമ്മകളിൽ നിന്നും അവൻ്റെ ദീനിൽ നിന്നും അവൻ്റെ ഇബാദത്തിൽ നിന്നും വിട്ടുമാറുകയും ദുന്യാവിൻ്റെ മാത്രം വ്യാപാരികളായി ദുന്യവിയായ ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം ജീവിച്ച് ഭൗതിക പ്രമത്തരായി മുന്നോട്ടു പോകുന്നൊരു സമൂഹത്തിന് അവരുടെ ശത്രുക്കൾക്ക് അവരുടെ മേൽ ആധിപത്യം ലഭിക്കുമെന്നാണ്. ഇദാ തബായഅ്തും ബിൽ ഈന വഅഖദ്തും അദ്നാബൽ ബഖർ വറദീതും ബിൽ ഹയാതി ദുന്യ വതറക്തുമുൽ ജിഹാദ് ഫീ സബീലില്ലാ സല്ലല്ലാഹു അലൈക്കും ദുല്ലൻ ലാ യൻസഉഹു അൻകും ഹത്താ തർജിഉ ഇലാ ദീനികും. അല്ലേ, മുസ്ലിം സമൂഹത്തിന് പ്രത്യേകിച്ചും സംഭവിച്ചിട്ടുള്ള അപജയങ്ങളുടെ ചരിത്രം എടുത്തു പരിശോധിക്കുമ്പോൾ ഇക്കാര്യം നമുക്ക് മനസ്സിലാകും. നിങ്ങൾ ഈനത്ത് കച്ചവടത്തിൽ, അതേപോലെ തന്നെ പശുവിനെ പരിപാലിച്ച് കൃഷിയുമൊക്കെയായി അങ്ങനെ ജീവിക്കുന്നതിൽ, അതുപോലെ തന്നെ ദുന്യാവിൻ്റെ വർണ്ണമോടികളിൽ നിങ്ങൾ അഭിരമിക്കുന്നു, അതിൽ ലയിച്ചു ജീവിക്കുന്നു, നിങ്ങൾ ജിഹാദിനെ കൈവടിയുന്നു, സ്വയം വിമർശനത്തിൻ്റെയും തെറ്റുതിരുത്തലിൻ്റെയും തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുന്നതിൻ്റെയും ഒക്കെ വഴിയിൽ നിന്ന്, അതേപോലെ സായുധമായി സംഘടിതരാകേണ്ട ഇടങ്ങളിൽ അങ്ങനെ സംഘടിതരാകുന്നതിൽ നിന്ന്, ഇങ്ങനെ തുടങ്ങി ജിഹാദിൻ്റെ വിശാലാർത്ഥം എന്തിനെല്ലാം ഏതെല്ലാം സ്ഥലത്ത് ബാധകമാണോ അതിൽ നിന്നെല്ലാം നിങ്ങൾ വിട്ടുനിൽക്കുന്നു. നമ്മളങ്ങനെ സായുധ പോരാട്ടങ്ങളുടെയോ യുദ്ധങ്ങളുടെയോ സാഹചര്യമുള്ളൊരു നാട്ടിലോ പിന്നെ സന്ദർഭത്തിലോ അതിൻ്റെ നിബന്ധനകൾ പൂർത്തീകരിച്ച ഇടങ്ങളിലോ അല്ല എന്നത് നമ്മൾ പ്രത്യേകം ഇതോട് ചേർത്തെണ്ണുകയാണ്. അങ്ങനെ നിങ്ങൾ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് പോയാൽ സല്ലല്ലാഹു അലൈക്കും ദുല്ലൻ, നിങ്ങൾക്ക് അള്ളാഹു നിന്ദ്യത നിങ്ങളുടെ മേൽ അധികാരമേൽക്കും. പിന്നീട് അതിൽ നിന്ന് ഊരി പുറത്ത് ചാടാൻ നിങ്ങൾക്ക് പറ്റില്ല. ശത്രു നിങ്ങളെ അതിജയിക്കും. നിങ്ങൾ അതിൽ നിന്ന് ഊരി രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ദീനിലേക്ക് മടങ്ങുന്നവരാകണം എന്നാണ് യഥാർത്ഥത്തിൽ ഇവിടെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഈനത്ത് കച്ചവടം എന്ന് പറയുന്നത് ഒരു തരം പലിശയിൽ അധിഷ്ഠിതമായ കച്ചവടമാണ്. അദ്നാബുൽ ബക്കർ, പശുവിൻ്റെ വാല് പിടിച്ച് നടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഷിഗാലുൻ ബിൽ ഹർസി വസ്റഇ, കൃഷിയിൽ വ്യാപൃതമാവുക എന്നതാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വ്യാപൃതമായി ജീവിക്കുകയും നമ്മുടെ ജീവിതത്തോട് നിർവഹിക്കേണ്ട കടപ്പാടുകളെ മറക്കുകയും ചെയ്യുന്നിടത്ത് വലിയ നഷ്ടങ്ങൾ യഥാർത്ഥത്തിൽ നമുക്ക് വരാനുണ്ട്. പതിനൊന്നാമത്തത്, സബബും ഫി ഖിതാലിൽ മുസ്ലിമീന ഫീമ ബൈനഹും, തിന്മകൾ ജീവിതത്തിൽ അധർമ്മങ്ങൾ ധാരാളം വർദ്ധിച്ചാൽ, അധർമ്മങ്ങൾ വർദ്ധിക്കുക വഴി മുസ്ലിങ്ങൾ പരസ്പരം കലഹിക്കുന്നിടത്തേക്ക് കാര്യങ്ങളെത്തും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സഅൽതു റബ്ബി സലാസൻ, ഞാൻ എൻ്റെ റബ്ബിനോട് ഒരിക്കൽ മൂന്ന് കാര്യങ്ങൾ ചോദിച്ചു. ഫഅതാനി ഇസ്നൈനി, രണ്ട് കാര്യം എനിക്ക് നൽകി, വകവെച്ചു നൽകി. സഅൽതു റബ്ബി അല്ലാ യുഹ്ലിക ഉമ്മത്തി ബിസ്സന, എൻ്റെ ഉമ്മത്തിനെ വരൾച്ച കൊണ്ട് നശിപ്പിക്കരുത് എന്ന് ഞാൻ റബ്ബിനോട് പറഞ്ഞു. വെള്ളം കിട്ടാതെ എല്ലാം വറ്റു വരണ്ട്, അങ്ങനെ വെള്ളം കിട്ടാതെ മരിച്ചൊടുങ്ങുന്ന ആളുകളാക്കി എൻ്റെ സമൂഹത്തെ നീ മാറ്റല്ലേ എന്ന് പറഞ്ഞു. അള്ളാഹു അതെനിക്ക് തന്നു, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല, ഒരു എൻ്റെ ജനസമൂഹം മുഴുവൻ അങ്ങനെ നശിച്ചു പോവുകയില്ല. അതേപോലെ തന്നെ അല്ലാ യുഹ്ലിക ഉമ്മത്തി ബിൽ ഗർഖി, മുങ്ങി മരി, എല്ലാവരും കൂടി പ്രളയത്തിൽ മുങ്ങി മരിക്കുന്ന, ഒരാൾ പോലും ബാക്കിയാകാതെ പ്രളയ തിരകളിൽ മുങ്ങി മരിക്കുന്ന നൂഹ് അലൈഹി ഇസ്ലാമിയുടെ ജനതക്കൊക്കെ സംഭവിച്ചതുപോലത്തെ ഒരു സാഹചര്യം വരല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അള്ളാഹു അതും എനിക്ക് വകവെച്ച് നൽകി. എന്നാൽ ഞാൻ എൻ്റെ റബ്ബിനോട് എൻ്റെ ഉമ്മത്തിനിടയിൽ കലഹങ്ങളുണ്ടാകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷേ അതെനിക്ക് വകവെച്ച് ലഭിച്ചില്ല. ഇമാം മുസ്ലിം റഹിമഹുല്ലാ 2890 ഹദീസായി ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലെ തിന്മകൾ വ്യക്തിപരമായി നമുക്കും കുടുംബപരമായും നമ്മുടെ അതേപോലെ നമ്മുടെ സമൂഹത്തിനും ഒക്കെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാനെന്താ, എൻ്റെ സൗകര്യമല്ലേ, അതെൻ്റെ പ്രൈവസിയല്ലേ, ഞാൻ കള്ളുടിച്ചോട്ടെ, ഞാൻ വേറൊരു സ്ത്രീയുമായുള്ള ബന്ധം എനിക്കുണ്ടായിക്കോട്ടെ, നിങ്ങൾക്കെന്താ നഷ്ടം എന്ന് ചിന്തിക്കുമ്പോൾ നഷ്ടമുണ്ട്. വ്യക്തിപരമായി നമുക്ക് ഈ ലോകത്തുണ്ട്, അത് നമ്മുടെ ഖബറിലുണ്ട്, പരലോകത്തുണ്ട്, അതോടൊപ്പം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിനും ആ തിന്മകളുടെ ഒരു ദുരിതം അനുഭവിക്കേണ്ടി വരും. മഹനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് 12-ാമത്തെ ഒരു പോയിന്റായി ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. സബബും ഫി നുസൂലിൽ ഉഖൂബാത്തി അലൽ ഫർദി വൽ മുജ്തമ, സമൂഹത്തിനും വ്യക്തിക്കും നഷ്ടങ്ങൾ വരുത്തുന്ന, ദുരിതങ്ങൾ വരുത്തുന്ന ശിക്ഷകളിറങ്ങാൻ കാരണമാകും. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, മാ നസലത് ഉഖൂബത്തുൻ ഇല്ലാ ബിദംബിൻ വമാ റുഫിഅത് ഇല്ലാ ബിതൗബത്തിൻ. മാ നസലത് ഉഖൂബ, ഒരു ശിക്ഷയും ഒരു സമൂഹത്തിനും ഇറങ്ങിയിട്ടില്ല, ഇല്ലാ ബിദംബിൻ, അവിടെ നടന്ന പാപങ്ങളാണതിൻ്റെ കാരണം. പാപങ്ങളുടെ ശിക്ഷയായിട്ടാണ് അത് വന്നിട്ടുള്ളത്, വെറുതെ ഇറങ്ങിയതല്ല. വമാ റുഫിഅത് ഇല്ലാ ബിതൗബത്തിൻ, ആ ദുരന്തങ്ങൾ മാറിപ്പോയിട്ടില്ല, അത് തോപ് കൊണ്ട് മാത്രമേ സംഭവിക്കുള്ളൂ, പശ്ചാത്താപങ്ങൾ കൊണ്ട് മാത്രമേ സംഭവിക്കുള്ളൂ. മഹാമാരിയുടെ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കണം, കൊക്കിക്കൊരച്ചു മരിച്ചുപോയ, കഫം തുപ്പി, രക്തം പുരണ്ട കഫം തുപ്പി മരിച്ചുപോയ ധാരാളം കോവിഡ് പേഷ്യൻസ് ഉണ്ട് അല്ലേ. ഇത് നമുക്ക് ശിക്ഷയാണോ പരീക്ഷണമാണോ ഒക്കെ അള്ളാഹു ആലം. പക്ഷേ നമ്മളെപ്പോഴും തൗബ കൊണ്ട് വാക്സിനേഷൻ വിജയകരമാണോ അല്ലയോ, ഞാൻ വാക്സിൻ എടുക്കണമോ വേണ്ടയോ എന്നൊക്കെ ചിന്തിക്കുമ്പോഴും നമ്മളെത്രത്തോളം നമ്മൾ തൗബകൾ, ഇസ്തിഗ്ഫാറുകൾ ഇതൊക്കെ പരിഹരിച്ചു കിട്ടാനുള്ള പ്രാർത്ഥനകൾ നടത്തുന്നു എന്നത് ഉറ്റാലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മളിവിടെ പറയാൻ ശ്രമിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. ധാരാളം ആളുകൾ അവരുടെ തുറന്നെഴുത്തുകൾ നടത്തുന്ന ഒരിടമാണ് പീസ് റേഡിയോ, പ്രത്യേകിച്ചും സ്നേഹക്കൂടിൻ്റെ വിൻഡോ. അവിടെ നടക്കുന്നത് നമ്മൾ കേൾക്കുമ്പോൾ അത്ഭുതത്തോടുകൂടെ മാത്രം കേൾക്കാൻ പറ്റുന്ന ധാരാളം തിന്മകൾ വ്യക്തിജീവിതത്തിലുള്ളവരും ഏറ്റവും പ്രിയപ്പെട്ടവരെ കുറിച്ച് അങ്ങനത്തെ വാർത്തകൾ അറിഞ്ഞ് വിളിക്കുന്നവരുമൊക്കെയുണ്ട്. ഞാനടക്കം നമുക്കെല്ലാവർക്കും ഉറ്റാലോചിക്കാനും തിരുത്താനുമുള്ള 12 പോയിന്റുകളാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. ഞാൻ ആ പോയിന്റുകൾ ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഒറ്റശ്വാസത്തിൽ പറയുന്നു. ജീവിതത്തിൽ നിന്ന് തിന്മകളെ പറിച്ചെറിഞ്ഞില്ലെങ്കിൽ, ഒന്ന്, അള്ളാഹുവുമായുള്ള ആത്മബന്ധത്തിൽ കുറവുകൾ വരികയും അവസാനം അള്ളാഹുവിനെ മറന്നുപോകുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും. അതുവഴി അള്ളാഹു അടിമക്ക് അവൻ്റെ ആരാധനകളിലും അനുഷ്ഠാനങ്ങളിലും ഒരു രുചിയും സന്തോഷവും അതുവഴിയുള്ളൊരു തൃപ്തിയും നൽകാത്ത സാഹചര്യങ്ങളുണ്ടാകും. സ്വാഭാവികമായും സംഭവിക്കുന്ന ദുന്യാവുമായി ബന്ധപ്പെട്ട നഷ്ടം, ആ വ്യക്തിയുടെ ഉപജീവനം, വരുമാനം, റിസ്ക്, അതിൽ കുറവുകൾ സംഭവിക്കും. അതുപോലെ തന്നെ മറ്റൊന്ന്, ഇവിടെ നമ്മൾ പറഞ്ഞത് ശരഈയായ വിജ്ഞാനങ്ങൾ, അത് ഹൃദിസ്ഥമാക്കാനോ പഠിക്കാനോ പകർത്താനോ കഴിയാത്ത, അത്തരം സദസ്സുകളിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത വല്ലാത്തൊരു ചുറ്റുപാട് നമുക്ക് സൃഷ്ടിച്ചു തരും. ഹൃദയത്തിൽ എന്ത് വലിയ തെറ്റും ചെയ്യാനുള്ള മാനസികാവസ്ഥകൾ വളർന്നു വരികയും ഹൃദയം ഇടുങ്ങിപ്പോവുകയും ചെയ്യും. അതോടൊപ്പം ഹൃദയത്തിന് വല്ലാത്തൊരു കാഠിന്യമുണ്ടാവുകയും ആ കാഠിന്യത്തിൽ എന്ത് കൈവിട്ട കാര്യങ്ങളും നമ്മുടെ കൈക്ക് സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതോടൊപ്പം മറ്റൊരു കാര്യം ഇതിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഖബറിൽ അവന് ശിക്ഷയുണ്ട് എന്നത് തന്നെയാണ്. അതോടൊപ്പം നമുക്ക് ഭൂമിയിൽ നിന്ന് തന്നെ നിന്ദ്യതകൾ ഉണ്ടാകുമെന്നതാണ്. ജുഅലദ്ദില്ലു വസ്സിഗാറു അലാ മൻ ഖാലഫ അംരി, എൻ്റെ കൽപ്പനകൾ തിക്കരിക്കുന്നവർക്ക്, അവർക്ക് അവർ നിസ്സാരന്മാരായി മാറുന്ന, അവർ അപമാനിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എത്രയോ ആളുകൾ അപമാനിതരാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതൊന്നും വിചാരിച്ച് തുടങ്ങിയതല്ല അവർ അത്തരം തിന്മകൾ, പക്ഷേ അതിൽ പോയി ചാടുകയായിരുന്നു, സംഭവിക്കുകയായിരുന്നു. അങ്ങനെ ഒരാളെക്കുറിച്ച് കേട്ടാൽ നമ്മൾ അയാളെ പരിഹസിച്ച് അത് പ്രചരിപ്പിച്ച് അത് സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളിലൂടെ അതിൻ്റെ വീഡിയോയും ടെക്സ്റ്റും ശബ്ദ സന്ദേശവും ഒക്കെ എത്തിക്കുന്നതിനു പകരം അള്ളാഹുവോട് ഇസ്തിആദത്ത് നടത്തുകയും നമുക്കങ്ങനെ വരരുതേന്ന് പ്രാർത്ഥിക്കുകയും അയാൾക്ക് അപമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗപ്രവേശം ലഭിക്കും വിധം ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള തൗഫീഖ് ലഭിക്കാൻ പ്രാർത്ഥിക്കുകയും വേണം. ഇതോടൊപ്പം നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങളും തൗഫീഖുകളും നഷ്ടപ്പെടുമെന്നതാണ് മറ്റൊരു മേഖല. അതോടൊപ്പം തന്നെ ഒന്നുകിൽ ഭൂമിയിൽ ആഴ്ത്തപ്പെടുകയോ രൂപം മാറ്റപ്പെടുകയോ ചരൽ വർഷങ്ങൾ സംഭവിക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ശത്രുക്കൾക്ക് നമ്മുടെ മേൽ അതീശത്വം ലഭിക്കാൻ നിരന്തരം പാപം ചെയ്യുന്ന അനുയായി വൃന്ദം മുസ്ലിം സമൂഹമായി മാറുമ്പോൾ സംഭവിക്കുമെന്നാണ്. മാത്രമല്ല മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ പാപ പങ്കിലമായ ജീവിതങ്ങൾ, അവർക്കിടയിൽ കലാപങ്ങൾ, ഭിന്നിപ്പുകൾ ഉണ്ടാക്കും എന്ന് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നമ്മെ തേടി സ്വാലിഹ്യങ്ങൾക്ക് പോലും ബാധിക്കും വിധമുള്ള ശിക്ഷകൾ ഇറങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാനുള്ള അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ഇതിൽ നിന്ന് ഉൾക്കൊണ്ട വെളിച്ചം അത് ജീവിതത്തിൽ പകർത്തുക. ഈ സന്ദേശം മറ്റുള്ളവർക്ക് പകർന്നു നൽകുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂട്ടിച്ചേർക്കലുകളും ഉണ്ടാകണം. ഫീഡ്ബാക്ക് ഓപ്ഷൻ എല്ലാവരും ഉപയോഗിച്ച് ശീലിക്കണം. അത് പ്രേരണയാണ്, അത് മുന്നോട്ടുള്ള ഇന്ധനമാണ്, അത് കൂടുതൽ വെളിച്ചമാണ് എന്നത് ഓരോരുത്തരും മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: സ്വകാര്യതയിലെ തിന്മ, വിനകളും വിപത്തുകളും എന്ന വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചുള്ള സംസാരമാണ് ബഹുമാനനായ താജിദ് സുലാഹി ഇന്നത്തെ സ്നേഹക്കൂടിൽ പങ്കുവച്ചത്.
1: അതെ, ഇനി ആഴമേറിയ മറ്റൊരു പഠനത്തിലേക്കാണ് പീസ് റേഡിയോ നിങ്ങളെ ക്ഷണിക്കുന്നത്.
0: അൽ ഉസൂൽ.
1: ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫിയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്.
0: അൽ ഉസൂലിൽ ഇന്ന് നാം കേൾക്കുന്നത് ഹദീസുൽ ഖുദുസി, ഖുദുസിയായ ഹദീസുകളെ കുറിച്ചുള്ള സംസാരത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ ഖൈരി ഖൽഖിഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ പ്രധാനമായും കടന്നുവരുന്ന ഒരു ഇനമായ ഖുദുസിയായ ഹദീസുകളെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് മനസ്സിലാക്കുവാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചില കാര്യങ്ങൾ വിശദീകരിക്കുവാനാണ് ഇന്ന് നാം ആഗ്രഹിക്കുന്നത്. ഖുദുസിയായ ഹദീസുകൾ എന്നുള്ളത് സമൂഹം വളരെ കേട്ടുപരിചയിച്ച ഒരു പദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലേക്ക് ചേർത്തപ്പെടുന്ന വാക്കുകളാവട്ടെ, പ്രവർത്തനങ്ങളാവട്ടെ, അംഗീകാരങ്ങളാവട്ടെ, ഇങ്ങനെയുള്ള ഹദീസുകളിൽ നിന്ന് ചെറിയ ഒരു വ്യത്യാസം ഖുദുസിയായ ഹദീസിനുണ്ട്. ഖുദുസിയ്യ എന്നുള്ളത്, അൽ ഹദീസുൽ ഖുദുസിയ്യു എന്ന് നമ്മൾ പറയുമ്പോൾ, ഖുദുസ് എന്ന നാമത്തിലേക്ക് അഥവാ ഇസ്മിലേക്കുള്ള നിസ്ബയാണത്. നിസ്ബത്തുൻ ഇലൽ ഖുദുസ്, നിസ്ബ എന്ന് പറഞ്ഞാൽ ഒന്നിലേക്ക് ചേർത്തി പറയുക. ഉദാഹരണമായി മക്ക എന്നുള്ളതിലേക്ക് ചേർത്തിട്ട് അൽ മക്കിയു, മക്കയുമായി ബന്ധപ്പെടുന്നത് എന്നർത്ഥം. അൽ മദീന എന്നുള്ളതിലേക്ക് ചേർത്ത് നമ്മൾ അൽ മദനിയു എന്ന് പറയാറുണ്ട്. ഖുദുസ് എന്ന പദത്തിൻ്റെ അർത്ഥം അത്തുഹുർ, ശുദ്ധിയുള്ളത്, ശുദ്ധി എന്നാണ്. അപ്പോൾ വിശുദ്ധമായ ഹദീസുകൾ എന്നാണ് ഇതിൻ്റെ ഭാഷാപരമായ അർത്ഥം. അൽ ഹദീസുൽ ഖുദുസിയു എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ഹദീസുകൾ. സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടായേക്കാം, മറ്റു ഹദീസുകളും വിശുദ്ധമല്ലേ? എന്തുകൊണ്ടാണ് ഈ ഹദീസിന് മാത്രം വിശുദ്ധമായ, പരിശുദ്ധമാക്കപ്പെട്ട ഹദീസുകൾ എന്ന ഒരു അർത്ഥകൽപ്പന എന്തുകൊണ്ട് നൽകി എന്നുള്ളത് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. യഥാർത്ഥത്തിൽ ഖുദുസ് എന്നുള്ളത്, പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് ഐ അൽ ഹദീസ് അൽ മൻസൂബ് ഇല ദാത്തിൽ ഖുദുസിയ, വിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമായ ഒരു ദാത്തിലേക്കുള്ള, ഒരു അസ്തിത്വത്തിലേക്കുള്ള ഒരു ചേർക്കലാണിത്. അതാരാണ്? വഹുവല്ലാഹു സുബ്ഹാനഹു വതആല. വിശുദ്ധനായ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് അത്. അല്ലാഹുവിൻ്റെ ദാത്തിലേക്ക് ചേർത്തപ്പെടുന്ന ഒരു ഹദീസായതുകൊണ്ടാണ് അൽ ഹദീസുൽ ഖുദുസി എന്ന് ഇതിന് പേര് വരാൻ കാരണം. അപ്പോൾ അല്ലാഹുവിലേക്ക് ചേർത്തപ്പെടുന്ന ഹദീസുകളാണ് അൽ ഹദീസുൽ ഖുദുസി. മറ്റുള്ള ഹദീസുകളാവട്ടെ, അത് അല്ലാഹുവിൻ്റെ പക്കൽ നിന്നുള്ള വഹയിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും ഉത്ബോധിപ്പിച്ചതും പ്രവർത്തിച്ചതുമാണെങ്കിലും ശരി, അതിനെ നിസ്ബത്ത് ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ്, അതിനെ ചേർത്തുന്നത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ്. എന്നാൽ ഖുദുസിയായ ഹദീസുകളാവട്ടെ, അത് നേർക്ക് നേരെ തന്നെ അല്ലാഹുവിലേക്ക് ചേർത്തിക്കൊണ്ട് പറയുന്ന ചില ഹദീസുകളാണ്. സ്വാഭാവികമായിക്കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെടുന്ന ഹദീസുകളും അല്ലാഹുവിലേക്ക് നേർക്ക് നേരെ ചേർത്തപ്പെടുന്ന ഹദീസുകളും തമ്മിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമാണ്, തീർച്ചയായിക്കൊണ്ടും ഉണ്ട്. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ചേർത്തപ്പെട്ട് നമ്മുടെ മുമ്പിലുള്ള അല്ലാഹുവിന്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിന് അനവധി നിരവധി പ്രത്യേകതകളുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ അമാനുഷികത അഥവാ മുഅ്ജിസത്ത് വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ പോലെ ഒരു ഖുർആനിനെ കൊണ്ടുവരാൻ വേണ്ടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെല്ലുവിളിച്ചത് ഇന്നും അപ്പടി സമൂഹത്തിൽ അവശേഷിക്കുന്നുണ്ട്. ആർക്കും ആ വെല്ലുവിളി ധൈര്യസമേതം ഏറ്റെടുക്കാൻ സാധിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തെ സമുദ്ധരിച്ചത്. ഈ രീതിയിലുള്ള ചരിത്രങ്ങളും യാഥാർത്ഥ്യങ്ങളുമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ആ വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട വഹിയാണ് എന്നതിലും ആരും സംശയിക്കില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാവട്ടെ അതും ഒരു നിലക്കുള്ള വഹിയുകൾ തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും വഹിയാണ്, വിശുദ്ധ ഖുർആനും വഹിയാണ് എങ്കിൽ ഖുദ്സിയായ ഹദീസുകളും വിശുദ്ധ ഖുർആനും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? ഖുദ്സിയായ ഹദീസുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാധാരണ രീതിയിലുള്ള ഹദീസുകളും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സംശയമാണിത്. പണ്ഡിതന്മാർ ഖുദ്സിയായ ഹദീസിൻ്റെയും വിശുദ്ധ ഖുർആനിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന്, ഇന്നൽ ഖുർആൻ ലഫ്ളുഹു വമഅനാഹു, ഇന്നൽ ഖുർആൻ ലഫ്ളുഹു വമഅനാഹു അനില്ലാഹി തആല. വിശുദ്ധ ഖുർആൻ അതിൻ്റെ പദങ്ങളും ആശയങ്ങളും അങ്ങനെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അവതീർണമായതാണ്. ഉദാഹരണമായി വിശുദ്ധ ഖുർആനിൽ ഏതൊരു പദം അവൻ കാണുന്നുണ്ടോ ആ പദ ഒരു മാറ്റവും വരുത്തപ്പെടാത്ത രീതിയിലാണ് 14 നൂറ്റാണ്ടായി നമ്മുടെ മുമ്പിലുള്ളത്. അലിഫ് ലാം മീം എന്നുള്ള സൂറത്തുൽ ബഖറയിലെ 1-ാമത്തെ ആയത്ത് നമ്മൾ ഓതുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ അലിഫ് ലാം മീം എന്നോതിയത് അതേ അർത്ഥവ്യത്യാസം കൂടാതെ അതേ പാരായണമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ അതിൻ്റെ ലഫ്ളൻ വമഅനൻ ആശയത്തിലും അതിൻ്റെ ലഫ്ളിലും ഭാഷയിലും അതിൻ്റെ അക്ഷരങ്ങളിലും അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നുള്ളതാണ്. അതേസമയം വൽ ഹദീസുൽ ഖുദ്സി മഅനാഹു മിൻ അല്ലാഹ് വ ലഫ്ളുഹു മിൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുദ്സിയായ ഹദീസുകളാവട്ടെ അതിൻ്റെ ആശയം അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നുള്ളതാണ്. ഈ ഹദീസിൽ എന്തു പറയണമെന്ന് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അള്ളാഹുവിൻ്റെ ആശയമാണ് അതിലുള്ളത്. വ ലഫ്ളുഹു മിൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൻ്റെ വാചകങ്ങൾ ലഫ്ളുകൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചതായിരിക്കാം, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നുള്ളതാകണമെന്നില്ല. അതേസമയം വിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല. വിശുദ്ധ ഖുർആൻ്റെ ലഫ്ളും അതിൻ്റെ ആശയവും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലഫ്ളും അതിൻ്റെ ആശയവുമെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്ന് ഇറക്കപ്പെടുകയും അള്ളാഹു അത് പൊന്നുപോലെ അതിനേക്കാൾ നല്ല രീതിയിൽ സൂക്ഷിച്ചു വരികയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ വ്യത്യാസം, അൽ ഖുർആൻ യതഅബ്ബദു ബിത്തിലാവതി വൽ ഹദീസുൽ ഖുദ്സി ലാ യതഅബ്ബദു ബിത്തിലാവ. ഖുദ്സിയായ ഹദീസുകൾ ഒരിക്കലും അതിൻ്റെ പാരായണം കൊണ്ട് പുണ്യം ലഭിക്കില്ല. നമസ്കാരത്തിൽ അത് പാരായണ യോഗ്യമല്ല. വിശുദ്ധ ഖുർആൻ ഓതി നിർവഹിക്കേണ്ട ഏതെങ്കിലും ഒരു കാര്യത്തിന് പകരമായി ഒരു പകരക്കാരനായി നിൽക്കുവാനും ഖുദ്സിയായ ഹദീസ് യോഗ്യനല്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ അതിൽ ഓരോ അക്ഷരങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നുള്ളതാണ്, ആ ഓരോ അക്ഷരങ്ങൾക്കും പാരായണ പുണ്യവുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വല അഖൂലു ലക്കും അലിഫ് ലാം മീം ഹർഫ്. അലിഫ് ലാം മീം എന്നുള്ളത് ഒരു ഹർഫാണ്, ഒരു അക്ഷരമാണ് എന്ന് ഞാൻ പറയുന്നില്ല. വലക്കിൻ ലാമുൻ ഹർഫുൻ വ മീമുൻ ഹർഫുൻ വ അലിഫുൻ ഹർഫുൻ. അലിഫ് ഒരു ഹർഫാണ്, ലാം മറ്റൊന്നാണ്, മീമ് മറ്റൊരു ഹർഫാണ്. അപ്പോൾ അലിഫ് ലാം മീം എന്ന് ഓതുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 30 പ്രതിഫലം അവൻ ലഭിച്ചു കഴിഞ്ഞു. ഈ ഒരു തഅബ്ബുദും ബിത്തിലാവ, തിലാവത്ത് കൊണ്ട് ഇബാദത്തെടുക്കാവുന്ന ഒരു കാര്യം ആണ് വിശുദ്ധ ഖുർആനെങ്കിൽ, ഹദീസിൽ ഖുദ്സി, ഖുദ്സിയായ ഹദീസുകൾ ഒരിക്കലും തിലാവത്ത് കൊണ്ട്, പാരായണം കൊണ്ട് നമുക്കൊരിക്കലും തഅബ്ബുദിയാക്കാൻ, ഇബാദത്തെടുക്കാൻ പറ്റില്ല. നമസ്കാരത്തിൽ നമ്മൾ ഓതേണ്ടത് ഖുർആൻ കൊണ്ട് മാത്രമാണ്. ഖുർആനിൽ അല്ലാത്ത ഖുദ്സിയായ ഹദീസുകളോ ഒന്നും തന്നെ നമസ്കാരത്തിൽ നമുക്ക് ഓതാൻ പാടില്ല. ഇങ്ങനെയും ഒരുപാട് വ്യത്യാസങ്ങൾ. ഖുദ്സിയായ ഹദീസ് സ്ഥിരപ്പെടണമെങ്കിൽ മുത്തവാത്തർ കൊണ്ട് മാത്രമേ അത് ഖുദ്സിയ ഹദീസാണെന്നും അതിന് ഇന്ന ഇന്ന കാര്യങ്ങളാണ് വിശദീകരിച്ചിട്ടുള്ളത് എന്നുമൊക്കെ സ്ഥിരപ്പെടുകയുള്ളൂ. വിശുദ്ധ ഖുർആനാണെങ്കിൽ ആ വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തുകളും, വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തുകളും അത് മുത്തവാത്തറായിക്കൊണ്ട് മാത്രമേ സ്ഥിരപ്പെടുകയുള്ളൂ. മുത്തവാത്തറല്ലാത്ത ഒരു റിവായത്ത് കൊണ്ട് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളോ അതിലെ ഒരു അക്ഷരം പോലും സ്ഥിരപ്പെടുകയില്ല. അതേസമയം ഖുദ്സിയായ ഹദീസാണെങ്കിൽ അത് സ്ഥിരപ്പെടുവാൻ മുത്തവാത്തറിൻ്റെ ആവശ്യകത ഇല്ല. ഇങ്ങനെ പല വ്യത്യാസങ്ങളും ഖുദ്സിയായ ഹദീസുകളും വിശുദ്ധ ഖുർആനിൻ്റെ വഹയുകളും തമ്മിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അങ്ങേയറ്റം സാഹിത്യ മൂല്യം നിറഞ്ഞതും സമൂഹത്തിന് അന്ധവിശ്വാസത്തിൽ നിന്നും, അന്ധകാരത്തിൽ നിന്നും, അനാചാരങ്ങളിൽ നിന്നുമെല്ലാം മോചിപ്പിച്ച് ആ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോയി ആ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുടെ ഊർജ സ്രോതസ്സാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ. ഖുദ്സിയായ ഹദീസുകളും അങ്ങനെ തന്നെയാണ്. അത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അതിൻ്റെ ആശയ തലം കൈമാറി, അതിൻ്റെ വാചികമായ രൂപം കൈമാറിക്കൊണ്ടാണ് നമുക്കത് ലഭിക്കുന്നത്. ഖുദ്സിയായ ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം ധാരാളമായി നമുക്കത് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ മറ്റു ഹദീസുകളെ അപേക്ഷിച്ച് ഖുദ്സിയായ ഹദീസുകളുടെ എണ്ണം കുറവാണ്. പല കാരണങ്ങൾ അതിനുണ്ടാകാം. ഖുദ്സിയായ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ സ്വഹാബത്തിൽപ്പെട്ട പലരും അവിടെ ഉണ്ടായിരിക്കില്ല. ഇങ്ങനെ പല തൗജീഹാത്തുകളും പല രീതിയിലുള്ള ന്യായീകരണങ്ങളും നമുക്ക് കണ്ടെത്തിയേക്കാം. ഇനി ഖുദ്സിയായ ഹദീസിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ പരിശോധിക്കുക. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹി മുസ്ലിമിൽ 131 പേജിൽ കൊടുത്ത ഹദീസാണ്. അൻ അബീ ദർറിൻ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമാ റവ അനില്ലാഹി തബാറക വതആല അന്നഹു ഖാൽ يا عبادي إني حرمت الظلم على نفسي وجعلته بينكم محرما فلا تظلموا എന്ന് തുടങ്ങിയ ഹദീസാണ്. അബൂദർ റളിയല്ലാഹു അൻഹു നിവേദനം. അബൂദർ റളിയല്ലാഹു അൻഹു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിവേദനം ചെയ്യുന്നതായിക്കൊണ്ട് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ ഫീമാ അള്ളാഹുവിൽ നിന്ന് റിവായത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിൽ നേരിട്ട് റിവായത്ത് ചെയ്യുന്ന ഹദീസാണിത്. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, യാ ഇബാദി, ഓ എൻ്റെ അടിമകളെ, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, ഞാൻ നിങ്ങൾക്ക് അക്രമത്തെയും അനീതിയെയും ഹറമാക്കിയിരിക്കുന്നു, എൻ്റെ സ്വന്തത്തിന് ഞാൻ എനിക്ക് ഹറമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും പോരടിക്കരുത്, അങ്ങോട്ടുമിങ്ങോട്ടും അതിക്രമങ്ങൾ പ്രവർത്തിക്കരുത്, ചിന്തിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ ഹദീസിന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ശറഹുകൾ നൽകിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് സ്വീകരിക്കുന്ന ഹദീസുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഖുദ്സിയായ ഹദീസുകൾക്ക് രണ്ട് രൂപത്തിലുള്ള പദങ്ങളാണ് പൊതുവെ ഹദീസിൽ കാണപ്പെടാറുള്ളത്. ഒന്ന്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമാ ഇർവീഹി അൻ റബ്ബിഹി അസ്സ വജൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ റബ്ബിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ഒന്നാമത്തെ ശൈലി. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നത് പോലെ, സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റിവായത്ത് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അള്ളാഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നു, ആ രീതിയിലുള്ളതാണ് ഒന്നാമത്തെ ശൈലി. രണ്ടാമത്തേത്, ഖാല അല്ലാഹു തആല ഫീമാ റവാഹു അൻഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ആ പറഞ്ഞത് അള്ളാഹുവിൽ നിന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ ശൈലി. ഈ രണ്ട് ശൈലികളും ഹദീസുകളിൽ നമുക്ക് കാണുക സാധ്യമാണ്. രണ്ട് രീതിയായാലും ശരി, അനുവദനീയമാണ്. ഒന്ന് മറ്റൊന്നിനേക്കാൾ മികച്ചു നിൽക്കുന്ന പതിവ് ഇല്ല. ഈ വിഷയത്തിൽ മാത്രം പണ്ഡിതന്മാർ ചില ഗ്രന്ഥങ്ങ രചനകൾ നടത്തിയിട്ടുണ്ട്. ഇമാം അബ്ദുറഊഫ് അൽ മുനാവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ ഇത്തിഹാഫ് സുന്നിയ ബിൽ അഹാദീസ് അൽ ഖുദ്സിയ്യ എന്നതാണ് ആ ഗ്രന്ഥത്തിൻ്റെ നാമം.

0: സംസാരിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, വിശ്വാസികളിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള മഹാഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബറകല്ലാഹു ഫീകും. ബഹുമാനനായ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി നമ്മോടൊപ്പം ചേരുകയുണ്ടായി. അൽ ഉസൂലിൽ, അതെ, ഹദീസുൽ ഖുദ്സി എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ അൽ ഉസൂൽ നാം കേട്ടത്. മാഷാല്ലാ, ഇനി നാം
2: റേഡിയോ വൈബ്സ്
1: ഇവിടെ അവസാനിക്കുമ്പോൾ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
4: അടുത്തതായി പീസ് റേഡിയോയിൽ പ്രകാശതീരം. പ്രകാശതീരം നേതൃത്വം നൽകുന്നത് മുഹമ്മദ് സ്വാദിഖ് മദീനി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الذي خلق من الماء بشرا وجعله نسبا وسهرا وصلى الله على نبينا محمد الذي أرشد أمته للنكاح وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله വിവാഹത്തിലൂടെ വിശ്വാസികൾക്ക് ഉണ്ടാകുന്ന ഇഹപര നേട്ടങ്ങളെ സംബന്ധിച്ചും വിവാഹത്തിൻ്റെ പ്രാധാന്യം, മഹത്വം എന്നിവയെ സംബന്ധിച്ചുമാണ് കഴിഞ്ഞ ചില ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിച്ചത്. വിവാഹത്തിൻ്റെ ആദ്യപടി വിവാഹ അന്വേഷണമാണ്. കാരണം വിവാഹത്തിലൂടെ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് താൽക്കാലികമായ സുഖഭോഗങ്ങളല്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ നടത്തിയ വിവാഹത്തിലൂടെ ജീവിതാന്ത്യം വരെ നിലനിൽക്കേണ്ടതും തുടർന്ന് മരണാനന്തരം സ്വർഗത്തിലും ഒന്നിച്ച് കുടുംബത്തോടൊപ്പം ഭാര്യ മക്കളോടൊപ്പം കഴിഞ്ഞുകൂടേണ്ടതുമാണ് എന്നാണ് ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു അവധാനതയോടുകൂടി ചിന്തിച്ച് അന്വേഷിച്ച് തൃപ്തികരമാണ് എന്ന് പരിപൂർണമായ ബോധ്യപ്പെട്ടതിന് ശേഷമായിരിക്കണം വിവാഹം ചെയ്യേണ്ടത്. അല്ല എങ്കിൽ ഇസ്ലാം നിർദ്ദേശിച്ച ഈ ഒരു പാഠം ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ പ്രസ്തുത വിവാഹ ജീവിതം കേവലം കുമിളകളെപ്പോലെ പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ സംജാതമാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാം ആണിൻ്റെയും പെണ്ണിൻ്റെയും പരസ്പരമുള്ള തൃപ്തിയും ഇഷ്ടവും ഉണ്ടാകണം എന്ന് നിബന്ധന വച്ചിരിക്കുന്നത്. ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കണമെങ്കിൽ, അറിയണമെങ്കിൽ ഇണകൾ തമ്മിലുള്ള പരസ്പരം കാഴ്ച അനിവാര്യമാണ്. നമ്മുടെ നാട്ടിൽ അതിനെ പെണ്ണ് കാണൽ എന്നൊക്കെയാണല്ലോ പറഞ്ഞു വരാറുള്ളത്. എന്നാൽ ഇസ്ലാം എന്തൊരു കാര്യമാണോ ഉദ്ദേശിച്ചത് അതിൽ നിന്ന് പരിധികൾ വിട്ടുകൊണ്ടുള്ള ഒരവസ്ഥയാണ് പെണ്ണ് കാണൽ ചടങ്ങ് പലപ്പോഴും സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊരു ഖേദകരമാണ്. പൊങ്ങച്ച പ്രകടനങ്ങളും ആഭാസകരമായ പ്രവർത്തനങ്ങളും

0: അതുവഴി ഇസ്ലാം നിഷിദ്ധമാക്കിയ പല കാര്യങ്ങളും കടന്നുവരുന്നു. മോതിര കൈമാറ്റങ്ങൾ, സമ്മാന വിതരണങ്ങൾ, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ പരസ്പരം പെണ്ണ് കണ്ടു, ഇണയെ ഇഷ്ടപ്പെട്ടു എന്ന് കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന സങ്കല്പത്തോടുകൂടിയുള്ള യാത്രകളും സംസാരങ്ങളും അങ്ങനെ പലതും പലതും നടക്കും. എന്നാൽ ദീൻ ശറ ഉദ്ദേശിച്ച ഖിത്ബത്ത്, ഇണയെ കാണൽ, പരസ്പരം തൃപ്തി പങ്കുവെക്കൽ, ഇസ്ലാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് നമ്മൾ അറിയൽ അനിവാര്യമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരെ തെരഞ്ഞെടുത്തപ്പോൾ ഖിത്ബത്ത് നടത്തിയതായി ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. അഥവാ ഭാര്യമാരെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ കാണുകയും പരസ്പരം തൃപ്തിപ്പെടുകയും ചെയ്തതിന് ശേഷമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിച്ചത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ആയിഷ ബിൻത് അബി ബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹ, ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹ, അവരെയൊക്കെ തന്നെയും ഖിത്ബത്തോടു കൂടിയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചത് എന്ന് ഹദീസുകൾ കാണുവാൻ സാധിക്കും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, ലമ്മാ മാത്ത അബൂ സലമ അർസല ഇലൈ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബുനി വഅജബ്തു. എൻ്റെ ആദ്യ ഭർത്താവ് അബൂ സലമ മരണപ്പെട്ട ശേഷം അവരുടെ ഇദ്ദകളൊക്കെ തീർന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വേളയിൽ ഒരാളെ എൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. എന്നെ വിവാഹം അന്വേഷിക്കലായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. ഞാൻ അതിന് മറുപടി നൽകുകയും ചെയ്തു എന്ന് അവർ പറയുകയാണ്. ഇത് കേവലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമുള്ള ഒരു കർമ്മം, ഒരു ചടങ്ങായിരുന്നില്ല. പ്രവാചകൻ അവിടുത്തെ അരുമ ശിഷ്യന്മാരോട് ഈ ഒരു കാര്യം ഉപദേശിക്കുകയുണ്ടായി. വിവാഹാന്വേഷണവുമായി കടന്നു വന്ന പല സ്വഹാബിമാരോടും റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചിരുന്നത്, വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഇണയെ നീ ദർശിച്ചോ എന്നായിരുന്നു. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ മുഗൈറ ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു വളരെ പ്രസിദ്ധനായ സ്വഹാബിയാണ്, ബുദ്ധിമാനാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ ഒരു പെണ്ണിനെ വിവാഹാന്വേഷണം നടത്തി എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ വിവരം പറഞ്ഞു. അപ്പോൾ എന്നോട് പ്രവാചക തിരുമേനി പറഞ്ഞത്, ഉന്നുർ ഇലൈഹ ഫഇന്നഹു അഹറ അൻ യുദമ ബൈനകുമാ, നിങ്ങൾ ഇരുവരും പരസ്പരം ഒന്ന് കാണണം, അവളെ പോയി കാണണം, അവളെ ദർശിക്കണം, അതാണ് നിങ്ങൾക്കിടയിലുള്ള പരസ്പര സ്നേഹം നീണ്ടു നിൽക്കുവാൻ ഏറ്റവും അർഹമായത് എന്നായിരുന്നു. മാത്രമല്ല, ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്തത്തിൽ ഒരു ഉപദേശം നടത്തുകയുണ്ടായി. ഇദ ഖത്തബ അഹദുക്കുമുൽ മർഅ ഫൈൻ ഇസ്തതഅ അൻ യൻദുറ ഇലാ മാ യദഊഹു ഇലാ നികാഹിഹാ ഫൽയഫ്അൽ. നിങ്ങളൊരു പെണ്ണിനെ വിവാഹാന്വേഷണം നടത്തുകയാണ് എങ്കിൽ അവളെ പോയി കാണണം, വിവാഹാന്വേഷണത്തിന് തൃപ്തികരമായ രൂപത്തിൽ നിങ്ങൾ അവരെ കാണണം, അവരെ ദർശിക്കണം, അപ്രകാരം നിങ്ങൾ ചെയ്തുകൊള്ളട്ടെ എന്നാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനങ്ങനെ ഒരു പെൺകുട്ടിയെ വിവാഹാന്വേഷണം നടത്തി, അവളെ കണ്ടു, എനിക്ക് സമ്മതമായി, ഇഷ്ടപ്പെട്ടു, തൃപ്തിപ്പെട്ടു, ഫതസവ്വജ്തുഹ, അങ്ങനെ ഞാൻ അവളെ വിവാഹം കഴിക്കുകയുണ്ടായി എന്നാണ്. അപ്പോൾ ഇതാണ് ഇസ്ലാമിൽ ഖിത്ബത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിവാഹ അന്വേഷണം, പരസ്പരമുള്ള ഒരു തൃപ്തി മനസ്സിലാക്കുവാൻ വേണ്ടി വിവാഹം അന്വേഷിക്കുക, കാണുക, അത്യാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കുക എന്ന്. എന്നാൽ ഇന്ന് പലരും വിചാരിക്കുന്നത് പോലെ വിവാഹ അന്വേഷണം നടത്തി എന്നതുകൊണ്ട് അത് ഒരു വിവാഹമായി പരിഗണിക്കപ്പെടുകയും പിന്നീട് ഫോൺ കോളുകൾ, ചാറ്റിങ്ങുകൾ, നിർബാധമുള്ള സംസാരങ്ങൾ ടൂർ പ്രോഗ്രാമുകൾ, പരസ്പരമുള്ള ഇരുത്തവും നടത്തവും എല്ലാം അതോടുകൂടി അനുവദനീയമായി ഹലാലായി എന്ന് ധരിക്കുകയും അവസാനം വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിപ്പിരിയുകയും എത്തിച്ചേരുകയും വിവാഹം കഴിക്കുന്നതിന് മുമ്പായി തന്നെ പിരിഞ്ഞു പോവുകയും ചെയ്യുന്ന ദുഃഖകരമായ അവസ്ഥകളുണ്ട്. മറ്റു പല പാശ്ചാത്യൻ രാജ്യങ്ങളിലുമൊക്കെ ആണും പെണ്ണും പരസ്പരം കാണുന്നു, തൃപ്തിപ്പെടുന്നു, അങ്ങനെ കാലങ്ങളോളം വർഷങ്ങളോളം മക്കൾ നിരവധി ഉണ്ടാകുന്നത് വരെ അത് ഒരു വിവാഹ അന്വേഷണമായി തുടരുകയും പിന്നീട് കാലങ്ങൾക്ക് ശേഷം അവർ ഇഷ്ടപ്പെടുന്ന ഒരു സമയത്ത് വിവാഹം കഴിക്കുകയും ചെയ്യുന്നൊരു സമ്പ്രദായം നിലനിൽക്കുന്നു. പ്രസിദ്ധരായ പല മേഖലകളിലും അറിയപ്പെടുന്ന ആളുകളുടെയൊക്കെ വിവാഹം അങ്ങനെയാണ് എന്നത് വളരെ സത്യമാണ്. എന്നാൽ ഇസ്ലാം ഇവിടെ വിവാഹ അന്വേഷണം എന്ന പരിപാടി അനുവദനീയമാക്കിയപ്പോൾ അതിൽ ചില നിബന്ധനകൾ കൂടി കൂട്ടിച്ചേർത്തു. ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ടായിരിക്കണം പെണ്ണ് കാണൽ ചടങ്ങ് നിർവഹിക്കേണ്ടത്. കേവലം ഒരു ചടങ്ങല്ല, പക്ഷെ പെണ്ണ് കാണുക എന്ന് നമ്മൾ പറയുന്ന ആ പ്രവർത്തനം നടത്തേണ്ടത് ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കണം. അതിലൊന്ന്, വിവാഹാന്വേഷണം നടത്തിയ പുരുഷനും സ്ത്രീയും ആണും പെണ്ണും ഒറ്റയ്ക്കിരുന്നു കൊണ്ടുള്ളൊരു കാഴ്ചയും സംസാരവും കുശലാന്വേഷണവും തൃപ്തി പരസ്പരം കൈമാറലും പാടില്ല. പെൺകുട്ടിയുടെ അടുക്കൽ ഒരു മെഹ്റം ഉണ്ടായിരിക്കണം. ഒരു പെണ്ണ് കാണുമ്പോൾ പുരുഷൻ ശ്രദ്ധിക്കേണ്ട കാര്യവും അതാണ്. അവൻ്റെ കൂട്ടുകാരെ എല്ലാം കൊണ്ടുപോയി ആ പെൺകുട്ടിയുടെ മുമ്പിൽ ഇവരെയെല്ലാം നിരത്തി നിർത്തി നീണ്ട നേരത്തെ സംസാരങ്ങളും ഇൻ്റർവ്യൂകളും ശേഷം തനിക്കിഷ്ടപ്പെട്ടാലും ശരി മറ്റുള്ള ആളുകൾ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഉള്ള ഒരു തിരസ്കാരവും മറ്റു കൂട്ടുകാരുടെ ഇഷ്ടം നോക്കലുമൊക്കെ ഇവിടെ കടന്നു വരുന്ന ചില അനിസ്ലാമിക രീതികളാണ്. അപ്പോൾ ഒഴിഞ്ഞിരിക്കാൻ പാടില്ല രണ്ടുപേരും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണുവാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ലുവന്ന റജുലും ബി ഇംറഅ വലാ തുസാഫിറന്ന ഇംറഅ ഇല്ലാ വമഅഹാ മഹ്റം. ഒരു അന്യപുരുഷൻ സ്ത്രീയുമായി ഒഴിഞ്ഞിരിക്കാൻ പാടില്ല, ആണും പെണ്ണും തനിച്ചിരിക്കാൻ പാടില്ല. ഒരു സ്ത്രീ അവളുടെ കൂടെ ഭർത്താവോ വിവാഹബന്ധം നിഷിദ്ധമായ ആളുകൾ അഥവാ മെഹ്റം കൂടെയില്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുവാനും പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ വെച്ച് ഒരു സ്വഹാബി പറഞ്ഞു, റസൂലേ, ഉക്തുതിബ്തു ഫി ഗസ്വതി കദാ വകദാ, ഇന്നാലിന്ന യുദ്ധത്തിന് പോകാൻ എൻ്റെ പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു, എന്നാൽ എൻ്റെ ഭാര്യയാകട്ടെ, ഖറജത് ഇംറാത്തി ഹാജതൻ, അവർ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെടുകയും ചെയ്തിരിക്കുന്നു, അഥവാ തനിച്ചാണ് യാത്ര ചെയ്തത്, അല്ലെങ്കിൽ മെഹ്റം ഇല്ല, ഭർത്താവായ ഞാനും കൂടെയില്ല, അങ്ങനെയുള്ളൊരു പോക്കാണ് അവർ നടത്തിയത് എന്നാണ്. പ്രവാചകൻ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദ്ഹബ് ഫഹുജ്ജ മഅ ഇംറാതിക്, നീ പുറപ്പെട്ടുകൊള്ളുക, അവരുടെ കൂടെ ഹജ്ജ് ചെയ്യുക എന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരന്യപുരുഷനും സ്ത്രീയും തനിച്ചിരിക്കുവാൻ പാടില്ല. വിവാഹാന്വേഷണം നടത്തുന്ന പുരുഷൻ്റെ അടുക്കലേക്ക് പെൺകുട്ടിയെ പറഞ്ഞയക്കുമ്പോൾ അവളുടെ ഉപ്പ അല്ലെങ്കിൽ അവളുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന വലിയ ആരാണോ അവരും കൂടെയുണ്ടായിരിക്കണം. കാരണം രണ്ടുപേർക്കും മറ്റാരും കേൾക്കാൻ പറ്റാത്ത സംസാരങ്ങളൊന്നും അവിടെ സംസാരിക്കാനില്ലല്ലോ, അല്ലെങ്കിൽ സംസാരിക്കുവാൻ പാടില്ല. അത്യാവശ്യമായ കാര്യങ്ങൾ അന്വേഷിച്ചറിയുക, തൃപ്തിയാണോ എന്ന് പരസ്പരം മനസ്സിലാക്കുക എന്നതിലപ്പുറം നീണ്ട ഒരു ഇൻ്റർവ്യൂവിൻ്റെ അവസരമല്ല വിവാഹ ചടങ്ങ്, വിവാഹ അന്വേഷണ ചടങ്ങ് എന്ന് മനസ്സിലാക്കണം. രണ്ടാമതൊരു നിബന്ധന, പെണ്ണ് കാണൽ ചടങ്ങ് ഒരു വൈകാരികമായ ചിന്തയിലേക്കോ അവസ്ഥയിലേക്കോ എത്തിപ്പെടാൻ പാടില്ല. കാരണം ഇവർ രണ്ടുപേരും വിവാഹിതരല്ല, ഭാര്യ ഭർത്താക്കന്മാരായിട്ടില്ല, ഭാര്യമർത്താക്കന്മാർക്കാണല്ലോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും സംസാരങ്ങളും നോട്ടങ്ങളും ചെയ്തികളുമൊക്കെ നടത്തുവാൻ അനുവാദമുള്ളൂ. അപ്പോൾ ഒരിക്കലും ഒരു വൈകാരികമായ ചിന്ത ആ സന്ദർഭത്തിൽ ഉണ്ടാകുവാൻ പാടില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ഒരു നിബന്ധന, ഏകദേശം വിവാഹം കഴിക്കുവാൻ സാധ്യതയുണ്ട് എന്ന ഒരു ധാരണയോടുകൂടി ഉള്ള വിവാഹ ചടങ്ങിനാണ് പ്രോത്സാഹനം നടത്തേണ്ടത്. ഇത് പറയുമ്പോൾ ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഒരവസ്ഥ, വിവാഹ അന്വേഷണം നടത്തുന്നത് വരെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ ധാരാളമുണ്ടല്ലോ എന്നൊരു ചിന്തയും, പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർ നിരവധിയുണ്ടല്ലോ എന്ന ഒരു ധാരണയും ഉണ്ടാവും. എന്നാൽ ഒരു വിവാഹ അന്വേഷണ ചടങ്ങിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്ന അറിയുന്ന ആ കാര്യങ്ങളൊക്കെ, ഒരു വിവാഹ അന്വേഷണ ചടങ്ങിലേക്ക് പ്രവേശിക്കുമ്പോൾ താൻ വെച്ചു പുലർത്തിയ ധാരണകളൊക്കെ സത്യമല്ലായിരുന്നു എന്ന് ബോധ്യപ്പെടും. ചില ആളുകൾ പെണ്ണിനെ പോയി കാണുക എന്നത് ഒരു ഏർപ്പാട് തന്നെയാക്കിയിരിക്കുന്നു. കാരണം അവർ മനസ്സിലാക്കിയ ചില ചിന്തകൾ, അത് മാധ്യമങ്ങളിൽ നിന്നോ ചാനലുകളിൽ നിന്നോ സിനിമകളിൽ നിന്നൊക്കെ അവരുടെ മനസ്സിൽ ഉരുതിരിഞ്ഞു വന്ന പെൺകുട്ടിയെക്കുറിച്ചുള്ളൊരു സങ്കല്പം, ആ സങ്കല്പം വെച്ചുകൊണ്ട് സ്വപ്നലോകത്തെന്നോണം പെൺകുട്ടികളെ പോയി കാണുകയും അവയൊന്നും തന്നെ തൻ്റെ ചിന്തയിലുള്ള സ്വപ്നത്തിലുള്ള പെൺകുട്ടിയുടെ ഭാവത്തിലേക്കും രൂപത്തിലേക്കും കടന്നു വരുന്നില്ല എന്ന് മനസ്സിലാക്കി അത് തട്ടിമാറ്റുകയും ചെയ്യുന്നു. ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും പെൺകുട്ടികളെ പോയി കണ്ട് നിർദാക്ഷിണ്യം അത് ഒഴിവാക്കുന്ന, അകാരണമായി ഒഴിവാക്കുന്ന അവസ്ഥയും ഇല്ലാതെയില്ല. അതുകൊണ്ടാണ് ഏകദേശം വിവാഹം കഴിക്കുവാൻ സാധ്യതയുണ്ട് എന്ന ഒരു ധാരണയോടുകൂടി ആയിരിക്കണം ഇത്തരത്തിലുള്ള ഒരു കർമ്മത്തിന് പുറപ്പെടേണ്ടത്. ഇവിടെ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു സംശയം, ഒരു പെണ്ണിനെ കാണുമ്പോൾ ഏതെല്ലാം ഭാഗം കാണൽ അനുവദനീയമാണ് എന്നൊരു ചർച്ചയാണല്ലോ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു അന്യപെണ്ണിൻ്റെ അവറത്തുകളൊന്നും ദർശിക്കുവാൻ പാടില്ല എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായൊരു അറിവാണ്. അതുകൊണ്ട് തന്നെ പെണ്ണ് കാണൽ ചടങ്ങിൽ കാണാൻ അനുവാദമുള്ള ഭാഗം സ്ത്രീയുടെ മുഖം, സ്ത്രീയുടെ കൈപ്പടങ്ങൾ എന്നിത്യാദി ഭാഗങ്ങൾ മാത്രമാണ്. അതിനുവേണ്ടി സ്ത്രീ പ്രത്യേകം അണിഞ്ഞൊരുങ്ങേണ്ടതില്ല. കാരണം സ്ത്രീ അവൾ ഭർത്താവിൻ്റെ മുമ്പിലല്ലല്ലോ നിൽക്കുന്നത്, ഭർത്താവിൻ്റെ മുമ്പിൽ മാത്രമാണ് അണിഞ്ഞൊരുങ്ങേണ്ടത്, പരിമളം വസ്തുക്കൾ ഉപയോഗിക്കേണ്ടത്. ഒരു സാധാരണ രൂപത്തിലുള്ള, ഒരു ഒറിജിനാലിറ്റി രൂപത്തിലുള്ള പ്രകടനം മാത്രമായിരിക്കണം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഒന്നിലധികം വിവാഹം കഴിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ചില ആളുകൾക്കെങ്കിലും യുവത്വത്തിൽ തന്നെ നിര ബാധിക്കുന്ന ആളുകളുണ്ട്, അത് താൻ കാണുന്ന പെണ്ണ് അറിയരുത് എന്ന ധാരണയോടുകൂടി കറുപ്പിക്കുകയും നിറം മാറ്റുകയും ചെയ്യുകയും അങ്ങനെ പരസ്പരം തൃപ്തിപ്പെട്ട അവസാനം വിവാഹം കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾ കഴിയുമ്പോൾ നിര പ്രത്യക്ഷപ്പെടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഭർത്താവ് എന്നെ വഞ്ചിക്കുകയായിരുന്നു എന്ന് പ്രകടമായി വഞ്ചിക്കുകയായിരുന്നു എന്ന സത്യം ബോധ്യപ്പെടും. അതോടുകൂടി വിവാഹ ജീവിതത്തിൽ ചില കല്ലുകടികൾ അനുഭവപ്പെടുകയും ചെയ്യും. വിവാഹ അന്വേഷണം നടത്തുമ്പോൾ തന്നിലുള്ള എന്തെങ്കിലും പ്രത്യക്ഷമായ ന്യൂനതകളുണ്ടെങ്കിൽ, ശാരീരികമായ ന്യൂനത, അങ്ങനെയുള്ള പോരായ്മകളുണ്ടെങ്കിൽ അതൊരിക്കലും ഭർത്താവ് മറച്ചുവെക്കാൻ പാടില്ല. അതേപോലെ തന്നെ പെൺകുട്ടിയുടെ അടുക്കൽ എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ, അത് പ്രസക്തമായ ന്യൂനതകളാണെങ്കിൽ, മാനസിക പ്രശ്നങ്ങൾ, ശാരീരികമായ മറ്റ് പ്രസക്തമായ വൈകല്യങ്ങൾ, അല്ലെങ്കിൽ ഭയപ്പെടേണ്ട രോഗങ്ങൾ, ഇതൊക്കെ ഉണ്ട് എങ്കിൽ പെൺകുട്ടിയുടെ വലിയ രക്ഷിതാവ് തീർച്ചയായും അത് ഭർത്താവാകാൻ പോകുന്ന പുരുഷനെ അറിയിച്ചിരിക്കണം. അല്ല എങ്കിൽ ഈയൊരു പെണ്ണ് കാണൽ ചടങ്ങ് ഹിത്ബത്ത് കൊണ്ട് യാതൊരുവിധ ഫലവും ഉണ്ടാകുകയില്ല. ഭർത്താവ് തന്നെ വഞ്ചിച്ചുവെന്നോ ഭാര്യ തന്നിൽ നിന്നും ഈ കാണുന്ന രോഗങ്ങളെല്ലാം ന്യൂനതകളെല്ലാം മറച്ചുവെച്ചു എന്നോ ഒരു ധാരണ വിവാഹാനന്തരം അനുഭവപ്പെടുകയും അസ്വാരസ്യങ്ങളിലേക്കും അസ്വസ്ഥതകളിലേക്കും അത് എത്തിപ്പെടുകയും ചെയ്യും. പെൺകുട്ടിയുടെ മുഖവും കൈപ്പടങ്ങളും മാത്രമാണ് കാണേണ്ടത് എന്ന് സൂചിപ്പിച്ചു. ഒരു മനുഷ്യന്റെ ഏറ്റവും സൗന്ദര്യം നിലനിൽക്കുന്ന ഭാഗം മുഖമാണ് എന്നതിൽ സംശയമില്ല. കൈപ്പടങ്ങൾ കാണുമ്പോൾ തന്നെ അത് കൈപ്പടങ്ങൾ കാണുമ്പോൾ തന്നെയും ഒരു പെൺകുട്ടിയുടെ പ്രകൃതി മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്യും. പണിയെടുത്ത് അധ്വാനിച്ച കൈകളാണോ അതല്ല കുലീനമായ തനിക്ക് തൃപ്തികരമായ രൂപത്തിൽ ഉള്ള ഒരു കുടുംബത്തിലുള്ള പെൺകുട്ടിയാണോ എന്ന് കൈകൾ കണ്ടാലും ഒരു പരിധിവരെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന സദസ്സിലേക്ക് ഒരു സ്ത്രീ കടന്നു വന്നുകൊണ്ട് റസൂലേ നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വൈവാഹിക വിഷയത്തിൽ മറ്റാളുകൾക്കില്ലാത്ത ചില നിയമങ്ങൾ കൂടിയുണ്ട്. നാലിലധികം വിവാഹം കഴിക്കുക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുവാദമുള്ള കാര്യമായിരുന്നു. അതേപോലെ തന്നെ ഒരു സ്ത്രീ കടന്നു വന്നുകൊണ്ട് പ്രവാചകരെ നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടകരമാണ് എങ്കിൽ തൃപ്തികരമാണ് എങ്കിൽ അത് അനുവദനീയമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഈ സ്ത്രീ ഇപ്രകാരം പറഞ്ഞത്. ഹദീസുകൾ കാണുവാൻ സാധിക്കും. ഫസഅദ നളറ ഇലൈഹ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിലേക്കൊന്ന് നോക്കുകയും എന്നിട്ട് തല താഴ്ത്തുകയും ചെയ്തു എന്ന് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലും അദ്ദേഹം പറയുന്നു, ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലിരിക്കുകയായിരുന്നു. ആ വേളയിൽ ഒരാൾ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെകളിൽപ്പെട്ട അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീയെ ഞാൻ വിവാഹം കഴിക്കുവാൻ ഉദ്ദേശിക്കുന്നു. അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീയെ ഞാൻ വിവാഹം കഴിക്കുവാൻ ഉദ്ദേശിക്കുന്നു. റസൂലുള്ളാഹി തങ്ങളെ ചോദ്യം, അനലർത്ത ഇലൈഹ, നീ അവളെ കണ്ടോ, അവളിലേക്ക് നോക്കിയോ? അദ്ദേഹം പറഞ്ഞില്ല, ഇല്ല ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഖാല ഫദ്ഹബ് വൻദുർ ഇലൈഹ ഫഇന്ന ഫീ അയ്യുനിൽ അൻസാരി ഷൈആ, അങ്ങനെ ചെയ്താൽ പറ്റില്ല, നീ അവളുടെ അടുക്കിലേക്ക് പോകുക, അവളെ കാണുക. കാരണം അൻസാരികളുടെ കണ്ണിൽ എന്തോ ഒന്നുണ്ട് എന്ന് പറഞ്ഞു. അഥവാ അൻസാരികളുടെ കണ്ണിൽ എന്തോ ഒന്ന് ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസുകളൊക്കെ പഠിപ്പിക്കുന്നത് പുരുഷൻ സ്ത്രീയെയും സ്ത്രീ പുരുഷനെയും കാണണം, പരസ്പരം തൃപ്തിപ്പെടണം എന്ന കാര്യമാണ്. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ മുറാദു സിഗർ വഖീല സുർഖുഹു, ഇവിടെ അൻസാരികളുടെ കണ്ണിൽ എന്തോ ഒന്ന് ഉണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞത് അവരുടെ കണ്ണിന്റെ ചെറുപ്പമോ അല്ലെങ്കിൽ നീല വർണ്ണമോ ആയിരിക്കാം. ഏതായിരുന്നാലും ഈ അദ്ദേഹം പറയുന്നു, ഈ ഹദീസ് ഇത്തരം കാര്യങ്ങൾ ഒരാൾക്ക് ഉപദേശവും ഒരാൾക്ക് നൽകുന്ന സന്ദേശവും എന്നുള്ള നിലയിൽ പറയൽ അനുവദനീയമാണ്. വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ കാണൽ അത് സുന്നത്താണ് എന്നൊക്കെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിക്കുക. മുമ്പ് കാലങ്ങളിലൊക്കെ ഒരു 50 അതിലപ്പുറമോ വർഷങ്ങൾക്ക് മുമ്പ് വിവാഹാന്വേഷണം എന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല പെൺകുട്ടിയെ പലപ്പോഴും വരൻ കാണുന്നത് വിവാഹം കഴിഞ്ഞ് എത്രയോ ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ ശേഷമായിരിക്കും. ഭർത്താവിൻ്റെ വീട്ടുകാരും പെൺകുട്ടിയുടെ വീട്ടുകാരും പരസ്പരം ഇഷ്ടപ്പെടുകയും കാണുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വിവാഹം നടത്തുകയുമാണ് ചെയ്തിരുന്നത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസുകളിലൊക്കെ വരനും വധുവും ആകാൻ പോകുന്നവർ പരസ്പരം കാണണം എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. സ്ത്രീകൾ ഒരു പുരുഷന്റെ മുമ്പിൽ പുറപ്പെട്ടു വരുമ്പോൾ ഭംഗിപ്രകടനങ്ങൾ ഒഴിവാക്കി ഇസ്ലാം നിർദ്ദേശിച്ച രൂപത്തിൽ തന്നെയായിരിക്കണം എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് ഒന്നുകൂടെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. കൈ കൊടുക്കുക, പരസ്പരം ഭർത്താക്കന്മാർ ഭാര്യ ഭർത്താക്കന്മാർ എന്നോണം സംസാരിക്കുക, പൊട്ടിച്ചിരിക്കുക, അടുത്തിരിക്കുക, ഇതൊന്നും തന്നെ പാടില്ലാത്ത കാര്യങ്ങളാണ്. മഅക്കൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅൻ യുത്അന ഫീ റഅ്സി അഹദികും ബിമിഖ്യതിൻ മിൻ ഹദീദിൻ ഖൈറുൻ ലഹു മിൻ അൻ യമസ്സ ഇംറാഅത്തൻ ലാ തഹില്ലു ലഹ. ഒരു അന്യപണിന്റെ കൈ സ്പർശിക്കുന്നതിനേക്കാൾ നല്ലത് അവന്റെ തലയിൽ ഇരുമ്പിന്റെ ഒരു സൂചി അടിച്ചുകയറ്റുന്നതാണ്, അല്ലെങ്കിൽ ഇരുമ്പിന്റെ സൂചി കൊണ്ട് കുത്തുന്നതാണ് അത്രമാത്രം നിഷിദ്ധമാണ് ഒരു അന്യ സ്ത്രീക്ക് കൈ കൊടുക്കൽ. അതുകൊണ്ട് തന്നെ വിവാഹ അന്വേഷണ സന്ദർഭങ്ങളിൽ പരസ്പരമുള്ള കൈ കൊടുക്കൽ, അടുത്തിരിക്കൽ, പൊട്ടിച്ചിരികൾ, തുടർന്നുള്ള ഫോൺ കോളുകൾ, നിരന്തരമായ ചാറ്റിങ്ങുകൾ, ഇതെല്ലാം ഈ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നിഷിദ്ധമായ കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും വിവാഹം അന്വേഷണം നടത്തി എന്നതോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങളൊന്നും യുവസമൂഹം പാലിക്കുന്നില്ല എന്നത് വളരെ ഖേദകരമായൊരു അവസ്ഥയാണ്. വിവാഹാന്വേഷണം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടെ ഉണർത്തുകയാണ്. ഒന്ന്, ഒരു പെണ്ണിനെ കണ്ടു ഒരു പുരുഷനെങ്കിൽ അവന്റെ തൃപ്തിയും സമ്മതവും കൂടാതെ മറ്റൊരാൾ അവളെ പോയി കാണുവാൻ പാടില്ല. അല്ലെങ്കിൽ പെണ്ണിൻ്റെ വലിയ മറ്റൊരാൾക്കും കൂടെ സമ്മതം കൊടുക്കാൻ പാടില്ല. ഒരു പെണ്ണിനെ ഒന്നിലധികം ആളുകൾ ഒരേ സമയം വന്ന് വിവാഹാന്വേഷണം നടത്തുക, ഒന്നാമത്തെ ആളുടെ സമ്മതവും അയാളുടെ അറിവുമില്ലാതെ എങ്കിൽ അത് തെറ്റുതന്നെയാണ്. കാരണം അത് പരസ്പരം ഭിന്നിപ്പിനും ശത്രുതയ്ക്കും പകപോക്കലിനും വൈരാഗ്യത്തിനും കാരണമായി തീരും. لا يخطب الرجل على خطبة أخيه حتى ينكح أو يترك. رسول الله صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു, ഒരാൾ വിവാഹാന്വേഷണം നടത്തിയ ഒരു പെണ്ണിനെ വീണ്ടും വിവാഹം അന്വേഷിക്കുവാൻ പാടില്ല. ഒരാൾ വിവാഹാന്വേഷണം നടത്തിയ ഒരു സ്ത്രീയെ മറ്റൊരാൾ വന്ന് വിവാഹം അന്വേഷിക്കുവാൻ പാടില്ല. ഒന്നുകിൽ അവൻ അവളെ വിവാഹം കഴിക്കട്ടെ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ അവളെ വിവാഹം കഴിക്കുന്നില്ല എന്ന് അയാളിൽ നിന്ന് വല്ല സന്ദേശവും ലഭിക്കട്ടെ, തുടർന്ന് വേണമെങ്കിൽ രണ്ടാമതൊരാൾക്ക് വിവാഹ അന്വേഷണം നടത്താം. ഇവിടെയും പലപ്പോഴും പെൺകുട്ടിയുടെ വീട്ടുകാരും വലിയ രക്ഷിതാവുമൊക്കെ എല്ലാവരും കടന്നു വരട്ടെ, എല്ലാവരും അന്വേഷിക്കട്ടെ, ഏറ്റവും മെച്ചപ്പെട്ടതും തൃപ്തികരമായതും ഏതാണ് എന്ന് നോക്കി സർവർക്ക് മുമ്പിൽ പെണ്ണിനെ കാണിച്ചു കൊടുക്കുന്ന ചില ചടങ്ങുകളും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നതൊരു സത്യമാണ്. എന്നാൽ ചില വേളകളിലൊക്കെ ചില പണ്ഡിതന്മാർ ഇത് അനുവദിച്ച കാര്യം കൂടിയാണ്. അതിലൊന്ന്, ഒന്നാമത്തെ ആളുടെ മറുപടി ലഭിച്ചതിന് ശേഷം, അയാൾ പറയുന്നു വേണ്ട, ഞാൻ അവളെ വിവാഹം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരാൾക്ക് വിവാഹം കഴിക്കാം. അതല്ല എങ്കിൽ ഒന്നാമത്തെ ആദ്യമൊരാൾ വിവാഹം അന്വേഷിച്ചിരുന്നു എന്ന് രണ്ടാമത് വന്ന ഒരാൾക്ക് അറിയാതെ അയാളുടെ അറിവില്ലായ്മ മൂലം നടത്തുകയാണെങ്കിലും അങ്ങനെ വിവാഹം കഴിച്ചാലും അനുവദനീയമായ കാര്യം തന്നെയാണ്. മൂന്നാമതൊരു കാര്യം, ഒരാൾ വന്ന് വിവാഹം അന്വേഷണം നടത്തി, പക്ഷേ സുദീർഘമായി അയാളിൽ നിന്നൊരു മറുപടി ലഭിക്കുന്നില്ല. അപ്പോൾ ഇനി അയാളിൽ നിന്നൊരു മറുപടി ലഭിക്കേണ്ടതില്ല എന്ന ഒരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ മറ്റൊരാൾക്കും വിവാഹം അന്വേഷിക്കുന്നതിന് കുഴപ്പമില്ല. ചുരുക്കത്തിൽ, വിവാഹാന്വേഷണം നടത്തിയ ഒരു പെണ്ണിനെ മറ്റൊരാൾ വീണ്ടും വിവാഹം അന്വേഷിക്കുവാൻ പാടില്ല എന്ന കാര്യം മനസ്സിലാക്കണം. ഖിത്ബത്ത് നിഷിദ്ധമായ മറ്റൊരു വിഭാഗം സ്ത്രീകൾ കൂടിയുണ്ട്, അവരെ വിവാഹാന്വേഷണം നടത്തുവാൻ പാടില്ല. വിദ്യയിലിരിക്കുന്ന സ്ത്രീകളാണ്. ഒന്നുകിൽ ഭർത്താവ് മരണപ്പെട്ട് ഒരു 4 മാസവും 10 ദിവസവും വിദ്യയിലിരിക്കണമല്ലോ, വിദ്യയും ഇഹ്ദാദും. ആ വേളയിൽ പ്രകടമായ രൂപത്തിൽ അവരെ വിവാഹ അന്വേഷണം നടത്തുവാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വല ജുനാഹ അലൈക്കും ഫീമ അറൽതും ബിഹി മിൻ ഖിത്ബത്തിൻ നിസ. ഭർത്താക്കന്മാർ മരണപ്പെട്ടുപോയ സ്ത്രീകളെ അവൽ ഇദ്ദയിലിരിക്കുന്ന വേളയിൽ പ്രകടമായും പ്രത്യക്ഷമായും പരസ്യമായും നിങ്ങൾ അവരോട് വിവാഹാന്വേഷണം നടത്താൻ പാടില്ല. എന്നാൽ ചില സൂചനകൾ കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ, ഇന്ന് നാട്ടിൽ കണ്ടുവരുന്ന വിവാഹ അന്വേഷണ ചടങ്ങുകൾ പലതും ആഭാസകരമാണ്. എന്നാൽ വളരെ അത്യാവശ്യമായ കുടുംബജീവിതം നല്ല രൂപത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ അനിവാര്യമായ ഒരു കർമ്മം കൂടിയാണ് പെണ്ണ് കാണൽ. അത് ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ തന്നെയായിരിക്കണം. എങ്കിൽ ആ ഒരു കുടുംബം സന്തോഷകരമായ കുടുംബമായി തീരും. അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമികമായ രീതിയിൽ കുടുംബം ജീവിതം നയിക്കുവാൻ എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. ഹാദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബി അജ്മഈൻ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇപ്പോൾ നമ്മൾ പീസ് റേഡിയോയിൽ കേട്ടത് പെണ്ണ് കാണൽ ചടങ്ങ് എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള പ്രകാശതീരം. നേതൃത്വം നൽകിയത് മുഹമ്മദ് സാദിഖ് മദീനി.

0: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാം കേൾക്കാം. യഥാർത്ഥ ബുദ്ധിമാൻ. ക്ലാസ് എടുക്കുന്നത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബാദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരു നല്ല മനുഷ്യനായി തീരണമെങ്കിൽ ഒട്ടനവധി ഗുണങ്ങൾ നമുക്കുണ്ടാകേണ്ടതുണ്ട്. മനുഷ്യരുടെ കൂട്ടത്തിൽ ഉത്തമനായ ഒരു മനുഷ്യനായി തീരുക എന്നത് നമ്മുടെയൊക്കെ ആഗ്രഹങ്ങളാണ്. എന്നാൽ ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്ത ഭ്രമം, ഇഷ്ടം, സ്നേഹം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ കൂടിപ്പോകുകയും റബ്ബിനെ തൊട്ടും റബ്ബ് നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും റബ്ബിൻ്റെ ശിക്ഷകളെക്കുറിച്ചുമൊക്കെ ഭയപ്പാടില്ലാതെ, ഓർക്കാതെ, വിസ്മരിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ജീവിത യാഥാർത്ഥ്യങ്ങളെ നാം മറന്നുപോകുകയാണ്. ഇവിടെയാണ് ഉത്തമനായൊരു മനുഷ്യന് എപ്പോഴും അവൻ അയ്യക്കൂനലിൽ മൗത്തി മുസ്തഇദ്ദൻ, മരണത്തിന് തയ്യാറായി നിൽക്കുന്നവനായിരിക്കണമെന്ന ഒരു കാര്യത്തെ നാം തിരിച്ചറിയേണ്ടത്. മരണം എപ്പോൾ വേണമെങ്കിലും വരാമെന്ന ബോധവും പരലോക വിചാരണയെക്കുറിച്ചുള്ള ഭയവും ഉള്ളവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഏതൊരു ആത്മാവും മരണത്തെ നുകരും, ആസ്വദിക്കുമെന്നാണ്. ദാഇഖത്ത് എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുക, ദാഖ എന്ന് പറഞ്ഞാൽ രുചിക്കുക എന്നാണ് അറബിയിൽ. ആ ദാഇഖത്ത് എന്ന് പറയുമ്പോൾ രുചിക്കുക, രുചിക്കുന്നവൻ. അപ്പോൾ ആ നിലക്ക് മരണത്തെ രുചിക്കുന്നവനാണ് എല്ലാ ശരീരവും എല്ലാ ആത്മാവും എല്ലാ ആളുകളും എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാൻ ആരാണെന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, അക്സറുഹും ലിൽ മൗത്ത് ദിക്റൻ വ അഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ എന്നാണ്. അഥവാ മരണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഓർക്കുകയും അതിനുശേഷമുള്ള ജീവിതത്തിനായി തയ്യാറെടുക്കുകയും ചെയ്യുന്ന ആളാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാനി എന്നാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, യഥാർത്ഥത്തിൽ നമ്മളൊക്കെ പല കാര്യത്തിലും ബുദ്ധിയുള്ളവരും വിവേകമുള്ളവരും വിജ്ഞാനമുള്ളവരും അറിവുള്ളവരുമാണ് എന്ന് ശഠിക്കുമ്പോൾ, തീർച്ചയായും അതിനുവേണ്ടി നമ്മൾ പല തെളിവുകളും ഹാജരാക്കുമ്പോൾ, നമ്മൾ പഠിച്ച ഡിഗ്രികളും പി ജികളും മറ്റു പി എച്ച് ഡികളും എല്ലാം നമ്മുടെ മുമ്പിൽ വെറും രേഖകളായി മാത്രം അവശേഷിക്കുകയും അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് അള്ളാഹു നൽകുന്ന ചില ഏടുകളും പുസ്തകങ്ങളും ഉണ്ട്. അതിനെക്കുറിച്ച് ആലോചിച്ച് ആ പുസ്തകങ്ങളിൽ എന്ത് അച്ചടിച്ച് വരണമെന്നത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കയ്യിലാണ്. അതിനുള്ള അവസരം അള്ളാഹു നമുക്ക് വിട്ടേച്ച് തന്നിട്ടുണ്ട്. അതാണ് നന്മ തിന്മകൾ ചെയ്യാനുള്ള ഈ ദുനിയാവിലെ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ഏത് സെക്കൻഡുകളിലും സംഭവിക്കാവുന്ന ഒരു വലിയ ഉൾക്കാഴ്ചയില്ലാത്തവനാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ. കാരണം അവൻ തൻ്റെ കൂടെയുള്ള, എപ്പോഴും അവൻ്റെ കൂടെയുള്ള ഒരേ ഒരു സാധനം അല്ലെങ്കിൽ ഒരേ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അത് അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം എപ്പോൾ എന്നുള്ളതാണ്. ആ ജീവിത അവസാനത്തിൻ്റെ സെക്കൻഡുകളെപ്പോലും തിരിച്ചറിയാൻ പറ്റാത്ത ദുർബലനാണ് മനുഷ്യനെന്ന തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെടുന്നിടത്താണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞു പോകുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ മുമ്പിൽ എത്രയോ വലിയ സ്വപ്നങ്ങളുണ്ട്, എത്രയോ വലിയ ലക്ഷ്യങ്ങളുണ്ട്. പക്ഷേ അത് ദുനിയാവിന് വേണ്ടി കൂടുതൽ ചെലവഴിക്കുന്ന ഒരു സമയവും ലക്ഷ്യവുമായി മാറിപ്പോകുമ്പോൾ തീർച്ചയായും നിങ്ങൾ മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും, രുചിക്കുക തന്നെ ചെയ്യുമെന്ന വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനകളും, എത്രയോ മയ്യത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുത്തവരും എത്രയോ മയ്യത്തിൻ്റെ കഫം പുടവ തയ്യാറാക്കി കൊടുക്കുന്നതിലും ആ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നതിലും സാക്ഷികളായ നമുക്ക് ഒരു പക്ഷേ സെക്കൻഡുകൾ കൊണ്ട് മിനിറ്റുകൾ കൊണ്ട് ജീവിതത്തിൽ നിന്ന് മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാറി അകലുമ്പോൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞല്ലോ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാൻ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്, മരണത്തെക്കുറിച്ച് ആലോചിക്കുന്നവരും പരലോകത്തിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്നവരുമാണ് എന്ന് പഠിപ്പിക്കപ്പെടുമ്പോൾ തീർച്ചയായും നാം ആലോചിക്കുക. ഈ ഒരു സെക്കൻഡിൽ നമ്മുടെ മുമ്പിലേക്ക് അള്ളാഹു നമ്മുടെ മരണത്തെ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ പിടിക്കാനുള്ള മലക്കിനെ പറഞ്ഞയക്കുമ്പോൾ നമ്മൾ എത്രത്തോളം തയ്യാറെടുപ്പുകളും നടത്തിയവരായിട്ടാണ് ഈ സെക്കൻഡിൽ ജീവിക്കുന്നത് എന്ന് ആലോചിക്കുക. ഒരു പക്ഷേ അടുത്ത വർഷത്തേക്കുള്ള അടുത്ത വെക്കേഷനിലേക്കുള്ള യാത്രകൾ പ്ലാൻ ചെയ്ത് അതിനുവേണ്ട ഒരുക്കങ്ങൾ ഒരു ഭാഗത്തു നിന്ന് തുടങ്ങിവെച്ച നമ്മൾ ഒരു പക്ഷേ എത്ര ദിവസം, എത്ര സെക്കൻഡ്, എത്ര നിമിഷങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കുമെന്ന യാതൊരു ഉറപ്പും നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് തന്നെ നാം തയ്യാറാക്കേണ്ടത്, നാം ലഗേജുകൾ ഒരുക്കുന്ന സമയത്ത് നമ്മളെ ഒരു ലഗേജുമില്ലാതെ, ഒന്നും കൈകളിൽ തിരിച്ചു നൽകാതെ സമ്പാദിച്ചതിൽ നിന്ന് ഒരു അണ പോലും നമ്മുടെ കൈകളിൽ വെച്ച് നൽകാതെ നമ്മെ യാത്രയാക്കുന്ന ഒരു സെക്കൻഡ്, അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ, സാഹചര്യത്തിൽ മറ്റുള്ളവർ നമുക്ക് വേണ്ടി കരയുമ്പോൾ, നമ്മുടെ വെറുപാടിൻ്റെ സങ്കടങ്ങൾ കൊണ്ട് മനസ്സ് വേദനിക്കുന്ന മക്കളും ഭാര്യയും മാതാപിതാക്കളുമുള്ള ആ വേദിയിൽ ആ സങ്കടങ്ങളുടെ കാഴ്ചകൾ കാണാൻ കഴിയാതെ ജീവനറ്റ ആത്മാവ് നഷ്ടപ്പെട്ടൊരു ശരീരം മാത്രമായി നമ്മെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കേണ്ട ചില ശരീരം മാത്രമാണ് എൻ്റെതെന്ന തിരിച്ചറിവിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ കൈകളിലുള്ള 100 രൂപയിൽ നിന്ന് ഞാൻ എനിക്ക് ആസ്വദിക്കാവുന്ന എന്തെങ്കിലും വാങ്ങി ഭക്ഷണം കഴിക്കുമ്പോൾ, ഇതിൽ നിന്ന്, ഈ 100 രൂപയിൽ നിന്ന് എൻ്റെ നാളെയുടെ ജീവിതത്തിലേക്ക്, ഖബർ ജീവിതത്തിലേക്ക് എനിക്ക് ലാഭം നൽകുന്ന എന്താണ് എനിക്ക് ചെയ്യാൻ സാധിക്കുക എന്ന ചിന്തയിലാണ് യഥാർത്ഥത്തിൽ തയ്യാറെടുപ്പുകൾ തുടങ്ങേണ്ടത്. നമ്മുടെ കൈകളിൽ ഒരു പക്ഷേ ആസ്വദിക്കാൻ സാധിക്കാത്ത പണമുണ്ടാകാം, സമ്പത്തുണ്ടാകാം. നമ്മൾക്ക് ഒരിക്കലും കൈകളിൽ ഒരുമിച്ച് പിടിക്കാൻ സാധ്യമല്ലാത്ത രൂപത്തിലുള്ള പണത്തിൻ്റെ ചീട്ടുകൊട്ടാരങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് പോലെ പണത്തിൻ്റെ വലിയ അട്ടികൾ നമ്മുടെ കൈകളിലുണ്ടാകാം. പക്ഷേ അത് ജീവിതത്തിൽ ആസ്വദിക്കാൻ നമുക്ക് എത്രത്തോളം സാധിക്കുന്നുണ്ട് എന്നത് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇല്ല, നമുക്കൊരിക്കലും ഈ ദുനിയാവിൽ ആസ്വാദനത്തിൻ്റെ പരിമിതികളുള്ള ലോകത്ത് നമുക്ക് ആസ്വദിക്കാൻ അവസരങ്ങൾ കുറവാണ്. ഒരുപക്ഷെ പ്രായം നമുക്ക് വെല്ലുവിളിയാകാം, ഒരുപക്ഷെ ആരോഗ്യങ്ങൾ നമുക്ക് തിരിച്ചടിയാകാം, നമ്മുടെ സമ്പത്ത് ഉപയോഗപ്പെടുത്താനുള്ള പ്രാപ്തി ഇല്ലാതെ വരാം. അങ്ങനെ പല നിലക്കും ദുനിയാവിൽ ചില പരിമിതികളും ചില കുറച്ചിലുകളും കുറവുകളും മാത്രമായി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പ്രായമില്ലാതെ യാതൊരു മോശമായ സംസാരങ്ങൾക്കോ വാക്കുകൾക്കോ കാതോർക്കേണ്ടി വരേണ്ട അവസരം ഇല്ലാതെ വളരെ സുന്ദരമായി രോഗങ്ങളില്ലാത്ത, മലമൂത്ര വിസർജനങ്ങളില്ലാത്ത ഏറ്റവും നല്ലൊരു ലോകത്തേക്ക് പ്രവേശിക്കേണ്ടവരാണ് എന്ന ഉത്തമ ബോധത്തോടുകൂടി മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് തയ്യാറെടുപ്പുകൾ നടത്തുന്ന മനുഷ്യരായി മാറുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ മനുഷ്യരിൽ ഉത്തമ ബോധവാന്മാരായി, ഉത്തമ മനുഷ്യരായി മാറാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് ചിന്തിക്കുക, മരണത്തെക്കുറിച്ച് ആലോചിക്കുക, ഭയപ്പെടുക, തയ്യാറെടുപ്പുകൾ നടത്തുക. അള്ളാഹു ആ രൂപത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: മാഷാല്ലാ, പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. യഥാർത്ഥ ബുദ്ധിമാൻ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തത് മുസ്തഫ അൻസ്വാരി, എപ്പിക്കാട്.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: ഈ ചർച്ചയുടെ ഒരു മറുഭാഗത്തേക്ക് വരുമ്പോൾ, ജനസംഖ്യ നിയന്ത്രണം പലപ്പോഴായി ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെട്ടൊരു കാര്യമാണ്. ലോകാടിസ്ഥാനത്തിൽ തന്നെ ചരിത്രവും വർത്തമാനവും ഒക്കെ പരിശോധിക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ നേരിൽ കണ്ട ഒരു വസ്തുതയുമാണ്. ഇതിൻ്റെ സാമൂഹിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എന്താണ് നമുക്ക് ചേർത്ത് പറയാനുള്ളത്?
3: അതെ, ജനസംഖ്യ നിയന്ത്രണം, മനുഷ്യൻ സിവിലൈസ്ഡ് ആയി കൂടുതൽ കൂടുതൽ പിന്നെ പുരോഗതിയിലേക്കും അവൻ്റെ പഠനത്തിൻ്റെയും കാഴ്ചപ്പാടുകളുടെയും ഒക്കെ ആധുനികതയിലേക്കുമൊക്കെ വന്നപ്പോൾ, ഈ മൂന്നാം ലോക രാജ്യങ്ങളെക്കുറിച്ച് മുതലാളിത്ത രാജ്യങ്ങൾ, പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു കൺസെപ്റ്റാണ് മൊത്തത്തിൽ, ഞാനതിൻ്റെ ഓരോ വശങ്ങളെയും പറ്റി പറയില്ല, മൊത്തം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുക, നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ദാരിദ്ര്യവും വിഭവങ്ങൾ പങ്കുവെക്കാൻ കഴിയാത്ത വിധം ഉള്ള ജനപ്പെരുപ്പവുമാണ് എന്ന് അവർ ഒരു കൺക്ലൂഷനിലെത്തുകയും, അതിൻ്റെ ഫലമായി മൂന്നാം ലോകരാജ്യങ്ങളോട് വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ പഠനങ്ങളും കാര്യങ്ങളും നടത്തി അതിൻ്റെ റിസൾട്ട് എന്ന നിലക്ക് മുന്നോട്ട് വെച്ച ഒരു ആശയതലമായിരുന്നു നമ്മളുടെ ജനസംഖ്യാ നിയന്ത്രണം അല്ലെങ്കിൽ ഫാമിലി പ്ലാനിങ് എന്നുള്ള ഒരു കാഴ്ചപ്പാട്. 80s-90s ജീവിച്ച ആളുകൾക്കറിയാം, ഇന്ത്യയെ സംബന്ധിച്ച് വലിയ നിലക്ക് അത് മുന്നോട്ട് വരികയും വലിയ ബോധപൂർവമായ ശ്രമങ്ങൾ, പ്രത്യേകിച്ചും ഞാൻ വ്യക്തികളുടെ പേര് പ്രത്യേകം എടുത്തു പറയുന്നില്ല, പക്ഷേ കോൺഗ്രസിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഭരണത്തിലുണ്ടായിരുന്ന സമയത്ത് വളരെ ഉയർന്ന തലത്തിലുള്ള ഒരു പക്ഷേ ഇന്നത്തെ തലമുറ അത്രമാത്രം അത് ഉൾക്കൊള്ളുന്നറിയില്ല, അങ്ങനെയുള്ള ആളുകളുടെ ആരോപണങ്ങൾ നേരിട്ട ആളുകൾ കോൺഗ്രസിൻ്റെ ഒക്കെ മുതിർന്ന തലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിങ്ങളെ പ്രത്യേകിച്ചും വന്ധീകരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്ന് പലപ്പോഴും ആ സമയത്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഭരണത്തിൽ അത്തരമൊരു സംവിധാനങ്ങളായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതെന്നുള്ളത് കൊണ്ട് കൂടിയാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ ജനസംഖ്യ നിയന്ത്രണത്തിന് പലപ്പോഴും പറഞ്ഞിരുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചാൽ, ഒന്ന്, ഭക്ഷ്യസുരക്ഷ, എല്ലാവർക്കും വിഭവങ്ങൾ കിട്ടണം, അപ്പോൾ കൂടുതൽ ആളുകൾ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും തികയില്ല എന്ന മനുഷ്യൻ കണ്ടെത്തിയ ഒരു കാഴ്ചപ്പാട്. രണ്ട്, തൊഴിലില്ലായ്മ, ആളുകൾ കൂടുന്തോറും തൊഴിലിന് ഉള്ള സാധ്യതകൾ കുറയുന്നുള്ളത്. മൂന്നാമത്തെ, ദാരിദ്ര്യം കൂടും, വർദ്ധിക്കും, ദാരിദ്ര്യം കുറക്കണം, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാകാത്ത സാഹചര്യം വരും, ആരോഗ്യപരമായ കാര്യങ്ങൾ അനുഭവിക്കുമ്പോൾ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ എല്ലാവർക്കും മെച്ചപ്പെട്ട ചികിത്സയും കാര്യങ്ങളും ഡോക്ടർമാരും മരുന്നുകളും തികയാതെ വരും, ഭവനം അതേപോലെ തന്നെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ തികയാതെ വരും, ഭൂമിയിലെ സൗകര്യങ്ങൾ അതേപോലെ തന്നെ കണക്റ്റിവിറ്റി, റോഡുകൾ, വീടുകൾ, ഗതാഗതം, കുടിവെള്ളം, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ആവശ്യകത വർദ്ധിക്കും, അതിൻ്റെ ഉപഭോഗം വർദ്ധിക്കും. പരിസ്ഥിതി, ആളുകൾ അധികമായാൽ അത് പരിസ്ഥിതിക്ക് ദോഷമാവും, അപ്പോൾ പരിസ്ഥിതി വിഭവങ്ങൾ കുറയും, പരിസ്ഥിതി അമിതമായ ഉപയോഗത്തിനും മലിനീകരണത്തിനും അത് കാരണമാകും. മറ്റൊന്ന്, പ്രതിശീർഷ വരുമാനം, ആളുകൾ കുറഞ്ഞ രാജ്യങ്ങളിലാണ് കൂടുതൽ പ്രതിശീർഷ വരുമാനമുള്ളത്, അപ്പോൾ പ്രതിശീർഷ വരുമാനം കൂട്ടുന്നതിന് ആളുകളെ കുറക്കുക എന്നുള്ളതാണ് മുന്നോട്ട് വെച്ചൊരു കാഴ്ചപ്പാട്. പിന്നെ മാതാവിൻ്റെയും അതേപോലെ ആ കുട്ടികളുടെയും ഒക്കെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ പ്രസവവും കാര്യങ്ങളും നടക്കുമ്പോൾ ഒരു വശത്ത് മാതൃ ശിശു മരണങ്ങൾ സംഭവിക്കുന്ന സാഹചര്യം, ആരോഗ്യം വീക്കാവുന്ന സാഹചര്യം, ഇത്തരം കാര്യങ്ങൾ കുറക്കുക, ഇങ്ങനെ ഒരുപാട് മൊത്തത്തിൽ അതിനെ മനുഷ്യൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ആളുകളുടെ എണ്ണം കുറക്കുക എന്നുള്ളത്. എന്നാൽ നമ്മൾ ഇസ്ലാമികമായി അത് ആ ഒരു കൺസെപ്റ്റിനെ ഇസ്ലാമികമായി നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായി അള്ളാഹു ദൈവം ആണ് വിഭവങ്ങൾ ഓഹരി വെക്കുന്നവൻ. നഹനു ഖസ്സംനാ ബൈനക്കും മഈഷത്തക്കും എന്ന് പറയുന്നുണ്ട്. ഖുർആൻ. നാം നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ വിഭവങ്ങൾ ഓഹരി വെച്ച് തരികയാണ്. അത് നിങ്ങളായിട്ട് അതിൽ അത് ഒരാൾക്ക് കൂടുതൽ പോകുമോ ഒരാൾക്ക് കുറഞ്ഞു പോകുമോ എന്ന് ഭയപ്പെടേണ്ടതില്ല. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊലപ്പെടുത്തുകയും ചെയ്യരുത് എന്നുള്ളത്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊലപ്പെടുത്തരുത് എന്നുള്ളതും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വളരെ അടിസ്ഥാനപരമായ ഇതിനെതിരെയുള്ള ഒരു ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്കിതിൽ മുസ്ലിങ്ങളുടേതായ ചില നറേഷൻസും ചില കാഴ്ചപ്പാടുകളുമുണ്ട്. നമ്മൾ ഈ മനുഷ്യരുണ്ടാക്കിയ ഈ സംവിധാനത്തിൻ്റെ എല്ലാം തെറ്റാണെന്നല്ല നമ്മൾ പറയുന്നത്. കുറേ അതിന് നിയന്ത്രണങ്ങളും ശാസ്ത്രീയമായ സംവിധാനങ്ങളും ശാസ്ത്രീയമായ അതിൽ അവിടെയും മതം കൃത്യമായ നിലപാടുകൾ പറയുന്നുണ്ട്. ഒരു കുഞ്ഞിന് 2 വർഷം മുല കൊടുക്കണമെന്ന് പറയുമ്പോൾ 2 വർഷത്തിനിടക്ക് മറ്റൊരു കുഞ്ഞുണ്ടാവാൻ പാടില്ല എന്നുള്ള സ്വാഭാവികമായൊരു കാഴ്ചപ്പാട് അവിടെ പങ്കുവെക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മതം ആ കാര്യത്തിൽ ഒട്ടും മനുഷ്യത്വമില്ലാത്ത സമീപനം സ്വീകരിച്ചു എന്നൊന്നും ഒരാൾക്കും ആരോപിക്കാൻ സാധിക്കില്ല. ഇവിടെ ചൈന നമ്മളൊരു ഉദാഹരണം എടുത്താൽ വളരെ സ്ട്രിക്റ്റ്ലി ഇത്തരം ഫാമിലി പ്ലാനിങ് നടപ്പിലാക്കിയ ഒരു രാജ്യമായിട്ട് നമുക്ക് ജപ്പാൻ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഏഷ്യയിലെ തന്നെ വിവിധ രാജ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ചൈനയുടെ കാര്യം, ഇപ്പോൾ ഇന്ത്യ ഇന്ന് ചൈനയെ മറികടന്ന് 1-ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് ജനസംഖ്യയുടെ കാര്യത്തിൽ. അപ്പോൾ ചൈന വളരെ സ്ട്രിക്റ്റ്ലി ഒരു കുട്ടി എന്നുള്ള നയത്തിലേക്ക് വന്നപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അവിടെ കാണുന്ന കാര്യം എന്താണ്? ജനനനിരക്ക് വളരെ താഴ്ന്നു, പുതിയ തലമുറയുടെ എണ്ണം വളരെ കുറഞ്ഞു, വൃദ്ധ ജനസംഖ്യ വർദ്ധിച്ചു.
4: ഒന്നിന് താഴെയായി.
3: ഈ വൃദ്ധ ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ അവരെ രാഷ്ട്രം അവരെ സംരക്ഷിക്കേണ്ട, കെയർ ചെയ്യേണ്ട, അവരെ സംരക്ഷിക്കാൻ പുതിയ കുട്ടികൾ വളർന്നു വരാത്ത വലിയ 4-2-1 എന്നുള്ളതാണ് ഇപ്പോൾ അടുത്തൊരു ഒരു ജനന അല്ലെങ്കിൽ കുടുംബഘടന പറയുന്നത്. അതായത് ഒരു കുട്ടിക്ക് അവൻ്റെ 2 മാതാപിതാക്കളെയും ആ 2 മാതാപിതാക്കളുടെ മാതാപിതാക്കൾ 4 പേരെയും സംരക്ഷിക്കേണ്ട സാഹചര്യത്തിലേക്ക് ഒരു കുട്ടി വന്നിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്നത് മനുഷ്യരുടെ ചില ആസൂത്രണങ്ങളിൽ വരുന്ന വലിയ പിഴവ് നമ്മൾ ലോകം നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ലിംഗാനുപാതത്തിലെ അസന്തുലിതാവസ്ഥ വലിയ പ്രതിസന്ധി വിവാഹരംഗത്തും പുതിയ കുടുംബ സാഹചര്യങ്ങൾ രൂപീകരിക്കുന്നതിലും രൂക്ഷമായ പ്രതിസന്ധി. സ്വാഭാവികമായും ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ മനുഷ്യൻ അവൻ്റെ ഒരു ചൂഷണ വ്യവസ്ഥിതിയോടെയും മനുഷ്യൻ അവൻ്റെ ഒരു എന്താ പറയുക അവൻ്റേതായ ചിന്തയിലൂടെ സ്ത്രീകളെയാണ് ആദ്യം കട്ട് ചെയ്യാൻ ശ്രമിക്കുക. സ്വാഭാവികമായിട്ട് ആൺകുട്ടികൾ വർദ്ധിക്കും, പെൺഭ്രൂണങ്ങളാണ് പലപ്പോഴും ഇത്തരം ഇല്ലായ്മ ചെയ്യുന്നതിന് വിധേയമാക്കപ്പെടുന്നതെന്നുള്ളത് ലോകം കണ്ട കാര്യമാണ്. നമ്മളാരും അങ്ങനെ പ്രത്യേകം ഒരു ആരോപണം പറയുകയല്ല. ഇവിടെ കേരളത്തിൻ്റെ സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി നോക്കുന്നത്. കേരളത്തിൻ്റെ സാഹചര്യം നോക്കുകയാണെങ്കിലും വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ്. നമ്മൾ മൈഗ്രൻസി റേറ്റ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിലുള്ള ഈ റേഷ്യോ ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ കൂടുതൽ. കേരളം അതിഭീകരമായ രീതിയിലൊരു വൃദ്ധ സംസ്ഥാനമായി മാറുന്നു എന്നുള്ളതാണ്. പുറത്തേക്ക് പോകുന്ന കുട്ടികളാരും തിരിച്ചു വരാതിരിക്കുകയും അവർ അവരുടെ കുറച്ചുകൂടി നല്ല ലൈഫ് ആഗ്രഹിച്ചുകൊണ്ട് അവിടെ തന്നെ സെറ്റിലാവുകയും ചെയ്യുന്നത് വളരെ കൂടുതലായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരം കാർഡുകൾ ഇറക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിൽ ഇതിൽ വളരെ കൃത്യമായൊരു കാഴ്ചപ്പാട് മുമ്പ് മുതലേ അവരുടെ പ്രമാണങ്ങൾ പകർന്നു നൽകുന്നതുകൊണ്ട് അവർക്കൊരു കുടുംബ വ്യവസ്ഥ എന്നുള്ളത് വളരെ ശക്തമായി വളരെ ബോൾഡായി നിലനിൽക്കുന്ന ഒരു സാമൂഹിക സാഹചര്യം ഇന്നുമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് എല്ലാ സമൂഹങ്ങളും സമ്മതിക്കുന്ന ഒരു കാര്യം. നമ്മൾ കേരളീയ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും ഓൾഡ് ഏജ് ഹോമുകളുടെ ഏറ്റവും കുറവ് മുസ്ലിം സമൂഹത്തിലാണ്. കാരണം അവർ കൺവേ ചെയ്യുന്ന ഒരു ആശയം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിൽ വളരെ കൃത്യമായി നമ്മൾ പഠിപ്പിക്കപ്പെടുന്ന ഒരു ആശയം എന്ന് പറയുന്നത് വൃദ്ധരായ ആളുകളെ പരമാവധി സംരക്ഷിച്ച് നിർത്താനുള്ളൊരു ശ്രമം. അത് ഏത് തരത്തിൽ ഇത്ര പ്രാക്ടീസിങ് ആണോ നോൺ പ്രാക്ടീസിങ് ആണോ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ സംഘടനകളുടെ കീഴിൽ വരുന്ന മുസ്ലിങ്ങളാണെങ്കിലൊക്കെ എല്ലാവരും അത് പാലിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത്തരമൊരു സാഹചര്യം മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. മാത്രമല്ല മുസ്ലിങ്ങൾ വളരെ പ്രൊഡക്റ്റീവായൊരു കമ്മ്യൂണിറ്റിയാണ്. ഇതും ഇത്തരം കാർഡുകളിലേക്ക് നയിക്കുന്ന ആളുകളിങ്ങനെ ഒരു ഒരു ഈ പറഞ്ഞ പോലെ ഹെയ്റ്റ് ക്യാമ്പയിനോടുകൂടി ഒരു കമ്മ്യൂണിറ്റി ഇങ്ങനെ നോക്കിക്കാണുമ്പോൾ ഇവർ വളരെ സാമ്പത്തികമായി വളരെ ഉയർന്നു വരുന്നു. എവിടെ നോക്കിയാലും ഇവരുടെ സവിശേഷമായ സാന്നിധ്യം കാണുന്നു. വിദ്യാഭ്യാസ മേഖലകളിൽ വളരെ ശക്തമായ സാന്നിധ്യം കാണുന്നു. വളരെയധികം പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയായി മുസ്ലിം കമ്മ്യൂണിറ്റി അവരുടെ ഐഡൻറ്റിറ്റിയോടുകൂടി കാണുമ്പോൾ പ്രത്യേകിച്ചും ഹെയ്റ്റ് മനസ്സിലുള്ള ആളുകൾക്ക് ഈ ഒരു ഒരു ഒരു അവരുടെ ഈ ഒരു തോന്നൽ കൂടി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല പർച്ചേസിങ് കപ്പാസിറ്റി എന്നുള്ളത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി കൂടിയാണ്. ഇതും ഇത്തരം ഒരു ഹെയ്റ്റ് ക്യാമ്പയിന് പലപ്പോഴും കാരണമായി. പറയുക വെച്ചാൽ ലാൻഡ് നോക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾ ധാരാളമായി ലാൻഡ് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങൾ വാങ്ങിക്കുന്നു. അപ്പോൾ തങ്ങളുടെ ഏരിയകളിലുള്ള ഇതെങ്ങനെ ഉണ്ടാവുന്നു, ഒരു കമ്മ്യൂണിറ്റിയെ പോസിറ്റീവായി നോക്കുകയും ആ കമ്മ്യൂണിറ്റിയെ ഇപ്പോൾ കേരളത്തിലെ തന്നെ എല്ലാ ടി വി ചർച്ചകളിലും ഒരു വിദഗ്ധനായി പങ്കെടുക്കാറുള്ള രാഹുൽ ഈശ്വർ തന്നെ ഒരിക്കൽ പറഞ്ഞ ഒരു ഉദാഹരണം എൻ്റെ ഓർമ്മയിലുണ്ട്. ചർച്ചയിൽ അയാൾ പറയുന്നുണ്ട്, തിരുവനന്തപുരത്ത് ഈ മുസ്ലിം ഹോട്ടലുകൾ വർദ്ധിക്കുന്നതിൻ്റെ കാരണങ്ങളെ പറ്റി പറയുന്നിടത്ത് അയാൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മളുടെ കമ്മ്യൂണിറ്റി ഹിന്ദു കമ്മ്യൂണിറ്റി ഒരു ഹോട്ടൽ തുടങ്ങിയാൽ അവിടേക്ക് താടി വെച്ചാൽ തൊപ്പി വെച്ചൊരു മുസ്ലിം സഹോദരൻ ഒരു ഭക്ഷണം കഴിക്കാൻ വന്നാൽ നമ്മൾ അയാളെ തറപ്പിച്ചു നോക്കും. നമ്മൾ അയാളുടെ താടിയിലേക്കും അയാളുടെ ഡ്രസ്സിലേക്കും, അയാൾ രണ്ടാമതൊന്നും അവിടേക്ക് വരാത്ത രീതിയിൽ അയാൾ വെറുപ്പിച്ചിട്ടാണ് വിടുക. എന്നാൽ ഒരു മുസ്ലിം സ്ഥാപനത്തിലേക്ക് നിങ്ങൾ ചെന്നാൽ അവർ നിങ്ങളെ സ്വീകരിക്കുന്നു, അവർ നിങ്ങൾക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ തരുന്നു, നിങ്ങളുടെ പണവും അവർ വാങ്ങുന്നു. അപ്പോൾ ഈ ഒരു റിസപ്ഷൻ കൾച്ചറിൻ്റേതാണ് പ്രശ്നം എന്ന് അയാളുടെ സമുദായത്തെ തന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ കണക്കുകൾ പരിശോധിച്ചാൽ വളരെ തമാശ. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ജനനനിരക്ക് കേരളത്തിൽ മറ്റുള്ള കമ്മ്യൂണിറ്റികളിൽ കുറയുന്നത് പോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടേതും നിലവിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഈ കുടുംബാസൂത്രണത്തിൻ്റെയും ഗവൺമെൻറ്റുകളുടെ പരിശോധത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്ന, അതേപോലെ തന്നെ നേരത്തെ സാറ് പറഞ്ഞതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെ സ്വാഭാവികമായി അതിൻ്റെ ഒരു ഉയർച്ച ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുണ്ട്. പക്ഷെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉള്ള ആളുകൾ വളരെ ഇന്നൊവേറ്റീവായി വളരെയധികം വളർച്ച സംഭവിക്കുന്ന, ഓണ്ടർപ്രണർഷിപ്പ് കപ്പാസിറ്റി കൂടുതലുള്ള, അതേപോലെ തന്നെ ആളുകൾ ധാരാളമായി തൊഴിൽ ചെയ്യാൻ തയ്യാറുള്ള, പഴയ പാരമ്പര്യം പറഞ്ഞിരിക്കാത്ത, പുതിയ പുതിയ ഏരിയകളിലേക്ക് കടന്ന് ചെല്ലാൻ തയ്യാറുള്ള, യാത്ര ചെയ്യാൻ തയ്യാറുള്ള, ഒരു സ്ഥലത്ത് തന്നെ ചടഞ്ഞുകൂടിയിരിക്കാതെ വിദേശ രാജ്യങ്ങളിലാണ് വിദേശ രാജ്യങ്ങളിലേക്ക്, ഇവിടെ തന്നെ വിവിധ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ അങ്ങനെ നിരന്തരം കച്ചവടത്തിനും മറ്റും അത് ആ പാരമ്പര്യം സംരക്ഷിച്ചുകൊണ്ട് അവർ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം ക്യാമ്പയിനുകളും കാര്യങ്ങളും നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതിനെ നമ്മൾ ഒരു ഒരു പ്രതിസന്ധിയായി കാണാതെ ഓപ്പർച്യൂണിറ്റിയായി കാണണം എന്നുള്ളതാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ക്യാമ്പയിനുകളും കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ഉൾവലിഞ്ഞ് നമ്മളിതിനെല്ലാം ഭയപ്പെട്ട് പിന്നോട്ട് പോകേണ്ട ആളുകളല്ല, മറിച്ച് നമ്മളുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ഈ കമ്മ്യൂണിറ്റിയിൽ നിരന്തരം എൻഗേജ് ചെയ്ത് നമ്മളിവിടെ എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു കമ്മ്യൂണിറ്റി എന്ന നിലക്ക് മുസ്ലിം കമ്മ്യൂണിറ്റി മുന്നോട്ട് കൊണ്ടുപോകേണ്ട നിലപാട്. അതിനെതിരെയുള്ള പരിശ്രമങ്ങളെല്ലാം ആ അർത്ഥത്തിൽ പരാജയപ്പെട്ടു പോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നെന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ സ്മൃതിപഥം. മഹാമനീഷികളുടെ മാതൃകകളറിയാൻ ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹുവിൻ്റെ വൈജ്ഞാനിക ജീവിതം എന്ന ശീർഷകവുമായാണ് ഇന്നത്തെ സ്മൃതിപഥം പ്രോഗ്രാം ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. അവതരിപ്പിക്കുന്നു ബഹുമാന്യനായ മൂസ സ്വലാഹി കാര.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്രത്തിൽ നിന്നുള്ള വളരെ വലിയ പാഠങ്ങളും സന്ദേശങ്ങളുമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഇരുട്ട് നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ സംസ്കാര ചിന്തകളും സംസ്കരണ മൂല്യങ്ങളും ധാർമ്മിക ബോധവും നമുക്ക് നൽകുന്ന വലിയ കാര്യങ്ങളാണ് പൂർവസൂരികളായിട്ടുള്ള പണ്ഡിതന്മാരുടെ ജീവിതം, അവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് നൽകുന്നത്. ചെറുപ്പം മുതൽ മതപരമായ വളർച്ചയും സാമൂഹിക ബോധവും നല്ല ഉൾക്കാഴ്ചയും സ്വായത്തമാക്കാൻ ഭാഗ്യം ലഭിച്ചവരായിരുന്നു ആ പണ്ഡിതന്മാരെല്ലാം എന്ന കാര്യത്തിൽ സംശയമില്ല. അഹ്ലു സുന്നത് വൽ ജമാഅയുടെ പ്രമുഖരായ പണ്ഡിതന്മാരിൽ പ്രധാനിയായിട്ടുള്ള ഇബ്നു ഖുസൈമ റഹിമഉല്ലയുടെ ജീവിതത്തെ സംബന്ധിച്ചാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മതപരമായിട്ടുള്ള അറിവുകളെ, ജ്ഞാനങ്ങളെ സ്വീകരിക്കാൻ ഏതെല്ലാം നാടുകളിൽ ഇമാം എത്തിയിട്ടുണ്ട്, അവിടേക്കുള്ള യാത്രകൾ, ആ യാത്രക്കിടയിലെ പ്രയാസങ്ങൾ, ഇന്നത്തെ പോലെ സൗകര്യങ്ങളും സംവിധാനങ്ങളുമില്ലാത്ത കാലഘട്ടത്തിൽ ആ നാടുകളിലുള്ള പ്രധാന പണ്ഡിതന്മാരെ കണ്ടെത്തുക, അവരെ സമീപിക്കുക, എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച് അവർ പറഞ്ഞുകൊടുക്കുന്ന, ഓതിക്കൊടുക്കുന്ന കാര്യങ്ങളെ ശ്രദ്ധിച്ച് എഴുതിയെടുത്ത് മനഃപ്പാഠമാക്കി ആ കാര്യങ്ങളിലൂടെ തന്നെ വീണ്ടും പഠനങ്ങളും ഗവേഷണങ്ങളും ചർച്ചകളും നടത്തി ഗ്രന്ഥരൂപത്തിലാക്കി വരും തലമുറക്ക് വേണ്ടി മാറ്റിവെക്കുക, സൂക്ഷിക്കുക, ഇതൊന്നും ചെറിയ കാര്യമല്ല. വലിയ അധ്വാനവും പ്രയത്നവും ആവശ്യമായിട്ടുള്ള വിഷയങ്ങളാണ്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ ആഴവും പരപ്പും നമുക്ക് വലിയ പേടിയാണ്, ആദിയാണ് ഉണ്ടാക്കുന്നത്. ഇതേ അവസ്ഥയിൽ നിന്നുകൊണ്ട് നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള പണ്ഡിതന്മാരുടെ

0: ജീവിതത്തെ, അവർ നേരിട്ട പരീക്ഷണങ്ങളെ നാം ഒന്ന് വായിക്കേണ്ടതുണ്ട്, വിലയിരുത്തേണ്ടതുണ്ട്. ഇന്ന് കാണപ്പെടുന്ന പ്രശ്നങ്ങളുടെ എല്ലാം ഉറവിടം അടിത്തറ, തുടക്കക്കാർ, അവരെയാണ് ഇത്തരം പണ്ഡിതന്മാർ നേരിട്ടത്, കൈകാര്യം ചെയ്തത് എന്ന് മനസ്സിലാക്കുമ്പോൾ, അത്തരം വിമർശകരുടെ സന്തതികളും അനുചരന്മാരുമായിട്ടുള്ള ആളുകൾക്ക് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കപ്പെടുന്ന കാര്യത്തിൽ ഇത്ര വാശിയുണ്ടെങ്കിൽ, അവരുടെ പിതാക്കൾ, അവർക്ക് വിത്തുപാകിയവർ എത്ര മൂർച്ചയോടെ, കണിശതയോടെയായിരിക്കും ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരെ നേരിട്ടിട്ടുണ്ടാവുക. അതാണ് നാം ചെയ്യുന്ന കാര്യങ്ങളെയും അവർ ചെയ്ത കാര്യങ്ങളെയും തമ്മിൽ നിരൂപണം നടത്തപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. പ്രത്യേകം ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഇത്ര വലിയ സ്ഥാനങ്ങളും പദവികളും നേടാൻ സൗഭാഗ്യം ലഭിച്ചവരായ ഈ പണ്ഡിതന്മാർ ഓരോ വിമർശനങ്ങൾക്കും മറുപടി നൽകാൻ കൊണ്ടുവന്ന തെളിവുകൾ, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, അതിനോട് ചേർത്തുവെക്കാവുന്ന സ്വീകാര്യമായ ഹദീസുകൾ, സ്വഹാബത്തിൻ്റെ വാക്കുകൾ, പിന്നീട് വന്നവർ ആ വിഷയത്തിൽ പറഞ്ഞ അഭിപ്രായങ്ങൾ എന്തെല്ലാം, ഇതെല്ലാം കണ്ടെത്തി ഒരു വിമർശനത്തിൻ്റെ മറുപടിയായി ക്രോഡീകരിക്കപ്പെട്ടു എന്നത് നമുക്ക് നൽകുന്ന എളുപ്പമെത്രയാണ്, നമുക്ക് നൽകുന്ന ആശ്വാസമെത്രയാണ്. അവർ ചെയ്ത ആ കാര്യത്തെ പിന്നീട് വന്ന പണ്ഡിതന്മാർ ഒന്നുകൂടി വിശദമായി വ്യക്തമാക്കി തന്നു, വിശദീകരിച്ചു തന്നു എന്നത് എത്ര വലിയ അനുഗ്രഹമാണ്. 22-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിൻ്റെ ദീനിന് നേരെ ഉന്നയിക്കപ്പെടുന്ന, എറിയപ്പെടുന്ന ആക്ഷേപങ്ങളെ ജനമധ്യത്തിൽ നിന്നുകൊണ്ട് ധൈര്യമായി, ധീരതയോടെ നേരിടാം എന്ന കാര്യത്തിൽ സംശയമില്ല. ഇബ്നു ഹുസൈമ റഹിമഉല്ല പ്രത്യേകിച്ച് തൗഹീദിൻ്റെ വിഷയത്തിൽ, ആരാധന അള്ളാഹുവിന് മാത്രമാകണം, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ, ആ കാര്യങ്ങളിലൊക്കെ ഇസ്ലാം കാണിച്ച കണിശതയും ശ്രദ്ധയും എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കി തരാൻ പ്രത്യേകം ഗ്രന്ഥം എഴുതിയിട്ടുള്ള മഹാപണ്ഡിതനാണ്. ഇബ്നു ഹുസൈമ റഹിമഉല്ലയുടെ കിതാബു തൗഹീദ് പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. ഇന്നൊക്കെ പണ്ഡിതന്മാരും പ്രബോധകരും മതപഠിതാക്കളും ഗവേഷകന്മാരും പ്രത്യേകമായി അവലംബിക്കുന്ന, ആശ്രയിക്കുന്ന ഗ്രന്ഥമാണ്. നമുക്കതുകൊണ്ട് കിട്ടുന്ന ഗുണമെത്രയാണ്? അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെ രഹസ്യമായും പരസ്യമായും എതിർക്കുന്നവർ, പരിഹസിക്കുന്നവർ, നിഷേധിക്കുന്നവർ ഇന്നും സമൂഹത്തിലുണ്ട്. അവർക്ക് മറുപടി നൽകാൻ എല്ലാ അർത്ഥത്തിലും നോക്കാവുന്ന, അവലംബിക്കാവുന്ന കൃതിയാണ് ഇബ്നു ഹുസൈമ റഹിമഉല്ലയുടേത്. അദ്ദേഹത്തിൻ്റെ അറിവിനെ ബോധ്യപ്പെടുത്തുന്ന, കഴിവിനെ തുറന്നു കാണിക്കുന്ന ഗ്രന്ഥമാണ് സ്വഹീഹ് ഇബ്നു ഹുസൈമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം. ഇൻഷാ അല്ലാ ആ കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിക്കാം. അത്രമാത്രം അധ്വാനങ്ങൾ, കഠിന പരിശ്രമങ്ങൾ അവരുടെ ജീവിത കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി അവർ നടത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങൾക്ക് സ്വീകാര്യത ലഭിക്കപ്പെട്ടു എന്നതിൻ്റെ വലിയ തെളിവാണ് ആ പണ്ഡിതന്റെ ജീവിതത്തെപ്പറ്റി നാം കേട്ടുകൊണ്ടിരിക്കുന്നു, ഇന്നും വായിക്കപ്പെടുന്നു, പഠിപ്പിക്കപ്പെടുന്നു എന്നത്. വലിയ വലിയ ലൈബ്രറികളിൽ പ്രധാന വിഷയങ്ങൾ ഉൾക്കൊള്ളിക്കപ്പെട്ട ഭാഗങ്ങളിൽ ഇമാമിൻ്റെ ഗ്രന്ഥങ്ങൾക്ക് സ്ഥാനമുണ്ട്, വലിയ പരിഗണനയുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇമാം ഷൻഖൈത്തി റഹിമഉള്ള പറഞ്ഞ മൂന്നടിസ്ഥാനങ്ങൾ. ഈ കാലഘട്ടത്തിലെ ഇബ്നു തൈമിയ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹാപണ്ഡിതനാണ് ഷൻഖൈത്തി റഹിമഉള്ള. അദ്ദേഹം പറഞ്ഞു, ഒരാളുടെ അമൽ, നല്ല പ്രവൃത്തി സ്വീകരിക്കപ്പെടുന്ന കർമ്മമായി മാറണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ പ്രധാനമാണ്. ഒന്നാമത്തേത് ആത്മാർത്ഥത, രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യൽ, മൂന്നാമത്തേത് സ്വഹീഹായിട്ടുള്ള വിശ്വാസം, വക്രീകരിക്കപ്പെട്ട വിശ്വാസമല്ല, കളങ്കമാക്കപ്പെട്ട വിശ്വാസമല്ല, ശരിയായ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഒരു കാര്യം ചെയ്യാനും സമൂഹത്തിന് പകർന്നു കൊടുക്കാനും സാധിക്കുന്നുവെങ്കിൽ അത് വലിയ സ്വീകാര്യതയും വിപ്ലവവും സൃഷ്ടിക്കപ്പെടും എന്നത് പണ്ഡിതന്മാർ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇമാമിൻ്റെ ജീവിതത്തിൽ അത് തെളിഞ്ഞു കാണുന്നു. ആർക്കും തുറന്നു വായിക്കാവുന്ന പുസ്തകമായി അത് ഇന്നും നിലനിൽക്കുന്നു എന്നത് വിസ്മരിക്കപ്പെടേണ്ട, തള്ളപ്പെടേണ്ട ഒരു കാര്യമല്ല. അത്രയും വ്യക്തമായിട്ടുള്ള വിഷയമാണ്. ഇനി നോക്കൂ, നിങ്ങൾ ഇമാമിൻ്റെ ജീവിതത്തെ അടുത്തറിഞ്ഞ പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ, അദ്ദേഹത്തിൻ്റെ വിലയെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ കൂടി നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇമാം അദ്ദാറഖുത്തനി റഹിമഉള്ള പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ. ഖാൻ ഇബ്നു ഹുസൈമ, ഇബ്നു ഹുസൈമ റഹിമഉള്ള, സബ്തൻ, നല്ല സ്ഥിരത, ഉറപ്പ് കൈവരിച്ച പണ്ഡിതനാണ്, പകരക്കാരനില്ലാത്ത പണ്ഡിതനാണ്. അദ്ദേഹം എത്തിയ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തതായ കാര്യങ്ങൾക്ക് തുല്യമായത്, സമാനമായത്, അതിന് പകരമായി മറ്റൊന്ന് ഇല്ല എന്ന രൂപത്തിലാണ് ഇമാമിൻ്റെ അറിവിനെ, ഇമാമിൻ്റെ കഴിവിനെ, ഇമാമിൻ്റെ അധ്വാനങ്ങളെ അടുത്തറിഞ്ഞവർ പരിചയപ്പെടുത്തുന്നത്, അവർ പറയുന്നത്. ഇത് ഒരു തമാശക്ക് വേണ്ടി, നേരം പോക്കിന് വേണ്ടി അവർ പറഞ്ഞ കാര്യമല്ല. ഒരു ഇമാമിനെക്കുറിച്ച് മറ്റൊരു ഇമാം കളവ്, അമിതമായിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തെ വസ്വാസിൽ അകപ്പെടുത്തുന്ന സംസാരങ്ങൾ, അതൊന്നും നടത്തേണ്ടതില്ല. ഏതൊരു ഇമാമും തൻ്റെ കാലഘട്ടക്കാരെ അല്ലെങ്കിൽ മുൻകാലത്ത് കഴിഞ്ഞവരെ, തൻ്റെ പരിചയത്തിലുള്ളവരെ എടുത്തു പറയുമ്പോൾ അവർക്കുള്ള പ്രത്യേകമായ കഴിവുകളെ, വിശിഷ്ട ഗുണങ്ങളെ ഒരു മടിയും കൂടാതെ അവർക്കുള്ളതായി പറയും. അതാണ് അറിവുള്ളവർ അറിവുള്ളവരെ മനസ്സിലാക്കുമ്പോൾ, അറിവിനൊത്ത് വിനയമുള്ളവരായി മാറുമ്പോൾ പ്രകടമാകുന്ന പ്രത്യേകത. ഇമാം ഇബ്നു ഹിബ്ബാൻ റഹിമഉള്ള പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സംരക്ഷിക്കാൻ, ആ ഹദീസിൽ വന്ന പദങ്ങളെ സൂക്ഷിക്കാൻ, അതുമായി ബന്ധപ്പെട്ട് അധികം വന്ന കാര്യങ്ങളെ കൃത്യമായ രീതിയിൽ കൊണ്ടു നടക്കാൻ ഏറ്റവും നന്നായി ശ്രദ്ധിച്ച ഒരു ഇമാമാണ് ഇബ്നു ഹുസൈമ റഹിമഉല്ലാ. അതല്ലാത്ത ഒരാളെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഇബ്നു ഹിബ്ബാൻ റഹിമഉല്ലാ പഠിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരഭിപ്രായമായി, അദ്ദേഹത്തിന് ബോധ്യമായ ഒരു കാര്യമായി നമ്മെ പോലുള്ളവർക്ക് വേണ്ടി പറഞ്ഞു വച്ചതാണ്. ഈ പണ്ഡിതന്മാരൊക്കെ മറ്റു പണ്ഡിതന്മാരെ സംബന്ധിച്ചും ഇവരെക്കുറിച്ച് വേറെ പണ്ഡിതന്മാരും വിലപ്പെട്ട കനപ്പെട്ട അഭിപ്രായങ്ങൾ, പ്രകീർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. അതവരെ ഇകഴ്ത്താനോ മോശമായി കാണിക്കാനോ ആ പ്രകീർത്തനങ്ങളിലൂടെ മറ്റു വല്ല നിഷിദ്ധങ്ങളിലേക്ക്, അപകടങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കാനോ വേണ്ടിയല്ല. അവർക്കിത്രയും നല്ല സ്ഥാനമുണ്ടായിരുന്നു, അവരൊക്കെ ഇത്രയും നല്ല പദവികൾ അലങ്കരിച്ചവരായിരുന്നു. അവരുടെ കഴിവും അധ്വാനവും അള്ളാഹുവിൻ്റെ ദീനിന് സേവനമായി അവർ മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കാനാണ്. നാം വെറുതെ ഇരിക്കേണ്ടവരല്ല. എന്താണോ നമുക്ക് അള്ളാഹു തന്ന കഴിവ്, അതിനെ സമൂഹത്തിനു വേണ്ടി, സ്വന്തത്തിനു വേണ്ടി, പരലോക വിജയത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രകീർത്തനങ്ങൾ അവർ നടത്തിയിട്ടുള്ളത്. പല പണ്ഡിതന്മാരും മതവിരുദ്ധരായ, മതവിമർശകരായ ആളുകളെ കൊണ്ട് ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. ആ ആക്ഷേപങ്ങളിൽ നിന്ന് അവരെ സുരക്ഷിതരാക്കാൻ, അവരെക്കുറിച്ച് സമൂഹത്തിന് വല്ല തെറ്റുദ്ധാരണയും ഉണ്ടെങ്കിൽ അത് ഇല്ലാതെയാക്കാൻ ഇത്തരത്തിലുള്ള പ്രശംസകൾ, പ്രകീർത്തനങ്ങൾ സഹായകരമായിട്ടുണ്ട് എന്ന തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകണം. ഇനി ഇത്തരം വാക്കുകളിൽ എന്തെങ്കിലും അധികം, അല്ലെങ്കിൽ വിശ്വാസപരമായിട്ടോ സ്വഭാവ സംബന്ധമായിട്ടോ പ്രശ്നമാകുന്ന രൂപത്തിൽ വല്ല പദങ്ങളോ പ്രയോഗങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലുള്ളവരോ പിൽക്കാലത്ത് വന്നവരോ ഇത് അല്പം അധികമായി, ഇത്ര വേണ്ടായിരുന്നു, ഇത് ഒരു തെറ്റിലേക്ക് കൊണ്ടെത്തിക്കാൻ കാരണമാകും, ആ രൂപത്തിൽ തിരുത്തലുകളും നടത്തിയിട്ടുണ്ട്. അതാണ് ഇത്തരം പ്രകീർത്തനങ്ങളും വാക്കുകളുമൊക്കെ നാം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. ഇബ്നു ഹുസൈമ റഹിമഉല്ലാ അഹ്ലു സുന്നവൽ ജമാഅയുടെ പ്രഗത്ഭരായിട്ടുള്ള, മുഖ്യധാരയിലുള്ള പണ്ഡിതന്മാരിൽ ഇടം പിടിച്ച, സ്ഥാനം പിടിച്ച മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത പാഠങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് അനുകൂലമാക്കാൻ, നമുക്ക് ഒരു വലിയ വെളിച്ചമായി സ്വീകരിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ കുറച്ച് കാര്യങ്ങൾ കൂടി അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പറയാനുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളെയും കേൾക്കാനും കഴിയുന്ന പോലെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാകുമുല്ലാഹു ഖൈറ. സ്മൃതിപഥം പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹുവിൻ്റെ വൈജ്ഞാനിക ജീവിതം എന്ന ശീർഷകവുമായാണ് ഇന്നത്തെ സ്മൃതിമതം പ്രോഗ്രാം ശ്രോതാക്കളിലേക്ക് എത്തിയത്. അവതരിപ്പിച്ചത് ബഹുമാന്യനായ മൂസ സ്വലാഹി കാരാ.

0: പീസ് റേഡിയോ റിയാദുൽ സ്വാലിഹീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ജുമാ ഖുതുബ ശ്രവിക്കൽ നിർബന്ധം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്-ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൻ ലിൽആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദു സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ 210 അധ്യായം, ബാബു ഫദ്ലി യൗമിൽ ജുമുഅ, ജുമുഅ ദിവസത്തിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ നിർബന്ധിത അവസ്ഥയും, ജുമുഅക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദാബുകളും മര്യാദകളുമെല്ലാം വിശദീകരിക്കുന്ന അധ്യായത്തിൽ നിന്നുള്ള 1148 ഹദീസ്. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من توضأ فأحسن الوضوء ثم أتى الجمعة فاستمع وأنصت غفر له ما بينه وبين الجمعة وزيادة 3 ومن مس الحصى فقد لغى. رواه مسلم. സഹോദരൻ, മഹാനായ സ്വഹാബി അബ്ദുറഹ്മാൻ ബിൻ സഖർ അദ്ദൗസി അൽ യമാനി റളിയല്ലാഹു അൻഹു, അഥവാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ദൂതർ പറഞ്ഞു, മൻ തവള്ളഅ, ആരെങ്കിലും ഒരാൾ വുളു ചെയ്തു, ഫ അഹ്സനൽ വുളുഅ, ഏറ്റവും നന്നായി വുളു ചെയ്തു. അഹ്സനുൽ വുളു എന്നത് ഇസ്ബാഗുൽ വുളു, പൂർണ്ണമായ വുളു, പഠിപ്പിക്കപ്പെട്ട രൂപത്തിൽ നനയേണ്ട അവയവങ്ങളെല്ലാം വെള്ളം നനഞ്ഞുകൊണ്ടുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന അതേ രൂപത്തിൽ, പൂർണ്ണമായ രൂപത്തിൽ വുളു ചെയ്തു, അംഗശുദ്ധി വരുത്തി. സുമ അച്ചൽ ജുമുഅത്ത, പിന്നീട് ജുമുഅക്ക് വേണ്ടി വന്നു. വെള്ളിയാഴ്ച ദിവസം നിർവഹിക്കപ്പെടുന്നതായ പ്രത്യേക നമസ്കാരവും അതുപോലെ തന്നെ ഉത്ബോധനവും, ഇത് രണ്ടും കൂടെയുള്ളതാണ് ജുമുഅ എന്നത്. ഫസ്തമഅ വഅൻസത, ആ ജുമുഅ ഖുതുബ ഇമാം മിമ്പറിൽ വച്ച് വിശ്വാസികൾക്ക് നൽകുന്നതായ ഉപദേശം, നിർദ്ദേശം, ആ വഅള് അത് ശ്രദ്ധിച്ചു കേട്ടു. ഫസ്തമ, ശ്രദ്ധിച്ചു കേട്ടു. വഅൻസത, മൗനമായി മിണ്ടാതിരുന്നു. ഗുഫിറലഹു, അയാൾക്ക്, ആ മനുഷ്യന്, ആ ജുമുഅക്ക് വേണ്ടി ഇപ്രകാരം നന്നായി വുളു ചെയ്ത് പള്ളിയിൽ വന്ന് ജുമുഅ ശ്രവിച്ച മിണ്ടാതിരുന്ന ആൾക്ക് ഗുഫിറലഹു, അയാൾക്ക് പൊറുക്കപ്പെടും. മാ ബൈനഹു വബൈനൽ ജുമുഅ, അയാൾക്കും അടുത്ത ജുമുഅക്കുമിടയിൽ എല്ലാ പാപങ്ങളും ചെറിയ തിന്മകൾ ദോഷങ്ങളെല്ലാം മായ്ക്കപ്പെടുന്നതാണ്. ആ ദിവസം, ആ വന്ന ജുമുഅ ദിവസവും വരാനിരിക്കുന്ന അടുത്ത ജുമുഅ വരെ ഒരാഴ്ച മാത്രമല്ല, വസിയാദത്തു സലാസത്തി അയ്യാമിൻ, അതിന് പുറമെ ഒരു 3 ദിവസവും കൂടി കൂടുതലായിക്കൊണ്ട് അവന് മഗ്ഫിറത്തുണ്ട്, പാപമോചനമുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വമൻ മസ്സൽ ഹസ്വ ഫഖദ് ലഗ, ആരെങ്കിലും ചരൽക്കല്ലുകൾ സ്പർശിച്ചാൽ അവൻ അനാവശ്യം ചെയ്തു. ഇൻഷാ അള്ളാഹ് നമുക്കത് വിശദീകരിക്കാം. സഹോദരങ്ങളെ, യൗമുൽ ജുമുഅ, ജുമുഅ ദിവസമെന്നത് യൗമുൻ അലീമുൻ, മഹത്തായൊരു ദിവസമാണ്. വഹുവ ഖൈറു അയ്യാമിൽ ഉസ്ബോ, ആഴ്ചയിലെ ദിവസങ്ങളിൽ ഏറ്റവും ഖൈറായിട്ടുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. വഫീഹി ഇജ്തമിഉൽ മുസ്ലിമൂൻ അലിസ്വല, മുസ്ലിമീങ്ങളെല്ലാവരും അന്ന് പ്രത്യേകമായി മസ്ജിദുകളിൽ ജുമുഅക്ക് വേണ്ടി, നമസ്കാരത്തിനു വേണ്ടി ഒരുമിച്ചു കൂടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ജുമുഅക്ക് വേണ്ടി വരുമ്പോൾ, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ജുമുഅ എന്ന അധ്യായമുണ്ട്, ആ ജുമുഅക്ക് വേണ്ടി വരാൻ വേണ്ടി കൽപ്പിച്ചുകൊണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇദാനൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈ, നിങ്ങളുടെ കച്ചവടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ട് വരണം, നിങ്ങളെ ജുമുഅ ദിവസത്തിൽ വിളിക്കപ്പെട്ടാൽ എന്ന കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പ്രോത്സാഹിപ്പിക്കുകയും പ്രത്യേകം കൽപ്പിക്കുകയും ചെയ്തു. അന്ന് വളരെ ശുദ്ധിയായി, വൃത്തിയായി, നല്ല രൂപത്തിലാണ് ആ ദിവസത്തിൽ ജുമുഅക്ക് വേണ്ടി വരേണ്ടത്. എല്ലാ ദിവസങ്ങളിലും, അതല്ലെങ്കിൽ എല്ലാ ആരാധനാവേളകളിലും വൃത്തിയും ശുദ്ധിയുമെല്ലാം കാത്തുസൂക്ഷിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാം ശുദ്ധിയുടെ, വൃത്തിയുടെ മതമാണ്. അത്തഹൂറു ശത്തുറുൽ ഈമാൻ, വൃത്തിയും ശുദ്ധിയും ഈമാനിൻ്റെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ശരീരവും നമ്മുടെ വസ്ത്രവും നമ്മുടെ ആരാധന നിർവഹിക്കുന്ന സ്ഥലങ്ങളും നമ്മുടെ വീടുകളും നാമുമായി ബന്ധപ്പെട്ട ഇടങ്ങളെല്ലാം വൃത്തിയായി ക്ലീനായി സൂക്ഷിക്കാൻ വേണ്ടി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഏതെല്ലാം നിലക്കുള്ള വൃത്തിയുടെ കാര്യങ്ങളുണ്ടോ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന ഒരു സന്ദർഭമാണ് മസ്ജിദുകളിൽ. അതുകൊണ്ട് തന്നെ അവിടെ പാലിക്കേണ്ട മര്യാദകൾ, അതേപോലെ ജുമാഅക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആ കാര്യങ്ങളെ പറഞ്ഞിടത്താണ് ഇവിടെ ഏറ്റവും നന്നായി വുളു ചെയ്യുക എന്നത്. കാരണം പ്രത്യേകിച്ച് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലൊക്കെ ദീർഘമായി അവർ ജോലികൾ ചെയ്ത് ആടിനമേച്ച് മരുഭൂമിയിലും മറ്റുമൊക്കെയായി അവർ ക്ഷീണിച്ച് അവശരായി അതല്ലെങ്കിൽ വിയർത്ത് കുറേ ദിവസം ഉണ്ടാവുമ്പോൾ ആ ഒരു ഫ്രഷ്നെസ് അതു ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വിയർപ്പിൻ്റെ ദുർഗന്ധവും മറ്റുമൊക്കെ ഉണ്ടാവാൻ കാരണം. അതുകൊണ്ട് വൃത്തിയായിക്കൊണ്ട് ശുദ്ധിയായിക്കൊണ്ട് വരണം എന്നത് അതിൻ്റെ ഒരു താല്പര്യമാണ്. മാത്രമല്ല ഏതൊരു ഇബാദത്തിനും അതിൻ്റേതായ മര്യാദകളുണ്ട്, പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമസ്കാരമെന്ന ഇബാദത്തിന് ആരാധനക്ക് അനിവാര്യമായി വേണ്ട ഒന്നാണ്. ലാ സ്വലാത്ത ലിമലം യതവദ്ദ, വുദൂ ഇല്ലാത്തവന് നമസ്കാരമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ വുദൂ കൃത്യമായി പഠിപ്പിക്കപ്പെട്ട രൂപത്തിൽ ഇഹ്സാനുൽ വുദൂ, ഇസ്ബാഉൽ വുദൂ, നന്നാക്കുക, വുദൂവിനെ നന്നാക്കുക, എങ്ങനെയെങ്കിലും ചെയ്തു പോവുക എന്നതല്ല, മറിച്ച് അവയവങ്ങൾ കൃത്യമായി കൊണ്ട് കഴുകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലൊരു യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോൾ ധൃതിപ്പെട്ട് സ്വഹാബത്ത് വുളു ചെയ്യുന്നത് കണ്ടു. അവരുടെ കാലിൻ്റെ മടമ്പിൻ്റെ ഭാഗത്ത് ഒരൽപ്പം വെള്ളം തട്ടിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു പറഞ്ഞു, വൈലുല്ലിൽ ആഖാബി മിനന്നാർ, മടമ്പുകാലുകാർക്ക് നാശം എന്ന്. അതെന്തേ, ധൃതിപ്പെട്ട് വുളു ചെയ്യുമ്പോൾ നനയേണ്ട വെള്ളം തട്ടേണ്ട ഭാഗങ്ങളിൽ വെള്ളം തട്ടാതെ വരുമ്പോൾ ആ വുളു ശരിയാവുന്നില്ല. ആ വുളു ശരിയായിട്ടില്ലെങ്കിൽ നമസ്കാരവും ശരിയാവുകയില്ല. അധികം ആളുകളും ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജുമാക്ക് അതിൻ്റെ പ്രതിഫലം പൂർണ്ണമായി ലഭിക്കാൻ വുളു ഒന്നാമതായി ഏറ്റവും നന്നാക്കുക എന്നത് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. പിന്നെ ജുമാക്ക് വേണ്ടി വരികയാണ് ഈ ഹദീസിൽ നമ്മെ അറിയിക്കുന്നത്. ജുമാക്ക് വേണ്ടി വരുമ്പോൾ വുളു ചെയ്യണം എന്നത് ഫസ്തമ ആവ അൻസത്ത ഖുതുബ ശ്രദ്ധിച്ചു കേൾക്കുന്നു, മിണ്ടാതിരിക്കുന്നു. ഇമാമ ഖുതുബ നിർവഹിച്ച് അവസാനിക്കുന്നതുവരെ, ജുമായുടെ രണ്ടരക്കാത്തും നമസ്കരിക്കുന്നതുവരെയും അത് ശ്രദ്ധിച്ച് കേൾക്ക് മിണ്ടാതിരിക്കുന്നു എങ്കിൽ അയാളുടെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതാല അയാളുടെ പാപങ്ങൾ ആ ജുമായുടെ സമയം മുതൽ അടുത്ത ജുമാ വരെയുള്ള ദിവസങ്ങളുടെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല അയാൾക്ക് പുറത്തു കൊടുക്കുമെന്നാണ്. സഹോദരങ്ങളെ, ഫതകൂനുൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ, നന്മക്ക് പത്തിരട്ടി പ്രതിഫലമാണ്. മാത്രം അതുകൊണ്ട് തന്നെ വസിയാദത്തു സലാസത്തി അയ്യാമിൻ, ഒരു മൂന്ന് ദിവസം കൂടി കൂടുതൽ കൊടുക്കുന്നു, ഒരാഴ്ചയല്ല, പത്ത് ദിവസത്തെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നു എന്നാണ്. സഹോദരങ്ങൾ ആലോചിച്ച് നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വതാല എത്ര കരുണയാണ്, എത്ര കാരുണ്യവാനാണ്, തൻ്റെ അടിമകളോട് പാപങ്ങൾ പുറത്തു കൊടുക്കുവാനുള്ള മാർഗങ്ങൾ. ഒരു ജുമാക്ക് ഹാദിറാവുക എന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം, വൽ മഖ്സൂദ് അന്ന ദുനൂബ സഗായിറ, ചെറിയ പാപങ്ങളാണ്, ഹിയല്ലതീ യഗ്ഫിറുഹ അല്ലാഹ്, അല്ലാഹ് പുറക്കുമെന്ന് പറഞ്ഞത്. എന്നാൽ വഅമ്മൽ കബായിർ, വൻ പാപങ്ങൾ, മേജർ സിൻസ്, വൻ പാപങ്ങൾ, ഫഇന്നഹ തഹ്താജു ഇലാ തൗബത്തിൻ താമ, പൂർണ്ണമായ തൗബ ആവശ്യമാണ് അങ്ങനെയുള്ള വിഷയങ്ങൾക്ക്. അതാണല്ലോ, അതുകൊണ്ട് ആ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത് മറ്റു ഹദീസിൽ ഇമാം നബവി റഹിമഹുള്ള തന്നെ 1149 ഹദീസിലും ഈ ഒരു വിഷയം ഉണർത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു അഞ്ചു നേരത്തെ നമസ്കാരവും ഒരു ജുമാ മുജൽ അടുത്ത ജുമാ വരെയുള്ളതൊക്കെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന്. ഒരുപാട് കാര്യങ്ങൾ ആ വിഷയങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ഈ ഹദീസിൽ വന്ന വിഷയങ്ങളിൽ അൽ ഇസ്തിമാ ഇലൽ ഖുതുബ, ഖുതുബയ്ക്ക് ശ്രദ്ധ കാതുകൊടുക്കുക, ഖുതുബ ശ്രദ്ധിക്കുക, വൽ ഇൻസാത്ത് മിണ്ടാതിരിക്കുക. ഇസ്തിമാ എന്ന് പറഞ്ഞാൽ അയ്യർ ആഹാ സംഅഹു, തൻ്റെ കേൾവിയെ അത് ശ്രദ്ധാപൂർവം ആ ഖുതുബയ്ക്ക് വേണ്ടി നൽകുക. വൽ ഇൻസാത്ത് അല്ലാ യതകല്ലം, മിണ്ടാതിരിക്കുക എന്നാണ് ഇൻസാത്ത് കൊണ്ട് ഉദ്ദേശിച്ചത്. അത് തമ്മിലുള്ള വ്യത്യാസം, ഫയസ്തമിഉൽ ഇൻസാനു, ഒരു മനുഷ്യൻ ശ്രദ്ധിച്ചു കേൾക്കുമ്പോൾ, വയുസാബിഉ ബിസംഅഹി കലാമൽ ഖതീബ്, അപ്പോൾ അയാളുടെ കേൾവി ഖതീബിൻ്റെ സംസാരത്തെ പിന്തുടരുന്നു. വലാ യതകല്ലം, അയാൾ സംസാരിക്കുകയില്ല. ഇമാമ് ഖുതുബ നിർവഹിക്കുമ്പോൾ ഈ കേൾക്കുന്ന വ്യക്തി സംസാരിക്കുകയില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതാണ്. അന്നമൻ തകല്ലമ യൗമൽ ജുമുഅ വൽ ഇമാമു യഖ്തുബു കമസലിൽ ഹിമാർ യഹ്മിലു അസ്ഫാറ, ആരെങ്കിലും ജുമുഅ ദിവസത്തിൽ ഖതീബ് ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കെ ആരെങ്കിലും സംസാരിക്കുന്നുവെങ്കിൽ അയാൾ കമസലിൽ ഹിമാർ, ഒരു കഴുതയെപ്പോലെയാണ്. യഹ്മിലു അസ്ഫാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴിതകളെന്ന് പറയപ്പെട്ടല്ലോ. എന്താ ഹിമാറുകൾ, ഡോങ്കികൾ, കഴുതകൾ എന്നത് ഹയവാനാത്തിൽ, ജീവികളിൽപ്പെട്ട് തീരെ അപ്പോൾ യാതൊരു നിലക്കും പിന്നെ ഒരു നിലക്കും ഒരു ബുദ്ധിയുടെ കാര്യത്തിൽ മറ്റു ജീവികൾക്കൊക്കെ പല മേന്മകളുമുണ്ടെങ്കിലും ഇത് എന്താണ് ചെയ്യുന്നത് എന്നറിയാത്ത രൂപത്തിൽ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകൾ എന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തിയിട്ടുണ്ട് അഹ്ലുൽ കിതാബുകാരായ ആളുകളെ സംബന്ധിച്ച്. മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലുഹ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ. തൗറാത്തും കൊണ്ട് നടന്ന ആളുകൾ അവരതിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അറിയുകയോ പഠിക്കുകയോ ചെയ്തില്ല ആ രൂപത്തിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ശ്രദ്ധിച്ച് കേൾക്കുക എന്നത് ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് മിണ്ടാതിരിക്കുക എന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള റിയാദു സ്വാലിഹീനിൽ ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നു, അന്നൽ ഇൻസാന ഇദാ തവദ്ദഅ ഫീ ബൈതിഹി, നിശ്ചയമായും ഒരു മനുഷ്യൻ തൻ്റെ വീട്ടിൽ നിന്ന് വുദൂ ചെയ്തു, സുമ്മ അത്തൽ മസ്ജിദ, പിന്നെ പള്ളിയിലേക്ക് വന്നു, വാൻസ്വത്ത, അയാൾ മിണ്ടാതിരുന്നു, ഹത്ത യഫ്റുഖൽ ഇമാമു മിൻ തമാമിൽ ഖുതുബ, ഖുതുബ പൂർണ്ണമായും അവസാനിക്കുന്നതുവരെ അയാൾ മൗനമായിരുന്നു. ഫഇന്നഹു യുഗ്ഫറു ലഹു മാ ബൈനൽ ജുമഅതൈൻ, അയാൾക്ക് രണ്ട് ജുമഅകൾക്കിടയിലുള്ള ആ സമയമത്രയും പാപങ്ങൾ, അത്രയും കാലത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും. വമൻ മസ്സൽ ഹസ ഫഖദ് ലഗ, ആരെങ്കിലും ചിരൽക്കല്ല് സ്പർശിച്ചാൽ അയാൾ അനാവശ്യം ചെയ്തു. ഇവിടെ വല്ലഗവു മാനാഹു അയ്യു ഹറമ മിൻ ഫദ്ലി യൗമിൽ ജുമഅ, ജുമാ ദിവസത്തിൻ്റെ ശ്രേഷ്ഠത അയാൾക്ക് തടയപ്പെടുന്നതാണ്. വതകൂനൽ ജുമഅത്തു ഫീ ഹഖിഹി ബിഇതിബാരി സവാബിക അന്നഹ സ്വലാത്തു ളുഹ്രി ലാ കഅന്നഹ സ്വലാത്തു ജുമഅത്തിൻ. ഇവിടെ ജുമഅ എന്നത് അതിൻ്റെ ഹഖിൽ, അതിൻ്റെ പ്രതിഫലത്തിൽ, ളുഹ്റിൻ്റെ ആ ഒരു നമസ്കാരത്തിൻ്റെ പോലെയാണല്ലോ, ജുമഅയുടെ നമസ്കാരം പോലെയല്ല. വൽ ഹസ എന്നത് ചിരൽക്കല്ല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ അവിടെ വിരിച്ചിരുന്നത്, അവിടെ ഉണ്ടായിരുന്നത് ചിരൽക്കല്ലുകരായിരുന്നു, ചെറിയ ചെറിയ കല്ലുകൾ. വിൽ ഹിജാറത്തി സ്വഹീർ, അതിനാണ് ഹസ എന്ന് പറയാ. ലിഅന്നഹു ലൈസ ഹുനാക ഫർഷുൻ വലാ റിമാൽ, ഇന്നമാ യുഫ്റശു ഫീഹൽ ഹസ, ജംറകളിലൊക്കെ എറിയുന്നതായ ചെറിയ കല്ലുകൾ, അതാണ്. അതുകൊണ്ട് ആരെങ്കിലും കളിച്ചാൽ, ജുമാക്ക് വന്നിട്ട് അതുകൊണ്ട് കളിക്കുകയാണെങ്കിൽ അവൻ അനാവശ്യം ചെയ്തു. ഖുതുബ ശ്രമിക്കുന്നതിൽ നിന്ന് അയാളെ ശ്രദ്ധ തെറ്റിക്കുന്നതായ വേറെ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിത് ചെയ്താൽ അയാൾ അനാവശ്യം ചെയ്തു എന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, എന്താണ് മനസ്സിലാക്കേണ്ടത്? വസമാ ഉൽ ഖുതുബത്തി വാജിബുൻ, ഖുതുബ ശ്രവിക്കുക എന്നത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞത്, ഇമാമു ഖുതുബ നിർവഹിക്കുമ്പോൾ ആരെങ്കിലും സംസാരിച്ചാൽ കമസലിൽ ഹിമാരി അഹ്മിലു അസ്ഫാറാ, അതായത് മിസലിൽ ഹിമാരി ലദി അഹ്മിലുൽ ഖുതുബ വലാ യൻതഫിഉ ബിഹ, ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുത, അയാൾക്ക് ആ കഴുതക്ക് അത് ഉപകാരപ്പെടുകയില്ല, ആ ഗ്രന്ഥങ്ങളിലുള്ള നന്മകൾ. അതേപോലെ തന്നെ ഇനി ആരെങ്കിലും വേറൊരാളോട് അനുസരിച്ച് നീ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ, ലൈസത്ത് ലഹു ജുമഅത്തുൻ വയുഹ്റമു അജ്റഹ, അവൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുന്നതാണ്, അവന് പ്രതിഫലം ലഭിക്കുകയില്ല. നോക്കൂ സഹോദരങ്ങളെ, അത്രത്തോളം ഗൗരവമായിക്കൊണ്ട് പറയപ്പെട്ടിട്ടുണ്ട്, ഒമൻ മസ്സൽ ഹസ ഫഖദ് ലഗ, ആരെങ്കിലും ചിരൽക്കല്ലുകൾ സ്പർശിച്ചാൽ, ഖുതുബയിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന രൂപത്തിൽ വേറുള്ള കാര്യങ്ങളിൽ കളിക്കുകയാണെങ്കിൽ. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ചിരൽക്കല്ലുകളല്ല നല്ല കാർപ്പറ്റ് വിരിച്ച നല്ല മസ്ജിദുകളാണുള്ളത്. എന്നാൽ പേന കൊണ്ടോ വാച്ച് കൊണ്ടോ അതല്ലെങ്കിൽ മൊബൈൽ കൊണ്ടോ മറ്റുമൊക്കെ ശ്രദ്ധ തെറ്റിക്കുന്ന രൂപത്തിൽ ഖുതുബ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അനാവശ്യമായിക്കൊണ്ടെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ നിശ്ചയമായും ആ ഖുതുബയുടെ പ്രതിഫലം നഷ്ടപ്പെടുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ഹദീസ് നമുക്ക് ഓർമ്മിപ്പിക്കുന്നത് ഏറ്റവും നന്നായി വുളൂ ചെയ്ത് ജുമാക്ക് വരികയും ആ ജുമാ ഖുതുബയാണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. ഇമാമിൻ്റെ ഉപദേശം, ആ നിർദ്ദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖുതുബ നിർവഹിച്ചിരുന്നത് യഖ്റഉൽ ഖുർആന വയദക്കിറുൻ നാസ്, ഖുർആൻ ഓതിക്കൊണ്ട് ജനങ്ങളെ ഉത്ബോധിക്കുകയായിരുന്നു. കാനലഹു ഖുതുബത്താനി, രണ്ട് ഖുതുബകൾ ഉണ്ടായിരുന്നു നബി സല്ലല്ലാഹി അലൈഹി വസല്ലം, യജ്ലിസു ബൈനഹുമ അതിനിടയിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഇരിക്കാറുണ്ട്. യഖ്റഉൽ ഖുർആന വയദക്കിറുൻ നാസ്, ജനങ്ങൾക്ക് ഖുർആൻ ഓതിക്കൊണ്ട് ഉത്ബോധിപ്പിക്കുകയായിരുന്നു. ആ ഒരു വഅദ് ഉത്ബോധനം ശ്രദ്ധിക്കുക എങ്കിൽ അവനൊരാഴ്ചത്തെ, ഒരു 10 ദിവസത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് ഖുതുബയിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന, ജുമായയിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്നതായ കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുകയും ചെയ്യുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഹദീസ് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി വസല്ലം.
0: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് റിയാദു സ്വാലിഹീൻ, ജുമാ ഖുതുബ ശ്രവിക്കൽ നിർബന്ധം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: ആരാധന അതല്ലാഹുവിന് മാത്രമാണ്. എത്ര പാടിയാലും തീരില്ല അള്ളാഹുവിൻ്റെ മദഹുകൾ. ഇന്നത്തെ പീസ് റേഡിയോ സ്വരത്തിൽ അള്ളാഹ് അഹദേ എന്ന ഗാനം കേൾക്കാം.

0: ഇസ്ലാം മനുഷ്യജീവിതത്തിൻ്റെ സമഗ്രമായ വഴികാട്ടി. വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നന്മ ലക്ഷ്യമാക്കുന്ന ദൈവീക ദർശനം. ആ ദർശനത്തിൻ്റെ മാനവിക നിലപാടുകളിലേക്ക് വെളിച്ചം വീശുന്ന പീസ് റേഡിയോ ഇൻസൈറ്റ്. ലഹരിയോടെ നോ കോംപ്രമൈസ്. അവതരണം ജസീൽ കൊടിയത്തൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളൊക്കെ ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ഭയപ്പെടുത്തുന്ന കൊലപാതകങ്ങളും അതുപോലെ തന്നെ ആത്മഹത്യകളുമൊക്കെയാണ്. അതിലൊക്കെയും ലഹരിയുടെ സ്വാധീനം പല കേസുകളിൽ നമ്മൾ കാണാറുണ്ട്. തിന്മകൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം വാർത്തകളൊക്കെ കാണുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ തിന്മകളൊക്കെ അവസാനിക്കുക, ഇനി എന്ന് ഇതൊക്കെ നിൽക്കും? പലരും പറയുന്നത് ഇതൊന്നും ഇനി അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ള കമൻ്റൊക്കെയാണ്. സഹോദരങ്ങളെ, ഇതിനേക്കാളുമൊക്കെ വലിയ തിന്മകളും വലിയ ഭവിഷ്യത്തുകളുമൊക്കെ നിന്നതിൻ്റെ ചരിത്രം, അവസാനിച്ചതിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് തിന്മകളിൽ അഭിരമിച്ചിരുന്ന വലിയൊരു സമൂഹത്തെയാണ് 23 വർഷക്കാലം അതിൻ്റെ ദീനീ പ്രബോധനത്തിൻ്റെ റിസൾട്ടായി ലോകത്തിന് മാതൃകയായ ഒരു ഉത്തമ സമൂഹമായി മാറിയിട്ടുള്ളത്. ഒരുപാട് തിന്മകൾക്ക് അറുതി വന്നിട്ടുണ്ട്. ഇന്ന് ഈ കാണുന്ന തിന്മകൾക്കും അറുതി വരുത്താൻ സാധിക്കും. അതിന് ഈയൊരു ദീനുൽ ഇസ്ലാം കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം. ഈയൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഹദീസ് റിപ്പോർട്ടർമാരിൽ പ്രമുഖനായിരുന്ന അബ്ദുല്ലാഹിബിൻ മുസ്ലിമ അൽ ഖഅനബി, ഇമാം മാലിക് റഹ്മഹുള്ളയുടെ ശിഷ്യനാണ് അബ്ദുല്ലാ അൽ ഖഅനബി റഹ്മഹുല്ല. അദ്ദേഹം കൂട്ടുകാരൊന്നിച്ച് എല്ലാ ദിവസവും മദ്യം കുടിക്കുന്ന, കള്ള് കുടിക്കുന്ന ശീലം അയാൾക്കുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ കൂട്ടുകാരൊക്കെ ഒത്ത് കൂടി കള്ള് കുടിച്ച് യാതൊരു ബോധവുമില്ലാതെ ഇങ്ങനെ നടന്നിരുന്ന യുവാവ് ഒരിക്കൽ അദ്ദേഹത്തിന് വീടിന് പുറത്ത് നിൽക്കുന്ന സമയത്ത് ഒരാളുടെ ചുറ്റും കുറേ ആളുകളിങ്ങനെ ഒരുമിച്ച് കൂടിയത് കണ്ടു. അപ്പം അദ്ദേഹം അയാൾ ചോദിച്ചു, ആരാണത്, ആർക്ക് ചുറ്റുമാണ് ഈ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്? അപ്പം മറുപടി പറഞ്ഞു, ഷുഅബയുടെ ചുറ്റുമാണ് കൂടിയിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ ചോദ്യം, വമാ ഷുഅബ, എന്താണ് ഷുഅബ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആരാണ് എന്ന് ചോദിച്ച ചോദ്യമാണത്. അപ്പോൾ മറുപടി കിട്ടി, മുഹദ്ദിസുൻ മിൻ അഇമ്മത്തുൽ മുഹദ്ദിസീൻ, ഇപ്പോഴുള്ള മുഹദ്ദിസുകളിൽ പെട്ട, ഹദീസ് പണ്ഡിതന്മാരിൽപ്പെട്ട മഹാനായ പണ്ഡിതനാണ്. അത് കേട്ട സമയത്ത് അബ്ദുല്ലാ അൽ ഖഅനബി അദ്ദേഹത്തിന് നേരെ ചെന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ഹദീസ് പറഞ്ഞു തരണം. അപ്പോൾ ഷുഅബ റഹ്മഹുല്ല അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ഹദീസ് കേൾക്കേണ്ട ആളല്ല, നിങ്ങളുടെ ഇപ്പോഴുള്ള വേഷവും ഇപ്പോഴുള്ള രൂപവും പോലുമൊന്നും അതിന് പറ്റിയതല്ല. അപ്പോൾ ഉടനെ അയാൾ കയ്യിലുള്ള ആയുധമെടുത്തിട്ട് പറഞ്ഞു, ഇപ്പോൾ പറയണം എന്ന് വാശി പിടിച്ചു. അങ്ങനെ ആയുധം എടുത്ത സമയത്ത് ഷുഅബ റഹ്മഹുള്ള പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാലം തസ്തഹി ഫസ്നഅ മാ ശിഅ്ത, നിനക്ക് ലജ്ജയില്ലെങ്കിൽ എനിക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കാം എന്ന ഒരു ഹദീസിൻ്റെ, ഹദീസ് നബിസ്വലമയുടെ വാചകം അദ്ദേഹം അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ടപാട് അബ്ദുല്ലാ അൽ ഖഅനബി റഹ്മഹുല്ല അദ്ദേഹം തന്നെ വീട്ടിലേക്ക് നേരെ ചെന്നു. അവിടെയുള്ള കൂട്ടുകാരൊന്നിച്ച് കള്ള് കുടിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ശുദ്ധിയായി വന്നിട്ട് ഉമ്മാനോട് പറയാണ്, കൂട്ടുകാർ വന്നാൽ അവർക്ക് ഭക്ഷണം കൊടുക്കണം, ഇവിടെയൊക്കെയുള്ള കള്ളൊക്കെ എന്ത് ചെയ്തു എന്നുള്ളത് അവരോട് പറഞ്ഞു കൊടുക്കണം, അവർ പിരിഞ്ഞു പോയിക്കോളും എന്ന് പറഞ്ഞ് അദ്ദേഹം നേരെ മദീനയിലേക്ക് ചെല്ലുകയാണ്. ഇമാം മാലിക് റഹ്മയുടെ ശിഷ്യനായിട്ട് അദ്ദേഹം വലിയ, അദ്ദേഹത്തിൻ്റെ വലിയ ശിഷ്യന്മാരിൽ ഒരാളായിട്ട് മാറുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ ഒന്ന് രണ്ട് വിഷയങ്ങൾ. ഒന്ന്, അയാൾ മദ്യലഹരിയായിരിക്കെയാണ് ആ ഒരു സംഭവത്തിൻ്റെ തുടക്കം. പക്ഷേ അവിടെ യഥാർത്ഥത്തിലുള്ള ഇസ്ലാം, അതിലെ ഒരു ഹദീസ് കേട്ട സമയത്ത് അദ്ദേഹത്തിനുണ്ടായൊരു മാറ്റം, പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റമാണ് ഈ ഒരു സംഭവം നമ്മെ ഉണർത്തുന്നത്. ഇവിടെ ആ ഒരു കള്ളിനെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന ഭാഗം, അൽഹംറു ഉമ്മുൽ ഫവാഹിഷ്, വഅക്ബറുൽ കബായിർ മൻ ശരിബഹ വഖഅ അലാ ഉമ്മിഹി വഖാലത്തിഹി വഅമ്മത്തിഹി. അങ്ങനെ മദ്യം തിന്മകളുടെ മാതാവാണ്, വൻ പാപങ്ങളിലൊന്നാണ്. ആരെങ്കിലും അത് കുടിച്ചാൽ അവൻ തൻ്റെ ഉമ്മയെയും മാതൃപിതൃ സഹോദരിയെയും വിഭജിച്ചതിന് തുല്യമാണ് എന്ന വളരെ ഗൗരവമേറിയ വിഷയം ഇതുപോലെയുള്ള ഒരുപാട് ഹദീസ് നമുക്ക് വിഷയത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ലഹരി ഉണ്ടാക്കുന്ന എല്ലാം ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. യമനിലേക്ക് പ്രബോധനത്തിന് പോയ മുആദ് റളിയല്ലാഹു അൻഹുവിനെ അയക്കുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അവിടുത്തെ കാർ തേനിൽ നിന്നുണ്ടാക്കുന്ന ലഹരി പാനീയത്തിൻ്റെ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കണം എന്ന് ചോദിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു ഖംറിൻ ഹറാം. അങ്ങനെ വ്യത്യസ്ത റിവായത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് സഹോദരങ്ങളെ, ലഹരി ഉണ്ടാക്കുന്ന എത്ര ചെറുതും അത് ഹറാമാണ്. ജാഹിലിയ കാലത്ത് ചികിത്സക്കും ഇത്തരം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, ത്വാരിഖ് ബിനു സുവൈദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഇന്നമാ അസ്നഉഹാ ലിദ്ദവാ, ഞാനത് ഉണ്ടാക്കുന്നത് മരുന്ന് ആയിട്ടാണ്, മരുന്നിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലൈസ ബിദവാഇൻ, അത് മരുന്നല്ല, പക്ഷേ വലാക്കിന്നഹു ദാഉൻ, അത് രോഗമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ ഈ കള്ളിൻ്റെ വിഷയത്തിൽ, ലഹരിയുടെ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നല്ലാഹ ലം യജ്അൽ ശിഫാഅക്കും ഫീമാ ഹറമ അലൈക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഹറാമാക്കിയ ഒന്നിലും ഒരു ശിഫയും വെച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹദീസുകളൊക്കെ പറയുന്നത്, പഠിപ്പിക്കുന്നത് എങ്ങനെയുള്ള സമൂഹത്തോടാണ്? കള്ളിൽ മുങ്ങിക്കുടിച്ചിരുന്ന, അതിനുവേണ്ടി യുദ്ധം വരെ ചെയ്തിരുന്ന, അതിനുവേണ്ടി മാത്രം ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിന്, സമുദായത്തിന്. അങ്ങനെ ഒരു കവി പാടിയതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, ഇദാമുത്തു ഫദ്ഫിന്നി ഇലാ ജംബി കർമ്മത്തിൻ തുറവി ഇലാമി ബാദ മൗതി ഉറൂഖുഹ, എൻ്റെ മരണശേഷം എനിക്ക് എൻ്റെ എല്ലുകൾക്ക് മുന്തിരിവള്ളിയുടെ നീര് നുകരാൻ, മുന്തിരിയുടെ നീര് നുകരാൻ പാകത്തിൽ അവിടെ എന്നെ മറമാടണം. വലാ തദ്ഫിന്നി ബിൽ ഫലാതി ഫഇന്നി അഖാഫു ഇദാ മമുത്തു അൻല അദുഖുഹ, മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ രുചി എനിക്ക് രുചിക്കാൻ പറ്റാത്ത രൂപത്തിൽ എന്നെ മറമാടരുത് എന്നൊക്കെ പാടിയിരുന്ന കവികൾ ജീവിച്ചിരുന്ന സമൂഹത്തിൽ, സമുദായത്തിൽ കൃത്യമായി ഇസ്ലാം ദീനിനെ പഠിപ്പിച്ചുകൊണ്ട് അതിലെ ഹറാമുകളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ലഹരിയുടെ ഭാഗത്ത് ഒരു വലിയ പാഠം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. യദുഖുൽ ജന്നത മന്നാനുൻ വല ആഖ് വല മുദ്മിനു ഖംരിൻ, അപ്പം സ്ഥിരം മദ്യപാനി സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന അതിഗൗരവമേറിയ ഭാഗം നബിസ്ലാസം പഠിപ്പിച്ചു. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അബുദർദാർ അല്ലാഹു പറയാണ്, ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഖലീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിബിതങ്ങൾ പറയാണ്, അൻലാ തുഷ്രിക് ബില്ലാഹി ഷൈആ, നീ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത് ഒന്ന്. വ ഇൻ ഖുത്തഇത വ ഹുരിഖ്ത, നിന്റെ ശരീരം ഛേദിക്കപ്പെട്ടാലും നിന്നെ തീയിലിട്ട് കരിച്ചു കളഞ്ഞാലും നീ ലാ തുശ്രിക് ബില്ലാഹി ഷൈആ, അല്ലാഹുവിൽ ഒരിക്കലും പങ്കു ചേർക്കരുത്. വലാ തത്രുക് സലാതൻ മക്തൂബത്തൻ മുതഅമ്മിദ, മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് നമസ്കാരം, ഫർദ് നമസ്കാരം നീ ഒരിക്കലും ഒഴിവാക്കുകയും ചെയ്യരുത്. അതിൻ്റെ കൂടെ ചേർത്തി പറഞ്ഞു, വലാ തഷ്റബ് അൽ ഖംറ ഫഇന്നഹ മിഫ്താഹു കുല്ലി ശരിൻ, നീ കള്ളു കുടിക്കരുത്, അത് എല്ലാ തിന്മകളുടെയും താക്കോലാണ് എന്നുള്ള രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത്. സഹോദരങ്ങളെ, അത്രമേൽ ഗൗരവമേറിയ ശിർക്കിൻ്റെയും അതുപോലെ തന്നെ പ്രധാനമേറിയ നിസ്കാരത്തിൻ്റെയും കൂടെ കള്ളു കുടിക്കരുത് എന്ന ഒരു വിഷയം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരണത്തിൽ പഠിപ്പിച്ചതിൻ്റെ ഭാഗം നമുക്കൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അത് അത്രമാത്രം ഗൗരവമേറിയാണ്, അതുമായി യാതൊരു ബന്ധവും നമുക്കുണ്ടാവരുത്. വിശ്വാസം പഠിപ്പിച്ചു, ലഅന അല്ലാഹുൽ ഖംറ, അല്ലാഹു മദ്യത്തെ, കള്ളിനെ ശപിച്ചിരിക്കുന്നു. വലഅന ശാരിബഹ, അത് കുടിക്കുന്നവനെയും. വസാഖിയഹ, അത് കുടിപ്പിക്കുന്നവനെയും. വആസിറഹ വമുഅ്തസിറഹ, അത് കള്ള് നിർമ്മിക്കുന്നവനെയും. അത് ആർക്കു വേണ്ടിയാണ് നിർമ്മിക്കുന്നത്, നിർമ്മിക്കപ്പെടുന്നത് അവനെയും. വബായിഅഹ വമുബ്താഅഹ, അത് വാങ്ങുന്നവനെയും വിൽക്കുന്നവനെയും. വഹാമിലഹ, അത് വഹിക്കുന്നവനെയും. വൽ മുഹ്മൂലു ഇലൈഹി, ആരിലേക്കാണത് വഹിച്ചു കൊണ്ട് ചെല്ലുന്നത് അവനെയും. വ ആക്കിലു സമനിഹ, അതിൻ്റെ വില ഭക്ഷിക്കുന്നവനെയും അള്ളാഹു സുബ്ഹാനഹു വതആല ശപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ലഹരിയുടെ ഏതൊരു വകുപ്പിലും യാതൊരു സഹകരണവും പാടില്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഹദീസാണത്. സഹോദരങ്ങളെ, ലഹരിയുടെ വിഷയം നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അത് മദ്യമെന്നതിനു പകരം മറ്റു പല രൂപത്തിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ കാലത്ത് കൃത്യമായ ജാഗ്രത നമുക്കുണ്ടാവണം. ആ ലഹരിയോട് ഒരു അണുപോലും നമ്മൾ അതിനോട് അടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആനിൽ കൃത്യമായി ഹറാമെന്ന് പഠിപ്പിക്കുന്ന യായുഹല്ലദീന ആമനു ഇന്നമൽ ഖംറ് വൽ മൈസർ വൽ അൻസാബ് വൽ അസ്ലാം രിജ്സും മിൻ അമലി ഷൈത്താൻ ഫജ്തനിബൂഹു, നിങ്ങളതിനെല്ലാം വെടിയണമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഈ ഖുർആനിൻ്റെ വാചകങ്ങളും ആയത്തുകളും അതേപോലെ തന്നെ ഒരുപാട് ഹദീസുകളും ലഹരിയുടെ വിഷയത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതിനെ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് കഴിയണം. അതുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, പറഞ്ഞു കൊടുക്കാൻ നമ്മളുണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈറി ഖൽഖി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഇൻസൈറ്റ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ലഹരിയോട് നോ കോംപ്രമൈസ് എന്ന തലക്കെട്ടിലായിരുന്നു ഇന്നത്തെ ഇൻസൈറ്റ് പ്രോഗ്രാം. അവതരിപ്പിച്ചത് ജസീൽ കൊടിയത്തൂർ.
2: أعوذ بالله من الشيطان الرجيم.

0: തിരുമുഴികളിലേക്കാണ് പോകുന്നത്. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും തിരുമുഴികൾ, കാരണം നമ്മൾ പിന്നെ അത് ഈ ഒരു സന്ദർഭത്തിൽ അറിവ് കുറഞ്ഞവരിൽ നിന്ന് അറിവ് തേടുന്നത് അന്ത്യനാളിൽപ്പെട്ടത് എന്ന വിഷയത്തിലാണ് കെ വി മുഹമ്മദ് അലി തിരുമുഴികൾ നമ്മളോട് സംസാരിക്കുന്നത്. കേൾക്കാം.
1: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ മല്ല നബിയ്യ ബഅദ വ അലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൻ അബി ഉമയ്യത്ത് അൽ ജുമഹി അൻ അബി ഉമയ്യത്തിൽ ജുമഹി رضي الله عنه أن رسول الله صلى الله عليه وسلم قال إن من أشراط الساعة أن يلتمس العلم عند الأصاغر. പ്രിയ ശ്രോതാക്കളെ, അബു ഉമയ്യ അൽ ജുമഹി റളിയല്ലാഹു അൻഹു, അദ്ദേഹം സഫ്വാൻ ബിൻ ഉമയ്യത്ത് ബിൻ ഖലഫ് ബിൻ വഹബ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്, സ്വഹാബിയാണ്. സഫ്വാൻ ബിൻ ഉമയ്യ, അബു ഉമയ്യ എന്ന വിളിപ്പേര് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം സഫ്വാൻ എന്നാണ്. സഫ്വാനുബിനു ഉമയ്യത്തുബിന് ഖലഫ്, ഉമയ്യത്തുബിന് ഖലഫ് എന്ന അറിയപ്പെടുന്ന പ്രമുഖനായ ഖുറൈശി നേതാവ്, ഇസ്ലാമിൻ്റെ ശത്രുവായി ജീവിച്ച് മരിക്കേണ്ടി വന്ന ഉമയ്യത്തുബിന് ഖലഫിന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ഉബയ്യുബിന് ഖലഫ്, അതായത് ഇപ്പോൾ നമ്മൾ ഈ ഹദീസ് നിവേദനം ചെയ്യുന്ന സഫ്വാൻ റളിയല്ലാഹുവിൻ്റെ പിതൃവനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യാൽ ഉഹദ് യുദ്ധത്തിൽ മരണപ്പെട്ട ഉബയ്യുബിന് ഖലഫ്. അപ്പോൾ ഉബയ്യുബിന് ഖലഫിൻ്റെ സഹോദരനായ ഉമയ്യത്തുബിന് ഖലഫാണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്ന സഫ്വാൻ റളിയല്ലാഹുവിൻ്റെ പിതാവ് എന്ന് ചുരുക്കം. ഏതാനും ചില ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തിട്ടുണ്ട്. ഹുനൈൻ യുദ്ധത്തിലും തായിഫ് യുദ്ധത്തിലുമൊക്കെ അദ്ദേഹം പങ്കെടുത്തതായിട്ട് നമുക്ക് വായിക്കാനാകും. ഇവിടെ അബു ഉമയ്യ അൽ ജുമഹി റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നിശ്ചയമായും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന മിൻ അശ്റാത്തിസ്സാഅ, നിശ്ചയമായും അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളിൽ, അലാമാത്തുകളിൽപ്പെട്ടതാണ്, അന്ത്യദിനത്തിൻ്റെ ഷർത്തുകളിൽപ്പെട്ടതാണ്, അൻ യുൽതമസൽ ഇൽമു ഇന്ദൽ അസ്വാഗിർ, അസ്വാഗിറുകളുടെ അടുക്കൽ നിന്നും ഇൽമ് അന്വേഷിക്കുക എന്നത്, ഇൽമ് അറിവ് തേടപ്പെടുക എന്നത്, അൻ യുൽതമസൽ ഇൽമു അറിവ് തേടപ്പെടുക എന്നത്, ഇന്ദൽ അസ്വാഗിർ അസ്വാഗിറിൻ്റെ അടുത്തുനിന്ന്. അസ്വാഗിർ എന്ന് പറഞ്ഞ ഭാഷാർത്ഥം ചെറിയവർ എന്നാണ്. സഗീർ അസ്വാർ, ഏറ്റവും ചെറുത്, അതാണ് അസ്വാഗിർ, അതിൻ്റെ ബഹുവചനം. അവിടെ അസ്വാഗിർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ അറാദിൽ, നിന്യന്മാർ, നിന്യന്മാർ അവരുടെ അടുക്കൽ നിന്ന് ഇൽമ് തേടുക എന്നത് അന്ത്യദിനത്തിൻ്റെ അടയാളമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നാൽ അതിൻ്റെ വേറെ പല വ്യാഖ്യാനങ്ങളുമുണ്ട്. അതിലൊന്ന്, യഖൂലൂന ബിറഈഹിം, സ്വന്തം അഭിപ്രായത്തിന് ദീൻ പറയുന്നവർ, സ്വന്തം അഭിപ്രായത്തിന് മതവിധി പറയുന്നവരാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഒരു വ്യാഖ്യാനം. മറ്റൊന്ന്, മിൻ അഹ്ലിൽ ബിദ, അസ്വാഗിറിൻ്റെ അടുക്കൽ നിന്ന് എന്ന് പറഞ്ഞാൽ ബിദഅത്തുകാരിൽ നിന്ന്, ദീനിൽ പുതുതായി കടത്തിക്കൂട്ടിയ ആളുകളുണ്ടല്ലോ, ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോയ, ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് ഭിന്നിച്ചു പോയ ബിദഅത്തിൻ്റെ ആളുകൾ, അവരിൽ നിന്ന് ഇൽമു തേടലാണ് എന്നതാണ് ഒരു വീക്ഷണം. സുഗൈറുൽ ഖദ്ർ, കഴിവ് കുറഞ്ഞവരുടെ അടുക്കൽ നിന്ന് എന്നതാണ് മറ്റൊന്ന്. ദീനി വിജ്ഞാനം കുറഞ്ഞ ആളുകൾ, അതല്ല ചെറിയവർ എന്ന അർത്ഥത്തിന് ഉപയോഗിച്ചത്, പ്രായം കൊണ്ട് ചെറിയവർ എന്നും വിശദീകരണങ്ങളുണ്ട്. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രായം കൊണ്ട് ചെറിയവരല്ല, ഇൽമ് വിജ്ഞാനത്തിൽ ചെറുപ്പമുള്ളവരാണ്, അറിവില്ലാത്തവരാണ്, അറിവില്ലാത്തവരിൽ നിന്ന്, അതാണ് ഇവിടെ ചെറുപ്പക്കാർ ചെറിയവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് പ്രബലമായ അഭിപ്രായം. അപ്പോൾ അറിവില്ലാത്തവരിൽ നിന്ന് അറിവ് തേടുക, അത് വലിയ അറിവാണെന്ന് ധരിച്ച് നടക്കുക, അങ്ങനെയുള്ളൊരു സ്ഥിതിവിശേഷം വന്നാൽ അത് ഖിയാമത്തിൻ്റെ അടയാളമായിട്ട് എണ്ണിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ ചുരുക്കം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഈ ഹദീസ് സ്വീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് അസ്വാഗിറുൽ ഇൽമാണോ അസ്വാഗിറു സിന്നാണോ, വിജ്ഞാനം അറിവ് കുറഞ്ഞവരോ പ്രായം കുറഞ്ഞവർ, ഇതിലേതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അസ്വാഗിറിൻ്റെ അടുത്ത് നിന്ന് ഇൽമന്വേഷിക്കുന്നൊരവസ്ഥ, അത് അന്ത്യദിനത്തിൻ്റെ അടയാളമെന്ന് പറയുമ്പോൾ അവർ പ്രായം കൊണ്ട് കുറഞ്ഞവരാണോ അതോ അറിവ് കൊണ്ട് കുറഞ്ഞവരാണോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി രണ്ടും അതിൽപ്പെടാം എന്നതാണ്. കാരണം ഇന്നലെ അസ്വാഗിറു ഫിലിമ് വിജ്ഞാനത്തിൽ കുറഞ്ഞവർ എന്ന് പറയുമ്പോൾ, ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ, അവർക്ക് പൂർണ്ണമായ ഇൽമ് ലഭിച്ചിട്ടില്ല, അവരുടെ അടുത്ത് പരിപൂർണമായ ഇൽമില്ല, അതുകൊണ്ട് തന്നെ അവർ പറയുന്ന പലതും പരിപൂർണമാവുകയില്ല, അതുകൊണ്ട് അത് ശരി.

0: അധിക പണ്ഡിതന്മാരും പറയുന്നത് അത് അറിവിലുള്ള വിജ്ഞാനത്തിലുള്ള കുറവിനെക്കുറിച്ചതാണ് ഇവിടെ സൂചിപ്പിച്ചത്. എന്നാൽ അതോടൊപ്പം നിന്ദ്യന്മാരായവരും സ്വന്തം അഭിപ്രായത്തിന് പറയുന്നവരും വിധിയത്തിൻ്റെ ആളുകളുമൊക്കെ അതിൽ പെടും എന്നും വിശദീകരണങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, അന്ത്യദിനത്തിൻ്റെ അടയാളം എന്ന നിലക്ക് നിസ്റാഹു അലൈഹി വസ്ലം പറയുമ്പോൾ ഗൗരവത്തിലെടുക്കേണ്ടതുണ്ട്. വിവരമുള്ളവരെ ആവശ്യമില്ലാത്തൊരു സ്ഥിതിവിശേഷം, അവരോട് അന്വേഷിക്കാത്തൊരു കാലഘട്ടം, അറിവുള്ളവരായി അഭിനയിക്കുന്നവരാണ് പലരും. അങ്ങനെ അവരിൽ നിന്ന് മതവിധി തേടുകയും മതം പഠിക്കുകയും അങ്ങനെ പഠിച്ചവരും പഠിക്കുന്നവരും പഠിപ്പിക്കപ്പെടുന്നവരുമൊക്കെ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമൊക്കെ അവർ നിന്ദ്യരായി അല്ലെങ്കിൽ ദീനിനെതിരായി നിൽക്കുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അതാണ് ഉദ്ദേശിക്കുന്നതെന്ന് കാണാം. ഇമാം തബറാനി അഹ്ലുൽ ബിദ്അ എന്നതാണ് ഇതുകൊണ്ട് പ്രധാനപ്പെട്ട അർത്ഥമാക്കുന്നത് എന്ന് വിശദീകരിച്ചിട്ടുമുണ്ട്. വിവരമുള്ളവരിൽ നിന്നാണ് അറിവ് തേടേണ്ടത്. അത് ദീനി വിജ്ഞാനത്തിൽ അഗാധമായ പാണ്ഡിത്യമുള്ളവരാവണം. അതോടൊപ്പം തന്നെ പരിചയമുള്ളവരായാൽ അതും ഏറ്റവും നല്ലത് എന്ന് നാം തിരിച്ചറിയുക. അറിവ് അന്വേഷിച്ചാൽ അറിയാത്തതും സ്വന്തം അഭിപ്രായം പകർന്നു കൊടുക്കുന്നവരുമാകരുത്. ശരിയായ രൂപത്തിൽ അറിവുള്ളവരിൽ നിന്ന് അറിവ് തേടാനും പഠിക്കാനുമാണ് തയ്യാറാകേണ്ടത്. ഇനി അന്വേഷിച്ച അറിവ് പറഞ്ഞു കൊടുക്കാൻ അറിയാത്തതാണെങ്കിൽ അന്വേഷിച്ച് പഠിച്ചു പകർന്നു കൊടുക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതിലേക്കും ഈ ഹദീസ് വെളിച്ചം വീശുന്നുണ്ട്. അതല്ലെങ്കിൽ അറിയാത്തത് പറയുന്നതും സ്വന്തം അഭിപ്രായത്തിനനുസരിച്ച് ദീൻ പറഞ്ഞു കൊടുക്കുന്നതുമൊക്കെ വലിയ കുറ്റമാണ്. അതോ പങ്കാനെ വിവരമില്ലാത്തവരിൽ നിന്ന് പഠിച്ച് അത് കേട്ടതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അതും വലിയ അബദ്ധത്തിലേക്ക് ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട്. അത് സത്യമാണെന്നും ദീനാണെന്നും കരുതുന്നു എന്നതും വലിയ അബദ്ധമായി തീരും. അതുകൊണ്ട് അറിവുള്ളവരിൽ നിന്ന്, പരിചയമുള്ളവരിൽ നിന്ന്, അവഗാഹമുള്ളവരിൽ നിന്ന് കഴിയുന്നതും ദീന വിഷയത്തിൽ അവഗാഹമുള്ളവരിൽ നിന്ന് തന്നെ കാര്യങ്ങളറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറാകണം. സംശയമുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ദീൻ പഠിക്കാനാണ് ഓരോരുത്തരും തയ്യാറാകേണ്ടത് എന്ന വലിയ സന്ദേശമാണ് ഈ ഹദീസ് നൽകുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ പ്രിയമുള്ളവരെ, തിരുമൊഴികളിൽ ബഹുമാനായ കെ വി നമ്മോട് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. അറിവ് കുറഞ്ഞവരിൽ നിന്ന് അറിവ് തേടുന്നത് അന്ത്യനാളിൽ പെട്ടത്. അപ്പോൾ ഇതിന്നിപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നതൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. അവസാനമാകുമ്പോൾ പിന്നെ ജാഹിലീങ്ങളൊക്കെ ഉലമാക്കളായി മാറുന്നു, അവരോട് വത്തവ് ചോദിക്കുന്നു, അവർ പറയണതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നു. ദീൻ എന്ന് പറയുന്നത് ഇങ്ങനത്തെ കുറേ ആൾക്കാരുടെ പിന്നെ താല്പര്യത്തിനനുസരിച്ചുള്ള പരിപാടികൾ മാത്രമായി ഒതുങ്ങുന്നു. ഇതൊക്കെയാണ് നമ്മളിന്ന് പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: പീസ് റേഡിയോ ഹൃദയവസന്തം. ശുഹദാക്കളുടെ സ്ഥാനം. സൂറത്തു ആലിമ്രാനിലെ 140-ാം വചനം. ഭാഗം 3. ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി, വാണിയമ്പലം.
2: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയ വസന്തം.

0: സ്വന്തം പ്രോഗ്രാമിൽ വിശുദ്ധ ഖുർആനിലെ മൂന്നാമധ്യായം സൂറത്തു ആലി ഇമ്രാനിൽ നിന്നുള്ള 140-ാമത്തെ വചനമാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ്ശൈത്വാനിർ റജീം. ഇൻ യംസസ്കും ഖർഹും ഫഖദ് മസ്സൽ ഖൗമ ഖർഹും മിസ്ലു വതിൽക്കൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ് وليعلم الله الذين آمنوا ويتخذ منكم شهداء والله لا يحب الظالمين إن يمسسكم قرح فقد مس القوم قرح مثله നിങ്ങൾക്ക് പരിക്കുകൾ പരിക്ക് കേടുപാട് മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതേപോലെ അവർക്കും ശത്രുക്കൾക്കും സംഭവിച്ചിട്ടുണ്ട്. വതിൽക അയ്യാമുനു ദാബിലുഹ ബൈനന്നാസ് വിജയങ്ങൾ വിജയത്തിൻ്റെ നാളുകൾ ജനങ്ങൾക്കിടയിൽ അള്ളാഹു മാറ്റിമറിച്ചുകൊണ്ടിരിക്കും, നാം മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയാണ്? വലിയ ആലം അള്ളാഹു ലദീന ആമനു, വിശ്വാസികളായ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല തിരിച്ചറിയുവാൻ വേണ്ടി, അവരെ വേർതിരിക്കുവാൻ വേണ്ടി, ഈമാനുള്ള ആളുകൾ. അതാണ് അതുവരെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. തുടർന്ന് മറ്റൊരു കാര്യം കൂടിയുണ്ട്, അൽ ഹിക്മത്തു സാലിസ, എന്തിനു വേണ്ടിയാണ് വിജയങ്ങൾ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത്? വയത്തഹിദ മിൻകും ഷുഹദ, നിങ്ങളിൽ നിന്ന് വിശ്വാസികളിൽ നിന്ന് ഷുഹദാക്കളെ, ഷഹീദിൻ്റെ ജമാണ്, ബഹുവചനമാണ്, പ്ലൂറലാണ് ഷുഹദ, രക്തസാക്ഷികളെ സ്വീകരിക്കുവാൻ വേണ്ടി, രക്തസാക്ഷികളെ ഉണ്ടാക്കുവാൻ വേണ്ടി. ഉന്ദുർ ഇല ഹാദ തഅബീർ, ഈ ഒരു ഗുണപാഠത്തിലേക്ക് നിങ്ങൾ നോക്കൂ. വലിയൂജത് വയത്തഹിദ മിൻകും ഷുഹദ, നിങ്ങളിൽ നിന്ന് ഷുഹദാക്കളെ, രക്തസാക്ഷികളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ നൽകിയവരായ ആളുകൾ, ഷുഹദാക്കൾ, വലിയ സ്ഥാനമാണ് അവർക്ക് ഇസ്ലാമിലുള്ളത്. അവരുടെ ശരീരത്തിൽ നിന്ന് ഉറ്റിവീഴുന്ന ആദ്യത്തെ രക്തത്തുള്ളി, അതോടൊപ്പം അവർ സ്വർഗത്തിലേക്ക് ഇടം പിടിച്ചിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് രക്തസാക്ഷികളായ ആളുകൾ, വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാ വലാകിന് ലാ തശ്ഊറൂൻ, അവർ കൊല്ലപ്പെട്ടവരാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്ത് കൊല്ലപ്പെട്ടവരായ ആളുകൾ, പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നു, അവിടെ റിസ്ക് നൽകപ്പെടുന്നു. ഇങ്ങനെ ഫഹാ ഉലാഇ ഷുഹദാ ഇത്തഖദഹുമുല്ലാഹു വസ്തഫാഹും ലിനഫ്സിഹി ജല്ല വഅല, ഈ ഷുഹദാക്കളെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി സ്ഫുടം ചെയ്തെടുത്ത് അള്ളാഹു ഉണ്ടാക്കിയെടുത്ത് റബ്ബിനു വേണ്ടി. വലൗല മിസ്ല ഹാദിഹിൽ ഹസീമ ലം യകുൻ ഷുഹദ, ഇങ്ങനെയൊരു ലക്ഷ്യമില്ലായിരുന്നെങ്കിൽ ഷുഹദാക്കൾ ഉണ്ടാകുമായിരുന്നില്ല. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ യുദ്ധം അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചത്? ഇങ്ങനെ പോരടിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷുഹദാക്കൾ ഉണ്ടാകണം. യത്തഖിദു മിൻകും ഉനാസൻ ഖുതിലു ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരായ ആളുകൾ ഉണ്ടാവണം. വക്കം ഷഹീദ് ഇത്തഖദഹും ഫീ ഗസ്വത്തി ഉഹദ് സബ്ഊന റജുലൻ, 70 സ്വഹാബികൾ അതിൽ രക്തസാക്ഷികളായി, 70 ഷുഹദാക്കളുണ്ടായി. ലൗലാ ഹാദാ ലം യകുൻ ഹുനാക ഷുഹദ, ഉഹുദുണ്ടായിരുന്നില്ല എങ്കിൽ അവിടെ ഷുഹദാക്കൾ ഉണ്ടാകുമായിരുന്നില്ല. അതുണ്ടാവണമെന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തീരുമാനമാണ്. അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ചുകൊണ്ടാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ശത്രുക്കൾക്ക് വിജയം നൽകി, ആത്യന്തികമായ വിജയം വിശ്വാസികൾക്ക് തന്നെയാണ്. വലിയ ആലം അള്ളാഹു ലദീന ആമനു, സത്യവിശ്വാസികളെ തിരിച്ചറിയുവാൻ വേണ്ടി. നമ്മളിപ്പോൾ കണ്ടതുപോലെ ആരാണ് ക്ഷമിക്കുന്നത്, സഹിക്കുന്നത് എന്നറിയാൻ വേണ്ടി. വയത്തഖദ മിൻകും ഷുഹദ, നിങ്ങളിൽ നിന്ന് ഷുഹദാക്കളെ ഉണ്ടാവാൻ. യുഖ്തലൂന ഫീ സബീലി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആളുകൾ കൊല്ലപ്പെടാൻ. വയബ്തലൂന മുഹജിഹിം ഫീ മർദാത്തിഹി, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി തങ്ങളുടെ ജീവൻ ചിലവഴിക്കാൻ വേണ്ടി തയ്യാറാവുന്ന ആളുകൾ. സഹോദരങ്ങളെ, വിശ്വാസികൾക്ക് വലിയ ആശ്വാസവും സമാധാനവും നൽകുന്നതാണ് അവരുടെ പരിശ്രമവും അവരുടെ അധ്വാനവും അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുന്നതും എല്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്, വിജയം ലഭിക്കുന്ന കാര്യമാണ്. ഇവിടെ ഫഅദ്ഹർ അല്ലാഹു അസ്സ വജല്ല നബിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബഹു അലൽ മുശ്രിക്കീന യൗമ ബദർ ബദറിന്റെ ദിവസത്തിൽ മുശ്രിക്കീങ്ങൾക്കെതിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബികളെയും അല്ലാഹു വിജയിപ്പിക്കുകയുണ്ടായി. വദഹറ അലൈഹിം അദുവഹും യൗമഹുദ്, ഉഹുദിന്റെ ദിവസത്തിൽ തങ്ങൾക്കെതിരായിക്കൊണ്ട് ശത്രുക്കൾക്ക് അല്ലാഹു വിജയം നൽകി. വഖദ് യുദാലുൽ കാഫിറു മിനൽ മുഅ്മിൻ വയബ്തലുൽ മുഅ്മിൻ ബിൽ കാഫിർ, സത്യനിഷേധിയെക്കൊണ്ട് സത്യവിശ്വാസി പരീക്ഷിക്കപ്പെടുന്നു. അതുപോലെ തന്നെ വിശ്വാസിയിൽ നിന്ന് അവിശ്വാസിയിലേക്ക് വിജയം മാറുന്നു. എന്തിനു വേണ്ടി എന്നത്? ലിയഅലമല്ലാഹു മൻ യുത്തീഉഹു മിമ്മൻ യഅസീഹി, ആരാണ് അല്ലാഹുവിനെ അനുസരിക്കുന്നവൻ അല്ലാഹുവിനോട് ധിക്കാരം കാണിക്കുന്നത് എന്നറിയാൻ വേണ്ടി. വയഅലമ അസ്വാദിഖു മിനൽ കാദിബ്, കളവു പറയുന്നവനാരാണ്, വിശ്വാസിയാരാണ്, സത്യസന്ധനാരാണ് എന്ന് അറിയുവാൻ വേണ്ടി. അതിനുവേണ്ടിയാണ് യൗമൻ ലക്കും വയൗമൻ അലൈക്കും, ഒരു ദിവസം നിങ്ങൾക്ക് അനുകൂലം, മറ്റൊന്ന് നിങ്ങൾക്ക് പ്രതികൂലം, ആ രൂപത്തിലാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നുള്ള ഒരു റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഉഹുദ് യുദ്ധം ഉണ്ടായ സന്ദർഭത്തിൽ മുസ്ലിങ്ങൾക്ക് സംഭവിക്കാനുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മലമുകളിൽ കയറി. അബൂ സുഫിയാൻ വന്നു, യാ മുഹമ്മദ്, യാ മുഹമ്മദ്, അലാ തഖ്റുജ്, അലാ തഖ്റുജ് അൽഹർബ്, അൽഹർബ് സിജാൽ, പുറപ്പെടുന്നില്ലേ, പുറപ്പെടുന്നില്ലേ, ഞങ്ങൾക്ക് യൗമുല്ലനാ വയമുല്ലക്കും, ഒരു ദിവസം ഞങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക്, ബദറിൽ നിങ്ങൾ വിജയിച്ചല്ലോ, ഇനി ഇവിടെ കാണാം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സഹാബികളോട്, അജീബു, അയാൾക്ക് മറുപടി കൊടുക്കു, ലാ സവാ, അലാ സവാ, ഖത്തലാനാ ഫിൽ ജന്ന വഖത്തലാക്കും ഫിന്നാർ, സെയ്മല്ല, സമമല്ല ഒരിക്കലും, ഞങ്ങളെ നിങ്ങൾ സ്വർഗത്തിൽ കൊന്നു, നിങ്ങളെ നരകത്തിലേക്കാണ് കൊല്ലുന്നത്. നോക്കൂ സഹോദരങ്ങളെ, അവർ അബൂ സുഫിയാൻ വിളിച്ചു പറയുകയാണ് ഉച്ചത്തിൽ, ലനാ ഉസ്സ വലാ ഉസ്സാലക്കും, ഞങ്ങൾക്ക് ഉസ്സയുണ്ട്, നിങ്ങൾക്ക് ഉസ്സയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലു അല്ലാഹു മൗലാനാ വലാ മൗലാലക്കും, അല്ലാഹു ഞങ്ങളുടെ രക്ഷാധികാരിയാണ്, നിങ്ങൾക്കങ്ങനെ ഒരു മൗലയില്ല. അബൂ സുഫിയാൻ പറയുന്നു, ഉഅലു ഹുബൽ, ഹുബലിനെ അത്യുന്നതനാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, അല്ലാഹു അഅല വഅജൽ, അല്ലാഹുവാണ് അത്യുന്നതനായിട്ടുള്ളവൻ, ഏറ്റവും മഹത്വമുള്ളവൻ. അബൂ സുഫിയാൻ പറഞ്ഞു, മൗഇദുക്കും മൗഇദുനാ ബദറു സുഗ്ര, നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടത്, ഞങ്ങളോട് വാഗ്ദാനം നൽകപ്പെട്ടത് ചെറിയ ബദറാണ്. ഇങ്ങനെ പരസ്പരം പോരടിക്കാൻ വേണ്ടി ഉഹുദിൻ്റെ രണാങ്കണത്തിലേക്ക് പുറപ്പെടുന്ന സന്ദർഭത്തിലുണ്ടായ സംഭവങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഇതിൽ നമുക്ക് വലിയ പാഠമാണുള്ളത്. വിശ്വാസികൾ തിരിച്ചറിയണം, മനസ്സിലാക്കണം. ലിയഅലമല്ലാഹുല്ലദീന ആമനു, വിശ്വാസികളെ അല്ലാഹു തിരിച്ചറിയാൻ വേണ്ടി. അതോടൊപ്പം തന്നെ ഷുഹദാക്കളെ, വയത്തഖദു മിൻകും ഷുഹദ, നിങ്ങളിൽ നിന്നുള്ള രക്തസാക്ഷികളെ സ്വീകരിക്കാൻ. അപ്പോൾ ഈമാനും പ്രധാനമാണ്. ഫലയാലമൻ അല്ലാഹുല്ലദീന സ്വദഖു വലയാലമൻ അൽ കാദിബീൻ, ആരാണ് സത്യസന്ധർ, ആരാണ് കളവ് പറയുന്നവർ. അഹസിബ അന്നാസ് അൻ യുത്രകു അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ, ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ വിശ്വസിച്ചു എന്ന് പറഞ്ഞ് പരീക്ഷിക്കപ്പെടാതെ വിട്ടേക്കുമെന്ന്. ആരാണ് സത്യസന്ധന്മാർ, ആരാണ് കളവ് പറയുന്നവർ എന്നൊക്കെ അറിയുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല പരീക്ഷണങ്ങൾ നൽകും, യുദ്ധങ്ങളുണ്ടാകും. അതിൽ ഈമാൻ ഉറച്ചവരാരാണ്, കാപട്യമുള്ളവരാരാണ് എന്നതൊക്കെ തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് ജനങ്ങളെ, മനില്ലദീന നാഫഖൂമിങ്കും നുദാബില ബൈനന്നാസ്, നിങ്ങളിൽ നിന്നുള്ള കപടന്മാരാരാണ് എന്നറിയാൻ വിജയം അത് മാറ്റിമറിക്കും എന്നതാണ്. ലിനഅലമ അയ്യുൽ ഹിസ്ബൈനി അഹ്സാ, സൂറത്തുൽ കഹ്ഫിലെ 12-ാമത്തെ ആയത്ത് ഈ രൂപത്തിൽ, ലിനഅലമ നമ്മൾ അറിയാൻ വേണ്ടി, അയ്യുൽ ഹിസ്ബൈനി അഹ്സാ, ഈ രണ്ട് വിഭാഗങ്ങളിൽ ഏറ്റവും ക്ലിപ്തപ്പെടുത്തപ്പെട്ടത് ഏതാണ് എന്നത്. ലിയുക്രിമ മിൻകും ബിശുഹദ ഇമൻ അറാദ യുക്രിമഹു ബിഹ, ശുഹദാക്കളെ കൊണ്ട് നിങ്ങളെ ആദരിക്കുവാൻ വേണ്ടി. ലിയുമയ്യിസ ബൈനൽ മുഅ്മിനീന വൽ മുനാഫിഖീൻ, സത്യവിശ്വാസികൾക്കും കപടന്മാർക്കുമിടയിൽ വേർതിരിവുണ്ടാക്കാൻ വേണ്ടി. ലിയുക്രിമ മൻ അക്രമ മൻ മിൻ അഹ്ലിൽ ഈമാൻ ബിശുഹദ, ഈമാനിൻ്റെ ആളുകളിൽ നിന്ന് ഷഹാദത്ത് കൊണ്ട് അല്ലാഹു ആദരിക്കുവാൻ വേണ്ടി. ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ നിലക്ക് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. റയീസുൽ മുഫസ്സിരിൻ ഇബ്നു ജരീറു തബരി റഹിമഹുല്ലാ, അദ്ദേഹം വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഫഇന്നൽ മുസ്ലിമീന കാനു യസ്അലൂന റബ്ബഹും, നിശ്ചയമായ മുസ്ലിങ്ങൾ അവരുടെ റബ്ബിനോട് ചോദിക്കുകയായിരുന്നു, റബ്ബനാ അരിനാ യൗമൻ കയൗമി ബദർ നുഖാത്തിൽ ഫീഹിൽ മുശ്രിക്കീൻ, ഞങ്ങൾക്കൊരു ദിവസം കാണിച്ചു തരണേ ബദറിനെപ്പോലെയുള്ള ദിവസം മുശ്രിക്കുകളോട് ഞങ്ങൾ യുദ്ധം ചെയ്യും. വനുബിലി കഫീഹി ഖൈറൻ വനൽത്തമിസുഫീഹി ഷഹാദ, ഞങ്ങളതിൽ പ്രതീക്ഷിക്കുന്നത് ഷഹാദത്താണ്, രക്തസാക്ഷിത്വമാണ്. ഫലഖൗ അൽ മുശ്രിക്കീനയും ഒഹദ്, ഒഹദിൻ്റെ രണാങ്കണത്തിൽ അവർ ശത്രുക്കളെ കണ്ടുമുട്ടി മുശ്രിക്കുകളെ. ഫത്തഖദ മിൻഹും ഷുഹദ, അവരിൽ നിന്നല്ലാഹു ഷുഹദാക്കളെ സ്വീകരിക്കാൻ വേണ്ടി. ഫകറമല്ലാഹു ഔലിയാഅഹു ബിഷഹാദ ബിഐദി അദുവിഹിം, ശത്രുക്കളുടെ കൈകളാൽ കൊല്ലപ്പെട്ടുകൊണ്ട് ഷഹാദത്ത് എന്ന ഔലിയാക്കളുടെ പദവിയിലേക്ക് അവരെത്തുന്നു, അവരല്ലാഹു ആദരിക്കുന്നു. സഹോദരങ്ങളെ, അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാനു യസ്അലൂന ഷഹാദ, അവർ റബ്ബിനോട് ഷഹാദത്തിനെ ചോദിക്കുമായിരുന്നു. വിശ്വാസികൾ ഷഹാദത്ത് ലഭിക്കാൻ അവരുടെ റബ്ബിനോട്, അവർക്ക് ബദറിൻ്റെ പോലെയുള്ളൊരു ബദർ അവർക്കുണ്ടാക്കിയെടുക്കാൻ, അങ്ങനെ കൊല്ലപ്പെടുന്നവർക്ക് വൈറുസക്കൂന ഫീഹി ഷഹാദ, അവർ ഷഹാദത്ത് നൽകപ്പെടുന്നു. വൈറുസക്കൂനൽ ജന്ന വൽ ഹയാത്ത് വൽ റിസ്ഖ്, ജീവിതവും സ്വർഗവും അവിടെ റിസ്ഖുമെല്ലാം സ്വർഗീയ ലോകത്ത് അവർക്ക് ലഭിക്കുന്നു എന്ന്. സഹോദരങ്ങൾ, അവർ വലിയ സ്ഥാനമാണ് ഷുഹദാ, ഷുഹദാക്കളെ സ്വീകരിക്കുക എന്നത്. വയത്തഖിദ മിൻകും ഷുഹദാ എന്നത് വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് വല്ലഹ്യാഉൻ വലാകില്ലാ തശ്ഉറൂൻ. മറ്റൊരായത്തിൽ ബല്ലഹ്യാഉൻ ഇന്ദ റബ്ബിഹിം യുർസഖൂൻ, അവർ റബ്ബിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ് ആ രക്തസാക്ഷികൾ, അവർക്ക് റിസ്ക് നൽകപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പച്ച പക്ഷികളുടെ പച്ച നിറത്തിലുള്ള പച്ചവർണ്ണത്തിലുള്ള പക്ഷികളുടെ ഉള്ളിൽ ഈ ആത്മാക്കളെ പ്രവേശിപ്പിച്ചുകൊണ്ടവരെ ആ സ്വർഗീയ ലോകത്ത് പാറിക്കളിക്കുന്നുണ്ട് രക്തസാക്ഷികളെന്നത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതാല സ്വർഗീയ ലോകത്ത് നൂറോളം ദറജകൾ, അഅദ്ദല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവരായ ആളുകൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതാല ഒരുക്കി വച്ചിട്ടുള്ളത് കാര്യമാണത്. അതുകൊണ്ട് ഷഹീദ് ഷുഹദാ എന്നത് ഒരു ചെറിയ വിഷയമായിക്കൊണ്ട് നമ്മൾ കാണേണ്ടതല്ല. ആ ഷുഹദാക്കളുടെ മൻസിലെത്തവരുടെ സ്ഥാനം എത്രത്തോളമുണ്ടെന്ന് ഇസ്ലാം നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ ഇഷ്ടപ്പെടാത്ത ഒരവസ്ഥയിലായിരിക്കാം യുദ്ധത്തിൻ്റെ സന്ദർഭം. ഷുഹദാക്കൾ, മൻ ഖുതില ഫീ സബീലില്ലാഹി ഫഹുവ ഷഹീദ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവൻ അത് ഷഹീദാണ്. അവർക്കല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗീയ ലോകത്ത് ഒരുക്കി വെച്ചതായ അനുഭൂതികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ നൽകിയവർ, അള്ളാഹു അവർക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ നൽകിയവരായ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ജീവൻ വാങ്ങിയതാണ്. ഇന്നല്ലാഹ അഷ്റ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബി അന്ന ലഹുമുൽ ജന്ന, അവർക്ക് സ്വർഗമുണ്ടെന്ന വാഗ്ദാനം നൽകിക്കൊണ്ട് അള്ളാഹു അവരുടെ ജീവൻ ഏറ്റെടുത്തത്. വയുഖ്തലൂന, അവർ കൊല്ലപ്പെട്ടത് ആ ഒരു കാര്യത്തിലാണ്. ഇത് തൗറാത്തിലും ഇഞ്ചിലൊക്കെ പറയപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ സ്വർഗീയ ലോകത്ത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സ്ത്രീ വന്നുകൊണ്ട് പറഞ്ഞു, ഹാരിസയെക്കുറിച്ച് എന്നോട് പറഞ്ഞാലും, ബദറിൽ യുദ്ധപ്പെട്ടതാണ്, അദ്ദേഹത്തിനൊരു അമ്പേറ്റുകൊണ്ട്, ഏത് ഭാഗത്താണെന്നറിയില്ല, അദ്ദേഹം സ്വർഗത്തിലാണെങ്കിൽ ഞാൻ ക്ഷമിച്ചു, അതല്ല എങ്കിൽ ഞാൻ കരഞ്ഞുകൊണ്ട് കാലം കഴിക്കും. അപ്പോഴാണ് ഉമ്മു ഹാരിസയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്നഹ ജിനാൻ ഫിൽ ജന്ന, സ്വർഗം ഒരുപാട് സ്വർഗങ്ങളുണ്ട്. വൈന്നബിനക്കി അസാബൽ ഫിർദൗസ് അല, നിങ്ങളുടെ മകന് ജന്നത്തുൽ ഫിർദൗസാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, സത്യസന്ധമായി ഒരാൾ ഷഹാദത്തിനെ ചോദിച്ചാൽ അവർക്കത് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും. മൻ സഅലല്ലാഹ തആല ഷഹാദ ബിസിദ്ഖിൻ ബല്ലഅഹുല്ലാഹു മനാസില ഷുഹദാ വൈൻ മാ തആല ഫിറാഷി, അങ്ങനെയും ആ ഷഹീദ് എന്നുള്ള പദവി, അതിൻ്റെ മഹത്വം, സ്ഥാനം ഇസ്ലാമിൽ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്, ഒരാൾ ആത്മാർത്ഥമായി ഷഹാദത്ത് ചോദിച്ചാൽ അള്ളാഹു അവർ അയാളെ ഷുഹദാക്കളുടെ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇനി അയാൾ അയാളുടെ വിരിപ്പിൽ കിടന്നുകൊണ്ടാണ് മരിച്ചത് എങ്കിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൻ്റെ സന്ദർഭത്തിൽ പറഞ്ഞത്, ഖൂമു ഇലാ ജന്ന അർളു ഹസ്സമാവാത്തു വലർ, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ എഴുന്നേൽക്കൂ. അപ്പോഴാണ് ഉമൈർ ബിനുൽ ഹമാം അൽ അൻസാരി ചോദിക്കുന്നത്, അല്ലാൻ റസൂലെ, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗമോ? അതെ, ബഹ് ബഹ് എന്ന് പറഞ്ഞ് ആ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഈത്തപ്പന കഴിച്ചുകൊണ്ടിരുന്ന ഈത്തപ്പഴങ്ങൾ വിട്ടുകൊണ്ട് എറിഞ്ഞുകൊണ്ട് അദ്ദേഹം രക്തസാക്ഷിയാകാൻ വേണ്ടി യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടുന്നത്. സഹോദരങ്ങളെ, അവരത് തിരിച്ചറിഞ്ഞിരുന്നു. സ്വഹാബത്ത് ഒരിക്കലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട ആളുകൾ ഇനിയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഏതൊരാളും സ്വർഗത്തിൽ പ്രവേശിക്കുന്നില്ല, പ്രവേശിച്ചാൽ പിന്നെ യുഹൈബ് അയർജിയല ദുനിയ, ദുനിയാവിലേക്ക് മടങ്ങാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തൊക്കെ തന്നെ ഉണ്ടായിരുന്നാലും ഇല്ല ഷഹീദ്, രക്തസാക്ഷിയല്ലാതെ. യച്ചമന്ന അയർജിയ ഇര ദുന്യ, ആ രക്തസാക്ഷിയെ ദുനിയാവിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കും. ഫയുഖ്സല അശറ മറാത്ത്, പത്ത് പ്രാവശ്യമെങ്കിലും കൊല്ലപ്പെടാൻ ആ സ്വർഗീയ ലോകത്ത് അവർക്ക് ലഭിക്കുന്ന കറാമത്ത്, അവർക്ക് ലഭിക്കുന്ന ആദരത്തിൻ്റെ മഹത്വം കൊണ്ട് ഇനിയും റബ്ബിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടണമെന്ന്. വിശുദ്ധ ഖുർആനിൽ അവരുടെ സ്ഥാനം പലയിടങ്ങളിലായി അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. വശ്റഖത്തിൽ അർദു ബിനൂരി റബ്ബിഹ, ഭൂമി പ്രകാശിതമായിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റബ്ബിൻ്റെ നൂറുകൊണ്ട്. ഗ്രന്ഥം വെക്കും, പ്രവാചകന്മാർ വരും, കൊണ്ടുവരപ്പെടും ശുഹദാക്കൾ. വഖുദ് യബൈനഹും ബിൽ ഹഖി വഹും ലാ യുദ്ലമൂൻ, അക്രമമില്ലാതെ വിധി നടപ്പാക്കും. ശുഹദാക്കൾ അവിടെ സാക്ഷികളായിക്കൊണ്ട് രക്തസാക്ഷികൾ ഉണ്ടാകുമെന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലിഷഹീദി ഇന്ദല്ലാഹി സിത്തു ഖിസാൽ, രക്തസാക്ഷിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ആറ് കാര്യങ്ങളുണ്ട്. ഒറ്റ ആദ്യത്തെ തന്നെ യുഗ്ഫർ ലഹു ഫി അവ്വലി ദഫ്അ, ആദ്യ വെട്ടിൽ തന്നെ അവർക്ക് ആ പാവങ്ങൾ പുറക്കപ്പെടും. മരിച്ചു വീഴുമ്പോൾ, രക്തസാക്ഷിയായി കൊല്ലപ്പെട്ടു വീഴുമ്പോൾ സ്വർഗത്തിലെ സ്ഥാനം കാണിക്കപ്പെടും. നരക ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും. വലിയ ഭയാനകരമായ ഖബറിലെ അദാബിൽ നിന്നുള്ള നിർഭയത്വമുണ്ടാകും. താജുൽ വഖാറവയുടെ അവരുടെ രക്തസാക്ഷിയുടെ തലയിൽ വെച്ചു കൊടുക്കപ്പെടും. ദുനിയാവിലുള്ളതിനേക്കാളും ഖൈറായിട്ടുള്ള യാക്കൂത്തുകൾ കൊണ്ട് 72 ഇണകളെ, ഹൂറുല്ലീങ്ങളെ അവർക്ക് നൽകപ്പെടും. തൻ്റെ കുടുംബങ്ങളിൽ നിന്ന് 70 ആളുകൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി, ശുപാർശ ചെയ്യാൻ വേണ്ടിയുള്ള അനുപാതം നൽകപ്പെടും. ഇങ്ങനെ ഒരുപാട് പ്രയോജനങ്ങൾ ആ ഷഹദാക്കളെ കൊണ്ട് അവർക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മാർഗത്തിൽ ഷഹീദുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ഷുഹദാക്കളുടെ സ്ഥാനം, സൂറത്തു ആലു ഇംറാനിലെ 140 വചനം, ഭാഗം 3. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി, വാണിയമ്പലം.
2: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആരോഗ്യമുള്ള മനസ്സ് അനുഗ്രഹീത സമൂഹം പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യ വിചാരം. അത്യാഹിതങ്ങൾ നമുക്കും ചെയ്യാം ചില കാര്യങ്ങൾ. അപകടഘട്ടങ്ങൾ നാം നിർവഹിക്കേണ്ടത്. അവതരിപ്പിക്കുന്നത് ഡോക്ടർ യാസർ ചോമയിൽ, കൂടെ ഡോക്ടർ അബ്ദുൽ മാലിക്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.